0: ഓവർസീസ് വെൽഫെയർ കമ്മിറ്റിയുടെ കൺവീനർ കൂടിയാണ്. പുറമേ നമ്മുടെ ബദർ അൽ റബിയ ഹോസ്പിറ്റലിലെ കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റാണ്. അദ്ദേഹത്തെയും നിങ്ങളെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ, ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ രണ്ട് മരണങ്ങൾ സംഭവിച്ചല്ലോ. അപ്പോൾ ആളുകൾ വളരെയധികം തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ചില ആളുകൾക്ക് സത്യം അറിയായിരിക്കും. പക്ഷേ ഈ നമുക്ക് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ അറിയേണ്ടത് ചില പോയിൻറ്റുകളാണ് അതുമായി ബന്ധപ്പെട്ടിട്ട്. ഒന്ന്, കൗമാരക്കാരിൽ ഇപ്പോൾ ഹൃദയാഘാതം മൂലം മരിക്കുന്നവരുടെ എണ്ണം മുൻകാലങ്ങളിലെ അപേക്ഷിച്ച് കൂടുതലാണോ എന്നാണ്.
1: അപ്പം ഞാൻ ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പേ ആദ്യം തന്നെ ഒരു കാര്യം എനിക്ക് ശ്രോതാക്കളോടും അതുപോലെ ചോദിക്കുന്ന വ്യക്തിയോടും പറയാനുള്ളത്, നമ്മൾ രണ്ട് വിഷയങ്ങളാണിത്. ചെറുപ്പക്കാരിൽ ഇപ്പം നമ്മുടെ ജീവിതശൈലി കൊണ്ടും പിന്നെ നമ്മുടെ ഭക്ഷണ രീതി കൊണ്ടും എക്സസൈസ് ഇല്ലായ്മ കൊണ്ടും ചെറിയ പ്രായമുള്ള ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരിൽ ഹൃദയാഘാതം ഉണ്ടാവുന്നുണ്ട്. അത് ഒരു വിഷയമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ കൗമാരക്കാരിൽ കാർഡിയാക് അറസ്റ്റ് വരുന്നത് ഈ കാരണങ്ങളുമായിട്ട് ബന്ധമില്ല, അത് വേറെ ഒരു വിഷയമാണ്. അപ്പം കേൾക്കുന്നവർ അതുപോലെ ചോദിക്കുന്ന ആൾ കൺഫ്യൂസ്ഡ് ആവരുത്. ഇത് മറ്റൊരു വിഷയമാണ്.
0: വളരെ നല്ലൊരു പോയിന്റാണ്, കാരണം ഇത് തെറ്റിദ്ധരിക്കപ്പെടും.
1: തീർച്ചയായും തീർച്ചയായും.
0: കൗമാരക്കാരിൽ ഇപ്പോൾ ഹൃദയാഘാതം മൂലം മരിക്കുന്നവരുടെ എണ്ണം മുൻകാലങ്ങളെ അപേക്ഷിച്ച് കൂടുതലാണോ എന്നാണ്.
1: നമ്മൾ പിന്നെ ഇതിൻ്റെ ഒരു ഉത്തരം പറയുമ്പോഴേ, കൗമാരക്കാർ, നമ്മുടെ ടീനേജ്, നമ്മൾ ചെറുപ്പക്കാരെ അല്ല ഉദ്ദേശിക്കുന്നത്, ടീനേജേഴ്സ്, കൗമാരക്കാർ,
0: ബിറ്റ്വീൻ ബിലോ 18,
1: ബിലോ 19, അങ്ങനെ ആ ടീനേജ്. നമ്മുടെ ടീനേജിൽ എന്താണ് ഇത് സംഭവിക്കുന്നത്? പണ്ട് ഇത് സംഭവിച്ചിട്ടുണ്ടായിരുന്നോ, അതിപ്പോഴാണോ ഇത് കൂടുതൽ എന്നാണല്ലോ ചോദിക്കുന്നതിൻ്റെ ഒരു പ്രസക്തി. അപ്പം ഇത് സാധാരണ നമ്മൾ കുട്ടികളെ എടുക്കുമ്പോൾ, കൗമാരക്കാരെ എടുക്കുമ്പോൾ 50,000 മുതൽ 100,000 വരെയുള്ള കുട്ടികളെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരാൾക്ക് ഇത് സംഭവിക്കാം. പക്ഷേ ഇത് നമ്മൾ കൂടുതലായിട്ട് ഇപ്പം അറിയുന്നത് സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ്. ഇപ്പോൾ പണ്ട് ഇത് സംഭവിക്കുന്നതാണ്, ഇപ്പോഴും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് കൂടുതലല്ല.
0: നമ്മൾ സോഷ്യൽ മീഡിയ ഇത്ര വളരെയധികം വ്യാപിച്ചത് പിന്നെ വിപുലമായത് കൊണ്ടായിരിക്കും ആളുകൾ ഇത് കൂടുതലാണെന്നുള്ളൊരു ധാരണ വളരെയധികം
1: പാനിക്കാവേണ്ട
0: ഒരു കേസല്ല എന്നർത്ഥം അല്ലേ? എന്നാലും
1: അല്ല, ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ
0: ഒരു 50,000-100,000 ഇടയിൽ ഒരു മരണമാണ്
1: ഇപ്പോൾ ഒരു കുട്ടിക്ക് ഇത്
0: സംഭവിക്കാം. എന്നാൽ
1: അത്ര ചെറിയൊരു നമ്പറല്ല.
0: എന്നാലും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇതിന്റെ വാർത്തകളൊക്കെ പ്രചരിപ്പിക്കുന്നത് കാണുമ്പോഴേ കണ്ടമാനം ആള് കുട്ടികൾ
1: സംഭവിക്കുന്നുണ്ട്.
0: അത് അല്ല. ഈ ഇങ്ങനെ മരിക്കാൻ അല്ലെ ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്?
1: ഈ കൗമാരക്കാര് ഈ കാർഡിയക് അറസ്റ്റ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ പ്രധാനമായിട്ട് നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. അപ്പൊ ആദ്യത്തെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ടിന്റെ മസിൽസിന് തിക്നെസ് ഉണ്ടാവുക, കട്ടി കൂടുക. അതൊരു 36% ആൾക്കാരിൽ ഇത് ഉണ്ടാവും.
0: ഒരു കാരണം അതാണല്ലേ,
1: ഒരു കാരണം. രണ്ടാമത്തേത്, നമ്മുടെ ഹാർട്ടിന് സപ്ലൈ ചെയ്യുന്ന രക്തക്കുഴലുകളുണ്ട്, അതിന് വരുന്ന അസുഖങ്ങൾ കൊണ്ടും നമുക്ക് ഇത് സംഭവിക്കാം. ഈ രണ്ട് കാരണങ്ങളുടെ ഹാർട്ടിന് ഒരു ബുദ്ധിമുട്ട് ഉള്ള കാറ്റഗറിയാണ് ഇത് രണ്ടും. പക്ഷെ അടുത്ത കാറ്റഗറിയാണ്
0: മൂന്നാമത്തെ
1: കാറ്റഗറി. ഈ ഇങ്ങനെ നമ്മൾ സഡൻ അരിത്മിക് ഡെത്ത് സിൻഡ്രോം എന്ന് പറയും ഈ വിഭാഗം. ഇതിനകത്ത് ഏകദേശം ഒരു 40% കുട്ടികൾക്ക് സംഭവിക്കുന്നത് ഇതാണ്. അത് പ്രത്യേകിച്ച് ഹാർട്ടിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല.
0: സഡൻ അരിത്മെറ്റിക്
1: ഡെത്ത് സിൻഡ്രോം എന്ന് പറയും, SADS. നമുക്ക് ചുരുക്കത്തിൽ SADS എന്ന് പറയാം. അപ്പൊ ജനറ്റിക് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ഇഷ്യൂസ് ഹാർട്ടിൽ ഉണ്ടാവുന്നത് കൊണ്ടാണ് ഈ മരണം സംഭവിക്കുന്നത്. പക്ഷെ നമ്മൾ ഈ ഒരു കാരണം കൊണ്ട് മരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മരണപ്പെടുകയാണെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിയുമ്പോൾ ഹാർട്ടിന് ഒരു കുഴപ്പം ഉണ്ടാവില്ല.
0: അപ്പൊ
1: ഈ വിഭാഗത്തിലുള്ള കുട്ടികളാണ് ഈ പറയുന്ന കാരണങ്ങൾ കൊണ്ട് മരിക്കുന്നത്. കാരണം മറ്റേ രണ്ട് കാരണങ്ങൾ നമ്മൾ ഓൾറെഡി പല പ്രാവശ്യം നമ്മൾ ഡോക്ടറെ കാണുമ്പോഴൊക്കെ ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞിരിക്കും.
0: അത് ഈ ഇത് ഇപ്പുണ്ടാവുന്ന ഒരു റീസൺ ഇതല്ലല്ലോ. മൂന്നാമത്തെ പണ്ട് മുതലേ ഇങ്ങനെ
1: പറഞ്ഞല്ലോ, 50,000 മുതൽ 100,000 കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കുട്ടിക്ക് ഇത് സംഭവിക്കാം.
0: ഇത് ചെറുപ്പകാലത്ത് ഇങ്ങനെ എന്തെങ്കിലും രോഗലക്ഷണം ഉള്ളതായിട്ട് കാണിക്കോ?
1: ആ, തീർച്ചയായും. ചെറുതായിട്ട് തലകറക്കം, പിന്നെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ ക്ഷീണം, ചെറിയൊരു നെഞ്ചുവേദന, അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ടിന്റെ ഇടിപ്പ് കൂടുക, ഇങ്ങനെയുള്ള ചിലപ്പോൾ തലകറങ്ങി വീഴുക, ഇങ്ങനെയുള്ള പല കാരണങ്ങളും പല സമയത്തായിട്ട് കാണിക്കാം.
0: ഈ മൂന്നാമത്തേനോ
1: മൂന്നാമത്തേനോ
0: അല്ലെ, ആദ്യത്തേനോ ഒന്നിനും രണ്ടിനൊന്നും കാരണങ്ങൾ പ്രത്യേകിച്ച് കാണിക്കുവോ? അതെന്താണ്?
1: അങ്ങനെയല്ല, അത് നമ്മുടെ വേറൊരു ടോപ്പിക്കാണ്.
0: ഇതിപ്പോ ജനങ്ങൾക്ക് അറിയേണ്ടത് ഈ ഒരു
1: പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാതിരിക്കുന്ന കുട്ടികൾ കൊഴിഞ്ഞു വീഴുന്നു,
0: മരിക്കുന്നു. അത് അപ്പൊ പാനിക്കാവും?
1: പാനിക്കാവും തീർച്ചയായിട്ടും.
0: അപ്പോൾ ഈ രോഗലക്ഷണങ്ങൾ എന്തെങ്കിലും കാണിക്കുമെന്നാണ്? ഇത് സംഭവിക്കുന്നതിന് മുമ്പ്, അതായത് ഇങ്ങനെ പെട്ടെന്ന് പിന്നെ കുഴഞ്ഞു വീഴുന്നതിന് മുന്നേ എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കുട്ടികൾക്ക്?
1: ഞാനിപ്പോൾ പറഞ്ഞില്ല, ഇപ്പം ഈ പറഞ്ഞ ചെറുപ്പകാലത്ത് എന്തൊക്കെ രോഗലക്ഷണങ്ങൾ കാണിക്കാമോ ആ രോഗലക്ഷണങ്ങൾ ചിലപ്പം ഇതിനു മുമ്പ് കാണിക്കാം. അതുപോലെ ചില ആൾക്കാർക്ക് കൺവിൻഷൻ അവസ്മാരം പോലെ വരാം. ഈ പറഞ്ഞ ലക്ഷണങ്ങളും അവസ്മാരം ഇതൊക്കെ ചിലപ്പം കാണിക്കാം, ചിലപ്പോൾ ഇതൊന്നും ഇല്ലാതെ തന്നെ മരണം സംഭവിക്കുകയും.
0: ഈ രണ്ട് കേസിലും ഇതൊന്നും ഉണ്ടായിട്ടില്ല.
1: അതാണ് ഞാൻ പറഞ്ഞത്, പെട്ടെന്ന്
0: ഡ്രസ്സ് മാറ്റാൻ വേണ്ടി സ്കൂൾ റൂമിലേക്ക് പോയ ഒരു കുട്ടി അവിടുന്ന് വീഴുന്നു, ഒന്ന് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ. ഇത് രണ്ടും ലക്ഷണങ്ങളൊന്നും,
1: ഒരു ലക്ഷണം ഇല്ലാതെയും ഇതൊക്കെ സംഭവിക്കാം.
0: ഓക്കെ ഓക്കെ,
1: കളിക്കുമ്പോഴും സംഭവിക്കാം, റെസ്റ്റിലിരിക്കുന്ന സമയത്തും സംഭവിക്കാം.
0: ചില കേസിൽ ചിലപ്പോൾ ലക്ഷണം കാണിച്ചേക്കാം അല്ലെ?
1: കാണിച്ചേക്കാം.
0: ഇത് വെള്ളം നഷ്ടപ്പെട്ടിട്ട് ഈ അസുഖം വരുമോ?
1: വെള്ളം നമ്മുടെ ശരീരത്തിൽ നിന്ന് കുറയുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഹാർട്ട് കൂടുതൽ ബീറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ കൂടുതൽ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതേപോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം.
0: എന്തൊക്കെയാണ് ഇതിന്റെ പ്രതിവിധികൾ ഡോക്ടറെ? അങ്ങനെയാണെങ്കിൽ ഇത് ഇപ്പൊ ഇങ്ങനെ വന്ന അസുഖങ്ങൾക്ക്
1: വരാതിരിക്കാൻ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ കുടുംബത്ത് 40 വയസ്സിൽ താഴെ ഉള്ള ആൾക്കാരിൽ ഹൃദ്രോഗം മൂലം ഇതേപോലെ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ബാക്കിയുള്ള കുടുംബാംഗങ്ങളെ അത് വിദഗ്ധമായ രീതിയിൽ അവരെ പരിശോധിക്കേണ്ടുന്നതാണ്. അത് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തത്, നമ്മളൊരു സ്ക്രീനിങ്, കുഞ്ഞുങ്ങളെ ഇതേപോലെ കളിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ സ്പോർട്സിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് അല്ലാതെ കുട്ടികൾക്ക് ഒരു സ്ക്രീനിങ് ഒരു അത്യാവശ്യമാണ്. പക്ഷെ നേരത്തെ ഒരു പിന്നെ നമുക്കൊരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ECG എടുക്കുക എന്നുള്ളൊരു കാര്യം വരുന്നില്ല. ECG ഇല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കി, BP ഒക്കെ നോക്കി നമ്മൾ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്നുള്ള രീതി മാറ്റിയിട്ട് ഫിറ്റ്നസിന് വരുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും ECG എടുത്ത് നോക്കുക. ഈ ECG ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വിഭാഗം ഉണ്ടല്ലോ, SADS വരുന്ന, അതിൽ വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ, അതിന്റെ കാരണങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ECG കണ്ടുപിടിക്കാൻ
0: പറ്റും.
1: അപ്പൊ നിർബന്ധമായിട്ടും എന്ത് വേണം? ECG എടുക്കണം. ഒരു നമ്മൾ ഈ കഴിഞ്ഞ ഈ ഒരു മാസത്തിനുള്ളിലാണല്ലോ ഇത് ഒക്കെ സംഭവിച്ചത്. അപ്പൊ ഈ ആൾക്കാർ അവെയർ ആയിട്ടുണ്ട്, ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ഞാൻ ഇത്രയും വർഷം എടുത്ത ECG കൂടുതൽ ഈ ഒരു മാസത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ധാരാളം കുട്ടികൾ എടുത്തതിനകത്ത് രണ്ട് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് നമ്മൾ അറിയാതെ പോവാണ്. അപ്പൊ ഇങ്ങനൊരു അവയർനെസ് ആൾക്കാരിൽ വന്നു കഴിഞ്ഞാൽ ECG എടുക്കാനും മാതാപിതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനൊരു കാരണങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു അപകടത്തിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്യുന്നത്.
0: വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇപ്പൊ ഡോക്ടർ നമ്മോട് പറഞ്ഞത്. കേൾക്കുന്ന എല്ലാ രക്ഷിതാക്കളും ഈ ഒരു വിഷയത്തിൽ ജാഗരൂകരായിരിക്കണം. നമ്മൾ കുട്ടികളെ, വലിയ ആളുകൾക്കാണ് ECG എടുക്കുക എന്നുള്ള ധാരണ മാറ്റി കുട്ടികൾക്ക് ഒരു ചെക്കപ്പ് നല്ലതാണ് അല്ലെ?
1: പ്രത്യേകിച്ച് വിഗറസ് എക്സസൈസ് ഒക്കെ വേണ്ടുന്ന, കളിക്കുന്ന, ആവശ്യമുള്ള വ്യായാമമുള്ള ചെയ്യുന്ന കുട്ടികളിലെല്ലാവരും നിർബന്ധമായിട്ടും ഇത് എടുത്തിരിക്കേണ്ടുന്നതാണ്.
0: ഡോക്ടർ ഒരു പോയിന്റ് പറഞ്ഞല്ലോ, 40 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് പിന്നെ ഇങ്ങനെ അറ്റാക്ക് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇതുമായിട്ട് ബന്ധപ്പെടുന്നില്ലേ?
1: അങ്ങനെയല്ല, അത് സാധാരണ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. 40 വയസ്സിൽ താഴെ എന്ന് പറഞ്ഞാൽ അത് ഏളിയാണ്.
0: അപ്പൊ
1: അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ ആ അപകടം ഉണ്ടായത്, ഫാമിലിയിലുള്ളവർക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടോ എന്ന് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതാണ്.
0: ഇങ്ങനെയുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ സ്കൂളിൽ കായിക പരിശീലനം ഇപ്പോൾ ഉണ്ടാവുമല്ലോ, സ്കൂളിൽ അധ്യാപകരുണ്ടാവും, അതിനുള്ള ആളുകൾക്ക് ഉണ്ടാവും, അവർക്ക് പരിശീലനം നൽകാവുന്ന ഏതെങ്കിലും നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്?
1: തീർച്ചയായിട്ടും, കാരണം ഇത് കാർഡിയാക് അറസ്റ്റാണ് ഉണ്ടാവുന്നത്. അപ്പം അത് നമുക്ക് ആ ആദ്യ നിമിഷങ്ങളിൽ നമ്മൾ അതിനെ ഇടപെട്ട് കഴിഞ്ഞാൽ ആ ആളെ രക്ഷപ്പെടുത്താൻ സാധിക്കും.
0: സമയം ഉണ്ടാവും അതിന്, മിനിമം
1: എത്രയും പെട്ടെന്ന് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത്രയും പെട്ടെന്ന്. അതുകൊണ്ട് CPR നമ്മൾ നിർബന്ധമായും എല്ലാ കുട്ടികളെയും പഠിപ്പിച്ചിരിക്കണം, അധ്യാപകരെയും പഠിപ്പിച്ചിരിക്കണം, കായിക അധ്യാപകരെയും പഠിപ്പിച്ചിരിക്കണം. അതുപോലെ
0: നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അല്ലെ?
1: തീർച്ചയായിട്ടും. കാരണം നമ്മൾ പോകുന്ന വഴിക്ക് എല്ലാ മനുഷ്യരും കാർഡിയോ മസാജ് കൊടുക്കാം, ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കാം, അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മള് റോഡിലൂടെ നടന്നു പോകുമ്പോ ഒരാളിങ്ങനെ വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ അറിയാമെങ്കിൽ ആ ഒരു ജീവൻ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. ഇത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല,
0: പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്.
1: വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, കാരണം നമുക്കൊരു ജീവൻ രക്ഷിക്കാൻ കിട്ടുന്ന ഒരു അവസരം നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് പോയി പോവുക എന്ന് പറയുന്നത് മോശമല്ലേ. അപ്പൊ ഇത് വളരെ ലളിതമായിട്ട് പഠിപ്പിക്കാം. അതുപോലെ തന്നെ അടുത്ത വേണ്ടുന്നത്
0: എ ഇ ഡി
1: നമ്മൾ ഡീഫിബ്രിലേറ്റർ ആണിത്. ഇത് എല്ലാ സ്ഥാപനങ്ങളിലും എല്ലാ സ്കൂളിലും ഉണ്ടായിരിക്കണം. അത് നമ്മുടെ ഇതേപോലെയുള്ള ഇവന്റ്സ് നടക്കുന്ന സമയത്ത് സ്പോർട്സ് റൂമിലോ ഫസ്റ്റ് എയ്ഡ് റൂമിലോ അല്ല വെക്കേണ്ടത്, അത് ആ സൈറ്റിൽ ഉണ്ടാവണം, ആ സ്ഥലത്ത് ഇതുണ്ടാവണം.
0: അവിടെ കപ്പൊക്കെ പ്രദർശിച്ച പോലെ തന്നെ അവിടെ,
1: അതുപോലെ തന്നെ ഒരു മെഡിക്കൽ ടീം സജ്ജമായിരിക്കണം ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ.
0: എന്താണ് ഒന്നുകൂടി
1: എ ഇ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ എന്ന് പറയും. നമുക്ക് കാർഡിയാക് മസാജ് കൊണ്ട് അല്ലെങ്കിൽ സി പി ആർ കൊണ്ട് നമുക്ക് ഒരാളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത
0: ഒരു
1: ഘട്ടം വരുമ്പോൾ അടുത്തത് നമ്മൾ ചെയ്യുന്നതാണ് ഈ എ ഇ ഡി, നമ്മൾ പിന്നെ ഡീഫിബ്രിലേഷൻ എന്ന് പറയും.
0: ഓക്കെ. ഇവിടെ ശ്രോതാക്കളോടത്ത് ഈ ഒരു വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണത്. മറ്റൊരവസരത്തിൽ നമുക്ക് ഈ CPR കുറിച്ചിട്ടും എ ഇ ഡിയെ കുറിച്ചിട്ടും നമുക്ക് സംസാരിക്കാമെന്ന് കരുതുന്നു. ഇപ്പോൾ വളരെ ബ്രീഫായിട്ട് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് കൂടുതൽ പറയാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇനി ഇന്നത്തെ കുട്ടികളുടെ ഭക്ഷണ രീതിയും ഡിജിറ്റൽ ഉപകരണങ്ങളുടെ അമിത ഉപയോഗവും ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ടോ എന്നാണ്.
1: ഇത് വീണ്ടും ഞാൻ പറഞ്ഞതുപോലെ ഇത് മറ്റൊരു വിഷയമാണ്. ചെറുപ്പക്കാരിൽ ഹൃദ്രോഗം വരാനുള്ള സാധ്യതകളിനകത്തേക്ക് വരും ഈ കാരണങ്ങൾ.
0: അതിപ്പോ കുട്ടികൾ ഇപ്പോ ഡിജിറ്റൽ നന്നായി ഈ ഉപകരണങ്ങൾ മൊബൈൽ നന്നായി ഉപയോഗിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ അത് കുട്ടികൾക്കും വരൂലേ?
1: അല്ല, അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കാലക്രമേണ വരുന്ന നമ്മുടെ ജീവിതശൈലി രോഗങ്ങളിലേക്ക് വരുന്നതാണ്.
0: കുറേ കാലങ്ങൾക്ക്
1: ശേഷം നമ്മൾ എക്സസൈസ് ഇല്ലാത്തതുകൊണ്ടും പിന്നെ ജങ്ക് ഫുഡ് കഴിക്കുന്നതുകൊണ്ടും നമ്മുടെ ശരീരത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ കൊണ്ടുവരുന്ന ഹാർട്ട് അറ്റാക്കാണത്. അത് ചെറുപ്പക്കാരിൽ ഹൃദ്രോഗങ്ങൾ വരുന്നതിന്റെ
0: കാരണമാണ്.
1: ഈ കൗമാരക്കാരിൽ കാർഡിയാക് അറസ്റ്റ് വരുന്നതിന് ഇതൊരു റീസൺ അല്ല.
0: പല രക്ഷിതാക്കളും പിന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താ അറിയോ, പഠനഭാരം കൂടിയതുകൊണ്ടോ അല്ലെങ്കിൽ ഈ പരീക്ഷ പേടിച്ചതുകൊണ്ടോ ഈ കോമ്പറ്റീഷൻ, അനാവശ്യമായിട്ടുള്ള കോമ്പറ്റീഷൻ, സാരതമ്യ പഠനതൊക്കെ കുട്ടികൾക്കുള്ള മാനസിക സമ്മർദ്ദം കാരണം ഈ അസുഖം വരുമോ എന്നാണ് ചോദ്യം.
1: വരാം, ഇത് സംഭവിക്കാം. കാരണം നമുക്ക് വളരെയധികം ടെൻഷൻ വരുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ടെൻഷൻ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. ഈ ടെൻഷൻ ഉണ്ടാവുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്, നമ്മുടെ രണ്ട് ഹോർമോൺ അഡ്രിനാലിൻ അതുപോലെ കോർട്ടിസോൾ, ഈ ഹോർമോൺ നമ്മുടെ ശരീരത്ത് കൂടുകയും ഇതുമൂലം നമ്മുടെ BP കൂടാനും അതുപോലെ ഹാർട്ട് റേറ്റ് കൂടാനുമുള്ള സാധ്യതയുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞ ആ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളിൽ കാർഡിയാക് അറസ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടല്ലേ.
0: ഈ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് പറഞ്ഞ അതിന്റെ മറ്റൊരു ചോദ്യമാണ് വന്നിട്ടുള്ളത്, സ്കൂളുകളിലും സ്പോർട്സ് ഗ്രൗണ്ടുകളിലും AED പോലുള്ള ജീവൻ രക്ഷാ ഉപകരണങ്ങൾ സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത അത്
1: ഡോക്ടർ ഓൾറെഡി പറഞ്ഞു. ജീവൻ രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കുമെങ്കിൽ ഇത് വലിയൊരു കാര്യമല്ല, വളരെ നിസ്സാരമായിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് ഒരാളെ CPR AED ചെയ്യാനും നമുക്ക് പഠിപ്പിക്കാൻ സാധിക്കും. അത്രയും നിസ്സാരമായിട്ടുള്ള ഒരു കാര്യം നമുക്ക് സ്കൂളല്ല എല്ലാ ജനങ്ങളും ഇത് അറിഞ്ഞിരിക്കണം. AED ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം നമ്മള് റോഡിലൂടെ നടന്നു പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ AED ഉണ്ടാവില്ല. പക്ഷെ CPR കൊടുക്കാൻ നമുക്ക് സാധിക്കും. നിർബന്ധമായിട്ട് എല്ലാ വ്യക്തികളും ഇത് പഠിച്ചിരിക്കണം.
0: പിന്നെ ഡോക്ടറോട് പറയാനുള്ളത്, ശ്രോതാക്കളോട് ഇതിന്റെ ഒരു ഇതിൽ ബേജാറാവാനില്ലെന്നും ഇതിന്റെ ഒരു ചുരുക്കം ഒന്ന് മൊത്തത്തിലൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും നമ്മുടെ ശ്രോതാക്കൾക്ക്.
1: അല്ല, എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ കഴിഞ്ഞ എത്രയോ കാലം ആയി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് അത്രയും കാലത്തിനുള്ളിൽ ഞാൻ എടുത്ത ECG കാട്ടിലും കൂടുതൽ ഞാൻ ഈ കഴിഞ്ഞ ഒരു 1-2 ആഴ്ചക്കുള്ളിൽ ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു അവയർനെസ് നല്ലതാണ്, പക്ഷെ വളരെയധികം പേടിച്ചിട്ടാണ് മാതാപിതാക്കളും കുഞ്ഞുങ്ങളും വരുന്നത്. പേടിക്കണ്ട, പക്ഷെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇങ്ങനെയുള്ള നല്ലൊരു ഫിറ്റ്നസ്, അത് വെറുതെ ഡോക്ടറെ കണ്ടിട്ട് എഴുതി മേടിച്ചാൽ പോരാ, അതുപോലെ കറക്റ്റായിട്ട് ECG ഒക്കെ എടുത്ത് എല്ലാ ടെസ്റ്റും ചെയ്ത് ആവശ്യമുള്ള ടെസ്റ്റൊക്കെ ചെയ്ത് ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ എടുത്തിരിക്കണം. അപ്പം നമുക്ക് കുറേയധികം അപകടം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും.
0: അതിന്റെ പ്രായം ഒരു ഇത്ര വയസ്സ്, 5 വയസ്സ് അങ്ങനെ പ്രായം വല്ലതും ഉണ്ടോ?
1: ഇല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൗമാരക്കാരിലാണ് ഇത് പ്രധാനമായിട്ടും കണ്ടുവരുന്നത്. അപ്പം ആ ഒരു പ്രായത്തിലുള്ള കുട്ടികളാണല്ലോ ഈ വിഗറസ് എക്സസൈസ് അല്ലെങ്കിൽ അതുപോലുള്ള ഗെയിംസിനകത്തൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർ നിർബന്ധമായിട്ടും ഒരു സ്ക്രീനിങ്ങിലൂടെ കടന്നു പോകണം. ECG നിർബന്ധമായിട്ടും എടുത്തിരിക്കണം. ഒരു ഡോക്ടർ നിർബന്ധമായിട്ട് കണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളകത്ത് ഏർപ്പെടുത്താൻ പാടുള്ളൂ സ്കൂൾ അധികൃതർ.
0: ഇപ്പോൾ ഡോക്ടർ നമ്മളോട് സംസാരിച്ച വിഷയം വളരെ വ്യക്തമാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അത് ശ്രദ്ധിക്കുക തന്നെ വേണം. കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളൊരു ശ്രദ്ധ വേണം. അത് പിന്നെ പഴയ പോലെ നമ്മളങ്ങനെ ഒഴിവാക്കി വിട്ടാൽ പോരാ. ഇപ്പോഴത്തെ ഭക്ഷണ രീതിയും അതൊക്കെ അത് ഡോക്ടർ ഇപ്പോൾ ഒരു ചെറിയ സൂചന ഇവിടെ തന്നു.
1: അത് നിർത്തുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. സാധാരണ കുറച്ച് ഇപ്പോൾ ഈ ഒരു മാസമായിട്ട് കാണുന്നില്ല, അതിനു മുമ്പ് കുഞ്ഞുങ്ങൾ ഭയങ്കര ക്ഷീണമാണ്, പിന്നെ ഇറങ്ങുന്ന അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ആദ്യം ഒരു ശകാരമാണ് പാരന്റ്സിന്റെ കയ്യിൽ നിന്ന് വരുന്നത്. ശരിക്കും ഭക്ഷണം കഴിക്കാഞ്ഞിട്ടാണ്, നീ മൊബൈൽ നോക്കിയിരുന്നിട്ടാണ്, നീ രാത്രി മുഴുവൻ സിനിമ കണ്ടിട്ടാണ്, അല്ലെങ്കിൽ ഉറങ്ങാതിരുന്നിട്ടാണ് എന്ന് പറഞ്ഞ് അവരോട് വഴക്കുണ്ടാക്കാതെ ഇത് ഒന്ന് കാര്യമായിട്ട് എടുക്കുക. ചിലപ്പോൾ ഇത് ആവാം, ആവാതിരിക്കാം. ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. നമുക്ക് കുഴപ്പമൊന്നും ഇല്ലാന്ന് അറിഞ്ഞിരിക്കുന്നതല്ലേ ഏറ്റവും വലിയ ഭാഗ്യം.
0: വളരെയധികം സന്തോഷം ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വന്നതിൽ. താങ്കൾക്ക് പീസ് റേഡിയോ മാനേജ്മെൻറ്റ് നന്ദി അറിയിക്കുകയാണ്. ഇനിയും മറ്റൊരു അവസരത്തിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി ഈ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്.
1: അതുപോലെ തന്നെ ഇതുപോലൊരു നല്ലൊരു ടോപ്പിക് സംസാരിക്കാൻ എന്നെ വിളിച്ചതിന് വളരെയധികം നന്ദി. നമസ്കാരം.
0: താങ്ക് യു.
2: ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ആരോഗ്യ വിചാരം, കൗമാരക്കാരിലെ ഹൃദയാഘാതം, കാരണങ്ങൾ പ്രതിവിധികൾ എന്ന വിഷയമാണ് നാം ഇതുവരെ കേട്ടത്. നമ്മോടൊപ്പം ചേർന്നത് ഡോക്ടർ അജി വർഗീസ്, കൂടെ അബ്ദുൽ ജബ്ബാർ വിളത്തൂർ.
3: പുതിയ അധ്യയന വർഷം ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ കുട്ടികൾക്ക് ഇനിയും മികച്ചൊരു സ്കൂൾ ബാഗോ ലഞ്ച് ബാഗോ വാങ്ങാൻ സാധിച്ചില്ലേ? വിഷമിക്കേണ്ട. പീസ് റേഡിയോ പ്രൊമോഷന്റെ ഭാഗമായുള്ള ക്വാളിറ്റി ബാഗുകൾ, ലഞ്ച് ബാഗുകൾ, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന മനോഹരമായ കുടകൾ, നെയിം സ്ലിപ്പുകൾ എന്നിവ ഇപ്പോൾ ലഭ്യമാണ്. കൊറിയർ ചാർജ് ഉൾപ്പെടെയുള്ള തുക അയച്ചു തന്നാൽ പോസ്റ്റ് വഴി ഈ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതമായി നിങ്ങളുടെ വീട്ടിലെത്തിക്കും. വൈകിക്കേണ്ടതില്ല. ഓർഡറുകൾക്കായി ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക. ഫോൺ 9746950006. പീസ് റേഡിയോ, എന്നും എപ്പോഴും നന്മയോടൊപ്പം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഇന്നത്തെ അനുഭവം എൻ്റെ സുഹൃത്ത് എന്നോട് പങ്കുവച്ച അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അമൂല്യമായ ഒരു രംഗമാണ്. ഇസ്ലാമിക രംഗത്ത് ഒഴിവ് സമയങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയ വഴിയും മറ്റുമൊക്കെ ദഅവാ പ്രവർത്തനങ്ങൾ നടത്താൻ വളരെ തൽപരനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പേരിവിടെ പരാമർശിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപാട് ആളുകൾ അത്തരത്തിൽ ഇസ്ലാഹി നമ്മുടെ ദഅവാ പ്രവർത്തന രംഗത്ത്, സോഷ്യൽ മീഡിയ രംഗത്ത് സജീവമായി ഇടപെടാറുണ്ട്, പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ. അത് മറ്റൊന്നുമല്ല, നേരെ മറിച്ച് താൻ കാരണം ഒരാൾക്കെങ്കിലും ഹിദായത്ത് ലഭിച്ചെങ്കിലോ എന്ന ഒരു ആഗ്രഹത്തോടു കൂടിയാണ്. അതിലപ്പുറം തൻ്റെ ഉത്തരവാദിത്വ നിർവഹണം എന്നതുകൂടിയാണ്. ഈ ഒരു സൊസൈറ്റിയോട് താൻ കാണിക്കേണ്ട ഉത്തരവാദിത്വം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അത്തരത്തിൽ ദഅവാ പ്രവർത്തനങ്ങളിൽ, സോഷ്യൽ മീഡിയകളിലും മറ്റുമൊക്കെ സജീവമായി ഇടപെടുന്നത്. അപ്പോൾ അദ്ദേഹം എന്നോട് പങ്കുവച്ച വളരെ വേദനയേറിയ ഒരു അനുഭവം എന്ന് പറഞ്ഞ ഒരു വിഷമം ഉണ്ടാക്കുന്ന ഒരു അനുഭവം. അദ്ദേഹം ഈ ബഹുമാന്യനായ ഹാരിസ് ബിൻ സുലീം അവർകളുടെ പുലരിവട്ടവും അതുപോലെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളും ഒരുപാട് ആളുകളിലേക്ക് ഷെയർ ചെയ്യാറുണ്ട്. അത് സ്റ്റാറ്റസുകളായും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും മറ്റുമൊക്കെ. അപ്പോൾ ഒരു ദിവസം ഒരു വ്യക്തി ഇദ്ദേഹത്തെ വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, എനിക്ക് വേറൊരാൾ നമ്പർ തന്നതാണ് നിങ്ങളെ. ഹാരിസ് മൗലവിയുടെ ഇന്ന പ്രഭാഷണത്തിൽ ഒരു ക്ലാരിഫിക്കേഷന് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന പ്രഭാഷണം കേട്ടപ്പോൾ എനിക്ക് അയച്ചു തന്ന വ്യക്തിയോട് ഞാൻ ചോദിച്ചു. അപ്പോഴാണ് പറഞ്ഞത് അത് അതിൻ്റെ ആദ്യം മുതൽ വരുന്നത് ഇന്ന വ്യക്തി. ഇങ്ങനെ ഞാൻ എൻ്റെ സുഹൃത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് ഡയറക്റ്റ് ഫോം വിളിച്ചു ഈ ഹാരിസ് മൗലവിയുടെ സംസാരം കേട്ട വ്യക്തി. എന്നിട്ട് ഇവനോട് സംസാരിച്ചു. അപ്പോൾ ഇവൻ അവനറിയാവുന്നതുപോലെ ആ വിഷയത്തിലുള്ള ക്ലാരിഫിക്കേഷൻ അല്ല, അത് ഹാരിസ് മൗലവി തന്നെ ക്ലിയർ ചെയ്യേണ്ടതാണല്ലോ. നേരെ മറിച്ച് ഈ ദാവാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ വാട്സപ്പ് ലിങ്കുകളും പ്രോഗ്രാമുകളുടെ അതിൻ്റെ ലിങ്കുകളൊക്കെ ഷെയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ തമ്മിൽ സംസാരിച്ചു. അങ്ങനെ ഇയാൾ ഈ പഠിതാവ് ഈ ഷെയർ ചെയ്ത് എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, നിങ്ങളൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്, എൻ്റെ വീട് ഇന്നടത്താണ്, ഒന്ന് നിങ്ങൾ വരൂ. അങ്ങനെ വീട്ടിലേക്ക്, ഞാൻ നാട്ടിലില്ല, ഞാൻ ഗൾഫിലാണ്, ഖത്തറിലാണ് ജോലി ചെയ്യുന്നത്, ഞാൻ നാട്ടിൽ വന്നാലും നിങ്ങളെ വീട്ടിൽ വരാമെന്ന് എൻ്റെ സുഹൃത്ത് പറഞ്ഞു. അങ്ങനെ നാട്ടിൽ വരുമ്പോൾ ഇയാളെ കാണാൻ വേണ്ടി പോയി. അപ്പം ഇയാൾ ഒരു കിടപ്പ് രോഗിയാണ്, കിടക്കണ രോഗിയാണ്, പീസ് റേഡിയോയുടെ സ്ഥിരം ശ്രോതാവാണ് അദ്ദേഹം. അതോടൊപ്പം

0: അപ്പോൾ ഈ അടുത്ത് അവനൊരു കോൾ വന്നു. അപ്പോൾ ഞാൻ ഇന്ന ആളുടെ മകനാണ് എന്ന് പറഞ്ഞിട്ടാണ് ഒരു കോൾ വന്നത്. അപ്പോൾ എൻ്റെ സുഹൃത്തിനെ കണ്ടുമുട്ടിയെ കാണണമെന്ന് പറഞ്ഞ ആ വ്യക്തിയുടെ മകനാണ്. എൻ്റെ ഉപ്പ മരണപ്പെട്ടു. അപ്പോൾ ഉപ്പാൻ്റെ വസീയത്ത് പ്രകാരം ഉപ്പയുടെ മൊബൈൽ ഫോണ് നിങ്ങൾക്ക് തരാനാണ് ഉപ്പ ഏൽപ്പിച്ചത്. ആ മൊബൈൽ ഫോണിൽ ഇന്ന വ്യക്തിക്ക് ഇന്ന സ്ഥലത്ത് ഇന്ന ആളാണ് ഇന്ന കാര്യങ്ങൾ ചെയ്യാണ്. എൻ്റെ മൊബൈൽ ഫോണ് കൊടുക്കേണ്ടത് എൻ്റെ മരണശേഷം അവനാണ് എന്ന് പറഞ്ഞു. ഇത് പറയുമ്പോൾ എൻ്റെ സുഹൃത്ത് വിങ്ങി പൊട്ടുന്നുണ്ട്. എന്നിട്ട് അവൻ പറയുകയാണ്, ഞാൻ ആ ഫോണ് അബ്ദുള്ള ഇപ്പോഴും എൻ്റെ വീട്ടിൽ ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട്. ഞാനത് തുറക്കെ എപ്പോൾ മാത്രമേ ഉള്ളൂ ഇസ്ലാമികമായ ദഅ്‌വാ പ്രവർത്തനങ്ങൾക്ക്, അല്ലെങ്കിൽ ഇത്തരത്തിൽ നമ്മുടെ ഹാരിസ് മൗലവിയുടെ പ്രോഗ്രാം പോലെയുള്ള ആ ലിങ്കുകൾ ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാനത് ഉപയോഗിക്കുക. അപ്പോൾ ഒരു വ്യക്തി ഇന്ന ആൾക്ക് എൻ്റെ ഫോണ് വസിയത്തായി അല്ലെങ്കിൽ എൻ്റെ അനന്തരമായി ഞാൻ കൊടുത്താൽ അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അതുപയോഗിക്കുന്നിടത്തോളം കാലം അത്തരത്തിൽ ദഅ്‌വാ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടും എന്നൊരു തീർച്ചപ്പെടുത്തലിൻ്റെ ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത്. വളരെ ചുരുങ്ങിയ കാലത്തെ ഒരു ബന്ധമുള്ളൂ, അതും ഒരു തവണയേ കണ്ടിട്ടുള്ളൂ. പിന്നെയൊക്കെ എപ്പോഴെങ്കിലും വാട്സപ്പിലൂടെയോ മറ്റൊക്കെയുള്ള ചാറ്റും ഫോൺ വിളികളും മാത്രമേ ഉള്ളൂ, അധികമൊന്നുമില്ല. അപ്പോൾ ഇവൻ പറയുകയാണ്, എന്നെ ആ മകൻ വിളിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ അദ്ദേഹത്തെ മറന്നിട്ടുണ്ട്, പിന്നെയാണ് ഞാൻ ഓർത്തത് അങ്ങനെ ഒരാളെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ കണ്ടിരുന്നല്ലോ എന്ന്. അപ്പോൾ ഇത് വല്ലാത്തൊരു അനുഭവമായി എനിക്ക്.
1: തീർച്ചയായും നമുക്ക് പിന്നെ ഒരു പ്രാർത്ഥനയുടെ ഒരു അനിവാര്യത അവിടെയുണ്ട്. ഒന്ന്, ആ ഒരു കിടപ്പ് രോഗി ആയിരുന്ന സമയത്ത് പോലും ഒരു നിരാശ ബാധിക്കാത്ത നന്മയുടെ പാതയിലൂടെയാണല്ലോ അദ്ദേഹം സഞ്ചരിച്ചത്. രണ്ടാമത്, പിന്നെ മരണാനന്തരവും ഇപ്പോൾ എനിക്ക് ഈ ഒരു അനുഭവം കേട്ടപ്പോൾ ഓർമ്മ വന്നത് ആ സൂറത്ത് യാസീനിലെ മാ ഖദ്ദമു വആസാറഹും എന്നുള്ളതാണ്. അവർ ചെയ്തു വെച്ചതും അതിൻ്റെ അനന്തരഫലങ്ങളും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാലും എൻ്റെ ഖബറിലേക്ക് എന്നെ തേടി വരുന്ന ഒരുപാട് നന്മകൾ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന മനസ്സ് അത് ചെറിയൊരു മനസ്സല്ലല്ലോ. മാത്രമല്ല, പിന്നെ നമ്മളൊക്കെ ആലോചിക്കേണ്ടുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള നന്മകൾ, നമ്മൾ കേൾക്കുന്നതും അറിയുന്നതുമായിട്ടുള്ള നന്മകൾ നമ്മളെ ആക്കി തീർക്കുന്ന ഒരു ഒരു ഒരു ഒരു ഒരു അവസ്ഥ, ഒരു ഒരു പദവിയിലേക്കൊന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ഇപ്പോൾ നമ്മൾ ആ സുഹൃത്തിലൂടെ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിലൂടെ നമ്മളിപ്പോൾ ഈ ഒരു റേഡിയോയുടെ ഫ്ലോറിൽ നിന്ന് ഇത് പ്രക്ഷേപണം ചെയ്യുമ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഇത് കാതോർത്തിരിക്കുന്ന മലയാളികൾ, ചിലപ്പോൾ ഒന്ന് ടൈപ്പ് ചെയ്യാൻ പോലും കൈ ഉയർത്താൻ സാധിക്കാത്ത തിരക്കിനിടയിലും ഒരു പ്രാർത്ഥന അല്ലേ, ഇതൊന്നും നമ്മൾ മുൻകൂട്ടി ആലോചിച്ചതല്ല. ആ സഹോദരൻ പോലും ആലോചിച്ചിട്ടുണ്ടാവില്ല ഇതിങ്ങനെ ഒരു പീസ് റേഡിയോയുടെ ഒരു അനുഭവത്തിലൂടെ ഇത് പിന്നെ പുറം ലോകത്തേക്ക് എത്തുമെന്നുള്ളത് അദ്ദേഹം അള്ളാഹുവിൻ്റെ കലയാണത്, അള്ളാഹുവിൻ്റെ തീരുമാനമാണത്. നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ അദ്ദേഹത്തിൻ്റെ ഖബറിലേക്ക് എത്താനുള്ളൊരു വഴി കൂടിയാണത്.

അസ്ബഹ്ന വ അസ്ബഹൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വ ലഹുൽ ഹംദു വ ഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദാൽ യൗം വ ഖൈറ മാ ബഅദഹു വ അഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദാൽ യൗം വ ശർരി മാ ബഅദഹു റബ്ബി അഊദു ബിക മിനൽ കസലി വസൂഇൽ കിബരി റബ്ബി അഊദു ബിക മിൻ അദാബിൻ ഫിൽ നാരി വഅദാബിൻ ഫിൽ ഖബർ. ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിന്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധ

0: ക്യത്തിന്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വ ഇലൈക നുഷൂർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്, നിന്നിലേക്കാണ് മടക്കവും.
1: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور
2: سيد الاستغفار
1: اللهم أنت ربي لا إله إلا أنت
0: اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. അല്ലാഹുവേ, നീയാണ് എൻ്റെ നാഥൻ, നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു, നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്ന് മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. എനിക്ക് അല്ലാഹു മതി, അവനല്ലാതെ ആരാധ്യനില്ല. അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. അവൻ മഹത്തായ സിംഹാസനത്തിൻ്റെ നാഥനാണ്.
2: بسم الله الرحمن الرحيم.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയമുള്ളവരെ, ഇന്നലകൾ കഴിഞ്ഞുപോയി, നാളെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല. നമ്മുടെ കയ്യിലുള്ളത് ഈ ഒരു നിമിഷം മാത്രമാണ്. അള്ളാഹു നമുക്ക് നൽകിയ ഈ പുതിയ അവസരത്തെ, ദിവസത്തെ ഏറ്റവും മനോഹരമായി നമുക്ക് ഉപയോഗപ്പെടുത്താം. ഏവർക്കും പീസ് റേഡിയോയുടെ ഹൃദ്യമായ ആശംസകൾ. ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോ ഹോസ്റ്റ് ചെയ്യുന്നത് ഞാൻ വി ടി അബ്ദുൽ സലാം. ഇന്ന് 2026 ജൂൺ 7 ഞായർ. ഹിജ്ർ വർഷം 1447, ദുൽഖാദ് 20. കൊല്ലവർഷം 1201, ഇടവം 24.

0: അപ്പോൾ ഒരിക്കൽ കൂടി പ്രിയമുള്ളവരെ എല്ലാവർക്കും ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നേർന്നുകൊണ്ട് ഇന്നത്തെ പ്രധാനപ്പെട്ട പരിപാടികളിലേക്കും വിശേഷങ്ങളിലേക്കുമൊക്കെ നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. സലാം പറഞ്ഞു വന്നിട്ടുള്ള ആളുകൾ: നാദിറ ഇടിമൊഴിക്കൽ, അബ്ദു റഫീഖ് ആലുവ, റംലത്ത് ചുങ്കത്തറ, നബീസത്ത് കൊല്ലം മഞ്ചാലമൂട്, സറീന ചമൽ താമരശ്ശേരി, നവാസ് ഷംസുദ്ദീൻ കൊല്ലം, റഹ്മത്ത് ബി വി പോക്കാട്ടീരി, സുലേഖ തിരുവാലി, എല്ലാവരുടെയും കുറേ ആളുകൾ സലാം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോയിൽ പതിവ് പോലെ നിങ്ങളുടെ കൂടെ ഞാൻ വിടി അബ്ദുൽ സലാം, കൂടെയുള്ളത് സബീൽ പന്നിക്കോട്. അപ്പോൾ സബിൽ സാറേ, നമ്മളിങ്ങനെ ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നാണല്ലോ ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോ ഉള്ളത്. അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയാണ്. അതിനും അപ്പുറം ഒരു മൺസൂൺ പ്രതീതിയുടെ ഏറ്റവും മഴക്കാലത്തിൻ്റെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക ഓർമ്മകളും അതുപോലെ തന്നെ അതേപോലെ പല ആളുകൾക്കും അതൊരു മഴ എന്ന് പറയുമ്പോൾ തീവ്രമായ മഴ വന്നാൽ കോഴിക്കോട് ജില്ലയിൽ റെഡ് അലർട്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ പഴയ ഓർമ്മകളിലേക്കും അതിനപ്പുറത്തേക്ക് ദുരന്തങ്ങളെ ഓർമ്മിപ്പിക്കുന്നിടത്തേക്കൊക്കെ വരുന്നുണ്ട്. നമുക്ക് മഴക്കാലത്തെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ആദ്യം വരുന്ന ചില കാര്യങ്ങളുണ്ടാവും. മഴ വറുതിയുടെ അല്ലെങ്കിൽ പല നിലക്കുള്ള ഓർമ്മകളുടെ പലയിടത്തും അവർക്കൊക്കെ അതൊന്ന് പങ്കുവെക്കാം. ജസ്റ്റ് ഒന്ന് പറയാണ്, നമുക്ക് പീസ് ടൈമാണ് നമ്മുടെ മുമ്പിൽ ഇനിയുള്ളത്. പീസ് ടൈമിലേക്ക് പോവാമെന്ന് കരുതുന്നു. കാതുകൾക്ക് ഇമ്പമുള്ള, ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന അവതരണം, ഗംഭീരമായ ശബ്ദമാധുര്യം കൊണ്ടുള്ള ഉള്ളടക്കം. പീസ് റേഡിയോ എപ്പോഴും മുന്നിലാണ്. വാക്കുകളിൽ ആത്മാർത്ഥതയാണ് പീസ് റേഡിയോയെ ജനപ്രിയമാക്കുന്നത്. കേൾവിക്കാരെ മടുപ്പിക്കാത്ത മികച്ച പ്രോഗ്രാം ഷെഡ്യൂളുകൾ, എത്ര കേട്ടാലും മതിവരാത്ത ശബ്ദമാധുര്യങ്ങൾ. പീസ് ടൈമിൽ ഇന്നത്തെ ഈ ഒരു ഫീഡ്ബാക്ക് നമ്മുടെ ഒരു ശ്രോതാവ് അയച്ചു തന്ന മുൻ നമ്മളത് സെലക്ട് ചെയ്ത് പീസ് ടൈമിൽ വായിക്കുകയാണ്.
1: ശ്രോതാക്കളയച്ച എല്ലാ മെസ്സേജുകളും സ്ഥിരമായി കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, സ്ഥിരമായി പീസ് റേഡിയോ കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ആ ഒരു യാഥാർത്ഥ്യത്തെ ഒന്നും കൂടി ഒരു തൊട്ടുണർത്തലാണ്.
0: അതെ,
1: പീസ് റേഡിയോ പറ്റിയുള്ള അവരുടെ ഫീഡ്ബാക്ക്, ഓരോ പ്രോഗ്രാമിനെ പറ്റിയുള്ള അവരുടെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് അത് വേറൊരാൾ പറഞ്ഞ് കേൾക്കുന്നതും സ്ഥിരമായി അനുഭവിച്ചറിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു മാധുര്യം വേറെ തന്നെയാണ്.
0: ശരിയാ. നമുക്ക് കുറച്ച് ആൾക്കാർ കൂടി ഇങ്ങനെ കൂടെ കൂടെ ഇങ്ങനെ വന്ന്, കാരണം ഇപ്പോൾ നമസ്കാരമൊക്കെ കഴിഞ്ഞ്, പണ്ടാണെങ്കിൽ നമസ്കാരം കഴിഞ്ഞ് ഉടനെ തന്നെ ലൈവിലേക്ക് കുറച്ച് ലേറ്റായിട്ട് ഉണ്ടായിരുന്ന സമയത്തേക്ക് മാറിയപ്പോൾ കുറച്ചൊരു ഗ്യാപ്പൊക്കെ ഉണ്ട് മോർണിംഗ് ലൈവിലേക്ക് കയറാനുള്ള.
1: അതുക്കാരൊക്കെ ചൊല്ലി ഒരു ഉദയത്തിൻ്റെ സമയമായിട്ടുണ്ട്.
0: അതെ അതെ അതെ അതെ. അപ്പോൾ സുഖമാണ് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിരിക്കുകയാണ് ഷാജിദ വി ടി വല്ലപ്പുഴ, അൻവർ എൻ ടി മുട്ടിൽ, സെലീന തൊട്ടിശ്ശേരിയാറ,
1: അതുപോലെ ഒരുപാട് പേര് സലാം പറഞ്ഞ് എത്തിയിട്ടുണ്ട്. ഏതായാലും നേരത്തെ ചോദിച്ചതുപോലെ മഴ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും പുതിയ കാലത്തെ ഒരു കുട്ടികൾക്ക് പലപ്പോഴും ഓർമ്മ ഉണ്ടാകുന്നത് ഈ ഒരു അലർട്ടുകൾ തന്നെയായിരിക്കും. റെഡ്, ഓറഞ്ച്, യെല്ലോ, ഇതൊക്കെ എന്താണെന്നുള്ളത് പത്രത്തിലൂടെ സൂക്ഷ്മമായിട്ട് കുട്ടികൾ നോക്കുന്നുണ്ടാവും. കാരണം ഒന്നും കൂടി അവധി കിട്ടുമോ, അല്ലെങ്കിൽ ഒരു കലക്ടറോട് റിക്വസ്റ്റ് ചെയ്യുന്ന കാലം കൂടിയാണ് ഈ ഒരു ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ.
0: ഇടയ്ക്ക് നേരത്തെ സിബിൽ സാർ ജസ്റ്റ് വരുന്നതിന് മുമ്പ് നമ്മൾ 6 മണിക്ക് തുടങ്ങിയ സമയത്ത് തന്നെ ഇന്നത്തെ വർഷവും സമയമൊക്കെ എന്ന് പറഞ്ഞ സമയത്ത് ഹിജർ വർഷം 1447 ദുൽഹിജ്ജ 20 എന്നുള്ളതാണ് എൻ്റെ ഓർമ്മയിൽ ഞാൻ പറഞ്ഞത്. പക്ഷേ പറഞ്ഞെടുത്ത് തെറ്റി എന്നൊരു ശ്രോതാവ് ഓർമ്മിക്കുന്നുണ്ട്, ദുൽഖാദ 20 എന്ന് മാറിപ്പോയിട്ടുണ്ടെന്ന്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മളിനി നമുക്കെന്താ മധുരം ഖുർആനിലേക്ക് പ്രവേശിക്കാം അല്ലേ?
1: അതെ, ഒരു ഒരു ഫീഡ്ബാക്ക് കുറച്ച് മഴയെ പറ്റി വന്നിട്ടുണ്ട്.
0: ആണോ?
1: നല്ല മഴ പെയ്യുമ്പോൾ കുട്ടിക്കാലം ഓർമ്മ വരും. ചെറുപ്പകാലത്ത് പുസ്തകത്തിലുള്ള കടലാസ് മുഴുവനും തോണിയുണ്ടാക്കി മുറ്റത്തു കൂടെ ഒഴിക്കുമായിരുന്നു. പറമ്പിലെല്ലാം തുമ്പപ്പൂ ഉണ്ടാവുമായിരുന്നു. അതെല്ലാം പറിച്ച് തോണിയിൽ വെക്കും. അതൊരു നല്ല കാലമായിരുന്നു ഓർമ്മിക്കാൻ എന്ന് നഫീസ പി എ താമരശ്ശേരി പറഞ്ഞു.
0: യെസ്. പിന്നെ അതിനോടനുബന്ധിച്ചൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളെ ശ്രോതാക്കളിൽ ആരൊക്കെയാണ് കർഷകരായിട്ടുള്ള ആളുകൾ ആരൊക്കെയുണ്ട്?
1: അതെ,
0: അതൊരു നമുക്ക് വലിയൊരു അറിവായിരിക്കും. കാരണം ഓരോ സീസൺ അനുസരിച്ച് മഴക്കാലത്ത് പിന്നെ എന്തൊക്കെയായിരിക്കും കാര്യമായിട്ട് കൃഷി ഉണ്ടാവുക, അല്ലെങ്കിൽ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഏതൊക്കെ രൂപത്തിലുള്ള കൃഷി ചെയ്യുന്ന ആളുകളുണ്ട് എന്നുള്ളത് അറിയിക്കുകയാണെങ്കിൽ വളരെ ഉപകാരം.
1: എങ്ങനെയാണ് വിത്തിറക്കുന്നത്, ഏതൊക്കെ വിളകളാണ് ഈ ഒരു സമയത്ത് ഏറ്റവും നല്ലത്, അതോടൊപ്പം തന്നെ
0: അല്ലെങ്കിൽ മുമ്പ് കൃഷിക്കാരായിട്ട് കൃഷിയൊക്കെ നിർത്തി ആ കൃഷിയുടെ ഓർമ്മയിട്ടിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് പറയാം.
1: അതെ, അപ്പോൾ അവർക്ക് ശരിക്കും മഴയുടെ വരവും പോക്കുമൊക്കെ ശരിക്കും അറിയുന്നുണ്ടാവും. അവർ ആകാശം, ഈ പഴമക്കാർ സാധാരണ പറയാറുണ്ടല്ലോ, ഇന്ന് മഴ പെയ്യും, അല്ലെങ്കിൽ ഇന്ന് ഇന്ന് അലക്കിയിട്ടതൊക്കെ ഒന്ന് എടുത്ത് വെച്ചാളാ, എന്തായാലും മഴ പെയ്യുന്നൊക്കെ ഉപ്പയുമ്മയൊക്കെ അങ്ങനെ പറയണ കേട്ടിട്ടുണ്ട്. അപ്പം അവർക്കൊന്നും കൂടി അവരുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ആകാശം മൂടുന്നത് കാണുമ്പോഴും അല്ലെങ്കിൽ പ്രകൃതിയുടെ മാറ്റങ്ങൾ അവർക്ക് പെട്ടെന്ന് അനുഭവിച്ചറിയാൻ പറ്റും എന്നുള്ളതാണ്.
0: ഞാൻ ഇന്നലെ ഓഗസ്റ്റ് അല്ല ജൂൺ 5 എൻവയോൺമെന്റ് ഡേ ആയിരുന്നല്ലോ.
1: അതെ,
0: അവയിൽ സ്കൂളിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഹമീദ് അലി വഴക്കാട് എന്നാണ് അദ്ദേഹത്തിൻ്റെ പരിസ്ഥിതി പ്രവർത്തകനാണ്. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാൻ അത്ഭുതപ്പെട്ടു. കാരണം എന്ന് വെച്ചാൽ ഈ മഴ മേഘങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോഴേ നമ്മൾ കാണുന്ന ഒരു മേഘം, ഒന്ന് നിറച്ച മേഘം മഴമേഘം, ഇതിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു മേഘം നമുക്കറിയില്ല. ഞാൻ പറഞ്ഞു അദ്ദേഹം ഈ മേഘത്തെ കുറിച്ച് പഠിക്കാൻ അദ്ദേഹം ഇങ്ങനെ ഡൽഹിയിൽ പോയിട്ട് അവിടുന്ന് ഓരോ തരം മേഘങ്ങളും വേറെ വേറെ നിരവധി വ്യത്യസ്തമായിട്ടുള്ള ടൈപ്പിലുള്ള മേഘങ്ങളും അതിനെക്കുറിച്ച് പറഞ്ഞാൽ അത്ഭുതകരമായി തോന്നി. അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ഖുർആനിൽ മേഘത്തെക്കുറിച്ച് പറയുന്ന വ്യത്യസ്ത പേരുകളുണ്ട്, ഓരോന്നും ഓരോ ടൈപ്പ് മേഘവുമായി ബന്ധപ്പെട്ട് പറയുന്നതാണ്. അത് ശ്രോതാക്കൾക്ക് അറിയെങ്കിൽ അത്ര ആ പേരുകളൊക്കെ ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്തിട്ടാണെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ട്.
1: അതെ അതെ,
0: അത് നമ്മളെ കൂടുതൽ ചിന്തിപ്പിക്കുന്നതാണ്. നമ്മളീ കാണുമ്പോൾ നോക്കുന്ന അതിൻ്റെ അപ്പുറത്തേക്കുള്ള മേഘങ്ങളുടെ വ്യത്യസ്തമായിട്ടുള്ള ഇനം മേഘങ്ങളെ കുറിച്ച് പറഞ്ഞത് അതൊന്ന് ജസ്റ്റ് ഓർമ്മിച്ചു മാത്രം.
1: ഒന്ന് എനിക്ക് തോന്നുന്ന പണ്ട് പഠിച്ചൊരു ഓർമ്മയുണ്ട്, ഒരു സിറസ് എന്ന് പറഞ്ഞൊരു മേഘമുണ്ട്, അത് ഈ വെളുത്ത തൂവൽക്കെട്ട് പോലെ
0: ഉണ്ടാവും.
1: മഴ ഒന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ ആകാശത്ത് നോക്കി കഴിഞ്ഞാല്
0: സിറസ് എന്നാണ് അതിന്റെ പേര്.
1: ആ സിറസ് ഇളം നീല നിറല്ല,
0: അതെ അതെ,
1: ഒരു
0: നല്ല
1: വൈറ്റിൽ ഇങ്ങനെ കാണാൻ പറ്റും.
0: ഈ സാഹിത്യകാരന്മാരൊക്കെ ഇങ്ങനെ മാനത്തുകൂടി ഇങ്ങനെ പഞ്ഞിക്കെട്ടുകൾ പാഞ്ഞു നടക്കുന്നു എന്നൊക്കെ പറയുന്ന ടൈപ്പിലല്ലേ.
1: അതെ അതെ. അതുപോലെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഞങ്ങളുടെ ചെറുപ്പത്തിൽ പറമ്പിൽ വെള്ളം കയറുമായിരുന്നു, അതിലൂടെ നീന്തി കളിക്കുമായിരുന്നു, കല്ലിട്ട് അലക്കുമായിരുന്നു. ഓർമ്മകൾ ഇപ്പോഴും വരുന്നു എന്ന് പറയുന്നുണ്ട്.
0: എൻ്റെ കുട്ടിക്കാലം മഴ അനുഭവമാണ്, തോണിയിലായിരുന്നു അധികം സ്കൂളിൽ പോയിരുന്നത്. അതുകൊണ്ട് ആ ഒരു അനുഭവത്തെക്കുറിച്ചാണ് ജാസ്മിൻ ഐക്കെ പുള്ളിപ്പാടം പറഞ്ഞത്.
1: അതുപോലെ സഫിയക്ക തിരുവരങ്ങാടി, പഴയ മഴക്കാലം വേറൊരു ഓർമ്മ തന്നെയാണ്. അന്ന് പട്ടിണിയുടെ കാലമായിരുന്നു, ഇപ്പോൾ അതില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് പട്ടിണി എന്താണെന്ന് അറിയില്ല. അന്നത്തെ കർക്കിടക മാസം വളരെ പേടിപ്പെടുത്തുന്ന ഒന്നായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: ശരി, നമുക്കൊരു കാര്യം ചെയ്യാം, മഴകളിലേക്കും മറ്റു വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്, അതിലേക്കൊക്കെ നമുക്ക് തിരിച്ചു വരാം. എനിക്ക് തോന്നുന്നു നമ്മളിനി പോവേണ്ടത് മധുരം ഖുറാനിലേക്കാണ്. കാരണം മധുരം ഖുറാൻ അതിമധുരമായി തന്നെ നമുക്ക് കേട്ടുകൊണ്ട് നമ്മുടെ മോർണിംഗ് ലൈവ് ഷോയുടെ പ്രധാനപ്പെട്ട പ്രോഗ്രാമുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പ്രേമുള്ളവരെ, ഇന്ന് നമ്മൾ കേൾക്കുന്നത് മധുരം ഖുറാനിൽ
1: സൂറത്തുൽ അഹ്സാബ്, അതിലെ 70-71 ആയത്തുകളാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത്. മധുരം ഖുറാൻ കേട്ടിട്ട് ശ്രോതാക്കൾ പറയട്ടെ
2: കാര്യാരാന്നുള്ളത്.

0: ആര്യാരാന്ന്
1: അതെ
0: പിന്നെ സംശയമില്ലാതെ പറയുമായിരിക്കും
1: അതെ
0: അല്ലേ.
1: അതെ
0: അപ്പോ മധുരം ഖുറാനിൽ എന്താണ് നമ്മൾ കേട്ടിട്ടുള്ള ആ വചനം, ആ വചനത്തിന്റെ ആശയത്തിൽ?
1: സാധാരണ ഈ കുത്തുബകളിലൊക്കെ തുടക്കത്തിൽ ഖതീബ് ഉത്ബോധിപ്പിക്കുന്ന ഒരു ആയത്തുകളാണ് പറഞ്ഞിട്ടുള്ളത്. അഹ്സാബ് സൂറത്തിലെ 20-21 ആയത്തുകളാണ്. അള്ളാഹുവിനെ സൂക്ഷിക്കുക, അതുപോലെ തന്നെ വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അതുപോലെ തന്നെ നല്ല വാക്ക്,
0: ഖുലു ഖൗലൻ സദീദ,
1: നല്ല വാക്കുകൾ പറയുക എന്നുള്ളതാണ്.
0: നല്ല വാക്ക് പറയുന്ന, നല്ല വാക്കിൻ്റെ ഒരു ഒരു ഒരു ഫലം, അതിൻ്റെ ഒരു ഗുണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് തിരിച്ചു തരുന്നതും, അതിൻ്റെ ഒരു നമ്മൾ പുറത്തേക്ക് വിടുന്ന വാക്ക് പോലും നമുക്ക് തിരിച്ച് റിഫ്ലക്ഷൻ ഉണ്ട് എന്നുള്ളു
1: കണ്ണാടി നോക്കുന്ന പോലെ
0: എന്നതുപോലെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അള്ളാഹ് പറഞ്ഞു നല്ല വാക്ക് പറയാതിരിക്കുക, അല്ലെങ്കിൽ മോശപ്പെട്ട വാക്ക് പറയുക എന്ന് പറയുന്നത് നമുക്ക് കൂടിയും ദോഷമാവുന്ന കാര്യമാണ്.
1: അതെ. അതുപോലെ തന്നെ അതിൻ്റെ 2-ാമത്തെ ആയത്തുകൾ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്, നിങ്ങളുടെ കർമ്മങ്ങളെ അവൻ നന്നാക്കി തരികയും നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യുമെന്നുള്ളതാണ് അള്ളാഹു. ഏതായാലും ഖാരിയെ പറ്റി എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അബ്ദുറഹ്മാൻ അസ്സുദൈസി ഇന്ന് മക്കയിലെ ഹറമുകളുടെയൊക്കെ ചാർജുള്ള അതിൻ്റെയൊക്കെ തലപ്പത്തിരിക്കുന്ന ഖാരിയാണ്. ഒരുപാട് ഖുത്തുബകൾ നിർവഹിച്ചിട്ടുണ്ട്
0: അതെ,
1: ഹറമുകളിലും ഒക്കെ ആയിട്ട്. റിയാദിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. ചെറുപ്പത്തിൽ തന്നെ ഇഫ്ല് പൂർത്തിയാക്കി ഒരുപാട് പണ്ഡിതന്മാരുടെ കീഴിൽ തഫ്സീർ, ഫിഖ് ഒക്കെ അദ്ദേഹം പ്രാഗൽഭ്യം നേടിയിട്ടുണ്ട്. ശരിയ ബിരുദമുണ്ട് ഉസൂലുൽ ഫിഖ്, അതുപോലെ ഫിഖിൽ ഡോക്ടറേറ്റ് ഉണ്ട്. ഇപ്പോൾ മസ്ജിദ് അൽ ഹറാമിലെ ഇമാമ്, ഖത്തീബ്, അതുപോലെ തന്നെ രണ്ട് ഹറമുകളുടെയും കാര്യനിർവഹണത്തിൽ ഏറ്റവും അവസാനമായി തീരുമാനമെടുക്കുന്ന ആളാണ്, ആൾ കൂടിയാണ്. ഒരുപാട് ആളുകൾക്ക് ഏറ്റവും പരിചിതമായൊരു ശബ്ദം കൂടിയാണ്.
0: അബ്ദുറഹ്മാൻ അസ്സുദൈസി,
1: അതെ,
0: അദ്ദേഹത്തിൻ്റെ മധുരം ഖുർആൻ നമ്മൾ കേട്ട്, മധുരം ഖുർആനിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദം നമ്മൾ, ഖിറാത്ത് നമ്മൾ കേട്ട് കഴിഞ്ഞു. മനാഫ് കെ വി പാലക്കഴി പറഞ്ഞു, മഴക്കാലം മുറുകിയാൽ അടുപ്പിൽ നിന്ന് ഉറവ് പൊട്ടിയ അനുഭവം കണ്ടിട്ടുണ്ടാവില്ലല്ലോ. ഞങ്ങൾ ചെറു ബാക്കി മനാഫ് കെ വി പാലക്കഴിക്ക് പറയാം, ഇവിടെ മുറിഞ്ഞു പോയിട്ടുണ്ട്.
1: ഞങ്ങൾ ചെറുപ്പത്തിൽ കണ്ടതാണ്,
0: ആ അങ്ങനെ കണ്ടിട്ടുണ്ട് എന്നല്ലേ. അതുപോലെ കൃഷിയുടെ കാര്യം ചോദിച്ചപ്പോൾ, ഇതാ കൃഷിക്ക് ചെയ്തത് ആ കൃഷിക്കാരുടെ വീട്ടിലേക്കാണ് വന്നത്, ഇപ്പോഴും ചെറുതായിട്ടുണ്ട്, ഇനി ഒന്നിനും സമ്മതിക്കുന്നില്ല, കറുത്ത മേഘം,
1: പന്നി ഒന്നിനും സമ്മതിക്കും,
0: ആ പന്നിയാണ് ഒന്നിനും സമ്മതിക്കാം, കറുത്ത മേഘം മൂടിയാൽ മഴ ഉറപ്പായും പെയ്യും, കർക്കിടക മാസത്തിൽ പറിക്കാനുള്ള നല്ല പാടത്തെ പൂള ഉണ്ടായിരിക്കും, അത് പുഴുങ്ങിയതും ചീനമുളക് ചമ്മന്തിയും, ഓ അതിൻ്റെയൊക്കെ ഒരു രുചി നാവിൽ ഇന്നും ഉണ്ട് എന്നാണ് പറയുന്നത്.
1: അതെ.
0: അതുപോലെ സുലൈഖ തിരുവാലി, ഇന്ന് നമുക്കൊരു കല്യാണം ഉണ്ട് കേട്ടോ, ഇന്ന് എൻ്റെ മോളെ നിക്കാഹാണ്, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്.
1: അതുപോലെ നമ്മുടെ കാര്യ ആരാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അബ്ദുറഹ്മാൻ സുദൈസി എന്ന് റസിയ ചെങ്ങാനി, അതുപോലെ തന്നെ അഷ്റഫ് വി പാലക്കായി, അബൂബക്കർ പെരുമ്പട്ട, ഷബീന കെ എം വെളയനാട്, സഫിയ ഇടപ്പാൾ, ജാസ്മിന കെ പുള്ളിപ്പാടം, ഉമ്മു അമാൻ മക്കരപ്പറമ്പ, അവരെല്ലാവരും പറഞ്ഞിട്ടുണ്ട്.
0: ലൈല സി വി ആനക്കര പറഞ്ഞത്, ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് മഷ്റൂം, മഷ്റൂം കൂൺ കൃഷി.
1: അതെ,
0: ആഹ് അത് കൊള്ളാം. അപ്പം ഇതുപോലത്തെ കുറേ കൃഷിക്കാരെ നമുക്ക് കിട്ടും. അപ്പോൾ കൃഷിക്കാരുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്ന് വിവരം അറിയിക്കണം, എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം കേട്ടോ. ഈ യാത്ര എങ്ങോട്ടാണ്? ചുറ്റുപാട് മരണങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തതാര് എൻ്റെ യാത്ര എന്ന്, മരണം എന്നിലേക്ക് വരാൻ അധികം സമയം വേണ്ട എന്ന തിരിച്ചറിവ് ലഭിക്കുമ്പോൾ നമുക്ക് എല്ലാറ്റിനും സമയം കിട്ടും. അപ്പോൾ ഒരു അഹങ്കാരവും വരില്ല നമ്മളിൽ. യാത്ര പോവേണ്ട ആ ലോകത്തേക്കുള്ള വിഭവങ്ങളുടെ തിരമാല തീർക്കുന്ന പീസ് റേഡിയോ എന്ന നന്മ മരത്തിന് വെള്ളവും വളവും നൽകാം നമുക്ക് ഇൻഷാ അല്ലാ എന്നാണ് അൻവർ എൻ ടി മുട്ടിൽ അയച്ചിട്ടുള്ള ഒരു മെസ്സേജോടുകൂടി. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 16 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് മധുരം ഖുർആനിൻ്റെ പുലരിവട്ടത്തിൻ്റെ സമയമാണ്, പുലരിവട്ടത്തിലേക്ക് പോകാം അല്ലേ.
1: അതെ, എല്ലാവരും കാതോർക്കുന്നത് പുലരിവട്ടത്തിലേക്ക് ഹരിസ്മലയുടെ സംസാരം കേൾക്കാൻ വേണ്ടിയായിരിക്കും. നമുക്ക് പുലരിവട്ടത്തിലേക്ക് കടക്കാം.
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
0: പ്രിയമുള്ളവരെ, പുലരിവട്ടത്തിൽ ഇന്ന് പതിവ് പോലെ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം അവരെ ജീവിക്കാൻ അനുവദിക്കുക എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സുഹൃത്തുക്കളെ, നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അനാവശ്യമായി നമ്മൾ ഇടപെടരുത്. അത് വളരെ വലിയൊരു ദ്രോഹമാണത്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ മറ്റുള്ളവർ കയറി ഇടപെട്ടാൽ നമുക്കും അത് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ധാരാളക്കണക്കിന് ദാമ്പത്യങ്ങൾ വഴിപിരിയേണ്ടി വന്നതും വാപ്പയുടെയും ഉമ്മയുടെയും കൂടെ ഒന്നിച്ച് താമസിക്കാൻ കഴിയാത്ത അവസ്ഥ ധാരാളം പിഞ്ചോമന പൈതങ്ങൾക്കുണ്ടായതും അവർ തമ്മിലുള്ള പ്രശ്നങ്ങളെ കൊണ്ട് മാത്രമല്ല, അവരെ ജീവിക്കാൻ അനുവദിക്കാത്ത ബന്ധുക്കൾ കൂടെയാണ്. കഴിഞ്ഞ ദിവസത്തെ ഒരു ചർച്ചയിൽ ഞാൻ കേട്ടതാണ്, നമ്മൾ ചില ആളുകളൊക്കെ അത് കണ്ടിട്ടുണ്ടായിരിക്കും. അതായത്, മകനും ഭാര്യയും ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ അവനിനി അവളുടെ കൂടെ ജീവിക്കേണ്ടതില്ല എന്നതിന് വേണ്ടി വാശി പിടിക്കുന്ന മകൻ്റെ ഉമ്മ എന്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും അവരതിന് തയ്യാറല്ല എന്നാണ്. അപ്പോൾ നോക്കൂ, നിങ്ങൾ അവർക്ക് ജീവിക്കാൻ അനുവാദമുണ്ടെങ്കിൽ അത് തടസ്സപ്പെടുത്താൻ മതപരമായും ഒന്നിനും ആർക്കും ഒരു നിലക്കും അവകാശമില്ലാത്ത കാര്യമാണത്. ഇപ്പം ഇന്ന് സത്യത്തിൽ അത് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ബന്ധുക്കളെല്ലാവരും ഇടപെടുന്ന ബന്ധുക്കളെല്ലാവരും അവരുടെ ജീവിതം നഷ്ടപ്പെടുത്താനോ ഈ മക്കളെ അനാഥരാക്കാനോ ആണെന്ന് നമുക്ക് അഭിപ്രായമില്ല. പക്ഷെ നമ്മളറിയാതെ അത് അവരുടെ ദാമ്പത്യ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നത് തീർച്ചയായും നമ്മൾ മനസ്സിലാക്കണം. ഇത് പറയാനുള്ളൊരു കാരണം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു ഇത്തരത്തിലൊരു ഫാമിലി പ്രശ്നങ്ങളുമായി വന്നൊരു സുഹൃത്താണ്. അപ്പം അന്ന് എന്താണ് അവരുടെ പ്രശ്നമെന്ന് മനസ്സിലാക്കുകയും രണ്ടു പേരോടും വളരെ സ്നേഹത്തോടുകൂടെ അവരുടെ പ്രശ്നത്തിൻ്റെ മർമ്മം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ദാമ്പത്യത്തിൽ ഒരു പ്രശ്നവും ഇല്ലാതെ മുന്നോട്ട് പോകാമെന്ന് പഠിപ്പിക്കുകയും ചെയ്തു വിട്ടതാണ്. പക്ഷെ അവർ വഴിപിരിഞ്ഞു. വഴിപിരിഞ്ഞ് ഒരു തലാക്കിലേക്കൊന്നും എത്താതെ എന്ത് ചെയ്തു വെച്ചാൽ അവർ വേറെ താമസം ആരംഭിച്ചു. അവർ പിണങ്ങി. അപ്പം ആ പിണങ്ങി ഭാര്യ ഇനി നിങ്ങളെ കൂടെ ജീവിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞിറങ്ങിപ്പോയപ്പോൾ അദ്ദേഹം വളരെ ഒരു മാനസിക രോഗിയെപ്പോലെ എങ്ങനെയെങ്കിലും എൻ്റെ വൈഫിനെ എനിക്ക് തിരിച്ചു കൊണ്ടു തരണം എന്ന് പറഞ്ഞ് നിരന്തരമായ വിളിയും നിരന്തരമായ നിർബന്ധിപ്പിക്കലുമായിരുന്നു. ഇപ്പോൾ സത്യം എന്താച്ചാൽ, ഒരു സ്ത്രീ ഒരു വീട്ടിൽ നിന്ന്, സ്വന്തമായ ഒരു വീട്ടിൽ നിന്ന് ഭർത്താവിനടുക്കുന്ന ഇറങ്ങിപ്പോവണമെങ്കിൽ അവൾക്ക് ഒരു അവിടെ ജീവിക്കാൻ അത്രയും വലിയൊരു പ്രയാസം മാനസികമായി ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് കുട്ടികളുള്ള ഒരു നോർമൽ ഒരു ബുദ്ധിക്ക് പ്രശ്നങ്ങളില്ലാത്തൊരു സ്ത്രീ മതിയായ കാരണങ്ങളില്ലാതെ ഇറങ്ങിപ്പോവില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണല്ലോ, അല്ലെങ്കിൽ വേറെ വല്ല അവിഹിത ബന്ധമുണ്ടായിട്ടോ അങ്ങനെയൊക്കെ ആവണം. അങ്ങനെയൊന്നും അല്ലാത്തൊരവസ്ഥയിൽ ഇറങ്ങിപ്പോവാൻ സാധ്യത വളരെ കുറവാണ്. ഇന്ന് ആയിരക്കണക്കിന് സഹോദരിമാർ ഭർത്തൃ വീടുകളിൽ തങ്ങുന്നത് അവിടുത്തെ സൗകര്യം കൊണ്ടും സുഖം കൊണ്ടും ഒന്നുമല്ല. അവിടെ ഇനി അല്പം ബുദ്ധിമുട്ടുകൾ ഞാൻ സഹിച്ചാലും എൻ്റെ മക്കൾക്കും എൻ്റെ ജീവിത അഭിമാനത്തിനും എൻ്റെ മാതാപിതാക്കളുടെ മനസ്സമാധാനത്തിനും അതാണ് നല്ലത് നിലക്ക് തടവറകളിൽ കഴിയുന്ന പോലെ കഴിയുന്ന എത്രയോ സഹോദരിമാരുണ്ടെന്നത് വസ്തുതയാണ്. അപ്പോൾ അങ്ങനൊരു സ്ത്രീ അതൊക്കെ സഹനം കെട്ട് ഇറങ്ങിപ്പോകുമ്പോൾ ഇതിന് മതിയായ കാരണം ഉണ്ടായിരിക്കും. അപ്പോൾ അത് പോയ സമയത്ത് ഇങ്ങനെയൊക്കെ കരഞ്ഞു പറഞ്ഞ അദ്ദേഹം പിന്നീട് അദ്ദേഹം പറയുന്നത് എനിക്ക് അവളെ വേണ്ട, എനിക്കിനി കഴിയില്ല, ഇനി അവൾ 100% ശരിയായി വന്നാൽ ഞാൻ സ്വീകരിച്ചു കൊള്ളാമെന്നൊക്കെയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചു, ഇത് ഭാര്യയെ വേണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന, അവൾ പോയപ്പോൾ അവളെ തിരിച്ചു കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന, ഒറ്റയ്ക്ക് ജീവിക്കുന്നതിൻ്റെ പ്രയാസങ്ങളും പരാതികളും വിഷമങ്ങളും പറഞ്ഞ മക്കളുടെ ഭാവിയിൽ ആശങ്കപ്പെട്ട ഒരാൾ എങ്ങനെ മാനസികമായി മാറ്റപ്പെട്ടു? അയാൾ എന്തു തീരുമാനിക്കണം, എന്ത് ചിന്തിക്കണം എന്നതിന് മാർഗനിർദ്ദേശം കൊടുക്കുകയാണ് ആര്? അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ. അതായത് ബന്ധുക്കൾ കൊടുക്കുന്ന മാർഗനിർദ്ദേശങ്ങൾക്കുള്ള ഏറ്റവും വലിയൊരു അപകടം ഇതെല്ലാ വിവാഹിതരായ പുരുഷന്മാരും മനസ്സിലാക്കണം. താങ്കളുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ താങ്കളുടെ ബ്രദേഴ്സ് അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് സഹോദരിമാർ ഇവർ തരുന്ന നിർദ്ദേശങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, അവർ എല്ലാ സന്ദർഭങ്ങളിലും നിങ്ങളെ സമാധാനിപ്പിക്കാനും സമാശ്വസിപ്പിക്കാനും നിങ്ങളുടെ വൈഫിൻ്റെ ഭാഗത്താണ് തെറ്റ് എന്ന് അവർ പറയുകയും നിങ്ങളെടുത്ത് അപാകതയില്ലെന്ന് പറഞ്ഞ് നിങ്ങളെ സമാധാനിപ്പിക്കുകയും ചെയ്യും. കാരണം അവർക്ക് അതേ പറയാൻ പറ്റൂ. അതല്ലാതെ നിങ്ങളെ ചീത്ത പറഞ്ഞ് നിങ്ങളൊന്ന് ശരിയാവണം, നിൻ്റെ കുഴപ്പമാണ് എന്നൊക്കെ പറയാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇത്തരം നിർദ്ദേശങ്ങളെ കൊണ്ട് എന്താ ഉണ്ടാവുമെന്നറിയോ? അവൾ കുഴപ്പക്കാരിയാണെന്നും ഇത് വെച്ച് നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും നമ്മുടെ ബന്ധുക്കളും കുടുംബങ്ങളും എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, അയാൾ അങ്ങനെ കൺവിൻസ് ചെയ്യപ്പെടും. രണ്ടാമത്തൊരു കാര്യം, ഇങ്ങനെ പറഞ്ഞിട്ടും വീണ്ടും അവളെ എങ്ങനെ അവരുടെ മുമ്പിലേക്ക് വീണ്ടും കൊണ്ടുവരും? ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ അവർ പറയില്ലേ എന്ന കുറേ പ്രതിസന്ധികൾ അതിലുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാനുള്ളൊരു കാര്യം, വിവാഹിതനായ ഒരു വ്യക്തി സ്വയമേ എനിക്കെൻ്റെ ഭാര്യയുമായി ജീവിച്ചു പോകാൻ കഴിയില്ലെന്ന് അയാൾ തീരുമാനിച്ചോട്ടെ, ആ തീരുമാനത്തിന് പ്രേരണ നൽകാനോ അതിന് പ്രചോദനം നൽകാനോ അതിലേക്ക് എത്തിക്കുന്നതിലോ ഒരു വാക്ക് പോലും മാതാപിതാക്കളോ ബന്ധുക്കളോ സുഹൃത്തുക്കളോ സഹോദരങ്ങളോ അതിൽ പങ്കെടുക്കാൻ പാടില്ല. കാരണം എന്താ, അവർക്കൊന്നിച്ച് ജീവിക്കണം എന്ന് അത്ര ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ ജീവിച്ചാൽ പോരെ? പക്ഷേ അങ്ങനെ ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ അതിനു മുമ്പ് നടന്ന കുറേ സംസാരങ്ങളും സംഭാഷണങ്ങളും എല്ലാം അവർക്ക് തടസ്സമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മളെപ്പോഴും മറ്റുള്ളവരെ യോജിപ്പിക്കാൻ ശ്രമിക്കണം. ആരുടെയെങ്കിലും ഒരു ഭാഗത്ത് തെറ്റ് കാണരുത്. ഒരു കുടുംബ പരാജയത്തിന് പിന്നിൽ ഒരാൾ മാത്രം പ്രതിയാവില്ല. ഭർത്താവിൻ്റെ മാത്രം കുറ്റം കൊണ്ടല്ല, ഭാര്യയുടെ മാത്രം കുറ്റം കൊണ്ടല്ല, അവർക്ക് രണ്ടു പേർക്കും അതിലൊരു ചെറിയ പങ്കുണ്ടായിരിക്കും. ആ പങ്ക് മനസ്സിലാക്കി തിരുത്താൻ ശ്രമിക്കണം. അതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മൾ അനാവശ്യമായി കയറി ഇടപെടാതിരിക്കാം. ഇടപെടുകയാണെങ്കിൽ അത് അവരുടെ ഗുണത്തിനും അവരുടെ താല്പര്യത്തിനും അവരുടെ ഇഷ്ടത്തിനും ദീനിന് നിരക്കുന്ന രൂപത്തിലും ആയിരിക്കാൻ ശ്രദ്ധിക്കണം. ഒരു ദാമ്പത്യത്തെ വേർതിരിക്കലാണ് പിശാചിന് ഏറ്റവും സന്തോഷമെങ്കിൽ ഒരു ദാമ്പത്യത്തെ ഒന്നിപ്പിക്കുക എന്നതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. അതേറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാകുന്നു, വളരെ വലിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാകുന്നു. അൽ ഇസ്ലാഹു ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുക എന്നത്. നമസ്കാരത്തിൻ്റെ ജമാഅത്ത് പോലും വൈകുന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്ന് വരുമ്പോൾ അത്ര പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് യോജിപ്പിക്കാനാവട്ടെ നമ്മുടെ ശ്രമം. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരു ദാമ്പത്യത്തെ ശിഥിലമാക്കുന്നതിലേക്ക് നമ്മുടെ വാക്കോ പ്രവർത്തനങ്ങളോ സാന്നിധ്യമോ കാരണമാവരുത്. അള്ളാഹു എല്ലാ ബന്ധങ്ങളെയും യോജിപ്പിക്കുകയും എല്ലാ ദാമ്പത്യങ്ങളെയും സന്തോഷകരമാക്കി തീർക്കുകയും ചെയ്യുമാറാം.

0: മാഷാല്ലാ, നല്ലൊരു സംസാരമാണ് നമ്മൾ ഹരിസ്മലയിൽ നിന്ന് കേട്ടിട്ടുള്ളത്. പലപ്പോഴും നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ പലപ്പോഴും പലരുടെയും വാക്കുകൾ അത് വാളിനേക്കാൾ മൂർച്ചയുള്ളതായിട്ട് പലരുടെയും ബന്ധത്തിൽ വിള്ളൽ ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് ശ്രദ്ധയിൽപ്പെടാറുണ്ട്. അപ്പം അതിൽ നിന്ന് നമ്മളെല്ലാവരും നമ്മുടെ നാവിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരെ പറ്റി നമ്മൾ ഓരോ കാര്യം പറയുമ്പോഴും അതിൽ എത്രമാത്രം സത്യമുണ്ട് എന്നത്, അതുപോലെ തന്നെ അതൊരു എന്താ പറയുക ഒരു പരാതിയായി പറയുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ഒന്ന് ആലോചിച്ചിട്ട് വേണം എല്ലാ കാര്യങ്ങളും പറയാൻ എന്നുള്ളതാണ് മുലയൊന്ന് ഓർമ്മിപ്പിച്ചിട്ടുള്ളത്.
1: നമുക്ക് പിന്നെ ഹരിസ്മലയിൻ്റെ സംസാരങ്ങൾ പൊതുവെ പലപ്പോഴും എടുത്തു വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ വീട്ടിനകത്തൊക്കെ നമ്മൾ ഇസ്ലാമികമായിട്ടുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ജീവിക്കുന്ന ആളുകൾ പോലും വൈവാഹിക ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ദാമ്പത്യത്തിൻ്റെ ഇതിലേക്ക് വരുമ്പോൾ അവനവനെന്ന എനിക്കെൻ്റെ കാര്യം, എൻ്റെ താല്പര്യം അതിൻ്റെ പുറത്തേക്ക് മറ്റൊന്നുമില്ല എന്ന് ചിന്തിക്കുന്നിടത്താണല്ലോ പ്രശ്നങ്ങൾ വരുന്നത്. എനിക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കുന്നത് പോലെ തന്നെ ആ പ്രാധാന്യം പോലെ തന്നെയാണ് എൻ്റെ കൂടെ ജീവിക്കുന്ന ആളുടെ സ്വസ്ഥതയും. അപ്പം അവർക്ക് അവരെ അതിപ്പോൾ ഉമ്മയാകാം, വാപ്പയാകാം, പിന്നെ മരുമക്കളാവാം, ഒരാരും ആവാം, അപ്പം അവരെ ജീവിക്കാൻ അനുവദിക്കുക. പ്രത്യേകിച്ചും വീട്ടിനകത്തുള്ള ഇതിപ്പോൾ പറഞ്ഞതുമായിട്ട് ചേർത്ത് പോകാൻ, അതൊരു പൊതുവായൊരു മനുഷ്യനുണ്ടായിരിക്കേണ്ട ക്വാളിറ്റിയാണ്. ഞാനെങ്ങനെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നു അതുപോലെ മറ്റുള്ളവർ ജീവിക്കണം. അപ്പം അതിന് ഞാൻ എൻ്റെ വാക്കോ പ്രവർത്തനോ തടസ്സാവാൻ പാടില്ല, അവരെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടാവാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നിടത്താണ് ശരിക്കത് ഇസ്ലാം പഠിപ്പിച്ചത് എന്തോ അതിനെ പ്രാക്ടിക്കലാക്കാൻ കഴിയുന്നത് ഇത്തരം ചിന്തകളിലൂടെ മാത്രമാണ്.
0: അതെ, സാധാരണ നമ്മൾ ഓർമ്മിപ്പിക്കാറുള്ളത് പോലെ നിങ്ങൾക്ക് പീസ് റേഡിയോയെ സാമ്പത്തികമായിട്ട് സഹായിക്കാവുന്നതാണ്. നിങ്ങൾക്ക് പീസ് റേഡിയോ തുറന്നു വരുന്ന വിൻഡോയിൽ ഡൊണേറ്റ് എന്നുള്ളൊരു ബട്ടൺ കാണാം. ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അയക്കാൻ ഉദ്ദേശിക്കുന്ന പണം എത്ര രൂപയാണോ, എത്ര ചെറുതാണെന്നുണ്ടെങ്കിലും അത് അവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, ഒരുപാട് പേയ്മെൻറ്റ് ഓപ്ഷൻസ് അവിടെ വരും. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് പീസ് റേഡിയോയെ സഹായിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും അതിൽ ഒന്ന് എന്താ പറയുക ഒന്ന് കൈവെക്കണമെന്ന് പറയാണ്.
1: പീസ് റേഡിയോ നേരത്തെ അൻവർ എൻ ടി മുട്ടിലിൻ്റെ ഒരു മെസ്സേജ് നമ്മൾ വായിച്ചിരുന്നു. നമ്മളെ എപ്പോഴും ജീവിതത്തിലെ ഒരുപാട് പ്രതിസന്ധികൾക്കിടയിലും പ്രയാസങ്ങൾക്കിടയിലും നമുക്ക് ആശ്വാസത്തിൻ്റെ തുരുത്താകുന്നത് ഈ കേൾവിയുടെ നന്മയുടെയൊരു വസന്തമാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ കേൾക്കുകയും കേൾക്കുന്ന സംവിധാനത്തെ നിലനിർത്താനുള്ള പ്രാർത്ഥനയും അതിൻ്റെ പുറമെ നമ്മൾക്കുണ്ടാവുന്ന എന്താവട്ടെ അതിനുള്ള സഹായം നമ്മൾ അവസാനിപ്പിക്കാതിരിക്കുക, അത് നൽകിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. ഹരിസ്മലയു പറഞ്ഞ അനുഭവങ്ങൾ അനുഭവിക്കുന്ന എത്രയോ ദമ്പതികളുണ്ട്. അങ്ങനെയുള്ള ദമ്പതികൾക്ക് പടച്ചവൻ നല്ല ജീവിതം കൊടുക്കട്ടെ എന്ന് അതിനോട് ചേർത്ത് ജമീല വിക്കെ പൂന്നർ മെസ്സേജ് അയച്ചിരിക്കുന്നു.
0: ഏതായാലും സമയം 6:28 എല്ലാവരും ലൈവ് ക്വിസിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയായിരിക്കും.
1: എൻ്റെ ക്വിസിലേക്ക് പോകല്ലേ, പക്ഷെ എൻ്റെ ഇടക്ക് വന്ന കുറേ ആളുകൾ സലാം പറഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മളെല്ലാം ഒന്ന് വായിക്കാൻ ചിലപ്പോൾ നമുക്ക് സമയം കിട്ടിക്കോണമെന്നുണ്ടാവില്ല. അപ്പോൾ ഇൻഷാല്ലാ സമയം പോലെ നിങ്ങൾ അയക്കുന്ന മെസ്സേജുകളൊക്കെ വായിക്കാം. കൂൺ കൃഷിയുമായി ബന്ധപ്പെട്ട കുറേ മെസ്സേജുകൾ നേരത്തെ വന്നിട്ടുണ്ട്. വീട്ടിൽ കൂൺ കൃഷി നടത്തുന്ന വേറെയും ഒന്ന് രണ്ട് ആളുകൾ പറഞ്ഞു, KV സാജിദ ചുണ്ടമ്പറ്റയിൽ നിന്നും വീട്ടിലെ ആവശ്യങ്ങൾക്കുള്ള കൂൺ കൃഷിയുണ്ട്. അതൊരു പുതിയ അറിയാം, വീട്ടിലെ കറി വെക്കാൻ ആവശ്യമായി വീട്ടിൽ കൂൺ കൃഷി നടത്തുക
0: അല്ലേ.
1: ഓക്കെ, അപ്പോൾ കൃഷിയുടെ കാര്യങ്ങളിൽ പറയുകയാണെങ്കിൽ നേരത്തെ കൃഷി വിശേഷം പറഞ്ഞുകൊണ്ടുള്ളതാരാണോ, നമുക്ക് നല്ലൊരു മെസ്സേജ് വന്നിരുന്നു. അത് ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് മിസ്സായി പോയിന്ന് കണ്ടോ, നേരത്തെ കണ്ടത് സെബിൽ സാർ കണ്ടോ,
0: കൃഷിയെ പറ്റിയിട്ടുള്ള
1: കൃഷിയുടെ അതിൻ്റെ അവസ്ഥയും കാര്യങ്ങളും എപ്പോഴാണ് സമയം കാര്യങ്ങളും. ആ മുഹമ്മദ് കബീർ പുള്ളിപ്പാടം, ഞാനൊരു പഴയ കർഷകനാണ്. അന്ന് മേടമാസത്തിലെ ഇടമഴ കിട്ടിയാൽ കന്നുപൂട്ടി ഞാറുപാകിയ ശേഷം ഇടവപ്പാതി വന്ന് മഴ കൂടിയാൽ കണ്ടങ്ങളിലൊക്കെ വെള്ളമെത്തിയാൽ പാടത്ത് പണിയും മീൻ പിടിക്കുന്ന ഇതൊക്കെ ആയിരുന്നു രസമായിരുന്നു. അതേപോലെ കർക്കിടക മാസത്തിലെ പട്ടിണിക്കാരുടെ പട്ടിണി മാറ്റാനുള്ള പരിപാടികളുമായി ഉള്ളത് ഒക്കെ ആശ്വാസം. ഇപ്പോൾ കൃഷി തെങ്ങ്, കമുങ്ങ്, റബ്ബർ ഒക്കെയാണ്. ആർക്ക്? നമ്മുടെ കബീർ, മുഹമ്മദ് കബീർ പുള്ളിപ്പാടം. കൃഷി അത് നമുക്ക് പിന്നെ പറയാം. ഏതായാലും നമ്മളെ സമയത്തിലേക്ക് നമ്മൾ പോവാണ്.
0: അതെ, നമുക്ക് ലൈവ് ക്വിസിലേക്ക് പ്രവേശിക്കാനുള്ള സമയമായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചുകൂടി ഫീഡ്ബാക്ക് എടുക്കാൻ തോന്നുന്നുണ്ട്.
1: അപ്പോഴേക്കും ആരൊക്കെ കർഷകർ ഇനി കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കൃഷി അനുഭവങ്ങളെക്കുറിച്ച് പറയാം, ഈ കാല സീസണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം. അല്ലേ, നല്ല നല്ല ചിന്തകളൊക്കെ പങ്കുവെക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് അത് പങ്കുവെക്കാൻ പറ്റിയ നല്ല സമയമാണ്. ഒരുപാട് ആളുകൾ കേൾക്കും ചിന്തകൾ, ഇവിടുന്ന് മാത്രമല്ല കിട്ടുക, ഓരോ വ്യക്തിയിൽ നിന്നും ചിന്തിക്കാൻ പറ്റിയ കുറേ ചിന്തകളുണ്ടാവും. ഓക്കെ,
0: അപ്പോൾ ലൈവ് ക്വിസിലെ പുതിയ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഉറപ്പിക്കുകയാണ്, ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴിയാണ് ഉത്തരം അയക്കേണ്ടത്. ഫീഡ്ബാക്കിലെ പ്രോഗ്രാമിൽ ലൈവ് ക്വിസ് എന്ന് സെലക്ട് ചെയ്യണം, എന്നാൽ മാത്രമേ അത് എന്താ പറയുക സിസ്റ്റം തിരഞ്ഞെടുക്കുള്ളൂ. അപ്പോൾ അതിൽ ലൈവ് ക്വിസ് തിരഞ്ഞെടുക്കുക, അതുപോലെ തന്നെ പേരിൻ്റെ കൂടെ തന്നെ നിങ്ങൾ അല്ലാതെ തന്നെ അഡ്രസ്സ് കൊടുക്കുന്നുണ്ട്, പേരിൻ്റെ കൂടെ തന്നെ സ്ഥലം കൊടുക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ എല്ലാവരും റെഡി ആയി നിൽക്കുന്നുണ്ടാവും.
1: അപ്പം നമുക്ക് തുടങ്ങിയാലോ അല്ലേ, ഇനി വേറെ എന്താ നമ്മൾ പറയണ്ടോ? എന്തേ എന്താണ് ഔപചാരികമായ കാര്യങ്ങളൊന്നും പിന്നെ വേറെ ഇല്ലല്ലോ.
0: അല്ലേ, നമുക്ക് നേരെ തുടങ്ങാം.
1: അപ്പം എല്ലാവരും റെഡിയാണല്ലോ, നമ്മൾ ക്വിസിലേക്ക് പ്രവേശിക്കുകയാണ്.
0: ഓപ്ഷൻ മാത്രം അയച്ചാൽ മതി.
1: ആ
0: അതായത് എ ബി സി ഡി, അത് മാത്രം, അല്ലാതെ ഉത്തരം ടൈപ്പ് ചെയ്യൊന്നും വേണ്ട. ലൈവ് ക്വിസ് സെലക്ട് ചെയ്ത് പേരിൻ്റെ കൂടെ സ്ഥലം കൊടുക്കുക, എന്താണോ ഓപ്ഷൻ എ ബി സി ഡി, ആ ലെറ്റർ മാത്രം അയച്ചാൽ മതി എന്നുള്ളതാണ്. നമുക്ക് ചോദ്യം വായിക്കാൻ തോന്നുന്നുണ്ട്.
1: രാവിലെ തന്നെ നല്ല മഴയും പുറത്ത് നല്ല മഴയും തണുപ്പൊക്കെ ആയിട്ട് കട്ടച്ചായം കുടിച്ച് ഈ ഒരു ഇങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ലൊരു ക്വിസിന് വേണ്ടി കാത്തിരിക്കുന്ന കയ്യിൽ മൊബൈൽ പിടിച്ചിരിക്കുമ്പോൾ ഇന്ന് അത് അധികം സമയം കളയുന്നില്ല, ക്വിസിലേക്ക് പോവാം.
0: അതെ, ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ ബുലൂഗുൽ മറാം രചിച്ച പണ്ഡിതൻ ആര്? ഓപ്ഷൻ എ ഇമാം നവവി, ഓപ്ഷൻ ബി ഇബ്നു ഹജർ അൽ അസ്ഖലാനി, ഓപ്ഷൻ സി ഇമാം ബുഖാരി, ഓപ്ഷൻ ഡി ഇമാം ഷൗക്കാനി.
1: ഓക്കെ, ഒരിക്കൽ കൂടി വായിക്കുന്നു. ഹദീസ് ഗ്രന്ഥങ്ങളിൽ ബുലൂഗുൽ മറാം രചിച്ച പണ്ഡിതൻ ആരാണ്? ഓപ്ഷൻ എ ഇമാം നവവി, ഓപ്ഷൻ ബി ഇബ്നു ഹജറുൽ അസ്ഖലാനി, ഓപ്ഷൻ സി ഇമാം ബുഖാരി, ഓപ്ഷൻ ഡി ഇമാം ഷൗക്കാനി.
0: ഒരിക്കൽ കൂടി, ഹദീസ് ഗ്രന്ഥങ്ങളിൽ ബുലൂഗുൽ മറാം രചിച്ച പണ്ഡിതൻ ആര്? ഓപ്ഷൻ എ ഇമാം നവവി, ഓപ്ഷൻ ബി ഇബ്നു ഹജർ അൽ അസ്ഖലാനി, ഓപ്ഷൻ സി ഇമാം ബുഖാരി, ഓപ്ഷൻ ഡി ഇമാം ഷൗക്കാനി.
1: മൂന്ന് തവണ നമ്മൾ വായിച്ചല്ലോ അല്ലേ?
0: അതെ.
1: ഓക്കെ,

0: ഓക്കെ, അപ്പോ നമ്മുടെ സമയം ഇങ്ങനെ അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ലൈവ് ക്വിസ് പൊതുവെ നമ്മള് സ്ഥിരം ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയത്തിൽ വരാൻ ചാൻസ് ഇല്ല അല്ലേ? ഇടക്കുന്നാലും അല്ലാത്ത ചിലപ്പോഴൊക്കെ ഉള്ളതാണ്, സംശയമില്ലാതെ ഉത്തരം കിട്ടേണ്ടതാണെന്നാണ് വിചാരിക്കുന്നത്. പുതിയ ശ്രോതാക്കൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവാൻ വഴിയുണ്ട്. എന്നിരുന്നാലും ഒരു പുതിയ അറിവ് ലഭിക്കുകയും ചെയ്യും. അപ്പൊ കാത്തിരിക്കാം.
1: എക്കും ബിക്കും സിക്കും ഡിക്കും ഒക്കെ സന്തോഷമാണ്, എല്ലാവരും ഉണ്ടെന്ന്
0: അല്ലേ?
1: ഓപ്ഷൻസ് അയച്ചാല്
0: മാറിപ്പോയതുണ്ടല്ലേ പലർക്കും.
1: എല്ലാ ഓപ്ഷൻസും ഇതിലുണ്ട്,
0: വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ നെല്ല്, വാഴ, കപ്പ കൃഷിയൊക്കെ ഉണ്ടാക്കലുണ്ട്. ഹൈറുന്നീസ് അഷ്റഫ് പടിഞ്ഞാറത്തറ വയനാട്. വയനാട്ടുകാരാണ്, വയനാട്ടുകാർ പിന്നെ കൃഷി ഇല്ലാത്ത ആളുകൾ ഉണ്ടാവില്ല അല്ലേ? ഓക്കെ. അപ്പോൾ പിന്നെ കൃഷിൻ്റെ കാര്യം പറയുമ്പോഴേ, ഈ നല്ലൊരു കർഷകനെ എപ്പോഴും വെച്ചാൽ ജോലി ചെയ്യുമ്പോൾ പോലും സന്തോഷം അനുഭവിക്കുന്ന ഒരു കാര്യമാണ് കൃഷി എന്ന് പറയുന്നത്. അതിലിഞ്ഞി എന്തുകൊണ്ട് നഷ്ടമാണ്, പലർക്കും നഷ്ടമാണെങ്കിൽ പോലും അതന്നെ ചെയ്തുകൊണ്ടിരിക്കും. കാരണം അതിലൊരു അത് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ആസ്വദിക്കാൻ പറ്റുക എന്ന് പറയുന്നത് കൃഷിയാണ്. അപ്പോൾ എനിക്ക് വീട്ടിലുപ്പ കുറേ കാലം, ഉപ്പ പിന്നെ ഈ കല്ല് ചെങ്കല്ലിൻ്റെ ഒക്കെ ബിസിനസ്സൊക്കെ അങ്ങനെ കുറേ കാലം ഉണ്ടായിരുന്നു. ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു ഞങ്ങളൊക്കെ വലുതേറെ പിന്നെ കൊറോണയ്ക്ക് ശേഷം പിന്നെ ഉപ്പാക്ക് നിർത്തി താഴെ കുറച്ച് വയലൊക്കെ പാട്ടെടുത്തിട്ട് അവിടെ കൃഷിയാണ് ഉപ്പൊക്കെ. അപ്പോൾ എന്ത് തന്നെ ആയാലും രാവിലെ നേരം വിളിത്ത് സുബി കഴിഞ്ഞിട്ട് നേരെ ഇനി സുഖമില്ലെങ്കിൽ എങ്ങനെയെങ്കിലും താഴത്തേക്ക് ഇറങ്ങും, കുറേ താഴോട്ട് ഇറങ്ങി പോകണം. എന്നിട്ട് വാഴക്കൃഷി, നെല്ല്, കപ്പ ഒക്കെ ഉണ്ട്. അപ്പോൾ ഉപ്പനെനിക്കങ്ങനെ പറഞ്ഞിട്ട് കേട്ട്, ഉപ്പ ഇങ്ങനെ വാഴയൊക്കെ കൊലക്കാനായി വാൻ്റെ വാഴയെ നന്നായിട്ട് കൊലക്കേണ്ടി വാഴനോടൊക്കെ സംസാരിച്ച് അങ്ങനെ നടക്കും ഓരോ വാൻ്റെ അടുത്തും പോയിട്ട്. അപ്പോൾ അതൊരു ഒരു എന്തോരോ ആത്മബന്ധം പിന്നെ കൃഷിയോട്, അതിൻ്റെ താൻ നട്ട വാഴയോട്, മറ്റുള്ളതിനോടൊക്കെ അതിനെ തൊട്ടും തലോടിയൊക്കെ ഇങ്ങനെ, അതൊരു ഒരു വല്ലാത്തൊരു ആസ്വാദം. അതൊക്കെ അനുഭവമുള്ള ആൾക്കാരുണ്ടാവില്ല ചിലപ്പോൾ.
1: അതെ അതെ, പ്രത്യേകിച്ചും ഞൊന്നും അനുഭവമില്ലെങ്കിലും ചെറിയ കുട്ടികൾക്കെങ്കിലും അവർ ഒരു 4-5 വർഷം മുമ്പ് പരിസ്ഥിതി ദിനത്തിന് നട്ട ചെടിയെങ്കിലും എന്ത് ചെയ്യുന്നുണ്ടാവും. ഞാൻ ഈ അടുത്ത് ഒരു അനുഭവം വായിച്ച്, ഒരു ഒരു കുട്ടി കോളേജിൽ പഠിക്കുന്നൊരു കുട്ടി, അവരൊരു 4 വർഷം മുമ്പ് നട്ടൊരു അവക്കാഡോ ചെടി, അതായത് എവിടുന്ന് ഒരു അവക്കാഡോ കിട്ടി, അതൊരു പരിസ്ഥിതി ദിനത്തിന് എന്ത് ചെയ്തു, വേറെ ഒന്നും നടാനില്ലാത്തതുകൊണ്ട് അതിൻ്റെ വിത്ത് നട്ടു, കുരു നട്ടു. ഇപ്പം അതിങ്ങനെ ഒരു ഒരാൾ പൊക്കത്തിൽ ഏകദേശം ഒരു വളർന്നിട്ടുണ്ട്. പക്ഷെ അതിൽ കായൊന്നുമില്ല. അവരുടെ ഒരു കുറിപ്പിലുള്ളത് കായൊന്നുമില്ല, എന്താ പറയുക, എന്നാലും സങ്കടമൊന്നുമില്ല, ഒരുപാട് ഇലകളും ചില്ലകളും ഒക്കെ ഉണ്ട്, അത് കാണുമ്പോൾ ഒരു സന്തോഷം എന്ന് പറഞ്ഞ് ഒരു കുട്ടി മെസ്സേജ് അയച്ചിരുന്നു.
0: അതിൻ്റെ ഇടയ്ക്ക് വേറൊന്നും കണ്ടു, പരിസ്ഥിതി ദിനം വീണ്ടും വന്നു, പണ്ട് നട്ട കുഴിയിൽ ഞാൻ വീണ്ടും ഒരു ചെടി നട്ടു.
1: അതെ,
0: അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ചിന്തിക്കാൻ കുറേ വകകളുണ്ടായില്ല. അപ്പോൾ റിയാസും അസ്ന കടമ്പഴിപ്പുറവും റഹ്മത്ത് കാളിക്കാവും ഒക്കെ ഉണ്ട്. ചോദ്യം ടഫായിട്ടാണ് അവർക്ക് അനുഭവപ്പെട്ടത് റഹ്മത്ത് പറഞ്ഞത്, പക്ഷെ കറക്കി കുത്തി എന്നാ പറഞ്ഞത്.
1: ചോദ്യം എന്നെ കുഴപ്പിച്ചു, അലഹമ്മദില്ല, പുതിയൊരു അറിവ് കിട്ടുമല്ലോ എന്ന് സഫിയക്ക തിരൂരങ്ങാടി പറഞ്ഞിട്ടുണ്ട്. കഞ്ചാ തൊടുപുയ കറക്കി കുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്.
0: നാദിറ ഇടിമുഴിക്കൽ അവർക്ക് ഇതിപ്പോ വല്ല കടുകട്ടിയായി പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആണോ, സാരമില്ല, കറക്കി കുത്തി ഒരു അറിവ് നേടാമല്ലോ എന്നുള്ള ചിന്തയിലേക്കും വരുന്നു. അതാണ് നമ്മളൊരു ഒരു ഗുണം. ഒരു ഒരു ഭാഗത്തുണ്ടെങ്കിൽ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. നല്ലൊരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്. പല ആളുകൾക്കും ഉത്തരം കുഴക്കിപ്പോയിട്ടുണ്ട്. കറക്കി കുത്തിയ ആളുകളാണ് കുറേ ഉള്ളത്. അപ്പോൾ കറക്കി കുത്തി കിടക്കുകയാണ് കുറേ ആളുകൾ.
1: അതെ അതെ. അതുപോലെ അസ്സലാമു അലൈക്കും, ചെറുപ്പത്തിൽ സ്കൂൾ പോകുമ്പോൾ മഴ വരുമ്പോൾ കുടയും പിടിച്ച് പോകുമ്പോൾ വയലിൽ തവള കരച്ചിൽ എന്തൊരു രസമാണ്. വയലിൽ വെള്ളപ്പൊക്കം വന്നാൽ വയലിൽ തോണിയിൽ പോകുമായിരുന്നു. ഞാൻ ഹൈസ്കൂൾ പോയത് തോണിയിലാണ്. എന്തൊരു രസമാണ്, ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ അത് കിട്ടുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് മുനീർച്ചമ്മ.
0: ജമീല വി കെ പൂനൂർ ചെറിയൊരു പീസ് റേഡിയോ സഹായിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ തൊട്ട് മുമ്പ് നമ്മൾ കേട്ടിട്ടുള്ള പുലരിവട്ടവും മറ്റു പ്രോഗ്രാമുകളും അതുപോലെ ഇപ്പോൾ ക്വിസും ഒക്കെ നമ്മളിങ്ങനെ കഴിഞ്ഞ് മോർണിംഗ് ലൈവിൻ്റെ ഏറ്റവും പീക്കായ ഒരു തലത്തിലൂടെ നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ്.
1: വ്യത്യസ്തമായൊരു ഫീഡ്ബാക്ക്
0: വന്നിട്ടുണ്ട്
1: കൃഷിയുമായി ബന്ധപ്പെട്ട്. ഞങ്ങൾ വയൽക്കരക്കാർക്ക് നെൽകൃഷിയാണ്. വാഴ, അടക്ക ഇതൊക്കെയാണ് എൻ്റെ രണ്ട് വാപ്പമാരും, ഭർത്താവിൻ്റെയും എൻ്റെയും ഉപ്പമാര് കർഷക അവാർഡ് നേടിയ കർഷകരാണ്. എൻ്റെ 4-ൽ പഠിക്കുന്ന മോനും കർഷക അവാർഡ് കിട്ടിയിട്ടുണ്ട്.
0: ഷാമില ഷംസുദ്ദീൻ വയൽക്കര,
1: അവരൊന്ന് റേഡിയോക്ക് വിളിക്കേണ്ടത്.
0: യെസ്, തീർച്ചയായിട്ടും വിളിക്കേണ്ടതുണ്ട്. അപ്പൊ ഒന്ന് ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് ഇവിടെ വരണം. നമ്മള് സ്ഥിരം ശ്രോതാവാണല്ലോ ഷാമില. അപ്പോൾ കൃഷിയുടെ കാര്യം പറഞ്ഞപ്പോൾ അപ്പോൾ അങ്ങനെ എന്തൊക്കെ കുറേ അറിവ് നമുക്ക് കിട്ടിയില്ലേ. രണ്ട് വലിയൊരു കർഷകന്റെ ഒരു ഒരു കൂട്ടായ്മയിൽ തന്നെയുള്ളത്. മക്കളും പിന്നെ അമ്മോഷങ്ങാക്കി ബാപ്പിയും
1: മോനോ നാലാം ക്ലാസ് പഠിക്കുന്നു മോനോ.
0: നാലാം ക്ലാസ് പഠിക്കുന്ന മോനെ വരെ കർഷക അവാർഡ് കിട്ടി. അതെപ്പോ എങ്ങനെ ഇത് എന്നൊക്കെ ഒന്ന് പറയണം, മോനൊക്കെ ഒന്ന് കൊണ്ടുവരണം നമുക്ക് അല്ലേ.
1: അതെ അതെ, കൃഷിയുമായിട്ട് ഒരുപാട് ആളുകൾക്ക് പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് അതിൻ്റെ ഓർമ്മകളായിരിക്കും കൂടുതലും ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളത്.
0: ഹദീസിൽ പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, ഒരാളിങ്ങനെ മഴ നടന്നിങ്ങനെ പോകുന്ന സമയത്ത് മഴമേഘങ്ങൾ ഇങ്ങനെ പെയ്യാൻ വിതുമ്പി നിൽക്കുമ്പോൾ, അതിങ്ങനെ പെയ്യുമ്പോൾ അവസാനം അതിങ്ങനെ ആകാശത്ത് നിന്നിങ്ങനെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്, മഴമേഘങ്ങളെ നിങ്ങൾ ഇന്നലിന്ന കർഷകൻ്റെ ആ പാടത്തേക്ക് ആ പറമ്പിലേക്ക് ആ തൊടിയിലേക്ക് പോകൂ എന്ന് കേൾക്കുമ്പോൾ അയാൾ അത്ഭുതപ്പെട്ട് ആ മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ ആ മഴ അങ്ങനെ ഒഴുകിപ്പോകുന്നത് എവിടേക്കാണ് അയാൾ നോക്കി നോക്കി ചെന്ന് ചെന്നിങ്ങനെ ചെല്ലുമ്പോൾ അത് കൃത്യമായിട്ട് ഒരു ഒരു കർഷകൻ്റെ സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ആ കർഷകനോട് അയാൾ പോയി ചോദിക്കുകയാണ്, നിങ്ങളുടെ പേരെന്താണ്? അപ്പം നിങ്ങളുടെ പേരാണല്ലോ ഞാൻ ആകാശത്തു നിന്ന് കേട്ടത്, അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കാം അങ്ങനെ? അപ്പോൾ അയാൾ പറയുന്നത് വെച്ചാൽ, അയാൾ അയാളുടെ കൃഷി അയാളും അയാൾക്കുള്ള വീട്ടിലുള്ളതും അടുത്ത വർഷത്തെ വിളവിനുള്ളതും അതിൻ്റെ വേറൊരു ഭാഗം നാട്ടിലെ പാവങ്ങൾക്കുള്ളതും ഒക്കെ ആയിട്ട് മാറ്റി വെക്കുന്നത് കൊണ്ട് അയാൾക്ക് അള്ളാഹു കൊടുത്തിട്ടുള്ള ബർക്കത്തായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ
1: അതെ
0: കൃഷിയെക്കുറിച്ചൊക്കെ അങ്ങനെ ഒരുപാട് നല്ല കഥകളും അതുപോലെ ചരിത്രങ്ങളൊക്കെ നമുക്ക് ഓർമ്മിക്കാൻ പറ്റും.
1: വിളവ് എല്ലാ തവണയും അദ്ദേഹം മൂന്ന് ഭാഗമാക്കും. ഒന്ന്
0: അതെ
1: ഒന്ന്
0: അതെ
1: അദ്ദേഹത്തിന് കുടുംബത്തിനുള്ളത്, ഒന്ന് അടുത്ത പ്രാവശ്യം വിളയിറക്കാനുള്ളത്, വിത്തിറക്കാനുള്ളത്, ബാക്കി വരുന്ന മൂന്നാമത്തെ ഭാഗം നാട്ടിലെ പാവപ്പെട്ടവർക്ക് കൊടുക്കുമെന്നുള്ളതാണ്. അപ്പോൾ അതിലൂടെ അള്ളാഹു കൊടുത്തൊരു ബർക്കത്ത് എന്നുള്ള രീതിയിലാണ്
0: അതെ
1: ഹദീസ്
0: അതെ
1: നമ്മൾ കേട്ടിട്ടുണ്ടാവുക.
0: യെസ്. അപ്പോൾ നമ്മളിനി അടുത്ത പ്രോഗ്രാമിലേക്ക് പോയാലോ.
1: നമുക്കൊരു 1 മിനിറ്റ് ടോക്ക് കേൾക്കാൻ തോന്നുന്നുണ്ട് അല്ലേ? എല്ലാ ദിവസവും 1 മിനിറ്റ് നമുക്ക് നല്ലൊരു അറിവ് നേടാം. ഒരു 1 മിനിറ്റ് ടോക്ക് കേട്ടിട്ട് തിരിച്ചു വരാം.
2: അസ്സലാമു അലൈക്കും. ഹൈദുകാരിയായ ഒരു സ്ത്രീ ശുദ്ധിയായി കഴിഞ്ഞാൽ നമസ്കരിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ചില ആളുകൾക്കെങ്കിലും സംശയമുണ്ട്. ഹൈദുകാരി ശ്രദ്ധിക്കേണ്ടത് അസർ നമസ്കാരത്തിന്റെ സമയത്താണ് അവൾ ശുദ്ധിയാവുന്നതെങ്കിൽ അവൾ ലുഹറും അസറും നമസ്കരിക്കേണ്ടതുണ്ട്. ലുഹറിന്റെ സമയത്താണ് ശുദ്ധിയാവുന്നതെങ്കിൽ അവൾ ലുഹർ മാത്രം നമസ്കരിച്ചാൽ മതി. അതേപോലെ തന്നെ ഇഷായിന്റെ സമയത്താണ് ശുദ്ധിയാകുന്നതെങ്കിൽ മഗരിബും ഇഷാവും നമസ്കരിക്കേണ്ടതുണ്ട്. മഗരിബിന്റെ സമയത്താണ് ശുദ്ധിയാകുന്നതെങ്കിൽ മഗരിബ് മാത്രം നമസ്കരിച്ചാൽ മതി. ശ്രദ്ധിക്കേണ്ട വിഷയം, ജംഅ് അനുവദനീയമാകുന്ന നമസ്കാരങ്ങൾ അവൾ ജംഅ് ചെയ്തുകൊണ്ട് തന്നെ നമസ്കരിക്കേണ്ടതുണ്ട്. ആ സമയത്തെ ഒരു അസുഖത്തിന്റെ സമയമായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. സുബഹിന്റെ സമയത്താണെങ്കിൽ സുബഹി മാത്രം നമസ്കരിക്കണം. അതേപോലെ തന്നെ നേരം പുലർന്ന ശേഷമാണ് എങ്കിൽ അവളെ സംബന്ധിച്ചിടത്തോളം ഒരു നമസ്കാരവുമില്ല. ലുഹറിന്റെ സമയത്താണെങ്കിൽ അവൾ ലുഹർ നമസ്കരിക്കേണ്ടതുണ്ട്. ഈ രൂപത്തിൽ നമസ്കാരത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധയുണ്ടാകണം. അത് ഒരിക്കലും നഷ്ടപ്പെടുത്തുന്ന അവസ്ഥാവിശേഷം അശ്രദ്ധ നമ്മുടെ ഭാഗത്ത് ഉണ്ടാകുവാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ആരാധനകൾ കൃത്യമായി ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.
1: വലൈക്കും സ്ലാം വറഹമത്തുള്ളാഹി വബറകാത്തു. 1 മിനിറ്റ് ടോക്കിൽ നമ്മൾ കേട്ടിട്ടുള്ളത് ഹൈലുകാരിയുടെ അഥവാ ആർത്തവകാരിയുടെ നിസ്കാരം എന്നുള്ളതാണ്. അതെങ്ങനെയൊക്കെയാണ് നിസ്കരിക്കേണ്ടത് എന്നൊക്കെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് അറിവുകൾ നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട സ്ത്രീകൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ എന്ന് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഏകദേശം 1803 ദിവസങ്ങളിലായി 1 മിനിറ്റ് ടോക്ക് ഇങ്ങനെ ഓരോ ദിവസങ്ങളിൽ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് അറിവുകൾ നമ്മൾ അതിലൂടെ നേടിയിട്ടുണ്ട്. അപ്പോൾ അതിലെന്ത് ചെയ്യാം, നമ്മൾ സാധാരണ എല്ലാ മോർണിംഗ് ലൈവിലും പറയാറുള്ളത് പോലെ അത് പരമാവധി ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. ഒന്ന് സ്റ്റാറ്റസ് വെക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് ഒരു സമയത്ത് ഓർമ്മിപ്പിക്കാനുള്ളത്. ഓരോ ദിവസവും 1 മിനിറ്റ് ടോക്ക് ലഭിക്കാൻ നിങ്ങൾക്ക് വിസ്റ്റം ഗ്ലോബൽ യൂട്യൂബ് ചാനലിൽ, വിസ്റ്റം ഗ്ലോബൽ TV യൂട്യൂബ് ചാനലിൽ സന്ദർശിച്ചാൽ നിങ്ങൾക്ക് ഓരോ ദിവസത്തെയും 1 മിനിറ്റ് ടോക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് ഇത്തരത്തിലുള്ള ഒരുപാട് സംവിധാനങ്ങൾ, നേർവഴി, അതുപോലെ വഴിവിളക്ക്, 1 മിനിറ്റ് ടോക്ക്, അതുപോലെ ഖുറാൻ സ്റ്റാറ്റസ് വീഡിയോ, ഇതെല്ലാം നമുക്ക് ഇങ്ങനെ നിരന്തരം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിൽ ഒന്ന് ശ്രദ്ധ പുലർത്തണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്.
0: മുമ്പ് ഒരാൾ പറഞ്ഞൊരു കഥയുണ്ട്, ചെറിയൊരു കുഞ്ഞു കഥയാണ്. അയാൾ നല്ലൊരു പ്രഭാഷകനാണ്. അപ്പോൾ അയാളുടെ ഒരു പ്രഭാഷണത്തിൻ്റെ മികവും ഇതൊക്കെ കണ്ടപ്പോൾ അയാൾ അയാളോട് ആരോ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും ഒരു മികവിലേക്കും ഈ ഒരു ജ്ഞാനത്തിലേക്കും ഈ ഒരു സംസാര വൈഭവത്തിലേക്കൊക്കെ എത്തിയത് എങ്ങനെയെന്ന് ചോദിക്കാം. അപ്പോൾ അയാൾ ആ കഥ പറയാണ്, അതിലേക്ക് എത്തിച്ചൊരു കാരണത്തെക്കുറിച്ച് അയാൾ പറയണത്. അതായത് എന്നും ഒരു അത്താഴ സമയമാവുന്ന ആ സമയത്ത് ചെറുപ്പത്തിലായിരുന്ന കാലത്ത്, ആ ചെറുപ്പകാലത്തേക്ക് അത് ഇങ്ങനെ പോവാണ്. അന്ന് ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ വീട്ടിൽ ചില ഒരു നിബന്ധന വെച്ചിരുന്നു. ആ നിബന്ധന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ അത്താഴത്തിൻ്റെ സമയമാവുമ്പോൾ എല്ലാ ആളുകളും എന്ത് ചെയ്യണം, അവരന്നത്തെ ദിവസം പിന്നെ നേടിയിട്ടുള്ള, ആർജിച്ചിട്ടുള്ള, വായിച്ചതോ കിട്ടിയിട്ടുള്ളതായിട്ടുള്ള ഒരു പുതിയ അറിവ് ഓരോ ദിവസം പങ്കുവെക്കണം. നിർബന്ധം, എന്തെങ്കിലും ഒന്ന് പങ്കുവെക്കണം, അത് നിർബന്ധമാണ്. അപ്പോൾ അതാരെങ്കിലും പങ്കുവെക്കാതെ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അപ്പം എവിടുന്ന് എവിടുന്നെങ്കിലും ഒരു പുസ്തകമോ കാര്യങ്ങളോ വായിച്ചതിന് ശേഷം അത് കണ്ടെത്തിയിട്ട് അത് പങ്കുവെക്കണം, എന്നാലേ അതിൽ നിന്ന് ഒഴിവ് കഴിവ് കിട്ടുള്ളൂ. അപ്പം അത് ഒരു മുടക്കൂല്ലാതെ നിർബന്ധം വെച്ച് പോകുമായിരുന്നു. ആ സമയത്തൊക്കെ പിതാവിനോട് അവർക്ക് തോന്നാ, അദ്ദേഹം പറയണേ എനിക്ക് പിതാവിനോട് തോന്നാത്ത ദേഷ്യമില്ല. പിതാവിനോട് ദേഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ അത്രക്ക് ദേഷ്യമായിരുന്നു, കാരണം എല്ലാ ദിവസവും ഇത് പതിവായിരുന്നു കുറേ കാലം. പക്ഷെ പിന്നീട് കുറേ കാലം കഴിയുമ്പോൾ അന്ന് നേടിയ വായിച്ചിട്ടുള്ള ആ പിന്നെ ശീലം, അതിന്നും എന്തെങ്കിലും വായിക്കണമെന്നൊരു ശീലത്തിലേക്ക് ഞാൻ എത്തുകയും അപ്പം അത് ഒരുപാട് പ്രയോജനങ്ങൾ ലഭിക്കുകയും ചെയ്തു. അതാണ് എൻ്റെ ഇന്നത്തെ ജീവിതത്തിൻ്റെ മികവ്, എൻ്റെ സംസാരത്തിൻ്റെ, എൻ്റെ അറിവിൻ്റെയൊക്കെ ഒരു അടിത്തറ ഞാൻ അന്ന് നേടിയിട്ടുള്ള ആ കാര്യങ്ങളാണ്. അപ്പം അതിലൂടെ ചേർത്തിട്ട് പറയാൻ, നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമല്ല പ്രയോജനമുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്യണം. ഇഷ്ടമുള്ള കാര്യങ്ങൾ താൽക്കാലികമായിട്ടുള്ളൊരു സംതൃപ്തി നമുക്ക് നൽകും, എന്നാൽ പ്രയോജനപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ദീർഘകാലമായിട്ടുള്ള വേദനവും എല്ലാ നർത്തത്തിലും ഗുണം ചെയ്യുന്നൊരു കാര്യമായിരിക്കും. ഇപ്പോൾ എല്ലാ പ്രിയപ്പെട്ട കാര്യങ്ങളും അത് പക്വതയിൽ നിന്നും വിവേകത്തിൽ നിന്നും രൂപപ്പെടുന്നതല്ല, പലതും പ്രായത്തിൻ്റെ പ്രത്യേകതകൾ മാത്രമായിരിക്കണം. എല്ലാ അഭിപ്രായങ്ങളും എഴുതി തള്ളേണ്ടവയല്ല, ചിലതെങ്കിലും വിരിയേണ്ട മുട്ടുകളുടെ വിത്തുകളുണ്ടാവും. അപ്പം അവനവൻ്റെ താല്പര്യങ്ങളെ മാത്രം താലോലിക്കുന്നവർക്ക് മുൻപേ നടന്നവരുടെ വഴികൾ മനസ്സിലാക്കാതെ വരുന്ന അവസ്ഥ ഉണ്ടാവും. ഒരടി മുമ്പിൽ നടന്നവർക്ക് പിന്നിട്ട വഴിയുടെ പോരായ്മയും എടുക്കേണ്ട മുൻകരുതലുകളൊക്കെ നന്നായിട്ടറിയാം. എല്ലാ വഴികളും സ്വയം നടന്ന് ആസ്വദിക്കാനാകില്ല. മുൻപേ നടന്നവർ നൽകുന്ന മുന്നൊരുക്ക പാഠങ്ങൾ വരും യാത്രകളെ കൂടുതൽ ആസ്വാദ്യകരവും പ്രയോജനപ്രദവുമാക്കും എന്നതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ ഓൽക്ക് ഇഷ്ടമുള്ളത് മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞ് കുട്ടിക്ക് താല്പര്യമല്ല, അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആ സമയത്ത് ആ കുട്ടിക്ക് ചിലപ്പം കുട്ടിക്ക് ഒരു കംഫർട്ട് കൊടുക്കും, പക്ഷെ കുട്ടിയുടെ ഫ്യൂച്ചറിനെ വെച്ച് നോക്കുമ്പം ഒരു ഗുണം ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് കുട്ടിക്ക് ഇഷ്ടമല്ലെങ്കിലും കൊടുക്കുകയാണെങ്കിൽ പിന്നീട് കുട്ടി അത് ഇഷ്ടപ്പെടുന്നുള്ളതാണല്ലോ.
1: അതെ, ഈ കഥയിൽ പറഞ്ഞിട്ടുള്ള പോലെ, ഈ ഒരു സംഭവത്തിൽ പറഞ്ഞിട്ടുള്ളത് പോലെ, നമുക്ക് ചെറുപ്രായത്തിൽ നമുക്കൊരിക്കലും അറിയില്ല ഇത് നല്ലതാണോ, നമുക്ക് ഭാവിയിൽ ഇത് പ്രയോജനപ്പെടുമോ എന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ സ്കൂളുകളിലെ ചെറിയൊരു ആക്ടിവിറ്റി ആയാൽ പോലും നമുക്ക് ആദ്യം നമുക്ക് ദേഷ്യം തോന്നുന്ന ടീച്ചറോടായിരിക്കും, അല്ലെങ്കിൽ എന്തിനാപ്പം ഇതൊക്കെ ചെയ്യണത്, ഇത്ര എന്താ പറയുക, ഇത്ര ഗതിയിടണമെന്ന് ചോദിക്കുമോ ഒരു നാടൻ ഭാഷ പറഞ്ഞാൽ. അപ്പോൾ അതവർ പിന്നീട് റിയലൈസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അതവർ റിയലൈസ് ചെയ്യാത്തിടത്തോളം കാലം അതൊരു എന്താ പറയുക, ഒരു ഭാരിച്ചൊരു ചുമടന്നെയാണ്. പക്ഷേ ഒരിക്കലും അത് റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മെച്ചം അതെല്ലാ നിലക്കും ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികളൊക്കെ
0: പിന്നെ അല്ല, പിന്നെന്ന് വെച്ചാൽ എല്ലാം കുട്ടികളുടെ ആ പ്രായത്തിനനുസരിച്ച് എല്ലാം കുട്ടി മനസ്സിലാക്കി അത് തിരിച്ചറിഞ്ഞ് ഗുണവും ദോഷമൊക്കെ മനസ്സിലാക്കി ചെയ്യുന്ന നിർബന്ധമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവിടെ പേരൻസ് ചില കാര്യങ്ങൾ നിർബന്ധിപ്പിച്ചേ മതിയാവും.
1: അതെ
0: അല്ലേ, കുട്ടിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കുട്ടിയുടെ അത് മാത്രമാക്കാൻ പറ്റില്ല. ചിലതാ നിർബന്ധങ്ങളിൽ നിന്ന് അങ്ങനെ നിർബന്ധിക്കപ്പെടുന്നത് ചെയ്യുക എന്നുള്ളത് കുട്ടിയുടെ ഒരു രീതിയും കൂടിയാണ്.
1: അതെ
0: അല്ലേ, പല കാര്യങ്ങളും ചെറുപ്പത്തിൽ, അതിൻ്റെ അർത്ഥം എല്ലാ കാര്യങ്ങളും കുട്ടി നിർബന്ധിപ്പിച്ച് ഇടങ്ങാറാക്കണം എന്നുള്ളതല്ല, ചിലതിനെ അത് കണ്ടറിഞ്ഞിട്ട് തന്നെ ചെയ്യണം. പക്ഷെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിർബന്ധിപ്പിക്കരുത്.
1: അല്ല,
0: ചിലപ്പോൾ ചിലവിൻ്റെ ഒരു ഗുണം പിന്നീട് ഒരു ഗുണമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ വെറുതെ നിർബന്ധിപ്പിക്കേണ്ട. പക്ഷെ നമ്മൾ നിർബന്ധിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം.
1: അതെ, അത് ഭാവിയിലേക്ക് അവർക്ക് പ്രയോജനപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഈ കഥയിൽ പറഞ്ഞ വേറൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് വെച്ചാൽ, ആ ഉപ്പയുടെ ആ ഉപ്പ സഞ്ചരിച്ച വഴിയിൽ കപ്പയ്ക്ക് ഒരുപാട് പിഴവുകൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പം അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടിട്ട് വേണം എന്തൊക്കെ കുട്ടിക്ക് കൊടുക്കണം എന്നുള്ളത്. ഇതേപോലെ ഒരു സംഭവം മുമ്പ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നൊരു സംഭവമാണ്. ഒരു വീട്ടിൽ ഒരുപാട് മക്കളുണ്ട്. അപ്പോൾ ആ മക്കൾക്ക് എന്താ പറയുക, ആ വീട്ടിലെ അച്ഛൻ ചെയ്യുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു പത്താം ക്ലാസ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കൊല്ലം ആ വീടിൻ്റെ മൊത്തം ഉത്തരവാദിത്വം ആ മകനെ ഏൽപ്പിക്കും. അപ്പോൾ ഫുള്ള് ആ മകനാ ചെയ്യുക. അപ്പോൾ അതിലൂടെ ആ മകൻ മാത്രമല്ല അവരുടെ ജ്യേഷ്ഠന്മാരും ഉപ്പിയൊക്കെ സഹായിക്കും. എന്നാലും മൊത്തം എല്ലാ കാര്യങ്ങളും അവനാണ് ചെയ്യേണ്ടത്. അതായത് സാധനം വാങ്ങിക്കൊണ്ടുവരിക, എന്തൊക്കെയാണ് ബിസിനസ് ഒക്കെ നോക്കി നടത്തുക, കൃഷി ഉണ്ട് ഇതുപോലെ ആ കൃഷിയൊക്കെ നോക്കി നടത്തുക. അപ്പോൾ ആ ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, വലിയൊരു ട്രെയിനിങ് പോലെയാണ്, അല്ലെ, ആർമി ട്രെയിനിങ് ഒക്കെ പോലെ. പക്ഷേ ആ ഒരു കൊല്ലം കൊണ്ട്
0: ആ കുട്ടി
1: മാത്രമല്ല ആ വീട്ടിലെ എല്ലാ കുട്ടികളും ആ ഒരു കൊല്ലത്തെ ട്രെയിനിങ് കഴിയുന്നതോടുകൂടി നമ്മളൊരു ജീവിതം പഠിച്ചു എന്ന് പറയുമല്ലോ. അതുപോലെ അവർ എല്ലാ രീതിയിലും എങ്ങനെ ജീവിക്കണം, എങ്ങനെയൊക്കെയാണ് പൈസ ചിലവാക്കേണ്ടത്, ചില സമയത്ത് ഒന്ന് എന്താ പറയുക മുറുക്കി കൊടുക്കേണ്ടി വരും പൈസയുടെ കാര്യത്തിലൊക്കെ. ഫാമിലി മൊത്തം നോക്കുന്നവരാണല്ലോ, അവരുടെ ബജറ്റൊക്കെ നോക്കിയിട്ട്. എന്നാൽ ചില സമയത്ത് എന്തെങ്കിലും ആഘോഷങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കുറച്ച് ലാവിശ്യമായി ചിലവഴിക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ ആ ഒരു മകൻ പഠിക്കുകയാണ്. എന്നാൽ എന്താ പറയുക, അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ട്, ഉപ്പ കൂടെ ഉണ്ട്. പലപ്പോഴും നമ്മൾ നമ്മുടെയൊക്കെ എന്താ പറയുക, നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഉപ്പ മരിച്ചു, ആ സമയത്ത് ഫാമിലിയിലൊരു എന്താ പറയുക അതുവരെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു താളക്രമം മുഴുവൻ തെറ്റാണ്. അപ്പം അതിന് അതില്ലാതിരിക്കാൻ ഇങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു പ്രാക്ടീസിങ് എപ്പോഴും നല്ലതാണ് എന്നുള്ളതാണ്.
0: യെസ്, തീർച്ചയായിട്ടും. സബീന തത്തമംഗലം അയച്ചിട്ടുള്ള ഒരു മെസ്സേജാണ് ഇപ്പോൾ ഞാൻ എൻ്റെ സ്ക്രീനിൽ ഇങ്ങനെ കാണുന്നത്. ഇൻഷാല്ലാ ഇന്ന് വൈകിട്ട് 4 മണിക്ക് മരുമോളും പേരുമക്കളും ന്യൂസിലാൻഡിലേക്ക് പോവുകയാണ്. അവരുടെ യാത്ര സുഖകരവും എളുപ്പമാക്കാൻ പീസ് റേഡിയോ കുടുംബത്തിൽ നിന്നും ദുആ ഉണ്ടാവണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാഷാല്ലാ, അപ്പോൾ അവർ നല്ലൊരു യാത്രയാവട്ടെ, നല്ല നിലക്ക് ഉപജീവന കാര്യങ്ങളിലൊക്കെ ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം.
1: മറിയം ഹസീന ബിൻത്ത് അബ്ദുള്ള അസ്സലാമു അലൈക്കും എന്ന് വന്നിട്ടുണ്ട്. മനാഫ് കെ വി പാലക്കായി, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഉപ്പ കൃഷി ചെയ്തിരുന്നത് എള്ള് നെല്ലൊക്കെ ആയിരുന്നു. അതുപോലെ കൂവ, കപ്പ, മധുരക്കിഴങ്ങ്, മൈസൂർ വായ, അന്ന് കുറേ അധികം സ്ഥലമുണ്ടായിരുന്നു. ഇപ്പം കുറേ വീടുകൾ വന്നു, നെല്ലുണ്ടാക്കലൊക്കെ അന്യം നിന്നുപോയി. ഏതായാലും പഴയ ഓർമ്മകളിലേക്ക് തിരിച്ചു കൊണ്ടുപോയ പേസ് റേഡിയോ ഒക്കെ ഇനിയും വളർന്ന് പന്തലിക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: മനാഫ് കെ വി പാലക്കാട്. മനാഫ് ഖാനോട് ചോദിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ പണ്ടുണ്ടായിരുന്ന കൃഷി കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ, ഇപ്പം എന്തൊക്കെ കൃഷിയാണ് വീട്ടിലുള്ളത്, എന്തൊക്കെ ചെയ്യുന്നത് എന്നുള്ളതൊന്ന് പറഞ്ഞാൽ നന്നാവും. ഇപ്പം നിലനിർത്തിക്കൊണ്ടുപോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണുള്ളത്, അതും സീസൺ അനുസരിച്ചുള്ള സംഗതികളാണോ, ഇപ്പം ഈ സീസണിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, പിന്നെ പ്രദേശത്തിനനുസരിച്ച് ഓരോ കൃഷി ഉണ്ടാവും. നമ്മൾ ഇപ്പോൾ നമ്മളിവിടെ അല്ല, വയനാട്ടിലാവുമ്പോൾ അതിൻ്റെ വേറെ കൃഷി, അതുപോലെ കുറച്ച് വേറെ ഓരോ പ്രാദേശിക അടിസ്ഥാനത്തിലുള്ള കുറേ കൃഷികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറയാം. വൺ മിനിറ്റ് ടോക്ക് ഒരു പുതിയ അറിവായിരുന്നു എന്നാണ് അബ്ദുൽ കരീം തുമിനാട്. മഴയത്ത് ഇങ്ങനെ പാടത്ത് കൂടെ നടന്നു പോയത്, ചെരുപ്പ് ചളിയിൽ ആഴ്ന്നു പോയത്, മറക്കാൻ പറ്റാത്ത ആ ഒരു ചെറുപ്പകാലത്തിൻ്റെ ഓർമ്മയെ പങ്കുവച്ചിരിക്കുകയാണ് സമീറ മോൾ വളാഞ്ചേരി. വൺ മിനിറ്റ് ഒരുപാട് അറിവാണ് കിട്ടിയത് എന്ന് പലരും പങ്കുവച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വയലിൻ

0: ചില കാര്യങ്ങൾ ചോദിച്ചു എന്ന് മാത്രം.
1: അതുപോലെ വയനാട്ടിൽ നിന്ന് മോൾ വരുമ്പോൾ അവക്കാഡോ കൊണ്ടുവന്നു, അതിൻ്റെ വിത്ത് നട്ടു ചെറിയൊരു മരമുണ്ടായി, പക്ഷേ കായ ഉണ്ടായിട്ടില്ല എന്ന് നാദിറ ഇടുമേക്കിൽ പറഞ്ഞിട്ടുണ്ട്.
0: കായ ഉണ്ടായിട്ടില്ല. കായ ഉണ്ടാവാൻ എന്തൊക്കെയോ ട്രിക്കുകളുണ്ട് അതിന്, അതൊക്കെ പലരും പറയാറുണ്ട്. കുറേ കാലമായിട്ട് കായ ഉണ്ടാകാത്ത മരത്തിന് എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ട് ഇനി കുറേ സമയം അങ്ങനെ പോകണ്ട തോന്നുന്നുണ്ട്. കാരണം അതിൽ പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവും, അതിൽ
1: അതെ അതെ
0: ചെയ്തു നോക്കാമെന്നതാണ്. ആരെങ്കിലും പറയലോ എന്നറിയില്ല, നമുക്ക് നോക്കാം. നമ്മൾ അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പോയല്ലോ.
1: അടുത്തത് നമുക്ക് ഖുറാൻ സ്റ്റാറ്റസ് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ഖുറാൻ സ്റ്റാറ്റസ് വീഡിയോയിൽ സൂറത്തുൽ കൗഫിലെ ഏതാനും വചനങ്ങളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇൻഷാല്ലാ കേട്ടിട്ട് തിരിച്ചു വരാം.

0: മഷാല്ലാ, ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിൽ നമ്മൾ കേട്ടിട്ടുള്ളത് സൂറത്തുൽ കഹ്ഫിലെ 107 108 വചനങ്ങളാണ്. അപ്പോൾ അതുപോലെ എല്ലാ ദിവസവും നമുക്ക് ഒരു ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ വരാറുണ്ട്. അപ്പോൾ എല്ലാവരും അത് ഒന്ന് ഷെയർ ചെയ്യണം എന്നുള്ളത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. 2401 ദിവസങ്ങളായി ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ നമ്മളിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. 2378 എപ്പിസോഡാണ് നമ്മളിന്ന് കാതോർത്തിട്ടുള്ളത്.
1: ശരി, അങ്ങനെയെങ്കിൽ നമ്മളിനി അടുത്ത ചില കാര്യങ്ങൾ പങ്കുവെക്കുന്നത്, നമുക്കറിയാം പീസ് റേഡിയോ ഒരുപാട് പ്രോഗ്രാമുകൾ, ഒരുപാട് അവതാരകർ, ചെറിയ കുട്ടികൾ മുതൽ വയോധികർ വരെ നിങ്ങളുന്ന പീസ് റേഡിയോ ഫാമിലി, നമ്മളറിയാത്ത പല പ്രോഗ്രാമുകളെയും നമ്മളിപ്പോൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഒരു സെഷൻ സാധാരണ റേഡിയോ മോർണിംഗ് ലൈവ് ഷോയിൽ നമ്മൾ കേൾക്കാറുണ്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് സുബഥം പ്രോഗ്രാമിനെ കുറിച്ചാണ്.
0: അതെ,
1: വെള്ളിയാഴ്ച വൈകുന്നേരം 4:10 പിന്നെ 24 മണിക്കൂർ റിവൈൻഡിലും കിട്ടുന്ന പ്രോഗ്രാമാണ് സുബഥം. എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 4:10 കേൾക്കാൻ പറ്റും. സുബഥത്തിൽ നമുക്ക് മൂസ സ്വലാഹി കാര, മുഷ്താഖ് അൽഹിക്കമി,
0: ഫൈസൽ മൗലവി എന്ന പണ്ഡിതന്മാരൊക്കെയാണ്
1: അവരുടെ സെഷനുകളാണ് നമ്മൾ കേൾക്കാറുള്ളത്. ഇപ്പോൾ നമ്മൾ സുബഥത്തിൽ മുഷ്താഖ് അൽഹിക്കമിയുടെ
0: നമ്മുടെ പ്രമാണം എന്നുള്ള വിഷയത്തിലാണ് ഉള്ള സംസാരമാണ് നമ്മൾ കേൾക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനി ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ ബഹുമാനം നിറഞ്ഞ സഹോദരന്മാരെ, വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിതം ധന്യമാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസീയത്ത് ചെയ്യുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വർഗപ്രവേശനമാണ് നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ലക്ഷ്യം. അതിനുവേണ്ടിയാണ് നമ്മൾ ഓരോ ആരാധനാകർമ്മങ്ങളും നിരന്തരം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ അടിസ്ഥാനപരമായി നമ്മുടെ വിശ്വാസം ശരിയായിരിക്കണം. അതോടൊപ്പം നമ്മുടെ കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയും പാപങ്ങൾ ചെയ്യാതിരിക്കുകയും അബദ്ധങ്ങൾ സംഭവിച്ചു പോയാൽ തൗബ ചെയ്യുകയും ഉണ്ടാകുമ്പോഴാണ് നമ്മൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അർഹരായി മാറുന്നത്. എന്നാൽ നമുക്കറിയാം, നമ്മുടെ നാട്ടിലുള്ള വ്യത്യസ്തമായ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, കർമ്മങ്ങൾ, ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് തെറ്റായ രീതികൾ, ഇതിൻ്റെയൊക്കെ മധ്യത്തിൽ ജീവിക്കുമ്പോൾ സ്വാഭാവികമായും ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമൊക്കെ നമ്മുടെ ഇടയിലേക്കും കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ ആചാരങ്ങളും ഒരുപക്ഷെ ഇസ്ലാമായി കൊള്ളണമെന്നില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ, എൻ്റെ സമുദായം 73 വിഭാഗങ്ങളായി വേർതിരിയും. അതിൽ മുഴുവൻ വിഭാഗവും നരകത്തിലേക്ക് കടക്കും, ഒരു വിഭാഗം സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. അവരുടെ പ്രത്യേകത, അവർ പ്രമാണങ്ങളെ പിൻപറ്റുകയും സ്വഹാബത്ത് നടന്നുപോയ വഴികളിലൂടെ സഞ്ചരിക്കുകയും

0: യും ചെയ്യുന്നവരായിരിക്കും. എന്നു പറഞ്ഞാൽ ശരിയായ രൂപത്തിൽ ഖുർആനിനെയും സുന്നത്തിനെയും സ്വീകരിക്കുകയും നമ്മുടെ മുൻഗാമികളായ സ്വഹാബത്തും താബിഉകളും തബഉത്താബിഉകളും അടങ്ങുന്ന സച്ചരിതരായ മുൻഗാമികൾ അവരെങ്ങനെയാണോ പ്രമാണത്തെ സ്വീകരിച്ചത് അതുപോലെ സ്വീകരിക്കുകയും അത് വിശ്വസിക്കുകയും അത് ജീവിതത്തിൽ ആചരിക്കുകയും ചെയ്യുന്നവരായിരിക്കും ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവർ. എന്നാൽ നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് ശരിയായ പ്രമാണങ്ങളില്ലാതെ ഇസ്ലാമിൻ്റെ വൃത്തത്തിൽപ്പെടാത്ത ഒരുപാട് കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇത്തരം തെറ്റായ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ മുസ്ലിം സംഘടനകൾക്കിടയിൽ കടന്നു വരുന്നത് ശരിയായ രൂപത്തിൽ പ്രമാണങ്ങളെ സമീപിക്കാത്തതുകൊണ്ടാണ് അവർക്ക് ഇത്തരം അബദ്ധങ്ങൾ സംഭവിക്കുന്നത്. നമുക്കറിയാം, നമ്മളൊക്കെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കേണ്ടത് അല്ലെങ്കിൽ നമുക്കിടയിലുള്ള അഭിപ്രായ ഭിന്നതകളിൽ നമ്മൾ ശരിയുടെ പക്ഷത്തെ കണ്ടെത്തേണ്ടത് ഖുർആനിനെയും സുന്നത്തിനെയും മുന്നിൽ വെച്ചുകൊണ്ടാണ്. അതാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. നിങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഓരോരുത്തരും അവർക്ക് തോന്നിയ അഭിപ്രായങ്ങൾ പറഞ്ഞ് അതിനെ സ്വീകരിക്കുക എന്നതല്ല, നിങ്ങൾ അള്ളാഹുലേക്കും റസൂലിലേക്കും എന്ന് പറഞ്ഞാൽ ഖുർആനിലേക്കും സുന്നത്തിലേക്കും നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളെ മടക്കണം. അതിലെന്താണോ നിങ്ങൾ കണ്ടത് അത് നിങ്ങൾ സ്വീകരിക്കണം എന്നതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ആ ഖുർആനെയും സുന്നത്തിനെയും നമുക്കിഷ്ടമുള്ളതുപോലെ വ്യാഖ്യാനിച്ചുകൂടാ. ഓരോരുത്തരും ആദ്യമേ ഉണ്ടാക്കി വെച്ച ആശയത്തിനനുസരിച്ച് ആയത്തുകളെ വളച്ചൊടിച്ച് അല്ലെങ്കിൽ ഹദീസിൻ്റെ പ്രയോഗങ്ങളെ ദുർവ്യാഖ്യാനിച്ച് അവരുടെ ആശയത്തെ ശരിപ്പെടുത്താനല്ല അവർ ശ്രദ്ധിക്കേണ്ടത്. ഖുർആനും സുന്നത്തും പറഞ്ഞ അതിൻ്റെ ശരിയായ തനതായ ആശയം എന്താണ് എന്ന് സ്വഹാബത്തിൻ്റെ ജീവിതത്തിലേക്ക് സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും അതിലൂടെ നമ്മുടെ ആശയത്തെ ആദർശത്തെ നിലപാടുകളെ കൃത്യത വരുത്തുകയും ചെയ്യുക എന്നതാണ് ഒരു വിശ്വാസി എല്ലാ സമയത്തും ശ്രദ്ധിക്കേണ്ടത്. നമുക്കറിയാം, നമുക്ക് പ്രധാനമായും രണ്ട് പ്രമാണങ്ങളാണുള്ളത്. ഒന്ന് ഖുർആനാണ്, രണ്ട് സുന്നത്താണ്. ഈ പ്രമാണങ്ങളെ സ്വീകരിക്കേണ്ട രീതിയും ഞാൻ മുൻപ് സൂചിപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ നമ്മുടെ നാടുകളിലുള്ള പല ആളുകൾക്കും എങ്ങനെയാണ് പ്രമാണങ്ങളെ സമീപിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. ഒരു വലിയ വിഭാഗം ആളുകൾ ഖുർആനെയും സുന്നത്തിനെയും തെറ്റായ രൂപത്തിലാണ് സമീപിക്കുന്നത്. അതിലൊരു വിഭാഗം ആളുകൾ ഖുർആൻ മാത്രം സ്വീകരിക്കുന്ന ആളുകളുണ്ട്. ഞങ്ങൾ ഖുർആൻ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ, ഞങ്ങൾ ഹദീസുകളൊന്നും സ്വീകരിക്കുകയില്ല, ഹദീസുകൾ പിൽക്കാലത്ത് ആരൊക്കെയോ കെട്ടിയുണ്ടാക്കിയതാണ്, ഖുർആൻ മാത്രമാണ് അള്ളാഹുവിൻ്റെ വഹിയായി ലഭിച്ചിട്ടുള്ളത്, ഹദീസുകൾ വഹിയല്ല എന്ന് പറഞ്ഞ് അതിനെ തള്ളുന്ന കുറേ ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ ഈ വാദത്തിൻ്റെ ഒരു അപകടം, നമുക്കറിയാം ഖുർആൻ മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് ഒരു വ്യക്തിക്ക് ഇസ്ലാമിൻ്റെ എല്ലാ കർമ്മങ്ങളെയും എല്ലാ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും പൂർണ്ണാർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. കാരണം എല്ലാ വിഷയങ്ങളെയും സമ്പൂർണമായും ഖുർആൻ പരാമർശിക്കുന്നില്ല. ഉദാഹരണം പറഞ്ഞാൽ നമസ്കാരത്തെക്കുറിച്ച് ഖുർആനിൽ വളരെ കുറഞ്ഞ പരാമർശങ്ങളേ ഉള്ളൂ. അതിൻ്റെ രൂപം എങ്ങനെയാണ്, സുജൂദ് എങ്ങനെയാണ്, റുക്കു എങ്ങനെയാണ്, ഓരോ സമയത്തും നിർവഹിക്കേണ്ട പ്രാർത്ഥനകൾ എന്താണ് എന്ന് ഖുർആനിൽ വന്നിട്ടില്ല. അതുപോലെ തന്നെ ഹജ്ജ് എന്ന കർമ്മത്തെക്കുറിച്ചും അത് ആദ്യം എന്താണ് ചെയ്യേണ്ടത്, പിന്നെന്ത് ചെയ്യണം, പിന്നെന്ത് ചെയ്യണം എന്നതിൻ്റെ കൃത്യമായ രൂപം ഹദീസുകളിലാണ് വന്നിട്ടുള്ളത്. സക്കാത്തിൻ്റെ പല വിശദാംശങ്ങളും ഹദീസുകളിലാണ് ഇടം പിടിച്ചിട്ടുള്ളത്. ഇങ്ങനെ നമ്മൾ നിർവഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കർമ്മങ്ങളെക്കുറിച്ച് പരിശോധിച്ചാൽ തന്നെ ഖുർആനിൽ പൂർണ്ണമായും വന്നിട്ടില്ല. അത് ഹദീസുകൾ കൂടി സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് ആ കർമ്മങ്ങളെ ഭംഗിയായി നിർവഹിക്കാൻ സാധിക്കുക എന്ന് മനസ്സിലാക്കണം. എന്നാൽ ഖുർആൻ മാത്രമേ ഞങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ അവർ വലിയൊരു അപകടത്തിലേക്കാണ് ചെന്ന് ചാടുന്നത് എന്ന് മനസ്സിലാക്കണം. കാരണം അവർ കയ്യിലുള്ള ഖുർആൻ പോലും ഹദീസുകൾ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഖുർആൻ്റെ ഓർഡർ പോലുമുള്ളത്. ഖുർആൻ്റെ പേരുകൾ ഖുർആനിൻ്റെ ആയത്തായി വന്നിട്ടില്ല. ആദ്യത്തെ അധ്യായം സൂറത്തുൽ ഫാത്തിഹയാണ്, പിന്നെ സൂറത്തുൽ ബക്കറയാണ് എന്നൊക്കെ സ്വഹാബത്ത് പ്രവാചകനിൽ നിന്ന് പഠിച്ചെടുത്ത് ആ നിലക്കാണ് മുസ്ഹഫിനെ ക്രോഡീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഖുർആനിനെ തന്നെ, നമ്മുടെ കയ്യിലുള്ള മുസ്ഹഫിനെ തന്നെ പൂർണ്ണമായി നമുക്ക് സ്വീകരിക്കണമെങ്കിൽ ഹദീസുകൾ കൂടി സ്വീകരിച്ചിരിക്കണം. ഒന്നാമതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറങ്ങിയ വഹ്യ് ഇഖ്റ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ് എന്ന ആയത്താണ്. എന്നാൽ ഖുർആൻ നമ്മൾ കയ്യിലുള്ള മുസ്ഹഫ് തുറന്നു നോക്കിയാൽ ആദ്യം കാണുന്നത് സൂറത്തുൽ ഫാത്തിഹയാണ്. അപ്പോൾ ഇഖ്റ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ് എന്ന സൂറത്തുൽ അലഖിൻ്റെ ആദ്യത്തെ വരികൾ അത് ഇന്ന സ്ഥലത്താണ് വെക്കേണ്ടത്. സൂറത്തുൽ ഫാത്തിഹയാണ് ആദ്യം വെക്കേണ്ടത്, പിന്നെ സൂറത്തുൽ ബക്രയാണ് ഉണ്ടാകേണ്ടത് എന്ന അതിൻ്റെ ഒരു ക്രമം പോലും അത് പ്രവാചകനിൽ നിന്നാണ് സ്വഹാബത്ത് പഠിക്കുന്നത്. അപ്പോൾ ഖുർആൻ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ ഖുർആനിനെ തന്നെ പൂർണ്ണമായും സ്വീകരിക്കാൻ സാധിക്കാതെ വരുന്ന ഒരവസ്ഥാവിശേഷമുണ്ടാകും. രണ്ടാമത്തെ ഒരു വിഭാഗം ആളുകൾ ഖുർആനിനെ സ്വീകരിക്കും, ഹദീസുകളെയും സ്വീകരിക്കും, പക്ഷേ ബുദ്ധിക്ക് യോജിക്കാത്ത ഹദീസുകൾ സ്വീകരിക്കുകയില്ല. ഇങ്ങനെയും ചില ആളുകളെ നമ്മുടെ നാടുകളിൽ കാണാൻ സാധിക്കും. അവർ മൊത്തത്തിൽ പറയും ഞങ്ങൾ ഹദീസുകൾ സ്വീകരിക്കുന്ന ആളുകളാണ്, പക്ഷെ ഞങ്ങളുടെ ബുദ്ധിക്ക് യോജിക്കാത്ത ചില ഹദീസുകൾ വന്നാൽ ഞങ്ങൾ നിഷേധിച്ചു തള്ളും. അത് സ്വഹീഹായി എത്ര വലിയ ഖണ്ഡിതമായ രേഖയായി നമ്മുടെ മുന്നിൽ വന്നാലും ഹദീസുകൾ ഞങ്ങൾ സ്വീകരിക്കുകയില്ല. കാരണം ഞങ്ങളെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് മാത്രമാണ് അവിടെ കാരണം. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിൽ തന്നെ എത്രയോ ആയത്തുകൾ ഇവർ പറയുന്ന മാനദണ്ഡമനുസരിച്ച് ബുദ്ധിക്ക് യോജിക്കുകയില്ല. കാരണം മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കടലിനടിക്കുമ്പോൾ കടൽ രണ്ടായി പിളർന്നു. ഇതവിടെ അനുഭവത്തിലില്ലാത്തൊരു കാര്യമാണ്. അവർക്ക് വേണമെങ്കിൽ ഈ ആയത്തിനെയും ഞങ്ങളുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറയാം. ഹദീസുകളെ എങ്ങനെയാണോ തള്ളുന്നത് അതേ മാനദണ്ഡമനുസരിച്ച്. അതേപോലെ തന്നെ ഇങ്ങനെ തുടങ്ങി ധാരാളം പ്രയോഗങ്ങൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. ഇപ്പം ഇസ്ലാം എന്ന് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നത് തന്നെ ഏയാകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുത്ത വഹീകൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഓരോ സമയങ്ങളിലും പ്രവാചകൻ്റെ അടുക്കൽ വന്ന് പ്രവാചകനക്ക് വഹി കൊടുക്കുകയാണ്. ഇതവരുടെ ബുദ്ധിക്ക് യോജിക്കുമോ? അങ്ങനെയെങ്കിൽ അവർക്ക് ഖുർആനെ തന്നെ പൂർണ്ണമായും സ്വീകരിക്കാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ടാകും. അപ്പോൾ അവർ പ്രമാണങ്ങളെ പൂർണ്ണമായും സ്വീകരിക്കുന്നില്ല. ഖുർആനെ പൂർണ്ണമായും സ്വീകരിക്കാൻ കഴിയാത്ത അവസ്ഥ, ഹദീസുകളെയും ഭാഗികമായി തള്ളുകയും പൂർണ്ണമായും സ്വീകരിക്കാൻ കഴിയാത്തൊരവസ്ഥാവിശേഷം ചില ആളുകളിലുണ്ട്. സ്വാഭാവികമായും അവരുടെ നിലപാടുകളിലും ആശയങ്ങളിലും ആദർശങ്ങളിലും ഒക്കെ തെറ്റുപറ്റുക എന്നത് അവർ പ്രമാണങ്ങളെ സ്വീകരിച്ച രീതിയിൽ അബദ്ധം സംഭവിക്കുമ്പോൾ ഉണ്ടായതാണ്. അതേപോലെ തന്നെ ചില ആളുകളുടെ ഒരു സംശയം, അനുഭവങ്ങളിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായല്ലോ അതുകൊണ്ടത് ശരിയായിരിക്കും. ആയത്തും ഹദീസും ഒക്കെ നേരെ എതിരു വന്നാലും ഞങ്ങളുടെ അനുഭവങ്ങളിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ അനുഭവങ്ങളിൽ എതിരായിട്ടാണ് ഉണ്ടായത് അതുകൊണ്ട് അതാണ് ശരി എന്ന് വിചാരിക്കുന്ന ആളുകൾ. ഉദാഹരണമായി പറഞ്ഞാൽ ചില ആളുകൾ പറയും, ഞങ്ങൾ ദർഗകളിൽ പോയപ്പോൾ കുട്ടിയെ ലഭിച്ചല്ലോ, ഞങ്ങൾ ഇന്ന ഉസ്താദിനെ കണ്ടപ്പോൾ രോഗം മാറിയല്ലോ, ഇന്ന പണിക്കരുടെ അടുക്കൽ പോയപ്പോൾ ഞങ്ങളുടെ കളഞ്ഞുപോയ ഒരു മാല തിരിച്ചു കിട്ടിയല്ലോ. അപ്പോൾ ഞങ്ങളുടെ അനുഭവങ്ങളാണ് ഞങ്ങൾക്ക് തെളിവ്. അപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് ഖുർആനിൻ്റെ ആയത്തുകളോ ഹദീസുകളോ വന്നാലും അനുഭവങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടത് ശരിയാണ്, അതുകൊണ്ട് ഞങ്ങൾ അതിനെ സ്വീകരിക്കുന്നു എന്ന് പറയാതെ പറയുന്ന കുറേ ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ നമുക്ക് അനുഭവങ്ങൾ എന്ത് സംഭവിച്ചു എന്നതിനേക്കാളും ഉപരി ഖുർആനും സുന്നത്തും ഈ വിഷയത്തിൽ എന്ത് പറഞ്ഞു എന്നതാണ് പ്രധാനം. ഇപ്പോൾ ഒരാൾ പറയാണ്, ഞാൻ കള്ളു കുടിച്ചപ്പോൾ എൻ്റെ ദാഹം മാറി. അപ്പോൾ കള്ളു കുടിക്കുമ്പോൾ ദാഹം മാറുന്നുണ്ടല്ലോ എന്നൊരു അനുഭവം ഒരാൾക്കുണ്ടായതുകൊണ്ട് കള്ളു കുടിക്കുക എന്നത് ശരിയാകുന്നില്ല. വേറൊരാൾ പറയുന്നു, വ്യഭിചരിച്ചാൽ കുട്ടി ഉണ്ടാകുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് കുട്ടിയെ കിട്ടിയത് വ്യഭിചാരത്തിലാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് ശരിയാണ് എന്ന് പറയാൻ സാധിക്കുകയില്ല. കള്ളു കുടിച്ചാൽ ദാഹം മാറാം, വ്യഭിചരിച്ചാൽ ഒരു പക്ഷേ കുട്ടി ഉണ്ടാകാം, പക്ഷേ ആ രണ്ട് പണിയും ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും തെറ്റാണ് എന്ന് സ്ഥിരപ്പെട്ടാൽ അത് അനുഭവങ്ങളിൽ ഇങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഒരു വിശ്വാസി അതിനെ സ്വീകരിക്കുകയില്ല. എങ്കിൽ ഇത്തരം ശിർക്കുകൾക്കും അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും അനുഭവങ്ങളെ തെളിവ് പിടിക്കൽ ഒരിക്കലും ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല. അതേപോലെ തന്നെ മൂന്നാമത്തെ വിഭാഗം ആളുകൾ, അവരുടെ പ്രത്യേകത എന്താ വെച്ചാൽ അവർ സ്വപ്നങ്ങളിൽ ദർശിച്ചത് മതമായി അവതരിപ്പിക്കും. ഞങ്ങൾ ഇന്നൊരു ശൈഖിനെ സ്വപ്നത്തിൽ കണ്ടു, ഇന്നൊരു വലിയനെ സ്വപ്നത്തിൽ കണ്ടു, അല്ലെങ്കിൽ ഇന്നാൽ ഇന്ന വ്യക്തികളെ സ്വപ്നത്തിൽ കണ്ട് ഞങ്ങളോട് ഇന്ന ഇന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു മതനിയമം പോലെ അവതരിപ്പിക്കുന്ന ആളുകളുണ്ട്. അവരുടെ പ്രമാണം അവർ സ്വപ്നത്തെ പ്രമാണമാക്കുന്നു. എന്നാൽ ഖുർആനും
1: ശ്രോതാക്കൾക്ക് സുബദം എന്നുള്ള പ്രോഗ്രാം വെള്ളി വൈകുന്നേരം 4:10 കേൾക്കാവുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ 24 മണിക്കൂർ റിവൈൻഡിലും നമുക്ക് അത് കേൾക്കാവുന്നതാണ്. ഏതായാലും അഖീദയിൽ ഊന്നിക്കൊണ്ടുള്ളൊരു പ്രോഗ്രാമാണ് സുബദം എന്നുള്ളത്. ഇന്ന് നമ്മൾ കേട്ടിട്ടുള്ളത് മുഷ്താഖ് അലിക്കമി അവതരിപ്പിച്ച നമ്മുടെ പ്രമാണം എന്നുള്ള വിഷയത്തിലുള്ള സംസാരമാണ്.
2: സുബദത്തിലൂടെ നമ്മൾ കേട്ടിട്ടുള്ളത് ഇൻഷാല്ലാന്ന് വെച്ചാൽ കുറച്ച് ദീർഘിച്ച ഒരു പ്രോഗ്രാമാണ്. 10, 10, 20 മിനിറ്റ്, 15 മിനിറ്റ് ഒക്കെ ചിലത് വരും. ഇപ്പം നമ്മൾ മോർണിങ്ങിൻ്റെ ഇതിനനുസരിച്ച് അതിന് ജസ്റ്റ് കുറച്ച് ഭാഗങ്ങൾ കേൾപ്പിച്ചതാണ്. പറഞ്ഞ പോലെ തന്നെ നമുക്ക് സമയത്തിനനുസരിച്ചത് കേൾക്കാനും മനസ്സിലാക്കാനൊക്കെ കഴിയട്ടെ എന്നുകൂടി ഓർമ്മിപ്പിക്കാം.
1: ഹൈറുനിസ CP അവരുടെ കൃഷിവിശേഷങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ റംബൂട്ടാൻ, ഡ്രാഗൺ ഫ്രൂട്ട്, മാങ്ങ, ചക്ക ഒക്കെ ഉണ്ട്. 15 വെറൈറ്റി മാങ്ങകളുണ്ട്.
2: 15 വെറൈറ്റി മാങ്ങേ,
1: വേറെയും ഫ്രൂട്ട്സുകളും ഉണ്ട്.
2: അത് കൊള്ളാലോ. ഇത് ഇവിടെ സ്ഥലം അറിയില്ല അല്ലേ, സ്ഥലം പറഞ്ഞിട്ടില്ല. പിന്നെ ജമീല വി കെ പൂനൂർ, വാപ്പ മരിച്ചു പോയി, 35 വർഷമായി. വാഴ, പൂള, നെല്ല് ഒക്കെയുള്ള ഒരു ഒക്കെയുള്ള കൃഷി ചെയ്യുമായിരുന്നു. അപ്പക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന്
1: എള്ള് കുറെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുണ്ട്.
2: എള്ള് മുമ്പ് കുറേ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം ഉണ്ടോല്ലേ എന്നറിയില്ല. ഇപ്പം ഇവിടെ ഇപ്പുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇല്ലല്ലോ, പണ്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പം ചില സ്ഥലങ്ങളൊക്കെ പൊതുവെ കുറവാണ്. പണ്ട് എനിക്ക് ഓർമ്മ ഉണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ പല സ്ഥലങ്ങളിലും വയലിൻ്റെ സൈഡിലൊക്കെ വയലിലൊക്കെ തന്നെ എള്ള് കൃഷി ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് ഇപ്പം നമ്മൾക്ക് ഞാനങ്ങനെ ഇനി എവിടൊക്കെ ഉള്ളത് എന്നുള്ളത് അവർ പറയട്ടെ.
1: നമ്മുടെ നാട്ടില് സ്ഥിരമായിട്ട് വിളയാണ് ഉള്ളല്ലേ,
2: ഉണ്ടായിരുന്നു ഉള്ളു. പിന്നെ നമ്മളിത് പറഞ്ഞ സമയത്താണ് ഓർമ്മ വരുന്നത് വെച്ചാല്, നമ്മുടെ ഇംതിയാസ് തിരുമ്പാഴിയുടെ അനിയൻ്റെ അല്ലേ ജ്യേഷ്ഠൻ്റെ മോന്, നമ്മള് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ തന്നെ ഇതുണ്ടായിരുന്നു, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട്. ഇന്നലെ ആ മോൻ ഇസുമോൻ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു. ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു, കരൾ മാറ്റി വെക്കൽ ശസ്ത്രക്രിയയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞെങ്കിലും അള്ളാഹുവിൻ്റെ വിധി അങ്ങനെയായിരുന്നു. അപ്പോൾ ആ കുടുംബത്തിന് ക്ഷമ നൽകാൻ നമ്മൾ പ്രാർത്ഥിക്കാം. അപ്പോൾ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത, ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ചെറിയൊരു അസുഖം വന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, പക്ഷെ ആ ഹോസ്പിറ്റലിൽ അവരത്ര ശ്രദ്ധിച്ചില്ല. ഈ രോഗത്തിൻ്റെ അവസ്ഥ എന്താന്നുള്ളത് പിന്നെ അതിൻ്റെ ഗൗരവത്തെ ശ്രദ്ധിക്കാതെ അങ്ങനെ നീണ്ട് നീണ്ട് അങ്ങനെ പോയതാണല്ലോ. എൻ്റെ വിധി എങ്ങനെയാണ്? അപ്പോൾ ഏതായിരുന്നാലും നമ്മൾ പ്രാർത്ഥിക്കാം ഇവർക്ക്, കുടുംബത്തിന് മക്കളെ നഷ്ടപ്പെടുമ്പോൾ ഉപ്പാക്കും ഉമ്മാക്കും ഉണ്ടാവുന്ന വിഷമമൊന്നും ചിലറിയില്ലല്ലോ, അവർക്ക് ക്ഷമ പ്രദാനം ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഇഹത്തിലും പരത്തിലും നമുക്കൊക്കെ ഇങ്ങനെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ നേരിടാനുള്ള തോക്കത്ത്സ് അള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
1: അതുപോലെ ഫീഡ്ബാക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു, അസ്സലാമു അലൈക്കും, നല്ലൊരു വിഷയത്തിലൂടെയാണ് പോയിട്ടുള്ളത്. ഖുറാനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഷുഐബ് പട്ടണം പറഞ്ഞിട്ടുണ്ട്. അമീർ തീർത്ഥനാട്ടുകാര, മാതാപിതാക്കൾ എന്ന നിലയിൽ മക്കളുടെ ജീവിതത്തിൽ സുരക്ഷിതത്വം ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണെങ്കിലും അതിരുവിട്ട ഇടപെടലുകൾ ദാമ്പത്യത്തിൽ അനാവശ്യമായ വിള്ളലുകൾക്കും തെറ്റിദ്ധാരണകൾക്കും കാരണമാകുമെന്ന് തുടങ്ങിയൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമ്മുടെ പുലരിവട്ടവുമായി ബന്ധപ്പെട്ട മെസ്സേജാണ്.
2: പിന്നെ വേറെ കൗതുകം കേൾക്കണോ? നമ്മളെ ചുണ്ടമ്പറ്റയിൽ നിന്ന് കെ വി സാജിദ, ടെറസിൽ വേപ്പില, നാരങ്ങ, മഞ്ഞൾ, ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ ഉണ്ട്. അത് കൊള്ളാലോ. പിന്നെ മുംതാസ്, അസ്സലാമു അലൈക്കും. ഇബ്രാഹിം അൽ നൂർ ടെക്സ് ഉള്ളാൾ, മാംഗ്ലൂർ. ഇന്ന് പേര് മുംതാസ് എന്നാണ്, അതിനൊണ്ട് ചിലപ്പോൾ വൈഫൈ ആയിരിക്കാം അല്ലേ. അപ്പൊ അവര്,
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു, എല്ലാ ദിവസത്തെയും പോലെ ഇന്നും എല്ലാ പരിപാടിയും ഒന്നിനൊന്ന് മെച്ചമാണ്. പീസ് റേഡിയോയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അള്ളാഹു ആയുസ്സും ആരോഗ്യവും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടാമി. ജസാക്കല്ലാഹു ഖൈർ.
2: ഈ ആളുകളുടെ സ്ഥലത്തിന്റെ പേര് പറയുമ്പോൾ ആ സ്ഥലത്തിന്റെ പേരും ആ നാടിന്റെ ഭംഗിയൊക്കെ ചിലരും കൂട്ടി യോജിപ്പിച്ചിട്ട് ഇങ്ങനെ ഭാവനയിൽ കാണും. അതാണ് ഷാമില ഷംസുദ്ദീൻ വയൽക്കര എന്ന് പറഞ്ഞപ്പോൾ അതില് സഫിയ കെ തിരങ്ങാടിയും ചേർത്ത് പറഞ്ഞ വയൽക്കര എന്ന് കേൾക്കുമ്പോൾ ഞാൻ എന്നും ചിന്തിക്കാറുണ്ട് നല്ല ഭംഗിയുള്ള സ്ഥലമായിരിക്കും എന്ന്. ഇപ്പോഴാണ് അതിൻ്റെ ഭംഗി അറിഞ്ഞത്. അലഹമില്ല. ഇത് ഏത് ജില്ലയിലാണ് എന്ന് ചോദിക്കുന്നുണ്ട്.
1: അതുപോലെ
2: റസിയ ചെങ്ങാനി, അള്ളാഹു സുബ്ഹാനഹു വതാല കുട്ടിയുടെ മാതാപിതാക്കൾക്ക് അങ്ങേറ്റം ക്ഷമ പ്രദാനം ചെയ്യുകയും ക്ഷമിക്കുന്ന തക്കതായ പ്രതിഫലം നൽകുകയും ചെയ്യട്ടെ. അമീൻ. നാളെ സ്വർഗത്തിലെ മകനോടൊപ്പം ഒരുമിപ്പിക്കുകയും ചെയ്യട്ടെ. അമീൻ.
1: അതുപോലെ മോൻ്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ, മാതാപിതാക്കൾക്ക് സമാധാനവും സന്തോഷവും നൽകട്ടെ എന്നുള്ളതും കൂടി സഫിയാക്കിയ തിരുവങ്ങാടി പലർക്കും അറിയുന്നുണ്ടാവും. ഒരു കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു, വെറും ഒരു 4 മണിക്കൂർ കൊണ്ട് ഒരു ഭീമമായ സംഖ്യ പിരിച്ചു കിട്ടിയിട്ടുണ്ടായിരുന്നു.
2: പക്ഷേ നമ്മൾ ഓരോ കാര്യങ്ങൾ കരുതും അള്ളാഹുവിൻ്റെ തീരുമാനം അങ്ങനെയാണ് എന്നുള്ളത് പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നൊരു കാര്യമാണുള്ളത്. അപ്പം അങ്ങനെ അള്ളാഹു ആ ഖളാ ഖദറിൽ നമുക്ക് വിശ്വസിച്ച് സമാധാനം കൊള്ളാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ് ഏത് സമയത്തും നമ്മൾ ചിന്തിക്കേണ്ടത്. മഷാല്ല, ഞങ്ങൾക്ക് പൂള, പയർ, വെണ്ട, മഞ്ഞൾ, ഇഞ്ചി, ചെറു ചേമ്പ്, കാവത്ത് എല്ലാം ഉണ്ട് ആമിനാക്കാരക്കുന്ന് മാളിക. അപ്പം നല്ല കൃഷി സമ്പുഷ്ടമായിട്ടുള്ളൊരു വീടും വീട് ചുറ്റുപാടാണ് തോന്നുന്നുണ്ട്. എല്ലാം ഉണ്ട്. വയൽക്കര തൃശ്ശൂർ ജില്ലയിലല്ലേ എന്നൊരു ചോദ്യമുണ്ട്. തൃശ്ശൂർ ജില്ലയിലാണ് എന്നാണ് ചോദിക്കുന്നത്. ഇസുമോൻ്റെ കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകട്ടെ. ആമീൻ. ആ മോൻ അള്ളാഹു സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ. അപ്പോഴേ നമ്മൾ മോർണിംഗ് ലൈവ് ഷോയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഗ്രാമുകൾ എണ്ണുന്നതിൽ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ തിരുമൊഴികൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരുമൊഴിയുടെ സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. തിരുമൊഴികളിലേക്കാണ് നമ്മൾ പോകുന്നത്.
3: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
1: തിരുമൊഴികൾ പറയുമ്പോൾ തന്നെ അതിൻ്റെ അത് ആരാണെന്ന് നമുക്ക് പ്രത്യേകം ഓർമ്മയുണ്ടാവും. കെ വി മുഹമ്മദ് അലി. എന്നത്തെയും പോലെ ഇന്നും തിരുമൊഴികളിൽ കെ വി മുഹമ്മദ് അലി നമ്മളോട് സംസാരിക്കുന്നത് അള്ളാഹുവിലേക്ക് മടങ്ങൽ പ്രതിസന്ധിയിൽ മാത്രമോ എന്ന വിഷയത്തിലുള്ള ഒരു ഹദീസുമായിട്ടാണ്. നമുക്ക് തിരുമൊഴികളിലേക്ക് കടക്കാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്. അൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു അനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല തഅറഫ് ഇലല്ലാഹി ഫിർ റഖാഇ يعرفك في الشدة. പ്രമുള വരെ സഹീഹുൽ ജാമിഉൽ വന്നിട്ടുള്ള ഒരു ഹദീസാണ് വായിച്ചത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് നിവേദനം ചെയ്യുന്നത്. അബൂ ഹുറൈറ അബ്ദുറഹ്മാൻ ഇബ്നു സഹർ അദ്-ദൗസി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പലതവണ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. യമനിലെ ദൗസ് ഗോത്രക്കാരനായിരുന്നു അദ്ദേഹം. ഹിജ്റ ഏഴാം കൊല്ലമാണ് തൻ്റെ 28-ാമത്തെ വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം മദീനയിലെത്തുന്നത്. ഹിജറക്കുമ്പ് 21-ലാണ് അദ്ദേഹത്തിന് ജനനമെന്നാണ് പ്രബലമായ അഭിപ്രായം. ഹിജറ 59-ന് മദീനയിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത്. 5374 ഹദീസുകൾ അദ്ദേഹം നിവേദനം ചെയ്തിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഅറഫ് ഇലല്ലാഹി ഫിർ റഖാ. തഅറഫ് ഇലല്ലാഹി ഫിർ റഖാ. റഖാഇന്റെ സമയത്ത് അള്ളാഹുവിനെ നീ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കണം. തഅറഫ് ഇലല്ലാഹ്, അള്ളാഹുവിനെ നീ തിരിച്ചറിയണം, വേണ്ട പോലെ മനസ്സിലാക്കണം, മറക്കാതിരിക്കണം. ഫിറഹായി, സമൃദ്ധിയുടെ കാലഘട്ടത്തിൽ, ഐശ്വര്യകാല സമയത്ത്, ഐശ്വര്യ സമയത്ത് കൂടുതൽ സന്തോഷമുണ്ടാകുന്ന വേളയിലൊക്കെ അള്ളാഹുവിനെ മറക്കാതിരിക്കണം, അള്ളാഹുവിനെ തിരിച്ചറിയണം, വേണ്ട പോലെ മനസ്സിലാക്കണം. എങ്കിൽ യഅരിഫുക ഫിശ്ശിദ്ദ, ശിദ്ദത്തിൻ്റെ സമയങ്ങളിൽ, പ്രതിസന്ധികളിൽ, പ്രയാസങ്ങളിൽ അവൻ നിന്നെയും വേണ്ട പോലെ മനസ്സിലാക്കും, അല്ലെങ്കിൽ നിന്നെ മറക്കാതിരിക്കും, നിന്നെ തിരിച്ചറിയും. വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണല്ലോ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത്. സമൃദ്ധിയിലും സൗഖ്യത്തിലും അള്ളാഹുവിനെ ഓർക്കണം, എങ്കിൽ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും അള്ളാഹു നിന്നെ പരിഗണിക്കും, അള്ളാഹു നമ്മെയും ഉൾക്കൊള്ളും, നമുക്ക് റബ്ബിൻ്റെ സഹായം ലഭിക്കും, ആശ്വാസം ലഭിക്കുമെന്ന വലിയ സന്ദേശമാണ് നൽകുന്നത്. അപ്പോൾ അള്ളാഹുവിനെ അനുസരിച്ചും അവനിഷ്ടപ്പെടുന്ന സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുമൊക്കെ തനിക്ക് ഒരുപാട് സൗകര്യങ്ങളും നിഅമത്തുകളും ഒക്കെ ലഭിക്കുന്ന സൗഖ്യവും സമൃദ്ധിയുമുള്ള കാലഘട്ടത്തിലും അങ്ങനെ അള്ളാഹുവിനെ മറക്കാതെ മുന്നോട്ട് പോകാനായാൽ അള്ളാഹു സുബ്ഹാനഹു വതആല നിനക്ക് കൂടുതൽ ആവശ്യവും സഹായവും വേണ്ട സമയത്ത് അവൻ നിന്നോടൊപ്പമുണ്ടാകും, ദുനിയാവിലും ആഖിറത്തിലും അങ്ങനെ എന്ന നിലക്കാണ് ഈ ഹദീസിൻ്റെ വിശദീകരണം. ചില ആളുകളുണ്ട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ മാത്രം അള്ളാഹുവിനെ ഓർക്കുന്നവർ, അവനോട് പ്രാർത്ഥിക്കുന്നവർ, അവനിലേക്ക് മടങ്ങുന്നവർ. എന്നാൽ ഐശ്വര്യത്തിൻ്റെ, സുഖത്തിൻ്റെ, സമൃദ്ധിയുടെ കാലഘട്ടത്തിൽ റബ്ബിനെ മറന്ന് തന്നിഷ്ടത്തോടുകൂടി ദേഹേച്ഛയെ പിൻപറ്റി ജീവിക്കുന്ന അനവധി ആളുകളുണ്ട്. അതൊരിക്കലും തന്നെ ഗുണകരമല്ല എന്നതുകൂടിയാണ് ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ അള്ളാഹുലേക്ക് മടങ്ങുക, അള്ളാഹുവിനെ ഓർക്കുക എന്നത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ മാത്രമാകരുത്. ഐശ്വര്യഘട്ടത്തിലും സമൃദ്ധിയുടെ ഘട്ടത്തിലും അള്ളാഹുവിനെ ഓർക്കാനും അവനെ അനുസരിക്കാനും അവനെ ഇബാദത്ത് ചെയ്യാനും അവൻ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കാനുമൊക്കെ സാധ്യമാകേണ്ടതുണ്ട്. ക്ഷേമകാലത്തും റബ്ബിനെ മറക്കാതിരിക്കണം എന്നതുകൂടിയാണ് ഈ ഹദീസ് നൽകുന്ന സന്ദേശം. പലപ്പോഴും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ റഹായിൻ്റെ സന്ദർഭത്തിൽ, സമൃദ്ധിയുടെ ഘട്ടത്തിൽ തനിക്ക് നിഅമത്തുകൾ നൽകിയ അള്ളാഹുവിനെ, സൃഷ്ടാവായ റബ്ബിനെ മറക്കുന്നു എന്ന് മാത്രമല്ല, റബ്ബിന് വെറുപ്പുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെ ആ റബ്ബിൻ്റെ അവൻ നൽകിയ നിഅമത്തുകളെ നിഷേധിക്കുന്ന രൂപത്തിലൊക്കെ വാക്കുകളിലും പ്രവൃത്തികളിലും മുന്നേറുന്ന ആളുകളെ കാണാനാകും. എന്നാൽ അവർ വീണുപോയാൽ, അവർ പ്രതിസന്ധിയിലെത്തിയാൽ അപ്പോഴും ചിലപ്പോഴൊക്കെ അള്ളാഹുവിനെ ഓർക്കാനും അവനിലേക്ക് മടങ്ങാനുമൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. ഒരുപക്ഷെ അള്ളാഹു അത് പരിഗണിച്ചേക്കാം. പക്ഷേ സമൃദ്ധിയുടെയും സൗഖ്യത്തിൻ്റെയും ഘട്ടത്തിൽ അള്ളാഹുവിനെ ഓർക്കുന്നവൻ അവനെ തിരിച്ചവൻ്റെ പ്രയാസത്തിൽ അവനെ ഓർക്കുക എന്നുള്ളത് അവനെ പരിഗണിക്കുക എന്നുള്ളത് അള്ളാഹു ബാധ്യതയായി ഏറ്റെടുത്ത കാര്യമാണ് എന്നിവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പലരും മറക്കുന്ന ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. രോഗവും കഷ്ടപ്പാടും ഒക്കെ ഉണ്ടാകുമ്പോൾ പ്രാർത്ഥനകളിൽ സജീവമാകുകയും അതെല്ലാം നീങ്ങി കിട്ടിയാൽ കഴിഞ്ഞതെല്ലാം മറക്കുകയും ചെയ്യുന്ന ആളുകളാണ് പലരും. എന്നാൽ അങ്ങനെ ആകരുത്. നന്ദിയുള്ളവനാകണം. എപ്പോഴും അള്ളാഹുവിനെ ഓർക്കുന്നവനും അവനോടുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നവനും അവൻ തന്നിലേൽപ്പിച്ച ബാധ്യതകൾ അത് സമൂഹത്തോട് സൃഷ്ടികളോടുള്ള ബാധ്യതകളൊക്കെ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവനാവണം. അങ്ങനെയുള്ളവനാകണം ഒരു വിശ്വാസി എന്ന വലിയ തത്വം ഉൾക്കൊള്ളുന്ന ഒരു ഉപദേശമാണ് ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് വിശ്വാസികൾ ഈ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ജീവിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: മാഷാല്ലാ, അന്നത്തെ തിരുമൊഴിയിൽ നമ്മൾ കേട്ടിട്ടുള്ളത് പ്രതിസന്ധിയിലാവുമ്പോൾ മാത്രം അള്ളാഹുവിനെ ഓർത്താൽ മതി എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ഹദീസാണ്. എന്തായാലും അതിൻ്റെ ഫീഡ്ബാക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാഷാല്ലാ, എന്നും കെ വി ഉസ്താദിൻ്റെ ഓരോ ഹദീസ് വിവരണവും നല്ല ഗുണപാഠം കിട്ടുന്നുണ്ട്. പഠിക്കാനും പകർത്താനും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാ ഘട്ടത്തിലും നാഥനെ ഓർക്കാനും ശുക്ര ചെയ്യാനും സാധിക്കട്ടെ എന്ന് അബ്ദുൽ ഹമീദ് ശേഖ് അയ്യൂർ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ വയൽക്കര എവിടെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷാമില ശംസുദ്ദീൻ വയൽക്കര തന്നെ മറുപടിയായിട്ട് എത്തിയിട്ടുണ്ട്. വയൽക്കര എറണാകുളം ജില്ല കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അടുത്താണ്. നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എന്നാണ് ഷാമില ശംസുദ്ദീൻ വയൽക്കര പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുപോലെ സുബദം ക്ലാസ്സിനെ പറ്റിയിട്ട് മാഷാല്ലാ, ഇന്നത്തെ സുബദത്തിൽ വളരെ ഉപകാരപ്രദമായ ക്ലാസ്സായിരുന്നു. ഇൻഷാല്ലാ, ഖുറാനും സുന്നത്തും ഒക്കെ അനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ജമീല വി പി കാളികാവ് പറഞ്ഞിട്ടുള്ളത്, അസ്സലാമു അലൈക്കും, ഭയങ്കര വിഷമമായിരുന്നു മോൻ്റെ കാര്യത്തിൽ, മോൻ യാത്രയായി എന്ന് കേട്ടപ്പോൾ. റബ്ബ് ഹൈർ ഉദ്ദേശിക്കട്ടെ എല്ലാവർക്കും, ആമീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അൻവർ എൻ ടി മുട്ടിൽ വയനാട്, ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകട്ടെ, ആ മോൻ്റെ കബറിട അള്ളാഹു സ്വർഗ പൂന്തോപ്പാക്കി നൽകട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ സ്വർഗത്തിലേക്ക് മാതാപിതാക്കളുടെ കൈ പിടിച്ച് കയറ്റുന്ന കൂട്ടത്തിൽ നമ്മുടെ ഇസ്മോനെ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആമീൻ. അതുപോലെ ഇന്നാലില്ലായി, ആ കുടുംബത്തിന് ക്ഷമയും കരുണയും അള്ളാഹു നൽകട്ടെ, ആഹ്റം വെളിച്ചമാക്കി കൊടുക്കട്ടെ എന്നുള്ള ഫീഡ്ബാക്കുകളൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് പ്രാർത്ഥനകൾ വന്നിട്ടുണ്ട്. എന്തായാലും നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സീനത്ത് പാലക്കാട് പറഞ്ഞിട്ടുള്ളത്, അസ്സലാമു അലൈക്കും, അവൻ്റെ കുടുംബത്തിന് അള്ളാഹു സമാധാനം നൽകട്ടെ, അവൻ്റെ കബറിടം സ്വർഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആമീൻ. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു, കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അടുത്താണ് വയൽക്കര എന്നുള്ള സ്ഥലം. ആ ഫീഡ്ബാക്ക് വന്നിട്ടുണ്ട്. നമ്മൾ സ്ലോട്ടിലൂടെ പോകാൻ തോന്നുന്നുണ്ടല്ലേ.
1: അതെ സാറേ, ഇപ്പം നമ്മൾ കുറേ വിശേഷങ്ങൾ പറഞ്ഞു. അതിൻ്റെ ഇടക്ക് നമ്മൾ ഇതൊക്കെ ഇങ്ങനെ പറയുമെന്ന് വെച്ചാൽ, നമ്മൾ ഞാനിങ്ങനെ ചിന്തിച്ച കാര്യം എന്താ വെച്ചാൽ, നമ്മൾ തുടക്കത്തിൽ, ഇന്നത്തെ മോർണിംഗ് ലൈവിൻ്റെ തുടക്കത്തിൽ, ഇന്ന് ഈ ഒരു നിമിഷം നമുക്കറിയാം, നാളെ എന്ത് എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്, അദൃശ്യ, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരു കാര്യങ്ങളിവിടെ സംഭവിക്കണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ലോകത്ത് മനുഷ്യൻ്റെ മരണം അത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഓരോ ദിവസങ്ങളിലും മരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ചില ദിവസങ്ങളിൽ എല്ലാ ദിവസവും നടക്കാം, ചില ദിവസങ്ങളിൽ നമുക്ക് പ്രിയപ്പെട്ടവരാവാം, ചില ദിവസങ്ങളിൽ നമ്മളാവാം. പക്ഷേ ആളുകൾ അതിനെ എങ്ങനെ കാണുന്നത് വെച്ചാൽ, അതങ്ങനെ ഓരോരുത്തരിലൂടെ നടന്നു പോകുന്ന ഒന്ന് എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഒരു വിശ്വാസി കാണുന്നത് ഫൽ തങ്ങളുടെ ഒരു നസുമ കദ്ദമത്സവത്തി, എന്ത് ചെയ്തു എന്നുള്ളൊരു ചിന്ത അത്തരം കാര്യങ്ങളിൽ നിന്ന്. ഞാനാണെങ്കിൽ എനിക്ക് നാളേക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട്, ഈ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം എന്നുള്ള തന്നെയാണ്. ഓരോ മരണ വാർത്ത കേൾക്കുമ്പോഴും ഈ ഒരു സന്ദർഭത്തിലൊക്കെ നമുക്ക് ഉണ്ടാവേണ്ടത് നമ്മുടെ ലൈഫിനെ കുറിച്ചുള്ള ഓർമ്മകളാണെന്നുള്ള. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകളാണല്ലോ മനുഷ്യന്മാർ. മനുഷ്യൻ്റെ ജീവിതത്തെ എടുത്ത് നോക്കുകയാണ്. ഇപ്പം ഇന്നിപ്പോൾ ഞാൻ വാർത്തയിൽ കണ്ട്, നമുക്കിപ്പോൾ ഈ യുദ്ധങ്ങൾ നമ്മൾ കുറേ കേട്ട് ഇപ്പോൾ ആ വാർത്തകളില്ലാതെയായി.
0: അതെ അതെ,
1: യുദ്ധത്തിൻ്റെ വാർത്തകൾ ഇപ്പോൾ അങ്ങനെ അല്ലാതെ നമ്മൾ കേൾക്കുന്നില്ല. പക്ഷേ ഇടയ്ക്ക് ഇടയ്ക്ക് കേൾക്കുന്നത്, 3 മാസമുള്ളൊരു കുട്ടീനെ ഇപ്പോൾ ഇന്നലെ ഫലസ്തീനിൽ ഇസ്രായേൽ ബോംബിട്ട് കൊന്നിട്ടുണ്ട്. പക്ഷെ എവിടേക്കോ നമ്മളെ പ്രത്യക്ഷത്തിൽ കാണുന്ന ചില വാർത്തകൾ അത് മാറുമ്പോൾ അതിനനുസരിച്ച് നമ്മളത് കഴിഞ്ഞു എന്ന് വിചാരിക്കേണ്ട, ആ രൂപത്തിലൊക്കെയാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മളാലോചിക്കേണ്ട, നമുക്ക് അള്ളാഹു തന്നിട്ടുള്ള നിയമത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക. പരീക്ഷണങ്ങളും പ്രതിസന്ധികളൊക്കെ ജീവിതത്തിലൂടെ കടന്നു വരുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലമയെ കുറിച്ച് ഓർക്കുക എന്നുള്ളതാണ് എൻ്റെ മരണമാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ ദുരന്തമെന്ന് റസൂൽ പറഞ്ഞല്ലോ. അപ്പോൾ റസൂലിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ഓർമ്മിക്കുമ്പോൾ നമുക്ക് അത്രയധികം സങ്കടവും വിഷമം ഉണ്ടായിട്ടുള്ള വേറെ ആരുണ്ടാവുക? സ്വന്തം പിന്നെ ഒരു പിതാവ് ജീവിച്ചിരിക്കെ തന്നെ സ്വന്തം മക്കൾ 6 പേര് മരണപ്പെട്ടു. 6 പേരുടെയും ഖബർ അല്ലേ, അവരെ ഖബറിലേക്ക് എടുത്തു വെച്ച ഒരു പിതാവ്. ഭാര്യ മരണപ്പെട്ട ഒരു ഭർത്താവ്, പിന്നെ അതുപോലെ പ്രിയപ്പെട്ട പലരും യുദ്ധത്തിൽ മരണപ്പെട്ടത്, ഏറ്റവും താങ്ങും തണലായിരുന്ന പലരും ചെറുപ്പത്തിൽ തന്നെ മാതാവും പിതാവും മരണം. ഇങ്ങനെ ഇങ്ങനെ നോക്കുമ്പോൾ റസൂലിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ തിരിവുകളിലും വിഷമത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും ഒക്കെ അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് കടന്നു വന്നിട്ടുണ്ട്.
0: അത്രയും ഒറ്റപ്പെട്ട ഒരാൾ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവില്ല.
1: ആ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവില്ല അല്ലേ. അപ്പോൾ നമുക്ക് മക്കയിൽ നിന്ന് നാട് വിട്ടു പോകേണ്ടി വന്നു, മദീനയിലെത്തി, ഒരു സ്വസ്ഥമാണ് തോന്നിയപ്പോഴേക്കും ബദർ വന്നു. ബദറിൽ നബിക്ക് അത്ര ഇഷ്ടമായിരുന്നു നബിൻ്റെ അനുയായികളെ, ഇഷ്ടപ്പെട്ട പലരും ബദറിൽ മരണപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഉഹുദ് എത്തിയപ്പോൾ ഉഹുദിൽപ്പെട്ട ആ ഒരു സങ്കടം, മിസ്ബിന് ഉമർല്ലാന പോലെയുള്ളത്, പിന്നെ ഹന്തക്ക് വന്നത്, ഹന്തക്കിലെ പ്രതിസന്ധികൾ, കിടുകിട ഉറക്കപ്പെട്ടത്, അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് എത്രയെത്രയോ സംഭവങ്ങളിലൂടെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം കടന്നുപോയത്. പക്ഷെ അവിടേക്ക് റസൂൽ ലോകത്തിന് കൊടുത്തത് ഒരു ഒരു ഇരുണ്ട അല്ലെങ്കിൽ ഒരു വേദനയുടെ ആകെ കഷ്ടപ്പാടിൻ്റെ നിരാശയുടെ ഒരിതല്ല റസൂൽ കൊടുത്തത്. ഭൗതികമായി നോക്കുമ്പോൾ പല നിലക്ക് നിരാശകളുണ്ട്, ആ നിരാശകൾക്കപ്പുറത്തേക്ക് പ്രതീക്ഷകളുണ്ട് എന്നുള്ള ഒരു ചിത്രം റസൂൽ നൽകി. ഈ ജീവിതത്തിനപ്പുറത്ത് മറ്റൊരു ജീവിതത്തിൽ വരാനിരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ലഭിക്കുന്ന ആശ്വാസത്തെക്കുറിച്ച് റസൂൽ പകർന്നു കൊടുത്തു. അപ്പം ഇതൊക്കെ തന്നെയാണ് നമുക്ക് ചിന്തിക്കാനുള്ളത്. അള്ളാഹു നമുക്കൊക്കെ ആ പ്രവാചകൻ്റെ ജീവിതത്തെ അനുധാവനം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന്.
0: നമുക്ക് ചരിത്രമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അതിലൂടെ തന്നെ നമുക്ക് ഒരുപാട് എന്താ പറയുക ഒരു ഈമാനൊക്കെ വർദ്ധിക്കാനുണ്ട്. ഒരു തവക്കുലും അതുപോലെ തന്നെ യുദ്ധങ്ങളുടെ കഥയും. ഇന്നലപ്പോൾ ഈവനിംഗ് ലൈവിൽ അബൂദർദ റളിയല്ലാഹുവിൻ്റെ ചരിത്രമായിരുന്നു. അപ്പോൾ അതിലൊക്കെ തബൂക്ക് യുദ്ധത്തിന് പോകുന്ന സംഭവങ്ങളും മുമ്പ് മോർണിംഗ് ലൈവിൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ചരിത്രം പഠിക്കുന്നതിലൂടെ അതിലൂടെ ഒരുപാട് എന്താ പറയുക തവക്കൽ ഇങ്ങനെ ഒരു എന്താ പറയുക പെട്ടെന്നൊരു നേരത്തെ ഹദീസിൽ പറഞ്ഞ പോലെ അള്ളാഹുവിനെ ഇങ്ങനെ വിഷമിക്കുമ്പോൾ മാത്രം ഓർക്കാനുള്ളതല്ല എന്നുള്ളതുപോലെ നമ്മൾ സദാസമയം അള്ളാഹുവിൻ്റെ അടിമകളാണ്, അള്ളാഹു എപ്പോൾ വേണമെങ്കിലും നമ്മെ തിരിച്ചു വിളിക്കാം എന്നുള്ള രീതിയിൽ ആ ഒരു തവക്കലാണ് നമുക്ക് വേണ്ടത് എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. നമ്മൾ കുറച്ച് അപ്ഡേറ്റ്സിലേക്ക് പോകാൻ തോന്നുന്നുണ്ട്.
1: യെസ്.
0: അപ്പോൾ നമ്മുടെ സാധാരണ കോഴ്സ് ഓപ്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്ഡേറ്റ്സിൽ പറയാറുള്ളത്. അപ്പോൾ 500 മൊഡ്യൂൾ 16 നമ്മളുള്ളത്. മൊഡ്യൂൾ 16 25 ക്ലാസ് ഇൻഷാല്ലാ നാളെ ഉണ്ടാവും, നാളെ തിങ്കളാഴ്ച. അപ്പോൾ അതിൽ രാത്രി 10 25 ക്ലാസ് അവൈലബിൾ ആവും. അപ്പോൾ ഇതുവരെ വൈകിയ ആളുകൾ എന്താ പറയുക അതുപോലെ കോഴ്സ് ജോയിൻ ചെയ്യാത്ത ആളുകളൊന്നും ഇനി വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കോഴ്സ് ഓപ്ഷനിൽ നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ എല്ലാ കോഴ്സുകളും ചെയ്യാവുന്നതാണ്. അത് നിങ്ങളുടെ എന്താ പറയുക ഒരു പേസിനനുസരിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലാസ്സുകൾ കേട്ട് തീർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ തീർക്കാവുന്നതാണ്. അതല്ല ഇനി മെല്ലെ മെല്ലെയാണ് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ മുമ്പ് കഴിഞ്ഞ എല്ലാ മൊഡ്യൂളുകളും 500 അതുപോലെ ലൈഫ് അങ്ങനെയുള്ള എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് കോഴ്സ് ഓപ്ഷനിൽ അവൈലബിളാണ്. നിങ്ങൾക്ക് അതൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ലൈവ് കോഴ്സായിട്ടുള്ള 500 മൊഡ്യൂൾ 16 നിങ്ങൾക്ക് എന്ത് ചെയ്യാം 25 ക്ലാസ് നാളെ കേൾക്കാവുന്നതാണ്. ഏതെങ്കിലും ക്ലാസ്സൊക്കെ പെൻഡിങ് ഉള്ള ആളുകൾ എന്ത് ചെയ്യുക അത് പെട്ടെന്ന് കോഴ്സ് ഓപ്ഷനൊന്ന് സന്ദർശിച്ചിട്ട് പെൻഡിംഗ് ആയ ക്ലാസ്സുകളൊക്കെ ഒന്ന് കേട്ട് അതിൻ്റെ ഉത്തരമൊക്കെ അയച്ച് ഈ 25 ക്ലാസ്സിൻ്റെ ഒപ്പം എത്തണം എന്നൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ അറബി ഭാഷാ പഠനവും അതിൻ്റെ 1 മൊഡ്യൂൾ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാ ദിവസവും പറയുന്നതാണ് മോർണിംഗ് ലൈവിലുള്ള എല്ലാവരും എന്ത് ചെയ്യണം ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യണമെന്ന് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്.
1: അപ്പോൾ നമ്മൾ നേരത്തെ ചോദിച്ച പിന്നെ ക്വിസുമായി ബന്ധപ്പെട്ട പലരുടെയും അതിൻ്റെ ഉത്തരം എന്താണ് എന്ന് പലരും ചോദിക്കുന്നുണ്ടായിരുന്നു. ക്വിസിൻ്റെ ഉത്തരം അറിയാഞ്ഞിട്ട് വലിയ താല്പര്യമുണ്ട് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അറിയാത്ത ആളുകൾ ഉണ്ടാവും അതിൽ, എന്തായിരിക്കും എന്നുള്ള ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ആളുകൾ, അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉത്തരത്തിലേക്ക് പോവുകയാണ്. എല്ലാവർക്കും വേണ്ടിയിട്ട് തന്നെയാണ്. ഹദീസ് ഗ്രന്ഥങ്ങളിൽ ബുലൂഗുൽ മറാം രചിച്ച പണ്ഡിതൻ ആരാണ്? ഹദീസ് ഗ്രന്ഥങ്ങളിലെ ബുലൂഗുൽ മറാം എന്ന ഗ്രന്ഥം രചിച്ച പണ്ഡിതൻ ആരാണ് എന്നതായിരുന്നു ഇന്നത്തെ ക്വിസിൻ്റെ ചോദ്യം. ഉത്തരം ഇമാം ഇബിൻ ഹജറുൽ അസ്ഖലാനി. ഇമാം ഇബിൻ ഹജറുൽ അസ്ഖലാനി അദ്ദേഹമാണ് ബുലൂഗുൽ മറാമിൻ്റെ രചയിതാവ്. അപ്പോൾ മനസ്സിലായല്ലോ, ഇനി അതിൻ്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്തായിരിക്കും അതിൻ്റെ ഉത്തരം എന്നുള്ളത് തീർന്നു കഴിഞ്ഞു.
0: അതെ, ഇനിയിപ്പോൾ സിസ്റ്റർ തിരഞ്ഞെടുക്കുക എന്നുള്ള പേടിയേ ഉണ്ടാവുള്ളൂ.
1: അവിടെ
0: ഷഹാന മേലാറ്റൂര്, അസ്സലാമു അലൈക്കും. ഞങ്ങളുടെ അടുത്തുള്ള ഒരു കുളത്തിൽ ഒരു കുട്ടി വീണ് മരിച്ചിരുന്നു. അവൻ്റെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും ഉണ്ടാവാൻ പി ആർ കുടുംബം പ്രാർത്ഥിക്കണം. കുട്ടിയെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: ഇന്നാലില്ല അപ്പല്ലാഹോ, അത്തരത്തിലുള്ള ദുരന്തങ്ങളിൽ നിന്നും അപകടം നമുക്ക് കാത്തിരിക്കുക. ഈ സമയത്തൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മക്കളൊക്കെ പുറത്തിറങ്ങുമ്പോൾ വെള്ളക്കെട്ടുകളും ജലാശയങ്ങളൊക്കെ ഉള്ള സമയം സന്ദർഭമാണല്ലോ. ശ്രദ്ധ മരിക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് പരസ്പരം. രാവിലെ ലൈവിൽ നിന്നും എത്ര എത്ര അറിവുകളും അനുഭവങ്ങളുമാണ് കിട്ടുന്നത്. ലൈവിൽ വരുന്ന അവതാരകർക്കും പി ആർ ഫാമിലിക്കും അള്ളാഹു ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചിരിക്കുകയാണ് ജമീല വി കെ പൂനൂർ. താജുദ്ദീൻ സൊലായെ കാണാനേ ഇല്ലല്ലോ എന്നൊരു ഒരു ചോദ്യമുണ്ട് ജസീന ബിയോദായി. താജുക്ക് വ്യാഴാഴ്ച കഴിഞ്ഞ വ്യാഴാഴ്ച ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. വരും.
0: ജാസ്മിനൊക്കെ പുള്ളിപ്പാണ് പറഞ്ഞിട്ടുള്ളത് കറക്കിയതാണെങ്കിലും ഉത്തരം ശരിയായി
1: എന്നുള്ളതാണോ? ഉത്തരം ശരിയായ സന്തോഷം.
0: മുംതാസ് പാലപ്പുയ കക്കങ്ങാട്, ഓപ്ഷൻ ഏതായിരുന്നു ക്വിസിന്റെ ചോദിച്ചിട്ടുണ്ട്. ബി ആയിരുന്നു.
1: യെസ്, ഓപ്ഷൻ ബി.
0: അതെ.
1: അപ്പൊ കറക്കി കുത്തിയ ആളുകൾ ശരിയാണോ അല്ലേ എന്നുള്ളത് വേഗം പറയും.
0: അതേപോലെ കറക്കി കുത്തിയാൽ ഉത്തരം ശരിയായിരുന്നു സഫിയ എടപ്പാള്, ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്.
1: യെസ്. ജംഷീന വി കെ മേപ്പാടി അയച്ചിട്ടുള്ളത്, അസ്സലാമു അലൈക്കും. ഇവിടെ അവക്കാഡോ ഒരു മരത്തിൽ നിറയെ ഉണ്ട്, 5 മരം മൊത്തത്തിൽ. അവക്കം കുരങ്ങന്മാരും മലയണ്ണ ഇവരൊക്കെ കഴിച്ച് ബാക്കിയുണ്ടെങ്കിലൊക്കെ നമുക്ക് കിട്ടും. മാഷാല്ലാ, വിശ്വാസികൾക്ക് അതും പ്രതിഫലമാണല്ലോ എന്നാണ് ജംഷീന വി കെ മേപ്പാടിയാണ് മെസ്സേജ് അയച്ച്.
0: മേപ്പാടി വയനാടാണ്. അപ്പോ അവിടെ ഇങ്ങനത്തെ മരങ്ങള് അതുപോലെ തന്നെ ഒരുപാട് വ്യത്യസ്തമായ കൃഷി ഉള്ള സ്ഥലമാണ്.
1: അപ്പോൾ വ്യാഴാഴ്ച താജുക്ക് ഉണ്ടായിരുന്നു, ഞാൻ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അത് ഇവിടെ അൻവർ എൻ്റെ മുട്ടിൽ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്വരത്തിന് വേണ്ടി പലരും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സ്വരത്തിലേക്ക് നമ്മൾ പോവുകയാണ് അല്ലേ? സ്വരത്തിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ഇനി വേറെ വല്ലതും തടഞ്ഞു നിൽക്കുന്നുണ്ടോ?
0: വിജയികളെ പ്രഖ്യാപിക്കണോ?
1: വിജയികളെ പ്രഖ്യാപിക്കാം, പക്ഷേ ഒന്ന് സ്വരം കഴിഞ്ഞോട്ടെ എന്നൊരു തോന്നൽ അല്ലേ? വിജയികളെ
0: പ്രഖ്യാപിക്കാൻ തോന്നുന്നുണ്ട്. ഇന്നത്തെ വിജയികൾ എന്ന് പറയുന്നത് ഒരുപാട് സ്ഥിരം ശ്രോതാക്കള് വിജയികളുടെ ലിസ്റ്റിൽ.
1: ഇതെന്ത് പറ്റി? സാധാരണ അങ്ങനെ ഉണ്ടാവാറില്ല അല്ലേ?
0: അതെ അതെ. അപ്പോ വിജയികളെ പറയാൻ തോന്നുന്നുണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ട 13 പേര്. ചോദ്യം ഒന്നും കൂടി വൈകി വന്നവർക്ക് വേണ്ടി പറയുന്നു. ഹദീസ് ഗ്രന്ഥങ്ങളിൽ ബുലൂഗുൽ മറാം രചിച്ച പണ്ഡിതൻ ആരായിരുന്നു എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പോൾ ഓപ്ഷൻ എ ഇമാം നവവി, ഓപ്ഷൻ ബി ഇബ്നു ഹജർ അൽ അസ്ഖലാനി, ഓപ്ഷൻ സി ഇമാം ബുഖാരി, ഓപ്ഷൻ ഡി ഇമാം ഷൗക്കാനി. ഉത്തരം, ശരിയുത്തരം ഓപ്ഷൻ ബി ഇബ്നു ഹജർ അൽ അസ്ഖലാനിയാണ് ശരിയുത്തരം ആയിട്ട് വരുന്നത്. ബുലൂഗുൽ മറാം രചിച്ച പണ്ഡിതൻ. സിസ്റ്റം തിരഞ്ഞെടുത്ത 13 പേരെ നമുക്ക് വായിക്കാമെന്ന് തോന്നുന്നുണ്ട്. ഷംന,
1: അബു തലപ്പുഴ,
0: റിയാസ്,
1: ജമീല വി പി കാളിക്കാവ്,
0: അബ്ദുള്ള കെ ഇരിക്കൂർ,
1: ഉമ്മു സൽമ പടിഞ്ഞാറ്റുമുറി,
0: ഷംല വാണിയമ്പലം,
1: ഷംല വാണിയമ്പലം, ഓക്കെ, ആരിഫ എറണാകുളം,
0: അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ,
1: സെൽവ അബ്ദുൽ ഖാദർ നന്ദി,
0: ഷുഹൈബ എം വളപ്പട്ടണം,
1: സൈനബ കടമ്പഴിപ്പുറം,
0: ഷാദിയ ഒറ്റപ്പാലം.
1: യെസ്,
0: പരിചിതമായ ഒരുപാട് പേരുകളുണ്ട്.
1: യെസ്, ഒരിക്കൽ കൂടി വായിക്കാം. ഷംന,
0: അബു തലപ്പുഴ,
1: റിയാസ്,
0: ജമീല വി പി കാളികാവ്,
1: അബ്ദുല്ല കെ ഇരിക്കൂർ,
0: ഉമ്മു സലമ പടിഞ്ഞാറ്റുമുറി,
1: ഷംല വാണിയമ്പലം,
0: ആരിഫ എറണാകുളം,
1: അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ,
0: സെൽവ അബ്ദുൽ ഖാദർ നന്ദി,
1: ഷൈബ എം വളപട്ടണം,
0: സൈനബ കടമ്പൈപ്പുറം,
1: ഷാദിയ ഒറ്റപ്പാലം. അപ്പോൾ വിജയികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള 13 ആളുകൾക്കും വിജയികളായിട്ടുള്ള ആളുകൾക്കും കറക്കുത്തി വിജയിച്ച ആളുകൾക്കും ഒക്കെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഓക്കെ,
0: മാഷാല്ല, വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട് സഫിയ എടപ്പാൾ. അതുപോലെ തന്നെ ഉത്തരം തെറ്റിപ്പോയി എന്നാലും ഒരു അറിവ് കിട്ടിയല്ലോ, വിജയികൾക്ക് അഭിനന്ദനങ്ങൾ എന്നാണ് ഹൈറുനീസ അഷ്റഫ് പടിഞ്ഞാറത്തറ വയനാട് പറഞ്ഞിട്ടുള്ളത്.
1: ഈ മുട്ടിൽ ടു മേപ്പാടി 10 കിലോമീറ്റർ ഉള്ളൂ, ചാക്കും കൊണ്ട് വന്നാൽ അവക്കാടൊ കിട്ടുമോ എന്നാ ചോദിക്കുന്നത്. അവക്കാടൊക്കെ കിലോ എത്രയാണ് വില? ഇപ്പം ഭയങ്കര വിലയാണ്. അപ്പൊ ആ ചാക്കനുസരിച്ചൊന്നും തരൂല, ചെറിയ കേസ് കൊണ്ടുപോയിക്കോളി. ജമീല വി കെ പൂനൂർ, ഉത്തരം ബി എന്നത് എന്നാണ് എന്ന് തോന്നിയിരുന്നു, പക്ഷെ കറക്കിയത് സി ആയി പോയി.
0: അത് വേറെ 90% ഉറപ്പായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്.
1: ആണോ? ആൻസർ ബി ആണോ? അതെ അൻവർ സാഹിബ്, ആൻസർ ബി അല്ലേ? ബി ആണ് ഉത്തരം.
0: ബി ആണ് ഉത്തരം.
1: ഇബ്ന് ഹജർ അൽഅസ്ഖലാനി.
0: കറക്കി കുത്തി ഉത്തരം ശരിയായില്ല. വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട് സീനത്ത് പാലക്കാട്.
1: ആണോ? ജംഷീന ഈ പുള്ളിപ്പാടം ഇബ്ൻ അൽഅസ്ഖലാനി. ആ 90% അത് പറഞ്ഞല്ലേ നമ്മള്, ഉറപ്പായി തോന്നിയിരുന്നു. എന്നിട്ടും ഓപ്ഷൻ എ ഇമാം നവവി എന്ന്.
0: അവർ ബുലുഗുൽ മറാം പഠിച്ച ഹദീസ് ഗ്രന്ഥാണ്.
1: ആഹാ, മാഷാല്ലാ. അപ്പോ ഈ സുബഹി നിസ്കാരം നേരത്തെ ആയതുകൊണ്ട് കിസു പങ്കെടുക്കാൻ പറ്റാറില്ല. വിജയികൾക്ക് ആ ഭാവുകങ്ങൾ നൽകിയിരിക്കുകയാണ്. ഗൾഫിലെന്നും ഗൾഫിലുള്ള അവസ്ഥ ഇബിന് അല്ല നമ്മുടെ അമീർ ടി അടത്തനാട്ടുകാരെ പറഞ്ഞിട്ടുള്ളത്. അവർക്ക് അവിടുത്തെ സമയത്തിനനുസരിച്ചുള്ള കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, ഇന്നലെ ഇന്നും കറക്കി കുത്തി. ഇന്നലെ എന്താണ്, കറങ്ങിപ്പോയി. ഇന്ന് കറങ്ങാതെ തിരിച്ചു വന്നു. ലിസ്റ്റിൽ വന്നില്ല എങ്കിലും ആൻസർ ശരിയായി. ആയിഷ അങ്ങാടിപ്പുറം. അപ്പോൾ സിസ്റ്റം പരിഗണിച്ചിരിക്കുകയാണ്. ലാസ്റ്റ് ഡി ആണല്ലോ ഇട്ടത്. അൽഹംദുലില്ലാ. എന്താ ലാസ്റ്റ് ഡി സിസ്റ്റം പരിഗണിച്ചതിൻ്റെ സന്തോഷത്തിലാണ്. ജമീല വി പി കളിക്കാവുന്നതിലുണ്ടല്ലോ അല്ലേ
0: അല്ലേ?
1: ആ, അപ്പോൾ പരിഭവങ്ങളുടെ പലരുടെയും പരിഭവങ്ങളുടെ കടലൊഴുക്കിയിരിക്കുകയാണ്.
0: ഷുഹൈബ് വളപ്പട്ടണം പറഞ്ഞിട്ടുള്ളത് കറക്കി കുത്തിയതാണെങ്കിലും ഉത്തരം ശരിയായി. വിജയികളിൽ പെട്ടു അൽഹംദുലില്ലാ. ഉത്തരം അയച്ചു കഴിഞ്ഞ് വേഗം പോയി ഗ്രന്ഥം നോക്കി ഉറപ്പുവരുത്തി. അതാണ്.
1: പിന്നെ വേറെ പ്രത്യേകത ഇല്ല. ഇന്ന് വിജയികളായിട്ടുള്ള പലരും ലൈവില് ഓൺ ടൈമിൽ ഉണ്ട് എന്നുള്ളതൊരു പ്രത്യേകത ഇത്. ഓക്കെ, അപ്പൊ അവരിങ്ങനെ ലൈവിൽ സജീവമായിട്ട് ഇരിക്കുമ്പോ തന്നെയാണ്. അപ്പൊ ഒന്ന് രണ്ടാളൊന്നും അല്ല, കുറെ ആളുകൾ കൂടെ ഉണ്ട്.
0: സൈനബ കടമ്പൈപ്പുറം പറഞ്ഞിട്ടുള്ള അൽഹംദുലില്ലാ ഇന്നത്തെ വിജയിയായി, വളരെയധികം സന്തോഷമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്.
1: അതന്നെയാണ് അബ്ദുൽ ഹമീദ് സിക്ക് അഴിയൂരും പറഞ്ഞു. ഒരുപാട് കാലത്തിന് ശേഷം വിജയിയായ സന്തോഷമാണ് പറഞ്ഞത്.
0: ഷാദിയ ഒറ്റപ്പാലം അൽഹംദുലില്ലാ വിജയികളിൽ പെട്ടു. അൻവർ എൻ ടി മുട്ടിൽ വയനാട് ഉത്തരം ശരിയായി, പക്ഷെ 13-ൽ ഈയിടെ ആയി സിസ്റ്റം തീരെ പരിഗണിക്കുന്നില്ല എന്നൊരു ഉള്ളിൽ സങ്കടം ഉണ്ടട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: ആ സങ്കടം കുറച്ച് കഴിഞ്ഞാൽ ഇതുപോലെ മാറിക്കോളും. ഇപ്പം നേരത്തെ പറഞ്ഞ ഞാൻ കുറെ കാലമായിട്ട് ഇതിൽ വരുന്നില്ല എന്നുള്ള സങ്കടമായിരുന്നു ഇന്ന് വിജയിയായ പലർക്കും ഉണ്ടായിരുന്നു.
0: അതെ.
1: നമുക്കെന്നാ ഇനി പാട്ടിലേക്ക് പോവാൻ. ആ, എൻ്റെ ഒരു ചെറിയ ടെക്നിക്കലായിട്ടുള്ള ചെറിയൊരു എറർ കാണിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കേൾക്കാമെന്ന് തോന്നുന്നു.
0: അതെ, അതുപോലെ നമുക്ക്
1: വഴിവിളക്ക്, വഴിവിളക്കിൽ ഇന്ന് വന്നിട്ടുള്ള മാറ്ററിനെ കുറിച്ച് ഒന്ന് ജസ്റ്റ് പറഞ്ഞാലോ.
0: അതെ, ഇന്നത്തെ വഴിവിളക്ക് എന്ന് പറയുന്നത് എല്ലാവർക്കും ആ ചിത്രം ഓർമ്മ ഉണ്ടാവും. ഒരു ചെവിയുടെ ചിത്രമാണ് ഇന്നത്തെ വഴിവിളക്കിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വഴിവിളക്കിലുള്ള മെസ്സേജ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇവർക്ക് ചെവി കൊടുക്കരുത് എന്നുള്ളതാണ് നമ്മുടെ ടൈറ്റില്. കുത്തുവാക്ക് പറയുന്നവനും ഏഷണിയുമായി നടക്കുന്നവനുമായ യാതൊരാളെയും നീ അനുസരിച്ചു പോകരുത് എന്നുള്ളതാണ് ഇന്നത്തെ വഴിവിളക്കിൽ ഉള്ള മെസ്സേജ് എന്ന് പറയുന്നത്.
1: അപ്പം അത് എന്തായിരിക്കും അതിലൂടെ നമുക്ക് കിട്ടുന്നത്? അത് ശരിക്കും ആ വഴിവിളക്കിൽ അതൊരു വഴിവിളക്കും അതൊരു ചിന്തയെല്ലാം കൂടി ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്.
0: അതെ, ഖുർആൻ വചനമാണ്. 68:11 ആയത്താണ്. അപ്പോൾ ഇന്ന് വഴിവിളക്ക് 2586 വഴിവിളക്കാണ് എന്നുള്ളത്. അപ്പോൾ അതിലൂടെ ഒരുപാട് എന്താ പറയുക, ഒരുപാട് ചിന്തകൾ അതിലൂടെ നമുക്ക് പങ്കുവെക്കാൻ പറ്റും. ഈ ഏഷണി പറയുക, അതുപോലെ തന്നെ കുത്തുവാക്ക് പറയുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ ഫീഡ്ബാക്കിലൂടെ അവരയക്കട്ടെ അല്ലേ?
1: അതെ അതെ അതെ അതെ. നമുക്കതിൽ പിന്നെ ഈ ഈ കുത്തുവാക്ക് പല ആളുകളും, ചില ആൾക്കാർ ബോധപൂർവം മറ്റൊരാളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ ആൾക്കാരുണ്ടാവും.
0: അതെ,
1: ചില ആളുകൾ മറ്റുള്ളവരുടെ മാനസികാവസ്ഥകളോ അവരെന്ത് ചിന്തിക്കുന്നു എന്നോ അവർക്ക് വിഷമമൊന്നും അറിയാ ആലോചിക്കാതെ അവനവൻ്റെ ഒരു ഒരു ആനന്ദം കണ്ടെത്താൻ വേണ്ടിയിട്ട് അവനവൻ്റെ ഒരു ശീലമായിട്ട് ഇങ്ങനെ കുത്തുവാക്ക് പറയുന്ന ആളുകളുണ്ടാവും. ഇപ്പോൾ ചെറിയ കുട്ടികൾ മുതൽ വരെ ഈ ബോഡി ഷെയ്മിങ്ങൊക്കെ നടത്തുന്ന. അപ്പൊ ഈ കുത്തുവാക്ക് ഖുർആന് പ്രത്യേകം എടുത്തു പറഞ്ഞൊരു, അത് പ്രത്യേകം എടുത്തു പറഞ്ഞു വന്നാണ്. ഈ ചെറിയ കുത്തുവാക്ക് എന്ന് വെച്ചാൽ തമാശക്കെ ആയിരിക്കും ചിലർ പറയാം.
0: അതെ,
1: പക്ഷെ നാലാളുകൾക്കിടയിൽ നിന്ന് ഒരാളെ, ഒരാൾ അതിനെ എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിച്ചിട്ടില്ലെങ്കിൽ ആ ഒരൊറ്റ വാക്ക് മതിയാവും അയാൾക്ക്. അത്രമാത്രം അയാൾ അത് അസ്വസ്ഥപ്പെടുത്താൻ അത് മതിയാവും. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ചെറിയ കുട്ടികൾക്ക് പോലും അതാണ്. എന്തെങ്കിലും ചെറിയൊരു ഇത് പറഞ്ഞ എന്നെ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി കളിയാക്കി എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഒരു താങ്ങാൻ പറ്റാത്ത അത്രയും വിഷമം അനുഭവിക്കുന്ന ആളുകളുണ്ട്.
0: അതെ,
1: അതുകൊണ്ട്
0: ഒരുപക്ഷെ അത് പറഞ്ഞ ആൾക്ക് ചിലപ്പോൾ ആ വാക്കിൽ ആ വാക്ക് കഴിഞ്ഞതോടുകൂടി അത്
1: മറന്നിട്ടുണ്ടാവും.
0: പക്ഷേ മറ്റേ കേട്ട അല്ലെങ്കിൽ അത് അനുഭവിച്ച അതിൻ്റെ ഇരയാക്കപ്പെട്ട ആള് സംബന്ധിച്ചിടത്തോളം അത് ചിലപ്പോൾ ജീവിതത്തിലുടനീളം,
1: അതാണ് അതിൻ്റെ ഒരു ഒരു പ്രത്യേകത. പറഞ്ഞവനവേ മറക്കാൻ പറ്റും,
0: അതെ,
1: പക്ഷെ കേട്ടവന് അങ്ങനെ മറക്കാൻ പറ്റില്ല.
0: ജീവിതത്തിലുടനീളം അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ച് എന്തങ്ങനെ പറഞ്ഞത്, എന്നാലും അവനങ്ങനെ പറഞ്ഞല്ലോ, അങ്ങനെ ഒരുപാട് ചിന്തകളും ഒക്കെ ആയി വന്നിട്ട് അത് വളരെ വിഷമമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ എല്ലാവരും അങ്ങനത്തെ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളത് തന്നെയാണ്. നമുക്കതിന് ചെവി കൊടുക്കരുത്, അങ്ങനെ പറയുന്നതിന് നമ്മൾ ചെവി കൊടുക്കരുത് എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. അതുപോലെ മനാഫ് വി കെ വി പാലക്കായ് പറഞ്ഞുള്ളത് വിജയികൾക്ക് അഭിനന്ദനങ്ങൾ നമ്മളും ഇവിടെയൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഷാമില ഷംസുദ്ദീൻ വയൽക്കര ബുലുഗുൽ മറാം കോളേജിൽ പഠിച്ചിട്ടുണ്ട്, ആൻസർ കറക്റ്റായി, ഞാനും വിജയിയായി എന്നുള്ളതാണ്. അതുപോലെ റസിയ ചെങ്ങാൻ അൽഹംദുലില്ല കറക്കി കുത്തിയതാണെങ്കിലും ആൻസർ ശരിയായി. ഉമ്മു കുൽസു അതായി, എൻ്റെ ഉത്തരം ശരിയായിട്ടുണ്ട്, പക്ഷേ വിജയികൾ പെട്ടോ എന്നറിയില്ല, കേട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിജയികളിൽ ഉമ്മു കുൽസു അതായി ഇല്ല എന്നാണ് ഓർമ്മ. ഉമ്മു കുൽസു അതായി ഇതിലില്ല. ഉമ്മു സലമ പടിഞ്ഞാറ്റുമുറിയാണുള്ളത്. അതുപോലെ റസിയ ചെങ്ങാനി കറക്കി കുത്തിയ ആൻസർ ശരിയായെന്ന് പറഞ്ഞിട്ടുണ്ട്. അസ്സലാമു അലൈക്കും, ഞാൻ മറിയം ജമീല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വൈകിയാണെങ്കിലും ലൈവിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ മുസലമ പടിഞ്ഞാറ്റുമുറി അൽഹംദുലില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സിസ്റ്റം തിരഞ്ഞെടുത്ത് വിജയികളിൽപ്പെട്ട ആളാണ്. അതുപോലെ മുംതാസ് അസ്സലാം ഇബ്രാഹിം അൽനൂർ ടെക്സുള്ള മാംഗ്ലൂർ, ഉത്തരം ശരിയായിരുന്നു, പക്ഷേ സിസ്റ്റം പരിഗണിച്ചില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ല ഇന്നത്തെ വിജയിയായി, വളരെയധികം സന്തോഷമായി എന്ന് സൈനബ കടമ്പൈപ്പുറം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും
1: യെസ് ഓക്കെ. അപ്പോൾ നമ്മൾ വേറെ ഒരു ദാ ജമീല അത് നമ്മൾ വായിച്ചു. അപ്പോൾ ബി ഇട്ടു, ഡിലീറ്റ് ചെയ്തു, ഡി ഇട്ടു എന്നൊരു സിസ്റ്റം പരിഗണിച്ചു എന്നുള്ളതാണ് പരിഭവം. ഇതിലില്ല അൽഹംദുല്ല അത് പറഞ്ഞു നമ്മൾ. ജമീല വി പി കളിക്ക വായിച്ച മെസ്സേജ്
0: ഇല്ലല്ല
1: ഇല്ലല്ലേ. എനിക്ക് അത്ഭുതമാണ് വന്നത്, ഞാൻ ബി ഇട്ടു, പിന്നെ അത് ഡിലീറ്റ് ചെയ്തു, ഡി ഇട്ടു, എന്നിട്ടു സിസ്റ്റം എന്നെ പരിഗണിച്ചു എന്നുള്ളതാണ്.
0: സിസ്റ്റം ബി ഉള്ളത് ഓൾറെഡി എടുത്തിട്ടുണ്ടാവും.
1: അതായിരിക്കും, അതായത് ഫസ്റ്റത്തത് അതിലേക്ക് വന്നിട്ടുണ്ടാവും.
0: അതെ,
1: അത് ഡിലീറ്റ് ചെയ്ത് അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഡിയിലേക്ക് പരിഗണിക്കപ്പെട്ടതാവില്ല.
0: പിന്നെ ഇനി നമുക്ക് അടുത്തൊരു സ്ലോട്ടിൽ നമുക്ക് ഒരു അറിയാൻ ഒരു നന്മയെ പറ്റിയിട്ട്, അതിനെ പറ്റിയിട്ടാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് നമ്മൾ നേരത്തെ കോഴ്സ് ഓപ്ഷനിൽ പറഞ്ഞ കാര്യം തന്നെയാണ്, ലൈഫ്, നിത്യജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന വ്യത്യസ്ത വിഷയങ്ങളെ പഠനവിധേയമാക്കുന്ന കോഴ്സാണ് ലൈഫ്. ലൈഫ് എന്നുള്ള പേര് തന്നെ വരാൻ കാരണം ലേൺ ഇസ്ലാം ഫോർ എവർ എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് എന്നുള്ള അർത്ഥത്തിലാണ്. ലേൺ ഇസ്ലാം ഫോർ എവർ ലൈഫ്. ആഴ്ചയിൽ രണ്ട് ദിവസമാണ് ലൈഫ് ക്ലാസ്സുകൾ ഉണ്ടാവാറുള്ളത്, ചൊവ്വയും വ്യാഴവും ദിവസങ്ങളിലാണ്. ഇന്ത്യൻ സമയം രാത്രി 10 മണിക്കാണ്. തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ 500 ക്ലാസ്സുകളുണ്ടല്ലോ, അതില്ലാത്ത ദിവസങ്ങളിലാണ് ലൈഫിൻ്റെ ക്ലാസ്സുകൾ ഉണ്ടാവാറുള്ളത്. നമ്മൾ ഒരു മുസ്ലിമായി ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളാണ് അതിൽ ഉണ്ടാവാറുള്ളത്, വിഷയങ്ങളായിട്ട്. ശുദ്ധി, അതുപോലെ നമസ്കാരം, നോമ്പ്, രോഗം, മരണം, മരണാനന്തര കർമ്മങ്ങൾ, സുന്നത്ത് നമസ്കാരങ്ങൾ, മുസ്ലിമിൻ്റെ വിശ്വാസം, കച്ചവടം തുടങ്ങിയ വ്യത്യസ്ത വിഷയങ്ങളിലുള്ള കോഴ്സ് നേരത്തെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോഴ്സ് ഓപ്ഷനിൽ ഇപ്പോൾ പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ വന്നതുകൊണ്ട് നിങ്ങൾക്ക് മുമ്പുള്ള എല്ലാ ക്ലാസ്സുകളും എന്ത് ചെയ്യാം, ഇപ്പോൾ കേൾക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇതിൽ താല്പര്യമുള്ള വിഷയം ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ മോർണിംഗ് ലൈവിലുള്ള എല്ലാവരും ഒരു ലൈഫ് കോഴ്സ് എന്തായാലും ചെയ്തിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് മുമ്പുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സുകൾ കേൾക്കാം എന്നുള്ളതാണ്. നിങ്ങളുടെ സ്പീഡിനനുസരിച്ചുള്ള, നിങ്ങളുടെ വേഗതയ്ക്ക് അനുസരിച്ചുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കേൾക്കാം. കോഴ്സ് ഓപ്ഷനിൽ പോയാൽ കാണാവുന്നതാണ്. ഇനി അതിൽ പുതിയൊരു അപ്ഡേറ്റ് പറയാനുള്ളത്, ഹജ്ജിനെ കുറിച്ചും ഉംറയെ കുറിച്ചും വിശദമായി ചർച്ച ചെയ്യുന്ന ഒരു പുതിയ കോഴ്സ് ഇൻഷാല്ലാ ജൂൺ മാസത്തിൽ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ശ്രോതാക്കളൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഒരുപാട് പേര് ലൈഫിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവും, ലൈഫ് കോഴ്സിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവും. അതുപോലെ നമുക്ക് കുറച്ച് ഫീഡ്ബാക്ക് എടുക്കാം എന്ന് തോന്നുന്നുണ്ട്.
1: യു പി പി ഹാരിസ് കൊയിലാണ്ടിയിൽ നിന്നും, നാളേക്ക് വേണ്ടി എന്ത് ചെയ്തു വെച്ചു എന്ന് ചിന്തിക്കാൻ നമ്മളൊന്നും മറന്നു പോരുത് എന്ന്. ബഹ്റൈനിൽ നിന്നാണ് കേട്ടോ, കൊയിലാണ്ടി എന്നതിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ബഹ്റൈനിലാണ്. സ്വരത്തിന് വേണ്ടി ഇവിടെ എങ്ങനെ എങ്ങനെ മുട്ടി നിൽക്കുകയാണ്.
0: പ്ലേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: അപ്പോൾ ടെക്നിക്കൽ സംഗതി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഓക്കെ, കുത്തുവാക്ക് പറയാൻ ചിലർ കണ്ടെത്തുന്ന ന്യായം ഞാൻ എല്ലാം തുറന്നു പറയുന്ന കൂട്ടത്തിലാണ്. എനിക്ക് ആരെയും സുഖിപ്പിച്ച് പറയേണ്ട ആവശ്യമില്ല എന്നൊക്കെയാണ്. എന്നാൽ ഇവരുടെ കാര്യം ആരെങ്കിലും തുറന്നു പറഞ്ഞാൽ കാണാം അവരുടെ തനി സ്വരൂപം. ഉമ്മു യഹ്യ കണ്ണൂർ, കറക്റ്റാണ് അല്ലേ? ശരിയാണ്. യെസ്,
0: നമുക്ക് ഏതായാലും എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സ്വരത്തിലേക്ക് കടക്കാം. ഇന്ന് സ്വരത്തിൽ തളരും എന്നിടനെഞ്ചിൽ എന്ന് തുടങ്ങുന്ന ഗാനമാണ്, അസ്ബക്കല്ലിക്കമിയാണ് നമ്മോട് ഗാനം ആലപിക്കുന്നത്. നമുക്ക് സ്വരത്തിലേക്ക് കടക്കാം.

0: സ്വരത്തിന് വേണ്ടിയിട്ട് കുറേ കാത്തിരുന്ന് കാത്തിരുന്ന് സ്വരം കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഉപ്പയെക്കുറിച്ചും ഉമ്മയെക്കുറിച്ചുള്ള പാട്ടുകൾ നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട് അല്ലേ, കൂടുതലുണ്ടാവും ഒരു പക്ഷേ. ഉപ്പയെക്കുറിച്ചുള്ള പാട്ടുകൾ താരതമ്യേന ഇല്ല എന്നല്ല. അപ്പോൾ ഉപ്പയുടെ ഒരു ത്യാഗത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന മനോഹരമായ വരികൾ സ്വരത്തിലൂടെ അസ്ബഹൽ ലിഖമി നമുക്ക് വേണ്ടി ആലപിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്വരം ഉപ്പയെക്കുറിച്ചുള്ള അർത്ഥവത്തായ മനോഹരമായ ഗാനം അതിമധുരമായി പാടുകയുണ്ടായി. എല്ലാ ഉപ്പന്മാരുടെയും പരലോകം അള്ളാഹു സ്വർഗ്ഗപൂന്തോക്ക പാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിരിക്കണം. ആമീൻ. സ്വരം സൂപ്പറായി. ഉപ്പയുടെ തണലിൽ ജീവിച്ച കാലം എന്നും ഒരു ഓർമ്മകൾ മാത്രം. കബറിടം വിശാലമാക്കി കൊടുക്കണേ അള്ളാഹു ഹുസൈൻ ബി എം എടുത്തനാട്ടുകാർ. ആമീൻ.
1: അബ്ദുൽ ഹമീദ് സീക്കയൂര് നമ്മുടെ ലൈഫിനെ പറ്റിയിട്ട്, മാഷാല്ലാ, പീസറുടെ ലൈഫ് കേൾക്കാതെ പോകരുത്, ഇസ്ലാമികമായി എങ്ങനെ ജീവിക്കാം എന്ന് നാം എന്താ പറയുക, ഇസ്ലാമിക ജീവിതത്തിൽ മദ്രസയിൽ അഞ്ചാം ക്ലാസ്സിൽ പോയാൽ വരെയുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ വിശദമായ വിവരങ്ങൾ ലൈഫിൽ കിട്ടുമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ അഞ്ചാം ക്ലാസ് വരെയല്ലേ പോയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് അറിവുകൾ അബ്ദുൽ ഹമീദ് സീക്കയൂരിന് കിട്ടി എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്.
0: മറ്റൊരു സന്തോഷ വാർത്തയുമായിട്ട് ഷുഹൈബായും വളപട്ടം വന്നിരിക്കുകയാണ്. ലൈഫ് കോഴ്സ് എല്ലാം കേട്ടിരുന്നു, ഒരിക്കൽ പത്താം റാങ്കിൽ ഉൾപ്പെടുകയും ചെയ്തിരുന്നു. ഏത് ട്രഷർ ഹണ്ടിൻ്റെയും ഫ്രീഡം ക്വിസിൻ്റെയും ഒക്കെ ട്രോഫികൾ ഇന്നലെ കയ്യിൽ കിട്ടി. അൽഹംദുലില്ലാ. സ്വരം സൂപ്പറായി, മഷാല്ല. ഉപ്പയെക്കുറിച്ചുള്ള നല്ല അർത്ഥവത്തായ ഗാനം. എൻ്റെ ഉപ്പ ഇന്ന് ബർസഖി ലോകത്താണ്. അവർക്ക് ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ എന്ന് നമുക്ക് ചേർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യാം. മഷാല്ല,
1: സ്വരം സൂപ്പറാണ്. എൻ്റെ ചെറുപ്പത്തിൽ മരിച്ചുപോയ എൻ്റെ ഉപ്പയെ ഓർത്തുപോയി അള്ളാഹു എൻ്റെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ എന്ന് റസിയ ചെങ്ങാനി പറഞ്ഞിട്ടുണ്ട്.
0: അന്നൂർ കോഴ്സ് ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സുകളും കേട്ടു, ഉത്തരവും അയച്ചു. ബാക്കി ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗിലാണ്. അൻവർ എൻ ടി, മുട്ടിൽ, വയനാട്.
1: അതെ, എന്തായാലും എല്ലാവരും കോഴ്സും എല്ലാ കാര്യങ്ങളും നല്ല ഷറായിട്ട് പോകേണ്ടതാണ് മനസ്സിലാകുന്നത്.
0: സ്വരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ മുംതാസ് പാലപ്പുഴ പറഞ്ഞത് മരണപ്പെട്ടു പോയ ഒപ്പാനെ ഓർമ്മ വന്നു. അള്ളാഹു ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. പിന്നെ സ്വരത്തെക്കുറിച്ച് ധാരാളം മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. നമ്മൾ ചിലത് അങ്ങനെയാണല്ലോ, ചിലത് കണക്ട് ചെയ്യും എന്നുള്ളതാണ്. നമ്മളെ അതിൽ ഒരു കാര്യം, ഇപ്പം നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളാണ് ചെറുപ്പ നമ്മുടെ ബ്രെയിനിലേക്ക് ആദ്യമായി സ്റ്റോർ ചെയ്യപ്പെടുന്നതും പിന്നീട് വരുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ആദ്യത്തിൽ അതാണ് ആ ഒരു ബാല്യത്തിൽ നമുക്ക് നമ്മൾ മണത്തത്, അന്ന് നമ്മൾ ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അപ്പം അത് കണ്ണിലൂടെയും കാതിലൂടെയും അതുപോലെ നമ്മുടെ ടച്ചിങ്ങിലൂടെയും നമ്മുടെ രുചിയിലൂടെയും സ്മെല്ലിലൂടെയൊക്കെ ബ്രെയിനിൽ എന്ത് സ്റ്റോർ ചെയ്യപ്പെട്ടോ അത് ആ കാലം കഴിഞ്ഞു പോയാലും പിന്നീട് എവിടെയെങ്കിലും ഒക്കെ അതിലേക്ക് കണക്ട് ചെയ്യിപ്പിക്കാവുന്ന എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ വേഗം അത് ഓർമ്മയിൽ വരും.
1: അതെ,
0: ഉപ്പനെ കുറിച്ച് ഓർക്കാത്ത അങ്ങനെ ഓർക്കാത്ത പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ചിന്തിക്കാതെ വരുമ്പോൾ പെട്ടെന്ന് ഉപ്പയെക്കുറിച്ച് ഒരു പാട്ട് കേൾക്കുമ്പോഴേക്കും ഉപ്പ എന്നുള്ളത് അവനവനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന അവനവൻ്റെ ഉപ്പയായിരിക്കും, പെട്ടെന്ന് അതിലേക്ക് വരികയാണ്. അപ്പം അങ്ങനെ വരുമ്പോഴുള്ള ഗുണം എന്ന് വെച്ചാൽ ആ ഉപ്പാക്ക് വേണ്ടിയിട്ട് ഓർമ്മ വരുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്നു. അതല്ല, അപ്പോൾ ഒരു പാട്ട് കൊണ്ട് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
1: അതെ,
0: ആ പാട്ട് കേട്ടപ്പോൾ ആ പാട്ടിൻ്റെ ആശയം കേട്ടപ്പോൾ, പാട്ട് എന്ന് പറയുമ്പോൾ പൊതുവെ മനുഷ്യനെന്ന് വെച്ചാൽ സ്വരം ഗാനം എന്നൊക്കെ പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇമോഷണലി കണക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം അതിലൊരു ആശയം കൂടി കൊടുക്കുമ്പോൾ നമുക്ക് എത്ര ഒരു ഗുണം. അപ്പോൾ പാട്ടിൻ്റെ ഒരു പ്രസക്തിയാണ് ഞാൻ പറഞ്ഞത്.
1: ഈ ആശയം മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും അതിൽ തട്ടുമുട്ടുണ്ടാവരുത്.
0: അതെ അതെ അതെ, മറ്റ്

0: എവിടുന്നാണ് വരുന്നത്,
1: അതെ,
0: എവിടെയാണ് അത് കിടക്കുന്നത്, അതൊക്കെ എത്ര അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ് അല്ലേ. ആ കണക്ഷൻ അള്ളാഹു എന്റെ അസർട്ടിപ്പിനെ കുറിച്ച് നമ്മൾ ഓർത്തു പോകുന്നു. അൽഹംദുലില്ലാഹ് മാഷാല്ലാഹ്.
1: ഏതായാലും നമ്മൾ അവസാന സമയത്തിലേക്ക് കടക്കണം. നമുക്കൊരു ചോദ്യം ഒരു ഉത്തരവും അവിടെ ഉണ്ട്,
0: യെസ്,
1: ഇവിടെ സ്ലോട്ടില്.
0: അതിലേക്ക് പോകാം.
1: അപ്പൊ ഇന്നത്തെ ഒരു ചോദ്യം ഒരു ഉത്തരത്തിലേക്ക് കടക്കാം.
2: ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ പ്രാർത്ഥനയുടെ ഫലമായാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭൂമിയിലേക്ക് അവസാന പ്രവാചകനായി വന്നത് എന്ന് കേട്ടിരുന്നു. ഇത് സത്യമാണോ? ഇതിന്റെ ഒരു വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഒരു ശ്രോതാവിന്റെ ചോദ്യം.
1: ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരം ഉണർത്തിയിട്ടുണ്ട്. അൽ അർബാദ് ബിൻ ഉസാരിയ അൽ അസ്ലമി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസ്. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ചോദിക്കപ്പെടുകയാണ്. ഒരു വ്യക്തി തിരുനബിയോട് ചോദിക്കുകയാണ്, യാ റസൂലുള്ളാ അഖ്ബിർ നാൻ നഫ്സിക്, തിരുദൂതരെ താങ്കളെക്കുറിച്ച് പറഞ്ഞാലും, കൈഫ കാന അവ്വലു ശൈനിക്, താങ്കളുടെ ആദ്യ അവസ്ഥ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം എന്ന് പറഞ്ഞിട്ട്, ഇന്നി അബ്ദുല്ലാ വ മക്തൂബും ഫി ഉമ്മിൽ കിതാബി ഖാതമുൻ നബിയീൻ എന്ന് തുടങ്ങി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അള്ളാഹുവിൻ്റെ ദാസനാണ്, ഉമ്മുൽ കുത്താബിൽ ലൗഹുൽ മഹ്ഫൂദിൽ എഴുതപ്പെട്ടവനാണ്, അന്തിമ നബിയാണ് തുടങ്ങിയിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് തന്നെ പരിചയപ്പെടുത്തിയപ്പോൾ ആ കൂട്ടത്തിൽ അന ദഅവത്തു അബി ഇബ്രാഹിം വ ബിഷാറത്തു ഈസ എന്നൊക്കെ പ്രയോഗം കാണാം. അന ദഅവത്തു അബി ഇബ്രാഹിം, ഞാൻ എൻ്റെ ഉപ്പ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആ ആകുന്നു, ഈസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ സുവിശേഷമാകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഹദീസിന്റെ പ്രയോഗങ്ങളിൽ വന്ന പദങ്ങളാണ് ഞാൻ കേൾപ്പിച്ചത്, അന ദഅവത്തു അബി ഇബ്രാഹിം. അപ്പൊ എന്റെ ഉപ്പ ഇബ്രാഹിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഖലീലുള്ളാ അബുൽ അംബിയ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം നിർവഹിച്ച ദുആ ഉണ്ടല്ലോ സൂറത്തുൽ ബഖറയിൽ, റബ്ബനാ വബ്അസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുമുൽ കിതാബ വൽഹിക്മത വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. റബ്ബനാ വബ്അസ് ഫീഹിം, ഞങ്ങളുടെ റബ്ബേ അവരിൽ നീ നിയോഗിക്കണമേ, റസൂലൻ മിൻഹും, അവരിൽ നിന്നുള്ള ഒരു റസൂലിനെ. കഅബ നിർമ്മിച്ചതിന് ശേഷം ഇബ്രാഹിം ഇസ്മായിൽ അലൈഹി അസ്സലാം നിർവഹിച്ച ദുആകളിൽ തൻ്റെ ദുർറിയത്തിന് വേണ്ടിയിട്ടുള്ള ആ ദുആയിൽ, സന്താന പരമ്പരയ്ക്ക് വേണ്ടിയുള്ള ആ ദുആയിൽ പറയപ്പെട്ട ദുആയാണ് ഈ ദുആ. ഇബ്രാഹിമും ഇസ്മായിലും അലൈഹി അസ്സലാം നിർവഹിച്ചതാണ്. തങ്ങളുടെ ദുർറിയത്തിൽ, സന്തതികളിൽ, സന്താന പരമ്പരയിൽ അവരിൽ നിന്നുള്ള ഒരു റസൂലിനെ നിയോഗിക്കണമേ എന്നാണ് ഉദ്ദേശം. അറബികളാണ്, ഇസ്രായേലിയരല്ല. കാരണം ഇവിടെ ഇബ്രാഹിമും ഇസ്മായിലുമാണ്, അവരിവരുടെയും സന്താന പരമ്പര അറബികളാണ്. ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ മകൻ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ സന്താന പരമ്പരയിലാണ് ഇസ്രായേലിയർ. അപ്പോൾ ഇവിടെ ഈ തേട്ടത്തിൽ പരാമൃഷ്ടമായ റസൂൽ അത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങൾ, യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുമുൽ കിതാബ വൽഹിക്മ, നിന്റെ ആയത്തുകൾ അവർക്ക് ഓതുന്ന, കിതാബും സുന്നത്തും അവരെ പഠിപ്പിക്കുന്ന, അവരെ തസ്കിയത്ത് സംസ്കരണം ചെയ്യുന്ന റസൂലിനെ. അപ്പോൾ ഈ ദുആയെക്കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അന ദഅവത്തു അബി ഇബ്രാഹിം, എൻ്റെ ഉപ്പ ഇബ്രാഹിം എന്നവരുടെ ദുആ, അതിൻ്റെ ഉത്തരമാണ് ഞാൻ എന്ന് പറയുന്നത്. ഇമാം അഹ്മദും ദാരിമിയും ഇമാം ഹാക്കിമും ഒക്കെ നിവേദനം ചെയ്യുന്ന ഹദീസാണത്. അപ്പോൾ ഇവിടെ സഹോദരൻ കേട്ട വിഷയം സത്യമാണ്. ഇതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. അള്ളാഹു ആലം.
3: ഇൻഷാ നമ്മളെന്നും ഒരു ചോദ്യം ഒരു ഉത്തരം അലിജാബ പ്രോഗ്രാം എല്ലാവർക്കും അറിയുന്നതാണ്. പീസ് റേഡിയോയിലെ ഒരുപാട് ആളുകൾക്ക് അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള ഒരു ഓപ്ഷനായിട്ടാണ് പീസ് റേഡിയോയിലെ അലിജാബയെ പ്രയോജനപ്പെടുത്തുന്നത്. അപ്പോൾ അതിലൊരുപാട് എന്താ പറയുക, അതിൻ്റെ ചോദ്യങ്ങളതൊക്കെ ഇപ്പോൾ നമുക്ക് ജമീൽ ആപ്പിലൊക്കെ അവൈലബിളാണ്, അലിജാബയുടെ ചോദ്യങ്ങൾ കാര്യങ്ങളൊക്കെ. അതുപോലെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് അയക്കാവുന്നതാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്.
0: ഇന്നത്തെ മോർണിംഗ് ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതുവരെ കഴിഞ്ഞ എല്ലാ പരിപാടികളും സന്തോഷപൂർവ്വം കേട്ടതിൻ്റെയും മനസ്സ് സന്തോഷത്തിലായതിൻ്റെയും 2 മണിക്കൂർ പോയത് അറിയാത്തതിൻ്റെയും ഒക്കെ വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ്. പലരും സഫിയൊക്കെ തിരങ്ങാടി അത് തന്നെയാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അവസാന സമയത്തോട്ട് മുഴുവൻ വായിക്കാൻ സമയമില്ല. നഫീസ പി എ താമരശ്ശേരി, അബ്ദുൽ ഹമീദ് സി കെ അടിയൂരും, ഷാദിയ സി പുളിക്കലും, അൻവർ എൻ ടി മുട്ടിലും, ജാസ്മിൻ എ കെ പുള്ളിപ്പാടം, മുംതാസ് പാലപ്പുഴ, ഇവരൊക്കെ ഈ സ്വരം കേട്ട് മരണപ്പെട്ടു പോയ ഉപ്പയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെച്ചു അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ ഉണ്ടായി. നമുക്കത് തന്നെയാണ് ബാക്കിയാവുന്നത്, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന. അതെന്നും ഉണ്ടാവട്ടെ, നമുക്ക് വേണ്ടി നമ്മുടെ മക്കളും പ്രാർത്ഥിക്കാൻ കാരണമാവുന്നവരായി തീരട്ടെ. അമീൻ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ലൈവ് നമുക്കിവിടെ അവസാനിപ്പിക്കാം
3: അല്ലേ.
0: ഒത്തിരി വിശേഷങ്ങളും കുറേ അനുഭവങ്ങളും അറിവുകളൊക്കെ നമ്മൾ പങ്കുവെച്ചു ഇന്നത്തെ ഈ ഒരു

0: ഞായറാഴ്ചയിലെ പ്രഭാതം. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 57 മിനിറ്റ് കഴിഞ്ഞ് അവസാനിക്കാണ്. ഇൻഷാല്ലാ നമുക്ക് വീണ്ടും
1: മറ്റൊരു മോർണിംഗ് ലൈവ് ഷോ അവസാനിക്കാണ് ഇനി റേഡിയോ വൈബ്സിലേക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇസ്രഡി വൈബ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. മോർണിംഗ് ലൈവ് കഴിഞ്ഞു, ഇൻഷാല്ലാ ഇനി ഒരു വൈബ്സിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഒരു സ്കൂള് തുറന്നതിന് ശേഷം ആദ്യമായി കിട്ടിയൊരു ഞായറാഴ്ചയാണ്, ഒരു അവധി ദിനമാണ്. പല നാടുകളിലും CRE തുടങ്ങുന്ന ആരംഭിക്കുന്ന ദിവസം കൂടിയാണ് ഇന്ന് എന്നുള്ളത്. മക്കളൊക്കെ CRE-ക്കും മറ്റൊക്കെ പറഞ്ഞയച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇല്ലാത്തവർ നാട്ടിലെ CRE പോലുള്ള ക്ലാസ്സുകളിലേക്ക് കുട്ടികളൊക്കെ പറഞ്ഞയക്കാൻ ശ്രമിക്കണമെന്ന് കൂടി ആമുഖമായി സൂചിപ്പിക്കുകയാണ്. ഇൻഷാല്ലാ എപ്പിസോഡ് വൈബ്സിൽ നമ്മൾ ആദ്യമായി എന്നും
1: ഇൻസൈറ്റ് പ്രോഗ്രാമിലേക്ക് തന്നെയാണ് പ്രവേശിക്കുന്നത്. ഇന്നത്തെ ഇൻസൈറ്റിൽ അജ്മൽ ഫൗസാൻ അൽഹിക്കിമിയാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്.
0: ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്യ പുരുഷനോടൊപ്പം കണ്ടുവന്നോ, വസ്തുത എന്ത് എന്ന വിഷയമാണ് അജ്മൽ ഫൗസാൻ അൽഹിക്കിമി നമ്മോട് സംസാരിക്കുന്നത്. കേട്ടുവരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തുലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ ഉസല്ലി വഉസല്ലിം അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബത്തിഹി കുല്ലിഹിം അജ്മാഈൻ അമ്മാ ബഅദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തി ജീവിതം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ ജീവിതം, പ്രവാചകന്റെ വിവാഹങ്ങൾ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവങ്ങൾ, സവിശേഷതകൾ, ഇതൊക്കെയും ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഇസ്ലാമിക ലോകത്ത് വളരെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തപ്പെട്ട് കൈമാറിപ്പോന്ന വസ്തുതകളായി നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ ഇങ്ങനെ വളരെ സുതാര്യമായി നിലനിൽക്കുന്ന ഈ വസ്തുതകൾ ഉണ്ടായിട്ടും ഇസ്ലാമിൻ്റെ വിമർശകർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും പ്രവാചക കുടുംബത്തെയും പ്രവാചക പത്നിമാരെയും സ്വഹാബിമാരെയും ഒക്കെ ജനമധ്യത്തിൽ അവരെ ഇകഴ്ത്തിക്കാണിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി പല കാര്യങ്ങളും സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുക്കാറുണ്ട്. പല ഹദീസുകളെയും അവർ കൊണ്ടുവരികയും അതിനെ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് വ്യാഖ്യാനിക്കുകയും അതിന് അങ്ങനെയുള്ള അർത്ഥങ്ങൾ കൊടുക്കുകയും അതിന് താഴെ അവരുടെ താല്പര്യങ്ങൾ പൂർത്തീകരിക്കുന്ന രൂപത്തിലുള്ള അടിക്കുറിപ്പുകൾ എഴുതി പരിഹാസ രൂപേണ സമൂഹ മാധ്യമങ്ങളിലൂടെ ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട്. നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നിയായിരുന്ന ആയിഷ റളിയല്ലാഹു അൻഹയെക്കുറിച്ച് വിമർശകർ ഉന്നയിക്കാറുള്ള നിരവധി ആരോപണങ്ങളിൽ ഒന്നിനെക്കുറിച്ചാണ്. ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവത്തെക്കുറിച്ച് വിമർശകർ ഉന്നയിക്കാറുള്ളത് ഇപ്രകാരമാണ്. അതായത്, ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ അവിടെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ വീട്ടിനുള്ളിൽ മറ്റൊരു പുരുഷനുണ്ടായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ദേഷ്യമുണ്ടാവുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം വിവർണമാവുകയും ഇതാരാണെന്ന് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇത് എൻ്റെ സഹോദരനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ നീ ഒന്ന് മനസ്സിലാക്കുക, ഒരു കുട്ടി പാൽ മാത്രം കുടിച്ച് ജീവിക്കുന്ന ആ ഒരു പ്രായം, ആ പ്രായത്തിൽ മുല കുടിച്ചാൽ മാത്രമേ മുലകുടി ബന്ധം ഇസ്ലാമിൽ സ്ഥിരപ്പെടുകയുള്ളൂ എന്ന് പഠിപ്പിക്കുകയും ചെയ്തു. ഇമാം ബുഖാരി ഒക്കെ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ ഹദീസ് കൊണ്ടുവന്ന് വിമർശകനായ ഒരു മലിനമായ മനസ്സുള്ളൊരു മനുഷ്യൻ അതിന് താഴെ രേഖപ്പെടുത്തിയത് ഇങ്ങനെയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ എന്തായിരുന്നു അവിടെ സംഭവിച്ചു കൊണ്ടിരുന്നത് എന്ന് വായനക്കാർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. വളരെ മോശമായി ചിന്തിച്ച് അയാൾ എഴുതുന്നതാണ്. ഈ ഈ വിമർശനത്തിൻ്റെ വസ്തുത എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഇമാം ബുഖാരി അടക്കമുള്ള ഇസ്ലാമിക ലോകത്തെ പ്രാമാണികരും പ്രഗത്ഭരുമായ ഹദീസ് പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉൾപ്പെടുത്തിയ ഒരു ഹദീസ് തന്നെയാണിത്. ഇമാം മുസ്ലിമും റഹ്മത്തുല്ലാഹി അലൈഹി ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ ഉദ്ധരിക്കുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നപ്പോൾ വഅന്ദഹ റജുലുൻ അവരുടെ അടുക്കൽ ഒരു പുരുഷനുണ്ടായിരുന്നു. ഫകഅന്നഹു തഗയ്യറ വജ്ഹു അവർ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കടന്നു വന്നപ്പോൾ റസൂലിൽ ഈ ഇങ്ങനെ ഒരു പുരുഷനെ കണ്ടപ്പോൾ പ്രവാചകൻ്റെ മുഖം വിവർണമായി. കഅന്നഹു കരിഹ ദാലിക് അത് പ്രവാചകന് ഇഷ്ടപ്പെട്ടില്ല എന്ന് മനസ്സിലായി. അപ്പോൾ അവർ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇന്നഹു അഹി പ്രവാചകൻ ഇതെൻ്റെ സഹോദരനാണ്, അതായത് മുലകുടി ബന്ധത്തിലുള്ള സഹോദരനാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു, ഉന്നുർനമൻ ഇഖ്വാനുക്കുൻ ആരൊക്കെയാണ് നിങ്ങളുടെ സഹോദരങ്ങൾ, അഥവാ മുലകുടി ബന്ധം സ്ഥിരപ്പെടുന്ന രൂപത്തിൽ തന്നെയുള്ളതാണ് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, സൂക്ഷിക്കേണ്ടതുണ്ട്. ഫഇന്നമ റളാതു മിനൽ മജാ ഒരു കുട്ടി പാൽ മാത്രം കുടിച്ച് ജീവിക്കുന്ന ആ ഒരു പ്രായം, തുടക്ക കാലഘട്ടം, ആ ശിശുവിൻ്റെ തുടക്ക കാലഘട്ടം, പാൽ മാത്രം മുലപ്പാൽ മാത്രം കുടിച്ച് ജീവിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ മുല കുടിച്ചാൽ മാത്രമേ മുലകുടി ബന്ധം ഇസ്ലാമിൽ സ്ഥിരപ്പെടുകയുള്ളൂ, സാഹോദര്യ ബന്ധം ഉണ്ടാവുകയുള്ളൂ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയും ചെയ്തു. ഇതിന്റെ പല റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ കഴിയും. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി തന്നെ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ വിശദീകരിക്കുന്ന കാണാൻ, ദഖല അലൈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇന്ദി റജുലുൻ, എൻ്റെ അടുക്കൽ ഒരു പുരുഷനുണ്ടായിരുന്നു, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ അവിടേക്ക് കടന്നു വന്നു, അപ്പോൾ പ്രവാചകൻ ചോദിച്ചു എന്നുകൂടി റിപ്പോർട്ടിൽ കാണാൻ കഴിയും. യാ ആയിഷ മൻ ഹാദ, ആയിഷ ഇത് ആരാണ്? അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ മറുപടി കൊടുത്തു, ഖുൽതു അഖീ മിനർ റദാ, ഇതെൻ്റെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരനാണ് പ്രവാചകരെ. അപ്പോൾ നേരത്തെ ഹദീസിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ, നേരത്തെ റിപ്പോർട്ടിൽ കണ്ടതുപോലെ തന്നെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ആയിഷ റളിയല്ലാഹു അൻഹയെ ആക്ഷേപിക്കാൻ വിമർശകർ കൊണ്ടുവരുന്നൊരു ഹദീസാണിത്. ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം അവർ നേരത്തെ എഴുതിയ വാചകങ്ങൾ നമ്മൾ പറഞ്ഞു. ഇത് വായിക്കുമ്പോൾ നബി കടന്നു ചെന്നപ്പോൾ അവിടെ എന്താണ് നടന്നുകൊണ്ടിരുന്നതെന്ന് മനസ്സിലാക്കാൻ ആർക്കും പ്രയാസമില്ലല്ലോ എന്നൊക്കെയാണ് ചിലർ എഴുതിയത്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കടന്നു വന്നപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ മറ്റൊരു പുരുഷന് മുല കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് അവർ ഇതുകൊണ്ട് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. ഏതായിരുന്നാലും എന്തിലും ലൈംഗികത മാത്രം കാണാൻ ശ്രമിക്കുകയും എവിടെയും മോശമായ ചിന്തകൾ മാത്രം വെച്ചു പുലർത്താൻ ശ്രമിക്കുന്ന അങ്ങനെയുള്ള മനസ്സുകളുടെ ഉടമകൾക്കാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഇങ്ങനെ ഈ വ്യക്തമായ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ഉന്നയിക്കാൻ കഴിയുന്നത്. സ്വതന്ത്ര ലൈംഗികതയുടെ വക്താക്കളും എന്തിലും ഈ ലൈംഗികമായ കാര്യങ്ങൾ മാത്രം തിരയുന്ന ആളുകളുമൊക്കെയാണ് ഇങ്ങനെയുള്ള ചില ബാലിശമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. യുക്തിവാദികളും നിരീശ്വരവാദികളും അടങ്ങുന്ന ഇസ്ലാം വിമർശകർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നിയായിരുന്ന ആയിഷ റളിയല്ലാഹു അൻഹയെ അപഹസിക്കാൻ വേണ്ടി യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഉന്നയിക്കുന്ന ഒരു ആരോപണം മാത്രമാണിത്. വിമർശകരുടെ ആരോപണത്തെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ മറ്റൊരു പുരുഷന് മുല കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ഇവരുടെ ഒരു വിമർശനം. ഈ ഹദീസിൽ തന്നെ അതിനുള്ള മറുപടിയുണ്ട്. ഇതാരാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ സഹോദരനാണ് എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞത്. നേരത്തെ പറഞ്ഞതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹ മുല കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ എങ്ങനെയാണ് ഇതെൻ്റെ സഹോദരനാണെന്ന് പറയുക, എൻ്റെ മകനാണ്, എൻ്റെ മുലകുടി ബന്ധത്തിലെ മകനാണ് എന്നായിരുന്നില്ലേ ആയിഷ റളിയല്ലാഹു അൻഹ പറയേണ്ടിയിരുന്നത്? മാത്രമല്ല ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന റിപ്പോർട്ടിൽ ആ മനുഷ്യൻ അവിടെ ഇരിക്കുകയായിരുന്നു എന്ന്, അടുത്തിരിക്കുകയായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ വളരെ വ്യക്തമായി ഉദ്ധരിക്കുന്ന റിപ്പോർട്ട് നമുക്ക് കാണാൻ കഴിയും. ഏതായിരുന്നു ഈ മനുഷ്യൻ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുലകുടി ബന്ധത്തിലുള്ള ഈ സഹോദരനായി എണ്ണപ്പെടുന്ന മനുഷ്യൻ ആരായിരുന്നു എന്ന വിഷയത്തിൽ, അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു എന്ന വിഷയത്തിൽ ചരിത്രത്തിൽ പല അഭിപ്രായങ്ങളുമുണ്ട്. വിഖ്യാത ഹദീസ് പണ്ഡിതനായിരുന്ന അലാമ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം ഇബ്നു അബിൽ ഖ്വൈസ് എന്ന പേരുള്ള മനുഷ്യനായിരുന്നു അദ്ദേഹം എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായിരുന്നാലും മൂലകുടി ബന്ധത്തിലെ സ്വന്തം സഹോദരൻ തന്നെ സന്ദർശിക്കാൻ വന്നപ്പോൾ ആ ബന്ധം പരിഗണിക്കുകയും അയാളെ സ്വീകരിച്ച് വീട്ടിലിരുത്തുകയും ചെയ്യുക മാത്രമാണ് ആയിഷ റളിയല്ലാഹു അൻഹ ഇവിടെ ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല അന്നത്തെ സാമൂഹിക സാഹചര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മൂലകുടി ബന്ധങ്ങൾ വ്യാപകമായിരുന്നു അന്ന്. അതുകൊണ്ട് തന്നെ ഇസ്ലാം മൂലകുടി ബന്ധങ്ങൾക്ക് കൃത്യമായി അതിന് അംഗീകാരം നൽകുകയും അതിൻ്റെ അതിർവരമ്പുകൾ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. അതുമാത്രമല്ല ചെറുപ്പകാലത്ത് ആരൊക്കെയാണ് ആരുടെയൊക്കെ ഏത് ഉമ്മയുടെയൊക്കെ മുലകുടി മുല കുടിച്ചിട്ടുള്ളത് എന്ന് പലപ്പോഴും അന്നത്തെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആശയക്കുഴപ്പമുണ്ടാകുന്ന ഒരു സംഗതി തന്നെയായിരുന്നു. ഒരു ഉമ്മയിൽ നിന്ന് ഒരുപക്ഷെ ഒരുപാട് കുട്ടികൾ മുല കുടിച്ചിട്ടുണ്ടാകും. അതൊക്കെയും വലുതാകുമ്പോൾ മുതിരുമ്പോൾ എല്ലാവർക്കും അത് അറിഞ്ഞുകൊള്ളണം എന്ന് തന്നെയില്ല. ഒരുപക്ഷെ പലപ്പോഴും മുതിർന്ന ആളുകൾ പറഞ്ഞു കൊടുക്കുമ്പോഴായിരിക്കും തങ്ങൾ മുലകുടി ബന്ധത്തിലെ സഹോദരങ്ങളാണ് എന്ന് പല ആളുകളും അന്ന് മനസ്സിലാക്കുന്നത് തന്നെ. അങ്ങനെ ഇസ്ലാമിക ചരിത്രത്തിൽ ഇങ്ങനെ പരസ്പരം അറിയാത്തത് കൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. മുലകുടി ബന്ധത്തിലെ ഒരു സഹോദരനും സഹോദരിയും തമ്മിൽ വിവാഹം കഴിച്ച സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹുവിൻ്റെ ജീവിതകാലത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് പിന്നീട് അതറിയുന്ന മുതിർന്ന ആളുകൾ, ഒന്നുകിൽ ആ മുല കൊടുത്ത ഉമ്മയോ അല്ലെങ്കിൽ അതറിയാവുന്ന മറ്റു സ്ത്രീകളോ ഒക്കെ പറയുമ്പോഴായിരിക്കും ഈ പറഞ്ഞ ഈ സഹോദരിമാർ അത് സഹോദരനും സഹോദരിയും അത് മനസ്സിലാക്കിയിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള കൺഫ്യൂഷനുകൾ അന്നത്തെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായിരുന്ന ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഈ ഒരു മുലകുടി ബന്ധത്തിലെ സഹോദരനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയുമായിരുന്നില്ല എന്നത് ഒരു വലിയ പ്രശ്നമായി നമുക്ക് എടുത്ത് ഉന്നയിക്കാൻ കഴിയുന്ന ഒന്നല്ല. സ്വന്തം സഹോദരനല്ല, മുലകുടി ബന്ധത്തിലെ സഹോദരനാണ്. അത് അന്നത്തെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പരസ്പരം അറിയുകയും അറിയാതിരിക്കുകയും ചെയ്യാം. അറിയാത്തത് കൊണ്ടുണ്ടായ വിവാഹം വരെ ഉണ്ടായ പ്രശ്നങ്ങൾ നമ്മൾ സൂചിപ്പിക്കുകയും ചെയ്തു. ഏറ്റവും ചുരുക്കത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വന്നപ്പോൾ, ഭാര്യയുടെ വീട്ടിൽ വന്നപ്പോൾ ഒരു അന്യപുരുഷനെ കണ്ടു. ആരാണെന്നറിയില്ല, അതുകൊണ്ട് ചോദിച്ചു. അതിന് സ്വാഭാവികമായിട്ടും ഒരു അന്യപുരുഷനാണ്, പ്രവാചകൻ അറിയില്ല സഹോദരനാണെന്ന്. അതുകൊണ്ട് തന്നെ ഒരു നീരസമുണ്ടായി. അത് ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിച്ചു കൊടുത്തു. അപ്പോൾ വിവാഹബന്ധം നിഷിദ്ധമാകുന്ന അടക്കമുള്ള ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ, ഇസ്ലാമിക നിയമങ്ങളിൽ കൃത്യമായി പ്രതിപാദിക്കുന്ന ഒരു നിയമം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവിടെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. വിവാഹബന്ധം നിഷിദ്ധമാകുന്ന അടക്കമുള്ള ഈ മുലകുടി ബന്ധം എന്നത് ഒരു കുട്ടി മുലകുടിക്കുന്ന പ്രായത്തിൽ മുലകുടിച്ചാൽ മാത്രമേ, പാൽ മാത്രം കുടിച്ചുകൊണ്ട് വിശപ്പെടങ്ങുന്ന ആ പ്രായത്തിൽ മുലകുടിച്ചാൽ മാത്രമേ ഈ മുലകുടി ബന്ധം സ്ഥിരപ്പെടുകയുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലം കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു ആ നിയമം. അതുമാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലമയുടെ വീട് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അന്യ ഒരു മനുഷ്യന് വളരെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ കഴിയുന്ന ഒരു ഇടമായിരുന്നില്ല. ഈ മുസ്ലിങ്ങൾ സദാ മുസ്ലിങ്ങളുടെ സാന്നിധ്യമുള്ള മദീനയുടെ ഒരു കേന്ദ്രമായിരുന്ന മസ്ജിദുൻ നബവി, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയുടെ പള്ളിയോട് ചേർന്നിട്ടാണ്, ആ ചുമരിനോട് ചേർന്നിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ വീടുകളൊക്കെയും. അവിടെ ഒരു അന്യ മനുഷ്യന്, ഒരു അന്യ പുരുഷന് വളരെ എളുപ്പത്തിൽ ഒരിക്കലും ആ വീടുകളിലേക്ക് കയറി ചെല്ലാൻ കഴിയില്ല. കാരണം പ്രവാചകൻ്റെ വീടുകളായതുകൊണ്ട് തന്നെ സഹാബിമാരുടെ സദാ നിരീക്ഷണം അവിടെ ഉണ്ടാകും. അതുമാത്രമല്ല, മദീനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണസിരാ കേന്ദ്രവും അതുപോലെ തന്നെ പള്ളിയും മുസ്ലിങ്ങളുടെ വ്യവഹാരങ്ങളെല്ലാം അതിന് ചുറ്റിപ്പറ്റിയാണ് നടക്കുന്നത്. അപ്പോൾ അവിടെ ഒരു മനുഷ്യന് എളുപ്പത്തിൽ കയറി ചെല്ലാൻ കഴിയുന്ന ഒരിടമല്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്ക് ഒരിക്കലും ഒരു മനുഷ്യൻ വളരെ സ്വാതന്ത്ര്യത്തോടുകൂടി, അധികാരമില്ലാതെ, അർഹതയില്ലാതെ കടന്നു ചെല്ലുകയില്ല എന്നത് അന്നത്തെ ഈ ഒരു സാമൂഹിക സാഹചര്യവും അന്നത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് ഇരിക്കുന്ന സ്ഥലവും ഒക്കെ പരിഗണിക്കുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായി മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അതുമാത്രമല്ല, ആയിഷ റളിയല്ലാഹു അൻഹ എന്ന വ്യക്തിത്വം ചരിത്രത്തിൽ വളരെ ശ്രദ്ധയുള്ള, പ്രത്യേകിച്ച് ഇത്തരം വിഷയങ്ങളിൽ നല്ല ശ്രദ്ധയുള്ള മഹദിയായിരുന്നു എന്ന് മറ്റ് ഹദീസ് റിപ്പോർട്ടുകളിൽ നിന്ന് വളരെ കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരിക്കൽ ഈ ഒരു സമാനമായൊരു സംഭവം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു വീട്ടിലേക്ക്, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഉപ്പയുടെ സഹോദരൻ, മുലകുടി ബന്ധത്തിലുള്ള സഹോദരൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ വന്നു. ഉപ്പയുടെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരൻ, അപ്പോൾ ഒരു പിതൃവ്യൻ എന്ന നിലക്ക് തന്നെ ഗണിക്കണം. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അദ്ദേഹത്തിന് വീട്ടിലേക്ക് പ്രവേശിക്കാൻ അനുവാദം കൊടുത്തില്ല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയിഷ റളിയല്ലാഹു അൻഹ ഇതിനെക്കുറിച്ച് ചോദിച്ചുറപ്പ് വരുത്തി, പ്രവാചകരെ ഇങ്ങനെ ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്, എൻ്റെ ഉപ്പയുടെ മുലകുടി ബന്ധത്തിലെ സഹോദരനാണ്, അഥവാ എൻ്റെ ഉപ്പയുടെ സഹോദരൻ എന്ന നിലക്ക് തന്നെ എനിക്ക് ഗണിക്കാൻ കഴിയുന്ന ആളാണ്, അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കാൻ കഴിയുമോ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും മുലകുടി ബന്ധത്തിലെ സഹോദരന്മാർ എന്ന് പറയുന്നത് സഹോദരന്മാരായി തന്നെ ഗണിക്കേണ്ടതുണ്ട്, അവരൊരിക്കലും അന്യ പുരുഷന്മാരല്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ തിരിച്ചു ചോദിക്കുന്നത് ആ ഹദീസിൽ അത് വളരെ ആശ്ചര്യകരമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ അപ്പോൾ ഇതാ ഈ നിയമം പ്രവാചകൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അങ്ങോട്ട് ചോദിക്കുന്നത്, പ്രവാചകരെ, എനിക്കും എന്നെ മുല കൊടുത്തത് സ്ത്രീകളല്ലേ, പുരുഷന്മാരല്ലല്ലോ. അപ്പം സ്ത്രീകളുമായുള്ള മുലകുടി ബന്ധം, എൻ്റെ മുലകുടി ബന്ധത്തിൽ ഉമ്മയാകുന്ന സഹോദരിയാകുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. പുരുഷന്മാർക്ക് അവിടെ ഒരു റോളില്ലല്ലോ എന്നാണ്. അങ്ങനെ വരെ ആയിഷ റളിയല്ലാഹു അൻഹ അത്രമാത്രം സൂക്ഷ്മത ആ വിഷയത്തിൽ പുലർത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രമാത്രം സൂക്ഷ്മതയും ശ്രദ്ധയും ഉണ്ടായിരുന്ന മഹദിയായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ. അങ്ങനെയുള്ള ആയിഷ റളിയല്ലാഹു അൻഹയാണ് ഈ സ്വന്തം മുലകുടി ബന്ധത്തിലെ സഹോദരനെ വീട്ടിൽ സ്വീകരിക്കുകയും അവിടെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവിടെ ഇരുത്തുകയും ചെയ്തത് എന്നത് നമ്മൾ മനസ്സിലാക്കണം എന്ന് ചുരുക്കം. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയെ വെറുതെ വിമർശിക്കാൻ വേണ്ടി എന്തിലും ലൈംഗികതയും അതുപോലെ തന്നെ ഈ ഇത്തരത്തിലുള്ള വിഷയങ്ങളും മാത്രം കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, സ്വതന്ത്ര ലൈംഗികതയെ വ്യാപിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ചരിത്രത്തിൽ ഇത്തരം വളരെ സംശുദ്ധമായ ജീവിതം നയിച്ച ഇത്തരത്തിലുള്ള വ്യക്തിത്വങ്ങളെ കരിവാരി തേക്കാൻ ഇങ്ങനെയുള്ള ദുരാരോപണങ്ങളുമായി അവർ വരുന്നത് സ്വാഭാവികമാണ്. അതും ഏറ്റവും ചുരുങ്ങിയത് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഗർഭം ധരിക്കുകയോ പ്രസവിക്കുകയോ ചെയ്യാത്ത ആയിഷ റളിയല്ലാഹു അൻഹ മുല കൊടുക്കുന്നു എന്ന ഒരു വളരെ ആശ്ചര്യകരമായ ഒരു പരിഹാസ്യമായ ഒരു ദുരാരോപണം കൂടിയാണിത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ശരിയെ ശരിയായി മനസ്സിലാക്കാൻ, തെറ്റിനെ തെറ്റായി മനസ്സിലാക്കാനും, ശരിയായ വസ്തുതകൾ തിരിച്ചറിഞ്ഞ് പ്രവാചക ജീവിതത്തിലെയും അതുപോലെ തന്നെ പ്രവാചക പത്നിമാരുടെയും ജീവിതത്തിലെയും ഈ സുതാര്യമായ ഈ ഏടുകൾ അങ്ങനെ തന്നെ അതിൽ നിന്ന് പഠിച്ചു മനസ്സിലാക്കാനും മാതൃകകൾ ഉൾക്കൊള്ളാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹദാ വസല്ലല്ലാഹു അല നബീന മുഹമ്മദ് വഅല അലിഹി വസഹബിഹി അജ്മാഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ, ഇന്നത്തെ ഇൻസൈറ്റിൽ അജ്മൽ ഫൗസാൻ അൽഹിക്കിമിയാണ് നമ്മോടൊപ്പം ചേർന്നത്. അദ്ദേഹം ആയിഷ റളിയല്ലാഹു അൻഹയെക്കുറിച്ചുള്ള ഒരു വിമർശനം, അത് കൃത്യമായി അന്യപുരുഷനോടൊപ്പം ആയിഷ റളിയല്ലാഹു അൻഹയെ കണ്ടു എന്ന വിഷയത്തിൻ്റെ വസ്തുതയെക്കുറിച്ച് കൃത്യമായി അവതരിപ്പിച്ചു. ഇനി നാം പ്രവേശിക്കുന്നു സ്വരം.
0: ഉടയവനെ നിന്നിലെ ഉയരുന്നു.
1: സഹാജിത് പുതുനഗരമാണ് ഇന്നത്തെ സ്വരത്തിൽ നമ്മോടൊപ്പം ചേരുന്നത്.

0: മഷല്ല, മനോഹരമായ ഒരു ഗാനമാണ് നമ്മൾ കേട്ടത്. സാജിദ് പുതിനഗരത്തിൻ്റെ മനോഹരമായ ശബ്ദത്തിൽ നമ്മൾ കേട്ടപ്പോൾ അതിന് ഒന്നുകൂടി ഭംഗി കൂട്ടിയെന്നുള്ളതാണ്. ഇനി പീസോടെ ശ്രോതാക്കൾ നേരെ പ്രവേശിക്കുന്നത് ആരോഗ്യ വിചാരം എന്ന പ്രോഗ്രാമിലേക്കാണ്. കുട്ടികളിലെ വളർച്ചക്കുറവും പരിഹാരങ്ങളും എന്ന വിഷയത്തിൽ ഡോക്ടർ നിലാർ മുഹമ്മദും പീസോഡിയോ പ്രതിനിധി മൂസ പി പിയുമാണ് നമ്മോടൊപ്പം ചേരുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കുട്ടികളിലുണ്ടാകുന്ന വളർച്ചക്കുറവിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയാം, സാധാരണ പല കുട്ടികൾക്കും വളർച്ചക്കുറവുണ്ടാവും, പല രീതിയിലുള്ള വളർച്ചക്കുറവുകളുണ്ടാവും. അപ്പോൾ അത് എന്തൊക്കെയാണ് സാധാരണയായിട്ട് ഉണ്ടാകുന്ന വളർച്ചക്കുറവുകൾ, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയുള്ള അതിനെ വിശദമായിട്ടാണ് നമ്മൾ ഇന്ന് ആരോഗ്യ വിചാരം ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുള്ളത് പെരിന്തൽമണ്ണ ARMC AGS ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ നിലാർ മുഹമ്മദ് സാറാണ്. സാറേ, ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് സാറേ, നമുക്ക് ഈ ഒരു കുട്ടികളിലുണ്ടാകുന്ന വളർച്ചക്കുറവ് നമ്മൾ സാധാരണ പറഞ്ഞു കേൾക്കുന്ന ഒരു ഇതാണ്, പക്ഷേ അത് ശരിക്കും എന്താണ് ഈ കുട്ടികളിലെ വളർച്ചക്കുറവ്, അത് ഒന്ന് വിശദീകരിക്കാമോ?
2: അത് ഒരുപാട് തലത്തിലുള്ള വളർച്ചക്കുറവുകളുണ്ട്. ഒന്ന്, കുട്ടികളിലുണ്ടാകുന്ന തൂക്കം കൂടാതിരിക്കുക. രണ്ട്, കുട്ടികളിലുണ്ടാകുന്ന ഹൈറ്റ് ഉയരം വെക്കാതിരിക്കുക, അതൊരു വളർച്ചക്കുറവാണ്. മൂന്നാമതായിട്ട് അവർക്കുണ്ടാകുന്ന ബിഹേവിയറൽ ചേഞ്ചസ്, അതായത് കുട്ടികളുണ്ടാകുന്ന സംസാരിക്കുക, അതേപോലെ അവരുണ്ടാകുന്ന സാധാരണ നോർമലായിട്ട് ഒരു സ്റ്റേജിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ആ കുട്ടി
1: ചെയ്യാതിരിക്കുക.
2: അതെ, അങ്ങനെ ഗ്രോത്ത്, ഒരു ഗ്രോത്ത് ചാർട്ട് ഉണ്ട് അതിന്. അപ്പം ഇത്തരം കാര്യങ്ങൾ പ്രധാനമായിട്ടും നമുക്കുണ്ടാകുന്ന തൂക്കക്കുറവ് അല്ലെങ്കിൽ ഹൈ ഉയരക്കുറവ്, ഇത്തരം സോഷ്യൽ ബിഹേവിയറൊക്കെ ഡിലേ വരിക അല്ലെങ്കിൽ താമസം വരിക, മെയിനായിട്ട് ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, വളർച്ചക്കുറവ് എന്ന് ഉദ്ദേശിക്കുന്നത്.
1: അപ്പോൾ ഈ വളർച്ചക്കുറവിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഇങ്ങനെ ഒരു കുട്ടിയിൽ ഇപ്പോൾ വളർച്ചക്കുറവ് ഉണ്ടാവാനുള്ളൊരു കാരണം നമുക്കറിയുമ്പോൾ ഗർഭാശയത്തിൽ നിന്ന് ഭൂമിയിൽ വന്ന് ജനിച്ചു, അതിനുശേഷം പിന്നീട് ഈ കുട്ടിക്ക് അങ്ങനെ ഒരു വരാനുള്ള കാരണം എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്?
2: നമ്മളിപ്പോൾ ഈ പ്രധാനമായിട്ടും നമ്മൾ ഒപ്പിലൊക്കെ വരുമ്പോൾ ഈ മാതാപിതാക്കൾ പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ കുട്ടി തീരെ തൂക്കമില്ല, ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷെ അതിനനുസരിച്ചുള്ള തൂക്കം കൂടുന്നില്ല എന്നുള്ളത്. അപ്പോൾ പ്രധാനമായിട്ടും ഇതിൻ്റെ ഒരു കാരണം, വളർച്ചക്കുറവിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ന്യൂട്രീഷണൽ കോസാണ്, അതായത് പോഷകാഹാരത്തിൻ്റെ കുറവാണ്. പോഷകാഹാരത്തിൻ്റെ കുറവുകൊണ്ട് നമുക്ക് അവരുടെ തൂക്കം കുറയാം, വെയിറ്റ് കുറയാം, ഹൈറ്റ് കുറയാം, മറ്റുള്ള സോഷ്യൽ ബിഹേവിയർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറയാൻ സാധ്യതയുണ്ട്. നമുക്ക് ശരീരത്തിന് ആവശ്യമായ മറ്റ് പ്രോട്ടീൻസും അതേമാതിരി മിനറൽസും കാൽഷ്യവും
1: വളർച്ചക്കാവശ്യമായ
2: അതിൻ്റെ തോതിൽ നമുക്ക് ലഭ്യമായിട്ടില്ലെങ്കിൽ അവർ അത്തരം കുട്ടികളിൽ ഇത്തരം തൂക്കക്കുറവും ഹൈറ്റ് കുറവും എല്ലാം കാണും. അപ്പോൾ അവർ ഇത്രയും പ്രോട്ടീൻ്റെ നമുക്കറിയാം ശരീരത്തിലെ ഭാരം കൂടുതലിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനാണ് ആവശ്യം. അപ്പോൾ ഒരു പ്രോട്ടീൻ അവർക്ക് കിട്ടാതിരുന്നാൽ അവർക്ക് അതിനനുസരിച്ച് മസിൽ മാസ് ബിൽഡ് ചെയ്യാൻ സാധിക്കില്ല, അതുകൊണ്ട് അവർക്കുള്ള തൂക്കം ഉണ്ടാവാനും കുറയും. അതോടൊപ്പം തന്നെ ഉയർച്ച അല്ലെങ്കിൽ ഹൈറ്റ് കുറയുന്നതും ഇത്തരം ന്യൂട്രീഷൻ നേസ് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാതിരിക്കുന്നത് കൊണ്ടും ഉണ്ടാവും. പ്രത്യേകിച്ച് കാൽഷ്യം പോലുള്ള സാധനങ്ങൾ കഴിക്കാതിരിക്കൊണ്ട് റിക്കറ്റ്സ് എന്നൊരു അസുഖമുണ്ട്, അതായത് നമ്മളെ ശരീരത്തിലെ എല്ലുകളുടെ വളർച്ച നിൽക്കുന്ന സാഹചര്യമാണ് റിക്കറ്റ്സ് എന്ന് പറയുന്നത്. അതായത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന റിക്കറ്റ്സ്, നമ്മളതിനനുസരിച്ചിട്ടുള്ള വൈറ്റമിൻ ഡി അതേപോലെ കാൽഷ്യം കുട്ടികൾക്ക് നൽകേണ്ടതുണ്ട്. ഭയത്തിനനുസരിച്ചിട്ടുള്ള ഇത്ര ന്യൂട്രീഷൻ്റെ കുറവാണ്, കുട്ടികൾക്ക് ഹൈറ്റും കുറയും അതേമാതിരി വെയിറ്റും കുറയും. അപ്പം ഇതിന് രണ്ടാമതായിട്ട് ഉണ്ടാകുന്നത് ജനറ്റിക് കോസസ് ഉണ്ട്. ജനറ്റിക് എന്ന് പറഞ്ഞാൽ അത് പാരമ്പര്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, പാരമ്പര്യമായിട്ടുള്ള കോസസ്സാണ് രണ്ടാമതായിട്ട് വരുന്നത്. അതായത് ഇപ്പം മാതാവും അല്ലെങ്കിൽ പിതാവും അല്ലെങ്കിൽ അവരുടെ ഹൈറ്റിനനുസരിച്ചും കുട്ടികൾ ഉണ്ടാകുന്നു. ഇപ്പം രണ്ടുപേരുടെയും ഹൈറ്റ് നോക്കിയിട്ട് പ്ലസ് ചെയ്തിട്ട് അതിന് രണ്ടുകൊണ്ട് ഹരിച്ചിട്ട് ഉണ്ടാകുന്ന ആ ഹൈറ്റായിരിക്കും മിക്കവാറും കുട്ടികൾക്ക് ഉണ്ടാകുന്നത്. ചിലർ പറയും ചെറിയ ഉയരം കുറഞ്ഞ മാതാവും പിതാവും എൻ്റെ കുട്ടിക്ക് ഉയരലാന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ആ സാഹചര്യം ഉണ്ടായിട്ടുള്ളതാണ്, അത് നമുക്കൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല. മറ്റൊന്ന് ഉണ്ടാവുന്നത് നമ്മളെ ഹോർമോണൽ കാരണങ്ങളുണ്ട്. ഒരു നമ്മളെ ഹോർമോൺ അല്ലെങ്കിൽ നമ്മളെ പിറ്റുവിട്ടിരുന്ന ഗ്രോത്ത് ഹോർമോണാണ് നമ്മളെ ഹൈറ്റൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാകുന്ന ഹോർമോൺ. ഈ ഹൈറ്റ് ഈ ഗ്രോത്ത് ഹോർമോണിൻ്റെ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ അതിൻ്റെ കുറവുകൊണ്ട് നമുക്ക് ഈ ഹൈറ്റ് കുറയും. അതുപോലെ തന്നെ തൈറോയ്ഡ് ഹോർമോൺ, നമുക്കറിയാം തൈറോയ്ഡ് ഹോർമോൺ ജനിച്ച എല്ലാ കുട്ടികളിലും ഇപ്പോൾ തൈറോയ്ഡ് ഹോർമോൺ ചെക്ക് ചെയ്യണം എന്നാണ് ഉള്ളതാണ്.
1: ടെസ്റ്റ് ചെയ്യണം,
2: കാരണം ഏറ്റവും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോസാണ് തൈറോയ്ഡ് എന്ന് പറഞ്ഞത്. ചെറിയ ചിലവിലുള്ള മരുന്ന് കൊടുത്തുകൊണ്ട് ആ കുട്ടിയെ നമുക്ക് സാധാരണ ലെവലിലോട്ട് എത്തിക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ് ഹൈപ്പോ തൈറോയ്ഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രസവിച്ച എല്ലാ കുട്ടികളിലും ഈ ടെസ്റ്റുകൾ ഈ തൈറോയ്ഡ് ടെസ്റ്റുകൾ ചെയ്തിട്ട് അതിന് വേണ്ട ചികിത്സ നൽകാറുണ്ട്. മറ്റേത് ഉണ്ടാവുന്നത് നമ്മളെ ഹോർമോണൽ അല്ലെങ്കിൽ ഈ ജെനറ്റിക് കാരണങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഡൗൺ സിൻഡ്രോം, അത് ഒരുപാട് അത്തരം ജെനറ്റിക് നമ്മൾ ജനിതമായ കാരണങ്ങളുണ്ടാകുന്ന ചില അസുഖങ്ങളുണ്ട്. ഡൗൺ സിൻഡ്രോം, പെട്ടാവസ് ഉണ്ടാകുന്ന അതേമാതിരി കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഹൈറ്റ് മാത്രമല്ല, മറ്റ് മുഖ വൈകല്യങ്ങളും കൈകളും കാലുകളും അതേപോലെ ഹൃദയത്തിനും മറ്റവയങ്ങൾക്ക് കുറേ വൈകല്യങ്ങളൊക്കെ ആയിട്ട് ജനിക്കുന്ന കുട്ടികളിലും ഇത്തരം ഹൈറ്റ് കുറവും തൂക്കക്കുറവും
1: കാണാറുണ്ട്. ഇപ്പോൾ ചില കുട്ടികളിപ്പോൾ സാർ ഇത് പറഞ്ഞു വന്നപ്പോൾ എങ്ങനെ, ചില കുട്ടികളെ നമുക്ക് കാണാം അവരുടെ തലഭാഗം വലുതായിട്ട് ഉണ്ടാവും, ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ അത്രക്ക് വളർച്ച കാണാറുണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഇതുപോലെ ഉള്ള ജനറ്റിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നത്,
2: അതൊക്കെ ജനറ്റിക്കലായിട്ട് വരുന്ന അസുഖങ്ങളാണ്. ഈ തല വലുതാകുമ്പോൾ മറ്റൊന്ന് വന്ന ഹൈഡ്രോകഫലസ് എന്നൊരു അസുഖമുണ്ട്. അതായത് നമ്മളെ തല മാത്രം അങ്ങനെ വലുതായിട്ട് വരും, ഉടല് ചെറുതായിട്ട്, അതിന് ഹൈഡ്രോകഫലസ്. അതൊരു ജനറ്റിക് അസുഖത്തിൽപ്പെട്ടതാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഉണ്ടാകുന്ന ഈ എസിമെട്രിക്കൽ ഡോർഫിസ് എന്ന് പറയും, എസിമെട്രിക്കൽ ആയിട്ട്, അതായത് നമ്മളെ തലയുടെ ഭാഗങ്ങളൊക്കെ വലുതായിരിക്കും, മറ്റ് ശരീരങ്ങളൊക്കെ ചെറുതായിരിക്കും. പെസിമെട്രിക്കലായിട്ട് ന്യൂട്രീഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ഒരു ഗ്രോത്ത് ഡെഫിഷ്യൻസിയാണ് ഈ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണം.
1: ഇനിയിപ്പോൾ നമ്മളെ ഇപ്പോൾ നമ്മളതിൻ്റെ ഒരു കാരണങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടീൻ്റെ കൂടെ ഉള്ളത് അമ്മയായിരിക്കും, കുട്ടീൻ്റെ ഉമ്മയായിരിക്കും അല്ലേ. അപ്പോൾ അവർക്ക് ഇതിനെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഇപ്പോൾ ന്യൂബോൺ ബേബിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, നവജാത ശിശുവിനുള്ള കാര്യമാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഈ ഒരു ഉമ്മയ്ക്ക് എങ്ങനെയാണ് ഇപ്പോൾ നിൻ്റെ കുട്ടിക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെന്ന് അവർക്ക് ദൈനംദിന ഇതിൽ തിരിച്ചറിയാൻ പറ്റുമോ? അങ്ങനെ എന്തെങ്കിലും
2: അവര് പല കുട്ടികളും കാണുന്നതാണല്ലോ, അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ വേറെ അടുത്തുള്ള അവരെ ജ്യേഷ്ഠത്തിലെ അല്ലെങ്കിൽ അന്യത്തിലെ കുട്ടികൾ അല്ലെങ്കിൽ അടയലോക്കത്തുള്ള കുട്ടികളൊക്കെ അവർ കമ്പയർ ചെയ്യും. ഇതേ പ്രായത്തിലുള്ള കുട്ടികൾ അവർ കമ്പയർ ചെയ്യുമ്പോൾ വ്യത്യാസം കാണാൻ അവർക്ക് തോന്നുന്നത് എന്തോ എൻ്റെ കുട്ടിക്ക് മതിയായ തൂക്കില്ലാന്നും എൻ്റെ കുട്ടിക്ക് മതിയായ ഹൈറ്റ് ഇല്ലാന്ന് തോന്നും. അങ്ങനെ ഒരു കമ്പാരിസണിലൂടെയാണ് അവർക്ക് മനസ്സിലാവുള്ളൂ. അതോടൊപ്പം തന്നെ നമുക്കൊരു ഗ്രോത്ത് ചാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു നമ്മൾ വാക്സിൻ കാർഡിലൊക്കെ ഗ്രോത്ത് ചാർട്ട് എന്ന് പറഞ്ഞിട്ട് സംഗതി കൊടുക്കും. അതായത് പ്രായത്തിൽ ഇത്ര പ്രായത്തിൽ ഇത്ര കുട്ടിക്ക് ഇത്ര ഹൈറ്റ് വേണം എന്നുള്ളൊരു ചാർട്ട്. അത് അതിന്റെ അപ്പർ ലെവലും ഉണ്ട്, 95th centile ഉണ്ട്, centile കാണിക്കുന്നുണ്ട് എത്ര വേണമെന്നുള്ളത്. അതിന്റെ ആവറേജ് ലെവല് നമ്മൾ അതിൽ മാർക്ക് ചെയ്ത് നോക്കി നോക്കാം. അതൊരു ഗ്രാഫാണത് ഗ്രോത്ത് ചാർട്ട് എന്ന് പറഞ്ഞാൽ. ആ ഗ്രോത്ത് ചാർട്ടിന്റെ ഇടയിൽ വരുന്നുണ്ടോ ഇല്ലയോ നോക്കാം. അതിന്റെ താഴെ വരികയാണെങ്കിൽ കുട്ടിയുടെ ഹൈറ്റ് കുറവാണ്, അല്ലെങ്കിൽ വെയിറ്റ് കുറവാണെന്ന് പറയാം. അതിന്റെ മേലെ ആണെങ്കിൽ കുട്ടിക്ക് അമിതമാണ് അതിന്റെ വണ്ണം എന്ന് പറയാം, അല്ലെങ്കിൽ ഹൈറ്റ് കൂടാന്ന് പറയാം.
1: ചാർട്ടിനെ
2: ഡിപ്പെൻഡ് ചെയ്തിട്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നുള്ളൂ. ഒരു സൈഡില് കുട്ടിയുടെ ഏജ് ഉണ്ടാവും,
1: എത്ര മാസം,
2: അടിയിൽ എത്ര വെയിറ്റ് എന്നുള്ള ഉണ്ടാവും. അപ്പൊ ഈ ഏറ്റും ഏജും വെയിറ്റും കൂടെ നോക്കി എവിടെയാണ് മുട്ടുന്നത് അവിടെ ഒരു പോയിന്റ് ഇട്ട് നോക്കി അറിയാം എവിടെയാണ്
1: വരുന്നത്.
2: സിമ്പിളാണ്, ഗ്രാഫ് പോലെ തന്നെയുള്ളതാണ്.
1: ഒരു കുട്ടി ഇപ്പൊ നമുക്ക് പറയാം ഗർഭാവസ്ഥയിലാവുമ്പോ പല രീതിയിൽ നമ്മൾ സ്കാനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടാവും. അപ്പോൾ ആ സമയത്ത് തന്നെ ഈ കുട്ടിന്റെ വളർച്ചക്കുറവ് കണ്ടെത്താനും അതിനെ പരിഹരിക്കാനും കഴിയുമെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇത് വളർച്ചക്കുറവ് കണ്ടെത്തി കഴിഞ്ഞാൽ അവർക്ക് ആ സമയത്ത് പിന്നെ എങ്ങനെയാണ് അതിനെ കുട്ടിന്റെ വെയിറ്റ് കൂട്ടാൻ അല്ലെങ്കിൽ വളർച്ച കൂട്ടാനുള്ള മാർഗങ്ങൾ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള?
2: തീർച്ചയായും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. നമുക്ക് ഓരോ ഗർഭിണിയുടെയും 3 മാസം മുതൽ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കും. 3 മാസം കഴിഞ്ഞാൽ 5th മാസം 6th മാസമൊക്കെ നമുക്ക് കുട്ടിയുടെ വളർച്ച, അതിൽ ശാരീരിക വളർച്ചയും അതുപോലെ തന്നെ മറ്റു വളർച്ചയും എല്ലാം നമുക്ക് വിശദമായി തന്നെ സ്കാൻ ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ലാസ്റ്റ് ട്രൈമിസ്റ്ററിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കുട്ടിയുടെ വളർച്ച ഉണ്ടാകുന്നത്. അതായത് ലാസ്റ്റ് 3 മാസം, ആദ്യത്തെ 3 മാസം, 2nd, 3rd, 3rd മാസത്തിലാണ് ഏറ്റവും കൂടുതൽ കുട്ടിയുടെ വളർച്ച ഉണ്ട്. പെട്ടെന്നാണ് പിന്നെ കുട്ടിയുടെ തൂക്കം കൂടുന്നത്. ആ സമയത്ത് നമ്മൾ 1 മാസം അല്ലെ 2 ആഴ്ച കൂടുമ്പോഴോ 3 ആഴ്ച കൂടുമ്പോഴോ നമ്മളത് കുട്ടിയുടെ തൂക്കം ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയുള്ള സമയങ്ങൾ ഇപ്പോൾ കുട്ടിയുടെ തൂക്കം കുറവാണെന്നുണ്ടെങ്കിൽ ആ ഗർഭിണിയെ അവർ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ അഡ്വൈസ് ചെയ്യും. അതിനോടൊപ്പം തന്നെ കൊടുക്കാനുള്ള മരുന്നുകളൊക്കെ ഉണ്ട്. അതിൻ്റെ കുട്ടിയെ തൂക്കം കൂടാനും ഹൈ പ്രോട്ടീൻ ഡയറ്റൊക്കെ നിർദ്ദേശിക്കുകയും ചെയ്യും. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ് തൂക്കം കൂടുതലെന്നുള്ളത്,
1: ഒബീസിറ്റി.
2: ഇന്നത്തെ പ്രത്യേകിച്ച് ഇന്നത്തെ ഭക്ഷണ രീതി നമുക്കറിയാം, കുട്ടികളൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഹോട്ടൽ ഭക്ഷണമാണ്.
1: അതെ,
2: അതും ഈ ജങ്ക് ഫുഡ്സ് ആണ്, ഈ ബർഗറും അതേപോലെ തന്നെ സാധനങ്ങളൊക്കെ. ഈ ജങ്ക് ഫുഡ്സ് കഴിച്ചിട്ട് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നം നമ്മുടെ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളെ ഒബീസിറ്റി എന്ന് പറയുന്നത്. ഒബീസിറ്റി കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും ഏറ്റവും വലിയ കൂടുതലാണ്. മറ്റുള്ള അവയവങ്ങൾ ഇതൊക്കെ എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം ജങ്ക് ഫുഡ്സ് ഒക്കെ കഴിക്കരുതെന്നുള്ളതാണ്. നമ്മൾ വല്ലപ്പോഴും കഴിക്കുന്നത് കുഴപ്പമൊന്നുമില്ല, മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം കഴിക്കുന്നില്ല. പക്ഷെ നമ്മളൊന്ന് സ്ഥിരമാക്കരുതെന്നില്ല. പക്ഷെ പല കുട്ടികളൊന്ന് സ്ഥിരമായിട്ട് ഇത്തരം ജങ്ക് ഫുഡ്സ് കഴിച്ചുകൊണ്ടിരിക്കണാണ്. കാരണം അവൈലബിലിറ്റിയാണ് പ്രശ്നം. നമ്മുടെ നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഉണ്ടായി കൊണ്ടിരിക്കുന്ന ഹോട്ടലുകളാണ്.
1: സാർ, അത് പറയുമ്പോൾ തന്നെ അതിന്റെ കൂടെ എനിക്ക് തോന്നുന്നത് ഈ പിന്നെ ജങ്ക് ഫുഡ് കഴിക്കലും പിന്നെ കുട്ടികൾ ഒരു ഭാഗത്ത് ഇരുന്നിട്ടുള്ള ഗെയിമുകളാണ്, ഔട്ട്ഡോറിലെ കളികൾ പൊതുവെ കുറവാണ്.
2: പണ്ടത്തെ പോലെ അല്ലല്ലോ. ഇന്ന് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന മൊബൈലും ലാപ്ടോപ്പും ഗെയിംസ് ഒക്കെയാണ്. എക്സസൈസ് കുറവുള്ളൂ. പണ്ടെന്ന് പറഞ്ഞത് കുട്ടികളൊക്കെ നടന്ന് സ്കൂളിൽ പോവും, തിരിഞ്ഞ് ബാഗ് ഉണ്ടാവും. ഇന്നെന്ന് പറഞ്ഞാൽ വീടിന്റെ മുറ്റത്ത് വരുന്ന ബസ്സിൽ കയറി നേരെ സ്കൂളിന്റെ മുന്നത്ത് ഇറങ്ങാം, അവിടുന്ന് നേരെ തിരിച്ചു വരാം. പിന്നെ ഇരിക്കുന്നത് ഈ ലാപ്ടോപ്പിന്റെ മുന്നിലാണ്,
1: സ്ക്രീനുകളുടെ
2: മുന്നിലാണ്. പിന്നെ അവർക്ക് യാതൊരു എക്സസൈസും ഇല്ല. പിന്നെ കഴിക്കുന്ന രാത്രി ആയാലും അവർ കഴിക്കുന്ന ഇത്ര ജങ്ക് ഫുഡ്സ് ആണ്. അപ്പോൾ എല്ലാം കൊണ്ടും കുട്ടികളുടെ അമിതവണ്ണം ഇന്ന് കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണത്.
1: ശരിക്കും മാതാപിതാക്കൾ നല്ലോണം
2: ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്.
1: അവർക്ക് വേണ്ട ശരിക്കും വ്യായാമം അവർ ചെയ്യുന്നുണ്ട് നമ്മളൊന്ന് ഉറപ്പ് വരുത്തണം.
2: പണ്ടത്തെ പോലെ കളികളില്ലല്ലോ. പണ്ട് സ്കൂൾ വിട്ട് തന്നു കഴിഞ്ഞാൽ ഫുട്ബോൾ മാറ്റി കളികളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് യാതൊരു കളിയില്ല. കുട്ടികൾക്കുള്ള ആ കളി മൊബൈൽ കളി മാത്രമേ ഉള്ളൂ.
1: കുട്ടീന്റെ വളർച്ച കുറവ് പറഞ്ഞു. അപ്പൊ നമുക്ക് അറിയാം, സാധാരണ ഹൈറ്റ് വെയിറ്റിനൊക്കെ നമുക്ക് പിന്നെ മനസ്സിലാകുന്നത് പോലെ ഇന്റേണൽ ഓർഗൻസിന് വളർച്ച കുറവ് ഇപ്പൊ നമ്മൾ കണ്ടെത്തുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നതാണോ, എങ്ങനെയാണ് അതിന്റെ?
2: ഈ കൺജനൈറ്റൽ ആയിട്ടുണ്ടാവുന്ന, അതായത് ജന്മലാ ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾക്ക് ചികിത്സ വളരെ കുറവാണ്. നമ്മൾ കണ്ടെത്തിയിട്ട് അത് മറ്റു പ്രശ്നങ്ങൾ ഗുരുതരാവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ മാത്രം നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ.
1: നിലവിൽ വന്ന അവസ്ഥയെ
2: നമുക്ക് പിന്നെ മാറ്റാൻ സാധിക്കും. ബുദ്ധിമുട്ടുമായി
1: ബന്ധപ്പെട്ട് പിന്നെ കൂടുതൽ മറ്റൊരു പ്രയാസങ്ങളിലേക്ക്
2: പ്രയാസങ്ങളിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട വരും.
1: അങ്ങനത്തെ ഒരു ട്രീറ്റ്മെന്റ് ആണ് നമുക്ക്
2: കൊടുക്കാൻ.
1: പിന്നെ അതുപോലെ കുട്ടികളുടെ മറ്റ് വളർച്ച കുറവ്, ഇപ്പോൾ നമുക്ക് സാർ നേരത്തെ സൂചിപ്പിച്ചു പറയാൻ ന്യൂട്രീഷൻസ് ഒക്കെ കൊടുത്ത് അങ്ങനെ തൂക്കക്കുറവൊക്കെ നമുക്ക്
2: മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ ഉണ്ടാവുന്ന മെയിൻ ആയിട്ട് ഉണ്ടാവുന്ന തലച്ചോറിന് ഉണ്ടാവുന്ന വളർച്ച കുറവാണ്. അത് ജന്മലാ ഉണ്ടാവുന്ന കുറെ കാര്യങ്ങൾ കൊണ്ടുവന്നാലും നമ്മൾ പ്രസവിക്കുന്ന സമയത്ത് ഗർഭസ്ഥ അവസ്ഥയിലോ കുട്ടികൾക്ക് തലച്ചോറിലേക്ക് ഉണ്ടാകുന്ന ഓക്സിജന്റെ സപ്ലൈ കുറയുമ്പോൾ, അതായത് അവർക്കുണ്ടാകുന്ന തലച്ചോറിലെ വളർച്ച കുറവ് പിന്നെ ഭാവിയിൽ അവർക്ക് മെന്റൽ റിട്ടാർഡേഷൻ ഉണ്ടാക്കും. അപ്പം അത് വേറൊരു വളർച്ച കുറവ് തന്നെയാണ്, ശരീരത്തിലുണ്ടാവുന്ന ഒരു അവയവത്തിൻ്റെ വളർച്ചക്കുറവാണ് തലച്ചോറിൻ്റെ പ്രശ്നങ്ങൾ. അത് റെഡി ആവുന്ന അത് നമ്മൾ ഫിസിയോതെറാപ്പി കൊണ്ടും മറ്റു ഗ്രാജുവലായിട്ട് അവർ ചെറിയ വ്യതിയാനങ്ങൾ മാത്രമേ വ്യത്യസ്തപ്പെടുത്താൻ സാധിക്കുള്ളൂ. പെട്ടെന്ന് നമുക്ക് മരുന്നുകൾ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല.
1: വളർച്ചക്കുറവ് വരാതിരിക്കാൻ ഇപ്പൊ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ഒരു ഉമ്മക്ക് എന്തൊക്കെ അല്ലെങ്കിൽ മാതാവിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും?
2: പ്രത്യേകിച്ച് നമ്മൾ കൊടുക്കുന്ന ഫുഡ്, നമ്മൾ കൊടുക്കുന്ന ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്. ന്യൂട്രീഷ്യസ് ആയിട്ട് എന്ന് പറയുന്നത് നമ്മൾ ചിലവുള്ള വലിയ കോസ്റ്റ്ലി ഫുഡൊന്നും മേടിച്ചു കൊടുക്കണമെന്നൊന്നുമില്ല. നമുക്കുണ്ടാ വീട്ടിലുണ്ടാക്കുന്ന അതേ സാധനം പരിപ്പും പയറും ഇത് കടലയും മുതലൊക്കെ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ട് സാധനങ്ങളാണ്.
1: പ്രോട്ടീൻ കണ്ടന്റ്,
2: പ്രോട്ടീൻ കൂടുതലുള്ള സാധനങ്ങൾ. അതോടൊപ്പം തന്നെ നമുക്ക് പച്ചക്കറികൾ, നമ്മൾ ചീരയും അതും സാധാരണ നോൺ വെജ് അതേ ഭക്ഷണം തന്നെ മതി കൂട്ടിക്ക് ന്യൂട്രീഷ്യസ് ആയിട്ട് കൊടുക്കാൻ. പ്രത്യേകിച്ച് പിന്നെ നമ്മൾ ഇപ്പോൾ നമുക്കറിയാം ഈ നവധാന്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. അതായത് കുറേ ധാന്യങ്ങൾ
1: വാങ്ങിക്കാൻ കിട്ടുന്ന,
2: അതെ അതെ, ഈ റാഗി അതുപോലെ തന്നെ കാഷ്യൂ അതുപോലത്തെ കുറേ നട്സുകൾ മിക്സ് ചെയ്തിട്ട് വരുന്ന പാക്കറ്റിലും വരുന്നുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് സപ്ലൈ ചെയ്യുന്നുണ്ട് ഈ ഇത്തരം പ്രോട്ടീനിഷ് ആയിട്ടുള്ള ഫുഡുകൾ. ഇപ്പോൾ ഗ്രാമങ്ങളിലൊക്കെ കുട്ടികൾക്ക് വേണ്ടി ഫ്രീ ആയിട്ട് ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അത് വളരെ ന്യൂട്രീഷ്യസും ഹൈ പ്രോട്ടീനിഷ്യസ് ആയിട്ടുള്ള ഒരു ഡയറ്റാണ് ഈ ഈ ധാന്യങ്ങൾ എന്ന് പറയുന്നത്. അത് പല ധാന്യങ്ങൾ കൂടി മിക്സ് ചെയ്ത് പൊടിച്ചിട്ട് ഉണ്ടാക്കുന്ന റാഗി, ഇതൊക്കെ ഏറ്റവും നല്ല സാധനമാണ്.
1: റാഗി,
2: നവരരി, ഗോതമ്പ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് പൊടിച്ച് കുട്ടികൾക്ക് കുറുക്ക് പോലെ കൊടുക്കുന്നത് ഏറ്റവും നല്ല സാധനമാണ്.
1: അതുപോലെ നമ്മള് സാധാരണ നാട്ടുമ്പുറങ്ങളിലൊക്കെ കാണുന്നതാണ് ഈ നേന്ത്രക്കായ പൊടിച്ച് കൊടുക്കുന്ന ഒരു സിസ്റ്റം കാണാം.
2: അതെ,
1: പച്ചക്കായ ഉണക്കി അത് പൊടിച്ച്,
2: അത് നല്ലതാണ്, കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടുന്ന സാധനമാണ്. നമുക്കായ നേന്ത്രക്കായ പച്ചക്കായ പൊടിച്ച് ഉണക്കി കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് റാഗി മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ നവരല് മിക്സ് ചെയ്യാം. അതിൽ കൂടെ നമുക്ക് കൽക്കണ്ട അല്ലെങ്കിൽ അല്പം ശർക്കര ചേർത്തിട്ട് കൊടുക്കാം. ശർക്കര ഒക്കെ നല്ല സാധനമാണ്, അയൺ കണ്ടന്റ് കൂടുതലുള്ള സാധനമാണ്. റാഗിയും നല്ല അയൺ ഉള്ളതാണ്. കുട്ടികളുടെ ഒക്കെ ശരീര വളർച്ചയ്ക്ക് ഏറ്റവും നല്ല സാധനമാണ് റാഗി. ഇതൊക്കെ
1: പിന്നെ കുട്ടികൾ സാധാരണ ഭക്ഷണമൊക്കെ കഴിച്ചു തുടങ്ങുമ്പോൾ സാറ് സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന എല്ലാ ഭക്ഷണം,
2: വീട്ടിലെ എല്ലാ ഭക്ഷണവും കൊടുക്കും. പ്രത്യേകിച്ച് ഈ പുറത്തുനിന്നുള്ള ജങ്ക് ഫുഡ്സ് ഒഴിവാക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് ഈ ബേക്കറി സാധനങ്ങൾ, നമ്മൾ മേടിക്കുന്ന മൈദ ചേർത്തുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് ഒഴിവാക്കേണ്ടി വരും. പ്രത്യേകിച്ച് പൊറോട്ട പോലെ ബ്രെഡ്, അങ്ങനത്തെ വൈറ്റ് ബ്രെഡ്, മൈദയുള്ള ഷുഗർ ഏറ്റവും ശരീരത്തിന് നമ്മൾ ഹാനികരാക്കേണ്ട സാധനങ്ങളാണ് മൈദയും ഷുഗറൊക്കെ. അപ്പൊ ഇത്തരം സാധനങ്ങൾ ഒഴിവാക്കുക.
1: കാര്യമായിട്ട് ബേക്കറികൾ ഇത് രണ്ടും,
2: ആ ബേക്കറി, ഇതില്ലാത്ത ബേക്കറികളൊന്നും ഇല്ലല്ലോ. മൈദയും ഷുഗറും നെയ്യില്ലാത്ത സാധനങ്ങളൊന്നും ഇല്ല. അപ്പൊ ഇത്തരം സാധനങ്ങൾ ഒഴിവാക്കേണ്ടി വരും കുട്ടികൾ.
1: ആരോഗ്യപരമായ ഒരു ഭക്ഷണ രീതി നമ്മൾ
2: ശീലിപ്പിച്ചെടുക്കുക. ബിസ്ക്കറ്റ്സ് ഒന്നും കൂടുതൽ കൊടുക്കുന്നത് നല്ലത്, ഇതൊക്കെ മൈദ കണ്ടന്റ് ഉള്ളതാണ്.
1: എപ്പോഴെങ്കിലൊക്കെ യാത്രയിലോ അല്ലെങ്കിൽ
2: അത് കൊടുക്കാം, നമുക്ക് കൊടുക്കാം. റെഗുലറായിട്ട് കൊടുക്കുന്നത് ഒഴിവാക്കാന്നു പറയുന്നു. നമ്മളടുത്ത് വരുന്ന മാതാപിതാക്കളിലും ഏറ്റവും കൂടുതൽ പറയുന്നത് എന്റെ മോൻ ഭക്ഷണമൊന്നും കഴിക്കില്ല എന്ന് പറയും. അപ്പൊ ഞാൻ വീട്ടിൽ ചോദിക്കും എന്താ കഴിച്ചെന്ന് വെക്കുന്നു. അവൻ രാവിലെ എന്റെ 11 ഗ്ലാസ് പാലും 2 ബിസ്ക്കറ്റും കഴിച്ച്, പിന്നെ അവൻ ഉച്ചക്ക് ഒരു പഴം കഴിച്ച്, പിന്നെ ഉച്ച പിന്നെ വൈകുന്നേരത്തെ അവനെന്താ ബ്രെഡ് ബെന്ന അവന് നേരത്തെ കൊണ്ടുവന്ന പപ്സാ കഴിച്ചത്. അപ്പൊ ഇതൊന്നും ഭക്ഷണമല്ലേ നോക്കി. അല്ല, അവൻ ചോറൊന്നും കഴിച്ചില്ല എന്ന് പറയും. ഒരു കുട്ടി ഇത്രയും ഭക്ഷണം കഴിച്ച് പിന്നെ അവിടെ ചോറ് കഴിക്കാനുള്ള വിശപ്പ്, അവന് വിശപ്പിന് വേണ്ടിയിട്ട് എന്തോ കഴിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ ഓരോ ഉമ്മമാരും ധാരണ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ചോറ് മാത്രം എന്നുള്ളതാണ്.
1: ഭക്ഷണം
2: കഴിച്ചു തോന്നുള്ളൂ. അവന് വിശപ്പിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ കഴിച്ചിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ബ്രെഡ് ഇത് ബെന്നും കൊടുക്കുന്ന സമയത്ത് ചോറ് കൊടുത്താൽ മതി.
1: ഇത് മിക്കവാറും രക്ഷിതാക്കളുടെ പരാതിയാണ്.
2: അതെ, ഒരു കുറെ പേര് വരുന്ന പരാതി ഒന്നും കഴിക്കുന്നില്ല, പക്ഷെ അവനെന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവും. അവന് വയറെന്നറിയാനുള്ള സാധനങ്ങൾ എന്തായാലും കഴിച്ചിട്ടുണ്ടാവും. ചോറ് കഴിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ.
1: വീട്ടിലുണ്ടാക്കിയ ചോറ് കഴിച്ചില്ലാന്നുള്ളൂ. ബാക്കി ബേക്കറി ഐറ്റംസോ അല്ലെങ്കിൽ ഇതുപോലെ പഴങ്ങളോ,
2: അവനക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാവും വീട്ടിലുള്ളത്. അതൊക്കെ എപ്പോഴൊക്കെ ആയിട്ട് അവൻ കഴിച്ചിട്ടുണ്ടാവും, പക്ഷെ ചോറ് കഴിച്ചിട്ടില്ല എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ.
1: പിന്നെ അതുപോലെ തന്നെ ചില കുട്ടികളിൽ ഇടക്കിടക്ക് ഭക്ഷണം കഴിക്കുന്ന ശീലമുണ്ടാവും. ഒരു അരമണിക്കൂർ 1 മണിക്കൂറിന്റെ ഇടയിലൊക്കെ അവരിങ്ങനെ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കണ്ടാവും. അത് ശരിക്ക് ഒരു പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണോ?
2: അതല്ലാണത് ഇടക്കിടക്ക് ഭക്ഷണം കഴിക്കുന്നത് ഒബിസിറ്റിക്ക് അല്ലെങ്കിൽ അമിതവണ്ണത്തിന്
1: കാരണം.
2: പിന്നെ വേറെ ഒന്നുള്ളത്, ചിലർ എത്ര ഭക്ഷണം കഴിച്ചാലും തടി വെക്കാത്ത കുട്ടികളുണ്ട്. അതൊന്ന് രണ്ട് കാരണം എന്ന് പറഞ്ഞാൽ, ഒന്ന് വേം ഇൻഫെസ്റ്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും വരയുടെ പ്രശ്നങ്ങൾ, നമ്മൾ ഗ്രഹിണി എന്നൊക്കെ പറയും. ഇത്തരം കുട്ടികൾ എന്ത് കഴിച്ചാലും തടി വെക്കൂല. അവരിപ്പോ ഈ അതിനു വേണ്ടി നമ്മൾ ഡീവേമിങ് കൊടുക്കുക എന്നുള്ളതാണ്. മെഡിസിൻ കഴിക്കേണ്ടി വരും, കാരണം അവര് കഴിക്കുന്ന സാധനങ്ങളൊന്നും അവരെ ശരീരത്തിലോട്ട് എത്തുന്നില്ല. അത് അത് മുഴുവൻ ഇത്തരം ഈ വേംസ് ഉള്ളതുകൊണ്ട് അങ്ങനെ
1: പോവുകയാണ്.
2: അപ്പൊ അതിന് നമ്മൾ ഇടക്കിടക്ക് ഡീവേമിങ് ചെയ്യുകയാണെങ്കിൽ അവർ ശരീരത്തിൽ ഈ ഭക്ഷണമൊക്കെ ചെല്ലുന്ന ഭക്ഷണമൊക്കെ അബ്സോർബ് ചെയ്യാൻ സാധിക്കും.
1: അതുപോലെ തന്നെ കുട്ടികൾ ചെറുതായിരിക്കുന്ന സമയത്ത് ഇപ്പോൾ 1.5 ഇങ്ങനെ ഔട്ട്ഡോറിലൊക്കെ ഇറങ്ങുന്ന പ്രായമാകുമ്പോൾ ചില കുട്ടികൾ കല്ല് അല്ലെങ്കിൽ മണ്ണൊക്കെ ഇങ്ങനെ കഴിക്കുന്നതാണ്, വെറുതെ ഇരുന്ന് മണ്ണ് വാരി കഴിക്കുന്നതാണ്. അപ്പൊ അത് ശരിക്കും എന്തെങ്കിലും അസുഖത്തിന്റെ ലക്ഷണമാണോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റിന് ആവശ്യം?
2: രണ്ടു കാര്യങ്ങളുണ്ട്. ഒന്നൊരു പ്രധാനമായിട്ടും കാണുന്നത് ഒരു പൈക്കാന്ന് പറയും. പൈക്കാന്ന് പറയുന്നത് നമ്മളെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒന്ന് ഈ അയണിന്റെ കുറവുകൊണ്ട് ഇത്തരം കുട്ടികൾക്ക് ഇങ്ങനെ തിന്നാൻ തോന്നും. ഇതേമാരിത്തുള്ള സാധനങ്ങളൊക്കെ പെൻസില് കടലാസ് കല്ല് ഇതൊക്കെ ഇങ്ങനെ കടിച്ച് തിന്നാൻ തോന്നും. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യത്തിൽ അതൊരു അസുഖത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അതിന് കൃത്യമായി ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ അത് മാറാവുന്നേ ഉള്ളൂ. നമ്മൾ യൂഷ്വലി അയൺ സിറപ്പും അതുപോലെ തന്നെ ഡീവോമിയും ഒക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ മാറലുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ എന്തെങ്കിലും മാനസിക വൈകല്യമുള്ള കുട്ടികളും ഉണ്ട്, അവരും ഇതേമാതിരി ഇങ്ങനെ ഇത്തരം സാധനങ്ങളൊക്കെ തിന്നുകൊണ്ടിരിക്കുക. അത് ആ മനസ് ആ പ്രശ്നം മെന്റൽ പ്രശ്നങ്ങൾ കൊണ്ടാണ് അത് തിന്നത്. ബ്രെയിൻ വളർച്ച കുറവുള്ള കുട്ടികളും ഇതേമാതിരി അതൊക്കെ പറക്കി തിന്നും. അപ്പം രണ്ട് തലത്തിലുണ്ട് അത്. പ്രധാനമായിട്ടുണ്ടാകുന്ന ഈ പൈക്കാണ്, അതിനെ നമ്മൾ കൃത്യമായ ട്രീറ്റ്മെൻറ്റും ചികിത്സയൊക്കെ ഉണ്ട് അത് കൊടുക്കുകയാണെങ്കിൽ അത് മുഴുവനായിട്ടത് മാറ്റാൻ പറ്റുന്നേ ഉള്ളൂ.
1: ഓക്കെ, അപ്പൊ അത് ശരിക്കും അങ്ങനത്തെ ശീലങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണിക്കണം പറഞ്ഞാൽ അതിന് ചികിത്സയും മരുന്നും
2: ഡെഫിനറ്റ് ആയിട്ടുള്ള ചികിത്സയുണ്ട്. അത് മാറ്റാവുന്നേ ഉള്ളൂ. അത് വലിയൊരു പ്രശ്നമാണ്.
1: പല ആളുകൾ അത് എത്ര കാര്യമാക്കൂല. കുട്ടികൾ സാധാരണ മണ്ണിൽ കളിക്കുന്നതിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതായിരിക്കും ചിലവരൊക്കെ വിചാരിക്കുക. പക്ഷെ അതൊരു കുട്ടികളുണ്ടാകുന്ന ഒരു പ്രയാസം തന്നെയാണ്.
2: അതുകൊണ്ട് തന്നെ അവർ മറ്റുള്ള ഭക്ഷണം കഴിക്കൂല.
1: അതെ, ഇത്
2: ചികിത്സിച്ചാൽ മാത്രമേ അത് ശരിക്കുള്ള നോർമൽ ഭക്ഷണത്തിലൂടെ
1: വരുള്ളൂ. അതെ, ഓക്കെ, ആ ഒരു ദുശീലം മാറ്റി
2: എടുക്കാം.
1: അപ്പോൾ നമ്മൾ എന്തായാലും ഇന്നത്തെ ഒരു ആരോഗ്യ വിചാരത്തിൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കുട്ടികളിലെ വളർച്ചക്കുറവിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ സംസാരിച്ചത്. എപ്പിസോഡിൽ നമ്മളുടെ കൂടെ ഈ ചർച്ചയിൽ പങ്കെടുത്തത് പെരിന്തൽമണ്ണ ARMCIGS ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ നിളാർ മുഹമ്മദ് സാറാണ് ഉണ്ടായിരുന്നത്. ഡോക്ടർക്ക് നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും
2: വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: ബാർക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ആരോഗ്യ വിചാരം എന്ന പ്രോഗ്രാമായിരുന്നു. വളരെ കാലിക പ്രസക്തിയുള്ള കുട്ടികളിലെ വളർച്ചക്കുറവും പരിഹാരങ്ങളും, മാതാപിതാക്കൾക്ക് വളരെ ആശങ്കയുള്ള വിഷയത്തിൽ അത് കൃത്യമായിട്ട് തന്നെ അത് അവതരിപ്പിച്ചു. നമ്മോടൊപ്പം ചേർന്നത് ഡോക്ടർ നിലാർ മുഹമ്മദ്, അതുപോലെ തന്നെ പീസ് റേഡിയോ പ്രതിനിധി മൂസ PP.
0: മാഷാല്ലാ, ഇനി പീസ് റേഡിയോ നേരെ പ്രവേശിക്കുന്നത് പ്രാർത്ഥനാ പഠനം എന്ന പ്രോഗ്രാമിലേക്കാണ്. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു തവണ ചൊല്ലേണ്ട ദിക്റുകളാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മൾ പഠിച്ചു വരുന്നത്. അതിന്റെ ഭാഗം 4 ഇന്ന് നാം കേൾക്കുന്നത്. ബഹുമാന്യ ജ്യേഷ്ഠ സുഹൃത്ത് സഫീർ അൽ ഹിക്കമി നമ്മോടൊപ്പം ചേരും.
4: ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ ഒരു തവണ ചൊല്ലേണ്ട പ്രാർത്ഥനയുടെ ഭാഗങ്ങളാണ് കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളിലൂടെ നമ്മൾ പഠിച്ചത്. ഇൻഷാല്ലാ ആ പ്രാർത്ഥനയുടെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഇതുവരെ നമ്മൾ പഠിച്ച ഭാഗം ഞാൻ ആദ്യം ഒന്ന് പറയാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വഫവ്വൽതു അംരി ഇലൈക വവജ്ജഹ്തു വജ്ഹി ഇലൈക വഅൽജഅ്തു ളഹരി ഇലൈക റഗ്ബതൻ വറഹ്ബതൻ ഇലൈക ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക. ഇനി അതിൻ്റെ അവസാന ഭാഗത്ത് ഇപ്രകാരമാണ് വാചകം: ആമൻതു ബികിതാബികല്ലദി അൻസൽത വബിനബിയ്യികല്ലദി അർസൽത. ആമൻതു ബികിതാബികല്ലദി അൻസൽത വബിനബിയ്യികല്ലദി അർസൽത. ഉച്ചാരണത്തിൽ വളരെ എളുപ്പമുള്ള പദങ്ങളാണ്, തെറ്റിക്കാൻ സാധ്യതയുള്ള പദങ്ങളൊന്നും ഇവിടെയില്ല. ആമൻതു ത ആണ്, ബികിതാബിക സാധാരണ ക ആണ്, രണ്ടും ഖാഫല്ല കാഫൺ. അല്ലദി അൻസൽത, അവിടെ സാ എന്ന അക്ഷരം സെഡിനോട് സമാനമായ അക്ഷരമാണ് അൻസൽത. വബിനബിയ്യികല്ലദി അർസൽത, അവിടെയും പ്രത്യേകമായി ശ്രദ്ധിക്കാനൊന്നുമില്ല. അപ്പോൾ തെറ്റായി ഉച്ചരിക്കാൻ സാധ്യതയില്ലാത്ത പദങ്ങളും അക്ഷരങ്ങളുമാണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ ആരും തെറ്റിക്കരുത് എന്നാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്. ഒന്നുകൂടി ഞാൻ ഈ വാചകം പറയാം: ആമൻതു ബികിതാബികല്ലദി അൻസൽത വബിനബിയ്യികല്ലദി അർസൽത. ആമൻതു ബികിതാബികല്ലദി അൻസൽത വബിനബിയ്യികല്ലദി അർസൽത. ഇനി ഞാൻ ഇത് പതുക്കെ ഓരോ വാചകങ്ങളായി പറയാം, നിങ്ങൾ കേട്ട് കൂടെ പറയണം. ആമൻതു ബികിതാബികല്ലദി അൻസൽത വബിനബിയ്യികല്ലദി അർസൽത. ആമൻതു ബികിതാബികല്ലദി അൻസൽത വബിനബിയ്യികല്ലദി അർസൽത. എന്താണ് ഇതിൻ്റെ അർത്ഥം? ആമൻതു, ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ബികിതാബിക്, അള്ളാഹുവേ നിൻ്റെ ഗ്രന്ഥത്തിൽ. അല്ലദി, എങ്ങനെയുള്ളതാണ്? അൻസൽത, നീ ഇറക്കിയതായ, അള്ളാഹുവേ നീ ഇറക്കിയതായ ഗ്രന്ഥത്തിൽ ഞാനതാ വിശ്വസിച്ചിരിക്കുന്നു. അതോടൊപ്പം വബിനബിയ്യികല്ലദി അർസൽത, നീ പറഞ്ഞയച്ച, നീ ദൂതനായി തിരഞ്ഞെടുത്തയച്ച നബിയിലും പ്രവാചകനിലും അള്ളാഹുവേ ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു. പടച്ചോനെ, നിന്റെ വിശുദ്ധ ഗ്രന്ഥത്തിലും നീ തിരഞ്ഞെടുത്തയച്ച പ്രവാചകനിലും ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു എന്ന് വിശ്വാസമൂട്ടി ഉറപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഉറക്കത്തിലേക്ക് നീങ്ങുന്നത്. അപ്പോൾ വളരെ വലിയ അർത്ഥമാണ്, നല്ല അർത്ഥമാണ് ഈ പ്രാർത്ഥനക്കുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ പരിപൂർണമായും ഏൽപ്പിച്ച് കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് നൽകി, അവനിലേക്ക് മുഖം തിരിച്ച്, അവനിലേക്ക് മുതുകിനെ തിരിച്ച് ചായച്ചു വെച്ച്, എല്ലാ ഭയവും പ്രതീക്ഷയും അള്ളാഹുവിലർപ്പിച്ച് അവനിലേക്ക് പരിപൂർണമായി ഖേദിച്ച് മടങ്ങിക്കൊണ്ട് അതിലല്ലാതെ മറ്റു രക്ഷയില്ല എന്ന് മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിലും പ്രവാചകനിലും പരിപൂർണമായി വിശ്വസിച്ചുകൊണ്ടാണ്, അങ്ങനെ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇവിടെ ഈ പ്രാർത്ഥന അവസാനിക്കുന്നത്. ഈ പ്രാർത്ഥനയുടെ തുടക്ക ഭാഗം മുതൽ ഒരിക്കൽ കൂടി ഞാൻ പറയാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. പഠിച്ച ആളുകൾ അതൊന്ന് ഓർമ്മ പുതുക്കണം, എന്നിട്ട് ജീവിതത്തിൽ സ്ഥിരമായി കിടന്നുറങ്ങുമ്പോൾ ഇത് പറയണം. ഒന്ന് ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക. അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വഫവ്വൽതു അംരി ഇലൈക വവജ്ജഹ്തു വജ്ഹി ഇലൈക വഅൽജഅ്തു ളഹരി ഇലൈക റഗ്ബതൻ വറഹ്ബതൻ ഇലൈക ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക ആമൻതു ബികിതാബികല്ലദി അൻസൽത വബിനബിയ്യികല്ലദി അർസൽത. അപ്പോൾ ഈ പ്രാർത്ഥന ജീവിതത്തിൽ പതിവാക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് പ്രാർത്ഥനാ പഠനം എന്ന പ്രോഗ്രാമായിരുന്നു. നമ്മുടെ നിത്യജീവിതത്തിൽ നാം അനുവർത്തിക്കേണ്ട, ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു തവണ ചൊല്ലേണ്ട ദിക്റിന്റെ നാലാം ഭാഗമാണ് നാം ഇതുവരെ കേട്ടത്. ഇനി നാം പ്രവേശിക്കുന്നു പൂമരത്തണലിൽ.
0: അതെ, പൂമരത്തണലിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. നൂറാവധി ദിവസമായതുകൊണ്ട് കുട്ടികളൊക്കെ വീട്ടിലുണ്ടാകും, അവരൊക്കെ ഒന്ന് വിളിച്ചിരുത്തി നിങ്ങളുടെ പ്രോഗ്രാം തുടങ്ങാൻ പോകണ്ടെന്ന് അറിയിച്ച് അവരെയും കൂടി പീസ് റേഡിയോ കേൾപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. ഇന്ന് പൂമരത്തണലിൽ
3: നിസ്കരിച്ചു നല്ല കുട്ടിയാകാം എന്നാണ് ഇന്നത്തെ ടൈറ്റിൽ. അൽ ഫഹദ് പൂന്തുറയാണ് അവതരിപ്പിക്കുന്നത്.
5: ഇസ്ലാം എന്ന സുന്ദരമായ മതത്തിലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അഞ്ചു കാര്യങ്ങൾ, അതായത് ഇസ്ലാമിന്റെ അടിസ്ഥാന കാര്യങ്ങൾ അഞ്ചെണ്ണമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു, അതിലെ ഒന്നാമത്തെ കാര്യം ഷഹാദത്ത് കലിമയാണ്. ഷഹാദത്ത് കലിമ എന്താണെന്നും ആ ഷഹാദത്ത് കലിമ നമ്മൾ സാക്ഷ്യം വഹിക്കുമ്പോൾ നമ്മുടെ ആരാധ്യൻ അള്ളാഹു മാത്രമാണെന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. കൂട്ടുകാരെ, ഈ ക്ലാസ്സിൽ അതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് വലിയൊരു സംഭവം എന്നതുപോലെ അതിൻ്റെ തുടർച്ചയായിക്കൊണ്ടുള്ള ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞില്ലേ,

കൂട്ടുകാരെ, ഇതിൽ പറഞ്ഞു കലിമ ഷഹാദത്ത് ഒന്നാണ്, നിസ്കാരം അത് രണ്ടാണ്. നമ്മുടെ നമസ്കാരം രണ്ടാമത്തെ കാര്യമാണ്. നമ്മുടെ ആരാധ്യൻ അള്ളാഹു ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അനുഗ്രഹങ്ങളൊക്കെ ചൊരിഞ്ഞു തന്ന ഏകനായ റബ്ബ് സുബ്ഹാനഹു തആലയ്ക്ക് ആ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു നന്ദി പ്രകടനം കൂടിയാണ് നമസ്കാരമെന്നത്. കൂട്ടുകാരെ, ഈ നമസ്കാരം എല്ലാ മുസ്ലിമിൻ്റെ മേലും നിർബന്ധമായൊരു കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു. വിശുദ്ധ ഖുർആനിൻ്റെ പല പേജുകൾ മറിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, വഅഖീമുസ്സലാ, നിങ്ങൾ നമസ്കാരം നിലനിർത്തണേന്ന്. കൂട്ടുകാരെ, നമസ്കാരം നിലനിർത്തണേന്ന്. നമസ്കാരം അഞ്ചു നേരമാണ്. ആ നമസ്കാരം നമ്മൾ നിലനിർത്തേണ്ടതുണ്ട്. അതാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ജനതയോട്, തൻ്റെ ഉമ്മത്തിനോട്, നമ്മളോട് പഠിപ്പിച്ചത് അപ്രകാരമാണ് നമസ്കാരം നമ്മൾ നിലനിർത്തേണ്ടതുണ്ട്. ആ നമസ്കാരം എന്ന കർമ്മം അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് നമ്മൾ ചെയ്യേണ്ട ആ നന്ദി പ്രകടനമായ കർമ്മം, അത് ഓരോ മുസ്ലിമിൻ്റെ മേലും നിർബന്ധമാക്കപ്പെട്ട കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ നബിയായ, നമ്മുടെ ഗുരുനാഥനായ, നമുക്ക് നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു തന്ന, നമ്മളെ സുഖസുന്ദരമായ സ്വർഗത്തിലേക്ക്, സുഖസുന്ദരമായ സ്വർഗത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള വഴി പഠിപ്പിച്ചു തന്ന മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നമസ്കാരമെന്നത് ഒരു മുസ്ലിം തൻ്റെ വീടിൻ്റെ മുന്നിലൂടെ ഒഴുകിപ്പോകുന്ന സുന്ദരമായ ശുദ്ധജലം, ഒഴുകിപ്പോകുന്ന ശുദ്ധമായ ജലമുള്ള ഒരു പുഴ, ആ പുഴയിൽ ആരെങ്കിലും അഞ്ചു നേരം മുങ്ങിക്കുളിക്കുകയാണെങ്കിൽ അവൻ്റെ ശരീരത്തിൽ വല്ല അഴുക്കും ഉണ്ടാകുമോ? ഉണ്ടാകുമോ? ഇല്ല. രാവിലെ ഒന്ന് കുളിച്ചു, പിന്നെ രണ്ടാമതൊരു ഉച്ചയൊക്കെയായപ്പോൾ വീണ്ടും കുളിച്ചു, പിന്നെ ഒരു 4 മണിയൊക്കെയായപ്പോൾ വീണ്ടും കുളിച്ചു, പിന്നെ സന്ധ്യസമയമായപ്പോൾ സൂര്യനങ്ങ് അസ്തമിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും കുളിച്ചു, പിന്നെ ഒരു 8 മണിയൊക്കെയായപ്പോൾ, രാത്രി 8 മണിയൊക്കെയായപ്പോൾ നമ്മൾ വീണ്ടും കുളിച്ചു. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും അഴുക്കുണ്ടാകുമോ? ഇല്ലല്ലോ കൂട്ടുകാരെ. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നമസ്കാരം അതുപോലെയാണ്. നമസ്കാരത്തിന് വേണ്ടി നമ്മൾ ഒളു എടുക്കാറില്ലേ? ഒളു എടുക്കാറില്ലേ? ആ ഒളു എടുക്കുന്നതോടുകൂടി നമ്മുടെ പാപങ്ങളെല്ലാം അള്ളാഹു കഴുകിക്കളയുമെന്നാണ്. നമ്മളിപ്പോൾ ചെറുതായിട്ട് ചെയ്തു വെച്ച ചില ചില പാപങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഉമ്മ കാണാതെ, വാപ്പ കാണാതെ, ചിലപ്പോൾ ഉമ്മ കാണാതെ നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഉമ്മ ചോദിക്കുമ്പോൾ നമ്മൾ ചെറിയൊരു കള്ളം പറയും. കള്ളം പറഞ്ഞാൽ ശിക്ഷ കിട്ടും. ആ ശിക്ഷയൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആല ചെറിയ ചെറിയ പാപങ്ങളെല്ലാം നമുക്ക് പുറത്തു തരുന്നതാണ്. അങ്ങനെ നമ്മുടെ നമസ്കാരത്തിലൂടെ നമ്മുടെ പാപങ്ങളെയെല്ലാം, പാപമെന്ന കറയെ അള്ളാഹു സുബ്ഹാനഹു തആല കഴുകിക്കളയുന്നതാണ്. കാരണം എന്താണെന്നറിയോ? നമസ്കാരത്തിൽ ആദ്യം നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയില്ലേ, അള്ളാഹു അക്ബർ എന്ന് കൈകെട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ആ പ്രാർത്ഥനയിലൂടെ ആ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി, പിന്നെ അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ കമാ ബഅത ബൈനൽ മശ്രിക് വൽ മഗ്രിബ് എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന, ആ പ്രാർത്ഥനയിലൂടെ നമ്മുടെ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു തരും. അള്ളാഹുവിനോട് നമ്മൾ എന്താ പറയുന്നത്? അള്ളാഹുവേ, കിഴക്കിനെയും പടിഞ്ഞാറിനെ നീ അകറ്റിയതുപോലെ എന്നെയും എൻ്റെ പാപത്തെയും നീ അകറ്റണേ അല്ലാ എന്നുള്ള പ്രാർത്ഥനയാണ് അതിലൂടെ ഉള്ളത്. അപ്പോൾ നമ്മൾ നമസ്കരിക്കുമ്പോൾ നമ്മുടെ അങ്ങനത്തെ ചെറു ചെറു പാപങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു തആല പുറത്തു തരുമെന്നാണ്. ആ നമസ്കാരം, ഈ സുന്ദരമായ നമ്മുടെ പാപങ്ങൾ പൊറുക്കുന്ന, നമ്മൾ സ്വർഗത്തിലെത്തിപ്പെടാൻ കാരണമാകുന്ന, നമുക്ക് കണ്ണും കാതും വെളിച്ചവും കാഴ്ചയും വായുവും ജലവും ധാന്യവും എല്ലാം തന്ന നമ്മുടെ ആരാധ്യനായ അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് ചെയ്യുന്ന ഒരു നന്ദി പ്രകടനം കൂടിയാണ്. ആ നന്ദി പ്രകടനം ഓരോ മുസ്ലിമിൻ്റെ മേലും നിർബന്ധമായ ബാധ്യതയാകുന്നു എന്നാണ് പറയുന്നത്. ആ ബാധ്യത സമയം നിർണയിക്കപ്പെട്ട ഒരു ബാധ്യത കൂടിയാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മോട് പറയുന്നത്. അള്ളാഹു പറഞ്ഞത് എന്താണെന്നറിയോ?
വിശുദ്ധ ഖുർആൻ സൂറത്തു നിസായിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല പറയുകയാണ്. ആ ഖുർആൻ വചനമേതാ? കൂട്ടുകാരെ, നമുക്ക് വേണ്ടി ആ ഖുർആൻ വചനം നമ്മുടെ ഒരു സഹോദരൻ മുഖ്താർ നമുക്ക് വേണ്ടി ഓതിത്തരുന്നതാണ്. മുഖ്താർ, ആ വചനം ഒന്ന് ഓതിക്കൊടുക്കൂ.

കൂട്ടുകാരെ, കണ്ട അള്ളാഹുവിൻ്റെ സുന്ദരമായ വചനങ്ങൾ നമ്മുടെ മുഖ്താർ നമുക്ക് വേണ്ടി ഓതി തന്നു. ഇതിൽ പറഞ്ഞതെന്താണെന്ന് നോക്കൂ. നിർണയിക്കപ്പെട്ട സമയം നിർണയിക്കപ്പെട്ട ഒരു നിർബന്ധ ബാധ്യതയാകുന്നു എന്നാണ്. നോക്കൂ കൂട്ടുകാരെ, സമയം നിർണിതമായ ഒരു നിർബന്ധ ബാധ്യത. അതെന്താ അങ്ങനെ പറയാൻ കാരണം? സമയമൊക്കെ നിശ്ചയിച്ചു, നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യം. നോക്കൂ കൂട്ടുകാരെ, ഓരോ സമയത്തും പള്ളികളിൽ നിന്നിങ്ങനെ ബാങ്ക് വിളിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ബാങ്ക് ഇങ്ങനെ തുടങ്ങും. എന്നിട്ട് അതിൻ്റെ ഒരു രണ്ടാമത്തെ മൂന്നാമത്തെ വരി എത്തുമ്പോൾ അതിൽ പറയുന്നത് കാണാം, ഹയ്യാലസ്സലാ. എല്ലാവരെയും ആ ബാങ്കിലൂടെ വിളിക്കുകയാണ് പള്ളി നിന്നിട്ടും. ഹയ്യാലസ്സലാ, നിങ്ങളെല്ലാവരും നമസ്കാരത്തിലേക്ക് വരുവീൻ, നമസ്കാരത്തിലേക്ക് വരുവീൻ. എന്തിനാണെന്നറിയോ? എന്നിട്ട് ആ ബാങ്കിൻ്റെ തുടർച്ചയിൽ പറയുന്നതെന്നറിയോ, ഹയ്യാലൽ ഫലാഹ്. എന്താ പറഞ്ഞത്? നിങ്ങൾ വിജയത്തിലേക്ക് കടക്കുവീൻ, നിങ്ങൾ നമസ്കാരത്തിലേക്ക് വരുവീൻ. നമസ്കരിച്ച് അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്ത് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നിർബന്ധമാക്കിയ ഈ നമസ്കാരത്തിൽ നമ്മൾ അള്ളാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വിജയത്തിലേക്ക് വരണം. എന്താ വിജയം? എവിടെയാണ് നമുക്ക് വിജയം കിട്ടുന്നത്? ഓട്ട മത്സരത്തിന് ഓടിയിട്ടാണോ ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നത് പോലെ അങ്ങനത്തെ വിജയം വല്ലമാണോ കൂട്ടുകാരെ? അല്ല. അള്ളാഹുവിൻ്റെ അടുക്കൽ വിജയമെന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിക്കാനിരിക്കുന്ന സുഖസുന്ദരമായ സുഖാനുഭൂതികൾ കൊണ്ട് നിറക്കപ്പെട്ട സുന്ദരമായ സ്വർഗം. ആ സ്വർഗം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വിജയം പ്രാപിച്ചു. കൂട്ടുകാരെ, ഈ നമസ്കാരത്തിൻ്റെ സമയങ്ങൾ പല സമയങ്ങളിലായിട്ട് ബാങ്ക് ഇങ്ങനെ പള്ളികളിൽ നിന്ന് വിളിക്കുന്നു നമ്മൾ കേൾക്കാറുണ്ട്, ഇല്ലേ കൂട്ടുകാരെ? ബാങ്ക് ഇങ്ങനെ കേൾക്കാറുണ്ട്. അത് ഏതൊക്കെ സമയത്താണ് വിളിക്കുന്നത്? ഏതൊക്കെ സമയത്താണ് വിളിക്കുന്നത് കൂട്ടുകാരെ? ചിലപ്പോൾ ളുഹറിൻ്റെ സമയം, അസറിൻ്റെ സമയം, മഗ്‌രിബിൻ്റെ സമയം, ഇശാഇൻ്റെ സമയം, സുബ്ഹിൻ്റെ സമയം. ഇങ്ങനെ അഞ്ച് സമയങ്ങളിലായിട്ട്. ആദ്യം സുബ്ഹ്. എപ്പോഴാണ് വിളിക്കുന്നത്? രാവിലെ നമ്മളിങ്ങനെ കണ്ണെല്ലാം ഇങ്ങനെ തിരുമ്മി, സോഹദ്ദീഖു സബാഹൽ യൗമി ബഗിൻ സൗത്തും ചെവിയിലുമെത്തി ഉപ്പ പറഞ്ഞു കും യാ അല്ലാ ഇംഷി ഇംഷി നഹ്വൽ മസ്ജിദ്. അങ്ങനെ സോഹദ്ദീഖു നമ്മളെ കോഴി ഇങ്ങനെ വിളിക്കും, കൊക്കര കോക്കോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കോഴി വിളിക്കുമ്പോൾ നമ്മൾ ഉപ്പ വിളിക്കും. ആ സമയം രാവിലത്തെ തണുപ്പ് കൊണ്ട് നിറച്ച, തണുപ്പ് കൊണ്ട് നിറയ്ക്കപ്പെട്ട സമയം. ആ സമയത്ത് ഇങ്ങനെ മോനെ വന്ന് വിളിക്കും, മകൻ യാ ഇബ്രാഹിം

നമ്മളിങ്ങനെ സ്കൂളൊക്കെ വിട്ട് സ്കൂളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വീട്ടിലേക്ക് ഇങ്ങനെ നടന്നു വരുന്ന സമയത്തായിരിക്കും പള്ളിയിൽ നിന്ന് ബാങ്ക് വീണ്ടും വിളിക്കും, നമസ്കാരത്തിലേക്ക് വരുവീൻ, വിജയത്തിലേക്ക് വരുവീൻ എന്ന് പറഞ്ഞ് വിളിക്കും. അതാണ് അസറിൻ്റെ സമയം. പിന്നെയോ മഗ്‌രിബിൻ്റെ സമയം, സന്ധ്യ സമയം, സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച്, സൂര്യൻ അസ്തമിച്ചിട്ടുള്ള ആ സമയം, ആ സമയത്ത് പള്ളിയിൽ നിന്ന് വീണ്ടും വിളിക്കും. നമ്മളിങ്ങനെ കളിച്ച് തളർന്ന് വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് വന്ന് സ്കൂളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി, വീട്ടിലെത്തി ഒന്ന് കളിച്ച് തളർന്നിട്ടുള്ള ആ സമയം, ആ സമയത്ത് വീണ്ടും അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പള്ളികളിൽ നിന്ന് ബാങ്ക് വിളിക്കും, വരുവീൻ നമസ്കാരത്തിലേക്ക് വരുവീൻ, വിജയം കൈവരിക്കാൻ വരുവീൻ എന്ന് പറഞ്ഞിട്ട്. ആ സമയമാണ് മഗ്‌രിബിൻ്റെ സമയം. കൂട്ടുകാരെ, ഇനി ഒരു സമയം കൂടിയുണ്ട്, അഞ്ച് സമയമാകണമെങ്കിൽ രാത്രിയുടെ സൂര്യൻ്റെ അസ്തമശോഭ മറഞ്ഞിട്ടുള്ള ഇഷാഇൻ്റെ സമയമാണ് അത്. രാത്രി ഇങ്ങനെ നമ്മൾ ഉറങ്ങാനൊക്കെ കിടക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ ഉറങ്ങാനൊക്കെ കിടക്കുന്ന സമയത്ത്, ഉറങ്ങാനായിട്ട് പോകുന്ന ഒരു സമയം, കളിച്ച് ട്യൂഷനൊക്കെ കഴിഞ്ഞു മഗ്‌രിബിൻ്റെ സമയം കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്ത് ബാങ്ക് വീണ്ടും വിളിക്കും. അന്നത്തെ ദിവസത്തിലെ അവസാനത്തെ സമയം, അവസാനത്തെ നമസ്കാരത്തിൻ്റെ സമയത്ത് വീണ്ടും ബാങ്ക് വിളിക്കും പള്ളികളിൽ നിന്ന്. പള്ളിയിലേക്ക് വരുവീൻ, നമസ്കരിക്കാൻ വേണ്ടി വരുവീൻ, വിജയം കൈവരിക്കാമെന്ന് പറഞ്ഞ് വീണ്ടും വിളിക്കും. അങ്ങനത്തെ അഞ്ച് സമയങ്ങളിൽ നിർബന്ധമായ നിർണയിക്കപ്പെട്ട ഒരു കർമ്മമാകുന്നു നമസ്കാരം എന്നതെന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല കൂട്ടുകാരെ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ, നമുക്ക് നിർബന്ധമായ ഈ കർമ്മം സമയാധിഷ്ഠിതമാണ്, ആ സമയത്ത് നമ്മൾ നിർവഹിക്കണം. കൂട്ടുകാരെ, ഒരു ഗാനം ഒന്ന് ശ്രവിച്ചു നോക്കൂ. നമ്മുടെ ഈ നമസ്കാരത്തിൻ്റെ സമയങ്ങളെ ഊന്നിപ്പറയുന്ന, നമസ്കാരത്തെക്കുറിച്ച് പറയുന്ന ഒരു ഗാനം ഒന്ന് ശ്രവിച്ചു നോക്കൂ.

0: റക്അത്ത് ഇശാ രാത്രിയിലാണല്ലോ, റക്അത്ത് ദിനം നാലല്ലോ.
1: കൂട്ടുകാരെ, സുന്ദരമായൊരു ഗാനം. അതിൽ നമ്മുടെ നമസ്കാരത്തിൻ്റെ സമയങ്ങളൊക്കെ ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു തആല നിർബന്ധമാക്കപ്പെട്ട സമയത്തോടുകൂടി, സമയാധിഷ്ഠാനത്തോടുകൂടി നിർബന്ധമാക്കപ്പെട്ട ഈ കർമ്മത്തെ, ഈ അതിൻ്റെ സമയങ്ങളെ വിവരിച്ചുകൊണ്ടുള്ള സുന്ദരമായൊരു ഗാനം അല്ലേ കൂട്ടുകാരെ? അതിൽ നമ്മൾ നിർബന്ധമാണ്, അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യണം? സ്വലാത്ത് എന്ന പുഴയിൽ, സ്വലാത്ത് എന്ന പുഴയിൽ നമ്മൾ കുളിച്ചിടേണം. മുസ്ലിമാണേൽ നിർബന്ധമാണ് അല്ലേ കൂട്ടുകാരെ? അപ്പോൾ ആ നിർബന്ധമായ ആ കർമ്മം നമ്മൾ എന്ത് ചെയ്യേണ്ടതുകൊണ്ട്? നിർവഹിക്കേണ്ടതുണ്ട്. കൂട്ടുകാരെ, ഈ സമയങ്ങളിലൊക്കെ നമസ്കരിക്കുന്ന, അല്ലാഹു സുബ്ഹാനഹു തആല നിർണയിക്കപ്പെട്ട ഈ സമയങ്ങളിലൊക്കെ നമസ്കരിക്കുന്ന ആളുകളാണ് മതത്തിൽ നമ്മുടെ സഹോദരങ്ങളെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുകയാണ്. അവരാണ് മതത്തിൽ നമ്മുടെ സഹോദരങ്ങൾ. അല്ലാഹുവിൻ്റെ മതത്തിൽ, അല്ലാഹുവിൻ്റെ മതമേതാ സുന്ദരമായ, ആരെയും ബുദ്ധിമുട്ടിക്കാത്ത സുന്ദരമായ ഇസ്ലാം മതം. ആ ഇസ്ലാം മതത്തിലെ എല്ലാവരും സഹോദരങ്ങളാണ്. എങ്ങനെയുള്ളവരാണ്? അവർ നമസ്കരിക്കുന്നവരായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല അക്കാര്യം ഖുർആനിലൂടെ പറയുന്നു. എന്താണ് അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിലൂടെ പറയുന്നത്? കൂട്ടുകാരെ, നമുക്ക് വേണ്ടി വീണ്ടും നമ്മുടെ സഹോദരൻ ആ വചനം വീണ്ടും ആവർത്തിക്കുന്നതാണ്.
2: ഫാ

0: യും ചെയ്യുന്നവർ അവന്റെ മതത്തിൽ സഹോദരങ്ങളായിരിക്കുന്നു എന്ന്. നോക്കൂ കൂട്ടുകാരെ, ആ സമയനിർണിതമായ സമയത്ത് നമസ്കരിക്കുന്ന നമ്മൾ മതത്തിൽ സഹോദരങ്ങളാണ്. ആ സഹോദരങ്ങൾ എങ്ങനെയായിരിക്കും? നമസ്കരിക്കുന്നവരായിരിക്കും, സകാത്ത് നൽകുന്നവരായിരിക്കും, സകാത്ത് നൽകുന്നവരായിരിക്കും. അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ എപ്പോഴും പശ്ചാത്തപിച്ചു കൊണ്ടിരിക്കും. അള്ളാഹുവേ, ഞാൻ എൻ്റെ ഉമ്മാട്ട കള്ളം പറഞ്ഞു, എന്നോട് ക്ഷമിക്കണേ അള്ളാ. അങ്ങനെയൊക്കെ നമ്മൾ പശ്ചാത്തപിക്കണം, അപ്പോഴേ നമ്മൾ മതത്തിൽ സഹോദരങ്ങളാകുള്ളൂ. അള്ളാഹുവിൻ്റെ അടുത്ത് നമ്മൾ സഹോദരങ്ങൾ അപ്പോഴേ ആകുകയുള്ളൂ. അതല്ലേ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്. അതുകൊണ്ട് കൂട്ടുകാരെ, നമ്മൾ എന്തു ചെയ്യണം? നമസ്കരിക്കണം. അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ നമസ്കരിക്കേണ്ടതുണ്ട്. ഇനി നമസ്കാരം നിർവഹിക്കാതെ കളി കളി കളി, എനിക്ക് കളിക്കാൻ പോകണം, എനിക്ക് പഠിക്കാൻ പോകണം, എനിക്ക് നമസ്കരിക്കാൻ സമയമില്ല, എനിക്ക് ടാബിൽ ഗെയിം കളിക്കണം എന്നൊക്കെ ഇങ്ങനെ വാശി പിടിച്ച് ഉമ്മ പറഞ്ഞ അനുസരിക്കാതെ നടക്കുന്നവരൊക്കെ അവസ്ഥ എന്താണെന്നറിയോ? അവരുടെ അവസ്ഥ, സ്വർഗം കിട്ടോ നമുക്ക്? ഇല്ല, നമുക്ക് കിട്ടുന്നത് നരകമായിരിക്കും. കൂട്ടുകാരെ, നമുക്ക് ലഭിക്കുന്നത് നരകമായിരിക്കും. എന്തേ കാരണം? നമ്മൾ നമസ്കരിക്കാത്തത് കൊണ്ട്, ഉമ്മ പറഞ്ഞ് അനുസരിക്കാത്തത് കൊണ്ട്. അള്ളാഹു പറഞ്ഞെന്താണെന്നറിയോ? ആ കുറ്റവാളികളെ പറ്റി അള്ളാഹു അങ്ങനെ തന്നെ പറയുകയാണ്. എന്താണ് അള്ളാഹു പറഞ്ഞത് കൂട്ടുകാരെ? അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനിലൂടെ പറയുകയാണ് ആ കുറ്റവാളികളെ പറ്റി. സഹോദര, ഒന്നുകൂടി ഓതി കൊടുക്കൂ.
1: അനിൽ മുജ്രിമീൻ,
0: ആ നമസ്കരിക്കാത്ത കുറ്റവാളികളെ പറ്റി. എന്നിട്ട് പിന്നീടും പറയുകയാണ്, എന്താണ്?
1: മാ സലഖക്കും ഫീ സഖർ,
0: നിങ്ങൾ എന്തിനാണ് ഇവിടെ പ്രവേശിപ്പിച്ചത് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ചോദിക്കുമെന്ന്. എന്നിട്ടോ അവർ മറുപടി പറയുന്ന എന്താണെന്നറിയോ? അവർ പറയുകയാണ്, സഹോദര ഓതു ആ വചനം.
1: ഖാലു ലം നകു മിനൽ മുസല്ലീൻ,
0: എന്ത് മനോഹരമായ വചനം! പക്ഷേ അതിൽ പറയുന്നത് വെച്ചാൽ നാം നമസ്കരിക്കാത്തവരായിരുന്നു. അവർ മറുപടി പറയുന്നതാണ്, ഞങ്ങൾ നമസ്കരിക്കാത്തവരായിരുന്നു, അതുകൊണ്ടാണ് ഇവിടെ പ്രവേശിക്കപ്പെട്ടത്. നമുക്ക് പോകണോ നരകത്തിൽ, അതോ സുന്ദരമായ സ്വർഗത്തിൽ പോണോ? അതുകൊണ്ട് കൂട്ടുകാരെ, നമ്മൾക്ക് നരകം വേണ്ട, സുന്ദരമായ സുഖാനുഭൂതികൾ കൊണ്ട് നിറയ്ക്കപ്പെട്ട സ്വർഗം മതി, അതാണ് നമുക്ക് ആവശ്യം. കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ ആരെങ്കിലുമൊക്കെ ഈ നമസ്കാരം ഒഴിവാക്കാൻ പാടുണ്ടോ? പാടുണ്ടോ? ഇല്ല. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ കൂട്ടുകാരെ? വലിയ ഒരു കാര്യം. അതായത്, ചില സമയത്തൊക്കെ നമ്മുടെ വാപ്പ അല്ലെങ്കിൽ നമ്മുടെ ഉമ്മ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ, നമ്മൾ പേടിക്കുന്ന ആരെങ്കിലുമൊക്കെ വടിയൊക്കെ ആയിട്ട് ഇങ്ങനെ ബേക്കേന്ന് വരും. എടാ നമസ്കരിക്കടാ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞാൽ കേൾക്കൂല. അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങുകയായിരിക്കും, നമ്മൾ കിടന്ന് ഉറങ്ങുന്ന സമയത്തായിരിക്കും നമ്മളുടെ ഉമ്മ ഒന്ന് പറയും, മോനെ ലൊഹറിൻ്റെ ബാങ്ക് കൊടുത്തു, അല്ലെങ്കിൽ മഗരിബിൻ്റെ ബാങ്ക് കൊടുത്തു, കളിച്ചതൊക്കെ മതി, കളിയൊക്കെ ഉപേക്ഷിച്ച് നീ നമസ്കരിക്കാൻ പോര് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ നമസ്കരിക്കൂല. അപ്പോഴാണ് ആ വാപ്പ ഇങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയമായിരിക്കും. അപ്പോൾ ഉമ്മ പറയുന്നത് വാപ്പ കേൾക്കും. അപ്പോൾ ഇവൻ നമസ്കരിക്കാത്തത് കാണുമ്പോൾ വാപ്പ ഓടിപ്പോയി അലമാരയുടെ ബേക്കിൽ നിന്ന് ചൂരലിങ്ങനെ ഊരിയെടുത്തുകൊണ്ട്, ഇബ്രാഹിം ഇവിടെ വാ, നീ നമസ്കരിച്ചോ? അപ്പോൾ അവൻ പറയും, ഇല്ല. അങ്ങനെ വാപ്പാൻ്റെ അടി പേടിച്ച് അവൻ പോയി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടും. പിന്നെ സുജൂതി പോയി കിടക്കും. പിന്നെ സലാം വീട്ടുന്നതേ കാണുള്ളൂ. അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടും, പെട്ടെന്ന് സലാം വീട്ടും. അങ്ങനെ അശ്രദ്ധനായി വാപ്പയുടെ അടി പേടിച്ച് നമസ്കരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? കാര്യമുണ്ടോ കൂട്ടുകാരെ? ഇല്ല. കാരണം എന്താ? അള്ളാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, എന്താണ് പറഞ്ഞത്? അങ്ങനെ നമസ്കരിക്കുന്നവർക്ക് നാശമുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ നമ്മെ പേടിപ്പെടുത്തുകയാണ്. എന്താണ് പറഞ്ഞത് സഹോദര? ഒന്നുകൂടി ആ വചനം കൂട്ടുകാർക്ക് ഓതി കൊടുക്കൂ.
1: ഫവൈലുൽ ലിൽ മുസല്ലീൻ,
0: നോക്കൂ കൂട്ടുകാരെ, ഫവൈലുൽ ലിൽ മുസല്ലീൻ, അപ്പോൾ നമസ്കരിക്കുന്നവർക്ക് നാശം. നാശമായതുകൊണ്ട് രക്ഷപ്പെട്ടെന്നാ? നമസ്കരിക്കാതിരിക്കേണ്ടെന്നാ? അല്ല. എന്നിട്ട് അതിനെ തുടർന്ന് വീണ്ടും പറയുകയാണ്. എന്താണ് പറഞ്ഞത് സഹോദര? ഒന്നും കൂടി ഓതു.
1: അല്ലദീനഹും അൻ സ്വലാത്തിഹിം സഹൂൻ.
0: അവർ അവരുടെ നമസ്കാരത്തിൽ അശ്രദ്ധരായിരുന്നു എന്ന്. അവർ ചിലപ്പോൾ ഉമ്മാനെ പേടിച്ച് വാപ്പാടെ അടി പേടിച്ചായിരിക്കും നമസ്കരിച്ചു എന്ന്. അതുകൊണ്ട് അവരുടെ നമസ്കാരം നാശത്തിലായി പോകും. അപ്പോൾ നമ്മൾ നമസ്കരിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അതുകൊണ്ട് നമ്മൾ വിജയിക്കുന്നതിന് വേണ്ടി നമസ്കരിക്കേണ്ടതുണ്ട്. നമ്മുടെ ആരാധ്യനായ, ഏകനായ ആരാധ്യനായ, നമുക്ക് അനുഗ്രഹങ്ങളൊക്കെ ചൊരിഞ്ഞു നൽകിയ അള്ളാഹുവിന് വേണ്ടി നമ്മൾ നമസ്കരിക്കണം. അപ്പോൾ അവർ വിജയികളായി മാറും. നമസ്കരിക്കുന്നവർ മുസ്ലിമാണ്, മുഅ്മിനാണ്, അവൻ വിജയിക്കും. ആ മുസ്ലിമായ മുഅ്മിനായ ആളുകൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ വിജയം പ്രാപിക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ സൂറത്തു മുഅ്മിനിലൂടെ പറഞ്ഞതായി കാണാം. കൂട്ടുകാരെ, ആ വചനം നമ്മുടെ സഹോദരൻ ഓതിത്തരുന്നതാണ് നമുക്ക്.
1: ഖദ അഫ്ലഹൽ മുഅ്മിനൂൻ.
0: അതെ, മുഅ്മിനുകൾ, വിശ്വാസികൾ വിജയം പ്രാപിച്ചിരിക്കുന്നു. കാരണം എന്താണ്?
1: അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ.
0: അതെ, അവർ അവരുടെ നമസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരായിരുന്നു. അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിലാണ് നമസ്കരിക്കുന്നു എന്ന ബോധം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ വിജയം പ്രാപിച്ചു. നമ്മളും വിജയം പ്രാപിച്ച് സ്വർഗം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ആയിത്തീരേണ്ടതുണ്ട്. അതുകൊണ്ട് കൂട്ടുകാരെ, നമ്മൾ നമസ്കരിക്കുന്നവരാകണം. ഞാൻ പറഞ്ഞ ഇസ്ലാം എന്ന സുന്ദരമായ മതത്തിലെ പൂന്തോട്ടത്തിലെ രണ്ടാമത്തെ പൂവാണ് ഇപ്പോൾ പറഞ്ഞത്. ഈ പൂവിൽ, ഈ പൂവ് നമ്മൾ പറിച്ചെടുക്കുമ്പോൾ നമുക്ക് സ്വർഗത്തിലൊരു പൂവ് നമുക്ക് ലഭിക്കണം. സ്വർഗത്തിലൊരു സുന്ദരമായ ഒരു പൂവ് ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അതുപോലെ ആ ഇസ്ലാം എന്ന സുന്ദരമായ പൂന്തോട്ടത്തിലെ അടുത്ത പൂവിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം പീസ് റേഡിയോയുടെ പൂമരത്തണിൽ ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: മാഷാല്ലാ, നല്ലൊരു സംസാരമാണ് നമ്മൾ കേട്ടത്. കൂട്ടുകാർക്ക് ഏറെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അവരുടെ ജീവിതത്തിൽ അവർ നമസ്കാരം പോലുള്ള കർമ്മങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ഇതൊരു നല്ല പ്രചോദനമാകട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. ഇനി പീസ് റേഡിയോ നേരെ പ്രവേശിക്കുന്നത് നുറുങ്ങുകളിലേക്കാണ്. വൃദ്ധസദനം എന്ന ഹനീഫ് ആറമ്മയിൽ രചിച്ച കൃതിക്ക് ശബ്ദം നൽകുന്നത് മുഹമ്മദ് അലിയാണ്. നുറുങ്ങുകളിലേക്ക്.
3: വൃദ്ധസദനത്തിന്റെ മൂകത നിറഞ്ഞ ഇടനാഴിയിലൂടെ അയാൾ നടന്നു. റമദാൻ മാസത്തിന്റെ അവസാന ദിനങ്ങളിൽ ഒന്നായിരുന്നു അന്ന്. അസർ നമസ്കാരത്തിന്റെ സമയത്താണ് അയാൾ നഗരത്തിലെത്തിയത്. വണ്ടിയിറങ്ങിയതിനോ അടുത്തുള്ള ഒരു സലഫി പള്ളിയിൽ കയറി ജമാഅത്തോടെ നമസ്കാരം നിർവഹിച്ച് ഒരു ഓട്ടോ പിടിച്ചാണ് ഈ വൃദ്ധസദനത്തിലെത്തിയത്. ഇതൊരു മലയുടെ മുകളിലാണ്. പല ഓട്ടോക്കാരെ സമീപിച്ചിട്ടാണ് ഒരു ഓട്ടോക്കാരനെ കിട്ടിയത്. മല കയറുമ്പോൾ തന്നെ മനസ്സിലായി മറ്റു ഓട്ടോക്കാർ മടി കാണിച്ചതിൻ്റെ പൊരുൾ. എന്തായാലും ഇയാൾ വന്നത് സാമ്പത്തിക ലാഭം കൊതിച്ചല്ല, നന്മ വറ്റാത്തവർ പിന്നെയും ഉണ്ടെന്നോർത്ത് അയാൾക്ക് സന്തോഷം തോന്നി. കഴിഞ്ഞ 5 വർഷങ്ങളിലും ഇത്തരം യാത്രകൾ നടത്തിയിട്ടുണ്ട്, പക്ഷേ ഇത്തരം സാഹസപ്പെട്ട യാത്ര ആദ്യമായാണ്. വഴി അയാൾക്ക് തടസ്സമായിരുന്നില്ല, ലക്ഷ്യം അത്രയേറെ പ്രിയപ്പെട്ടതായതുകൊണ്ട്. അയാൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇടനാഴി അവസാനിക്കുന്നിടത്ത് ഒരു അടുക്കള, അതിനോടടുത്തേക്കാണ് അയാളെ അവിടുത്തെ ഒരന്തേവാസി കൊണ്ടുപോയത്. അയാളുടെ കൈകളിലുള്ള സഞ്ചികൾ നിറയെ പഴവർഗ്ഗങ്ങളും പലഹാരങ്ങളുമായിരുന്നു. അടുക്കളയിലെത്തിയപ്പോൾ അവിടെ കണ്ട വൃദ്ധ സ്ത്രീകളോട് അയാൾ സലാം പറഞ്ഞു. അവർ സലാം അടക്കുകയും കൗതുകത്തോടെ അയാളുടെ അരികിൽ വരികയും ചെയ്തു. അയാളുടെ കൈകളിൽ നിറഞ്ഞു നിൽക്കുന്ന സഞ്ചികൾ അവർ വാങ്ങി ഒരു ഭാഗത്തു വെച്ചു. ഇനി ഞാൻ അയാളുടെ കഥ പറഞ്ഞു തരട്ടെ. അയാളുടെ പേര് അബ്ദുൽ മുത്തലിബ്. പാലക്കാടിനോടടുത്തുള്ള ഒരു ഗ്രാമത്തിലാണ് അയാൾ. അവിടെയൊരു ചെറിയ പലചരക്ക് കട നടത്തി ഉമ്മയും ഭാര്യയും 2 മക്കളുമടങ്ങുന്ന കുടുംബം. അവർ സമാധാനപൂർവം ജീവിതം നയിച്ചു വരവെയാണ് ഒരു പ്രളയകാലം വന്നത്. 6 വർഷത്തിനു മുമ്പുള്ള ഒരു പ്രളയകാലത്തിൻ്റെ ബാക്കിപത്രമാണയാൾ. ആ പ്രളയത്തിനൊടുവിൽ അയാളുടെ ഭാര്യയുടെയും മയ്യത്തുകൾ കണ്ടുകിട്ടി. എന്നാൽ ഉമ്മയ്ക്ക് എന്ത് സംഭവിച്ചുവെന്നത് ഇന്നും അജ്ഞാതമാണ്. അതിനുശേഷമുള്ള ഓരോ റമദാൻ കാലത്തും അയാൾ അയാളുടെ ഉമ്മയെ തേടി ഇത്തരം വൃദ്ധസദനങ്ങളിൽ അന്വേഷിക്കുക പതിവാക്കി. അങ്ങനെയാണ് അയാൾ ഈ വർഷം ഇവിടെ എത്തിയത്. ഇവിടെ അധികം സ്ത്രീകളൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ കൂടിയിരുന്ന 7 പേരിൽ അയാൾ അയാളുടെ ഉമ്മയെ തിരഞ്ഞു. നിരാശയുടെ കാർമേഘം ഉരുണ്ടുകൂടുന്ന അയാളുടെ മുഖത്തേക്ക് നോക്കി ആ ഉമ്മമാർ കനിവോടെ സംസാരിച്ചു തുടങ്ങി. "മോനെ വിടുന്ന?" ഒരു ശോഷിച്ച സ്ത്രീ ചോദിച്ചു. അയാൾ പാതി വിതുമ്പി അയാളുടെ കഥ പറഞ്ഞു. കുനിഞ്ഞിരുന്ന് വിതുമ്പുന്ന അയാളുടെ അടുത്തേക്ക് ആ ശോഷിച്ച സ്ത്രീ വന്ന് അയാളുടെ മുടിയിഴകളിൽ തലോടി എന്നിട്ട് പറഞ്ഞു, "ഞങ്ങളെല്ലാവരും മോന്റെ ഉമ്മ തന്നെയാണ്. ഇപ്പോൾ പുറത്ത് മഴക്കാലമല്ലാതിരുന്നിട്ടും ഒരു ചെറുമഴ നേരിയ കാറ്റിനൊപ്പം അവിടം തണുപ്പേക്കി." അയാൾ ആ ശോഷിച്ച സ്ത്രീയുടെ മാറിൽ മുഖം പൂഴ്ത്തി മാതൃത്വത്തിന്റെ ആനന്ദമനുഭവിച്ചു. അപ്പോൾ പുറത്ത് വെളിച്ചം മറിഞ്ഞ് ഇരുട്ടുവരാൻ തുടങ്ങുന്നുണ്ടായിരുന്നു. മലയുടെ മുകളിലുള്ള പള്ളിയിൽ നിന്ന് മഗ്രിബ് മാഗിന്റെ അലയടി കേൾക്കാൻ ആരംഭിച്ചിരുന്നു.
4: പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകളായിരുന്നു. ഹനീഫ് 6 മൈൽ അദ്ദേഹത്തിന്റെ രചനയ്ക്ക് മുഹമ്മദ് അലിയാണ് ശബ്ദം നൽകിയത്.
2: ശ്രോതാക്കളെ, ഇനി നാം കേൾക്കാൻ പോകുന്നത് അള്ളാഹുവിന്റെ നാമങ്ങൾ ഓരോന്നും പഠിച്ചു വരുന്ന
4: അസ്മാ ഉൽ ഹുസ്നയിലേക്കാണ്.
2: അൽ ഹാഫിൽ, അൽ ഹഫീദ് എന്ന അള്ളാഹുവിന്റെ 2 നാമങ്ങൾ, സംരക്ഷകൻ, ഏറ്റവും നന്നായി സംരക്ഷിക്കുന്നവൻ എന്ന 2 നാമങ്ങളുടെ ആദ്യ ഭാഗമാണ് നമ്മൾ കേൾക്കുന്നത്.
4: അവതരിപ്പിക്കുന്നത് അബ്ദുറൌഫ് അലിക്കമി, തിരുവനന്തപുരമാണ്.
5: അള്ളാഹുവിന്റെ അതിമഹത്തായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. അള്ളാഹുവിന്റെ നാമങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക എന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അറിവുകളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അത് പഠിക്കുക, മനസ്സിലാക്കുക, അതിൻ്റെ തേട്ടം അനുസരിച്ചുകൊണ്ട് ജീവിക്കുക, ഇതെല്ലാം നമുക്ക് പുണ്യമായി വർത്തിക്കുന്നതുമാണ്. ആ രൂപത്തിൽ നല്ല നീയത്തോടുകൂടി ഈ ഒരു ക്ലാസ്സിനെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹു കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുമ്മ ആമീൻ. അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ അൽ ഹാഫിൽ, അതുപോലെ തന്നെ അൽ ഹഫീർ എന്ന് പറയുന്ന നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിക്കുന്നത്. അള്ളാഹുവിൻ്റെ സംരക്ഷണവും കാവലുമാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതാല അവൻ എല്ലാത്തിനെയും സംരക്ഷിക്കുന്നവനാണ്, എല്ലാത്തിനും കാവൽ നൽകുന്നവനാണ്. വിശുദ്ധ ഖുർആനിൽ അൽ ഹാഫിൽ എന്ന പദത്തിനെ പല രൂപത്തിൽ, അത് പല ആവർത്തി നമുക്ക് പഠിപ്പിച്ചു തരുന്ന വചനങ്ങൾ കാണാൻ സാധിക്കും. 2 പ്രാവശ്യം ബഹുവചന രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതിലൊന്ന് സൂറത്തുൽ ഹജറിൻ്റെ 9-ാമത്തെ ആയത്തിലും 2-ാമത്തേത് അൽ അംബിയയിലെ 82-ാമത്തെ ആയത്തിലുമാണ് അള്ളാഹു സുബ്ഹാനഹു വതാല അൽ ഹാഫിലാണ് എന്നതിനെ ബഹുവചന രൂപത്തിൽ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ 3 പ്രാവശ്യം അൽ ഹഫീൽ എന്ന നാമത്തെ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചു. അതിലൊന്ന് സൂറത്തു സബയിലാണ്, സബയിലെ 21-ാമത്തെ ആയത്ത്. 2-ാമത്തേത് സൂറത്തു ഷൂറയിലെ 6-ാമത്തെ ആയത്ത്. 3-ാമത്തേത് സൂറത്തു ഹൂദിലെ 57-ാമത്തെ ആയത്ത്. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതാല അൽ ഹാഫിലാണ്, അൽ ഹഫീലാണ് എന്ന് പഠിപ്പിക്കുന്ന നാമങ്ങൾ നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണുവാൻ സാധിക്കും. അള്ളാഹു നൽകുന്ന കാവലും സംരക്ഷണവുമാണ് ഈ നാമം അറിയിക്കുന്നത് എന്ന് അതിൻ്റെ അർത്ഥമായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു കാവൽ നൽകുന്നവനാണ്, അള്ളാഹു സംരക്ഷിക്കുന്നവനാണ്. അള്ളാഹുവിൻ്റെ കാവലും സംരക്ഷണവും ലഭിച്ചവൻ, അവൻ വിജയിച്ചു എന്നാണ് നാം ഈ നാമം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല സംരക്ഷകനാണ്. അള്ളാഹു സംരക്ഷിക്കും, അവൻ്റെ സൃഷ്ടികളെ സംരക്ഷിക്കും. അവൻ സൃഷ്ടിച്ചത് മുഴുവൻ സംരക്ഷിക്കാൻ കഴിവുള്ളവനാണ്. അങ്ങനെ അള്ളാഹു സംരക്ഷകനാണ് എന്നതുപോലെ തന്നെ ഏറ്റവും നന്നായി സംരക്ഷിക്കുന്നവനുമാണ് എന്ന് നമുക്ക് ഈ നാമം പഠിക്കുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ആശയമായിക്കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ സംരക്ഷണം ലഭിച്ചാൽ പിന്നെ അവനെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യന് റബ്ബിൻ്റെ സംരക്ഷണം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരാളുടെയും പ്രയാസങ്ങളോ പ്രതിസന്ധികളോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളോ ശക്തികളോ ഈ മനുഷ്യനെ നശിപ്പിക്കാൻ ശ്രമിച്ചാലും ശരി, റബ്ബിൻ്റെ കാവലുള്ളിടത്തോളം കാലം ഒരിക്കലും ഒരു മനുഷ്യനെയും നശിപ്പിക്കാൻ സാധ്യമല്ല, ഒന്നിനെയും നശിപ്പിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണല്ലോ വിശുദ്ധ ഖുർആനിൻ്റെ വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ലോകത്ത് എത്രയെത്രയാളുകൾ ഇസ്ലാമിനെ നശിപ്പിക്കാൻ, വിശുദ്ധ ഖുർആൻ തെറ്റാണെന്ന് പറയാൻ, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ ഒരു മുൻകഴിഞ്ഞ ആളുകളിൽ നിന്ന് കേട്ട കഥകളാണെന്ന് പറയാൻ പല രൂപത്തിലുള്ള ആളുകൾ ഇതിനെയെല്ലാം നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞല്ലോ, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ, ഞാനാണ് അതിനെ അവതരിപ്പിച്ചിട്ടുള്ളത്, ഞാൻ അതിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുമ്പോൾ, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ സൃഷ്ടികളെയും അതുപോലെ തന്നെ അവനെയും അവൻ്റെ എല്ലാ നിലക്കുമുള്ള അവൻ സംരക്ഷിക്കാൻ ഒരു വിഷയത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ഇനി ലോകത്ത് ആരെല്ലാം ഒരുമിച്ചുകൂടി അതിനെ നശിപ്പിക്കാൻ ശ്രമിച്ചാലും ശരി, ഒരിക്കലും അതിനെ നശിപ്പിക്കാൻ സാധ്യമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് അൽ ഹാഫിദ് എന്ന് പറയുന്ന നാമത്തെ പഠിപ്പിക്കുന്ന ചില ഭാഗങ്ങൾ കാണാൻ സാധിക്കും. ഒന്നാമത്തത് യഅഖൂബ് നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിൻ്റെ 10 മക്കൾ, ആ 10 മക്കളും ഈജിപ്തിലേക്ക് ഭക്ഷണ സാധനങ്ങൾ വാങ്ങുവാൻ വേണ്ടി യാത്ര തിരിക്കുന്ന സമയത്ത് 11-ാമനായ ബെന്യാമിനെ കൂടെ കൂട്ടാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. എന്നാൽ ഈ 10 മക്കളുടെയും സ്വഭാവം അറിയുന്ന തൻ്റെ പിതാവ് യഅഖൂബ് നബി അലൈഹിസ്സലാം 11-ാമനായ ബെന്യാമിനെ വിട്ടുകൊടുക്കാൻ മനസ്സു കാണിച്ചില്ല. ആ ബെന്യാമിനെ വിട്ടുകഴിഞ്ഞാൽ ഈ 10 പേർ ചേർന്ന് ബെന്യാമിനെ എന്ത് ചെയ്യും എന്ന ആശങ്കയിലായിരുന്നു. അങ്ങനെ യഅഖൂബ് നബി അലൈഹിസ്സലാം ഉള്ളു തുറക്കുകയാണ്. ആ വിഷയം വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, ഖാല ഹൽ ആമനുകും അലൈഹി ഇല്ലാ കമാ ആമിൻതുകും അലാ അഖീഹി മിൻ ഖബൽ. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ഇതുപോലെ കളിക്കാൻ കൂട്ടി പിന്നീട് ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞ കളവുമായി ഈ സഹോദരങ്ങൾ വന്നു പിതാവിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞു. പിതാവിൽ നിന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ വേർപെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളായിരുന്നു, അതിലവർ പരാജയപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇതുപോലെ മുന്നൊരു അനുഭവമുള്ളത് കൊണ്ട് തന്നെ ബെന്യാമിനെയും കൊണ്ട് ഇനി ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുമോ എന്ന പേടിയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഫല്ലാഹു ഖൈറുൻ ഹാഫിള വഹുവ അർഹമുർ റാഹിമീൻ. അദ്ദേഹം പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വതആല സംരക്ഷിക്കുന്നവനിൽ ഏറ്റവും ഉത്തമമായി സംരക്ഷിക്കുന്നവൻ, ഏറ്റവും നല്ല രൂപത്തിൽ സംരക്ഷിക്കുന്നവൻ അല്ലാഹു ആകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വിഷയത്തെ അവിടെ അല്ലാഹുവിനെ കുറിച്ച് പഠിപ്പിച്ച് അല്ലാഹുവിലേക്ക് തവക്കുലേൽപ്പിക്കുകയാണ്. ഏതായാലും ഇങ്ങനെ നോക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും നല്ല രൂപത്തിൽ സംരക്ഷിക്കുന്നവനാകുന്നു എന്നതാണ് നമുക്ക് ഈ ആയത്തുകളിൽ നിന്ന്, അല്ലാഹു അൽ ഹാഫിദ് എന്ന നാമത്തിൽ നിന്നും നാം മനസ്സിലാക്കുന്നത്. കാരണം ഇവരൊക്കെയും ചേർന്ന് യൂസുഫ് നബി അലൈഹി സ്വലാമിനെ നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ സംരക്ഷിച്ചു, ആ യൂസുഫിനെ വളർത്തി വലുതാക്കി. ഇനി ചരിത്രം വായിച്ചു നോക്കുമ്പോൾ ഒരുപാട് സംഭവങ്ങൾ നബിമാരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. മഹാനായ മൂസ നബി അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാം പെട്ടു എന്ന അവസ്ഥയിൽ മുന്നിൽ ചെങ്കടൽ, പിന്നിൽ ഇവരെ പിടികൂടാനുള്ള ഫിറഔനും കൂട്ടരും, ഇനി ഒരു രക്ഷയില്ല എന്ന് കൂടെയുള്ളവർ പോലും പറഞ്ഞപ്പോൾ മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞത്, ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ട്, അവൻ എന്നെ എനിക്ക് വഴി കാണിച്ചു തരും. മൂസ നബി അലൈഹി സ്വലാമിനോട് കടലിലേക്ക് അടിക്കാൻ പറഞ്ഞു വടികൊണ്ട്, കടലിലടിച്ചു. ആ കടലിലെ വെള്ളങ്ങൾ മലകണക്കിന് അവിടെ രണ്ട് സൈഡിലേക്ക് മാറി നിൽക്കുന്ന രംഗം, അവിടെ ഒരു വഴി പ്രത്യക്ഷപ്പെടുന്നു. ആ വഴിയിൽ ഒരു ഇറ്റ് വെള്ളത്തിൻ്റെ നനവ് പോലും നമുക്ക് കാണാൻ കഴിയാത്ത രൂപത്തിൽ അവിടെ വഴി രൂപപ്പെട്ടു എന്നാണ്. ആ വഴിയിലൂടെ രക്ഷപ്പെട്ടവർ മറ്റൊരു സ്ഥലത്തേക്കെത്തി. അതേ വഴിയിലേക്ക് പ്രവേശിച്ച ഫിറഔനിൻ്റെയും കൂട്ടരൻ്റെയും കഥ കഴിഞ്ഞു. ഏതായാലും അവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല മൂസ നബി അലൈഹി സ്സലാമിനെ സംരക്ഷിച്ചു. ഇനി മൂസ നബി അലൈഹി സ്സലാമിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ നോക്കുമ്പോൾ, മൂസ നബി അലൈഹി സ്സലാം ജനിക്കുന്ന നാട്, അന്നത്തെ സാഹചര്യം, ആൺകുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ നശിപ്പിക്കും കൊന്നുകളയും എന്ന സാഹചര്യത്തിലായിരുന്നു കഴിഞ്ഞു പോയിരുന്നത്. അങ്ങനെ ഒരു ഭരണാധികാരി അവിടെ വിധി കൽപ്പിക്കുകയും ചെയ്തു. മൂസ നബി അലൈഹി സ്സലാം ജനിക്കപ്പെട്ടു. ആ മൂസ നബി അലൈഹി സ്സലാമിൻ്റെ ഉമ്മയോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞെന്താ, വഔഹൈനാ ഇലാ ഉമ്മി മൂസ അൻ അർളിഈ. മൂസ അലൈഹി സ്സലാമിനോട്, മൂസ അലൈഹി സ്സലാമിൻ്റെ ഉമ്മയോട് മൂസ അലൈഹി സ്സലാമിന് മുലയൂട്ടാൻ വേണ്ടി പറയുന്നുണ്ട്. എന്നിട്ട് ആ സമയത്ത് ഇവർ കൊല്ലുമോ, എൻ്റെ മകനെ കൊന്നുകളയുമോ എന്ന പേടിയാൽ നിന്നപ്പോഴാണ് ആ മഹദിയോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, ഫഇദാ ഖിഫ്തി അലൈഹി فألقيه في اليم നീ ഇത് പേടിക്കുകയാണെങ്കിൽ, ഈ കുട്ടിയെ കൊന്നുകളയുമെന്ന് നിങ്ങൾ പേടിക്കുകയാണെങ്കിൽ നീ പുഴയിൽ ഒഴുക്കി കളയുക. ഒരു പെട്ടിയിലിട്ട് പുഴയിൽ ഒഴുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അത് സംഭവിക്കുകയും വല തഹാഫി വല തഹ്സനി, അതുകൊണ്ട് പേടിക്കേണ്ടതില്ല, വ്യസനിക്കേണ്ടതില്ല എന്ന് അള്ളാഹു സുബ്ഹാനു തആല ആശ്വാസം കൊടുക്കുകയും എന്നിട്ട് ആ അള്ളാഹു സുബ്ഹാനു തആല പറയാണ് ഇന്നാ റദ്ദൂഹു ഇലൈഹി വജാഇലൂഹു മിനൽ മുർസലീൻ. അള്ളാഹു പറയാണ് ഞാൻ അതിനെ സംരക്ഷിക്കും, മുർസലീങ്ങളിൽ ഉൾപ്പെടുത്തും. അങ്ങനെ തുടങ്ങി അവസാനം ഏതൊരു രാജാവാണോ ഈ പുരുഷന്മാർ ജനിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആൺകുട്ടികൾ ജനിക്കപ്പെട്ടു കഴിഞ്ഞാൽ കൊല്ലുമെന്ന് വിധി കൽപ്പിച്ച ഏതൊരു രാജാവാണോ അതേ രാജാവിൻ്റെ വീട്ടിൽ വളർന്നു. ആ രാജാവിൻ്റെ വീട്ടിൽ വളർന്നപ്പോൾ ആ കുഞ്ഞിൻ്റെ ഉമ്മ തന്നെ, അതായത് മൂസനബി അലൈഹി ഇസ്ലാമിൻ്റെ ഉമ്മ തന്നെ മുല കൊടുക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ എല്ലാ നിലയ്ക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയൊരു സംരക്ഷണമാണ് പിന്നീട് ഏർപ്പെടുത്തിയത് എന്ന് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ ഹാഫിളാണെന്ന് പറയുമ്പോൾ ഏറ്റവും അനുയോജ്യമായ രൂപത്തിൽ സംരക്ഷിക്കുന്നവൻ എന്ന നാമമാണ് നമുക്ക് വിശദീകരിച്ച് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഫല്ലാഹു ഖൈറുൻ ഹാഫിള, അള്ളാഹു സുബ്ഹാനഹു തആല ഏറ്റവും നല്ല രൂപത്തിൽ സംരക്ഷിക്കുന്നവനാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ വീണ്ടും ചരിത്രങ്ങളിലേക്ക് വരുമ്പോൾ യൂനുസ് നബി അലൈഹിസ്സലാം, യൂനുസ് നബി അലൈഹിസ്സലാമിനെ കടലിലേക്ക് വലിച്ചെറിയുന്നുണ്ട്. കടലിലേക്ക് വലിച്ചെറിഞ്ഞാലുള്ള അവസ്ഥ എന്താണ്? മുങ്ങി മരിക്കുന്ന സാഹചര്യമുണ്ടാകും. എന്നാൽ കടലിലേക്ക് വലിച്ചെറിഞ്ഞിട്ടും മുങ്ങി മരിച്ചിട്ടില്ല. യൂനുസ് നബി അലൈഹിസ്സലാമിനെ പിന്നീട് തിമിംഗലം വിഴുങ്ങുന്നുണ്ട്. ആ തിമിംഗലം വിഴുങ്ങിക്കഴിഞ്ഞാലോ അവിടെയും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവൻ തിരിച്ചു കിട്ടുന്ന സാധ്യതയില്ല. അങ്ങനെ തിമിംഗലം വിഴുങ്ങിയപ്പോൾ പോലും തിമിംഗലത്തിൻ്റെ ഉള്ളിൽ ആ തിമിംഗലത്തിന് ഭക്ഷണമാകാനോ അതിൽ ദഹിക്കുവാനോ കഴിയാതെ ആ തിമിംഗലം പുറത്തേക്ക് തുപ്പുകയാണ്. അവിടെയും അള്ളാഹു സുബ്ഹാനഹു വതആല സംരക്ഷിച്ചു. ആ ഇരുട്ടറകൾക്കുള്ളിൽ യൂനുസ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന റബ്ബ് കേട്ടു. അവിടെയും അള്ളാഹു സുബ്ഹാനഹു വതആല യൂനുസ് നബി അലൈഹിസ്സലാമിനെ ആ കടലിൻ്റെ ഉള്ളിൽ, ആഴക്കടലിൽ, തിമിംഗലത്തിൻ്റെ വയറ്റിൻ്റെ ഉള്ളിൽ, ഇരുട്ടുകൾക്കുള്ളിൽ ആ യൂനുസ് നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥന അള്ളാഹു സുബ്ഹാനഹു വതആല കേട്ട് ആ യൂനുസ് നബി അലൈഹിസ്സലാമിനെ സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രയാസവുമില്ലാതെ ജീവിക്കാൻ ഉതകുന്ന രൂപത്തിൽ തന്നെ തിരിച്ച് മറ്റൊരു അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്ത യൂനുസ് നബി അലൈഹിസ്സലാമിനെ സംരക്ഷിച്ചവൻ അള്ളാഹുവാണ്. അവൻ്റെ പേരാണ് അൽ ഹാഫിൽ. അള്ളാഹു അവനാണ് ഖൈറുൻ ഹാഫിള, ഏറ്റവും നല്ല രൂപത്തിൽ സംരക്ഷിക്കുന്നവൻ അള്ളാഹുവാണ് എന്ന് തിരിച്ചറിയാൻ കഴിയും. അതോടൊപ്പം നമുക്ക് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് നാടും വീടും അതുപോലെ തന്നെ ഭരണാധികാരികളും എല്ലാവരും എതിരാണ്. അവസാനം തീക്കുണ്ടാരം ഉണ്ടാക്കി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ അതിലേക്ക് വലിച്ചെറിഞ്ഞു. ആ വലിച്ചെറിഞ്ഞപ്പോൾ മറ്റു ജീവജാലങ്ങൾ പോലും, അതിൻ്റെ മുകളിലൂടെ പാറിപ്പറക്കുന്ന പക്ഷികൾ പോലും അതിൻ്റെ ചൂടിൻ്റെ കാഠിന്യത്താൽ വെന്തുരുകി താഴേക്ക് വീഴും. അങ്ങനെ അത്ര വലിയ തീക്കുണ്ടാരമുണ്ടാക്കി അതിലേക്ക് വലിച്ചെറിയപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്സലാം, എന്താണ് അവിടെ സംഭവിച്ചത്? അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ സംരക്ഷിക്കാനായി. അള്ളാഹു സംരക്ഷിച്ചു. തീയിനോട് പറഞ്ഞു, തീ നീ എന്ത് ചെയ്യണം? ബർദൻ വ സലാമൻ, നീ ശാന്തിയും അതുപോലെ തന്നെ തണുപ്പുമേകണം. ആർക്ക്? ഇബ്രാഹിം നബി അലൈഹി സ്സലാമിന്. തീന് കരിക്കുക എന്ന സ്വഭാവത്തിൽ നിന്ന് തണുപ്പേകുക എന്ന സ്വഭാവം ഇട്ടുകൊടുത്തു അള്ളാഹു. ആ രൂപത്തിൽ അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി സ്സലാമിനെ സംരക്ഷിക്കുകയാണ്. ഇങ്ങനെ തുടങ്ങി ചരിത്രത്തിലുടനീളം അള്ളാഹു സുബ്ഹാനഹു വതആല അവിടുന്ന് തൻ്റെ അടിയാറുകളെ, പ്രത്യേകിച്ച് വിശ്വാസികളായ അടിയാറുകളെ, പ്രത്യേകിച്ച് പ്രവാചകന്മാരെയും നബിമാരെയും അവരുടെ പ്രതിസന്ധി ഘട്ടത്തിൽ, പ്രയാസഘട്ടങ്ങളിൽ എല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ പ്രത്യേകമായ കാവലരുളി, അവൻ്റെ പ്രത്യേകമായ സംരക്ഷണം നൽകി. ഈ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സംരക്ഷണമേകുന്നവനാണ് എന്നതാണ് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും കാണാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ റളിയല്ലാഹു അൻഹുവുമായി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന വേളയിൽ 100 ഇനാം ഒട്ടകം പ്രഖ്യാപിച്ച് പ്രവാചകന്റെ കഥ കഴിച്ച ആളുകൾക്ക് 100 ഇനാം ഒട്ടകം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞ് ആ 100 ഇനാം കിട്ടാൻ വേണ്ടി പ്രവാചകനെ തേടി നടന്ന് നേരെ തലയുടെ മുകളിലുള്ള പാറയുടെ മുകളിൽ വന്ന് നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒളിച്ചിരുന്ന സൗർ ഗുഹയുടെ തൊട്ടുമുകളിൽ വന്ന് നിന്ന ഘാതകന്മാർ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാചകം വിശുദ്ധ ഖുർആനിൽ എടുത്തു പറയുന്നുണ്ട്. ഇദ് ഹുമാ ഫിൽ ഗാർ ഇദ് യഖൂലു ലിസാഹിബിഹി, അതായത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, റസൂലെ, അവരെങ്ങാനും തങ്ങളുടെ കാലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ. കാരണം സൗറഗുഹ എന്നത് ഒരു ഗുഹയായി ഒളിച്ചിരിക്കാൻ പറ്റുന്ന ഗുഹയായിട്ടുള്ള ഒരു പ്രദേശമല്ലായിരുന്നു. അതിന് തൊട്ടുമുമ്പിലുള്ള അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടുമുകളിലുള്ള ഭാഗത്ത് കയറി നിന്ന് താഴേക്കൊന്ന് നോക്കിയാൽ കാണുന്ന രൂപത്തിൽ ആയിരുന്നു അവരുടെ ഇരിപ്പിടം, ആ ഒരു ഗുഹയുടെ ഷേപ്പ്. എന്നിട്ട് പോലും അവിടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു പേടിച്ചിട്ട് പറയുകയാണ്, റസൂലെ, അവരെ ഒന്ന് കാലിലേക്ക് നോക്കിയാൽ നമ്മൾ പെട്ടു, നമ്മുടെ കഥ കഴിഞ്ഞു. കാരണം വലിയ ഓഫറാണ് കിട്ടിയിരിക്കുന്നത്, അതും ശത്രുക്കളാണ്, ഒരിക്കലും വിടാൻ പോകുന്നില്ല. അപ്പോൾ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ന ആശങ്കയിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, എന്താണ് അള്ളാഹുവിനെ കുറിച്ച് നിന്റെ വിശ്വാസം, നിന്റെ വിചാരം എന്താണ്? മാ ദന്നു കബിസ്നൈനി അള്ളാഹു സാലിസുഹുമ, രണ്ടുപേരുടെ വിഷയത്തിൽ നിന്റെ വിചാരം എന്താ? അള്ളാഹു മൂന്നാമനായി, സംരക്ഷകനായി, സഹായമേകുന്നവനായി, അൽഹാഫിദായി നമ്മുടെ കൂടെയുണ്ടാകും എന്നാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചെന്നത്. വിശുദ്ധ ഖുർആനിലും അത് തന്നെ പറഞ്ഞു, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന ഫഅൻസലല്ലാഹു സകീനതഹു, അള്ളാഹു സുബ്ഹാനഹു വതആല കൂടെയുണ്ട് എന്ന് പറഞ്ഞു, അള്ളാഹു അവിടെ ഒരു സമാധാനമിട്ടു കൊടുത്തു എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ വിശ്വാസികളെ പ്രത്യേകം സംരക്ഷിക്കും, പ്രതിസന്ധി ഘട്ടത്തിൽ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കും, പ്രയാസഘട്ടങ്ങളിൽ ആ പ്രയാസത്തിൽ നിന്ന് അവർക്ക് മുക്തി നൽകും. അങ്ങനെ സംരക്ഷണമേകുന്നവൻ, സംരക്ഷിക്കുന്നവൻ, വിജയം നൽകുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വതആല അൽഹാഫിളാകുന്നു എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആ രൂപത്തിലുള്ള സഹായം കിട്ടാനുള്ള ഒരു കാര്യം കൂടി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. നമ്മളൊക്കെയും പല ആവശ്യങ്ങൾക്കായി നമ്മുടെ വീട് വിട്ട് പുറത്തേക്ക് പോകുന്നു, പല സ്ഥലങ്ങളിലും പോകുന്നു, കമ്പോളത്തിൽ പോകുന്നു, അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നു, ഓഫീസുകളിലേക്ക് പോകുന്നു, ജോലിയിലേക്ക് പോകുന്നു, അങ്ങനെ തുടങ്ങി പല ആവശ്യങ്ങൾക്കായി നമ്മൾ നമ്മുടെ വീട് വിട്ട് പുറത്തിറങ്ങുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ബിസ്മില്ലാ തവക്കൽതു അലല്ലാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ഈ പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ട് നിങ്ങൾ വീട് വിട്ട് പുറത്തേക്ക് പോകണം എന്ന് പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറയാണ്, പിശാചുക്കൾ അവനെ പിന്നെ വഴിപിഴപ്പിക്കുകയില്ല. ഇങ്ങനെ ഈ രൂപത്തിൽ ബിസ്മില്ലാ തവക്കൽതു അലല്ലാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് നമ്മൾ പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ സംരക്ഷണം പ്രത്യേകമായി ഏറ്റെടുക്കുകയാണ്. അപ്പോൾ പ്രത്യേകമായി അള്ളാഹുവിൻ്റെ സംരക്ഷണം നമുക്ക് ലഭിക്കണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ചെയ്യേണ്ട ചില ബാധ്യതകൾ നമുക്കുണ്ട്. പ്രത്യേകിച്ച് ഈയൊരു വിഷയം, ഈയൊരു പ്രാർത്ഥന നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ പറയുമ്പോൾ പിശാചുക്കൾ പറയുമെന്നാണ്, എങ്ങനെയാണ് ഇനി അവനെ വഴിപിഴപ്പിക്കുക? കാരണം അള്ളാഹുവിൽ സർവ്വതും സമർപ്പിച്ചുകൊണ്ടാണ് അവൻ്റെ ഈ യാത്ര, പിന്നെ എങ്ങനെ എനിക്ക് വഴിപിഴപ്പിക്കാൻ സാധിക്കും എന്ന് പിശാചുക്കൾ സംസാരിക്കുമെന്നാണ്. അതുകൊണ്ട് അത്ര വലിയ സംരക്ഷണം ലഭിക്കുന്ന പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രാർത്ഥന കൂടിയാണ്. അതുകൊണ്ട് അള്ളാഹു അൽഹാഫിളാണെന്ന് പഠിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ സംരക്ഷണം നമുക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ ഇത്തരം ദിഖറുകൾ, പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പ്രത്യേകം ശ്രമിക്കേണ്ടതുണ്ട്. അതോടൊപ്പം അള്ളാഹു സംരക്ഷകനാണ് എന്ന് പറയുമ്പോൾ എല്ലാ സൃഷ്ടികളെയും സംരക്ഷിക്കും. പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞത് ആകാശത്തിനെ സംരക്ഷിക്കുന്നു, അത് താഴേക്ക് വീഴാതെ അള്ളാഹു സുബ്ഹാനഹു വതആല സംരക്ഷിച്ച് നിർത്തുകയാണ്. അതുപോലെ തന്നെ ആ ആകാശത്തിലെ നക്ഷത്രങ്ങളെക്കുറിച്ച് പ്രത്യേകം പറഞ്ഞു, വലഖദ് ജഅൽനാ ഫിസ്സമാഇ ബുറൂജ വസയ്യനാഹ ലിന്നാദിരീൻ, നോക്കുന്നവർക്ക് ഏറ്റവും നല്ല ആകർഷണീയമായ രൂപത്തിൽ നക്ഷത്രങ്ങളെ അതിൽ സ്ഥാപിച്ചു എന്നാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വഹഫിൽനാഹ മിൻ കുല്ലി ഷൈത്താനിൻ റജീം, എല്ലാ എറിയപ്പെട്ട പിശാചുക്കളിൽ നിന്നും അതിനെ നാം സംരക്ഷിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല നക്ഷത്രങ്ങളെ സംരക്ഷിച്ചു, അതിനെ ഏറ്റവും ഭംഗിയായ രൂപത്തിൽ അവിടെ സ്ഥാപിച്ചു, ആകാശത്തെയും സംരക്ഷിച്ചു, അതിനെ അവിടെ നാട്ടി നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ തുടങ്ങി അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ സൃഷ്ടികളെ സംരക്ഷിച്ചു. ഇനി അള്ളാഹുവിൻ്റെ കലാമിനെ സംരക്ഷിച്ച വിഷയം വിശുദ്ധ ഖുർആനിൽ തന്നെ എടുത്തു പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ കലാം ഒരിക്കലും സൃഷ്ടിയല്ല എന്നുകൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു പറയണേ, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, ഞാനാണ് ആ ദിക്റിനെ അതായത് ഖുർആനിനെ അവതരിപ്പിച്ചിട്ടുള്ളത്, അതിനെ നാം തന്നെയാണ് സംരക്ഷിക്കുക. ആരെല്ലാം ഈ ഖുർആനിനെ നശിപ്പിക്കാൻ ശ്രമിച്ചാലും ശരി, ആരെല്ലാം ഈ ഖുർആൻ സത്യമല്ല എന്ന് വാദിച്ചാലും ശരി, അള്ളാഹു സുബ്ഹാനഹു തആല അതിനെ ലോകാവസാനം വരെ ഒരക്ഷരത്തിനു പോലും മാറ്റമില്ലാത്ത രൂപത്തിൽ അള്ളാഹു സംരക്ഷിക്കുമെന്ന് വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നു. അവനാണ് അൽ ഹാഫിൽ, അവനാണ് അൽ ഹഫീൽ, അവനാണ് ഖൈറുൽ ഹാഫിള. അള്ളാഹു സുബ്ഹാനഹു തആല ഏറ്റവും നന്നായി സംരക്ഷിക്കുന്നവൻ അള്ളാഹു ആണ് എന്നാണ്. അങ്ങനെ സർവ്വതിനെയും സംരക്ഷിക്കാൻ കഴിയുമെന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. ഇന്ന റബ്ബി അലാ കുല്ലി ഷൈഇൻ ഹഫീൽ, അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാ കാര്യങ്ങളെയും സംരക്ഷിക്കാൻ കഴിവുള്ളവനാണ്, കഴിവുറ്റവനാണ് എന്ന് പറയുമ്പോൾ ഈ രൂപത്തിൽ മനുഷ്യൻ്റെ പ്രയാസങ്ങളിൽ പ്രതിസന്ധികളിൽ എല്ലാ നിലയ്ക്കും അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ കാവൽ നമുക്ക് നൽകും. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോൾ, യഹ്ഫളില്ലാ യഹ്ഫളുക്, നീ അള്ളാഹുവിനെ സൂക്ഷിക്ക്, അള്ളാഹു നിന്നെ സംരക്ഷിക്കും. യഹ്ഫളില്ലാ തജ്ദുഹു തുജാഹക്, നീ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്ക് എങ്കിൽ നിന്റെ പ്രതിസന്ധിയിൽ പ്രയാസത്തിൽ നിനക്ക് നിന്റെ റബ്ബിനെ നിന്റെ കൺമുമ്പിൽ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുദീർഘമായ ചില ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. അവിടെയും പ്രത്യേകം പറഞ്ഞത്, അള്ളാഹു സുബ്ഹാനഹു തആല നിനക്കൊരു കാര്യം എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ടോ, അത് ഈ ലോകത്താരൊക്കെ തടയാൻ വിചാരിച്ചാലും തടയാൻ സാധ്യമല്ല. അള്ളാഹു തടയാൻ ഉദ്ദേശിച്ചത് ആരൊക്കെ തരാൻ വേണ്ടി ഉദ്ദേശിച്ചുവോ ആർക്കും അള്ളാഹു തടഞ്ഞതിനെ തരാൻ സാധ്യമല്ല. അപ്പോൾ അള്ളാഹു സംരക്ഷിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ സംരക്ഷിക്കപ്പെടാൻ ഉദ്ദേശിക്കപ്പെട്ട വ്യക്തിയെ പ്രയാസപ്പെടുത്താൻ ഒരിക്കലും അള്ളാഹു അല്ലാത്ത ഒരു ശക്തിക്കോ ഒരു വ്യക്തിക്കോ സാധ്യമല്ല എന്നാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നാം മനസ്സിലാക്കേണ്ട തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യമാണ് അള്ളാഹു നമ്മെ സംരക്ഷിക്കുമെന്നുള്ളത്, പ്രത്യേകിച്ച് വിശ്വാസികളെ. എന്നാൽ ഇന്ന് മുസ്ലിം ഉമ്മത്തിൻ്റെ തന്നെ അവസ്ഥ എന്താണ്? അവരുടെ മനസ്സിൽ അള്ളാഹുവിൻ്റെ സ്ഥാനം എന്താണ്? ഒരു പൂച്ച മറികടക്കുമ്പോഴേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഓതി ഊതി നമ്മുടെ ശരീരത്തിലേക്ക് ഏലസും ഉറുക്കും അതുപോലെയുള്ള നൂലുകളും പട്ടുകളും കെട്ടുന്നയാളുകൾ, വണ്ടിയിൽ പട്ടുകൾ കെട്ടുന്നയാളുകൾ, പള്ളിയിൽ പോയി പള്ളിയിലെ പച്ച പട്ട് കീറി അതിനെ എടുത്ത് വണ്ടിയിൽ കെട്ടി അതിൽ ഒരു തവക്കൂൽ ഏൽപ്പിക്കുന്ന ഒരവസ്ഥ, അള്ളാഹു സംരക്ഷണം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ ആവശ്യമെന്താണ്? അപ്പോൾ ആ നൂല് കെട്ടുന്നതിൻ്റെ ഉദ്ദേശമെന്താ? സംരക്ഷണം ലഭിക്കണം എന്നാണ്. എങ്ങനെയാണെങ്കിൽ ഇവരുടെയൊക്കെ മനസ്സിൽ അള്ളാഹുവിൻ്റെ സ്ഥാനം എത്രയായിരിക്കും? അതുകൊണ്ട് സഹോദരന്മാരെ, അൽ ഹാഫിളായ അള്ളാഹു എന്ന് നമ്മൾ പഠിക്കുമ്പോൾ ഈ നൂലിൻ്റെ ആവശ്യം വരൂല, ഈ ഉറുക്കിൻ്റെ ആവശ്യം വരൂല, ഈ ഏലസിൻ്റെ ആവശ്യം വരൂല, ഒരു കബറാളികളുടെയും അത്തരത്തിലുള്ള അഭൗതികമായ മാർഗത്തിലുള്ള സഹായത്തേട്ടത്തിൻ്റെ ഒരാവശ്യവും വരൂല. ശരിയായ വിശ്വാസത്തിലേക്ക്, കറകളഞ്ഞ തൗഹീദിലേക്ക് തിരിച്ചു വരാൻ അള്ളാഹു അൽ ഹാഫിളാണ് എന്ന് പഠിച്ച ഒരു വ്യക്തിക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഉറുക്കല്ല, ഏലസല്ല, ഇതുപോലെയുള്ള ദുർമന്ത്രവാദങ്ങളൊന്നുമല്ല, ഇസ്ലാമിൽ സംരക്ഷണം ലഭിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വതാലയിൽ നിന്നാണ്, അവൻ അൽ ഹാഫിളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അള്ളാഹു സുബ്ഹാനഹു വതാല ആ രൂപത്തിൽ തൗഹീദിനെ കൃത്യമായി മനസ്സിലാക്കുന്ന, റബ്ബിനെ ശരിയാവണ്ണം മനസ്സിലാകുന്ന, അള്ളാഹുവിന് കൊടുക്കേണ്ട വഖാറ് ശരിയാവണ്ണം കൊടുക്കുന്ന, റബ്ബിനെ ശരിയാവണ്ണം മനസ്സിലാക്കി നെഞ്ചോടു ചേർക്കുന്ന ശരിയായ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാല്ലാ, അസ്മാഉൽ ഹുസ്നയാണ് നാം ഇതുവരെ കേട്ടത്. ബഹുമാനി ജ്യേഷ്ഠ സുഹൃത്ത് അബ്ദുറൌഫ് അൽ ഹിക്കമി തിരുവനന്തപുരമായിരുന്നു നമ്മോട് ഇതുവരെ സംസാരിച്ചത്. അൽ ഹാഫിൽ അൽ ഹഫീൽ എന്ന അള്ളാഹുവിന്റെ രണ്ട് നാമങ്ങളെ കുറിച്ചാണ് ഇതിന്റെ ഭാഗം ഒന്നായിരുന്നു നമ്മൾ പഠിച്ചത്.
4: ഇനി പീസ് റേഡിയോ കഥ പറയാം പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുന്നു. എന്നത്തെയും പോലെ തന്നെ കുട്ടികളുടെ വീട്ടി അങ്കിളായ വീട്ടി അബ്ദുൽ സലാം ആണ് നമ്മോടൊപ്പം ചേരുന്നത്. ഷാഹിദയുടെ ചിന്താലോകം, അജ്മലും കുഞ്ഞുപെങ്ങളും എന്ന പുസ്തകത്തിലെ 16-ാം ഭാഗമാണ് ഇന്നത്തെ കഥ പറയാം പ്രോഗ്രാമിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നത്.
6: അജ്മലും കുഞ്ഞുപെങ്ങളും, അധ്യായം 16, ഷാഹിദയുടെ ചിന്താലോകം. അജ്മൽ മദ്രസാ പാഠം വായിച്ചുകൊണ്ടിരിക്കെ ഷാഹിദ അടുത്തുപോയിരുന്നു. അജ്മൽ തന്റെ വരവ് അറിഞ്ഞില്ലെന്ന് മനസ്സിലായപ്പോൾ ഷാഹിദ അവന്റെ പുറത്തു തലോടി. ഞാൻ വന്നത് മോനറിഞ്ഞില്ലേ? ഞാൻ വായിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെയാണുമ്മ, ശ്രദ്ധിച്ചാണ് വായിക്കുന്നതെങ്കിൽ കുറച്ച് സമയം കൊണ്ട് കുറേ കാര്യം മനസ്സിലാവും. നന്നായി ശ്രദ്ധിക്കാതെ പത്തുവട്ടം വായിച്ചാലും പാഠം തലയിൽകയറൂല. ഉമ്മാക്ക് തന്നോട് എന്തോ പറയാനുണ്ടെന്ന് മനസ്സിലാക്കി അജ്മൽ പുസ്തകമടച്ചു വെച്ചു. മോനെ, ഞാനും എന്തെങ്കിലും ജോലിക്ക് പോയാലോ എന്ന് ആലോചിക്കാം. ആ ആലോചന വിട്ടാളിമ്മ, അജ്മൽ പറഞ്ഞു. ഞമ്മൾ രണ്ടാളും കൂടി ജോലി ചെയ്താൽ കഷ്ടപ്പാട് വേഗം തീരും. അത് കേട്ട് അജ്മൽ ചിന്തയിലാണ്ടു. ഉമ്മ പറഞ്ഞത് കാര്യമാണ്, പക്ഷേ ഉമ്മയ്ക്ക് പറ്റിയ ജോലി എന്താണ്? ഏതെങ്കിലും വീട്ടിൽ പാത്രം കഴുകാനും അടിച്ചുവാരാനും പോകാമെന്നല്ലാതെ കാര്യമായ പണിയൊന്നും ഉമ്മയെക്കൊണ്ട് ചെയ്യാനാകില്ല. വീട്ടുജോലിക്കാണെങ്കിൽ കൂലിക്കുറവും, പക്ഷെ വൈകുന്നേരമേ പണി തീരുകയുള്ളൂ. സഹപാഠിയായ സമീറിന്റെ ഉമ്മ വീട്ടുവേലക്കാരിയാണ്. 8 മണിക്ക് പണിക്ക് പോയാൽ 6 മണിക്കാണത്രെ തിരിച്ചു വരിക. അപ്പോഴേക്കും വളരെ ക്ഷീണിക്കും. മദ്രസ വിട്ടുവരുമ്പോഴും സ്കൂൾ വിട്ടുവരുമ്പോഴും ഉമ്മ വീട്ടിലുണ്ടാവില്ല. ഉമ്മ, നമുക്ക് ഞാൻ അധ്വാനിക്കുന്ന കൂലി കൊണ്ട് ചെറിയ രീതിയിൽ അങ്ങ് ജീവിച്ചു പോകാം. ഞമ്മൾ 3 ആളും മാത്രമുള്ള കുടുംബല്ലേ. ഉച്ചഭക്ഷണം സ്കൂളിൽ നിന്ന് കിട്ടും. ഡ്രസ്സാണെങ്കിൽ നമ്മൾ വാങ്ങിക്കഴിഞ്ഞു. BPL-കാരായതുകൊണ്ട് കുറഞ്ഞ പൈസയ്ക്ക് അരിയും പഞ്ചാരയും കിട്ടും. പിന്നെ കുറച്ചു കഴിഞ്ഞാൽ ഞമ്മളെ ആട് പ്രസവിക്കൂലേ. കോഴികൾക്കും കുട്ടികളുണ്ടാവും. പുറമേ സ്കൂൾ പൂട്ടിയാൽ ഞാൻ സ്ഥിരമായി ജോലി ചെയ്യുകയും ചെയ്യും. ഉമ്മ ആടിനെയും കോഴികളെയും ഇന്നേ സെൽവാനെയും നോക്കി ജീവിച്ചാൽ മതി. മകന്റെ സംസാരം കേട്ട് ഷാഹിദ് ചെറുതായൊന്ന് ചിരിച്ചു. ഇവന്റെ വർത്തമാനം കേട്ടാൽ ആള് വലുതായ മാതിരിയുണ്ട്. ഭാവിയെക്കുറിച്ച് കാഴ്ചപ്പാടും ഉത്തരവാദിത്തബോധവുമുണ്ട്. ഉമ്മ, എനിക്കും സെൽവക്കും കൂടി ഒരു മേശ വേണം, എഴുതാനും സാധനങ്ങൾ വെക്കാനും. എന്നാലേ ഒരു സുഖമുണ്ടാകുള്ളൂ. സ്കൂളിൽ ഞാൻ 7-ൽ എത്താൻ പോവല്ലേ. അപ്പോൾ കുറേ ഹോംവർക്കുണ്ടാകും. അതൊക്കെ കണ്ടിട്ടാ ഞാൻ കൂടി ജോലിക്ക് പോകട്ടെ എന്ന് ചോദിച്ചത് മോനെ, ഷാഹിദ പറഞ്ഞു. സ്കൂളും മദ്രസും വിട്ടുവരുമ്പം ഉമ്മാനെ കണ്ടാൽ എനിക്ക് ചെറിയ കുട്ടികൾക്ക് അമ്പിളിമാമനെ കാണുമ്പോഴുള്ള സന്തോഷം പോലെയാ, അജ്മൽ പറഞ്ഞു. മകന്റെ മാതൃസ്നേഹവും അവനുപയോഗിച്ച ഉപമയും ഷാഹിദയുടെ മനസ്സിൽ പൂനിലാവു പരത്തി. മക്കൾ വലിയ സമ്പത്താണെന്ന് ഇസ്ലാം പറഞ്ഞത് എത്ര സത്യമാണ്! അതോടൊപ്പം അവർ ഒരു പരീക്ഷ കൂടിയാണ്. അള്ളാഹുവെ സ്നേഹിക്കുന്നവരും സൽസ്വഭാവമുള്ളവരുമായിരിക്കുമ്പോൾ മാത്രമേ മക്കൾ സമ്പാദ്യമായി തീരുകയുള്ളൂ. അവരെ അങ്ങനെയാക്കൽ മാതാപിതാക്കളുടെ കടമയാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അള്ളാഹുവിന്റെ പരീക്ഷയിൽ തോറ്റതുതന്നെ. ഉമ്മന്താ ഒന്നും മിണ്ടാത്തത്? എത്ര നേരായി ആലോചിച്ചു നിൽക്കണ്? അജ്മൽ ചോദിച്ചു. ആലോചനയാണ് കുഞ്ഞെ മനുഷ്യരെ ജീവിപ്പിക്കുന്നത്. നല്ല ചിന്തകൾ, നല്ല പ്രതീക്ഷകൾ എപ്പോഴും നമുക്ക് വേണം. അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് ഓർക്കുകയായിരുന്നു ഞാൻ. ഉപ്പ മരിച്ചപ്പോൾ എത്രയാണ് ഞാൻ ദുഃഖിച്ചത്! എങ്ങനെ നിങ്ങളെ പോറ്റുമെന്നായിരുന്നു ചിന്ത. ഖുർആൻ പരിഭാഷ വായിച്ചപ്പം എല്ലാ ദുഃഖത്തിനും പരിഹാരമായി. അജ്മലിന് ഉമ്മ വായിച്ച ആശയം അറിയാൻ തിടുക്കമായി. പ്രശ്നങ്ങൾക്ക് പരിഹാരവും മനസ്സിന് ആശ്വാസവും നൽകുന്ന ആ ഖുർആൻ വചനങ്ങൾ തനിക്കും പഠിക്കണം. അത് പറഞ്ഞുതരാൻ അവൻ ഉമ്മയോട് ആവശ്യപ്പെട്ടു. അതെല്ലാം ഞാൻ പിന്നീട് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾക്കുള്ള മേശയും ഭക്ഷണവും വസ്ത്രങ്ങളൊക്കെ പടച്ചോന്റെ ഖജനാവിലുണ്ട്. ആർക്കെപ്പോൾ എത്ര കൊടുക്കണമെന്ന് പടച്ചോൻ തീരുമാനിക്കും. നമ്മൾ പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അവൻ തന്നതിൽ സന്തോഷിക്കുക. ഇത് ഞാൻ ഖുതുബയിൽ കേട്ടിട്ടുണ്ടുമ്മ. ഉമ്മാക്ക് ഇതൊക്കെ നന്നായി അറിയാമല്ലോ. ഉമ്മാക്ക് മദ്രസയിൽ ടീച്ചറാവാൻ പറ്റും. അജ്മലിന്റെ സംസാരത്തിൽ സാന്ദർഭികമായി വന്ന ഈ വാക്ക് ഷാഹിദയുടെ മനസ്സിലൊരു പുതിയ വെളിച്ചമായി. ഒരിക്കലും തന്റെ ചിന്തയിൽ വരാത്ത ആശയമാണ് മകനിൽ നിന്ന് കേട്ടത്. അവൾ വീണ്ടും ചിന്തയിലാണ്ടു.
2: ഒരു അടിപൊളി കഥയാണ് നമ്മളിപ്പോൾ കേട്ടത്. ഷാഹിദയുടെ ചിന്താലോകം എന്ന മനോഹരമായ കഥ നമ്മൾ കേട്ടു. അജ്മലും കുഞ്ഞുപെങ്ങളും എന്ന പുസ്തകത്തിൽ നിന്നായിരുന്നു കഥ നമ്മൾ കേട്ടത്. കൂട്ടുകാരുടെ സ്വന്തം വീട്ടിയങ്കിളിന്റെ മനോഹരമായ ശബ്ദത്തിൽ ആ കഥ പറഞ്ഞു തന്നപ്പോൾ അതിന് രസം ഏറെ കൂടിയെന്നുകൂടി സൂചിപ്പിക്കുകയാണ്.
4: അതെ. ഇനി നാം പ്രവേശിക്കുന്നു ജനക്ഷേമം. ഇന്നത്തെ ജനക്ഷേമം പ്രോഗ്രാമിൽ മുജീബ് റഹ്മാൻ തിരുത്തിയാടും, അതുപോലെ തന്നെ നവാസ് ഒളവണ്ണയും നമ്മോടൊപ്പം ചേരുന്നു.
2: മാനസിക വൈകല്യം സംഭവിച്ചവരുടെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയത്തിലാണ് ഇന്നത്തെ ജനക്ഷേമം വരുന്നത്. കേട്ടുവരാം.
7: ജനക്ഷേമം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കൂടെ ഇന്നുള്ളത് തിരുത്തിയാട് സ്വദേശിയായ മുജീബ് റഹ്മാൻ സാഹിബാണ്. അദ്ദേഹം പിന്നെ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ കീഴിലുള്ള ഭിന്നശേഷി വിഭാഗത്തിൻ്റെ ഒരു ട്രെയിനറാണ്. അദ്ദേഹം ആർ സി ഐയുടെ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഭാഗമായി കേരളത്തിലങ്ങോളം ഇങ്ങോളം ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഈ രംഗത്ത് 22 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന മാന്യ അദ്ദേഹത്തിന് സ്വാഗതം. അദ്ദേഹത്തെ തന്നെ ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്.
8: സ്വാഗതം. അസ്സലാമു അലൈക്കും. മുജീബ് റഹ്മാൻ MP, ഭിന്നശേഷി ക്ഷേമ രംഗത്ത് 1999 മുതൽ പ്രവർത്തിച്ചു വരുന്നു. കോഴിക്കോട് മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കായുള്ളൊരു സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പലായി 13 വർഷം സേവനമനുഷ്ഠിച്ചു. ശേഷം കേരള ഗവൺമെൻറ് ഭിന്നശേഷി വിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമാക്കി ആരംഭിച്ച സ്റ്റേറ്റ് ഇനീഷ്യേറ്റീവ് ഓൺ ഡിസബിലിറ്റീസ് എന്ന പ്രോജക്റ്റിൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്ററായി സേവനമനുഷ്ഠിച്ചു വരുന്നു.
7: താങ്കൾക്ക് ഈ രംഗത്ത് ഒരുപാട് അവാർഡുകളൊക്കെ ലഭിച്ചിട്ടുണ്ടല്ലോ, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
8: കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും താഴെക്കടയിൽ നിൽക്കുന്ന, പ്രത്യേകിച്ചും സാമ്പത്തികമായി പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിലെ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടി ആരംഭിച്ച സ്ഥാപനം. അവിടുത്തെ പ്രവർത്തനങ്ങൾ ഏകദേശം 2000 ആദ്യ കാലഘട്ടങ്ങളിൽ സമൂഹത്തിൽ തുല്യതയില്ലാത്ത രീതിയിലുള്ളതായിരുന്നു. എന്ന് പറഞ്ഞാൽ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ പുറം ലോകം കാണിക്കാതെ, സ്ഥാപനങ്ങളിലേക്ക് എത്തിക്കാതെ വെറും വീടിൻ്റെ ഉള്ളറകളിൽ ഒതുങ്ങിക്കഴിയുന്നൊരു സാഹചര്യത്തിൽ നമ്മുടെ സ്ഥാപനം ചെയ്തുകൊണ്ടിരുന്നത് ഇത്തരം കുട്ടികളെ പുറത്തോട്ട് കൊണ്ടുവരികയും സാധാരണ കുട്ടികൾക്ക് കിട്ടുന്ന എല്ലാ അവസരങ്ങളും നൽകി ഇവരുടെ പരിമിതികളെ മറികടന്ന് മുഖ്യധാരയിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമം, അതിൻ്റെ ഭാഗമായി ഈ കുട്ടികളെ പ്രത്യേകം ട്രെയിനിൽ ബോഗിയൊക്കെ റിസർവ് ചെയ്തുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് 2-3 ദിവസം ഇവരുടെ രക്ഷാകർത്താക്കൾ കൂടാതെ തന്നെ കൊണ്ടുപോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ട്രെയിനിൽ യാത്ര ചെയ്യാൻ ഇവർ പ്രയാസമുണ്ടാക്കുന്നൊരു സാഹചര്യം, അതുപോലെ പബ്ലിക് പാർക്കിലേക്ക്, പൊതു ഇടങ്ങളിലേക്ക്, പബ്ലിക് വാഹനങ്ങളിൽ, പബ്ലിക് ഹോട്ടലിലൊക്കെ കയറുമ്പം ഇവർ പ്രശ്നക്കാരാവും എന്നുള്ള അർത്ഥത്തിൽ രക്ഷാകർത്താക്കൾ ഇവരെ കൊണ്ടുപോവാതെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം. അതിനൊരു മാറ്റം ഉണ്ടാവാൻ വേണ്ടി ഇത്തരം വേളകളിൽ ഈ കുട്ടികൾ ഏത് രീതിയിലുള്ള പ്രയാസങ്ങളാണ് സൃഷ്ടിക്കുന്നത് എന്ന് മനസ്സിലാക്കുക എന്നുള്ളത് കൂടെ ഇത്തരം ഔട്ടിങ്ങുകളുടെ ലക്ഷ്യമായിരുന്നു. അങ്ങനെ ആ ഔട്ടിങ് കഴിഞ്ഞാൽ പിന്നീടുള്ള ഞങ്ങളുടെ പ്രവർത്തനം ഈ ഓരോ കുട്ടിയും ഓരോ സന്ദർഭങ്ങളിലും ചെയ്ത പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പരിമിതികൾ എന്തൊക്കെയെന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കി അത് മറികടക്കാനുള്ള പ്രത്യേക ട്രെയിനിങ് കൊടുത്തതുകൊണ്ട് തന്നെ വലിയ മാറ്റമാണ് കുട്ടികൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനങ്ങളൊക്കെ പരിഗണിച്ചിട്ടാവാം 2010 കേരളത്തിലെ മികച്ച സ്പെഷ്യൽ എഡ്യൂക്കേറ്റർക്കുള്ള PV Thambi സ്മാരക അവാർഡ് നേടുകയുണ്ടായി. ഒപ്പം 2 സ്ഥാപനം കേരളത്തിലെ മികച്ച ഭിന്നശേഷി മേഖലയിലെ മികച്ച സ്ഥാപനത്തിനുള്ള അവാർഡുകളും നേടി. 2013 ഇന്ത്യയിലെ തന്നെ മികച്ച ഭിന്നശേഷി മേഖലയിലെ സ്ഥാപനം എന്നുള്ള അംഗീകാരം കൂടെ നേടാൻ സാധിച്ചിട്ടുണ്ട്.
7: ഈ ഭിന്നശേഷി വിഭാഗത്തെക്കുറിച്ച് പറയുമ്പോൾ അവർ എത്ര വിഭാഗമുണ്ട്? കേരള കേന്ദ്ര ഗവൺമെൻറ്റുകൾ ഇവരെ എങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത്?
8: 2016 ഇന്ത്യൻ പാർലമെൻറ്റ് ഭിന്നശേഷി വിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ടൊരു നിയമം പാസാക്കുകയുണ്ടായി, ഭിന്നശേഷി അവകാശ നിയമം. അത് പ്രകാരം ഇന്ത്യയിൽ നിലവിൽ 21 ഭിന്നശേഷി വിഭാഗങ്ങളുണ്ട്. ഈ നിയമം പാസാക്കുന്നതുവരെ 7 വിഭാഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ നിലവിൽ 21 വിഭാഗങ്ങളുണ്ട്. ഈ 21 വിഭാഗങ്ങൾക്കും സംസ്ഥാനത്ത് പ്രത്യേക മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റുകൾ നൽകുകയും അവർക്ക് അവരുടെ ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പ്രത്യേക സഹായ സംവിധാനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
7: ഈ 21 വിഭാഗം എന്ന് പറയുമ്പോൾ അതൊന്ന് ചുരുക്കി വിവരിക്കാമോ?
8: 21 വിഭാഗം എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് 2016 വരെ ഉണ്ടായിരുന്ന 7 വിഭാഗങ്ങൾ ഏതൊക്കെ നോക്കാം. ഒന്ന്, കാഴ്ച വൈകല്യമുള്ളവർ. രണ്ടാമത്തത്, ഭാഗിക കാഴ്ചക്കുറവ്. മൂന്ന്, കേൾവി വൈകല്യം. നാല്, ശാരീരിക വൈകല്യം. അഞ്ച്, മാനസിക വൈകല്യം. ആറ്, മാനസിക രോഗം. ഏഴ്, ഭേദമായ കുഷ്ഠരോഗം. ഈ 7 വിഭാഗങ്ങളായിരുന്നു മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത്. ഈ ഭിന്നശേഷി അവകാശ നിയമം വന്നതോടുകൂടി 14 വിഭാഗം കൂടെ കൂടുതലായിട്ട് ഭിന്നശേഷി മേഖലയിലേക്ക് വന്നു എന്നുള്ളതാണ് പ്രത്യേകത. ആ വിഭാഗങ്ങൾ സെർബ്രൽ പാൾസി, ഓട്ടിസം, പഠന വൈകല്യം, ഹൃസ്വകായത്വം, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്, ന്യൂറോ ഡെവലപ്മെന്റ് ഡിസബിലിറ്റീസ്, ഹീമോഫീലിയ, താലസീമിയ, സിക്കിൾ സെൽ അനീമിയ, മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ്, പാർക്കിസൺസ് എന്നിവയാണ്. അങ്ങനെ മൊത്തം 21 വിഭാഗമാണ് ഇപ്പോൾ അംഗീകൃത ഭിന്നശേഷി വിഭാഗം.
7: നമുക്ക് ഇതിൽ ഇപ്പോൾ മാനസിക വൈകല്യമുള്ളവരുമായി ബന്ധപ്പെട്ട ഒരു കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്.
8: തീർച്ചയായും.
7: അതിൽ ട്രെയിൻഡ് ആണല്ലോ താങ്കൾ. അപ്പോൾ മാനസിക വൈകല്യങ്ങൾ നമുക്ക് പല അത് പല തരമുണ്ട്. അതായത് അത് 2, 3, 4 തരങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ടല്ലോ. അത് എങ്ങനെയൊക്കെയാണത്?
8: ഭിന്നശേഷി വിഭാഗങ്ങളിൽ ഏറ്റവും അധികം പ്രയാസം അനുഭവിക്കുന്ന വിഭാഗം സത്യത്തിൽ ബൗദ്ധിക വെല്ലുവിളി നേരിടുന്ന വിഭാഗങ്ങളാണ്. മാനസിക വെല്ലുവിളി നേരിടുന്ന നമ്മൾ MR എന്നൊക്കെ ഷോർട്ട് പേരിലറിയപ്പെടുന്ന വിഭാഗം. അവരിൽ തന്നെ മറ്റ് ഭിന്നശേഷി വിഭാഗങ്ങളെപ്പോലെ തന്നെ 4 കാറ്റഗറിയുണ്ട്. ചെറിയ തോതിലുള്ള ബുദ്ധിപരിമിതിയുള്ള മൈൽഡ് വിഭാഗങ്ങളുണ്ട്. സാധാരണഗതിയിൽ ഈ മാനസിക വെല്ലുവിളി നേരിടുന്നവരെ IQ മാനദണ്ഡമാക്കിയിട്ടാണ് വേർതിരിച്ചെടുക്കാറ്. IQ എന്ന് പറയുമ്പോൾ ബുദ്ധിമാനം. സാധാരണ വ്യക്തികളുടെ ബുദ്ധിമാനം ശരാശരി 100-നും 90-നും 110-നും ഇടക്കാണ് നമുക്കറിയാം. 70-ൽ താഴെ IQ ബുദ്ധിമാനമുള്ള വിഭാഗമാണ് സത്യത്തിൽ നമ്മൾ പറയുന്ന മാനസിക വെല്ലുവിളി നേരിടുന്നവർ. ഈ IQ 50-നും 70-നും ഇടക്കുള്ള വിഭാഗം മൈൽഡ് MR അഥവാ നേരിയ ബുദ്ധിമാന്തിയുള്ളവർ എന്നറിയപ്പെടുന്നു. IQ 35-നും 49-നും ഇടക്കാണെങ്കിൽ അവർ മോഡറേറ്റ് ആണ്, മിതമായ ബുദ്ധിമാന്ദ്യം. 20-നും 34-നും ഇടക്കാണെങ്കിൽ സിവിയർ അഥവാ തീവ്ര ബുദ്ധിമാന്ദ്യം. 20-ന് താഴെ IQ ഉള്ള കുട്ടികളെയാണ് നമ്മൾ പ്രൊഫൗണ്ട് MR അഥവാ ഗുരുതര ബുദ്ധിമാന്ദ്യം എന്ന് അറിയപ്പെടുന്നത്.
7: അപ്പോൾ നമ്മൾ ഈ ബുദ്ധിമാന്ദ്യം വളരെ ഏർലി സ്റ്റേജിൽ കണ്ടുപിടിച്ചാൽ അത് തെറാപ്പിയും ചികിത്സയും ഒക്കെ കൊടുത്ത് മാറ്റാൻ ഏറെക്കുറെയൊക്കെ ഓവർകം ചെയ്യാൻ പറ്റും എന്ന് നമുക്കറിയാലോ. അപ്പോൾ അതിന് ഈ ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കാൻ, കുട്ടിയാവുമ്പോൾ തന്നെ ഇത് കണ്ടുപിടിക്കാൻ എന്ത് സംവിധാനമാണ് നിലവിലുള്ളത്?
8: സത്യത്തിൽ ഈ ഭിന്നശേഷി വിഭാഗങ്ങളുടെ റീഹാബിലിറ്റേഷൻ അഥവാ പുനരധിവാസ പ്രക്രിയയിൽ വളരെ നിർണായകമായ 2 ഘട്ടങ്ങളാണ് ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച നേരത്തെ കണ്ടെത്തൽ, അതുപോലെ നേരത്തെയുള്ള ഇടപെടൽ, ഏർലി ഡിറ്റക്ഷൻ, ഏർലി ഇൻ്റർവെൻഷൻ. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബൗദ്ധിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതിൽ പ്രത്യേകിച്ചും സിവിയർ അല്ലെങ്കിൽ പ്രൊഫൗണ്ട് ഈ മോഡറേറ്റ് വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെയൊക്കെ കൂടുതൽ പരിശീലനമില്ലാത്ത, കൂടുതൽ ധാരണയില്ലാത്ത സാധാരണ ജനങ്ങൾക്ക് പോലും എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ് വസ്തുത. ചെറിയൊരു ഈ മേഖലയെക്കുറിച്ച് ചെറിയൊരു അറിവ് ഉണ്ടെങ്കിൽ തന്നെ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇത്തരം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ വളർച്ചാ വികാസഘട്ടങ്ങളിൽ കാലതാമസം നേരിടുന്നവരായിരിക്കും. നമ്മൾ ഡെവലപ്മെൻ്റൽ മൈൽസ്റ്റോൺസ് എന്ന് പറയാറുണ്ടല്ലോ. അതായത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഓരോ പ്രായത്തിലും ആ കുട്ടി ആർജിച്ചെടുക്കേണ്ട ചില വളർച്ചാഘട്ടങ്ങളുണ്ട്. അതിൽ കാലതാമസം നേരിടുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇപ്പോൾ 2 മാസത്തിൽ സാധാരണ കുഞ്ഞ് അമ്മയുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുമെന്നുള്ളതാ. 4 മാസമാകുമ്പോൾ കഴുത്തുറയ്ക്കും. 6 മാസമാകുമ്പോൾ പിടിച്ചിരിക്കും. 8 മാസമാകുമ്പോൾ സ്വന്തമായിട്ടിരിക്കും. 10 മാസമാകുമ്പോൾ പിടിച്ചു നിൽക്കും തുടങ്ങിയ ഈ ഒരു ഘട്ടങ്ങൾ ഞാനീ പറഞ്ഞ ബൗദ്ധിക വെല്ലുവിളി നേരിടുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം താമസിച്ചേ നടക്കൂ. അപ്പോൾ ഒരു 4 മാസമായിട്ട് കഴുത്തുറച്ചില്ല, നമുക്ക് പരമാവധി 1 മാസം കൂടെ വേണമെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യാം. 1-5 മാസമായിട്ടും കഴുത്ത് ഉറയ്ക്കാത്ത കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആ പ്രായത്തിൽ തന്നെ വിദഗ്ധ ഇടപെടലുണ്ടാവുകയാണെങ്കിൽ ഭാവിയിൽ സങ്കീർണതകൾ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് കുഞ്ഞിനെ ഏറെക്കുറെ ഒരു സാധാരണ അവസ്ഥയിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇത്രയും നേരത്തെ കണ്ടെത്താനുള്ള സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. അത് ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ആ പ്രായത്തിൽ തന്നെ കണ്ടെത്തുകയും ചെയ്തു കഴിഞ്ഞാൽ വലിയൊരാളോളം ഇവരെ പ്രശ്നരഹിത വിഭാഗക്കാരാക്കി മാറ്റാൻ പറ്റും എന്നുള്ളതാണ് ഗുണപരമായ വസ്തുത.
9: അങ്ങനെ കണ്ടെത്തിക്കഴിഞ്ഞാൽ അവർക്ക് നിലവിലുള്ള ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ തെറാപ്പി അങ്ങനെ എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ, അതൊന്ന് വിശദീകരിച്ചു തന്നായിരുന്നു.
8: ഒത്തിരി സംവിധാനങ്ങളാണ് ഈ ഏർലി ഡിറ്റക്ഷൻ അല്ലെങ്കിൽ ഏർലി ഇൻ്റർവെൻഷൻ മേഖലകളിൽ ഇപ്പം നിലവിലുള്ളത്. നമ്മളൊരു ഒരു 10 വർഷം പിറകോട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഈ മേഖലകളിൽ സംവിധാനങ്ങൾ വളരെ പരിമിതമായിരുന്നു എന്നുള്ളതാണ് വസ്തുത. എന്നാൽ നിലവിലൊരു സാഹചര്യം പരിഗണിക്കുമ്പോൾ ഗവൺമെൻറ് തലത്തിലും സന്നദ്ധ സംഘടനാ സംവിധാനങ്ങളിലുമൊക്കെയായി ഇത്തരം പ്രാരംഭ നിർണയക ഘട്ടങ്ങൾ അല്ലെങ്കിൽ അത്തരം സ്ഥാപനങ്ങൾ ഒത്തിരിയുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് തലത്തിൽ തന്നെ പറയുകയാണെങ്കിൽ എല്ലാ ജില്ലകളിലും ജില്ലാ പ്രാരംഭ ഇടപെടൽ കേന്ദ്രങ്ങൾ അഥവാ ഡിസ്ട്രിക്ട് ഏർലി ഇൻ്റർവെൻഷൻ സെൻ്ററുകൾ നിലവിൽ വന്നു കഴിഞ്ഞു. ഇപ്പം നമ്മളിപ്പോൾ നിൽക്കുന്ന മലപ്പുറം ജില്ലയിലാണെങ്കിൽ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലാണ് ഈ സംവിധാനമുള്ളത്. അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു പ്രായത്തിലുള്ള അഥവാ 1-2 മാസം അല്ലെങ്കിൽ 3 മാസം പ്രായമുള്ള കുഞ്ഞിനെ പോലും നമുക്കവിടെ ഒരു സംശയം തോന്നുകയാണ്, കുഞ്ഞ് മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നില്ല അല്ലെ അമ്മയുടെ മുഖത്ത് നോക്കുന്നില്ല എന്ന് നമുക്കൊരു സംശയം തോന്നുന്നെങ്കിൽ ആ പ്രായത്തിൽ തന്നെ നിങ്ങൾക്ക് കുഞ്ഞിനെ ഈ സ്ഥാപനത്തിലെത്തിച്ചു കഴിഞ്ഞാൽ അവിടെ എല്ലാ തെറാപ്പിയും എല്ലാ എക്സ്പേർട്സും മാത്രമല്ല ആധുനിക ഉപകരണങ്ങളടക്കം ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞിനെ പരിശോധിച്ച് കൃത്യമായി പരിശോധിച്ചിട്ട് ഏത് തരം തുടർ സാഹചര്യങ്ങളാണ് അല്ലെങ്കിൽ തുടർ തെറാപ്പി സംവിധാനങ്ങളാണ് കുഞ്ഞിന് വേണ്ടത് എന്ന് പരിശോധിച്ച് അതവിടെ നൽകുന്നു. ചില കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്പീച്ച് തെറാപ്പി ആവണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഫിസിയോതെറാപ്പി, ഏർലി ഇൻ്റർവെൻഷൻ തെറാപ്പി, ഡിവലപ്മെൻറ്റൽ തെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി, സ്പീച്ച് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഇങ്ങനെ എല്ലാ സംവിധാനങ്ങളും തീർത്തും സൗജന്യമായി ഡിസ്ട്രിക്ട് ഏർലി ഇൻ്റർവെൻഷൻ സെൻ്ററുകളിലുണ്ട്.
9: അത് മിക്കവാറും എല്ലാ
8: ജില്ലകളിലും ഉണ്ട്. ഇത് വെറും ഒരു DICയെ കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത്. വീണ്ടും കുറേ സംവിധാനങ്ങൾ, ഇപ്പോൾ ഓട്ടിസം വിഭാഗങ്ങളെ അത്തരം കുട്ടികൾക്ക് നേരത്തെ കണ്ടെത്താനും നേരത്തെ ഇടപെടാനുമായി ഓട്ടിസം സെൻ്ററുകൾ കേരളത്തിൽ 7 മെഡിക്കൽ കോളേജുകളോടനുബന്ധിച്ച് 6 മെഡിക്കൽ കോളേജിനോടനുബന്ധിച്ചും കൂടാതെ കോഴിക്കോട് ഇംഹാൻസ് എന്ന സ്ഥാപനത്തിലും അങ്ങനെ 7 സ്ഥാപനങ്ങളിൽ സൗജന്യമായി പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയും നേരത്തെ ഞാൻ സൂചിപ്പിച്ച എല്ലാ തെറാപ്പിസ്റ്റുകളുടെയും സേവനം തീർച്ചയായും സൗജന്യമാണ്.
9: ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി നമ്മളെപ്പോലെ എടുത്ത് നിങ്ങളെപ്പോലെയുള്ളൊരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ആളുകളുടെ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ അവർ ഗവൺമെൻറ്റോ സ്വകാര്യ മേഖലയൊക്കെ നടത്തുന്ന സ്ഥാപനങ്ങളിലാണല്ലോ എത്തുക. അവിടെ നമുക്ക് എന്ത് ഏത് രീതിയിലാണ് ഇവരെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുക? ഒരു പൂർണ്ണമായിട്ടും നമുക്കത് മാറ്റിയെടുക്കാനോ അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു നോർമൽ പേഴ്സണാക്കി എടുക്കാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ തോത് കുറച്ച് ഡെയിലി ലിവിങ് സ്കില്ല് ഡെവലപ്പ് ചെയ്ത് അവരുടെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുപോകാൻ നിങ്ങൾ എന്ത് സംവിധാനമാണ് ഇപ്പോൾ നിലവിലുള്ളത്?
8: ബുദ്ധി പരിമിതിയുള്ള കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റ് കുഞ്ഞുങ്ങളിൽ നിന്നും ഇവർ ഏറെ വിഭിന്നരാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ താങ്കൾ സൂചിപ്പിച്ച ദൈനംദിന കൃത്യനിർവഹണമുണ്ട് അഥവാ ADL ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്, ഇതിലിവർ സ്വയം പര്യാപ്തരായിരിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ട്രെയിനിങ് നമ്മൾ ആരംഭിക്കുന്നത് അവിടെ വെച്ചാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 3 വയസ്സായിട്ടും സ്വന്തമായിട്ട് പല്ല് തേക്കാത്ത അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത, 5 വയസ്സായിട്ടും സ്വന്തമായി പല്ല് തേക്കാത്ത അല്ലെ സ്വന്തമായി ഡ്രസ്സ് ചെയ്യാൻ അറിയാത്ത ഇത്തരം കുഞ്ഞുങ്ങളെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1.5-2 വയസ്സിൽ തന്നെ കണ്ടെത്തിയിട്ട് ആ പ്രായത്തിൽ തന്നെ ഇത്തരം ദൈനംദിന കൃത്യനിർവഹണത്തിൽ പരിശീലനം കൊടുക്കുക എന്നുള്ളതാണ് കേരളത്തിലെന്നല്ല ഈ ബുദ്ധി പരിമിതിയുള്ള കുഞ്ഞുങ്ങളുടെ മേഖലയിൽ ഇതം പ്രഥമമായി ചെയ്യേണ്ടതും ചെയ്തുകൊണ്ടിരിക്കുന്നതും. അതോടൊപ്പം ഈ ഭക്ഷണം കഴിക്കാനും ടോയ്ലറ്റിങ്ങിൽ ബ്രഷിങ് ഡ്രസ്സിങ് ഗ്രൂമിങ് പോലെയുള്ള കാര്യങ്ങളിൽ പരിശീലനം കൊടുത്തു തുടങ്ങുമ്പോഴാണ് നമ്മൾ അക്കാഡമിക് മേഖലകൾ എഴുതാനും വായിക്കാനും കണക്ക് കൈകാര്യം ചെയ്യാനൊക്കെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് പടിപടിയായി വളർന്ന് കുഞ്ഞിനെ ഒരു തൊഴിലും കൂടെ അഭ്യസിപ്പിച്ചിട്ട് സമൂഹത്തിലേക്ക് ഇറക്കി വിടുക എന്നുള്ള സംവിധാനമാണ് ചെയ്യേണ്ടതും ചെയ്തുകൊണ്ടിരിക്കുന്നതും.
9: സാധാരണ ഇപ്പോൾ തൊഴിലിനെ കുറിച്ച് താങ്കൾ സൂചിപ്പിച്ചല്ലോ, എന്ത് തൊഴിലാണ് ഇവർക്ക് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റുക, ട്രെയിനിങ് കൊടുക്കാൻ പറ്റുന്നത്?
8: പൊതുവായി ബുദ്ധിപരിമിതിയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇന്ന മേഖല അല്ലെങ്കിൽ ഇന്ന തൊഴിൽ പഠിപ്പിച്ചെടുക്കാം എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം അത് ഡിപ്പെൻസ് ആണ്, ഓരോ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞിൻ്റെ പരിമിതികൾ കൃത്യമായി മനസ്സിലാക്കി ഒപ്പം അവൻ്റെ കഴിവുകളെയും കൃത്യമായി നമ്മൾ അസസ്മെൻ്റ് നടത്തിയിട്ട് കൃത്യമായി ഒരു മേഖല തിരഞ്ഞെടുക്കുന്നു, ആ മേഖലയിൽ പ്രാവീണ്യം നൽകുന്നു,

0: യൂണിറ്റ് തുടങ്ങാനും അവരെ ഒരു എന്താ പറയുക വരുമാനദായകനാക്കി മാറ്റിയെടുക്കാനും സാധിക്കും.
1: അപ്പം സാധാരണ ഒരു യൂണിറ്റിൽ ഒരു കുറഞ്ഞ ബുദ്ധി വൈകല്യമൊക്കെ ഉള്ള ഒരാളെ നമുക്ക് ഈ തരം ട്രെയിനിങ് കൊടുത്തിട്ട് വിടാൻ പറ്റുമോ?
0: തീർച്ചയായിട്ടും. പലപ്പോഴും ഇത്തരം കുഞ്ഞുങ്ങൾ ഒരു സൂപ്പർവിഷൻ കൂടെ ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് പരിപൂർണമായിട്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവനെ മാത്രം അങ്ങ് ഏൽപ്പിക്കാതെ ഒരു എന്താ പറയുക ഒരു മൾട്ടി യൂണിറ്റിൽ ഒരു ഭാഗവാക്കായിട്ട് ഒരു മോണിറ്ററിങ്ങോട് കൂടി കുഞ്ഞിനെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ വളരെ പെർഫെക്ഷനോടുകൂടി ഇവർ ചെയ്യുമെന്നുള്ളതാണ് വസ്തുത. എനിക്ക് അനുഭവമുണ്ട്. ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ തന്നെ 10 കുട്ടികളെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിലോട്ട് വൊക്കേഷണലി ഇൻഡിപെൻഡാക്കി മാറ്റിയപ്പോൾ മനസ്സിലാവുന്നത് ഇവർ ചെയ്യുന്ന ജോലി വളരെ പെർഫെക്ഷനോടുകൂടി കൃത്യമായി ഇവർ ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം മറ്റ് രീതിയിലുള്ള താല്പര്യങ്ങളോ അല്ലെങ്കിൽ സമയം കൊല്ലികളോ ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ അവരതിൽ ഡെഡിക്കേറ്റഡ് ആയിരിക്കും.
1: ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. ഇവർക്ക് ഇവരുടെ പാരൻസ് സത്യത്തിൽ ഒരു കുട്ടി മെൻ്റലി റിട്ടാർഡേഷൻ അല്ലെ മെൻ്റലി ഹാൻഡിക്കാപ്പ്ഡ് ആകുമ്പോൾ അവരുടെ പാരൻ്റ് ശരിക്ക് മാനസികമായി പ്രയാസപ്പെടുന്നില്ലേ?
0: തീർച്ചയായിട്ടും.
1: അവരെ നമ്മളെങ്ങനെ റീഹാബിലിറ്റേറ്റ് ചെയ്യും?
0: പലപ്പോഴും ഇത്തരം കുടുംബങ്ങളിൽ സംഭവിക്കുന്നൊരവസ്ഥയാണ് താങ്കൾ സൂചിപ്പിച്ചിട്ടുള്ളത്. കുഞ്ഞിന് ബുദ്ധിപരിമിതിയുണ്ട് അല്ലെങ്കിൽ വളർച്ചാ വികാസത്തിൽ കാലതാമസം നേരിടുന്നുണ്ട് എന്നറിയുമ്പോഴേക്കും ഒരു പക്ഷേ രക്ഷാകർത്താക്കൾ തളർന്നു പോകുന്ന ഒരു സാഹചര്യം. മാത്രമല്ല ഇനി അങ്ങോട്ട് കുഞ്ഞിൻ്റെ ഭാവി എന്ത്, ഏത് രീതിയിലാണ് അവന് സേവനം കൊടുക്കേണ്ടത് എന്ന് കൃത്യമായി അറിയാത്തൊരു സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കുടുംബത്തിൽ ഒരു താളക്രമം ഭംഗം സംഭവിക്കുന്നുണ്ട്. അത്തരം മേഖലകളിലാണ് പ്രൊഫഷണൽസിൻ്റെ ഇടപെടൽ വേണ്ടത്. അത്തരം കുടുംബങ്ങളെ തോളോട് തോൾ ചേർത്ത് പിടിക്കാനും കൃത്യമായി ഈ കുഞ്ഞിന് നൽകേണ്ട സഹായ സംവിധാനങ്ങളെക്കുറിച്ച് ഇടപെടലുകളെക്കുറിച്ച് കുടുംബത്തെ ബോധ്യപ്പെടുത്താനും അത്തരം സെൻ്ററുകളിലേക്ക് എത്തിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി ഇത്തരം ഏർലി പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഇടപെടൽ നടത്താനുള്ള സംവിധാനങ്ങൾ ഗവൺമെൻറ് തലത്തിലും മറ്റ് സന്നദ്ധ സംഘടനാ തലത്തിലും ധാരാളമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ DEIC ഒക്കെ ആണെങ്കിൽ ഗവൺമെൻറ് സംവിധാനങ്ങളാണ്. ഒപ്പം കേരളത്തിലെ മിക്ക ജില്ലകളിലും സന്നദ്ധ സംഘടന നടത്തുന്ന ഏർലി ഇൻ്റർവെൻഷൻ സെൻ്ററുകൾ വളരെ മാതൃകാപരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്.
1: അപ്പം ഈ റീഹാബിലിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പം പൊതുവേ അതായത് ഭിന്നശേഷിക്കാരുടെ പേരൻസ് ഒക്കെ ഞാൻ കണ്ടുവരുന്നത് വളരെ പുവർ ഫാമിലിയിലാണ്. അല്ലാതെ അതിസമ്പന്നരോ സമ്പന്നരോ ആയതൊക്കെ വളരെ അപൂർവം ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ഈ പാവങ്ങളായ ആളുകൾക്ക് ഇതും കൂടി വരുമ്പോൾ അവർക്ക് സത്യത്തിൽ അവർക്ക് അതെങ്ങനെയാണ് അവർ ഓവർകം ചെയ്തു പോവുക? അവർ അതിനെന്തെങ്കിലും സർക്കാരിനോ സ്വകാര്യ മേഖലക്കോ എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ?
0: ധാരാളം സംവിധാനങ്ങളുണ്ട്. ഇത്തരം കുടുംബങ്ങളെ അവരെ അവരനുഭവിക്കുന്ന സാമ്പത്തിക പ്രയാസങ്ങൾ അതിനൊരു സപ്പോർട്ട് എന്നുള്ള നിലക്ക് സഹായ സംവിധാനങ്ങൾ ഗവൺമെൻറ് തലത്തിൽ ധാരാളമുണ്ട്. അതിനെക്കുറിച്ച് കൃത്യമായ ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് തലത്തിലെ സംവിധാനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് നേരിട്ട് സാമ്പത്തിക സഹായം നൽകുന്ന സംവിധാനങ്ങൾ സഹായ പദ്ധതികളുണ്ട്. ഇവരുടെ ആരോഗ്യ സുരക്ഷ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒത്തിരി സഹായ പദ്ധതികളുണ്ട്. വിദ്യാഭ്യാസ സഹായ പദ്ധതികൾ, നേരത്തെ പറഞ്ഞുള്ള സൗജന്യ തെറാപ്പി സംവിധാനങ്ങൾ, അതുപോലെ സൗജന്യ ഉപകരണ വിതരണ സഹായ പദ്ധതികൾ, യാത്രാ സൗജന്യങ്ങൾ, ധാരാളം ഇത്തരം പദ്ധതികൾ, അതുപോലെ തൊഴിൽ നൽകാനുള്ള സാമ്പത്തിക സഹായ പദ്ധതികൾ തുടങ്ങി ധാരാളം പദ്ധതികൾ ഗവൺമെൻറ് തലത്തിൽ നിലവിലുണ്ട്. അതിനെക്കുറിച്ച് കൃത്യമായി എന്താണ് പറയുക സെൻസിറ്റൈസേഷൻ ബോധവൽക്കരണം അനിവാര്യമാണ്.
1: ജനക്ഷേമ പരിപാടിയുടെ ഈ ഒരു എപ്പിസോഡിൻ്റെ സമയം അവിടെ തീരുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് തുടർച്ച കേൾക്കാം.
2: പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് മാനസിക വൈകല്യം സംഭവിച്ചവരുടെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയത്തിലുള്ള ജനക്ഷേമം പ്രോഗ്രാമായിരുന്നു. നമ്മോടൊപ്പം ചേർന്നത് മുജീബ് റഹ്മാൻ തിരുത്തിയാട്, അതുപോലെ തന്നെ പീസ് റേഡിയോ പ്രതിനിധി നവാസ് വളവണ്ണ.

0: പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്ന് നാം നേരെ പ്രവേശിച്ചു സ്നേഹക്കൂട് എന്ന പ്രോഗ്രാമിലേക്കാണ്. കുടുംബാംഗങ്ങളിൽ കുളിർത്തന്നലായി എന്നും രാവിലെ വീശാറുള്ള സ്നേഹക്കൂടാണ് നാം കേൾക്കുന്നത്. കേട്ടുവരാം.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമ സല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദുൻ മജീദ്. എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹക്കൂടിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സ്നേഹക്കൂടിൻ്റെ ഈ എപ്പിസോഡിൽ നമ്മളോടൊപ്പം ഉള്ളത് സുലമുസ്ലാം അറബി കോളേജിലെ അധ്യാപകനും പ്രബോധകനുമായ ബഹുമാനനായ ഹാരിസ് ബിൻ സലീം അവറുകളാണ്. കുടുംബരംഗത്തെ ഇസ്ലാമീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലുള്ള ചർച്ചയിലേക്കാണ് ഇന്നത്തെ സ്നേഹക്കൂട് കടന്നെത്തുന്നത്. എല്ലാ ശ്രോതാക്കളെയും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം നേരുകയാണ്. സ്നേഹക്കൂടിൻ്റെ ഈ എപ്പിസോഡിൽ നമ്മൾ ആദ്യം കടന്നെത്തുന്നത് ഇൻഷാല്ലാ സമൂഹത്തിലെ രണ്ട് തട്ടിലുള്ള ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, കുടുംബരംഗത്ത് മാറ്റം കൊതിക്കുന്നവരും അതോടൊപ്പം കുടുംബരംഗത്ത് ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ സാധ്യമാകാതെ നിരാശപ്പെട്ട് ജീവിക്കുന്ന ആളുകളും കുടുംബരംഗത്തെ ഇസ്ലാമീകരിക്കാൻ ആഗ്രഹിക്കാത്ത ആളുകളും. ഹാരിസ് ബിൻ സലീമിനോട് ശ്രോതാക്കൾക്ക് വേണ്ടി നമ്മൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, മാറാൻ ആഗ്രഹിക്കുന്നവർക്കും മാറാൻ കഴിയാത്ത ഒരു പ്രതിസന്ധി പലപ്പോഴും കുടുംബരംഗത്ത് നിലനിൽക്കുന്നു. രണ്ട് തരത്തിലുള്ള ആളുകൾ കുടുംബങ്ങളിലുണ്ട്. ഒന്ന്, മാറാൻ ആഗ്രഹിക്കുന്ന പ്രബോധനങ്ങളെയും മത ഉപദേശങ്ങളെയും കേട്ട് കുടുംബം നന്നാവണം, മാറണം, എല്ലാവരും ഒരു ദീനീ കാഴ്ചപ്പാടിലേക്ക് എത്തണം എന്നാഗ്രഹിക്കുന്നവരും, എന്നാൽ അതിനനുസരിച്ച് കൂടെ വരാത്ത കുടുംബാംഗങ്ങളും. ഇത്തരം ഒരു പ്രതിസന്ധിയെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും?
2: നമ്മൾ ഈ ചർച്ചയിലേക്ക് കടന്നു വരുമ്പോൾ ചെറിയൊരു മുഖപുര ഏതാനും വാചകങ്ങൾ ആവശ്യമാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതായത്, സാധാരണഗതിയിൽ നമ്മുടെ കുടുംബത്തെ ഇസ്ലാമികവൽക്കരിക്കുക എന്നുള്ളത് നമ്മൾ വാശി പിടിക്കേണ്ട ഒരു കാര്യമാണ്. സാധാരണഗതിയിൽ എന്താ വെച്ചാൽ, ചില കാര്യങ്ങൾ നമുക്ക് പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ മാറ്റിവെക്കാനും ഒഴിവാക്കാനൊക്കെ പറ്റുന്ന ചില വിഷയങ്ങളുണ്ടായിരിക്കും. പക്ഷെ ഒരിക്കലും എന്തല്ല, നമ്മുടെ കുടുംബത്തെ ഇസ്ലാമികവൽക്കരിക്കുക എന്നുള്ളത് നമുക്കങ്ങനെ മാറ്റിവെക്കാനോ വിട്ടുവീഴ്ച ചെയ്യാനോ തടസ്സങ്ങൾ വരുമ്പോൾ വേണ്ടെന്ന് വെക്കാനോ പറ്റാത്ത കാര്യമാണ്. അതെന്തുകൊണ്ടെന്ന് വിചാരിച്ചാൽ, ഒന്ന്, നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികൾ എന്ന നിലക്ക് പരലോകത്ത് ഈ ലോകത്ത് വളരെ അടുത്തും ഒന്നിച്ചും സ്നേഹിച്ചും ജീവിച്ച ആളുകൾ നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോവുകയും അവർ മഹാദുരിതങ്ങളിലും ദുരന്തങ്ങളിലും ആപതിക്കുകയും ചെയ്യുക എന്നുള്ളത് നമുക്കൊരിക്കലും സഹിക്കാൻ പറ്റാത്തതാണ്.
1: തീർച്ചയായും.
2: അതുകൊണ്ടൊരു പരലോക വിശ്വാസം ഈ വിശ്വാസികൾ എന്ന നിലക്ക് നമുക്കതിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റൂല. എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു വിഷയമാണ് ഇത് എന്നുള്ളതാണ്.
1: അഥവാ ദുനിയാവിൻ്റെതല്ല വിഷയം, പരലോകത്തിൻ്റെതാണ്.
2: അതാണ്. രണ്ടാമത്തൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ സത്യത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ കുടുംബപരമായി എന്തെല്ലാം ആശങ്കകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളമുണ്ടോ അതിനൊക്കെ ഉള്ള പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ, മതപരമായ ആശയങ്ങളിലൂടെയും മാർഗദർശനങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളുടെയും അത് പരിഹരിക്കുക എന്നുള്ളതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ നമ്മുടെ മക്കൾ ശരിക്കും നമ്മൾ വിശ്വസിക്കുന്ന പോലെ, നമ്മൾ ചിന്തിക്കുന്ന പോലെ ദീനിയായ ചിന്തകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളിലേക്കും കടന്നു വന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് മുഴുവനും അധ്വാനങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു പോകും. നാം സമ്പാദിച്ച സമ്പത്ത് അത് ഭാവിയിൽ എന്ത് ചെയ്യും, അന്യാധീനപ്പെട്ടു പോകും.
1: തീർച്ചയായും.
2: നമ്മളെത്രയോ തലമുറകളായി കാത്തുസൂക്ഷിച്ചു വരുന്ന മാന്യതയും മതപരമായ പാരമ്പര്യവും സമൂഹത്തിലുണ്ടാകുന്ന അംഗീകാരങ്ങളും എന്തെല്ലാം നന്മകൾ നമുക്കുണ്ടോ അതൊക്കെ അടുത്ത തലമുറയിൽ ഇസ്ലാമികമായ ഒരു ജീവിതം നയിക്കാത്ത പുതുതലമുറ എല്ലാം കളഞ്ഞു കുളിക്കും.
1: കുട്ടികൾ, പേരക്കുട്ടികൾ,
2: വരാവുന്ന മുഴുവൻ ഭാവിയുള്ള ആളുകളും ഒരു ഇസ്ലാമികമായ നിലക്ക് അവർ ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ, അപ്പം ഞാൻ പറഞ്ഞ രണ്ട് ലോകത്തും, ഇഹലോകത്തും പരലോകത്തും നമുക്ക് വലിയ നഷ്ടം സംഭവിക്കുന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അവരെ ഇസ്ലാമികമായ ഒരു പാതയിലേക്ക് കൊണ്ടുവരിക എന്ന കാര്യത്തിൽ ഒരു നിലക്കും നമുക്ക് വിട്ടുവെച്ച് ചെയ്യാൻ പറ്റൂല. അവിടെയാണ് നിങ്ങൾ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിൻ്റെ പ്രസക്തി. സത്യത്തിൽ നമ്മളൊരു വീട് എന്ന് പറയുമ്പോൾ അതിൽ പല കുടുംബാംഗങ്ങളുണ്ടായിരിക്കും. വാപ്പുണ്ട്, ഉമ്മുണ്ട്, അതേപോലെ തന്നെ നമ്മളെ പോലെ നമ്മുടെ ജ്യേഷ്ഠൻ്റെ ഫാമിലി ഉണ്ടാവും, അനുജൻ്റെ ഫാമിലി ഉണ്ടാവും, പല ആളുകളുണ്ടാവും.
1: അതെ.
2: അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നമ്മളൊരു പുതിയ ഇസ്ലാമികമായ ഒരു ജീവിത രീതി കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ അവിടെ ടെലിവിഷൻ ഉണ്ട്, അപ്പോൾ സ്വാഭാവികമായും അതിൽ ചില പ്രോഗ്രാമുകൾ നമ്മുടെ കുട്ടികൾ കാണരുത് എന്ന് നമുക്ക് നിർബന്ധമുണ്ടാകും. അപ്പോൾ നമ്മളതിന് തടസ്സം നിൽക്കുമ്പോൾ ബാക്കിയുള്ള ആളുകൾ അത് കാണുന്നു, മുതിർന്ന പിതാവ് അത് കാണുന്നു, ഉമ്മ അത് കാണുന്നു. നമ്മുടെ പിഞ്ചു മക്കൾ തടയാൻ ശ്രമിക്കുമ്പോൾ അവർ ചോദിക്കുന്നു, ഉപ്പ കാണുന്നുണ്ടല്ലോ, വല്യപ്പ കാണുന്നുണ്ടല്ലോ, ഞാൻ കണ്ടാൽ എന്ത്? അപ്പോൾ നമ്മൾ പൊതുവേ നമ്മുടെ ശ്രമത്തിന് അതൊക്കെ ഒരു വിപരീതമായ ഫലങ്ങളാണ് അതൊക്കെ ആ സന്ദർഭത്തിലുണ്ടാക്കുക. ഇതായിരിക്കും പൊതുവേ ഇസ്ലാമികമായി ചിന്തിക്കാത്ത ആളുകളുള്ളൊരു വീട്ടിൽ നമ്മളതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം. അതേപോലെ ഇപ്പോൾ കുട്ടി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ ഭക്ഷണം ഒരു ഇസ്ലാമികമായ നിലക്ക് അവൻ കഴിക്കണം എന്നൊക്കെ നിർബന്ധം പിടിക്കുമ്പോൾ വെറുതെ എന്താ, കുട്ടികളല്ലേ, അവർ വെറുതെ എന്തിനാ ബുദ്ധിമുട്ടാക്കുന്നത്, അവരെങ്ങനെയാച്ചാൽ ചെയ്തോട്ടെ എന്ന് പറയുന്ന ഒരു സമീപനത്തോടെ വേറെ ആളുകൾ വരുമ്പോൾ, നമ്മളൊരു കാര്യം അവർക്ക് ഉപദേശിക്കുമ്പോൾ വേറൊരാൾ അതിനെ തിരുത്തു പറയുമ്പോൾ നമുക്കൊന്നും പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വീട്ടിലെന്ത് ചെയ്യും, സംജാതമാകും. ഇങ്ങനത്തെ ചില തടസ്സങ്ങൾ സ്വാഭാവികമായി ഉണ്ടാകാൻ പറ്റും. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരാശയം, നമ്മളെന്തായിരുന്നാലും ഇത് പരിഹരിച്ച് മുന്നോട്ട് പോയേ പറ്റൂ. കാരണം നമ്മുടെ കുട്ടികളെ ഈ പ്രായത്തിൽ അവരെ ഒരു ഇസ്ലാമികപരമായ ഒരു വഴിയിലേക്ക് കൊണ്ടുവരാൻ ഈ സമയം പിന്നെ കിട്ടില്ലല്ലോ. ഇപ്പൊ കുട്ടിക്ക് 8 വയസ്സാണെങ്കിൽ ഇനി നമ്മളൊരു സ്വന്തമായ ഒരു കുടുംബവും ഒരു അന്തരീക്ഷമൊക്കെ വന്ന് സ്വതന്ത്രമാകുന്ന സമയത്ത് കുട്ടിക്ക് 15 വയസ്സായിരിക്കും. അപ്പൊ നമുക്ക് ഈ 8 വയസ്സിൽ കൊടുക്കാൻ പറ്റുന്ന കാര്യം കൊടുക്കാൻ
3: കഴിയില്ല.
2: അപ്പൊ അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാൻ പറ്റൂല. ഓരോ സമയത്തും സന്ദർഭത്തിലും 7 വയസ്സാകുമ്പോൾ ഉപദേശിക്കേണ്ട സമയമാണ്, 10 വയസ്സാകുമ്പോൾ അവനെ നിർബന്ധിച്ച് നമസ്കരിപ്പിക്കേണ്ട സമയമാണ്. ഈ സമയങ്ങളിൽ സമയാസമയങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോൾ തന്നെ ചെയ്യാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, പ്രയാസകരമായി തീരും. അതുകൊണ്ട് നമ്മൾ അതിന് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, എന്തു കാര്യങ്ങളാണെങ്കിലും അതിന് ഒരു വഴി അല്ലെങ്കിൽ മറ്റൊരു വഴി നമ്മൾ എന്ത് ചെയ്യണം, കണ്ടെത്തി മുന്നോട്ട് പോകണം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ, കുട്ടികൾക്ക് അവരുടെ ഇസ്ലാമികപരമായ ഓരോ വിഷയത്തിലുമുള്ള കാഴ്ചപ്പാടുകൾ അവർക്ക് ബോധ്യമാകുന്ന മാർഗത്തിലൂടെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക,
3: കുട്ടികളെ
2: ബോധവൽക്കരിക്കുക. അപ്പോൾ കുട്ടികളെ ബോധവൽക്കരിക്കുമ്പോൾ എന്താ വെച്ചാൽ, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്തുകൊണ്ടത് താഴെ പോയിക്കൂടാ, ഈ ഒരു ആശയം നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ, ഒരു ഭക്ഷണത്തിൻ്റെ വില, ഒരു വറ്റ് നമ്മുടെ മുന്നിലെത്തുന്നതിൻ്റെ വഴി, അതിൻ്റെ യാത്രാ വഴി, അത് കൊയ്തെടുക്കുന്ന ഒരു വയലിൽ നിന്നും അത് സഞ്ചരിച്ച് ഉമ്മ പാചകം ചെയ്ത് മുന്നിലെത്തുന്നത് വരെയുള്ള ഒരു ഭക്ഷണ പദാർത്ഥത്തിൻ്റെ അതിൻ്റെ യാത്ര, ഇതൊരു കുട്ടിക്ക് നമ്മളൊരു സന്ദർഭത്തിൽ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, നമ്മൾ മോനെ വറ്റ് പോകുന്നത് ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ അതിന് എത്ര വലിയ ആൾ തിരുത്തു പറഞ്ഞാലും ആ തിരുത്ത് കുട്ടി അംഗീകരിക്കില്ല. അപ്പൊ കുട്ടിക്ക് എന്ത് ചെയ്യണം, എന്താണോ നമ്മൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ആശയങ്ങൾ. ഉദാഹരണം ടി വി കാണാണ്. അപ്പൊ ടി വിയിൽ കുട്ടിക്ക് ദോഷകരമായ ഒരു കാര്യം, ഒരു സിനിമ അതെന്തുകൊണ്ട് കണ്ടുകൂടാ. അപ്പൊ നമ്മൾ പറയുന്ന പറഞ്ഞു കൊടുക്കുന്ന കുട്ടി പറയുന്നു, അപ്പൊ നിങ്ങൾക്ക് അറിയാം മോനെ, പുരുഷന്മാരും സ്ത്രീകളും അന്യരായ ആളുകൾ ഒന്നിച്ച് യാത്ര ചെയ്യും. നമ്മൾ ബസ്സിൽ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഒരു സ്ത്രീ ഒരു സ്ഥലത്ത് ഇരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉപ്പേ ആരെങ്കിലുമൊക്കെ കയറിയാൽ ആ സ്ത്രീൻ്റെ അടുത്ത് പോയി ഇരിക്കൂലല്ലോ, നമ്മൾ മാറിയിരിക്കും. ഒരു ആണും പെണ്ണും തമ്മിലുള്ള ഒരു വ്യത്യാസവും അതിൽ കാണിക്കേണ്ട ഒരു അകലവും ഒക്കെ നമ്മൾ കുട്ടികളെ ശരിക്കും ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായി നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും, എല്ലാ സിനിമയിലും നമ്മൾ കാണുന്നത് അതിലഭിനയിക്കുന്ന നടി നടന്മാരൊക്കെ അന്യരായ ആളുകളാണ്. അവരൊക്കെ പരസ്പരം അവിഹിതമായ നിലക്കുള്ള ബന്ധങ്ങളും കഥകളും ചിത്രങ്ങളൊക്കെയാണ് നമ്മളതിൽ കാണുന്നത്. ഇതൊന്നും എന്തായാലും നല്ലൊരു വിചാരവും നല്ലൊരു ചിന്തയും നമ്മളിൽ ഉണ്ടാക്കുന്നതല്ല എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ, പിന്നെ എന്തുകൊണ്ടത് കണ്ടുകൂടാ എന്ന് നമ്മൾ പറയുമ്പോൾ അത് കുട്ടി അംഗീകരിക്കുക മാത്രമല്ല, മുതിർന്നവരെ പോലും ചിന്തിപ്പിക്കുന്ന രൂപത്തിൽ അതിനോട് പ്രതികരിക്കാൻ അവന് പറ്റും.
3: ശുദ്ധ മനസ്സും ശുദ്ധ പ്രകൃതിയാണ്
2: കുട്ടികൾക്കുള്ളത്. അതുകൊണ്ട് കുട്ടികളെ നമ്മൾ അടിസ്ഥാനപരമായ ബോധം അവർക്ക് നൽകുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. കുട്ടികൾ പലപ്പോഴും രക്ഷിതാക്കന്മാർ ചെയ്യുന്നത്, അവർക്ക് പല കാര്യങ്ങളെക്കുറിച്ചും ബോധമുണ്ടാകും, ആ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിയെ തടയുക ചെയ്യും. എന്നുവെച്ചാൽ കുട്ടി അത് ചെയ്യാതിരിക്കാനുള്ള ബോധം കുട്ടിക്ക് കൈമാറുകയാണ് ഓരോ സന്ദർഭങ്ങളിലും ഇടപെടുന്നതിനേക്കാളും രക്ഷിതാക്കന്മാർക്ക് ഏറ്റവും യുക്തിപത്രമായിട്ടുള്ളത്. ഇങ്ങനത്തെ ചില സമീപനങ്ങളിലൂടെ ഒരു രക്ഷിതാവ് എന്തൊരു ഇസ്ലാമികമായ ആശയമാണോ തൻ്റെ കുടുംബത്തിന് കൈമാറാൻ ഉദ്ദേശിക്കുന്നത്, അതിനാര് പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയാലും നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് നമ്മളെ മക്കളെ കൊണ്ടുവരുന്നിടത്ത് നമുക്ക് വിജയിക്കാൻ സാധിക്കുമെന്നാണ്. അതിന് പ്രായോഗിക മാർഗങ്ങൾ നമ്മൾ അന്വേഷിക്കണം.
3: യെസ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മുടെ ശ്രോതാക്കൾ മനസ്സിലാക്കിയിട്ടുള്ളത്, നമ്മൾ ഉൾക്കൊണ്ടിട്ടുള്ളത്, കുടുംബരംഗത്തെ ഇസ്ലാമീകരണം കോംപ്രമൈസ് ഇല്ലാതെ, വിട്ടുവീഴ്ച ഇല്ലാതെ നടപ്പിൽ വരുത്തേണ്ടതാണ്. കാരണം അതിന്റെ നഷ്ടം ദുനിയാവിലെ നഷ്ടമല്ല, ദുനിയാവിലെ നഷ്ടത്തോടൊപ്പം പരലോകത്തുകൂടി ഏറ്റവും പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുന്ന പ്രതിസന്ധി ഉണ്ടാകും. ബോധവൽക്കരണമാണ് അതിൻ്റെ വഴി. അത് കുട്ടികളാണെങ്കിലും ഉപ്പയാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും ജ്യേഷ്ഠാനിയന്മാരാണെങ്കിലും ഒക്കെ കുട്ടികൾക്ക് കുട്ടികളുടെ തലത്തിൽ നിന്നുകൊണ്ടുള്ള ബോധവൽക്കരണം കൊടുക്കുന്നു, മറ്റുള്ളവർക്ക് അല്ലാത്ത ബോധവൽക്കരണത്തിന്റെ വഴികൾ തേടുന്നു. ഇവിടെ തോന്നുന്നൊരു കാര്യം, പലപ്പോഴും ഏറ്റവും അടുത്തവരോടും ഏറ്റവും സ്നേഹമുള്ളവരോടും ഇത്തരം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമ്പോൾ ഒന്ന് ബോധ്യപ്പെടുത്താത്ത ഒരു വിഭാഗം ആൾക്കാർ അവരെന്ത് ചെയ്യൂല, ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കൂല, അവർ വരുന്നു, അവർ പോകുന്നു, അവർ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നു, അതിനനുസരിച്ച് അവർ വളർന്നുകൊണ്ടിരിക്കുന്നു, എന്നിട്ട് അവരെ മക്കളെയോ ഭാര്യയോ ഒക്കെ മാത്രം നന്നാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ചില ആളുകൾ ആ ശ്രമവും നടത്തുന്നില്ല, അവരുടെ ഒരു ടാവട്ടത്തിൽ അവർ പരിമിതരായി ജീവിക്കുന്നു. രണ്ട്, സംസാരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധമുള്ളവരോടും സ്നേഹമുള്ളവരോടും ഒരു സ്നേഹത്തിൽ സംസാരിക്കാൻ കഴിയാത്തൊരു പ്രശ്നം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അത്തരം ആളുകളോട് ബോധവൽക്കരണത്തിൽ ശ്രദ്ധിക്കേണ്ട ക്രമങ്ങൾ എന്താണ്, അല്ലെങ്കിൽ എന്തെല്ലാം വഴികൾ ബോധവൽക്കരണത്തിന് ഉപയോഗിക്കാൻ കഴിയും എന്നതിലെ ഒരു ഉപദേശവും കൂടി ലഭിക്കേണ്ടതുണ്ട്. കുടുംബരംഗത്തെ ഒരുപാട് കേസുകൾ ആരിസ്കാനെ പോലത്തെ ആളുകളെടുത്ത് വരുന്നതുകൊണ്ടും അത്തരം കാര്യങ്ങളുടെ ഒരു അനുഭവ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു മറുപടി നമ്മുടെ ശ്രോതാക്കൾക്ക്, വിശേഷിച്ച് ഈ പരിപാടി കേൾക്കുന്ന സ്ത്രീ സമൂഹത്തിനൊക്കെ കൂടുതൽ ഉപകാരപ്പെടുമെന്ന് തോന്നുന്നു.
2: ഇതിലുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ശരിയായ ഒരു ഇസ്ലാം പ്രായോഗികമായി ലോകത്ത് കാണിച്ചു കൊടുത്ത നാട്ടിൽ നിന്നും സമൂഹത്തിൽ നിന്നും കാലം കൊണ്ടും വർഷങ്ങളെ കൊണ്ടും വളരെ വിദൂരത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പൂർവികന്മാരായ സച്ചരിതരായ ആളുകളുടെ പല വിഷയങ്ങളിലുമുള്ള മാതൃകകൾ വളരെ ഭാഗികമായി ഇപ്പോൾ കിട്ടിത്തുടങ്ങുന്നേ ഉള്ളൂ നമ്മുടെ ആളുകൾക്ക്
3: ബോധവൽക്കരണം.
2: അതെ, അപ്പം അതിൽ നമ്മൾ ശ്രമിക്കും മനസ്സിലാക്കുമ്പോൾ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നതിൽ നിന്നൊരു വലിയ വ്യത്യാസം ഇന്നുണ്ട്. അതുകൊണ്ട് ഒരു ചെറിയ മാറ്റം നമ്മൾ വേണം. ഇത് മുമ്പത്തെ ജനസമൂഹങ്ങളെയും പണ്ഡിതന്മാരെയും കുടുംബങ്ങളുടെയും പിതാക്കളെയും ഒക്കെ കഴിഞ്ഞ ഇസ്ലാമിക കാലഘട്ടങ്ങളിലും സച്ചരിതരായ ആളുകളുടെ കാലഘട്ടങ്ങളിലും നമ്മുടെ പൂർവിക പണ്ഡിതന്മാരുടെയൊക്കെ ചരിത്രം പരിശോധിക്കുമ്പോൾ അവർക്കൊക്കെ ഏറ്റവും അധികം മാർഗനിർദ്ദേശങ്ങൾ ലഭിച്ചിരുന്നതും ഇസ്ലാമിക അറിവ് ലഭിച്ചിരുന്നതും സ്വന്തം പിതാവിൽ നിന്നും മാതാവിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നുമായിരുന്നു. നമ്മൾ ഏത് ഇമാമിങ്ങളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാലും അവരൊക്കെ ഹിഫ്ള് പഠിച്ചത്, ഖുർആൻ പാരായണം പഠിച്ചത്, ഫിഖ് പഠിച്ചത്, അല്ലെങ്കിൽ ഗ്രാമർ പഠിച്ചത് ഒക്കെ എൻ്റെ വാപ്പയിൽ നിന്നാണ്, വല്യപ്പയിൽ നിന്നാണ്, അല്ലെങ്കിൽ അമ്മാവനിൽ നിന്നാണ്, ജ്യേഷ്ഠനിൽ നിന്നാണ് എന്ന് പഴയ കാലത്തെ ചരിത്രങ്ങൾ പറയുമ്പോൾ, ഇന്നത്തെ മുസ്ലിം സമൂഹത്തിലും നമ്മുടെ വീടുകളിലൊക്കെ ഒരു കാരണവശാലും സ്വന്തം പിതാവ് ഒരു പണ്ഡിതനാണെങ്കിൽ പോലും അയാളിൽ നിന്നൊരു ഭാഷയോ വിജ്ഞാനമോ മക്കൾക്ക് പകർന്നു കൊടുക്കാത്ത ഒരവസ്ഥയുണ്ട്.
3: 100%.
2: അപ്പൊ ഇത് നമ്മൾ സാധാരണ ഇത്തരം ആളുകളെ എന്ത് ചെയ്യും, നിങ്ങൾ മക്കളെ പഠിപ്പിക്കുന്നില്ല, നിങ്ങൾ മക്കളെ കാര്യം ശ്രദ്ധിക്കുന്നില്ല, നാട്ടിൽ ഉള്ള ആളോട് പറയുന്നുള്ളൂ എന്ന് പറയുന്നതിലുപരി ഇങ്ങനെ ഒരു സംസ്കാരമാണ് നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള ആളുകൾ കാത്തു സൂക്ഷിച്ചു വന്നത് എന്നും അതാണ് ഖുർആനികം. അതായത് ഇപ്പോൾ ലുക്കുമാൻ എന്ന് പറയുന്നൊരു മഹൽ വ്യക്തിയെ ഖുർആൻ അവതരിപ്പിക്കുന്നത് തന്നെ ഒരു പിതാവിൽ നിന്നാണ് മക്കൾക്ക് ഉപദേശം കിട്ടേണ്ടത് എന്നാണ് ആ സൂറത്തിന്റെ തന്നെ ഏറ്റവും വലിയ അകക്കാം. അപ്പൊ അത് ഖുർആന്റെ സംസ്കാരമാണ്, അത് പൂർവികന്മാരായ നമ്മുടെ മാതൃകായോഗ്യന്മാരായ പണ്ഡിതന്മാരുടെ സംസ്കാരമാണ്. അതുകൊണ്ട് നമ്മൾ സ്വാഭാവികമായും എന്ത് ചെയ്യണം, ഒരു ചമ്മൽ കൂടാതെ മക്കളോട് പറയേ, ഭർത്താവിനോട് പറയേ, ഭാര്യയോട് പറയേ എന്ന് ചിന്തിക്കാതെ പുസ്തകം എടുത്തു വെച്ച്, കിതാബുകൾ എടുത്തു വെച്ച്, സ്വന്തം മക്കളെ അടുത്തിരുത്തി നമുക്കറിയാവുന്ന അറിവുകൾ പകർന്നു നൽകുന്ന ഒരു പുതിയ സംസ്കാരത്തെ എല്ലാ നന്മകളെയും നമ്മുടെ നാട്ടിലേക്കും നമ്മളിലേക്കും നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ചതുപോലെ തന്നെ നമ്മുടെ സലഫിയത്തിൻ്റെയും ദീനിൻ്റെയും ഭാഗമായി നമ്മൾ ഇനി മുതൽ സമൂഹത്തിൽ കൊണ്ടുവരേണ്ട ഒരു കാര്യമാണെന്ത്, മാതാവിൽ നിന്ന് മക്കൾ പഠിക്കുക, പിതാവിൽ നിന്ന് മക്കൾ പഠിക്കുക, ജ്യേഷ്ഠനിൽ നിന്ന് മക്കൾ പഠിക്കുക, അനുജന്മാർ പഠിക്കുക, ഇങ്ങനെ കുടുംബത്തിൽപ്പെട്ട അംഗങ്ങൾ മറ്റുള്ളവർക്ക് ഇസ്ലാമികമായ വിഷയങ്ങൾ പകർന്നു നൽകുന്ന ഒരു പുതിയ സംസ്കാരത്തെ നമ്മൾ എന്ത് ചെയ്യേണ്ട ഉണ്ടാക്കേണ്ടതുണ്ട്. പിന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ രണ്ടാമത്തൊരു ഭാഗത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യം, ഇത് ഫലപ്രദമായി ആശയ കൈമാറ്റങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ എന്താന്ന് വിചാരിച്ചാൽ, സാധാരണഗതിയിൽ എപ്പോഴും ഉയർന്നു നിൽക്കുന്ന ഒരാൾ തൻ്റെ കീഴിൽ നിൽക്കുന്ന ഒരാളോട് സംസാരിക്കുമ്പോൾ എപ്പോഴും അതിൽ ചില ശൈലി വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ വാഹനം ഓടിപ്പിക്കുന്ന ഒരു ഡ്രൈവർ അയാളോട് ഒരു ഒരു അതിൻ്റെ ഒരു ബോസ്, അതിൻ്റെ ഒരു ഓണർ സംസാരിക്കുമ്പോൾ മറ്റുള്ളവരോടൊന്നും സംസാരിക്കുന്ന ഒരു ശൈലി ആയിരിക്കില്ല അയാൾ സ്വീകരിക്കുക. ഒരുപക്ഷെ അങ്ങനൊരു ശൈലി പാടില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വർഷങ്ങളോളം സേവനം ചെയ്ത അനസ് റളിയല്ലാഹു അൻഹു പറയുന്ന അനുഭവം വെച്ച് നമ്മളെല്ലാവരോടും ഏറ്റവും നന്നായിട്ടാണ് പെരുമാറേണ്ടത്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് അധ്യാപകൻ വിദ്യാർത്ഥി, വാപ്പ മകൻ, ഉമ്മ മകൻ എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ്, ഒരു അകലം. ഈ അകലം എല്ലാവരുടെയും മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ഒരു മയമായിട്ടും സ്നേഹമായിട്ടും പെരുമാറിയാൽ എന്തോ നഷ്ടപ്പെടുന്ന പോലെയാണ് പുതിയ കുടുംബ സംവിധാനങ്ങൾ നമ്മൾ കാണുന്നത്. ഒരു അധ്യാപകൻ തൻ്റെ വിദ്യാർത്ഥിയോട് ഒന്ന് കമ്പനിയായി, ഒന്ന് ഒരു ഫ്രണ്ട്ഷിപ്പിലായാൽ അത് തൻ്റെ ഒരു അധ്യാപകൻ എന്ന് പറയുന്ന ആ ഒരു മികവിനെയും സ്ഥാനത്തെയും പ്രതികൂലമായി ബാധിക്കുമോ എന്ന് ചിന്തിക്കുന്നൊരു അധ്യാപകന് തൻ്റെ വിദ്യാർത്ഥികളുമായി എത്ര മാനസിക ബന്ധം ഉണ്ടാക്കാൻ പറ്റും?
3: ഒരിക്കലും കഴിയില്ല.
2: ഇതുപോലെ തന്നെയാണ് ഒരു പിതാവിൻ്റെ സ്ഥിതി. ഞാൻ എൻ്റെ മകനെ ഒന്ന് സ്നേഹിച്ചാൽ, അവനെ ഞാനൊന്ന് മടിയിലിരുത്തിയാൽ, ബൈക്കിൽ കയറ്റിയാൽ, അവനോട് എന്തെങ്കിലും ഒരു നല്ല കാര്യം ഞാൻ പറഞ്ഞു കൊടുത്താൽ, അവനോട് കുറച്ചൊരു ഫ്രണ്ട്ഷിപ്പോടുകൂടെ ഞാൻ പെരുമാറിയാൽ ഒരു പിതാവ് എന്ന നിലക്കുള്ള എൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളതാണ്. സത്യത്തിൽ ഇവിടെ ഇത്രയും പ്രശ്നമുള്ളൂ. നമ്മൾ ചെറിയ അകലം വേണമെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. ഈ അകലം എന്താണ് എന്ന ചോദ്യം പ്രധാനമാണ്. അകലം എന്താണെന്ന് ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പേരമക്കളെ മടിയിലെടുത്തുകയും ഉമ്മ വയ്ക്കുകയും അവർക്ക് കളിക്കാൻ വേണ്ടി കിടന്നു കൊടുക്കുകയും ചെയ്തിരുന്ന ആ ഒരു മനസ്സുകൊണ്ടോ ജീവിതപരമായിട്ടുള്ള പെരുമാറ്റം കൊണ്ടോ ഒന്നും സംഭവിക്കില്ല എന്ന് നമുക്കതൊന്ന് മനസ്സിലാക്കാം. ഇവിടെ എന്തുള്ളു വെച്ചാൽ, ഇപ്പം ഞാനൊരു 45 വയസ്സുകാരായ ആളാണെങ്കിൽ ഒരു 45 വയസ്സുകാരനായ എൻ്റെ ഒരു സുഹൃത്തിനോട് ഞാൻ എൻ്റെ ജീവിത രഹസ്യങ്ങളും എൻ്റെ കുടുംബ പ്രശ്നങ്ങളും പലതും ഞാൻ പങ്കുവെക്കും. പക്ഷെ എൻ്റെ കുട്ടിക്കോട് ഞാൻ എത്ര ഫ്രണ്ട്ഷിപ്പായാലും അവനോട് പറയാൻ പറ്റാത്ത ചില വിഷയങ്ങളുടെ ഏരിയകളുണ്ട്. അത് നമ്മൾ കീപ്പ് ചെയ്യണം. അതാണ് ശരിക്ക് അകലം കീപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കണം. അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ കുടുംബപരമായ വിഷയങ്ങളും കാര്യങ്ങളിലൊക്കെ നമ്മൾ ചില വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികളെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ പറ്റാത്ത ചില വിഷയങ്ങളുണ്ടാവും. അത് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവരെ അതിൽ നിന്ന് മാറ്റി നിർത്തി സംസാരിക്കുന്നുള്ളൂ. അതല്ലാതെ നമ്മൾ അവരോട് ഉപദേശം കൊടുക്കുന്നത് കൊണ്ടോ കൂടുതലും ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടോ ആശയ കൈമാറ്റങ്ങൾ നടക്കുന്നത് കൊണ്ടോ ഒരിക്കലും ഒരു പിതാവും മകനും തമ്മിലുള്ള അകലത്തിൽ ഒരു പ്രശ്നം വരുന്നില്ല. ആദരവിനൊരു പ്രശ്നം വരുന്നില്ല. ബഹുമാനത്തിനൊരു പ്രശ്നം വരുന്നില്ല. എന്നാൽ നമ്മൾ ഇതോടൊപ്പം കാണേണ്ടതാണ്, നേരെ മറിച്ച് അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് മാതാപിതാക്കളും മക്കളും തമ്മിൽ ഉണ്ടാവുന്നില്ല എന്ന് വിചാരിച്ചോളി എങ്കിൽ പിന്നെ അവിടെ ഉണ്ടാവാൻ പോകുന്നത് ഒരു പ്രതികാര മനസ്ഥിതിയാണ്. വാപ്പക്ക് എന്നെ സ്നേഹമല്ല, ഉമ്മക്ക് എന്നെ സ്നേഹമല്ല, അവരെന്നോട് നിലക്ക് പെരുമാറുന്നില്ല, അവർക്ക് എന്നോട് ഇഷ്ടമല്ല, അവർക്ക് എന്നോട് ദേഷ്യമാണ്, ഇങ്ങനെയുള്ള കുറേ പുതിയ പുതിയ ആശയങ്ങളാണ് കുട്ടികളെ മനസ്സിൽ വരുന്നത്. അങ്ങനെ വരുമ്പോൾ മാതാപിതാക്കളുടെ സംസ്കാരം എന്താണോ, മതം എന്താണോ, ദീൻ എന്താണോ, അതിന് ആൻറ്റിയായി ജീവിച്ച് അവരോട് പ്രതികാരം ചെയ്യാനാണ് മക്കൾ പലപ്പോഴും തയ്യാറാവുക. അതുകൊണ്ട് ഒരു നല്ല ബന്ധമുണ്ടാക്കി കുട്ടികളുമായി നല്ല രൂപത്തിൽ ആശയ കൈമാറ്റങ്ങൾ നടത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്.
3: സ്നേഹക്കൂടിൻ്റെ ഈ എപ്പിസോഡിൽ നടക്കുന്ന ചർച്ച ശ്രോതാക്കൾ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കുടുംബത്തിലുമുള്ള നീറുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായി കുടുംബകങ്ങളിൽ പുതിയ ശാന്തിയുടെ സന്ദേശമാണ് സ്നേഹക്കൂട് പകർന്നുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴായി പലരിൽ നിന്നായി ഉയർന്നു വന്ന സമൂഹത്തിൽ നിലനിൽക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് ഈ സെഷൻ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം ശ്രോതാക്കൾ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ അയക്കാനുള്ള ഒരു വാട്സപ്പ് നമ്പർ പലപ്പോഴായി ഈ സെഷനുകളിൽ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. 90 20 840 840 എന്ന നമ്പറിൽ ഇതേ സന്ദർഭത്തിൽ അടുത്ത എപ്പിസോഡുകളിലേക്കുള്ള നിങ്ങളുടെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് അയക്കാവുന്നതാണ് എന്ന് സാന്ദർഭികമായി ഈ ചർച്ചയ്ക്കിടയിൽ ഉണർത്തുകയാണ്. ഇവിടെ നമ്മുടെ ചർച്ച എത്തി നിൽക്കുന്നത് കുടുംബ രംഗത്ത് മാറ്റങ്ങളും പരിവർത്തനങ്ങളും ഉണ്ടാക്കാൻ സ്നേഹപൂർവ്വമുള്ള ഉപദേശങ്ങൾ കൊണ്ടും ബോധവൽക്കരണങ്ങൾ കൊണ്ടും കഴിയുമെന്നതാണ്. ഒരുപക്ഷെ ഈ ചർച്ച ഇപ്പോൾ വീട്ടിലോ അല്ലെങ്കിൽ പരിസരങ്ങളിലോ അല്ലെങ്കിൽ യാത്രയിലോ ഒക്കെ കേൾക്കുന്ന ചില സുഹൃത്തുക്കളെങ്കിലും അവരെങ്കിലും അവർ വളരെ അടിയന്തരമായും അടിസ്ഥാനപരമായും ഓർക്കേണ്ടത് അവർക്കിടയിൽ മാറ്റമുണ്ടാക്കാൻ ശ്രമിക്കുന്ന അവരുടെ അനിയൻ അല്ലെങ്കിൽ ജ്യേഷ്ഠൻ അല്ലെങ്കിൽ മകൻ അയാളുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും എന്നൊരിക്കൽ പോലും ചിന്തിക്കാൻ വയസ്സായ മാതാപിതാക്കൾക്ക് കഴിയാറില്ല. അല്ലെങ്കിൽ നിസ്കരിക്കാതെ വീട്ടിൽ 8 മണിക്ക് രാവിലെ എഴുന്നേൽക്കുന്ന അനിയൻ്റെ വാതിൽക്കൽ പോയി മുട്ടുന്ന അയാളുടെ സഹോദരൻ്റെ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് ഓർക്കാൻ പലപ്പോഴും കഴിയാറില്ല. ഈ വയസ്സായ മാതാപിതാക്കൾ ഇത്തരം കുടുംബരംഗത്തെ ഉപദേശങ്ങൾ നേരത്തെ കേൾക്കാത്ത ആളുകൾ അവരോടൊക്കെ ഈ മാറ്റത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഈ കാര്യത്തോട് സഹകരിക്കേണ്ടതിനെ സംബന്ധിച്ചും എന്താണ് നമുക്ക് ഈ ചർച്ചയിലൂടെ കൈമാറാനുള്ളത്?
2: അതായത് നമ്മൾ എന്ത് കാര്യത്തിനും ഒരു സാവകാശം ആവശ്യമാണ്. നമ്മളൊക്കെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഇസ്ലാമികമായൊരു ബോധം അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാവാം. ഈ ഒരു ബോധവുമായി നമ്മൾ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ നമ്മൾ ഉൾക്കൊണ്ട ആശയങ്ങൾക്ക് നേർവിപരീതമായി പ്രവർത്തിക്കുന്ന കുടുംബാംഗങ്ങളെയാണ് നമ്മൾ കാണുക. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, നമ്മൾ ഉൾക്കൊണ്ട നമ്മുടെ അതേ മാറ്റം അന്നത്തൊരു സുപ്രഭാതത്തിൽ തന്നെ ഈ വാപ്പക്കും ഉമ്മക്കും അനുജനും മക്കൾക്കുമെല്ലാം ഉണ്ടാവണം എന്ന് വാശി പിടിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾക്ക് അവരിലൂടെ അവരിൽ ഇസ്ലാമിനെ എത്തിക്കുവാനുള്ള അവസരങ്ങളുടെ വാതിൽ അടയുകയാണ് ചെയ്യുന്നത്. ഇന്ന് ഗൾഫിലും നാട്ടിലൊക്കെ ഉള്ള മിക്കവാറും ആളുകൾ കുടുംബങ്ങളെ ഇസ്ലാമികവൽക്കരിക്കുന്നതിൽ പരാജയപ്പെട്ടൊരു സന്ദർഭം ഇതാണ്. ഇപ്പോൾ ഇസ്ലാമിൻ്റെ ഒരു ഇസ്ലാമിക വേഷത്തെക്കുറിച്ച് ഒരു ഭർത്താവിന് ബോധമുണ്ടായി കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് വീട്ടിലേക്ക് ഫോൺ ചെയ്തിട്ട് ഇനി എന്ത് ചെയ്യണം, ഇന്ന് നീ ഉപയോഗിക്കുന്ന എല്ലാ വസ്ത്രങ്ങളും ഇപ്പം അഴിച്ചു വെച്ച് ഇതാ ഞാൻ കുറച്ച് ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട് ഇത് നീ ഉപയോഗിക്കണം എന്ന് പറയുമ്പോൾ ഒരു പുതിയ സമരമാണ് ആരംഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ ഒരു ഉപദേശം മാത്രമല്ല, ഉപദേശത്തിൻ്റെ ഈ ഒരു രൂപം അയാൾ സ്വീകരിച്ചതോടുകൂടെ അയാളിൽ നിന്ന് എല്ലാം സ്വീകരിക്കുവാനുള്ള മനസ്സ് ആ സ്ത്രീക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ മാതാപിതാക്കളോടാണ് പറയുന്നത് വിചാരിക്കുക. മാതാപിതാക്കൾ എപ്പോഴും ചിന്തിക്കുക എന്താ വെച്ചാൽ ഞങ്ങൾ അവനെ വളർത്തിയ ആളാണ്, അവനേക്കാളും എത്രയോ പ്രായം കൂടുതലുള്ള ആളാണ്, ഇപ്പം അവൻ ഞങ്ങളെ ചോദ്യം ചെയ്യുന്നു, ഞങ്ങൾ എത്ര കാലമായിട്ട് ഇസ്ലാമികമായി ജീവിക്കുന്ന ആളുകളാണ്, ഞങ്ങളെ ഇസ്ലാം പോരാന്നാവൻ പറയുന്നത്. അപ്പം എന്താ വെച്ചാൽ ഈ രൂപത്തിലുള്ള ഒരു സമീപനം പലരും സ്വീകരിക്കുന്നത് കൊണ്ട് മറ്റുള്ള അന്യന് പോലും കിട്ടുന്ന ഒരു ആക്സസ് എന്ത് ചെയ്യുന്നില്ല, ഒരു അവസരം നമുക്ക് കിട്ടാതെ പോകുന്നു എന്നുള്ളതാണ്
3: ഈ മാറ്റം ഉൾക്കൊണ്ട ആൾക്ക് കിട്ടാതെ പോകുന്നു.
2: അതുകൊണ്ട് നമ്മൾ ഇത്ര ചിന്തിക്കേണ്ടുള്ളൂ, ഞാൻ എങ്ങനെ മാറി, അതേ ഒരു മാറ്റം ഇവർക്കും ഉണ്ടാകുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന പോലെയും പ്രവർത്തിക്കുന്ന പോലെയും അവരെന്ത് ചെയ്യും, പ്രവർത്തിക്കും. അപ്പൊ അതുകൊണ്ട് അതിനനുസരിച്ച് അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തത്തക്ക വിധത്തിലുള്ള ഇടപെടലുകളാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ പരലോകത്തെക്കുറിച്ചും അള്ളാഹുവിനെ കുറിച്ചും തൗഹീദിനെ കുറിച്ചൊക്കെയുള്ള ബോധം നമ്മൾ അവർക്ക് ഇങ്ങനെ ആദ്യമായി കൊടുക്കുമ്പോൾ സ്വാഭാവികമായും അവരടുത്ത സ്റ്റേജിൽ പുതിയ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. പരലോകത്തെക്കുറിച്ച് ബോധം മനസ്സ് തട്ടുമ്പോൾ എൻ്റെ വേഷത്തിൽ തകരാറുണ്ടോ, ഭാര്യ ചോദിക്കാൻ
3: തുടങ്ങും,
2: എനിക്കിപ്പോൾ നിസ്കാരമൊന്നും അത്ര കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ലടോ, എനിക്കതൊന്ന് ഭക്തിയോടെ ചെയ്യണം, അതിൻ്റെ അർത്ഥമൊക്കെ ഒന്ന് പഠിക്കണം.
3: അപ്പോൾ
2: അത് അവരിങ്ങോട്ടേക്ക് പറയും. നമ്മൾ അവർക്ക് നൽകേണ്ട ഒരു ഇസ്ലാമിക ബോധം ഹൃദയങ്ങളിലേക്ക് നമ്മൾ നൽകുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ അവർ ചോദിച്ചറിയാനും അന്വേഷിക്കാനുമുള്ള ഒരു മനസ്സ് അവർ കാണിക്കും. അതാണ് പലപ്പോഴും ഫലപ്രദമാകുക. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു പിതാവിനും മാതാവിനൊക്കെ തൻ്റെ മക്കളെ എത്ര സമയം അവരുടെ മുന്നിൽ കിട്ടുന്നുണ്ട്?
3: എന്നാൽ
2: സ്വാഭാവികമായിട്ടും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാണ് സമയത്ത് അത്തരം കുട്ടികളെ എന്തെങ്കിലുമൊക്കെ ഉപദേശങ്ങൾ കൊടുക്കാൻ വേണ്ടി കൊണ്ടുവരുമ്പോൾ നമ്മൾ അവരോട് സംവദിക്കുന്നത് അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറാണ്. ആ ഒരു മണിക്കൂർ കൊണ്ട് ജീവിതത്തിലെ സമ്പൂർണമായൊരു മാറ്റത്തിന് അവൻ തയ്യാറാകുന്നു എന്നുള്ളത് നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഫലപ്രദമായ ഒരു ഉപദേശം അവന് നൽകുന്നതിൽ പരാജയപ്പെട്ടത് കൊണ്ടാണ് അവൻ മാറാതിരുന്നത്. അപ്പോൾ ഇനി ചിന്തിക്കേണ്ടത്, എപ്പോഴെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു കൗൺസിലറെ കാണുക അല്ലെങ്കിൽ ഒരു പണ്ഡിതനെ സമീപിക്കുക എന്നതിലുപരി നമ്മൾ അവൻ എന്താവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അതിനനുസരിച്ച് അവനെ മാറ്റാവുന്ന ആശയങ്ങൾ അവരിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ അവരെ ഉൾക്കൊണ്ടും മനസ്സിലാക്കിയും സന്ദർഭം മനസ്സിലാക്കി അവരിലേക്ക് അത് കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു പ്രായോഗിക മാർഗം.
3: ബോധപൂർവം സാവകാശം, ബുദ്ധിപൂർവം കുടുംബത്തിൽ ഇടപെടുക എന്ന് നമുക്കതിനെ ചുരുക്കി
2: പറയാം.
3: തീർച്ചയായും ഇവിടെ ഉള്ള ഒരു വിഷയം, ഇപ്പോൾ പലപ്പോഴും ഭർത്താക്കന്മാർ, അതല്ലെങ്കിൽ മക്കൾ, അതല്ലെങ്കിൽ പെൺകുട്ടികൾ, വിശേഷിച്ചും വിദ്യാഭ്യാസ രംഗത്ത് ഉള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്ന് അറിയാനും പഠിക്കാനും ഒക്കെ ഉള്ള കൂടുതൽ സൗകര്യങ്ങളുണ്ട്. ഭർത്താക്കന്മാർ പുറത്തായതുകൊണ്ട് അവരും ഒരു സുപ്രഭാതത്തിലെ മാറ്റങ്ങളുമായി വീട്ടിലേക്ക് കയറി വരുന്നു. അപ്പോൾ ഈ പാരൻസ്, അതല്ലെങ്കിൽ ഭാര്യമാർ, അതല്ലെങ്കിൽ കുടുംബങ്ങൾ പറയുന്ന ചില കമൻസ് ഉണ്ട്, നിന്റെ താടി, നിന്റെ ഡ്രസ്സ്, നിനക്ക് നിന്റെ കാര്യം നോക്കിയാൽ പോരെ. ഒരു കുട്ടി അവൻ ഇസ്ലാമിക പ്രബോധന രംഗത്ത് ഇടപെട്ട് തുടങ്ങുമ്പോൾ മാതാക്കൾ ചെയ്യുന്നതാണത്. അപ്പുറത്തെ വീട്ടിലെ കുട്ടി അവന് ചിലപ്പോൾ മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെട്ടതിൻ്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ട ദുരന്തം വരെ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പാരൻസിന് ഉണ്ടായിട്ടുണ്ടാകും. ഇവൻ ഇസ്ലാമിക പ്രബോധന രംഗത്ത് ആക്ടിവിറ്റികളിലൊക്കെ ഇടപെട്ട് തുടങ്ങി, അവൻ്റെ പഴയ ഡ്രസ്സ് മാറി. അപ്പം പാരൻസ് പറയുന്ന, മാതാപിതാക്കൾ പറയുന്ന കാര്യമാണ്, നിനക്ക് കുറച്ച് കൂടുന്നുണ്ട്, നിന്റെ താടി ഒന്ന് കുറക്കണം. ഇത്തരം കാര്യങ്ങൾ പറയുന്ന പാരൻസിനോട് നമുക്ക് എന്താണ് പ്രത്യേകിച്ച് ഒരു ഉപദേശമായി കൊടുക്കാനുള്ളത്?
2: ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, മക്കളോട് മാതാപിതാക്കൾ പ്രതികരിക്കുമ്പോൾ എന്തായിരുന്നാലും അവൻ്റെ ഒരു ഗുണം മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർ പ്രതികരിക്കുന്നത്. അപ്പോൾ താടി വടിക്കാൻ വേണ്ടി പറയുമ്പോൾ താടി നബി സ്ലാസമ്മയുടെ മുഖത്തുണ്ടായിരുന്നതാണ്, അത് ഇസ്ലാമികമായൊരു സുന്നത്താണ് എന്ന് ഉൾക്കൊണ്ട് താടി വെച്ച ഒരുത്തിനോട് താടി വടിക്കാൻ പറയുമ്പോൾ അവൻ ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ, ഇത്ര ഹദീസിൽ സ്ഥിരപ്പെട്ട ഇസ്ലാമിക പ്രമാണങ്ങളിൽ സ്ഥാപിക്കപ്പെട്ട ഒരു കാര്യം വാപ്പ പറയുമ്പോൾ വാപ്പന് അംഗീകരിക്കേണ്ട ആവശ്യം എനിക്കില്ലല്ലോ എന്ന നിലക്ക് പലപ്പോഴും നമ്മുടെ പ്രതികരണങ്ങൾ എന്താകും, അല്പം ധിക്കാരപൂർവ്വമാകും. യഥാർത്ഥത്തിൽ പുറത്തുള്ള ഒരാൾ പറയുന്ന പോലെ അല്ല എന്ത് മാതാപിതാക്കൾ. മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ എന്തായിരിക്കും, ഒരു ചിന്തിക്കുന്നുണ്ടായിരിക്കാം, ഓ എൻ്റെ മകനെ നല്ലൊരു ഭംഗിയിൽ കാണാൻ ഞാൻ ആഗ്രഹിച്ചത്, എന്തപ്പോൾ അവൻ്റെ കോലം. അത് അവരുടെ മനസ്സിൻ്റെ കാഴ്ചപ്പാട് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. നേരെ മറിച്ച് നമ്മുടെ മനസ്സിൻ്റെ അതേ കാഴ്ചപ്പാട് മാതാപിതാക്കൾക്കുണ്ടാകുമ്പോൾ ഒരു താടി വെച്ച ആൾ മതി എനിക്ക് ഭർത്താവായിട്ട്, ഒരു താടി വെച്ച ആൾ മതി എനിക്ക് മരുമകനായിട്ട് എന്ന് പറയുന്ന രക്ഷിതാക്കൾ സമൂഹത്തിലുണ്ടല്ലോ,
3: ഒരുപാടുണ്ട്.
2: അത് ഭംഗിയായിട്ട് അവർക്ക് തോന്നാൻ കാരണം എന്താണ്, അവർക്കതിൻ്റെ അടിസ്ഥാനപരമായ തത്വങ്ങളും ആശയങ്ങളും മൂല്യങ്ങളും ഒരു താടി വെച്ച ഒരാളുടെ മാനസികാവസ്ഥയും അയാളുടെ കാഴ്ചപ്പാടും അയാളുടെ വിശ്വസ്തതയും ഒക്കെ ദീനിൻ്റെ ഒരു നിലവാരമൊക്കെ മനസ്സിലാകുമ്പോൾ ഒരു താടി ഉണ്ടെങ്കിൽ ജീവിതത്തിൽ എന്താകും അതിൻ്റെ സൂക്ഷ്മത ഉണ്ടാകും എന്ന് ബോധ്യപ്പെടുമ്പോൾ അവർ താടി ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ മാതാപിതാക്കളാണ് പ്രതികരിക്കുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നോടുള്ള ഗുണം കൊണ്ട് തന്നെയാണ് ഈ പറയണത്, പക്ഷെ എന്താണ് എനിക്ക് ഗുണകരമായതെന്ന് മനസ്സിലാക്കുന്നിടത്ത് അവിടെ അറിവില്ലായ്മ അവരെ എന്ത് ചെയ്തിട്ടുണ്ട്, വഴി തെറ്റിച്ചിട്ടുണ്ടെന്നാണ്. അതുകൊണ്ട് ഗുണകാംക്ഷയോടുകൂടെ സംസാരിക്കുന്ന ഒരുത്തനോട് തനിക്ക് ദോഷകരമായി സംസാരിക്കുന്ന ഒരുത്തനോട് പ്രതികരിക്കുന്ന പോലെ പ്രതികരിക്കുമ്പോൾ മാതാപിതാക്കൾ അത് വലിയ ഷോക്ക് ഉണ്ടാക്കും. അതുകൊണ്ട് പ്രതികരണ രൂപങ്ങളിൽ എന്ത് ചെയ്യണം, ഒരു സാവകാശവും അവധാനതയും ആവശ്യമാണ് എന്നർത്ഥം. അപ്പോൾ എന്തുള്ളൂ, സ്വാഭാവികമായി എന്താ വെച്ചാൽ ഞാൻ എപ്പോഴും താടി വടിക്കുന്ന ഒരാളാണ്, ഇപ്പം ഞാൻ എന്ത് ചെയ്തു, താടി വടിക്കാതിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഇതിനെപ്പറ്റി ചില ഹദീസുകളും ചില സംഗതികളൊക്കെ കേട്ടപ്പോൾ നമ്മുടെ ചില സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ സ്വീകരിക്കുന്നുണ്ട്. ഇപ്പം ഞാനതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന നിലക്ക് നമ്മൾ സംസാരിച്ച് തുടങ്ങുകയും എന്നിട്ട് ആ നമ്മൾ സ്വീകരിച്ച തുണി മേലെടുക്കുന്നതും താടി വളർത്തുന്നതൊക്കെ എന്തുകൊണ്ട് എന്നുള്ള ഇസ്ലാമിക പ്രമാണങ്ങളിലുള്ള ചർച്ചകളിൽ അവർ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. നമ്മളൊക്കെ അറിയുന്നവനെ പോലെ പറയണ്ട, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ആ പഠനത്തിൽ അവരെയും കൂടെ പങ്കാളികളാക്കിയിട്ട് അപ്പോൾ അവർക്ക് അവരുടേതായ ന്യായം ഉണ്ടാവും, അവർക്ക് ചില പിന്നെ അവർക്കും ചില ഹദീസുകൾ പറയാനുണ്ടാവും. അപ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യുക, കറക്റ്റ് ചെയ്യുക, നമുക്ക് അറിയില്ലെങ്കിൽ ഇവരോട് ചോദിക്കുക. അങ്ങനെ ആ ഒരു പിന്നെ ചർച്ചയിൽ അവരെ നമ്മൾ കൊണ്ടുവന്നാൽ നമ്മൾ ഉൾക്കൊള്ളുന്ന പോലെ അവർ ഉൾക്കൊള്ളും. അപ്പോൾ നമ്മുടെ ഇസ്ലാമിക ജീവിതത്തിന് അവർ സൗകര്യം ചെയ്തു തരും, അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അല്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ബുദ്ധിപരമായി ഇടപെടുമ്പോൾ നമുക്കൊക്കെ അനുകൂലമാക്കാൻ പറ്റും. പക്ഷെ പ്രതികരണങ്ങളിൽ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കിക്കൊണ്ടേ പ്രതികരിക്കാവൂ. അവർ ചിന്തിക്കുന്നത് എന്താണെന്ന് ചിന്തിച്ചുകൊണ്ട്
3: പ്രതികരിക്കണം. ഇവിടെ ഇത്തരം മാർഗനിർദ്ദേശങ്ങൾ ജുമാ ഖുത്ബകളിലൂടെയും ഖുർആൻ ക്ലാസ്സിലൂടെയും ഒക്കെ ലഭിച്ച് സമൂഹത്തിലുണ്ടായ മാറ്റത്തിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നു. നിലവിലുള്ള ഒരു സാമൂഹിക അന്തരീക്ഷം എന്താന്ന് ചോദിച്ചാൽ തിന്മകളുടെ മാതൃകകളാണ് ഒക്കെ ചൂണ്ടിക്കാണിക്കാനുള്ളത്. തകർന്ന കുടുംബങ്ങൾ, വഴിതെറ്റിയ മക്കൾ. ഇപ്പൊ പോസിറ്റീവായി നമുക്ക് അങ്ങനത്തെ പ്രായോഗിക മാറ്റങ്ങൾ നടന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും സൂചിപ്പിക്കാൻ എടുത്തു കാണിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്.
2: അതായത് ഇവിടെ ഇവിടെ രണ്ട് വ്യത്യസ്തമായ ലോകങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ, ഇസ്ലാമികമായ ചർച്ചകളും ഉത്ബോധനങ്ങളും കേൾക്കുകയും മനസ്സിലാക്കുകയും അത്തരം ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്യുന്ന ആളുകളുടെ ഒരു ലോകം. എന്നാൽ ഇത്തരം ഒരു ലോകമുണ്ടെന്ന് പോലും അറിയാതെ വീടുകളിൽ കഴിഞ്ഞുകൂടുന്ന ധാരാളക്കണക്കിന് ആളുകളും സ്ത്രീകളും നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ അവരെ നമ്മൾ ആ ലോകത്ത് വെച്ചുകൊണ്ട് അവരെ നമ്മൾ വിചാരിച്ചൊരു മാറ്റത്തിന് വിധേയാക്കാൻ പറ്റൂല. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു സ്ഥിരമായിട്ട് ജുമാ ഖുത്തുബകളിലൂടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കിയ പല ചെറുപ്പക്കാരും നമ്മുടെ സമൂഹത്തിലുണ്ട്. അത്തരമൊരു ചെറുപ്പക്കാരൻ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ടൗണിൽ എവിടെയെങ്കിലും ഒരു പള്ളിയിലേക്ക് തൻ്റെ ഭാര്യനെ കൂട്ടി വരിക, അവിടെ ഇനി ജുമാക്ക് കയറിയില്ല വിചാരിക്കുക, ജുമാ നടക്കുന്ന സ്ഥലത്തൊന്ന് വന്നു നിന്നാൽ തന്നെ അവിടെ സ്ത്രീകൾ ജുമാക്ക് വരുന്നതും അവിടുത്തെ പ്രസംഗവും പ്രഭാഷണമൊക്കെ കേൾക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കാത്തൊരു പുതിയ ലോകം ഇവിടെ ഉണ്ട് എന്ന് അവൾക്ക് ബോധ്യപ്പെടും.
3: യെസ്,
2: ആ ബോധ്യത അന്നത്തെ ഒരു പ്രസംഗത്തിൻ്റെ കണ്ടന്റ് മാത്രമല്ല, ഒരു ജീവിതത്തിൽ തന്നെ എന്താണ് പുതിയൊരു ഇസ്ലാമിൻ്റെ വെളിച്ചത്തിൻ്റെ പുതിയൊരു ലോകം ത്തിലൊരു കാഴ്ച ലഭിക്കുകയാണ് അവർക്ക് ചെയ്യണത്. അപ്പൊ സത്യത്തിൽ ഇവിടെ ഒരു സംഗതി നമ്മൾ കുറ്റപ്പെടുത്തല്ല, പലപ്പോഴും എന്താണെന്ന് വിചാരിച്ചാൽ ഈ നമ്മൾ വാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും ഭർത്താവാണെങ്കിലും ഒക്കെ നമ്മളൊരു നല്ല ഭക്ഷണം വഴിയിൽ നിന്ന് കഴിച്ചാൽ നമ്മളന്ന് വന്നിട്ട് പറയും ഇങ്ങനെ ഹോട്ടലിൽ കയറി നല്ലൊരു ഫുഡാണ് എന്ന് നമ്മൾ പറയും. എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, അപ്ഡേറ്റ് ചെയ്ത് ഷെയർ ചെയ്യും. എല്ലാ കാര്യവും അങ്ങനെയാണല്ലോ, ജീവിതത്തിൽ എന്തും നമ്മൾ ഷെയർ ചെയ്യും. പക്ഷേ എന്ത് ചെയ്യുന്നില്ല, നമുക്ക് കിട്ടുന്ന വീണ് കിട്ടുന്ന ഈ മതപരമായ ബോധങ്ങളെ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഷെയർ ചെയ്യുന്നില്ല. അത് നമ്മൾ എപ്പോഴാ ഷെയർ ചെയ്യുക, നമ്മളതൊക്കെ കേട്ട് കേട്ട് കേട്ട് ഏകദേശം നമ്മൾ ഒരിതിൻ്റെ ഒരു പൂർണ്ണതയിൽ എത്തിക്കഴിയുമ്പോഴാണ് നമ്മൾ ഷെയർ ചെയ്യാൻ തുടങ്ങുക. നേരെ മറിച്ച് നമുക്ക് കിട്ടുമ്പോൾ തന്നെ
3: ക്ലാരിറ്റിക്ക് ഈ വ്യക്തിയിൽ മാറ്റം പൂർണ്ണമായി ഉണ്ടായതിന്റെ ശേഷമാണ് അയാളത്
2: പറയുന്നത്.
3: അയാൾക്ക് കിട്ടിയ ആദ്യത്തെ സ്പാർക്ക് അയാൾ കുടുംബമായിട്ട് ചർച്ച ചെയ്യണില്ല.
2: അതെ അതെ അതെ. ഇപ്പൊ തന്നെ പറഞ്ഞാൽ അയാളൊരു വെള്ളിയാഴ്ച പള്ളി കൂടി, അതാണ് അയാളുടെ ആദ്യത്തെ അനുഭവം എന്ന് വിചാരിക്കുക. അയാൾ അത് വൈഫിനോട് പറയണം, വാപ്പയോട് പറയണം, അമ്മയോട് പറയണം, ഞാൻ ഇങ്ങനെ പള്ളി പോയി. നമ്മൾ വിചാരിച്ച എന്താ വെച്ചാൽ സാധാരണ മുജാഹിദികളെ പള്ളി എന്നൊക്കെ പറഞ്ഞാൽ അവിടെ എന്തായിരിക്കും ഈ പിന്നെ രാഷ്ട്രീയ പ്രസംഗം പോലുള്ള പ്രസംഗമായിരിക്കും, അങ്ങനെ ആയിരിക്കും, ആണും പെണ്ണൊക്കെ സിനിമക്ക് ഒന്നമാരി ഒന്നിച്ചിരിക്കായിരിക്കും, അങ്ങനൊന്നും അല്ല കേട്ടോ. പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് വേറെ ഡോറാണ്, പെണ്ണിനെ അവിടെ കാണുന്നേയില്ല. അതേപോലെ തന്നെ ആണ് പ്രസംഗം എന്ന് പറഞ്ഞാൽ വളരെ നല്ല രൂപത്തിൽ ഹംദു സലാത്തൊക്കെ ആദ്യം അറബിയിൽ നമ്മൾ കേൾക്കണ, അറബി കുത്തുബി കേൾക്കുന്ന മുഖപുര അതുപോലെ അറബി പറഞ്ഞിട്ട് പിന്നെ ഖുർആനൊക്കെ ഭംഗിയായിട്ട് ഓതിയിട്ട് ആശയങ്ങൾ പറയാണ്, ഇന്നത്തതിൽ ഇന്ന ആശയമായിരുന്നു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഇയാളെ സ്വാധീനിച്ചതിലേറെ അവരെ സ്വാധീനിക്കും. അടുത്തൊരാഴ്ച ചിലപ്പോൾ അവരെ കൂടെ അടുത്ത ആഴ്ച തന്നെ ഇവരെന്ത് ചെയ്യും, ആ പള്ളിയിലേക്ക് വരാൻ തയ്യാറാവും. ഇവിടെ പറ്റുന്ന ഒരു അബദ്ധം, നമുക്കുണ്ടാകുന്ന ആദ്യത്തെ ഒരനുഭവം മുതൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, മതപരമായ കാര്യങ്ങൾ ഷെയർ ചെയ്യണില്ല. ഗൾഫിൽ നിന്നൊരു സി ഡി കേട്ടാൽ അതേ സി ഡി അപ്പൊ തന്നെ എന്ത് ചെയ്യണം, അപ്പൊ അവരും നമ്മുടെ കൂടെ വരും. അപ്പോൾ മാത്രമേ നമുക്ക് കുടുംബത്തെ ഒന്നിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതിപ്പോ നമ്മുടെ ലേണിംഗ് ക്ലാസ്സുകള്, ഖുത്ബകള്, എന്തൊക്കെ അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു അതൊക്കെ നമ്മുടെ കുടുംബത്തിനും അവസരങ്ങൾ. എത്ര മാത്രം വെച്ചാൽ ഒരാള് നല്ലൊരു ഭക്ഷണം വഴിയിൽ നിന്ന് കഴിച്ചാൽ എന്ത് ചെയ്യും, അത് കുറച്ച് പാർസൽ വാങ്ങും. അതെന്തുകൊണ്ടാ, ഞാൻ കഴിച്ച ഭക്ഷണം
3: കുടുംബത്തിന്
2: കിട്ടും. അത്ര വിചാരിക്കുന്ന ആളുകൾ അതിനേക്കാളും പ്രയോജനപ്രദമായതും ഉപകാരപ്രദവുമായ ഈ കാര്യം ഷെയർ ചെയ്യുന്നിടത്ത് ആളുകൾ പലപ്പോഴും ഒളിപ്പിച്ചും മറപ്പിച്ചും വെക്കുന്നത് കൊണ്ടാണ് പിന്നീട് അവർക്കത് ആളുകളിലെ കുടുംബത്തിലേക്ക് എത്തിക്കാൻ പ്രയാസം വരാറ്.
3: അപ്പോ ബോധപൂർവം, ബുദ്ധിപൂർവം, സാവകാശം,
2: അതെ
3: എല്ലാം ചർച്ച ചെയ്തുകൊണ്ടും കൈമാറിക്കൊണ്ടും കുടുംബത്തിൽ വളരെ ശ്രദ്ധാപൂർവം ഇടപെടുന്ന ഒരാൾക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നതാണ്. നിലവിൽ ഇത്തരം മാറ്റങ്ങൾക്ക് ഓരോരുത്തരെയും വിധേയമാക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ട് എന്നത് ഒരുപക്ഷെ നമ്മുടെ ശ്രോതാക്കൾക്ക് വിപുലമായ രീതിയിൽ പീസ് റേഡിയോ സമൂഹം കേട്ടുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ ഇതിന്റെ പിന്നെ എല്ലാ തലങ്ങളും അറിയുന്ന ആളുകളും ഒന്നും അറിയാത്ത ആളുകളും ഉണ്ടാകും. ഇപ്പോൾ CRE സംവിധാനം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചെറിയ പ്രായത്തിൽ മദ്രസ പഠനം എന്ന് പറയുന്നത് മനസ്സുറക്കാത്ത സന്ദർഭത്തിലെ പഠനമാണ്. ആ മനസ്സുറക്കാത്ത സന്ദർഭത്തിലെ പഠനങ്ങൾ പലപ്പോഴും പ്രായോഗികമായി അവരുടെ പ്രായോഗിക ജീവിതത്തിലേക്ക് എത്താൻ പല കുട്ടികൾക്കും അവസരങ്ങൾ കുറവാണ്. മനസ്സുറച്ച പ്രായത്തിൽ കിട്ടുന്ന CRE പഠനം മുതൽക്ക് പിന്നെ അവന് സ്കൂളിലെത്തി, ഹൈസ്കൂളിലെത്തി, അവൻ ക്യാമ്പസിലെത്തി, ക്യാമ്പസിൽ നിന്ന് അവൻ കോഴ്സ് കഴിഞ്ഞു, കോഴ്സ് കഴിഞ്ഞ് അവൻ പ്രൊഫഷണൽ രംഗത്താണെങ്കിൽ അത്തരം പഠന സംവിധാനങ്ങൾ, ഇങ്ങനെ വിപുലമായ പഠന സംവിധാനങ്ങളും നെറ്റ്വർക്കുകൾ യഥാർത്ഥത്തിലുണ്ട്. ഈ പഠന സംവിധാനങ്ങളും നെറ്റ്വർക്കുകളൊക്കെ ഉപയോഗിക്കുന്നിടത്ത് കുടുംബം വെക്കുന്ന തടസ്സം, ഇപ്പൊ തൊട്ട് അയൽപ്പക്കത്തോ അല്ലെങ്കിൽ അടുത്ത പ്രദേശത്തോ ഒരു ഖുർആൻ പഠന സംരംഭം ഉണ്ടെങ്കിൽ ആ അതിലേക്കുള്ള യാത്രാ ദൂരം, ഇങ്ങനത്തെ കുറെ കാരണങ്ങളാണ് അല്ലെങ്കിൽ ജുമാ ഖുത്ബക്ക് കാരണങ്ങളാണ് പൊതുവെ പറയാറുള്ളത്. ഇങ്ങനെ ചിന്തിക്കുന്ന നിസ്സാരമായ കാരണങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളെയും സാഹചര്യങ്ങളെയും ഉപയോഗപ്പെടുത്താത്ത ആളുകൾ ഒരുപാടുണ്ട്. ഒരുപക്ഷെ എൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളടുത്തേക്ക് എത്തുമ്പോൾ ആ ക്വസ്റ്റ്യൻ കേൾക്കുന്ന ആളുകൾ ഞാനതാണല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന ആളോട് എന്താണ് നമുക്ക് ഒരു ഒരു ഉപദേശമായി, ഒരു വാചകമായി, ഗൗരവതരമായ ഒരു ഉണർത്തലായി പറയാനുള്ളത്?
2: നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ മുമ്പത്തെ അപേക്ഷിച്ച് നമ്മൾ എന്താണോ, എന്തൊരു ഇസ്ലാമിക നിലവാരത്തിലേക്കാണോ നമ്മുടെ കുടുംബങ്ങളെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്, അതിന് പൂർണ്ണമായും ഫലപ്രദമായിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ നാട്ടിൽ ധാരാളമായി നടക്കുന്നുണ്ട്. അതെല്ലാവർക്കും കയ്യെത്താവുന്ന ദൂരത്ത് തന്നെ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇതിലേക്ക് മൊത്തം ആളുകൾ എത്തിപ്പെടാത്തതിൻ്റെ കാരണങ്ങൾ നമുക്ക് രണ്ട് ഏരിയ ആയിട്ട് കാണാൻ പറ്റും. അതിൽ ഒരു ഏരിയ ഏതാന്ന് ചോദിച്ചാൽ ഇതൊക്കെ ആ ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പ് അല്ലെങ്കിൽ മറ്റേ ആളുകൾ അവർ നടത്തുന്നത് എന്ന് പറഞ്ഞിട്ട് എന്താണ് ഒന്നില്ലെങ്കിൽ ഫലപ്രദമല്ലാത്ത ക്ലാസ്സുകളിലേക്ക് പറഞ്ഞയക്കുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ പറഞ്ഞയക്കാതിരിക്കുകയോ ചെയ്യുന്നവരാണ് സമൂഹത്തിൽ ഒരു വിഭാഗം ആളുകൾ. അത്തരം ആളുകളോട് നമുക്ക് പറയാനുള്ളൊരു സംഗതി എന്താണെന്ന് വിചാരിച്ചാൽ, എന്തൊരു കാര്യത്തെക്കുറിച്ചും ഒരു മുൻധാരണകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ധാരണകളിൽ നമ്മൾ വിശ്വസിക്കുന്നതിൻ്റെയും അത് സ്വീകരിക്കുന്നതിനേയും മുമ്പ് നമ്മുടെ അനുഭവത്തിൽ അതിനൊരു പരിശോധന നടത്തണം. ജീവിതത്തിൽ നമ്മൾ കണ്ടെത്തിയ എല്ലാ സത്യങ്ങളും അങ്ങനെയാണ്. ഇപ്പോൾ നമ്മളൊരു ഖുത്ബനെ മുജാഹിദ് പള്ളിയെക്കുറിച്ച് പണ്ട് കാലത്ത് പറഞ്ഞിരുന്ന ആരോപണങ്ങളും മറ്റു സംഗതികളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഒരു പള്ളിയിൽ പോയപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത് ഈ പറഞ്ഞതൊന്നും ശരിയല്ല, ഒരു വയലിന് പോയപ്പോഴാണ് മനസ്സിലായത് എന്ന രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത്തരം സംഗതികൾ ഒന്ന് പോയി കേട്ട് നോക്കുക, ഒന്ന് പറഞ്ഞയച്ച് നോക്കുക, എന്നിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മൾ വിചാരിക്കുന്ന പോലെ ഇത് എൻ്റെ കുട്ടിക്കോ അല്ലെങ്കിൽ എനിക്കോ വല്ല വഴികേടുകൾ ഉണ്ടാക്കുന്നതാണോ അതോ എന്നെ ശരിയായ നിലക്ക് വഴി നയിക്കുന്നതാണോ എന്ന് നോക്കുക. ചിലപ്പോൾ പോകണമെന്നില്ല, ഉദാഹരണം പ്രോഫ്കോൺ, പ്രോഫ്കോണിന്റെ സീഡികൾ ലഭ്യമാണ്, അപ്പൊ അതൊന്ന് കേട്ട് നോക്കുക, അപ്പൊ മനസ്സിലാവും അടുത്ത പ്രോഫ്കോൺ കുട്ടിനെ പറഞ്ഞേക്കണമല്ലേ എന്നുള്ളത്. ഈ രൂപത്തിൽ എന്ത് ചെയ്യണം, നടക്കുന്ന സംരംഭങ്ങളെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകളിൽ നിന്ന് അകന്നു നിൽക്കാതെ, നമ്മൾ തെറ്റിദ്ധാരണകൾ മൂലം അകന്നു നിൽക്കാതെ നമ്മളതിനെ കുറിച്ച് അടുത്തറിയാൻ ശ്രമിക്കണം എന്നാണ് അവരോട് പറയാനുള്ളത്. രണ്ടാമത്തൊരു ഏരിയയിൽ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണെന്ന് വിചാരിച്ചാൽ, ചില പ്രായോഗിക പ്രശ്നങ്ങൾ പറയാം. എന്ത് ദൂരം കൂടുതലാണ്, നീ കൊണ്ടയക്കാൻ ആളില്ല, വാഹന സൗകര്യം ഇല്ല, പോയ ഒറ്റയ്ക്ക് വരൂല, അല്ലെങ്കിൽ അവിടെ അങ്ങനെയാണ്,
3: കുട്ടികൾ ബഹളം
2: അബഹളം ഉണ്ടാക്കും, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് വീട്ടിലുള്ളൂ, ഞാൻ എന്താ ചെയ്യുക എന്നൊക്കെ പറയുന്ന ചില തടസ്സങ്ങൾ ആളുകൾ പറയും. ഇല്ലെങ്കിൽ ഇപ്പം ഇതിനൊക്കെ ഇപ്പം തന്നെ പോകേണ്ടതുണ്ടോ, ഇപ്പോൾ അവർക്ക് കുറച്ച് ഇംഗ്ലീഷ് പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷൊക്കെ പഠിപ്പിച്ച് കൊടുക്കുക, പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഒരു നമ്മളൊക്കെ എപ്പോഴാണ് നന്നായത്, അപ്പോഴൊക്കെ നന്നായിക്കോളും എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ, ഇതൊക്കെ സത്യത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ ഇത്തരം ആളുകളാണ് പലപ്പോഴും മതപരമായ ബോധം സമയത്ത് കൊടുക്കാത്തതിൻ്റെ പേരിൽ പ്രതിസന്ധികൾ വരുമ്പോൾ അവർ വരും, എന്ത് ഒരു ഉപദേശം കൊടുക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അവർ 20 കൊല്ലം കൊണ്ട് ഈ കുട്ടിക്ക് കൊടുക്കേണ്ടത് മുഴുവൻ നമ്മൾ എന്ത് ചെയ്യണം, ഒരു രാത്രി ഉറക്കം വെച്ചിരുന്ന് നമ്മൾ എന്ത് ചെയ്യണം,
3: പറഞ്ഞുകൊടുക്കണം.
2: അപ്പോൾ സത്യത്തിൽ ഇവരെന്ത് ചെയ്താൽ മതി, കുട്ടിക്ക് ആ ചെറുപ്പകാലം മുതൽ തന്നെ എന്ത് ചെയ്യുക, മദ്രസ വ്യവസ്ഥാപിതമായിട്ട് കൊടുക്കുക, അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഹൈസ്കൂൾ തലത്തിലെത്തുമ്പോൾ അവർക്ക് CRE പോലുള്ള അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ക്ലാസ്സുകളുടെ കയ്യിൽ കൊടുക്കുക. അത് കഴിഞ്ഞാൽ നമ്മൾ നിരന്തരമായി പോകുന്ന ഖുർആൻ ഹദീസ് റീഡിംഗ് സ്കൂളിലേക്ക് അവരെ കൂട്ടുക, ജുമാക്ക് അവരെ കൊണ്ടുപോവുക. ഇങ്ങനെ ജീവിതത്തിൻ്റെ സമയത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് കാര്യങ്ങൾ കൊടുത്താൽ എന്ത് ചെയ്യൂല, ഇങ്ങനത്തെ പ്രതിസന്ധികൾ വന്നു ചേരാതിരിക്കാനും അവർക്കിടെ മനസ്സിലുണ്ടാകുന്ന ആ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ എവിടെയും സുരക്ഷിതരായിട്ട് അവർക്ക് നിലകൊള്ളാനും അവർക്ക് സാധിക്കും. അതുകൊണ്ട് സമയോചിതമായിട്ടുള്ള അറിവ് അവർക്ക് കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അതിന് ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ അതിജീവിക്കാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ പിന്നീട് ഖേദിക്കേണ്ടി വരും എന്നുള്ളതാണ് അത്തരം ആളുകൾ നമുക്ക് ഓർമ്മപ്പെടുന്നത്.
3: അതെ, തീർച്ചയായും സമയോചിതമായി സാന്ദർഭികമായി ഇടപെട്ട് കുടുംബത്തിൽ ബോധപൂർവവും ബുദ്ധിപൂർവവുമായ ഒരു പുതിയ ക്രമം രൂപീകരിക്കലാണ് കുടുംബരംഗത്തെ വിമലീകരണത്തിൻ്റെ കാരണമെന്നതാണ് ഇന്നത്തെ ചർച്ചയിലൂടെ നാം എത്തി നിൽക്കുന്നത്. ചർച്ചയുടെ സമയം ഇവിടെ അവസാനിക്കുന്നു. സ്നേഹക്കൂടിൻ്റെ ഈ എപ്പിസോഡിൽ നമ്മളോടൊപ്പം പങ്കെടുത്ത ബഹുമാനനായ ഹാരിസ് ബിൻ സലീം അവർക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ, പരാതികൾ, സങ്കടങ്ങൾ, വിഷമങ്ങൾ, ചോദ്യങ്ങൾ നിങ്ങൾ അയക്കേണ്ടത് 90 20 480 480 എന്ന നമ്പറിലേക്കാണ്. കുടുംബകങ്ങളിൽ സ്നേഹത്തിൻ്റെ കുളിർത്തന്നലുമായി സ്നേഹക്കൂട് നാളെ ഇതേ സന്ദർഭത്തിൽ ഇതേ വിഷയത്തിൽ പുതിയ ചിന്തകളും ചർച്ചകളുമായി കടന്നെത്തുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹൃദ അവാനഅൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
4: പ്രിയസുഹൃത്തുക്കളെ, നാം ഇതുവരെ കേട്ടത് സ്നേഹക്കൂട് എന്ന പ്രോഗ്രാമായിരുന്നു. അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുന്നു.
0: അൽ ഉസൂൽ എന്ന പ്രോഗ്രാമിലേക്കാണ് നമ്മൾ കടക്കുന്നത്. പലപ്പോഴും ഉണ്ടാകുന്ന സംശയമാണ് മക്കിയായ സൂറത്തും മദനിയായ സൂറത്തും എന്നുള്ളത്. ഏതൊക്കെ സൂറത്താണ് മക്കി, ഏതൊക്കെ സൂറത്താണ് മദനി? റസൂൽ മക്കത്തുള്ളപ്പോൾ അവതരിച്ചാണോ മക്കി, റസൂൽ മദീനത്തുള്ള അവതരിച്ചാണോ മദനി? അതല്ല, റസൂല് മക്കയിലും മദീനയിലും അല്ലാത്ത സമയത്ത് സൂറത്തുകൾ അവതരിച്ചിട്ടുണ്ടോ, അതൊക്കെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നുള്ളൊക്കെ സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ മക്കിയായും മദനിയായും ഉള്ള സൂറത്തുകൾ എന്ന വിഷയത്തിൽ ബഹുമാനി ഉസ്താദ് ജാമിഅൽ ഹിന്ദുൽ ഇസ്ലാമിയുടെ പ്രിൻസിപ്പൽ കൂടിയായ
4: അബ്ദുൽ മാലിക് സലഫിയാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്.
5: അൽ ഉസൂലിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ നാം മനസ്സിലാക്കിയത് വിശുദ്ധ ഖുർആനിൻ്റെ ക്രോഡീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അഥവാ ഇസ്ലാമിക ശരീഅത്തിൻ്റെ ഒന്നാമത്തെ മഖ്റജായ, ഒന്നാമത്തെ ഉറവിടമായ വിശുദ്ധ ഖുർആനിനെ കുറിച്ചുള്ള ചർച്ചയിലാണ് നാം ഇപ്പോൾ ഉള്ളത്. അതിൽ വിശുദ്ധ ഖുർആനിൻ്റെ നാമങ്ങളെക്കുറിച്ചും വിശേഷണങ്ങളെക്കുറിച്ചും ആ വിശുദ്ധ ഖുർആൻ അതിൻ്റെ മഹത്വങ്ങൾ എന്തൊക്കെയാണ്, അപ്രകാരം തന്നെ അതിൻ്റെ ക്രോഡീകരണ ചരിത്രം എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇനി ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം അൽ മക്കി വൽ മദനി എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ ഓതുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ നിർബന്ധമായും മനസ്സിലാക്കിയിരിക്കേണ്ട ഖുർആനിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇൽമാണ് മക്കിയായ സൂറത്തുകളും മദനിയായ സൂറത്തുകളും. ഒരു മനുഷ്യൻ അയാൾ ഖുർആനിൽ നിപുണത നേടി എന്നു പറയണമെങ്കിൽ, ഖുർആനിൽ അയാൾ മാഹിറാണ് എന്നു പറയണമെങ്കിൽ അയാൾക്ക് ഈ വിവരം കൂടിയേ തീരൂ. മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു സംഭവം കാണാൻ കഴിയും. വല്ലാഹി അല്ലദീ ലാ ഇലാഹ ഗൈറുഹു മാ നസലത് സൂറത്തു മിൻ കിതാബില്ലാ ഇല്ലാ വഅന അഅലമു ഐന നസലത് വലാ നസലത് ആയത്തു മിൻ കിതാബില്ലാ ഇല്ലാ വഅന അഅലം ഫീമ നസലത്. അല്ലാഹുവിനെ തന്നെയാണ് സത്യം. അല്ലാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ ഒരു സൂറത്ത് പോലും അവതരിച്ചിട്ടില്ല. എനിക്ക് ആ സൂറത്തിനെ കുറിച്ച് അറിഞ്ഞിട്ടല്ലാതെ ആ സൂറത്ത് അധ്യായം എവിടെയാണ് അവതരിച്ചത് എന്ന്. അതുപ്രകാരം ഖുർആനിലെ ഒരു ആയത്തുമില്ല. ആ ആയത്ത് ഏത് വിഷയത്തിലാണ്, ഏത് ആളുകളെക്കുറിച്ചാണ് അവതരിച്ചിട്ടുള്ളത് എന്ന് എനിക്കറിഞ്ഞിട്ടല്ലാതെ. വീണ്ടും അദ്ദേഹം പറയുന്നു, വലോ ആലം അൻ അഹദൻ ആലമു മിന്നി ബികിതാബില്ലാ തബ്ലുഗുൽ ഇബിൽ ലറകിബ്തു ഇലൈഹി. ഒട്ടകത്തിനെത്തിപ്പെടാൻ കഴിയുന്ന ദൂരപരിധിയിൽ അഥവാ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഉള്ള പരിധിയിലുള്ള ഒരു മനുഷ്യന് എനിക്കറിയാത്തൊരു കാര്യം ഖുർആനെക്കുറിച്ച് അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെക്കുറിച്ച് അറിയുന്നുണ്ട് എന്നെനിക്ക് വിവരം കിട്ടിയാൽ ഞാൻ ആ മനുഷ്യൻ്റെ അടുക്കിലേക്ക് യാത്ര ചെയ്ത് എത്തിപ്പെടുമായിരുന്നു എന്ന് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറയുന്നൊരു കാര്യം, ഏത് ആയത്ത് ഏത് വിഷയത്തിൽ എവിടെ ഇറങ്ങി, ഇത് ഖുർആനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു വലിയ അറിവാണ്. ആ ഖുർആനിൻ്റെ ഇൽമ് പഠിക്കുമ്പോൾ, ഖുർആനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഇപ്പം മക്കിയായ സൂറത്തുകൾ, മദനിയായ സൂറത്തുകൾ, മക്കിയായ സൂറത്തുകൾ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്, പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും പ്രധാനമായും അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുടെ മുമ്പ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള സൂറത്തുകളും ആയത്തുകളും. മദനിയായ സൂറത്തുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് പ്രവാചകൻ്റെ ഹിജ്റാനന്തരമുള്ള ജീവിതത്തിൽ ഇറക്കപ്പെട്ടിട്ടുള്ള സൂറത്തുകളും ആയത്തുകളും. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വ്യത്യാസം ഈ സൂറത്തുകൾക്കിടയിലും ആയത്തുകൾക്കിടയിലും വരാനുണ്ടായ കാരണമെന്താണ്, എന്തിനാണ് ഇങ്ങനെ ഒരു വേർതിരിവ് നാം നടത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഉലമാക്കൾ പ്രവാചകൻ്റെ കാലഘട്ടത്തിലും സുഹൃദാൻ്റെ സഹാബത്തുമൊക്കെ അങ്ങനെ ഒരു വേർതിരിവ് നടത്തിയിട്ടുള്ളത് എന്തിനാണ്? നമുക്കറിയാം, മക്കയിലുള്ള അവസ്ഥയല്ല യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മദീനയിൽ ഉണ്ടായിരുന്നത്. ഖുർആൻ എന്ന് പറയുമ്പോൾ അത് മനുഷ്യന്മാരോട് അഭിസംബോധന നടത്തുന്ന ഒരു കലാമുള്ളയാണ്, അള്ളാഹുവിൻ്റെ സംസാരമാണ്. നാം ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്ന വിഷയം, ആ സംസാരിക്കുന്ന ശൈലി, സംസാരത്തിൻ്റെ രൂപം, ഭാവം, ഇതെല്ലാം സംസാരിക്കപ്പെടുന്ന വ്യക്തിക്കനുസരിച്ചുകൊണ്ട് മാറ്റമുണ്ടാകും. തീർത്തും ജ്ഞാനമില്ലാത്ത, അക്ഷരജ്ഞാനമില്ലാത്ത, അബദ്ധധാരണകൾ മാത്രം നിറഞ്ഞ് അതുമാത്രം കൈമുതലാക്കിയ ഒരു വ്യക്തിയോട് സംസാരിക്കുന്ന രൂപത്തിലാവുകയില്ലല്ലോ ഒരു ജ്ഞാനിയായ, കാര്യങ്ങളെക്കുറിച്ച് ധാരണയുള്ള, ചിന്താശേഷിയുള്ള ഒരു മനുഷ്യനോട് സംസാരിക്കുന്നത് വ്യത്യാസമുണ്ടാകാം. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ മക്കിയായ സൂറത്തുകളും മദനിയായ സൂറത്തുകളും എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ശൈലിയിലും രൂപത്തിലും അതുപോലെ തന്നെ വിഷയങ്ങളിലും അവതരണ രീതികളിലും എല്ലാം വ്യത്യസ്തമാണ്. നമുക്കറിയാം ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ അഥവാ മക്ക കാലഘട്ടത്തിൽ ജീവിച്ച ആളുകൾ അവർ ശരിക്കും ഒരു ജഹാലത്തിലായിരുന്നു, ജാഹിലിയത്തിലായിരുന്നു അവർ ഉണ്ടായിരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതാല അവരെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹ, അവർക്ക് ഹൃദയമുണ്ട് അവർ ചിന്തിക്കുന്നില്ല, കണ്ണുണ്ട് കാണുന്നില്ല, ചെവിയുണ്ട് കേൾക്കുന്നില്ല, ഔസാനുകളെ വിഗ്രഹങ്ങളെ ആരാധിച്ച് അള്ളാഹുവിൽ പങ്കുചേർത്ത് കല്ലുകളെയും മരങ്ങളെയും ദൈവങ്ങളായി കണ്ട് ഇലാഹുകളായി സമർപ്പിക്കുന്ന പരലോകത്തെ തന്നെ നിഷേധിക്കുന്ന ഒരു വിഭാഗം ആളുകൾ, ഐദാ മിത്ന വകുന്ന തുറാബൻ വഇലാമൻ ഐന്ന ലമബഉസൂൻ എന്ന് സൂറത്തു സ്വാഫാത്തിൽ അള്ളാഹു ചോദിച്ചതുപോലെ, അവർ പറഞ്ഞത് അള്ളാഹു ഉദ്ധരിച്ചതുപോലെ, ഞങ്ങളുടെ ജീവിതമെന്ന് പറഞ്ഞാൽ ഇവിടെ മരിക്കുന്നു ജീവിക്കുന്നു, ഞങ്ങൾ എല്ലായി കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് രണ്ടാമത് പുനർജനിക്കുക? ഈ രൂപത്തിൽ ബഅത്തിനെ തന്നെ പരലോകത്തെ തന്നെ നിഷേധിക്കുന്ന ആളുകളുണ്ടായിരുന്നു. ഒമാഹിയ ഇല്ല ഹയാത്തുന ദുനിയ നമൂത്ത് ഒനഹയ ഒമായുഹലിക്കുന ഇല്ല ദഹർ, കാലമല്ലാതെ ഞങ്ങൾ നശിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞ ആളുകൾ, അവർ ഹുസൂമത്തിൽ അലദ്ദുൽ ഹുസൂം താർക്കികന്മാരായിരുന്നു. ചെറിയ ചെറിയ കാര്യത്തിൽ പോലും അനാവശ്യമായ തർക്കവിതർക്കങ്ങൾ നടത്തി അത് യുദ്ധത്തിൽ വരെ കലാശിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു അവർ. മാത്രമല്ല അതേ സമയത്ത് ഫസാഹത്തിൻ്റെയും ബലാഗത്തിൻ്റെയും ബയാനിൻ്റെയും അഥവാ അറബി സാഹിത്യ രംഗത്ത് മികവ് പുലർത്തിയിരുന്നു എന്ന് മാത്രമല്ല, ഏറ്റവും നല്ല മികവ് പുലർത്തിയ ആളുകളായിരുന്നു അറബികളായ മക്കയിൽ ജീവിച്ചിരുന്ന ആളുകൾ. അതുകൊണ്ട് തന്നെ അവരുടെ അഖീദയും അവരുടെ സ്വഭാവവും അവരുടെ ഭാഷയുമൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കും വിശുദ്ധ ഖുർആൻ മക്കയിൽ ഇറങ്ങുക, സ്വാഭാവികമാണ്. ആ കാരണം കൊണ്ട് തന്നെയാണ് ഖുർആനിൽ സൂറത്തു മക്കിയായ സൂറത്തുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് അഖീദയുമായി ബന്ധപ്പെട്ട അഥവാ അവരുടെ വിശ്വാസ സംസ്കരണവുമായി ബന്ധപ്പെട്ട ഒരുപാട് തെളിവുകൾ, അനവധി നിരവധി തെളിവുകൾ വ്യത്യസ്തമായ ശൈലികളിലൂടെ പ്രകൃതിയിലെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, മഴയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, സസ്യലതാദികൾ മുളച്ചു പൊന്തുന്നതിന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അതുപോലെ തന്നെ മനുഷ്യൻ്റെ മുമ്പിലൂടെ വിഹരിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടകങ്ങൾ, അതുപോലെ തന്നെയുള്ള ഈച്ച, പ്രാണി പോലെയുള്ള ജീവജാലങ്ങൾ, തേനീച്ച പോലെയുള്ള ജീവജാലങ്ങളെ നോക്കാൻ വേണ്ടി പറയുന്നു. കടലിലൂടെ സഞ്ചരിക്കുമ്പോൾ കപ്പലുകളിലൂടെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് പറയുന്നു. ഇതൊക്കെ തന്നെയും അവർക്ക് പരിചിതമായ ശൈലിയുള്ള, അവർക്ക് വിവരമുള്ള കാര്യങ്ങളായിരുന്നു. ഈ കാര്യങ്ങളെ നോക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ അസ്തിത്വവും അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തും അള്ളാഹുവിൻ്റെ റുബൂബിയത്തും അതുപോലെ തന്നെ അസ്മാഉ വസിഫാത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും എല്ലാം അള്ളാഹു വളരെ മനോഹരമായ ശൈലിയിലൂടെ സൂറത്തു മക്കിയായ സൂറത്തുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലാകുന്ന, പ്രബോധനം ചെയ്യാൻ കഴിയുന്ന ആ രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വതാല അവതരിപ്പിച്ചു കൊടുത്തു. മാത്രമല്ല ഇങ്ങനെയുള്ള അതിശക്തമായ തെളിവുകൾ, അനിഷേധ്യമായ പ്രമാണങ്ങൾ, തെളിവുകൾ മുന്നിൽ വന്ന് കിട്ടിയിട്ടും അതിനെ നിഷേധിച്ച്, അതിനെ തൃണവൽക്കരിച്ച്, അതിനെ കളവാക്കി ജീവിച്ച ആളുകളുടെ ഒരുപാട് ചരിത്രവും വിശുദ്ധ ഖുർആൻ അതിൽ ഉദ്ധരിക്കുന്നുണ്ട്. എന്തിനാണ് ഈ നിഷേധത്തിൻ്റെ പര്യവസാനം? ഈ നിഷേധികളുടെ ഈ ദുനിയാവിലുള്ള മരണം എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ കാണിക്കാനും അത് മനസ്സിലാക്കുവാനും വേണ്ടി തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു വേർതിരിവ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നൽകിയിട്ടുള്ളത്. കുറച്ചുകൂടി ശക്തമായ ശൈലിയാണ് മക്കി സൂറത്തുകൾ നമുക്ക് കാണാൻ കഴിയുക. ഇടിവെട്ടുപോലെയുള്ള വാക്കുകൾ, ചെറിയ ചെറിയ വാക്കുകൾ, നീളം കുറവായ ഗാംഭീര്യമുള്ള, അതേസമയത്ത് ഇൽമുകളും ബലാഗകളും അതിൻ്റെ സാഹിത്യ ഔന്നിത്യത്തിന് ഒരു കുറവുമില്ലാത്ത രീതിയിലുള്ള വാക്കുകൾ, കാരണം അതവരുടെ ഒരു സംസ്കാരത്തിൻ്റെ കൂടി ഭാഗമായിരുന്നു. തീർത്തും നിഷേധികളായ, അതുപോലെ തന്നെ എതിർക്കുക എന്നത് മാത്രം കൈമുതലാക്കിയ, എല്ലാത്തിനെയും നിഷേധിച്ച് തള്ളുക എന്ന നിഷേധ പ്രവണത ഒരു ഐഡൻറ്റിറ്റിയായിക്കൊണ്ട് സ്വീകരിച്ചിട്ടുള്ള ഒരു സമൂഹത്തോട് പറയുമ്പോൾ ആ വാക്കിനൊരു ഗാംഭീര്യമുണ്ടാകണം, ആ വാക്കുകൾക്ക് ഒരു ഖനമുണ്ടാകണം, ആ വാക്കുകൾക്ക് ഒരു കമാൻഡിങ് പവർ ഉണ്ടാകണം. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മക്കിയായ സൂറത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതേസമയത്ത് മദീനയുടെ അവസ്ഥ തീർത്തും വ്യത്യസ്തമായിരുന്നു. അവിടെ അഹ്ൽ കിതാബിൽപ്പെട്ട ആളുകൾ, വേദം നൽകപ്പെട്ട ആളുകൾ, തൗറാത്തും ഇഞ്ചിയിലും അവർക്ക് പരിചയമുണ്ട്. അള്ളാഹുവിൻ്റെ വഹികളെക്കുറിച്ച് അവർക്കറിയാം, ജിബ്രീലിനെക്കുറിച്ച് അവർക്കറിയാം, പരലോകത്തെക്കുറിച്ചും മറ്റുമുള്ള വിവരങ്ങൾ അവർക്കുണ്ടെങ്കിലും അതിലൊരുപാട് അബദ്ധങ്ങൾ അവർക്ക് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ കൂടി ഈ ഒരു അടിസ്ഥാനപരമായ കാര്യം അവരുടെ മനസ്സിലുണ്ട്. മക്കയിലതല്ല, തീർത്തും പുതിയ ഒരു ജ്ഞാനവുമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ മക്കയിലെയും മദീനയിലും ശൈലികൾ വ്യത്യസ്തപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം അവിടുത്തെ സാമൂഹിക സ്ഥിതിയുടെ വ്യത്യാസമാണ്, സമൂഹത്തിൻ്റെ ഭാഷാപരമായിട്ടുള്ള ശൈലി വ്യത്യാസമാണ്, സമൂഹത്തിൻ്റെ ആചാരപരവും അനുഷ്ഠാനപരവും അതുപോലെ തന്നെ വിശ്വാസപരമായിട്ടുള്ള പല കാര്യങ്ങളും അഭിപ്രായ വ്യത്യാസമുള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ഒരു വ്യത്യാസം മക്കിയായ സൂറത്തുകളിലും മദനിയായ സൂറത്തുകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ മക്കിയായ സൂറത്തുകൾ മദനിയായ സൂറത്തുകൾ എന്നത് അത് മനസ്സിലാക്കുക എന്നുള്ളത് ഒരു വലിയ സംഗതിയാണ്. എത്രത്തോളം ചോദിച്ചാൽ അബുൽ ഖാസിം അൽ ഹസൻ ബിൻ മുഹമ്മദ് അന്നൈസാബൂരി റഹ്മഹുല്ലാ അദ്ദേഹത്തിൻ്റെ കിതാബിൽ കിതാബു തംബീഹ് അലാ ഫളിൽ ഉലൂമിൽ ഖുർആൻ എന്നു പറയുന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു, മിൻ അഷ്റഫി ഉലൂമിൽ ഖുർആൻ ഇൽമു നുസൂലിഹി വജിഹാതിഹി وترتيب ما نزل بمكة والمدينة وما نزل بمكة وحكمه مدني وما نزل بمدينة وحكمه مكي وما نزل بمكة في أهل المدينة وما نزل بالمدينة في أهل مكة وما يشبه نزول المكي في المدني وما يشبه نزول المدني في مكي وما نزل بالجحفة وما نزل ببيت المقدس وما نزل بالطائف وما نزل بالحديبية وما نزل ليلا وما نزل نهارا എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നു. ഒരു ഖുർആനിൻ്റെ അറിവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആ ഖുർആനിൻ്റെ അവതരണത്തെക്കുറിച്ചുള്ള ഇൽമ്. അതിൻ്റെ തർത്തീബ് മക്കിയായതേതാണ്, മദനിയായതേതാണ്, അതേപോലെ തന്നെ മക്കിയായ സൂറത്തുകളിൽ മദനിയുടെ ഹുക്കുമുള്ളതേതാണ്, മദീനയിൽ അവതരിപ്പിക്ക മദനിയായ സൂറത്തുകളിൽ മക്കിയായ ഹുക്കുമുള്ളതേതാണ്, ഇങ്ങനെ വ്യത്യസ്തമായ വിധികൾ ഈ വിഷയങ്ങളിൽ കടന്നു വരുന്നുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കുക എന്നുള്ളത് മിൻ അഷ്റഫിൽ ഉലൂം ഇൽമുകളിൽപ്പെട്ട ഏറ്റവും പ്രാമുഖ്യമുള്ള പ്രധാനപ്പെട്ട ഇൽമാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കൊണ്ട് കാണാൻ കഴിയും. ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിനെ 14 ഇനങ്ങളായി പണ്ഡിതന്മാർ വേർതിരിച്ചിട്ടുണ്ട്. അഥവാ ഖുർആനിൻ്റെ അവതരണവുമായി കൊണ്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ 14 കാര്യങ്ങൾ: ഒന്ന്, മക്കയിൽ അവതരിച്ചു; രണ്ട്, മദീനയിൽ അവതരിച്ചു; മൂന്നാമത്, മക്കയിലാണോ മദീനയിലാണോ അവതരിച്ചത് എന്നുള്ളത് സംശയമുള്ള അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളുണ്ട്; അഞ്ചാമതായി, അൽ ആയാത്തുൽ മക്കിയ ഫിസ്സുവരിൽ മദനീയ, മദനി സൂറത്തുകളിലുള്ള മക്കിയായ ആയത്തുകൾ അത് പണ്ഡിതന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മദനി സൂറത്തു

0: മാ ഹുമില മിൻ മക്ക ഇലൽ മദീന, വഹിക്കപ്പെട്ടത്, അതിനോട് മഹ്മൂൽ ചെയ്യപ്പെടുന്നത്, അതിലേക്ക് പറയപ്പെടുന്നത്, അതുപോലെ തന്നെ മദീനയിൽ നിന്ന് മക്കയിലേക്ക് ചേർത്തി പറയപ്പെടുന്നത്, പകലിൽ അവതരിച്ച സൂറത്തുകൾ, അതുപോലെ തന്നെ രാത്രി അവതരിച്ചത്, അതുപ്രകാരം ശൈത്യകാലത്തും ഉഷ്ണകാലത്തും അവതരിച്ച ആയത്തുകൾ, യാത്രയിൽ അവതരിച്ചത്, അതുപോലെ നാട്ടിൽ നിൽക്കുന്ന അവസ്ഥയിൽ അവതരിച്ചത്, ഇങ്ങനെയുള്ള വ്യത്യസ്തമായ കാര്യങ്ങൾ ഈ വിഷയത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഈ മക്കിയായ സൂറത്തുകളും അതുപോലെ തന്നെ മദനിയായിട്ടുള്ള സൂറത്തുകളും ആയത്തുകളും നമ്മൾ ഗ്രഹിക്കുന്നത് കൊണ്ടുള്ള ലക്ഷ്യം, അതിൻ്റെ നേട്ടമെന്താണ്, അതിൻ്റെ ഫായിദ എന്താണ്, പ്രധാനമായും മൂന്ന് കാര്യങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, തഫ്സീറിൻ്റെ വിഷയം അഥവാ ഖുർആനിൻ്റെ തഫ്സീറുകൾ നമ്മൾ ചെയ്യുമ്പോൾ, എഴുതുമ്പോൾ, ഇവിടെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒന്നാണ് മക്കിയാണോ മദനിയാണോ എന്നുള്ളത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സൂറത്ത് അവതരിപ്പിക്കപ്പെടാനുള്ള അല്ലെങ്കിൽ അവതരിക്കാനുള്ള പശ്ചാത്തലം എന്ത് എന്നത് കൃത്യമായി മനസ്സിലാകുമ്പോഴാണ് ഈ ആയത്തിൻ്റെ യഥാർത്ഥമായ വിശദീകരണവും ആശയവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഒരു ആയത്ത് അല്ലെങ്കിൽ ഒരു സൂറത്ത് അവതരിപ്പിക്കപ്പെടാനുള്ളതായ പ്രധാനപ്പെട്ട കാരണം ഇന്നതാണ്, അല്ലെങ്കിൽ ഇന്ന സന്ദർഭത്തിലാണ് ഈ ആയത്ത് അവതരിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ ഒരു യഥാർത്ഥ പിക്ചർ, ഒരു യഥാർത്ഥ ചിത്രം നമുക്ക് കിട്ടും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ ആയത്ത് അവതരിപ്പിക്കപ്പെടാൻ ഒരു പ്രത്യേക പശ്ചാത്തലമുണ്ടെങ്കിൽ ആ പശ്ചാത്തലത്തിലേക്ക് മാത്രമേ ഈ ആയത്ത് ബാധകമാക്കാവൂ എന്ന ഒരു നിയമമില്ല. കാരണം അൽഇബ്റത്തു ബിഉമുമി ലഫ്ളി ലാ ബിഖുസൂസി സബബ് എന്നുള്ളതാണ് ഉസൂലു തഫ്സീറിൻ്റെ ഒരു അല്ലെങ്കിൽ ഉലൂമുൽ ഖുർആൻ്റെ അടിസ്ഥാന തത്വം. അതാണ് എന്ന് പറഞ്ഞാൽ, ഒരു സംഗതിയിലേക്ക് ഇറക്കപ്പെട്ട സൂറത്താണെങ്കിലും ആ സൂറത്തിൻ്റെ ഉമുമുൽ ലഫ്ളാണ് നമ്മൾ പരിഗണിക്കുക, അതിൻ്റെ വാക്കുകളുടെ വാക്കുകൾ പൊതുവായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആമാണെങ്കിൽ പൊതുവായ കാര്യങ്ങളാണ് നമ്മൾ പരിഗണിക്കുക, അതിൻ്റെ ഖുസൂസ് സബബല്ല, അത് അവതരിപ്പിക്കപ്പെടാനുള്ള പ്രത്യേക സാഹചര്യമല്ല. എങ്കിൽ കൂടിയും ഇത് മനസ്സിലാക്കാൻ ഒരു മുഫസ്സിറിന് സാധിച്ചാൽ അവൻ്റെ ആയത്തുകൾ നാസിഖ് ഏതാണ്, മൻസൂഖ് ഏതാണ്, ഏതാണ് ആദ്യം ഇറങ്ങിയത്, ഏതാണ് പിന്നീട് ഇറങ്ങിയത്, ഏതാണ് മക്കയിൽ ഇറങ്ങിയത്, മദീനയിൽ ഇറങ്ങിയതൊക്കെ എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് തഫ്സീറിൻ്റെ ഒരു വിശദീകരണം പറയുന്നിടത്ത് അബദ്ധങ്ങളില്ലാതിരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. രണ്ടാമതായി, ഖുർആനിൻ്റെ ശൈലികളും ഖുർആനിൻ്റെ സംസാര രീതികളും മനസ്സിലാക്കാൻ ഇത് ഉപകാരം ചെയ്യും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അറബികൾ സാധാരണ പറയാറുണ്ട്, ഫഇന്ന ലികുല്ലി മഖാമി മഖാലൻ, ഓരോ സദസ്സിലേക്കും ഓരോ മഖാമിലേക്കും ഓരോ സ്ഥലത്തേക്കും അതിന് യോജിച്ച രീതിയിലുള്ള സംസാരങ്ങളുണ്ട്. അപ്പോൾ ആ സംസാര ശൈലികൾ എങ്ങനെയാണ്, അതിൻ്റെ പ്രത്യേകത എന്താണ്, അതുകൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ വിശുദ്ധ ഖുർആനിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു അവസരം കൂടിയാണ് യഥാർത്ഥത്തിൽ ഇത്. ഒരു പരുഷ സ്വഭാവികളായ ആളുകളെ എങ്ങനെയാണ് നാം നേരിടേണ്ടത്, ലോലമനസ്കരായ ആളുകളോട് നാം എന്ത് നിലപാടുകളാണ് സ്വീകരിക്കേണ്ടത് എന്നിങ്ങനെയുള്ള സാമൂഹികവും അതുപോലെ തന്നെ സാംസ്കാരികപരമായിട്ടുള്ള ഒരുപാട് സംഗതികൾ, ഈ സംഗതികൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിലൂടെ നമുക്ക് നേടിയെടുക്കാനുണ്ട്. മൂന്നാമതായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വൽ വഖൂഫ് അല സീറത്തിൻ നബവിയ്യ മിൻ ഖിലാലിൽ ആയാത്തിൽ ഖുർആനിയ, ഈ ഖുർആനിൻ്റെ ആയത്തുകളിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്ഭുതകരമായ സീറത്തുകൾ, പ്രവാചകൻ്റെ സ്വഭാവങ്ങൾ, റസൂലുള്ളാഹിൻ്റെ ശൈലികൾ, പ്രവാചകൻ്റെ സംസാരങ്ങൾ, റസൂലുള്ളാഹിൻ്റെ ഇടപാടുകൾ, ഇതെല്ലാം ഖുർആനിൻ്റെ തന്നെ ശൈലിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഗ്രഹിക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിച്ചത് മക്കിയായ സൂറത്തുകളും മദനിയായ സൂറത്തുകളും അതിൻ്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, അത് ഇൻഷാ അള്ളാഹ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീൻ കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹം ചൊരിയുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
1: മാഷാ അള്ളാഹ്, അൽ ഉസൂൽ പ്രോഗ്രാമാണ് നമ്മൾ ഇതുവരെ കേട്ടത്.

0: മദനി സൂറത്തുകൾ എന്ന വിഷയത്തിൽ അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മോടൊപ്പം ചേർന്നത്. പ്രേശ്രോതാക്കളെ, ഇന്നത്തെ വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ വൈബ്സിൽ ഞാൻ ഹനീഫ വണ്ടൂർ, എന്നോടൊപ്പം മുജിത്തപ്പ പി സി. തൽക്കാലം ഞങ്ങൾ വിടവാങ്ങുന്നു.
1: ഇൻഷാല്ലാ മറ്റു ദിവസങ്ങളിൽ മറ്റു പ്രോഗ്രാമുമായി വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ വിടവാങ്ങുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഹിഫ്ളുൽ ഖുർആൻ പരിപാടിയുടെ സമയമാണ്. ഇന്ന് സൂറത്തുൻ നഹലിലെ 77-ാമത്തെ ആയത്താണ് നമ്മൾ മനഃപ്പാഠമാക്കുവാൻ ശ്രമിക്കുന്നത്. നമുക്കായി ക്ലാസ് എടുക്കുന്നത് ജാഫർ സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹലിലെ 77-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാ ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്.

0: അള്ളാഹു നമ്മുടെ പഠനവും പാരായണവുമെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അള്ളാഹ്, ജസാക്കല്ലാഹു ഖൈറ. നമ്മൾ ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൻ നഹ്ലിലെ 77-ാമത്തെ ആയത്താണ് ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കുവാൻ ശ്രമിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
3: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ ഇപ്പോൾ മുഖമൊഴി. ഇസ്ലാമും മനുഷ്യാവകാശങ്ങളും എന്ന വിഷയത്തിൽ ഉസ്മാൻ പാലക്കാഴി രചിച്ച ലേഖനത്തിന് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: ഇസ്ലാമും മനുഷ്യാവകാശങ്ങളും മനുഷ്യന്റെ അന്തസ്സ്, സ്വാതന്ത്ര്യം, സമത്വം എന്നിവയെ സംരക്ഷിക്കുന്നതിനായി ആധുനിക ലോകം രൂപപ്പെടുത്തിയെടുത്ത ആശയമാണ് മനുഷ്യാവകാശങ്ങൾ. 1948 ഐക്യരാഷ്ട്രസഭയുടെ സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലൂടെയാണ് ഇത് ആഗോളതലത്തിൽ വ്യവസ്ഥാപിതമായത്. ചരിത്രപരമായി പരിശോധിക്കുമ്പോൾ 14 മുമ്പ് തന്നെ ഇസ്ലാം അതിൻ്റെ പ്രമാണങ്ങളായ വിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചക വചനങ്ങളിലൂടെയും മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് കാണാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ വെച്ച് നടത്തിയ വിടവാങ്ങൽ പ്രസംഗം ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മഹത്തായ മനുഷ്യാവകാശ പ്രഖ്യാപനമാണ്. വർഗം, വർണ്ണം, ഭാഷ, ദേശം പോലുള്ളവയുടെ പേരിൽ മനുഷ്യർക്കിടയിൽ യാതൊരുവിധ വിവേചനവും പാടില്ലെന്ന് ഇസ്ലാം പ്രഖ്യാപിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിടവാങ്ങൽ പ്രസംഗത്തിൽ പറഞ്ഞു, അറബിക്ക് അനറബിയേക്കാളോ, അനറബിക്ക് അറബിയേക്കാളോ, കറുത്തവന് വെളുത്തവനേക്കാളോ, വെളുത്തവന് കറുത്തവനേക്കാളോ യാതൊരു ശ്രേഷ്ഠതയുമില്ല ജീവിതത്തിൽ പാലിക്കപ്പെടുന്ന സൂക്ഷ്മതയിലല്ലാതെ. മുസ്ലിം അബൂദാവൂദ്. മതകാര്യങ്ങളിൽ ബലപ്രയോഗം പാടില്ല എന്നതാണ് ഇസ്ലാമിൻ്റെ നിലപാട്. മതത്തിൻ്റെ കാര്യത്തിൽ ബലപ്രയോഗമേ ഇല്ല. സന്മാർഗം ദുർമാർഗത്തിൽ നിന്ന് വ്യക്തമായി വേർതിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ അധ്യായം 2:256. 7-ാം നൂറ്റാണ്ടിലെ അറേബ്യൻ സാഹചര്യത്തിൽ സ്ത്രീകൾക്ക് ജീവിക്കാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെട്ടിരുന്നപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അവർ പാരതന്ത്രത്തിൻ്റെ ചട്ടക്കൂടിൽ കഴിഞ്ഞപ്പോൾ അവർക്ക് സ്വത്താവകാശം, വിവാഹ സ്വാതന്ത്ര്യം, അറിവ് നേടാനുള്ള അവകാശം, ആരാധനാ സ്വാതന്ത്ര്യം, പുനർവിവാഹം, വിധവാവിവാഹം, ഭർത്താവിൽ നിന്ന് എല്ലാവിധ ആവശ്യങ്ങളും സുരക്ഷിതത്വവും ലഭിക്കാനുള്ള അവകാശം, ആദരവ് തുടങ്ങിയവ ഇസ്ലാം ഉറപ്പു നൽകി. ധനികരുടെ സ്വത്തിൽ ഒരു നിശ്ചിത ഓഹരി സകാത്തായി പാവപ്പെട്ടവർക്ക് നൽകി നിർബന്ധമായി പ്രഖ്യാപിച്ചതിലൂടെ ഇസ്ലാം സാധുക്കളെ ചേർത്തുപിടിക്കുന്നു. സമ്പത്തിൻ്റെ വികേന്ദ്രീകരണം ഉറപ്പാക്കുന്നു. വയോജനങ്ങൾ, മർദ്ദിതർ, വഴിയാത്രികർ, അയൽവാസികൾ, അനാഥർ, വിധവകൾ, അടുത്ത കുടുംബക്കാർ, ഇവർക്കെല്ലാം ലഭിക്കേണ്ട അവകാശങ്ങൾ ഇസ്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. ആധുനിക മനുഷ്യാവകാശങ്ങൾ മനുഷ്യകേന്ദ്രീകൃതമാണ്. അതായത് മനുഷ്യൻ തന്നെയാണ് അവകാശങ്ങൾ നിശ്ചയിക്കുന്നതും നടപ്പിലാക്കുന്നതും. എന്നാൽ ഇസ്ലാമിക മനുഷ്യാവകാശങ്ങൾ ദൈവകേന്ദ്രീകൃതമാണ്. ഇവിടെ അവകാശങ്ങൾ വിനിയോഗിക്കുമ്പോൾ ദൈവത്തോടും സമൂഹത്തോടുമുള്ള ഉത്തരവാദിത്വം കൂടി മനുഷ്യനുണ്ടാകുന്നു. സ്വാതന്ത്ര്യം എന്നതിനർത്ഥം മറ്റുള്ളവരുടെ അവകാശങ്ങളെ ഹനിക്കുന്ന തരത്തിലുള്ള അനിയന്ത്രിതമായ സ്വാതന്ത്ര്യമല്ല, മറിച്ച് ധാർമ്മികമായ അതിർവരമ്പുകൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള സ്വാതന്ത്ര്യമാണ്. ചരിത്രത്തിൽ പലപ്പോഴും മുസ്ലിം നാമധാരികളായ ഭരണാധികാരികളിൽ നിന്നോ വിഭാഗങ്ങളിൽ നിന്നോ ഉണ്ടായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾക്ക് വിരുദ്ധമാണ്. അതിനൊന്നും ഇസ്ലാം ഉത്തരവാദിയുമല്ല.
0: മുഖമൊഴി ഇവിടെ അവസാനിക്കുകയാണ്. ഇസ്ലാമും മനുഷ്യാവകാശങ്ങളും ഈ തലക്കെട്ടിൽ ഉസ്മാൻ പാലക്കാഴി രചിച്ച ലേഖനത്തിന് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840. www.peaceradio.com.
3: ലഹരി ഓടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
4: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാര ചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
3: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചുപോയിരിക്കുന്നു.
4: ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
3: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
4: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റ് വിതച്ചിരിക്കുന്നു.
3: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
4: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
3: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
4: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ നുറുങ്ങുകൾ. സ്രഷ്ടാവിൽ ഭരമേൽപ്പിക്കുക. ഉസ്മാൻ പാലക്കാഴിയുടെ രചനയിൽ, ശബ്ദാവിഷ്കാരം നൽകുന്നത് ഷെഫീഖ് വണ്ടൂർ.
6: ദൈവചിന്തയാൽ സജീവമായിരിക്കണം വിശ്വാസിയുടെ മനസ്സ്. അവൻ്റെ അനുശാസനകൾ പാലിച്ച് എത്രത്തോളം അവൻ്റെ പ്രീതി നേടാൻ ശ്രമിക്കുന്നുവോ അത്ര കണ്ട് അവൻ തൻ്റെ ദാസനോട് അടുക്കും. വിശ്വാസകാര്യങ്ങളിൽ ഒന്നാമത്തേതാണല്ലോ അള്ളാഹുവിലുള്ള വിശ്വാസം. അത് കേവലമായ വിശ്വാസത്തിൽ ഒതുങ്ങേണ്ടതല്ല. അവൻ്റെ ഏകത്വത്തിലുള്ള ഉള്ളറിഞ്ഞ ദൃഢബോധം, അവൻ അനാദിയും അനന്തനും പ്രപഞ്ചസ്രഷ്ടാവും വിധാതാവും പരിപാലകനുമാണ് എന്ന അറിവും ഓർമ്മയും, തനിക്ക് ജന്മവും ജീവിതവും മരണവും സുഖവും ദുഃഖവും രോഗവും ആരോഗ്യവും ക്ഷേമവും ക്ഷാമവും ആപത്തും അനുഗ്രഹവുമെല്ലാം നൽകുന്നത് ഏകനായ അള്ളാഹുവാണെന്ന നിതാന്ത ബോധവും വിശ്വാസിക്കുണ്ടായിരിക്കണം. അപ്പോൾ അവൻ്റെ ഉള്ളിൽ ശുഭപ്രതീക്ഷ വളരും. അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിക്കുവാനുള്ള അടങ്ങാത്ത താൽപ്പര്യമുണ്ടായിത്തീരും. അതവനെ കർമ്മനിരതനാക്കും. ദുരിതഘട്ടത്തിൽ അവൻ നിരാശനാകില്ല. അള്ളാഹുവിനോട് മാത്രം അവൻ വിളിച്ചു പ്രാർത്ഥിക്കും. തൻ്റെ കാര്യത്തിൽ അള്ളാഹു നിശ്ചയിച്ചു വെച്ചതിനപ്പുറം യാതൊന്നും സംഭവിക്കില്ലെന്ന ബോധം അവനിൽ ദൃഢമാകും. അത് ധൈര്യവും പ്രത്യാശയും നൽകും. അത്തരക്കാർക്ക് പ്രയാസഘട്ടങ്ങളിൽ പരിഭ്രാന്തിയുണ്ടാകില്ല. ആലസ്യവും നൈരാശ്യവും അവരെ പൊതിയുകയില്ല. ജീവസുറ്റ കർമ്മനിരതമായ അന്തസ്സും നിർഭയത്വവുമുള്ള വിഭാഗമാകും അവർ. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ ഥൗർ ഗുഹയിലായിരിക്കെ തലക്കുമുകളിലൂടെ നടന്നു നീങ്ങുന്ന മുശ്രിക്കുകളുടെ പാദങ്ങൾ ഞാൻ കണ്ടിരുന്നു. അന്നേരം അള്ളാഹുവിൻ്റെ ദൂതരെ, അവരാരെങ്കിലും പാദങ്ങൾക്കു ചുവട്ടിലൂടെ നോക്കിയാൽ നമ്മെ കണ്ടെത്തുമല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്രേ, മൂന്നാമനായി അള്ളാഹു കൂടെയുള്ള രണ്ടാളുകളെക്കുറിച്ച് താങ്കളുടെ വിചാരമെന്താണ്? ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഹിജ്റയുടെ വേളയിൽ ഒളിച്ചിരുന്ന തൗർ ഗുഹയുടെ അടുത്തെത്തിയ ശത്രുക്കൾക്ക് ഗുഹയിലേക്കൊന്ന് പാളിനോക്കാൻ തോന്നിയില്ല. നോക്കിയാൽ അവരെ കണ്ടെത്തിയേനെ. അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം, അവനുള്ള തവക്കുൽ അവരെ രക്ഷിച്ചു. സ്രഷ്ടാവിൽ ഭരമേൽപ്പിച്ചവർ പിന്നെന്തു ഭയപ്പെടാൻ? അള്ളാഹുവിൽ ഭരമേൽപ്പിക്കാത്തവർക്ക് നിരാശയായിരിക്കും ആത്യന്തിക ഫലം. ഭയം അവരെ വലയം ചെയ്തിരിക്കും. അപകർഷതാബോധവും കർമ്മവൈമുഖ്യവും അവരെ പിന്തുടർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടുതന്നെ വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കാനുള്ള കൽപ്പന കാണാം. അള്ളാഹുവെപ്പറ്റി പറയപ്പെട്ടാൽ ഹൃദയങ്ങൾ പേടിച്ചു നടുങ്ങുകയും അവൻ്റെ ദൃഷ്ടാന്തങ്ങൾ വായിച്ചു കേൾപ്പിക്കപ്പെട്ടാൽ വിശ്വാസം വർദ്ധിക്കുകയും തങ്ങളുടെ രക്ഷിതാവിൻ്റെ മേൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നവർ മാത്രമാണ് വിശ്വാസികൾ. 8:2 അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആരെങ്കിലും തൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു, അള്ളാഹുവിൽ നിന്നല്ലാതെ യാതൊരു ശക്തിയും കഴിവുമില്ല എന്ന് പറഞ്ഞാൽ മലക്കുകൾ വഴി പറയപ്പെടും, നീ സന്മാർഗം പ്രാപിച്ചിരിക്കുന്നു, നീ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു, പിശാജ് അവനിൽ നിന്ന് അകന്നുപോവുകയും ചെയ്യും. അബൂദാവൂദ്, തിർമുദി എന്നിവർ ഉദ്ധരിച്ചത്.
5: നാം ഇതുവരെ കാതോർത്തത് പീസ് റേഡിയോ നുറുങ്ങുകൾ. സ്രഷ്ടാവിൽ ഭരമേൽപ്പിക്കുക. ഉസ്മാൻ പാലക്കാഴിയുടെ രചനയ്ക്ക് ശബ്ദാവിഷ്കാരം നൽകിയത് ഷെഫീഖ് വണ്ടൂർ.

0: പീസ് റേഡിയോയിൽ ഇപ്പോൾ കവർ സ്റ്റോറി. നേർപ്പുതം വാരികയിലെ കവർ സ്റ്റോറി രചിച്ചത് മെഹബൂബ് മദനി ഒറ്റപ്പാലം. സഹനത്തിലൂടെ സ്വർഗത്തിലേക്ക്, ശബ്ദം നൽകുന്നത് അബ്ദുസമദ് കല്ലടിക്കോട്.
1: സഹനത്തിലൂടെ സ്വർഗത്തിലേക്ക്, എഴുത്ത് മെഹബൂബ് മദനി ഒറ്റപ്പാലം. മനുഷ്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്തതും ഏറ്റവും മഹത്തരവുമായ ഒരു ഗുണമാണ് ക്ഷമ. പ്രതികൂല സാഹചര്യങ്ങളിലും പ്രകോപനങ്ങളിലും സ്വയം നിയന്ത്രിക്കാനും ശാന്തത പാലിക്കാനുമുള്ള കഴിവാണ് ക്ഷമ. ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ മികച്ചു നിൽക്കുന്ന വർത്തമാനകാല മനുഷ്യരിൽ നിന്ന് വിനഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഒരു മൂല്യമാണിത്. ക്ഷമ എന്നത് കേവലം കാത്തിരിക്കൽ മാത്രമല്ല, കാത്തിരിക്കുമ്പോൾ നമ്മൾ പുലർത്തുന്ന നല്ല മനോഭാവം കൂടിയാണ്. വ്യക്തിബന്ധങ്ങളുടെ ദൃഢത, കുടുംബത്തിലായാലും സൗഹൃദങ്ങളിലായാലും, ചെറിയ തെറ്റിദ്ധാരണകളുടെ പേരിൽ ബന്ധങ്ങൾ തകരാൻ നിമിഷങ്ങൾ മതി. എന്നാൽ ക്ഷമയോടെ കേൾക്കാനും മനസ്സിലാക്കാനും ശ്രമിച്ചാൽ ഏത് വലിയ പ്രശ്നവും പരിഹരിക്കാൻ സാധിക്കും. മാനസികാരോഗ്യം, ദേഷ്യവും അക്ഷമയും മാനസിക സമ്മർദ്ദവും ബി പി പോലെയുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നു. കാര്യങ്ങളെ ക്ഷമയോടെ സമീപിക്കുന്നവർക്ക് മികച്ച മാനസികാരോഗ്യവും സമാധാനവും നിലനിർത്താൻ കഴിയുന്നു. വിജയത്തിലേക്കുള്ള വഴി, ലക്ഷ്യങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്നതല്ല. കഠിനാധ്വാനത്തോടൊപ്പം ക്ഷമയോടെയുള്ള കാത്തിരിപ്പുമുണ്ടെങ്കിൽ മാത്രമേ ഏതൊരു മേഖലയിലും സ്ഥിരതയാർന്ന വിജയം സ്വന്തമാക്കാൻ സാധിക്കൂ. വിത്തുപാകി അത് വൃക്ഷമായി ഫലം തരുന്നതുവരെ കാത്തിരിക്കേണ്ടതുണ്ട്. അക്ഷമ വരുത്തിവെക്കുന്ന വിനകൾ, ഇന്നത്തെ തലമുറയ്ക്ക് എല്ലാം പെട്ടെന്ന് വേണം. ഈ അക്ഷമ പലപ്പോഴും റോഡ് അപകടങ്ങൾ, പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ, ആലോചനയില്ലാത്ത തീരുമാനങ്ങൾ എന്നിവയിലേക്ക് നയിക്കുന്നു. ഒരു നിമിഷത്തെ അക്ഷമ ജീവിതകാലം മുഴുവൻ നീളുന്ന കണ്ണീരിന് കാരണമായേക്കാം. ക്ഷമ എങ്ങനെ വളർത്തിയെടുക്കാം? ചിന്തിച്ചതിനു ശേഷം പ്രതികരിക്കുക. ഏതൊരു പ്രകോപനപരമായ സാഹചര്യത്തിലും പെട്ടെന്ന് മറുപടി കൊടുക്കാതെ കുറച്ച് നിമിഷങ്ങൾ ശാന്തമായിരിക്കുക. സാഹചര്യങ്ങളെ ഉൾക്കൊള്ളുക. നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചോർത്ത് ആകുലപ്പെടാതിരിക്കുക. ഉദാഹരണത്തിന് ട്രാഫിക് ബ്ലോക്ക്, ആശയവിനിമയം, മറ്റുള്ളവരുടെ ഭാഗം കൂടി കേൾക്കാനുള്ള മനസ്സ് കാണിക്കുക. ക്ഷമയും വിശ്വാസികളും മരണാനന്തര ജീവിതത്തിൽ സ്വർഗം ലഭിക്കാൻ സത്യവിശ്വാസികൾ ഒരുക്കിവെക്കേണ്ടുന്ന പാഥേയങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സഹനം അഥവാ ക്ഷമ. ക്ഷമ കൈക്കൊള്ളുന്നവർക്കാണ് ആത്യന്തിക വിജയമെന്നാണ് ഇസ്ലാമിന്റെ അധ്യാപനം. ഭൗതിക ജീവിതത്തിൽ അല്പമൊക്കെ സഹിക്കാനും ക്ഷമിക്കാനും കഴിയാത്തവർക്ക് എവിടെയും എത്തിച്ചേരാൻ സാധിക്കയില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അതിന് നമ്മുടെ മുമ്പിൽ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. എങ്കിൽ പിന്നെ സ്വർഗം നേടണമെങ്കിൽ ക്ഷമിക്കാതെ കഴിയുമോ? ഒരിക്കലുമില്ല. സൃഷ്ടാവ് അക്കാര്യം വ്യക്തമാക്കുന്നു. അതല്ല നിങ്ങളിൽ നിന്ന് ധർമ്മസമരത്തിൽ ഏർപ്പെട്ടവരെയും ക്ഷമാശീലരെയും അള്ളാഹു തിരിച്ചറിഞ്ഞിട്ടല്ലാതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിച്ചു കളയാമെന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ? വിശുദ്ധ ഖുർആൻ അധ്യായം 3:142. ഇഹലോക ജീവിതത്തിൽ നാം ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയരാകും. അതൊരുപക്ഷെ ശാരീരികമോ മാനസികമോ ആയിരിക്കാം. അത്തരം സന്ദർഭങ്ങളിലെല്ലാം വിശ്വാസികൾ ക്ഷമ അവലംബിക്കണമെന്നാണ് റബ്ബിന്റെ കൽപ്പന. തീർച്ചയായും നിങ്ങളുടെ സ്വത്തുക്കളിലും ശരീരങ്ങളിലും നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നതാണ്. നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ടവരിൽ നിന്നും ബഹുദൈവാരാധകരിൽ നിന്നും നിങ്ങൾ ധാരാളം കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരികയും ചെയ്യും. നിങ്ങൾ ക്ഷമിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായും അത് ദൃഢനിശ്ചയം ചെയ്യേണ്ടുന്ന കാര്യങ്ങളിൽപ്പെട്ടതാകുന്നു. അധ്യായം 3:186. ക്ഷമ മുഴുവൻ പ്രവാചകന്മാരുടെയും മഹിതമായ സൽഗുണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പീഡിപ്പിക്കപ്പെട്ടപ്പോൾ മുൻകാല പ്രവാചകന്മാരുടെ സഹനത്തിന്റെ ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു അദ്ദേഹത്തെ സമാധാനിപ്പിച്ചത്. അല്ല, നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയവർ വിശ്വാസികൾക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അല്ലാഹുവിന്റെ സഹായം എപ്പോഴായിരിക്കും എന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാർ അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അല്ലാഹുവിന്റെ സഹായം അടുത്തു തന്നെയുണ്ട്. അധ്യായം 2:214. സഹനത്തെക്കാൾ വലിയൊരു സമ്പത്ത് ആർക്കും ലഭിക്കാനില്ല എന്നാണ് തിരുദൂതരുടെ വാക്കുകൾ. അബൂ സഈദ് റളിയല്ലാഹുനുവിലെ നിവേദനം: ചില അൻസ്വാരികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യാചിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് കൊടുത്തു. പിന്നെയും യാചിച്ചു. കയ്യിലുള്ളത് കൊടുത്തു തീർന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: നിങ്ങൾക്ക് തരാതെ ഞാനൊന്നും സംഭരിച്ചു വെക്കുന്നതല്ല. ആരെങ്കിലും യാചന ഉപേക്ഷിച്ചാൽ അല്ലാഹു അവനെ പരാശ്രയരഹിതനാക്കും. ഐശ്വര്യം പ്രകടിപ്പിച്ചാൽ അല്ലാഹു അവനെ ധന്യനാക്കും. ക്ഷമ കൈക്കൊണ്ടാൽ അല്ലാഹു അവനെ ക്ഷമാശീലനാക്കും. ആർക്കും സഹനത്തെക്കാൾ വലുതായി യാതൊന്നും ലഭിച്ചിട്ടില്ല. ബുഖാരി മുസ്ലിം. ജീവിതത്തിന്റെ ഏത് വിഷമാനുഭവങ്ങളെയും പ്രതിഫലാർഹമായി മാറ്റിയെടുക്കാനുള്ള അമൂല്യമായ സൗഭാഗ്യം കൂടിയാണ് ക്ഷമയിലൂടെ വിശ്വാസികൾ നേടിയെടുക്കുന്നത്. സുഹൈബ് റളിയല്ലാഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതകരം തന്നെയാണ്. എല്ലാം അവന് ഗുണകരമാണ്. ഈ പ്രത്യേകത സത്യവിശ്വാസികൾക്കല്ലാതെ മറ്റാർക്കുമില്ല. അവനൊരു സന്തോഷകരമായ കാര്യം വന്നുഭവിച്ചാൽ അവൻ നന്ദി കാണിക്കും. അതവന് നന്മയാണ്. അവനൊരു പ്രയാസം ബാധിച്ചാൽ അതിൽ ക്ഷമിക്കും. അതും അവന് നന്മയാണ്. മുസ്ലിം. കഠിനമായ പ്രയാസങ്ങൾ അനുഭവപ്പെട്ട സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷമിച്ചതായിട്ടാണ് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് മകൾ സൈനബ് ഒരാളെ അയച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ കുഞ്ഞ് മരണാസന്നനാണ്, അങ്ങ് ഉടനെ തിരിച്ചെത്തണം. മകളോട് സലാം പറയാനും അതോടൊപ്പം തീർച്ചയായും അല്ലാഹുവിനുള്ളതാണ് അവൻ പിടിച്ചെടുക്കുന്നത്. അവൻ നൽകിയിട്ടുള്ളതും അവൻ്റേതു തന്നെ. അവൻ്റെ അടുക്കൽ കാലാവധി നിർണയിക്കപ്പെട്ടതാണ് സർവ്വതും. അതുകൊണ്ട് അവൾ ക്ഷമിക്കുകയും പ്രതിഫലം കാംക്ഷിക്കുകയും ചെയ്തുകൊള്ളട്ടെ എന്ന് പറയാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളെ പറഞ്ഞയച്ചു. പിതാവ് തൻ്റെ അടുക്കൽ വരിക തന്നെ വേണമെന്ന് മകൾ സത്യം ചെയ്തു പറഞ്ഞു. ദൂതൻ അക്കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് ഇബ്നു ഉബാദ, മുആദ് ഇബ്നു ജബൽ എന്നിവരോടൊപ്പം പുറപ്പെട്ടു. അന്ത്യശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന ആ പിഞ്ചു കുഞ്ഞിനെ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ മടിയിലിരുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇരു കണ്ണുകളും കവിഞ്ഞൊഴുകാൻ തുടങ്ങി. സഅദ് റളിയല്ലാഹു ചോദിച്ചു, ഇതെന്താണ് പ്രവാചകരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകി, ഇത് അല്ലാഹു അവൻ്റെ ദാസന്മാരുടെ ഹൃദയങ്ങളിൽ ഇട്ടുകൊടുത്ത കാരുണ്യമാണ്. തീർച്ചയായും അല്ലാഹു തൻ്റെ ദാസന്മാരിൽ കരുണയുള്ളവരോടാണ് കാരുണ്യം കാണിക്കുക. രോഗാവസ്ഥയിലും മറ്റു പ്രയാസങ്ങൾ വരുമ്പോഴും ചികിത്സിക്കാതെയും പരിഹാരം കാണാതെയും സഹനത്തിൻ്റെ മഹത്വവും പറഞ്ഞിരിക്കണമെന്ന് നമ്മളൊരിക്കലും മനസ്സിലാക്കരുത്. അല്ലാഹു നമുക്ക് നൽകിയ കഴിവിൻ്റെ പരമാവധി അനുവദനീയമായ മാർഗങ്ങളിലൂടെ നാം പ്രയാസങ്ങളിൽ നിന്ന് മുക്തി നേടാനും രോഗങ്ങൾക്ക് ചികിത്സിക്കാനും പരിശ്രമിക്കേണ്ടതുണ്ട്. ശേഷം റബ്ബിൽ ഭരമേൽപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ക്ഷമ അവലംബിക്കുകയും വേണം. ഇതാണ് പ്രതിസന്ധികളോടുള്ള ശരിയായ സമീപന രീതി. പ്രവാചക അധ്യാപനങ്ങളെ നെഞ്ചോട് ചേർത്തുപിടിച്ച സഹാബിമാർ കഠിനമായ ജീവിത സാഹചര്യങ്ങളെ കരുത്തോടെ നേരിടുകയും ക്ഷമ അവലംബിക്കുകയും ചെയ്തവരായിരുന്നു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നൊരു സംഭവമുണ്ട്. അബൂ ത്വൽഹ റളിയല്ലാഹുഹുയുടെ ഉമ്മുസലമിൻ്റെ ഒരു മകൻ പിതാവ് വീട്ടിലില്ലാത്ത അവസരത്തിൽ മരണപ്പെട്ടു. തത്സമയം ആ മഹദി തൻ്റെ കുടുംബാംഗങ്ങളോട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ പറയുന്നതുവരെ മരണവാർത്ത അബൂ ത്വൽഹയോട് ആരും പറഞ്ഞേക്കരുത്. അബൂ ത്വൽഹ തിരിച്ചു വന്നപ്പോൾ ആ മഹദി അദ്ദേഹത്തിന് ഭക്ഷണപാനീയങ്ങൾ കൊണ്ടുവന്നു കൊടുത്തു. അദ്ദേഹം അത് കഴിച്ച് സംതൃപ്തനായി. ഉമ്മു സുലൈം അണിഞ്ഞൊരുങ്ങി. അവർ രാത്രി കഴിച്ചുകൂട്ടി. ഉമ്മു സുലൈം അദ്ദേഹത്തോട് ചോദിച്ചു, തങ്ങളുടെ വീട്ടുപകരണങ്ങൾ ബന്ധുക്കൾക്ക് കടം കൊടുത്തിട്ട് തിരിച്ചു ചോദിക്കുമ്പോൾ അതവർക്ക് തടഞ്ഞുവെക്കാൻ പാടുണ്ടോ? ഇല്ലെന്ന് അദ്ദേഹം മറുപടി നൽകി. അവർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ മകനിൽ നിന്ന് നിങ്ങൾ പ്രതിഫലം വഹിച്ചുകൊള്ളുക. ഞാൻ ജനാബത്തുകാരനാകുന്നതുവരെ മിണ്ടാതിരുന്നിട്ട് ഇപ്പോഴാണോ മരണവാർത്ത അറിയിക്കുന്നത്? അദ്ദേഹത്തിന് സ്വാഭാവികമായും ദേഷ്യം വന്നു. താമസിയാതെ പ്രവാചകന്റെ അടുത്ത് ചെന്ന് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചു. ആദർശ പ്രബോധന രംഗത്തും ക്ഷമ അനിവാര്യമാണ്. നന്മ കൽപ്പിക്കൽ മുസ്ലിമിന്റെ ബാധ്യതയാണെന്ന് പഠിപ്പിക്കുന്നതിൻ്റെ കൂടെ ക്ഷമയെക്കുറിച്ച് പറയുന്ന സൂക്തങ്ങളും ഖുർആനിൽ കാണാം. കാലം തന്നെയാണ് സത്യം. തീർച്ചയായും മനുഷ്യർ നഷ്ടത്തിൽ തന്നെയാകുന്നു. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും സത്യം കൈക്കൊള്ളാൻ പരസ്പരം ഉപദേശിക്കുകയും ക്ഷമ കൈക്കൊള്ളാൻ പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവർ ഒഴികെ. അധ്യായം 103 വചനം 14. എന്റെ കുഞ്ഞുമകനെ, നീ നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് വിലക്കുകയും നിനക്ക് ബാധിച്ച വിഷയങ്ങളിൽ ക്ഷമ അവലംബിക്കുകയും ചെയ്യുക. തീർച്ചയായും ഖണ്ഡിതമായ നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങളിൽ പെട്ടതത്രേ അത്. അധ്യായം 31 വചനം 17. സഹനത്തിൻ്റെ ഉന്നത തലങ്ങളിൽ എത്തിയവർക്ക് ശത്രുക്കളെപ്പോലും മിത്രങ്ങളാക്കാൻ കഴിയുമെന്നാണ് ഖുർആനിൻ്റെ അധ്യാപനം. നല്ലതും ചീത്തയും സമമാവുകയില്ല. ഏറ്റവും നല്ലത് ഏതോ അതുകൊണ്ടു നീ തിന്മയെ പ്രതിരോധിക്കുക. അപ്പോൾ ഏതൊരുവനും നീയും തമ്മിൽ ശത്രുതയുണ്ടോ, അവനതാ നിന്റെ ഉറ്റബന്ധു എന്നോണമായിത്തീരുന്നു. അധ്യായം 41 വചനം 34. ക്ഷമയോടുകൂടിയുള്ള പെരുമാറ്റം നിമിത്തം ശത്രുവായി വന്നയാൾ മിത്രമായി തിരിച്ചുപോകുന്ന കാഴ്ച ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് നമുക്ക് കാണാൻ കഴിയും. സത്യമതത്തിന്റെ ദൗത്യവാഹകനായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്അബിനെ മദീനയിലേക്ക് പറഞ്ഞയക്കുന്നു. ചരിത്രപ്രസിദ്ധമായ ഉടമ്പടിയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കരാർ ചെയ്ത സത്യവിശ്വാസികളായ അൻസ്വാരികൾക്ക് ഇസ്ലാമിന്റെ ആദ്യ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. വ്യത്യസ്ത ഗോത്രങ്ങളിലൂടെ കയറിയിറങ്ങി ദൗത്യവുമായി മുന്നോട്ടു പോയി. ഒരു ദിവസം ബനു അബ്ദുൽ അഷ്ഹൽ ഗോത്രക്കാരിൽ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കെ കോപത്തോടുകൂടി അവരുടെ ഗോത്രനേതാവ് ഊരിപ്പിടിച്ച വാളുമായി പാഞ്ഞെടുത്തു. പരമ്പരാഗതമായി കൊണ്ടുനടക്കുന്ന ബഹുദൈവ വിശ്വാസത്തെ നിരാകരിക്കുന്ന പുതിയ മതക്കാരെ വെറുതെ വിടാൻ അദ്ദേഹം ഒരുക്കമായിരുന്നില്ല. അയാൾ പറഞ്ഞു, നിങ്ങൾക്കെന്താണ് ഇവിടെ കാര്യം? ഈ പാവങ്ങളെ വഴിതെറ്റിക്കാൻ ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പോകുന്നതാണ് നല്ലത്. അവിടെയുണ്ടായിരുന്നവർ ഭയന്ന് വിറച്ചു. എന്ത് സംഭവിക്കുമെന്നറിയില്ല. മിസ് അബ് റളിയല്ലാഹുഅൻഹു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സഹോദരാ, കുറച്ചൊന്ന് ശ്രദ്ധിച്ചാലും ഞങ്ങൾ പറയുന്ന കാര്യം നിങ്ങളൊന്ന് കേൾക്കൂ. നിങ്ങൾക്ക് സ്വീകാര്യമെങ്കിൽ ഞങ്ങൾ ഉടനെ സ്ഥലം വിടാം. അതോടെ അയാളുടെ കോപം തണുത്തു. ബുദ്ധിമാനായ ആ ഗോത്രത്തലവൻ ആയുധം താഴെവെച്ച് ശ്രദ്ധിച്ചിരുന്നു. ഖുർആൻ വചനങ്ങൾ ഓതി മിസ് അബ് വിശദീകരിച്ചു. അത് ദൈവവചനങ്ങൾ തന്നെയാണെന്ന് മനസ്സിലായി അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. ക്ഷമാപൂർവമായ പെരുമാറ്റം മുഖേന ശത്രുവായി വന്നയാൾ മിത്രമായി തിരിച്ചുപോകുന്ന നിരവധി കാഴ്ചയാണ് നമുക്ക് പലപ്പോഴും കാണാൻ കഴിയുന്നത്. ക്ഷമാശീലർക്ക് സന്തോഷവാർത്ത അറിയിക്കുവാനാണ് അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. കുറച്ചൊക്കെ ഭയം, പട്ടിണി, ധനനഷ്ടം, ജീവനഷ്ടം, വിഭവനഷ്ടം എന്നിവ മുഖേന നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. അത്തരം സന്ദർഭങ്ങളിൽ ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക. തങ്ങൾക്ക് വല്ല ആപത്തും ബാധിച്ചാൽ അവർ ക്ഷമാശീലർ പറയുന്നത്, ഞങ്ങൾ അല്ലാഹുവിൻ്റെ അധീനത്തിലാണ്, അവങ്കലേക്കു തന്നെ മടങ്ങേണ്ടവരുമാണ് എന്നായിരിക്കും. അധ്യായം 2 വചനം 155. അല്ലാഹു ക്ഷമാശീലരെ സ്നേഹിക്കുന്നതാണ്. എത്രയെത്ര പ്രവാചകന്മാരോടൊപ്പം അനേകം ദൈവദാസന്മാർ യുദ്ധം ചെയ്തിട്ടുണ്ട്. എന്നിട്ടല്ലാഹുവിൻ്റെ മാർഗത്തിൽ തങ്ങൾക്ക് നേരിട്ട യാതൊന്നുകൊണ്ടും അവർ തളർന്നില്ല. അവർ ദൗർബല്യം കാണിക്കുകയോ ഒതുങ്ങിക്കൊടുക്കുകയോ ചെയ്തില്ല. അത്തരം ക്ഷമാശീലരെ അല്ലാഹു സ്നേഹിക്കുന്നു. അവർ പറഞ്ഞിരുന്നത് ഇപ്രകാരം മാത്രമായിരുന്നു, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളുടെ കാര്യങ്ങളിൽ വന്നുപോയ അതിക്രമങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു തരേണമേ. ഞങ്ങളുടെ കാലടികൾ നീ ഉറപ്പിച്ചു നിർത്തുകയും സത്യനിഷേധികളായ ജനതയ്ക്കെതിരെ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. അധ്യായം 3 വചനം 146-147. ക്ഷമയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ മേൽ നീ ക്ഷമ ചൊരിഞ്ഞു തരികയും ഞങ്ങളുടെ പാദങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തുകയും സത്യനിഷേധികളായ ജനങ്ങൾക്കെതിരെ ഞങ്ങളെ നീ സഹായിക്കുകയും ചെയ്യണമേ. അധ്യായം 2 വചനം 250. ജീവിതത്തിൽ വലിയ പരീക്ഷണമായ സന്താനങ്ങൾ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മരിച്ചാൽ അവർ അല്ലാഹുവിനെ സ്തുതിക്കുകയും ക്ഷമയോടുകൂടി നിലകൊള്ളുകയുമാണെങ്കിൽ വമ്പിച്ച പ്രതിഫലം പരലോകത്ത് ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇതുമായി നാം ചേർത്തു വായിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരാളുടെ കുട്ടി മരിച്ചാൽ അല്ലാഹു മലക്കുകളോട് ചോദിക്കും, നിങ്ങൾ എൻ്റെ അടിമയുടെ കരളിൻ്റെ കഷ്ണമായ കുട്ടിയുടെ ആത്മാവ് പിടിച്ചിരിക്കുകയാണല്ലോ, എൻ്റെ അടിമ എന്തു പറയുന്നു? അവർ പറയും, അയാൾ നിനക്ക് ഹംദ് സ്തുതി പറഞ്ഞു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അപ്പോൾ അല്ലാഹു പറയും, നിങ്ങൾ എൻ്റെ അടിമയ്ക്ക് സ്വർഗത്തിൽ ഒരു വീട് പണിയണം, അതിന് ബൈത്തുൽ ഹംദ് എന്ന് പേരിടണം. തുർമിതി. ചുരുക്കി പറഞ്ഞാൽ ക്ഷമ എന്നത് ബലഹീനതയല്ല, ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ആന്തരിക ശക്തിയാണ്. പ്രതിസന്ധികളിൽ തളരാതെ പ്രതികൂല സാഹചര്യങ്ങളെ ക്ഷമയോടെ നേരിടുന്നവനാണ് യഥാർത്ഥ ജേതാവ്. ശാന്തവും സമാധാനപരവുമായ ഒരു സമൂഹ സൃഷ്ടിക്കും വ്യക്തിപരമായ ഉന്നതിക്കും നമ്മളിൽ ഓരോരുത്തരിലും ക്ഷമ എന്ന സൽഗുണമുണ്ടായിരിക്കേണ്ടത് അനിവാര്യമാണ്. സർവോപരി ഒരു മുസ്ലിമിന്റെ ഉദാത്തമായ ഗുണമാണത്.
0: കവർ സ്റ്റോറി ഇവിടെ സമാപിക്കുകയാണ്. സഹനത്തിലൂടെ സ്വർഗത്തിലേക്ക് എന്ന തലക്കെട്ടിൽ മെഹബൂബ് മദനി ഒറ്റപ്പാലം നേർപ്പദം വാരികയിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിന് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോയിൽ ഇപ്പോൾ ജീവിത പാഠങ്ങൾ. സുജൂദിന്റെ മഹത്വത്തെക്കുറിച്ചാണ് ഇൻഷാ അള്ളാ സമീർ മുണ്ടേരി സംസാരിക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ജീവിതപാഠങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടാകാറുണ്ട്. വ്യക്തികളുടെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, രാജ്യങ്ങളിൽ, സ്ഥാപനങ്ങളിൽ, നമ്മൾ ബന്ധപ്പെടുന്ന ഒട്ടുമിക്ക മേഖലകളിലും പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മളൊക്കെ അനുഭവിക്കാറുണ്ട്. പ്രശ്നങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പല ആളുകളും പല വഴികളാണ് സ്വീകരിക്കാറുള്ളത്. ചില ആളുകൾ സംഗീതം ആസ്വദിക്കും. സംഗീതം ആസ്വദിക്കുന്നതിലൂടെ സമാധാനം ലഭിക്കുമെന്നാണ് പലരും വിചാരിക്കുന്നത്. വേറെ ചില ആളുകൾ രണ്ടോ മൂന്നോ മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സിനിമയാണ് പരിഹാരമെന്ന് വിചാരിക്കുന്നവരുണ്ട്. ഏതെങ്കിലും സിനിമ കാണുക വഴി തൻ്റെ പ്രയാസങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കാൻ അങ്ങനെ ശ്രമിക്കുന്ന മനുഷ്യരുണ്ട്. യാത്ര നടത്തുന്നവരുണ്ട്, മദ്യപിക്കുന്നവരുണ്ട്, ജ്യോത്സ്യന്മാരെ സമീപിക്കുന്നവരുണ്ട്, ജാറങ്ങളിൽ പോകുന്ന മനുഷ്യരുണ്ട്. ചില ആളുകൾ ജീവിതം തന്നെ അവസാനിപ്പിക്കും, ആത്മഹത്യ ചെയ്യുന്ന മനുഷ്യരുണ്ട്. പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാനീ പറഞ്ഞ വഴികളൊക്കെ പലരും സ്വീകരിക്കാറുള്ളത്. യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണോ ഈ കാര്യങ്ങളൊക്കെ? ഇത് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായി സ്വീകരിച്ചാൽ നമ്മളീ ആസ്വാദനം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം അവിടെ തന്നെയുണ്ട്. നമ്മുടെ പ്രശ്നത്തിൽ നിന്ന് നമ്മൾ മോചിതരാകുന്നില്ല. ഒരു മനുഷ്യന് യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾ എവിടെയാണ് ഉണ്ടാകുന്നത്? നമുക്കറിയാം, നമ്മുടെ മനസ്സാണ് വിഷമിക്കുന്നത്. മനസ്സിലാണ് പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കുന്നത്. നമ്മുടെ മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കണമെങ്കിൽ അതിനുള്ള വഴി എന്താണ്? നമ്മുടെ മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കണമെങ്കിൽ ആ മനസ്സിനെ സംവിധാനിച്ചവൻ, ആ മനസ്സ് നമുക്കൊരുക്കിത്തന്നവൻ, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ പടച്ച തമ്പുരാൻ നമുക്കൊരു വഴി പറഞ്ഞു തന്നിട്ടുണ്ട്, നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം. നോക്കൂ, നിങ്ങളൊരു ചെറിയ കുട്ടി, ആ കുട്ടിക്കൊരു പ്രശ്നമുണ്ടായാൽ അവൻ എങ്ങോട്ടാണ് ഓടുന്നത്? അവൻ്റെ ഉമ്മയിലേക്ക്, അല്ലേ? അവൻ്റെ മാതാവിലേക്ക്, ബാപ്പയിലേക്ക് അവൻ ഓടും, അവൻ്റെ പ്രശ്നങ്ങൾക്ക് ആശ്വാസം ലഭിക്കാൻ വേണ്ടി. ഒരു തള്ളപ്പക്ഷി, അതിനൊരു ബുദ്ധിമുട്ടുണ്ടായാൽ ആ തള്ളപ്പക്ഷിയുടെ സമീപത്തേക്കാണ് അതിൻ്റെ കുഞ്ഞുങ്ങൾ വരുന്നത്, സമാധാനം ലഭിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സുരക്ഷിതരാകാൻ വേണ്ടി. നമ്മുടെ സൃഷ്ടാവാരാണ് അള്ളാഹുവാണ്, പടച്ച റബ്ബാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് നമ്മൾ ഓടുക, നമ്മൾ ചെല്ലുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം. നോക്കൂ നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് പറഞ്ഞു തന്ന ഒരു വഴിയാണ് സുജൂദ് ചെയ്യുക എന്നുള്ളത്. നമ്മളൊക്കെ സുജൂദ് ചെയ്യാറുണ്ട്. പക്ഷേ സുജൂദിനെ ഒരു പ്രശ്ന പരിഹാര മാർഗമായി നമ്മളിൽ എത്ര ആളുകൾ കണ്ടിട്ടുണ്ട്? അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് ഫസ്ജുദൂലില്ലാഹി വഅബുദു, അതിനാൽ നിങ്ങൾ അള്ളാഹുവിന് പ്രണാമം ചെയ്യുകയും അവനെ നിങ്ങൾ ആരാധിക്കുകയും ചെയ്യുക എന്നാണ്. അള്ളാഹുവിന് സുജൂദ് ചെയ്യാനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിക്കുന്നത്. വമിനൽ ലൈലി ഫസ്ജുദ് ലഹു വസബ്ബിഹു ലൈലൻ ത്വബീല, സൂറത്തുൽ ഇൻസാനിലെ 26-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, രാത്രിയിൽ നീ അവനെ പ്രണമിക്കുകയും ദീർഘമായ നിശാവേളയിൽ അവനെ പ്രകീർത്തിക്കുകയും ചെയ്യുക. രണ്ട് സ്ഥലത്തും അള്ളാഹു സുബ്ഹാനഹു വതആല സുജൂദ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. സുജൂദി എന്ന് പറഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിൽ? സുജൂദിൻ്റെ മഹത്വം, അതിൻ്റെ അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന നേട്ടങ്ങൾ നമ്മളിൽ പല ആളുകളും മനസ്സിലാക്കിയിട്ടില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിഷമത്തിൻ്റെ ഘട്ടത്തിൽ, പ്രയാസത്തിൻ്റെ സന്ദർഭത്തിൽ നബിക്ക് അള്ളാഹു പറഞ്ഞുകൊടുത്ത പരിഹാര മാർഗമാണ് സുജൂദ് ചെയ്യുക എന്നുള്ളത്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് അള്ളാഹു നിർദ്ദേശിച്ച പരിഹാര മാർഗം എന്താ? സുജൂദാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ എന്തൊക്കെ പ്രയാസങ്ങൾ അനുഭവിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താൻ പ്രവാചകനാണ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ആ സമയം മുതൽ അള്ളാഹുവിൻ്റെ റസൂൽ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ എത്രയാണ്! തബ്ബൻ ലക്കയ മുഹമ്മദ്, മുഹമ്മദ് നിനക്ക് നാശമെന്ന് പറഞ്ഞ് പ്രവാചകൻ്റെ കുടുംബത്തിൽ നിന്നാണ് ആദ്യത്തെ എതിർപ്പ് വരുന്നത്. അവിടെ നിങ്ങോട്ട് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുൻ പല്ല് പൊട്ടി, പ്രവാചകൻ്റെ മുഖത്ത് നിന്ന് രക്തമൊഴുകി, പ്രവാചകൻ്റെ മുട്ടിൻകാലിലേക്ക് മുറിവ് സംഭവിച്ചു, അള്ളാഹുവിൻ്റെ റസൂല് സഞ്ചരിക്കുന്ന വഴികളിൽ ചതിക്കുഴികളൊരുക്കി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ ഒട്ടകത്തിൻ്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല ചാർത്തി, പ്രവാചകന് നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോകേണ്ടി വന്നു. ആ അഭയം തേടിച്ചെന്ന നാട്ടിലെ ആളുകൾ അവിടെയുള്ള കുട്ടികളെ കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ കല്ലെറിഞ്ഞോടിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പ്രബോധനത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ അങ്ങേയറ്റം പ്രയാസപ്പെട്ടു. ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുക്കുന്ന പരിഹാര മാർഗം എന്താ? സുജൂദ് ചെയ്യാനാണ്. അള്ളാഹു പറഞ്ഞു, വലഖദ് നഅലമു അന്നക യദീഖു സദ്റുക ബിമാ യഖൂലൂൻ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വകും മിനസ് സാജിദീൻ വഅബ്ദു റബ്ബക ഹത്താ യാതിയക അൽയഖീൻ. സുബ്ഹാനല്ലാഹ്. ആലോചിച്ചു സഹോദരങ്ങളെ, എന്താ അള്ളാഹു പറയുന്നത്? അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിമിത്തം നിനക്ക് മനപ്രയാസം അനുഭവപ്പെടുന്നുണ്ട് എന്ന് തീർച്ചയായും നാം അറിയുന്നുണ്ട്. നബിനെ അവർ പരിഹസിച്ചു, നബി സാഹിറാണ്, കള്ളനാണ്, പുത്തൻവാദിയാണ്, എല്ലാ പ്രശ്നങ്ങളുടെയും കാരണക്കാരനാണ്, ഇങ്ങനെ നബിയെക്കുറിച്ച് വളരെ മോശമായി അവർ സംസാരിച്ചു. അത് അല്ല അറിഞ്ഞിട്ടുണ്ട്. നബി പറയാ, ആകയാൽ നിന്റെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് നീ സ്തോത്രകീർത്തനം നടത്തുകയും നീ സുജൂദ് ചെയ്യുന്നവരുടെ കൂട്ടത്തിലായിരിക്കുകയും ചെയ്യുക. ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്താ? മനസ്സിന് സമാധാനം കിട്ടാൻ, സ്വസ്ഥത ലഭിക്കാൻ എന്താ ചെയ്യേണ്ടത്? സുജൂദ് ചെയ്യാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുന്നത്. ഒരു അടിമ തൻ്റെ റബ്ബുമായി ഏറ്റവും അടുക്കുന്ന സമയത സുജൂദാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അഖറബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദുൻ. എപ്പോഴാണ് വഹുവ സാജിദുൻ? ഒരു അടിമ തൻ്റെ റബ്ബുമായി ഏറ്റവും അടുക്കുന്ന സമയം അവൻ സുജൂദ് ചെയ്യുന്ന സമയത്താണെന്നാണ്. നമ്മുടെ ശരീരത്തിലെ 8 അവയവങ്ങൾ, നമ്മുടെ നെറ്റി, നമ്മുടെ മൂക്ക്, നമ്മുടെ 2 കൈകൾ, നമ്മുടെ 2 കാലുകൾ, അങ്ങനെ 8 അവയവങ്ങൾ നിലത്ത് ചേർത്ത് വെച്ച് അങ്ങേയറ്റം വിനയം കാണിച്ച് നമ്മൾ ചെയ്യുന്ന ആരാധനയാണ് സുജൂദ് എന്നുള്ളത്. ആ സുജൂദിലാണ് നമ്മുടെ റബ്ബുമായി നമ്മൾ ഏറ്റവും അടുക്കുന്ന സമയം. ഒരു ദിവസം നിർബന്ധ നമസ്കാരങ്ങളിലെ 17 റക്അത്തുകളിലൂടെ 34 സുജൂദ് നമ്മൾ ചെയ്യുന്നുണ്ട്. റവാത്തിബ് സുന്നത്ത് നമസ്കരിക്കുന്ന ഒരാൾ 24 സുജൂദ് ചെയ്യുന്നുണ്ട്. ബാക്കി എത്ര സുന്നത്ത് നമസ്കാരമുണ്ട്? ഖിയാമുല്ലൈൽ നമസ്കരിക്കുന്നവർ, അതേപോലെ തന്നെ ദുഹാ നമസ്കരിക്കുന്നവർ, വുളുവിന് ശേഷമുള്ള സുന്നത്ത് നമസ്കാരം നിർവഹിക്കുന്നവർ, അപ്പോൾ അവരൊക്കെ അതിലേറെ സുജൂദിയാണ്. ഒരു സുജൂദ് നമ്മൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ റബ്ബുമായി നമ്മൾ ഏറ്റവും അടുക്കുന്ന സമയത സുജൂദാണ്, അള്ളാഹുമായി അടുക്കാണ്. എല്ലാ പ്രശ്നങ്ങളും ഇറക്കി വെക്കാൻ സാധിക്കുന്ന റബ്ബിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്, നമ്മൾ സുജൂദ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അർത്ഥമറിഞ്ഞ് മനസ്സറിഞ്ഞ് എന്ത് ചെയ്യണം? സുജൂദ് ചെയ്യാൻ പറ്റണം. സഹോദരങ്ങളെ, സഹോദരികളെ, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കാത്ത എന്തുകൊണ്ടാണ്? മനസ്സറിഞ്ഞ് സുജൂദ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. കാരണം എല്ലാം തുറന്നു പറയാൻ പറ്റുന്ന അള്ളാഹുവുമായി നമ്മൾ ഏറ്റവും അടുക്കുന്ന സമയമാണ് സുജൂദ്. നമ്മളൊന്ന് പറഞ്ഞു നോക്കൂ, നമ്മുടെ റബ്ബിനോട് സുജൂദിൽ നമുക്ക് പറയേണ്ടതെല്ലാം പറഞ്ഞു നോക്കൂ. നോക്കൂ നിങ്ങൾ, ഒരു മനുഷ്യൻ്റെ വിജയത്തിൻ്റെ രഹസ്യങ്ങൾ അള്ളാഹു വിശദീകരിക്കുമ്പോൾ വിജയത്തിൻ്റെ 4 മാനദണ്ഡങ്ങൾ അള്ളാഹു പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ഇർകഉ വസ്ജുദു വഅബുദു റബ്ബകും വഫ്അലുൽ ഖൈറ ലഅല്ലകും തുഫ്ലിഹൂൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹജ്ജിലെ 7-ാമത്തെ ആയത്താണ്. സത്യവിശ്വാസികളെ, നിങ്ങൾ റുക്കൂഅ് ചെയ്യണം, സുജൂദ് ചെയ്യണം, നിങ്ങൾ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം, നന്മകൾ നിങ്ങൾ പ്രവർത്തിക്കണം. വഫ്അലുൽ ഖൈറ, നന്മ നിങ്ങൾ ചെയ്യണം, എങ്കിലോ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളായേക്കാം, നിങ്ങൾ വിജയികളായേക്കാം. അപ്പോൾ വിജയിക്കണമെങ്കിൽ എന്തു വേണം? സുജൂദ് ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. മക്കയിലെ മുശരിക്കുകളായിരുന്ന ആളുകൾ, വിശിഷ്യ അബൂ സുഫിയാനൊക്കെ വിശ്വാസം സ്വീകരിക്കാത്ത കാലഘട്ടത്തിൽ അദ്ദേഹം വിശ്വാസികളെക്കുറിച്ച് പറഞ്ഞൊരു വാചകമുണ്ട്. അദ്ദേഹം പറയുന്നതറിയോ, മുസ്ലിങ്ങളായ ആളുകളെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ പറ്റൂല. എന്താണ് അതിൻ്റെ കാരണം? പകലിൽ അവർ യുദ്ധം ചെയ്യുകയാണ്, ശത്രുക്കളുമായി പോരാടുകയാണ്, രാത്രിയിൽ അവരുടെ റബ്ബിൻ്റെ മുമ്പിൽ അവർ സുജൂദിലാണ്. അങ്ങനെ സുജൂദ് ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യാൻ പറ്റില്ല? തോൽപ്പിക്കാൻ പറ്റൂല. എത്ര പ്രതിസന്ധിയുള്ള സമയ യുദ്ധമെന്ന് പറഞ്ഞാൽ, ആ പ്രതിസന്ധിയിൽ അവർ പരിഹാരം കണ്ടെത്തിയത് എങ്ങനെയാണ്? സുജൂദിലൂടെയാണ്.
2: മുഹമ്മദ് നബിക്ക് അള്ളാഹു പറഞ്ഞു കൊടുത്ത പരിഹാരമാർഗം എന്താ? പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയെന്താ? സമാധാനം കണ്ടെത്താനുള്ള വഴിയെന്താ? സുജൂദാണ്. മുസ്ലിങ്ങളായ ആളുകൾ യുദ്ധത്തിൻ്റെ സന്ദർഭങ്ങളിൽ പാതിരാത്രികളിൽ റബ്ബിൻ്റെ മുമ്പിൽ സുജൂദിൽ കടന്നവർ പ്രാർത്ഥിക്കും. അവർക്കറിയ അള്ളാഹു കേൾക്കും, അള്ളാഹു സഹായിക്കും. രാത്രിയിൽ യഥാർത്ഥ വിശ്വാസികൾ ഇബാദുർ റഹ്മാൻ്റെ അടയാളമൊക്കെ പറയുമ്പോൾ അള്ളാഹു വിശദീകരിക്കുന്നു, വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ. സുജ്ജദൻ വഖിയാമ, രാത്രിയിൽ അവർ സുജൂദ് ചെയ്യുന്ന ആളുകളാണ് ഇബാദുർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ. നോക്കൂ നിങ്ങൾ, അതുകൊണ്ട് തന്നെ സുജൂദിൽ ആനന്ദം കണ്ടെത്താൻ നമുക്ക് സാധിക്കണം, സുജൂദിൽ സന്തോഷം കണ്ടെത്താൻ സാധിക്കണം. സുജൂദാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള വഴിയെന്ന് മനസ്സിലാക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് സൗബാൻ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, നബിയെ അഖ്ബിർനി ബിഅമലിൻ അഅ്മലഹു യുദ്ഖിലുനി അല്ലാഹു ബിഹിൽ ജന്ന, അല്ലാഹു സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന ഒരു പണി, ഒരു അമൽ എനിക്ക് പറഞ്ഞു തന്നാലും. അപ്പം നബി മിണ്ടാതെ നിന്നാ, അദ്ദേഹം വീണ്ടും ചോദിച്ചു, അപ്പോഴും നബി മിണ്ടാതിരുന്നു. അദ്ദേഹം വീണ്ടും ചോദിച്ചു, അപ്പം നബി പറഞ്ഞു, അലൈക ബികസറത്തി സുജൂദ്, സുജൂദ് നീ വർദ്ധിപ്പിക്കുക. സ്വർഗം ലഭിക്കാനുള്ള വഴി എന്താ? സുജൂദിനെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. മഹാനായ റബീഅത്ത് ബിൻ ഖഅബ് അൽ അസ്ലമി റളിയല്ലാഹു അൻഹു അദ്ദേഹം നബിയോട് ചോദിക്കും, നബിയെ സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ എനിക്ക് വസിക്കണം, എന്താ വഴിയെന്നാ? അപ്പം നബി ചോദിച്ചു, ഇതല്ലാത്ത വേറെന്തെങ്കിലും ഉണ്ട്? അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഒന്നും ചോദിക്കാല്ല, ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പം നബി പറഞ്ഞ എന്താ? നീ സുജൂദ് അധികരിപ്പിച്ചുകൊണ്ട് അതിനെന്നെ സഹായിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കാണാൻ പറ്റും. നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിനെ തിരിച്ചറിയുക സുജൂദിൻ്റെ അടയാളം കൊണ്ടായിരിക്കുമെന്ന് ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ വുദുവിൻ്റെ അടയാളം ഉണ്ടാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടണമെങ്കിൽ സുജൂദ് അധികരിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കാണാൻ പറ്റും. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്നുണ്ട്. ഒരു അടിമ ഇദാ ഖറഅ ഇബ്നു ആദമ സജദത ഫസജദ ഇഅ്തസല ശൈത്താനു യബ്ഖി എന്നാണ്. അള്ളാഹുവിൻ്റെ ഒരു അടിമ, ഒരു ആദം സന്തതികളിൽപ്പെട്ട ഒരാൾ ഖുർആനിലെ ഈ ഖുർആൻ ഓതുന്ന സമയത്ത് അവൻ സുജൂദിൻ്റെ കൽപ്പന വരുമ്പോൾ എന്തു ചെയ്യും? സുജൂദ് ചെയ്യും. അത് കാണുമ്പോൾ പിശാജ് കരഞ്ഞുകൊണ്ട് ഓടുന്നാണ്, കരഞ്ഞുകൊണ്ട് ഓടുന്നു. എന്താ പിശാജ് പറയുക? വൈലഹു വഫി റിവായത്തി ഉബൈ വഫി റിവായത്തി അബി ഖുറൈബ്, അബൂ ഖുറൈബിൻ്റെ റിവായത്തിലുള്ളത് ഈ അവൈലി, എൻ്റെ നാശമെന്ന് പറയും, അല്ലെങ്കിൽ എൻ്റെ നാശമേ എന്ന് പറയും. എന്നിട്ട് പിശാജ് പറയണ വാചകം എന്താ? ഉമി റബിനു ആദം അബി സുജൂദി ഫസജദ ഫലഹുൽ ജന്ന. ആദമിൻ്റെ മക്കളോട്, ആദമിനോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞു, ആദം സന്തതികളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞു, അതവർ കേട്ടു, അതുകൊണ്ട് അവർക്ക് സ്വർഗമുണ്ട്. വ ഉമിർത്തു ബി സുജൂദി, എന്നോട് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചു. ഫ അബൈത്തു, ഞാൻ വിസമ്മതിച്ചു. ഫലിയന്നാർ, ഞാൻ വിസമ്മതിച്ചുകൊണ്ട് എനിക്ക് എന്തുണ്ട്? നരകമുണ്ട്. നാ സുജൂദ് ചെയ്യാത്തതുകൊണ്ട് നരകം. ആർക്ക്? പിശാചിന്. സുജൂദ് ചെയ്യുന്ന ആളുകൾക്കോ സ്വർഗമുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. സുജൂദിൻ്റെ അടയാളമുള്ള ആളുകളെ അവരെ നരകം സ്പർശിക്കില്ല എന്ന് സ്വഹീഹായ ഹദീസുകളിൽ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. താബി പണ്ഡിതനായിരുന്ന സുഫിയാനു സൗരി റഹിമഹുല്ലാ അദ്ദേഹത്തെക്കുറിച്ച് പറയാണ്, റഅയ്തു സുഫിയാൻ വഖതിൻ തഹത്തു സലാത്തുൽ മഗ്രിബ് ഫിൽ ഹറം, അദ്ദേഹം മഗ്രിബ് നമസ്കാരം ഹറമിൽ വെച്ച് നിസ്കരിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? പിന്നെ ആ ഹറമിൽ വെച്ച് മഗ്രിബ് നമസ്കരിച്ചു, പിന്നെ സുന്നത്ത് നിസ്കരിക്കാൻ തുടങ്ങി. സുമ ഇന്നഹു ജാ അലി സുജൂദി ഫസജദ ഫഅത്വാല, പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു? സുജൂദ് ചെയ്യാൻ തുടങ്ങി. വേറെ ചില ആളുകൾ പറയാണ് സുഫിയാനു സൗരിയുടെ നിസ്കാരത്തെക്കുറിച്ച് പറയാം, അദ്ദേഹം ഇങ്ങനെ മഗ്രിബ് നിസ്കരിച്ചു, എന്നിട്ട് സുന്നത്ത് നിസ്കാരം തുടങ്ങി, അങ്ങനെ സുജൂദ് ചെയ്യാൻ തുടങ്ങി. ആ സുജൂദ് സുദീർഘമായ സുജൂദാണ്. അതിൽ ഇത് കാണുന്ന ഒരാൾ തവാഫ് ചെയ്യുന്നുണ്ട്, 7 തവണ തവാഫ് ചെയ്തു. ആ തവാഫ് കഴിഞ്ഞു അയാൾ വീ നോക്കുമ്പോൾ അദ്ദേഹം അപ്പോഴും നിസ്കാരത്തിലാണ്, വഹുവ സാജിദുൻ. അദ്ദേഹം പിന്നെ തവാഫും ചെയ്തു, അതിൻ്റെ ശേഷമുള്ള 2 റക്അത്ത് നിസ്കരിച്ചു, അപ്പോഴും അദ്ദേഹം നിസ്കാരത്തിലാണ്. എപ്പോഴാണ് അദ്ദേഹം ആ സുജൂദ് അവസാനിപ്പിച്ചറിയോ? ഇഷാന് ബാങ്ക് കൊടുത്തപ്പോഴാണ്. അത്രയും നേരം അള്ളാഹുവിൻ്റെ മുമ്പിൽ എന്ത് ചെയ്തു? സുജൂദിൽ കിടക്കുകയാണ്. ഹബീബ് ബിൻ അബി സാബിത്ത്, അദ്ദേഹം സുജൂദ് ചെയ്താൽ ആളുകൾ വിചാരിക്കും അദ്ദേഹം മരിച്ചു പോയിട്ടുണ്ട്, അത്രമാത്രം സുദീർഘമായിട്ട് എന്ത് ചെയ്യും? സുജൂദ് ചെയ്യുമായിരുന്നു. സലഫുകളായ ചില ആളുകൾ സുജൂദ് ചെയ്യുമ്പോൾ അവരുടെ തലയിലൊക്കെ പക്ഷികൾ വന്നിരിക്കും, അത്ര നേരം അവർ സുജൂദ് ചെയ്യും. വളരെ ശാന്തരായി അനക്കമില്ലാതെ അവർ സുജൂദിലിരിക്കുന്നതാണ്. അതുകൊണ്ട്

പീസ് റേഡിയോ സ്വരം. സത്യപ്പെടുത്തൽ പ്രപഞ്ചനാഥൻ്റെ പേരിൽ മാത്രം, സാഷ്ടാംഗം പ്രപഞ്ചനാഥനു മുമ്പിൽ മാത്രം. അർത്ഥവത്തായ മറ്റൊരു ഗാനം ആലപിക്കുന്നു അബ്ദുള്ള തിരൂർക്കാട്.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് യൂനുസിലെ 99 100 വചനങ്ങൾ കാതോർക്കാം.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ويجعل الرجس على الذين لا يعقلون.
1: خليفة محمد التنيجي അദ്ദേഹത്തിൻ്റെ ഇമ്പമാർന്ന പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണമാണ് നമ്മൾ ഇന്നത്തെ മധുരം ഖുർആനിൽ കേട്ടത്. പ്രശസ്തരായ ഖാരിഇകളിൽ ഒരാളാണ് ഖലീഫ അൽ തുനൈജി. യു എ ഇയിലെ ഷാർജയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ബാല്യത്തിൽ തന്നെ ഖുർആൻ മുഴുവൻ ഹിഫ്ള് പൂർത്തിയാക്കിയ അദ്ദേഹം പ്രശസ്തരായ ഷെയ്ഖുമാരുടെ കീഴിൽ ഉന്നത നിലവാരത്തിലുള്ള തജ്വീദ് പഠനം നടത്തുകയുണ്ടായി. അക്കാദമിക യോഗ്യതകളിലും ഏറ്റവും നല്ല പഠനം നടത്തുകയും ഖിറാഅത്ത് സനദ് അഥവാ ഇജാസ നിരവധി ഷെയ്ഖുകളിൽ നിന്ന് ദഅവ ശബ്ദ പരിശീലനം പാരായണ മക്കാമത്ത് എന്നിവയിൽ പ്രൊഫഷണൽ പരിശീലനം നേടിയ വ്യക്തി കൂടിയാണ് ഖലീഫ തുനൈജി. യു എ ഇയിലെ പ്രശസ്ത മസ്ജിദുകളിൽ ഇമാമായും ഖാരിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര ഖുർആൻ മത്സരങ്ങളിൽ ജഡ്ജായും മുഖ്യ പാരായകനായും പങ്കെടുക്കുന്നുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കുമായി ഖുർആൻ അക്കാദമിയിൽ ഒരു മാതൃകാ പരിശീലനം നടപ്പിലാക്കിയ വ്യക്തിയാണ് ഖലീഫ തുനൈജി. ഓൺലൈൻ പാരായണ ക്ലാസുകൾ, അന്താരാഷ്ട്ര തലത്തിലുള്ള ഹിഫ്ള് തജ്വീദ് കോഴ്സുകൾ എന്നിവ നയിക്കുന്നുണ്ട്. ഖലീഫ തുനൈജിയുടെ പാരായണത്തിൻ്റെ സവിശേഷതകൾ അദ്ദേഹത്തെ ആഗോളതലത്തിൽ ഏറെ പ്രിയങ്കരനാക്കിയിട്ടുണ്ട്. ശബ്ദത്തിൻ്റെ അതീവ ശുദ്ധിയും മനസ്സിലേക്ക് തൊടുന്ന മൃദുത്വവും മക്കാമുകളുടെ സമതുലിതവും നിയന്ത്രിതമായ ഉപയോഗവും അർത്ഥത്തോടുള്ള അനുയോജ്യമായ സ്വരഭാവവുമൊക്കെ അദ്ദേഹത്തെ ഏറെ പ്രസിദ്ധനാക്കി. അദ്ദേഹത്തിൻ്റെ പാരായണമാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നാം ശ്രവിച്ചത്. വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്ത് യൂനുസിലെ 99-100 വചനങ്ങളാണ് ഇന്ന് നമ്മൾ കാതോർത്തത്.
2: അതിൻ്റെ അർത്ഥം ഇതാണ്: നിന്റെ റബ്ബ് വേണമെന്ന് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഭൂമിയിലുള്ളവരെല്ലാം ആസകലം വിശ്വസിക്കുക തന്നെ ചെയ്യുമായിരുന്നു. എന്നിരിക്കെ മനുഷ്യർ സത്യവിശ്വാസികളാകുന്നത് വരെ അവരെ നീ നിർബന്ധിക്കുകയോ? ഒരാത്മാവിനും അഥവാ വ്യക്തിക്കും അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമല്ലാതെ വിശ്വസിക്കാവതല്ല, അഥവാ വിശ്വസിക്കുക സാധ്യമല്ല. ബുദ്ധി കൊടുത്ത് ഗ്രഹിക്കാത്തവരിൽ അവൻ മാലിന്യം ഏർപ്പെടുത്തുകയും ചെയ്യുന്നതാണ് എന്നതാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ പാരായണം ചെയ്ത് കേട്ടത്. അവ വളരെ അർത്ഥവത്തായ വരികളാണ്. അതായത്, ലോകത്തിൽ വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ലോകം മുഴുവൻ വിശ്വാസികളായി മാറുക എന്നതിനാണ് അവർ മുൻതൂക്കം കൊടുക്കുക. അതുകൊണ്ട് തന്നെ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഒന്നാമത്തെ ആളുകൾ എന്നുള്ള നിലക്ക് പ്രവാചകന്മാരുടെ ജീവചരിത്രത്തിൽ അതെമ്പാടും നമുക്ക് കാണാൻ കഴിയും. ഇന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പാരായണം ചെയ്യപ്പെടാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള സൂറത്ത് കഹ്ഫിലൂടെ അള്ളാഹു അത് ഓർമ്മപ്പെടുത്തുന്നില്ലേ: ഓ പ്രവാചക, അങ്ങ് ജനങ്ങളെല്ലാവരും ഈമാനികളാകാത്തതിൻ്റെ പേരിൽ ഹുസ്നിലാണോ, ദുഃഖത്തിലാണോ? അതായത്, അള്ളാഹു അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. അള്ളാഹു തീരുമാനിച്ചിരുന്നുവെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? എല്ലാവരും, ലോകം മുഴുവൻ ആളുകളും വിശ്വാസികളാകുമായിരുന്നു. എന്നാൽ അങ്ങനെയല്ല നടപടിക്രമങ്ങളുള്ളത്. ഇപ്പം നമുക്ക് അത് വ്യക്തമായിട്ട് കാണാൻ കഴിയും. ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്തു. അപ്പം അത് കണ്ട ആളുകൾ തന്നെ പറഞ്ഞു, എന്ത്, ഞങ്ങൾ കണ്ടു, ചന്ദ്രൻ രണ്ടായിട്ട് മാറി നിന്നു, അത് ഞങ്ങൾ കണ്ടു. അങ്ങനെ കണ്ടപ്പോഴും അവരുടെ ന്യായം എന്തായിരുന്നു? ഇതൊരു സിഹ്റാണ്, ഇതൊരു മായാജാലമാണ്. അങ്ങനെ എന്തെല്ലാം മുഇജിസത്തുകൾക്ക് അവർ സാക്ഷികളായി. പക്ഷെ ആ സാക്ഷികളായിട്ടു പോലും പ്രവാചകന്മാരുടെ പിന്നണിയിൽ നിൽക്കുന്ന ആളുകളുടെ എണ്ണം എടുത്തു നോക്കുമ്പോൾ അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ തുലവും കുറവായിരുന്നു. ഇതാണ് അള്ളാഹുവിൻ്റെ നടപടിക്രമം. അവരെന്ത് ചെയ്യും? ഇപ്പം നമുക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയം കൂടിയാണ്. ഇപ്പം നമ്മൾ കാലഘട്ടം നമ്മൾ മുന്നോട്ട് പോകും തോറും നിരവധിയായ മതപരമായ ആക്രമണങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. വിശ്വാസ സംഹിതകളെ ചോദ്യം ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ശരിതെറ്റുകളെ അല്ലെങ്കിൽ ന്യായാന്യായങ്ങളെ മുസ്ലിങ്ങൾ എന്ന പേരിൽ ആളുകൾ പേരിട്ടുകൊണ്ട് അല്ലെങ്കിൽ ആ നാമധേയത്തിൽ നിന്നുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന എമ്പാടും അവസരങ്ങളുണ്ട്. അപ്പം ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പുലർത്തേണ്ടുന്ന ഒരു കാര്യമാണത്. ഒരപേക്ഷ പോലും റബ്ബിന് കൊടുക്കാതെ, അതേപോലെ തന്നെ ഒരു പണം പോലും ഒരു രസീത് പോലും അടക്കാതെ, ഹിദായത്തെന്ന മഹാ അനുഗ്രഹം അള്ളാഹു നമുക്ക് നൽകി. പ്രിയപ്പെട്ടവരെ, ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമയുടെ മകന് ഈ ഒരു ഹിദായത്ത് കൊടുത്തിട്ടില്ല. മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ ഭാര്യയ്ക്ക് ഈ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല. എന്തിനേറെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ പിതാവിന് ഈ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പയുടെ അടുത്തുനിന്ന് പറയുന്ന വർത്തമാനം, പ്രിയപ്പെട്ടവരെ, നമ്മൾ സീറയിൽ യഥേഷ്ടം കേട്ടിട്ടില്ലേ, ചൊല്ലു മൂത്താപ്പ, ലാ ഇലാഹ ഇല്ലല്ലാ. അങ്ങനെ നിർബന്ധിച്ചിട്ട് പോലും ആ പിന്നെ മൂത്താപ്പ പോലും ഹിദായത്തിലേക്ക് വന്നില്ല. അപ്പം നമ്മളെല്ലാവരും ആലോചിക്കേണ്ടുന്നൊരു കാര്യം, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും മികച്ച ഒന്നാം സ്ഥാനം നിൽക്കുന്നത് അള്ളാഹു നമ്മളെ ഹിദായത്തിലാക്കി എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ ഒരു തിരഞ്ഞെടുപ്പ് കിട്ടാത്ത ഒട്ടേറെ ആളുകളില്ലേ, സ്ഥാനം കൊണ്ടും കഴിവ് കൊണ്ടും അതേപോലെ തന്നെ സമ്പത്ത് കൊണ്ടും ശ്രേഷ്ഠരായ എത്രയോ ആളുകൾ ലോകത്ത് ജീവിക്കുന്നില്ലേ, അവരാരും ഈമാനിൻ്റെ വഴികളിലേക്ക് അള്ളാഹു തിരഞ്ഞെടുത്തിട്ടില്ലല്ലോ. നമ്മൾ വിചാരിച്ചാൽ പോലും ഈമാനിലേക്ക് നമുക്ക് മെമ്പർഷിപ്പ് കിട്ടില്ല. അതല്ലേ പ്രവാചകനോട് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്, ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ, ഓ നബിയെ, പറഞ്ഞുകൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നിന്റെ ഡ്യൂട്ടി. ലസ്ത അലൈഹിം ബിമുസൈത്തിർ, ഒരാളുടെ മേലിലും നിനക്കെന്തില്ല, ആധിപത്യം ചെലുത്തുക എന്നുള്ളത് നിന്റെ ഡ്യൂട്ടിയേ അല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പം നമുക്ക് കൃത്യമായ ഗൈഡ് ലൈൻ വന്നു. ഈ ഹിദായത്തിലേക്ക് ജനങ്ങളെല്ലാവരും വരണം എന്ന ആഗ്രഹം നമുക്കുണ്ടാവണം. അതിനുവേണ്ടി നമ്മൾ പണിയെടുക്കണം. എന്താണ് പണി? അള്ളാഹു നമ്മളിൽ ഏൽപ്പിച്ച ഇനി ഒരു നബി വരാനില്ല. പ്രവാചക ശൃംഖലയുടെ അവസാനത്തെ കണ്ണിയും വന്നുപോയി. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫല്യുബല്ലിഗു ശാഹിദുൽ ഗായിബ്, അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചു പോയൊരു ദൗത്യമുണ്ട്. നമുക്ക് കിട്ടിയ ഒരു ഹിദായത്തിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ടേയിരിക്കുക. ആ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു ഭാഗ്യം കൊടുത്ത ആളുകൾ, ഹിദായത്തിലേക്ക് വഴി കൊടുത്ത ആളുകൾ അത് സ്വീകരിച്ച് മുന്നോട്ട് വരാം. പക്ഷെ നീ ഒരിക്കലും സങ്കടപ്പെടേണ്ടതില്ല. കാര്യം എന്താണ്? അത് നിന്റെ പക്കലല്ല. മനുഷ്യന്മാരെ ഹിദായത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതല്ല സ്ഥാലിഹിം ബി മുസൈത്തിർ, അത് നിന്റെ പേരിലുള്ള ഒരു ചുമതലയല്ല, അത് ആകാശലോകത്തിൻ്റെ ചുമതല മാത്രമാണ്. നീ എന്തുമാത്രമാണ് ജനങ്ങളെ നേരിൻ്റെ വഴിയിലേക്ക് വരണമെന്നാഗ്രഹിക്കുക, അതിനുവേണ്ടി പണിയെടുക്കുക, അതിനുവേണ്ടി അഹോരാത്രം റബ്ബിനോട് ദുആ ചെയ്യുക, ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ചോദിക്കുക, അള്ളാഹുവേ എൻ്റെ ഉമ്മാക്ക് ഹിദായത്ത് കൊടുക്കണേ, എൻ്റെ ഉപ്പാക്ക് ഹിദായത്ത് കൊടുക്കണേ, ഭാര്യയ്ക്ക് ഹിദായത്ത് കൊടുക്കണേ. പ്രവാചക ചരിത്രത്തിൽ നമ്മളത് യഥേഷ്ടം കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ഡ്യൂട്ടി മാത്രമാണ് നമുക്കുള്ളത്. അള്ള വിചാരിച്ചിരുന്നുവെങ്കിൽ ലോകം മുഴുവൻ വിശ്വാസത്തിൻ്റെ പാതയിലാകുമായിരുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ നടപടിക്രമം എന്താണ്? അത് കൃത്യമായിട്ട് വിശദീകരിച്ച ആയത്താണ് സൂറത്ത് യൂനുസിലെ 99-100 ആയത്തുകൾ. അതുമാത്രമല്ല, സമാനമായിട്ട് വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലായി എടുത്തു പറഞ്ഞ ഒരു കാര്യം കൂടിയാണത്. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലോകം മുഴുവൻ എന്താകുമായിരുന്നു, അവർ വിശ്വാസത്തിൻ്റെ പാതയിലേക്ക് കടന്നുവരുമായിരുന്നു എന്ന ഒരു ഭാഗം അത് വിശുദ്ധ ഖുർആൻ എടുത്തെടുത്തു പറയുന്നുണ്ട്. മാത്രമല്ല, നബിമാരുടെ ഒരു പ്രകൃതം എന്താണ്? ഈ ജനങ്ങളെന്താ സ്വീകരിക്കാത്തത്? ഈ ജനങ്ങളെന്താ ഹിദായത്തിലേക്ക് വരാത്തത്? ഇങ്ങനെ ആ ഒരു സങ്കടം, അതായത് ആ സൂറത്തു കഹ്ഫിൻ്റെ ആ അക്ഷരങ്ങൾ എടുത്തു പറയുകയാണെങ്കിൽ, പ്രവാചകന്റെ ശരീരത്തെ തന്നെ നഷ്ടപ്പെടുത്തി കളയുമോ എന്ന് വിചാരിക്കുമാറു പ്രവാചകന് സങ്കടം വന്നു എന്നാണ്. ജനങ്ങളത് കേൾക്കാത്തതിൻ്റെ പേരിൽ, ഈ ദീനിലേക്ക് വരാത്തതിൻ്റെ പേരിൽ അവിടെ അള്ളാഹു സമാശ്വാസം കൊടുക്കുന്ന ഒരു കാര്യമാണ്. എന്ത്? ഓ നബിയെ, നിന്റെ ഡ്യൂട്ടി അതല്ല. നിന്റെ ഡ്യൂട്ടി എന്താണ്? ജനങ്ങളെ വിളിക്കുക. നമുക്കും അത് തന്നെയാണ്. നമ്മൾ അതുകൊണ്ടാണല്ലോ എതിർക്കുന്നത്. അതായത് ജനങ്ങളൊന്നും ഇസ്ലാമാകാത്തതിൻ്റെ പേരിൽ നമ്മൾ പോയി പൊട്ടിത്തെറിക്കുക, ഒരു ബോംബായിട്ട് പൊട്ടിത്തെറിക്കുക, അതെന്താ പാടില്ലാത്തത്? അത് നമ്മുടെ ഡ്യൂട്ടിയല്ല. അള്ളാഹുവിനാണ് ഒരു മനുഷ്യനെ ഹിദായത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഏറ്റവും കൂടുതലുള്ള ആ ഒരു അർഹത. റബ്ബിന് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് പടച്ചവൻ നമുക്ക് വിധിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് ജനങ്ങളെ ഹിദായത്തിൻ്റെ വഴിയിലേക്ക് ക്ഷണിക്കുക. മാത്രമല്ല, ഇതുകൂടി നമ്മുടെ മനസ്സിൽ വേണം. എന്ത്? അള്ളാഹു വിചാരിച്ചിരുന്നുവെങ്കിൽ ജനങ്ങൾ മുഴുവൻ എന്തായിരുമായിരുന്നു, വിശ്വാസത്തിലേക്ക് വരുമായിരുന്നു എന്ന ഒരു കാര്യം നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കണം. ഇനി ശ്രോതാക്കൾ കൂടി അതിലേക്ക് നമ്മളോട് ചേർന്ന് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു ഭാഗം പൂർത്തിയാക്കാമെന്നാണ് വിചാരിക്കുന്നത്.
1: നമ്മൾ വളരെ മനോഹരമായ ഒരു സ്ലോട്ടിലാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത്. മധുരം ഖുർആൻ എന്ന സെഷനിലെ ആ ഒരു ഖുർആൻ വചനങ്ങളുടെ പാരായണവും അതിൻ്റെ അർത്ഥവും ആശയവും വിശദീകരണവുമാണ് നമ്മൾ ശ്രവിച്ചത്.
3: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി. മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും. പീസ് റേഡിയോ.

0: നിരീശ്വരവാദ ധാർമ്മിക പാഠങ്ങൾ. അവതരണം ഡോക്ടർ അബ്ദുള്ള ബാസിൽ സി പി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമുക്കറിയാം പലതരത്തിലുള്ള തോന്നലുകളും ആഗ്രഹങ്ങളും എല്ലാം മനുഷ്യ സഹജമാണ്. നമുക്കെല്ലാവർക്കും തോന്നലുകളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ പല കാര്യങ്ങളും, അങ്ങനെ തോന്നുന്ന പല കാര്യങ്ങളും നമ്മൾ ചെയ്യാതിരിക്കുന്നത് അത് തെറ്റാണ്, അധാർമികമാണ്, തിന്മയാണ് എന്നുള്ള ഒരു മൂല്യബോധം കൊണ്ടാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കുപ്പി കള്ള് എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കുകയാണ്. എല്ലാ ആരും അറിയില്ല, എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ഒരു പ്രശ്നമില്ലാതെ ഒരു കുപ്പി കള്ള് എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചാൽ അത് കുടിക്കാൻ ഒരു പക്ഷേ എനിക്ക് തോന്നിയേക്കാം. പക്ഷേ ഞാനത് ചെയ്യാതിരിക്കുന്നത് അത് തെറ്റാണ്, അധാർമികമാണ് എന്നുള്ള ഒരു മൂല്യബോധം കൊണ്ടാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കി ഓരോരുത്തർക്കും തോന്നിയത് ചെയ്യുക എന്നുള്ളതാണ് ഈ നിരീശ്വരവാദികളെ സംബന്ധിച്ചിടത്തോളം ധാർമ്മികത. അപ്പോൾ തോന്നിയത് ചെയ്യുക, തോന്നിയതുപോലെ ജീവിക്കുക, അഥവാ അതിരുകളില്ലാത്ത അരുതുകളില്ലാത്ത ഒരു ലോകമാണ് ഈ ആളുകൾ സ്വപ്നം കാണുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താ, ഒരു തെറ്റ് ചെയ്താൽ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റ് ചെയ്താൽ അയാളുടെ മനസ്സിൽ കുറ്റബോധം ഉണ്ടാ, ഞാൻ ഒരു തെറ്റ് ചെയ്തല്ലോ പടച്ചോന്. അങ്ങനെ ഒരു കുറ്റബോധവുമില്ലാതെ തോന്നിയതുപോലെ ജീവിക്കാൻ, തോന്നിയാസം പ്രവർത്തിച്ച് നടക്കാനുള്ള ഒരു തുരുത്തായിട്ടാണ് പല ആളുകളും ഇത്തരം വാദങ്ങളെ കാണുന്നത് എന്ന് ഞാൻ ആരോപിച്ചാൽ അതൊരു പക്ഷേ നിങ്ങളെ അംഗീകരിച്ചെന്ന് വരില്ല. ഇവർ തന്നെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് അംഗീകരിക്കാലോ. ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നത് ഒരു പ്രസിദ്ധനായ ഒരു നിരീശ്വരവാദി നേതാവായ ഏറ്റുമാനൂർ ഗോപാലൻ. അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് യുക്തിവാദ സാമൂഹ്യ പാഠങ്ങൾ എന്നാണ്. യുക്തിവാദികളെ സാമൂഹ്യ പാഠങ്ങളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയ ഒരു പുസ്തകം. ആ പുസ്തകത്തിൽ നിന്ന് നിങ്ങൾക്ക് കാണാം ഹെഡിങ് തന്നെ, വിലക്കുകളുടെ അപ്രസക്തി. വിലക്കുകളൊക്കെ എന്തുകൊണ്ടാണ് അപ്രസക്തമെന്ന് മുമ്പ് വിശദീകരിക്കാം. സങ്കീർണമായ സാമൂഹ്യ പ്രശ്നങ്ങളോട് ഫലപ്രദമായി പ്രതികരിക്കാൻ കഴിയാത്ത യുക്തിവാദികൾ വില കുറഞ്ഞ വിലക്കുകൾ ഏർപ്പെടുത്താൻ ശ്രമിക്കുന്നത് വിചിത്രമാണ്. അപ്പോൾ യുക്തിവാദികൾക്ക് വിലക്കുകൾ ഏർപ്പെടുത്തുന്ന എന്താണ്, ഒരു വിചിത്രമായ സംഭവമാണ്. അവർ തന്നെ പറയാം, യുക്തിവാദികൾ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് എന്നൊക്കെ ചിലർ ഷടിക്കുന്നു. യുക്തിവാദി പുകവലിക്കരുത്, മദ്യപിക്കരുത് എന്നൊക്കെയാണ് വാദിക്കുന്നത്. യുക്തിവാദിക്ക് പാൻസിടാമോ പാല് കുടിക്കാമോ എന്നും മറ്റും ചിലർ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. വ്യക്തിപരമായ ഇത്തരം നിസ്സാര കാര്യങ്ങൾക്ക് പരമപ്രാധാന്യം കൽപ്പിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് സാരമായ പല സംഗതികളും യുക്തിവാദികളുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ല. അപ്പോൾ യുക്തിവാദി അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അത് തെറ്റാണ്, ഇത് തെറ്റാണ് എന്നും പറഞ്ഞുകൊണ്ട് ആരും യുക്തിവാദിൻ്റെ അടുത്ത് പോകേണ്ടതില്ല. ഇനി ശരിക്ക് ശ്രദ്ധിച്ചു, അടുത്ത വാക്ക് ശരിക്ക് ശ്രദ്ധിച്ചു. മദ്യപിക്കരുത്, മോഷ്ടിക്കരുത്, വ്യഭിചരിക്കരുത് തുടങ്ങിയ അരുതുകൾ മതപരമായ വിലക്കുകളാണ്. അപ്പം എന്താ, മദ്യപിക്കരുത്, വ്യഭിചരിക്കരുത്, അതിൻ്റെ കൂടെ എന്താ വേണ്ടത്, മോഷ്ടിക്കരുത് എന്നതടക്കം മതപരമായ വിലക്കുകളാണ്. മോഷ്ടിക്കരുത്, നേരത്തെ പറഞ്ഞതാണ്, വസ്തുനിഷ്ഠമായി ഒന്നും തെറ്റാണെന്ന് പറയാൻ ഇവർക്ക് പറ്റൂല. മോഷ്ടിക്കരുത് എന്ന് പോലും പറയാൻ ഒരു യുക്തിവാദിനോട് പറയാൻ പോണ്ടാ. അപ്പൊ ശ്രദ്ധിച്ചോ, കൂടെ യുക്തിവാദി ഉണ്ടെങ്കിൽ പോക്കറ്റിലുള്ള പൈസ ഒക്കെ ഒന്ന് നോക്കിക്കോ. അപ്പോ പറഞ്ഞു വന്നത്, മോഷ്ടിക്കുന്നത് പോലും തെറ്റാണെന്ന് പറയാൻ പറ്റാത്ത ഒരു ധാർമ്മിക അടിത്തറ. ഇനി കഴിഞ്ഞില്ല, എന്നിട്ട് തുടരുകയാണ്. മതപരമായ അത്തരം വിലക്കുകൾ മതാനുയായികളെ ഉദ്ദേശിച്ചുണ്ടാക്കിയവയാണ്. അപ്പം ഈ പറഞ്ഞ അരുതുകളൊക്കെ മതാനുയായികൾക്കുള്ളതാണ്. അരുതുകളുടെ അതിരുലംഘിക്കുന്നവർക്ക് സ്വർഗരാജ്യം നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, നല്ല ശിക്ഷയും ലഭിക്കും. മരണാനന്തര ജീവിതം സുഖകരമായിരിക്കാൻ ഇത്തരം ചില വ്രതങ്ങൾ അനുഷ്ഠിക്കണമെന്നാണ് മതങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ മതങ്ങൾ പഠിപ്പിക്കുന്ന സംഭവമാണ്. ഇനി ശരിക്കും കേട്ടോ, ഭൗതിക ജീവിതം മാത്രമേയുള്ളൂവെന്ന് കരുതുന്ന യുക്തിവാദികളും അതൊക്കെ അനുസരിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പലർക്കും കഴിഞ്ഞൊന്നു വരില്ല. അപ്പം എന്താ, ഭൗതിക ജീവിതം മാത്രമേ ഉള്ളൂ, ഈ ലോകത്തെ ജീവിതം മാത്രമേ ഉള്ളൂ, അത് പരമാവധി അടിച്ചു പൊളിക്കണം, അത് തോന്യാസത്തോടുകൂടി ജീവിക്കണം എന്ന് കരുതുന്ന യുക്തിവാദിയോട് അത് ചെയ്യരുത്, ഇത് തെറ്റല്ലേ, അത് ചെയ്യാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞൊരാളും വരേണ്ടതില്ല. ഞങ്ങൾ തോന്യാസത്തോടുകൂടി ജീവിക്കാൻ തീരുമാനിച്ചവരാണ് എന്ന അഭിമാനത്തോടുകൂടി എഴുതി വച്ചിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ തോന്യാസത്തോടുകൂടി ജീവിക്കണം. അപ്പോൾ പലപ്പോഴും ഈ തോന്യാസ ജീവിതത്തിന് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഒരാൾ ഒറ്റത്തടിയാണെങ്കിൽ ഇങ്ങനെ തോന്നിയാസത്തോടു കൂടി നടക്കാം, പക്ഷേ ഒരു കുടുംബവും അല്ലെ, ഒരു കെട്ടിയോടും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ തോന്യാസത്തിൽ ജീവിക്കാൻ പറ്റൂല. അപ്പോൾ ഇവർ നേരത്തെ പറഞ്ഞല്ലോ തോന്യാസാണ് ധാർമ്മികത. അപ്പോൾ ചില ആൾക്കാർക്ക് ഇങ്ങനെ തോന്നി ഈ തോന്യാസ ജീവിതത്തിന് ഏറ്റവും വലിയ പ്രശ്നം അത് കുടുംബമാണ്. അപ്പോൾ കുടുംബം നമുക്ക് വേണ്ട, കുടുംബം വേണ്ട. ഇത് ഞാൻ ആരോപിക്കുന്നതാണോ? ഞാൻ ഒന്നും ആരോപിക്കുന്നില്ല, ഒരു നിരീശ്വരവാദ പുരോഹിതൻ തന്നെ പറയട്ടെ.
2: കല്യാണത്തിൻ്റെ കാര്യം ഞാൻ പറയാം. കല്യാണം കഴിക്കണം, കുടുംബജീവിതം വേണമെന്നുള്ള അഭിപ്രായം ഞങ്ങൾ ഇരിക്കില്ല. കല്യാണം കഴിക്കാതെ കുടുംബം എന്നുള്ള ഈ ഔപചാരിക സംവിധാനമില്ലാതെ ജീവിക്കുന്ന ധാരാളം പേർ കേരളത്തിലുണ്ട്. ഇല്ല, കോടിക്കണക്കിന് ആളുകൾ പാശ്ചാത്യ ലോകത്തുണ്ട്. അവർക്കൊന്നും അങ്ങനെ കുടുംബം ഇല്ലാത്തത് കൊണ്ടോ കല്യാണം എന്ന ഒരു ആചാരം നടത്താത്തത് കൊണ്ടോ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഇന്നിപ്പോൾ ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള ഔപചാരികമായ കുടുംബങ്ങൾ സ്ഥാപിക്കാതെ അപ്പോൾ കുടുംബ വ്യവസ്ഥ പൂർണ്ണവും ശരിയോ നാളെ മാറാന്തുവാണോ? ഒരിക്കലുമല്ല. ഇന്നിപ്പോൾ ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള ഔപചാരികമായ കുടുംബങ്ങൾ സ്ഥാപിക്കാതെ സ്വതന്ത്രമായിട്ട് സ്ത്രീകളും പുരുഷന്മാരും ജീവിക്കാൻ തുടങ്ങി. കേരളത്തിൽ പോലും പാശ്ചാത്യ നാടുകളിൽ അങ്ങനെ ജീവിക്കുന്നത് ധാരാളമുണ്ട്. പല രാജ്യങ്ങളിൽ നിന്ന് വന്ന ആളുകളായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ രാജ്യത്ത് 35-40-45-50% വരെ ആളുകൾ വിവാഹം കഴിക്കാതെ ജീവിക്കുന്നവരാണ്. അവരൊക്കെ ലൈംഗിക ബന്ധത്തിലൊക്കെ ഏർപ്പെടുന്നുണ്ട്. അത് അവർ സൗഹൃദത്തിലൂടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു.
1: ആ, അപ്പോൾ വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു ആചാരമാണ്, അതൊന്നും ആവശ്യമില്ലാത്ത കാര്യമാണ്. പിന്നെ ലൈംഗിക ബന്ധം അതൊക്കെ സൗഹൃദത്തിലൂടെ നേടിയെടുത്താൽ മതിയാണ്. ഇങ്ങനെ സമൂഹത്തെ അരാജകത്വത്തിലേക്ക് നയിക്കുന്ന ആളുകൾ, ഈ പറഞ്ഞ ആൾക്കാരോ, അവർക്ക് കെട്ടിയോളം കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ട്. നാട്ടുകാർ തോന്യാസത്തിൽ ജീവിക്കട്ടെ, നമ്മൾ മര്യാദക്ക് ജീവിച്ചോളാം. ഒന്ന് ആലോചിച്ച് നോക്ക് സുഹൃത്തുക്കളെ. അപ്പോൾ ചില ആൾക്കാർ ഓരോരുത്തർക്ക് ഇങ്ങനെ തോന്നണേ കുടുംബം വേണ്ടാന്ന് തോന്നി, ഇതുകൊണ്ട് തോന്നൽ അവസാനിക്കുമോ? തോന്നൽ ഇവിടെ കണ്ട് അവസാനിക്കൂല. അപ്പോൾ വേറെ ചില ആൾക്കാർക്ക് തോന്നി ഇങ്ങനെ സ്വതന്ത്രമായ ലൈംഗികതയൊക്കെ ആയി, സ്വതന്ത്രമായി ഇങ്ങനെ ലൈംഗികതയൊക്കെ ആയി. പക്ഷേ അവിടെ നമ്മൾ നിർത്തുന്നത് എന്തിനാ? എന്തിനാ ആണും പെണ്ണും മാത്രമാക്കുന്നത്? ചില ആൾക്കാർക്ക് തോന്നി, ഓരോരുത്തർക്കും തോന്നാണല്ലോ ധാർമ്മികത. ചില ആൾക്കാർക്ക് തോന്നി എന്തിനാ നമ്മൾ ആണും പെണ്ണും മാത്രമാക്കുന്നത്? ആണും ആണും തമ്മിലാകട്ടെ, പെണ്ണും പെണ്ണും തമ്മിലാകട്ടെ. ഇതും ഞാൻ വെറുതെ പറയുന്നതല്ല. ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത് യൂറോപ്പിൽ നടന്നിട്ടുള്ള ഒരു സംവാദമാണ്. അതിൽ നിരീശ്വരവാദികളുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നത് ലോക പ്രശസ്ത യുക്തിവാദിയും അതുപോലെ തന്നെ അവരുടെ വലിയൊരു ഭൗതിക ആചാര്യനുമായ ലോറൻസ് ക്രോസാണ്. അദ്ദേഹം ഈ സ്വവർഗരതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം ആദ്യം നിങ്ങൾ കണ്ടോളൂ.
3: Oh, yes. Did you think it was wrong? And I wanted to know why. There's no sense why homosexuality is wrong.
4: Yes.
3: As someone whose opinions I'm supposed to respect. And I wanted to know. Yes. Did you think it was wrong? And I wanted to know why. There's no sense why homosexuality is wrong. I wanted to know what common sense tells you that homosexuality is wrong. Except some self-proclaimed prophet telling you no. With no evidence.
4: There's a different point. Okay.
1: അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് അതിൻ്റെ മലയാളം താഴെ വായിക്കാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം ചോദിക്കുന്നത് എന്ത് യുക്തിയാണുള്ളത്, എന്ത് കോമൺ സെൻസാണുള്ളത്, ഹോമോസെക്സ്വാലിറ്റി സ്വവർഗരതി തെറ്റാണ് എന്നുള്ളത് എന്ത് യുക്തിയാണ് നിങ്ങൾക്ക്? അപ്പോൾ യുക്തിയിൽ തെളിയിക്കണം, നമുക്ക് തോന്നണം, നമ്മുടെ യുക്തിയിൽ തോന്നണം. എന്തല്ലാതെ ഒരു സെൽഫ് പ്രൊക്ലെയിം സ്വയം പ്രഖ്യാപിത പ്രവാചകൻ പറഞ്ഞു എന്നല്ലാതെ എന്ത് യുക്തിയാണ് നിങ്ങൾക്കുള്ളത്? അപ്പോൾ നമ്മൾ വിചാരിക്കും അതുകൊണ്ട് തോന്നൽ അവസാനിക്കോ, അതുകൊണ്ട് തോന്നൽ അവസാനിക്കോ? തോന്നലുകൾ അവസാനിക്കുകയില്ല. ഇവിടെ പറഞ്ഞതുപോലെ ഈ പരിപാടിയുടെ പോസ്റ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെ ഒരു തീം പോസ്റ്റർ ഇറക്കി. നവനാസ്തികർ പറയുന്നു അമ്മയെയും പെങ്ങളെയും വരെ ഭോഗിക്കാൻ പരസ്പര സമ്മതം ഉണ്ടെങ്കിൽ. അപ്പം ചില ആൾക്കാർക്ക് അത് കണ്ട് സഹിച്ചില്ല. ഏ, അതെവിടെ പറഞ്ഞത്? തെളിവെവിടെ എന്നാണ്. അവർ മനസ്സിലാക്കിയിട്ടുള്ള അല്ലേ വെള്ള പൂശിയിട്ട് പല ആളുകളും അവതരിപ്പിച്ചിട്ടുള്ള സ്വതന്ത്ര ചിന്ത എന്ന് പറഞ്ഞുകൊണ്ട് യുക്തിവാദം എന്ന് പറഞ്ഞുകൊണ്ട് പലരും അവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ള സ്വതന്ത്ര ചിന്ത അങ്ങനെയൊന്നല്ല. അവർ വിചാരിച്ച എന്തോ വലിയ തേനും പാലുമാണെന്നാണ്. പക്ഷേ അവരുടെ അടിസ്ഥാനം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ആ സാധുക്കൾക്ക് അറിയാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇതാ ഞങ്ങൾ പറഞ്ഞ കാര്യം അതിൻ്റെ സോളിഡ് പ്രൂഫ് ഇവിടെ അവതരിപ്പിക്കുക തന്നെ ചെയ്യും. ഇതേ സംവാദം ഈ സംവാദത്തിൻ്റെ അടുത്ത ഭാഗം തൊട്ടടുത്ത ഭാഗമാണ്. സ്വവർഗരതിക്ക് എന്ത്? സ്വവർഗരതിക്ക് എന്ത് യുക്തി, സ്വവർഗരതി തെറ്റാണെന്ന് പറയാൻ എന്ത് യുക്തിയാണുള്ളതെന്ന് ചോദിച്ചപ്പോൾ അതിന് തിരിച്ച് മുസ്ലിം സംവാദകൻ തിരിച്ച് ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും വളരെ വ്യക്തമായി നിങ്ങൾ കേട്ടോളൂ.
3: Okay, let me ask Professor Krauss a question. Why is incest wrong? It's not clear to me that it's wrong.
4: Okay.
3: It's clear to me there's an evolution. No. No, listen to me. Listen to me.
4: Wait, let's give him the respect, please. He's got a justification.
3: You ask me a question, and if you want me to answer, I will.
4: Yeah, of course.
3: Okay. The point is, most societies have a taboo on incest, and it's an empirical one. Generally, incest produces genetic defects.
4: Yes.
3: Okay? And so in general, there's a physiological reason and a societal one why incest is wrong.
4: Yes.
3: Okay? But if you ask me a priori, for example, the question, if a brother and a sister loved each other and used contraception, is there something absolutely morally wrong about that? And it was once, and they went off and it didn't affect anything else, I'd have to think about it, because I don't think there's any absolute condemnation of that fact if they love each other and care for each other.
1: അപ്പോ അദ്ദേഹം പറഞ്ഞത്, ഒരു അമ്മയോ പെങ്ങളോ അവരുമായി അല്ലെങ്കിൽ ആങ്ങളെയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ്, അവർക്ക് ഭയങ്കര ലവും കെയറും ഭയങ്കര സ്നേഹമൊക്കെ ഉണ്ട് എങ്കിൽ അതിൽ ദേർ ഈസ് നോ അബ്സലൂട്ട് കണ്ടംനേഷൻ, അതിൽ നിരുപാധികമായി തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓരോരുത്തർക്കും തോന്നിയത് യുക്തിയാക്കിയപ്പോ എന്താ സംഭവിച്ചത്? അപ്പം അദ്ദേഹം നേരത്തെ അതിൽ വിട്ടുപോയൊരു കാര്യം അദ്ദേഹം ആദ്യം പറയുന്നുണ്ട്, ചിലപ്പം ഇങ്ങനെ ഒരു ബന്ധപ്പെട്ടിട്ട് ഒരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടിക്ക് ചിലപ്പം ജനിതക വൈകല്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നാൽ അതിനും അദ്ദേഹത്തിന് പരിഹാരമുണ്ട്. അതാണ് അദ്ദേഹം പറഞ്ഞത്, ഗർഭനിരോധന മുറകൾ ഉപയോഗിച്ചുകൊണ്ട് അമ്മയുമായോ പെങ്ങളുമായോ ആങ്ങളെയുമായോ സ്വന്തം അച്ഛനുമായോ വരെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അതിൽ തെറ്റില്ല. പറഞ്ഞത് നിങ്ങളുടെ ആസ്ഥാന ദാർശനികനാണ്, പല ആളുകളും കേരളത്തിലേക്ക് വരെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്നിട്ടുള്ള മനുഷ്യനാണ് ഈ ആള്. അദ്ദേഹമാണ് പറയുന്നത്. ഇതെന്തുകൊണ്ടാ പറയേണ്ടി വരുന്നത്? തോന്നിയാസം യുക്തിയാക്കിയപ്പോ, തോന്നിയാസം ധാർമ്മികതയാക്കിയപ്പോ, തോന്നിയതുപോലെ നടക്കൽ അതാണ് ധാർമ്മികത എന്ന് പറഞ്ഞപ്പോ, സ്വന്തം അതെ രക്തത്തിൽ പറന്ന പെങ്ങളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അതിൽ തെറ്റില്ലെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമുക്കൊക്കെ ചിന്തിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മളെ തൊന്ത് പ്രസവിച്ച ഉമ്മയെ, ആ ഉമ്മയെ പറ്റി ഇങ്ങനെ ഒന്ന് ആലോചിക്കുന്നതിനെ പറ്റി ആലോചിക്കാൻ പറ്റുമോ നമുക്ക്? നമ്മുടെ സ്വന്തം പങ്ങൾ പറ്റുമോ? എത്ര ഗൗരവത്തിലേക്കും സുഹൃത്തുക്കളെ ഇത്തരം വാദങ്ങൾ എത്തുന്നുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലേ? ഇതുകൊണ്ട് തോന്നലവസാനിക്കൂലല്ലോ. അപ്പോ അമ്മയുമായും പെങ്ങളുമായും പോലെ പ്രശ്നമില്ല, എന്നിട്ടും തോന്നലുകൾ അവസാനിച്ചിട്ടില്ല. ചില ആൾക്കാർക്ക് പിന്നെയും തോന്നി അമ്മയും പെങ്ങളും ഒക്കെ റെഡിയായി. എന്നാലും നമ്മൾ എന്തിനാ ജീവിച്ചിരിക്കുന്നവരോട് മാത്രമാക്കുന്നത്? മരിച്ചവരോടായിക്കൂടെ അല്ലേ? അതിനും ഞാൻ വെറുതെ പറയുന്നതല്ല, മലയാളത്തിൽ തന്നെയുള്ള വാർത്ത നിങ്ങൾക്ക് കാണാം. സഹോദരങ്ങൾ തമ്മിലുള്ള ലൈംഗിക ബന്ധവും മൃതദേഹരതിയും നിയമവിധേയമാക്കണം, സ്വീഡിഷ് ലിബറേഷൻ പീപ്പിൾസ് പാർട്ടി യുവജന വിഭാഗത്തിന്റെ ആവശ്യം. ഇത് മലയാളത്തിൽ ഒരു പത്രത്തിൽ മാത്രം വന്നല്ല, ലോകത്തിലെ എല്ലാ പത്രത്തിലും വന്നിട്ടുള്ള വാർത്തയാണ്. ഇൻഡിപെൻഡന്റിലുള്ള വാർത്ത കാണാം, ഡെയിലി മെയിലുള്ള വാർത്ത കാണാം. ഓക്കെ, എന്താ പറയുന്നത്? മൃതദേഹരതി, ശവരതി, മരിച്ചയാളെ ഭോഗിക്കാനുള്ള അവകാശത്തിന് വേണ്ടി തെരുവിലിറങ്ങിയിരിക്കുകയാണ് അവര്, അതിനുവേണ്ടി കൊടി പിടിച്ചിരിക്കുകയാണ്. ഒന്നാലോചിച്ച് നോക്കണം സുഹൃത്തുക്കളെ, ഇങ്ങനെ പിടുത്തം വിട്ടതാണ്. പിടുത്തം വിട്ടാൽ എവിടെ എത്തുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം, എവിടെയും നിൽക്കൂല. ഇതുകൊണ്ട് തോന്നല് അവസാനിക്കോ? വേറെ ചില ആൾക്കാർക്ക് പിന്നെയും തോന്നി ഇങ്ങനെ മരിച്ചവരടക്കമുള്ള മനുഷ്യന്മാർ മാത്രമാക്കുന്നത് എന്തിനാ? മൃഗങ്ങളോടും ആയിക്കൂടെ. അപ്പം മൃഗരതി, അങ്ങനെ വേറെ ചില ആൾക്കാർക്ക് ഇങ്ങനെ തോന്നിയതൊക്കെ ധാർമ്മികതയാക്കി, തോന്നിയാസം സിദ്ധാന്തമായി കൊണ്ട് നടക്കുന്ന ആളുകൾ, ഇതെന്തുകൊണ്ടാ സംഭവിച്ചത്? മതത്തിന്റെ ധാർമ്മികത, മതം പഠിപ്പിച്ച ധാർമ്മികത, അത് കാലഹരണപ്പെട്ടതാണ്, അതൊന്നും ഈ കാലത്തിന് പറ്റൂല. നമുക്ക് പുരോഗമിക്കണം എന്നാ, പുരോഗമിച്ച് ഏത് പടുകുഴിയിലേക്കാണ് എത്തിയത് എന്നതിൻ്റെ കുറച്ചുദാഹരണങ്ങൾ മാത്രം സമയത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് അവതരിപ്പിച്ചതാണ് അല്ലേ. ഇനി ഇത് ഇങ്ങനെയൊക്കെയുള്ള ഇതിൻ്റെയൊക്കെ പരിണിതങ്ങൾ ഇവർ തന്നെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം മതധാർമ്മികതക്കെതിരെ മതമൂല്യങ്ങൾക്കെതിരെ സമരം പ്രഖ്യാപിച്ചുകൊണ്ട് ഫ്ലാഷ് മോബ് കളിക്കാൻ പോയ ചില ഇത്താത്തമാരുടെ ഇന്നലകളുടെ ടൈം ലൈനുകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ചില തുറന്നെഴുത്തുകളുണ്ട്. ഫ്ലാഷ് മോബ് കളിക്കാൻ പോയതാ, മതമൂല്യങ്ങൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് തൻ്റെ കൂടെ വന്ന സഹ പോരാളികളിൽ നിന്ന് ഏൽക്കേണ്ടി വന്നിട്ടുള്ള അനുഭവങ്ങൾ പലരും തുറന്നെഴുതിക്കൊണ്ടിരിക്കുകയാണ്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ യുവസമിതിയുടെ ഒക്കെ വേദികളിൽ ലിംഗസമത്വവും സ്ത്രീ വിമോചനവും പ്രസംഗിക്കുന്ന ആളുകളിൽ നിന്ന് വരെ പലർക്കും അനുഭവിച്ചിട്ടുള്ള അനുഭവങ്ങൾ പലരും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. സിനിമാ ഫീൽഡിലടക്കം മാധ്യമരംഗത്തടക്കം പല ആളുകളും ഇപ്പം മീ ടു ക്യാമ്പയിനുമായിട്ട് വന്നിരിക്കുകയാണ്. അനുഭവങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ മതാധിഷ്ഠിത ധാർമ്മിക മൂല്യങ്ങളെ വലിച്ചെറിഞ്ഞുകൊണ്ട് പുരോഗമിക്കാൻ പോയ ആളുകൾക്ക് വന്നിട്ടുള്ള ഏതാനും ചില അനുഭവങ്ങൾ, അതിൽ പുറത്തു വന്നതിൽ ചിലത് മാത്രമാണിത് അല്ലേ. ഇവിടെ ഇതൊക്കെ പറയുമ്പോൾ മൂല്യങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പം ആകെ പറയുന്ന നേരത്തെ പറഞ്ഞ സെൽഫ് പ്രൊക്ലെയിം പ്രവാചകൻ, നിങ്ങളുടെ ഒരു സ്വയം പ്രഖ്യാപിത പ്രവാചകൻ പറഞ്ഞു എന്നല്ലാതെ എന്താ ഉള്ളത് എന്ന് പറഞ്ഞ് പുരോഗമിക്കാൻ പോയതാ. ഇവരെ കുറിച്ച് തന്നെയാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. തകാദു തമയ്യദു മിനൽ ഗൈൽ കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സഅലഹും ഖദനതുഹാ അലം യുതികും നദീർ. അപ്പിയാൾ എന്ന നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടാനിരിക്കുന്ന ആളുകളോട് അതിൻ്റെ കാവൽക്കാരായ മലക്കുകൾ ചോദിക്കും, അലം യഹ്തികും നവീർ, നിങ്ങൾക്ക് നവീർ വന്നിരുന്നില്ലയോ, നിങ്ങൾക്ക് താക്കീതുകാർ വന്നിരുന്നില്ലയോ, നിങ്ങൾക്ക് പ്രവാചകന്മാർ വന്നിരുന്നില്ലയോ എന്നവരോട് ചോദിക്കുന്ന. അപ്പം അവർ പറയും, ആലൂബലാ, അതെ ഞങ്ങൾക്ക് വന്നിരുന്നു, പ്രവാചകന്മാരൊക്കെ വന്നിരുന്നു. ഞങ്ങൾക്ക് താക്കീതുകാർ വന്നിരുന്നു, ഞങ്ങൾ അവരെ നിഷേധിച്ചു, ഞങ്ങൾ നിഷേധികളായിരുന്നു. നിങ്ങൾക്ക് പടച്ചോനിൽ നിന്നൊന്നും അവതരിപ്പിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് അവരെ നിഷേധിച്ചു എന്ന് അവർ അവിടെ വെച്ച് പറയും എന്ന് ഖുർആനിൽ പറയണം അല്ലേ. നിങ്ങൾക്ക് പടച്ചോനിൽ നിന്നും അവതരിപ്പിക്കുന്നൊന്നുമില്ല, നിങ്ങൾ സെൽഫ് പ്രൊക്ലെയിംഡ് പ്രവാചകന്മാരാണ്, സ്വയം പ്രഖ്യാപിത പ്രവാചകന്മാരാണെന്ന് പറഞ്ഞ് നിഷേധിക്കുമെന്ന്. എന്നിട്ട് അവരെ പറയുന്ന കാലു ലൗ കുന്നാ നസ്മഉ ഔ നഖിൽ മാ കുന്നാ ഫീ അസ്ഹാബി സഈർ, ഞങ്ങൾ കേട്ടിരുന്നെങ്കിൽ, ഞങ്ങൾ ആലോചിച്ചിരുന്നെങ്കിൽ, ഞങ്ങൾ ചിന്തിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഈ നരകാഗ്നിയുടെ അവകാശികളാകുമായിരുന്നില്ല എന്ന് അന്ന് അവർ വിലപിക്കുമെന്ന് ഖുർആൻ പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന സുഹൃത്തുക്കളെ, ആരെങ്കിലും ഇവരുടെ ഇത്തരം വെളിപ്പിച്ച വാദങ്ങൾ കേട്ട് ഇതിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ, ഇവിടെ നമ്മൾ വിശദീകരിച്ചപ്പോൾ കേട്ടു പല കാര്യങ്ങളും, പച്ചയായ തിരിമറികളും അട്ടിമറികളും മൂടിവെക്കലുകളും കൊണ്ട് ഇവരുടെ ഇത്തരം മതവിമർശനങ്ങൾ കേട്ട് ഇതൊക്കെ എന്തോ ആണ്, സ്വതന്ത്ര ചിന്തയാണ്, യുക്തിവാദമാണ് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് സ്വയം പ്രഖ്യാപിത പ്രവാചകൻ എന്ന് പറഞ്ഞ് മതമൂല്യങ്ങളെ തള്ളിക്കളഞ്ഞു പോകുന്ന ആളുകൾ, അത്തരം സുഹൃത്തുക്കൾ നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കണം, ചിന്തിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. മതമൂല്യങ്ങൾ കാലഹരണപ്പെട്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം തോന്യാസങ്ങൾക്ക് പിന്നാലെ പോകുന്നതിന് മുമ്പ് സ്വയം ഒന്ന് പുനർവിചിന്തനത്തിന് തയ്യാറാകണമെന്ന അപേക്ഷയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
0: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഡയലോഗ്, ശബ്ദാവിഷ്കാരം, നിരീശ്വരവാദ, ധാർമ്മിക പാഠങ്ങൾ എന്ന വിഷയത്തിൽ ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഡോക്ടർ അബ്ദുള്ള ബാസിൽ സി പി.
5: വിസ്ഡം സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ. വിസ്ഡം സ്പോട്ട്ലൈറ്റ്.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ, സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: സ്നേഹപൂർവം പദ്ധതി. അച്ഛനമ്മമാർ മരണപ്പെട്ടതോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ മരണപ്പെടുകയും സാമ്പത്തികമായി പ്രയാസം നേരിടുകയും ചെയ്യുന്ന കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസം മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണിത്, സ്നേഹപൂർവം പദ്ധതി. അനാഥരായ കുട്ടികൾക്ക് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ വളരാനും പഠിക്കാനും ആവശ്യമായ സാമ്പത്തിക പിന്തുണ നൽകുന്ന ഒരു പ്രതിമാസ സ്കോളർഷിപ്പ് പദ്ധതിയാണിത്. കുട്ടികൾ പഠിക്കുന്ന ക്ലാസ് അനുസരിച്ച് നിശ്ചിത തുക ഓരോ മാസവും അവരുടെ അക്കൗണ്ടിലേക്ക് നൽകുന്നു. ആർക്കൊക്കെ അപേക്ഷിക്കാം? അച്ഛനും അമ്മയും മരണപ്പെട്ട കുട്ടികൾക്ക്, അച്ഛനോ അമ്മയോ മരണപ്പെടുകയും ജീവിച്ചിരിക്കുന്ന രക്ഷിതാവിന് കുട്ടിയെ വളർത്താൻ സാമ്പത്തികമായി പ്രയാസമുണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികളായിരിക്കണം. BPL വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക്, APL വിഭാഗമാണെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിൽ 20,000 രൂപയിൽ താഴെയും നഗരപ്രദേശങ്ങളിൽ 22,375 രൂപയിൽ താഴെയും വാർഷിക വരുമാനമുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷിക്കാൻ ആവശ്യമായ രേഖകൾ: അച്ഛൻ്റെയോ അമ്മയുടെയോ മരണ സർട്ടിഫിക്കറ്റ്, കുട്ടിയുടെ ആധാർ കാർഡ്, റേഷൻ കാർഡിൻ്റെ പകർപ്പ്, വരുമാന സർട്ടിഫിക്കറ്റ്, കുട്ടിയുടെയും ഇപ്പോഴത്തെ രക്ഷിതാവിൻ്റെയും പേരിൽ സംയുക്തമായിട്ടുള്ള ജോയിൻ്റ് അക്കൗണ്ട് ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി, കുട്ടി പഠിക്കുന്ന സ്ഥാപന മേധാവി നൽകുന്ന സർട്ടിഫിക്കറ്റ് എന്നിവ ആവശ്യമാണ്. അപേക്ഷാ നടപടികൾ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ ഔദ്യോഗിക പോർട്ടൽ വഴി ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. കുട്ടി പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപന മേധാവി, ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. സ്കൂളിൽ നിന്നോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഇതിനുള്ള നടപടികൾ പൂർത്തിയാക്കാം. ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ: ഓരോ വർഷവും സ്കോളർഷിപ്പ് പുതുക്കേണ്ടതുണ്ട്. ഇതിനായി കുട്ടി പഠനം തുടരുന്നു എന്ന സർട്ടിഫിക്കറ്റ് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നും ഹാജരാക്കണം. ബിരുദം വരെയുള്ള പഠനത്തിന് ഈ സഹായം ലഭ്യമാണ്. 1 മുതൽ 5 ക്ലാസ് വരെ പഠിക്കുന്നവർക്ക് പ്രതിമാസം 300 രൂപയും, ഹൈസ്കൂൾ തലത്തിൽ 500 രൂപയും, +2 തലത്തിൽ 750 രൂപയും, ഡിഗ്രി തലത്തിൽ 1,000 രൂപയുമാണ് നിലവിൽ ലഭിക്കുന്ന ധനസഹായം.
2: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്, അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ച് വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലിടുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷൻ ഉള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ? അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
3: വീട്ടിലെ ചില നിത്യോപയോഗ വസ്തുക്കൾ: കത്തി, മുറം, ചൂല്, പാത്രം, ചട്ടി, ഇങ്ങനെ ഇങ്ങനെ പലതും. ഇത് കേടുവന്നിട്ടുണ്ട്, പുതിയതൊന്നു വേണം എന്നൊക്കെ എത്ര ദിവസമായി നമ്മളോട് പറയാൻ തുടങ്ങിയിട്ട്. പക്ഷേ ആ ചെയ്യാം ആകാം എന്നല്ലാതെ അത് പലപ്പോഴും നിർവഹിക്കപ്പെടുന്നില്ല. ഇത് പരിഹരിക്കാനുള്ള വഴി എന്താണ്? ആഴ്ചയിൽ ഏതാനും മണിക്കൂർ തൊട്ടടുത്ത ഇതുപോലത്തെ വസ്തുക്കളൊക്കെ ലഭിക്കുന്ന ഒരു ഷോപ്പിൽ ഒന്ന് കയറിയിറങ്ങാൻ പറ്റുക. അതിർത്തിയില്ലാതെ അങ്ങനെ അവൾ ഷോപ്പിംഗ് നടത്തിക്കളയും എന്നൊന്നും നമ്മൾ പേടിക്കേണ്ടതില്ല. നമ്മുടെ ഭാര്യയാണ്. അവര് പീസ് റേഡിയോ പോലെയുള്ള സംരംഭങ്ങളുടെ കൂടെ ചേർന്ന് യാത്ര ചെയ്യുന്ന ആളാണെങ്കിൽ കുടുംബ ബജറ്റിന്റെ കാര്യത്തിൽ അവർക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു എന്നല്ല, എന്തെല്ലാം ചെയ്യാനുണ്ട് എന്ന് ഓരോരുത്തരും സ്വയം ചിന്തിക്കുമ്പോൾ വീട്ടിൽ പുതിയ സന്തോഷത്തിന്റെ പ്രഭാതങ്ങളും സായാന്തനങ്ങളും ഉണ്ടാകും.
0: പീസ് റേഡിയോയിൽ ഇനി ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ സൂക്തങ്ങൾ മനഃപ്പാടമാക്കുവാൻ നമുക്ക് ഏറെ സഹായകമായ ഹിഫ്ളുൽ ഖുർആനിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഹാഫിൽ ജാഫർ സലഫി നമ്മെ പഠിപ്പിക്കുന്നത് സൂറത്തു ഖാഫിലെ 29-ാമത്തെ ആയത്താണ്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഖുർആൻ ശ്രദ്ധിക്കാനും മനഃപ്പാടമാക്കാനും വേണ്ടി തയ്യാറായി നിൽക്കുന്ന വിദ്യാർത്ഥികളെ, സഹോദരങ്ങളെ, 50-ാമത്തെ അധ്യായം സൂറത്തു ഖാഫിലെ 28 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നാം മനഃപ്പാടമാക്കിയത്. എല്ലാ ദിവസവും ആദ്യ വചനം മുതൽ നിരന്തരമായി പാരായണം ചെയ്യുക എന്നുള്ളത് നമ്മുടെ മനഃപ്പാടത്തിന് നിർബന്ധമാണ് എന്ന് എല്ലാവർക്കും അറിയാം. എങ്കിലും നമ്മൾ അത് ശ്രദ്ധിക്കണമെന്ന് ആമുഖമായി വിടുമുണർത്തുകയാണ്. ഇൻഷാല്ലാ 29-ാമത്തെ ആയത്ത് ഇന്ന് നമുക്ക് മനഃപ്പാടമാക്കാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ മനഃപ്പാടമാക്കിയ 23-ാമത്തെ ആയത്ത് മുതൽ എല്ലാവർക്കും ഒന്ന് പാരായണം ചെയ്തുകൊണ്ട് തുടങ്ങാം ഇൻഷാ അല്ലാ.

0: ഇൻഷാല്ലാ 30-ാമത്തെ ആയത്ത് പഠിക്കാനായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ജസാകല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആൻ ഇതോടെ സമാപിക്കുന്നു. സൂറത്തു ഖാഫിലെ 29-ാമത്തെ ആയത്താണ് ഇന്നത്തെ എപ്പിസോഡിൽ ഹാഫിൽ ജാഫർ സലഫി നമ്മെ പഠിപ്പിച്ചത്.
2: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകും. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
3: പീസ് റേഡിയോ ശ്രോതാക്കൾ, ഇനി കേൾക്കുന്നത് തിരുനബിയോടൊപ്പം. അബൂ ദർദ റളിയല്ലാഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ 3 ഉപദേശങ്ങൾ. ഭാഗം 1. അവതരണം അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, മഹാനായ അബൂ ദർദ റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ 3 ഉപദേശങ്ങളിൽ ഒരു കാര്യം, ഒരു ഉപദേശം നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്, ശിർക്കൊരിക്കലും ജീവിതത്തിൽ കടന്നു വരരുത്, അതിനെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് അള്ളാഹുവിൻ റസൂൽ പഠിപ്പിച്ചതായി നമ്മൾ മനസ്സിലാക്കി. എന്നാൽ രണ്ടാമതായി കൊണ്ട് അബൂ ദർദ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന ഉപദേശം, വലാ തതുറുക്കി സ്വലാത്തൽ മക്തൂബത മുതഅമ്മിദ, ഒരിക്കലും ഫർള് നമസ്കാരങ്ങൾ മനഃപൂർവ്വം നീ ഉപേക്ഷിക്കരുത് എന്നുള്ളതാണ്. വമൻ തറഖഹ മുതഅമ്മിദ, നീ ബോധപൂർവ്വം നമസ്കാരം ഉപേക്ഷിച്ചാൽ, ഫഖദ് ബരിഇത മിൻഹു ദിമ്മ, നീ അല്ലാഹുവിൻ്റെ സംരക്ഷണത്തിൽ നിന്ന് ഒഴിവായവനാണ്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഇന്ന ലികുല്ലി അഹദിൻ മിനല്ലാഹി അഹ്ദൻ ബിൽ ഹിഫ്ളി വൽ കല, എല്ലാ അടിമകളെയും സഹായിക്കുക, സംരക്ഷിക്കുക എന്നുള്ള കാര്യം അല്ലാഹുവിൻ്റെ ഒരു ബാധ്യതാ നിർവഹണമാണ്. ഫഇദ അൽഖാ ബിയദിഹി ഇൽ തഹ്ലകത്, പക്ഷേ ഒരാൾ സ്വയം നശിച്ചുപോയാൽ, ഔ ഫഅല മാ ഹറമ അലൈഹി, അല്ലെങ്കിൽ നിഷിദ്ധമായ ഒരു കാര്യം അവൻ ചെയ്തു കഴിഞ്ഞാൽ, ഔ ഖാലഫ മാ അമറ ബിഹി, അല്ലെങ്കിൽ അവനോട് കൽപ്പിച്ച കാര്യത്തെ അവൻ ധിക്കരിച്ചാൽ, ഖദലതുഹു ദിമ്മത്തുല്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അവനോടുള്ള ഉത്തരവാദിത്തം അവിടെ തീർന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ്. അവനെ അല്ലാഹു സംരക്ഷിക്കുകയില്ല എന്ന് പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരു മുഅ്മിൻ എന്ന നിലക്ക് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അമല് നിസ്കാരമാണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അവ്വല മാ യുഹാസബു ബിഹി അൽ അബ്ദു യൗമിൽ ഖിയാമ മിൻ അമലിഹി, പരലോകത്ത് അന്ത്യനാളിൽ അവനെ വിചാരണ ചെയ്യുമ്പോൾ ആദ്യം അവനോട് ചോദിക്കുന്നത് അവൻ്റെ നമസ്കാരത്തെക്കുറിച്ചാണ്. ഫഇൻ സുലിഹത് ഫഖദ് അഫ്ലഹ വ അൻജഹ, ആ നിസ്കാരം ശരിയാക്കിയവൻ ബാക്കിയുള്ളതിലും വിജയിച്ചിട്ടുള്ളവനാണ്. വ ഇൻ ഫസദത്, ഇനി അതിൽ മോശമായി കഴിഞ്ഞാൽ, ഫഖദ് ഖാബ വ ഖസിറ, അവൻ തകർന്നത് തന്നെ അവൻ നശിച്ചു പോയിരിക്കുന്നു എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അവൻ്റെ ഫർദ് നമസ്കാരത്തിലെ ന്യൂനതകൾ പരിഹരിക്കാൻ അവന് സുന്നത്ത് നമസ്കാരങ്ങളുണ്ടോ എന്ന് അവിടുന്ന് പരിശോധിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഫർള് നമസ്കാരങ്ങൾ കൃത്യമായി നിസ്കരിക്കാൻ, സുന്നത്ത് നമസ്കാരങ്ങൾ അധികരിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. നോക്കൂ, നിങ്ങൾ അബൂ ദർദ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിൻ്റെ റസൂൽ 3-ാമതായി കൊണ്ട് പറഞ്ഞ ഉപദേശം, വലാ തശ്രിബിൽ ഖംറ, ഒരിക്കലും മദ്യം നീ കുടിക്കരുത് എന്നാണ്. ലഹരി ഉപയോഗിക്കരുത് ട്ടോ. ഫഇന്നഹ മിഫ്താഹുൻ ലികുല്ലി ശരിൻ, അത് എല്ലാ തിന്മകളുടെയും താക്കോലാണ്, എല്ലാ തിന്മകളിലേക്ക് കയറി ചെല്ലാനുള്ള ഒരു താക്കോലാണ് മദ്യം, ലഹരി എന്നുള്ളതൊക്കെ. അതുകൊണ്ട് ഒരിക്കലും നീ അത് ഉപയോഗിക്കരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഉമ്മുൽ ഖബായിസ്, തിന്മകളെ പ്രസവിക്കുന്ന മാതാവാണ് മദ്യം എന്നുള്ളത്. ഒരു മദ്യപാനി ഒരിക്കലും മദ്യപാനി മാത്രമല്ല, അവൻ്റെ മദ്യപാനം കാരണം ചിലപ്പോൾ അവനൊരു വ്യഭിചാരിയായി മാറിയേക്കാം, അവനൊരു കള്ളനായേക്കാം, ഒരു കൊലപാതകനായേക്കാം. കാരണം എല്ലാ വൃത്തികേടുകളെയും പ്രസവിക്കുന്ന മാതാവാണ് മദ്യപാനമെന്ന് പറയുമ്പോൾ ആ മദ്യം കൊടുത്ത് ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ പോലുമുണ്ട് എന്നുള്ളതാണ്. മദ്യത്തെ എതിർത്ത, മദ്യത്തോട് സ്നേഹം കാണിക്കരുത് എന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാമിലേക്ക് ആ വൃത്തികേടുകൾ ഉപയോഗിച്ചുകൊണ്ട് ദഅവത്ത് നടത്തുന്ന ആളുകൾ വരെ നമ്മുടെ സമൂഹത്തിലുണ്ട് പ്രിയമുള്ളവരെ. എന്തൊരു മ്ലേച്ഛകരമായ കാര്യമാണിത്. എന്താണ് ഇസ്ലാം മദ്യത്തോട് കാണിച്ച നിലപാട്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിൽ വിശ്വസിക്കുന്നവനാണോ, അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നവനാണോ, ഫലാ യജ്ലിസ് അലാ മാഇദതിൻ യശ്രിബു അലൈഹൽ ഖംറ്, കള്ള് വിളമ്പുന്ന ഭക്ഷണത്തളികക്കരു അരികിൽ ഇരിക്കാൻ പോലും പാടില്ല, അത് ഹറാമാണ് എന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് മദ്യപാനത്തെ ഇസ്ലാമിന് അത് അനുകൂലിക്കാൻ സാധിക്കുന്നത്? നോക്കൂ, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു, ഇന്നല്ലാഹ ഹറമൽ ഖംറ വസ്സമനഹ, അള്ളാഹു കള്ള് ഹറാമാക്കിയതോടൊപ്പം അത് മുഖേന ലഭിക്കുന്ന വരുമാനവും മുഴുവൻ വരുമാനങ്ങളും ഹറാമാക്കിയിരിക്കുന്നു എന്ന് അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അവിടുന്ന് പഠിപ്പിച്ചു, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഖംറി അശറതൻ, മദ്യത്തിൻ്റെ കാര്യത്തിൽ 10 വിഭാഗം ആളുകളെ അള്ളാഹു ശപിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് 10 വിഭാഗം ആളുകൾ? ആസിറഹ,

0: ആളുകളും മുഷ്തറാഹു അത് ആർക്ക് വേണ്ടിയാണോ വാങ്ങുന്നത് അവനും എല്ലാവരും ശപിക്കപ്പെട്ടവനാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. കള്ള്, അതുമായി ബന്ധപ്പെട്ട എല്ലാവിധ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിഷിദ്ധമാക്കിയിട്ടുണ്ട്, ഹറാമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശിർക്ക് ചെയ്യല്ലേ എന്ന് പറഞ്ഞു. കാരണം ശിർക്ക് ചെയ്താൽ എല്ലാ കർമ്മങ്ങളും ബാത്തിലാകുമെന്നാണ് റസൂലുള്ള പഠിപ്പിച്ചത്. നിസ്കാരം ഉപേക്ഷിക്കല്ലേ എന്ന് പറഞ്ഞു, കാരണം അതാണ് ആദ്യമായി വിചാരണക്കെടുക്കുന്ന ഇബാദത്ത് എന്നും ആ ഒരു കാര്യത്തിൽ നമസ്കാരത്തിൽ വിജയിച്ചാൽ മറ്റുള്ളതിലും വിജയിക്കും, ഇനി അതിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളതിലും പരാജയപ്പെടും എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. മദ്യം കുടിക്കരുത് എന്ന് പറഞ്ഞു, കാരണം മദ്യപിക്കുന്നവൻ്റെ നമസ്കാരം വെറുതെയാണ്, നമസ്കാരമില്ലെങ്കിൽ അവൻ്റെ സ്വർഗം അവിടെ ഇല്ലാതായി പോകുമെന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറ്റൊരു വാചകം, കള്ള് എല്ലാ തിന്മകളുടെയും മാതാവാണ് എന്ന് പറഞ്ഞിട്ട് വമൻ ശരിബഹ അത് കുടിച്ചാൽ ലം യഖബലില്ലാഹു മിൻഹു സലാതൻ അർബഈന യൗമൻ അവൻ്റെ 40 ദിവസത്തെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കുകയേയില്ല. വഇൻ മാത വഹിയ ഫീ ബത്നിഹി അവൻ്റെ വയറ്റിൽ ആ കള്ള് ഉണ്ടായിരിക്കെ അവൻ മരിച്ചു കഴിഞ്ഞാൽ മാത മൈത്തത്തൻ ജാഹിലിയ അവൻ്റേതൊരു ജാഹിലിയത്തിലുള്ള മരണമായിക്കൊണ്ട്, ഒരു കാഫിറിന്റെ മരണമായിക്കൊണ്ടായിരിക്കും അതിനെ എഴുതി തള്ളുന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നാം കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കണം. മദ്യം പല രോഗങ്ങൾക്കുള്ള ഔഷധമാണ് എന്ന നിലക്ക് പോലും അതിനെ ഉപയോഗിക്കരുത് എന്നാണ് അള്ളാഹു റസൂൽ കൽപ്പിച്ചിട്ടുള്ളത്. ഇന്നഹാ ദാഉൻ വലൈസതി ബിദവാ അത് മരുന്നല്ല, അത് രോഗമാണ്. ഏതെങ്കിലും രോഗത്തിന് മരുന്നായി നാം അതിനെ കാണുന്നുണ്ടെങ്കിൽ അതിലേറെ വലിയ രോഗങ്ങൾക്ക് അത് കാരണമാവുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതൊരൽപ്പം പോലും ഉപയോഗിക്കരുത് എന്നാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം. മാ അസ്കറ കസീറൻ വഖലീലുഹു ഹറാം കൂടുതൽ ഉപയോഗിച്ചാൽ ലഹരി ഉണ്ടാക്കുന്നത് അല്പം ഉപയോഗിച്ചാലും ഹറാം തന്നെയാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കാര്യങ്ങളെ കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കാൻ, സ്വഹാബത്തിൻ്റെ ജീവിതത്തെ മാതൃകയാക്കാൻ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അധ്യാപനങ്ങളെ കൃത്യമായി പഠിച്ചുകൊണ്ട് അതുവഴി ജീവിതം ക്രമീകരിക്കാൻ നാം തയ്യാറാവണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വഅഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് തിരുനബിയോടൊപ്പം അബൂദർദ റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ 3 ഉപദേശങ്ങൾ, ഭാഗം 1 അവതരിപ്പിച്ചത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.

0: Peace Radio. Tune to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: പീസ് റേഡിയോയിൽ ഇനി കഥ പറയാം. ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിമാകുന്നു. നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുസ്സലാം വീട്ടി.
2: അസ്സലാം വലൈക്കും റഹ്മത്തുല്ലാഹി വബറകാത്തുഹു. പ്രിയമുള്ള കൂട്ടുകാരെ, കഥ പറയാം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ടാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു, നീതിമാനായ ഖലീഫ എന്ന പുസ്തകത്തിലെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വിസ്ഡം സ്റ്റുഡൻസ് പുറത്തിറക്കിയിട്ടുള്ള ഈ പുസ്തകത്തിൽ ഉമർ റളിയല്ലാഹുവിനെ കുറിച്ചുള്ള കഥയുടെ ആദ്യ ഭാഗം നമ്മൾ കേട്ടുകഴിഞ്ഞു. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിമാവുന്നു എന്നതുമായി ബന്ധപ്പെട്ടതാണ്. നോക്കൂ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിൻ്റെ പ്രബോധനം ആരംഭിച്ചതോടെ ഖുറൈശികൾ മുസ്ലിങ്ങളെ ഉപദ്രവിക്കാൻ തുടങ്ങിയ കഥ നമുക്കറിയാലോ. ഈ സമയത്ത്

0: ഇസ്ലാമിന്റെ കടുത്ത ശത്രുവായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. ഈ പുതിയ വിശ്വാസം തങ്ങൾ ഇതുവരെ ആരാധിച്ചു പോന്നിരുന്ന ദൈവങ്ങളോടുള്ള എതിർപ്പായിട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു അപ്പോൾ കണക്കാക്കിയത്. ഉമറും ഈ പുതിയ മതം പ്രചരിപ്പിക്കുന്നത് തടയാൻ വേണ്ടി ശ്രമിച്ചു ആ സമയത്ത്, മറ്റുള്ള ഖുറൈശികളെ പോലെ തന്നെ. അങ്ങനെ അതിശക്തമായിട്ട് അദ്ദേഹം പ്രവാചകനെതിരെ പരസ്യമായിട്ട് എന്നെ പ്രതികരണങ്ങളൊക്കെ നടത്തിയിരുന്ന സമയമായിരുന്നു അത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, രണ്ടാലൊരു ഉമറിനെ, അതായത് ഒന്ന് അബൂജഹൽ അല്ലെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു, ഇവരെ കൊണ്ട് നീ ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണമേ എന്ന്. ശരിക്കും അള്ളാഹു ആ പ്രാർത്ഥന കേട്ടു. ഖത്താബിന്റെ കഴുത വിശ്വസിച്ചാലും മകൻ ഉമർ വിശ്വസിക്കുകയില്ലെന്ന് ആ സമയത്ത് മുസ്ലിങ്ങൾ പറയാറുണ്ടായിരുന്നു. കൂട്ടുകാരെ, പ്രവാചകനോടും ഇസ്ലാമിനോടും കടുത്ത ശത്രുതയുള്ള ഉമർ റളിയല്ലാഹു അൻഹുവിനെ മാറ്റിയത് എന്താണ്? എന്തുകൊണ്ടായിരിക്കും ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കാരണമായ കാര്യം ഓർമ്മയുണ്ടോ? അല്ലേ, വിശുദ്ധ ഖുർആൻ കേട്ടതാണല്ലേ. ഉമർ റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് ഇസ്ലാം സ്വീകരിച്ചത്? നോക്കൂ, മതം പ്രചരിപ്പിച്ചതിന് മുഹമ്മദിനെ കൊല്ലുന്ന ആളുകൾക്ക് ഖുറൈശികൾ 100 ഒട്ടകം ഇനാം പ്രഖ്യാപിച്ചു. ഊരിപ്പിടിച്ച വാളുമായി ഉമർ റളിയല്ലാഹു അൻഹു മുഹമ്മദ് നബിയെ തേടി ഇറങ്ങാണ്. വഴിയിൽ വെച്ച് നഅീം ഇബ്നു അബ്ദുല്ലാഹ എന്നൊരു വ്യക്തിയെ കണ്ടു. നഅീം ചോദിച്ചു, ഉമർ, താങ്കൾ എങ്ങോട്ടാണ്? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ മുഹമ്മദിന്റെ അടുത്തേക്കാണ്, അവന്റെ കഥ കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നഅീം ചോദിച്ചു, എന്തിനാണ്? പാടില്ല. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല, നീയും അവന്റെ വലയിലായോ? എങ്കിൽ നിന്നെയും ഞാൻ വെറുതെ വിടില്ല. അപ്പൊ നഅീം പറഞ്ഞു, ഞാൻ മാത്രല്ല, നിന്റെ സഹോദരി ഫാത്തിമയും അവളുടെ ഭർത്താവ് സായിദും ഇപ്പം മുഹമ്മദിന്റെ മതത്തിലാണ്. ആദ്യം നീ അവരെ പോയി നേരെയാക്ക്. ദേഷ്യം പൂണ്ട് ഉമർ റളിയല്ലാഹു അൻഹു അതിവേഗത്തിൽ ഫാത്തിമയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. ഫാത്തിമയുടെ വീട്ടിലെത്തിയപ്പോൾ കതക് ഉള്ളിൽ നിന്ന് അടച്ചിരിക്കുകയാണ്. ഉള്ളിൽ നിന്ന് നേരിയ ശബ്ദത്തിൽ ആരൊക്കെയോ സംസാരിക്കുന്നു. അവിടെ ഹബ്ബാബും ഫാത്തിമയും സായിദും ഖുർആനോതി പഠിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഉച്ചത്തിൽ കതകിൽ മുട്ടി. ഉമർ റളിയല്ലാഹു അൻഹു ആണെന്നറിഞ്ഞപ്പോ ഹബ്ബാബ് അകത്ത് കയറി ഒളിച്ചു. ഖുർആൻ വല്ല ഒളിപ്പിച്ചു വെച്ചു. ഫാത്തിമ വന്ന് വാതിൽ തുറന്നു. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഞാൻ അകത്തു നിന്നൊരു ശബ്ദം കേട്ടല്ലോ, അതെന്തായിരുന്നു? അപ്പോൾ ഫാത്തിമ, സഹോദരി ഫാത്തിമ പറഞ്ഞു, ഒന്നുമില്ല, ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾ മുഹമ്മദിന്റെ മതം സ്വീകരിച്ചു എന്ന് കേട്ടല്ലോ, അത് സത്യമാണോ? അപ്പോ സായിദ് പറഞ്ഞു, അതെ, സത്യമാണ്, ഞങ്ങൾ മുഹമ്മദിൽ വിശ്വസിച്ചിരിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു സായിദിനെ ആക്രമിക്കാനൊരുങ്ങി. ഭർത്താവിനെ രക്ഷിക്കാനായി ഫാത്തിമ ഉമർ റളിയല്ലാഹു അൻഹുവിനെ തടഞ്ഞു. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹു ഫാത്തിമയെ തട്ടിമാറ്റി. അവൾ നിലത്ത് വീണു, മുഖത്തുനിന്ന് രക്തം പൊടിഞ്ഞു. ഫാത്തിമ ഉമറിനോട് പറഞ്ഞു, ഞങ്ങളെന്ത് വേണേലും ചെയ്തോളൂ, പക്ഷേ ഇസ്ലാമിൽ നിന്ന് ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ നിനക്കൊരിക്കലും കഴിയില്ല. ഫാത്തിമയുടെ ഉറച്ച തീരുമാനത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ആ സമയത്തൊന്ന് പതറി. ഉമർ സഹോദരി അങ്ങേയറ്റം സ്നേഹിച്ചിരുന്നു. അവരുടെ മുഖത്ത് കണ്ട രക്തം ഉമർ റളിയല്ലാഹു അൻഹു മാനസിക പ്രയാസമുണ്ടാക്കി. അവർ വായിച്ചുകൊണ്ടിരിക്കുന്ന ഏടുകൾ ഉമർ റളിയല്ലാഹു അൻഹു തരാൻ ആവശ്യപ്പെട്ടു. കുളിച്ച് ശുദ്ധിയായി വന്നാൽ അവ നൽകാമെന്ന് ഫാത്തിമ പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു കുളിച്ച് ശുദ്ധിയായി വന്നു. ഫാത്തിമ ആ ഏടുകൾ നൽകി. സൂറത്തു ത്വാഹയിലെ ആദ്യത്തെ ആയത്തുകളായിരുന്നു അതിൽ. പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ മാറ്റങ്ങൾ വരുത്തി. മുഹമ്മദിനെ കാണണമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ആവശ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഉമർ, സന്തോഷിക്കുക, നിന്നെക്കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ നടത്തിയ പ്രാർത്ഥന ഫലിച്ചിരിക്കുന്നു. ഉമറിനെയും കൂട്ടി ഹബ്ബാബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പോയി. നബിയെ കണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ഷഹാദത്ത് ചൊല്ലി ഇസ്ലാം സ്വീകരിച്ചു. പ്രിയ കൂട്ടുകാരെ, ഉമർ റളിയല്ലാഹുവിനെ മാറ്റിയത് വിശുദ്ധ ഖുർആനിലെ ഏതാനും ചില ആയത്തുകളാണ്. ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താറുണ്ടോ, മാറ്റം വരുത്തിയിട്ടുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ടതാണ്. തീർച്ചയായും ഈ ഖുർആൻ ഏറ്റവും ശരിയായതിലേക്ക് വഴി കാണിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന സത്യവിശ്വാസികൾക്ക് വലിയ പ്രതിഫലമുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഉമർ റളിയല്ലാഹുവിനെ കുറിച്ചുള്ള ചരിത്രത്തിലെ ഉമർ റളിയല്ലാഹുവിന്റെ ഇസ്ലാം സ്വീകരണവുമായി ബന്ധപ്പെട്ട കഥയാണ് നമ്മൾ കേട്ടത്. മറ്റു കഥ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് കഥ പറയാം. ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിമാകുന്നു. ഈ വിഷയത്തിൽ കഥ അവതരിപ്പിച്ചത് അബ്ദുസ്സലാം വീട്ടി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: Thank you. ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നു വേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു.

0: മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷേ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: രാത്രി ഏകദേശം 2 മണി പിന്നിട്ട് കാണും. അയാൾ തന്റെ വിരിയിൽ നിന്ന് എണീറ്റു. വിരിയിൽ നിന്ന് എണീറ്റ് പുറത്തേക്ക് പോകുമ്പോൾ മൂത്രമൊഴിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഉറങ്ങാതെ കിടക്കുന്ന ഈ രാത്രി ഒന്ന് നിശ്വസിക്കാനായിരിക്കും അയാൾ പുറത്തു പോകുന്നതെന്ന് ഭാര്യ വിചാരിച്ചു. തന്റെ ആടിനെ കെട്ടിയ കയറ് അഴിച്ച് അയാൾ പതിയെ വീടിന്റെ പിൻഭാഗത്തേക്ക് പോയി. ഒരു മാവിൻ കൊമ്പിൽ ഒരു മുളം കയറിൽ അയാളുടെ ജീവിതം അവസാനിപ്പിച്ചു. നേരം വെളുത്തപ്പോൾ ഭർത്താവിനെ അന്വേഷിച്ച് അവസാനം വെറുങ്ങലിച്ച് നിൽക്കുന്ന ഉറുമ്പരിച്ച ശരീരം, അദ്ദേഹത്തെ കാണാതെ അസ്വസ്ഥരായി ഭാര്യയും മക്കളും കുടുംബങ്ങളും തെരഞ്ഞപ്പോൾ മരക്കൊമ്പിൽ തൂങ്ങിയാടുന്ന അദ്ദേഹത്തിന്റെ മൃതശരീരത്തിന്റെ താഴെയിരുന്ന് ആ സ്ത്രീ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനിതൊക്കെ ചെയ്തു എന്ന്. ഉത്തരം അദ്ദേഹത്തിന്റെ തന്നെ തലയിണക്ക് താഴെ എഴുതി വെച്ച കുറിപ്പിലുണ്ടായിരുന്നു. ഞാൻ പോവാണ്, എനിക്കിനി ആരോടും കടം ചോദിക്കാൻ വയ്യ. 1 ജൂണിന് സ്കൂൾ തുറക്കുമ്പോൾ മക്കളെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടായിക്കോളും. നീ വിഷമിക്കണ്ട, ഒക്കെ ശരിയാവും. ഞാൻ പോട്ടെ. അയാൾ ചെയ്തത് ഒരു മണ്ടത്തരമായിരുന്നു. അയാൾ ചെയ്തത് അയാളെ തന്നെ നഷ്ടപ്പെടുത്തലായിരുന്നു. ആരോടെങ്കിലും ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ, പറഞ്ഞിരുന്നെങ്കിൽ അയാൾക്ക് വലിയ പരിഹാരങ്ങൾ കിട്ടുമായിരുന്നു. അയാളുടെ ബോഡി ഇൻക്വസ്റ്റ് കഴിഞ്ഞ്, അയാളുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ആൾക്കൂട്ടം അയാളെ മണ്ണിൽ വെച്ച് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കാരുണ്യ നിധി ശേഖരിച്ചു, കുടുംബത്തിനൊരു വീട് വെച്ചു കൊടുത്തു. മക്കളും കുടുംബവുമൊക്കെ നീറുന്ന ഒരു മനസ്സുമായി ഒരുപക്ഷെ ഇന്നും ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. ഞാൻ പറയുന്നത്, നമുക്കൊക്കെ ചില നൊമ്പരങ്ങൾ ഉണ്ടാകും, ചില വേദനകൾ ഉണ്ടാകും, പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇത് റബ്ബിനോട് പറയാൻ ആദ്യം ശ്രമിക്കുകയും അതോടൊപ്പം നമുക്ക് ഏറ്റവും നന്നായി സംസാരിക്കാവുന്ന വ്യക്തികളോട് തുറന്നു പറയുകയും ചെയ്ത് പരിഹാരത്തിനു വേണ്ടി പറയുകയും പ്രതീക്ഷിക്കുകയും കാത്തിരിക്കുകയും പണിയെടുക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ വഴി. ഒരിക്കലും ആത്മഹത്യയുടെ വഴികളിലേക്ക് നടക്കലോ, വിഷാദരോഗിയായി എല്ലാം നഷ്ടപ്പെടുത്തലോ, അല്ലെങ്കിൽ വിധിയെ പഴിക്കലോ, റബ്ബിനെ ചീത്ത പറയലോ ഒന്നുമല്ല. നല്ല പഠനങ്ങളും നല്ല അന്വേഷണങ്ങളും ആത്മീയമായ പുതിയ ജീവിതത്തിന്റെ വഴിയുമൊക്കെ നമുക്ക് നൽകുന്നത് ഇത്തരം കരുത്തായിരിക്കും. അത്തരം യാത്രകൾക്ക്, അത്തരം ശ്രദ്ധകൾക്ക് ഇനിയും അവസരമുണ്ടാകട്ടെ എന്ന് ഈ ഘട്ടത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
3: പീസ് റേഡിയോ സ്വരം, ഇസ്ലാമിന്റെ സുന്ദരമായ ആദർശ ശബ്ദം മനോഹരമായ വരികളിലൂടെ ശ്രോതാക്കളിൽ എത്തിക്കുന്ന സ്വരത്തിൽ ഇന്ന് അഖിലാണ്ടനാഥൻ അല്ലാഹു എന്ന് തുടങ്ങുന്ന ഗാനമാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. ഗാനം ആലപിക്കുന്നത് സാഹിൽ സലഫി കൊല്ലം.

0: ജസാക്കല്ലാഹു ഖൈറ. നിങ്ങൾ കേട്ടത് സ്വരം. അഖിലാണ്ടനാഥൻ അല്ലാഹു എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഇന്ന് സ്വരത്തിലൂടെ ശ്രോതാക്കൾ കേട്ടത്. ഗാനം ആലപിച്ചത് സാഹിൽ സലഫി, കൊല്ലം.
1: പീസ് റേഡിയോ കാതൂർക്കുക ഖുർആൻ പാഠങ്ങൾ കേൾക്കുക, അനുസരിക്കുക, ജീവിത വിജയം നേടുക എന്ന വിഷയം ആസ്പദമാക്കി സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയുടെ പ്രഭാഷണം.
2: الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحبه أجمعين أما بعد പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ ഖുർആനിലെ 8-ാം അധ്യായം സൂറത്തുൽ അൻഫാലിലെ 20 മുതൽ 24 വരെയുള്ള വചനങ്ങളും അവയുടെ ചെറിയ രൂപത്തിലുള്ള ഒരു വിശദീകരണവുമാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നാം മനസ്സിലാക്കുവാൻ ഉദ്ദേശിക്കുന്നത്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമർഹിക്കുന്ന ചില ആശയങ്ങളാണ് ഈ വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. 20-ാമത്തെ വചനം നമുക്ക് നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ. അപ്പോൾ വിശ്വാസികളായ, ഈമാൻ സ്വീകരിച്ച ആളുകളോടുള്ള അല്ലാഹുവിൻ്റെ ആഹ്വാനമാണിത്. അതുകൊണ്ട് മുഅ്മിനുകളാണ് എന്ന് പറയുന്ന, അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾക്കെല്ലാം ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് എന്ന് മനസ്സിലാക്കുക. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്? അത്വീഉല്ലാഹ വറസൂലഹു, നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം. അല്ലാഹുവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെല്ലാം, ഖുർആനിലൂടെ പ്രവാചകനിലൂടെ നൽകപ്പെട്ടിട്ടുള്ള നിയമനിർദ്ദേശങ്ങളെല്ലാം പാലിക്കണം. അതേപോലെ തന്നെ വറസൂലഹു, റസൂലിനെ അനുസരിക്കണമെന്ന് പറഞ്ഞാൽ പ്രവാചകൻ്റെ ചര്യ, പ്രവാചകൻ്റെ വാക്കും പ്രവാചകൻ്റെ പ്രവൃത്തികളും അതെല്ലാം നാം ചര്യയായി സ്വീകരിച്ച് ജീവിതത്തിൽ അനുധാവനം ചെയ്യണം. ശേഷം പറയുന്നത്, വല തവല്ല അൻഹു വഅൻതും തസ്മഊൻ, നിങ്ങൾ പ്രവാചകനിൽ നിന്ന് തിരിഞ്ഞു കളയരുത്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കെ എന്ന് പറഞ്ഞാൽ സത്യസന്ദേശം കേട്ടുകൊണ്ടിരിക്കെ നിങ്ങൾ പ്രവാചകനിൽ നിന്ന് മുഖം തിരിച്ചു കളയരുത്. ഇത് എക്കാലഘട്ടത്തിലുമുള്ള സത്യവിശ്വാസികൾക്ക് ബാധകമായ ഒരു വിഷയമാണ്. പ്രവാചകന്റെ ചര്യകൾ മനസ്സിലാക്കുമ്പോൾ, പ്രവാചകന്റെ ഹദീസുകൾ കേൾക്കുമ്പോൾ അതിനോട് ഒരു അവഗണനാ സ്വഭാവം വെച്ചു പുലർത്തുകയും അതിൽ നിന്ന് മുഖം തിരിച്ചു കളയുകയും അതിനെ അവഗണിക്കുകയും ചെയ്യുക എന്നത് നമുക്ക് ഒരിക്കലും പാടില്ലാത്തതാണ്. നാം വിശ്വാസികളാണെങ്കിൽ പ്രവാചക വചനങ്ങൾക്ക് നമ്മൾ കാതോർക്കണം, അത് ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുകയും ചെയ്യണം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം. നിങ്ങൾ ഒരിക്കലും പ്രവാചകന്റെ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കെ അദ്ദേഹത്തിൽ നിന്ന് മുഖം തിരിച്ചു കളയരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലും പ്രവാചകന്റെ കാലശേഷം പ്രവാചകന്റെ ഹദീസുകളും ചര്യകളും കേൾക്കുന്ന സന്ദർഭത്തിലും ഇത്തരത്തിലുള്ള ഒരു നിഷേധ സ്വഭാവം സത്യവിശ്വാസികൾക്ക് പാടില്ല എന്ന വലിയ കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല 20-ാമത്തെ വചനത്തിലൂടെ പഠിപ്പിക്കുന്നത്. 21-ൽ അല്ലാഹു ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു, വലാ തക്കൂനു കല്ലദീന ഖാലു സമിഅനാ വഹും ലാ യസ്മഉൻ, ഞങ്ങൾ കേട്ടിരിക്കുന്നു എന്ന് പറയുകയും യാതൊന്നും കേൾക്കാതിരിക്കുകയും ചെയ്തവരെ പോലെ നിങ്ങളാവരുത് എന്ന് പറഞ്ഞാൽ കേവലം ചെവികൊണ്ട് കേൾക്കുകയും എന്നിട്ട് ഞങ്ങൾ കേട്ടു എന്ന് പറയുകയും എന്നാൽ കേട്ടതിൻ്റെ യാതൊരു അടയാളവും ജീവിതത്തിലില്ലാത്ത വിധം അതിനെ അവഗണിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പോലെ നിങ്ങളാവാൻ പാടില്ല. കാരണം നാം ഒരു കാര്യം കേൾക്കുന്നത് എന്തിനാണ്? ആ കേൾവിയിലൂടെ നമുക്ക് ലഭിച്ച അറിവ് നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം, അപ്പോഴാണ് അത് ശരിയായ കേൾവിയായി തീരുന്നത്. എന്നാൽ മനസ്സിൽ താൽപ്പര്യമില്ലാതെ, മനസ്സിൽ ഇഷ്ടമില്ലാതെ എന്തൊക്കെയോ ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി കേൾക്കുന്നതായി അഭിനയിക്കുന്ന പല ആളുകളുമുണ്ട്. യഥാർത്ഥത്തിൽ അവരുടെ മനസ്സോ അവരുടെ നല്ലതായ നിയ്യത്തുകളോ അവിടെയില്ല, മറിച്ച് കേൾക്കുന്നതായി അവർ നടിക്കുകയും കേട്ടു എന്ന് സത്യവിശ്വാസികളോട് പറയുകയും ചെയ്യുന്നു എന്ന് മാത്രം. അങ്ങനെയുള്ള കപടന്മാരുടെ സ്വഭാവം നിങ്ങൾക്കുണ്ടാവരുത്. നിങ്ങൾ യാതൊന്നാണോ പ്രവാചകനിൽ നിന്ന് കേൾക്കുന്നത്, മനസ്സിലാക്കുന്നത്, അതിനെ ശരിക്കും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ഒന്നും കേൾക്കാതെ, മനസ്സിലാക്കാതെ, വിലയിരുത്താതെ, വെറുതെ നാവുകൊണ്ട് കേട്ടു എന്ന് പറയുന്നവരെ പോലെ ഒരിക്കലും നിങ്ങൾ ആവരുത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. 22-ാമത്തെ വചനത്തിൽ ഒരല്പം കൂടി ശക്തമായ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ഗൗരവം നമുക്ക് വിശദീകരിച്ചു തന്നു. ഇന്ന ശർറദ്ദവാബി ഇൻദല്ലാഹ് അസ്സുമുൽ ബുക്മുല്ലദീന ലാ യാഖിലൂൻ. തീർച്ചയായും ജന്തുക്കളുടെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മോശമായവർ ചിന്തിച്ചു മനസ്സിലാക്കാത്ത ഊമകളും ബധിരന്മാരുമാകുന്നു. ശ്രദ്ധിക്കുക, ജീവികളിൽ ഏറ്റവും നികൃഷ്ടജീവി, ആ നികൃഷ്ടജീവിയാകാൻ കഴിയുന്നത് മനുഷ്യന് മാത്രമാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ പഠിപ്പിക്കുന്നത്. എന്താണ് അവരുടെ സ്വഭാവം? അവർ അസ്സും, അതേപോലെ തന്നെ അൽ ബുഖ് അല്ലദീന ലാ യഅഖിലൂൻ. ഒന്നവർ ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ല, അതേപോലെ തന്നെ അവർ ഊമകളാണ് എന്ന് പറഞ്ഞാൽ സത്യം ഒരിക്കലും പറയുകയില്ല. അതേപോലെ തന്നെ ബദിരന്മാരാണ്, അവർ സത്യം കേൾക്കുകയില്ല. അതേപോലെ തന്നെ അവർ സത്യത്തെ സംബന്ധിച്ച് ചിന്തിക്കുകയോ മനസ്സിലാക്കുകയോ ആലോചിക്കുകയോ ചെയ്യുന്നില്ല. ഇങ്ങനെ അള്ളാഹു നൽകിയ കണ്ണിനെ ഉപയോഗപ്പെടുത്താതെ, അള്ളാഹു നൽകിയ കാതിനെ ഉപയോഗപ്പെടുത്താതെ, അള്ളാഹു നൽകിയ ചിന്താശേഷിയെ ഉപയോഗപ്പെടുത്താതെ ജീവിക്കുന്ന, ഇതെല്ലാം ഉണ്ടായിട്ടും അത് ഉപകാരപ്പെടാത്ത മനുഷ്യന്മാരാണ് ജന്തുക്കളുടെ കൂട്ടത്തിലെ ഏറ്റവും നികൃഷ്ട ജീവികൾ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ട് മോശമായ ജീവി എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ കഴുതയോ നായയോ ഒന്നുമല്ല. അതിനേക്കാളൊക്കെ മോശമാകാൻ മനുഷ്യർക്ക് സാധിക്കും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ വചനത്തിലൂടെ പഠിപ്പിക്കുന്നത്. 23-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു, വലൗ അലിമല്ലാഹു ഫീഹിം ഖൈറൻ ലഅസ്മഅഹും വലൗ അസ്മഅഹും ലതവല്ലൗ വഹും മുഅരിദൂൻ. അവരിൽ അള്ളാഹു വല്ല ഖൈറും കണ്ടിരുന്നെങ്കിൽ, നന്മയുള്ളതായി അള്ളാഹു അറിഞ്ഞിരുന്നെങ്കിൽ, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു തആല അവരെ കേൾപ്പിക്കുമായിരുന്നു. എന്നാൽ അവർ കേട്ടാൽ പോലും, അല്ലെങ്കിൽ അള്ളാഹു അവരെ കേൾപ്പിച്ചാൽ പോലും അവർ അവഗണിച്ചുകൊണ്ട് പിന്തിരിഞ്ഞു കളയും എന്നാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഹൃദയങ്ങളെ സംബന്ധിച്ച് കൃത്യമായി അറിയുന്നവൻ അള്ളാഹു സുബ്ഹാനഹു തആലയാണ്. സത്യം മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആളുകളെ അള്ളാഹു സത്യം കേൾക്കാനുള്ള, മനസ്സിലാക്കാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് നൽകി അനുഗ്രഹിക്കും. എന്നാൽ മനസ്സിൽ അങ്ങനെ ഒരു ആത്മാർത്ഥമായ ചിന്തയില്ലാത്ത ആളുകൾക്ക് ഒരിക്കലും സത്യം കേൾക്കാനോ മനസ്സിലാക്കുവാനോ സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മുടെ ഹൃദയവും നമ്മുടെ നിയ്യത്തും നന്നാക്കി തീർക്കണമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്. 24-ൽ ആ വിഷയത്തെ ക്രോഡീകരിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്, യാ യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും ലിമാ യുഹ്യീകും. നിങ്ങൾക്ക് ജീവൻ നൽകുന്ന വിഷയത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു തആലയും പ്രവാചകനും നിങ്ങളെ വിളിക്കുമ്പോൾ ആ വിളിക്ക് നിങ്ങൾ ഉത്തരം നൽകണം എന്നാണ്. അപ്പോൾ അള്ളാഹുവിന് നമ്മൾ ഉത്തരം ചെയ്യുമ്പോൾ, പ്രവാചകന്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് നമ്മളതിന് ഉത്തരം ചെയ്യുമ്പോൾ, യഥാർത്ഥത്തിൽ നാം ശരിയായ ഒരു ജീവിത വിജയമാണ് നേടിയെടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇഹത്തിലും പരത്തിലും സുഖത്തോടുകൂടി ആനന്ദത്തോടുകൂടി നമുക്ക് ജീവിക്കാൻ കഴിയണമെങ്കിൽ നാം അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകിയേ മതിയാകൂ, പ്രവാചകന്റെ ചര്യകളെ പിൻപറ്റിയേ മതിയാകൂ. അതുകൊണ്ട് നല്ലത് കേൾക്കുക, പ്രവാചകന് ഉത്തരം നൽകുക, ജീവിത വിജയം നേടുന്ന ആളുകളായി നമ്മൾ മാറുക. ഈ ഒരു സന്ദേശമാണ് സൂറത്തുൽ അൻഫാലിലെ 20 മുതൽ 24 വരെയുള്ള വചനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സത്യവിശ്വാസികൾ ഈ വിഷയത്തിൽ ഏറെ താല്പര്യം കാണിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ജസാകുമുല്ലാഹു ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഖുർആൻ പാഠങ്ങൾ, അവതരിപ്പിച്ചത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി. വിഷയം കേൾക്കുക, അനുസരിക്കുക, ജീവിത വിജയം നേടുക.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്ത മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചു വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ, ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിനു പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
2: പീസ് റേഡിയോ, വർഷങ്ങളുടെ സജീവ സക്രിയത, മലയാളിയുടെ മതപരവും സാമൂഹ്യവുമായ കേൾവിയുടെയും കാഴ്ചയുടെയും പൊതുവിടങ്ങളിൽ സ്ഥിര സാന്നിധ്യം. 400,000-ൽ പരം റേഡിയോ ആപ്പ് ഡൗൺലോഡ്, പ്രതിദിനം 10,000-ക്കണക്കിന് ശ്രോതാക്കൾ, 60,000-ൽ പരം സ്ഥിരം പ്രോഗ്രാമുകൾ, 50,000-ലേറെ സ്ഥിരം അവതാരകർ, 100,000-ൽ പരം പിന്നണി പ്രവർത്തകർ. ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കാൻ ആരോഗ്യ ചിന്തകൾ, ആരോഗ്യ വിചാരം, ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം, ജോലി നേടാൻ സഹായത്തിന് ദിശ സർക്കാർ സേവനം വഴികാട്ടി, സാങ്കേതിക രംഗത്തെ ചലനങ്ങൾ അറിയാൻ IT ജാലകം, സർക്കാർ നൽകുന്ന സഹായങ്ങളും സേവനങ്ങളും അടുത്തറിയാൻ ജനക്ഷേമം, യാത്രകളുടെ വശ്യലോകത്ത് മിഴിത്തുറക്കാൻ ദൃശ്യം, കുടുംബത്തിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ പ്രായോഗിക പരിഹാരം സ്നേഹക്കൂട്, കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വനിതകൾക്കും മുതിർന്നവർക്കും പൊതുസമൂഹത്തിനും അനുഗുണമായ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ, പ്രക്ഷേപണശേഷം 24 മണിക്കൂർ റീവൈൻഡ് കേൾവി. പീസ് റേഡിയോയിൽ നിങ്ങൾക്കുമിടമുണ്ട് സാങ്കേതികം, പോസ്റ്റ് ഡിസൈനിങ്, ആങ്കറിംഗ്, അവതാരകൻ, പരസ്യമെഴുത്ത്, വായന, നവീനാശയം, സാമ്പത്തിക മേഖലകളിൽ. ബന്ധപ്പെടുക 9020840840, മെയിൽ hello@peaceradio.com, www.peaceradio.com. വഴിതെറ്റിക്കാത്ത കൂട്ടുകാരൻ, ലോകത്തിന്റെ ഏത് മൂലയിലും സദാ കൂട്ട്. കാതോർക്കുക യാഥാർത്ഥ്യത്തിലേക്ക്. പീസ് റേഡിയോ.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: മറ്റുള്ളവരെ കൊണ്ട് ഒരുപാട് ഉപകാരം നേടുന്ന ആളുകളുണ്ടാവും. അവരുടെ അടുക്കൽ നിന്ന് സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളും അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നേടുന്ന ആളുകളുണ്ടാവും. പക്ഷെ അങ്ങനെയുള്ള ആളുകൾ അവരടുത്ത് ഒരു തെറ്റ് കാണുമ്പോൾ, അല്ലെങ്കിൽ അവരിൽ നിന്ന് മോശമായ അങ്ങനെ എന്തെങ്കിലും സമീപനങ്ങൾ ഉണ്ടാകുമ്പോൾ, അതിനോട് എതിർക്കാൻ അവർ വല്ലാതൊരു വിമുഖത കാണിക്കും. എന്ന് വെച്ചാൽ അവരടുത്ത് നിന്ന് കിട്ടുന്ന ഉപകാരം എനിക്ക് സ്റ്റോപ്പായി പോകുമോ എന്നുള്ളൊരു ചിന്തയിൽ എന്ത് ചെയ്യും അവർ, പിന്നെ ആ ചെയ്യുന്ന തെറ്റിനെ അങ്ങനെ അറിഞ്ഞോ അറിയാതെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. യഥാർത്ഥത്തിൽ അവരോട് ആത്മാർത്ഥമായൊരു സ്നേഹമാണോ അതിലൂടെ അവർ കാണിക്കുന്നത്?
4: എന്തായാലും വലിയ ചിന്തക്ക് അവസരം നൽകുന്നൊരു സംഗതിയാണ് ചെറിയ കാര്യമാണെങ്കിലും ഇല്ലുള്ളത്. അതായത് പൊതുവെ എന്താ വെച്ചാൽ, ഈ നമുക്ക് ഉപകാരം ഇങ്ങനെ കിട്ടുക ഒരാളടുത്തു നിന്ന്, പിന്നെ നമ്മളെന്ത് ചെയ്യുക, അയാളെന്ത് ചെയ്യുന്നു അതിനൊക്കെ വഴിപ്പെട്ട് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നൊരവസ്ഥയിൽ ജീവിച്ചു പോകുന്നൊരവസ്ഥ വലിയ അപകടമാണ്. കാരണം ഏതൊരു വിശ്വാസി അയാൾക്കും അല്ലാത്ത ആൾക്കാണെങ്കിലും അയാൾക്കൊരു നിലപാടും ഒരു ആദർശവും ഒരു സ്റ്റാൻഡും ഉണ്ട്. അയാൾക്ക് ഇനി എത്ര ഉപകാരം ഒരാൾ ചെയ്ത് കൊടുക്കട്ടെ, ഉപകാരം ചെയ്യാത്ത ആളാവട്ടെ, അയാൾ പിന്നെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാളുള്ളത് ഉള്ളതുപോലെ പറയാന്നുള്ളത് അയാളെ പിന്നെ വ്യക്തിപരമായ ഫർള് അയിനായ ബാധ്യതയാണ്. അപ്പം അത് അയാൾക്ക് പിന്നെ ഒരുപാട് ഉപകാരം ചെയ്ത ആളാണ്. അപ്പം ഇനി അയാളോടിപ്പോൾ ഞാൻ അത് പറഞ്ഞാൽ എൻ്റെ ഉപകാരം അത് മുടങ്ങോ മുട്ടിപ്പോകോ, എനിക്ക് അയാൾ ഒരുപാട് സഹായം ചെയ്തു, എന്നെ പഠിക്കാനുള്ള സഹായമൊക്കെ ചെയ്തതെന്ന അയാളാണ്. ഇപ്പോൾ പിന്നെ എന്നെ പിന്നെ ആ ഒരു ജോലിയിലേക്ക് എത്തിക്കാൻ എനിക്ക് പറഞ്ഞതും അവിടേക്ക് എന്നെ കൊണ്ടുപോയതൊക്കെ അയാളാണ്. അങ്ങനത്തെ ഒരാളെന്ന് വിചാരിക്കുക, അങ്ങനത്തെ ഒരാൾ എന്ത് ചെയ്യാണ്, ഇസ്ലാം പഠിപ്പിക്കാത്ത ഒരു കാര്യം ചെയ്യുകയാണ്, അല്ലെങ്കിൽ നിഷിദ്ധമായ ഒരു സംഗതിയിൽ പലിശയിൽ അയാൾ അകപ്പെടുന്നുണ്ട്, അത് ഇയാൾക്കറിയും. അപ്പോൾ ഇയാളത് അതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്താത്ത അവസ്ഥയിൽ ഇങ്ങനെ അയാളൊരു ഉപകാരം ശ്രദ്ധിച്ച ആളല്ലേ എന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കുന്നൊരവസ്ഥ വിശ്വാസം സംബന്ധിച്ചിടത്തോളം വലിയ ഗൗരവമായ ഒരു തെറ്റ് കൂടിയാണ്. അപ്പോൾ ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും ഉള്ളതുപോലെ പറഞ്ഞ് മറ്റയാൾ ഉപകാരം ചെയ്തത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അയാളെ നന്മ പഠിച്ചോ സ്വീകരിക്കട്ടെ, അത് പഠിച്ചോ കബൂലാക്കട്ടെ, അതിനൊക്കെ പ്രാർത്ഥന വേണം, അയാൾക്ക് ഇനി നന്മ കിട്ടും. പക്ഷേ നമ്മളെന്ത് ചെയ്യണം, നമ്മൾ ഉൾക്കൊണ്ട കാര്യം അത് ആരാണെങ്കിലും അവിടെ ഇങ്ങനെ ഒരു എന്താ പറയുക, ഇങ്ങനത്തെ കാര്യം ഒന്ന് ഇന്നത്തെ കാലത്ത് വ്യാപകമായി നടക്കുന്നുണ്ട് കേട്ടോ.
3: തീർച്ചയായിട്ടും.
4: അതായത് ഒരു ഇത് ശരിക്ക് ഇത് എവിടേക്ക് എത്തിക്കുന്നറിയോ, ഈ അപകടം ഒരു പിന്നെ ഒരു കാറ്റാടി രൂപത്തിൽ ഒരു നിലപാടില്ലാതെ ആദർശമില്ലാത്ത ജീവിതത്തിലേക്ക് എത്തിക്കുമെന്ന് മാത്രമല്ല, ഒരു ലിബറൽ ചിന്തയിലേക്ക് വരെ എത്തിക്കാൻ കാരണമാക്കുന്ന ഒരു സമീപന രീതിയാണ് ഈ പറഞ്ഞ സംഗതി.
3: സ്വാർത്ഥത കൂടും ചെയ്യും.
4: യെസ്
3: അല്ലേ, എനിക്കിൻ്റെ കാര്യം, മറ്റുള്ളവനെ ഇനി എന്ത് നശിക്കുക തകരുക എന്ത് ചെയ്തോട്ടെ, എനിക്ക് അടുത്ത് നിന്ന് കിട്ടേണ്ടത് കിട്ടണം.
4: അതെ അതെ,
3: അങ്ങനെയുള്ളൊരു വലിയ സ്വാർത്ഥതയിലേക്കും അത് നമ്മൾ എത്തിക്കുന്നുള്ളതാണ്.
4: അതെ, പലപ്പോഴും എന്താ വെച്ചാൽ ഇന്നത്തെ വിദ്യാർത്ഥി തലമുറകൾക്കിടയിൽ, ക്യാമ്പസിലെ വിദ്യാർത്ഥി തലമുറകൾക്കിടയിൽ ഇത് വളരെ വ്യാപകമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
3: തീർച്ചയായിട്ടും.
4: ഓരോ ഈ ഏഴാം ക്ലാസ് അല്ല ചെറിയ ക്ലാസ് മുതൽ തന്നെ ഉണ്ട് ഇന്നത്തെ കാലത്ത് പറയുമ്പോൾ, മുമ്പൊക്കെ ഒരു ഏഴാം ക്ലാസ് മുതൽ എന്നൊക്കെ പറയല് ഒരു ഗ്യാങ് സൃഷ്ടിക്കപ്പെടും, പിയർ ഗ്രൂപ്പ്. എന്നിട്ട് അതിൽ എന്തുണ്ടാവും, ആ കുട്ടി നല്ലൊരു കുട്ടിയായിരിക്കും ചില കുട്ടികൾ, അവർ ഈ ഗ്യാങ്ങിനൊപ്പം കൂടിയിട്ട് പിന്നെന്ത് ചെയ്യാണ്, അവരുടെ നിന്ന് അതിൽ ആ ഗ്യാങ്ങിൽപ്പെട്ട ഒരുപാട് ആൾക്കാർ പൈസ ഉള്ള ചങ്ങാതിമാരും ഫ്രണ്ട്സ് സർക്കിളൊക്കെ ഉണ്ടാവും. ഇനി പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറി കോളേജ് തലത്തിലേക്കൊക്കെ പോകുമ്പം, അപ്പം അവരെ കൂടെയാണ് കൂടുകയാണ്, അവനൊപ്പം കൂടിയാലേ എന്ത് ചെയ്യുള്ളൂ, ഓനെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ, അവനക്ക് അവിടേക്ക് എത്താം, വിചാരിച്ചതൊക്കെ പോകാം. അങ്ങനെ ഇങ്ങനെ കൂടി നല്ലൊരു കുട്ടിയായിരുന്നു, പിന്നെ അവൻ്റെ കൂടെ ഇങ്ങനെ കൂടി കൂടി അവൻ്റെ സ്റ്റാൻഡിലേക്ക് ഇവന് എത്തുകയാണ്. അപ്പം അവൻ്റെ നിലപാടും ഇതൊക്കെ എന്ത് ചെയ്യണം, അവനക്ക് വേണ്ടി അവൾ മാറ്റി വെക്കുകയാണ്. പിന്നെ അവന് കേടായി പോകുന്നൊരവസ്ഥയിലേക്ക് എത്തുകയാണ് കുട്ടികളെ സംബന്ധിച്ച്. ഇതേമാതിരി പ്രായമുള്ള ആൾക്കാരെ സംബന്ധിച്ചും ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഇന്നത്തെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ വിശ്വാസം സംബന്ധിച്ചിടത്തോളം ഈ ഒരു നിലപാട് ഒരിക്കലും ഒട്ടും ശരിയല്ലാത്തതാണ്.
1: പീസ് റേഡിയോയിൽ എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഫ്രിഡ്ജ് ഒന്ന് തുറന്നു നോക്കിയാൽ പല പല ഭക്ഷണങ്ങളുടെ ബാക്കിയിരിപ്പുകൾ അവിടെ ഉണ്ട്. അടുപ്പത്തൊന്ന് പോയി നോക്കിയാൽ അവിടെയും കുറച്ച് ബാക്കിയുണ്ട്. വേസ്റ്റ് തട്ടുന്ന സ്ഥലത്ത് വേസ്റ്റേജായി കുറച്ച് തട്ടിയിട്ടുമുണ്ട്. എല്ലാവരുടെയും വീടല്ല, പല വീടുകളുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈദ് കിസ്വ കാത്തിരിക്കുന്നവരും റമദാൻ കിറ്റ് കാത്തിരിക്കുന്നവരും ഈദ് കിറ്റ് കാത്തിരിക്കുന്നവരുമായ എത്രയോ മനുഷ്യന്മാരുണ്ട്. സഹോദരന്മാരെ, വിസ്റ്റം യൂത്തിൻ്റെ ട്രെയ്റ്റ് പദ്ധതി മനോഹരമായൊരു സംരംഭമാണ്. 2000 രൂപയുടെ വസ്തുക്കൾ ഒരു ദരിദ്ര കുടുംബത്തിന് അവരുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ കഴിയും. അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഈ 2000 രൂപയുടെ ഉള്ളിൽ കൊള്ളുന്നതൊക്കെ ഒരു മാസം വാങ്ങാം. ക്യാഷ് നമ്മൾ കടക്കാർക്ക് കൊടുക്കും. ഇങ്ങനൊരു പദ്ധതി മനോഹരമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആയിരങ്ങൾക്കതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. മാസത്തിൽ ഒരു 2000 കൊടുക്കാൻ പറ്റിയ ആളുകൾ അങ്ങനെ കൊടുക്കുക. പദ്ധതിയിലേക്ക് ഒരു 500 കൊടുക്കാൻ പറ്റിയതെങ്കിൽ അങ്ങനെ കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്രമേൽ പുണ്യകരമായ ഒരു നന്മയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ആളുകളൊന്നും ഇന്ന് സമൂഹത്തിലില്ല, അരിയൊക്കെ ഇഷ്ടംപോലെ കിട്ടണില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ അടുത്തുള്ള ആ വാടക വീട്ടിലെ ആ കുട്ടികളോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർക്ക് റേഷൻ കാർഡില്ല. നിങ്ങളുടെ അപ്പുറത്തുള്ള ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് ഈ അരിയൊന്നും കിട്ടുന്നില്ല. കൺമുന്നിലുണ്ട്, അരികത്തുണ്ട്, നാം കാണുന്നില്ല. പലപ്പോഴും ഫോണിലേക്ക് തലയും കുനിച്ചിരിക്കുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും ബോധ്യങ്ങളും ബാധ്യതകളും മറക്കുന്ന പുതിയ കാലത്ത് ഇതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുക. പീസ് റേഡിയോ വാട്സാപ്പ് നമ്പറിലോ ഫീഡ്ബാക്കിലോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: أعوذ بالله من الشيطان الرجيم.

0: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധേയമായ സാരോപദേശങ്ങൾ പഠിക്കാൻ സഹായിക്കുന്ന റിയാദു സ്വാലിഹീനിൽ ബഹുമാനായ മുജീബ് റഹ്മാൻ സ്വലാഹി ക്ലാസ് എടുക്കുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയായി വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കിയത് മഹാനായ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തബൂക്കിൽ നിന്ന് മടങ്ങിയെത്തിയിട്ടുണ്ട് എന്ന വിവരം ലഭിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതൃപ്തിയിൽ നിന്നും വെറുപ്പിൽ നിന്നും എന്തു പറഞ്ഞുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെടുക എന്നതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുകയും അതേപോലെ വസ്തഈനു അലാ ദാലിക ബി കുല്ലിദി റഈം മിൻ അഹ്ലി, എൻ്റെ കുടുംബത്തിൽപ്പെട്ട ആലോചനാശേഷിയുള്ള സകലരുമായും ഈ വിഷയത്തിൽ ഞാൻ സഹായം തേടുന്നതിനെക്കുറിച്ചുമൊക്കെ ആലോചിച്ചു എന്നാണ്. ഫലമ്മാ ഖീല, അദ്ദേഹത്തോട് പറയപ്പെട്ടപ്പോൾ ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദ് അളല്ല ഖാദിമൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എത്തിയിട്ടുണ്ട്. അളല്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥമായി പറഞ്ഞിട്ടുള്ളത് അഖ്ബന വദന എന്നാണ്. അഥവാ അദ്ദേഹത്തിന് തണൽ കിട്ടിയതുപോലെ, അദ്ദേഹത്തിന് മീതെ തണൽ വിരിക്കപ്പെട്ടതുപോലെ അതിനോട് ഉപമിച്ചിരിക്കുകയാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ദന, അദ്ദേഹം മദീനയിലെത്തി, മദീനയുടെ അടുത്തു അല്ലെങ്കിൽ മദീനയിൽ എത്തി. ഖാദിമൻ, ഖാദിമൻ തന്നെ വന്നെത്തി, മദീനയിൽ അദ്ദേഹം എത്തി എന്ന വിവരം അദ്ദേഹത്തിന് കിട്ടിയപ്പോൾ റസൂലുള്ള മദീനയിൽ എത്തിയിട്ടുണ്ട് എന്ന് അദ്ദേഹത്തോട് പറയപ്പെട്ടപ്പോൾ സാഹ അന്നീ അൽ ബാത്തിൽ, സാഹ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം നീങ്ങിപ്പോയി, അന്നീ എന്നിൽ നിന്ന് അൽ ബാത്തിൽ നിരർത്ഥകരമായ കാര്യം, അഥവാ ഇങ്ങനെ കളവ് പറഞ്ഞെങ്കിലോ എന്നൊക്കെ ഞാൻ ആലോചിച്ച കാര്യങ്ങൾ മുഴുവനും എന്നിൽ നിന്ന് ഇല്ലാതെയായി, അത് ഞാൻ വേണ്ടെന്ന് വെച്ചു, അതെല്ലാം എൻ്റെ ആ തീരുമാനത്തിൽ നിന്ന് ഞാൻ പിന്മാറി എന്നർത്ഥം. അങ്ങനെ ആലോചനയൊക്കെ ഞാൻ ഒഴിവാക്കി സത്യം തന്നെ പറയാൻ തീരുമാനിച്ചു എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതൃപ്തിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഞാൻ ആലോചിച്ചു കൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം എന്നിൽ നിന്ന് പോയി, അതെല്ലാം ഞാൻ വേണ്ടെന്ന് വെച്ചു എന്നാണ് ആശയം. ഹത്ത അറഫ്തു, എനിക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലാകുകയും ചെയ്തു എന്നാണ്. എന്തു മനസ്സിലായി? അന്നീ ലം അൻജു മിൻ ഖുബിശൈഇൻ അബദൻ, അന്നീ തീർച്ചയായും ഞാൻ, ലം അൻജു ഞാൻ രക്ഷപ്പെടുകയില്ല. ഇമാം ബുഖാരി റഹിമഹുല്ലയുടെ റിവായത്തിലുള്ളത് ലൻ അൻജുവ എന്നാണ്, ഞാൻ രക്ഷപ്പെടുകയേയില്ല. മിൻഹു, മിൻഹു അതിൽ നിന്ന് എന്ന് പറഞ്ഞാൽ മിൻ സുഹ്തിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതൃപ്തിയിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുകയില്ല. ബിഷൈഇൻ, യാതൊന്നുകൊണ്ടും. ഇമാം ബുഖാരി റഹിമഹുള്ളയുടെ റിവായത്തിലുള്ളത് ബിഷൈഇൻ ഫീഹി കദിബുൻ, കളവ് കലർന്ന എന്തെങ്കിലും ഒരു കാര്യം, കളവിൻ്റെ ഒരു ലെവലേഷമുണ്ടെങ്കിൽ പോലും എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. അബദൻ, ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഐ ലാ അൻജു ബിഹി നജാത്തൻ അബദിയ്യതൻ വഇൻ നജൗതു ബിഹി ഫിൽഹാൽ ലാക്കിൻ യഹ്സുലു ഖിലാഫുഹു عند كشف اللاغي لنبيه عن حقيقة الأمر كما جرى للمنافقين. അഥവാ അബദിയായ ശാശ്വതമായ ഒരു രക്ഷ എനിക്ക് കിട്ടുകയില്ല, അതാണ് അബദൻ. ഇപ്പോൾ താൽക്കാലികമായി ഇപ്പോൾ ഞാൻ രക്ഷപ്പെട്ടാലും ശരി, പക്ഷേ പിന്നീട് കപടവിശ്വാസികളുടെ കാര്യങ്ങളെല്ലാം അല്ലാഹു തആല പുറത്തു കൊണ്ടുവന്നതുപോലെ എൻ്റെയും നിജസ്ഥിതി അല്ലാഹു തആല പുറത്തു കൊണ്ടുവരും. അപ്പോൾ വഷളാവും. അതുകൊണ്ട് അബദിയായ ശാശ്വതമായ ഒരു രക്ഷ എനിക്ക് ഒരിക്കലും കളവ് പറഞ്ഞാൽ കിട്ടുകയില്ല എന്ന് ഞാൻ കൃത്യമായി മനസ്സിലാക്കി. അതുകൊണ്ട് ഫഅജ്മഅ്തു സിദ്ഖഹു, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സത്യം പറയാൻ തന്നെ തീരുമാനിച്ചു. അജ്മഅ എന്ന് പറഞ്ഞാൽ അസമ എന്നർത്ഥം, തീരുമാനിച്ചു. അജ്മഅ അംറഹു അല്ലെങ്കിൽ അജ്മഅല അംരിഹി എന്നൊക്കെ പറഞ്ഞാൽ തീരുമാനിച്ചു എന്നാണ്. ഫഅജ്മഅ്തു സിദ്ഖഹു, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ സത്യം പറയാൻ തന്നെ തീരുമാനിച്ചു എന്നാണ്. വഅസ്ബഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാദിമൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ എത്തിച്ചേർന്നിരുന്നു. വകാന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം, അവിടുത്തെ പതിവ്, ഇനി പറയാൻ പോകുന്ന കാര്യം അത് റസൂലുള്ളാഹിയുടെ ഒരു പതിവാണ്. വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ഖദിമ, ഖദിമ യഖ്ദമു എന്ന് പറഞ്ഞാൽ വരിക, വന്നാൽ, മിൻ സഫരിൻ, വല്ല യാത്രയിൽ നിന്നും അഥവാ വല്ല യാത്രയും കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ വന്നാൽ, മദീനയിൽ എത്തിയാൽ, ബദാ ബിൽ മസ്ജിദി, പള്ളിയിൽ, പള്ളിയെ കൊണ്ടാരംഭിക്കുമെന്ന് പറഞ്ഞാൽ ആദ്യം പള്ളിയിലാണ് പോകുക, വീട്ടിലേക്കല്ല പോവുക. യാത്ര കഴിഞ്ഞ് വന്നാൽ ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ പോകും. എന്നിട്ട് ഫറഖ ഫീഹി റഖഅത്തൈൻ, ആ പള്ളിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് റഖഅത്ത് നമസ്കരിക്കും. ثم جلس للناس, പിന്നെ ജനങ്ങളുമായി സംസാരിക്കാൻ വേണ്ടി റസൂലുള്ളാഹി അല്പനേരം അവിടെ ഇരിക്കും. ثم جلس للناس, പിന്നെ അവിടെ പള്ളിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങൾക്ക് വേണ്ടി ഇരിക്കും. അഥവാ ജനങ്ങൾക്ക് വന്ന് സലാം പറയാനും കാര്യങ്ങൾ സംസാരിക്കുവാനും ഒക്കെയുള്ള സൗകര്യത്തിന് വേണ്ടി റസൂലുള്ളാഹി പള്ളിയിൽ ഇരിക്കും. ഫലമ്മാ ഫഅ, ഇതൊക്കെ ചെയ്യുന്നത് അല്ലാഹുവിൻ്റെ ബൈത്തിനോടുള്ള പള്ളിയോടുള്ള ആദരവും അതിനുണ്ട് പ്രാധാന്യവുമൊക്കെ കണക്കിലെടുത്തും കണക്കിലെടുത്തുകൊണ്ടാണ് തൻ്റെ വീടിനേക്കാൾ, താൻ താമസിക്കുന്ന വീടിനേക്കാൾ പ്രാധാന്യം അല്ലാഹുവിൻ്റെ വീടിനുണ്ടല്ലോ എന്ന തഴലീമിന് വേണ്ടിയും സുരക്ഷിതനായി തൻ്റെ നാട്ടിലേക്ക് തന്നെ തിരിച്ചെത്തിയതിലുള്ള ജനങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടി, ജനങ്ങളുമായി ഇടപെടി സംസാരിക്കാൻ വേണ്ടി അവിടെയൊക്കെ ഇരുന്ന് അതിനൊക്കെ ശേഷം അതൊക്കെ റസൂലുള്ള ചെയ്ത് കഴിഞ്ഞപ്പോൾ മുഖല്ലഫൂൻ എന്ന് പറഞ്ഞാൽ പിന്തിപ്പിക്കപ്പെട്ടവർ എന്നാണ്. പിന്തി നിന്നവർ എന്നാണ് ആശയമെങ്കിലും പിന്തിപ്പിക്കപ്പെട്ടവർ എന്ന് പറയുന്നത് അവരെ മനഃപൂർവ്വം പിന്തിപ്പിച്ചതുപോലെയാണ് എന്നൊരർത്ഥം കിട്ടുക. എന്തുകൊണ്ടാണ് അവരെ പിന്തിപ്പിച്ചത്? അവർ ഈ യുദ്ധത്തിൽ പങ്കെടുക്കാൻ, അഥവാ കപടന്മാർ ഈ യുദ്ധത്തിൽ പങ്കെടുക്കാൻ അർഹരല്ല എന്നവരെ നിന്ദ്യമാക്കാനും, അവരുടെ അവസ്ഥ നിന്ദ്യമാണ്, ആക്ഷേപാർഹമായ അവസ്ഥയിലാണവർ, അവർ വിശ്വാസികളെ കൂടെ ചേർന്ന് യുദ്ധം ചെയ്യാനുള്ള മാനസികമായ പരിശുദ്ധിയോ ആത്മാർത്ഥതയോ ഇല്ലാത്തവരാണ്, അതുകൊണ്ടാണ് അവർ പിന്തിപ്പിക്കപ്പെട്ടത് എന്ന പ്രയോഗം നടത്തിയിട്ടുള്ളത്. അതല്ലാതെ അൽ മുതഹല്ലിഫീൻ എന്നാണ് അർത്ഥമെങ്കിലും, പിന്തിയവർ എന്നാണ് അർത്ഥമെങ്കിലും പിന്തിപ്പിക്കപ്പെട്ടവർ എന്ന പദം പ്രയോഗിക്കാനുള്ള കാരണം ഈ ഒരു ആശയം, ഈ ഒരു വശം പരിഗണിച്ചുകൊണ്ടാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇവർ യുദ്ധത്തിന് പോകാതെ പിന്തിപ്പിക്കപ്പെട്ടവർ അല്ലെങ്കിൽ പിന്തി നിന്ന ആളുകൾ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു. യഅതദിറൂന ഇലൈ, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാരണം ബോധിപ്പിക്കാൻ, ഒഴികഴിവ് പറയാൻ, കാരണം ബോധിപ്പിക്കാൻ തുടങ്ങി. ഇമാം ബുഖാരി റഹിമഹുള്ളയുടെ റിവായത്തിലുള്ളത് ഫതഫിഖൂ യഅതദിറൂന ഇലൈഹി എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ കാരണം ബോധിപ്പിക്കാൻ തുടങ്ങി. യുദ്ധത്തിന് പോരാതിരിക്കാനുള്ള കാരണങ്ങൾ ഇന്നതൊക്കെയായിരുന്നു എന്നവർ പറയാൻ തുടങ്ങി. വയഹ്ലിഫൂന ലഹു, അതിൻ്റെ പേരിൽ അതിനു വേണ്ടി സത്യം ചെയ്യാനും തുടങ്ങി. അപ്പം ഇന്ന കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് എന്നൊക്കെ ആണയിട്ട് ശപഥം ചെയ്ത് പറയാൻ തുടങ്ങി. വഖാനു, അവരായിരുന്നു ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് ഇങ്ങനെ കാരണം ബോധിപ്പിച്ച് സത്യം ചെയ്തുകൊണ്ട് കാരണം ബോധിപ്പിച്ച ആളുകൾ അവർ എത്ര പേരുണ്ടായിരുന്നു? ഖാനു, അവരായിരുന്നു ബിളാൻ വസമാനീന റജുലൻ, 80 ചില്ലാനും ആളുകളുണ്ടായിരുന്നു. ബിളാ ബിളാസ് എന്ന് പറഞ്ഞാൽ 3 മുതൽ 9

വരെയുള്ള ആ സംഖ്യയാണ്, ആ എണ്ണത്തിനെയാണ് ബിലാഴ്സ് എന്ന് പറയുന്നത്. ചുരുങ്ങിയത് മൂന്നെണ്ണം മൂന്നാളുകളുണ്ടാകും, പരമാവധി പോലത് 9 വരെ. ഇത്തരം എണ്ണത്തെ സൂചിപ്പിക്കാൻ അറബിയിൽ പ്രയോഗിക്കുന്ന കാരണങ്ങൾ ബോധിപ്പിക്കാൻ തുടങ്ങി. ഫഖബില മിൻഹും, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ നിന്ന് സ്വീകരിച്ചു. അലാനിയത്തവും,

0: മനസ്സിലാക്കാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ ശരിയാംവിധം പഠിച്ച് ഉൾക്കൊണ്ട് ജീവിതത്തെ ശരിപ്പെടുത്താനുള്ള തൗഫീഖ് നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ.
1: നമ്മൾ കേട്ടത് റിയാദു സ്വാലിഹീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധമായ വചനങ്ങൾ അർത്ഥസഹിതം പഠിച്ചു മനസ്സിലാക്കുന്ന റിയാദു സ്വാലിഹീനിൽ ഇന്ന് ബാഹ്യവശം പരിഗണിക്കുക എന്ന വിഷയത്തിലുള്ള ഹദീസാണ് നമ്മൾ മനസ്സിലാക്കിയത്.

0: നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഉത്സാരമെന്ന് പറഞ്ഞാൽ, സൃഷ്ടാവായ ശക്തിയെ, ആ മഹാശക്തിയെ, ആ സൃഷ്ടാവിൻ്റെ സൃഷ്ടികളായ ആളുകൾ, അത് എല്ലാവരും സൃഷ്ടികൾ തന്നെയാണ് എങ്കിലും മനുഷ്യരിൽ ആ സൃഷ്ടാവിനെക്കുറിച്ച് പഠിച്ചും മനസ്സിലാക്കിയും ആ സൃഷ്ടാവ് നമ്മിലേക്ക് നൽകിയ വേദഗ്രന്ഥങ്ങളിൽ നിന്ന്, അത് മുൻകഴിഞ്ഞു പോയവരാവട്ടെ, മരണപ്പെട്ടു പോയവരാവട്ടെ, ഇപ്പോൾ ജീവിച്ച് ഇരിക്കുന്നവരാവട്ടെ, അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായമാവട്ടെ, അതിന് മുമ്പുള്ള പ്രവാചകന്മാരുടെ സമുദായമാവട്ടെ, ആ സൃഷ്ടാവിൻ്റെ അടുത്ത് നിന്ന് വന്ന, ആ സമയത്ത് വന്ന വേദഗ്രന്ഥങ്ങളിൽ കൃത്യമായി അതിൽ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നവരും തിരിച്ചറിയാതെ ജീവിക്കുന്നവരും തമ്മിൽ അഭേദ്യമായ വലിയ വ്യത്യാസമുണ്ട് എന്നും, ആ സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന ആളുകൾ ആ നിലക്കുള്ള മനുഷ്യരും ആ സൃഷ്ടാവിനോട് കാണിക്കുന്ന വല്ലാത്ത വണക്കവും കീഴ്വഴക്കവും, മാത്രമല്ല അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന തിരിച്ചറിവും സൂക്ഷ്മതയും ഭക്തിബോധവും അവരെ വേറിട്ട് നിർത്തുകയും, ആ നിലയ്ക്ക് തിരിച്ചറിഞ്ഞ ആളുകൾ തമ്മിലുള്ള വല്ലാത്ത ഒരു ആത്മീയമായ ഒരു ആത്മബന്ധം, ഒരു മാനസികമായ ബന്ധം അവിടെ സൃഷ്ടിക്കപ്പെടുകയും, മാത്രമല്ല അവരെല്ലാവരും, അത് ഏത് രാജ്യത്തുള്ളവർ, ഏത് അടുത്തുള്ളവർ അകലെയുള്ളവർ എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരും പ്രവർത്തിക്കുന്നത് നന്മക്ക് വേണ്ടിയാണ്. നന്മ ആളുകളോട് പറയാനും ആ നന്മ സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവരാനും ആ സൃഷ്ടിയുടെ യഥാർത്ഥ ഉടമസ്ഥനായ റബ്ബായ അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ വിലക്കുകൾ ഓരോന്നും, അഥവാ ചെയ്യാൻ പാടില്ലാത്ത അരുതായ്മകളെ സംബന്ധിച്ച് കൃത്യമായി ആളുകളോട് പറഞ്ഞുകൊടുത്ത് സ്വന്തത്തെയും അതിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കുകയും, ആ സൃഷ്ടാവിന് വേണ്ടി കൂടുതൽ ഓർക്കാനും കൂടുതൽ അടുക്കാനും വേണ്ടി ചെയ്യുന്ന ഒരുപാട് ആരാധനാക്രമങ്ങൾ, നമസ്കാരം, അതുപോലെ തന്നെ സമ്പത്തിനെ പരിശുദ്ധിപ്പെടുത്താനുള്ള സക്കാത്ത് സിസ്റ്റം, ഇതിലൊക്കെ അവർ ഏകോപിച്ച് ഒരേപോലെ അതൊക്കെ കൃത്യമായി സമയോചിതമായി നിർവഹിക്കുകയും, അങ്ങനെ ആ അള്ളാഹുവിനെയും ആ അള്ളാഹുവിൻ്റെ സന്ദേശത്തെ നമ്മിലേക്ക് എത്തിക്കാൻ വേണ്ടി പറഞ്ഞയച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അള്ളാഹുവിൻ്റെ ദൂതന്മാരെയും കൃത്യമായി അനുസരിക്കുകയും ചെയ്യുന്നവരാണവർ. ആ നിലക്ക് നോക്കുമ്പോൾ അങ്ങനെയുള്ള ഒരേ ഞാളിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഈ നിലക്കുള്ള വിശ്വാസികൾക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം, ആ യഥാർത്ഥ സൃഷ്ടാവിൻ്റെ, ദൈവത്തിൻ്റെ മഹത്തായ അനുഗ്രഹവും ബറക്കത്തും റഹ്മത്തും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ് ആ യുക്തിമാനായ, യുക്തിസമ്പൂർണനായ, പ്രതാപശാലിയായ ആ അള്ളാഹു നമുക്ക് ഉറപ്പ് നൽകുന്നത്.
1: പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. പുകവലി ക്യാൻസർ ഉണ്ടാക്കുന്നത് എങ്ങനെ? ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ ജംഷീർ വീട്ടി.
2: 70 ക്യാൻസർ ഉണ്ടാക്കുന്ന കെമിക്കല് അടങ്ങിയ ഒരു സ്റ്റിക്കാണ് ഒത്തിരി ആളുകളെ കയ്യിൽ കാണുന്നത്, സിഗരറ്റിൻ്റെ ഒരു ചെറിയ കുറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ. അത് കാരണം പലപ്പോഴും രോഗികളെ വന്നിട്ട്, രോഗികൾ നമ്മളെ അടുത്ത് വന്ന് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വല്യപ്പ അല്ലെങ്കിൽ എൻ്റെ മുത്തശ്ശന്, ഇങ്ങനെയുള്ള ആളുകൾ, എൻ്റെ അമ്മാവന് വർഷങ്ങളോളം സിഗരറ്റ് വലിച്ചിരുന്നു, അവർക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെയാണ് അവർ മരിച്ചത് എന്ന് പറഞ്ഞിട്ടാണ് അവർ നമ്മളെടുത്ത് വരിക. പക്ഷേ ഈ ധാരണയാണ് ഒരു ആയിരക്കണക്കിന് ആളുകളെ, ഒരൊറ്റ ചിന്ത, ഒരാളെ ഒരു ചിന്തയാണ് ആയിരക്കണക്കിന് ആളുകളെ മരണത്തിലേക്ക് തള്ളിവിടുന്നത്. സിഗരറ്റ് ഏകദേശം നമ്മുടെ ശരീരത്തിൻ്റെ വോയിസ് ഉണ്ടാക്കുന്ന ലാരിങ്സ് അല്ലെങ്കിൽ അന്നനാളം, വായ, നാവ്, അതുപോലെ തന്നെ ആമാശയം, പിന്നെ മലദ്വാരം, കിഡ്നി, ഒത്തിരി അവയവങ്ങളെ നേരിട്ട് ബാധിക്കുന്ന സാധനമാണ് സിഗരറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സിഗരറ്റ് നിർത്തിക്കഴിഞ്ഞാൽ തന്നെ ഏറ്റവും കൂടുതൽ മനുഷ്യന് തടയാവുന്ന, ക്യാൻസർ വരുന്നത് തടയാവുന്ന ഒരു മോഡിഫയബിൾ ഒരു റിസ്ക് ഫാക്ടറാണ് ആക്ച്വലി സിഗരറ്റ് സ്മോക്കിംഗ്. ഈ സ്മോക്കിംഗ് നിർത്തുന്നത് തന്നെ ശ്വാസകോശത്തിൻ്റെ ഏകദേശം 85% ക്യാൻസറിനും കാരണം സിഗരറ്റ് സ്മോക്കിംഗ് ആണ്. ഈ സിഗരറ്റ് വലി നിർത്തുന്നത് അത് കഴിഞ്ഞ് ഏകദേശം 10-15 കഴിഞ്ഞാലാണ് പൂർണ്ണമായും സിഗരറ്റിൻ്റെ എഫക്റ്റിൽ നിന്ന് ആളുകൾ മോചിതരാവുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അതിലുപരി നമ്മളെ ഡെഡ് ബോഡി കീപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫോർമാൽഡിഹൈഡ്, നമ്മളെ ടാറ് പോലുള്ള കെമിക്കല്, ഇതുപോലെ ഒത്തിരി കെമിക്കല് നമ്മളായിട്ട് ക്യാഷ് കൊടുത്ത് വാങ്ങിയിട്ട് നമ്മളെ ഹെൽത്തിനെ അതിന് പുറമെ നശിപ്പിക്കുകയാണ് സിഗരറ്റിലൂടെ ചെയ്യുക. അതിന് പുറമെ തന്നെ ഹാർട്ട് അറ്റാക്കിൻ്റെ റിസ്ക്കാണ്, അതുപോലെ തന്നെ പ്രമേഹ രോഗികൾക്ക് സ്ഥിരമായിട്ട് കാലിൽ മുറിവുണ്ടാകുന്നത് പോലെ മറ്റൊരു അസുഖം, അല്ലെങ്കിൽ രക്തക്കൊഴലുമായി ബന്ധപ്പെട്ട ധാരാളം അസുഖങ്ങളും, അവരെ വിരൽ മുറിച്ച് മാറ്റേണ്ട അവസ്ഥ, എല്ലാറ്റിനും കാരണം സിഗരറ്റാണ്. അതിലുപരിയും ഒത്തിരി അസുഖങ്ങൾ ഉണ്ടാക്കിയ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു ശത്രു, കെമിക്കൽ ഒരു ശത്രുവാണ് സിഗരറ്റ് എന്നുള്ളത്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ദുശീലങ്ങളുള്ളവർ ഇമ്മീഡിയറ്റ്ലി അത് നിർത്തണം എന്നുള്ളതാണ് ഇതെന്നുള്ള മെസ്സേജ്.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. പുകവലി ക്യാൻസർ ഉണ്ടാക്കുന്നത് എങ്ങനെ?

0: ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് ഡോക്ടർ ജംഷീർ വേട്ടി.
1: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മനസ്സിന് കുളിർമയും ചിന്തകൾക്ക് വ്യക്തതയും നൽകുന്ന റേഡിയോ ശബ്ദം. ഏകാന്തതയിൽ നല്ലൊരു കൂട്ടുകാരനാണ് പീസ് റേഡിയോ. ഹൃദയത്തെ സ്പർശിക്കുന്ന വാക്കുകൾ കൊണ്ട് സമ്പന്നമാണ് ഇതിലെ ഓരോ പരിപാടിയും. സങ്കടങ്ങൾ മറക്കാൻ പീസ് റേഡിയോയിലെ നല്ല വചനങ്ങൾ സഹായിക്കുന്നു. റേഡിയോ ശബ്ദവും അവതരണവും എന്നും കേൾക്കാൻ കൊതിക്കുന്ന ആ മനോഹരമായ റേഡിയോ ശബ്ദം അവതാരകരുടെ ശാന്തവും ഹൃദ്യവുമായ സംസാരശൈലി എടുത്തു പറയേണ്ടതാണ്. സൽമാഷേ, എന്തായാലും ടൈമാണ്.
1: അതെ, പീസ് ടൈമിലൂടെ വളരെ അർത്ഥവത്തായ, എല്ലാവർക്കും പല ചിന്തയും നൽകുന്ന ഒരു ഏതോ ഒരു നമ്മുടെ ശ്രോതാവിൻ്റെ ഒരു മെസ്സേജാണ് എന്നുള്ളത് അല്ലേ?
0: യെസ്.
1: എന്തായാലും ഇതുപോലെ ശ്രോതാക്കളുടെ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങളുടെ ഓരോ പ്രോഗ്രാമുകളും കഴിയുമ്പോഴും അതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ, ഈ നിലക്കുള്ള മെസ്സേജുകൾ അയക്കുമ്പോൾ അതിൽ നിന്ന് ഏറ്റവും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മെസ്സേജാണ് ഈ പീസ് ടൈമിലൂടെ വായിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കേൾക്കുന്ന ശ്രോതാക്കൾ അത് മനസ്സിലാക്കേണ്ടതാണ്. ഇൻഷാല്ലാ ഒരു ദിവസം എൻ്റേതും വരും എന്നുള്ളൊരു ആഗ്രഹം അല്ലേ?
0: അതെ അതെ അതെ,
1: ഈ പീസ് ടൈമിൽ എൻ്റെ മെസ്സേജും വരും എന്നുള്ളൊരു ആഗ്രഹം ശ്രോതാക്കൾക്ക് ഉണ്ടാവേണ്ടതുണ്ട് എന്നറിയിക്കും.
0: തീർച്ചയായും ലോകത്തുള്ള ഏതൊരു മനുഷ്യൻ ഈ സമയത്ത് റേഡിയോ കേൾക്കുന്നുണ്ടോ, അവരുടെയൊക്കെ കാതുകളിലേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളെ കേൾക്കാനുള്ളൊരു അവസരം കൂടിയാണ്.
1: അതെ അതെ.
2: പ്രിയപ്പെട്ടവരെ, നമുക്കുള്ള സമ്പാദ്യമൊക്കെ പൊതുവെ എല്ലാവർക്കും അറിയാനിടയുണ്ട്. അക്കൗണ്ടിലെ ബാലൻസ് മാത്രമേ ഒരുപക്ഷെ അറിയാനിടയില്ലാത്തതുള്ളൂ. അവിടെ പറമ്പുണ്ട്, ഇവിടെ കടമുറിയുണ്ട്, ഇവിടെ കൃഷിഭൂമിയുണ്ട്, അവിടെ തെങ്ങുണ്ട്, ഇവിടെ കവുങ്ങുണ്ട്, അവിടെ കുരുമുളകുണ്ട്, ഒരു കൊച്ചു വീടും 5 സെന്റും ഉണ്ട്. അങ്ങനെ ഓരോരുത്തരുടെയും അവസ്ഥക്കനുസരിച്ച് എല്ലാവർക്കും അവരുടേതായ സമ്പാദ്യങ്ങൾ ഉണ്ടാകും. എന്നാൽ ആരുമറിയാത്ത സ്വകാര്യമായൊരു നിക്ഷേപം നമുക്ക് വേണം. നമ്മുടെ ഉള്ളൻ കൈയിൻ്റെ ഉള്ളിലെ വിരലുകൾ പോലും പരസ്പരം അറിയാതെ കൈമാറ്റം ചെയ്യപ്പെട്ട സ്വതക്കയുടെ ഒരു സമ്പാദ്യം പല പള്ളികളിൽ, പല മദ്രസകളിൽ, പല മനുഷ്യരുടെയും വീട്ടിലെ ഭക്ഷണപാത്രത്തിൽ, പല മനുഷ്യരുടെയും വേദനയരിക്കുന്ന ശരീരത്തിലേക്കുള്ള മരുന്നിൻ്റെ വിലയായി, മറ്റു പലരുടെയും മൂത്രം പുറത്തു കളയാനുള്ള ട്യൂബായി, അതുമല്ലെങ്കിൽ പീസ് റേഡിയോ പോലെയുള്ള മഹാനന്മകളുടെ വിജ്ഞാന പ്രവാഹങ്ങളുടെ ഒക്കെ കാരണമായി ഒക്കെ നമുക്കും മക്കൾക്കും ഭാര്യക്കും കുടുംബങ്ങൾക്കും ഒന്നും അറിയാത്ത, ആരോടും പറയാത്ത കുറച്ച് സ്വകാര്യ നിക്ഷേപങ്ങൾ വേണം. ആ സ്വകാര്യ നിക്ഷേപത്തിൽ ഒരു നല്ല ഐഡിയ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാണ്. എല്ലാ ആഴ്ചയും എല്ലാ പിന്നെ ദിവസവും അല്ലെങ്കിൽ എല്ലാ മാസവും നമ്മളെ സൗകര്യം പോലെ ഒരു തുക നിങ്ങൾക്ക് പീസ് റേഡിയോക്ക് കൊടുക്കുക. അതൊരു സ്വകാര്യ നിക്ഷേപമായി, ആരും അറിയാത്തൊരു പണമായി അതവിടെ കിടക്കട്ടെ. അത് നമ്മളുടെ മയ്യത്തും കൊണ്ടുപോകുമ്പോൾ എന്നെ വേഗം കൊണ്ടുപോകൂ എന്ന് വിളിച്ചു പറയാനുള്ളതാകട്ടെ. അത് നമ്മളുടെ പിന്നെ ആത്മാവ് കൊണ്ട് ഒന്നാനാകാശത്തെത്തുമ്പോൾ ആ കവാടം തുറന്നു കിട്ടാനുള്ളതാകട്ടെ. ആ രീതിയിൽ ഒരു സ്വകാര്യമായ നിക്ഷേപം നമുക്കൊക്കെ ഉണ്ടാകണം. ആരും അറിയാത്തൊരു തുക, ആരും അറിയാത്തൊരു സമ്പാദ്യം അത് സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് കഴിയണമെന്ന് ഈ ഒരു ഘട്ടത്തിൽ ഞാൻ എല്ലാവരും ഓർമ്മിപ്പിക്കുകയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിന്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിന്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ.
6: അൽ ഇജാബ ചോദ്യോത്തര പങ്ക്തിയിലേക്ക് എല്ലാ പീസ് റേഡിയോ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ചോദ്യങ്ങളിൽ ആദ്യത്തേത് ഏതാണെന്ന് നോക്കാം.
7: നിസ്കരിക്കാത്ത സുഹൃത്തുക്കളോട് രഹസ്യമായി, നീ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയോ, നിസ്കരിക്കാനൊന്നും കാണാറില്ലല്ലോ എന്ന് ചോദിക്കാമോ എന്നാണ് ചോദ്യം.
8: ഉപദേശങ്ങൾ പല രൂപത്തിലായിരിക്കാം, നസീഹത്തോടു കൂടിയായിരിക്കണം അത് ചെയ്യേണ്ടത്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി എന്ന് നമ്മൾ പറയാൻ പാടില്ല, മറിച്ച് ഒരു ഉപദേശം എന്നുള്ള രൂപത്തിൽ അതിൻ്റെ ഗൗരവം. നിസ്കരിച്ചിട്ടില്ല എങ്കിൽ പ്രമാണങ്ങൾ പറയുന്നത് അല്ലാഹുദുല്ലദി ബൈനന വ ബൈനഹു മുസ്സല ഫമൻ തറകഹ ഫഖദ് കഫർ, നമുക്കും മറ്റുള്ള ആളുകൾക്കും ഇടയിലുള്ള വ്യത്യാസം നമസ്കാരമാണ്, ആരത് ഒഴിവാക്കിയോ അവൻ കാഫിറായിപ്പോയി എന്ന പ്രവാചകന്റെ അധ്യാപനങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണേ എന്ന് പറയാം. അതല്ലാതെ അവരുടെ മുഖത്ത് നോക്കി നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി മുർത്തദ്ദായി പോയി എന്ന് നാം പറയരുത്, മറിച്ച് ഉപദേശിക്കുകയാണ് ചെയ്യേണ്ടത്.
7: ഞാൻ ഒരു വിവാഹമോചിതയാണ്, ഖുൽഅ ആണ് ചെയ്തത്. എനിക്ക് 7 വയസ്സായ മകനുണ്ട്. ഇസ്ലാമിൽ എന്തുകൊണ്ടാണ് ഖുൽഅ ചെയ്യുമ്പോൾ സ്ത്രീകൾ മഹർ തിരിച്ചു നൽകണം എന്ന് പറയുന്നത്? ഒരു കുട്ടിക്ക് ജന്മം നൽകിയതുപോലും വില കൽപ്പിക്കാത്ത പോലെ തോന്നിപ്പോയി.
8: ഖുൽഉം ത്വലാഖും ഫസ്സും ഇങ്ങനെ പല രൂപത്തിലാണ് വിവാഹബന്ധം വേർപിരിയുന്നതുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിനുള്ളത്. പൊതുവെ നാട്ടിൽ കണ്ടുവരുന്നത് ത്വലാഖാണ്. ഭാര്യയുമായി മുന്നോട്ട് പോകാൻ സാധിക്കാത്ത അസംതൃപ്തനായ ഭർത്താവ് ഭാര്യയെ മൊഴി ചൊല്ലുകയും അവർക്ക് മഹർ തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ ഖുൽ എന്ന് പറയുമ്പോൾ ഭർത്താവിന് പ്രശ്നമില്ല, ഭാര്യയെ ഒഴിവാക്കണം എന്ന ചിന്തയുമില്ല, എന്നാൽ ഭർത്താവിൻ്റെ മതപരമായ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ സ്വഭാവപരമോ ശാരീരികമോ ആയ ന്യൂനതകൾ കൊണ്ടോ എനിക്ക് അദ്ദേഹവുമായി ഒത്തുപോകാൻ സാധിക്കില്ല എന്ന പൂർണ്ണമായ ഉറപ്പുള്ള ഭാര്യ ഭർത്താവിനോട് നിങ്ങൾ എന്നെ ഒഴിവാക്കി തരണം, ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മഹർ തിരിച്ചു നൽകാം എന്ന് പറയുന്നതിനാണല്ലോ ഖുൽഉ. അപ്പോൾ സ്വാഭാവികമായും അവിടെ ഭർത്താവിന് പല നഷ്ടങ്ങളുമുണ്ട്. കാരണം ഭർത്താവിന് ഒഴിവാക്കുവാൻ താല്പര്യമില്ല, അവർ ഭാര്യയായി തുടരണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരു കല്യാണം കഴിക്കുമ്പോൾ ധാരാളം ഉത്തരവാദിത്തങ്ങൾ ഉണ്ട്, സാമ്പത്തിക ചെലവുണ്ട്, ഇതൊക്കെ തന്നെയും മുന്നോട്ട് പോയ ഒരാൾക്ക് സ്വാഭാവികമായും അതിൽ നഷ്ടങ്ങൾ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ആ മഹറെങ്കിലും അവർക്ക് തിരിച്ചു കൊടുക്കണം എന്ന് ഭാര്യയോട് ഇസ്ലാം ആവശ്യപ്പെടുന്നത്.
7: രണ്ട് വ്യക്തികൾ തമ്മിൽ മറ്റൊരു വ്യക്തിയെക്കുറിച്ച് അവരിലുള്ള മോശമായ ഒരു കാര്യം പറയുകയുണ്ടായി. അവൾ അവളുടെ കുട്ടികളെ തീരെ ശ്രദ്ധിക്കുന്നില്ല എന്നായിരുന്നു ആ കാര്യം. ഇത് പരദൂഷണമാണല്ലോ. എന്നാൽ പിന്നീട് അങ്ങനെ ആ തെറ്റോർത്ത് മനസ്സിന് വല്ലാത്ത വേദന. പരദൂഷണം വലിയ പാപമാണല്ലോ. തൗബ ചെയ്യുന്നതിന് മുമ്പ് ആ വ്യക്തിയോട് മാപ്പ് ചോദിക്കൽ നിർബന്ധമാണോ, അതോ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതിയാകുമോ? മാപ്പ് ചോദിക്കണോ എന്ന് ചോദിക്കാൻ കാരണം വെറുതെ പുറത്തു തരണം എന്നൊക്കെ പറയുമ്പോൾ എന്താണ് കാര്യം എന്ന് അവർ സ്വാഭാവികമായും ചോദിക്കില്ലേ എന്നുകൂടി അവർ കൂട്ടിച്ചേർക്കും.
8: അതെ, അത് വ്യക്തികളുമായി ബന്ധപ്പെട്ട തെറ്റാണ് എങ്കിൽ അത് അവരുമായി പൊരുത്തപ്പെടിക്കേണ്ടതുണ്ട്. ഇമാം നബിയൊക്കെ തൗബയുടെ ഷർത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മനുഷ്യരുമായി ബന്ധപ്പെട്ട തെറ്റാണ് എങ്കിൽ സാമ്പത്തിക ഇടപാടുകൾ തിരിച്ചു കൊടുത്തും വാക്കാലുള്ളത് പൊരുത്തപ്പെടിയിച്ചുമായിരിക്കണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെക്കുറിച്ച് ഇന്ന വ്യക്തിയോട് നിങ്ങൾ കുട്ടികളൊന്നും ശ്രദ്ധിക്കാറില്ല എന്ന് പറഞ്ഞിരുന്നു, എൻ്റെ അറിവില്ലായ്മ മുഖേനയാണ്, ഏതായിരുന്നാലും നിങ്ങൾ എനിക്ക് പുറത്തു തരണം, എനിക്ക് വേണ്ടി നിങ്ങൾ റബ്ബിനോട് പ്രാർത്ഥിക്കണം എന്ന് ആവശ്യപ്പെടുക. ഒരു പക്ഷേ അവർ ദേഷ്യപ്പെട്ടേക്കാം, അല്ലെങ്കിൽ ദുനിയാവിൽ ഒരല്പകാലത്തേക്ക് നമുക്ക് അപമാനമുണ്ടായേക്കാം, അതൊക്കെ പരലോകത്തെ ശിക്ഷയെ ഓർത്ത് നോക്കുമ്പോൾ നിസ്സാരമാണ് എന്ന് മനസ്സിലാക്കി അവരോട് പുറത്തു തരാൻ വേണ്ടി പൊരുത്തപ്പെടാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് ചെയ്യേണ്ടത്.
7: അല്പം ദീനിയായി ജീവിക്കുന്ന കുടുംബമാണ് എൻ്റേത്, അൽഹംദുലില്ലാ. ഭാര്യയും 2 പെൺമക്കളുമാണുള്ളത്. വലിയ മകൾ 3ാം ക്ലാസ്സിൽ ഈ വർഷം കഴിയുന്നു. ചെറിയ മകൾക്ക് 2 വയസ്സ് തികയുന്നു. പെൺകുട്ടികളെ ഇസ്ലാമിക വസ്ത്രധാരണം ശീലിപ്പിക്കേണ്ടത് എത്ര വയസ്സ് മുതലാണ്? ഞാൻ ഭാര്യയോട് ഇത് പറയുമ്പോൾ അവൾ പറയുന്നു, ഈ സമയത്ത് ഇങ്ങനെയൊക്കെ നടക്കാൻ കഴിയൂ, കുറച്ചു കഴിഞ്ഞാൽ എന്തായാലും ഇസ്ലാമിക വേഷത്തിലേക്ക് മാറേണ്ടി വരും, അപ്പോൾ കുറച്ചുകൂടെ ഈ രൂപത്തിൽ നടക്കട്ടെ എന്നാണ്. ദീനിയായി നല്ല ബോധമുള്ളവർ തന്നെയാണ് ഭാര്യ, പക്ഷേ ഈ വിഷയത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. എന്നാൽ എൻ്റെ കാഴ്ചപ്പാട് തിരിച്ചും ആണ്. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ ഇസ്ലാമിക നിലപാട് എന്താണെന്ന്.
8: കുട്ടികൾക്ക് കുട്ടികളുടേതായ നിയമങ്ങളും പ്രായപൂർത്തിയെത്തിയ ആളുകൾക്ക് പ്രായപൂർത്തിയെത്തിയവരുടെ നിയമങ്ങളുമാണ് ഇസ്ലാമിലുള്ളത്. എന്നാൽ അതോടൊപ്പം തന്നെ ചില സന്ദർഭങ്ങളിലൊക്കെ കുട്ടികളെ ചെറുപ്പം മുതൽ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഉദാഹരണമായി ഇപ്പോൾ നമസ്കാരം ഒരു നിർബന്ധബാധ്യതയാണല്ലോ. നിർബന്ധബാധ്യതകൾ ഒരാൾക്ക് പ്രായപൂർത്തിയെത്തിയതിന് ശേഷമാണ് അള്ളാഹു അതിൻ്റെ പേരിൽ ചോദ്യം ചെയ്യുക. എന്നാൽ നമസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ മുറു ഔലാദ കുംബി സ്വലാത്തി ഓഹും അബിന സബ്ഹസിനീൻ, 7 വയസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ടും അത് മിക്കപ്പോഴും പ്രായപൂർത്തിയെത്തിക്കൊള്ളണമെന്നില്ല, 10 വയസ്സായിട്ടും നമസ്കരിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ പേരിൽ അവരെ നിങ്ങൾ അടിക്കണമെന്നും വഫരി കൂംഫിൽ മദാജിയെ കിടപ്പറയിൽ മാറ്റിക്കിടത്തണം എന്നുമൊക്കെ പറഞ്ഞു. 10 വയസ്സായ ഒരു കുട്ടി നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെറിയ കുട്ടിയാണ്, എന്നിരുന്നാലും കിടപ്പറ മാറ്റിക്കിടത്തണം, നിസ്കാരത്തിൻ്റെ കാര്യം കൽപ്പിക്കണം. അതേപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു 7 വയസ്സുള്ള കുട്ടിയാണ് മരണപ്പെട്ടത് എങ്കിൽ പെൺകുട്ടിയാണ് എങ്കിൽ ഉമ്മയാണ് ആ മയ്യത്ത് കുളിപ്പിക്കേണ്ടത്, ആൺകുട്ടിയാണ് എങ്കിൽ ഉപ്പയാണ് കുളിപ്പിക്കേണ്ടത്, അഥവാ ആണ് പുരുഷനായിരിക്കണം എന്നൊക്കെ. അതൊക്കെ തന്നെയും ആ ഒരു ഔറത്തിൻ്റെ വിഷയത്തിൽ ഇസ്ലാം കൽപ്പിക്കുന്ന ഒരു പ്രത്യേക ജാഗ്രതയാണ് എന്ന് മനസ്സിലാക്കുക. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നൊക്കെ പറയുമ്പോൾ ഒരു 6, 7 ഒക്കെ വയസ്സായി കഴിഞ്ഞാൽ കുട്ടികളെ ഒരു വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിൽ ഒരു കൃത്യമായ ദീനി നിഷ്ഠ പുലർത്തേണ്ടതുണ്ട്. 15 വയസ്സായാലേ പ്രായപൂർത്തിയാകുകയുള്ളൂ, അതുകൊണ്ട് 15 വയസ്സായി കഴിഞ്ഞാൽ തലമറച്ചാൽ മതി, അല്ലെങ്കിൽ അവർക്ക് പിന്നെ മുട്ടുവരെയൊക്കെ ഡ്രസ്സ് അണിയാം എന്ന് പറയുന്നത് അത് അപകടമാണ്. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നുള്ളതാണ് ആ മാതാപിതാക്കൾ ആ വിഷയത്തിൽ ഒരു ശ്രദ്ധയും ജാഗ്രതയും കാണിക്കേണ്ടതുണ്ട്. അത് ഇന്ന പ്രായം മുതൽ എന്ന ഒരു കൃത്യമായ ഡേറ്റ് ഓഫ് ബർത്ത് ഇട്ടുകൊണ്ട് അത് വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. നമ്മുടെ കണ്ണിൽ കുട്ടികൾ കുട്ടികളായിരിക്കും, മറ്റുള്ളവരുടെ കണ്ണിൽ പലപ്പോഴും കുട്ടികൾ കുട്ടികളായിക്കൊള്ളണമെന്നില്ല എന്നതും നമ്മൾ ശ്രദ്ധിക്കണം.
7: അസൂയ മാറ്റാൻ കഴിയുന്നേയില്ല. പ്രത്യേകിച്ച് എന്നെ വേദനിപ്പിച്ച ആളുകൾക്കോ എന്നെ ഇഷ്ടമില്ലാത്ത ആളുകൾക്കോ നല്ലത് വരുമ്പോൾ അസൂയ തോന്നുന്നു. അസൂയ തോന്നിക്കഴിഞ്ഞതിനു ശേഷമാണ് അതിൻ്റെ ഗൗരവം മനസ്സിലാവുക. അപ്പോൾ തന്നെ അസ്തഗ്ഫിറുല്ലാ എന്ന് ചൊല്ലാറുണ്ട്. അസൂയ മാറ്റാൻ വല്ല പ്രാർത്ഥനയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തരാമോ? അല്ലെങ്കിൽ അത് മാറ്റാൻ എന്താണ് വഴി എന്നൊക്കെയാണ് ചോദ്യം.
8: അസൂയ വളരെ ഗൗരവമായ മാനസികമായ അസുഖമാണ്. മറ്റുള്ള ആളുകൾ ഭൗതികമായോ ദീനീപരമായോ പുരോഗതിയിലേക്ക് എത്തുന്നതിൽ പ്രയാസമുണ്ടാകുക, മനസ്സിന് പ്രയാസമുണ്ടാകുക, അവർ അങ്ങനെ അത്ര സുഖിക്കേണ്ടതില്ല എന്ന് മനസ്സിന് തോന്നുക, ഇതിനൊക്കെയാണ് അസൂയ എന്ന് പറയുക. ഒമീൻ ശരി ഹാസിദിൻ ഇദ ഹസദ്, മുഅവ്വിദാത്തിൽപ്പെട്ട വിശുദ്ധ ഖുർആൻ തന്നെ അസൂയക്കാരൻ അസൂയ വെച്ച് പുലർത്തുമ്പോൾ അതിൻ്റെ ഷെറിൽ നിന്ന് റബ്ബിനോട് ശരണം ചോദിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഐൻ കണ്ണേറ് ഒരു പരിധിവരെ ഉണ്ടാവുന്നത് ഹാസിദ് അഥവാ അസൂയാരുവിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു അസൂയാരു ജീവിതത്തിൽ ഒരിക്കലും അയാൾക്ക് സമാധാനം ലഭിക്കുകയില്ല. കാരണം മനുഷ്യരൊക്കെ നന്നാകണം, അവർക്ക് പുരോഗതി ഉണ്ടായിരിക്കണം, എന്നേക്കാൾ കൂടുതൽ ഖൈറും ബർക്കത്തും ദുനിയവിയായി അവർക്കുണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുമ്പോൾ മനസ്സിന് സമാധാനമാണ്, ഉറക്കം വരും. നേരെ മറിച്ച് മറ്റുള്ള ആളുകൾ പുരോഗതിയിലേക്ക് പോകുമ്പോൾ മനസ്സിനെന്നും കുശുമ്പും വാശിയും ദേഷ്യവുമാണ് എങ്കിൽ അയാൾക്ക് ജീവിതത്തിലൊരിക്കലും ഒരു സമാധാനം ലഭിക്കുകയില്ല എന്ന് മാത്രമല്ല, പരലോകത്ത് അതിന് അതിൻ്റേതായ ശിക്ഷകൾ ലഭിക്കുകയും ചെയ്യും എന്ന് മനസ്സിലാകുമ്പോൾ ബോധ്യമാകുമ്പോൾ സ്വാഭാവികമായും ഈ ഒരു അസുഖത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും. അള്ളാഹു ആ ചോദ്യകർത്താവിൻ്റെ ഈ മാരകമായ അസുഖം വളരെ പെട്ടെന്ന് തന്നെ മാറ്റിക്കൊടുക്കുമാറാകട്ടെ.
7: ന്യായമായ കാരണങ്ങൾ പോലുമില്ലാതെ ഭയങ്കര ദേഷ്യവും വാശിയുമുള്ള പിതാവിനോടുള്ള മക്കളുടെ സമീപനം എങ്ങനെയായിരിക്കണം? ഒരുപാട് ക്ഷമിച്ചു, ചിലപ്പോൾ പിതാവിനോട് എന്തെങ്കിലും ദേഷ്യത്തിൽ പറഞ്ഞു പോകും, അതിൻ്റെ ഗൗരവം ഒന്ന് വിശദീകരിക്കാമോ?
8: ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. പിതാക്കന്മാരുടെ പ്രായാധിക്യം കൊണ്ടോ അവരുടെ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ ദേഷ്യത്തോടുകൂടിയുള്ള പ്രകൃതി അവർക്കുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങളാലോ മക്കളോടുള്ള സ്നേഹക്കുറവ് കൊണ്ടോ ഭാര്യയോടുള്ള സ്നേഹക്കുറവ് കൊണ്ടോ ഒക്കെ പലപ്പോഴും ഉപ്പമാർ ദേഷ്യത്തോടുകൂടി സംസാരിക്കുകയും പെരുമാറുകയും ദോഹോപദ്രവം ഒക്കെ നടത്താറുണ്ട്. അവിടെ മക്കൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ മേൽ എന്താണ് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നത് എന്നാണ്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് എഹ്സാൻ നന്മയോടുകൂടി പെരുമാറണമെന്നാണ്. വലാ തഖുല്ലഹുമ ഉഫിൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരോട് ചേ എന്ന് പോലും പറയരുത് എന്നാണ്. ഏറ്റവും വലിയ പാതകം ചെയ്യുന്ന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പിതാവിനോട് മകനായി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വിളിക്കുന്നത് യാ അബത്തി, എൻ്റെ പൊന്നാര വാപ്പ എന്ന ഓമനത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അഭിസംബോധനയാണ്. വീട്ടിൽ നിന്നും അടിച്ചോടി ഓടിക്കുന്ന, തനിക്ക് ഏറ്റവും വെറുപ്പായ ഷിർക്കിനു വേണ്ടി പ്രേരിപ്പിക്കുന്ന ആ പിതാവിനോട് പോലും സ്നേഹത്തോടുകൂടിയാണ് മകനായി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം സംസാരിച്ചതും പെരുമാറിയതുമെങ്കിൽ അതിലൊക്കെ നമ്മൾക്ക് വലിയ പാഠമുണ്ട് എന്ന് മനസ്സിലാക്കണം. ഫൈദല്ലദി ബൈനക വബൈനു അദാബ, ശത്രുതയുള്ള ആളുകളുമായി സ്നേഹത്തോടുകൂടി പെരുമാറിക്കഴിഞ്ഞാൽ അവരുടെ ശത്രുത ഇല്ലാതെയായിത്തീരും എന്ന ഒരു കാര്യവും മക്കൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. മക്കളുടെ ഭാഗത്തു നിന്നാണ് പിതാക്കന്മാരോട് മാതാപിതാക്കളോട് ക്രൂരമായ പെരുമാറ്റമെങ്കിൽ അതൊരിക്കലും അവർക്ക് സഹിക്കുവാനോ പൊറുക്കുവാനോ സാധിക്കുകയില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അവരെന്ത് തന്നെ ചെയ്താലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരോട് എഹ്സാൻ പുണ്യത്തോടുകൂടി വർത്തിക്കുക, ഇതാണ് മക്കൾ ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ അവരുടെ സുഹൃത്തുക്കളും അവർ പറഞ്ഞാൽ അനുസരിക്കുന്ന ആളുകളുമുണ്ടെങ്കിൽ അവരെ ഈ വിഷയം ബോധ്യപ്പെടുത്തി അവർ മുഖേന ഒരു മസ്ലഹത്തിലേക്കും അവരെ ഗുണദോഷിക്കുന്നതിലേക്കും എത്തിക്കുകയുമാണ് ചെയ്യേണ്ടത്.
7: മഹറമില്ലാതെ ഒരു സ്ത്രീക്ക് 80 കിലോമീറ്റർ അപ്പുറം യാത്ര ചെയ്യൽ ഹറാമാണ് എന്ന് പറയുന്നു, അത് ശരിയാണോ? എന്തുകൊണ്ടാണ് 80 കിലോമീറ്റർ അപ്പുറം എന്ന കണക്ക് വെച്ചത്? സ്ത്രീയുടെ കൂടെ യാത്ര ചെയ്യുന്ന മഹറമിന് പ്രായപരിധിയുണ്ടോ?
8: കർമ്മശാസ്ത്ര പണ്ഡിതന്മാരാണ് അതിൽ 80 കിലോമീറ്റർ അല്ലെങ്കിൽ എന്നിത്യാദി പ്രത്യേകമായ കണക്കുകൾ വെച്ചിരിക്കുന്നത്. അത് ഫുഖഹാക്കൾ എടുത്തിരിക്കുന്നത് ചില ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ്. ഒരു ദിനരാത്രം ദൂരമുള്ള അവസ്ഥയിൽ ഒരു സ്ത്രീ യാത്ര ചെയ്യരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് 2 ദിവസം 3 ദിവസം എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ കാണുവാൻ സാധിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഒട്ടകത്തിന് സഞ്ചരിക്കാവുന്ന ഒരു ദൂരം എന്നുള്ള നിലയ്ക്ക് 89 കിലോമീറ്റർ അല്ലെങ്കിൽ 83-84 കിലോമീറ്റർ എന്നൊക്കെ പണ്ഡിതന്മാർ അതിനനുസരിച്ച് കണക്ക് കൂട്ടിയിരിക്കുന്നത്. എന്നാൽ ആ അഭിപ്രായത്തിൽ ഷെയ്ഖുസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി സൂചിപ്പിച്ചത് അത് പിന്നെ ഒരു പ്രത്യേകമായ മൈൽ അല്ലെങ്കിൽ കിലോമീറ്റർ എന്ന കണക്കിൻ്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ഒരുങ്ങിപ്പുറപ്പെടാവുന്ന യാത്ര എന്ന് പറയുന്ന ഏതെല്ലാം യാത്രകളുണ്ടോ അങ്ങനെയുള്ള ഒരു യാത്രയിൽ ഒരു സ്ത്രീ തനിച്ച് യാത്ര പോകുവാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം ഖുർആനിലോ ഹദീസിലോ ഒന്നും തന്നെ ഇത്ര മൈൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ സ്ത്രീക്ക് മഹ്റം വേണം എന്ന രൂപത്തിൽ പറയുന്നില്ല. അതൊക്കെ ഉറഫ് നാട്ടിലെ സമ്പ്രദായം അനുസരിച്ചാണ് എന്നാണ് ആ വിഷയത്തിൽ ഷെയ്ഖുലിസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അറിയിച്ചു തരുന്നത്. സ്ത്രീകൾ യാത്ര ചെയ്യുമ്പോൾ അവരുടെ കൂടെ ഭർത്താവോ മഹ്റമായ ആളുകളോ ഉണ്ടായിരിക്കണം. ചെറിയ കുട്ടികൾ കൂടെ ഉണ്ടായതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഒരു വകതിരിവുള്ള അല്ലെങ്കിൽ പ്രായപൂർത്തി എത്തിയ ആൺകുട്ടികൾ കൂടെ ഉണ്ടാകുമ്പോഴാണ് അത് അവരുടെ മഹ്റം എന്നുള്ള രൂപത്തിലേക്ക് എത്തുക. അല്ലാഹു തആല ആലം.
7: പലപ്പോഴും പല വിദേശ രാജ്യങ്ങളും ജോലി ചെയ്യുമ്പോൾ താടി വളർത്താൻ പാടില്ല, ക്ലീൻ ചെയ്യണമെന്ന് നിർബന്ധിക്കുന്നു. തന്നെയുമല്ല ചില അനിസ്ലാമിക കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കേണ്ടി വരികയും ചെയ്യാറുണ്ട്. അങ്ങനെ താടി പഠിച്ച് അനിസ്ലാമിക സാഹചര്യങ്ങൾക്ക് സഹകരിച്ചും ജോലി ചെയ്ത് മുന്നോട്ട് പോകുന്നത് ശരിയാണോ? കിട്ടിയിരിക്കുന്ന ജോലി കളഞ്ഞാൽ വീണ്ടും അത്തരത്തിലൊരു ജോലി കിട്ടാൻ സാധ്യത ഏറെ കുറവുമാണ്. ഈ അവസരത്തിലൊരു വിശ്വാസി എന്ന നിലക്ക് എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്?
8: ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വകാര്യതയിലും സമൂഹത്തിലുമൊക്കെ ജീവിക്കുമ്പോൾ ലാ താഅതലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖി, സൃഷ്ടാവായ റബ്ബിനെ ധിക്കരിച്ചുകൊണ്ട് സൃഷ്ടികളായ മനുഷ്യരെ അനുസരിക്കേണ്ടതില്ല എന്ന തത്വം പ്രാവർത്തികമാക്കുകയാണ്. അതേപോലെ തന്നെ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വമൻ യത്തഖില്ലാഹ യജ്അല്ലഹു മഖ്റജ, ഒരു തഖ്വയോടുകൂടി ജീവിക്കുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോം വഴി അല്ലാഹു സുബ്ഹാനഹു വതആല കാണിച്ചു തരും. വയർസുഖുഹു മിൻ ഹൈത്തു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത രൂപത്തിൽ അല്ലാഹു അവൻ ഉപജീവനം നൽകുമെന്നാണ്. അപ്പോൾ ഇസ്ലാമിക ചിട്ടയോടുകൂടി ജീവിച്ചാൽ ജോലി നഷ്ടപ്പെടുമെങ്കിൽ ആ ജോലി നഷ്ടപ്പെടട്ടെ, ഇൻഷാല്ലാ അതിനേക്കാൾ ഖൈറുള്ള ബറക്കത്തുള്ള ശമ്പളമുള്ള ജോലി അല്ലാഹു നൽകും. നാം പരിശ്രമിക്കുക മാത്രം ചെയ്യുക. പം ഷൂഫീമാക്കി വ്യാവക്കുലോമിൻ റിസ്കി, ഭൂമിയുടെ ഉപരിതലത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഹലാലായ ജോലികൾ തേടിക്കൊണ്ട് അല്ലാഹു തന്ന വിശാലമായ ഉപജീവനം നമ്മൾ തേടിപ്പിടിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്.
7: ഹജ്ജിന് പോകുമ്പോൾ അമുസ്ലിം സുഹൃത്തുക്കളോട് പൊരുത്തപ്പെടിക്കേണ്ടതുണ്ടോ?
8: ഒരാളോട് ദുൽമ് അക്രമം ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് മുസ്ലിമായിരിക്കട്ടെ അമുസ്ലിമായിക്കട്ടെ അവരോട് പൊരുത്തപ്പെടിക്കണം. മുസ്ലിങ്ങളല്ലാത്ത ആളുകളോട് അനീതി ചെയ്യാം അക്രമം ചെയ്യാം എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നില്ലല്ലോ. മാത്രമല്ല ഇത്തഖി ദഅവത്തുൽ മദ്ലൂം, അക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥന അവൻ ആരായിരിക്കട്ടെ അത് സൂക്ഷിക്കേണ്ടതുണ്ട് എന്നാണ്. അപ്പോൾ ഒരു മുസ്ലിമിനെ ആക്രമിക്കാൻ പാടില്ല എന്നതുപോലെ തന്നെ അമുസ്ലിമിനെയും ആക്രമിക്കാൻ പാടില്ല. നമ്മൾ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. ഒരു നാട്ടു നടപ്പനുസരിച്ച് ഹജ്ജിന് പോകുമ്പോൾ എല്ലാ വീടുകളും കയറിയിറങ്ങി മാപ്പാക്കണേ മാപ്പാക്കണേ എന്ന് പറയേണ്ടതില്ല. പ്രത്യക്ഷത്തിൽ നമ്മൾ ആരോടെങ്കിലും വല്ല തിന്മയും വാക്കാലോ സാമ്പത്തികമായോ പ്രവൃത്തിയാലോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോടാണ് പൊരുത്തപ്പെടിക്കേണ്ടത്. അത് തന്നെയും ഒരു ഹജ്ജ് പോകുന്നത് വരെ കാത്തിരിക്കേണ്ടതുമില്ല.
7: എൻ്റെ ഭർത്താവ് എന്നെ വിവാഹമന്വേഷിച്ചു വന്നപ്പോൾ ഞാൻ മഹറായി ആവശ്യപ്പെട്ടത് 4 സെന്റ് സ്ഥലമാണ്. പക്ഷേ ഇതുവരെ തന്നിട്ടില്ല. 2 പവൻ സ്വർണമാണ് തന്നത്. ഞാൻ സ്ഥലത്തിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ മഹർ വിൽക്കാൻ പറഞ്ഞു. പക്ഷേ മഹർ വിറ്റാൽ അതിന് തികയില്ല. എന്താണ് ഇതിൻ്റെ വിധി?
8: മഹർ ചോദിക്കുവാനുള്ള അവകാശം സ്ത്രീക്കാണ് ഉള്ളത്. എനിക്ക് ഇത്ര മഹർ തരണം എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഭർത്താവ് ആ മഹർ, അവരാവശ്യപ്പെട്ട മഹർ കൊടുത്തിരിക്കണം. ഇല്ലെങ്കിൽ എനിക്ക് വിവാഹം വേണ്ട എന്ന് പറഞ്ഞ് വിവാഹം കഴിക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ 4 സെന്റ് അല്ലേ, 4 സെന്റ് സ്ഥലം ഭൂമി വേണം എന്നാണ് ഭാര്യ ആവശ്യപ്പെട്ടത്. പക്ഷേ ഇതുവരെ ഭർത്താവ് കൊടുത്തിട്ടില്ല. വിവാഹം സാധുവാകുവാൻ മുന്നോട്ട് പോകുവാൻ മഹർ ഉടൻ തന്നെ കൊടുക്കണമെന്നില്ല. എന്നാൽ അതൊരു കടമാണ് എന്ന് മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് ആ ഒരു മഹർ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അവർ മഹറായി കൊടുത്തത് സ്വർണമാണ് എങ്കിൽ അത് വിറ്റ് ഭർത്താവ് 4 സെന്റ് സ്ഥലം ഭാര്യയ്ക്ക് വാങ്ങിക്കൊടുക്കുകയാണ് ചെയ്യേണ്ടത്.
7: ഞങ്ങൾ മറ്റൊരു വീട്ടിലേക്ക് താമസം മാറുകയാണ്. ആ വീട്ടുടമ നായയെ വളർത്തുന്ന വ്യക്തിയാണ്. അപ്പോൾ നാം ആ വീട് എങ്ങനെ ശുദ്ധീകരിക്കണമെന്ന്?
8: സ്വാഭാവികമായ ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ കയറി താമസിക്കുന്നതിന് മുമ്പ് വീട് ശുദ്ധീകരിക്കാറുണ്ടല്ലോ, അത് മതിയാവുന്നതാണ്. അതേപോലെ തന്നെ നായ, ആ നായയുടെ നനവ് അല്ലെങ്കിൽ നായയുടെ ഉമിനീര് പോലുള്ളതൊക്കെ എവിടെയെങ്കിലും ഉണ്ട് എന്ന് ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ 7 പ്രാവശ്യം കഴുകുക, 1 പ്രാവശ്യം മണ്ണ് കൊണ്ട് കഴുകുക. അതല്ല എങ്കിൽ മൊത്തത്തിൽ സാധാരണ വീട്ടിലേക്ക് കയറുമ്പോൾ ശുദ്ധീകരിക്കുന്ന പോലെ ശുദ്ധീകരിച്ചാൽ മതിയാവുന്നതാണ് ഇൻഷാല്ലാ.
7: ഞങ്ങൾക്ക് ഒരു വേ ബ്രിഡ്ജ് ഉണ്ട്. അതിൽ പന്നി കയറ്റിയ ലോറി തൂക്കം നോക്കാൻ വരാറുണ്ട്. അതിന് വെയിറ്റ് ഇട്ട് കൊടുക്കാൻ പറ്റുമോ എന്ന്?
8: അത് അനുവദനീയമായ കാര്യമാണ്. പന്നി നഴ്സാണ്. പന്നി മാംസം കഴിക്കലാണ് അവിടെ നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നത്. അതിനെ തൂക്കം നോക്കുക, അതൊരിക്കലും ഒരു തിന്മയെ സഹായിക്കുന്ന രൂപത്തിലേക്ക് ആകരുത് എന്ന് മാത്രം.
7: ഭർത്താവ് ചിലവിനയക്കുന്ന കാശിന് കണക്ക് കൊടുക്കേണ്ടതുണ്ടോ? ഞാൻ പൈസ ഒട്ടും ദൂർത്ത് ചെയ്യുന്ന വ്യക്തിയല്ല. എനിക്ക് അയച്ചു തരുന്ന കാശ് എൻ്റെ ഇഷ്ടത്തിന് ഹലാലായ മാർഗത്തിൽ ഉപയോഗിക്കാമോ? ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഞാൻ ഇന്ന കാര്യത്തിന് വേണ്ടി ചെലവാക്കുന്നുണ്ട് എന്ന് അവരെ അറിയിക്കേണ്ടതുണ്ടോ എന്നാണ് ചോദിച്ചത്.
8: ഭാര്യ ഭർത്ത ജീവിതം സുതാര്യമായിരിക്കണം. അവിടെ സ്വാഭാവികമായും ഭർത്താവിന് ബോധ്യപ്പെടണം ഭാര്യ ദൂർത്ത് കാണിക്കുന്നില്ല, അനാവശ്യമായ ചെലവ് അവർ അതിനുവേണ്ടി പണം ഉപയോഗിക്കുന്നില്ല എന്ന് ഭർത്താവിന് ബോധ്യപ്പെടേണ്ടതുണ്ട്. അത് തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ കാണിച്ചു കൊടുത്താൽ മതി. ഓരോന്നിനും പ്രത്യേകമായ കണക്ക് പറഞ്ഞു കൊടുക്കുകയും ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യേണ്ടതില്ല. എപ്പോഴെങ്കിലും ഭർത്താവ് ആ പണം മുഴുവൻ കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ കുട്ടികളുടെ ചികിത്സയ്ക്ക് ഇത്ര കൊടുത്തു, ഫീസ് ഇത്ര കൊടുത്തു എന്ന് ബോധ്യപ്പെടുത്തിയാൽ മതിയാവും. അതല്ലാതെ ഓരോ നുള്ളുനുറുമ്പായ കാര്യങ്ങൾക്കും ഇന്ന ഇന്ന രൂപത്തിൽ ചെലവഴിച്ചു എന്ന് ഭർത്താവ് ആവശ്യപ്പെടാതെ തന്നെ അങ്ങോട്ട് പറയേണ്ട യാതൊരു കാര്യവുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബന്ധം സുതാര്യമായിരിക്കുക, അവക്കിടയിൽ കലർപ്പില്ലാതിരിക്കുക, കാപട്യമില്ലാതിരിക്കുക, ഇതാണ് ആ വിഷയത്തിൽ ശ്രദ്ധിക്കാനുള്ളത്.
7: പലിശയുടെ കാര്യത്തിൽ സൂക്ഷ്മത പാലിക്കാത്ത വിശ്വാസിയോ അവിശ്വാസിയോ ആയ അയൽക്കാർ തരുന്ന പച്ചക്കറി സാധനങ്ങൾ, കൃഷി ചെയ്തും അല്ലാത്തതുമായ പഴം പച്ചക്കറി പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കാമോ എന്നാണ് ചോദിച്ചത്.
8: ഒരാളുടെ സമ്പാദ്യം പൂർണ്ണമായും ഹറാമല്ലാത്ത രൂപത്തിലാണ് എങ്കിൽ അവർ തരുന്ന പാരിതോഷികങ്ങളും സമ്മാനങ്ങളൊക്കെ സ്വീകരിക്കാം. ഇപ്പോൾ പലിശയുമായി ഇടപെടുന്ന വ്യക്തിയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അബദ്ധങ്ങളുള്ള വ്യക്തിയാണെങ്കിൽ പോലും അവർ തരുന്ന സമ്മാനങ്ങൾ ഇസ്ലാമിന് എതിരല്ല എങ്കിൽ സ്വീകരിക്കാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ജീവിക്കുമ്പോൾ ജൂതന്മാരുമായി ഇടപാടുകൾ നടത്തിയിരുന്നു. ജൂത സ്ത്രീ കൊണ്ടുവന്ന ആടിൻ്റെ മാംസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചു. മുശ്രിക്കത്തായ സ്ത്രീയുടെ മുസാദത് തോൽപാത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉതുവെടുത്തു. ജൂതന്മാര് അന്ന് പരിചയമായി ഇടപാട് ഉള്ള ആളുകളായിരുന്നു. എന്നിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുമായി ഇടപാടുകൾ നടത്തിയിരുന്നു. അതുകൊണ്ട് മുസ്ലിമാകട്ടെ മുസ്ലിമല്ലാത്ത ഒരാളാകട്ടെ, അയാൾ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലും വീട്ടിലേക്ക് വന്ന് ഒരു സമ്മാനം കൊണ്ടുവന്നിരുമ്പോൾ, പച്ചക്കറികളും മറ്റുമൊക്കെ കൊണ്ടുവന്നിരുമ്പോൾ സ്വീകരിക്കുന്നതിന് കുഴപ്പമില്ല ഇൻഷാ അല്ലാ. അല്ലാഹു ആലം.
7: ഇവിടെ പള്ളിയിലെ ഇമാം ഞാൻ സലാം ചൊല്ലിയപ്പോൾ മടക്കാൻ തയ്യാറായില്ല. ചോദിച്ചപ്പോൾ നിങ്ങൾ ഞങ്ങളെ സുന്നിയായി അംഗീകരിക്കാത്ത കാലത്തോളം സലാം ചൊല്ലുകയോ മടക്കുകയോ ചെയ്യാൻ പാടില്ല എന്ന് ഞങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, മദ്രസയിൽ അങ്ങനെ പഠിപ്പിക്കുന്നു എന്നും പറഞ്ഞു. സലാം മടക്കൽ നിർബന്ധമാകുമ്പോൾ അതിനു ശിക്ഷ കിട്ടുകയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി സല്ലമ ജൂതനോട് പോലും അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോൾ തിരികെ വ അലൈക്കും എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ചെയ്യാമോ? ഇതിന്റെ ഇസ്ലാമിക വിധി എന്താണ്?
8: അത്തരം ആളുകൾ പറയാറുള്ളത് ബിദ്അത്തിന്റെ ആളുകളോട് സലാം പറയാൻ പാടില്ല, അതാണ് അവരുടെ പാഠശാലകളിലും മദ്രസലുകളൊക്കെ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ആരാണ് മുബ്തദി, ആരാണ് ബിദ്അത്തിന്റെ ആളുകൾ? അല്ലാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കാം, അവരോടുള്ള പ്രാർത്ഥനയാണ് റബ്ബിനോടുള്ള പ്രാർത്ഥനയേക്കാൾ ഏറ്റവും മെച്ചപ്പെട്ടത് എന്ന വാദം, അത് പുതിയ വാദമാണോ പഴയ വാദമാണോ എന്ന് പരിശോധിച്ചാൽ എല്ലാ പ്രവാചകന്മാരും അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ, അള്ളാഹുവിനോട് മാത്രമേ ഇബാദത്ത് എടുക്കാൻ പാടുള്ളൂ എന്ന പഴയ വാദമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. റബ്ബല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കാം എന്നത് ബിദ്അത്താണ്. ആ ബിദ്അത്ത് അവരാണ് സത്യത്തിൽ ചെയ്യുന്നത്. ഖബറാളിക്ക് മുമ്പിൽ സുജൂദ് ചെയ്യുക എന്നത് അത് ബിദ്അത്ത് ആശയമാണ്. മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി നേർച്ച നേരുക എന്നത്, ഖബർ കെട്ടിപ്പൊക്കുക എന്നത്, അങ്ങനെ ഓരോന്ന് എടുത്ത് പരിശോധിച്ചാലും അവിടെയൊക്കെ ബിദ്അത്ത് ചെയ്യുന്നത് ഈ പറയുന്ന ആളുകളാണ്. അവരാണ് സത്യത്തിൽ മുബ്തദിഈകൾ. അപ്പോൾ അവരുടെ വാദപ്രകാരം അങ്ങോട്ട് സലാം പറയാൻ പാടില്ല, കാരണം അവരാണ് അല്ലാഹു അല്ലാത്ത ആളുകളോട് ഒളിച്ചു പ്രാർത്ഥിക്കുന്നത്, അല്ലാഹു അല്ലാത്ത ആളുകളോട് ഇസ്തിഗാസ നടത്തുന്നത്, നബിദിനം ആഘോഷിക്കുന്നത്, അതേപോലെ തന്നെ പിൽക്കാലത്ത് ഉണ്ടാക്കപ്പെട്ട റിഫായി മൗലിദും റാത്തീബുകളും ഹദ്ദാദുകളും മങ്കൂസ് മൗലിദും ഷറഫുൽ അന മൗലിദും ഇതൊന്നും ഒരു പ്രവാചകനും കാണിച്ചു തന്നതല്ല, പിൽക്കാലത്തുണ്ടായതാണ്, ബിദ്അത്തായി പുത്തൻ ആചാരമായി വന്നത്, അതൊക്കെ ചെയ്യുന്നത് അവരാണ്. അവരാണ് ബിദ്അത്തിൻ്റെ ആളുകൾ. അപ്പോൾ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് അവർ. അതുകൊണ്ട് തന്നെ അള്ളാഹു അവർക്ക് ഹിദായത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. മുസ്ലിമീങ്ങൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ സലാം പറയും, അല്ലെങ്കിൽ അവർ പറയേണ്ടി വരും നമ്മൾ മുസ്ലിങ്ങളല്ല, നമ്മളടുത്ത് കഴിക്കാൻ പാടില്ല, നമ്മളെ പെൺമക്കളെ കല്യാണം കഴിക്കാൻ പാടില്ല എന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ വാദിക്കേണ്ടി വരും. വെറും സലാം പറയുന്ന വിഷയത്തിൽ മാത്രമല്ല അത് ഒതുങ്ങി നിൽക്കുക എന്ന ഗൗരവമായ കാര്യം അവർ മനസ്സിലാക്കണം.
7: അയൽപ്പക്കത്തെ കൂട്ടുകാരൻ്റെ വീട്ടിലെ മാവിൽ നിന്നും വീണ ഒരു മാങ്ങ ഞങ്ങൾ എടുത്തു കഴിച്ചു. അദ്ദേഹത്തിന് പൂർണ്ണമായും അതിൽ യാതൊരു വിയോജിപ്പും ഉണ്ടാകില്ല എന്ന ഉറപ്പുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അദ്ദേഹത്തെ കാണുമ്പോൾ പറഞ്ഞാൽ മതി എന്നും തീരുമാനിച്ചു. ഇത് ശരിയാണോ? ഏതൊരു വസ്തുവും കഴിക്കുന്നതിന് മുമ്പ് അനുമതി വാങ്ങേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിൽ അങ്ങനെ ചെയ്യാമോ എന്നാണ്.
8: ഒരാളുടെ തോട്ടത്തിൽ ഉള്ള വസ്തു, മാമ്പഴമാകട്ടെ മറ്റ് പഴങ്ങളാകട്ടെ ഫലങ്ങളാകട്ടെ, അതൊരു കോമ്പൗണ്ട് കെട്ടി തിരിച്ചിട്ടുണ്ട്, അതിലേക്ക് മറ്റുള്ള ആളുകൾ പ്രവേശിക്കാൻ പാടില്ല എന്നതിനാണല്ലോ, അതിലുള്ള വസ്തുക്കൾ ആരും എടുക്കാൻ പാടില്ല എന്ന അർത്ഥത്തിലാണല്ലോ കോമ്പൗണ്ട് കെട്ടുക, അല്ലെങ്കിൽ നായയെ പാറാവ് നിർത്തുക, പാറാവുകാരെ നിർത്തുക, ചുറ്റുമതിലുണ്ടാക്കുക എങ്കിൽ അതിലുള്ള ഒന്നും എടുക്കാൻ പാടില്ല. നേരെ മറിച്ച് ഒരു വീട്ടിലുള്ള പഴങ്ങളോ ഫലങ്ങളോ ഒക്കെ അതിൽ ആവശ്യത്തിനോ ഒന്നോ രണ്ടോ ഒക്കെ എടുക്കുന്നത് യാതൊരു കുഴപ്പവുമില്ല. സാധാരണ അയൽവക്കത്തുള്ള ആളുകൾ പോലെ വീട്ടിലുള്ള ചീരയും പച്ചക്കറിയും ഒക്കെ മുരിങ്ങയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാറും കൊടുക്കാറും ഒക്കെയുണ്ട്. ആ വീട്ടിലൊരു പഴം വീണ് കഴിഞ്ഞാൽ അത് നമ്മളെപ്പോലെ തന്നെ അയൽവാസിക്കും എടുക്കാം, യാതൊരു കുഴപ്പവുമില്ല എന്ന് പരസ്പരം മനസ്സിലാക്കുന്ന അയൽവാസികളാണ് എങ്കിൽ അങ്ങനെ എടുക്കുന്നതിന് യാതൊരു കുഴപ്പവുമില്ല. അപ്പോൾ അവിടുത്തെ ചുറ്റുപാടുകളും ഉറപ്പുകളും സമ്പ്രദായങ്ങളുമാണ് പരിശോധിക്കേണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് അനുവാദമുണ്ടോ അനുവാദമില്ലയോ എന്ന് തീരുമാനിക്കുവാൻ സാധിക്കുക. ഏതായിരുന്നാലും എപ്പോഴും പേടിയുണ്ടായിരിക്കാം, നമ്മൾ കഴിക്കുന്നത് ഹറാമല്ല എന്ന് ഉറപ്പു വരുത്തുകയാണ് വേണ്ടത്.
5: മാഷാഅല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളവൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം
3: ഉണ്ടായിരുന്നത്. Email hello@peaceradio.com. Phone
9: 9020840840 www.peaceradio.com.
10: പീസ് റേഡിയോയിൽ അടുത്തതായി സ്വരം അല്ലാ അഹദേ എന്ന് തുടങ്ങുന്ന വരികൾ. ആലാപനം മുബീൻ പട്ടാണി.

0: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠനവഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥസഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവർത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം. ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
2: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും

0: അടുത്തതായി പി സിറോഡിയയിൽ കൊച്ചുകൂട്ടുകാരോട് സംവദിക്കാൻ പൂമരത്തണലിൽ. ഇന്നത്തെ പൂമരത്തണലിൽ കൂട്ടുകാർ കേൾക്കുന്നത് നമുക്കും സഹായിക്കാം. അവതരിപ്പിക്കുന്നത് അൽ ഫഹദ് പൂന്തുറ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, സ്നേഹം നിറഞ്ഞ എൻ്റെ പൂമരത്തണലിലെ സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, കൂട്ടുകാരികളെ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വിഷയം ഇസ്ലാം എന്ന സുന്ദരമായ മതത്തിലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച അഞ്ചു തൂണുകളിലെ, അതായത് ഇസ്ലാം കാര്യം അഞ്ചാണ്, ഇസ്ലാമിലെ അടിസ്ഥാന കാര്യങ്ങളായ അഞ്ചു കാര്യങ്ങളിലെ രണ്ടു കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കൂട്ടുകാരെ, കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളുമായി നമ്മൾ സംസാരിച്ചു വന്നത് ഒന്നാമത്തെ കാര്യമായ ഷഹാദത്ത് കലിമയെക്കുറിച്ചും രണ്ടാമത്തെ കാര്യമായ നമസ്കാരത്തെക്കുറിച്ചുമാണ്.

ഈടാണ്. കലിമ ഷഹാദത്തൊന്നാണ്, നിസ്കാരം അത് രണ്ടാണ്, ഇസ്ലാം കാര്യമിൽ മൂന്നാമത്തത് മുതലിനടുത്ത സകാത്താണ്. കൂട്ടുകാരെ, കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലുമായി നമ്മൾ പഠിച്ച പാട്ടിൻ്റെ രണ്ട് വരികൾ നമ്മൾ പഠിച്ചുവെന്ന് ഞാൻ കരുതുന്നു. പഠിച്ചിട്ടില്ലേ നിങ്ങൾ? ഇസ്ലാം കാര്യം അഞ്ചാണ്, അവകൾ അറിയൽ ഫറളാണ്, ഈമാൻ ഇസ്ലാം അറിഞ്ഞില്ലെങ്കിൽ നരകം അവരുടെ വീടാണ്, കലിമ ഷഹാദത്തൊന്നാണ്, നിസ്കാരം അത് രണ്ടാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇസ്ലാം കാര്യമിൽ മൂന്നാമത്തത് മുതലിനടുത്ത സകാത്താണ്. ഇസ്ലാം കാര്യങ്ങളിൽ മൂന്നാമത്തെ കാര്യമായ ഇസ്ലാം എന്ന സുന്ദരമായ പൂന്തോപ്പിലെ മുഞ്ചേറും പൂക്കളിലെ മൂന്നാമത്തെ പൂവായ സകാത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. കൂട്ടുകാരെ, എന്താണ് ഈ സകാത്ത്? സകാത്ത് എന്ന് പറഞ്ഞാൽ ചില കൂട്ടുകാർ ഇത് ആദ്യമായി കേൾക്കുന്നുണ്ടാകും, ചില കൂട്ടുകാർ ഇത് കേട്ടിട്ടുമുണ്ടാകും. ഏതായാലും എന്റെ കൂട്ടുകാരോട് പറയുവാനുള്ളത്, സകാത്ത് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവർക്ക് സമ്പത്തുള്ളവൻ നൽകേണ്ടുന്ന അവൻ്റെ സമ്പത്തിലെ ഒരു ഓഹരി, നൽകേണ്ടുന്ന പാവപ്പെട്ടവർക്ക് നൽകേണ്ടുന്ന ഇസ്ലാം നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ള നിർബന്ധമായ ഒരു കാര്യമാണ് സകാത്ത് എന്ന് പറയുന്നത്. കൂട്ടുകാരെ, സകാത്ത് പാവപ്പെട്ടവർക്കാണ് നമ്മൾ നൽകേണ്ടത്. പാവപ്പെട്ടവർ എന്ന് പറയുമ്പോൾ ധരിക്കാൻ വസ്ത്രമില്ലാത്ത, ഭക്ഷിക്കുവാൻ ഭക്ഷണമില്ലാത്ത, അങ്ങനെയുള്ള കുറേ പാവപ്പെട്ട ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും ഇന്ന് ഈ ലോകത്ത്. അങ്ങനെ നൽകേണ്ടുന്ന, അങ്ങനെയുള്ളവർക്ക് നൽകേണ്ടുന്ന ഒരു കർമ്മമാണ്, നമ്മുടെ സമ്പത്തിൽ നിന്ന് നമ്മൾ നൽകേണ്ടുന്ന ഒരു കർമ്മമാണ് സകാത്ത് എന്ന് പറയുന്നത്.

0: അതാണ് സക്കാത്ത്. ഇസ്ലാമെന്ന മൊഞ്ചേറും പൂന്തോപ്പിലെ ഗുണമേറിയ അഞ്ചു പൂക്കളിലെ മൂന്നാമത്തെ മുതലിനടുത്ത സക്കാത്ത്. ആ മുതലിനടുത്ത സക്കാത്ത് നമ്മൾ നൽകേണ്ടവർക്ക് നമ്മൾ നൽകേണ്ടതുണ്ട്. കാരണം ഈ സുന്ദരമായ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ചു പരിപാലിച്ച അള്ളാഹു സുബ്ഹാനഹു തആല അവൻ മനുഷ്യരാശിക്ക് പല അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു നൽകി. ചില ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല സമ്പത്ത് വളരെയധികം കൊടുത്തു. അത് അള്ളാഹു സുബ്ഹാനഹു തആല ആ ആളുകൾക്ക് നൽകിയ വലിയ ബൃഹത്തായ അനുഗ്രഹമാണ്. കൂട്ടുകാരെ, ചില ആളുകളെ നമ്മൾ കാണുന്നുണ്ടാകും പല വഴിയോരങ്ങളിലും, ഓരോ കടയുടെയും പടിവാതിക്കൽ രാത്രി സമയമാകുമ്പോൾ കിടന്നുറങ്ങുന്ന പല ആളുകളെ നമ്മൾ കാണാറുണ്ട്. അതുപോലെ സമ്പത്ത് കുറച്ചു കുറവാണെങ്കിലും സമ്പത്തില്ലാത്തവനെപ്പോലെ നടക്കുന്ന ആളുകളുമുണ്ട്. എന്നാൽ സമ്പത്ത് തീരെയില്ലാതെ എന്നാൽ സമ്പത്തുള്ളവനെപ്പോലെ നടക്കുന്ന കുറച്ചാളുകളുമുണ്ട്. ഏതായാലും കൂട്ടുകാർ മനസ്സിലാക്കുവാനുള്ളത്, പാവപ്പെട്ട, അതായത് ഉടുക്കാൻ വസ്ത്രമില്ലാത്ത, ഭക്ഷിക്കുവാൻ ഭക്ഷണമില്ലാത്ത കുറേ ആളുകൾ, അവർക്ക് നൽകേണ്ട സമ്പത്തുള്ള ആളുകൾ അവർക്ക് നൽകേണ്ട ഒരു കർമ്മമാണ് സക്കാത്ത് എന്ന് പറയുന്നത്. കൂട്ടുകാർ, ഒരു ഗാനം ശ്രവിച്ചു നോക്കൂ സക്കാത്തിനെ പറ്റി.
1: വിശന്ന് കരയും പൈതങ്ങൾ, ഉടുപ്പതില്ല കോലങ്ങൾ, അവരുടെ പട്ടിണി മാറ്റാനായി റബ്ബിൻ കൽപ്പനയോർത്തോളൂ. മുതലത് പരിധിയിലെത്തുമ്പോൾ സക്കാത്ത് നമ്മൾ നൽകേണം. ഇല്ല എങ്കിൽ നരകത്തിയിൽ കത്തിക്കരിയും ഓർത്തോളൂ.
0: കൂട്ടുകാരെ, വിശന്ന് കരയണ കുറേ പൈതങ്ങളെ, പാവപ്പെട്ട പൈതങ്ങളെ നമ്മൾ കാണാറുണ്ട്. ഈ അടുത്ത് കുറച്ചു കാലമായി നമ്മൾ കുറേ പത്രവാർത്തകൾ നമ്മൾ കാണാറുണ്ട്, വിശന്നിട്ട് ഭക്ഷണമില്ലാതെ കഴിയുന്ന കുറേ ആളുകൾ വിശന്ന് ഭക്ഷണം കഴിക്കുവാനില്ലാതെ മരണപ്പെട്ടുപോയ കുറേ കുട്ടികളുണ്ട്, കുറേ മനുഷ്യന്മാരുണ്ട്. അതുപോലെ ഉടുക്കാൻ വസ്ത്രമില്ലാതെ പഠിക്കാൻ വേണ്ടി സ്കൂളുകളിൽ പോയി പഠിക്കാൻ പൈസയില്ലാതെ, അവിടെ സ്കൂളുകളിൽ പൈസ കൊടുത്ത് പഠിക്കാൻ പൈസയില്ലാത്ത, ഇനി ഗവൺമെൻറ് സ്കൂളുകളിൽ ചേർത്ത് സൗജന്യമായി പഠിപ്പിക്കുന്ന സ്കൂളുകളിൽ ചേർത്താൽ അവിടെ ധരിച്ചു കൊണ്ടുപോകുവാൻ, നമുക്ക് ധരിച്ചു കൊണ്ടുപോകുവാൻ വസ്ത്രമില്ലാത്ത കുറേ കുട്ടികളുണ്ട്. അതുപോലെ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചാൽ രണ്ടാമത്തെ നേരത്തെ ഭക്ഷണം കഴിക്കാൻ ഭക്ഷണമില്ലാത്ത കുറേ കുട്ടികളുമുണ്ട്. അങ്ങനെ പാവപ്പെട്ട കുറേ കുട്ടികളുണ്ട് കൂട്ടുകാരെ. ആ കൂട്ടുകാർക്ക് നമുക്ക് സമ്പത്തുണ്ടെങ്കിൽ നമ്മുടെ സമ്പത്തിൻ്റെ ഒരു ഓഹരി അവർക്കും കൊടുക്കേണ്ടതുണ്ട്. അവർക്കും നമ്മൾ കൊടുക്കേണ്ടതുണ്ട് കൂട്ടുകാരെ. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല ആ കാര്യം നമ്മോട് കൽപ്പിച്ചത്. ഇസ്ലാം എന്ന സുന്ദരമായ മതത്തിൽ ആകെ മനുഷ്യരാശിയോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമുണ്ടെങ്കിൽ അത് മൂന്ന് കാര്യങ്ങളാണെന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു. നിർബന്ധമായ കാര്യം ഒന്നാമത്തേത് അള്ളാഹു സുബ്ഹാനഹു തആലയെ ആരാധിക്കാൻ വേണ്ടി മാത്രം. രണ്ടാമത്തേത് കൂട്ടുകാരെ, അള്ളാഹു സുബ്ഹാനഹു തആല ചെയ്തു തന്ന ഉപകാരങ്ങൾക്ക്, അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് ചെയ്തു തന്ന ഉപകാരങ്ങൾക്ക് അവനോട് ചെയ്യേണ്ട നന്ദി പ്രകടനമായ നമസ്കാരം നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഇത് രണ്ടാമതായി അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യരോട് നിർബന്ധമാക്കിയ കാര്യമാണ്. മുസ്ലിമാണേൽ അവൻ നമസ്കരിക്കണം, അവൻ മനുഷ്യനാണേൽ അവൻ അള്ളാഹുവിനെ ആരാധിക്കണം. അപ്പോൾ കൂട്ടുകാരെ, എന്നിട്ട് മൂന്നാമതായി അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളോട് കൽപ്പിച്ചത് സക്കാത്ത് കൊടുക്കാൻ വേണ്ടിയാണ്. സഖാത്ത് കൊടുക്കുവാനും നമസ്കരിക്കുവാനും അല്ലാഹുവിനെ ആരാധിക്കാനുമല്ലാതെ ഇസ്ലാം മതം നമ്മളോട് കൽപ്പിക്കപ്പെടുന്നില്ല, ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. അതത്രേ വക്രതയില്ലാത്ത നല്ല സുന്ദരമായ എളുപ്പമുള്ള മതമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്. കൂട്ടുകാരെ, നമുക്കെന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു തആലയോട് പ്രാർത്ഥിക്കാൻ നമുക്ക് നമ്മുടെ പോക്കറ്റിൽ നിന്ന് പൈസ നഷ്ടമാകുന്നുണ്ടോ? ഇല്ല. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു തആലയ്ക്ക് വേണ്ടി അവന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നതിന് വേണ്ടി കുറച്ചു സമയം, ഒരു ദിവസത്തിലെ 24 മണിക്കൂറിൽ ഓരോ നമസ്കാരത്തിനും 5 മിനിറ്റോ 7 മിനിറ്റോ വേണ്ടിവരും. അങ്ങനെ ആ കുറച്ചു സമയം കളയുവാൻ, അല്ലാഹുവിനു വേണ്ടി നമസ്കരിക്കുവാൻ, അത് നാളെ സ്വർഗത്തിൽ നമുക്കൊരു വീടുണ്ടാക്കാനും നമുക്ക് സ്വർഗത്തിലെ ഒരു പ്രതിഫലർഹമായ കർമ്മമായി തീരുന്നതിനു വേണ്ടിയുള്ള ആ നമസ്കാരവും, അതുപോലെയുള്ള പിന്നെ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് സകാത്ത് നൽകാനാണ്, കഴിവുള്ളവർ സകാത്ത് നൽകാനാണ്. ഇതല്ലാതെ ഇസ്ലാം മതത്തിൽ നമ്മോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്. കൂട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു തആല ആ വിഷയത്തെപ്പറ്റി വിശുദ്ധ ഖുർആനിൽ സൂറത്തു ബയ്യിനയിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു. എന്താ പറയുന്നത്?
1: വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ് മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാ വയുഖീമുസ്സലാത വയുഅതുസ്സകാത് വദാലിക ദീനുൽ ഖയ്യിമ.
0: കീഴ്വണക്കം അല്ലാഹുവിനെ മാത്രമാക്കിക്കൊണ്ട്

അത് സകാത്ത് കൊടുക്കുവാനും നമസ്കരിക്കുവാനും അള്ളാഹുവിനെ ആരാധിക്കാനും വേണ്ടി മാത്രമാണ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ സകാത്ത് കൊടുക്കില്ലേ? കൊടുക്കില്ലേ? അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കില്ലേ? അള്ളാഹു നമുക്ക് വേണ്ടുന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടി പടച്ച് പരിപാലിക്കുന്ന ഏകനായ ആരാധ്യനാണ് അവൻ. അപ്പോൾ നമ്മൾ സകാത്ത് നൽകേണ്ടതുണ്ട്. ആ സകാത്ത് നൽകുന്നവരാണ് മതത്തിൽ സഹോദരങ്ങളെന്നും വിശുദ്ധ ഖുർആൻ മാനവരാശിക്ക് ഓതിക്കൊടുക്കുന്നു. കൂട്ടുകാരെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്ത ഒരു വചനമുണ്ട്, വിശുദ്ധ ഖുർആനിലെ ഒരു വചനം. ആ വചനത്തിൽ നമസ്കാരത്തോടൊപ്പം സകാത്തിൻ്റെ കാര്യം കൂടി പറയുന്നുണ്ട്. അതുപോലെ ഖുർആനിലെ 28 സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും, നമസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ കൂടെ സകാത്തിനെ കുറിച്ച് പറയുന്നതായിട്ടും നമുക്ക് കാണുവാൻ സാധിക്കും. കൂട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, മതത്തിൽ നിങ്ങൾ സഹോദരങ്ങളാകുന്നു സകാത്ത് കൊടുക്കുമ്പോഴും നമസ്കരിക്കുമ്പോഴും അല്ലാഹുവിനോട് പശ്ചാത്തപിക്കുമ്പോഴും. നമ്മുടെ കൂടെയുള്ള സഹോദരങ്ങൾക്ക് പട്ടിണി മാറ്റാൻ, അവർക്കുടുക്കാൻ വസ്ത്രം നൽകുവാൻ, അവർക്ക് ഉടുക്കാൻ വസ്ത്രം നൽകുന്നതിന് വേണ്ടി സകാത്ത് കൊടുക്കുമ്പോൾ അവരുടെ സഹോദരങ്ങളാകുന്നു നമ്മൾ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹം തൻ്റെ നാട്ടിൽ നിന്ന് അവിടുത്തെ ആളുകൾ ആട്ടിയോടിക്കുമ്പോൾ അദ്ദേഹം മദീനയിലേക്ക് പോയി. മദീനയിൽ പാലായനത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്തിയപ്പോൾ അവിടെയുള്ള അൻസാറുകൾ വന്ന മുഹാജിറുകളെ, യാത്രക്കാരായി വന്ന ആളുകളെ സ്വീകരിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെയുള്ള ആളുകൾക്കിടയിൽ പറഞ്ഞു കൊടുത്തു, കൂട്ടുകാരെ എന്താ പറഞ്ഞെന്നറിയോ? കുല്ലുക്കും മിൻ ആദം, ആദം മിൻ തുറാബ്. എല്ലാവരും ആദമിൻ്റെ സന്തതികളാണ്. ആദമാകട്ടെ തുറാബ്, മണ്ണിൽ നിന്നുള്ളവനാകുന്നു എന്ന്. അപ്പോൾ കൂട്ടുകാരെ, അങ്ങനെ അൻസാറുകളുടെ അടുത്ത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാര്യം പറഞ്ഞുകൊടുത്ത് അവരെ സഹോദരങ്ങളാക്കി. അള്ളാഹുവിൻ്റെ കൽപ്പനയും അപ്രകാരമാണ്. അവരെല്ലാവരും നമസ്കരിക്കുന്നവരായിരുന്നു. അങ്ങനെ മുഹാജിറുകളായി വന്ന, യാത്രയ്ക്ക് വന്ന ആളുകളുടെ കയ്യിൽ പൈസയും സമ്പത്തും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അവരെല്ലാം ഇട്ടുപേക്ഷിച്ച് വന്ന പാവപ്പെട്ട മിസ്കീനായ ആളുകളായിട്ടായിരുന്നു അവർ വന്നത്. അങ്ങനെ അവരെയും സഹായിച്ചത് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരം അൻസാറുകളാണ് അവരെയും സഹായിച്ചത്. അവിടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും എല്ലാവരോടും പഠിപ്പിച്ചു, നിങ്ങൾ സകാത്ത് കൊടുക്കണം, നമസ്കാരം നിലനിർത്തണമെന്ന്. അങ്ങനെ അവിടെയുള്ള സ്വഹാബത്തും പ്രവാചകന്മാരും എല്ലാവരും ഈ വിഷയത്തെ വളരെ പ്രാധാന്യത്തോട് കണ്ടിരുന്നു. കൂട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല മതത്തിൽ നിങ്ങൾ സഹോദരങ്ങളാണെന്ന് പറഞ്ഞ വചനമേതാണെന്നറിയോ? വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിലെ 11-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, ഫഇൻ തബു വഅഖാമു സ്സലാ വആതു സ്സകാത ഫഇഖ്വാനുകും ഫിദ്ദീൻ വനുഫസ്സിലു ആയാതി ലഖൗമിൻ യഅലമൂൻ. എന്നാൽ അവർ പശ്ചാത്തപിക്കുകയും നിസ്കാരം മുറപോലെ നിർവഹിക്കുകയും സകാത്ത് നൽകുകയും ചെയ്യുന്ന പക്ഷം അവർ മതത്തിൽ നിങ്ങളുടെ സഹോദരങ്ങളാകുന്നു. മനസ്സിലാക്കുന്ന ആളുകൾക്ക് വേണ്ടി നാം ദൃഷ്ടാന്തങ്ങൾ വിശദീകരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല കൂട്ടുകാരെ നമ്മളോട് പറയുകയാണ്, നിങ്ങൾ സകാത്ത് കൊടുക്കുകയും നമസ്കരിക്കുകയും. ഓ, സകാത്ത് എന്ന വിഷയം സമ്പത്തുള്ളവർ സമ്പത്തില്ലാത്ത ആളുകൾക്ക് കൊടുക്കേണ്ടുന്ന ഒരു കർമ്മമാണ്, പ്രധാനമായ നിർബന്ധമായ ഒരു കർമ്മമാണ്. കൂട്ടുകാരെ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് ഒരു മിസ്കീനായ ഒരു ഉമ്മയും രണ്ട് മക്കളും വന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ ഭക്ഷിക്കാൻ 3 ഈത്തപ്പഴം മാത്രമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ഈ സ്ത്രീയും രണ്ട് മക്കളും വന്ന് ചോദിച്ചു.
ഞങ്ങൾക്ക് കഴിക്കാൻ എന്തെങ്കിലും തരുമോ എന്ന് ചോദിച്ചു.

0: ഉപദേശിക്കുമ്പോൾ, അപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഭാര്യയോട് ചോദിക്കുന്നു, എന്താ ചോദിച്ചതെന്നറിയോ? അവർ ചോദിക്കുന്നു, എന്താ ഇവിടെ ഭക്ഷിക്കാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ അവിടെ നിന്ന് പറഞ്ഞു, ഇവിടെ നമുക്ക് കഴിക്കാനുള്ള വെറും 3 ഈത്തപ്പഴം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എങ്കിൽ ആ ഈത്തപ്പഴം അവിടെ നിന്നെടുത്ത് ഇവർക്ക് നൽകൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഈത്തപ്പഴമെടുത്ത് ആ മാതാവിനും 2 നൽകി. നോക്കൂ കൂട്ടുകാരെ, കാരുണ്യത്തിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ച ആ ഒരു സ്നേഹം ആളുകൾക്ക് എല്ലാം നൽകുന്നതിന് വേണ്ടി, പാവപ്പെട്ട ആളുകൾക്ക് സക്കാത്ത് നൽകുന്നതിന് വേണ്ടി, അതുപോലെ ദാനധർമ്മങ്ങൾ നൽകുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ച ഒരു ഗുരുനാഥനാണ് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കൂട്ടുകാരെ, നമ്മളും ആ പ്രവാചകൻ്റെ അനുയായികളല്ലേ? നമ്മളും അപ്പോൾ നമ്മളും സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. ഇല്ലാത്ത പക്ഷം നമ്മൾ നരകത്തിൽ പോകേണ്ടി വരും. അള്ളാഹു തന്ന സമ്പത്ത് കൊണ്ട് നമ്മൾ പഠിക്കാൻ പോകേണ്ടടുത്തൊക്കെ പഠിക്കാൻ പോയി നല്ല ഉടുപ്പ് ധരിച്ച് നല്ല ഭക്ഷണം കഴിച്ച് കുറേ ഭക്ഷണം വേസ്റ്റ് ചെയ്തും കുറേ ഉടുപ്പുകൾ വേണ്ടാതെ ആകുമ്പോൾ ഒരു പ്രാവശ്യം ധരിച്ച് രണ്ടാമത്തെ പ്രാവശ്യം അത് ഉപേക്ഷിക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്ത് ആർഭാടത്തിൽ ജീവിച്ചാലോ? സക്കാത്തും കൊടുക്കാതെ അള്ളാഹു തന്ന സമ്പത്ത് കൊണ്ട് അതിൽ അർമാദിച്ച് ആർത്തുല്ലസിച്ച് ജീവിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? നരകത്തിയിൽ പോയി കിടക്കേണ്ടി വരും. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാർ, ശ്രദ്ധിക്കുവാനുള്ളത് നമ്മൾ സക്കാത്ത് കൊടുക്കണം. ഒരു ചരിത്രം കൂടി ഞാൻ പറയട്ടെ, ഒരു കഥ കൂടി. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലമായിരുന്നു. ആ കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചു പോയിരുന്നു. പ്രവാചകൻ മരിച്ചുവല്ലോ, ഇനി സക്കാത്തും കൊടുക്കണ്ട, നമസ്കരിക്കുകയും വേണ്ട എന്ന് കരുതി കുറേ ആളുകൾ ഇസ്ലാമിൽ നിന്ന് പിരിഞ്ഞുപോയി. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, അദ്ദേഹം മഹാനായ സ്വഹാബി വര്യൻ പറഞ്ഞു, ആരൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ സക്കാത്ത് നൽകുകയും നമസ്കരിക്കുകയും ചെയ്തുവോ, അതവർ തുടർന്നിട്ടില്ല എങ്കിൽ അവരുമായി യുദ്ധത്തിലേർപ്പെടാൻ ഞാൻ തയ്യാറാണെന്ന് പോലും മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉറക്കെ പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പോൾ കൂട്ടുകാരെ, സക്കാത്ത് എന്ന വിഷയം നമ്മളുടെ സമ്പത്തിൽ നിന്ന് കുറച്ചു ഭാഗം ഒരാൾക്ക് ദാനം ചെയ്യുക എന്നത് വളരെ പ്രാധാന്യമുള്ള, അള്ളാഹു സുബ്ഹാനഹു തആല നമ്മോട് കൽപ്പിക്കപ്പെട്ട ഒരു കാര്യം കൂടിയാണെന്ന് ഓർത്തുകൊണ്ട് നമ്മൾ അതിൻ്റെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയുള്ള കുട്ടികളായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് അടുത്തതായി നമുക്ക് ചർച്ച ചെയ്യുവാനുള്ളത് ഇസ്ലാമെന്ന സുന്ദരമായ പൂന്തോട്ടത്തിലെ 4 പൂവിനെ കുറിച്ചാണ്. 2 മാത്രമാണ് നമുക്കിനി പഠിക്കുവാനുള്ളത്. 3 നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഷഹാദത്ത് പഠിച്ചു കഴിഞ്ഞു, നമസ്കാരം പഠിച്ചു കഴിഞ്ഞു, സക്കാത്ത് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു. സക്കാത്ത് നമ്മൾ വളരെ ഗൗരവപൂർവം എല്ലാവർക്കും പാവപ്പെട്ട ആളുകൾക്ക് നമ്മൾ നൽകേണ്ടുന്ന, അള്ളാഹു സുബ്ഹാനഹു തആല അത് നമ്മോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണെന്ന് ഓർത്തുകൊണ്ട് അത് നൽകാൻ നമ്മൾ ശ്രമിക്കാം. കൂട്ടുകാരെ, അള്ളാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വാപ്പയോടും ഉമ്മയോടും എല്ലാവരോടും പറയുക, നമ്മൾ സക്കാത്ത് കൊടുക്കണം. നമ്മുടെ കൈകളിൽ കുറച്ച് പൈസയുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഓഹരി ബാക്കി പാവപ്പെട്ട ആളുകൾക്ക് സക്കാത്ത് കൊടുക്കണം. എങ്കിലേ നമുക്ക് സ്വർഗം കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ നരകത്തിലാണ് നമ്മൾ പോവേണ്ടത് വാപ്പ, അല്ലെങ്കിൽ നരകത്തിലാണ് പോകേണ്ടത് ഉമ്മ എന്നൊക്കെ ഇങ്ങനെ എല്ലാവരോടും പറയുക. നല്ല കുട്ടികളായി നമ്മളും വലുതായി ജോലിയൊക്കെ കിട്ടി നമ്മുടെ കൈകളിലും സമ്പത്തൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളും ആ സക്കാത്ത് എന്ന പ്രധാനമായ കർമ്മം, അള്ളാഹു സുബ്ഹാനഹു തആല നമ്മോട് കൽപ്പിക്കപ്പെട്ട ആ കർമ്മം നമ്മളും ചെയ്യുവാൻ സാധിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കിനി അടുത്ത പൂമരത്തണലിൻ്റെ എപ്പിസോഡിൽ കാണാം. നെക്സ്റ്റ് പൂമരത്തണലിൻ്റെ പൂവുമായി, സുന്ദരമായ പൂവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇല ലിക്ക ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്ത്.
1: നമ്മൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് പൂമരത്തണലിൽ, അൽ ഫഹദ് പൂന്തുറ അവതരിപ്പിച്ച പൂമരത്തണലിൽ. ഇന്ന് ചർച്ച ചെയ്തത് നമുക്കും സഹായിക്കാം എന്ന വിഷയമാണ്.
2: നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ വിജ്ഞാനത്തിന്റെ വിഹായസിലെത്തി എന്ന് പെരുമ നടിക്കുമ്പോഴും അജ്ഞതയുടെ ആഴങ്ങളിലാണ് നാം അധിവസിക്കുന്നത്. ജീവിതത്തിൽ നാം സന്തോഷം അന്വേഷിക്കുന്നു. അലമുറിയാത്ത തിരമാലകൾ പോലെ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിലേക്കാണ് നമ്മുടെ ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം അരികിലുണ്ട്. നേർവഴി നാം ജീവിതത്തിൽ നേരിടുന്ന ബഹുമുഖ പ്രശ്നങ്ങളെ അപഗ്രഥിച്ച് പ്രായോഗിക പരിഹാരങ്ങളുമായി എല്ലാ പ്രഭാതത്തിലും നിങ്ങളെ തേടിയെത്തുന്നു. ആനുകാലികം, സാമൂഹികം, ധാർമ്മികം, ഗാർഹികം തുടങ്ങി ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന ഹ്രസ്വ പ്രഭാഷണങ്ങൾ നമുക്കും ഒരു മാറ്റം സാധ്യമാണ്. നന്മയുടെ നറുവസന്തവുമായി നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ.
3: Peace Radio, tuned to reality.

0: വിജ്ഞാനത്തിന്റെ വെള്ളിപ്പതക്കങ്ങളുമായി പീസ് റേഡിയോയിൽ ഇപ്പോൾ അൽമിമ്പർ. വെട്ടത്തൂർ ദാറുൽ ഹിക്മയിൽ താജുദ്ദീൻ സുലാഹി നടത്തിയ ജുമാ ഖുത്ബയാണ് നമ്മൾ കേൾക്കുന്നത്. മക്ക കഴബാലയം, ഹജറുൽ അസ്വദ് തുടങ്ങിയ വിഷയങ്ങളെ സംബന്ധിച്ച ഈ ഖുത്ബ നമുക്ക് ശ്രവിക്കാം.
1: മക്ക എന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയുന്നത് പോലെ ഏറ്റവും മഹത്തരമായ മണ്ണ് എന്ന് വിശേഷിപ്പിച്ച സ്ഥലമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റ നടക്കുമ്പോൾ, ഹിജ്റ വേളയിൽ പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഇങ്ങനെ കടക്കുകയാണ് എന്ന് തോന്നിയൊരു ഘട്ടത്തിൽ, അല്ലെങ്കിൽ മക്കയെ, മക്കയുടെ പ്രാന്തങ്ങളെ, മക്കയുടെ പ്രദേശങ്ങളെ അതുകൊണ്ട് യാത്ര പറയുകയാണ് എന്ന് തോന്നിയൊരു ഘട്ടത്തിൽ തന്റെ യാത്രാ മൃഗത്തെ പിടിച്ചു നിർത്തി മക്കയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് വൈകാരികമായൊരു വിട ചോദിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്നുണ്ട്. വല്ലാഹി ഇന്നക്കി ലഖൈറു അർദില്ല, അള്ളാഹുവിനെ സത്യം, അള്ളാഹുവിന്റെ ഭൂമിയിൽ ഏറ്റവും ഉന്നതമായ സ്ഥലം, ഏറ്റവും ഉന്നതമായ ഇടം നീ തന്നെയാണ്. വഅഹബ്ബു അർദില്ലാഹി ഇല്ലല്ലാഹ്, അള്ളാഹുവിന് തന്നെ തന്റെ ഭൂമിയിൽ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം അതും മക്കയാണ് എന്നാണ്. മാത്രമല്ല മക്കയിൽ ഒരിക്കലും ദജ്ജാൽ പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ പരിശുദ്ധ മക്കയിൽ നിലകൊള്ളുന്ന മസ്ജിദുൽ ഹറാമിന് വലിയ മഹത്വമുണ്ട്. ഇന്ന അവ്വൽ ബൈത്തിൻ വുദ്ഇഅ ലിന്നാസി അല്ലദീ ബിബക്കത്ത മുബാറക, മനുഷ്യർക്ക് ആരാധിക്കാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ട ആദ്യ ഭവനം അത് മസ്ജിദുൽ ഹറാമാണ്. ആ മസ്ജിദുൽ ഹറാമിൽ സ്വലാത്തും ഫി മസ്ജിദുൽ ഹറാം അഫ്ളു മിൻ മിഅത്തി അൽഫി സ്വലാത്തിൻ ഫി മാ സിവാഹു, മസ്ജിദുൽ ഹറാമിലെ ഒരു നമസ്കാരത്തിന് മറ്റിടങ്ങളിലെ 100,000 നമസ്കാരങ്ങളെക്കാൾ ശ്രേഷ്ഠതയുണ്ട്. നമ്മളെ പള്ളിയിൽ വെട്ടത്തൂർ നമ്മൾ 100,000 റക്അത്ത് നിസ്കരിക്കുന്ന പുണ്യം മസ്ജിദുൽ ഹറാമിൽ പോയി നിസ്കരിക്കുന്ന ഒരു നിസ്കാരത്തിനുണ്ട് എന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു ഇടം കാണാനും അവിടെ എത്താനുമുള്ള കൊതി നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക സ്വാഭാവികമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലെ പള്ളിയും ഇതേപോലെ തന്നെ വലിയ പ്രാധാന്യത്തോടെ പഠിപ്പിക്കപ്പെട്ടതാണ്. ഇനി നമുക്ക് കഅബാലയം എടുത്തു കഴിഞ്ഞാൽ, കഅബാലയവുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ചില വാക്കുകളുണ്ട്. ഒന്ന് മഖാമു ഇബ്രാഹിം എന്നതാണ്. മഖാമു ഇബ്രാഹിം എന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ നിർമ്മാണത്തിന്റെ ഉയർന്ന ഭാഗങ്ങളിൽ കല്ലുവെക്കാൻ വേണ്ടിയിട്ട് കയറി നിന്ന സ്ഥലത്തിനാണ് പറയാ, അതിനുവേണ്ടി ഉപയോഗിച്ച ആ സ്പേസിനാണ് പറയാ. ഇസ്മായിൽ അലൈഹിസ്സലാം കല്ലുകൾ കൊണ്ടുവന്ന് കൊടുക്കുകയും ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബാലയത്തിന്റെ പണി പൂർത്തിയാക്കുകയുമാണ് ചെയ്തത്. ഇത് സംബന്ധിച്ച് ഖുറാനിന്റെ പ്രയോഗം ഫീഹി ആയാത്തുൻ ബയ്യിനാത്തുൻ മഖാമു ഇബ്രാഹിം, അതിൽ വ്യക്തമായ ദൃഷ്ടാന്തമുണ്ട്. മഖാമു ഇബ്രാഹിം അവിടെ നിലനിൽക്കുന്നു എന്ന് റസൂലുള്ളാഹി വിശുദ്ധ ഖുർആൻ തന്നെ നടത്തിയ പ്രയോഗമുണ്ട്. അപ്പൊ ഈ മഖാമ് എന്നുള്ളത് പൊതുവെ നമ്മളെ നാട്ടില് കാമ യക്കൂമു മഖാം എന്ന നിൽക്കുന്ന സ്ഥലം എന്നാ പറയാ, മഖാം നിൽക്കുന്ന സ്ഥലം എന്നാണ് പറയാ. നമ്മളെ നാട്ടിൽ കിടക്കുന്ന സ്ഥലത്തിനാണ് മഖാമു എന്ന് പറയാ. മഖാമു എന്ന് സാധാരണ ആളുകൾ പറയലേ ഏതെങ്കിലുമൊക്കെ മഹാന്റെ കബറിടവുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു അമാ ഖൗലു ബഅദുന്നാസ്, എന്നാൽ ചില ആളുകൾ പറയുന്നുണ്ട് ഇന്ന ഫീഹി അംവാതൻ വ ഇന്ന ഇബ്രാഹിമ മദ്ഫൂനുൻ ഫീഹി, അതിൽ ആരൊക്കെയോ മരിച്ചു കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇങ്ങനെ ഈ ഹിജർ ഇസ്മായിലും മക്കാം ഇബ്രാഹിമും ഒക്കെ അതെന്താണ്, ആരൊക്കെയോ മരിച്ചു കിടക്കുന്ന സ്ഥലമാണ് എന്ന് ചില സാധുക്കൾ പറയുന്നുണ്ട്. ഔ മ അഷ്ബഹ ദാലിക്, അല്ലെങ്കിൽ അതേപോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആളുകൾ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട്. ഫഹാദ കുല്ലുഹു ബാത്തുലിൻ, ഇതെല്ലാം നിരർത്ഥകമായ വാദങ്ങളാണ്. ലൈസ ഫിഹി അംവാത്, അതിൽ ഒരാളും മരിച്ചു കിടക്കണില്ല. ലാ ഇസ്മായിൽ വലാ ഗൈറു, ഇസ്മായിൽ നബിയും അല്ലാത്തവരോട് മരിച്ചു കിടക്കണില്ല. ഹാദാ മിൻ ഖുറാഫാത്തിൽ ഇസ്രായിലിയാത്ത്, ഇത് ഇസ്രായേലി ഖുറാഫാത്തുകളാണ്, കെട്ടുകഥകളാണ്, അടിസ്ഥാനമില്ലാത്ത അതര വ്യായാമങ്ങളാണ്. ബഅദു തവാരീഖ് അല്ലതീ ലാ യുഅ്തമദു അലൈഹ, ചില ചരിത്രങ്ങൾ അങ്ങനെ ആരൊക്കെ എഴുതിക്കൂട്ടി ചുറ്റിക്കെട്ടി ഉണ്ടാക്കി വന്നതുണ്ട്, അതിന് യാതൊരു അടിത്തറയുമില്ല. ഫൽ ഹിജ്റു ലൈസ ഫീഹി അംവാത്, ഹിജ്റ ഇസ്മായിലും അങ്ങനെ തന്നെയാണ്, അതിലും ആരും മരിച്ചു കിടക്കണില്ല. വൽ മസ്ജിദു ലൈസ ഫീഹി അംവാത്തുൻ, ആ പള്ളിയിൽ എവിടെയും ഒരാളെയും അടക്കം ചെയ്തിട്ടില്ല എന്ന് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയെ പോലത്തെ പണ്ഡിതന്മാർ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. മഖാമു ഇബ്രാഹിമിന് എന്നാൽ മഹത്വമുണ്ട്. മഖാമു ഇബ്രാഹിമിന്റെ മഹത്വം എന്താണ്? മഖാമു ഇബ്രാഹിമിൽ രണ്ടരക്കായത്ത് വത്തഖിദു മി മഖാമി ഇബ്രാഹിമ മുസല്ല എന്നായത്ത് വന്നു, നിങ്ങൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിയുടെ മഖാമിൽ നിസ്കരിക്കുകയാണ്. ഇതൊക്കെ ചരിത്രമാണ്. നമ്മളിങ്ങനെ ചിലപ്പോൾ അവിടെയൊക്കെ പോയി ആരാധനകൾ നിർവഹിച്ചു വന്നവരോ ഒക്കെ അവരൊന്നും അവിടെ ചെല്ലുമ്പോൾ അങ്ങനെ ആലോചിക്കുന്നുണ്ടാവില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് സ്വഹാബത്ത് വരികയാണ്. വന്നിട്ട് ആവശ്യപ്പെട്ടാണ് നബിയെ ഞങ്ങൾക്ക് മക്കാം ഇബ്രാഹിമിൽ നിസ്കരിക്കണം, ഞങ്ങൾക്ക് മക്കാം ഒരുക്കൺ പോയി നിസ്കരിച്ച പോരെ, ഒരുക്കൺ പോയി നിസ്കരിച്ച പോരെ. പക്ഷെ അത് മക്കാം ഇബ്രാഹിം ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബാലയം നിർമ്മിക്കാൻ വേണ്ടി നിന്ന ഇടം, ആ ഉയർന്ന പിന്നെ കല്ലുകളൊക്കെ എടുത്തു വെക്കാൻ വേണ്ടി നിന്ന ഇടം എന്നുള്ള നിലക്ക് അവിടെ അവര് ഒരു പ്രാധാന്യം കൽപ്പിക്കണി. നമ്മപ്പ് പ്രവാചകനോട് പോയി പറഞ്ഞു, പ്രവാചകൻ അതിനിപ്പോ എന്താ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും നിങ്ങൾ നിസ്കരിച്ചോളി എന്നല്ല, ആയത്ത് ആകാശത്ത് നിന്ന് അള്ളാഹു ഇറക്കി, വത്തഖിദു മിൻ മഖാമി ഇബ്രാഹിം മുസല്ല, നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മക്കാമിനെ നമസ്കാരത്തിന്റെ ഇടമാക്കിക്കോളൂ എന്ന കൽപ്പന വന്നപ്പോഴാണ് മുസ്ലിം ലോകം അത് അനുഷ്ഠിച്ചു തുടങ്ങിയത്. നല്ല കാര്യമല്ലേ, പുണ്യകർമ്മല്ലേ, സൽക്കർമ്മല്ലേ, എന്താ ഇപ്പൊ ചെയ്താലെന്നാണ് ആളുകൾ വിചാരിക്കുക. അവിടെ എന്താ, അവിടെ അന്നദാനല്ലേ നടക്കുന്നത്, അതിപ്പോ എന്താ വാപ്പാന്റെ മൂന്നിൻ്റെ എന്നാണെങ്കിലും അവിടെ കുറച്ച് അമല സ്വാലിഹാത്ത് നടക്കണില്ലെന്നാ ചിന്തിക്കുക. ഞാൻ ഇന്നലെ എന്റെ കുത്തുബ കേട്ട ആളുകൾക്കറിയാം, നമ്മൾ എപ്പോഴും എന്താണെന്നറിയോ, നമ്മളെ വിശ്വാസത്തിൽ കൃത്യമായ ക്ലാരിറ്റി ഉണ്ടാക്കി വെച്ചിട്ടില്ലെങ്കിൽ ഈ ഈ ഇത്തരം ചിന്തകളുടെ നൂൽപ്പഴുതിലൂടെ വേറെ പലതും കയറി വരും. നമ്മളുള്ള ഒരു സാഹചര്യത്തിനനുസരിച്ച് പലതും കയറി വരും, നമ്മളെയും കൊണ്ടേ പോകൂ, നമ്മുടെ വിശ്വാസത്തെയും കൊണ്ടേ പോകും. നിസ്കാരം നോമ്പൊക്കെ ഉണ്ടാകും, പരലോകത്ത് ചെല്ലുമ്പോൾ ഓഹരിയൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിർവഹിക്കുന്ന രൂപം നമുക്ക് കാണാം. സുമ്മ നഫിദ ഇലാ മഖാമി ഇബ്രാഹിം, നബിന്റെ ഉംറന്റെ സമയത്ത് ഹജ്ജിന്റെ സമയത്ത് പിന്നെ നബി ടീമായിട്ട് അങ്ങോട്ട് വന്നു. വത്തഖിദു മിൻ മഖാമി ഇബ്രാഹിം മുസല്ല എന്നുള്ള ആയത്ത് ഓതി. ഫജഅല അൽ മഖാമ ബൈനഹു ബൈനൽ ബൈത്തി ഫസല്ല റകഅതൈനി, എന്നിട്ട് മഖാമ ഇബ്രാഹിമിനെയും കഅബാലയത്തെയും ഇടയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചു. മഖാം ഇബ്രാഹിമിന്റെയും കഅബാലയത്തിന്റെ ഇടയിൽ. അപ്പം അവിടെ നമ്മൾ നല്ല തിരക്കൊക്കെ ഉണ്ടാകുമ്പോൾ മസ്ജിദുൽ ഹറാമിൽ എവിടെയെങ്കിലും നിസ്കരിച്ചാൽ മതി. മഖാം ഇബ്രാഹിമിൽ തന്നെ തവാഫ് കഴിഞ്ഞാൽ അവിടെ തന്നെ നിസ്കരിക്കുന്നത് യാതൊരു നിർബന്ധമല്ല, അതൊരു നിശ്ചിത ദൂരമുള്ള ഒരു ഏരിയയാണ്. മസ്ജിദുൽ ഹറാമിൽ എവിടെ നിസ്കരിച്ചാലും ആ നിസ്കാരം പൂർത്തിയാകുന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി ഹിജ്റ ഇസ്മായിൽ, ഹിജ്റ ഇസ്മായിൽ എന്താണ് ഹിജ്റ ഇസ്മായിൽ? കഅബാലയത്തിന്റെ വടക്കുഭാഗത്തുള്ള ഒരു അർദ്ധവൃത്താകൃതിയിലുള്ള ഒരു ഭാഗം കാണാം, അർദ്ധവൃത്താകൃതിയിലുള്ള ഒരു ഭാഗം കാണാം. അത് ഇങ്ങനെ കെട്ടിയത് കണ്ടാൽ അതിന്റെ ഉള്ളിൽ ആരോ മറവീത ഫീലിംഗിലാണ് ആൾക്കാരുണ്ടാകുക. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഉള്ളിൽ കയറി അങ്ങനെ നിസ്കരിക്കോ? ഏയ്, വളരെ ചെറിയ സിമ്പിൾ ലോജിക്ക് മതി. ലോകത്ത് മുസ്ലിങ്ങൾ എവിടെയെങ്കിലും ഖബറിന്റെ മേലെ ചവിട്ടിയേക്കലുണ്ടോ? ഖബർ കെട്ടിപ്പോക്കുന്ന ആൾക്കാരും ആ ഹദീസിന്റെ എതിർ സൈഡിൽ പറഞ്ഞ ഖബർമ നിൽക്കരുത് എന്നുള്ളത് പ്രത്യേകം പാലിക്കും അല്ലേ? ഖബറുണ്ട് കേട്ടോ, മാറിക്കിളാറി. അപ്പൊ ആ പറഞ്ഞിരുന്നത് അസലില്ല. എന്താണ് ഇതിന്റെ ചരിത്രം? ഇതിനൊക്കെ ഓരോ ചരിത്രമുണ്ട്. കഅബയുടെ വടക്ക് പിന്നെ ഭാഗത്തുള്ള അർദ്ധവൃത്താകൃതിയിലുള്ള മതിൽ കൊണ്ട് വേർതിരിക്കപ്പെട്ട ഭാഗമാണ് ഹിജ്റ ഇസ്മായിൽ എന്ന് പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമയും കഅബാലയം ഉണ്ടാക്കിയപ്പോ ഇപ്പോഴുള്ള കഅബാലയം അവിടെയും കൂടി ഉണ്ടായിരുന്നു, അത്ര ഉയരത്തിലും അതേ രൂപത്തിലും. ഇപ്പോഴുള്ള കഅബാലയം കണ്ടില്ലേ, അത്ര ഉയരത്തിലും അതേ രൂപത്തിലും ഉണ്ടായിരുന്നു. എന്നാൽ കഅബ പൂർണ്ണമായി തകർന്ന് ഖുറൈശികൾ അത് പുതുക്കി പണിതപ്പോ അവർക്ക് ശുദ്ധമായ സമ്പാദ്യം കിട്ടിയില്ല. പലിശയുടേതല്ലാത്ത, അന്യായമായ വരുമാനമല്ലാത്ത, വ്യഭിചാരത്തിന്റെ വരുമാനമല്ലാത്ത വരുമാനമൊന്നും കിട്ടിയില്ല. അപ്പൊ എന്ത് ചെയ്തു? ആ ഭാഗം നിർമ്മിക്കണ്ടെന്ന് അവർ തീരുമാനിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഏത് ശുദ്ധ ജാഹിലിയത്തിലെ അറബി ഇത് കൊണ്ടെടുക്കണ കമ്മിറ്റിക്കാരനടക്ക ഈ പണിയൊക്കെ ചെയ്യണവനാണ്. ഏയ്, അതവരുടെ പ്രസ്റ്റീജ് ആയിട്ട് എടുക്കണവനാണ്, മദ്യപാനമാണെങ്കിലും വ്യഭിചാരാണെങ്കിലും ഒക്കെ. പക്ഷേ അതൊന്നും അവരിതിലേക്ക് അടുപ്പിച്ചില്ല, അത് വേണ്ടാന്ന് അവർ തീരുമാനിച്ചു. ഈ ഉയർന്നു നിൽക്കുന്ന മതിൽക്കെട്ടിന്റെ അടിയിൽ ആരോ മരിച്ചു കിടക്കുന്നുണ്ട് എന്നല്ല മുസ്ലിം പഠിക്കേണ്ടത്. സ്വന്തം സമ്പാദ്യത്തിന്റെ ശുദ്ധീകരണത്തിന് ജാഹിലിയത്തിലെ അറബി കാണിച്ച മാന്യത പോലും കാണിക്കാത്തവർ നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ സമൂഹത്തിലുണ്ട്. ആ പാഠമാണ് യഥാർത്ഥത്തിൽ അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടത്. ഖുറൈശികളുടെ പ്രസ്താവന വന്നു, കഅബാലയത്തിൽ എഴുതി തൂക്കിയ പ്രസ്താവന, ലതുദ്ഖിലു ഫീ ബിനാഇഹ മിൻ കസ്ബികും ഇല്ലാ തയ്യിബാ, നിങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്ന് നല്ലതല്ലാതെ ഒന്നും അതിലേക്ക് പ്രവേശിപ്പിക്കരുത്. ലയദുഖിലു ഫീഹ മഹ്റമ ബഗിയ, വ്യഭിചാരിണിയുടെ വ്യഭിചാരത്തിന്റെ തുക ഒരിക്കലും അങ്ങോട്ട് കൊണ്ടുവരരുത്. വല ബൈഉൻ റിബൻ, കച്ചവടത്തിന്റെ അനുബന്ധമായി വരുന്ന പലിശ അതിലേക്ക് കൊണ്ടുവരരുത്. വല മദ്ലിമത്തു അഹദിൻ, ഒരാളടുത്തൊന്നും പിടിച്ചു പറിച്ചു വാങ്ങിയ സമ്പാദ്യങ്ങളും കൊണ്ടുവരരുത് എന്ന് പിന്നെ കൃത്യമായി അവർ പ്രസ്താവന ഇറക്കിയിരുന്നു എന്നാണ്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ എന്തേ അത് പണിയാഞ്ഞു നമുക്ക് സംശയം ഉണ്ടാവും, നബിക്ക് പണിയായിരുന്നല്ലോ എന്ന് സംശയം ഉണ്ടാകും. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, യാ റസൂലുള്ളാഹ് അലാ തറുദ്ദുഹ അലാ ഖവാഇദ് ഇബ്രാഹിം, ആയിഷ ബിവി ഒക്കെ ചോദിച്ചിട്ടുണ്ട്, നബിന്റെ കൂടെ വളരെ ചെറിയ പ്രായമുള്ള ഒരു ഭാര്യ ഉണ്ടായത് എന്തിനെന്നുള്ള ചരിത്രത്തിലെ ഗൗരവതരമായ ഉത്തരങ്ങളുണ്ട്. പ്രവാചകന്റെ സ്വകാര്യതയിൽ മനുഷ്യ ചരിത്രത്തിനു വേണ്ട ഏറ്റവും മനോഹരമായ ഉത്തരങ്ങളൊക്കെ മിക്കവാറും അള്ളാഹു ആയിഷ ബീവിയും പ്രവാചകനും തമ്മിലുള്ള സംഭാഷണത്തിലൂടെയാണ് പുറംലോകത്തേക്ക് കൊണ്ടുവന്നത്. ചോദിക്കുകയാണ്, അലാ തറുദ്ദുഹ അലാ ഖവാഇദ് ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഉണ്ടാക്കിയ ആ അടിത്തറയിലേക്ക് തന്നെ അങ്ങ് കാക്കിക്കൂടായിരുന്നോ എന്ന് ചോദിക്കുമ്പോ പ്രവാചകൻ പറയാം, ലൗലാ ഹിദ്സാനു ഖൗമിക് ബിൽ കുഫ്ർ ലഫഅൽത്, എന്താ നമ്മളെ ജനത കുഫറിനോട് ഏറ്റവും അടുത്തു നിൽക്കണോരാ, കുഫർ നിങ്ങോട്ട് പോകുന്നോരാ, അല്ലെങ്കിൽ ഞാനത് അങ്ങനെ തന്നെ ചെയ്യുമായിരുന്നു. അലം തറ അന്ന ഖൗമക ഹീന ബനുൽ കഅബത ഇഖ്തസറു അൻ ഖവാഇദി ഇബ്രാഹിം, അവര് ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ഖവാഇദിൽ നിന്ന് ചുരുക്കി ഉണ്ടാക്കിയല്ലോ. നമ്മളെ ആളുകളൊക്കെ ഇപ്പോ കുഫറിൽ നിന്ന് പോന്നിട്ടല്ലേ ഉള്ളൂ എന്നാണ് നബി പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവര് ഞാൻ കഅബ പൊളിക്കാണ് എന്നുള്ള ഫീലിംഗ് ഒക്കെ അവർക്ക് വരും. അപ്പൊ ഒരു ജനതയിൽ ഇടപെടുമ്പോ ഒരു ലീഡർഷിപ്പിന് ഉണ്ടാകേണ്ട വലിയ പാഠങ്ങളെ പ്രവാചകൻ തന്റെ ഈ ഒരു വിവരണത്തിലൂടെ കൊണ്ടുവരുന്നുണ്ട്. ഞാൻ ഈ കഅബയ്ക്ക് കൂടെ പൊളിക്കാണ്, മുഹമ്മദ് വന്നിട്ടിപ്പോ ആദ്യം നമ്മളെ കാക്കക്കാരനവന്മാരുടെ മാർഗമൊക്കെ പൊളിച്ചു, ഇപ്പതാ വന്നിട്ട് നേരെ വന്നിട്ട് ഇതാ ഇത് പൊളിക്കണു, ഇതൊക്കെ കൂടെ ഇതാ തച്ചു പൊളിക്കണു എന്നുള്ള വ്യാഖ്യാനം വരും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം നൂറ്റാണ്ടുകളേറെ കഴിഞ്ഞതിന് ശേഷം മദീനയിൽ ഉണ്ടായ പച്ചക്കുബ്ബ, ആ പച്ചക്കുബ്ബമേ അവിടുത്തെ ഗവൺമെന്റും സിസ്റ്റമൊന്നും തൊടാത്തത് എന്താ, ഈ അസലാണ്. അങ്ങനെ അവിടെ ആരെങ്കിലും തൊട്ടും തോന്നിക്കഴിഞ്ഞാൽ ലോകത്ത് ആയിരക്കണക്കിന് മനുഷ്യ കൂട്ടക്കുരുതികൾ നടക്കും. കാരണം സമൂഹത്തിന്റെ ഉള്ളിലേക്ക് അത് സംബന്ധിച്ച അത്ര ഗാഢമായ നിഗൂഢമായ വിശ്വാസങ്ങൾ സന്നിവേശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വളരെ അടുത്ത കാലത്ത്, നമ്മുടെ കാലത്തോട് ചേർന്ന കാലത്ത് മാത്രം വന്ന ഒരു സംഭവമാണത്. അപ്പൊ ഇവിടെ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇടപെടുമ്പോ ഒരു ലീഡർഷിപ്പിനുണ്ടാകേണ്ട, ഒരു നേതൃത്വത്തിനുണ്ടാകേണ്ട ഗൗരവത്തെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഒരു പാഠം കൂടി പഠിപ്പിച്ചു. എന്താ, ഐഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു നബിയോട്, ഇനി യുഹിബു അൻ ഉസല്ലിയ ഫിൽ ബൈത്ത്, നബി എനിക്ക് കഅബന്റെ ഉള്ളിൽ നിസ്കരിക്കണം, എനിക്ക് കഅബന്റെ ഉള്ളിൽ നിസ്കരിക്കണം, കഅബ ലോക്ക് ചെയ്യപ്പെട്ട ഒന്നാണ്. ഐഷ ബിവിയെ പറഞ്ഞപ്പോ നബിന്റെ സ്വാധീനം ഉപയോഗിച്ചിട്ട് ജിഗാരിക്കോ എന്നല്ല പറഞ്ഞത്, അവിടെ വലിയ പാഠമുണ്ട്. ഏയ്, അവനാന്റെ കൂട്ടക്കാരെയും കുടുംബക്കാരെയും പ്രിയപ്പെട്ടവരെയും അവനാന്റെ സ്വാധീന വലയങ്ങളിൽ കൊണ്ടുപോയി നിർത്തല്ല ചെയ്ത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സല്ലി ഫിൽ ഹിജർ ഫൈനഹു മിനൽ ബൈത്ത്, നീ പോയി ഹിജർ ഇസ്മായിലിന്റെ ഉള്ളിൽ നിസ്കരിക്കുക. അതിനുള്ളിൽ എത്ര ആളുകൾ നിസ്കരിക്കലുണ്ട്? തിരക്ക് കൂട്ടി ഇടിണ്ടാക്കി നിസ്കരിക്കുന്നു വേണ്ട, അത് കുറ്റാണ്. അവിടെ തിരക്കുണ്ടാക്കുന്നത് കുറ്റാണ് അല്ലേ? അതാ ഈ പിന്നെ ഹജറുൽ അസ്വദിന്റെ അടുത്ത് എത്താൻ മറ്റൊക്കെ മനുഷ്യന്മാർ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. കുറ്റകരമാണത്. അവന്റെ ഉംറി ഹജ്ജും മബ്റൂറാവൂല, എഴുതിച്ചോളി മനസ്സിൽ. എന്തെങ്കിലും പോണ നേരം ഉണ്ടെങ്കിൽ പണ്ട് കേട്ടതനുസരിച്ച് ചിലപ്പോ നമുക്ക് കുറച്ച് തടിമുടുക്കുണ്ടാകും, മസിൽ ഉണ്ടാകും, അത് വെച്ചിട്ട് ഉരുട്ടിയിട്ട് വയോധികന്മാരും പ്രയാസപ്പെടുന്നവരും ക്യാൻസർ രോഗികളും കിഡ്നി രോഗികളൊക്കെയും അത്താഫിലൂടെ പോകണുണ്ടാകും. നല്ലോണം ഓർക്കണം, അത്താഫിലൂടെ വലയം വെക്കുമ്പോ നന്നായി ഓർക്കണം, ഉള്ളിൽ മനസ്സിനെ വീണ്ടും വീണ്ടും മന്ത്രിച്ച് പഠിപ്പിക്കണം. ഇവിടെ എന്റെ കൈകാലുകൾ തട്ടിയിട്ട് ഒരു ഹാജിക്ക് ഒരു മുഅ്തമിറിന് പ്രയാസം ഉണ്ടാകാൻ പാടില്ല എന്ന് ബോധ്യമുണ്ടാകണം. തടിമുടുക്കുകൊണ്ട് സംഘബലം കൊണ്ട് തള്ളിക്കയറി ഇടിച്ച് പരത്തേണ്ട സ്ഥലമല്ല അത്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബിവിയോട് പറഞ്ഞു, നീ എന്ത് ചെയ്യേ, ഹിജർ ഇസ്മായിലിന്റെ ഉള്ളിൽ നീ നിസ്കരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഹിജർ ഇസ്മായിൽ കഅബയുടെ പുറത്തായി കാണപ്പെടുന്നതാണെങ്കിലും അത് യഥാർത്ഥത്തിൽ കഅബയുടെ ഭാഗമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നു. അതുപോലെ ഓരോ പ്രവൃത്തിയുടെയും മൂല്യം എന്ന് പറയുന്നത് അതിന്റെ പുറം രൂപത്തിലല്ല, അതിന്റെ പിന്നിലുള്ള ഇഖ്ലാസിലും സത്യസന്ധതയിലുമാണ്. അവരുണ്ടാക്കി കഷ്ടപ്പെട്ടുണ്ടാക്കിയ കഅബയുടെ ഭാഗം അതിപ്പോ അവിടെ അല്ല, അത് ഖവാഇദിലില്ല. അതുകൊണ്ട് അവർക്ക് പുണ്യം കിട്ടൂല എന്നല്ല, പുണ്യം കിട്ടും. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമക്കും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമക്കും പുണ്യം കിട്ടും. മാത്രമല്ല ഖുറൈശികളുടെ മനോഭാവത്തെ ചരിത്രത്തിൽ നമ്മൾ പഠിക്കണം. ഞാനും നിങ്ങളും ഖുത്ബ കഴിഞ്ഞ് നമ്മളുടെ ജീവിതത്തിലെ അശുദ്ധമായ സമ്പാദ്യങ്ങളുണ്ടോ എന്ന് പരിശോധിക്കണം. പലിശയുണ്ടോ, അല്ലെങ്കിൽ അന്യായമായ വിഹിതങ്ങളുണ്ടോ, പിടിച്ചുപറിച്ചതുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം എന്നത് തന്നെയാണ്. ഇനി കഅബാലയത്തിന്റെ നാല് മൂലകൾ, നാല് റുക്കുനുകൾ എന്നാണ് പറയാ. ആ റുക്കുനുൽ അസ്വദ്, റുക്കുനുൽ അസ്വദ് എന്ന് പറയുന്നത് ഹജറുൽ അസ്വദ് സ്ഥിതി ചെയ്യുന്ന മൂലയാണ്. അവിടുന്നാണ് നമ്മൾ എന്ത് ചെയ്യണത്, തവാഫ് തുടങ്ങണത്. പിന്നെ അവിടെയാണ് നമ്മളെ തവാഫ് അവസാനിക്കുന്നതും. കൃത്യമായി അവിടെ ലൈറ്റ് ഇട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ടാകും. അവിടെ എത്തുമ്പോഴാണ് എന്ത് ചെയ്യണത്, നമ്മൾ കൈ പൊക്കിയിട്ട് അള്ളാഹു അക്ബർ എന്ന് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യണത് പറയുന്നത്. അവിടെ എത്തുമ്പോൾ മാത്രമാണ് അത് പറയാം. ഓരോ പലയിടത്തും ഇങ്ങനെ ആളുകൾ ഇങ്ങനെ കാട്ടണാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാണോ പഠിപ്പിച്ചത് അവിടെ ചുരുക്കാൻ കഴിയുക എന്നുള്ളത് അത് നിലപാടുള്ള വ്യക്തിക്ക് മാത്രം കിട്ടണത്. അങ്ങനെയാകാലോ, ഇങ്ങനെയാകാലോ, മറ്റേതാകലോ, മറിച്ചതാകാലോ, നമ്മളൊരു കട തുടങ്ങിയിട്ട് ആ കടയിൽ കുറെ ഷെൽഫൊക്കെ ക്രമീകരിച്ച് നമ്മൾ വൈകുന്നേരം വന്നപ്പോൾ തന്നെ നമ്മളെ സ്റ്റാഫ് ആ ഷെൽഫൊക്കെ അങ്ങോട്ടും കൊണ്ടുപോയി നമുക്ക് പറ്റുമോ? പഞ്ചസാരി ഇതൊക്കെ എടുത്തിട്ട് അപ്പുറത്ത് കിട്ടു, മറ്റു സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് ഇട്ടു, നമുക്ക് പറ്റുമോ? നമ്മളെ വീട്ടിലെ നമ്മളെ മേശപ്പുറത്തൊക്കെ അടുക്കി പൊറച്ചു വെച്ചതൊന്ന് മാറ്റിയാ പോരെ? എന്നാൽ ത്യാഗസമ്പൂർണമായ ജീവിതത്തിലൂടെ ഈ വഹീന്റെ സന്ദേശങ്ങളെ പൂർത്തീകരിച്ച പ്രവാചകൻ പഠിപ്പിച്ച ക്രമത്തിലും രീതിയിലും തന്നെ അത് കൊണ്ടുപോകണമെന്നുള്ള കാര്യത്തിൽ പടച്ചോന് യാതൊരു സംശയം ഉണ്ടാകൂല, പടച്ച റബിന് യാതൊരു സംശയം ഉണ്ടാകൂല. അത് നമ്മൾ പഠിക്കണം. അപ്പോ ഒന്ന്, അറുക്കുനുൽ അസ്വദ്, റുക്കുനുൽ അസ്വദാണ് ഹജറുൽ അസ്വദ് സ്ഥിതി ചെയ്യുന്ന മൂലക്കാണ് അത് പറയാം. രണ്ട്, അറുക്കുനുൽ ഇറാഖി, ഇറാഖിന്റെ ഭാഗത്തേക്ക് അഭിമുഖമായി നിൽക്കുന്ന മൂലക്കാണ് അറുക്കുനുൽ ഇറാഖി എന്ന് പറയാം. മൂന്നാമത്തത് അറുക്കുനുൽ ഷാമി, ഷാം, പിന്നെ സിറിയ, ഫലസ്തീൻ തുടങ്ങിയ പ്രദേശങ്ങളുടെ ഭാഗത്തേക്ക് അഭിമുഖീകരിച്ച് നിൽക്കുന്നതിന് റുക്കുനു ഷാമി എന്നാണ് പറയാം. റുക്കുനുൽ യമാനി, യമനിന്റെ ഭാഗത്തേക്ക് അഭിമുഖീകരിച്ച് നിൽക്കുന്ന മൂലക്കാണ് റുക്കുനുൽ യമാനി എന്ന് പറയാം. ഇതിൽ തൊടേണ്ടതും മുത്തേണ്ടതും പിന്നെ കൈകൊണ്ടെങ്കിലും ആംഗ്യം കാണിക്കേണ്ടതൊക്കെ രണ്ട് മൂലകൾ മാത്രമുള്ളൂ, ആ റുക്കുനുൽ അസ്വദും ആ റുക്കുനുൽ യമാനിയും. എന്താ കൃത്യമായി നമ്മൾ കാണാം, അബ്ദുല്ലാഹി ഇബ്നു മർദാനിന്റെ റിവായത്തിൽ കാണാം, ലം അറ നബിയ യസ്തലിമു മിനൽ ബൈത്തി ഇല്ല റുക്നൈനി അൽ യമാനിയൈൻ, കഅബയിലെ രണ്ട് യമാനി ഭാഗങ്ങളല്ലാതെ പ്രവാചകൻ എന്ത് ചെയ്തിട്ടില്ല, സ്പർശിച്ചിട്ടില്ല, തൊട്ടിട്ടില്ല, മുത്തിയിട്ടില്ല, ഒന്നുമില്ല. കഅബ മുഴുവൻ തൊടാൻ പറ്റിയ സ്ഥലമാണ്, കഅബ മുഴുവൻ ഇല്ല. എവിടെയാണോ പ്രമാണത്തിൽ എവിടെയാണോ തൊടാനും മുത്താനും പറഞ്ഞത് അവിടെ തൊടുക, അവിടെ മുത്തുക. അവിടെ തൊട്ടാൽ അവിടെ മുത്തിയാൽ അതിന് കൂലിയുണ്ട്, അപ്പുറത്ത് തൊട്ടാലും മുത്തിയാലും അത് ഇസ്ലാമിന്റെ പുറത്താ, അതാ ഇസ്ലാം. അതേ പറഞ്ഞ നമ്മള് അരിയും പഞ്ചാരിയും വെച്ച മൂലയിൽ നിന്ന് അവിടെ കൊണ്ടേറ്റ് സിമെന്റ് അടുക്കി, സിമെന്റ് അടുക്കേണ്ട അടുത്ത് കൊണ്ടേറ്റ് അരിയും പഞ്ചാരി അടുക്കി, പറ്റുമോ? നമ്മളൊരു ഷോപ്പ് തുടങ്ങിയിട്ട് നമുക്ക് പറ്റൂലെങ്കിൽ റബ്ബും റസൂലും പഠിപ്പിച്ച കോടാനക്കോടി മനുഷ്യരിലൂടെ സംഭവിച്ച ആയിരക്കണക്കിന് പ്രവാചകന്മാർ ചെയ്ത അതേ വഴിയാണ് നമുക്ക് സ്വീകരിക്കുള്ളത്. ആ വഴി സ്വീകരിക്കണമെങ്കിൽ ഞാൻ ഇന്നലെ എഴുതു ഖുത്ബയിൽ പറഞ്ഞ പോലെ യഖീനിന്റെ വഴി തേടിയുള്ള യാത്ര തുടങ്ങണം. എന്താ യഖീനിന്റെ വഴി? ഓരോന്നിലും സത്യസന്ധമായ ഇസ്ലാമിന്റെ ഏറ്റവും ദൃഢമായ വഴി, കേട്ടുകേൾവിയിൽ നിന്നല്ല, തൊട്ടറിഞ്ഞും പഠിച്ചും മനസ്സിലാക്കിയും ഉൾക്കൊള്ളാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിയണം എന്നാണ്. ഇനി റുക്നുൽ ഇറാഖി, റുക്നുൽ ഷാമി, ഇതൊന്നും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പറ്റുന്നതല്ല. ഹജറുൽ അസ്വദിനെ ചുംബിക്കാം അല്ലേ? എന്താ അതിന്റെ തെളിവ്? ഉർബുൽ ഖത്തറുള്ളാഹു പറയുന്നുണ്ട്, ഇന്നി ലഅലമു അന്നക ഹജറുൻ, എനിക്കറിയാം നീ വെറും ഒരു കല്ലു മാത്രമാണെന്ന്. ലാ തദുറു വലാ തൻഫ, നിനക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ പറ്റില്ലെന്ന്. വലൗല അന്നി റഅയ്തു നബിയ യുഖബ്ബിലു കമാ ഖബ്ബൽതുക, പ്രവാചകൻ നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ ചുംബിക്കൂലായിരുന്നു. ആകെ എന്താണ് ഹജറുൽ അസ്വദിനെ ചുംബിക്കാനുള്ള കാരണം? പ്രവാചകൻ ചുംബിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തോ അതൊക്കെ ചെയ്യും. അവരെ പിന്നെ കലത്തിൽ ഇങ്ങനെ വേവിച്ച മാംസം, ഒരു മൃഗത്തെ പിടിച്ചിട്ട് കലത്തിൽ ഇങ്ങനെ വേവിച്ചു, ഒക്കെ ഇങ്ങനെ വിളമ്പാൻ നിൽക്കുമ്പോഴാണ് അതിനെ തിന്നാൻ പറ്റൂല എന്ന് നബി പറയുന്നത്. ആർക്കും ഒരാൾക്ക് സംശയം തോന്നി കേട്ടോ, തിന്നാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോ ആ കലം അങ്ങനെ ഉണ്ടോയിച്ചു. നമ്മളാണെങ്കിൽ എന്താ പറയാ, എത്ര കഷ്ടപ്പെട്ടു. എന്നിട്ട് ഇപ്പൊ അവസാനമുള്ള പോയി പറയണേ, ഇത് കുറച്ച് നേരത്തെ പറഞ്ഞോടേനോ, എന്തൊക്കെ വെറുതെങ്ങളും ചിന്തിച്ചു നോക്ക്. മരുഭൂമിയിൽ യാത്രക്കിടയിൽ വിശന്ന് വലഞ്ഞ് അവസാനം ഓടി അമ്പ ചെയ്ത് ഒരു മൃഗത്തെ പിടിച്ച് അത് തോലൊക്കെ റെഡിയാക്കി കഷ്ണാക്കി അതിലിടാനുള്ളതൊക്കെ ഇട്ട് അത് വേവിച്ച് ആവി പൊന്തി കലത്തുനിന്ന് ഇങ്ങനെ കഴിക്കാൻ നിൽക്കുമ്പോ ഒരാൾക്ക് സംശയം. ഇതിപ്പോ നമ്മൾ സ്ഥിരം കഴിക്കണമല്ലോ. നബിനോടൊന്ന് ചോദിച്ചാലോ, കുറച്ചപ്പുറത്ത് ടെൻഡ് ചെയ്ത് റസൂലിന്റെ അടുത്ത് പോയി പറയേ അത് പറ്റില്ല എന്ന് പറഞ്ഞ നബി, ഉടനെ ആ കലണ് കൊട്ടി. അതാ സ്വഹാബത്ത്, അതാണ് യക്കീന്, അതാണ് ബോധ്യം, അതാണ് പഠനം, അതാണ് ഉൾക്കൊള്ളൽ. അവിടെ നമ്മളുണ്ടോ പ്രിയപ്പെട്ടവരെ? ആലോചിക്കണം. ജീവിതത്തിലെ എല്ലാം ഖുർആനിലും സുന്നത്തിലും നടക്കാനുള്ളത്, മന്ത്രങ്ങളും പ്രാർത്ഥനകളും മാത്രല്ല, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാത്രല്ല, നെഞ്ചിൻ കൂട്ടിലെ നിലപാടിന്റെ, നെഞ്ചിൻ കൂട്ടിലെ സമീപനത്തിന്റെ കാഴ്ചപ്പാടിന്റെ രീതി അവിടെ നടക്കണ്ടേ അല്ലേ? നമ്മള് സോഷ്യൽ മീഡിയ ക്യാമ്പയിനിൽ നിന്നും പൊളിറ്റിക്കൽ സ്ട്രാറ്റജികളിൽ നിന്നും നമുക്ക് തോന്നുന്ന കാര്യങ്ങളിൽ നിന്നല്ല, അതിലെ അസൽ എവിടെ നിൽക്കുന്നു, ഇസ്ലാമിന്റെ അസൽ എവിടെ നിൽക്കുന്നു, അവിടെ നിൽക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി ഇതിൽ അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ, ഹജറുൽ അസ്വദിനെ ചുംബിക്കാം, സ്പർശിക്കാം, അല്ലാത്ത ആളുകൾക്ക് ഇങ്ങനെ എത്താത്ത ആളുകൾ ജസ്റ്റ് ഇങ്ങനെ കൈവീശിയാ മതി, ആ ചുംബിച്ചതിന്റെ സ്പർശിച്ചതിന്റെ പിന്നെക്കാളും വലിയ കൂലി വിട്ടോടുന്നു. എന്താ കാര്യം, അവിടെ തിരക്കാൻ പോയിട്ടില്ലല്ലോ, അവിടെ തിരക്കാൻ പോയിട്ടില്ല എന്നുള്ളതുകൊണ്ട് അങ്ങനെ ജസ്റ്റ് കൈവീശി കാണിച്ചതിന്റെ കൂലി തന്നെ കിട്ടും. അനുവദിക്കപ്പെടാത്ത കാര്യങ്ങൾ റുക്നുൽ ഇറാഖി, അതുപോലെ തന്നെ റുക്നു ഷാമി, മറ്റ് കഅബയുടെ ചുമരിന്റെ ഭാഗങ്ങൾ, അതിലെ വസ്ത്രങ്ങൾ, അതിൽ ഉരസ്, അതിൽ തൊടുക, അതിൽ നിന്നുള്ളിടുക്ക, ഇതൊന്നും ഇസ്ലാമല്ല, അത് പഠിപ്പിക്കപ്പെട്ടിട്ടുമില്ല. കാരണം നമുക്ക് ഇസ്ലാമിക ചരിത്രം പരിശോധിക്കുമ്പോ ചില സംഭവങ്ങളൊക്കെ കാണാൻ കഴിയും. എന്താ മുജാഹിദ് റഹിമുള്ള പറയണേ, റാ ഇബ്നു അബ്ബാസ് റജുലൻ യംസഹു റുക്നൈനി ഷാമിയൈൻ ഫഖാൽ ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. എന്താ പിന്നെ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഷാമി ഭാഗത്തുള്ള മൂലകൾ തടവുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ മാതൃക എടുത്താ മതി കേട്ടോ. ഒന്നുകൂടി വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. അന്ന മുആവിയത്ത ബിൻ അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹുമ, മുആവിയത്ത ബിൻ അബീ സുഫിയാൻ ആരാ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഹിയെഴുത്തുകാരനാണ്. ശരിക്ക് കേൾക്കെല്ലാരും, മുആവിയത്ത ബിൻ അബീ സുഫിയാൻ പ്രവാചകന്റെ വഹിയെഴുത്തുകാരനാണ്. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പൊതുവേ മറ്റൊരു വിഷയമാണ്, മറ്റൊരു ദിവസം ജുമായിൽ വിശദമായിട്ട് നമുക്ക് പഠിക്കണം. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കടന്നാക്രമിച്ചിട്ടുണ്ട് മദ്രസ പാഠപുസ്തകങ്ങൾ മുതൽ പലയിടത്തും. അദ്ദേഹം ജൂതന്റെ ഏജന്റ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? പക്ഷേ ഉസ്തൂലേറി, നാവിക സംഘമേറി ആദ്യമായി ഈ നാട്ടിൽ നിന്ന് പിന്നെ മറ്റു നാടുകളിലേക്ക് പോകുന്ന ഒരു സംഘം വരാനുണ്ട്. ആ സംഘത്തിന്റെ നേതാവും ആ സംഘവും സ്വർഗത്തിലാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. ആ സംഘത്തിന്റെ നേതാവ് മുആവിയ റളിയല്ലാഹു അൻഹു. ആ വഹി എഴുത്തുകാരനായ മുആവിയ റളിയല്ലാഹു അൻഹു കാന യംസഹുൽ അർകാന കുല്ല, ഈ റുക്നുൽ ശാമിയെയും റുക്നുൽ ഇറാഖിയെയും റുക്നുൽ അസ്വദിനെയും ഒക്കെ ചുംബിച്ചിരുന്നു, അല്ലെങ്കിൽ അതിനെ തടവിയിരുന്നു, ചുംബിച്ചു എന്നല്ല തടവിയിരുന്നു. ഫഖാല ലഹു ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന പ്രായം കൊണ്ടും ഒക്കെ വളരെ പിന്നിലുള്ള ഒരു കുട്ടിയാണ്, അതേ മറു ലാ തംസഹാദൈൻ റുക്നൈൻ, നിങ്ങൾ ഒരിക്കലും ഇറാഖിയെയും അതുപോലെ തന്നെ മറ്റുള്ളതിനെ നിങ്ങൾ ഒരിക്കലും തടവരുത്. വലം യക്കുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യംസഹുഹ, പ്രവാചകൻ അത് തടവിയിരുന്നില്ല. ഫഖാല മുആവിയ ലൈസ ഷൈഉ മിനൽ ബൈത്തി മഹ്ജൂറ, നമ്മളെ ഒരു റുക്നിനെയും എന്ത് ചെയ്യണ്ട, ഈ ദിമ്മൊന്ന് ഒഴിവാക്കേണ്ടതില്ല, എല്ലാതും നമ്മൾ തുല്യ പ്രാധാന്യത്തോടെ കണ്ടാ മതി എന്ന് അദ്ദേഹം പറഞ്ഞു. ആരത്? പ്രവാചകന്റെ വഹയെഴുത്തുകാരനാണ് ഈ പറയുന്നത്, കേട്ടോളി. അപ്പോ ഫഖാല ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്ത ഉത്തരം, ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ പ്രവാചകനിൽ ഉത്തമ മാതൃകയുണ്ട് എന്നായിരുന്നു. ഇത് കേട്ടതും മുആവിയ പറഞ്ഞു, സദഖ്താ, നിങ്ങൾ പറഞ്ഞതാണ് ശരി. അദ്ദേഹം അത് തിരുത്തി. ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് കിട്ടും. നമ്മൾ ചിലപ്പോൾ പറയും, അയാൾ വലിയ പണ്ഡിതനല്ലേ, അയാളാണ് പറഞ്ഞത്, അതാണ് നമ്മ ക്ലാസ്സിൽ ഒരു കാര്യം ചെയ്യാനേ. ഇത് നബിന്റെ വഹയെഴുത്തുകാരനായ സ്വഹാബി പറയണേ. അതിന്റെ അർത്ഥം എന്താ? അദ്ദേഹത്തിന് ഈ ഹദീസ് കിട്ടിയിട്ടില്ല, അദ്ദേഹത്തിന് ഇൽമ് കിട്ടിയിട്ടില്ല, അങ്ങനത്തെ വേറെയും ചരിത്രമുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ വീട്ടിൽ പരാതി ബോധിപ്പിക്കാമെന്ന വ്യക്തി പെട്ടെന്ന് മടങ്ങണത് കണ്ടപ്പോ, രണ്ടു മൂന്ന് തവണ വിളിച്ച് മടങ്ങണ കണ്ടപ്പോ വാതിലിറന്ന് ഉമർ ബിൻ ഖത്താബ് തന്നെ വന്നിട്ട് ചോദിച്ചു, എന്തേ ഇവിടെ വാ. അപ്പൊ പറഞ്ഞു, അങ്ങയുടെ മറുപടി കിട്ടാത്തപ്പോ ഞാൻ പോയതാണ്. എന്തിനെ പോയി കാത്തുക്കാതെ, എന്താ സുബറില്ലേ? അള്ളാഹുന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, മൂന്ന് തവണ സലാം പറഞ്ഞിട്ട് ജവാബ് കിട്ടിയിട്ടില്ലെങ്കിൽ മടങ്ങാണ് വേണ്ടതെന്ന് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ ഉണ്ടോ, എന്നാ ഞാനാണ് വരുന്നുണ്ട്, നീ അല്ലാതെ വേറെ ആരാ കേട്ടതെന്ന് ഉറപ്പിച്ചതാന്ന് പറഞ്ഞു. ഖലീഫയാണ് പറയണത്, അത് ഉമറാണ് പറയണത്. അയാളൊക്കെ ബേജാറായി പേടിച്ചിട്ട് ചെന്നു, നിങ്ങളാരല്ലേ, ആ ഒരുപാട് ആളുണ്ട്. ശരി, കേട്ടപ്പോ എന്താ റസൂൽ, എന്താ അദ്ദേഹം പറഞ്ഞത്, എന്താ അദ്ദേഹം പറഞ്ഞത്, നമുക്കൊക്കെ നമ്മളെ അങ്ങാടിയിൽ കച്ചവടം ചെയ്ത് നടന്ന് നമ്മളെ ഇൽമു പോയി എന്നാ പറഞ്ഞത്. ഏയ്, ആരായി പറയണറിയോ, ഒരു ദിവസം അദ്ദേഹത്തിന്റെ കൂട്ടുകാരനെ കച്ചവടത്തിനും കൃഷിക്കൊക്കെ പറഞ്ഞേക്കും. അന്ന് അദ്ദേഹം ഇൽമു പഠിക്കാൻ പോകും, കൂട്ടുകാരൻ അവിടുന്ന് കിട്ടുന്ന റിസ്ക് കൊണ്ടുവരും, കൂട്ടുകാരൻ അദ്ദേഹം ഇൽമു പറഞ്ഞെടുക്കും. അടുത്ത ദിവസം അദ്ദേഹം ജോലിക്ക് പോകും, എന്നിട്ട് കൂട്ടുകാരനെ നബിന്റെ അടുത്തേക്ക് പറഞ്ഞേക്കും. അങ്ങനെ നബിന്റെ എല്ലാ ദർസും നേരിട്ട് കേൾക്കാൻ ശ്രമിച്ച ആളാ. റെക്കോർഡിംഗ് ഇല്ല, USB ഇല്ല, ഡ്രൈവ് ഇല്ല, ഗൂഗിൾ ഡ്രൈവ് ഇല്ല, ഒന്നുമില്ല, റെക്കോർഡറുകളില്ല, ഒന്നുമില്ല ആ കാലത്ത്. അങ്ങനത്തെ സ്വഹാബിയാണ് ഈ പറയണത്. അതുകൊണ്ട് നമ്മളെ കാര്യം സഹോദരന്മാരെ നമ്മൾ ഒന്നും കൂടി നല്ലോണം ആലോചിക്കണം. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നമുക്ക് പറയാൻ തോന്നുന്നുണ്ട്. എന്താണ് മുൽതസം? ഈ പറയണ പിന്നെ എന്താ പറയാ, ഹജറുൽ അസ്വദിനും കഅബയുടെ വാതിലിനും ഇടയിലുള്ള സ്ഥലമാണ് മുൽതസം. അൽ മുൽതസം, ഇബ്നു അബ്ബാസ് പറഞ്ഞു, അൽ മുൽതസം മാ ബൈന റുക്നി വൽ ബാബ്, എന്താ ഹജറുൽ അസ്വദിന്റെയും അതേപോലെ തന്നെ വാതിലിന്റെയും ഇടയിലുള്ള സ്ഥലമാണ്. ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താ? റായിത്തു റസൂലുള്ളാഹ വസഹാബഹു ഖദ് വലഉ ഖുദൂറഹും അലൽ ബൈത് വറസൂലുള്ളാഹി വസ്തഹും, എന്താ പ്രവാചകന്റെ സ്വഹാബത്ത് അതിലേക്ക് ഇങ്ങനെ ഈ മുൽതസമിൽ ചെന്നിട്ട് നെഞ്ച് വെക്കുന്നത് കണ്ടു. അപ്പൊ നെഞ്ച് എവിടെ വെക്കാൻ പറഞ്ഞത് അവിടെ നെഞ്ച് വെക്കാൻ പാടുള്ളൂ, എവിടെ മുത്താൻ പറഞ്ഞത് അവിടെ മുത്താൻ പാടുള്ളൂ. അതാണ് ഇസ്ലാം. ഇവിടെ നെഞ്ച് വെക്കാൻ പറ്റുന്നോണ്ട് അവിടെ തൊടാം, അവിടെ പിടിച്ചു നിന്ന് പ്രാർത്ഥിക്കാം, അവിടെ ഇങ്ങനെ ആളുകൾ പിടിച്ചു നിന്ന് പ്രാർത്ഥിക്കണാണ്. എന്താ അല്ലാഹു അള്ളാഹിന്റെ റസൂൽ എന്ത് പറഞ്ഞാലും കേൾക്കും, അതിന്റെ അർത്ഥം അതാ. അല്ലാഹു അള്ളാഹുവിന്റെ റസൂൽ എന്ത് പറഞ്ഞാലും കേൾക്കും, ഒരു സംശയമല്ല, എന്ത് പറഞ്ഞാലും അപ്പടി അനുസരിക്കും, അതിൽ യാതൊരു അപ്പീലുമില്ല എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. എന്നാലോ മുൽത്തത് എന്ന് പറഞ്ഞാൽ ചെറിയൊരു സ്പേസാണ്, ഈ കബാലയത്തിന്റെ വാതിലിന്റെയും ഈ റുക്നിന്റെ അടിയിലുള്ള ചെറിയൊരു സ്പേസാ. ആ വാതിൽ കഴിഞ്ഞിട്ടുള്ള സ്ഥലം പറ്റൂല. വഹയിൽ എന്ത് സ്ഥിരപ്പെട്ടോ ആ സ്ഥിരപ്പെട്ടത് എടുക്കാൻ പറ്റൂ എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ടത്. ഇതുപോലെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള അടക്കമുള്ള ആളുകൾ ഈ വിഷയങ്ങളെ കുറിച്ച് വളരെ കൃത്യമായും വ്യക്തമായും എന്ത് ചെയ്തിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി സുഹൃത്തുക്കളെ, നിങ്ങൾ നോക്ക്, നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്ന വേറെയും ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ദിവസം എന്തായാലും പരമാവധി നേരത്തെ ഖുത്വ നിർത്തേണ്ട ഒരു ദിവസമാണ്. കുറെ ആളുകൾ ഉറക്കം കഴിച്ച ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട്, പക്ഷെ ഒന്ന് പറഞ്ഞു പോകണമെന്ന് എനിക്ക് തോന്നുകയാണ്. അത് ഇവിടെ പറഞ്ഞാലേ ഫിറ്റ് ആകുള്ളൂ. സംസം, സംസമിനെ കുറിച്ച് നമുക്കുള്ളൊരു തെറ്റിദ്ധാരണ എന്താണ്? സംസം എന്ന് പറയണത് അത് പിന്നെ കാലിട്ടടിച്ചൊഴുകിയ വെള്ളമാണെന്നാ പറയാ, അല്ലെ? കാല് കുട്ടിയുടെ കാല് ഇസ്മായിലിന്റെ കാലിട്ടടിച്ചെടുത്തു വന്നതാണെന്നാ പറയാ. കൃത്യമായ ഹദീസിൽ അത് ജിബ്രീലിന്റെ ചിറകുകൾ കൊണ്ട് അദ്ദേഹം കുഴിച്ചതാണ് നമുക്ക് കാണാൻ കഴിയും. വയോധികയായ ഒരു സ്ത്രീ ഇങ്ങനെ ഈ സഫാ മർവ കുന്നുകൾക്കിടയിലൂടെ 19 വയസ്സായ ഒരു ഉമ്മ, എന്റെ കുഞ്ഞിനെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ, വെള്ളമുണ്ടോ എന്ന് ചോദിച്ചിങ്ങനെ ഓടുകയാണ്. ഊർത്തുമൂർത്ത പാറകൾക്കിടയിലൂടെ എയർ കണ്ടീഷൻ ചെയ്ത മാർബിൾ വിരിച്ച ആ തറയിൽ പോലും ചവിട്ടിയാൽ കാല് തണുത്തുറഞ്ഞു പോകുന്ന തണുപ്പുള്ള മനോഹരമായ ലൈറ്റുകൾ അലങ്കരിച്ച ഇടമല്ല, ആരാരുമില്ലാത്ത ഒരാട്ടിൻ കുഞ്ഞു പോലും കണ്ടിട്ടില്ലാത്ത, ആൾക്കൂട്ടങ്ങൾ എത്തിയിട്ടില്ലാത്ത, ഹജ്ജ് തുടങ്ങിയിട്ടില്ലാത്ത കാലത്ത്, ഉംറകൾ തുടങ്ങിയിട്ടില്ലാത്ത കാലത്ത്, ആ സഫാ കുന്നിനും മർവാ കുന്നുകൾക്കും ഇടയിലൂടെ തന്റെ കുഞ്ഞിന് വെള്ളം തേടി ഇങ്ങനെ ഓടി ഓടിക്കൊണ്ടിരിക്കുന്ന ഉമ്മന്റെ മുന്നിൽ ജിബ്രീൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ചിറക് കൊണ്ട് അതിങ്ങനെ കോരിയിട്ട് ആ വെള്ളം ഇങ്ങനെ കിളിർ തൊഴുകുന്നതിന് അവർ സാക്ഷിയായി. അള്ളാഹുവിനു വേണ്ടി സമർപ്പിച്ചാൽ അള്ളാഹു തിരിച്ചു കൊടുക്കുമെന്നതിന്റെ ബോധ്യം, അള്ളാഹു പറഞ്ഞെടുത്തു നിന്നാൽ തിരിച്ചു കൊടുക്കുമെന്ന ബോധ്യം പ്രത്യേകം ഓർക്കണം, നമ്മൾ ഓർക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്ന മഹാനായ പ്രവാചകൻ അന്ന് നംറൂദിന്റെ കൊട്ടാരമട്ടുപ്പാവിൽ തൗഹീദ് പ്രസംഗിച്ച് അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ ഇബ്രാഹിം നബിയോടെങ്കിലും യാ ഇബ്രാഹിം ഒന്ന് സഹായിക്കണേ എന്ന് ഈ സമയത്തും ഹാജറാ ബിബി പറഞ്ഞിട്ടില്ല. ഉണ്ടോ ഏതെങ്കിലും നബിനെ വിളിച്ചിട്ടുണ്ടോ? ഹക്ക് കൊണ്ട് വിളിച്ചിട്ടുണ്ടോ? ജാഹു കൊണ്ട് വിളിച്ചിട്ടുണ്ടോ? ഉമ്മത്തെ നമ്മൾ ആലോചിക്കണം, നമ്മൾ ചിന്തിക്കണം. ഉമ്മത്തിന്റെ അപമാനത്തിന്റെ കാരണം, ഉമ്മത്തിന്റെ ഇജ്ജത്ത് ഇടിയുന്നതിന്റെ കാരണം ഹൃദയത്തിന്റെ ഉള്ളിലെ വിശ്വാസത്തിന് സംഭവിച്ച കോട്ടമാണ്. സൈനിക ബലങ്ങളുടെ കുറവല്ല, അല്ലെങ്കിൽ സംഘബലങ്ങളുടെ കുറവല്ല. ആദ്യത്തെ 10 സ്ഥാനത്ത് ലോകത്തെ സമ്പന്നരിൽ മുസ്ലിങ്ങൾ ഇല്ലാത്തതല്ല, മുസ്ലിങ്ങൾക്ക് നല്ല സുന്ദരന്മാരായ ചെറുപ്പക്കാരില്ലാത്തതല്ല, സയന്റിസ്റ്റുകൾ ഇല്ലാത്തതല്ല, ഗവേഷകരില്ലാത്തതല്ല, വിദ്യാഭ്യാസം ഇല്ലാത്തതല്ല, ഒന്നിലും നമ്മൾ പിന്നിലല്ല. പക്ഷേ നമ്മുടെ ഉള്ളിലെ വിശ്വാസത്തിന്റെ കരുത്ത് ചോർന്നുപോയി. നോക്ക് നിങ്ങൾ ആ മൗസംസം, അതിന്റെ മഹത്വം എന്താ? ലിമ ശുരിബല, കുടിച്ചിനുള്ള കൂലിട്ടുന്ന, വെറുതെയല്ല കന്നാസിലാക്കി കൊണ്ടിരുന്നത്, വെറുതെയല്ല കന്നാസിലാക്കി കൊണ്ടിരുന്നത്, അത് കുടിച്ചതിനുള്ള കൂലി കിട്ടും. അത് എന്താണോ ലക്ഷ്യം കൂലി കിട്ടും. എനിക്കറിയുന്ന ഒരു സുഹൃത്തുണ്ട് ഈ അടുത്ത പ്രദേശത്ത്, അദ്ദേഹം ഒരു ഓട്ടോ ഡ്രൈവറാണ്. ഓട്ടോ ഡ്രൈവറാ മൂപ്പര്. ഓട്ടോയിൽ ഒഴിഞ്ഞിരിക്കുന്ന നേരത്ത് ഹിഫ്ള് പഠിക്കും. ഇവിടെ ഇടക്കൊക്കെ വരലുണ്ട് നമ്മളെ പള്ളിയിൽ. ഹിഫ്ള് പഠിക്കും, ഹിഫ്ള് പഠിച്ച് പഠിച്ച് പഠിച്ച് വലിയ ജുസ് ഉണ്ട് അദ്ദേഹത്തിന്. അപ്പൊ എന്റെ അനിയൻ ഉമ്മാനോട് സംസം വെള്ളം ചോദിക്കണുണ്ട്, എന്തിനാ? അയാൾക്ക് കൊടുക്കാനാണ്. അയാൾ ചോദിച്ചതാണ്, അയാൾ ഖുർആൻ മറന്നുപോകാതിരിക്കാനാണ് സംസം കുടിക്കണത്. സംസത്തിന് മഹത്വം ഉണ്ട്, ആർക്കാ തർക്കമുള്ളത്? സംസത്തിന് മഹത്വം ഉണ്ട് എന്നുള്ളതിന്. എന്നാൽ തൊട്ടപ്പുറത്ത് വേറൊരു കിണറുണ്ടെങ്കിൽ അതിന് മഹത്വം ഉണ്ടാവില്ല. അത് മക്കത്തത്തെ കിണറല്ലേ, സദാ കിണറാണ്. എന്താ സംസത്തിന് മഹത്വം ഉണ്ടാകാൻ കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഈ ഗണത്തിൽ പെട്ടതാണ് മദീനയിലെ മറ്റൊരു കിണറുണ്ട്. മദീനയിലെ മറ്റൊരു കിണറുണ്ട്, അതായത് ബിറു അരീസ് എന്ന് പറയുന്ന പ്രസിദ്ധമായ കിണർ. ഈ ബിറു അരീസിന്റെ ചരിത്രം എന്താ? ബിറു അരീസിന്റെ ചരിത്രം ഈ ഖുബാ പള്ളിയുടെ മുറ്റത്താണ് ഇതുള്ളത്. അന്ന ഖാതമൻ നബി കാന ഫീ യദി അബൂബക്കർ, പ്രവാചകന്റെ മോതിരം അബൂബക്കർ സിദ്ദീഖിന്റെ വിരലിലായിരുന്നു ഉണ്ടായത്. ഉമർ, പിന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വിരലിലായിരുന്നു ഉണ്ടായത്. സുമ ഫീ യദി ഉസ്മാൻ, പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിരലിലായിരുന്നു ഉണ്ടായത്. ഹത്താ വഖഅ മിൻ ഉസ്മാന ഫീ ബിറു അരീസ്, അങ്ങനെ ബിറു അരീസിൽ, ഖുബാ പള്ളിയുടെ മുറ്റത്തുള്ള ബിറു അരീസിൽ ഈ ഇത് വീണുപോയി. വീണുപോയപ്പോഴോ ഫൽ തമസ സലാസത അയ്യാമിൻ ഫലം യുജദ്, 3 ദിവസം അവർ തുടർച്ചയായി തിരഞ്ഞു, പിന്നെ അത് കണ്ടില്ല. അപ്പോഴോ അവരെന്ത് ചെയ്തു? ആ കിണർ മൂടി, ആ കിണർ മൂടി. ഒരുപാട് പാടവിടുന്ന് കിട്ടും. ഈ ബിറു അരീസിന്റെ അടുത്ത് പോയി നിന്ന് ഈ ചരിത്രം നിങ്ങൾ കേട്ടാൽ, അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന ചരിത്രത്തിന്റെ കൂടെ വന്ന മനസ്സിലെ ബാക്കി കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഒഴിവാക്കിയിട്ടാൽ മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെട്ട തർക്ക വിതർക്കങ്ങളിൽ ഒരുപാട് കാര്യത്തിന് അസല് കിട്ടും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആധാറുകൾക്ക് മഹത്വമുണ്ട്, ഒരു സംശയമല്ല. പ്രവാചകന്റെ മുദിരം ഇതുപോലത്തെ സാധനങ്ങൾക്ക് തലച്ചോറിന്റെ ഉള്ളിൽ ദഹിക്കണില്ലെങ്കിലും അതിന് മഹത്വമുണ്ട്. പക്ഷേ അത് പിൻതലമുറക്കു വേണ്ടി ഒന്നുപോലും സംരക്ഷിക്കപ്പെട്ടിട്ടില്ല. പ്രവാചകന്റെ വസ്ത്രമോ മുദിരമോ ഒന്നും സംരക്ഷിക്കപ്പെട്ടിട്ടില്ല. അത് സംരക്ഷിക്കേണ്ടതായിരുന്നുവെങ്കിൽ 3 ദിവസം തെരഞ്ഞു നിർത്തൂല, കിട്ടുന്നത് വരെ തരും. അത്രേ അവരതിന് കണ്ടിട്ടുള്ളൂ. അതിനുണ്ട് എന്ന് പറയുന്ന മഹത്വം അംഗീകരിക്കുന്നതിലൂടെ പ്രവാചകന്റെ മൂത്രത്തിനും മലത്തിനൊന്നുമില്ല. പ്രവാചകൻ ഉണ്ട് എന്ന് പറയുന്ന മഹത്വം ഏത് യുക്തിവാദിയുടെ മുന്നിലും പറഞ്ഞു നിൽക്കാൻ പറ്റണതുള്ളൂ. ഏതെങ്കിലും ഒക്കെ പറഞ്ഞു നിൽക്കാൻ പറ്റില്ലെങ്കിൽ പറയാൻ പോകായിരുന്നാ മതി. പക്ഷേ അത് പിൻതലമുറയിലേക്കൊന്നുമില്ല. ഇനി പ്രവാചകന്റെ ഉമനീരിൽ മഹത്വം കണ്ട അവര് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമനീരിൽ മഹത്വം കണ്ടിട്ടില്ല. ഉസ്മാൻ ബിൻ അഫ്ഫാൻ സ്വഹാബത്തിന്റെ ആരുതിലും കണ്ടിട്ടില്ല. അപ്പൊ പ്രവാചകനും സ്വഹാബത്തും ഖുർആനും പറഞ്ഞു കൊടുത്ത് നിൽക്കാൻ പഠിക്കണം. ഇനി എന്തെയാത് അവിടെ മണ്ണിട്ട് മൂടിയത്? അതിന് മഹത്വം കൊടുക്കാതിരിക്കാൻ വേണ്ടി, അതിനെ പ്രത്യേകമായ തബറുക്കിന്റെ ഇടമാക്കാതിരിക്കാൻ വേണ്ടി. നിങ്ങൾ അവിടെ ചെന്നോക്ക്, എന്തെങ്കിലും തബറുക്കിന്റെ അടയാളം അവിടെ കാണുമോ? ഇല്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ വിഷയങ്ങൾ നന്നായി പഠിക്കുക. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമി ഓർക്കുന്ന ദിവസങ്ങളിലൂടെയാണ് പോണത്, അയ്യാമുത്ത ശരീഖിലൂടെയാണ് പോണത്. നാളെ താസർ വരെ മഹത്തരമായ സമയമാണ്. തക്ബീറുകൾക്ക് പ്രാധാന്യമുണ്ട്, തക്ബീറുകൾക്ക് പ്രാധാന്യമുണ്ട്. ഇബ്രാഹിം നബിയുടെ പേരിൽ ഈദ് ആഘോഷിക്കുകയും എന്നിട്ട് നല്ല പുത്തനുടുപ്പൊക്കെ ധരിച്ച് അത്രം പുരട്ടി പോവുകയും പലപ്പോഴും ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, എനിക്ക് എന്റെ റബ്ബ് മതി എന്ന അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാവാചകം അത് ഫ്രെയിം ചെയ്യപ്പെട്ട ചുമരിലെ ഒരു കാലിഗ്രാഫിയുടെ അക്ഷരങ്ങളായി മാറുകയും ചെയ്യുന്നിടത്തു നിന്ന് നമുക്ക് ജീവിതത്തെ കുറിച്ച് ആലോചനകൾ കിടം ലഭിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
0: അൽ മിമ്പർ ഇതോടെ സമാപിക്കുന്നു. വെട്ടത്തൂർ ദാറുൽ ഹിക്മയിൽ നടന്ന ജുമാ ഖുത്ബ നടത്തിയത് താജുദ്ദീൻ സലാഹി. മക്ക കഴബാലയം, ഹജറുൽ അസ്വദ്, മഖാമു ഇബ്രാഹിം, സംസം വെള്ളം തുടങ്ങിയ വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മൾ അറിയേണ്ട ചരിത്രങ്ങളും വസ്തുതകളുമായിരുന്നു ഈയൊരു ഖുത്ബയിൽ പരാമർശിക്കപ്പെട്ടത്. ഖുത്ബ നടത്തിയത് താജുദ്ദീൻ സലാഹി.
2: Peace Radio. Tune to reality.
0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
2: സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയിൽ ഇനി 50% വനിതകളുണ്ടാവും. വിദ്യാലയങ്ങളുടെ സമഗ്ര പുരോഗതിക്കായി രൂപീകരിക്കേണ്ട സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി SMC ഇനി മുതൽ 50% വനിതകളായിരിക്കണമെന്നാണ് നിർദ്ദേശം. നഴ്സറി തലം മുതൽ 12-ാം ക്ലാസ് വരെയുള്ള സ്കൂളിന് ഒരു SMC മാത്രം മതിയെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അവതരിപ്പിച്ച പുതിയ മാർഗരേഖയിൽ പറയുന്നു. വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ സ്കൂൾ മാനേജ്മെന്റ് വികസന കമ്മിറ്റികൾ രൂപീകരിക്കണമെന്ന് നിർദ്ദേശവും ഉണ്ട്. സ്കൂൾ പ്രിൻസിപ്പലാണ് മെമ്പർ സെക്രട്ടറി. മാതാപിതാക്കളിൽ നിന്ന് ഒരാളെ ചെയർപേഴ്സണായി നിയമിക്കണം. അക്കാദമിക് വർഷം ആരംഭിച്ച് ഒരു മാസത്തിനുള്ളിൽ SMC കൾ രൂപീകരിക്കണമെന്നും മാസത്തിലൊരിക്കൽ യോഗം ചേരണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്.
3: കഴിഞ്ഞ ദിവസം ഞാൻ FB ഒരു വീഡിയോ ചെയ്തിരുന്നു. എൻ്റെ പേജിൽ പോയാൽ നിങ്ങൾക്കത് കാണാം. എൻ്റെ നാട്ടിൽ ലൊഹറുസല കഴിഞ്ഞൊരു ക്ലാസ് ഇങ്ങനെ നടക്കുന്നതിനിടക്ക് എൻ്റെ അടുത്ത സുഹൃത്ത്, നിങ്ങൾക്കൊക്കെ സുപരിചിതനായ സുബേർ സലഫി, വളരെ സർപ്രൈസിംഗ് ആയിട്ട് അങ്ങോട്ട് കയറി വന്നു. ഞാൻ പള്ളിയിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ വന്നതായിരുന്നു. അപ്പോൾ അദ്ദേഹം പീസ് റേഡിയോക്ക് കുറച്ച് ക്യാഷുമായിട്ടാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ വളരെ വേണ്ടപ്പെട്ട അടുത്തൊരു ബന്ധു, അവരുടെ മരണത്തിൻ്റെ തുടർച്ചയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വിസിറ്റ്. അപ്പോൾ ഈ സ്ത്രീ ജീവിതത്തിൽ വളരെ വൈകി കല്യാണം നടന്ന ഒരാളാണ്. അങ്ങനെ ചില മനുഷ്യരുണ്ടാകും നമ്മുടെയൊക്കെ ഇടയിൽ. ഇത്തിരി നീളം കുറഞ്ഞു പോയതുകൊണ്ട്, കളറ് അല്പം ഇല്ലാതെയായതുകൊണ്ട്, അല്ലെങ്കിൽ നേരത്തെ വിവാഹം നോക്കാൻ കുടുംബത്തിൽ അങ്ങനെ നോക്കാനൊന്നും ആരും ഇല്ലാതെ പോയതുകൊണ്ട്, ഒരു ഇത്താത്തയെ കെട്ടിക്കാനുണ്ടായിരുന്നതുകൊണ്ട് ഒക്കെ വിവാഹങ്ങൾ വൈകിപ്പോയ ആളുകളുണ്ടാകും. അവരെ ഒന്നുകൂടി ചേർത്ത് പിടിക്കാനും അവരുടെ വേദനകളിലേക്കൊന്ന് ചേർന്ന് നിൽക്കാനൊക്കെ പറ്റുന്ന ആരെങ്കിലുമൊക്കെ അയൽപ്പക്കത്തും വീട്ടിലും കുടുംബത്തിലൊക്കെ വേണം. അവർക്കൊന്ന് കരയാനും അവർക്കൊന്ന് മനസ്സ് തുറക്കാനുമൊക്കെ ആരെങ്കിലുമൊക്കെ ഒന്ന് വേണം. അത് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ധർമ്മങ്ങളിലൊന്നാണ്. അപ്പോൾ ഈ സ്ത്രീ ഏറെ വൈകി വിവാഹം കഴിച്ച ഒരാളാണ്. പക്ഷേ ആ വിവാഹവും പരാജയമായിരുന്നു. പിന്നീട് പിന്നെയും കുറേ കഴിഞ്ഞതിന് ശേഷം ഭാര്യ മരണപ്പെട്ടപ്പോൾ കുറച്ച് പ്രായമുള്ളൊരു മനുഷ്യൻ അവരെ ജീവിതത്തിലേക്ക് കൂട്ടി. ആ മനുഷ്യൻ ആ സ്ത്രീയെ നോക്കിയതിനെക്കുറിച്ച് സുബേർ എന്നോട് പറഞ്ഞപ്പോൾ ഒരു വേള എനിക്ക് കണ്ണ് നിറഞ്ഞുപോയി. അത്രയും ചേർത്ത് പിടിച്ചു തൻ്റെ ജീവിതത്തിൽ. ഈ വയസ്സാങ്കാലത്ത് തൻ്റെ കൂടെ കൂടിയ ആ സഹോദരിയോട് വലിയ അലിവും കനിവും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ, എടി, ഞാൻ മരിച്ചാൽ നിനക്ക് വിഷമാകാൻ പാടില്ല, ഒരിക്കലും നീ പ്രയാസപ്പെടാൻ പാടില്ല എന്നുള്ള നിലക്ക് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചു. ഞാനായിരിക്കും ആദ്യം മരിക്കുക എന്ന് വിചാരിച്ച്. പക്ഷേ തൻ്റെ ഭാര്യയാണ് ആദ്യം മരിച്ചത്. ആ സ്ത്രീ മരണപ്പെട്ടുപോയി. അള്ളാഹു അവരുടെ ഖബർ വിശാലാക്കി കൊടുക്കുമാറാകട്ടെ. ഇനിയിപ്പോൾ ആ ബെഡ്റൂമിൽ അങ്ങനെ തനിച്ച് ഉറങ്ങുന്ന, തനിച്ച് ജീവിക്കുന്ന ആ മനുഷ്യരുണ്ട്. ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഒരുപക്ഷെ ഈ ശബ്ദം കേൾക്കുന്നുമുണ്ടാകാം. അള്ളാഹു അദ്ദേഹത്തിന് മനക്കരുത്തിന് കൊടുക്കട്ടെ. നിങ്ങൾക്ക് മക്കളുണ്ട്. നിങ്ങളുടെ മക്കളാണ് നിങ്ങളെ കല്യാണം കഴിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ വാപ്പയുടെ കാര്യത്തിൽ അവരത്രയും ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. തീർച്ചയായും അവരുടെ ഒരു സ്നേഹത്തിൻ്റെ തണലിൽ നിങ്ങൾ സജീവം മുന്നോട്ട് പോട്ടെ. ഇനി ആ ഖബറിൽ ഉറങ്ങുന്ന ആ സഹോദരി, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല ഖബർ വിശാലാക്കി കൊടുക്കട്ടെ. അപ്പോൾ അവരുടെ കുറച്ച് സ്വർണ്ണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുടുംബങ്ങൾ ആലോചിച്ചത്, അവരെ ഖബറിൻ്റെ അടുത്ത് പോയി അവർക്ക് പ്രാർത്ഥിക്കാൻ കുട്ടികളൊന്നും ഇല്ലല്ലോ, നമുക്ക് ഈ സ്വർണം ജാരിയായൊരു നന്മയിലേക്ക് കൊടുക്കാം. ശരി, ആ ജാരിയായ നന്മയിലേക്ക് അവർ കൊടുക്കുകയാണ്. അങ്ങനെയാണ് പീസ് റേഡിയോയിലേക്ക് എത്തുന്നത്. ഇൻഷാ അല്ലാ, നമ്മളൊക്കെ മനസ്സറിഞ്ഞ് ഈ പെരുന്നാൾ ദിവസവും അല്ലാത്ത ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കണം. ഇനി പെരുന്നാൾ അല്ലാത്തൊരു ദിവസമാണ് എൻ്റെ ശബ്ദം കേൾക്കണതെങ്കിൽ, ഇതൊരു പെരുന്നാളിലേക്ക് വേണ്ടി മാത്രം പറഞ്ഞതല്ല. തീർച്ചയായും നമ്മളെല്ലാവരും ആ ഒരു സ്ത്രീയെ അവരുടെ ഖബറിലെ സുഖങ്ങൾക്ക് വേണ്ടി, ആ മനുഷ്യൻ്റെ അവർക്ക് രണ്ടുപേർക്കും സ്വർഗത്തിൽ ഒത്തുകൂടാൻ വേണ്ടി, നമുക്ക് എല്ലാവർക്കും ഒത്തുകൂടാൻ വേണ്ടി, ഈയൊരു ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ എന്നെന്നും നിലനിൽക്കുന്ന നന്മയിലേക്ക് നമുക്ക് ആ ക്യാഷ്, ആ സ്വർണം നിക്ഷേപിക്കാമെന്ന് തീരുമാനിച്ചവർക്ക് വേണ്ടിയൊക്കെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. നമുക്കും ഒരു സ്വകാര്യമായ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. അതിൽ യാതൊരു സംശയവുമില്ല. ആ രീതിയിൽ മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് ദൃശ്യം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോഴുള്ള അനുഭവങ്ങളെക്കുറിച്ച് നമ്മുടെ ശ്രോതാക്കളിലേക്ക് എത്തുകയാണ് ദൃശ്യം പ്രോഗ്രാമിലൂടെ ഇന്ന് മുബീൻ കൊടിയത്തൂരും അതോടൊപ്പം തന്നെ ഡോക്ടർ അബ്ദുള്ള ബാസിൽ സിപ്പിയും വിയറ്റ്നാമിലൂടെ നടത്തിയ ഒരു യാത്രയെക്കുറിച്ചാണ് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത്.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ ദൃശ്യത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ദൃശ്യത്തിൻ്റെ എപ്പിസോഡിൽ നമ്മോടൊപ്പമുള്ളത് ഡോക്ടർ അബ്ദുള്ള ബാസിലാണ്. ആനുകാലിക വിഷയങ്ങളിലുള്ള ചർച്ചകളിൽ വളരെ സജീവമായുള്ള അബ്ദുള്ള ബാസിൽ ഒരുപക്ഷെ ദൃശ്യത്തിൻ്റെ ഈ ഒരു എപ്പിസോഡിൽ ഒരു യാത്രാനുഭവ പരിപാടിയിൽ ആദ്യമായിട്ടായിരിക്കും വരുന്നത്. ഏതായാലും ബാസിലിനെ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബാസിൽ വിയറ്റ്നാമിലേക്കാണ് പോയത് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു യാത്ര ഉണ്ടായി വന്നത്?
6: അല്ല, വിയറ്റ്നാമിലേക്ക് പോകാൻ നമ്മൾ എവിടെയെങ്കിലൊക്കെ ഒന്ന് ഒരു ഫോറിൻ ട്രിപ്പ് ജസ്റ്റ് ഒന്ന് പോകാം, ഒന്ന് റിലാക്സേഷന് പോകാം എന്നുള്ള നിലക്കാണ്. അപ്പോൾ അതിൽ പല ഓപ്ഷനുകൾ വന്നു. നമ്മൾ ആദ്യം അസർബൈജാനായിരുന്നു വിചാരിച്ചിരുന്നത്. പിന്നെ നമ്മളെ യുദ്ധത്തിന് ഇറാനുമായി ബന്ധപ്പെട്ടുള്ള യുദ്ധവും പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് പിന്നെ സൈഡായി. പിന്നെ ഉള്ള കുറച്ച് ഓപ്ഷൻസിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വിയറ്റ്നാം ആയിരുന്നു. അതിന് ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, അവിടേക്കുള്ള ഇപ്പം നമുക്ക് കേരളത്തിൽ നിന്നൊക്കെ പോകാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റ് ഒരു ഡെസ്റ്റിനേഷൻ എന്ന നിലക്ക്, കാരണം മലേഷ്യയുടെ എയർ ഏഷ്യ ഇപ്പം ആ ഒരു സർവീസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ചിലവ് ചുരുങ്ങിയ രൂപത്തിൽ നമുക്കൊന്ന് പോയി വരാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അതേപോലെ തന്നെ
0: ടിക്കറ്റ്, വിസ എല്ലാ കാര്യങ്ങളും അതെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ ചിലവ്
6: കുറഞ്ഞ രൂപത്തിൽ നമുക്കൊന്ന് പോയി വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ വിയറ്റ്നാം എന്ന് പറയുന്നത്. അതുകൊണ്ട് കുറച്ച് ആളുകൾ ഇപ്പോൾ പോകുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ വിയറ്റ്നാം എന്ന് കേൾക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ചരിത്രത്തിൽ പലപ്പോഴും അതിനൊരു പ്രാധാന്യം ഉണ്ടല്ലോ.
0: വിയറ്റ്നാം യുദ്ധമൊക്കെ
6: അമേരിക്കൻ സാമ്രാജ്യത്തുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അതിനോട് പൊരുതി നിന്ന ഒരു ജനത എന്ന നിലയ്ക്ക് എപ്പോഴും നമ്മൾ കേൾക്കുന്ന അല്ലെങ്കിൽ വായിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് വിയറ്റ്നാം. അപ്പോൾ അതൊന്നും കാണണം എന്നുള്ളൊരു ആഗ്രഹം സ്വാഭാവികമായിട്ട് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു അവസരം വന്നപ്പോൾ പിന്നെ അതിനോടും കൂടി കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ അത്തരത്തിലൊരു ട്രിപ്പിലേക്ക് എത്തുന്നത്.
0: വിയറ്റ്നാമിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്ഥലങ്ങൾ ഏതൊക്കെയാണ്?
6: ഞാൻ പോയിട്ടുള്ളത് ഹോച്ചിമിൻ സിറ്റിയാണ്, അതുപോലെ തന്നെ ഹാനോയ് ഉണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഫുക്കോക്ക് എന്ന് പറയുന്നത്, ഫുക്കോക്ക് ഐലൻഡുകൾ. അത് വളരെ രസകരമായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫുക്കോക്കാണ്. അപ്പോൾ ഈ മൂന്ന് സ്ഥലങ്ങളാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ എന്ന് പറയുന്നത്.
0: വിയറ്റ്നാമിൻ്റെ തലസ്ഥാനം ഏതാണ്?
6: ഹോച്ചിമിൻ.
0: ഹോച്ചിമിൻ. നമ്മൾ ആദ്യം അങ്ങോട്ടാണോ പോവുക?
6: ഇതിൽ നമുക്ക് ഹനോയ് എന്ന് പറയുന്നത് കുറച്ചുകൂടി പിന്നെ അകലെയുള്ള സ്ഥലമാണ്. നമ്മൾ അവിടെ പോയിട്ടില്ല. ഞങ്ങൾ പോയിട്ടുള്ളതെന്ന് വെച്ചാൽ എയർഏഷ്യ വഴി പിന്നെ മലേഷ്യ കണക്ഷൻ ഫ്ലൈറ്റ് വഴി നേരെ പിന്നെ ഹോച്ചിമിൻ സിറ്റിയിലേക്കും അവിടുന്ന് ഒരു ഫ്ലൈറ്റ് എടുത്ത് ഈ പറഞ്ഞ ഫുക്കോക്കിലേക്കും അവിടുന്ന് തിരിച്ച് വീണ്ടും ഹോച്ചിമിൻ സിറ്റി തിരിച്ച് കൊച്ചി. അങ്ങനെ ആ രൂപത്തിലാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത്. ഹനോയ് എന്ന് പറയുന്നത് വളരെ ഒരുപാട് കാണാനുള്ള സ്ഥലമാണ്. പക്ഷേ ഞങ്ങൾ കുറച്ച് ദിവസത്തേക്ക് പോയത്
0: ഹനോയ് ദ്വീപുകളാണോ?
6: ഹനോയ് അല്ല, ഈ ഫുക്കോക്ക് എന്ന് പറയുന്നത് കുറച്ച് ദ്വീപുകളാണ്.
0: ഓക്കെ. ഇതിൽ ഒരു ചരിത്ര പ്രാധാന്യം എന്ന് പറഞ്ഞല്ലോ, ഈ വിയറ്റ്നാം യുദ്ധത്തിൻ്റെ പിന്നെ ഒരു ശേഷിപ്പുകൾ എന്തെങ്കിലും അവിടെ ആ രൂപത്തിൽ കണ്ടിട്ടുണ്ടോ?
6: അതെ, അതാണ് ഞാൻ പോയതിൽ എനിക്ക് ഏറ്റവും ആകർഷകമായി തോന്നിയതും അത് തന്നെയായിരുന്നു. നമ്മൾ ഒരു രണ്ടാമത്തെ ദിവസം അവിടെ എത്തി, രണ്ടാമത്തെ ദിവസമാണ് കൊച്ചി ടണൽസ് എന്നുള്ള പേരിൽ അവിടെ ആ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ നടത്തിയിട്ടുള്ള അതിൻ്റെ ശേഷിപ്പുകൾ അവർ നന്നായ രൂപത്തിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രിസേർവ് ചെയ്തിട്ടുണ്ട്. അത് സന്ദർശിക്കാൻ
0: കൊച്ചി ടണൽസ് എന്ന് പറയുമ്പോൾ,
6: അതായത് ഈ വിയറ്റ്നാം യുദ്ധത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ ഗാസയിൽ നമ്മൾ അവിടുത്തെ യുദ്ധത്തെക്കുറിച്ച് പറയുമ്പം അവിടെ ടണലുകളുടെ പ്രാധാന്യം നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അത് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത് ഈ വിയറ്റ്നാം യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അവരാണ് ഇത്തരത്തിലുള്ളൊരു രീതി, ഒരു ഗറില്ല വാർഫെയർ,
0: ഗറില്ല യുദ്ധമുറക്ക് പേര് കേട്ടൊരു യുദ്ധമാണ്.
6: അപ്പോൾ ആ ടണലുകൾ അതുകൊണ്ടാണത് പ്രസക്തമാകുന്നത്. അപ്പോൾ അവിടെ എന്താ ചോദിച്ചാൽ, ഈ പറഞ്ഞ പോലെ അമേരിക്ക എന്ന് പറയുന്നത് വലിയൊരു സാമ്രാജ്യത്വ ശക്തിയാണ്. ഈ ചെറിയ ഏതാനും കുറച്ച് ആളുകളാണ് അവർക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നത്. അവരുടെ കയ്യിൽ വലിയ രൂപത്തിലുള്ള ആയുധങ്ങളും അതുപോലെ തന്നെ പിന്നെ വിമാനങ്ങളും യുദ്ധവിമാനങ്ങളൊക്കെയാണ് ഉള്ളത്. ഇവരുടെ കയ്യിലൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരിട്ടുള്ള യുദ്ധമുറ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നിയർലി ഇമ്പോസിബിൾ. അതുകൊണ്ട് ഇവർ ചെയ്തെന്താ വെച്ചാൽ, ഈ രൂപത്തിൽ ടണലുകൾ കുഴിക്കുകയും അതിന് അകത്ത് തന്നെ താമസിക്കുകയും പറ്റുന്ന സമയത്ത് മാത്രം പുറത്തു വന്ന് പെട്ടെന്ന് ആക്രമണം നടത്തി തിരിച്ച് വീണ്ടും ടണലുകളിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളതാണ് അവരുടെ ഒരു രീതി.
0: ഈ ടണലുകളുടെ ഒരു രീതി എങ്ങനെയാണ് പോയപ്പോൾ കണ്ടത്?
6: നമ്മൾ, ഞാനവിടെ ഫേസ്ബുക്കിൽ ഞാൻ കുറിച്ചിരുന്നു, അവിടെ പോയപ്പോഴൊക്കെ ഓരോ അവർ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് നേരെ ഗാസയിലേക്കാണ് നമ്മുടെ മനസ്സ് പോവുക. അവർ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, ഞങ്ങൾ പോയിരുന്ന ആ സ്ഥലത്തടക്കം ഒരു ഒരു കാടുമായി ഗോഡൗണുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലത്തായിരുന്നത്. അപ്പോൾ അവിടെ അടക്കം അടിയിൽ കിലോമീറ്ററുകളോളം നീളുന്ന ടണലുകളുടെ ഒരു ശൃംഖല തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ഒരു മൊത്തത്തിൽ അത് അങ്ങനെ അതിൽ ഇന്നത്തെ കാലത്ത് ഒരു പക്ഷേ ഗാസയിലടക്കം ടണലുകൾ കുഴിക്കുക എന്നുള്ളത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പക്ഷെ അവർ ആ കുഴിക്കാൻ ഉപയോഗിച്ച ചെറിയ ഉപകരണങ്ങളടക്കം ഞങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ വളരെ പണിപ്പെട്ടുകൊണ്ടാണ് അത്ര കിലോമീറ്ററുകളോളം താഴെ എന്ത് ചെയ്തിട്ടുള്ളത്, അത്തരത്തിലുള്ള ടണലുകൾ കുഴിച്ചിട്ടുള്ളത്.
7: ആ ഉപകരണങ്ങൾ എന്തെങ്കിലും ഇലക്ട്രോണിക് ഡിവൈസ് ആണ്?
6: അല്ലല്ല, സാധാരണ മെക്കാനിക്കലായി അവർ കുഴിച്ച് എടുക്കുന്നതാണ്. അപ്പോൾ വലിയ പ്രയാസം അതിൽ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഭാഗം, കൊച്ചി ടണൽസും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ, അവർ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇവിടെ മനസ്സിലായത് ഒരു സാമ്രാജ്യത്വ വിരുദ്ധ പ്രചാരണം കൂടിയാണ് അവിടെ നടക്കുന്നത് എന്നുള്ളതാണ്. കാരണം അവിടെ എത്തുന്ന ഓരോ ടൂറിസ്റ്റിനെയും വിളിച്ചിരുത്തി ഇതാണ് ഞങ്ങളുടെ ചരിത്രം, ഞങ്ങളുടെ പൂർവികർ ഇന്ന ഇന്ന ആളുകളായിരുന്നു, അവരിങ്ങനെയാണ് വള്ളക്കാർക്കെതിരെ പോരായിട്ടുള്ളത്. എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയത് എന്താ വെച്ചാൽ, ഞങ്ങളിങ്ങനെ പോകുമ്പോൾ ഞങ്ങളുടെ ബാച്ചിലുണ്ടായിരുന്നത് കുറച്ച് യൂറോപ്യൻസ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരോടക്കം ഇവർ പറഞ്ഞു കൊടുക്കുകയാണ്, യൂറോപ്യൻസ് ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ ഫോർവാദേഴ്സ് ഇങ്ങനെയാണ് അവരോട്
7: പ്രതിരോധിച്ചത്
6: പൊരുതിയിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു, ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു പൈതൃകവും അല്ലെങ്കിൽ അവരുടെ ചരിത്രവും എങ്ങനെയാണ് അവർ പ്രിസേർവ് ചെയ്യുന്നത് എന്നുള്ളത് വളരെയധികം നമ്മളൊക്കെ
7: മാതൃകയെക്കുറിച്ച് അവരിന്നും അഭിമാനിക്കുന്നുണ്ട്.
6: അഭിമാനിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, അത് ഒരു രാഷ്ട്രീയപരമായി തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്, അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ബ്രിട്ടീഷുകാരോട് നമ്മൾ പടപൊരുതി എന്ന് നമ്മൾ പറയുന്നു. ഇപ്പം മലപ്പുറത്തടക്കം പല സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, അത്തരത്തിലുള്ള ഒരുപാട് സ്മാരകങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നമ്മളതിങ്ങനെ കണ്ടുപോകുക എന്നുള്ളതിനപ്പുറത്ത് അതൊരു എഡ്യൂക്കേഷൻ നമ്മൾ അതുവഴി നടത്തുന്നു.
7: വൈകാരികമായ തലം പലപ്പോഴും നമ്മുടെ ഒരു പുതിയ തലമുറക്ക് ഇല്ല എന്ന് പറയാം.
6: അപ്പോൾ അതടക്കം അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളത് ഒരു നല്ലൊരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നി.
7: ഈ ടണലുകളൊക്കെ അവർ അതേപോലെ പരമാവധി പ്രിസർവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും നമുക്കിപ്പോ അത് ആ കിലോമീറ്ററുകളൊക്കെ സഞ്ചരിച്ച് കാണാൻ പറ്റുന്ന ഒരവസ്ഥയിലാണ്.
6: ടണലുകളിലൂടെ കുറച്ചൊക്കെ സഞ്ചരിക്കാൻ നമുക്ക് പറ്റും, പക്ഷെ പല ടണലുകളും അവർ നശിപ്പിച്ചിട്ടുണ്ട്. ഈ അമേരിക്കക്കാർ തന്നെ നശിപ്പിച്ചിട്ടുണ്ട്. അവർ പല രൂപത്തിൽ ബങ്കർ ബസ്റ്ററുകളും അങ്ങനെ പല ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ടൊക്കെ ഒരുപാട് നശിപ്പിച്ചിട്ടുണ്ട്. ബാക്കിയായതിന്റെ കുറച്ച് ഭാഗങ്ങളാണ് നമുക്ക് കിട്ടുക. അതിൽ ടണലുകൾക്കുള്ളിലൂടെ തന്നെ സഞ്ചരിക്കാൻ നമുക്ക് കഴിയും. പിന്നെ ജസ്റ്റ് അതിലേക്കുള്ള എൻട്രൻസിലേക്ക്

0: നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ ആ രൂപത്തിൽ അങ്ങനെ ഓരോ ട്രാപ്പുകളും എങ്ങനെയാണ് ശത്രുവിനെ ഇല്ലാതാക്കുക എന്നുള്ളതടക്കം നമുക്ക് അവരിങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ച്
1: അവരെ ശരിക്കും വിശദീകരിച്ചു
0: വിശദീകരിച്ച് തരാനും ഒരു ഗൈഡും നമുക്ക് ഓരോ ബാച്ചിനും ഉണ്ടാകും.
1: യഥാർത്ഥത്തിൽ ഈ ഒരു എൽ ഷേപ്പ് യൂസ് ഈ ട്രാപ്പുകളൊക്കെ അതൊക്കെ അതിൻ്റെ ഒക്കെ ഒരു രീതി വർക്കിംഗ് മോഡൽ തന്നെ കാണിച്ചിട്ടുണ്ട്.
0: അതെ
1: മീൻസ് ആ രൂപത്തിൽ
0: അതെ അതെ ഒരു വർക്കിംഗ് മോഡൽ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുക എന്നുള്ളതും എങ്ങനെയാണ് ശത്രു വരിക, അപ്പോൾ ശത്രുവിൻ്റെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യും, അപ്പോൾ അങ്ങനെ നടന്നു പോകുമ്പോൾ വീഴുന്ന ട്രാപ്പുകളുണ്ട് അല്ലാത്ത അങ്ങനെ ഓരോന്നും അത്
1: ഈ വിയറ്റ്നാമിൻ്റെ ഒരു ഭൂപ്രകൃതി എങ്ങനെയാണ് ശരിക്കും? അത് കുറേ കാടുകൾ, ഇപ്പോൾ ഗറില്ല യുദ്ധം എന്നൊക്കെ പറഞ്ഞല്ലോ, അപ്പോൾ അവിടെ കുറേ കാടുകൾ പിന്നെ അങ്ങനെയൊക്കെ ഉള്ളൊരു ഭൂപ്രകൃതിയാണോ
0: ഇതിൽ
1: പൊതുവിൽ?
0: വിയറ്റ്നാമിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് കണ്ടത്.
1: അതെ.
0: അപ്പോൾ അതിൽ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താ വെച്ചാൽ പിന്നെ ടൗണുകൾ അവരെന്ത് ചെയ്തിട്ടുണ്ട്, പരമാവധി നല്ല രൂപത്തിൽ ഡെവലപ്പാക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ടൂറിസത്തിനും അതേപോലെ തന്നെ ഡെവലപ്മെൻറ്റിനും നല്ലൊരു പ്രാധാന്യം അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റാണത് ഭരിക്കുന്നത്, പക്ഷേ വളരെ നല്ല രൂപത്തിലുള്ളൊരു ഒരു ഡെവലപ്മെൻറ്റും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ പിന്നെ എന്തുണ്ട്, ഒരുപാട് ഒരു നമ്മുടെ ഒരു നാടൻ പ്രദേശത്തേക്ക് പോകുന്ന അതേ രൂപത്തിൽ തന്നെയാണ്. പക്ഷേ അതേസമയത്ത് അവരുടെ ഒരു ഡിസിപ്ലിൻ എന്നുള്ളത് വളരെ പ്രതിഫലിച്ച് കാണാൻ പറ്റും. ഒരു വൃത്തിയും മറ്റ് കാര്യങ്ങളൊക്കെ വളരെ നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അത് ടൂറിസത്തിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, പൊതുവേ തന്നെ അവിടെ നമ്മളൊരു സ്ഥലത്ത് സന്ദർശിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവല്ലോ, ആ നിലക്കുള്ള ഒരു വൃത്തിയും മറ്റ് കാര്യങ്ങളൊക്കെ നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ട്.
1: അവരുടെ ഒരു ഒരു സാംസ്കാരികമായ ഒരു അധിനിവേശം അവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ അവരുടെ ഒരു ജീവിത രീതി കണ്ടപ്പോൾ?
0: തീർച്ചയായും അത് നമ്മൾ വിചാരിക്കുന്ന ഒരു വിയറ്റ്നാം എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ കാണുന്ന ഒരു ഒരു ജനതയല്ല അവിടെ ഇപ്പം നമ്മൾ കാണുന്നത്. പല രൂപത്തിൽ അത് അവരുടെ മൊത്തം സംസ്കാരത്തിൽ തന്നെ അത്തരത്തിലുള്ളൊരു ഒരു വ്യത്യാസം നമ്മൾ കാണുന്നുണ്ട്. പിന്നെ വളരെ
1: ഒരു യൂറോപ്യൻ കൾച്ചറിലേക്ക്
0: യൂറോപ്യൻ കൾച്ചറിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ ഒരു ചെറിയ ഏതാനും ദിവസങ്ങൾ കൊണ്ട് നമുക്കൊരു ഒരു ഒരു ജനതയുടെ ഒരു സ്വഭാവത്തെ നടക്കാൻ കഴിയില്ല. എന്നാലും എനിക്ക് മനസ്സിലായ ഒരു കാര്യം വെച്ചാൽ ഭയങ്കര കൺസ്യൂമർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഈ ടൂറിസത്തിനൊക്കെ ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എല്ലാം ബിസിനസ്സായിട്ട് അങ്ങനെ മാത്രമായി പോകുന്നുണ്ടോ എന്നൊരു സംശയം, ഒരു പക്ഷേ തെറ്റായിരിക്കാം. കാരണം ഏതാനും ദിവസങ്ങളിലുള്ള ഒരു ഇൻട്രാക്ഷൻ മാത്രമല്ലേ ഉള്ളൂ. ഒരു നമ്മുടെ നാട്ടിലൊക്കെ
1: നമ്മൾ പോകുന്നത് ടൂറിസ്റ്റ് പ്ലേസിലേക്കാണ്, അവിടെ സ്വാഭാവികമായിട്ട് ഒരു കച്ചവടത്തിൻ്റെതായ ഒരു ഒരു
0: അതുണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നാലും പൊതുവിലൊരു ആ നിലക്കുള്ള ഒരു നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നത് പോലെയുള്ള ഒരു ഒരു പരസ്പര സഹകരണം അങ്ങനെയുള്ള വിഷയങ്ങൾ ഞാൻ ഓർമ്മിക്കാൻ കാരണം എന്താ വെച്ചാൽ, എനിക്ക് ആ സമയത്ത് ഒരു പനിയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളുടെ നാട്ടിൽ ഒരു പനി ഉണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് പോയി ഒരു ചൂടെള്ളം ചോദിച്ചാൽ എന്താ പെട്ടെന്ന് തന്നെ നമുക്കൊരു സഹായം എന്നുള്ള രൂപത്തിൽ. പക്ഷേ എൻ്റെ ഒരു അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഓക്കെ ചൂടുവെള്ളം ചോദിച്ചാൽ അവർ തരൂല, ഒരു വെള്ളമാണ് പറയും, പിന്നെ ഒരു ഹോട്ട് കോഫി എന്നുള്ളത് ചോദിച്ചാൽ അങ്ങനെ ആ അത്തരം രൂപത്തിൽ പോലും എന്ത് ചെയ്യുന്നില്ല, ഒരു സഹകരണത്തിന്റെ ഒരു കുറവ് ഫീൽ ചെയ്തിരുന്നു.
1: ഒരുപക്ഷെ ഒരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് പോകുമ്പോഴുണ്ടാകുന്ന
0: പിന്നെ ഉള്ളത് മുക്കിന് മുക്കിന് നമ്മളെ നാട്ടിലുള്ള പലചരക്ക് കട പോലെ എന്തുണ്ട്, ആൽക്കഹോളും ബിയറൊക്കെ ലഭ്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ അവിടെ കണ്ടിട്ടുണ്ട്.
1: അവിടെ ഒരു ജീവിത ചെലവ് എന്നുള്ളത് പൊതുവിൽ കുറവാണോ?
0: ചെലവ് അതിൽ ആ കറൻസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്താ വെച്ചാൽ, അതിൻ്റെ ഒരു വാല്യൂലുള്ള വ്യത്യാസമാണ്. അതായത് ഇവിടെയുള്ള
1: വിയറ്റ്നാമിലെ കറൻസി ഏതാണ്?
0: വിയറ്റ് ഡോങ് ആണ് വിയറ്റ്നാമിലെ കറൻസി എന്ന് പറയുന്നത്. അതിൽ ഭയങ്കര രസകരമായിട്ട് തോന്നിയ കാര്യം എന്താ വെച്ചാൽ, ഇവിടുത്തെ ഒരു 3 രൂപ അല്ലെങ്കിൽ 3.3 രൂപ എന്ന് പറയുന്നത് അവിടെയുള്ള 1000 ഡോങ് ആണ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു ചേഞ്ച് ശരിക്കും നമുക്ക് അവിടെ എത്തിയിട്ട് ഒരു 1-2 ദിവസം എടുക്കും അതൊന്ന് അഡാപ്റ്റ് ആവാൻ തന്നെ. കാരണം ഒരു ചെറിയൊരു കാര്യത്തിന് പോലും 1000 രൂപ 2000 രൂപയാണ്.
1: അവിടുത്തെ ഒരു ചായക്ക് എത്രയാണ്? എത്ര വിയറ്റ് ഡോങ് വേണം?
0: ചായക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 30,000 അങ്ങനെ
1: എന്തോ 30,000 വിയറ്റ് ഡോങ് വേണം,
0: അല്ല 10,000 അങ്ങനെ എന്തോ അതിൻ്റെ ഇടയിൽ. അപ്പോൾ പിന്നെ ഒന്ന് ടാക്സി എടുത്താൽ എന്തായാലും 100,000 ചിലവാകുക. അപ്പോൾ അത് ശരിക്കും തന്നെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ കെ കൂട്ടി പറയാന്നുള്ളതാണ്. അതായത് 10,000 എന്ന് പറഞ്ഞാൽ 10K
1: ഉപയോഗിച്ചാൽ മതി.
0: അങ്ങനെ ഉപയോഗിച്ചാൽ അങ്ങനെയാണ് കുറച്ചും കൂടി ടൂറിസ്റ്റുകൾക്കൊക്കെ കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പൊ അങ്ങനെ ഉപയോഗിച്ചാൽ നമുക്ക് കുഴപ്പമില്ല. അല്ലാതെ ഇപ്പൊ നമുക്കത് കോംപ്രിഹെൻഡ് ചെയ്യാൻ
1: പറയുമ്പോൾ നമ്മളിപ്പോ കറൻസി ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറേ ഉണ്ടാവില്ല കൊടുക്കാൻ?
0: അല്ല അതിൽ ഞാൻ കണ്ടത് ഒരു 500 ആ രൂപത്തിലൊക്കെ ഉള്ളൂ. പിന്നെ 1000 ആണ് കൂടുതൽ നമ്മുടെ കയ്യിൽ ഉണ്ടാവുക.
1: അതെ അതെ.
0: 1000-1000
1: ഏറ്റവും ചെറിയ വിയറ്റ് ഡോങ്ങിന്റെ കറൻസി എത്ര രൂപക്കാണുള്ളത്?
0: 500-1000
1: സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല.
0: അപ്പോൾ
1: നമ്മളിവിടുത്തെ ഒരു ഇന്ത്യൻ റൂപ്പിന്റെ ഒരു വെച്ചതാണ്
0: നമ്മുടെ മനസ്സിലുണ്ടാവുക. അപ്പൊ ഇതൊരു 1000 കൊടുക്കുമ്പോൾ ഒരു 3 രൂപയാണ് കൊടുക്കുന്നത് എന്നുള്ള ഒരു മെന്റാലിറ്റിയിലേക്ക് നമ്മളിങ്ങോട്ട് എത്താൻ കുറച്ച് സമയം എടുക്കുന്നു മാത്രം. ഈ പറഞ്ഞതുപോലെ നമുക്ക് നമ്മൾ പോകുമ്പോൾ 100,000 ആവും കുറച്ച് പാവപ്പെട്ടൊരാൾക്ക് കുറച്ച് കാലത്തേക്ക് ഒന്ന് ലക്ഷപതിയായിട്ട് ജീവിക്കണം.
1: അല്ല, അപ്പൊ അവിടുത്തെ ഒരു സാധാരണ പിന്നെ വരുമാനവും കാര്യങ്ങളൊക്കെ എങ്ങനെയാന്നുള്ളത് അന്വേഷിച്ചിരുന്നു? എത്ര വിയർഡോങ് ആണിപ്പോ സാധാരണ

0: കഴിഞ്ഞിട്ടില്ല.
1: പൊതുവിൽ അവിടെ ഒരു പിന്നെ ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ് ശരിക്ക്.
0: ഡെവലപ്പിംഗ് എന്നുള്ളതിന് അപ്പുറത്തേക്ക് വേണമെങ്കിൽ പറയാം, നല്ലൊരു ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള
1: വികസന നിലയിൽ അതിലേക്ക് അതിനേക്കാൾ വളർന്നിട്ടുള്ള
0: ഒരു രാജ്യം തന്നെയാണ്. പ്രത്യേകിച്ചും ഈ ടൂറിസത്തിന് അവർ കൊടുക്കുന്ന പ്രാധാന്യം അവരെ ഒരു എക്കോണമിയെ നന്നായി ഒരു ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, അപ്പോൾ അത് ഓരോ സ്ഥലത്തും ഓരോ രൂപത്തിലാണ്. ഇപ്പോൾ ഞങ്ങൾ ആദ്യം പോയത് ഈ പറഞ്ഞ പോലെ ഹോച്ചിമിൻ സിറ്റിയിലാണ്. അവിടെ ഈ പറഞ്ഞ യൂറോപ്യൻസും അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. അവിടെ ഞങ്ങൾ കൂടുതലായിട്ടും ഒരു എന്താ പറയുക, മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ആളുകളെ കൂടുതലായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഞങ്ങൾ പിന്നെ പോയത് ഈ പറഞ്ഞ പോലെ ഫുക്കോക്ക് ഐലൻഡുകളിലാണ്. അവിടെ പോയപ്പോൾ ഒരുപാട് മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ അടക്കം കണ്ടു. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം മിഡിൽ ഈസ്റ്റിലുള്ളവർക്ക് കുറച്ചുകൂടി ഫുക്കോക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റേതായ ഒരു പ്രത്യേകതയും നമുക്ക് ഫുക്കോക്കില്.
1: ഫുക്കോക്ക് ഐലൻഡ്സിന്റെ പ്രത്യേകത എന്താണ്? അവിടുത്തെ കടൽ തീരങ്ങളൊക്കെ വളരെ മനോഹരമായിരുന്നോ? എങ്ങനെയാണ്?
0: ആ, ഇതില് ഞാൻ പൊതുവെ എനിക്ക് തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ, വിയറ്റ്നാം എന്ന് പറയുന്ന സ്ഥലത്തിന് ഹിസ്റ്റോറിക്കലി ഉള്ള കുറച്ച് പ്രത്യേകതകളുണ്ട്. അതിനപ്പുറത്തേക്ക് പിന്നെ
1: ഈ വിയറ്റ്നാം വാർ അതല്ലാത്ത വേറെ എന്തെങ്കിലും പ്രത്യേകതകൾ അതിനുണ്ടോ?
0: അല്ല, ചില സ്ഥലങ്ങൾക്ക് പ്രകൃതിപരമായി തന്നെയുള്ള പ്രത്യേകതകളുണ്ട്. പക്ഷേ പ്രത്യേകതകളില്ലാത്തതടക്കം അവരെന്ത് ചെയ്തിട്ടുണ്ട്, ആ രൂപത്തിൽ ടൂറിസത്തിന് വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഫുക്കോക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളൊരു ഒരു നല്ലൊരു ഐലൻഡാണ്, കാണാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളുടെ നാട്ടിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ ഉള്ളത്. പക്ഷെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ മനോഹരമാക്കി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ചില സ്ഥലങ്ങൾ എന്താ വെച്ചാൽ ഒരു ഒരു ഒരു ഫ്രാൻസ് മോഡൽ, ഒരു ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോയാൽ ഒരു ഫ്രാൻസിലെത്തിയ ഒരു ഒരു പ്രതീതി, അങ്ങനെയുള്ള കുറച്ച്
1: പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്.
0: ആ രൂപത്തിൽ തന്നെ നമുക്കത് ഫീൽ ചെയ്യുകയും ചെയ്യാം. അവർ പറയുന്നുണ്ട് അതേപോലെ തന്നെ ഇറ്റലി പോലുള്ള കുറച്ച് ഭാഗങ്ങൾ, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ചില കെട്ടിടങ്ങളും അങ്ങനെ അടക്കം അതിനനുസരിച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് പിന്നെ ഞാൻ ഒരു മൂന്നാമത്തെ ദിവസം അടക്കം പോയിട്ടുള്ളത്. ഈ പിന്നെ ബ്ലാക്ക് വെർജിൻ മൗണ്ടെയിനും അതുപോലെ തന്നെ ഹോൺതോം കേബിൾ കാർ, ഇതൊക്കെ പറയുന്നത് കുറച്ചൊരു പിന്നെന്താ പറയുക, ഹൈ റേഞ്ച് അത്തരത്തിലുള്ള സ്ഥലങ്ങളാണ്. അത് നമ്മുടെ നാട്ടിലൊക്കെ വളരെ വ്യാപകമായുള്ള സ്ഥലങ്ങളാണ് അങ്ങനെയുള്ള സ്ഥലങ്ങൾ. പക്ഷേ ഇവർ ചെയ്തെന്താ വെച്ചാൽ അതിലേക്ക് ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അവിടെ കേബിൾ കാറുകൾ ഉണ്ടാക്കുന്നു. ആ കേബിൾ കാറുകൾ ആകുമ്പോൾ കുറച്ചുകൂടി ആക്സസിബിൾ ആണ്. സംഭവമൊന്നുമില്ല, ഒരു നല്ലൊരു മലയാണ്. അവിടേക്ക് മേലെ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു
1: വെച്ചിട്ടുണ്ട്. അതിന്റെ
0: മേലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അവർ ഇത്തരത്തിലുള്ള ആക്സസിബിൾ ആക്കാനുള്ള കേബിൾ കാറുകളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ചെയ്യുമ്പം കുറച്ചുകൂടി എളുപ്പമായിട്ടും പിന്നെ ആ മേലെ സ്വാഭാവികമായിട്ടും കിട്ടുന്ന ഒരു ഒരു ഒരു പ്രത്യേകതകൾ അവർ പരമാവധി ഉപയോഗിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ കുറെ പിന്നെ ആക്ടിവിറ്റീസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ആലോചിച്ചെന്ന് വെച്ചാല് ഇപ്പൊ നമ്മളുടെ ഇപ്പോ പിന്നെ പൈതൽ മല, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവിടേക്കൊക്കെ പോകുമ്പോൾ നമ്മളടക്കം അവിടേക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്ന ആലോചിക്കുന്ന തന്നെ നമുക്ക് വലിയൊരു പ്രയാസമാണ്. പക്ഷെ ഇവര് ചെയ്തെന്ന് വെച്ചാൽ ഏറ്റവും ആക്സസിബിൾ ആയി കേബിൾ കാറുകൾ ഉണ്ടാക്കുന്നു, അവിടേക്ക് എത്തുന്നു. ഇപ്പൊ വയനാട്ടിലേക്ക് ഇപ്പൊ തുരങ്കപാതയെ കുറിച്ചൊക്കെ ചർച്ച നടക്കുകയാണല്ലോ. അപ്പൊ ശരിക്കും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കേരളത്തേക്ക് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിയറ്റ്നാമിനെ ഒന്ന് കമ്പയർ ചെയ്യാൻ പറ്റാത്ത അത്രയും മനോഹരമായ സ്ഥലങ്ങൾ ഉള്ള ഒരു സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും നമ്മളവിടെ ഇങ്ങനെ ഏറ്റവും ആലോചിക്കുക, ഇതൊക്കെ
1: നമ്മൾ കുറെ എക്സ്പ്ലോർ ചെയ്യാണ്ട് നടത്തും.
0: അതെ, നമ്മുടെ നാട്ടില് ഇതിനേക്കാൾ എത്രയോ അടിപൊളി സ്ഥലങ്ങളുണ്ട്. അത് ഏറ്റവും നല്ല രൂപത്തിൽ ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം ടൂറിസത്തിനുള്ള സാധ്യതകൾ ഉണ്ടെന്ന് ഓരോ സ്ഥലം കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോകും. അപ്പോൾ ഈ ഞാൻ ഫുക്കോക്കിൽ പോയി, ഫുക്കോക്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ആണ്. അതിൽ പ്രധാനപ്പെട്ട ഐലൻഡ് കഴിഞ്ഞാൽ പിന്നെ ഉള്ള ഐലൻഡുകളൊക്കെ ചെറിയ ചെറിയ ഐലൻഡുകളാണ്. അതിലേക്കൊക്കെ കേബിൾ കാറുകൾ വഴി എന്ത് ചെയ്യുന്നുണ്ട്, കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഏതോ മണി ഏതോ 20-30 മിനിറ്റ് ആണ് മൊത്തം കേബിൾ കാറിൽ മാത്രമായിട്ട് ഞങ്ങൾ ഒരു ഐലൻഡിൽ നിന്ന് വേറെ ഐലൻഡിലേക്ക് സഞ്ചരിച്ചിട്ടുള്ളത്. മൊത്തം കടലിൻ്റെ മേലെ കൂടി കേബിൾ കാറിൽ ഇങ്ങനെ സഞ്ചരിക്കാൻ പറ്റുന്നു. അതൊരു പ്രത്യേക ഒരു അനുഭവമാണ്. അതടക്കം ആ രൂപത്തിൽ അവർ ഉപയോഗപ്പെടുത്തി.
1: അവിടുത്തെ കടൽ തീരങ്ങളൊക്കെ ഇപ്പോൾ നമ്മളെ കോഴിക്കോട് കണ്ണൂർ കടൽ തീരങ്ങളെ പോലെ അങ്ങനെ ആ ഒരു ഇതിൽ തന്നെയാണ് ഉള്ളത്. പക്ഷേ അത് വളരെ മനോഹരമായിട്ട് ടൂറിസത്തിന് വേണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരെ ആളുകൾ വളരെ വ്യാപകമായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കേരളമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കുറേ സാധ്യതകളുണ്ട് നടത്താം
0: അല്ലേ.
1: അപ്പോൾ ഏതാണെങ്കിലും വിയറ്റ്നാമുമായി ബന്ധപ്പെട്ട് കുറേ വളരെ ചുരുങ്ങിയ സമയത്ത് കുറേ വിവരങ്ങൾ നമുക്ക് കിട്ടി. ഒരു ഒരു പക്ഷേ ആദ്യം പറഞ്ഞൊരു കാര്യം പലരും നോട്ട് ചെയ്തിട്ടുണ്ടാകും, ഒരു വളരെ ചിലവ് കുറഞ്ഞ ഒരു വിദേശ രാജ്യത്തേക്കുള്ള ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ പറ്റിയൊരു ഒരു നാട് എന്നുള്ള രൂപത്തിൽ. അപ്പോൾ ഏതാണെങ്കിലും ഈ ഒരു എപ്പിസോഡിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ഡോക്ടർ അബ്ദുള്ള ബാസിലിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ ദൃശ്യത്തിൻ്റെ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു.
2: ദൃശ്യം പ്രോഗ്രാമിൽ ഡോക്ടർ അബ്ദുള്ള ബാസിൽ നടത്തിയ വിയറ്റ്നാം യാത്രയെക്കുറിച്ചുള്ള അനുഭവങ്ങളാണ് നമ്മോട് പങ്കുവച്ചത്. കൂടെ ഉണ്ടായിരുന്നത് ഡോക്ടർ മുബീൻ കൊടിയത്തൂർ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ ശ്രോതാക്കൾ, തുടർന്ന് കേൾക്കുന്നു വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുതുബയുടെ മലയാളം പരിഭാഷയാണ് ഈ സ്ലോട്ടിലൂടെ നാം കേൾക്കുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെയുള്ളത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റും പ്രമുഖ ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, മസ്ജിദുൽ ഹറാമിൽ ഫളീലത്തു ഷെയ്ഖ് ഡോക്ടർ ബന്ദർ ബലീല അവർകൾ നിർവഹിച്ച ജുമാ ഖുത്ബയുടെ ആശയ സംഗ്രഹമാണ് ഇനി നിങ്ങൾ കേൾക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മനിത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒന്നാമതായി എല്ലാവരെയും ഉണർത്തുകയാണ്. നമ്മുടെ മനസ്സിന്റെ വിശുദ്ധി എന്നും നാം നിലനിർത്തണം. അത് ക്രമേണ നമ്മുടെ പ്രവർത്തനങ്ങളിൽ കൂടി, അവയവങ്ങളിൽ കൂടി പ്രകടമാവണം. വിശുദ്ധമായ ഒരു ജീവിതമായിരിക്കണം നമുക്കുണ്ടാവേണ്ടത്. അതിനുവേണ്ടി ഒന്നാമതായി നാം ശ്രമിക്കൂ. സഹോദരങ്ങളെ, ഏതൊരു മനുഷ്യനെയും ബാധിക്കുന്ന ഒരു വലിയ അപകടം മറ്റുള്ളവന്റെ നന്മയിൽ അസൂയപ്പെടുക എന്നതാണ്. മറ്റുള്ളവൻ എന്തെങ്കിലും ഭൗതികമായ ഗുണങ്ങൾ കിട്ടിയാൽ അത് തനിക്ക് കിട്ടിയില്ലല്ലോ എന്ന മനോഭാവം സ്വാഭാവികമാണ്. പക്ഷേ അതിൻ്റെ പേരിൽ അവനോട് വിദ്വേഷമോ തനിക്ക് ലഭിച്ചതിനെ ഇകഴ്ത്തിക്കാണാനുള്ള ശ്രമമോ ഒന്നും നമ്മിൽ നിന്നുണ്ടാവരുത്. അതൊരു വല്ലാത്ത മഹാരോഗമാണ്. സമൂഹത്തിലെക്കാലത്തും നിലനിന്നിരുന്ന ഒരു കാര്യമാണ് അസൂയ എന്ന രോഗം. മറ്റുള്ളവന്റെ നന്മകൾ നശിച്ചു പോകണമെന്ന ചിന്ത അത് സമൂഹത്തിന്റെ സമാധാന ജീവിതം തകർക്കും, അതിലേറെ സ്വന്തം മനസ്സിന്റെ സമാധാന ജീവിതവും തകർക്കും എന്ന് നാം മനസ്സിലാക്കണം. വിശ്വാസികളെ, വിശ്വാസം, അള്ളാഹുവിനെ പറ്റിയുള്ള ബോധം നാം നേടിക്കഴിഞ്ഞാൽ അള്ളാഹു ആർക്കാണ് നന്മ ചെയ്യുക, ആർക്കാണ് കൂടുതൽ ചെയ്യുക, ആർക്കാണ് കുറവ് ചെയ്യുക എന്ന് നമുക്കറിഞ്ഞുകൂടാ. കൂടുതൽ നന്മ ചെയ്തവനോട് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക വിഷമങ്ങളോ മറ്റോ നമുക്കുണ്ടാവാൻ പാടില്ല. അത് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ അവനേക്കാളും കുറഞ്ഞതാണെങ്കിലും ആ അനുഗ്രഹങ്ങളെ നിസ്സാരമായി കാണാനും അള്ളാഹുവിനെ ധിക്കരിക്കാനും നന്ദികേട് കാണിക്കാനും കാരണമാകും. നമുക്കറിയാമല്ലോ, മനുഷ്യ ജന്മത്തിൻ്റെ തുടക്കത്തിൽ ഒരു അസൂയ വല്ലാത്ത സ്വാധീനമുണ്ടാക്കിയിട്ടുണ്ട്. ആദം അലൈഹിസ്സലാമിനെ അള്ളാഹു സൃഷ്ടിക്കുകയും ആദമിനെ സുജൂദ് ചെയ്യാൻ, സാഷ്ടാംഗം നമിക്കാൻ മലക്കുകളോട് ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്ന പിശാച്ച് അതിനു സമ്മതിച്ചില്ല, ധിക്കരിക്കുകയാണ് ചെയ്തത്. ആ ധിക്കാരത്തിൻ്റെ കാരണം മണ്ണുകൊണ്ട് സൃഷ്ടിച്ച ആദമിനെ, മനുഷ്യനെ തീ കൊണ്ട് സൃഷ്ടിച്ച ഞാൻ നമിക്കുകയോ സുജൂദ് ചെയ്യുകയോ എന്ന അഹം ബോധത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും കാരണമായിരുന്നു. അതുകാരണം അവൻ സത്യനിഷേധികളിൽ പെട്ടു എന്നതാണല്ലോ ചരിത്രം. ഏത് കാലഘട്ടത്തിലും അസൂയ മനുഷ്യ സമൂഹത്തെ തകർത്തിക്കളഞ്ഞിട്ടുണ്ട്, രാജ്യങ്ങൾ പരസ്പരം അകറ്റിയിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ്. വിശ്വാസമുള്ളവർക്കൊരിക്കലും അസൂയ ഉണ്ടായിക്കൂടാ. അള്ളാഹു പറയുന്നു, വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബി ലൗ യറുദ്ദൂനക്കും മിൻ ബഅദി ഈമാനിക്കും കുഫാറ. വേദക്കാരായ ആളുകളിൽ അധിക പേരും ആഗ്രഹിക്കുന്നു നിങ്ങൾ വിശ്വാസികളായി ജീവിച്ച് ആ വിശ്വാസത്തിൽ നിന്ന് നിങ്ങളെ മടക്കാനും തിരിച്ചു കൊണ്ടുപോകുവാനും, അവിശ്വാസത്തിലേക്ക് നിങ്ങളെ തിരിച്ചു കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചിരുന്നെങ്കിൽ എന്നവരാഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ട്? ഹസദൻ, നിങ്ങൾ വിശ്വാസികളായി ജീവിക്കുന്നതിലെ അസൂയ കാരണം. ഹസദം മിൻ എന്തി അംഫുസിഹിം, അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള അസൂയ നിമിത്തം. മിംബാഗ്ദി മാത്തബയ്യന ലഹുമുൽ ഹക്ക്, സത്യം എന്താണ്, നിങ്ങൾ വിശ്വസിച്ച വിശ്വാസം തന്നെയാണ് സത്യമെന്ന് അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടും ആ സത്യത്തിൽ നിങ്ങൾ നിലനിൽക്കുന്നതിനോടുള്ള അസൂയ കാരണം നിങ്ങളെ അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുപോകാനാണ് അഹ്ലു കിതാബുകൾ ശ്രമിച്ചത്. മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നത് കാണാം, അം യഹ്സുദൂനന്നാസ അലാമാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി. അള്ളാഹു ആർക്കെങ്കിലും അവൻ്റെ ഔദാര്യം നൽകിയിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യരോട് നിങ്ങൾ അസൂയ കാണിക്കുകയാണോ? എങ്കിൽ ഫഖദ് ആതൈന ആല ഇബ്രാഹീം അൽ കിതാബ വൽ ഹിക്മ വ ആതൈനാഹും മുൽക്കൻ അളീമ. ഇബ്രാഹീം കുടുംബത്തിന് നാം പ്രവാചകത്വം നൽകിയിട്ടുണ്ട്, വേദഗ്രന്ഥം നൽകിയിട്ടുണ്ട്, ജ്ഞാനം നൽകിയിട്ടുണ്ട്, വലിയ അധികാരങ്ങൾ നൽകിയിട്ടുണ്ട്. അതിലൊന്നും അസൂയപ്പെടേണ്ടതില്ല. അതല്ലാഹുവിൻ്റെ ഇഷ്ടവും തീരുമാനവുമാണ് എന്നർത്ഥം. സഹോദരങ്ങളെ, എല്ലാ സമുദായത്തിലും മുൻകഴിഞ്ഞ സമുദായങ്ങളിൽ ഉണ്ടായിത്തീർന്ന ഈ നാശം നമ്മുടെ സമൂഹത്തിലേക്കും കയറി വന്നു എന്നത് ദുഃഖകരമായ ഒരു കാര്യമാണ്. സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹുവിനെ റിപ്പോർട്ട് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദബ്ബ ഇലൈക്കും ദാഉൽ ഉമമി ഖബ്ലക്കും, നിങ്ങളുടെ മുമ്പുള്ള സമുദായത്തിന് ബാധിച്ച ആ മഹാരോഗം നിങ്ങളിലേക്കും അരിച്ചു കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അൽ ഹസദു വൽ ബഗ്ളാ, മറ്റുള്ളവൻ്റെ അനുഗ്രഹത്തിലുള്ള വിദ്വേഷം, അസൂയ, അതുപോലെ മറ്റുള്ളവനോടുള്ള കോപം, അത് എല്ലാം നശിപ്പിച്ച് ചുരണ്ടിക്കളയും, നിങ്ങളുടെ ദീനിനെ തന്നെ നശിപ്പിച്ചില്ലാതെയാക്കും. അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ലാ തുഅ്മിനു ഹത്താ തഹബ്ബു, നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന കാലത്തോളം, നിങ്ങൾ വിശ്വാസികളെ ആവൂ, ജീവിക്കാത്ത കാലത്തോളം നിങ്ങൾക്ക് വിശ്വാസികളാവാൻ സാധ്യമല്ല. അതിന് ഞാൻ നിങ്ങൾക്കൊരു നല്ല മാർഗം പറഞ്ഞു തരാം. നിങ്ങൾ പരസ്പരം സലാം വർദ്ധിപ്പിക്കുക. അസ്സലാമു അലൈക്കും, അള്ളാഹുവിൻ്റെ സമാധാന ശാന്തി നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന പ്രാർത്ഥന അങ്ങോട്ടും ഇങ്ങോട്ടും വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുക. മനുഷ്യൻ്റെ മനസ്സിലുള്ള കെടുമ്പുകളും വിദ്വേഷങ്ങളും നശിച്ചു പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നമുക്ക് കാണാം, പിശാച്ച് അള്ളാഹുവിനോട് പറയുന്നത്, അള്ളാഹു പിശാച്ചിനോട് പറയുന്നത്, യാ ഇബ്ലീസു മാ മനഅക അൻതസ്ജുദ ലിമാ ഖലഖ്തു ബിയദിയ, ഞാൻ എൻ്റെ കൈ കൊണ്ട് സൃഷ്ടിച്ച ആദമിന് സുജൂദ് ചെയ്യാൻ നിനക്കെന്തേ പിശാച്ച് തടസ്സം? അസ്തക്ബർത, നീ അഹങ്കരിച്ചതാണോ? അം കുൻത മിനൽ ആലിയൻ, അല്ലെങ്കിൽ നീ വലിയവനായതാണോ? ഖാല അന ഖൈറു മിൻഹു, പിശാച്ചു പറഞ്ഞു, ഞാനാണ് അവനേക്കാളും ഉത്തമൻ. ഖലഖ്തനീ മിന്നാർ, നീ എന്നെ തീ കൊണ്ടല്ലേ സൃഷ്ടിച്ചത്? വ ഖലഖ്തഹു മിൻ ത്വീൻ, മനുഷ്യനെ നീ മണ്ണ് കൊണ്ടല്ലേ സൃഷ്ടിച്ചത്? ഈ ഒരു അപകടം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അസൂയ കൊണ്ടുണ്ടാകുന്ന മഹാനാശത്തിൽ നിന്ന് എപ്പോഴും സമൂഹങ്ങളെ താക്കീത് നൽകിയത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അനസ് ബിൻ മാലിക് റിപ്പോർട്ട് ചെയ്യുന്നു, ലാ തബാഗളു, നിങ്ങൾ പരസ്പരം കോപിക്കരുത്, വലാ തഹാസദു, പരസ്പരം അസൂയപ്പെടരുത്, വലാ തദാബറു, നിങ്ങൾ പരസ്പരം പിന്തിരിഞ്ഞു പോകരുത്, വക്കുനു ഇബാദല്ലാഹി ഇഖ്വാന, അള്ളാഹുവിൻ്റെ സഹോദരങ്ങളായി ജീവിക്കുക, വലാ യഹില്ലു ലിമുസ്ലിമിൻ അൻ യഹ്ജുറ അഖാഹു ഫൗക സലാസിൻ, 3 ദിവസത്തിലധികം ഒരു മുസ്ലിം തൻ്റെ സഹോദരനോട് പിണങ്ങി നിൽക്കാൻ പാടില്ല. മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. ലാ തുആദു നിഅമല്ലാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിനോട് നിങ്ങൾ ശത്രുത പുലർത്തരുത് എന്ന് നബി പറഞ്ഞപ്പോൾ ഒരാൾ ചോദിക്കുന്നു, ആരാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിനോട് ശത്രുത പുലർത്തുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു ആർക്കെങ്കിലും വലിയ നിങ്ങളെക്കാളും അനുഗ്രഹം നൽകിയിട്ടുണ്ടെങ്കിൽ അവനോട് അസൂയപ്പെടുന്നവനാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിനോട് ശത്രുത പുലർത്തുക എന്നത്. മനുഷ്യൻ്റെ പ്രകൃതമാണ് അവൻ്റെ സ്വന്തം ശരീരത്തെ സ്നേഹിക്കുക, അവന് കൂടുതൽ അനുഗ്രഹമുണ്ടായിരിക്കുക, മറ്റാരെക്കാളും കൂടുതൽ തനിക്കു കിട്ടണം എന്നത് മനുഷ്യ പ്രകൃതമാണ്. ഇന്നൽ ഇൻസാന ഖുലിഖ ഹലുഅ ഇദാ മസ്സഹു ശർറു ജസുഅ വ ഇദാ മസ്സഹു ഖൈറു മനുഅ, മനുഷ്യൻ വിഭ്രാന്തി പൂണ്ടവനായ മനസ്സുകൊണ്ടാണ് സൃഷ്ടിച്ചത്. അവന് അപകടവും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ അവൻ വല്ലാതെ പരിഭ്രമിക്കുന്നു, എന്നാലോ നന്മ കിട്ടുമ്പോൾ അതാർക്കും കൊടുക്കാതെ പിശുക്ക് കാണിക്കുന്നു. ഇത് മനുഷ്യൻ്റെ സ്വഭാവമാണ്. അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് അപൂർവം കഴിവുകളിൽപ്പെട്ടതാണ്, മനുഷ്യൻ്റെ അപൂർവം ഭാഗ്യമാണ്. പക്ഷെ നാം മനസ്സിലാക്കണം, മനസ്സിൻ്റെ ഉള്ളിൽ മറ്റുള്ളവർക്ക് കിട്ടിയ നന്മയിൽ നമുക്ക് അതുപോലെ കിട്ടണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ പോലും അതൊരു തെറ്റായ രൂപത്തിൽ പ്രകടിപ്പിക്കാൻ നമുക്ക് പാടില്ല. കിട്ടണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, അതിനുവേണ്ടി നമുക്ക് പ്രവർത്തിക്കാം. പക്ഷേ മറ്റുള്ളവന് കൂടുതൽ അനുഗ്രഹങ്ങളും നന്മയും കിട്ടി എന്നതുകൊണ്ട് അത് വിദ്വേഷമായി പുറത്തു വരികയും അത് അവനുമായും സമൂഹം പരസ്പരവും ഒരു നാശത്തിലേക്ക് എത്തുന്ന തരത്തിലുള്ള പകയായി വിദ്വേഷമായി മാറാതിരിക്കണം എന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹു തആല പറഞ്ഞത് കാണാം. ഇതേ അർത്ഥത്തിലുള്ള കുറേ കാര്യങ്ങൾ ഹസനുൽ ബസറി റഹിമഹുല്ലാ അദ്ദേഹത്തോട് ഒരാൾ ചോദിക്കുന്നു, അയഹസുദുൽ മുഅ്മിൻ, ഒരു സത്യവിശ്വാസിക്ക് അസൂയ ഉണ്ടാകുമോ? അദ്ദേഹം പറഞ്ഞു, യൂസുഫിൻ്റെ സഹോദരന്മാരെ നീ മറന്നുവോ? യൂസുഫിൻ്റെ സഹോദരന്മാർ അവരസൂയ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ് യൂസുഫിനെ കിണറ്റിലെറിഞ്ഞത്. അതുകൊണ്ട് മനസ്സിൽ മറ്റുള്ളവൻ്റെ അനുഗ്രഹത്തിൽ നിനക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും അത് മറച്ചുവെക്കണം. അത് നാവുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പ്രകടിപ്പിക്കരുത്. അള്ളാഹുവിനോട് നീ നന്മയ്ക്ക് വേണ്ടി ചോദിക്കണം എന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അസൂയ അത് ഈ ജീവിതത്തിൻ്റെ നാശമാണ്, മനുഷ്യൻ്റെ സ്വത്വത്തിൻ്റെ നാശമാണ്, സമാധാനത്തിൻ്റെ നാശമാണ്, സമൂഹത്തിനും എല്ലാവർക്കും നാശമാണ്. അള്ളാഹു ഒരു സമൂഹത്തിന് നന്മ നൽകുമ്പോൾ പലപ്പോഴും മറ്റുള്ളവർ അതിൽ അസൂയപ്പെടുകയും എന്നിട്ട് വിഭ്രാന്തി കാണിക്കുകയും ചെയ്യുന്നതിനെപ്പറ്റി ഖുർആൻ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മളെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. ഹ അൻതും ഉലായി തുഹിബ്ബൂനഹും വലാ യുഹിബ്ബൂനക്കും, നിങ്ങൾ എന്തൊരു സമൂഹമാണ്, നിങ്ങൾ അവരെ ഇഷ്ടപ്പെടുന്നു, അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല. വതുഅ്മിനൂന ബിൽ കിതാബി കുല്ലിഹി, വിശ്വാസികളെ നിങ്ങൾ വേദഗ്രന്ഥം മുഴുവൻ വിശ്വസിക്കുന്നു. വഇദാ ലഖൂകും ഖാലു ആമന്ന, അവർ നിങ്ങളെ കണ്ടുമുട്ടുമ്പോൾ അവർ വിശ്വാസികളാണെന്ന് പറയുന്നു. വഇദാ ഖലൂ, എന്നാൽ നിങ്ങളിൽ നിന്ന് അവർ മാറിപ്പോയാൽ, അല്ലു അലൈക്കുമൽ അനാമില, നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹത്തിൻ്റെ കാരണത്താൽ അവർ കൈകടിക്കുന്നു, വിദ്വേഷം പ്രകടിപ്പിക്കുന്നു. മിനൽ ഗൈലി, മനസ്സിലെ ഉള്ളിലുള്ള പക കാരണത്താൽ. കുൽ മുത്തൂബി ഗൈലിക്കും, അങ്ങനെയുള്ള അസൂയക്കാരോട് പറയുക നബിയെ, മുത്തൂബി ഗൈലിക്കും, നിങ്ങളെ വിദ്വേഷത്താൽ നിങ്ങൾ മരിച്ചുകൊള്ളുക. ഇന്നല്ലാഹ അലീമും ബിദാത്തി സുദൂർ, മനസ്സിലുള്ളത് അള്ളാഹുവാണ് അറിയുന്നത്. ഇൻ തംസസ്കും ഹസനത്തും തസുഹും, നിങ്ങൾക്ക് നന്മ കിട്ടിയാൽ അവർക്ക് വിഷമമായി തോന്നുന്നു, ദുഃഖമായി തോന്നുന്നു. വഇൻ തുസിബ്ക്കും സയ്യഅത്തുൻ യഫ്റഹു ബിഹാ, നിങ്ങൾക്ക് ദോഷമാണ് ഭവിച്ചതെങ്കിൽ അവർ സന്തോഷിക്കുകയും ചെയ്യുന്നു. ഇത് നിങ്ങൾ പരിഗണിക്കേണ്ടതില്ല. വഇൻ തസ്ബിറു വതത്തഖു, നിങ്ങൾ ക്ഷമിക്കുകയും സൂക്ഷിക്കുകയും ചെയ്താൽ, ലാ യദുറുക്കും കൈദുഹും ഷൈആ, അവരുടെ ഇത്തരം വഞ്ചനകളൊന്നും നിങ്ങൾക്കൊരു ഉപദ്രവം ഉണ്ടാക്കുകയില്ല. ഇന്നല്ലാഹ ബിമാ യഅമലൂന മുഹീത്ത്, അവർ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി അള്ളാഹു കൃത്യമായി അറിയുന്നുണ്ട്. സഹോദരങ്ങളെ, അസൂയയുള്ള മനുഷ്യന് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളോടുള്ള വിരോധം വർദ്ധിക്കുകയേയുള്ളൂ. അള്ളാഹു എന്തുകൊണ്ടങ്ങനെ ചെയ്തു, അള്ളാഹുവിനോടാണ് അവൻ പിന്നീട് വിദ്വേഷിയായി മാറുന്നത്. എന്തിനാണ് അള്ളാഹു അവന് കൊടുത്തത്, അള്ളാഹു കൊടുത്തത് അനീതിയല്ലേ എന്നിങ്ങനെ അവൻ ചിന്തിക്കുന്നു. വഖാലു ലൗലാ നുസ്സില ഹാദൽ ഖുർആനു അലാ റജുലിൻ മിനൽ ഖറിയതൈനി അളീം, ഈ രാജ്യങ്ങളിൽ നിന്ന്, ഈ രണ്ട് രാജ്യം മക്കാ മദീനയിലെ ഏതെങ്കിലും ഒരു മഹാന് ഖുർആൻ ഇറക്കി കൊടുത്തുകൂടായിരുന്നോ, അനാഥയായ മുഹമ്മദിന് എന്തിന് ഖുർആൻ ഇറക്കി കൊടുത്തു, അനുഗ്രഹിച്ചു എന്നവർ ചോദിക്കുന്നു. അഹും യഖ്സിമൂന റഹ്മത റബ്ബിക്, നിന്റെ രക്ഷിതാവിൻ്റെ അനുഗ്രഹം വീതിക്കുകയാണോ അവർ. നഹ്നു ഖസംന ബൈനഹും മഅീശതഹും, അവരുടെ ജീവിതത്തിലുള്ളതെല്ലാം, ഫിൽ ഹയാത്ത് ദുനിയ, ഭൗതിക ജീവിതത്തിലെ എല്ലാം നാമാണ് അവർക്കിടയിൽ വീതിച്ചു കൊടുത്തത്. വറഫഅന ബഅളുഹും ഫൗക ബഅലിൻ ദർജാത്ത്, അവരിൽ നിന്ന് ചിലരെ ചിലരെക്കാളും ഉയർത്തിയതും നാം തന്നെയാണ്. ലിയത്തഖിദ ബഅളുഹും ബഅലൻ സുഖരിയ, അവർ ചിലർ ചിലർക്ക് പരിഹാസ്യമായി തീരുന്ന വിധത്തിൽ. വറഹ്മത്തു റബ്ബിക ഖൈറു മിമ്മാ യജ്മഉൻ, നിന്റെ രക്ഷിതാവ് നൽകുന്ന അനുഗ്രഹമാണ് അവർ എന്ത് ഒന്നിച്ച് ഒരുമിച്ച് കൂട്ടിയാലും അതിനേക്കാളും വലിയത്. അതുകൊണ്ട് അള്ളാഹു ഒരാൾക്ക് നൽകിയ ന്യായമത്തിനെ നമ്മൾ നിന്ദ്യമായി കാണരുത്, അതൊരു വിദ്വേഷമായും കാണരുത്. വൈദാജാ അത്തുഹും ആയത്തുൻ, അവർക്ക് വല്ല ദൃഷ്ടാന്തവും വന്നാൽ, കാലൂലന്നു ഉമിനു മിസ്ലമാ ഊത്തിയ റസൂലുള്ള, അള്ളാഹുവിൻ്റെ ദൂതന്മാർക്ക് നൽകപ്പെട്ടതുപോലെ നൽകപ്പെടുന്നത് വരെ ഞങ്ങളും വിശ്വസിക്കുകയില്ലെന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്മാരെ ധിക്കരിച്ചിരുന്നു അവർ. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, അള്ളാഹു ഒരാൾക്ക് നൽകിയ അനുഗ്രഹത്തെ മാറ്റം വരുത്താൻ ആർക്കും സാധ്യമല്ല. മാ യഫ്തഹില്ലാഹു ലിന്നാസി മിർ റഹ്മ ഫലാ മുംസിക ലഹാ, മനുഷ്യർക്ക് അള്ളാഹു വല്ല നന്മയും തുറന്നു കൊടുത്തിട്ടുണ്ടോ, അതിനെ പിടിച്ചു വെക്കാൻ ഒരാൾക്കും സാധ്യമല്ല. ഉമാ യുംസിക് ഫലാ മുർസില ലഹു മിൻ ബഅദി, ആർക്കെങ്കിലും നന്മ അള്ളാഹു പിടിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ അതിനെ അയച്ചുവിടാൻ അള്ളാഹുവല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. വഹുവൽ അസീസുൽ ഹക്കീം, അവനാണ് പ്രതാപി, അവനാണ് ജ്ഞാനി. അതുകൊണ്ട് നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ട് പറ്റിയാൽ അതിനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ മറ്റാരുമില്ല. നിനക്ക് നന്മ പിടിപെട്ടാൽ അള്ളാഹുവാണ് അതിനെല്ലാം കഴിവുള്ളവൻ. വഹുവൽ ഖാഹിറു ഫൗക ഇബാദിഹി, അവൻ്റെ അടിമകളുടെ മേൽ അള്ളാഹുവാണ് പരമാധികാരി എന്നിങ്ങനെ അള്ളാഹു തആല ഈ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ലില്ലാഹി മാ ഫിസ് സമാവാതി വ മാ ഫിൽ അർദ്, അള്ളാഹുവിനാണ് ആകാശഭൂമിയിലുള്ളതെല്ലാം. വഇൻ തുബ്ദു മാ ഫി അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാ, നിങ്ങളുടെ മനസ്സിലുള്ളത് നിങ്ങൾ വെളിപ്പെടുത്തിയാലും മറച്ചു വെച്ചാലും അള്ളാഹു അതിൻ്റെ പേരിൽ വിചാരണ ചെയ്യും. ഫയഗ്ഫിറു ലിമൻ യശാഉ വ യുഅദ്ദിബു മൻ യശാഉ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും, അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ ശിക്ഷിക്കുകയും ചെയ്യും. അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു മറ്റുള്ളവൻ്റെ അനുഗ്രഹത്തിൽ ദേഷ്യം വിദ്വേഷമുണ്ടാകുന്ന മനസ്സ് നമുക്കുണ്ടായിക്കൂടാ. ഇയ്യാക്കും അൽ ഹസദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അസൂയ സൂക്ഷിക്കുക. ഫഇന്നൽ ഹസദ യഅകുലുൽ ഹസനാത്ത്, നിങ്ങൾ ചെയ്യുന്ന നന്മകളെല്ലാം കാർന്ന് തിന്നുന്ന മഹാരോഗമാണ് അസൂയ. കമാത്ത് അക്കുലു നാറുൽ ഹത്തബ, തീ വിറക് തിന്ന് കരിക്കുന്ന പോലെ നിങ്ങളുടെ നന്മയെ ഇല്ലാതെയാക്കുന്നതാണ് അസൂയ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്നാൽ മറ്റുള്ളവർക്ക് നൽകിയ അനുഗ്രഹം അത് കാണുകയും അതിൽ അനുഭൂതി അടയുകയും എന്നിട്ട് അത് എനിക്കും ലഭിക്കണം എന്ന് പറയുന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അത് മനുഷ്യനിലുണ്ടാകുന്നതാണ്. എന്ന് മാത്രമല്ല, പരലോകത്തേക്ക് ഗുണം ലഭിക്കുന്ന കാര്യങ്ങൾ ഒരാൾ ചെയ്യുമ്പോൾ അവനോട് അസൂയപ്പെട്ട് അതിനേക്കാളും നന്മ ചെയ്യുന്നതും അസൂയയുടെ ഇനത്തിൽപ്പെട്ടതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഹസദ ഇല്ലാ ഫിസനത്തെയിൻ, രണ്ട് കാര്യത്തിലല്ലാതെ അസൂയ ഇല്ല. റജുലുൻ ആതാഹുല്ലാഹു മാലൻ ഫസല്ലതഹു അലാ ഹൽഖതിഹി ഫിൽ ഹഖ്, ഒരാൾക്ക് അല്ലാഹു ധാരാളം ധനം കൊടുത്തു, അത് അദ്ദേഹം നല്ല മാർഗത്തിൽ കൂടുതൽ ചെലവഴിക്കുന്നു. അവനോട് അസൂയ കാണിച്ചുകൊണ്ട് തൻ്റെ ധനം കൂടുതൽ ചെലവഴിക്കാൻ മുന്നോട്ട് വരുന്നത് അസൂയയല്ല. ഒറിജുലുൻ ആത്താഹുല്ലാഹു ഹൈക്കുമത്തൻ, മറ്റൊരാൾക്ക് അല്ലാഹു കൂടുതൽ അറിവ് നൽകി, ഫഹുവ യഖ്ദീ ബിഹാ വയുഅല്ലിമുഹ, ആ അറിവനുസരിച്ച് അദ്ദേഹം ജീവിതത്തിൽ വിധി നടത്തുന്നു, ആ അറിവ് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. അതിനോടും അവനോടും അസൂയപ്പെട്ടുകൊണ്ട് കൂടുതൽ അറിവ് നേടാൻ വേണ്ടി മുന്നോട്ട് വരുന്നത് അസൂയയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം സൂക്ഷിച്ച് ജീവിക്കുക. ഒരിക്കലും ഇത്തരത്തിലുള്ള തെറ്റുകൾ നമ്മിൽ നിന്ന് ഇല്ലാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. നമ്മുടെ മനസ്സാണ് നമ്മളെ വഴിതെറ്റിക്കുന്നത്. ആ മനസ്സിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് എപ്പോഴും നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. വഹ്ദിനീലി അഹ്സനിൽ അഖ്ലാഖ് ലാ യഹ്ദീലി അഹ്സനിഹ ഇല്ല അൻത, അള്ളാഹുവേ എന്നെ നേരായ സ്വഭാവത്തിലേക്ക് നയിക്കണമേ, നീയല്ലാതെ നയിക്കാൻ കഴിവില്ലല്ലോ. വസ്രിഫ് അന്നി സയ്യിഅഹ, എന്നെ തിന്മയിൽ നിന്ന് മാറ്റി നിർത്തണമേ, ലാ യസ്രിഫു സയ്യിഅഹ ഇല്ല അൻത, തിന്മയിൽ നിന്ന് മാറ്റി നിർത്തുന്നവനല്ല, മാറ്റി നിർത്താൻ നിന്നെ കൊണ്ടല്ലാതെ കഴിയില്ലല്ലോ എന്ന ആ ഒരു മനോഭാവമായിരിക്കണം, ആ ഒരു പ്രാർത്ഥനയായിരിക്കണം നമുക്ക് വേണ്ടത്. വല്ലദീന ജാഊ മിൻ ബഅദിഹിം യഖൂലൂന റബ്ബനാഗ്ഫിർ ലനാ വലി ഇഖ്വാനല്ലദീന സബഖൂനാ ഫിൽ ഈമാൻ, പിൽക്കാലത്ത് വരുന്ന ആളുകൾക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുന്നവരെയാണ് വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു എണ്ണിയത്. അവർ പ്രാർത്ഥിക്കുന്നു, റബ്ബനാഗ്ഫിർ ലനാ വലി ഇഖ്വാനല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, അള്ളാഹുവേ ഞങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണം, ഞങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയവർക്കും നീ പുറത്തു കൊടുക്കണം. വലാത്ത് ജി അൽഫി കുലൂബിനാ ഇല്ലല്ലില്ലദീന ആമനു, വിശ്വാസികളോട് ഞങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു വിദ്വേഷത്തിൻ്റെ അംശം പോലും ഞങ്ങളുടെ മനസ്സിൽ വിശ്വാസികളോട് നീ ഇട്ടു തരരുത്. റബ്ബന ഇന്നക റഊഫുർ റഹീം, നീ ദയാലുവും കരുണാനിധിയുമാണല്ലോ എന്ന് അള്ളാഹു നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി കൽപ്പിച്ചത് കാണാം. അതുകൊണ്ട് നാം പ്രാർത്ഥിക്കുക, അസൂയയില്ലാതെ മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക, അതിനുവേണ്ടി പഠിക്കുക, മനസ്സിലാക്കുക. അഥവാ അള്ളാഹു മറ്റുള്ളവർക്ക് അനുഗ്രഹം നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സന്തോഷിക്കുക, അത് വിവേകത്തോടുകൂടി ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈറി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.
0: മാഷാഅല്ലാ ബാറകല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുതുബയുടെ മലയാള വിവർത്തനം നിർവഹിച്ചുകൊണ്ട് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെ ഉണ്ടായിരുന്നത് പ്രമുഖ ഖുർആൻ വിവർത്തകനും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.
2: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണ്ണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ചിന്തോദ്ദീപകങ്ങളായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. ഉമ്മ, ഞാൻ ഇനി മദ്രസയിൽ പോകുന്നില്ല. മുർഷിദ് തൊടുകപ്പിലത്തിന്റെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസമദ് കല്ലടിക്കോട്.
4: ഉമ്മ, ഞാനിനി മദ്രസയിൽ പോകുന്നില്ല. എഴുത്ത് മുർഷിദ് തൊടികപ്പുലം. ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം മദ്രസകൾ തുറക്കുകയായി. വെക്കേഷൻ കഴിഞ്ഞ് മദ്രസ തുറക്കുമ്പോൾ ചില വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഇനി ഞാൻ മദ്രസയിൽ പോകണോ എന്നത്. ഹൈസ്കൂളിലെത്തി ട്യൂഷന് പോയില്ലെങ്കിൽ ഫുൾ A+ കിട്ടില്ല എന്നൊക്കെ വിശദീകരണവും കൂടെ വരും. ഇത് കേൾക്കുമ്പോഴേക്കും ചില രക്ഷിതാക്കൾ അത് ശരിയാണല്ലോ എന്ന് തലകുലിക്ക് സമ്മതിക്കുകയും ചെയ്യും. പെൺകുട്ടികളാണെങ്കിൽ മദ്രസയിൽ തുടർന്നു പഠിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിലും കെട്ടിക്കാനായി ഇനിയും കുട്ടികളെപ്പോലെ മദ്രസയിൽ പോവുകയോ എന്ന് ചോദിച്ച് നിരുത്സാഹപ്പെടുത്തും. എല്ലാ രക്ഷിതാക്കളും ഇങ്ങനെയാണ് എന്നല്ല പറയുന്നത്. മതവിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട്. അവർ ഓൺലൈനിലായെങ്കിലും മദ്രസ വിഷയങ്ങൾ പഠിപ്പിക്കും. മക്കൾ ഖുർആൻ തജ്വീദോടെ നന്നായി ഓതിപ്പഠിക്കാൻ നിപുണരായ അധ്യാപകരെ കണ്ടെത്തും. പ്രിയ രക്ഷിതാക്കളെ, ഓരോ മുസ്ലിമിനും മതവിദ്യാഭ്യാസം നേടൽ അനിവാര്യമാണ്. തിന്മകൾ കൂലംകുത്തി ഒഴുകുന്ന വർത്തമാനകാലത്ത് മക്കൾക്ക് മതധാർമ്മിക വിദ്യാഭ്യാസം നൽകിയില്ലെങ്കിൽ അവർ വലിയ വിപത്തിലായിരിക്കും അകപ്പെടുക. പണ്ടുള്ളവർക്ക് നമ്മുടെ നാട്ടിൽ ആഴത്തിലുള്ള മതപഠനത്തിന് അവസരമുണ്ടായിരുന്നില്ല. ഓത്തുപള്ളിയിൽ പോയി അല്പം ഓതാൻ പഠിക്കും. കർമാനുഷ്ഠാനങ്ങൾ മദ്ഹബിനനുസരിച്ച് പഠിക്കും. അത്രമാത്രം. എങ്കിലും അന്നത്തെ കാലത്ത് പരസ്പരമുള്ള ഇടപഴകലിലൂടെ ഒരുപാട് നന്മകൾ പഠിക്കാൻ കഴിഞ്ഞിരുന്നു. നന്മകൾ കണ്ടുപഠിക്കാനല്ല, തിന്മകൾ കണ്ടുപഠിക്കാനാണ് ഇന്ന് കൂടുതൽ അവസരം. അതുകൊണ്ട് നമ്മുടെ മക്കളെ 8-ാം ക്ലാസ് വരെയെങ്കിലും കൃത്യമായി പറഞ്ഞയക്കാൻ നാം ശ്രദ്ധിക്കണം. കേവലം പാഠപുസ്തകത്തിലെ പാഠങ്ങൾ തീർത്ത് പരീക്ഷ എഴുതി വിജയിക്കാൻ മാത്രമല്ല മദ്രസാ പഠനം. ഈ ലോകത്തും പരലോകത്തും വിജയിക്കുക, മക്കൾ ഉത്തമ വിശ്വാസികളായി വളരുക എന്നതാണ് അതിൻ്റെ പരമമായ ലക്ഷ്യം. മദ്രസാ പഠനം കഴിഞ്ഞാലും മതം പഠിക്കാനുള്ള അവസരങ്ങൾ ഇന്നേറെയുണ്ട്. ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് മക്കളുടെ മദ്രസാ പഠനം മുടക്കാതിരിക്കുക. മദ്രസാ പഠനം കൊണ്ട് നമ്മുടെ മക്കളുടെ ഭൗതിക വിദ്യാഭ്യാസത്തിന് നേട്ടമല്ലാതെ ഒരു കോട്ടവും സംഭവിക്കാൻ പോകുന്നില്ല. അവർ മാതാപിതാക്കളെ അനുസരിക്കുന്നവരും ബഹുമാനിക്കുന്നവരും സ്നേഹിക്കുന്നവരുമായി മാറണമെങ്കിൽ മതബോധം പകർന്നു നൽകൽ നിർബന്ധമാണ്.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. ഉമ്മ, ഞാനിനി മദ്രസയിൽ പോകുന്നില്ല. മുർഷിദ് തൊടികപ്പുലത്തിൻ്റെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസമദ് കല്ലടിക്കോട്.

0: പീസ് റേഡിയോ ശ്രോതാക്കളിന് കേൾക്കുന്നത് ഹൃദയവസന്തം. സൂറത്തു സബയിലെ 44-45 വചനങ്ങൾ അറിവില്ലായ്മ നാശത്തിലേക്ക് എന്ന ഭാഗം വിശദീകരിക്കുന്നത് ജാസിൽ ജാഫർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ وعلى آله وصحبه أجمعين أما بعد فاتقوا الله يا عباد الله. ഏറെ പ്രിയം നിറഞ്ഞ ഹൃദയവസന്തം ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ വിശുദ്ധ ഖുർആനിൻ്റെ പഠനത്തിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. സൂറത്തു സബയിലെ 43 ആയത്തുകളാണ് ഇതുവരെയായി നമ്മൾ വിശദീകരിച്ചത്. ഇനി വിവരിക്കാനുള്ളത് 44-45 എന്നിങ്ങനെയുള്ള ആയത്തുകളാണ്. ആദ്യം നമുക്കൊന്ന് പാരായണം ചെയ്യാം.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

ഖുർആനിനോട് അവിശ്വാസികൾ വെച്ചു പുലർത്തിയിരുന്ന നിലപാടുകളാണ് കഴിഞ്ഞ ആയത്തുകളിൽ നമ്മൾ വിശദീകരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ പിതാക്കന്മാരുടെ മാർഗത്തെ തൊട്ട് അവരെ തടയുകയാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കള്ളം കെട്ടിച്ചമക്കുന്നവനാണെന്നുമെല്ലാം അവർ പറഞ്ഞുകൊണ്ടിരുന്നു. വിശുദ്ധ ഖുർആനിനെ അവഗണിക്കുവാൻ വേണ്ടി, വിശുദ്ധ ഖുർആനിൽ നിന്ന് ആളുകളെ അകറ്റാൻ വേണ്ടിയായിരുന്നു ഇത്തരത്തിലുള്ള അപവാദങ്ങൾ അവർ പറഞ്ഞ് പ്രചരിപ്പിച്ചത്. എന്നാൽ ഇങ്ങനെയൊരു അപവാദം അവർക്ക് പറയുവാൻ എന്ത് അടിസ്ഥാനമാണുള്ളത് എന്നും അവർ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ, അതല്ല അവർക്ക് വല്ല ഒഴിവുകഴിവും പറഞ്ഞതിൻ്റെ പേരിൽ നമുക്ക് നൽകാൻ സാധിക്കുമോ എന്നതാണ് 44-ാമത്തെ ആയത്തിൽ അള്ളാഹു നമുക്ക് വിശദീകരിച്ചു തരുന്നത്. അതായത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള അപവാദങ്ങൾ അവർ പറഞ്ഞത് എന്നതിനെ വിശകലനം ചെയ്യുകയാണ് 44-ാമത്തെ ആയത്ത് നിർവഹിച്ചിട്ടുള്ളത്. വമാ ആതൈനാഹും മിൻ കുതുബിൻ യദ്റുസൂനഹ. വമാ ആതൈനാഹും, നാം അവർക്ക് നൽകിയിട്ടില്ല. മിൻ കുതുബിൻ, വേദഗ്രന്ഥങ്ങളിൽ നിന്ന് യാതൊന്നും എന്നാണ് അർത്ഥം വരിക. മിന്ന് എന്നത് അവിടെ തബഈലിൻ്റെ മിന്നാണ്. ഒന്നും, വേദഗ്രന്ഥത്തിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ഏട് പോലും അവർക്ക് നൽകിയിട്ടില്ല. എങ്ങനെയുള്ള വേദഗ്രന്ഥം? യദ്റുസൂനഹ, അവർക്ക് പഠിക്കാൻ ഉതകുന്നതായ യാതൊരു വേദഗ്രന്ഥവും അവർക്ക് നൽകിയിട്ടില്ല. വമാ അർസൽനാ ഇലൈഹിം ഖബ്ലക മിൻ നദീർ, താങ്കൾക്ക് മുമ്പ് ഒരു താക്കീതുകാരനെയും അവരിലേക്ക് നാം അയച്ചിട്ടില്ല എന്നാണ് ഈ ആയത്ത്. ഈ പറഞ്ഞ 44-ാമത്തെ ആയത്ത് എന്നത് 43-ാമത്തെ ആയത്തിൻ്റെ അവസ്ഥയെ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് അവർ പറയുകയുണ്ടായല്ലോ, കാലു, അവർ പറഞ്ഞു, മാ ഹാദ ഇല്ലാ റജുലുൻ, ഇതൊരു റജുലാണ്, ഒരു മനുഷ്യനാണ്. യുരീദു അനിയ സുദ്ദക്കും അമ്മാ കാനു യഅബുദു ആബാഉകും, നിങ്ങളുടെ പിതാക്കൾ എന്തിനെയാണോ ആരാധിച്ചിരുന്നത് അതിനെ തൊട്ട് തടയാൻ വേണ്ടി വന്ന ഒരു മനുഷ്യൻ മാത്രമാണ് ഇദ്ദേഹം എന്ന് മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞു. അവർ പറഞ്ഞത് ഏതവസ്ഥയിലാണവർ ഈ വാക്ക് പറഞ്ഞത്? വമാ ആതൈനാഹും മിൻ കുതുബിൻ യദ്റുസൂനഹ, പഠിക്കാനായി യാതൊരു വേദഗ്രന്ഥവും നൽകപ്പെടാത്ത നിലയിലാണ് അവർ ഈ വാദങ്ങൾ പറഞ്ഞത് എന്നാണ്. അതേപോലെ പ്രവാചകന്മാർ അയക്കപ്പെടാത്ത ഒരു നിലയിലും വേദഗ്രന്ഥങ്ങൾ പഠിക്കാൻ വേണ്ടി നൽകപ്പെടാത്ത ഒരവസ്ഥയിലുമാണ് അവർ ഇങ്ങനെയുള്ള അപവാദങ്ങൾ പ്രചരിപ്പിച്ചത് എന്നാണ്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രവാചകനെതിരെ സംസാരിക്കണമെങ്കിൽ ചുരുങ്ങിയത് അവരുടെ കയ്യിൽ വേദഗ്രന്ഥമുണ്ടാകണം, അതല്ലെങ്കിൽ കഴിഞ്ഞുപോയ ഒരു പ്രവാചകനെങ്കിലും ആ സമൂഹത്തിലേക്ക് വന്നിരിക്കണം. ഇതൊന്നുമില്ലാതെ അവരുടെ ദേഹേച്ഛയുടെയും അറിവില്ലായ്മയുടെയും അടിസ്ഥാനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ അവർ ഇത്തരം വാദങ്ങൾ പറഞ്ഞു വെച്ചത് എന്നാണ്. അതുകൊണ്ട് 44-ാമത്തെ ആയത്തിൽ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, യാതൊരു അറിവുമില്ലാതെയാണ് മക്കയിലെ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെയുള്ള വിമർശനങ്ങൾ അഴിച്ചുവിട്ടത് എന്നും, അതോടൊപ്പം വിശുദ്ധ ഖുർആനിനെ അവർ പരിഗണിക്കാതിരുന്നതും അതേ ഒരു അടിസ്ഥാനത്തിൽ നിന്നാണ്. എന്നാൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അറിവില്ലാതെ ഒരു കാര്യം പറയാൻ പാടില്ല എന്നും അതവന് സാധിക്കില്ല എന്നുമാണ് ഈ ആയത്ത് സ്ഥിരപ്പെടുത്തുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം എന്ത് കാര്യം പറയുകയാണെങ്കിലും അതിന് ഖുർആനിൻ്റെയോ പ്രവാചകൻ്റെയോ പിൻബലമുണ്ടാകണം എന്ന വലിയ അത്യുത്തമമായ പാഠം ഈ ആയത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അവസാനത്തെ ഖുതുബയിൽ, വിടവാങ്ങൽ ഖുതുബയിൽ തൻ്റെ അനുചരന്മാരോട് വളരെ വികാരഭരിതനായിക്കൊണ്ട് പറഞ്ഞു വെക്കുന്നത്, നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ ഞാൻ വിട്ടേച്ചു പോകുന്നു എന്നാണ്. ഒന്ന് ഖുർആനും മറ്റൊന്ന് സുന്നത്തുമാണ്. ഈ ആയത്തിലും അള്ളാഹു പറയുന്നത് ഒരു പ്രവാചകനും അവർക്ക് കടന്നുപോയിട്ടില്ല, ഒരു വേദഗ്രന്ഥവും അവർക്ക് ലഭിച്ചിട്ടില്ല, എന്നിട്ടും പിന്നെ എങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ കേൾക്കാതിരിക്കുക? പിന്നെ എങ്ങനെയാണ് പ്രവാചകനെ നിഷേധിക്കുക, പ്രവാചകനെ ബൽസിക്കുക? ഇതൊന്നും ഒരിക്കലും വേദഗ്രന്ഥം നൽകപ്പെടാത്ത, പ്രവാചകന്മാരയക്കപ്പെടാത്ത ഒരു സമൂഹത്തിന്
പാടില്ല എന്നും അതൊരിക്കലും അവർക്ക് ഭൂഷണമല്ല എന്നുമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കൾ മനസ്സിലാക്കേണ്ടത്, ദീനിനെക്കുറിച്ച് സംസാരിക്കുന്നിടത്ത് വളരെ വലിയ ജാഗ്രത നമ്മൾ വെച്ചു പുലർത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ വളർന്നു വരുന്ന ഒരു രോഗമാണ് എല്ലാ ആളുകളും ദീനിനെക്കുറിച്ച് സംസാരിക്കുകയും എന്താണോ തനിക്ക് ബോധ്യപ്പെട്ടത് ആ ബോധ്യപ്പെടലിൻ്റെ അടിസ്ഥാനത്തിൽ ഇതാണ് ദീന് എന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന അവസ്ഥ. നമ്മുടെ ബോധ്യപ്പെടലുകൾക്കപ്പുറം എന്താണ് യഥാർത്ഥ ദീൻ, എന്താണ് ഖുർആനിലും സുന്നത്തിലും പ്രതിപാദിച്ചിട്ടുള്ളത്, അതിനനുസൃതമായി അതിൽ നിന്ന് ഒരു നിലക്കും തെറ്റാതെ വഴിമാറാതെ ദീന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലാതെ നമ്മുടെ തോന്നലുകൾക്കോ നമ്മുടെ മനസ്സിലാക്കലുകൾക്കോ അല്ല അവിടെ പ്രസക്തിയുള്ളത്. മറിച്ച് എന്താണ് അള്ളാഹുവും റസൂലും അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ആ ഉദ്ദേശമാണ് നമ്മൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ പ്രമാണമെന്നത് ഖുർആനും സുന്നത്തുമാണ്. അതിനെയാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. ആ മുറുകെ പിടിക്കുന്നതിലൂടെയാണ് നമുക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കുകയും ചെയ്യുക. അടുത്ത ആയത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ

0: ഫകദ്ദബൂ റുസുലി ഫകൈഫ കാന നകീർ. ആയത്തിൻ്റെ ആശയം, ഇവർക്ക് മുമ്പുള്ളവരും നിഷേധിച്ച് തള്ളിയിട്ടുണ്ട്. അവർക്ക് നാം കൊടുത്തിരുന്നതിൻ്റെ പത്തിലൊന്ന് പോലും ഇവർക്ക് നേടിയിട്ടില്ല. അങ്ങനെ നമ്മുടെ ദൂതന്മാരെ അവർ നിഷേധിച്ചു തള്ളി. അപ്പോൾ എൻ്റെ രോഷം എങ്ങനെയുള്ളതായിരുന്നു. വിശുദ്ധ ഖുർആനിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾക്കും യാതൊരു പ്രാധാന്യവും കൽപ്പിക്കാത്ത മക്കയിലെ മുശ്രിക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വതആല താക്കീത് ചെയ്യുകയാണ് ഈ ആയത്തിലൂടെ. വകദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം. ഈ ഒരു ഭാഗം ഏതൊരു പ്രവാചകനും പ്രത്യേകിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമാധാനമേകുന്ന ഒരു വാചകമാണ്. അതായത് നബിയെ, താങ്കളെ മാത്രമല്ല കളവാക്കിയിട്ടുള്ളത്, താങ്കളുടെ മുമ്പ് കഴിഞ്ഞു പോയ ഏതൊക്കെ പ്രവാചകന്മാരുണ്ടോ അവരെയെല്ലാം കളവാക്കിയിട്ടുണ്ട്, പരിഹസിച്ചിട്ടുണ്ട്, ചീത്ത വിളിച്ചിട്ടുണ്ട്, അപവാദങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് താങ്കൾ ഇതിൻ്റെ പേരിൽ വ്യസനിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യേണ്ടതില്ല എന്ന ഒരു ധ്വനിയാണ് ആയത്തിൻ്റെ ആദ്യ ഭാഗം നൽകുന്നത്. അതോടൊപ്പം തന്നെ പ്രവാചകനെ കൂടാതെ ആത്മാർത്ഥമായി പ്രബോധനം ചെയ്യുന്ന ഒരു പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം ഈ ആയത്ത് വല്ലാത്ത സമാധാനം അവൻ്റെ മനസ്സിലേക്ക് നേടിത്തരും. അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കുമ്പോൾ ആത്മാർത്ഥമായി ആ ദീന് സ്വീകരിക്കണമെന്ന അതിയായ ആഗ്രഹത്തോടുകൂടി ക്ഷണിക്കുന്ന നേരത്ത് ചിലരെങ്കിലും അതിനെതിരെ കുത്തുവാക്കുകൾ പറയുകയും കളിയാക്കലുകൾ നേരിടേണ്ടി വരികയും ചെയ്യാറുണ്ട്. അവിടെയെല്ലാം നമ്മൾ തിരിച്ചറിയേണ്ടത്, പ്രബോധകന്മാർ മനസ്സിലാക്കേണ്ടത്, എല്ലാ പ്രവാചകന്മാരും കടന്നുപോയ ഒരു സുന്നത്താണ് പ്രബോധനത്തിൻ്റെ വീതിയിൽ പ്രയാസങ്ങൾ അനുഭവിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തിൽ യാതൊരു വ്യസനവും ഉണ്ടാകേണ്ടതില്ല. മറിച്ച് നമ്മൾ നമ്മുടെ പ്രബോധനത്തിലൂടെ അതിശീഘ്രം കുതിക്കുകയാണ് വേണ്ടത് എന്നാണ് ഈ ആയത്തിൻ്റെ ആദ്യത്തെ ഭാഗം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. വകദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ളവരും കളവാക്കിയിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു മുമ്പ് കളവാക്കിയ ആളുകളുടെ അവസ്ഥയും എന്നാൽ ഇപ്പോൾ കളവാക്കിക്കൊണ്ടിരിക്കുന്ന മക്കയിലെ മുശ്രിക്കുകളുടെ അവസ്ഥയും താരതമ്യം ചെയ്യുകയാണ് ഈ ആയത്തിലൂടെ ചെയ്തിട്ടുള്ളത്. അള്ളാഹു പറയുകയാണ്, വമാ ബലഗു, ഇവിടെയുള്ള മക്കയിലുള്ള മുശ്രിക്കുകൾ എന്ത് ചെയ്തിട്ടില്ല, എത്തിയിട്ടില്ല. മിഷാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തിലൊന്ന്. ആ തൈനാഹും, നാം അവർക്ക് നൽകിയ ഒരു കാര്യത്തിൻ്റെ പത്തിലൊന്നിലേക്ക് പോലും ഇവിടെയുള്ള മക്കയിലുള്ള മുശ്രിക്കുകൾ എത്തിയിട്ടില്ല. എന്താണ് ആ കാര്യം? കുവ്വത്താണ്, ശക്തിയാണ്. പണ്ടുള്ള സമൂഹമെന്നത് നല്ല ശാരീരികമായ ശേഷിയുള്ള മല്ലന്മാരായ ആളുകളായിരുന്നു കഴിഞ്ഞുപോയ സമൂഹത്തിലെ ആളുകൾ. അവർക്ക് നൽകിയതിൻ്റെ ആ ശക്തിയും കഴിവും അതിൻ്റെ പത്തിലൊന്ന് പോലും മക്കയിലെ മുശ്രിക്കുകൾക്ക് നൽകിയിട്ടില്ല. എന്നാൽ ആ കഴിഞ്ഞുപോയ അത്രയും ബലവത്തുള്ള ശക്തവാന്മാരായ ആളുകളെ അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു അവരെ ശിക്ഷിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ രോഷം അത് അതികഠിനമായിരുന്നു. എന്നിരിക്കെ ഈ പറയുന്ന മക്കയിലെ മുശ്രിക്കുകൾ എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ അല്ല എന്നാണ്. അതുകൊണ്ട് അവർ ഭയപ്പെടേണ്ടതുണ്ട്, അവർ വിനയാനിതരായി അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടതുണ്ട്. കഴിഞ്ഞുപോയ മല്ലന്മാരായ ആളുകൾ നശിപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോൾ വേണമെങ്കിലും നശിപ്പിക്കപ്പെടാം എന്ന ഒരു പേടി അവരുടെ മനസ്സിലിട്ട് കൊടുക്കുകയാണ് ഈ ആയത്തിലൂടെ അള്ളാഹു ചെയ്തിട്ടുള്ളത്. സമാനമായ ആയത്തുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതായത് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നിടത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു തത്വമാണ്, ഒരു അടിസ്ഥാനമാണ് ആയത്തുകൾ കൊണ്ട് തന്നെ ആയത്തിനെ വിശദീകരിക്കുക എന്നുള്ളത്. അത്തരം വിഷയത്തിൽ വിശദീകരണ ഗ്രന്ഥങ്ങൾ തന്നെ, തഫ്സീറുകൾ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇതിന് സമാനമായ സൂറത്തു ഗാഫിറിലെ 82-ാമത്തെ ആയത്ത്, കാനു അക്സറ മിൻഹും വഅശദ്ദ ഖുവതൻ വആസാറൻ ഫിൽ അർദ്. ഭൂമിയിൽ സ്വാധീനമുണ്ടായിരുന്ന, നല്ല ശക്തിയുണ്ടായിരുന്ന, ഇപ്പോഴുള്ള എണ്ണത്തെക്കാളും അധികം എണ്ണമുണ്ടായിരുന്നവരായിരുന്നു കഴിഞ്ഞുപോയ നിഷേധികളായ ധിക്കാരികളായ ആളുകൾ. സൂറത്തു റൂമിലെ 9-ാമത്തെ ആയത്ത്, വ അസാറുൽ അർദ വഅമറൂഹ അക്സറ മിമ്മാ അമറൂഹ. ഇപ്പോൾ എത്ര കാലമാണോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനേക്കാളും കൂടുതൽ കാലം ജീവിച്ചവരാണ് കഴിഞ്ഞു പോയ ധിക്കാരികളും നിഷേധികളുമായ ആളുകൾ. അതേപോലെ തന്നെ കൂടുതൽ ശക്തിയുള്ളവരും ഭൂമിയെ ഉഴിതുമറിക്കുകയും ചെയ്തവരാണ്. എന്നിട്ടും അവർ ശിക്ഷിക്കപ്പെട്ടു. അതുകൊണ്ട് ഭയപ്പെടേണ്ടതുണ്ട്, ഭയപ്പാട് ഉണ്ടാകേണ്ടതുണ്ട് എന്ന താക്കീതാണ് ഈ ആയത്തിൽ പ്രധാനമായും ഉൾക്കൊണ്ടിട്ടുള്ളത്. ഫകദ്ദബു റുസുലി, ഫകദ്ദബു അങ്ങനെ അവർ കളവാക്കി. റുസുലി എൻ്റെ പ്രവാചകന്മാരെ, എൻ്റെ ദൂതന്മാരെ അവർ നിഷേധിച്ചു തള്ളി. കഴിഞ്ഞുപോയ സമൂഹം പ്രവാചകന്മാരെ നിഷേധിക്കുകയുണ്ടായി. ഫകൈഫ എങ്ങനെയായിരുന്നു, ഖാന നകീർ എൻ്റെ രോഷം എങ്ങനെയായിരുന്നു, എൻ്റെ പ്രതികാരം എങ്ങനെയായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു വെക്കുകയാണ്. അതായത് ഈ രണ്ട് ആയത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ അനേകം പാഠങ്ങളുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ ആയത്തുകളിലൂടെയും നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ കാതുകളും നമ്മുടെ മനസ്സും ഒരുപോലെ ആ ആയത്തിൻ്റെ അർത്ഥതലങ്ങളിലൂടെ ആശയതലങ്ങളിലൂടെ സഞ്ചരിക്കുവാൻ, അതല്ലെങ്കിൽ അതിനെ സഞ്ചരിപ്പിക്കുവാൻ നമ്മൾ പ്രയത്നിക്കേണ്ടതുണ്ട്. കാതുകൾ കൊണ്ട് കേൾക്കുന്നതിലുപരി ഹൃദയം കൊണ്ട് കേൾക്കുവാൻ നമ്മൾ പരിശ്രമിക്കണം. 44-45 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തരുന്ന അനേകം പാഠങ്ങളിൽ ചിലത്, ഒന്നാമത്തേത് വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളും ജീവിതത്തിൽ എപ്പോഴും മുറുകെ പിടിക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ വഴികാട്ടിയാകേണ്ട ഒന്നാണ്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലേക്ക് മടങ്ങിക്കൊണ്ട് ആ സുന്നത്ത് അനുധാവനം ചെയ്ത് ജീവിക്കുവാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതിനെ നിഷേധിക്കുന്ന, അതല്ലെങ്കിൽ അതിൽ സംശയം വെച്ചു പുലർത്തുന്ന ഒരു പ്രവണത ഒരിക്കലും ഒരു മുഅ്മിനിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. രണ്ടാമത്തെ പാഠം, നമ്മൾ എന്തൊക്കെയോ ആണ് എന്ന തോന്നൽ പലപ്പോഴായി മനുഷ്യ മനസ്സിലേക്ക് കടന്നു വരാറുള്ള ഒരു ചിന്തയാണ്. വളരെ അപകടകരമായ ചിന്തയാണ് ആ ഒരു ചിന്ത. അത് തന്നെയാണ് പലപ്പോഴായി മക്കയിലെ മുശ്രിക്കുകൾക്കും ബാധിച്ചത്. ഞങ്ങൾ എന്തൊക്കെയോ ആണ്, ഞങ്ങൾ വലിയ ആളുകളാണ്, ഞങ്ങൾ പത്രാസുള്ളവരാണ് എന്നൊക്കെ അവർക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു അവരെ അഭിസംബോധനം ചെയ്യുന്നിടത്ത് പറഞ്ഞത്, നിങ്ങളെക്കാളും ശക്തിയുള്ള, നിങ്ങളെക്കാളും സ്വാധീനമുള്ള ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, അവരെയും അല്ലാഹു നശിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഭയപ്പാടോടുകൂടി കഴിയണം എന്ന ഒരു ധ്വനിയാണ് ആ ആയത്തിൽ നൽകിയിട്ടുള്ളത്. മറ്റൊരു പാഠം, മൂന്നാമത്തെ പാഠമെന്നത്, ദീനിൻ്റെ വിഷയത്തിൽ അറിവില്ലാതെ യാതൊന്നും തന്നെ നമ്മളാരും സംസാരിക്കാൻ പാടില്ല. അത്തരത്തിലുള്ള സംസാരമെന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ കോപത്തിന് നമ്മൾ ഓരോരുത്തരും ഇരയാകുമെന്നാണ് തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് അറിയില്ല എന്ന് പറയുവാൻ നമ്മൾ ഓരോരുത്തരും സജ്ജരാകേണ്ടതുണ്ട്. എന്തൊരു ചോദ്യവും നമ്മൾ ചോദിക്കപ്പെടുമ്പോൾ ആ വിഷയത്തിൽ കൃത്യമായ അറിവ് നമുക്കില്ല എങ്കിൽ ലാ അദരി, എനിക്ക് അറിയില്ല എന്ന് ആത്മാർത്ഥമായി പറയാൻ നമുക്ക് സാധിക്കണം. കാരണം അള്ളാഹുവിൻ്റെ ദീൻ എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയും സഹാബാക്കളിലൂടെയും ആണ് നമുക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ആദിലീങ്ങളായ നീതിമാന്മാരായ ആളുകളിൽ നിന്നാണ് ദീൻ കൈമാറ്റം ചെയ്യപ്പെടുക. അതുകൊണ്ട് നമ്മൾ ദീൻ കൈമാറുമ്പോൾ ആ നീതി നമ്മൾ പാലിക്കേണ്ടതുണ്ട്, സത്യസന്ധത നമ്മൾ പുലർത്തേണ്ടതുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിനുത്തരം പറഞ്ഞ് ഞാൻ വലിയ ആളാണ് എന്ന് തോന്നിപ്പിക്കലല്ല നമ്മുടെ ലക്ഷ്യം. മറിച്ച് അള്ളാഹുവിൻ്റെ ദീൻ ആളുകൾ കൃത്യമായി മനസ്സിലാക്കി അത് ജീവിതത്തിൽ ഉൾക്കൊള്ളണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അതല്ലാതെ നമ്മുടെ ലാഭത്തിനു വേണ്ടിയോ നമ്മുടെ പ്രശസ്തിക്ക് വേണ്ടിയോ നമ്മൾ ഒരിക്കലും ദീന് പറയുന്ന, അതല്ലെങ്കിൽ ദീനിനെ മറയാക്കി സ്വീകരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ ജീവിതത്തിലുടനീളം നെഞ്ചോട് ചേർത്ത് വെച്ച് അതിൻ്റെ പഠിതാവായി ജീവിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം, സൂറത്തു സബയിലെ 44-45 വചനങ്ങൾ അവതരിപ്പിച്ചത് ജസിൽ ജാഫർ.

അംസൈന വ അംസൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറമാ ഫി ഹാദിഹി ലൈല വഖൈറമാ ബഅദഹ വഅഊദു ബിക മിൻ ശർരി മാ ഫി ഹാദിഹി ലൈല വശർരി മാ ബഅദഹ റബ്ബി أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വ ഇലൈക്കൽ മസീർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക. അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു.

0: ലാ ശരീക ലക ഫലക അൽഹംദു വലക അശ്ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സംഇ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബർ ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
1: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഈവനിംഗ് ലൈവ് ശ്രോതാക്കളെ, നമ്മുടെ ലൈവ് പതിവ് പോലെ ഇന്ന് നെല്ലിക്കാപ്പറമ്പ് ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്ന് ആരംഭിക്കുകയാണ്. നിങ്ങളുടെ കൂടെയുള്ളത് ഞാൻ സൈനുൽ ആബിദ്. നമ്മുടെ കൂടെ കുറേയേറെ ആളുകൾ ലൈവിൽ വന്നിട്ടുണ്ട്, സലാം പറഞ്ഞുകൊണ്ട് ഫീഡ്ബാക്കിൽ ആരൊക്കെയാണ് എത്തിയതെന്ന് നോക്കാം. അമീർ ടി അടുത്തനാട്ടുകര സലാം പറഞ്ഞു വന്നത്, അതുപോലെ സാജിദ കാലിക്കറ്റ്, സുബൈദ, ഉമ്മു കുൽസു, നഫീസ പി എ, ഹംസക്കുട്ടി, മനു കാപ്പ്, നഫീസ പി എ താമരശ്ശേരി, ഉമ്മു കുൽസു ചിറയമംഗലം, ഇവരൊക്കെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതുപോലെ പിന്നെ വേറെ അപ്പോൾ ഇത്രയേറെ ആളുകൾ, കുറേയേറെ ആളുകൾ നമ്മുടെ കൂടെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. രാവിലത്തെ മെസ്സേജുകൾ വേറെ വന്നിട്ടുണ്ട് ഇങ്ങനെ. ഏറെ മാഷാല്ലാ, നമുക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ? മഴ എങ്ങനെയുണ്ട്? റെഡ് അലേർട്ടൊക്കെ ആയിരുന്നു കോഴിക്കോട് ജില്ലയിലും പല ജില്ലകളിലും. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. മഴയുണ്ടോ, മഴ പ്രയാസങ്ങളുണ്ടോ എന്നൊക്കെ എല്ലാവരും അവരുടെ നാട്ടിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. അതുപോലെ വൈകുന്നേരങ്ങളിലെ ദിക്റുകളിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ആരെങ്കിലും ചെല്ലാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഓർത്തെടുത്ത് ചെല്ലുക. അതുപോലെ നമ്മളെ നമ്പർ, കൊച്ചു കൂട്ടുകാരുടെ വോയിസുകൾ അയക്കാനുള്ള നമ്പർ ഒന്ന് പറയാം. 85 90 745 845. ഒരിക്കൽ കൂടെ പറയാം. 85 90 745 845. ഈ നമ്പറിലേക്കാണ് നിങ്ങളുടെ വോയിസുകൾ അയക്കേണ്ടത്. ഖുർആൻ പാരായണം ഒഴികെ കൊച്ചു കൊച്ചു പ്രോഗ്രാമുകളൊക്കെ, നമ്മുടെ കൂട്ടുകാരുടെ പ്രോഗ്രാമുകളൊക്കെ ഈ നമ്പറിലേക്ക് അയക്കാം. അത് ഇവിടെ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്ന ഇത്തരം അവസരങ്ങളാണ് ഇത്തരം അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. അത് നമ്മൾക്ക്, മക്കൾക്ക് വലിയൊരു ഭാവിയിലേക്കുള്ളൊരു മുതൽക്കൂട്ടായി മാറാൻ ഇതൊക്കെ തന്നെ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ അവർക്കൊരു പ്രോത്സാഹനമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. നമ്മുടെ കൂടെ സെലീന ഒതുക്കങ്ങൾ കൂടെ സലാം പറഞ്ഞ് കൂടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞു നമ്മുടെ മഴയെക്കുറിച്ചൊക്കെയുള്ള വിശേഷങ്ങളൊക്കെ പറയാം. ഇപ്പോൾ സാജിദ കാലിക്കറ്റ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ മഴയില്ല എന്ന് പറഞ്ഞിട്ട്, ഷംനാദ് ഖാൻ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്.

0: പോലെ അസ്സലാമു അലൈക്കും. ഭൗതിക വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുന്നതിനായി മതപഠനം പൂർണ്ണമായി ഉപേക്ഷിക്കുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതവീക്ഷണത്തെയും സ്വഭാവ രൂപീകരണത്തെയും പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന കാര്യം രക്ഷിതാക്കളും കുട്ടികളും ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. ഭൗതിക വിദ്യാഭ്യാസം ഒരാളെ അറിവുള്ളവനും തൊഴിൽ നേടാനും പ്രാപ്തനാക്കുമ്പോൾ മതപഠനം അവനിൽ സത്യസന്ധത, കാരുണ്യം, അച്ചടക്കം തുടങ്ങിയ അടിസ്ഥാന ധാർമ്മിക മൂല്യങ്ങൾ വളർത്തുകയും ജീവിതത്തിൻ്റെ പ്രയാസഘട്ടങ്ങളിൽ ആത്മീയമായ ഉൾക്കരുത്ത് നൽകുകയും ചെയ്യുന്നു. കേവലമായ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിതത്തെ പരിമിതപ്പെടുത്തുമ്പോൾ സ്വന്തം പാരമ്പര്യത്തെയും സംസ്കാര വേരുകളെയും കുറിച്ചുള്ള അറിവ് നഷ്ടപ്പെടാനും അത് വ്യക്തിത്വത്തിൽ ഒരു ശൂന്യത സൃഷ്ടിക്കാനും സാധ്യതയുണ്ട്. യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് നൽകുന്ന ഭൗതിക പഠനവും ആ പ്രപഞ്ചത്തെയും സൃഷ്ടാവിനെയും കുറിച്ചുള്ള ഉൾക്കാഴ്ച നൽകുന്ന മതപഠനവും ഒരേ നാണയത്തിൻ്റെ രണ്ടു വശങ്ങൾ പോലെയാണ്. അതിനാൽ ഇവ രണ്ടും തമ്മിൽ സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ടുപോകുന്നത് ഒരു വ്യക്തിയുടെ വളർച്ചയെ കൂടുതൽ സമഗ്രവും അർത്ഥവത്താവുമാക്കുന്നു. അതിനാൽ ഭൗതിക വിദ്യാഭ്യാസത്തിനായി മതപഠനത്തെ പാടെ ഒഴിവാക്കുന്നതിന് പകരം ഈ രണ്ടു മേഖലകളെയും പരസ്പരം പൂരകങ്ങളായി കണ്ടുകൊണ്ട് കുട്ടികൾക്ക് മികച്ചൊരു ജീവിതശൈലി ഒരുക്കിക്കൊടുക്കാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട ഒരു മെസ്സേജാണ് അമീർ സാഹിബ് അയച്ചിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ പലപ്പോഴും നമുക്കൊക്കെ അറിയാം, നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് മദ്രസയിൽ ഒരു പ്രത്യേക സമയം തന്നെയായിരുന്നു. രാവിലെ അത് കഴിഞ്ഞിട്ടായിരുന്നു സ്കൂളിലേക്ക് പോവാം. അത് പിന്നീട് ഇങ്ങനെ മാറി മാറി സൗകര്യങ്ങൾ കൂടിയപ്പോൾ ഉണ്ടായൊരു പ്രശ്നമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഒന്ന്, ഭൗതിക വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇംഗ്ലീഷ് മീഡിയങ്ങൾ CBSE സ്കൂളുകൾ കുറേയേറെ വന്നു. അതുപോലെ നമ്മുടെ അല്ലാത്ത സ്കൂളുകളിലും സ്കൂൾ വാഹനങ്ങൾ സ്കൂൾ നേരിട്ട് ഏർപ്പെടുത്തുന്ന അല്ലെങ്കിൽ വീടിൻ്റെ മുറ്റത്ത് വന്ന് കുട്ടികളെ കയറ്റിക്കൊണ്ട് പോകുന്ന വാഹനങ്ങളുടെ വരവോടുകൂടെ സ്കൂൾ സമയം 10 മണിക്കാണെങ്കിൽ രാവിലെ 7 മണിക്കൊക്കെ പലപ്പോഴും എന്ത് ചെയ്യും, സ്കൂളിൽ പല റൂട്ടിലൂടെ പോകേണ്ട വണ്ടിയായിരിക്കും, ചിലപ്പോൾ ഒന്നോ രണ്ടോ ബസ്സുകളായിരിക്കും. അപ്പോൾ നേരത്തെ വന്ന് കുട്ടികളെ എടുത്തുകൊണ്ട് പോകുന്നതുകൊണ്ട് ആ വാഹനത്തിൽ തന്നെ കുട്ടികളെ പറഞ്ഞേക്കാൻ, കുട്ടികളുടെ സേഫ്റ്റിയാണ് ഒരു കാരണം, പക്ഷേ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മദ്രസ ഒഴിവാക്കുന്നൊരവസ്ഥ. പിന്നെ പലപ്പോഴും പല CBSE സ്കൂളുകളും മദ്രസ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചേർക്കുന്ന ആളുകൾ, അതൊക്കെ കൊണ്ട് പലപ്പോഴും നമ്മുടെ മദ്രസ പഠനം അതല്ലെങ്കിൽ മതപഠനം നിന്നു പോകുന്ന അവസ്ഥയുണ്ട്. അതിൻ്റെ പരിണിത ഫലം നമുക്കറിയാം. പലപ്പോഴും ഭൗതിക വിദ്യാഭ്യാസം നേരത്തെ പറഞ്ഞതുപോലെ പ്രപഞ്ചത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കും, പക്ഷേ ഈ പ്രപഞ്ചത്തിന് പിന്നിലുള്ള സൃഷ്ടാവിനെ മനസ്സിലാക്കി ആ സൃഷ്ടാവ് നൽകിയ ആ ഒരു അനുഗ്രഹങ്ങൾ മനസ്സിലാക്കി സൃഷ്ടാവ് നൽകിയ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴേ ജീവിതത്തിന് ലക്ഷ്യമുണ്ടാവും. അതല്ലെങ്കിൽ ലക്ഷ്യബോധമില്ലാത്തൊരു സമൂഹമായി നമ്മുടെ മക്കൾ മാറും. വെറും സമ്പാദിക്കുക, കുറേ പൈസ ഉണ്ടാക്കുക, പൈസ ഉണ്ടാക്കി അടിച്ചു പൊളിക്കുക, അതിലപ്പുറം ഒന്നുമില്ലെങ്കിൽ എന്ന് ചിന്തിക്കുന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ മാറാതിരിക്കണമെങ്കിൽ, അതോടൊപ്പം തന്നെ ധാർമ്മിക ബോധം മക്കളിൽ നഷ്ടപ്പെടുമ്പം ആ സമൂഹം ഏറ്റവും വലിയ തിന്മയിലേക്ക് അവർത്തിപ്പെടും. എല്ലാ തിന്മകളുടെയും കൂത്തരങ്ങായി നമ്മുടെ വരുന്നൊരു തലമുറ മാറും. അതില്ലാതിരിക്കണമെങ്കിൽ കൃത്യമായ ധാർമ്മിക ബോധമുള്ള മക്കളായി നമ്മുടെ മക്കൾ വളരണം. നമ്മുടെ H2O വെള്ളമാണെന്ന് പഠിക്കുന്നുണ്ട്. ആ വെള്ളം മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ പുണ്യം കൂടെ പഠിച്ചാലേ അത് ദാനം ചെയ്യാനുള്ളൊരു ബോധം ഉണ്ടാവുള്ളൂ. എന്ത് കാര്യങ്ങളും ഇതുപോലെയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഒരു കൃത്യമായ വീക്ഷണം നമുക്കുണ്ടാവണം നമ്മുടെ മക്കളുടെ കാര്യത്തിൽ. മതപഠനത്തിന് ഞാൻ ഇന്ന് എനിക്കിപ്പോൾ ഒരു അനുഭവം ഉണ്ടായി. നമ്മുടെ ഒരു മദ്രസയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ പോകുമ്പോൾ കുട്ടികൾ പലരും പല വഴിക്കുണ്ട്. നമ്മൾ അത് രക്ഷിതാക്കൾ മാത്രമല്ല, അതിന് അധ്യാപകന്മാരായി വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് പോലും മദ്രസയിലെ അധ്യാപകനായി വർക്ക് ചെയ്യുക അല്ലെങ്കിൽ അധ്യാപികയായി നിൽക്കുക എന്ന് പറയുമ്പോൾ പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു പോകുന്ന ആളുകളുണ്ട്. ഇന്നിപ്പോൾ ഒരു മദ്രസയിൽ ഇങ്ങനെ പോയപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സ് പറഞ്ഞ് മദ്രസയിൽ വരാതിരിക്കാണ്, ഒരു സൺഡേ മദ്രസയാണ്, അയച്ചാൽ എല്ലാ ദിവസവും ഓരോരോ വർക്കുണ്ടായി, ഞായറാഴ്ച ആണ് ആകെ ഒരു ലീവുള്ളത്, അന്ന് മദ്രസയിൽ വരാനാവില്ല ടീച്ചർ പഠിപ്പിക്കാൻ എന്ന് പറയുന്ന ആളുകൾ നമ്മുടെ. അപ്പോൾ ആ ഒരു മനോഭാവം നമ്മൾ പലരിലേക്കും കടന്നു വരുന്നുണ്ട്. അത് കൊണ്ടുണ്ടാകുന്നത് പറഞ്ഞാൽ, ഒന്ന്, നമ്മൾ മനസ്സിലാക്കുക അത്യാവശ്യം മത പഠിച്ച ആളുകൾക്കറിയാം മദ്രസ എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ആ കുട്ടി പഠിക്കുന്ന എന്തൊക്കെ പ്രവർത്തനങ്ങൾ നന്മകളുണ്ടോ അതിൻ്റെയൊക്കെ പുണ്യം, അവൻ എത്ര കാലം ജീവിച്ചാലും അവന് ആദ്യത്തെ ആദ്യാക്ഷരം പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ അതല്ലെങ്കിൽ നമസ്കരിക്കാനുള്ള രൂപം പഠിപ്പിച്ച ആ അധ്യാപകന് അയാൾ ആ ആൾ ജീവിക്കുന്നിടത്തോളം കാലം അതിന് പുണ്യം കിട്ടിക്കൊണ്ടിരിക്കും. അത്രയേറെ വലിയൊരു നന്മയാണ് മദ്രസയിലൂടെ നമ്മൾ നൽകുന്നത് എന്ന ബോധം അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഒക്കെ ഉണ്ടാവണം എന്നാണ് കൂടുതൽ ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മുടെ സാരോപദേശം കേട്ടിട്ട് ഇൻഷാല്ലാ നമുക്ക് മറ്റുള്ളവരിലേക്ക് തിരിച്ചു വരാം. ഇൻഷാല്ലാ നമുക്ക് സാരോപദേശം കേൾക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നല്ല ഉടുപ്പും നല്ല പാൻറ്റും ഷർട്ടും എല്ലാം ഇട്ട് ഒരു വഴിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ എത്ര ഭംഗിയാണ് നമ്മൾ കാണാൻ അല്ലേ. നമ്മെ കാണുന്നവരൊക്കെ മാഷാ അല്ലാഹ് ഉഷാറായിട്ടുണ്ട് എന്ന് പറയും. കാരണം അത്രയും മനോഹരമാണ് കുളിച്ചു മാറ്റി ഫ്രഷായി നിൽക്കുമ്പോൾ നമ്മളെ കാണാൻ. അത്രയും നല്ല ഒരാളിൽ നിന്ന് നല്ല വാക്കല്ലേ വരേണ്ടത്. ഒരിക്കലും നമ്മുടെ സൗന്ദര്യത്തിന് യോജിക്കാത്ത, നമ്മുടെ ഭംഗിക്ക് യോജിക്കാത്ത മോശപ്പെട്ട വാക്കുകൾ വായിലൂടെ സംസാരിക്കുന്ന ആളുകളെ നമ്മൾ കാണാറില്ലേ. നമ്മുടെ സ്കൂളിലൊക്കെ ഉണ്ടാവും അങ്ങനത്തെ ആളുകൾ. നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ തെറി വിളിക്കുന്ന ആൾക്കാർ, ഉപ്പനെ വിളിക്കുന്ന ആൾക്കാർ, ചീത്ത വിളിക്കുന്ന ആൾക്കാർ, അല്ലെ, മോശപ്പെട്ട അവിടെ നിന്നും ഇവിടെ നിന്നും ഓരോ വീഡിയോയും സിനിമയും ഒക്കെ കണ്ട് അതിലുള്ള തെറിവിളികളൊക്കെ അതുപോലെ പഠിച്ചു വെച്ച് നമ്മളെ വിളിക്കുന്ന ആൾക്കാരുണ്ടാവും. വളരെ മോശമാണത് അല്ലേ. പടച്ച റബ്ബ് സുബ്ഹാനഹു വതാല നമുക്ക് ബുദ്ധിയും വിവേകവും സൗന്ദര്യവും ദീനും എല്ലാം തന്നിട്ട് നമ്മുടെ നാവിലൂടെ ഇത്തരത്തിലുള്ള അസഭ്യങ്ങൾ ഒരിക്കലും വരാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, സിബാബുൽ മുസ്ലിമി ഫുസൂഖുൻ വഖിതാലുഹു കുഫ്റുൻ. ഒരു ആളെ ചീത്ത വിളിക്കുക എന്നുള്ളത് വളരെ മോശപ്പെട്ട സ്വഭാവമാണ്, വളരെ മോശപ്പെട്ട ഒരു അധർമ്മമാണ്, തെറ്റാണ് ഒരാളെ ചീത്ത വിളിക്കുക എന്നുള്ളത്. നോക്കൂ, ആനിമൽസ് ആരെങ്കിലും സംസാരിക്കുന്ന നമ്മൾ കേട്ടിട്ടുണ്ടോ? എനിക്ക് വെള്ളം തായോ ഭക്ഷണം തായോ എന്ന് പറയാറുണ്ടോ? നമ്മുടെ വീട്ടിൽ പരിസരത്ത് എത്രയെല്ലാം ജന്തുക്കളുണ്ട്, ചെറിയ പ്രാണികൾ മുതൽക്ക് നമ്മൾ വളർത്തുന്ന നമ്മുടെ പെറ്റ്സ് അടക്കം. അവരാരും സംസാരിക്കാറില്ലല്ലോ. അവർക്കൊക്കെ അള്ളാഹു നാവ് കൊടുത്തിട്ടുണ്ടെങ്കിലും ആ നാവ് സംസാരിക്കാൻ യോഗ്യമല്ല. ഇപ്പോൾ പടച്ച റബ്ബ് സുബ്ഹാനഹു വതാല നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് ഈ നാവ്. അതുകൊണ്ട് ആ നാവിലൂടെ നല്ലതേ പറയാവൂ. നല്ല മക്കളെപ്പോഴും നല്ലതേ പറയും. നല്ല വേഷവും നല്ല കോലവും സ്വീകരിക്കുകയും എന്നിട്ട് വളരെ മോശപ്പെട്ട സംസാരങ്ങൾ നടത്തുകയും ചെയ്താൽ അത്തരം ആളുകൾക്ക് സമൂഹത്തിൽ ഒരു വിലയും ഉണ്ടാവില്ല. ആളുകൾക്കൊക്കെ അയാളോട് വെറുപ്പായിരിക്കും, ആളുകളൊക്കെ അകന്നു പോകാനായിരിക്കും ആഗ്രഹിക്കുക, നമ്മിലേക്ക് അടുത്തു വരാൻ ആരും തയ്യാറാവില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആരെയെങ്കിലും ചീത്ത വിളിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവത്തിൽ ഉപദേശിച്ചിട്ടുണ്ട്, തിരുത്തിയിട്ടുണ്ട്, പക്ഷെ ഒരാളെയും ചീത്ത വിളിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പടപടാ സംസാരിക്കുന്ന ഒരാളായിരുന്നില്ല, അങ്ങാടിയിലിറങ്ങിയിട്ട് ഒച്ചയും ബഹളവും ഉണ്ടാക്കുന്ന ആളായിരുന്നില്ല. ഒരാളെയും തെറി വിളിക്കുന്ന, ചീത്ത വിളിക്കുന്ന, അസഭ്യം പറയുന്ന ഒരനുഭവവും തന്നെ എന്തെല്ലാം തരത്തിൽ ശത്രുക്കൾ ഉപദ്രവിച്ചു. അവരെ ആരെയും നേരം വെളുത്തെണീക്കുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് പ്രവാചകൻ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ അയൽവാസിയും തൻ്റെ അമ്മായിയും കൂടെ ആയ ഉമ്മു ജമീൽ വീട്ടിലുള്ള വേസ്റ്റെല്ലാം അരിച്ചെടുത്ത് അതെല്ലാം അടിച്ചെടുത്ത് തൂത്തുവാരി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടുമുറ്റത്ത് കൊണ്ടുപോയി ഇടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടുമുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ വായിൽ തോന്നിയ മുഴുവൻ തോന്നിവാസങ്ങളും വിളിച്ച് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്രത്തോളം പ്രയാസമുണ്ടായിട്ടുണ്ടാവും. അങ്ങനെ പ്രവാചകനെ ദേഷ്യം പിടിപ്പിക്കാൻ മാത്രമുള്ള നീക്കങ്ങളുണ്ടായിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചീത്ത വിളിച്ചില്ല, തെറി വിളിച്ചില്ല, അനാവശ്യം പറഞ്ഞില്ല, മോശപ്പെട്ട തരത്തിലുള്ള വിളികൾ അല്ലേ, ജന്തുക്കളുടെ പേരുകൾ അതൊന്നും വിളിച്ചില്ല. മറിച്ച് പ്രവാചകൻ സമാരോട് ചോദിച്ചു, അയ്യ ജീവാരിൻഹാദ, ഇങ്ങനെയൊക്കെയാണോ നമ്മുടെ അയൽവാസി ബന്ധം? കുറച്ചും കൂടെ നമുക്കൊക്കെ നന്നായി പോയാൽ എങ്ങനെ ഉണ്ടാവും? കുറച്ച് നന്നായി പോയിക്കൂടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. അപ്പോൾ ഇങ്ങോട്ട് തെറി വിളിച്ചവരെ, കാർക്കിച്ചു തുപ്പിയവരെ, പ്രവാചകനെ ഉപദ്രവിച്ചവരെ പോലും റസൂലുള്ളാഹി അശ്ലീലവും അനാവശ്യവും തോന്നിവാസങ്ങളും ചീത്തപ്പേരും തെറിയൊന്നും വിളിച്ചിട്ടില്ലെങ്കിൽ ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളായ നമ്മൾ നമ്മുടെ നാവിലൂടെ അത്തരം വാക്കുകൾ വരാൻ പാടുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മുടെ സൗന്ദര്യവും നമ്മുടെ ദീനുമൊക്കെ നമ്മുടെ സംസാരത്തിലൂടെ കൂടെ കാണട്ടെ. നമ്മളെ ദേഷ്യം പിടിപ്പിച്ചാലും നമ്മളെ ബുദ്ധിമുട്ടിച്ചാലും നമ്മളെ കഷ്ടപ്പെടുത്തിയാലും നമ്മളെ ഇങ്ങോട്ട് തെറി വിളിച്ചാലും നാം അങ്ങോട്ട് മോശപ്പെട്ട വാക്കുകൾ വിളിക്കാതിരിക്കുക, പറയാതിരിക്കുക. അത് വളരെ മോശമാണ്. നല്ല മക്കൾക്ക് ഒരിക്കലും അത് യോജിച്ചതല്ല എന്ന് മനസ്സിലാക്കുക. പടച്ചറബ് സുബ്ഹാനഹു തആലയുടെ പക്കൽ നിന്ന് കുറ്റം കിട്ടാൻ അത് കാരണമാകും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത്തരം വർത്തമാനങ്ങളൊക്കെ നമ്മുടെ ക്ലാസ്സിലും നമ്മുടെ സ്കൂളിലുമൊക്കെ പറയുന്ന കുട്ടികളുണ്ടെങ്കിൽ അവനെ മെല്ലെ വിളിച്ച് സ്വകാര്യത്തിൽ പോയിട്ട് സംസാരിക്കാനും അവനെ കാര്യം പറഞ്ഞു ബോധ്യപ്പെടുത്താനും, നിന്നെപ്പോലുള്ളൊരു നല്ല കുട്ടിയുടെ നാവിൽ നിന്ന് ഇത്തരം വാക്കുകൾ വരാൻ പാടില്ല, ഇങ്ങനെ ഒരാളെ നമ്മൾ തെറി വിളിക്കുമ്പോൾ, ഇങ്ങനെ ഒരാളുടെ പിതാവിനെ വിളിക്കുമ്പോൾ, ജന്തുക്കളുടെ പേരൊക്കെ മറ്റുള്ളവരെ വിളിക്കുമ്പോൾ അത് വളരെ മോശമാണെന്നും കുറ്റം കിട്ടുമെന്നും അവരെ പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ അവർ നന്മയിലേക്ക് വരുന്ന കൂലിയും കൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും ഇൻഷാ അല്ലാ. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാ അല്ലാ, നമ്മൾ ഇപ്പോൾ കേട്ടത് നമുക്കറിയാം, നമ്മുടെയൊക്കെ നാവിൽ എന്ന് പറയുന്നത് ഇരുതല മൂർച്ചയുള്ള വാളാന്ന് പറയാം അല്ലേ. കാരണം എന്താ വെച്ചാൽ, ഒരാളെ സന്തോഷിപ്പിക്കാനും എന്നാൽ ഒരാളുടെ ജീവിതകാലം മുഴുവൻ മനസ്സിലേൽക്കുന്ന വേദന, മുറിവ് ഉണങ്ങൂല എന്ന് പറയാറുണ്ട്. അത് നമ്മളൊരു ആയുധം കൊണ്ട് മുറിവ് ഏറ്റാൽ അത് ഉണങ്ങിപ്പോവും, പക്ഷേ നാവ് കൊണ്ട് ഏൽപ്പിക്കുന്ന മുറിവ് ഒരു പക്ഷേ മനുഷ്യൻ്റെ മനസ്സൊന്നും മാറില്ല, അത്രയേറെ വിഷമമുള്ളതായി മാറും. അതുകൊണ്ട് തന്നെ ഒരു കാര്യം സംസാരിക്കുമ്പോൾ നമ്മൾ രണ്ട് തവണ ആലോചിക്കണം, ഇതുകൊണ്ട് നന്മയാണോ, ഞാൻ ഈ സംസാരിക്കുന്നത് മറ്റൊരാൾ കേട്ടാൽ എന്താണ് എന്നൊക്കെ ചിന്തിച്ച് നമ്മളെ സംസാരങ്ങൾ ഉപയോഗിക്കുക. വേണ്ടാത്ത വേടുകളൊക്കെ ഒഴിവാക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങൾ അള്ളാഹുൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അവൻ റസൂൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഖുലുൽ ഖൈറ ഔലി യസ്മത്, നിങ്ങൾ നന്മ പറയുക അല്ലേ മിണ്ടാതിരിക്കുകയെന്ന്. നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് നന്മയായിരിക്കണം. ഒരാൾക്കൊരു ഉപദ്രവം ഉണ്ടാകുന്ന, ആളുകളെ തെറ്റിക്കുന്ന സംസാരങ്ങൾ നമ്മുടെ നാവിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. നമ്മൾ വളരെ നിസ്സാരമായി കാണുന്ന ചില വേടുകളായിരിക്കും, ഒരു പക്ഷേ അത് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ ചിന്മയായി മാറും. ഒരു ചെറിയൊരു കളവ് നമ്മൾ താൽക്കാലികമായിട്ട് ഒരാളെ ഒന്ന് കൊച്ചാക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്തിന് വേണ്ടി പറയുന്നൊരു കളവ്, അത് പരന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത, ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൊക്കെ വിടുന്ന ചില ചെറിയ വീഡിയോ ക്ലിപ്പുകൾ തമാശക്ക് വേണ്ടിയിട്ടായിരിക്കും, പക്ഷേ അത് കാരണം മറ്റൊരാളുടെ അഭിമാനം അങ്ങേ തല നശിച്ചു പോകുന്ന, സമൂഹത്തിനിടയിൽ മരണം വരെ ആത്മഹത്യ വരെ ചെയ്യുന്ന അവസ്ഥകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളിലേക്കൊന്നും പോവാതിരിക്കാൻ നമ്മളൊക്കെ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. നമ്മുടെ നാവിനെ നമ്മൾ വളരെ ഗൗരവത്തിൽ സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സർവോപദേശത്തിൽ കേട്ടിട്ടുള്ളത്. അതുപോലെ നമ്മുടെ കൂടെ ഷംനാദ് ഖാൻ, പിന്നെ ആരാണ്, സാജിദ കാലിക്കറ്റ്, ഇപ്പോൾ മഴയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹംസക്കുട്ടി, കാപ്പിൽ ഇപ്പോൾ മഴയില്ല, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറഞ്ഞിട്ട് ഹുസൈൻ വി എം എടുത്തനാട്ടുകാര. അതുപോലെ സുബൈദ പുളിക്കൽ, സലീന തോട്ടശ്ശേരിയറ, ജമീല വലിയകോട്, ഇവരൊക്കെ സലാം പറഞ്ഞിട്ടുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. ഒരു ചോദ്യം, ഖുർആനിൽ പരാമർശിച്ചിട്ടുള്ള നദികളിൽ ഏറ്റവും പ്രശസ്തമായത് അല്ലെങ്കിൽ ഒരു തടാകം ഏറ്റവും പ്രശസ്തമായത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഖുർആൻ പറഞ്ഞ ഒരു ജലസംഭരണി അല്ലെങ്കിൽ ഒരു നദിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏറ്റവും പ്രശസ്തമായി നമ്മളൊക്കെ അറിയുന്ന ഒരു ഇതുണ്ട് ഖുർആനിൽ, അതേതാണ് എന്നുള്ളതാണ് ചോദ്യം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രത്യേകത കൂടിയാണത്, റസൂലിന് പ്രത്യേകമായി നൽകപ്പെട്ടെന്ന് പറഞ്ഞിട്ട് ഹദീസുകൾ കാണാം. അപ്പം ഉത്തരം പെട്ടെന്ന് അയച്ചോളൂ, നമുക്ക് നോക്കാം ആരൊക്കെ ഉത്തരം അയക്കും, ശരി ഉത്തരങ്ങൾ ആരൊക്കെ. നമുക്ക് ഒരു കൂട്ടുകാരുടെ ഒരു വോയിസ് കേൾക്കാം.

0: മഷാല്ലാ, നല്ല സൂപ്പർ സോങ് ആയിട്ടുണ്ട്. റധുവ മോളാണ് പാടിയത്. മഷാല്ലാ, നല്ല ഉഷാറായ പാട്ടി പാടിയിട്ടുണ്ട്. ഇൻഷാല്ലാ നമ്മൾ റധുവ മോൾ ഇതിനു മുമ്പൊക്കെ ലൈവിൽ വന്ന മോളാണ്. ഇനിയും നമുക്ക് അവളുടെ പ്രോഗ്രാമുകൾ കേൾക്കാം. ഇൻഷാല്ലാ അടുത്തൊരു ലൈവിൽ അവൾ വരും നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും നമ്മുടെ കൂടെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരങ്ങൾ കുറേയേറെ ആളുകൾ അയച്ചിട്ടുണ്ട്. ഉമ്മുകുരിസു, ചിറയമംഗലം, നൈൽ നദി എന്ന് പറഞ്ഞിട്ടുണ്ട്. സെലിന തോട്ടശ്ശേരിയാറ, ചോദ്യം കേട്ടില്ല എന്ന് പറഞ്ഞു. ചോദ്യം ഏതാണെന്ന് വെച്ചാൽ, ഖുർആനിൽ പരാമർശിച്ചിട്ടുള്ള നദികളിൽ അതല്ലെങ്കിൽ ഒരു ജലസംഭരണി ഏറ്റവും പ്രധാനപ്പെട്ടതൊന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രത്യേകത കൂടിയാണത്. അതാണ് ചോദ്യം. അതിന് ഷംനാദ് ഖാൻ ശരിയുത്തരമാണ് അയച്ചത്. അബ്ദുൽ ഹമീദ് സി കെ സലാം പറഞ്ഞിട്ടുണ്ട്, ശരിയുത്തരം അയച്ചിട്ടുണ്ട്. അതുപോലെ ഷംനാദ് ഖാന് രണ്ടാമതൊരു ഉത്തരവ് കൂടി അയച്ചിട്ടുണ്ട്. ആദ്യം അയച്ചത് ശരിയാണ്, രണ്ടാമത് അയച്ചത് തെറ്റാണ്. നൈൽ റിവർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അത് തെറ്റിപ്പോയിട്ടുണ്ട്. ആദ്യം അയച്ചതാണ് ശരിയായ ഉത്തരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഉമൈറ തൃശ്ശൂർ സലാം പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. അപ്പോഴേ നമ്മളെ റധുവ മോളെ പാട്ട് നമ്മൾ കേട്ടു. സ്വർഗവും അതുപോലെ സ്വർഗത്തിലുള്ള വിശേഷങ്ങളും ബന്ധങ്ങളും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നല്ല ഒരു പാട്ടായിരുന്നു. നമുക്കൊക്കെ ചില പാട്ടുകൾ നമ്മുടെ മനസ്സിൽ വളരെയേറെ സ്വാധീനം ചെലുത്തും. അത് അങ്ങനെയുള്ള ചില പാട്ടുകളുണ്ട്. പുതപ്പിട്ട് മൂടു ഖദീജ എന്ന് പറഞ്ഞുകൊണ്ടൊരു പാട്ട് ഇങ്ങനെ കേട്ടപ്പോൾ മനസ്സിൽ വല്ലാതെ നമ്മുടെ മനസ്സിലിങ്ങനെ സ്വാധീനിക്കുന്ന ചില പാട്ടുകളുണ്ട്. അതുപോലെയുള്ള ഒരു പാട്ടാണ് ഇപ്പോൾ നമ്മളെ കൊച്ചു മിടുക്കിയായ മോൾ പാടിയത്. സ്വർഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചിലത് നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ നമ്മളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് റസൂലിൻ്റെ അന്ത്യ നിമിഷങ്ങളൊക്കെ വിവരിക്കുന്ന ചില പാട്ടുകൾ കേട്ടാൽ നമ്മളിങ്ങനെ ഇരുന്ന് കരഞ്ഞു പോവും. അപ്പോൾ അത് മനുഷ്യൻ്റെ മനസ്സിനെ സ്വാധീനിക്കാൻ വല്ലാത്തൊരു കഴിവാണ് ചില ആളുകളുടെ വരികൾക്ക്. അപ്പോൾ അത് നമ്മൾ അത് ആലപിക്കുന്ന ആളുകൾ അതിനനുസരിച്ച് ആ ഫീലിങ്ങിൽ ആലപിക്കുകയൂടെ ചെയ്താൽ നമ്മൾ അതിൻ്റെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കും. അപ്പോൾ ഏതായാലും നല്ല പാട്ടായിരുന്നു എന്ന് ഉമ്മുകുരിസ് ചിറയമംഗലം പറഞ്ഞത്. പാട്ട് സൂപ്പർ, നല്ല വോയിസ്, മോളെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരു പാട്ടുകൂടെ കേട്ടിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് വരാം.
1: എൻ്റെ പേര് നിഹ്ല ബിൻ ദുസൈൻ. ഞാൻ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്നു.

റഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാല്ലാ, നല്ലൊരു സോങ് ആയിരുന്നു. മക്കയും മദീനയും ഒക്കെ ഉൾക്കൊള്ളുന്ന ആ പുണ്യഭൂമിയിലേക്കൊന്നെത്താൻ ഓരോ വിശ്വാസിയും മനസ്സാലെ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ്. വളരെയേറെ ആഗ്രഹമാണ് വിശ്വാസികൾക്കൊക്കെ തന്നെ മക്കയിലൊന്നെത്താൻ, മദീനയിലൊന്നെത്താൻ, അവിടെ കഅബം തവാഫ് ചെയ്യാനും റൗള ഷെരീഫിൻ്റെ അടുക്കൽ പോയി നമസ്കരിക്കാനും, റൗളയിലിരുന്ന് നമസ്കരിക്കാനും, മദീന മസ്ജിദ് നബവിയിൽ പോയി നമസ്കരിക്കാനും ഒക്കെയുള്ള ആഗ്രഹങ്ങൾ ആളുകൾക്കൊക്കെ ഉണ്ട്, അവിടെ പോയി പ്രാർത്ഥിക്കാനൊക്കെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള നല്ലൊരു പാട്ടായിരുന്നു നമ്മൾ കേട്ടത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും മകൻ ഇസ്മായിൽ നബിയും ഭാര്യ ഹാജറ ബീവിയും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ കുറേയേറെ പുണ്യസ്ഥലങ്ങൾ എന്ന് മാത്രമല്ല, ഇപ്പോൾ നമ്മളൊക്കെ അതുൽ ഹജ്ജ് ഹജ്ജ് കഴിഞ്ഞ് നമ്മുടെ ഹാജിമാരൊക്കെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് വളരെയേറെ സന്ദർഭോചിതമായൊരു പാട്ട്. അള്ളാഹു തആല നമ്മൾക്കൊക്കെ അവിടെ എത്താനും പുണ്യ ഹജ്ജ് കർമ്മം ചെയ്യാനും ഒക്കെ തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നെഹ്റമോളുടെ പാട്ട് മാഷാല്ലാ നല്ല സോങ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോദിച്ച ചോദ്യം, നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഷബാന മാനന്തവാടി അയച്ചിട്ടുള്ളത് നൈൽ എന്നാണ്. അതുപോലെ സെയ്ഹാൻ, അതെന്താ മനസ്സിലായില്ല. ഫിസ പിയ താമരശ്ശേരി റെയ്ഹാൻ ഏതായിരിക്കാം അറിയില്ല, ഏതായാലും സെയ്ഹാൻ എന്നാണ് കാണുന്നത്. നമ്മൾ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, പരിശുദ്ധ ഖുർആനിൽ വളരെയേറെ പ്രസിദ്ധമായ, ഖുർആനിൽ പറഞ്ഞ നദികളിൽ പ്രസിദ്ധമായ നദി, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു തടാകം എന്നൊക്കെ പറയാം, ഒരു ജലസംഭരണി, ഏറ്റവും പ്രസിദ്ധമായൊരു ജലസംഭരണി. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഞാനൊരു ക്ലൂഡ് പറയാം, അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു പ്രത്യേകത കൂടിയാണ്, റസൂലിൻ്റെ ഒരു പ്രത്യേകതയും കൂടിയാണത്. നമ്മുടെ പരലോകത്ത് റസൂലിന് കിട്ടുന്ന ഒരു പ്രത്യേകത കൂടിയാണത്. അപ്പം ഇനി നമ്മുടെ ശ്രോതാക്കൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. നോക്കാം ഇനി ആരൊക്കെ ഉത്തരം അയക്കുമെന്ന്. ഏതായാലും നമ്മൾ പറഞ്ഞു വന്നിരുന്നത് നേരത്തെ അമീർ സാഹിബിൻ്റെ ഒരു ഫീഡ്ബാക്ക് നമ്മളിങ്ങനെ വായിക്കുകയായിരുന്നു, മദ്രസ പഠനവുമൊക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള ഭൗതിക പഠനത്തിൻ്റെ അമിത പ്രാധാന്യം കാരണം പലപ്പോഴും മദ്രസകൾക്ക് വേണ്ട പ്രാധാന്യം നൽകാതെ ഓൺലൈനിലേക്ക് ചുരുങ്ങുന്ന, അതല്ലെങ്കിൽ ആഴ്ചയിലൊരു മദ്രസ അത് തന്നെ കൃത്യമായി പോകാൻ കഴിയാത്ത രീതിയിലൊക്കെ ആളുകൾ മാറിയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഈ സർട്ടിഫിക്കറ്റൊക്കെ, പല സർട്ടിഫിക്കറ്റും നമ്മൾക്ക് കിട്ടും, പക്ഷേ നാളെ പരലോകത്ത് നമ്മൾക്ക് കിട്ടേണ്ട ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, അത് റസൂല് തന്നു കഴിഞ്ഞിട്ടുണ്ട്. എന്താണ്? ഖുർആൻ പഠിക്കുക, അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ ഉത്തമരെന്ന് ആ ഒരു സർട്ടിഫിക്കറ്റ്, അത് നമുക്ക് വേണം. കാരണം അത് പഠനം എന്ന് പറയുന്നത് വെറുതെ കാണാതെ പഠിക്കുക എന്നുള്ളതോ അല്ലെങ്കിൽ ഒരു വെറൊരു പഠനമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ അതിനെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പഠനം നമ്മളിൽ നിന്നുണ്ടാകുമ്പോഴേ അത് നമ്മൾക്ക് കാര്യമുള്ളൂ. ആ ഒരു ഇതിലേക്ക് നമ്മൾ എത്തണം. മാഷാല്ലാ മോളെ പാട്ട് സൂപ്പർ, നല്ല ശബ്ദം, നല്ല താളം. കൂടുതൽ പാടാനും പഠിക്കാനും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. കൂടുതൽ സ്ഥലത്തിനായി കാതോർക്കുന്നു. കൂടുതൽ പാട്ടുകൾ നമുക്ക് ഇൻഷാല്ലാ പാട്ടുകളിലേക്ക് വരാം. ശബാന ശരിയുത്തരം അയച്ചിട്ടുണ്ട്, മാനന്തവാടിയിൽ നിന്നുള്ള ശബാന ശരിയുത്തരം അയച്ചിട്ടുണ്ട് മാഷാല്ലാ. ഇനി ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് ഇതിന് ഉത്തരം പ്രഖ്യാപിക്കാൻ വേണ്ടി കാത്തിരിക്കാം. ആരൊക്കെ അയക്കുമെന്ന് നോക്കാം. ഇനി ആരെങ്കിലും അയക്കാനുണ്ടല്ലോ, അയക്കട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് മദ്രസയായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ളത്, നമ്മൾ ഭൗതിക പഠനമായിട്ട് ബന്ധപ്പെട്ടിട്ട് രക്ഷിതാക്കൾക്കുള്ള ഒരു ഗൗരവമില്ലായ്മ പലപ്പോഴും പിന്നീട് രക്ഷിതാക്കൾ ഖേദിക്കേണ്ട അവസ്ഥ ഉണ്ടാവാറുണ്ട്. മതപഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരിക്കൽ ഒരു അനുഭവം ഉണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞതുപോലെ മദ്രസ പ്രായം കഴിഞ്ഞ കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന നമ്മുടെ CRE, അതുമായി ബന്ധപ്പെട്ടൊരു സ്ക്വാഡ് ഇറങ്ങിയപ്പം ഒരു പേരൻറ്റ് പറഞ്ഞു, എൻ്റെ മോള് ഇപ്പോൾ +2 പഠിക്കുകയാണ്, ഭയങ്കര തിരക്കാണ്, അവൾ എൻട്രൻസ് കോച്ചിങ്ങിന് പോകേണ്ട, അതുകൊണ്ട് ഇതിനൊന്നും നേരല്ല എന്നൊക്കെ പറഞ്ഞ് വളരെയേറെ പോയ നമ്മുടെ കുട്ടികളെ വരെ നിരുത്സാഹപ്പെടുന്ന രീതിയിൽ ചില സംസാരങ്ങളൊക്കെ സംസാരിച്ചു. പിന്നീട് ഒരു കുറച്ച് കാലം കഴിഞ്ഞ് ആ വ്യക്തി പള്ളിയിലിരുന്ന് ഇങ്ങനെ കരയുന്നത് കണ്ടപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ സംസാരിക്കുമ്പോൾ പറയാണ്, എൻ്റെ മോൾക്ക് ഞാൻ മതവിദ്യാഭ്യാസം കൊടുക്കാത്തതിൻ്റെ പ്രശ്നം ഇപ്പം ഞാൻ അനുഭവിക്കുന്നുണ്ട്, അവൾക്ക് യഥാർത്ഥ ദൈവം കിട്ടാത്തതുകൊണ്ട് അവൾക്ക് തോന്നിയതുപോലാണ് അവളുടെ ജീവിതം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് അതാണ്, പലപ്പോഴും നമ്മൾ ഭൗതിക വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകി അതിൻ്റെ പിന്നാലെ പോകുമ്പോൾ അവരാ പുതിയ ലിബറൽ ചിന്താഗതികളിലേക്കൊക്കെ നമ്മുടെ മക്കൾ ഇങ്ങനെ കയറി പോകും. കാരണം നമ്മൾ ദീന് പഠിപ്പിക്കേണ്ടത് ദീന് പഠിപ്പിച്ചിരിക്കണം, അത് പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ മക്കൾക്ക് അവിടെ മറ്റു പലതും കയറി വരും. അപ്പോൾ അത് അവരിലേക്ക് സ്വാധീനം ചെലുത്തി അവസാനം മറ്റ് മത അന്യമതസ്ഥൻ്റെ കൂടെ ഒളിച്ചോടി എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ലിബറലിസത്തിൻ്റെ കൂടെയായി മതനിശ്ചേരിയായി മാറുന്നതൊക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, അത് വരാതിരിക്കണമെങ്കിൽ കൃത്യമായി നമ്മൾ അള്ളാഹുവിനെ നമ്മുടെ മക്കൾക്ക് പറഞ്ഞ് പഠിപ്പിച്ച് കൊടുക്കണം. തൗഹീദ്,
അഖീദ നമ്മുടെ മക്കളുടെ വിശ്വാസം അടിയുറപ്പിച്ചാൽ മാത്രമേ ധാർമ്മിക ബോധമുള്ള രക്ഷിതാക്കളെ പരിപാലിക്കുന്ന അതല്ലെങ്കിൽ ഒരു ഉത്തമ സമുദായമായി നമ്മുടെ മക്കൾ വളർന്നു വരുള്ളൂ. അത് നമ്മളൊക്കെ മനസ്സിലാക്കുക. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നൊരു സമൂഹം നമുക്കറിയാം, ആ അത്രയേറെ നശിച്ചൊരു സമൂഹം ഉണ്ടായിരുന്നില്ല എന്ന് പറയാം. അത്രയേറെ എല്ലാവിധ തോന്നിയവാസങ്ങളും, സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞിനെ വരെ, പെൺകുഞ്ഞിനെ വരെ കുഴിച്ചു മൂടിയിരുന്ന, അതുപോലെ മരിച്ചാൽ പോലും എന്നെ മുന്തിരി വള്ളിയിലുള്ള ഒരു ചുവട്ടിൽ മറവ് ചെയ്യണം എന്ന് പറഞ്ഞിരുന്ന, മദ്യത്തിനത്രയേറെ ആസക്തരായ, തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ കലഹങ്ങളുണ്ടാക്കി യുദ്ധം ചെയ്തിരുന്നൊരു സമൂഹത്തെ ലോകത്തിന് ഏറ്റവും ഉത്തമമായൊരു സമൂഹമാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് അഹ്വാനെ പരിചയപ്പെടുത്തിയിട്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ നമ്മുടെ ഉമ്മ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, റസൂൽ ഞങ്ങളിലേക്ക് വന്നിട്ട് നിങ്ങൾ വ്യഭിചരിക്കരുത്, അല്ലെങ്കിൽ കള്ളുകുടിക്കരുത്, അങ്ങനെ തോന്നിവാസങ്ങൾ ചെയ്യരുത് എന്നായിരുന്നു പറഞ്ഞതെങ്കിൽ ഒരു മാറ്റം സാധ്യമാകുമായിരുന്നില്ല. മറിച്ച് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളിലേക്ക് വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞത് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുകയായിരുന്നു, തൗഹീദ് പഠിപ്പിക്കുകയായിരുന്നു. അങ്ങനെയാണ് ആ മാറ്റം ഉണ്ടാക്കിയത്. അതെ, നമ്മുടെ മക്കൾക്ക് ഉപരിപ്ലവമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചതുകൊണ്ട് കാര്യമില്ല, മറിച്ച് അഖീദ അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധം നമ്മുടെ മക്കളെ, നമ്മൾ എവിടെയായിരുന്നാലും അള്ളാഹു എന്നെ കാണുമെന്നൊരു ബോധം. അമർ അള്ളാഹുവിൻ്റെ ചരിത്രം നമുക്കറിയാലോ, അമർ അള്ളാഹു ഖലീഫയായിരിക്കുമ്പോൾ രാത്രി ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു ചരിത്രം. അപ്പോൾ ഒരു വീട്ടിൽ നിന്നുള്ള സംസാരം കേൾക്കുകയാണ്, ഉമ്മ മകളോട് പറയുകയാണ്, മോളെ പാല് കുറവാണ്, കുറച്ച് വെള്ളം കൂട്ടിക്കോ. അപ്പോൾ മോള് പറയുന്നുണ്ട്, ഉപ്പ ഉമ്മ ഖലീഫ ഉമറിൻ്റെ കൽപ്പനയില്ലേ, മായം ചേർക്കരുത്, അറിഞ്ഞാൽ പ്രശ്നമാകൂലേ എന്നൊക്കെ ചോദിക്കണ്ടാ മോള്. അപ്പോൾ പറയുന്നുണ്ട്, ഈ രാത്രിയിൽ എവിടെ നിന്നാ ഉമർ വരിക, ഉമർ എങ്ങനെ കാണാനാണ് മോളെ. അപ്പോൾ ആ മകള് പറയുന്നൊരു മറുപടിയുണ്ട്, ഉമ്മ ഉമർ കണ്ടില്ല എന്ന് വരും, പക്ഷേ ലോകങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബുൽ ആലമീൻ അള്ളാഹുവിൻ്റെ കണ്ണ് മറച്ചു വെക്കാൻ നമ്മൾക്ക് സാധിക്കുമോ എന്ന്. അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മൾ ആ ഒരു ബോധം നമ്മുടെ മക്കളിലുണ്ടാക്കിയാൽ മക്കൾ എവിടെ പോയാലും അവർ തിന്മയിലേക്കും പോകില്ല. മറ്റേ നമ്മുടെ മക്കൾ ഉമ്മയും ഉപ്പയൊന്നുമില്ല, ആരും കാണാനില്ല എന്ന് കാണുമ്പോൾ എല്ലാ തിന്മയിലേക്കും പോകുന്നുണ്ടെങ്കിൽ അതില്ലാതിരിക്കാൻ എൻ്റെ റബ്ബ് ഞാൻ എവിടെ പോയാലും എന്നെ കാണുമെന്നൊരു ബോധം നമ്മുടെ മക്കൾക്കുണ്ടായാൽ അവരൊരു തിന്മയിലേക്ക് പോകില്ല. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യുക, നമ്മുടെ മക്കൾക്ക് ഒന്നാമതായി അള്ളാഹുവിനെ പഠിപ്പിച്ചു കൊടുക്കുക. സലീന തുടശ്ശേരിയറ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, നമ്മൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ശരിയുത്തരാണ് അയച്ചത്. അതുപോലെ അബൂബക്കർ പെരുമ്പട്ട, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു എന്ന് പറഞ്ഞിട്ടുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. നമ്മൾ ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള സമയമായിട്ടുണ്ട്. അതിൻ്റെ ശരിയുത്തരം കൗസർ, ഹൗദുൽ കൗസർ, കൗസർ എന്നുള്ളതാണ് ശരിയുത്തരം. അത് സൂറത്തുൽ കൗസറിലാണ് പറയുന്ന, ആത്വൈനാകൽ കൗസർ, റസൂലേ റസൂലിന് കൊടുത്ത കുറേ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒരു അനുഗ്രഹം. അത് അല്ലാഹു തആല പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് പറയുകയാണ്. അതുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുക. ഈ ഹൗദുൽ കൗസർ നമ്മൾക്കൊക്കെ ലഭിക്കട്ടെ, അത് നമ്മളൊക്കെ പ്രാർത്ഥിക്കുക, പ്രയത്നിക്കുക, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു പാട്ടുകൂടെ കേട്ടാലോ, ഒരു കൊച്ചുമോളുടെ ഒരു വോയിസ് കൂടെ കേൾക്കാം.

മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും മകനും തമ്മിലുള്ളൊരു സംഭാഷണം. അള്ളാഹുവിൻ്റെ കൽപ്പന കിട്ടിയപ്പോൾ മോനോട് പോയിട്ട് സംസാരിക്കണം, മോനെ ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്, നിന്നെ അറക്കണമെന്ന്. എന്താ നിൻ്റെ അഭിപ്രായം? അപ്പോൾ ആ മകൻ കൊടുക്കുന്ന മറുപടിയും ഉപ്പ നൽകുന്ന ഉപദേശങ്ങളും സംസാരങ്ങളുമൊക്കെ ഒരു വരികളിലൂടെ നമ്മളിങ്ങനെ കേൾക്കുകയായിരുന്നു. നമ്മളിങ്ങനെ ചിന്തിച്ച് നോക്കുക, നമ്മുടെ മക്കളോട് നമ്മളിപ്പോൾ അറക്കാമെന്ന് പറയണ്ട, കൃത്യമായിരുന്നു ഖുർആൻ പഠിക്കാൻ വേണ്ടിയുള്ള സംരംഭത്തിലേക്ക് മോനെ നിന്നെ എസ്എസ്സി കഴിഞ്ഞാൽ നമുക്കൊന്ന് ആ ഒരു ലെവലിലേക്ക് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ, അതല്ലെങ്കിൽ കൃത്യമായ നമസ്കാരവും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മുടെ മക്കളുടെയൊക്കെ പ്രതികരണം എന്താണ് എന്താണ് എന്ന് നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ചാൽ മതി. ഇബ്രാഹിം നബി അലൈഹി നമ്മൾ അതുപോലെ തന്നെ നമ്മളെ മാനസികാവസ്ഥയും, നേരത്തെ നമ്മൾ പറഞ്ഞു മദ്രസയുടെ കാര്യം, പലപ്പോഴും രക്ഷിതാക്കൾക്ക് ഭൗതിക വിദ്യാഭ്യാസത്തിന് മുൻഗണന നൽകുമ്പോൾ മദ്രസയിൽ നിന്ന് ബാക്കോട്ട് പോകുന്ന അവസ്ഥ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ SSLC കഴിഞ്ഞാൽ ഫുൾ A+ കിട്ടി അല്ലെങ്കിൽ ഫുൾ മാർക്ക് കിട്ടിയൊരു മോനെ ഒരു ദീനി പഠിക്കാൻ വേണ്ടി പറഞ്ഞയക്കാൻ നമ്മുടെ രക്ഷിതാക്കൾ എത്രത്തോളം തയ്യാറാവുന്നുണ്ട്? അല്ലെങ്കിൽ +2 ഫുൾ മാർക്ക് കിട്ടി, അപ്പോൾ അവനെ ഒരു ദീന് പഠിക്കുന്ന സ്ഥാപനത്തിലേക്ക് പറഞ്ഞേക്കാൻ നമ്മുടെ രക്ഷിതാക്കൾക്ക് എത്രത്തോളം കഴിയുന്നുണ്ട് എന്നൊക്കെയുള്ള നമ്മളൊന്നിങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ മതി. അവിടെയാണ് ഇബ്രാഹിം നബിയുടെ ജീവിതം നമ്മൾക്ക് പാഠമാകുന്നത്, മാതൃകയാവുന്നത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെക്കുറിച്ച് പറഞ്ഞത് നമ്മൾക്ക് ആ ഇബ്രാഹിം നബിയുടെ മാതൃകയുണ്ട് എന്ന് പറഞ്ഞാൽ മില്ലത്ത് നമ്മൾ ആ ഇബ്രാഹിം നബിയുടെ മില്ലത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ അത് കുറച്ച് ത്യാഗം അതിന് നമ്മൾ സഹിക്കുക തന്നെ വേണം. നമ്മൾ തന്നെയാണ് നമ്മുടെ പാട്ട് നമുക്ക് മനസ്സിലാക്കാൻ. നല്ലൊരു പാട്ടായിരുന്നു മാഷാല്ലാ. ജാസ്മിൻ IK പുള്ളിപ്പാടം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും പാട്ട് നമ്മൾ കേട്ടു, നല്ലൊരു പാട്ടായിരുന്നു. വറക്കുള്ള ഇനി നമുക്ക് കുറേ കൂട്ടുകാരുടെ വോയിസുകൾ കേൾക്കാനുണ്ട്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ചോദ്യം നമ്മൾ ചോദിച്ചതിൻ്റെ ഉത്തരം പറഞ്ഞു. ശ്രോതാക്കൾക്ക് ഇനിയും ചോദ്യങ്ങൾ അയക്കാം, ഇനിയും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അയക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഒരു ചോദ്യം ചോദിക്കും. കുറഞ്ഞൊരു സമയം നമുക്ക് കാത്തിരിക്കാം. അതിനു മുമ്പ് അബ്ദുൽഹമീദ് CK, മാഷാ അല്ലാ, താങ്കൾ പറഞ്ഞ കാര്യം വളരെ ഗൗരവമുള്ള വിഷയമാണ്. എൻ്റെ മകൻ്റെ കല്യാണത്തിൻ്റെ വിഷയം വന്നപ്പോൾ ഞാൻ പലരുമായി ബന്ധപ്പെട്ടു, പക്ഷേ എല്ലാവർക്കും അഞ്ച് ആറ് ക്ലാസ് മാത്രം, ദുനിയാവിൻ്റേത് അട്ടിക്കട്ടിക്ക്. എന്ത് ഫലം? എത്തിയ പോലെ പണം ഉണ്ടാകും, അല്ലാതെ മറ്റൊന്നും ഇല്ല. നാളത്തെ പാരിസ്ഥിതിക ജീവിതത്തിന് ഒരു വിലയും ഇല്ല. ഇനിയും നാം ചിന്തിച്ചില്ലെങ്കിൽ അടുത്ത തലമുറയുടെ കാര്യം പോക്കാണ്. അതേ, നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയം തന്നെയാണ്. പലപ്പോഴും നമ്മളൊരു വിവാഹ കമ്പളത്തിലൊക്കെ പോകുമ്പോൾ കുറച്ച് മതവിദ്യാഭ്യാസമുള്ളൊരു പെൺകുട്ടിയെ നോക്കിയാൽ കിട്ടാനില്ല, അല്ലെങ്കിൽ ആൺകുട്ടിയെ നോക്കിയാൽ കിട്ടാനില്ലാത്ത അവസ്ഥയുണ്ട്. അതല്ലെങ്കിൽ ഭൗതികമായിട്ട് കുറേയേറെ ഡിഗ്രികളുണ്ടാകും, പക്ഷേ ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ഓർമ്മ വരിക, ഒരു കുട്ടി, ഒരു അത്യാവശ്യം നല്ല ഭൗതിക വിദ്യാഭ്യാസമുള്ള ഒരു മകൻ ഉപ്പ മരിച്ചപ്പോൾ ഇങ്ങനെ കരയാണ് പൊട്ടിപ്പൊട്ടി കരയുന്നുണ്ട് മകനെ. അപ്പോൾ അടുത്ത് വിളിച്ച് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഉപ്പ എനിക്കെല്ലാം ചെയ്തു തന്നിരുന്നു, ഈ ജോലിയാക്കി എനിക്ക് ഇത്ര ശമ്പളമുള്ള ജോലിയൊക്കെ വാങ്ങി തന്നു, പക്ഷേ എനിക്ക് ഉപ്പയ്ക്ക് വേണ്ടി നമസ്കരിക്കാൻ മയ്യത്ത് നിസ്കരിക്കുന്നതിൻ്റെ പ്രാർത്ഥന എനിക്കറിയൂല, എനിക്കെങ്ങനെ നമസ്കരിക്കേണ്ടതറിയില്ല എന്ന് പറയുന്നൊരു മകൻ. എന്താണ് സഹോദരന്മാരെ അവസ്ഥ? നമ്മുടെയൊക്കെ മക്കൾ നമ്മൾക്ക് വേണ്ടി നമസ്കരിക്കാൻ പ്രാർത്ഥന ചെല്ലാൻ നമ്മുടെ മക്കൾക്കറിയോ? നമ്മൾ പരിശോധിക്കണം. കാരണം നമ്മൾക്ക് വേണ്ടി നമ്മുടെ മക്കൾക്ക് ചെയ്യാൻ കഴിയുന്ന അതൊക്കെയുള്ള നമ്മുടെ കബറിന് മരണശേഷം നമ്മൾക്ക് വേണ്ടി ചെയ്യാൻ വരുന്ന ഇത്തരം കാര്യങ്ങൾ, അതല്ലെങ്കിൽ അവരുടെ കർമ്മങ്ങൾക്കൊക്കെ നമ്മൾക്കും പുണ്യമുണ്ടല്ലോ. നമ്മുടെ മക്കൾ എന്തൊക്കെ നന്മ ചെയ്യുന്നു അത് നമ്മൾ പഠിപ്പിച്ച് നമുക്ക് അതിനുള്ളൊരു പ്രതിഫലം അള്ളാഹു തആല നൽകുന്ന, നമ്മൾ കാരണം ഒരാൾക്കൊരു നന്മ കിട്ടുമ്പോൾ നമ്മുടെ മക്കളാണെങ്കിലും ആരായാലും, അപ്പോൾ ആ ഒരു ഇതിൽ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മൾക്ക് ഷംനാദ് ഖാൻ മാഷാല്ലാ സൂപ്പർ സോങ്, അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നമുക്ക് ഒരു പാട്ട് കൂടെ കേൾക്കാൻ തോന്നുന്നുണ്ട്.

0: മാഷാ അള്ളാ, മഹാനായ ഖലീഫ ഉമർ റളിയല്ലാഹുവിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടൊരു പാട്ടാണ് നമ്മൾ കേട്ടത്. നല്ല ഉഷാർ പാട്ടായിട്ടുണ്ട്. കുറഞ്ഞ ഭാഗം മാത്രമേ കുഞ്ഞുമോൾ പാടിയിട്ടുള്ളൂ, എങ്കിലും നല്ല പാട്ടായിട്ടുണ്ട്. നമുക്കറിയാം ആ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ആ സംഭവങ്ങളൊക്കെ, അദ്ദേഹത്തിൻ്റെ രാത്രി യാത്രയെക്കുറിച്ചൊക്കെ. ആ ഒരു പാട്ടാണ് നമ്മൾ കേട്ടത്. ഏതായാലും നമുക്ക് നല്ലൊരു പാട്ട് നമ്മൾ കേട്ടു. ഇനി നമുക്ക് പാഠക്കുറിപ്പിൻ്റെ സമയം ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ പാഠക്കുറിപ്പ് കേട്ടിട്ട് ഇൻഷാല്ലാ നമുക്ക് മറ്റു വിശേഷങ്ങളിലേക്കൊക്കെ വരാം.
1: അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വലാഖിബത്തുൽ മുത്തഖീൻ, വലാ ഉദ്വാന ഇല്ലാ അലൽ ളിമീൻ. പ്രിയം നിറഞ്ഞ കൂട്ടുകാരെ, വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, ഭക്ഷണവുമായി ബന്ധപ്പെട്ട മര്യാദകൾ പറയുന്നിടത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച വലിയൊരു മര്യാദയാണ്, നിങ്ങളിൽ ആരെങ്കിലും ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അവൻ്റെ വലത് കൈ കൊണ്ട് അവൻ ഭക്ഷണം കഴിക്കട്ടെ, ആരെങ്കിലും വല്ലതും കുടിക്കുകയാണെങ്കിൽ, പാനീയം വല്ലതും കുടിക്കുകയാണെങ്കിൽ അവൻ അവൻ്റെ വലത് കൈകൾ കൊണ്ട് കുടിക്കട്ടെ എന്നത്. ഇത് ഈ ഒരു പ്രവണത, ഇത് സത്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് നമുക്ക് ബോധ്യമുണ്ട്. നമ്മൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ മദ്രസയിൽ നിന്നോ ഒക്കെ നമ്മൾ മോറൽ ക്ലാസ്സുകളിൽ നിന്നൊക്കെ കേട്ട് പഠിച്ച കാര്യമാണ്. പക്ഷേ ഇത് നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് ചെയ്യാൻ സാധിക്കാറില്ല എന്നതൊരു സത്യമാണ് എന്നൊരു തോന്നലുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പിന്നെ വല്ലതും നമ്മൾ കുടിക്കുന്ന ഗ്ലാസ്സിലാകുമോ എന്നൊരു ധാരണയിൽ അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. അത് സൗകര്യം പരിഗണിച്ച് പല ആളുകളും ചെയ്യാനുള്ളൊരു കാരണം, മറ്റുള്ള ആളുകൾ ഞാൻ വലത് കൈകൾ കൊണ്ട് കുടിക്കുന്നത് കണ്ടാൽ അതൊരു മോശമായി പോകുമെന്നുള്ള ചിന്തകൾ കൊണ്ട് ഇടത് കൈ കൊണ്ട് കുടിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മൾ പരിഗണിക്കേണ്ട വിഷയമല്ല. നമ്മൾ ഈ വിഷയത്തിൽ കൺസിഡർ ചെയ്യേണ്ടത് നമ്മുടെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച മര്യാദയാണ്. നബി പഠിപ്പിച്ചത് വളരെ കൃത്യമാണല്ലോ. അതിന് നബി ഒരു കാരണം കൂടി പറഞ്ഞു, എന്നാണ്. ഷെയ്ത്വാനാണ് ഇടത് കൈകൾ കൊണ്ട് എന്താണ് തിന്നുകയും കുടിക്കുകയൊക്കെ ചെയ്യുക എന്ന് പറയുകയാണ്. അതുകൊണ്ട് നിങ്ങളില്ലാത്ത കുലു ബിശിമാൽ, ഇടത് കൈകൾ കൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കരുത്, കുടിക്കരുത്, നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കാണ്. അതുകൊണ്ട് ഈ ഒരു മര്യാദ നമ്മൾ കീപ്പ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ എന്തെന്നെ ആയിക്കോട്ടെ, എന്ത് ഘടകമായാലും നമ്മൾ ഈ വലത് കൈ കൊണ്ട് കുടിക്കുക എന്ന നബിയുടെ മര്യാദ, അത് ഭക്ഷണം കഴിക്കുമ്പോഴുള്ള ഒരു സാമാന്യ മര്യാദയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയും അത് പ്രാക്ടിക്കലാക്കാൻ ശ്രമിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തുക എന്നതാണ് ഈ ഒരു സാഹചര്യത്തിൽ പറയാനുള്ളത്. ഇതിൻ്റെ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തി നബിൻ്റെ അടുക്കിലേക്ക് വന്നു. റസൂലുള്ളാഹി അടുക്കലേക്ക് വന്ന് ഭക്ഷണമൊക്കെ അയാളെ ഇടത് കൈകൾ കൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത് നബി കണ്ടത്. നബി പറഞ്ഞു, നിൻ്റെ വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന അയാളോട് പറഞ്ഞപ്പോൾ അയാളെന്താ പറഞ്ഞറിയോ, ലാസ്റ്റ് എത്തി എനിക്ക് കഴിയൂലെന്ന് അയാൾ പറഞ്ഞത് ഒറ്റടിക്ക്. ഞാൻ ഇടത് കൈ കൊണ്ടേ കുടിക്കുള്ളൂ, വലത് കൈ കൊണ്ട് കുടിക്കൂലാന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ലസ്ത തഅത എന്ന് പ്രാർത്ഥിച്ചു എന്നാണ്. നിനക്ക് ഇനി ഒരിക്കലും വലത് കൈ കൊണ്ട് കുടിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകട്ടെ എന്നാണ്. മാ മനഅഹു ഇല്ലൽ കിബ്ർ, അയാളെ അഹങ്കാരാണത് അതിനയാളെ നയിച്ചത് എന്നതാണ് പറയുന്നത്. ഫമാ റഫഅഹ ഇലാ ഫീഹി, പിന്നെ അയാളെ വലത് കൈ പിന്നെ വായയിലേക്ക് വെച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു സംഭവം ഹദീസിൽ വന്നതായി കാണാൻ സാധിക്കും. അപ്പോൾ ഇത് ഒരു അഹങ്കാരത്തിൻ്റെ പുറത്തോ എന്ത് ഘടകം നമ്മളെ പ്രേരിപ്പിച്ചാലും നമ്മൾ ചെയ്യാതിരിക്കുന്നൊരു അവസ്ഥയിലേക്ക് നമ്മൾ ഉയരണം. നമ്മൾ പ്രവാചകൻ്റെ ഹദീസിൽ വന്ന ഒരു മര്യാദ, ഒരു സാമാന്യ മര്യാദ എന്ന നിലക്ക് ഇതിനെ കീപ്പ് ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെ ആ നിലക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ഒരുപാട് ഖൈറുകൾ നമുക്ക് ലഭിക്കുന്ന, നബി അനുസരിച്ചു എന്ന് പറയുന്ന വിധത്തിലേക്ക് നമ്മൾ ആയി മാറണം എന്നുള്ളതാണ് ഇത് പറയുമ്പോൾ ഓർമ്മപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെയുള്ള നല്ല കൂട്ടുകാരിൽ, വിദ്യാർത്ഥികളിൽ നമ്മെ അവരെ ഉൾപ്പെടുത്തിയെങ്കിലേക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാല്ലാ, നമ്മൾ ഭക്ഷണ മര്യാദകളാണ് നമ്മളിപ്പോൾ കേട്ടത്. പലപ്പോഴും നമ്മൾക്കൊക്കെ ഉള്ളൊരു സ്വഭാവമുണ്ട്, വലത് കൈ കൊണ്ട് ഭക്ഷണമൊക്കെ കഴിക്കും, പക്ഷേ വെള്ളം കുടിക്കാൻ ഇടത് കൈ ഉപയോഗിക്കുന്ന ആളുകൾ പല സദസ്സുകളിലും പോയാൽ വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകൾക്കൊക്കെ തന്നെ സദസ്സുകളിൽ നിന്ന് വലത് കൈ കൊണ്ട് വെള്ളം കുടിക്കാനൊരു മടിയാണ്. പക്ഷേ എത്ര ഗൗരവത്തിലാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചതെന്ന് അറിയോ? കാരണം അത് ഷെയ്ത്താൻ്റെ പണിയാണെന്ന് പറഞ്ഞത്. ഭക്ഷണം കഴിക്കുന്നത് പ്ലേറ്റിൽ കറിയാവുന്നുണ്ട്, ചോറാവുന്നുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ പ്ലേറ്റിൻ്റെ ഉള്ളിലാണെന്നൊക്കെ. പക്ഷേ പുറത്ത് ഗ്ലാസിൻ്റെ പുറത്ത് കുറച്ച്, ഇപ്പോൾ പലപ്പോഴും ഡിസ്പോസൽ ഗ്ലാസ്സാണ് ഉണ്ടാവുക, അതിൻ്റെ പുറത്ത് കുറച്ച് കറിയായാൽ അല്ലെങ്കിൽ ഒന്നായാലും എന്താ പ്രശ്നം? ഒരു പ്രശ്നവും നമ്മൾ കാണേണ്ടതില്ല. അത് കാരണം നമുക്ക് അതിൻ്റെ ആ ജനങ്ങളെന്ത് വിചാരിക്കും എന്നതിനപ്പുറം പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല നമ്മളെ പഠിപ്പിച്ച കുറേ മര്യാദകളുണ്ട്. അത് വിശദീകരിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച കുറേ കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് വലത് കൈകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കണം, വലത് കൈകൊണ്ട് നമ്മൾ കുടിക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ അത് റസൂൽ പഠിപ്പിച്ചതാണെങ്കിൽ അവിടെ നമ്മൾക്ക് ഒരു ചമ്മലും ഒരു നാണക്കേടും വിചാരിക്കേണ്ടതില്ല. കാരണം അത് എൻ്റെ റബ്ബ് എനിക്ക് നൽകിയ മാർഗനിർദ്ദേശത്തിൽപ്പെട്ടതാണ്. എൻ്റെ റസൂലിലൂടെ അള്ളാഹു തആല എനിക്ക് നൽകിയ ഒരു മാർഗനിർദ്ദേശമാണത്. ഇത് ജനത്തിനോട് പറയാൻ നമുക്കൊരു മടിയും വേണ്ടതില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ മെഹനാസ് ഗഫൂർ പാലത്തിങ്ങൽ, ആയിഷ അങ്ങാടിപ്പുറം, രണ്ടാളും സലാം പറഞ്ഞ് നമ്മുടെ കൂടെ കൂടിയിട്ടുണ്ട്. ഇന്ന് എന്ത് പറ്റി കുറച്ച് വൈകി പോയാലെത്താൻ, നമ്മുടെ ശ്രോതാക്കൾ പലരും യാത്രയിലും മറ്റൊക്കെ ആയിരിക്കും. ഏതായാലും ഇവർ രണ്ടാളും കുറച്ച് വൈകിപ്പോയി, എന്തോ പരിപാടിയിലായി പോയത്. മാഷാല്ലാ, നല്ല പാട്ട് മോൾഡെ എന്ന് പറഞ്ഞത് ജിസ്ന എ ജാസിൻ എ, അതല്ലെങ്കിൽ ജാസിന എന്നാണോ, സ്പേസ് ഇട്ടിട്ടാണുള്ളത്. ഏതായാലും ജാസിൻ ആണെന്ന് തോന്നുന്നു, അതല്ലെങ്കിൽ ജാസിൻ ആയിരിക്കാം. ഏതായാലും മാഷാല്ലാ നല്ല പാട്ടായിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞു കുഞ്ഞുങ്ങളുടെ പാട്ടിനെ കുറിച്ച് പറഞ്ഞു, നമുക്കൊരു പാട്ടുകൂടെ കേൾക്കാനുള്ള സമയമുണ്ട്. രണ്ടോ പാട്ടുകൂടെ പോകും, നമുക്കൊരു പാട്ടുകൂടെ കേൾക്കാം. ഒരു വോയിസ് കൂടെ വന്നിട്ടുണ്ട്.
2: ركت عيناي شوقا

0: മഷാല്ലാ, ബറക്കല്ലാഹു ഫീക്. നല്ല ടോപ്പ് ഒരു അറബിക് സോങ് കൂടെ നമ്മളിപ്പോൾ കേട്ടു. ഏതായാലും നല്ല പാട്ടായിരുന്നു. നമുക്കൊരു വോയിസ് കൂടെ വന്നിട്ടുണ്ട്, അതുകൂടെ കേട്ടിട്ട് നമുക്ക് മറ്റു വിശേഷങ്ങളിലേക്ക് വരാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രശസ്ത കവി ഒ എം കരുവാരക്കുണ്ടിന്റെ ഉഹുദ് പടപ്പാട്ടിൽ നിന്നും ഏതാനും ചില വരികൾ ഇഷൽ മെഹ്ഫിൽ. വീരക്കരു ഹംസപ്പെട്ട് കുടിസി.

0: കലവണ്ണം വിരുതോടെ കല്ലർ ചെല്ലട പടങ്കമി പിടുകിടും കിസൗഹദ. അസ്സലാമു അലൈക്കും.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാ, നല്ല സൂപ്പർ സോങ്. ഒരു മാപ്പിളപ്പാട്ടാണ്, ഉഹദ് യുദ്ധവുമൊക്കെ ബന്ധപ്പെട്ടുള്ള നല്ലൊരു സോങ്ങാണ് നമ്മൾ കേട്ടത്. അബൂബക്കർ പെരുമ്പട്ട നേരത്തെ പാട്ടിനെ കുറിച്ച് മാഷാ അല്ലാ നല്ല പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നല്ല ഒരു പാട്ടാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. എന്താ പറയുക, ഉഹദ് യുദ്ധത്തിൻ്റെ ആ ഒരു രംഗങ്ങൾ നമ്മുടെ ജീവിതം ഇങ്ങനെ കാണുമ്പോലെ തോന്നും. കാരണം ആ മോൾ പാടിയതും ഇങ്ങനെ ആ പോരാട്ടം പോലെയാണ് പാട്ടും വന്നത്. മാഷാ അല്ലാ, ഏതായാലും നല്ല പാട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉഹദ് നമ്മൾക്ക് കുറേ പാഠങ്ങൾ നൽകുന്നൊരു യുദ്ധമാണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് കുറേയേറെ നിർദ്ദേശങ്ങൾ നൽകുന്നു. ഉഹദ് മലയുടെ മുകളിലേക്ക് കുറച്ച് സഹാബികളെ പറഞ്ഞയക്കുകയും അമ്പയത്തിൽ വിദഗ്ധരായ ആളുകളെ, എന്നിട്ട് അവിടുന്ന് പറയുന്നുണ്ട് റസൂൽ, നിങ്ങൾ ഞങ്ങൾക്കിവിടെ എന്ത് സംഭവിച്ചാലും ഞാൻ തിരിച്ച് വിളിക്കാതെ നിങ്ങളൊരാളും കൂടെ തിരിച്ചിറങ്ങരുത് എന്ന്. എന്നാൽ യുദ്ധം കൊടുമ്പിരി കൊണ്ട് ശത്രുക്കൾക്ക് പരാജയമുണ്ടായവർ പിന്തിരിഞ്ഞോടുന്നത് കണ്ടപ്പോൾ ഉഹദ് മലയുടെ മുകളിലുണ്ടായിരുന്ന കുറച്ച് ആളുകൾ താഴേക്കിറങ്ങി വരുന്നുണ്ട്. അത് മനസ്സിലാക്കിയ ഖാലിദ് ബിൻ വലീദ് ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. പിന്നീടാണ് ഖാലിദ് ബിൻ വലീദ് ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് വരുന്നത്. റളിയല്ലാഹു അൻഹു അദ്ദേഹം പിറകിലൂടെ വന്ന് അവിടെ ബാക്കി അവശേഷിച്ച ആളുകളെ കൈകാര്യം ചെയ്യുക, അവരെ കൊന്നുകൊണ്ട് പിറകിലൂടെ മുസ്ലിങ്ങളെ ആക്രമിക്കുകയും റസൂലിന് വരെ പരിക്കേൽക്കുകയും റസൂലിൻ്റെ മുൻപല്ല് പൊട്ടിപ്പോവുകയൊക്കെ ചെയ്തു. അത് നമ്മൾക്ക് നൽകുന്ന, വിശ്വാസികൾക്ക് നൽകുന്ന കുറേയേറെ പാഠങ്ങളുണ്ട്. നേതൃത്വത്തിന് അനുസരിക്കുക എന്നുള്ളത് നമ്മളോട് റസൂൽ പറഞ്ഞല്ലോ, കറുത്ത അടിമയായ ഒരു ഹബിഷിയാണ്, നീഗ്രോയാണ് നിങ്ങൾക്ക് നേതൃത്വത്തിൽ ഏൽപ്പിക്കപ്പെടുന്നതെങ്കിൽ നിങ്ങൾ അവനെ അനുസരിക്കണം. അസമത്ത അനുസരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന്. അത് വളരെ അർത്ഥവത്തമായ ഒരു സംഭവം, ഒരു പാഠം നൽകുന്നൊരു യുദ്ധം കൂടെയായിരുന്നു. കുറേയേറെ നാശനഷ്ടങ്ങൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തും വിശ്വാസികളുടെ ഭാഗത്തുനിന്നുണ്ടായി. അവർ പരീക്ഷിക്കപ്പെടുകയായിരുന്നു വിശ്വാസികൾ. അപ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കുക, നമ്മൾ ഒരാളിലേക്ക് ഒരു നേതൃത്വം ഏൽപ്പിക്കപ്പെട്ടാൽ പിന്നെ അവർ പറയുന്നത് നമ്മൾ അനുസരിക്കണം. അള്ളാഹുവിനും റസൂലിനും എതിർ കൽപ്പിക്കത്തിടത്തോളം കാലം അവർ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുസരിച്ചേ മതിയാകൂ എന്നുള്ളത് തന്നെയാണ്. ഏതായാലും നമുക്കൊരു പാട്ടൂടെ കേൾക്കാനുള്ള സമയമുണ്ട്. ഇൻഷാ അള്ളാ നമുക്കൊരു പാട്ടൂടെ കേൾക്കാം.
2: അസ്സലാമു അലൈക്കും.

അവസാനിക്കാൻ പോവാണ്. അവസാനമായി രണ്ട് ഇതുകൂടെ നമുക്ക് വന്നിട്ടുണ്ട്, ഫീഡ്ബാക്ക് കൂടെ അതുകൂടെ വായിച്ചുകൊണ്ട് നമുക്ക് പിരിയാം ഇൻഷാല്ല. മാഷാല്ല, നല്ല നല്ല പാട്ടുകൾ കേൾക്കാൻ സാധിച്ചു. അള്ളാഹുവിന് കേൾക്കാൻ അനുഗ്രഹിച്ച അള്ളാഹുവിന് സർവസ്തുതിയും എന്ന് പറഞ്ഞിട്ടുണ്ട് അബൂബക്കർ പെരുമ്പട്ട. അതുപോലെ ജംഷിന വി കെ മേപ്പാടി എന്ന് അവസാനത്തിൽ നമ്മുടെ ഫീഡ്ബാക്കിൽ വന്നിട്ടുള്ളത്, മാഷാല്ല പാട്ട് കലക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. ഇൻഷാല്ല അടുത്ത ലൈവിൽ നമുക്ക് കാണാം, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഞാൻ സൈനുൽ ആബിദ്, അടുത്ത ലൈവിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: നമ്മൾ പിന്നെ ഇപ്പോൾ കുറേ നേരമായി നമ്മളിങ്ങനെ ചർച്ച ചെയ്യുന്നത് ആൾക്കാർക്കൊരു പാട്ട് കേൾക്കാനുള്ള ഒരു പിന്നെ ആ ഒരു നല്ലൊരു പിന്നെ സ്വരത്തിലൂടെ നമ്മളൊന്ന് പോയി കഴിഞ്ഞാൽ നമുക്കും അതുപോലെ പിന്നെ കേൾക്കുന്ന പ്രേക്ഷകർക്കും നല്ലൊരു ആസ്വാദനം.
1: അപ്പോൾ ഇതിന്റെ ആഡിൽ പറയുന്നത് പോലെ കാതടിപ്പിക്കുന്ന
0: ഇമ്പമാർന്ന അതൊക്കെ നമുക്ക് പറയാം, പക്ഷേ മ്യൂസിക് ഇല്ലാതിരിക്കുമ്പോഴാണല്ലോ അതിന്റെ ഒരു പ്രൗഢി എന്ന് പറയുന്നത്. ഏതായാലും നമുക്ക് സ്വരത്തിലേക്ക് പ്രവേശിക്കാം. ഇഹലോകവാസം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് പാടിയിട്ടുള്ളത് സാജിദ് പുതുനഗരമാണ്. നല്ല മനോഹരമായ ഗാനം നമുക്ക് കേൾക്കാം.

0: മാഷല്ല, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഇമ്പമാറുന്ന ഗാനം എന്നുള്ളത് വല്ലാത്തൊരു പിന്നെ മനസ്സിനെ ഫീൽ ചെയ്യിപ്പിക്കുന്ന ഒരു ഗാനമാണ് സാജിദ് പുതുനഗരം ഇവിടെ ആലപിച്ചിട്ടുള്ളത്.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, റിയാലിറ്റി ടു റിയാലിറ്റി, റിയാലിറ്റി ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com, ഫോൺ 9020840840, www.peaceradio.com.
2: പീസ് റേഡിയോ ശ്രോതാക്കളിനി കേൾക്കുന്നത് ഓർമ്മ, കെ എം മൗലവി ചരിത്ര പുസ്തകം. ധീരതയും മനോവീര്യവും കാത്തുസൂക്ഷിച്ച പണ്ഡിതൻ ശിഷ്യൻ എം കുഞ്ഞോയ് വൈദ്യർ കെ എം മൗലവിയെക്കുറിച്ച് എഴുതിയ ഓർമ്മ വരികളിലൂടെ. അവതരണം നസ്രുല്ല സ്വലാഹി, കൂടെ ഷിഹാജുദ്ദീൻ എടത്തനാട്ടുകര.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ഓർമ്മ പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡ് ഇൻഷാല്ലാ ആരംഭിക്കുകയാണ്. കെ എം മൗലവിയുടെ ജീവിത ചരിത്രത്തിലൂടെയാണ് ഓർമ്മയുടെ പ്രോഗ്രാമുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മൗലവിയുടെ അപാരമായ അറിവുകളും പ്രസംഗ വൈഭവങ്ങളും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മതപരവും സാമൂഹികവുമായ സമുദായത്തിലെ ഇടപെടലുകളുമൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടതാണ്. അദ്ദേഹത്തോടൊപ്പം ജീവിക്കുകയും സഞ്ചരിക്കുകയും അദ്ദേഹത്തിൻ്റെ കീഴിൽ ശിഷ്യന്മാരായി പഠിക്കുകയും അദ്ദേഹത്തോടൊപ്പം സേവനമനുഷ്ഠിക്കുകയും ചെയ്തിരുന്ന ആളുകളൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് നല്ലത് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്രകാരം തന്നെ അദ്ദേഹത്തിൻ്റെ സംഘടനകളിലുള്ള ഇടപെടലുകളും സ്ഥാപനങ്ങളുടെയും സാമുദായിക ഉന്നമനത്തിനു വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ മറ്റു പ്രവർത്തനങ്ങളുടെയും ഒക്കെ ചരിത്രം ഇനിയും നമുക്ക് കേൾക്കേണ്ടതുണ്ട്. ഒരു പുരുഷായുസ് മൊത്തം സമുദായത്തിനു വേണ്ടി സേവനമനുഷ്ഠിച്ച, തൻ്റെ ജീവിതം മൊത്തം ഒരു സമുദായത്തിനു വേണ്ടി ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി മുസ്ലിങ്ങൾക്ക് വേണ്ടി ത്യജിച്ച മഹാത്യാഗിയായിരുന്ന കെ എം മൗലവിയുടെ ജീവിതത്തിലേക്ക് ഇൻഷാല്ലാ വെളിച്ചം വീശുന്ന മറ്റു ചരിത്ര വിശകലനങ്ങൾ നമുക്ക് വീണ്ടും കേൾക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ എം കുഞ്ഞോയി വൈദ്യർ അദ്ദേഹത്തെക്കുറിച്ച് ഓർത്തെടുക്കുന്നത് വീണ്ടും അല്പം കൂടി നമുക്ക് കേൾക്കേണ്ടതുണ്ട്.
4: ആദ്യം തൊട്ടിന്നു വരെയുള്ള കേന്ദ്രബിന്ദുവായിരുന്ന ആ മഹാവ്യക്തിയുമായി പലപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കാനുള്ള ഭാഗ്യം പലർക്കുമെന്ന പോലെ എനിക്കും സിദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തെ അടുത്തറിയാനും പഠിക്കുവാനുമുള്ള സൗകര്യമുണ്ടായിട്ടുണ്ട്. പഴയകാലത്തെ ധീരതയും മനോവീര്യവും വാർദ്ധക്യകാലത്തും ഒട്ടും മാറ്റുകുറയാതെ അദ്ദേഹത്തിൽ അവശേഷിച്ചിരുന്നുവെന്നാണ് അനുഭവത്തിൽ നിന്ന് ഞാൻ ഗ്രഹിച്ചിട്ടുള്ളത്. ഒരു ഉദാഹരണം പറയാം. കുറച്ചു കാലം മുമ്പ് അൽമനാറിൽ ജനാബ് സി എൻ അഹമ്മദ് മൗലവി അബദ്ധജഠിലമായ ഒരു ലേഖനം എഴുതിയിരുന്നു. ഇതിലെ അബദ്ധങ്ങളെ ചൂണ്ടിക്കാണിക്കുവാനും തദ്വിഷയകമായ യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളെ ഗ്രഹിപ്പിക്കുവാനും വേണ്ടി പേന ചലിപ്പിക്കുന്നതിനുള്ള നെഞ്ചുക്കെന്നു തന്നെ പറയട്ടെ, മറ്റു നമ്മുടെ മൗലവിമാർക്കാർക്കും ഉണ്ടായതായി കണ്ടില്ല. അന്ന് രോഗശയ്യയിലായിരുന്ന പരേതൻ്റെ രോഗശമനം വരെ കാത്തിരിക്കേണ്ടി വന്നു അതിനൊരു ഖണ്ഡനം കാണുവാൻ. അദ്ദേഹത്തിൻ്റെ ലേഖനം അൽമനാറിൽ തന്നെ പ്രസിദ്ധീകൃതമാവുകയും ജനാബ് സി എൻ മൗലവി സാഹിബിന് പത്രാധിപ സമിതിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരികയും ചെയ്തു. ഖുർആനിലും ഹദീസിലും ഫിക്കഹിലും പരേതനുണ്ടായിരുന്ന അപാരമായ പാണ്ഡിത്യത്തെക്കുറിച്ച് ഏവരും സമ്മതിച്ചിട്ടുള്ളതാണ്. ഫിക്കഹിൻ്റെ അടിസ്ഥാനത്തിൽ പുലർത്തിപ്പോരുന്ന ഏതെങ്കിലും അഭിപ്രായത്തിനെതിരിൽ ആ വിഷയകമായി വന്നിട്ടുള്ള സ്വഹീഹായ ഹദീസുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ആ ഹദീസുകളെ അപ്പടി സ്വീകരിക്കുകയും ഫിക്കഹി നിഗമനങ്ങളെ അപ്പടി തള്ളിക്കളയുകയും ചെയ്യുവാനുള്ള സന്മനസ്സായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഇത്തരുണത്തിൽ ഞാനിത് പറയുന്നത് സ്വന്തം നിഗമനങ്ങളുടെ ന്യായീകരണത്തിന് ഹദീസുകളെ വളച്ചൊടിക്കുകയോ തീരെ നിരാകരിക്കുകയോ ചെയ്യുന്ന അപലപനീയമായ ഒരു പ്രവണത മറ്റു ചില പണ്ഡിതന്മാരിൽ കണ്ടുവരുന്നുവെന്ന വേദനാജനകമായ പരമാർത്ഥം മനസ്സിൽ വച്ചുകൊണ്ടാണ്. പരേതൻ്റെ ത്യാഗസേവനങ്ങളുടെ പ്രത്യക്ഷ ഫലങ്ങളും വമ്പിച്ച നേട്ടങ്ങളുമായി അവശേഷിക്കുന്ന സംഘടനകളും സ്ഥാപനങ്ങളും സമുദായത്തിൻ്റെ അഭിമാന സ്തംഭങ്ങളായി നിലകൊള്ളുന്നു. കേരള ജംഇയ്യത്തുൽ ഉലമ, കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്നീ സംഘടനകളും തിരൂരങ്ങാടി യത്തീംഖാന, ഓറിയൻ്റൽ ഹൈസ്കൂൾ എന്നീ സ്ഥാപനങ്ങളും ഇവയിൽ മുൻപന്തിയിൽ നിൽക്കുന്നു. കേരള മുസ്ലിങ്ങളുടെ ദീനി ഉയർത്തെഴുന്നേൽപ്പിനുവേണ്ടി ജീവിതം മുഴുവനും അർപ്പിച്ച ആ മഹാനെ ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആ നഷ്ടം നികത്താൻ കഴിയാത്തതുമാണ്. ഭൗതികത്വത്തിൻ്റെ പിടിയിലേക്ക് മുസ്ലിങ്ങളെ അനുദിനം വലിച്ചിഴയ്ക്കുന്നവരുടെ കുതന്ത്രങ്ങളെക്കുറിച്ച് നാം അബോധവാന്മാരാവാതെ ഉണർന്നു പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു.
3: മാഷാല്ലാ, കെ എം മൗലവി എന്ന ധീരനും അതോടൊപ്പം നികത്തപ്പെടാൻ കഴിയാത്ത രൂപത്തിൽ മുസ്ലിങ്ങൾക്ക് സംഭവിച്ച ഒരു നഷ്ടവുമാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ എം കുഞ്ഞോയി വൈദ്യർ ഓർത്തെടുക്കുകയാണ്. മുസ്ലിം സമുദായത്തിന് മാത്രമല്ല, ലോകത്തിന് തന്നെ എന്ത് നഷ്ടം സംഭവിച്ചാലും അത് എന്നും നഷ്ടമായി തന്നെ ബാക്കിയാകും. ചിലരുടെ വിടവുകൾ അങ്ങനെ തന്നെ നികത്തപ്പെടാതെ ബാക്കിയാവുകയും ചെയ്യുന്നു എന്നുള്ളത് ഇന്ന് കേരള മുസ്ലിങ്ങളുടെ മതപരമായ കാഴ്ചപ്പാടുകളിലെ വലിയ വിടവായി അവശേഷിക്കുന്നതായി പലപ്പോഴും ബോധ്യപ്പെടാറുണ്ട്. അത്തരം ഒരു വിടവാണ് കെ എം മൗലവി എന്ന മഹാത്യാഗിയുടെ വിടവ്. ഇനിയും ഒരുപാട് പണ്ഡിതന്മാർ കേരളത്തിലെന്നല്ല ലോകത്ത് ഉടലെടുക്കേണ്ടതുണ്ട്. ഫിഖ്ഹിലും വിശ്വാസകാര്യങ്ങളിലും ഹദീസുകളിലും എന്നുവേണ്ട ഭൗതികമായിരിക്കുന്ന ഒട്ടുമിക്ക വിഷയങ്ങളിലും മൗലവിയുടെ വിജ്ഞാനവും അറിവും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അത് പ്രകടിപ്പിക്കാനുള്ള കഴിവുകളൊക്കെയും ലോകം അറിയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കേരള മുസ്ലിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാ, കെ എം മൗലവിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും അല്ലാത്തവരും ഒരു വേള അദ്ദേഹത്തിൻ്റെ ശത്രുക്കളായിരുന്നവർ പോലും അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകളിലൂടെ ഓർമ്മകളിലൂടെ ഇൻഷാ അല്ലാ ഇനിയും നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. നാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ അല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഓർമ്മ, കെ എം മൗലവി ചരിത്ര പുസ്തകം, ശിഷ്യൻ എം കുഞ്ഞോയി വൈദ്യർ കെ എം മൗലവിയെക്കുറിച്ച് എഴുതിയ ഓർമ്മ വരികളിലൂടെ ധീരതയും മനോവീര്യവും കാത്തുസൂക്ഷിച്ച പണ്ഡിതൻ. അവതരിപ്പിച്ചത് നസ്രുല്ലാ സ്വലാഹി, കൂടെ ഷിഹാജുദ്ദീൻ എടത്തനാട്ടുകര.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപ്പദം വാരിക, വരി ചേരുക, വായിക്കുക.

0: കഥ പറയണേ. ഞാൻ കഥ സംഭവിച്ചതല്ലാന്ന് ആദ്യം ഉറപ്പിച്ച് പറയണം. ഒരു ഉമ്മ മകനെ വളരെ പ്രയാസപ്പെട്ട് വളർത്തുന്നു. നമ്മുടെയൊക്കെ സമൂഹത്തിൽ സംഭവിക്കുന്നതിൻ്റെ ഒരു ചെറിയ സാമ്പിളാണ്. അതിൻ്റെ അവസാനത്തിൽ മാത്രമേ കഥയുടെ ഒരു ട്വിസ്റ്റുള്ളൂ. വളരെ പ്രയാസപ്പെട്ട് മോനെ വളർത്തി, ഒരു വിഷമം അറിയിച്ചില്ല. അവൻ വളർന്നു, അവൻ വലുതായി. പഠിക്കുന്ന സമയത്ത് ഉമ്മ അവൻ്റെ കൂടെ പഠിക്കാനും വായിക്കാനുമൊക്കെ ഇരുന്നു കൊടുത്തു. ഉമ്മാക്കങ്ങനെ എഴുതാനും വായിക്കാനും പഠിക്കാനൊന്നും അറിയില്ല. പക്ഷേ മോൻ വായിക്കുന്ന സമയം ഉമ്മ ശരിക്കും അവൻ്റെ കൂടെ ഇരിക്കും, നന്നായി ഫോളോ അപ്പ് ചെയ്തു. അവൻ്റെ ഉപ്പയുടെ സ്വപ്നം അവനൊരു ഡോക്ടറാവണം എന്നുള്ളതാണ്. ആ സ്വപ്നത്തിലേക്കുള്ള യാത്രയിൽ പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും സഹിച്ചും ക്ഷമിച്ചുമൊക്കെ ഒരുപാട് ഒരുപാട് അവനെയുമായി പോയി. അവന് വിവാഹപ്രായമെത്തിയപ്പോൾ ഉമ്മ അവനെ നല്ലൊരു അനാഥയായ പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചു. ഒരു അനാഥത്വത്തിൻ്റെ വേദന അറിഞ്ഞ ഒരു സ്ത്രീ എന്ന നിലക്ക് ഒരു പെൺകുട്ടിക്ക് സംരക്ഷണം കൊടുക്കാം എന്ന് വിചാരിച്ചു. പക്ഷേ ആ കുട്ടി അവൾ അനുഭവിക്കാത്ത സൗകര്യത്തിലേക്കും ആശ്വാസത്തിലേക്കുമൊക്കെ എത്തിയപ്പോൾ ഈ ഒരു സ്ത്രീ അവർക്കൊരു തടസ്സമാണ് എന്നാണ് ചിന്തിച്ച്. അത് ഈ ഉമ്മാക്ക് മനസ്സിലായപ്പോൾ ഉമ്മ മകൻ വെച്ച പുതിയ വീട്ടിൽ നിന്ന് പിന്നെ അവരുടെ ഉപ്പുണ്ടാക്കിയ പഴയ കൂരയിലേക്ക് തന്നെ താമസം മാറി, വീട് മാറി താമസിച്ചു. അപ്പം ഞാൻ ഈ പറഞ്ഞു പോണ വഴികളിലൊക്കെ ചില കഥാപാത്രങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിലൊരു പക്ഷേ വരുന്നുണ്ടാവും. ഒരു വീടിൻ്റെ മൂലയിൽ തനിച്ചായി പോകുന്ന ചില പ്രായം ചെന്നവരുണ്ട്. പ്രത്യേകിച്ച് രണ്ടിലൊരാൾ മരണപ്പെടുമ്പോൾ, ഒന്നുകിൽ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ മരണപ്പെടുമ്പോൾ, ലോകത്തവർക്ക് എന്തെല്ലാം നമ്മൾ ഒരുക്കി കൊടുത്താലും ആ ഭർത്താവില്ല എന്നത് ഭാര്യ ഇല്ല എന്നത് ഇത്രയും പ്രായക്കായിട്ട് ഇനിയിപ്പോൾ അവർക്കതൊക്കെ ഒരു പ്രശ്നമാകുമെന്നൊക്കെ ചിന്തിക്കും. അങ്ങനെ ഒരു ഉപ്പയും ഉമ്മയൊക്കെ രണ്ടിലൊരാൾ മരണപ്പെട്ടാൽ രണ്ടിലൊരാൾക്ക് ഒരു പുതിയ ഇണയെ വേണോ തുണയെ വേണോ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ചിന്തിക്കാൻ പോലും ഭാഗ്യം കിട്ടാത്ത ആയിരക്കണക്കിന് മണ്ടന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്തായാലും ഈ സ്ത്രീ, കഥയിലെ സ്ത്രീ അങ്ങനെ തന്നെ പറയണം, നമ്മൾ ചില അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുന്നതുകൊണ്ടാണ് ഞാനിത് കഥയാണ് എന്ന് തീർത്തു പറയുന്നത്. പിന്നെ കഥയിലെ സ്ത്രീ എന്ത് ചെയ്യുന്നു, അവരുടെ പഴയ കൂരയിലേക്ക് മാറുന്നു. അപ്പോഴാണ് അവരറിയണത് മോനൊരു കുഞ്ഞുണ്ടായിട്ടുണ്ട് എന്ന്. അപ്പോൾ കുഞ്ഞിനെ കാണാൻ വേണ്ടി അവർ വരികയാണ്. വരുമ്പോൾ കുഞ്ഞിനെ മടിയിൽ താലോലിച്ച് മകനും ഭാര്യ ഇരിക്കുകയാണ്. കണ്ടപ്പോഴേ നമ്മുടെ ഈ കഥാപാത്രമാകുന്ന മരുമകൾക്ക് ഭയങ്കര ഒരു കുറച്ചൊരു ഫ്രസ്ട്രേഷനൊക്കെ ഉണ്ട് എന്ന് നമുക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെയാണല്ലോ കഥാപാത്രത്തെ സൃഷ്ടിക്കുകയാണല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, എനിക്ക് നിങ്ങളെ കുട്ടീനെ തരും, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളെ നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. നിങ്ങളെ കണ്ട ഞങ്ങളെ കുട്ടി പേടിക്കും, കാരണം നിങ്ങൾക്കൊരു കണ്ണുള്ളൂ, ഒറ്റ കണ്ണ്. ആ കണ്ണ് ഒക്കെ കണ്ടാൽ, കൊഴിഞ്ഞ കണ്ണൊക്കെ കണ്ടാൽ ചിലപ്പോൾ കുട്ടി പേടിക്കും, അതുകൊണ്ട് തരൂല എന്ന് പറഞ്ഞു. അവർ സ്വാഭാവികമായിട്ടും കരഞ്ഞ് മടങ്ങാണ്. അങ്ങനെ മരണത്തോടടുക്കുമ്പോൾ മകന് വേണ്ടി അവരൊരു കുറിപ്പ് എഴുതി വെച്ചു. മകന് വേണ്ടി എഴുതിയ കുറിപ്പിലുണ്ടായിരുന്നത്, നിൻ്റെ ഭാര്യനോട് പറയണം എൻ്റെ കണ്ണ് ഒറ്റൊന്നായി പോയത്, ഞാൻ ഒറ്റക്കണ്ണിയായി പോയത്. പണ്ട് നീ ചെറിയ കുട്ടിയായപ്പോൾ കളിക്കിണീൻ്റെ അടുക്ക് ഒരു സ്റ്റിക്ക് എടുത്തിട്ട് എൻ്റെ കണ്ണിനടിച്ചതുകൊണ്ടാണ്, അങ്ങനെയാണ് എൻ്റെ കണ്ണ് പൊട്ടിപ്പോയത് എന്ന കാര്യം നീ അറിയണം. നിൻ്റെ ഭാര്യയോട് പറയും വേണം, സാറല്ല നമുക്ക് സ്വർഗത്തിൽ ഒരുമിക്കാൻ കഴിയട്ടെ എന്ന് ആയിരുന്നു ആ കത്തിലുണ്ടായിരുന്നത് എന്നാണ്. ഇവിടെ നമ്മളൊരു കുറച്ച് കഥാപാത്രങ്ങൾ സൃഷ്ടിച്ചത്, ശരിയായി പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു പരിസരത്ത് ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മക്കൾക്ക് വേണ്ടി സഹിച്ചതൊക്കെ മാതാപിതാക്കളുടെ നെഞ്ചിൻ കൂട്ടിൽ അങ്ങനെ കിടക്കുന്നുണ്ടാവും. മക്കളെ സംബന്ധിച്ചിടത്തോളതൊന്നും അറിയുന്നുണ്ടാവില്ല. അവർ സഹിച്ചതും ത്യജിച്ചതും സമർപ്പിച്ചതുമാണ് മക്കളുടെയും പേരക്കുട്ടികളുടെയും ഒക്കെ ജീവിതം എന്നത് പലപ്പോഴും തിരിച്ചറിയാതെ പോകുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട സ്നേഹത്തിൻ്റെ വലിയ ലോകം ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കാൻ കഴിയില്ല. അവർക്ക് കൊടുക്കേണ്ട പരിഗണനകൾ കൊടുക്കാൻ കഴിയില്ല. തിരിച്ച് മക്കളും മാതാപിതാക്കൾക്ക് വേണ്ടി വളരെ സഹിക്കുന്നുണ്ടാവും. ജോലിയിലും ബാക്കി കാര്യങ്ങളിലൊക്കെ ഒരുപാട് ചെയ്തിട്ടാവും ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണേ. മോനൊരു ചെറിയ പൈസ ചിലപ്പോൾ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ടാവും. ആ കൊണ്ടുവന്ന് കൊടുക്കുന്ന പൈസേൻ്റെ ഒരു കാരണം എന്നതായിരിക്കും. ഇതൊക്കെ ഓരോന്ന് നോക്കി നുള്ളിപ്പുറുക്കി പരസ്പരം ശ്രദ്ധിക്കണം. എത്ര ആളുകളുണ്ട്, വാപ്പിയും മോനും കൂടിയും പോവാണെങ്കിൽ വാപ്പാനോട് പൈസ കൊടുക്കാൻ പറയണ പാരൻസ് ഉണ്ട്, നിങ്ങൾ കൊടുക്കണം എന്ന് പറയുന്ന പാരൻസ് ഉണ്ട്. മോനെ കുറിച്ച് നല്ല ടൈറ്റാണെന്ന് തോന്നിയിട്ടാണ് നീയിപ്പോൾ എന്തിനാ ഓട്ടോഷൻ്റെ പൈസ കൊടുത്തു എന്ന് മോനോട് ചോദിക്കുന്നവരുണ്ട്, ഉമ്മമാരുണ്ട്. എനിക്ക് എണ്ണിച്ചുട്ട അപ്പാണ് എൻ്റെ കയ്യിലുള്ളത്. അങ്ങനെയൊക്കെ ചിന്തിക്കണേ പരസ്പരം ഭയങ്കര ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. എന്നാൽ നമ്മൾ അതൊക്കെയാണെങ്കിലും ഞാൻ ഓക്കെയാണെന്നല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചിന്തിക്കേണ്ടത്. ഈ വഴിവിളക്കുകളൊക്കെ അണയും മുമ്പ് ആ വഴികളിൽ വെളിച്ചം പകർന്ന് ആ വഴികളിലൂടെ നടക്കാൻ എനിക്കും പറ്റണം എന്ന് തന്നെയാണ് ചിന്തിക്കേണ്ടത്.
1: ഈ ത്യാഗങ്ങൾ സഹിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാകുന്ന ഒരു ചെറിയ ഒരു പ്രയാസം പോലും ഒരു പക്ഷേ വലിയ വേദനയായി മാറും എന്നത് ഒരു സത്യമാണ്. പക്ഷേ ആ വേദന ഒരിക്കലും ഒരു പക്ഷേ അവർ ജീവിതകാലത്ത് പറഞ്ഞു മുഷിപ്പിക്കുകയോ പറഞ്ഞ് പ്രയാസപ്പെടുത്തുകയൊന്നും ചെയ്യൂല. ഇപ്പോൾ നമ്മുടെ കഥയിലെ ഉമ്മ ചെയ്തത് മരിക്കാൻ നേരത്താണല്ലോ എൻ്റെ കുട്ടിൻ്റെ കയ്യെന്ന് വടി തട്ടിയിട്ടാണ് എൻ്റെ കണ്ണ് പൊട്ടിയത് എന്നുമ്മ മരിക്കാൻ നേരത്താണ് പറയണത്. പലപ്പോഴും അങ്ങനെ തന്നെ അവർ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ മരിക്കണ നേരത്തോ പറയില്ല. പക്ഷേ മാതാപിതാക്കൾ പറഞ്ഞോ അല്ലെങ്കിൽ അവർ സഹിച്ച ത്യാഗമോ ബുദ്ധിമുട്ടുകളോ അവരറിയിച്ചോ എന്നതിനൊക്കെ അപ്പുറത്ത് ഇതൊക്കെ പടച്ചവൻ്റെ കയ്യിൽ രേഖയുണ്ടാകും എന്നതാണ് ശരിക്കും ഒരാൾക്ക് ബാധ്യത നിർവഹിക്കാത്ത ആൾക്ക് മനസ്സിൽ ബോധ്യം ഉണ്ടാവുന്നുണ്ട്. അള്ളാഹു ഇത് കാണുന്നുണ്ട്, അവനിതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ഉമ്മയോ ഉപ്പയോ അല്ലെങ്കിൽ മക്കളോ അവരൊന്നും ഒരു പക്ഷേ ഇത് പറഞ്ഞിട്ടില്ലെങ്കിലും പടച്ചവനിത് കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് എന്നൊരു ഭയം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായും ആവശ്യമാണ്.
0: അതെ, ഇത് ഈ കഥയിലെ ഉമ്മ ഒരു ഐഡിയൽ കഥാപാത്രമാണ്, നിനക്ക് അഭിപ്രായമല്ല? അതായത് മകൻ മക്കളെ വഴി നടത്താൻ ആവശ്യമായ ശരിയായ റൂട്ടിലേക്ക് എത്തിക്കാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ പറഞ്ഞും പങ്കുവെച്ചും തന്നെയാണ് പോവേണ്ടത്. അത് ഒരു സംശയമില്ല. അത് കറക്റ്റ് എന്ത് ചെയ്യണം, ഇങ്ങനെ ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അവർക്ക് കൺവേ ചെയ്യണം. നമ്മൾ കഴിഞ്ഞ ചൊവ്വാഴ്ച ഇരുന്നപ്പോഴും ഇതേപോലെ ഒരു വിഷയമാണ് നമ്മൾ ഒരു കഥയാണ് നമ്മൾ എടുത്തത്. അത് പണത്തിൻ്റെ മൂല്യം ബോധ്യപ്പെടുത്തണം എന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മളെ ഈ പാരൻറ്റിങ്ങിൽ വളരെ ജെന്യൂനായ ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ടാണ് കുട്ടികൾ പലപ്പോഴും അങ്ങനെയായി പോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമല്ല.
1: അതെ, പ്രയാസങ്ങൾ അറിയിക്കാതെ വളർത്തുക എന്നാണ് പലരും സ്വീകരിക്കാറുള്ള വഴി. പക്ഷേ ചില ബുദ്ധിമുട്ടുകൾ, ചില കഷ്ടപ്പാടുകൾ, ചില റിജക്ഷനുകൾ വേണമെന്നാണല്ലോ കുട്ടികളുടെ കാര്യത്തിൽ. ഇന്ന സംഗതി നടക്കില്ല, ഇന്നത് പ്രയാസമുണ്ട് എന്നതുകൂടി അറിയിക്കൽ പാരൻറ്റിങ്ങിൻ്റെ ഭാഗമാണ് എന്നത് ഉറപ്പാണ്.
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി പീസ് റേഡിയോ ആരോഗ്യചിന്തകളിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ആളുകൾ എങ്ങനെയാണ് കണ്ണട ഒഴിവാക്കുന്നത്? ക്ലാസ് എടുത്തുകൊണ്ട് ഡോക്ടർ മുഹമ്മദ് ഫഹീം പി കെ നമുക്കൊപ്പം ചേരുന്നു.
3: കുറേ ആളുകളൊക്കെ പറയാറുണ്ട് ഞങ്ങൾ കണ്ണട ഒഴിവാക്കി എന്നുള്ളത്. എങ്ങനെയാണ് അവരവരുടെ ആ ഒരു കാഴ്ച നേരെയാക്കുന്നത്, എങ്ങനെയാണ് അവർ കണ്ണട ഒഴിവാക്കുന്നത് എന്ന് പലർക്കും അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ സാധാരണ രീതിയിൽ കണ്ണിൻ്റെ വലുപ്പമോ വളവോ ഇതൊന്നും നമുക്ക് മരുന്നുകൊണ്ടൊന്നും നേരെയാക്കാൻ സാധിക്കില്ല. പൊതുവെ കാഴ്ച കണ്ണട ഒഴിവാക്കി എന്ന് പറയുന്ന ആളുകൾ അവർ ചെയ്യുന്ന പ്രൊസീജിയറാണ്, അവർ വിധേയമാകുന്ന പ്രൊസീജിയറാണ് ലേസിക് എന്ന് പറയുന്ന പ്രൊസീജിയർ. അതായത് കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ ഒരു ചെറിയൊരു ഫ്ലാപ്പ് പോലെ ഉയർത്തിയിട്ട് ലേസർ അടിച്ചുകൊണ്ട് ആ കൃഷ്ണമണിയുടെ വളവിൽ മാറ്റം വരുത്തുന്ന അത്തരം ലേസിക് ചികിത്സ ചെയ്തുകൊണ്ടാണ് അവർ അവരുടെ ആ ഒരു കണ്ണടയുടെ പവർ അവർക്ക് ഈ ലേസർ വഴി ലഭിക്കുന്നത്. അപ്പോൾ അത്തരം ആളുകളാണ് അവരുടെ കൃഷ്ണമണിയുടെ ആ വളവൊക്കെ നേരെയാക്കി അവർക്ക് എത്രയാണോ കാഴ്ചക്കുറവുള്ളത് ആ അളവിലുള്ള ഒരു വളവ് നേരെയാക്കിക്കൊണ്ടാണ് അവർ അവരുടെ കാഴ്ച ശരിയാക്കുന്നത്. അതുപോലെ തന്നെ ചില ആളുകൾക്ക്, പ്രായം കൂടിയ ആളുകൾക്ക്, അവരും തന്നെ ഞങ്ങൾ ഇപ്പോൾ കണ്ണട ഉപയോഗിക്കുന്നില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്കും തന്നെ തിമിരം വരുന്ന ആളുകൾക്ക് അവരുടെ തിമിരം ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് കണ്ണിനകത്ത് നമുക്ക് ദൂരക്കാഴ്ചക്കും അടുത്ത കാഴ്ചക്കുമൊക്കെ കിട്ടുന്ന തരത്തിലുള്ള ലെൻസുകളിടാൻ ഇന്ന് സംവിധാനങ്ങളുണ്ട്, മൾട്ടി ഫോക്കൽ ലെൻസസ് എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കും ഈ ഓപ്പറേഷന് ശേഷം അവർക്ക് കണ്ണട ഇല്ലാതെ തന്നെ ദൂരെയും അടുത്തുമൊക്കെ കാണാൻ സാധിക്കും. എന്നാൽ സാധാരണ രീതിയിൽ അല്ലാത്ത ഒരു മരുന്ന് ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റ് ചികിത്സാ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടോ ഒന്നും അവർക്ക് അവരുടെ ആ ഒരു കാഴ്ചയെ പഴയ രീതിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല. കുറച്ചൊക്കെ ചില കാഴ്ചക്കുറവുകളൊക്കെ നമ്മുടെ കണ്ണിൻ്റെ ഒരു സ്ട്രെയിൻ എടുത്തുകൊണ്ട്, കുറച്ച് പ്രയാസപ്പെട്ട് സ്ട്രെയിൻ എടുത്തുകൊണ്ടൊക്കെ നമ്മൾ വായിച്ചാൽ കുറച്ചും കൂടിയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അത്തരം ആളുകൾക്കും തന്നെ അവർക്ക് കൂടുതൽ സമയം വായിക്കാൻ പ്രയാസമുണ്ടാകും, തലവേദന വരും. അപ്പോൾ നോർമലായ രീതിയിൽ നമുക്ക് ഈ ഒരു കാഴ്ചയെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല. എന്നാൽ കണ്ണട ഒഴിവാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ തിമിര ഓപ്പറേഷന് ശേഷമൊക്കെ കാഴ്ച നമുക്ക് ദൂരക്കും അടുത്തുമൊക്കെ കിട്ടാൻ സാധിക്കുന്ന തരത്തിലുള്ള ചികിത്സകൾ ഇന്ന് ലഭ്യമാണ്. അത് ഉപയോഗപ്പെടുത്തുന്ന ആളുകൾക്കാണ് ഇങ്ങനെ കണ്ണട വേണ്ടിയിരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ നല്ല കാഴ്ചക്കുറവുള്ള ആളുകൾക്ക് പിന്നീട് കണ്ണട ഇല്ലാതെ തന്നെ കാണാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത്.
2: മഷാ അല്ലാ ജസാക്കും അല്ലാ ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. ആളുകൾ എങ്ങനെയാണ് കന്നഡ ഒഴിവാക്കുന്നത്? ക്ലാസ് എടുത്തത് ഡോക്ടർ മുഹമ്മദ് ഫഹീം പി കെ.
0: പ്രിയപ്പെട്ടവരെ, നമുക്കുള്ള സമ്പാദ്യമൊക്കെ പൊതുവെ എല്ലാവർക്കും അറിയാനിടയുണ്ട്. അക്കൗണ്ടിലെ ബാലൻസ് മാത്രമേ ഒരുപക്ഷെ അറിയാനിടയില്ലാത്തതുള്ളൂ. അവിടെ പറമ്പുണ്ട്, ഇവിടെ കടമുറിയുണ്ട്, ഇവിടെ കൃഷിഭൂമിയുണ്ട്, അവിടെ തെങ്ങുണ്ട്, ഇവിടെ കവുങ്ങുണ്ട്, അവിടെ കുരുമുളകുണ്ട്, ഒരു കൊച്ചു വീടും 5 സെന്റുമുണ്ട്. അങ്ങനെ ഓരോരുത്തരുടെയും അവസ്ഥക്കനുസരിച്ച് എല്ലാവർക്കും അവരുടേതായ സമ്പാദ്യങ്ങൾ ഉണ്ടാകും. എന്നാൽ ആരുമറിയാത്ത സ്വകാര്യമായൊരു നിക്ഷേപം നമുക്ക് വേണം. നമ്മുടെ ഉള്ളൻ കൈയിൻ്റെ ഉള്ളിലെ വിരലുകൾ പോലും പരസ്പരം അറിയാതെ കൈമാറ്റം ചെയ്യപ്പെട്ട സ്വതക്കയുടെ ഒരു സമ്പാദ്യം പല പള്ളികളിൽ, പല മദ്രസകളിൽ, പല മനുഷ്യരുടെയും വീട്ടിലെ ഭക്ഷണപാത്രത്തിൽ, പല മനുഷ്യരുടെയും വേദനയരിക്കുന്ന ശരീരത്തിലേക്കുള്ള മരുന്നിൻ്റെ വിലയായി, മറ്റു പലരുടെയും മൂത്രം പുറത്തു കളയാനുള്ള ട്യൂബായി, അതുമല്ലെങ്കിൽ പീസ് റേഡിയോ പോലെയുള്ള മഹാനന്മകളുടെ വിജ്ഞാന പ്രവാഹങ്ങളുടെ ഒക്കെ കാരണമായൊക്കെ നമുക്കും മക്കൾക്കും ഭാര്യക്കും കുടുംബങ്ങൾക്കും ഒന്നും അറിയാത്ത, ആരോടും പറയാത്ത കുറച്ച് സ്വകാര്യ നിക്ഷേപങ്ങൾ വേണം. ആ സ്വകാര്യ നിക്ഷേപത്തിൽ ഒരു നല്ല ഐഡിയ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാണ്. എല്ലാ ആഴ്ചയും എല്ലാ പിന്നെ ദിവസവും അല്ലെങ്കിൽ എല്ലാ മാസവും നമ്മളെ സൗകര്യം പോലെ ഒരു തുക നിങ്ങൾക്ക് പീസ് റെഡിയൊക്കെ കൊടുക്കുക. അതൊരു സ്വകാര്യ നിക്ഷേപമായി, ആരും അറിയാത്തൊരു പണമായി അതവിടെ കിടക്കട്ടെ. അത് നമ്മളുടെ മയ്യത്തും കൊണ്ടുപോകുമ്പോൾ എന്നെ വേഗം കൊണ്ടുപോകൂ എന്ന് വിളിച്ചു പറയാനുള്ളതാകട്ടെ. അത് നമ്മളുടെ പിന്നെ ആത്മാവ് കൊണ്ട് ഒന്നാനാകാശത്തെത്തുമ്പോൾ ആ കവാടം തുറന്നു കിട്ടാനുള്ളതാകട്ടെ. ആ രീതിയിൽ ഒരു സ്വകാര്യമായ നിക്ഷേപം നമുക്കൊക്കെ ഉണ്ടാകണം. ആരും അറിയാത്തൊരു തുക, ആരും അറിയാത്തൊരു സമ്പാദ്യം അത് സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് കഴിയണമെന്ന് ഈ ഒരു ഘട്ടത്തിൽ ഞാൻ എല്ലാവരും ഓർമ്മിപ്പിക്കുകയാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോയിൽ ഇപ്പോൾ കവർ സ്റ്റോറി. നേർപ്പുതം വാരികയിലെ കവർ സ്റ്റോറി രചിച്ചത് മെഹബൂബ് മദനി ഒറ്റപ്പാലം. സഹനത്തിലൂടെ സ്വർഗത്തിലേക്ക്. ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
6: സഹനത്തിലൂടെ സ്വർഗത്തിലേക്ക്, എഴുത്ത് മെഹബൂബ് മദനി ഒറ്റപ്പാലം. മനുഷ്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്തതും ഏറ്റവും മഹത്തരവുമായൊരു ഗുണമാണ് ക്ഷമ. പ്രതികൂല സാഹചര്യങ്ങളിലും പ്രകോപനങ്ങളിലും സ്വയം നിയന്ത്രിക്കാനും ശാന്തത പാലിക്കാനുമുള്ള കഴിവാണ് ക്ഷമ. ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ മികച്ചു നിൽക്കുന്ന വർത്തമാനകാല മനുഷ്യരിൽ നിന്ന് വിനഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഒരു മൂല്യമാണിത്. ക്ഷമ എന്നത് കേവലം കാത്തിരിക്കൽ മാത്രമല്ല, കാത്തിരിക്കുമ്പോൾ നമ്മൾ പുലർത്തുന്ന നല്ല മനോഭാവം കൂടിയാണ്. വ്യക്തിബന്ധങ്ങളുടെ ദൃഢത, കുടുംബത്തിലായാലും സൗഹൃദങ്ങളിലായാലും ചെറിയ തെറ്റിദ്ധാരണകളുടെ പേരിൽ ബന്ധങ്ങൾ തകരാൻ നിമിഷങ്ങൾ മതി. എന്നാൽ ക്ഷമയോടെ കേൾക്കാനും മനസ്സിലാക്കാനും ശ്രമിച്ചാൽ ഏത് വലിയ പ്രശ്നവും പരിഹരിക്കാൻ സാധിക്കും. മാനസികാരോഗ്യം, ദേഷ്യവും അക്ഷമയും മാനസിക സമ്മർദ്ദവും ബി പി പോലെയുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നു. കാര്യങ്ങളെ ക്ഷമയോടെ സമീപിക്കുന്നവർക്ക് മികച്ച മാനസികാരോഗ്യവും സമാധാനവും നിലനിർത്താൻ കഴിയുന്നു. വിജയത്തിലേക്കുള്ള വഴി, ലക്ഷ്യങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്നതല്ല. കഠിനാധ്വാനത്തോടൊപ്പം ക്ഷമയോടെയുള്ള കാത്തിരിപ്പുമുണ്ടെങ്കിൽ മാത്രമേ ഏതൊരു മേഖലയിലും സ്ഥിരതയാർന്ന വിജയം സ്വന്തമാക്കാൻ സാധിക്കൂ. വിത്തുപാകി അത് വൃക്ഷമായി ഫലം തരുന്നതുവരെ കാത്തിരിക്കേണ്ടതുണ്ട്. അക്ഷമ വരുത്തിവെക്കുന്ന വിനകൾ, ഇന്നത്തെ തലമുറയ്ക്ക് എല്ലാം പെട്ടെന്ന് വേണം. ഈ അക്ഷമ പലപ്പോഴും റോഡപകടങ്ങൾ, പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ, ആലോചനയില്ലാത്ത തീരുമാനങ്ങൾ എന്നിവയിലേക്ക് നയിക്കുന്നു. ഒരു നിമിഷത്തെ അക്ഷമ ജീവിതകാലം മുഴുവൻ നീളുന്ന കണ്ണീരിന് കാരണമായേക്കാം. ക്ഷമ എങ്ങനെ വളർത്തിയെടുക്കാം? ചിന്തിച്ചതിനു ശേഷം പ്രതികരിക്കുക. ഏതൊരു പ്രകോപനപരമായ സാഹചര്യത്തിലും പെട്ടെന്ന് മറുപടി കൊടുക്കാതെ കുറച്ച് നിമിഷങ്ങൾ ശാന്തമായിരിക്കുക. സാഹചര്യങ്ങളെ ഉൾക്കൊള്ളുക. നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചോർത്ത് ആകുലപ്പെടാതിരിക്കുക. ഉദാഹരണത്തിന് ട്രാഫിക് ബ്ലോക്ക്, ആശയവിനിമയം, മറ്റുള്ളവരുടെ ഭാഗം കൂടി കേൾക്കാനുള്ള മനസ്സ് കാണിക്കുക. ക്ഷമയും വിശ്വാസികളും മരണാനന്തര ജീവിതത്തിൽ സ്വർഗം ലഭിക്കാൻ സത്യവിശ്വാസികൾ ഒരുക്കിവെക്കേണ്ടുന്ന പാഥേയങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സഹനം അഥവാ ക്ഷമ. ക്ഷമ കൈക്കൊള്ളുന്നവർക്കാണ് അത്യന്തിക വിജയമെന്നാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം. ഭൗതിക ജീവിതത്തിൽ അല്പമൊക്കെ സഹിക്കാനും ക്ഷമിക്കാനും കഴിയാത്തവർക്ക് എവിടെയും എത്തിച്ചേരാൻ സാധിക്കയില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അതിന് നമ്മുടെ മുമ്പിൽ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. എങ്കിൽ പിന്നെ സ്വർഗം നേടണമെങ്കിൽ ക്ഷമിക്കാതെ കഴിയുമോ? ഒരിക്കലുമില്ല. സൃഷ്ടാവ് അക്കാര്യം വ്യക്തമാക്കുന്നു. അതല്ല, നിങ്ങളിൽ നിന്ന് ധർമ്മസമരത്തിൽ ഏർപ്പെട്ടവരെയും ക്ഷമാശീലരെയും അള്ളാഹു തിരിച്ചറിഞ്ഞിട്ടല്ലാതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിച്ചു കളയാമെന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ? വിശുദ്ധ ഖുർആൻ അധ്യായം 3:142. ഇഹലോക ജീവിതത്തിൽ നാം ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയരാകും. അതൊരു പക്ഷേ ശാരീരികമോ മാനസികമോ ആയിരിക്കാം. അത്തരം സന്ദർഭങ്ങളിലെല്ലാം വിശ്വാസികൾ ക്ഷമ അവലംബിക്കണമെന്നാണ് റബ്ബിൻ്റെ കൽപ്പന. തീർച്ചയായും നിങ്ങളുടെ സ്വത്തുക്കളിലും ശരീരങ്ങളിലും നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നതാണ്. നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ടവരില്ലെന്നും ബഹുദൈവാരാധകരില്ലെന്നും നിങ്ങൾ ധാരാളം കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരികയും ചെയ്യും. നിങ്ങൾ ക്ഷമിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായും അത് ദൃഢനിശ്ചയം ചെയ്യേണ്ടുന്ന കാര്യങ്ങളിൽപ്പെട്ടതാകുന്നു. അധ്യായം 3:186. ക്ഷമ മുഴുവൻ പ്രവാചകന്മാരുടെയും മഹിതമായ സൽഗുണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പീഡിപ്പിക്കപ്പെട്ടപ്പോൾ മുൻകാല പ്രവാചകന്മാരുടെ സഹനത്തിൻ്റെ ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു അദ്ദേഹത്തെ സമാധാനിപ്പിച്ചത്. അല്ല, നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയവർ വിശ്വാസികൾക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അല്ലാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കും എന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാർ അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അല്ലാഹുവിൻ്റെ സഹായം അടുത്തു തന്നെയുണ്ട്. അധ്യായം 2:214. സഹനത്തെക്കാൾ വലിയൊരു സമ്പത്ത് ആർക്കും ലഭിക്കാനില്ല എന്നാണ് തിരുദൂതരുടെ വാക്കുകൾ. അബൂ സഈദ് റളിയല്ലാഹുനുവിൽ നിവേദനം: ചില അൻസ്വാരികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യാചിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് കൊടുത്തു. പിന്നെയും യാചിച്ചു. കയ്യിലുള്ളത് കൊടുത്തു തീർന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: നിങ്ങൾക്ക് തരാതെ ഞാനൊന്നും സംഭരിച്ചു വയ്ക്കുന്നതല്ല. ആരെങ്കിലും യാചന ഉപേക്ഷിച്ചാൽ അല്ലാഹു അവനെ പരാശ്രയരഹിതനാക്കും. ഐശ്വര്യം പ്രകടിപ്പിച്ചാൽ അല്ലാഹു അവനെ ധന്യനാക്കും. ക്ഷമ കൈക്കൊണ്ടാൽ അല്ലാഹു അവനെ ക്ഷമാശീലനാക്കും. ആർക്കും സഹനത്തെക്കാൾ വലുതായി യാതൊന്നും ലഭിച്ചിട്ടില്ല. ബുഖാരി മുസ്ലിം. ജീവിതത്തിൻ്റെ ഏത് വിഷമാനുഭവങ്ങളെയും പ്രതിഫലാർഹമായി മാറ്റിയെടുക്കാനുള്ള അമൂല്യമായ സൗഭാഗ്യം കൂടിയാണ് ക്ഷമയിലൂടെ വിശ്വാസികൾ നേടിയെടുക്കുന്നത്. സുഹൈബ് റളിയല്ലാഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതകരം തന്നെയാണ്. എല്ലാം അവന് ഗുണകരമാണ്. ഈ പ്രത്യേകത സത്യവിശ്വാസികൾക്കല്ലാതെ മറ്റാർക്കുമില്ല. അവനൊരു സന്തോഷകരമായ കാര്യം വന്നുഭവിച്ചാൽ അവൻ നന്ദി കാണിക്കും. അതവന് നന്മയാണ്. അവനൊരു പ്രയാസം ബാധിച്ചാൽ അതിൽ ക്ഷമിക്കും. അതും അവന് നന്മയാണ്. മുസ്ലിം. കഠിനമായ പ്രയാസങ്ങൾ അനുഭവപ്പെട്ട സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷമിച്ചതായിട്ടാണ് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് മകൾ സൈനബ് ഒരാളെ അയച്ചുകൊണ്ട് പറഞ്ഞു: എന്റെ കുഞ്ഞ് മരണാസന്നനാണ്, അങ്ങ് ഉടനെ തിരിച്ചെത്തണം. മകളോട് സലാം പറയാനും അതോടൊപ്പം തീർച്ചയായും അല്ലാഹുവിനുള്ളതാണ് അവൻ പിടിച്ചെടുക്കുന്നത്. അവൻ നൽകിയിട്ടുള്ളതും അവൻ്റേതു തന്നെ. അവൻ്റെ അടുക്കൽ കാലാവധി നിർണയിക്കപ്പെട്ടതാണ് സർവ്വതും. അതുകൊണ്ട് അവൾ ക്ഷമിക്കുകയും പ്രതിഫലം കാംക്ഷിക്കുകയും ചെയ്തുകൊള്ളട്ടെ എന്ന് പറയാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളെ പറഞ്ഞയച്ചു. പിതാവ് തൻ്റെ അടുക്കൽ വരിക തന്നെ വേണമെന്ന് മകൾ സത്യം ചെയ്തു പറഞ്ഞു. ദൂതൻ അക്കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് ഇബ്നു ഉബാദ, മുആദ് ഇബ്നു ജബൽ എന്നിവരോടൊപ്പം പുറപ്പെട്ടു. അന്ത്യശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന പിഞ്ചു കുഞ്ഞിനെ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ മടിയിലിരുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇരു കണ്ണുകളും കവിഞ്ഞൊഴുകാൻ തുടങ്ങി. സഅദ് റളിയല്ലാഹുഅൻഹു ചോദിച്ചു: ഇതെന്താണ് പ്രവാചകരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകി: ഇത് അല്ലാഹു അവൻ്റെ ദാസന്മാരുടെ ഹൃദയങ്ങളിൽ ഇട്ടുകൊടുത്ത കാരുണ്യമാണ്. തീർച്ചയായും അല്ലാഹു തൻ്റെ ദാസന്മാരിൽ കരുണയുള്ളവരോടാണ് കാരുണ്യം കാണിക്കുക. രോഗാവസ്ഥയിലും മറ്റു പ്രയാസങ്ങൾ വരുമ്പോഴും ചികിത്സിക്കാതെയും പരിഹാരം കാണാതെയും സഹനത്തിൻ്റെ മഹത്വവും പറഞ്ഞിരിക്കണമെന്ന് നമ്മളൊരിക്കലും മനസ്സിലാക്കരുത്. അല്ലാഹു നമുക്ക് നൽകിയ കഴിവിൻ്റെ പരമാവധി അനുവദനീയമായ മാർഗങ്ങളിലൂടെ നാം പ്രയാസങ്ങളിൽ നിന്ന് മുക്തി നേടാനും രോഗങ്ങൾക്ക് ചികിത്സിക്കാനും പരിശ്രമിക്കേണ്ടതുണ്ട്. ശേഷം റബ്ബിൽ ഭരമേൽപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ക്ഷമ അവലംബിക്കുകയും വേണം. ഇതാണ് പ്രതിസന്ധികളോടുള്ള ശരിയായ സമീപന രീതി. പ്രവാചക അധ്യാപനങ്ങളെ നെഞ്ചോട് ചേർത്തുപിടിച്ച സഹാബിമാർ കഠിനമായ ജീവിത സാഹചര്യങ്ങളെ കരുത്തോടെ നേരിടുകയും ക്ഷമ അവലംബിക്കുകയും ചെയ്തവരായിരുന്നു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നൊരു സംഭവമുണ്ട്. അബൂ ത്വൽഹ റളിയല്ലാഹുഅൻഹുവിന്റെ ഉമ്മുസലമിന്റെ ഒരു മകൻ പിതാവ് വീട്ടിലില്ലാത്ത അവസരത്തിൽ മരണപ്പെട്ടു. തത്സമയം ആ മഹദി തന്റെ കുടുംബാംഗങ്ങളോട് ഇപ്രകാരം പറഞ്ഞു: ഞാൻ പറയുന്നതുവരെ മരണവാർത്ത അബൂ ത്വൽഹയോട് ആരും പറഞ്ഞേക്കരുത്. അബൂ ത്വൽഹ തിരിച്ചു വന്നപ്പോൾ ആ മഹദി അദ്ദേഹത്തിന് ഭക്ഷണപാനീയങ്ങൾ കൊണ്ടുവന്നു കൊടുത്തു. അദ്ദേഹം അത് കഴിച്ച് സംതൃപ്തനായി. ഉമ്മു സുലൈം അണിഞ്ഞൊരുങ്ങി. അവർ രാത്രി കഴിച്ചുകൂട്ടി. ഉമ്മു സുലൈം അദ്ദേഹത്തോട് ചോദിച്ചു: തങ്ങളുടെ വീട്ടുപകരണങ്ങൾ ബന്ധുക്കൾക്ക് കടം കൊടുത്തിട്ട് തിരിച്ചു ചോദിക്കുമ്പോൾ അതവർക്ക് തടഞ്ഞുവെക്കാൻ പാടുണ്ടോ? ഇല്ലെന്ന് അദ്ദേഹം മറുപടി നൽകി. അവർ പറഞ്ഞു: അങ്ങനെയാണെങ്കിൽ മകനിൽ നിന്ന് നിങ്ങൾ പ്രതിഫലം വഹിച്ചുകൊള്ളുക. ഞാൻ ജനാബത്തുകാരനാകുന്നതുവരെ മിണ്ടാതിരുന്നിട്ട് ഇപ്പോഴാണോ മരണവാർത്ത അറിയിക്കുന്നത്? അദ്ദേഹത്തിന് സ്വാഭാവികമായും ദേഷ്യം വന്നു. താമസിയാതെ പ്രവാചകന്റെ അടുത്ത് ചെന്ന് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചു. ആദർശ പ്രബോധന രംഗത്തും ക്ഷമ അനിവാര്യമാണ്. നന്മ കൽപ്പിക്കൽ മുസ്ലിമിന്റെ ബാധ്യതയാണെന്ന് പഠിപ്പിക്കുന്നതിന്റെ കൂടെ ക്ഷമയെക്കുറിച്ച് പറയുന്ന സൂക്തങ്ങളും ഖുർആനിൽ കാണാം. കാലം തന്നെയാണ് സത്യം. തീർച്ചയായും മനുഷ്യർ നഷ്ടത്തിൽ തന്നെയാകുന്നു. വിശ്വസിക്കുകയും സൽക്രമങ്ങൾ പ്രവർത്തിക്കുകയും സത്യം കൈക്കൊള്ളാൻ പരസ്പരം ഉപദേശിക്കുകയും ക്ഷമ കൈക്കൊള്ളാൻ പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവർ ഒഴികെ. അധ്യായം 103 വചനം 14. എന്റെ കുഞ്ഞുമകനെ, നീ നമസ്കാരം മുറപോലെ നിർവഹിക്കുകയും സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് വിലക്കുകയും നിനക്ക് ബാധിച്ച വിഷയങ്ങളിൽ ക്ഷമ അവലംബിക്കുകയും ചെയ്യുക. തീർച്ചയായും ഖണ്ഡിതമായ നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങളിൽ പെട്ടതത്രേ അത്. അധ്യായം 31 വചനം 17. സഹനത്തിന്റെ ഉന്നത തലങ്ങളിൽ എത്തിയവർക്ക് ശത്രുക്കളെപ്പോലും മിത്രങ്ങളാക്കാൻ കഴിയുമെന്നാണ് ഖുർആനിന്റെ അധ്യാപനം. നല്ലതും ചീത്തയും സമമാവുകയില്ല. ഏറ്റവും നല്ലത് ഏതോ അതുകൊണ്ടു നീ തിന്മയെ പ്രതിരോധിക്കുക. അപ്പോൾ ഏതൊരുവനും നീയും തമ്മിൽ ശത്രുതയുണ്ടോ, അവനതാ നിന്റെ ഉറ്റബന്ധു എന്നോണമായിത്തീരുന്നു. അധ്യായം 41 വചനം 34. ക്ഷമയോടുകൂടിയുള്ള പെരുമാറ്റം നിമിത്തം ശത്രുവായി വന്നയാൾ മിത്രമായി തിരിച്ചുപോകുന്ന കാഴ്ച ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് നമുക്ക് കാണാൻ കഴിയും. സത്യമതത്തിന്റെ ദൗത്യവാഹകനായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്അബിനെ മദീനയിലേക്ക് പറഞ്ഞയക്കുന്നു. ചരിത്രപ്രസിദ്ധമായ ഉടമ്പടിയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കരാർ ചെയ്ത സത്യവിശ്വാസികളായ അൻസ്വാരികൾക്ക് ഇസ്ലാമിന്റെ ആദ്യ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. വ്യത്യസ്ത ഗോത്രങ്ങളിലൂടെ കയറിയിറങ്ങി ദൗത്യവുമായി മുന്നോട്ടു പോയി. ഒരു ദിവസം ബനു അബ്ദുൽ അഷ്ഹൽ ഗോത്രക്കാരിൽ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കെ കോപത്തോടുകൂടി അവരുടെ ഗോത്രനേതാവ് ഊരിപ്പിടിച്ച വാളുമായി പാഞ്ഞെടുത്തു. പരമ്പരാഗതമായി കൊണ്ടുനടക്കുന്ന ബഹുദൈവ വിശ്വാസത്തെ നിരാകരിക്കുന്ന പുതിയ മതക്കാരെ വെറുതെ വിടാൻ അദ്ദേഹം ഒരുക്കമായിരുന്നില്ല. അയാൾ പറഞ്ഞു: നിങ്ങൾക്കെന്താണ് ഇവിടെ കാര്യം? ഈ പാവങ്ങളെ വഴിതെറ്റിക്കാൻ ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പോകുന്നതാണ് നല്ലത്. അവിടെയുണ്ടായിരുന്നവർ ഭയന്ന് വിറച്ചു. എന്ത് സംഭവിക്കുമെന്നറിയില്ല. മിസ് അബി റളിയല്ലാഹുഅൻഹു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു: സഹോദര, കുറച്ചൊന്ന് ശ്രദ്ധിച്ചാലും. ഞങ്ങൾ പറയുന്ന കാര്യം നിങ്ങളൊന്ന് കേൾക്കൂ. നിങ്ങൾക്ക് സ്വീകാര്യമെങ്കിൽ ഞങ്ങൾ ഉടനെ സ്ഥലം വിടാം. അതോടെ അയാളുടെ കോപം തണുത്തു. ബുദ്ധിമാനായ ആ ഗോത്രത്തലവൻ ആയുധം താഴെ വെച്ച് ശ്രദ്ധിച്ചിരുന്നു. ഖുർആൻ വചനങ്ങൾ ഓതി മിസ് അബ് വിശദീകരിച്ചു. അത് ദൈവവചനങ്ങൾ തന്നെയാണെന്ന് മനസ്സിലായി അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. ക്ഷമാപൂർവമായ പെരുമാറ്റം മുഖേന ശത്രുവായി വന്നയാൾ മിത്രമായി തിരിച്ചുപോകുന്ന നിരവധി കാഴ്ചയാണ് നമുക്ക് പലപ്പോഴും കാണാൻ കഴിയുന്നത്. ക്ഷമാശീലർക്ക് സന്തോഷവാർത്ത അറിയിക്കുവാനാണ് അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. കുറച്ചൊക്കെ ഭയം, പട്ടിണി, ധനനഷ്ടം, ജീവനഷ്ടം, വിഭവനഷ്ടം എന്നിവ മുഖേന നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. അത്തരം സന്ദർഭങ്ങളിൽ ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക. തങ്ങൾക്ക് വല്ല ആപത്തും ബാധിച്ചാൽ അവർ ക്ഷമാശീലർ പറയുന്നത്, ഞങ്ങൾ അല്ലാഹുവിൻ്റെ അധീനത്തിലാണ്, അവങ്കലേക്കു തന്നെ മടങ്ങേണ്ടവരുമാണ് എന്നായിരിക്കും. അധ്യായം 2 വചനം 155. അള്ളാഹു ക്ഷമാശീലരെ സ്നേഹിക്കുന്നതാണ്. എത്രയെത്ര പ്രവാചകന്മാരോടൊപ്പം അനേകം ദൈവദാസന്മാർ യുദ്ധം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ തങ്ങൾക്ക് നേരിട്ട യാതൊന്നുകൊണ്ടും അവർ തളർന്നില്ല. അവർ ദൗർബല്യം കാണിക്കുകയോ ഒതുങ്ങിക്കൊടുക്കുകയോ ചെയ്തില്ല. അത്തരം ക്ഷമാശീലരെ അള്ളാഹു സ്നേഹിക്കുന്നു. അവർ പറഞ്ഞിരുന്നത് ഇപ്രകാരം മാത്രമായിരുന്നു: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളുടെ കാര്യങ്ങളിൽ വന്നുപോയ അതിക്രമങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു തരേണമേ. ഞങ്ങളുടെ കാലടികൾ നീ ഉറപ്പിച്ചു നിർത്തുകയും സത്യനിഷേധികളായ ജനതയ്ക്കെതിരെ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. അധ്യായം 3 വചനം 146-147. ക്ഷമയ്ക്കു വേണ്ടിയുള്ള പ്രാർത്ഥനയും വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ മേൽ നീ ക്ഷമ ചൊരിഞ്ഞു തരികയും ഞങ്ങളുടെ പാദങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തുകയും സത്യനിഷേധികളായ ജനങ്ങൾക്കെതിരെ ഞങ്ങളെ നീ സഹായിക്കുകയും ചെയ്യണമേ. അധ്യായം 2 വചനം 250. ജീവിതത്തിൽ വലിയ പരീക്ഷണമായ സന്താനങ്ങൾ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മരിച്ചാൽ അവർ അള്ളാഹുവിനെ സ്തുതിക്കുകയും ക്ഷമയോടുകൂടി നിലകൊള്ളുകയുമാണെങ്കിൽ വമ്പിച്ച പ്രതിഫലം പരലോകത്ത് ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇതുമായി നാം ചേർത്തു വായിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു: ഒരാളുടെ കുട്ടി മരിച്ചാൽ അള്ളാഹു മലക്കുകളോട് ചോദിക്കും, നിങ്ങൾ എന്റെ അടിമയുടെ കരളിന്റെ കഷ്ണമായ കുട്ടിയുടെ ആത്മാവ് പിടിച്ചിരിക്കുകയാണല്ലോ, എന്റെ അടിമ എന്തു പറയുന്നു? അവർ പറയും: അയാൾ നിനക്ക് ഹംദ് സ്തുതി പറഞ്ഞു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അപ്പോൾ അള്ളാഹു പറയും: നിങ്ങൾ എന്റെ അടിമയ്ക്ക് സ്വർഗത്തിലൊരു വീട് പണിയണം, അതിന് ബൈത്തുൽ ഹംദ് എന്ന് പേരിടണം. തുർമിതി. ചുരുക്കി പറഞ്ഞാൽ ക്ഷമ എന്നത് ബലഹീനതയല്ല, ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ആന്തരിക ശക്തിയാണ്. പ്രതിസന്ധികളിൽ തളരാതെ പ്രതികൂല സാഹചര്യങ്ങളെ ക്ഷമയോടെ നേരിടുന്നവനാണ് യഥാർത്ഥ ജേതാവ്. ശാന്തവും സമാധാനപരവുമായ ഒരു സമൂഹ സൃഷ്ടിക്കും വ്യക്തിപരമായ ഉന്നതിക്കും നമ്മളിൽ ഓരോരുത്തരിലും ക്ഷമ എന്ന സൽഗുണമുണ്ടായിരിക്കേണ്ടത് അനിവാര്യമാണ്. സർവോപരി ഒരു മുസ്ലിമിന്റെ ഉദാത്തമായ ഗുണമാണത്.
5: കവർ സ്റ്റോറി ഇവിടെ സമാപിക്കുകയാണ്. സഹനത്തിലൂടെ സ്വർഗത്തിലേക്ക് എന്ന തലക്കെട്ടിൽ മെഹബൂബ് മദനി ഒറ്റപ്പാലം നേർപ്പദം വാരികയിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിന് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
7: ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ, പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോ അടിത്തറകൾ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.

0: പീസ് റേഡിയോ ശ്രോതാക്കളിനി പ്രവേശിക്കുന്നത് വോയിസ് ഓഫ് പീസ് എന്ന എപ്പിസോഡിലേക്കാണ്. ബംഗാളിലെ പശുക്കാഴ്ച ഭാഗം ഒന്ന്. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുൽ അഹദ് ചുങ്കത്തറ, കൂടെ അബ്ദുൽ ഹമീദ് പറപ്പൂർ. സ്പോട്ട്ലൈറ്റ് ചർച്ചയിൽ നിന്നും എടുത്ത പ്രസക്ത ഭാഗങ്ങളാണ് വോയിസ് ഓഫ് പീസിൽ നമ്മൾ കേൾക്കുന്നത്.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
2: അവസാനമായി നമ്മൾ എടുക്കുന്ന ഒരു വിഷയം ഈ ഒരു പെരുന്നാളോടനുബന്ധിച്ച് വളരെ രസകരമായൊരു കാഴ്ച. സാധാരണയായി പശുവിൻ്റെ പേരിൽ ആൾക്കൂട്ട കൊലപാതകങ്ങൾ അടക്കം നടക്കുന്ന സാഹചര്യത്തിൽ ബംഗാളിൽ നേരെ തിരിച്ചൊരു കാര്യം സംഭവിച്ചു. മുസ്ലിങ്ങളായ ആളുകൾ പശു സംരക്ഷകരായി മാറുകയും അതല്ല മറ്റുള്ള ആളുകൾ, ഞങ്ങൾ ഗോസംരക്ഷകരാണെന്ന് പറയുന്ന ആൾക്കാർ ഞങ്ങൾ പശുക്കളെ കൊണ്ട് ഇറത്തോളൂ എന്ന് പറയുന്ന രൂപത്തിലേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടായി. അതേപോലെ തന്നെ പശുവിനെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കണം എന്ന രൂപത്തിൽ മുസ്ലിം പണ്ഡിതന്മാർ പറയുന്ന രൂപത്തിലുണ്ടായിരുന്നു. അതേപോലെ പെരുന്നാളിന് നിങ്ങൾ പശുവിനെ അറക്കണ്ട, പകരം ആടിനെ അറുത്തോളൂ എന്നൊക്കെ പറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലേക്ക്, ഇത്തരമൊരു നിലപാടെടുക്കുന്നതിലേക്ക്, പ്രസ്താവനകൾ ഇറക്കുന്നതിലേക്ക് എത്തിച്ച കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അതോടൊപ്പം ഗോസംരക്ഷണം എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ അവരുടെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം ഈ സംരക്ഷണമാണോ അതല്ല വേറെ ചില ലക്ഷ്യങ്ങളാണോ എന്നുള്ളതും ഈ ഒരു സംഭവം കൊണ്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ ഒരു സംഭവവും അത് നൽകുന്ന സന്ദേശവും എന്താണ് എന്നുള്ള കാര്യത്തിലേക്ക് കടക്കാം.
3: എനിക്ക് സംഭവം കേട്ടപ്പോൾ ആദ്യം ഓർമ്മ ഒന്ന് പണ്ട് വായിച്ചൊരു നാടോടി കഥയാണ്. എന്നുവെച്ചാൽ ഒരാൾ അയാളുടെ അയൽക്കാരോട് വലിയ വിരോധം വെച്ച് പുലർത്തുന്നുണ്ട്. പല രീതിയിൽ ആരോ ഉപദ്രവിക്കാൻ ആൾ നോക്കുന്നുണ്ട്. വെയിൽ കെട്ടി, മുള്ളിട്, എല്ലാം ഇന്ന് ചെയ്യുന്നുണ്ട്. ഒടുവിൽ അദ്ദേഹത്തിന് വെച്ചാൽ അയാളുടെ ഉള്ളിൽ ആ ഒരു പക സഹിക്കാതെ അദ്ദേഹം തീരുമാനിച്ചു ഇവരെങ്ങനെയും കൊല്ലണം. അദ്ദേഹം എന്ത് വെച്ചാൽ അവരുടെ കിണറ്റിൽ പോയിട്ട് വിഷം, നല്ല മാരകമായിട്ടുള്ള വിഷം ഒഴിച്ചു. എന്നിട്ട് ഇയാളങ്ങനെ കാത്തു കാണുന്നത്, ഇവർ വെള്ളം കോരും, കുടിക്കും, അവിടെ നിലവിളിയൊക്കെ എന്ത് ചെയ്യും കേൾക്കും, അപ്പോൾ ആളുടെ കൂടി വരും. അപ്പോൾ എന്ത് ചെയ്യും, അവർ വിഷം കുടിച്ച് മരിച്ചു എന്ന് മറ്റേ തീരുമാനമാക്കപ്പെടും. അതൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ട് അദ്ദേഹത്തിൻ്റെ രണ്ട് കുട്ടികൾ കളിക്കാൻ പോയ കുട്ടികളാണ്. ആ കുട്ടികളുണ്ട് പെട്ടെന്ന് വന്നിട്ട് എന്ത് ചെയ്യുന്നു, അവർ മുറ്റത്ത് വന്നിട്ട് രക്തമൊക്കെ ചർദ്ദിച്ച് വീഴുന്നു. അപ്പോൾ എന്താ മക്കളെ പറ്റിയെന്ന് ചോദിച്ചെന്താണ് ചൊല്ലുന്നു, എന്താ പറ്റിയറിയില്ല. അപ്പോൾ എന്താണ്, ഞങ്ങൾ ഇവിടെ കളി കഴിഞ്ഞിട്ട് ഓടിക്കതച്ച് വരികയാണ്. അപ്പോൾ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അപ്പുറത്ത് എന്ത് ചെയ്തു, ആ കിണറ്റിൽ നിന്ന് കുറച്ച് വെള്ളം മുക്കി എന്ത് ചെയ്തു കുടിച്ച് ഇവിടെ എത്തിയപ്പോഴേക്കും എന്ത് ചെയ്തു, ഞങ്ങൾ അങ്ങനെ പറഞ്ഞ് കുട്ടികൾ മരിക്കണം. അപ്പോൾ ഇതുപോലെ ഉള്ള ഒരു യൂ ടേണാണ് ഇപ്പോൾ ഈ കഥയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിട്ടുള്ളത്. അപ്പോൾ ശരിക്കു പറഞ്ഞാൽ ഒരു വലിയ തെറ്റിദ്ധാരണയിൽ നിന്നാണ് ഈ ഗോസംരക്ഷണ വാദം തന്നെയും ഉണ്ടാകുന്നത്. എന്നുവെച്ചാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചോളം അവർക്ക് പരലോകത്ത് രക്ഷ കിട്ടൂല, അല്ലെങ്കിൽ സ്വർഗം കിട്ടൂല, എന്ത് ഒരു പശുവിനെ തന്നിട്ടില്ലെങ്കിൽ എന്ന രൂപത്തിലൊക്കെ ചിന്തിച്ചു പോയി എന്ന് എനിക്ക് തോന്നുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ അവനൊരു പക്ഷേ സ്വയം ഒരു നിയന്ത്രണം എടുക്കാൻ തീരുമാനിച്ചാൽ പലതും അവന് മാറ്റിവെക്കും, മാറ്റിവെക്കാനും കഴിയും. അപ്പോൾ ഒരു ഇത് ആവശ്യമില്ലാത്ത ഒരു രാഷ്ട്രീയ ആയുധമായി ഇവരുപയോഗിക്കാൻ ശ്രമിച്ചപ്പോൾ തിരിച്ചെന്ത് ചെയ്തു, ചെറിയ ഒരു രാഷ്ട്രീയ പ്രയോഗം മുസ്ലിങ്ങൾ നടത്തി എന്നുള്ളതാണ്. അതോടെ തന്നെ ഇതിൻ്റെ കാപട്യം പുറത്തു വന്നു. ഞാൻ വെച്ചാൽ ഹിന്ദുത്വവാദികളുടെ കാപട്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകമാണ് ഈ പശു സംരക്ഷണം എന്ന് പറയുന്നത്. ഒന്നാമതായിട്ട് അത് മതപരമായിട്ട് നിലനിൽക്കുന്ന ഒരാശയമല്ല. വേദങ്ങളിലോ ഇതിഹാസങ്ങളിലോ ഒന്നും തന്നെ അത്തരത്തിൽ ഉള്ള പരാമർശങ്ങളില്ല എന്ന് മാത്രമല്ല, അത്തരത്തിലുള്ള ഇതിനെതിരെയുള്ള ധാരാളം സംഭവങ്ങൾ അതിനകത്ത് അവർ തന്നെ ചൂണ്ടിക്കാണിക്കാറുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് കപടമായ ഒരു സ്നേഹമാണ് പറയുന്നത്. രണ്ട്, നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടന യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ മാംസാഹാരം കഴിക്കുന്ന ഇവൻ മറ്റേ ഇതടക്കമുള്ള മാംസാഹാരം കഴിക്കുന്നതിനെയോ അല്ലെങ്കിൽ അതിനെ അറുക്കുന്നതിനെയോ അത് വിൽക്കുന്നതിനെയോ അത് ഒരു ഭാഗത്ത് നിന്ന് കൊണ്ടുപോകുന്ന ഇതിനൊന്നും തടയുന്നില്ല. മറിച്ച് യഥാർത്ഥത്തിലുള്ള ഈ കൗ സ്ലോട്ടറുമായി ബന്ധപ്പെട്ട നിയമം എന്താണ്? ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ അഗ്രികൾച്ചറൽ സെക്ടറുമായിട്ട് അഭേദ്യ ബന്ധമുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ പശുക്കളുടെ എണ്ണം ആ രീതിയിൽ ക്രമാതീതമായി കുറഞ്ഞു. പശു എന്ന് മാത്രമല്ല, ആ രീതിയിലുള്ള കാർഷിക രംഗത്ത് ഉപയോഗിക്കുന്ന ഇത്തരം മൃഗങ്ങളുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞാൽ അത് ഇവിടുത്തെ അഗ്രികൾച്ചറൽ സെക്ടറിനെ ബാധിക്കും. ആ നിലയ്ക്കാണ് ഈ കൗസലോട്ടൻ്റെ നിയമം തർത്ത് നിൽക്കുന്നത്. അല്ലാതെ എന്താ വെച്ചാൽ ഇത് മറ്റേ അറക്കാനേ പാടില്ല എന്നുള്ള രീതിയിലുള്ള നിയമവും ഇന്ത്യയിലില്ല. അത് വിൽക്കാൻ പാടില്ല എന്നുള്ള നിയമമില്ല. അതിന് വിൽക്കാൻ പാടില്ലെങ്കിൽ ലൈസൻസ് കൊടുക്കുമോ? ഇവിടെ നിരോധിതമായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ ഒരു പഞ്ചായത്തിനോ ഒരു സ്റ്റേറ്റിനോ ലൈസൻസ് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഇവിടെ നിലനിൽക്കണം. മാത്രമല്ല മാക്സിമം എന്താ പറയുന്നത്, സ്റ്റേറ്റ് അപ്രൂവ്ഡ് ആയിരിക്കണം അല്ലെങ്കിൽ ഇന്ന രൂപത്തിലായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ തന്നെ ഈ കാപട്യം തുടങ്ങുന്നുണ്ട്. ഇത് അനുവദനീയമായൊരു കാര്യത്തെ പിന്നെ അവിടെ പോയിട്ട് എന്ത് ചെയ്യുക, തടയുകയാണ് ചെയ്യുന്നത്. അത് നിയമപരമായിട്ട് സ്റ്റേറ്റാണ് നേരിടേണ്ടത്. സ്റ്റേറ്റാണ് ഈ പറയുന്ന കൗവിജിലൻസിൻ്റെ ആളുകളെ പിടിക്കേണ്ടത്. അവിടെയാണ് അനീതി ഒന്നാമതായിട്ട് ഈ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന അർത്ഥം. ഇപ്പോൾ സി ജെ പിയുടെ അവരുടെ പേരിൽ ഇറങ്ങിയതാണ് അവിടെയെന്ന് എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇത് റെഫർ ചെയ്തപ്പോൾ കണ്ടൊരു സാധനം, അവരിതുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ ഡോക്യുമെൻ്റ് എന്താണ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് അവർ പറഞ്ഞു വെച്ചാൽ ഇത് പിന്നെ ദളിതർക്കും മുസ്ലിങ്ങൾക്കൊക്കെതിരെയുള്ള അനീതിയുടെ ഏറ്റവും വലിയൊരു ആയുധമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിനെന്ത് ചെയ്യും, എതിർക്കും എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് കേവലം ഈ ഹിന്ദുത്വയുടെ ഒരു പ്രയോഗം മാത്രമല്ല, ഇത് ഇന്ത്യയുടെ തകർച്ചയുടെ തുടക്കമാണ് ഞാൻ പറയുന്നത്. കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ സെക്ടർ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ സെക്ടറാണ്. ആ അഗ്രികൾച്ചറൽ സെക്ടറുമായിട്ട് വളരെ ഇൻട്രിൻസിക് ആയിട്ട് റിലേറ്റഡ് ആണ് ഈ പറയുന്ന ക്യാറ്റിൽ എന്ന് പറയുന്നത്. അത് പിന്നെ ഒരു അൺപ്രൊഡക്റ്റീവായ വസ്തുവായി മാറുന്ന സമയത്ത് വെച്ചാൽ എപ്പോഴും എന്ന് വെച്ചാൽ നമുക്ക് ഇത് പോരിപ്പോൾ നല്ല പാല് കറക്കണ ഭക്ഷണം കൊണ്ടുപോയിട്ട് വിൽക്കുകയല്ല, മറിച്ച് അവർക്കതിന് പിന്നെ പോറ്റാൻ കഴിയില്ല, പോറ്റിയിട്ട് കാര്യമില്ല എന്ന് തോന്നുമ്പോഴാണ് ഒരു 90% ആളുകൾ ഇതിന് ഡിസ്പോസ് ചെയ്യുന്നത്. ആ സമയത്ത് ഇതിന് വിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ അത് ഫിനാൻഷ്യൽ ലയബിലിറ്റി ആയിട്ട് മാറും. അങ്ങനെ ഒരു ഫിനാൻഷ്യൽ ലയബിലിറ്റി വരുന്നതോടെ പിന്നെ സംഭവിക്കുന്നതാണ്, ഒന്നുകിൽ ഇവരെ കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും ഡംപ് ചെയ്യേണ്ടി വരും, അപ്പോൾ അവിടെ കിടന്നായിട്ട് ഒന്നും കിട്ടാതെ ചത്തുപോകും, എന്നിട്ട് അവർ പുഴുക്കളരിക്കും, രോഗം പടരും ആ പ്രദേശത്ത്. അപ്പോൾ അത് ആരോഗ്യ പ്രശ്നങ്ങളിലേക്കാണ് പോകാൻ പോകുന്നത്. ഇനി അതല്ലെങ്കിലോ ഈ ഇവരെ തുറന്നുവിടും അല്ലേ. അപ്പോൾ ഇന്നത്തെ ഈ സ്ട്രേ ക്യാറ്റ്സ് ഉണ്ടാക്കുന്ന ക്രൈസിസിനേക്കാളും വലിയ ഒരു ക്രൈസിസാണ് ഈ സ്ട്രേ കൗസ് ഉണ്ടാക്കാൻ പോകുന്നത്. അവറ്റെന്താ ചെയ്യുക, അവറ്റെല്ലാവരുടെയും തൊടിയിൽ കയറും, പാടത്തും പറമ്പിലോ കയറിയിട്ട് വിളയ്ക്ക് തിന്നാൻ തുടങ്ങും, തൊടാൻ പറ്റുമോ? വടിയേറ്റ് വെച്ചാൽ എന്ത് ചെയ്തു, അതോടെ അവന് കേസും കൊല്ലാ പോയില്ലേ. പക്ഷേ കർഷകരെ സമത്തോളം നേരിടാൻ പറ്റുമോ? അവർ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അതിനെതിരെ നീ അപ്പോൾ കലാപത്തിലേക്ക് നയിക്കും. ഇന്ത്യയിലല്ലെങ്കിൽ തന്നെ എന്താ വെച്ചാൽ സ്റ്റേറ്റ് ഈ രീതിയിലെല്ലാം മോണോപ്പൊളൈസ് ചെയ്ത് വരുന്ന ഇതിന് ഇനി സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിലും എന്തായിരിക്കും, പല രീതിയിലും ഇത്തരത്തിലുള്ള ഫ്രസ്ട്രേഷൻസ് പ്രാദേശികമായി ഒക്കെ തന്നെ കലാപങ്ങളായി മാറും. ഇപ്പോൾ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം നോയിഡയിൽ നമുക്കറിയാം, മറ്റേ അദാനിയുടെ കമ്പനിയിൽ അതിനെതിരെ വമ്പിച്ച കലാപം നടന്നു. അവരിപ്പം ദേശദ്രോഹികളാണ്, പുറത്തുനിന്ന് ഫണ്ട് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറയാൻ ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ കാരണങ്ങളിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ തന്നെ അറിയാം അതൊന്നുമല്ല അവിടെ നടക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കലാപങ്ങളിലേക്ക് പോകും. പിന്നെ വെച്ചാൽ ഇത് പലപ്പോഴും ഒരു ലിക്വിഡായിട്ടുള്ള ഫിനാൻഷ്യൽ അസറ്റായിട്ടാണ് കാണുന്നത്. അപ്പം നമ്മൾ ഗോൾഡൊക്കെ ആളുകൾ പണയം വെക്കുന്ന പോലെ വിൽക്കുന്നത് പോലെയാണ്, പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ രോഗമോ കല്യാണമോ ഒക്കെ വരുന്ന സമയത്തിന് വിൽക്കാൻ തീയുന്നത്. ആ സമയത്ത് ഇതിന് മാർക്കറ്റില്ലാതായാൽ ഈ ജനം എന്താ ചെയ്യാൻ പോകുന്നത്? അപ്പോൾ ഇത് ഈ മുസ്ലിങ്ങളുടെ നട്ടല്ലെന്നല്ല ഓടിക്കാൻ പോകുന്നത്. ഇതാരൊക്കെയാണോ ഇതിനകത്തൂടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്, ആരുടെയൊക്കെ ലൈവ്ലിഹുഡ് എന്ന് പറയുന്നത് ഇതാണോ, അവരെയൊക്കെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇത് അധികകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന വലിയ മുദ്രാവാക്യമല്ല. കുറച്ച് കഴിയുമ്പോൾ എന്താ വെച്ചാൽ ഈ പിടിക്കണവനെന്ത് ചെയ്യും, പിടിച്ചിട്ടുള്ള എന്ത് ചെയ്യും, മൂക്ക് കയറിട്ടർ തല്ലുന്ന അവസ്ഥ എന്ത് ചെയ്യുമ്പോൾ ഒരു സംശയം അതിനകത്ത് വേണ്ട. പിന്നെ മാത്രമല്ല ഇവിടെ ഇനിയിപ്പോൾ ഇതുമല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടി വരിക, സ്റ്റേറ്റ് എന്ത് ചെയ്യേണ്ടി വരും. ഇപ്പോൾ പല സ്ഥലത്തും എന്താ ഗോശാലകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് സംരക്ഷിക്കാൻ.
0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് വോയിസ് ഓഫ് പീസ്. സ്പോട്ട്ലൈറ്റ് ചർച്ചയിൽ നിന്നും എടുത്ത പ്രസക്തമായ ഭാഗം, ബംഗാളിലെ പശുക്കാഴ്ച ഭാഗം 1. ചർച്ചയിൽ പങ്കെടുത്തവർ അബ്ദുൽ അഹദ് ചുങ്കത്തറ, കൂടെ അബ്ദുൽ ഹമീദ് പറപ്പൂർ.

0: പീസ് റേഡിയോ റിയാലു സ്വാലിഹീൻ സുബഹ് അസർ നിസ്കാരങ്ങളുടെ ശ്രേഷ്ഠത. നമ്മോടൊപ്പം ചേരുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ ولا عدوان الا على الظالمين واصلي واسلم على نبينا رحمه للعالمين وعلى اله وصحبه اجمعين اما بعد പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. റിയാദു സ്വാലിഹീനിൽ ഇമാം നബവി റഹിമഹുല്ലാ 188-ാമത്തെ അധ്യായം, ബാബു ഫദ്ലി സ്വലാത്തി സുബ്ഹി വൽ അസ്രി, സുബഹ് നമസ്കാരത്തിൻ്റെയും അസർ നമസ്കാരത്തിൻ്റെയും ശ്രേഷ്ഠത വിവരിക്കുന്നതായ അധ്യായമാണ്. ഈ ഒരു അധ്യായത്തിന് പേര് നൽകിയത് തന്നെ നമസ്കാരങ്ങൾക്ക് പൊതുവെയുള്ള ശ്രേഷ്ഠതകളും മഹത്വങ്ങളും ഉള്ളതോടൊപ്പം തന്നെ ചില പ്രത്യേക നമസ്കാരങ്ങൾ അതിൻ്റെ ഫളല്, അതിൻ്റെ ശ്രേഷ്ഠത ഹദീസുകളിൽ വന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ രണ്ട് നമസ്കാരങ്ങൾ, ഫജ്ർ അതായത് സ്വലാത്തു സുബഹ്, സുബഹി നമസ്കാരവും അസ്ർ നമസ്കാരവും, അതിനതിൻ്റേതായ ശ്രേഷ്ഠതയും മഹത്വവുമുണ്ട് എന്നറിയിക്കുന്ന ഹദീസുകൾ നമുക്ക് ഏറെ കാണുവാൻ സാധിക്കും. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല ഈ അധ്യായത്തെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നു, ഹാത്താനി സ്വലാത്താനി തമയ്യസത ബിഫദ്ലിൻ ലൈസ ഫീ ഗൈരിഹിമ, മറ്റു നമസ്കാരങ്ങൾക്കില്ലാത്ത വിധം പ്രത്യേകം ശ്രേഷ്ഠതയും പ്രത്യേകതകളും മഹത്വവും ഈ രണ്ട് നമസ്കാരങ്ങൾക്ക് നമുക്ക് കാണുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഫജ്ർ നമസ്കാരം, അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അഖിമി സ്വലാത ലിദുലൂകി ശംസി ഇലാ ഗസഖിൽ ലൈലി വഖുർആനൽ ഫജ്ർ ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ. സൂറത്തുൽ ഇസ്രായിലെ 78-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല വ്യക്തമാക്കുകയാണ്, സൂര്യൻ ആകാശമധ്യത്തിൽ നിന്ന് തെറ്റിയത് മുതൽ രാത്രി ഇരുട്ടുന്നതുവരെ നിശ്ചിത സമയങ്ങളിൽ നീ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുക, ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടുള്ള പ്രഭാത നമസ്കാരം ഫജ്ർ നമസ്കാരം അത് നിലനിർത്തുക. തീർച്ചയായും പ്രഭാത നമസ്കാരത്തിൽ ഖുർആൻ പാരായണം സാക്ഷ്യം വഹിക്കപ്പെടുന്നതാകുന്നു. ഫജ്ർ നമസ്കാരത്തെ പ്രത്യേകം എടുത്തു പറഞ്ഞത് യഷ്ഹദുഹുല്ലാഹ്, അല്ലാഹു സാക്ഷിയാണ്, വ മലായികത്തുഹു, അവൻ്റെ മലക്കുകളെ സാക്ഷിയാണ്, വഹാദിഹി ഫളീലത്തുൻ അലീമ, ഇത് മഹത്തായ ശ്രേഷ്ഠതയാണ്. വഖ്തസ്സത് ഐദം ബി അന്നഹ മഫ്സൂലത്തുൻ അനി സ്വലവാത്തിൽ ഖംസ് മുൻഫരിദത്തുൻ ബി വഖ്തിഹ, അതായത് മറ്റു നമസ്കാരങ്ങളിൽ നിന്ന് പ്രത്യേകമായി വേറിട്ടുകൊണ്ട് ഇതിൻ്റെ ശ്രേഷ്ഠത, ഇതിൻ്റെ പ്രത്യേകത ഇവിടെ ഉണർത്തുകയാണ്. ഇന്ന ഖുർആൻ അൽ ഫജ്രി കാന മശ്ഹൂദ, ആ പ്രഭാത നമസ്കാരത്തിലെ വിശുദ്ധ ഖുർആൻ പാരായണം അത് സാക്ഷ്യം വഹിക്കപ്പെടുന്നതാകുന്നു എന്ന്. സഹോദരങ്ങളെ, ഫബൈനഹ വൈന സ്വലാത്തിൽ ഇഷായി നിസ്ഫുല്ലൈലിൽ അഖീർ, ആ നമസ്കാരത്തിനും അതുപോലെ തന്നെ ഇഷാ നമസ്കാരത്തിനുമിടയിൽ അവസാനത്തെ നിസ്ഫുല്ലൈലിൽ അഖീർ, അവസാനത്തെ രാത്രിയുടെ പകുതി, അതേപോലെ തന്നെ വബൈനഹ വബൈന സ്വലാത്തി ലുഹ്രി നിസ്ഫുൻ നഹാരിൽ അവ്വൽ, ലുഹറിനും ഫജറിനും ഇടയ്ക്കുള്ള ആ ഒരു സമയം അതെന്താണ്? പകലിൻ്റെ ആദ്യത്തെ ആ ഒരു പകുതിയാണ്. ലിഅന്ന വഖ്തൽ ഇശാഇ യൻതഹി ബിനിസ്ഫുല്ലൈൽ, ഇശാ നമസ്കാരത്തിൻ്റെ സമയം അർദ്ധരാത്രിയോടുകൂടി അവസാനിക്കുന്നു എന്നുള്ളതാണ്. വലാ യംതദു ഇലാ തുലൂഇൽ ഫജ്ർ, ഫജ്ർ നമസ്കാരം വരെ, അതല്ലെങ്കിൽ ഫജ്ർ ഉദിക്കുന്നത് വരെ നീണ്ടു നിൽക്കുന്നില്ല. ഫൈദൻ തസഫ് അല്ലൈൽ ഖറജ വഖ്തു സലാത്തിൽ ഇശാ വബഖിയ ഹാദൻ നിസ്ഫ് ഇലൽ ഫജ്ർ, അതേപോലെ അർദ്ധരാത്രി വരെ സലാത്തുൽ ഇശാ, ഇശാ നമസ്കാരത്തിൻ്റെ സമയം നിലനിൽക്കുന്നുള്ളൂ. അപ്പോൾ ഫറള നമസ്കാരങ്ങൾക്കുള്ള സമയങ്ങൾ വ്യക്തമാക്കി, അവിടെ തഹജ്ജുദിൻ്റെ സമയം പ്രത്യേകമായി കൊണ്ട് ഫജ്ർ ഉദിക്കുന്നത് വരെയുള്ള ആ ഒരു സമയം, വമിനല്ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലത്തൽ ലക് അസാ അൻ യബഅസക റബ്ബുക മഖാമ മഹ്മൂദ,

0: അള്ളാഹു സുബ്ഹാനഹു വതആല രാത്രിയിൽ നിന്ന് അല്പസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉറക്കമുണർന്ന് അതോടെ ഖുർആൻ ഓതിക്കൊണ്ട് നമസ്കരിക്കുകയും ചെയ്യുക കൂടുതലായുള്ള ഒരു പുണ്യകർമ്മമാണ്, നാഫിലത്താണ്. ക്ഷേമായും നിന്റെ രക്ഷിതാവ് നിന്നെ സ്തുത്യർഹമായ ഒരു സ്ഥാനത്തേക്ക് നിയോഗിച്ചേക്കാം, അതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിലൂടെ ഉണർത്തുകയുണ്ടായി. അപ്പോൾ സഹോദരങ്ങളെ, ഓരോ നമസ്കാരത്തിനും അതിൻ്റേതായ സമയവും പ്രത്യേകതകളും ശ്രേഷ്ഠതകളും ഉണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അസർ നമസ്കാരത്തെ സംബന്ധിച്ച് തന്നെ സൊലാത്തുൽ വുസ്ത എന്ന് പറയപ്പെട്ടു. ഫജിർ നമസ്കാരത്തിന് അതിൻ്റെ ശ്രേഷ്ഠതയേറെയുണ്ട്. അസർ നമസ്കാരത്തെക്കുറിച്ച് അത് വ്യത്യസ്തമാകുന്നത് സൊലാത്തുൽ വുസ്ത എന്നതുകൊണ്ടതാണ്. വിശുദ്ധ ഖുർആനിൽ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്, ഹാഫിദു അലസ്സലവാത്ത് വസ്സലാത്തിൽ വുസ്ത, നിങ്ങൾ നമസ്കാരം സൂക്ഷിക്കണം. അത് പൊതുവായിട്ട് എല്ലാ നമസ്കാരവും നിങ്ങൾ കൃത്യമായ സമയത്തിന് അത് നിർവഹിക്കണം, കൃത്യമായത് നിർവഹിക്കേണ്ടതായ രൂപത്തിൽ. വസ്സലാത്തിൽ വുസ്ത വിശിഷ്യ വുസ്ത നമസ്കാരം അതേതാണ്? സൊലാത്തുൽ അസർ, അത് അസർ നമസ്കാരമാണ്. ഫഹസ്സഹ ബിദ്ദിക്കിരി ലി ഫദീലത്തിഹ, അതിൻ്റെ ശ്രേഷ്ഠത കൊണ്ട് തന്നെയാണ് അതിനെ പ്രത്യേകമായി അവിടെ എടുത്തു പറഞ്ഞത്. അപ്പോൾ സഹോദരങ്ങളെ, ബഹുനാക്ക ഫളായിലു വമീസാത്തുൻ ഇഷ്തറകത്ത് ഫീഹ സ്വലാത്തുൽ ഫജ്രി വസ്വലാത്തുൽ അസ്ർ, മറ്റു നമസ്കാരങ്ങളിൽ നിന്ന് ശ്രേഷ്ഠതമായി അതിൻ്റെ മഹത്വങ്ങൾ എടുത്തു പറഞ്ഞതായ രണ്ട് നമസ്കാരങ്ങളാണ് ഫജ്ർ നമസ്കാരവും അസ്ർ നമസ്കാരവും എന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇമാം നവവി റഹ്മഹുള്ള അസർ നമസ്കാരത്തിൻ്റെയും ഫജ്ർ നമസ്കാരത്തിൻ്റെയും ശ്രേഷ്ഠത വിവരിക്കുന്ന അധ്യായം എന്നുള്ള നിലക്ക് ഒരു അധ്യായം തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഹിക്മത്ത് കൊണ്ട് തന്നെ ചില ഇബാദത്തുകൾക്ക് ശ്രേഷ്ഠത നൽകി മറ്റു ഇബാദത്തുകളെക്കാളേറെ അതിൽ നിന്ന് വേർതിരിക്കുന്നതായ മറ്റു ഇബാദത്തുകളിൽ നിന്ന് വേർതിരിക്കുന്നതായ ചില പ്രത്യേകതകൾ ചില ഇബാദത്തുകൾക്ക് നൽകി. ആ ഇബാദത്തുകൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമാകുന്ന നിലക്കും അതാണ് ഈ അധ്യായത്തിൽ കൊണ്ടുവരുന്ന 1047-ാമത്തെ ഹദീസ്. അൻ നബി മൂസ റളിയല്ലാഹു അൻഹു, അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, അള്ളാഹുവിൻ്റെ ദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സല്ലൽ ബർദൈൻ ദഖലൽ ജന്ന മുത്തഫഖുൻ അലൈഹി. മൻ സല്ലൽ ബർദൈൻ ദഖലൽ ജന്ന, ആര് രണ്ട് തണുപ്പുകൾക്കിടയിൽ നമസ്കരിക്കുന്നു അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അൽ ബർദാനി, ആ രണ്ട് ബർദാനി കൊണ്ട് ഉദ്ദേശിച്ചത് സുബഹും അസറുമാണ്. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിലും ഇമാം ബുഖാരി റഹിമഹുള്ള അവിടുത്തെ സ്വഹീഹിലും കൊണ്ടുവന്നതായ ഹദീസാണത്. മൻ സല്ലൽ ബർദൈനി ദഖലൽ ജന്ന, ഏതൊരാൾ ഈ രണ്ട് തണുപ്പുകൾക്കിടയിൽ എന്നാണ്. വഹുമൽ ഫജ്ർ വൽ അസ്ർ വസുമ്മിയത ബിഹാദൽ ഇസ്മ്, ഈ ഒരു പേര് നൽകപ്പെടാനുള്ള കാരണം, ലിഅന്നഹുമാ യഖാനി ഫീ വഖ്തി ഇബ്റാദിൽ ജവ്, ഈ രണ്ട് നമസ്കാരങ്ങളും പ്രത്യേകം നമ്മൾ എടുത്തു നോക്കുമ്പോൾ അത് നമ്മുടെ കാലാവസ്ഥ ഒരു തണുപ്പാകുന്ന ഒരു സമയമാണ്. പ്രഭാത സമയത്ത്, സുബഹിയുടെ സമയത്ത് അവിടെ ഒരു ശാന്തമായ ഒരു ബുറൂദത്ത്, ഒരു തണുപ്പ് നമുക്ക് അനുഭവപ്പെടുന്നു. അതുപോലെ തന്നെ വെയിൽ നട്ടുച്ച സമയത്ത് നിന്ന് പോയി അസറിൻ്റെ ആ ഒരു സമയമാകുമ്പോഴേക്കും ഒരു തണുപ്പിൻ്റേതായ സമയത്തേക്ക് പോകുന്നു. ആ പകലിൻ്റേതായ ചൂടെല്ലാം ഒഴിഞ്ഞ് ഒരു അന്തരീക്ഷത്തിൽ അധികം ചൂടുമില്ല, അതുപോലെ തന്നെ തണുപ്പിൻ്റെ ആ ഒരു അവസ്ഥയിലേക്ക് വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇഅ്തിദാലുൽ ജവ്, ഒരു നല്ല ഒരു കാലാവസ്ഥ, ഒരു നല്ല അന്തരീക്ഷമാണ് ആ സമയത്തുണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രണ്ട് നമസ്കാരങ്ങളുടെ പ്രത്യേകതയായിക്കൊണ്ട് മൻ സല്ലൽ ബർദൈൻ, അസർ നമസ്കാരയും ഫജ്ർ നമസ്കാരത്തിൻ്റെയും രണ്ടിൻ്റെയും കൂടെ പേരുകളായിക്കൊണ്ട് ബർദാനി എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. ലിഅന്നൽ ഫജ്റ യകൂനു ഇൻദ ലദ്ദത്തിന്, മാത്രമല്ല ഫജ്ർ നമസ്കാരം എന്നുള്ളത് ഉറക്കിൻ്റെ ആ ഒരു ആസ്വാദനമുള്ള ഒരു സമയത്താണ്. അതുപോലെ തന്നെ അസർ നമസ്കാരം എന്നുള്ളത് ആളുകളെല്ലാം അവരുടെ അമലിൽ, അവരുടേതായ ജോബിൽ, അവരുടേതായ കർമ്മങ്ങളിൽ ബിസിയായിക്കൊണ്ട് അതിൽ ശുഗലായിക്കൊണ്ടുള്ള ഒരു സമയമാണ്. ഫമൻ ഹാഫള അലൈഹിമാ കാന മിൻ ബാബി ഔലാ യുഹാഫിള അലാ ബഖിയത്തി സ്വലവാത്ത്, ഈ രണ്ട് നമസ്കാരങ്ങൾ ആര് സൂക്ഷിക്കുന്നുവോ അത് കൃത്യമായി നിർവഹിക്കുന്നുവോ അങ്ങനെയുള്ള ആളുകൾക്ക് ബാക്കി നമസ്കാരങ്ങളും കൂടി ആ വിഷയത്തിൽ ശ്രദ്ധ പുലർത്തുവാനും അത് കൃത്യമായി നിർവഹിക്കുവാനും സാധിക്കുമെന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇപ്രകാരവും അതിന് വ്യാഖ്യാനം നൽകപ്പെട്ടതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്നമാ ഖുസ്സത ബിദ്ദിക്രി വത്തഅകീദ് ലിഫളിഹിമാ ബിജ്തിമാഇ മലായികത്തില്ലൈലി വമലായികത്തിന്നഹാർ ഫീഹിം. അപ്പോൾ ഒന്നുകൂടി ഊന്നിപ്പറയാനുള്ള കാരണം, അതിവിടെ ഉണർത്താനുള്ള കാരണം, രാത്രിയുടെയും പകലിൻ്റെയും മലക്കുകൾ അവരുടേതായ ആ ഒരു ഡ്യൂട്ടി ഷിഫ്റ്റ് ചെയ്യുന്ന സമയം എന്ന് പറയാം. കാരണം വതആഖുബിഹിം വസുഊദിഹിം ഇലസ്സമാ, ആകാശലോകത്തേക്ക് കയറിപ്പോകുന്നതായ സമയമാണ് ആ ഒരു അസറിൻ്റെ സമയം. അള്ളാഹു സുബ്ഹാനഹു വതആല തൻ്റെ അടിമകളുടെ കർമ്മങ്ങളെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവനാണ്. അതുകൊണ്ട് തന്നെ ഫജറിൻ്റെതായ സമയത്ത് മലക്കുകളവിടെ സന്നിഹിതരായി അവർ വരുന്നതായ സമയമാണ്. ഇങ്ങനെ സഹോദരങ്ങളെ, ആ നിലക്കുമൊക്കെ ആ രണ്ട് നമസ്കാരങ്ങൾക്കും പ്രത്യേകതയുണ്ട്. അവർ വരുമ്പോഴും ഡ്യൂട്ടിക്ക് വരുമ്പോഴും പോകുമ്പോഴുമൊക്കെ ഈ അടിമകൾ നമസ്കാരത്തിലായി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടായി നിൽക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് നമസ്കാരം ആര് കാത്തു സൂക്ഷിക്കുന്നുവോ, കൃത്യമായി നിർവഹിക്കുന്നുവോ, അയാൾ സ്വർഗം കൊണ്ട് വിജയിക്കുന്നവനായിത്തീരും എന്നുള്ളതാണ്. വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസി വഖബ്ല അൽഗുറൂബ്. സൂറത്ത് ഖാഫിലെ 39-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, നിന്റെ രക്ഷിതാവിൻ്റെ സ്തുതിയെ നീ, ഹംദിനെ നീ പ്രകീർത്തിക്കുക സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും അതുപോലെ തന്നെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ്. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഫജർ നമസ്കാരമാണ്, സുബഹി നമസ്കാരമാണ്. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അസ്ർ നമസ്കാരമാണ്. ഇങ്ങനെയൊക്കെ ഹദീസുകളിൽ അസറിൻ്റെയും ഫജറിൻ്റെയും ശ്രേഷ്ഠത, മഹത്വം, ആ ഇബാദത്തുകൾക്കുള്ള, ആളുകൾ ഗഫലത്തിലാകുന്ന, ആളുകൾ ശുഗലിലാകുന്ന ഒരു സമയമാണ്, ആ സമയത്ത് ഈ നമസ്കാരങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട്, അതിൻ്റെ സമയം പാലിച്ചുകൊണ്ട് കൃത്യമായി നിർവഹിക്കുന്നവരുണ്ടോ, നിശ്ചയമായും അവർക്ക് അതിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയുമുണ്ട് എന്നത് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അതാണ് ഇവിടെ ബർദാനി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അത് ഫജർ നമസ്കാരവും അസ്ർ നമസ്കാരവുമാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി ഉണർത്തിയത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്നക്കും സത്തറൗന റബ്ബക്കും കമാ തറൗന ഹാദൽ ഖമർ. നിങ്ങളീ പൂർണ്ണ ചന്ദ്രനെ എപ്രകാരം കാണുന്നുണ്ടോ അതേപോലെ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. ഫഇനിസ്തതഅതും അല്ലാ തുഗ്ലിബു അലാ സലാത്തിൻ ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഗുറൂബിഹ ഫഫ്അലു. ഹദീസിൻ്റെ അവസാന ഭാഗത്ത് ഇപ്രകാരം കാണാൻ സാധിക്കും, നിങ്ങൾക്ക് സാധ്യമാവുമെങ്കിൽ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പുള്ള ആ നമസ്കാരം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങളത് നിർവഹിക്കണം എന്നതാണ് ഉണർത്തിയിട്ടുള്ളത്. അൽ ഫജർ ഖബ്ല തുലൂഇ ശംസി, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പുള്ള നമസ്കാരം ഫജർ നമസ്കാരമാണ്, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പുള്ളത് അസർ നമസ്കാരവുമാണ്. ഫഹാത്താനി സ്വലാത്താനി ഹുമാ അഫ്ദലു സ്വലവാത്ത്, ഈ രണ്ട് നമസ്കാരങ്ങളും ശ്രേഷ്ഠമായ നമസ്കാരങ്ങളാണ്. വഫുദലു ഹസ്സലാത്തുൽ അസർ, അതിൽ പ്രത്യേകം അസർ നമസ്കാരത്തിന് ഏറ്റവും ശ്രേഷ്ഠതയുണ്ട് എന്ന് ഈ ആയത്ത് അസ്സലാത്തുൽ വുസ്ത എന്ന പേരിൽ സൂറത്തുൽ ബക്കറയിലെ 238 ഹാഫിദ് വല സ്വലവാത്തി വസ്സലാത്തിൽ വുസ്ത വക്കൂമുലില്ലാഹി ഖാനിച്ചീൻ എന്ന ആയത്തിലൂടെ ഉണർത്തിയതും അപ്രകാരം തന്നെയാണ്. വേറെയും അതിൻ്റെ ശ്രേഷ്ഠതകളും മറ്റും ഹദീസുകളിൽ വന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഓരോ നമസ്കാരങ്ങൾക്കും അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയതായ ശ്രേഷ്ഠതയും മഹത്വവും ഉൾക്കൊണ്ടുകൊണ്ട് അത് നിർവഹിക്കുവാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
1: മാഷാ പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ റിയാദുസ് സ്വാലിഹീൻ. സുബ്ഹ് അസ്ർ നമസ്കാരങ്ങളുടെ ശ്രേഷ്ഠതയെക്കുറിച്ച് ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചത് അഷ്റഫ് സലഫി വാണിയമ്പലം.

0: ഒരു കടവിനരികിലെ കുന്നിൻ ചെരുവിലാണ്. ഒരു ചന്ദനമരം, ഒരു ചന്ദനത്തിൻ്റെ മരം വളർന്നിരുന്നത്. അതിൻ്റെ പൊടികളെടുക്കാൻ നിരവധി ആളുകൾ എത്താറുണ്ടായിരുന്നു. ഒരു ദിവസം ഒരു വിദ്യാർത്ഥി ആ മരത്തോട് ചോദിച്ചു, ചന്ദനമരമേ, ആരെങ്കിലും നിന്നെ വേദനിപ്പിക്കുമ്പോൾ നീ പകരം തിരിച്ചടിക്കാറുണ്ടോ? ചന്ദനമരം മറുപടി നൽകി, ഇല്ല മോനെ, എന്നെ വേദനിപ്പിക്കുന്നവർക്കും ഞാൻ എൻ്റെ പരിമളവും മൂല്യവും നൽകുന്നു. കാരണം ഞാൻ ജീവിക്കുന്നതിൻ്റെ ലക്ഷ്യം സ്വന്തം ഗുണം മാത്രമല്ല മറ്റുള്ളവർക്കുള്ള സേവനം കൂടിയാണ്. ഇത് കേട്ട വിദ്യാർത്ഥി പഠിച്ചു, ജീവിതത്തിൽ എത്ര തന്നെ വേദന അനുഭവിച്ചാലും നാം നിസ്വാർത്ഥമായി മറ്റുള്ളവർക്കുള്ള സേവനം ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തിയുടെ പൂർണ്ണത എന്ന്. സുഹൃത്തുക്കളെ, ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് മറ്റുള്ളവർക്കായി നമുക്ക് കഴിയുന്ന സേവനം ചെയ്യുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഗുണപാഠം എന്നുള്ളതാണ്. ആ രൂപത്തിൽ ഈ കഥയുടെ പാഠം ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതം നമുക്ക് വേണ്ടി മാത്രമാക്കാതെ നമ്മുടെ കൂടപ്പിറപ്പുകൾക്കും നമ്മുടെ സഹപാഠികൾക്കും നമ്മുടെ സഹപ്രവർത്തകർക്കും നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർക്കും ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തിയ പോലെ ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള ജീവിതം നയിക്കാൻ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, ഹംസ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
2: അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽ ഇജാബ ചോദ്യോത്തര പങ്ക്തിയിലേക്ക് എല്ലാ പീസ് റേഡിയോ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ചോദ്യങ്ങളിൽ ആദ്യത്തേത് ഏതാണെന്ന് നോക്കാം.
3: പല്ലിന് ക്ലിപ്പിടുന്നതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ് എന്നാണ്.
4: പല്ലിന് വൈരൂപ്യം എന്നൊരു അവസ്ഥയിലാണ് എങ്കിൽ ആധുനിക പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം അവർക്ക് ഇത്തരം ക്ലിപ്പുകളും ദന്ത ക്രമീകരണ മാർഗങ്ങളുമൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. കാരണം ഭംഗി കൂട്ടുക എന്ന അർത്ഥത്തിലല്ല, മറിച്ച് മുഖത്തേക്ക് നോക്കുമ്പോൾ ഉള്ള ഒരു വൈരൂപ്യത മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യത്തിലാണ് എങ്കിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹായിമാരുടെ കൂട്ടത്തിൽ അർഫജ എന്ന് പറയുന്ന ഒരു സഹാബി ഉണ്ടായിരുന്നു. ജാഹിലിയത്തിൽ ഒരു യുദ്ധത്തിൽ അദ്ദേഹത്തിൻ്റെ മൂക്കിൻ്റെ ഒരു ഭാഗം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നീട് അവിടെ വെള്ളി കൊണ്ടും പിന്നീട് സ്വർണം കൊണ്ടും മൂക്ക് വെച്ചു പിടിപ്പിക്കപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് അംഗീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വിരൂപത മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എങ്കിൽ ഇത്തരം ചികിത്സാ സമ്പ്രദായങ്ങൾ ഉപയോഗിക്കാം. അതല്ല, ഒരു സൗന്ദര്യത്തിന് വേണ്ടിയാണ് എങ്കിൽ, സാധാരണ അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ ആളുകളെയും സൃഷ്ടിച്ചതുപോലെ പ്രത്യേകിച്ച് വിരൂപതയൊന്നുമില്ല, പക്ഷേ ഭംഗി കൂട്ടുവാൻ വേണ്ടി ദന്ത നിരകൾ ക്രമീകരിക്കുക, മറ്റ് സൗന്ദര്യ വർധന ശസ്ത്രക്രിയകൾ ചെയ്യുക, ഇത് നിഷിദ്ധവും ആണ് എന്നും മനസ്സിലാക്കണം.
3: ബാങ്കിൽ നിന്നെടുത്ത പലിശ എന്താണ് ചെയ്യേണ്ടത്, ആർക്കാണ് കൊടുക്കേണ്ടത് എന്നാണ്.
4: ഇസ്ലാമിൽ പലിശക്ക് പറയുന്ന പരിഹാരം ഒന്ന് മാത്രമാണുള്ളത്. പലിശ ഇടപാടുകളുമായി ഒരു തരത്തിലും ബന്ധപ്പെടാതിരിക്കുക, പലിശയുള്ള ഇടപാടുകളിൽ ഏർപ്പെടാതിരിക്കുക എന്ന ഒരൊറ്റ പരിഹാരം. വിശുദ്ധ ഖുർആനിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിലുമൊക്കെ പലിശയെക്കുറിച്ച് ആവർത്തിച്ച് അതിൻ്റെ ഗൗരവം ഉണർത്തുന്നു. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിക്ക് പലിശയുമായി ഒരു നിലക്കും ബന്ധപ്പെടാൻ കഴിയില്ല. ഇന്ന് കാലത്ത് ബാങ്കിൽ പണം നിക്ഷേപിക്കുന്ന ആളുകൾക്കാകട്ടെ പലിശയില്ലാത്ത രൂപത്തിൽ നിക്ഷേപിക്കുവാനുള്ള അവസരങ്ങളുണ്ട് താനും. അതുകൊണ്ട് ഈ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ ലാഘവത്തോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ അത് വളരെ ഗുരുതരമായിരിക്കും. ഇനി ആർക്കെങ്കിലും അങ്ങനെ പലിശയായി സ്വന്തം അക്കൗണ്ടുകൾ ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യണം എന്നതാണല്ലോ ചോദ്യം. ഈ വിഷയത്തിൽ ആധുനിക പണ്ഡിതന്മാർ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ വെച്ച് പുലർത്തുന്നുണ്ട്. അതിൽ ചില പണ്ഡിതന്മാർ ഒരു പ്രതിഫലം എന്നുള്ള രൂപത്തിൽ തനിക്കത് ലഭിക്കും എന്ന് വിശ്വസിക്കാതെ ജനങ്ങൾക്ക് പൊതുവായി ഉപയോഗപ്പെടുത്തുവാൻ പറ്റുന്ന പബ്ലിക് ബാത്റൂമുകൾ, പബ്ലിക് റോഡുകൾ മുതലായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, തൻ്റെ കയ്യിൽ പലിശ മുതലുണ്ട് എങ്കിൽ കയ്യിൽ ഒരു തീക്കട്ട വീണാൽ എന്ത് ചെയ്യും, അതുപോലെ എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് രക്ഷ നേടുക, വലിച്ചെറിയുക എന്ന കാര്യമാണ്. പ്രതിഫലം കിട്ടും എന്ന ഒരു ലക്ഷ്യമില്ലാതെ, ഒരു നിയത്തില്ലാതെ മറ്റെന്തെങ്കിലും വഴികളിലേക്ക്, ഉപദ്രവകരമല്ലാത്ത വഴികളിലേക്ക് അത് തിരിച്ചുവിട്ടാൽ ഇൻഷാല്ലാ ഒരു പക്ഷേ അതായിരിക്കും നല്ലത്. ഏതായിരുന്നാലും പലിശ മുതൽ കൊണ്ട് തനിക്ക് ഒരു ഉപകാരം വരുന്ന രൂപത്തിൽ നീങ്ങുവാൻ പാടില്ല. ഇവിടെ പറഞ്ഞ പോലെ രണ്ടോ മൂന്നോ വീടുകളിലേക്കുള്ള ഒരു റോഡ് നിർമ്മാണം എന്ന് പറയുമ്പോൾ അത് തനിക്കുകൂടി ഉപകാരപ്പെടുന്ന, ഉപയോഗിക്കുവാൻ പറ്റുന്ന ഒരു റോഡാണ് എങ്കിൽ തീർച്ചയായും അത് അതിനുവേണ്ടി വിനിയോഗിക്കുവാൻ പാടില്ല. അതേപോലെ തന്നെ നമ്മൾ ദാനമായി കൊടുക്കുന്ന രോഗികൾക്കും മറ്റുമൊക്കെ സദഖയായി കൊടുക്കുന്നത് അത് നല്ല സമ്പാദ്യത്തിൽ നിന്നാണ് കൊടുക്കേണ്ടത്. അള്ളാഹു സ്വീകരിക്കുന്ന ഹലാലായ സമ്പാദ്യത്തിൽ നിന്നാണ് ദാനധർമ്മങ്ങൾ കൊടുക്കേണ്ടത്. ഇന്നല്ലാഹു തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബ. അള്ളാഹു തയ്യിബാണ്, അള്ളാഹു നല്ലതല്ലാതെ ഒന്നും തന്നെ സ്വീകരിക്കുകയില്ല.
3: പെൺകുട്ടികളുടെ കാതുകുത്തുന്നത് ശരിയായ കാര്യമാണോ എന്നാണ്.
4: സ്ത്രീകൾക്ക് സീനത്ത് അഥവാ ഭംഗി, ഭംഗിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ, ഇതൊക്കെ ഉപയോഗിക്കുന്നതിന് യാതൊരുവിധ കുഴപ്പവുമില്ല. പക്ഷേ ഇത്തരം ഭംഗി പ്രകടനങ്ങൾ അവർ ആസ്വദിക്കുവാനും ആസ്വദിക്കുവാൻ അനുവാദമുള്ള ആളുകൾക്ക് വേണ്ടിയുമായിരിക്കണം അവർ അണിയേണ്ടത്, ഭർത്താവ് കാണുവാൻ വേണ്ടി. ആയിഷ റളിയല്ലാഹുവിനെ പറഞ്ഞതുപോലെ, റസൂലേ, ഞാൻ ഈ വലിയ രണ്ട് സ്വർണ വളകൾ ധരിച്ചത് നിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞതുപോലെ ആഭരണങ്ങളും അത്തരത്തിലുള്ള വസ്ത്രങ്ങളും ഭർത്താവിന് വേണ്ടി ആയിരിക്കണം അവർ ധരിക്കേണ്ടത്. ആ കൂട്ടത്തിൽപ്പെട്ടതാണ് സ്വർണ കമ്മലുകൾ. അതിൽ ഇസ്ലാമികമായ വിധി എന്താണ് എന്നാണല്ലോ കാതുകുത്താൻ പാടുണ്ടോ എന്ന്. ഹദീസുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ കാണാൻ സാധിക്കുന്നത്, അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ സഹാബി വനിതകൾക്ക് ഇങ്ങനെ സ്വർണ കമ്മലുകളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ്. പെരുന്നാൾ നമസ്കാരാനന്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകളുടെ ഭാഗത്തേക്ക് വരികയും അവർക്ക് പ്രത്യേകമായ ചില ഉപദേശങ്ങൾ നൽകുകയും ബിലാൽ റളിയല്ലാഹു അൻഹു സ്ത്രീകളിൽ നിന്ന് സംഭാവന സ്വീകരിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എന്നും സ്ത്രീകൾ അവരുടെ കാതിലുള്ള ആഭരണങ്ങൾ അഥവാ കമ്മലുകൾ നൽകിയിരുന്നു എന്നുമൊക്കെ ഹദീസിൽ കാണുവാൻ സാധിക്കും. അപ്പോൾ കമ്മൽ അവർ ധരിച്ചിരുന്നു. കമ്മൽ ധരിക്കണമെങ്കിൽ കാത് കുത്തണമല്ലോ. ഇതൊക്കെയാണ് അതിൻ്റെ ഇസ്ലാമികമായ വിധി. എങ്കിലും ആത്യന്തികമായ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അഥവാ ഇവിടെ സ്വർണം ഒരു ചത്ത പണമായി ആണ് നമ്മുടെ നാട്ടിലുള്ളത്. ഏറ്റവും കൂടുതൽ സ്വർണം ഉപയോഗിക്കുന്ന ഒരു പക്ഷേ ഇന്ത്യക്കാരും ആ ഇന്ത്യക്കാരിൽ തന്നെയും ഏറ്റവും കൂടുതൽ കേരളീയരുമായിരിക്കും. കേരളീയരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇവിടെയുള്ള നമ്മുടെ മുസ്ലിം സമൂഹമാണ്. ഇവിടെ സ്വർണം സ്ത്രീകൾക്ക് അനുവദനീയമാണ് എന്നതിൽ തർക്കമില്ല. ഇസ്ലാം അവർക്ക് നൽകിയ ആനുകൂല്യവും ഇളവുമാണ്. എന്നാൽ ഉള്ള കാശ് മുഴുവൻ സ്വർണത്തിന് വേണ്ടി ചെലവഴിക്കുകയും അതിൽ മാത്രം ജീവിതം ഒതുക്കി നിർത്തുകയും ചെയ്യുമ്പോൾ ജീവിതത്തിൻ്റെ പലതും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. സഹാബ വനിതകൾ അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വർണം സംഭാവന നൽകിയതുപോലെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വർണ നാണയങ്ങൾ യുദ്ധഫണ്ടിലേക്ക് സംഭാവന നൽകിയതുപോലെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സ്വർണാഭരണങ്ങൾ സംഭാവന നൽകിയതുപോലെ, ഉള്ള സ്വർണം നാളെ പരലോകത്തേക്ക് ഉപകരിക്കുവാൻ കഴിയുന്ന രൂപത്തിൽ ആയിരിക്കണം എന്നൊരു ചിന്ത നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകൽ അത്യന്താപേക്ഷിതമാണ്. ഇമാം നസായി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സഹാബികളോട് അവർ സ്വർണം ഉപയോഗിക്കുന്നതിന് പകരമായി, അഥവാ സഹാബി വനിതകൾ സ്വർണം ഉപയോഗിക്കുന്നതിന് പകരമായി ഇന്ന് നമ്മുടെ നാട്ടിലുള്ള പോലെ ഒരു റോഡ് ഗോൾഡ് അഥവാ പുറമേ അത് സ്വർണമാണ് എന്ന് തോന്നുന്ന രൂപത്തിലുള്ള ആഭരണങ്ങൾ ഉപയോഗിച്ചുകൂടാതെ നിങ്ങൾക്ക് മതിയാകുകയില്ലേ എന്ന് പോലും ചോദിക്കുന്നതായി കാണുവാൻ സാധിക്കും. അപ്പോൾ സ്വർണത്തോടുള്ള ഒരു ഭ്രമം കുറച്ചുകൊണ്ട് വരികയും ഇത്തരത്തിലുള്ള സ്വർണങ്ങൾ വഴി നാളെ പരലോകത്തേക്ക് ഉപകാരപ്രദമാവുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെടുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യണം എന്നുകൂടെ കൂട്ടത്തിൽ സൂചിപ്പിക്കണം.
3: പോസ്റ്റ് ഓഫീസ് ഇൻഷുറൻസിനെ കുറിച്ച് പറയാമോ? അത് അനുവദനീയമാണോ എന്നാണ്.
5: എന്താണ് ഈ പോസ്റ്റ് ഓഫീസ് വഴിയുള്ള ഇൻഷുറൻസ്? അങ്ങനത്തെ ഒരു ഇൻഷുറൻസ് ഉണ്ടോ? അതല്ല ഉദ്ദേശിക്കുന്നത്, പോസ്റ്റ് ഓഫീസ് വഴിയുള്ള കുറികളാണോ എന്നത് വ്യക്തമല്ല. ഇപ്പോൾ ഇൻഷുറൻസ് ഏതാണെങ്കിലും നമ്മുടെ നാട്ടിൽ നിലവിലുള്ളത് ഒരു കൊമേഴ്സ്യൽ ഇൻഷുറൻസാണ്. ഒരു വിഭാഗത്തിന് ഗുണം ലഭിക്കുന്നതും മറ്റൊരു വിഭാഗത്തിന് ഒന്നുകിൽ നഷ്ടമോ അല്ലെങ്കിൽ ലാഭമോ ലഭിക്കുന്നതുമായ ഇൻഷുറൻസുകൾ. ഉദാഹരണമായി നമ്മളെല്ലാം വാഹനത്തിൻ്റെ, വീടിൻ്റെ, അതേപോലെ തന്നെ കൃഷിയുടെ തുടങ്ങി ജീവൻ്റെ ഒക്കെ പേരിൽ ഒരു പോളിസി തുടങ്ങുന്നു ഏതെങ്കിലും ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട്. അവർ നിക്ഷേപിക്കുന്ന ഫീസ് നമ്മളതിലേക്ക് അടക്കുന്നു. ആ കാലയളവിലോ അല്ലെങ്കിൽ അവർ നിക്ഷേപിക്കുന്ന സമയപരിധിക്കുള്ളിലോ പ്രായത്തിനുള്ളിലോ നമുക്ക് ഇന്നിന്ന രോഗങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ ഇന്നിന്ന രൂപത്തിൽ ഇത്ര ചെലവ് വരെ അവർ വഹിക്കും, അതിനിടയിൽ ഈ രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൃഷിയുടേതാകട്ടെ വാഹനത്തിൻ്റെതാകട്ടെ അതവർ വഹിക്കും എന്നതാണ്. ഇതൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലോ ആ കാശ് അവർക്ക് ലാഭമാണ്. നമുക്ക് ഇതുണ്ടായാലോ, നമ്മൾ അടച്ചത് ചെറിയ തുകയാണ്, നമുക്ക് എത്രയോ വലിയ സംഖ്യ ലഭിക്കുകയും ചെയ്യുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ഇതിൽ ചേരുമ്പോൾ ഒരു 10-15 ആളുകൾക്കായിരിക്കും ഒരു വർഷത്തിൽ ഇത് നൽകേണ്ടി വരുന്നത്. അവർക്ക് ലഭിക്കുന്ന ധാരാളം ആളുകളുടെ ഈ പോളിസികൾ വെച്ച് നോക്കുമ്പോൾ ഈ 10-15 ആളുകൾക്ക് നൽകേണ്ടി വരുന്നത് വളരെ കുറഞ്ഞ തുകയുമാണ്, ബാക്കി മുഴുവൻ അവരുടെ ലാഭമാണ്. ഈ രൂപത്തിലുള്ള ഇൻഷുറൻസുകൾ ഇസ്ലാം വിരോധിച്ചിട്ടുണ്ട്. കാരണം ഒരു വിഭാഗത്തിന് ഗുണവും മറ്റൊരു വിഭാഗത്തിന് നഷ്ടവുമാകുന്ന രൂപത്തിലുള്ള ഇത്തരം സാമ്പത്തിക ഇടപാടുകൾ ഇസ്ലാം പൂർണ്ണമായും വിരോധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കതിൽ ഉൾപ്പെടാൻ കഴിയില്ല. ഇനി ഇവിടെ ചോദിച്ചിട്ടുള്ളത്, ഗവൺമെൻറ് നടത്തുന്ന ഇൻഷുറൻസ് പോളിസികളെ സംബന്ധിച്ചാണ് എങ്കിൽ ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാധ്യതയിൽപ്പെട്ടതാണ് അവിടുത്തെ പൗരന്മാരുടെ ജീവൻ, സ്വത്ത് തുടങ്ങിയ കാര്യങ്ങൾ സംരക്ഷിക്കേണ്ടതും അവർക്ക് ആരോഗ്യരംഗത്തുള്ള പരിരക്ഷ നൽകേണ്ടതുമൊക്കെ ഒരു ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണ്. ഗവൺമെൻറ് അത് നിർവഹിക്കുക ഒരുപക്ഷെ ഇത്തരം പോളിസികളിലൂടെയായിരിക്കാം. ആ പോളിസികൾ ഒരിക്കലും ഗവൺമെൻറ് അതുകൊണ്ട് ഒരു ലാഭമുണ്ടാക്കുക എന്നതായിരിക്കില്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഗവൺമെൻറ്റിൻ്റെ അടുക്കൽ പലപ്പോഴും പണമില്ലാത്തതുകൊണ്ട് തന്നെ ആളുകളിൽ നിന്ന് അത് സ്വരൂപിച്ച് അതിൻ്റെ അർഹർക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ഒരു രൂപത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ന് നമ്മുടെ നാടുകളിൽ ഒന്നുകിൽ ഉദ്യോഗസ്ഥന്മാർക്ക് അല്ലെങ്കിൽ പ്രായമുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് അതല്ലെങ്കിൽ പ്രത്യേകമായ ഏതെങ്കിലും ഒരു രൂപം നിക്ഷേപിച്ച് അതിൽ ചേരുന്നവർക്ക് അങ്ങനെ ഗവൺമെൻറ് നൽകിക്കൊണ്ടിരിക്കുന്ന ഇൻഷുറൻസ് പദ്ധതികൾ അത് നമുക്ക് എടുക്കാവുന്നതാണ്, അതനുവദനീയമാണ്. കാരണം ഗവൺമെൻറ് ഒരു സേവനമായിക്കൊണ്ടാണ് അത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതതിൻ്റെ ദൗത്യനിർവഹണ രംഗത്തുള്ള ഒരു പ്രവർത്തനമാണ്. അവരെന്തെങ്കിലും ഫീസുകൾ തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ അത് പുതുക്കുമ്പോഴോ നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ അതതിൻ്റെ അംഗത്വത്തിന് വേണ്ടിയും അത് നിലനിൽക്കുന്നതിന് വേണ്ടിയും പലപ്പോഴും ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് അത് കണ്ടെത്താൻ വേണ്ടിയുമൊക്കെയാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ ഒരു ലാഭേച്ഛയിലല്ല ഇത് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് നടത്തുന്ന ഇത്തരം പോളിസികൾ നമുക്ക് സ്വീകരിക്കാവുന്നതും ഉപയോഗപ്പെടുത്താവുന്നതുമാണ് എന്നതാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ ഏതെങ്കിലും കമ്പനികൾ നടത്തുന്നതാണെങ്കിൽ അതൊരിക്കലും നമുക്ക് സ്വീകരിക്കാൻ പറ്റിയതുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. വല്ലാഹു അഅലം.
3: EMI സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആശ്വാസമാണല്ലോ. സർവീസ് ചാർജ് എന്ന നിലയ്ക്ക് കുറച്ച് പൈസ വാങ്ങുന്നുണ്ടെങ്കിലും അത് പാടുണ്ടോ ഇല്ലേ എന്നാണ്.
6: ഇൻ്റർനെറ്റിലൂടെ കച്ചവടങ്ങൾ വ്യാപിച്ച ഈ കാലഘട്ടത്തിൽ പലപ്പോഴും EMI സൗകര്യം ഉപയോഗിച്ച് പലിശയില്ലാതെ തന്നെ അഥവാ പ്രൊഡക്റ്റിന് എത്രയാണോ കമ്പനി വില നിശ്ചയിച്ചിട്ടുള്ളത് അതേ വിലക്കു തന്നെ ഘടുക്കളായി പണമടച്ച് സാധനങ്ങൾ വാങ്ങുവാനുള്ള സൗകര്യം ഇന്ന് പല രംഗത്തും നിലവിലുണ്ട്. ഈ രംഗത്തെല്ലാം നാം മനസ്സിലാക്കേണ്ടത് അവിടെ ഇത്തരത്തിലുള്ള കമ്പനികൾ നമ്മുടെ മുമ്പിൽ വെച്ചു തരുന്ന നിബന്ധനയിൽ ഇസ്ലാം ഹറാമാക്കിയ വല്ല നിബന്ധനകളുമുണ്ടോ എന്നതാണ് ഈ കച്ചവടം ഹലാലും ഹറാമുമായി മാറുവാനുള്ള അടിസ്ഥാന കാരണമെന്ന് നാം മനസ്സിലാക്കുക. EMI അഥവാ ഇത്തരത്തിൽ ഗഡുക്കളായി അടക്കുവാൻ അവസരം തരുമ്പോൾ തന്നെ നിബന്ധനയിൽ ഗഡുക്കൾ അഥവാ തെറ്റുകയാണ് എങ്കിൽ അതിൻ്റെ ഭാഗമായി അതിന് പലിശ അടക്കേണ്ടി വരുമെന്ന നിബന്ധനയുണ്ട് എങ്കിൽ ആ നിബന്ധന ഉണ്ട് എന്നത് കാരണത്താൽ തന്നെ ആ കച്ചവടത്തിൽ ഏർപ്പെടുവാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാടുള്ളതല്ല എന്നാണ് മനസ്സിലാക്കാനുള്ളത്. അതുപോലെ തന്നെ പല EMI സൗകര്യങ്ങളും വാഗ്ദാനം ചെയ്യുന്ന അതല്ലെങ്കിൽ പലിശയില്ലാത്ത ഇത്തരത്തിലുള്ള EMI കൾ തന്നെ വാഗ്ദാനം ചെയ്യപ്പെടുമ്പോൾ തന്നെ ക്രെഡിറ്റ് കാർഡുകളുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ സൗകര്യമുള്ളത് എന്ന നിബന്ധന പറയുന്ന കമ്പനികളെയും കാണാൻ സാധിക്കും. ക്രെഡിറ്റ് കാർഡിൽ സ്വാഭാവികമായിട്ടും പലിശ വരുന്ന രംഗങ്ങൾ ധാരാളമുണ്ട് എന്നതുകൊണ്ട് തന്നെ ആ കാർഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സൗകര്യം ഉപയോഗപ്പെടുത്തുന്നത് എങ്കിൽ അതും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഹറാമാണ് എന്നത് തന്നെയാണ് മനസ്സിലാക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ എന്ത് നിബന്ധനകളാണ് ഇത്തരത്തിലുള്ള കച്ചവടത്തിന് ഇതിൻ്റെ ആളുകൾ വച്ചിട്ടുള്ളത് എന്നതാണ് പ്രസ്തുത വിഷയം ഹലാലും ഹറാമുമായി കൊണ്ട് മാറുന്നതിൻ്റെ അടിസ്ഥാനമെന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇത്തരത്തിലുള്ള ഹറാമായ ഇസ്ലാം പാടില്ല എന്ന് പറഞ്ഞ വല്ല കാര്യങ്ങളും നിബന്ധനയായി വെക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് ഒരർത്ഥത്തിലും തന്നെ നമുക്ക് ഹലാലാകുന്നതല്ല എന്നാണ് മനസ്സിലാക്കാനുള്ളത്. ഇനി ഗഡുക്കൾ തെറ്റാതെ നമുക്കടക്കാൻ കഴിയുമെങ്കിൽ പോലും ഇത്തരം നിബന്ധനകൾ ഉണ്ട് എങ്കിൽ തന്നെ അതു കാരണത്താൽ തന്നെ ആ കച്ചവടം നമ്മെ സംബന്ധിച്ചിടത്തോളം ഹറാമാണ്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്തതാണ് എന്നാണ് മനസ്സിലാക്കുവാനുള്ളത്.
3: സ്ത്രീകൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ മുഖം മറക്കുന്നതിന്റെ വിധി എന്താണ്?
4: ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് നാട്ടിൽ കാണുന്ന പോലെ അപൂർവം ചില ആളുകളെങ്കിലും മുഖം മറക്കൽ നിഷിദ്ധമാണ് എന്നും അത് ഒരു മോശമായ രൂപത്തിൽ അതിനെ ചിത്രീകരിക്കുകയും ചെയ്യുന്നവരുണ്ട്. മുഖം മറച്ച സ്ത്രീകളാണ് അവരിൽ നിന്നാണ് കൂടുതൽ തിന്മകൾ പ്രകടമാവുന്നത്. അതേപോലെ തന്നെ മുഖം മറച്ചു കഴിഞ്ഞാൽ എന്ത് തെറ്റുകുറ്റങ്ങളിലേക്കും നീങ്ങുകയാണെങ്കിലും ആരും അറിയുകയില്ല, അതുകൊണ്ട് മുഖം മറക്കാൻ പാടില്ല എന്നുവരെ പറയുന്ന ആളുകൾ. അതുകൊണ്ട് അവർ മനസ്സിലാക്കേണ്ടത് അത് തീർത്തും അബദ്ധമായ വാദമാണ്. പണ്ഡിതന്മാർക്കിടയിലുള്ള ചർച്ച മുഖം മറക്കൽ അത് മുസ്തഹബ് ശക്തമായ സുന്നത്താണോ അതല്ല ഫർളാണോ എന്ന കാര്യമാണ്. ഇന്നത്തെ ചുറ്റുപാടുകൾ മുഖം മറക്കൽ തന്നെയാണ് ഏറ്റവും നല്ല കാര്യമെന്ന് മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരും ഹദീസുകളും ധാരാളം സംഭവം കാണാൻ കഴിയും. ആയിഷ റളിയല്ലാഹുമായി ബന്ധപ്പെടുത്തി പറയപ്പെട്ട അപരാധകഥ, ആ കഥയിൽ മഹാനായ സഫ്വാൻ ബിൻ മുഅത്തൽ സുലമി റളിയല്ലാഹു അൻഹു കടന്നുവരുന്ന വേളയിൽ ആയിഷ റളിയല്ലാഹു അൻഹയെ കാണുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ മുമ്പ് ഹിജാബിന്റെ അഥവാ ഹിജാബിന്റെ ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പ് ആയിഷ റളിയല്ലാഹു അൻഹയെ കണ്ട് പരിചയമുള്ളത് കൊണ്ട് തന്നെ മഹാനായ സഫ്വാൻ റളിയല്ലാഹു അൻഹുവിന് ആയിഷ റളിയല്ലാഹു അൻഹയെ തിരിച്ചറിയുവാൻ സാധിച്ചു എന്നാണ്. അതേപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അവര് തവാഫ് ചെയ്യുന്ന വേളയിൽ ഇഹ്റാമിന്റെ വേളയിൽ അന്യപുരുഷന്മാർ വരുമ്പോൾ അവരുടെ മുഖത്തേക്ക് വസ്ത്രം ഇറക്കാറുണ്ടായിരുന്നു എന്നുമൊക്കെ ഹദീസിൽ കാണാൻ സാധിക്കുന്നതാണ്. ഏതായിരുന്നാലും ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ അവിടുത്തെ ഭാര്യമാരും അവിടുത്തെ സഹാബി വനിതകളുമൊക്കെ ഇങ്ങനെ മുഖം മറച്ചിരുന്നു എന്ന് തന്നെയാണ് നമ്മൾക്ക് സൂചിപ്പിക്കുവാനുള്ളത്. മുഖം മറക്കൽ തെറ്റാണ്, അബദ്ധമാണ് എന്ന് പറയുന്ന ആളുകളോടുള്ള ഉപദേശമാണ്. ആ വാദം ഒരിക്കലും ശരിയല്ല എന്ന് കൃത്യമായി ഒരു മനസ്സിലാക്കണം.
3: ഫർള് നിസ്കാരത്തിലെ സുജൂദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്ഥിരപ്പെട്ടു വന്ന മറ്റു പ്രാർത്ഥനകൾ അറബിയിൽ ചൊല്ലാമോ, അത്തഹിയാത്തിലും ഇങ്ങനെ ചൊല്ലാമോ എന്നാണ്.
6: നിസ്കാരത്തിൽ പ്രത്യേകമായി പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ട സ്ഥലങ്ങളിൽ ആ പ്രാർത്ഥനകളിൽ തന്നെ പരിമിതപ്പെടുത്തുക എന്നതാണ് ഏറ്റവും അഫ്ദലായ രീതി. ഇനി പ്രാർത്ഥിക്കാവുന്ന ഇടങ്ങളിൽ അറബി ഭാഷയിൽ നമുക്ക് എത്ര വേണമെങ്കിലും പ്രാർത്ഥിക്കാവുന്നതാണ്, അത് ഫർള് നിസ്കാരമാണെങ്കിലും സുന്നത്ത് നിസ്കാരമാണെങ്കിലും നിസ്കാരത്തെ ബാത്തിലാക്കി കളയുന്ന കാര്യമല്ല. എത്ര സുദീർഘമായിട്ട് വേണമെങ്കിലും പ്രാർത്ഥിക്കുന്ന ഇടങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റുക്കൂകളും സുജൂദുകളുമെല്ലാം സുദീർഘമായിരുന്നു എന്നും അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥനകൾ ആവർത്തിച്ച് ആവർത്തിച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നതെല്ലാം ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ്. അതിനാൽ തന്നെ കഴിയുമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുമായ പ്രാർത്ഥനകൾ ആവർത്തിച്ചാവർത്തിച്ച് പ്രാർത്ഥിക്കുക. അല്ലാത്ത പക്ഷം നമുക്കെന്തെല്ലാമാണോ ആവശ്യമുള്ളത് അതെല്ലാം നമുക്ക് അറബിയിൽ അള്ളാഹുവിനോട് നിസ്കാരത്തിൽ ചോദിക്കാവുന്നതാണ് എന്നതാണ് ആ വിഷയത്തിൽ ശരിയായ നിലപാടായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അള്ളാഹു അലം.
3: നിസ്കാരത്തിൽ മലയാളത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്നാണ്.
4: ഒരു വിശ്വാസി റബ്ബുമായി ഏറ്റവും കൂടുതൽ അടുത്തു നിൽക്കുന്നത് അവൻ്റെ സുജൂദിൻ്റെ വേളയിലായിരിക്കുമെന്ന് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഫഅക്സിറൂ ഫീഹി ദുആ, സുജൂദിൽ നിങ്ങൾ ദുആ അധികരിപ്പിക്കുക എന്നാണ് പ്രവാചക വചനമുള്ളത്. സുജൂദിൽ ഒറ്റക്ക് നമസ്കരിക്കുമ്പോൾ അഥവാ സുന്നത്തായി നമസ്കരിക്കുമ്പോൾ എത്ര വേണമെങ്കിലും പ്രാർത്ഥിക്കാം. സുബ്ഹാൻ റബ്ബിയൽ ആല, സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ ബിഹംദിക അല്ലാഹുമ്മ ഫർലി, സുബ്ഹാൻ ഖുദ്ദൂസ് റബ്ബിൽ മലായികത്തി വർറൂഹ് എന്നൊക്കെ ദിക്കുകൾക്ക് ശേഷം ഓരോരുത്തരും പ്രാർത്ഥിക്കാം. ഏറ്റവും നല്ലത് മലയാളത്തിലല്ല മറിച്ച് അറബി ഭാഷയിൽ പ്രാർത്ഥിക്കുക തന്നെയാണ് വേണ്ടത്. ഒരാൾക്ക് ഐഹികവും പാരത്രികവുമായ എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അതെല്ലാം തന്നെയും ജാമിആയ അഥവാ ചുരുങ്ങിയ വാക്കുകൾക്കുള്ളിൽ ഒതുങ്ങി പ്രാർത്ഥിക്കാവുന്നതാണ്. ഉദാഹരണമായി റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനത്തും വഖിന അദാബന്നാർ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഐഹികവും പാരത്രികവുമായ എല്ലാ നല്ലതും അതിലൂടെ അവൻ റബ്ബിനോട് ചോദിക്കുകയാണ്. അതുകൊണ്ട് മലയാളത്തിൽ പ്രാർത്ഥിക്കുന്നതിനപ്പുറം അറബി ഭാഷയിൽ തന്നെ പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. എന്നാൽ ഒരാൾക്ക് അങ്ങനെ അറബിയിൽ പ്രാർത്ഥിക്കുവാൻ സാധിക്കുകയില്ല, അയാൾ അറബി പഠിച്ചിട്ടില്ല എങ്കിൽ അത് പഠിക്കുന്നത് വരെ ഇങ്ങനെ മലയാളത്തിൽ ചൊല്ലുന്നതിന് കുഴപ്പമില്ല എന്നാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാർ സൂചനകൾ നൽകിയിരിക്കുന്നത്.
3: ആർത്തവമുള്ളപ്പോൾ രാത്രി കിടക്കാൻ വുദു ചെയ്യാമോ എന്നാണ്.
4: എന്തുകൊണ്ടാണ് ഇത്തരം കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ ഒന്നിലധികം ആളുകൾ മറുപടി പറയുകയോ അല്ലെങ്കിൽ ഒരാൾ തന്നെയും മറുപടി പറയുമ്പോൾ ഏറ്റ വ്യത്യാസങ്ങളോടുകൂടി കേൾക്കുവാൻ സാധിക്കുന്നത്? ചില വിഷയങ്ങളിൽ ഒന്നിലധികം അഭിപ്രായങ്ങളുണ്ടാകും. ആ അഭിപ്രായങ്ങൾ അൽ ഇജാബയിലൂടെ പറയുമ്പോൾ സ്വാഭാവികമായും അഭിപ്രായ വ്യത്യാസമുള്ളതാണ് എങ്കിൽ ആ വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് ഇന്ന ഇന്ന അഭിപ്രായങ്ങളുണ്ട്. വളരെ വിശദമായി പറയുകയാണ് എങ്കിൽ അതിന് ഓരോ വിഭാഗത്തിൻ്റെയും തെളിവുകൾ ഈ രൂപത്തിലാണ്, അതിലേറ്റവും ശരിയായി തോന്നുന്നത് ഇതാണ് എന്ന രൂപത്തിലാണ് മറുപടി പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ ചില വിഷയങ്ങളിലൊക്കെ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഏറ്റവും ശരിയായത് ഏത് എന്ന് നോക്കി സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത്. അത്തരത്തിലുള്ള ഒരു വിഷയം തന്നെയാണ് ഉറങ്ങാൻ സമയത്ത് ആർത്തവകാരികൾ ഉദു ചെയ്യേണ്ടതുണ്ടോ അഥവാ ഉദു ചെയ്താൽ അത് പരിഗണിക്കപ്പെടുമോ എന്നുള്ള ചോദ്യം. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ ഉറങ്ങാൻ സമയത്ത് പാലിക്കേണ്ട കുറേ മര്യാദകളുണ്ട്. അതിൽ ഒന്ന് ഉദു എടുത്തുകൊണ്ടായിരിക്കണമെന്നാണ്. മെൻ ബാത്ത ത്വാഹിറൻ, ഒരാൾ ശുദ്ധിയോടുകൂടിയാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ അവൻ്റെ വസ്ത്രത്തോടൊപ്പം ഒരു മലക്കും ഉണ്ടായിരിക്കുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ശുദ്ധിയോടുകൂടിയായിരിക്കണം. ശുദ്ധി വേണമെങ്കിൽ വലിയ അശുദ്ധിയിൽ നിന്നും ചെറിയ അശുദ്ധിയിൽ നിന്നും മുക്തനായിരിക്കണം, അഥവാ ഉദു എടുത്തിരിക്കണം. കുളിക്കേണ്ട ആളുകളാണെങ്കിൽ കുളിച്ചിരിക്കണം. എന്നാൽ വലിയ അശുദ്ധിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഉദു എടുത്താൽ തന്നെ അയാളുടെ അശുദ്ധിയിൽ നിന്നും അല്പം കുറവ് വന്നു എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ അവരോട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, അക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യർഖുദു വഹുവ ജുനുബ്, അല്ലാഹുവിൻ്റെ റസൂൽ വലിയ അശുദ്ധിയുള്ളവനായിരിക്കെ ഉറങ്ങാറുണ്ടായിരുന്നു. അപ്പോൾ ആയിഷ റളിയല്ലാഹുവിൻ്റെ മറുപടി, നാം വയത്തവത്, അതെ നബി ഉറങ്ങാറുണ്ട് പക്ഷേ ഉദു എടുക്കുമെന്നാണ്. ഇമാം മുസ്ലിം ആയിഷ റളിയല്ലാഹു അൻഹയിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ, കാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കാന ജുനുബൻ, അല്ലാഹുവിൻ്റെ റസൂൽ വലിയ അശുദ്ധിയുള്ളവനായിരിക്കെ വല്ലതും തിന്നാൻ ഭക്ഷിക്കുവാൻ ഉദ്ദേശിച്ചാൽ അല്ലെങ്കിൽ ഉറങ്ങാൻ ഉദ്ദേശിച്ചാൽ നമസ്കാരത്തിന് ഉദു എടുക്കുന്നത് പോലെ ഉദു എടുക്കാറുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു, വലിയ അശുദ്ധിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഉദു എടുത്താൽ തന്നെ അയാളുടെ അശുദ്ധിയിൽ നിന്നും അല്പം കുറവ് സംഭവിച്ചു. എന്നാൽ ആർത്തവകാരി അവൾ ഉദു എടുത്ത കാരണത്താൽ അവളുടെ അശുദ്ധി മാറിപ്പോകുന്നില്ല, അതുകൊണ്ട് അവൾ ഉദു എടുത്തിട്ട് കാര്യമില്ല എന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുവാൻ ഉദ്ദേശിക്കുമ്പോൾ ചെയ്യേണ്ട മര്യാദകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഉദു എടുക്കുക എന്ന് പറഞ്ഞു. അത് ആര് തന്നെയായിരുന്നാലും ശരി, അതുകൊണ്ട് അർത്ഥവകാരിക്കും ഉദു എടുക്കാം എന്ന് പറയുന്ന അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരുണ്ട്. അള്ളാഹു ആലം, ഏറ്റവും ശരിയായി തോന്നുന്നത് അർത്ഥവകാരി അവൾ വലിയ അശുദ്ധിയുള്ള ആളെപ്പോലെയല്ല, ഉദു എടുത്തു എന്നതുകൊണ്ട് അവളുടെ അശുദ്ധിയിൽ നിന്നും എന്തെങ്കിലും ഒരു കുറവ് സംഭവിക്കുന്നതല്ല, അതുകൊണ്ട് ഉദു എടുക്കേണ്ടതില്ല എന്ന അഭിപ്രായമാണ് ഏറ്റവും ശരിയായി തോന്നുന്നത്. അള്ളാഹു തആല ആലം.
3: വീട്ടിൽ പൂച്ചകളെ വളർത്തുന്നതിന് ഇസ്ലാമിൽ തെറ്റുണ്ടോ എന്നാണ്?
4: പൂച്ചയെ വിൽക്കാൻ പാടില്ല എന്ന് ഹദീസുകൾ കാണാൻ സാധിക്കും, എന്നാൽ വളർത്താൻ പാടില്ല എന്ന് ഹദീസുകളില്ല. മറിച്ച് വൈന്നമാ തവ്വാഫൂൻ അലൈക്കും വത്തവ്വാഫാത്, പൂച്ചകൾ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നവയാണ് എന്നാണ്. അബു ഹുറൈറ എന്ന പേര് വരാൻ തന്നെ കാരണം അദ്ദേഹം അബ്ദുറഹ്മാനുൻ സഹർ എന്ന പേരുള്ള അദ്ദേഹത്തിന് ചെറിയ പൂച്ചയുണ്ടായിരുന്നു, അതിനോട് വലിയ ഇഷ്ടമായിരുന്നു, അതിനെ കൊഞ്ചിപ്പിക്കുമായിരുന്നു എന്നൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ പൂച്ചയെ വളർത്താൻ പാടില്ല എന്നല്ല, നായ വളർത്താൻ പാടില്ല എന്നാണ് ഹദീസുകളുള്ളത്. ഓരോ ദിവസവും ഓരോ ഖിറാത്ത് സൽക്കർമ്മങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞു. പൂച്ചയെ വിൽക്കാൻ പാടില്ല എന്ന് പറയുന്ന ഹദീസുകൾ പണ്ഡിതന്മാർ പല രൂപത്തിൽ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും നായെ വിൽക്കാൻ പാടില്ല എന്നതുപോലെ തന്നെ പൂച്ചയെ വിൽക്കാൻ പാടില്ല എന്ന ഹദീസുകൾ കാണുവാൻ സാധിക്കും. ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് കാട്ടുപൂച്ചയാണ് ഉദ്ദേശമെന്നൊക്കെയാണ്. ഏതായിരുന്നാലും ഹദീസുകളിൽ അങ്ങനെ പൂച്ചയെ വിൽക്കാൻ പാടില്ല എന്ന നിർദ്ദേശം വന്നിട്ടുണ്ട്.
1: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. നമുക്കിപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, ഹംസ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
7: തൻ്റെ വീട്ടിൽ ഒട്ടും ഇടമില്ല എന്നതായിരുന്നു അയാളുടെ പരാതി. അച്ഛനും അമ്മയ്ക്കും ഭാര്യയ്ക്കും രണ്ട് കുട്ടികൾക്കും കൂടി താമസിക്കാനുള്ള സ്ഥലമില്ല. പരാതിയുമായി അയാൾ ഗുരുവിനടുത്തെത്തി. ഗുരു പറഞ്ഞു, ഞാൻ നിങ്ങളുടെ വീടിനെ വലുതാക്കാൻ സഹായിക്കാം, പക്ഷേ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം. അയാൾ സമ്മതിച്ചു. നിങ്ങളുടെ കോഴികളെ കൂടി വീടിനകത്തേക്ക് കൊണ്ടുപോകൂ. അല്പം മടിച്ചിട്ടാണെങ്കിലും അയാൾ അങ്ങനെ ചെയ്തു. പിറ്റേ ദിവസം അയാൾ ഗുരുവിനോട് പറഞ്ഞു, വീട്ടിലാകെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഗുരു പറഞ്ഞു, ശരി, എങ്കിൽ ആടുകളെ കൂടി വീട്ടിനകത്ത് കെട്ടു. അങ്ങനെ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം അയാൾ വന്നു പറഞ്ഞു, എനിക്ക് ഭ്രാന്താണെന്ന് വീട്ടുകാർ പറയുന്നു, പക്ഷേ പശുവിനെ കൂടി അകത്തേക്ക് കെട്ടാനായിരുന്നു അപ്പോൾ ഗുരുവിൻ്റെ നിർദ്ദേശം. പാതി മനസ്സോടെ അയാൾ അപ്രകാരം ചെയ്തു. പിറ്റേ ദിവസം ഗുരുവിനെ കാണാനെത്തിയ അയാളോട് ഗുരു പറഞ്ഞു, ഇനി മൃഗങ്ങളെയെല്ലാം വീടിന് പുറത്താക്കൂ. ഒരു മണിക്കൂർ കഴിഞ്ഞ് അയാൾ മടങ്ങി വന്ന് പറഞ്ഞു, ഇപ്പോൾ വീട്ടിൽ ധാരാളം ഇടമുണ്ട്. ആയിരിക്കുന്ന അവസ്ഥയുടെ സൗന്ദര്യം മനസ്സിലാക്കാത്തവരെല്ലാം സാങ്കല്പിക സ്ഥലങ്ങളുടെ അഴകിൻ്റെ പിന്നാലെയായിരിക്കും, ഉള്ളതിൽ സംതൃപ്തരാകില്ല. പരിമിതികളെ ചുറ്റിപ്പറ്റിയാകും പ്രയാണം. തങ്ങൾക്കുള്ളവയെ ശരിയായി ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നതും അവയിൽ സന്തോഷം കണ്ടെത്താനാകുന്നില്ല എന്നതുമാണ് ഈ മാനസികാസ്വാസ്ഥ്യത്തിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ. എന്തിനും അതിൻ്റേതായ അർത്ഥവും അലങ്കാരവുമുണ്ട്. അവയെ അനർത്ഥങ്ങളായി വ്യാഖ്യാനിച്ചാൽ ശരീരവും മനസ്സും അസ്വസ്ഥമാകും. അവയെ അനുഗ്രഹമായി കാണാൻ ശ്രമിച്ചാൽ ഓരോ നിമിഷവും ആഹ്ലാദമുണ്ടാകും. അതെ, നമുക്കുള്ളവയിൽ തൃപ്തിപ്പെടാൻ ശീലിക്കാം.
8: ഓക്കെ, അദ്ദേഹം പറഞ്ഞ ഈ ഒരു കഥയുണ്ടല്ലോ, ആ ഒരു കഥ വലിയ ഒരുപാട് ചിന്തകൾ നൽകുന്ന ഒരു കഥ തന്നെയാണ് അല്ലേ? ഒരു ചിന്ത തന്നെയാണ് ശരിക്കും. എന്താ വെച്ചാല് നമുക്ക് ചില സമയത്തൊക്കെ നമുക്ക് ഉള്ള അനുഗ്രഹങ്ങളെ തിരിച്ചറിയാൻ കഴിയില്ല അല്ലേ? ഇപ്പോ ഇവിടെ അദ്ദേഹത്തിന് ഒന്നും ആ ഗുരു ചെയ്തു കൊടുത്തിട്ടില്ല.
9: ഇല്ല,
8: തന്റെ വീട്ടിൽ കുറച്ചും കൂടി അധികം കഞ്ചസ്റ്റഡ് ആക്കാൻ വേണ്ടി അയാൾ പറഞ്ഞു അല്ലേ?
9: കോഴികളെ
8: ആടുകളൊക്കെ വീട്ടിനുള്ളിൽ കയറ്റാൻ പറഞ്ഞു. അപ്പോ സലാമാഷ പറഞ്ഞ പോലെ ആ ഒരു കഥ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളാ ഒരു വീട്ടിൽ, ഇപ്പോ വീട് ചെറുതാണ്, വീട്ടിൽ സൗകര്യമില്ല എന്ന് പറഞ്ഞ ആൾക്ക് പിന്നീട് അത് ഭയങ്കര വിശാലത തോന്നി. എന്നുവെച്ചാൽ ഓൾറെഡി ഉണ്ട്, പക്ഷെ നമുക്കത് ഫീൽ ചെയ്യാത്തതാണ്. നമ്മളെ ചിന്തയുടെ ആംഗിളാണ് പലപ്പോഴും പ്രശ്നം.
9: സാധാരണ നമ്മൾ മലയാളികൾ എപ്പോഴും പറയാറുള്ളത് കണ്ണുണ്ടാകുന്ന സമയത്ത് നമുക്ക് അതിന്റെ വില അറിയില്ല.
8: യെസ്,
9: കണ്ണ് പോയാലേ അതിന്റെ വില അറിയുന്നുണ്ട്. കണ്ണെന്ന് മാത്രമല്ല ഏതൊരു കാര്യവും. ഇപ്പൊ ഞാൻ എന്റെ ഒരു അവസ്ഥ, ഒരു അനുഭവം പറയുകയാണെങ്കിൽ, കാലിന് ചെറിയൊരു പ്രശ്നം വന്നിട്ട് ഒരു 21 ദിവസം ബാൻഡേജ് ഇട്ട്. നമ്മള് വിചാരിക്കുമ്പോ എന്താ ഒരു കാലൊക്കെയാകുമ്പോ മറ്റേ കാലുണ്ടല്ലോ. പക്ഷെ ആ ഒരു കാല് നിലത്ത് ചവിട്ടാതെ നടക്കാൻ പ്രയാസപ്പെടുന്നതും ബാത്റൂമിലൊക്കെ പോകുമ്പോഴുള്ള അനുഭവവും അതുപോലെ തിരിച്ചു വരുമ്പോള് മറ്റൊരാളെ ആശ്രയിക്കാതെയോ അല്ലെങ്കിൽ വാക്കിംഗ് സ്റ്റിക്കിന്റെ സഹായത്തോടു കൂടി അല്ലാതെയോ നടക്കാൻ കഴിയാത്തത് എന്ന് പറഞ്ഞാൽ വലിയൊരു അവസ്ഥയാണ്. അത് മാത്രല്ല ആ കാലം അങ്ങനെ ചെയ്യുമ്പോൾ മറ്റേ കാലിന് പെയിൻ കൂടുന്നു, അതിന് സ്ട്രെസ് കൂടുന്നു, നമ്മളൊരു കൺട്രോൾ കിട്ടാത്ത പോലൊക്കെ വരുന്നു. അപ്പൊ ഉള്ള സമയത്ത് ഉള്ളതിൽ സംതൃപ്തി അറിഞ്ഞ് ജീവിക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വേണ്ടതാണ് അല്ലേ. അതാണല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിച്ചത്, നിങ്ങൾ മുകളിലുള്ളവരിലേക്കല്ല നിങ്ങൾ നോക്കേണ്ടത്, മറിച്ച് എങ്ങോട്ടാണ് താഴെയുള്ളത്. എന്നിട്ട് പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹത്തിനെ കുറിച്ച് നിന്ദ്യത ഇല്ലാതിരിക്കാൻ അതാണ്.
8: ഒരു ഹദീസ് ഒക്കെ ഉണ്ടല്ലോ,
9: ഒരു നമ്മൾ ടെൻഷനൊക്കെ അനുഭവിക്കുമ്പോൾ ഈ ഹദീസ് ഇങ്ങനെ മനസ്സിലേക്ക് വരുമ്പോ എന്താ അറിയോ, ഒരുപാട് ആശ്വാസവും സമാധാനമൊക്കെ നമുക്ക് കിട്ടും.
8: അതെ അതെ. അപ്പൊ എപ്പോഴും നമ്മൾ ഉള്ള സൗകര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് അൽഹംദുലില്ലാ പറയാൻ, ഹംദ് ചൊല്ലാൻ, ശുക്ർ ചൊല്ലാൻ,
9: അത് അറബികളുടെ ഒരു സ്റ്റൈല് ശരിക്കും അങ്ങനെയാണ് അല്ലേ. അവർ എന്ത് അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, നമ്മൾ എന്തെങ്കിലും കഴിഞ്ഞാൽ എന്താ പറയാ, കുഴപ്പമില്ല എന്ന് പറയാം. അവിടെ ആ ശുക്റിന്റെ ഒരു മഹത്വം പലപ്പോഴും നമ്മള് മറക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇതുപോലുള്ള കഥകളും ചിന്തകളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്.
8: അതെ അതെ. അപ്പൊ ഏതായാലും ഇത്തരം ചിന്തകൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കും. ആ നിലക്ക് നന്നായി നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ച് എപ്പോഴും ഒന്ന് ചിന്തിക്കാനും അൽഹംദുലില്ലാ ഹംദുകൾ പരമാവധി വർദ്ധിപ്പിക്കാനും ആ നിലക്കൊരു ഹൃദയവിശാലത ലഭിക്കാനും ഒക്കെ ഇന്നത്തെ ചിന്ത ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബാക്കി
9: ശ്രോതാക്കളാണ്
8: കമന്റ് ചെയ്യേണ്ടത്.
10: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
11: പീസ് റേഡിയോയിൽ ഇനി നേർരേഖ. പേടി മാറാൻ മൂന്ന് കാര്യങ്ങൾ. ഇന്ന് നേർരേഖയിൽ ബഹുമാനനായ ഹാരിസ് ഇബ്നു സലീം സംസാരിക്കുന്നു.
12: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമുക്ക് പലപ്പോഴും ജീവിതത്തിൽ അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ് ഒരു പേടി. എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയൂല. മനസ്സിൻ്റെ എവിടെയോ ഒരു കാർമേഘം മൂടിയ പ്രതീതി നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. എന്നാൽ ആ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, നമസ്കാരങ്ങൾ കണിശമായി നിർവഹിക്കുമ്പോൾ, അതേപോലെ തന്നെ സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ചില സന്ദർഭങ്ങൾ കടന്നു പോകുമ്പോഴൊക്കെ ഇടയ്ക്ക് നമ്മളത് മറന്നു പോകുന്നുവെങ്കിലും പാടെ അത് മനസ്സിൽ നിന്നും ആ ഭീതി നീങ്ങിപ്പോകുന്നില്ല എന്നതാണ് വസ്തുത. ഇത് വ്യക്തിപരമായ ഓരോ വ്യക്തിയുടെയും പ്രതിസന്ധിയാണ്. ചില സന്ദർഭങ്ങളിലെല്ലാം ഇത് നമ്മുടെ നിയന്ത്രണങ്ങൾ വിട്ടുപോവുകയും ചില മാനസിക വ്യാധികളായി പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു എന്നത് വസ്തുതയാണ്. പല ആളുകളും ഈ ഒരു പേടിയെക്കുറിച്ച് പറയാറുണ്ട്, ഒരു പേടി എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്ന് പലപ്പോഴും പറയാറുണ്ട്. ഇത്തരം പേടികൾ ഉത്ഭവിക്കുന്നതിൻ്റെ ഒരു കാരണം നമ്മുടെ ആശങ്കയാണ്. എനിക്കെന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്ന മനസ്സിൻ്റെ ഒരറിവാണ് ഇത്തരം ആശങ്കകൾക്ക് കാരണം. ഗൾഫിൽ നിന്നും ജോലി ഉപേക്ഷിച്ച് നാട്ടിലെത്തി, നാട്ടിലെന്തെങ്കിലും പ്രത്യേകം ജോലിയാവാത്ത ആളുകൾ, അല്ലെങ്കിൽ ഔട്ട് ഓഫ് സ്റ്റേറ്റുകളിൽ നിന്ന് ജോലി ഒഴിവാക്കി വീട്ടിൽ സെറ്റിലാവുന്ന ആളുകൾ, അങ്ങനെ പലപ്പോഴും സജീവമായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടി കിട്ടിയ വരുമാനങ്ങളോ അല്ലെങ്കിൽ മറ്റു സൗകര്യങ്ങളോ നിന്നു പോകുന്ന ആളുകൾക്ക് ഇത്തരമൊരു ഭീതി മനസ്സിൽ ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ ഏറ്റവും സംരക്ഷിക്കപ്പെടേണ്ട ആളുകൾ മരണപ്പെട്ടു പോകുമ്പോൾ, വാപ്പ മരിച്ചു പോകുമ്പോൾ, അല്ലെങ്കിൽ ഭർത്താവ് മരണപ്പെട്ട് വിധവയാകുമ്പോഴൊക്കെ ഇനി ഞാൻ ഭാവിയിൽ എന്ത് ചെയ്യും എന്നതിനെക്കുറിച്ചുള്ള ആശങ്കകൾ നമ്മുടെ മനസ്സിൽ ഈ ഒരു അനുഭവം, അതായത് ഒരു ഭീതിജനകമായ എവിടെയോ ഒരു പേടി, എന്താണെന്ന് പറഞ്ഞു തരാൻ പറ്റാത്ത, നിർവചിക്കാൻ പറ്റാത്ത, മറ്റൊരാളുമായി നമുക്ക് ആശയവിനിമയം നടത്തി ബോധ്യപ്പെടുത്താൻ പറ്റാത്ത ഒരു ഭയം മനസ്സിൻ്റെ കോണുകളിൽ എവിടെയോ കിടക്കുന്നു. ഈ ഒരു ഭയത്തിൻ്റെ ചെറിയൊരളവ് എല്ലാവരിലുമുണ്ട് എന്നതാണ് വസ്തുത. ഇതിന് രണ്ട് കാരണങ്ങളാണുള്ളത്. ഇത്തരമൊരു ഭയം സൃഷ്ടിക്കപ്പെടുന്നത്, ഭയം എപ്പോഴും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളിൽ നിന്നാണ് ഭയം ഉണ്ടാവുന്നത്. കഴിഞ്ഞ കാലഘട്ടങ്ങളെക്കുറിച്ചുള്ള കാര്യത്തെക്കുറിച്ച് ഭയമെന്ന് നമ്മൾ പറയാറില്ല. ഈ ഭയത്തിനു കാരണം രണ്ട് പ്രധാന കാരണങ്ങൾ. ഒന്ന്, എൻ്റെ ജീവിതം വീണ്ടും വീണ്ടും പ്രശ്നങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കും അതേപോലെ തന്നെ പ്രതികൂലമായ ഒട്ടനവധി കാര്യങ്ങളെ അഭിമുഖീകരിക്കാൻ പോവുകയാണ് എൻ്റെ ഭാവി എന്ന് ഓരോരുത്തർക്കും ബോധ്യമുണ്ട്. കാരണം ഇതിനേക്കാളും കൂടുതൽ വയസ്സാവുകയാണ്, ശാരീരികമായ ബലക്ഷയങ്ങൾ സംഭവിക്കുകയാണ്, കുടുംബപരമായ എൻ്റെ ഒറ്റപ്പെടലുകൾ വരികയാണ്, മക്കളൊക്കെ എന്നെ വിട്ടുകൊണ്ട് അവരുടെ സ്വന്തം ജീവിതങ്ങളിലേക്ക് വഴിമാറിപ്പോവുകയാണ്. ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങളെല്ലാം നമ്മുടെ ഭാവി സുരക്ഷയ്ക്ക് വെല്ലുവിളിയാകുന്നു എന്ന തോന്നലാണ് ഈ ഭയത്തിൻ്റെ ഒരു കാരണം. രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വിശ്വാസികളാണ്, അതുകൊണ്ട് മരണം, പരലോകം, ഖബർ ജീവിതം, ഇങ്ങനെ ചില ഘട്ടങ്ങൾ എനിക്ക് വരാനുണ്ട് എന്ന നിരന്തരമായ ബോധ്യതയും ഈ ആശങ്കകൾക്ക് വഴിവെക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത് രണ്ടിൽ നിന്നും രക്ഷപ്പെടാൻ എന്തു ചെയ്യും എന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ഇവിടെ നമുക്ക് സമാധാനമുള്ള ഒരു ജീവിതം സാധ്യമാകുന്നത്. എങ്ങനെയാണ് നമുക്ക് ഈ ഭയങ്ങളിൽ നിന്ന് മോചനം നേടാൻ കഴിയുക? അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ചില പരിഹാരങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ നമ്മുടെ കൺമുന്നിലേക്ക് വരികയാണ്. ഒന്ന്, എന്തെങ്കിലും ഭാവി വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ വരും എന്ന് ചിന്തിക്കുമ്പോൾ ഭൗതികമായി നമ്മുടെ കയ്യിലുള്ള നിക്ഷേപം, എൻ്റെ ബാങ്ക് ബാലൻസ്, അല്ലെങ്കിൽ എനിക്ക് വിൽക്കാനുള്ള സ്ഥലം, അല്ലെങ്കിൽ വിൽക്കാനുള്ള ഗോൾഡ്, ഇങ്ങനെ ചില സാമ്പത്തികമായി നമുക്ക് കൈവശപ്പെടുത്താൻ പറ്റുന്ന എന്തെങ്കിലും ചെറിയ അസറ്റുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ വന്നാൽ ചികിത്സക്ക് പണമുണ്ടല്ലോ എന്ന ഒരു ധൈര്യം ഭൗതികമായ ആശങ്കകളെ നേരിടാനുള്ളതുപോലെ തന്നെ ഞാൻ എൻ്റെ ഹജ്ജ് കർമ്മം നിർവഹിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ നോമ്പുകളെല്ലാം ഞാൻ കൃത്യതയോടെ നോക്കിയിട്ടുണ്ട്. എല്ലാ ജമാഅത്ത് നമസ്കാരങ്ങളും ഞാൻ കടിച്ചത പാലിക്കുന്നൊരു വ്യക്തിയാണ്. സ്വകാര്യ ജീവിതങ്ങളിൽ പരമാവധി ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള നമ്മുടെ കൈമുതലിനെക്കുറിച്ചുള്ള, നമ്മുടെ കൈയിരിപ്പിനെ സംബന്ധിച്ചുള്ള ബോധമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ ആശങ്ക നീക്കാൻ സഹായകമാകുന്ന ഒരു ശക്തി. അതുകൊണ്ട് കൂടുതൽ നന്മകളെ, നല്ല പ്രവർത്തനങ്ങളെ, നിരന്തരമായ നന്മകളെ ജീവിതത്തിൽ കാത്തുസൂക്ഷിക്കാൻ ശ്രമിക്കുക. ഇത്ര കാലമായിട്ട് ഞാൻ ജമാഅത്ത് പോയിട്ടില്ല, ഇത്ര കാലമായിട്ട് രാത്രി നിസ്കാരം ഉപേക്ഷിച്ചിട്ടില്ല, ഇത്ര കാലമായിട്ട് ഞാൻ സുന്നത്ത് നോമ്പുകൾ നോറ്റു എന്ന ആത്മവിശ്വാസമാണ് നമുക്ക് അതിന് കരുത്ത് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. ഇത് ഭാവിയിൽ എനിക്ക് എന്ത് സംഭവിച്ചാലും നന്മകളുണ്ടല്ലോ എൻ്റെ കയ്യിൽ എന്ന ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ നമുക്ക് സഹായകമായി തീരുന്ന ഒരു ഘടകമാണ്. അതേപോലെ തന്നെ ഭാവിയിലെ നമ്മുടെ ഇത്തരം ഭീതികളെ മാറ്റി നിർത്തുവാനുള്ള മറ്റൊരു മാർഗം എന്ന് പറഞ്ഞാൽ പാപങ്ങളെക്കുറിച്ചുള്ള നിർഭയത്വമാണ്. തെറ്റുകളൊക്കെ ചെയ്തിട്ട് എനിക്കൊന്നും സംഭവിക്കുകയില്ല എന്ന് വിചാരിക്കുന്നതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. പാപങ്ങൾ പരിഹരിക്കപ്പെട്ടു പോകും, എൻ്റെ പാപങ്ങൾ പരിഹരിക്കപ്പെട്ടു പോകുന്നുണ്ട് എന്ന ഒരു ആത്മബോധം നമ്മളെ സംബന്ധിച്ചിടത്തോളം സമാശ്വാസം നൽകുന്ന ഒന്നാണ്. യഥാർത്ഥത്തിൽ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് പറയുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ടല്ലോ. റമദാൻ, അതേപോലെ തന്നെ രാത്രി നമസ്കാരം, പള്ളിയിലേക്കുള്ള നടന്നുപോകൽ, ചില ദിക്കറുകൾ, ഇവയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇത്ര നന്മകൾ തരും, ഇത്ര തിന്മകൾ മായ്ക്കും, ഒരു വർഷത്തെ പാപങ്ങൾ മായ്ക്കും, രണ്ട് വർഷത്തെ പാപങ്ങൾ മായ്ക്കും എന്ന് പറയുന്ന അത്തരം വചനങ്ങൾ യഥാർത്ഥത്തിൽ ഒന്ന് ശ്രദ്ധയോടുകൂടെ വായിക്കുകയും അത് ഒന്ന് ശ്രദ്ധിച്ച് ജീവിതത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ പാപപരിഹാരത്തിൻ്റെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ എന്നതും, പിന്നെ ആത്മാർത്ഥമായി ഉള്ളൊരുകി അള്ളാഹുവോട് പശ്ചാത്തപിക്കുമ്പോഴും പാപങ്ങളിൽ നിന്ന് ഞാൻ സുരക്ഷിതനായിക്കൊണ്ടിരിക്കുന്നു എന്ന ബോധവും ഈ ഭീതിയെ നമ്മളിൽ നിന്ന് ഇല്ലാതാക്കുവാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. മറ്റൊരു കാര്യം, ഇത്തരം ഒരു ഭീതി നമ്മളിൽ സൃഷ്ടിക്കുവാനുള്ള കാരണം ചില ശീലങ്ങളും ചില തകരാറുകളും നിരന്തരം നമുക്ക് തിന്മകൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളെ അവസാനിപ്പിക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന കുറ്റബോധവും ഭാവി ജീവിതത്തിൽ അത് ആ തെറ്റുമായി ഞാൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന അവസ്ഥ സംഭവിക്കുമോ എന്ന ഭയവും നമ്മുടെ മനസ്സിലെ ഈ ഭീതിക്ക് ഒരു കാരണമായി തീരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ശീലങ്ങളെ ജീവിതത്തിൽ നിന്നും പാടെ ഒഴിവാക്കുവാൻ തീരുമാനിക്കുകയും അത് ശക്തമായി തീരുമാനിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തില്ലെങ്കിൽ അത്തരം ഭീതിയിൽ നിന്നും പൂർണ്ണമായി മോചനം നേടാൻ നമുക്ക് സാധ്യമല്ല. ഈ അനിർവചനീയമായ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് പകർന്നു നൽകാൻ പറ്റാത്ത ഈ മനസ്സിൻ്റെ ഭീതിയിൽ നിന്നുള്ള രക്ഷയാണ് യഥാർത്ഥത്തിൽ കാർമേഘങ്ങളിൽ മറഞ്ഞു പോയ സൂര്യൻ കാർമേഘങ്ങൾ നീങ്ങുമ്പോൾ പുറത്തു വരുന്നത് പോലെ നമ്മുടെ മനസ്സ് ഒരു പുതിയ വെളിച്ചത്തിലേക്കും സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും വരാൻ അതിനെ മൂടിക്കളയുന്ന കാർമേഘങ്ങളാണ് ഈ ഭീതിയുടെ ചിന്തകൾ ഓരോന്നും. അതുകൊണ്ട് തിന്മകൾ എൻ്റെത് പരിഹരിക്കപ്പെട്ടു പോകുന്നു എന്നും എൻ്റെ ജീവിതത്തെ ഞാൻ വിശുദ്ധമാക്കിക്കൊണ്ടിരിക്കുന്നു എന്നും ചില നന്മകൾ എനിക്ക് കരുതലായി എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ഇത്തരം മൂന്ന് ബോധങ്ങളെ ശക്തിപ്പെടുത്തുവാനും കൂടുതൽ ശക്തമാക്കുവാനും ശ്രമിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ മേഘങ്ങൾ നീങ്ങുകയും പുതിയ ഒരു വെളിച്ചവും സമാധാനവും സന്തോഷവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും ചെയ്യും. അള്ളാഹു അത്തരം സൗഭാഗ്യവാന്മാരെ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ.
11: പീസ് റേഡിയോയിൽ നാം കേട്ടത് നേർരേഖ. മനുഷ്യ മനസ്സിനെ തളർത്തിക്കളയുന്ന കാര്യമാണ് ഏത് വിഷയത്തിലും
13: പേടിയുണ്ടാവുക എന്നത്. പേടി മാറാൻ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങളാണ് നേർരേഖയിൽ ഇന്ന് നാം കേട്ടത്. ബഹുമാനനായ ഹാരിസ് ഇബ്ൻ സലീമാണ് നമ്മോട് സംസാരിച്ചത്.
14: ഒരച്ഛനും മകനും ഇങ്ങനെ നടന്നു പോവുകയാണ്. നടന്നു പോകുമ്പോൾ അന്ധനായ ഒരു കുട്ടി ഒരു 10-20 പേന കയ്യിൽ വെച്ചിട്ടിങ്ങനെ വിൽപ്പന നടത്തുകയാണ് വഴിയായിരിക്കും. അപ്പോൾ അന്ധനായ കുട്ടിയെ കണ്ട ഈ ചെറിയ കുട്ടി, അച്ഛൻ്റെ കൂടെയുള്ള കുട്ടി, അച്ഛനോട് പറഞ്ഞു, അച്ഛ അയാൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കി, എന്തെങ്കിലും കാശ് ഒന്ന് കൊടുക്കിയെന്ന് പറഞ്ഞു. ആ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കി. അപ്പോൾ അച്ഛൻ കുട്ടിയുടെ അരികിലെത്തി ചോദിച്ചു, എത്ര ഒരു പേനക്ക് എത്രയാണ് രൂപ, എത്രയാണ് വില വരുന്നു ചോദിച്ചു. അപ്പോൾ ഒരു പേനക്ക് 5 രൂപയാണ്. അങ്ങനെ 100 രൂപ കൊടുത്ത് ആ കയ്യിലുള്ള പേന മുഴുവൻ വാങ്ങി, 20 പേനയും ഇങ്ങ് വാങ്ങി. അപ്പോൾ അങ്ങോട്ട് വാങ്ങി തിരിച്ചിങ്ങനെ പോരുമ്പോൾ, അപ്പോൾ ആ വാങ്ങി കയ്യിലുള്ളതെല്ലാം വിറ്റ് കഴിഞ്ഞ ഒറ്റയടിക്ക് വിറ്റുപോയ സന്തോഷം ആ കുട്ടിയുടെ മുഖത്ത് കാണുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് കുട്ടി ചിന്തിക്കുന്നത്, അല്ല എന്തിനാ, നമ്മളെന്തിനാണ് ഈ 100 രൂപ കൊടുത്തിട്ട് ആ പേന മൊത്തം വാങ്ങി, നമുക്ക് ആ 100 രൂപ ഒരു ദാനമായിട്ട് കൊടുത്താൽ പോരായിരുന്നു, എന്തിനാ അങ്ങനെ വാങ്ങിയത്. അപ്പോൾ അച്ഛൻ ഒരു മറുപടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത്, മോനെ, നമ്മൾ പിന്നെ സഹായങ്ങൾ ചെയ്യുന്നത്, നന്മ ചെയ്യുന്നത്, ഇതൊക്കെ അത് സ്വീകരിക്കുന്നയാൾക്ക് എന്തു ചെയ്യണം, ഒരു അഭിമാനത്തിന് ക്ഷതപ്പെടാത്ത രൂപത്തിലായിരിക്കണം. ഇവിടെ ഈ കൊടുത്ത ക്യാഷ് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വേറൊരാളുടെ ഔദാര്യം കിട്ടിയിട്ടുള്ള മനസ്ഥിതിയല്ല. അവൻ കച്ചവടം നടത്തിയത് ഒറ്റയടിക്ക് വിറ്റുപോയി, അപ്പോൾ അതിൻ്റെ ഒരു അഭിമാനം അവനവിടെ ഉണ്ട്. വേറൊരാളുടെ കൈനീട്ടി കിട്ടിയ പണമല്ല. അപ്പോൾ ഏതൊരു മനുഷ്യനാണെങ്കിലും, അത് എത്ര താഴെക്കിടയിലുള്ള സമൂഹത്തിൽ വിവിധ കാറ്റഗറിയിലുള്ള ആളുകളുണ്ടാവും, മറ്റു പാവങ്ങളുണ്ടാവും, അതിൽ തന്നെ ചില ആളുകൾ ഭിക്ഷ യാചിച്ച് നടക്കുന്ന ആളുകളുണ്ടാവും, ആരാണെങ്കിലും നമ്മളവരെ സഹായിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല, എറിഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ പുച്ച ആട്ടിയകറ്റുന്ന അല്ലെങ്കിൽ ഒഴിവാക്കി പോകാൻ വേണ്ടി കൊടുക്കുന്ന സഹായങ്ങൾക്ക് അപ്പുറത്തേക്ക് എന്ത് ചെറിയ സഹായം കൊടുക്കുകയാണെങ്കിൽ ഒരു പുഞ്ചിരിയോടുകൂടി കൊടുക്കാൻ പറ്റും. അത് എത്രയെന്നുള്ളതല്ല. അപ്പോൾ ആ അവിടെ നമ്മൾ അവരുടെ അഭിമാനത്തെ മനസ്സിലാക്കണമെന്നുള്ള ഒരു പാഠം ഇതിലൂടെ പറഞ്ഞു കൊടുത്തു. ഇനി സഹൽ സാറിന് എന്താ നമുക്ക് നമ്മുടെ സമൂഹവുമായി ബന്ധപ്പെടുത്തിയിട്ട് ഈ കഥയെ, ഈ ചെറിയ കുഞ്ഞു കഥയെ ആസ്പദമാക്കി നമുക്ക് എന്ത് പറയാൻ പറ്റും?
0: എന്തായാലും മാഷാല്ലാ, കഥ വളരെ ചെറുതാണെങ്കിലും ഇന്നത്തെ കാലവുമായി ബന്ധപ്പെട്ട് സമൂഹത്തെ ബന്ധപ്പെടുത്തുന്ന ഈ കഥയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്കത് കേട്ടപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് തോന്നിയതെന്ന് ചോദിച്ചാൽ, നമ്മളൊക്കെ യാത്ര ചെയ്യുമ്പോഴൊക്കെ ശരിക്കും ഈ വഴിയരികിൽ, ഇപ്പം ഈ പേനയാണ് പറഞ്ഞതെങ്കിലും, ചെറിയ ഭരണിയിൽ, കുപ്പിയിൽ, ബോട്ടിലെ അച്ചാറ്, ചെറിയ ചെറിയ ഈ പറഞ്ഞ മാതിരി കുരുമിഠായി, ചെറിയ ചെറിയ മിഠായികളൊക്കെ, ചെറിയ തടുക്ക് മെഞ്ഞിട്ട് അല്ലെങ്കിൽ ടാർപ്പായ ജസ്റ്റ് ഒരു പിന്നെ ടാർപ്പോളിൻ മേലെ വെച്ചിട്ടൊക്കെ കുട്ടികൾ വിൽക്കുന്നത് കാണാം, പ്രത്യേകിച്ച് വെക്കേഷൻ കാലത്തൊക്കെ. ശരിക്ക് ആ സമയത്ത് തന്നെ നമ്മുടെ വീടുകളിലൊക്കെ പല ആളുകളും കൈനീട്ടി വരുന്ന പല യാചകരെയും കാണാം. ഒരാരോഗ്യ പ്രശ്നമില്ലാത്ത ആളുകളും എല്ലാ വീടും കയറി ഇങ്ങനെ ഇറങ്ങുന്ന അവസ്ഥ. ശരിക്കും ഈ കച്ചവടം ചെയ്യുന്ന വഴിയരികളിലെ കുട്ടികളെയും ആ വരുന്ന യാചകരെയും തമ്മിൽ നമ്മൾ കമ്പാരിസൺ ഒരു തുലനം നടത്തുമ്പോൾ, ഈ കുട്ടികൾ ശരിക്ക് ഈ കുട്ടികളെപ്പോലെ ശരിക്കും അവരും എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഒരു ചെറിയ സ്വയം സ്വന്തം കൈക്കൊണ്ട് അധ്വാനിച്ച് ജീവിക്കാനുള്ള ആ ഒരു ആത്മസംതൃപ്തി, അത് ആളുകളുടെ മുമ്പിൽ പോയി ഈ യാചന ശരിക്കും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ കഥയുടെ ഗുണപാഠം പോലെ ശരിക്കും സ്വന്തത്തിൻ്റെ ഒരു അഭിമാന ബോധവും, മാത്രമല്ല വളരെ തുച്ഛമായ പൈസയാണെങ്കിലും സ്വന്തം കൈക്കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കി അതുകൊണ്ട് നമ്മൾ കഴിക്കുമ്പോഴുള്ള ഒരു വല്ലാത്തൊരു ആത്മസംതൃപ്തി ആയി വരാനുണ്ട്. മറ്റൊന്ന് എന്താ വെച്ചാൽ, ശ്രോതാക്കളോട് ഷെയർ ചെയ്യാനുള്ളത്, ഇന്നത്തെ കാലത്ത് പല ആളുകളും വൈറ്റ് കോളറായിട്ട് അഥവാ പിന്നെ അധ്വാനിക്കാൻ മടിയാണ്, ജോലി ചെയ്യാൻ മടിയാണ്. ജോലി ഇഷ്ടം പോലെ ഒന്നുണ്ട്, പക്ഷെ ജോലി ചെയ്യാൻ മടിയാണ്. എന്തെങ്കിലുമൊക്കെ എന്താ പറയുക, നമ്മളെ പശക്ക് പറഞ്ഞാൽ ഒരു ഉടായ്പിൽ തരികിട ഒപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പിന്നെ പൈസ ഉണ്ടാക്കുക. അത് അനുവദനീയമായ മാർഗത്തിലല്ലാതെ ഹറാമായ നിഷിദ്ധമായ മറ്റു കള്ളത്തരമൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യുക, മോഷണോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എന്ത് ചെയ്യുക, അങ്ങനെ ജീവിച്ചു പോവുക. അതിലൊരു ആത്മസംതൃപ്തിയും ആ വ്യക്തിക്ക് ഒരിക്കലും ലഭിക്കൂല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ കഥയിൽ നിന്നൊക്കെ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്.
14: പിന്നെ അതേപോലെ എന്ന് വെച്ചാൽ അത് അതിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് പസാൽ സാർ പറഞ്ഞത്. അതുപോലെ നമ്മൾ പിന്നെ ഈ ചാരിറ്റി മറ്റുമൊക്കെ ചെയ്യുന്ന സമയത്ത് ആത്മാഭിമാനത്തിന് പരിഗണന കൽപ്പിക്കാതെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തെ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഫോട്ടോ എടുക്കുന്ന ബാക്കിയാക്കുന്നു. പണ്ടിങ്ങനെ വീഡിയോ കണ്ട് ഓർമ്മയുണ്ട്, വാതിൽ മുട്ടിയിട്ട് ചാക്കു കൊടുക്കുന്ന സമയത്ത് പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടെ നിൽക്കുക, വെയിറ്റ് ചെയ്യണം, മറ്റോ കോട്ടിട്ട് വന്നിട്ട് തിരിച്ചു കൊടുക്കുന്ന രൂപത്തിൽ ഫോട്ടോ എടുത്താൽ അപ്പം നേരെ ഉൾട്ടായി മാറി എന്ന് പറഞ്ഞല്ലോ. എന്നതുപോലെ ആളുകളുടെ അഭിമാനത്തെ, അത് ശരിക്കും ഇസ്ലാം റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞല്ലോ, കഅബാലയത്തിൻ്റെ അത്ര ഒരു മുസ്ലിമിൻ്റെ അഭിമാനത്തിൻ്റെ വില പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു കുഞ്ഞു വാക്ക് കൊണ്ടുപോലും മറ്റൊരുത്തിന്റെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്നതിനെ കുറിച്ച്
0: പ്രസംഗത്തിലെ സംഗതിയാണ് എന്തൊരു മുസ്ലിമിന്റെ അഭിമാനം.
14: അഭിമാനം അത് നമ്മളൊക്കെ ആലോചിക്കുക, ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെറിയൊരു വാക്കുകൊണ്ടെങ്കിലും ഒരാളെ ചിലപ്പോൾ ഒരു പരിഹാസമായിരിക്കാം, പക്ഷെ നമ്മളത് ആലോചിക്കുന്നില്ല. അയാൾ എത്രമാത്രം ഏതൊരു സെൻസിലാണ് അയാൾ ഇത് എടുക്കുക നമ്മൾ ചിന്തിക്കൂല. അതുകൊണ്ടാണ് പറയുന്നതിൻ്റെ മുമ്പ് ഈ സംസാരങ്ങളിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഈ പറയുന്നത് അയാളെ വ്യക്തിപരമായി ഹർട്ട് ചെയ്യുന്നുണ്ടോ, അത് ബുദ്ധിമുട്ടാക്കുന്നുണ്ടെങ്കിൽ അത് പറയരുത്. കാരണം അയാൾ ചിലപ്പോൾ തിരിച്ചു പറഞ്ഞോണ്ടല്ലോ, മനസ്സിൽ കൊണ്ടുനടക്കും, എന്നോട് അങ്ങനെ പറഞ്ഞു, ആളുകൾ മദ്യത്തിൽ വെച്ചിട്ട് ഞാൻ മോശക്കേടായിപ്പോയി, അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ബോഡി ഷെയ്മിങ് നടത്തുന്ന, ഇതൊക്കെ കുട്ടികളിൽ വരെ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. എന്താ എൻ്റെ കോലം, ഇങ്ങനെ നാലാൾ ഇരിക്കുന്നിടയിൽ എന്താ എൻ്റെ കോലം, ഇയൊന്നും ഒരു വൃത്തിയില്ല, മണക്കുണ്ടല്ലോ എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ കുട്ടികൾ തമാശക്കായിരിക്കും
0: പലപ്പോഴും വിദ്യാർത്ഥികൾക്കിടയിൽ. ശരിക്കും എന്തെങ്കിലുമൊക്കെ സംഗതി വരുമ്പോൾ അധ്യാപകന് രണ്ടടി അടിച്ചാലും അടിക്കാൻ പാടില്ല, എന്നാലും ഞാൻ രണ്ടടി കൊടുത്താലും ആ കുട്ടിയെ

0: സംഭവിച്ചേക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
1: പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ എന്ന പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ശിർക്ക് ചെയ്താൽ ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ഒരിക്കലും പൊറുക്കാത്ത പാപമാണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ, അഥവാ അല്ലാഹുവിൽ പങ്ക് ചേർക്കൽ. അത് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരിക്കലും പൊറുക്കുന്ന പാപമല്ല. അതല്ലാത്ത ഏത് പാപം ഒരാൾ ചെയ്താലും അവന് തൗഹീദുണ്ട് എങ്കിൽ, അല്ലാഹു ഉദ്ദേശിച്ചാൽ അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല അവന് പൊറുത്തു കൊടുക്കും. എന്നാൽ ശിരിക്ക് പൊറുത്തു കൊടുക്കൂല. സൂറത്തു മാഇദയുടെ 72-ാമത്തായത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, ഇന്നഹു മയ്യുശ്രിക്ക് ബില്ലാഹ്, ആരാണോ അല്ലാഹുവിൽ ശിർക്ക് ചെയ്യുന്നത്, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവൻ്റെ മേൽ അല്ലാഹു സ്വർഗം ഹറാമാക്കിയിരിക്കുന്നു. അല്ലാഹു നമ്മൾ കാത്തിരിക്കുമാറാവട്ടെ. സ്വർഗം ഹറാമു എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ തന്നെ സാധിക്കാത്തൊരവസ്ഥ. ഇനി എപ്പോഴെങ്കിലും പ്രവേശിക്കാമല്ലോ എന്ന പ്രതീക്ഷ പോലും നഷ്ടപ്പെടുന്ന ഒരവസ്ഥ. അല്ലാഹു സ്വർഗം നിഷിദ്ധമാക്കിയ വിഭാഗം ആളുകൾ അവരാരാണ്? ഫയഅബുദു മഅഹു ഗൈറഹു, അല്ലാഹുവിൻ്റെ കൂടെ അല്ലാഹു അല്ലാത്തവരെ ആരാധിച്ചവരാണ്. വമഉവാഹുന്നാർ, ഇനി അവരെ സങ്കേതം അത് നരകമാണ്. വമാലില്ലാലിമീന മിൻ അൻസാർ, അക്രമികൾക്കൊരു സഹായിയെയും ലഭിക്കുകയില്ല. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു നിസാഇൻ്റെ 48-ാമത്തായത്തിൽ പറയുന്നത്, ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, ലാ യഗ്ഫിറു അയ്യുഷ്റക ബിഹി, അവനിൽ പങ്ക് ചേർക്കുന്നത് പൊറുക്കപ്പെടുകയില്ല, അത് പൊറുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമയ്യശാ, അതിന് താഴെയുള്ള അതിന് പുറമെയുള്ള ഏതും അവനുദ്ദേശിക്കുന്നവർക്ക് പൊറുത്തു കൊടുക്കുന്നതാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞതാണ്. പ്രവാചകൻ പറഞ്ഞു, ഇന്നൽ ജന്നത്ത, തീർച്ചയായും സ്വർഗമെന്ന് പറഞ്ഞാൽ, ലാ യദ്ഖുലുഹ ഇല്ലാ നഫ്സും മുസ്ലിമ, മുസ്ലിമല്ലാത്ത ഒരു ശരീരവും, അഥവാ അല്ലാഹുവിന് മാത്രം കീഴൊതുങ്ങി അവനെ മാത്രം ആരാധിക്കുന്ന ഒരു ശരീരമല്ലാത്ത ഒന്നും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു അഅ്റാഫിൻ്റെ 50-ാമത്തായത്തിൽ പറയുന്നത്, വനാദ അസ്ഹാബുന്നാരി അസ്ഹാബൽ ജന്നത്തി, നരകക്കാർ സ്വർഗക്കാരെ വിളിക്കും, അൻ അഫീലു അലൈനാ മിനൽ മാ, എന്നിട്ട് ഈ നരകക്കാർ സ്വർഗക്കാരോട് പറയും, അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള വെള്ളമുണ്ടല്ലോ, അൻ അഫീലു അലൈനാ മിനൽ മാ, വെള്ളത്തിൽ നിന്നും ഞങ്ങൾക്ക് നിങ്ങൾ ചൊരിഞ്ഞു തരൂ, ഔ മിമ്മാ റസഖകുമുല്ലാഹ്, അല്ലെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് നൽകിയ റിസ്ഖ്, അതിൽ നിന്ന് ഞങ്ങൾക്ക് നിങ്ങൾ നൽകൂ. അപ്പം നരകത്തിലെ ആളുകൾ സ്വർഗത്തിലെ ആളുകൾക്ക് അല്ലാഹു നൽകിയ ഭക്ഷണവും പാനീയവും ഒക്കെ കാണുമ്പോൾ അവർ ചോദിക്കുകയാണ്, കുറച്ച് ഞങ്ങൾക്കും തരുമോ? എന്താണ് സ്വർഗക്കാരൻ മറുപടി? കാലു, അവർ പറയും, ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ, തീർച്ചയായും അല്ലാഹു അത് കാഫിരീങ്ങൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു. അപ്പം കാഫിരീങ്ങൾക്ക് സ്വർഗവും ലഭിക്കുകയില്ല, അതിലെ ഒരു അനുഗ്രഹങ്ങളും അവർക്ക് ആസ്വദിക്കാൻ പോലും സാധിക്കുകയില്ല. കാരണം അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ബാത്തിലായി പോയതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ, ഫജഅൽനാഹു ഹബാഅം മൻസൂറ, ശിർക്കും കുഫ്റും ചെയ്ത ആളുകൾ അവരുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു കാറ്റിൽ ധൂളികളാക്കി പാറ്റിക്കളയുന്നതാണ്. അല്ലാഹു നമുക്ക് കാത്തിരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അല്ലാഹു എന്താ പറഞ്ഞത്? വലഖദ് ഊഹയ ഇലൈക വ ഇലല്ലദീന മിൻ ഖബ്ലിക, താങ്കൾക്കും താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവർക്കും നാം വഹി നൽകിയത്, ലഇൻ അശ്രക്ത, നീ തന്നെ ശിരിക്ക് ചെയ്താലും, ലയഹ്ബത്തന്ന അമലുക, നിന്റെ

0: പ്രവർത്തനങ്ങൾ നാം പൊളിച്ചു കളയുക തന്നെ ചെയ്യും. ല യഹ്ബത്തന്ന അമലുക്ക്, നിന്റെ പ്രവർത്തനങ്ങൾ പൊളിഞ്ഞു പോവുക തന്നെ ചെയ്യും. വലതക്കൂനന്ന മിനൽ ഖാസിരീൻ, നീ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോവുകയും ചെയ്യും. അപ്പം ശിരിക്ക് ചെയ്തു കഴിഞ്ഞാൽ എന്തെല്ലാം നന്മകൾ ചെയ്തവനായിക്കൊള്ളട്ടെ, അതൊന്നും അള്ളാഹുവിൻ്റെ അടുക്കൽ വിലയില്ലാത്തതായിപ്പോവും. അവൻ്റെ നന്മകളൊന്നും അള്ളാഹു സ്വീകരിക്കാത്ത അവസ്ഥയുണ്ടാകും. അവന് പരലോകത്ത് പാപമോചനം ലഭിക്കുകയില്ല. ഇവിടെ നിന്ന് തൗബ ചെയ്ത് മുവഹിദായി അവൻ മരണപ്പെട്ടു പോയിട്ടില്ല എങ്കിൽ പരലോകത്ത് അവൻ്റെ നന്മകൾ കൊണ്ട് അവൻ ഒരു ഉപകാരവും ഉണ്ടാവുകയില്ല. അവൻ എന്നെന്നും സ്വർഗം നിഷേധിക്കപ്പെടുന്നവനായിത്തീരും. അവൻ നരകത്തിലെന്നെന്നും ശാശ്വതനായി കഴിയുന്നവനുമായിത്തീരും. അതെത്ര ദൗർഭാഗ്യകരമായ അവസ്ഥയാണെന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം അവസ്ഥകളിൽ നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജീവിതത്തിലുടനീളം നമ്മൾ ഇബാദത്തുകൾ അള്ളാഹുവിന് മാത്രം നൽകുക. പ്രാർത്ഥനകൾ, സുജൂദുകൾ, നേർച്ചകൾ, അതുപോലെ ബലികർമ്മം, സത്യം ചെയ്യൽ തുടങ്ങി എന്തെല്ലാം ആരാധനകളുണ്ടോ അതെല്ലാം അള്ളാഹുവിന് മാത്രം സമർപ്പിക്കുക. അങ്ങനെ മുവഹിദീങ്ങളായി ജീവിക്കുക. അങ്ങനെ മരണപ്പെട്ടു പോകാൻ അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. അള്ളാഹു അതിനുള്ള നല്ല തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ ശിർക്ക് ചെയ്താൽ. ഈ വിഷയത്തിൽ ക്ലാസ് എടുത്തത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
2: താബിഈ പണ്ഡിതന്മാരിൽ പ്രധാനപ്പെട്ട പണ്ഡിതനായിരുന്നു ഉർവത് ബിൻ ജുബൈർ റഹിമഹുള്ള. അദ്ദേഹം മദീനയിൽ നിന്ന് ദമസ്കസിലേക്ക് ഒരു യാത്ര പോകുന്നുണ്ട്. അങ്ങനെ കാലിന് അദ്ദേഹത്തിൻ്റെ യാത്രയിൽ ഒരു പരിക്ക് പറ്റാണ്, ഒരു പഴുപ്പ് വന്നു കാലിന്.
3: മദീനയിൽ നിന്ന് ദമസ്കസിലേക്ക് പോകുന്ന യാത്രയിൽ
2: അപ്പോൾ പരിക്ക് വന്നപ്പോൾ പഴുപ്പുണ്ടായി. അത് പിന്നെ കുറച്ച് കലശലാണ്, പ്രയാസമാണ് എന്ന് കണ്ടപ്പം അന്നത്തെ ഖലീഫ വലീദ് ബിൻ അബ്ദുൽ മലിക്കിൻ്റെ വൈദ്യന്മാർ, ഏറ്റവും അന്നത്തെ കിട്ടാവുന്ന ഏറ്റവും നല്ല വൈദ്യന്മാരൊക്കെ പരിശോധിച്ചിട്ട് പറഞ്ഞു ഇത് കാൽപാദം മുറി പറ്റിയ പഴുപ്പ് വന്ന ഭാഗം മുറിച്ച് മാറ്റണം, അല്ലെങ്കിൽ അത് വീണ്ടും കൂടി മറ്റുള്ള ഭാഗങ്ങളിലേക്കും പരക്കും, അതിനുശേഷം പ്രയാസവും ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അങ്ങനെ ഇവരങ്ങനെ നടത്താണ്, കാല് മുറിക്കാൻ അല്ലെങ്കിൽ കാൽപാദം മുറിച്ചിട്ട് പിന്നെ ചെറിയ രൂപത്തിൽ പിന്നെ അനസ്തേഷ്യ ഒന്നും ഇല്ലാതെ എന്നാണ് അറിഞ്ഞത്. കാൽപാദം മുറിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം അതിലേക്ക് നോക്കി പറഞ്ഞൊരു വാചകം അദ്ദേഹത്തിൻ്റെ മകൻ പങ്കുവെക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ വാചകം, ഇന്നല്ലാഹ യഅലമു അന്നി മാ മശയ്തു ബിക്കി ഇലാ മഅസിയത്തിൻ ഖത്തു വ അന അഅലം. വളരെ ചിന്തനീയമായ, നമ്മളൊക്കെ എല്ലാവരും ശരിക്ക് മനസ്സിൽ കൊത്തിവെക്കേണ്ട ഒരു വാചകമാണത്. അദ്ദേഹം പറഞ്ഞു, ഇന്നല്ലാഹ യഅലമു അന്നി മാ മശയ്തു ബിക്കി, കാൽപാദത്തിലേക്ക് നോക്കിയിട്ട് പറയാണ് എൻ്റെ കാൽപാദമേ അള്ളാഹ്ക്ക് അറിയാം, മാ മഷയ്തു ബിക്കി ഞാൻ നിന്നെ കൊണ്ട് നടന്നിട്ടില്ല, ഇലാ മഅസിയത്തിൻ ഖത്തു ഒരു തിന്മയിലേക്ക്, അള്ളാഹു അരുതെന്ന് പഠിപ്പിച്ച ഒരു തിന്മയിലേക്കും എൻ്റെ കാൽപാദമേ നിന്നെയും കൊണ്ട് ഞാൻ പോയിട്ടില്ല, അന ആലം ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തിന്മയിലേക്കും നിന്നെയും കൊണ്ട് പോയിട്ടില്ല എന്നൊരു വാചകമാണ് അദ്ദേഹം അവിടെ മുറിച്ചകാലിങ്ങനെ കൊണ്ടുവന്നപ്പോൾ അതിനെ നോക്കിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വാചകമാണ്. അപ്പോൾ ജീവിതകാലം അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ അവൻ്റെ മാർഗത്തിൽ മാത്രം ഉപയോഗിക്കാൻ, അല്ലെ നന്ദി കാണിക്കുന്ന മാർഗത്തിൽ മാത്രം,
3: അതെ
2: ഹറാമിലേക്ക് പോകാതെ,
3: അതെ ഹറാമിലേക്കും പോകാതെ.
2: അദ്ദേഹം വളരെ ഒറ്റ വാചകത്തിൽ നിന്ന് മനസ്സിലാകും എത്രമാത്രം ശ്രദ്ധ അദ്ദേഹം ജീവിതത്തിൽ കൊണ്ടു നടന്നിട്ടുണ്ട്.
3: നമ്മൾ ആളുകൾക്കാണ് അങ്ങനൊന്നും ഒരു വാക്ക്
2: പറയാൻ കഴിയുള്ളൂ.
3: അതെ അതെ, തീർച്ചയായിട്ടും.
2: അള്ളാഹ്ക്ക് അറിയാം എന്ന് പറഞ്ഞിട്ടാണ് ഏറ്റവും ഇതായിട്ട് പറയുന്നത്, തുടങ്ങണ തന്നെ ഇന്ന അള്ളാഹയാലും എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ അത്രയും നമ്മൾ വിശ്വാസികളായിരിക്കും. ഇതിൽ നിന്നൊരു പാഠം നിലക്ക് നമ്മൾക്ക് ലഭിച്ച കണ്ണ്, കാത് എല്ലാം മാഷാല്ലാ, പീസ് റേഡിയോന്റെ ശ്രോതാക്കള് കേൾവി എന്ന് പറയുന്നതിനെ ഏറ്റവും, അതെ, ഏറ്റവും നല്ല മാർഗത്തിൽ ഉപയോഗപ്പെടുത്തുന്ന ആളുകളാണ്,
3: സമർത്ഥമായി ഉപയോഗപ്പെടുത്തുന്ന ആളുകളാണ്. അപ്പൊ നമുക്ക് പിന്നെ ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ളതല്ലേ, ഇപ്പൊ ശരിക്കും നമ്മൾക്ക് അത്രയും ജീവിതത്തിൽ ഒരു സൂക്ഷ്മതയോടുകൂടി ജീവിക്കുക എന്നുള്ളത് തന്നെ ഒരു ധൈര്യമാണ്. ആ ധൈര്യത്തിൽ നിന്നാണല്ലോ ഇപ്പോൾ ആ വാക്ക് ഉണ്ടാകുന്നത്. അതായത് കാല് മുറിച്ചു കൊണ്ടുവന്നു ആ സമയത്ത്, ഇപ്പോൾ കാൽപാദം മുറിച്ചു കൊണ്ടുവന്ന സമയത്ത് പറയണെന്ത്, ഞാൻ അറിഞ്ഞുകൊണ്ട് അല്ലേ. അത് വല്ലാത്ത നമ്മുടെയൊക്കെ ഒരു മനസ്സിനെ നമുക്കൊരു ഇരുത്തി ചിന്തിപ്പിക്കേണ്ടത്, നമ്മുടെ ഓരോ അവയവങ്ങളും റഹ്മാനാ റബ്ബിൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുമ്പോൾ അറിഞ്ഞുകൊണ്ട് റബ്ബെ ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്ന അല്ലേ, ആ ഒരു പോയിൻ്റ് ഒരു വളരെ നമുക്കൊരു മനസ്സ് തറക്കുന്ന ഒരു പോയിൻ്റ് കൂടിയാണ്.
1: ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബങ്ങളിലൊന്നാണ് പീസ് ഖുർആൻ റേഡിയോ. അന്നൂർ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യങ്ങൾ സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ തുടർയാത്രക്കുള്ള ഊർജവും സഹകരണവും വഴി ലഭിക്കുന്ന പുണ്യങ്ങൾ മനസ്സിലാഗ്രഹിച്ചുകൊണ്ട് ഈ മഹത്തായ സംരംഭങ്ങളെ നമുക്ക് ഒരിക്കൽ കൂടി സഹായിക്കാം. പലരുടെയും വിജ്ഞാനത്തിന്റെ അവലംബമാണ് പീസ് ഖുർആൻ റേഡിയോ, അന്നൂർ തുടങ്ങിയ സംരംഭങ്ങൾ. ഈ മഹത്തായ സംവിധാനങ്ങളുമായി നിങ്ങൾക്കും സഹകരണം തുടരാം. പീസ് റേഡിയോ, ജമീൽ വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വളരെ രസകരമായ ഒരു വാർത്തയിലേക്ക്, രസകരം എന്നതിനപ്പുറം ഒരു നല്ല വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്കറിയാം ഐഫോണിനൊക്കെ എത്രയാണ് വില എന്നുള്ളത്. പക്ഷേ എന്നിരുന്നാൽ പോലും അത് വാങ്ങാനുള്ള ക്യൂ ചെറുതല്ല. നമ്മളിപ്പം ഐഫോൺ 16 ഇറങ്ങിയപ്പോൾ രാജ്യത്ത് എന്തൊരു തിരക്കാണ് ഇത് വാങ്ങാൻ. രാജ്യത്ത് മാത്രമല്ല, ലോകത്തുടനീളം വലിയ ജനപ്രീതി നേടിക്കൊണ്ട് അതിന്റെ വിൽപ്പന നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഐഫോണൊക്കെ നമുക്ക് കളഞ്ഞു കിട്ടിയാൽ അത് തിരിച്ചു കൊടുക്കുന്നത് ഭൂരിഭാഗം ആളുകളും ചെയ്യാത്ത കാര്യമാണ്. പക്ഷേ പുഴയിൽ നിന്നും കളഞ്ഞു കിട്ടിയ ഐഫോൺ ഉടമയ്ക്ക് തിരിച്ചു നൽകി മാതൃകയായിരിക്കുകയാണ് ഒരു കൂട്ടം യുവാക്കൾ. തിരുവമ്പാടി സ്വദേശി ആകാശിന്റെ നഷ്ടപ്പെട്ട ഫോണാണ് മുക്കം സ്വദേശികളായ ഫൈസലും സുഹൃത്തുക്കളും തിരിച്ചു നൽകി മാതൃകയായത്.
2: മാതൃക തന്നെയാണ്.
5: ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള വാർത്തയാണ്. പക്ഷെ അതൊരു പിന്നെ ആ പോയിന്റിൽ ആളുകൾക്ക് തോന്നണമെങ്കിൽ അതൊരു ഒരു വിൽ പവർ തന്നെയാണ്. ഇപ്പൊ ആരും അറിയാതെ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട അങ്ങനെ കിട്ടിയ ഒരു സംഗതി ഇനി പിന്നെ അന്വേഷിച്ച് വരാനൊന്നും സാധ്യത ഉണ്ടാവില്ല. ഉണ്ടാകാം, ചിലപ്പോൾ ഉണ്ടാകാം.
2: അങ്ങനത്തെ സംഗതിയാണ്. പുഴയിലൊക്കെ നഷ്ടപ്പെട്ടു പറഞ്ഞാൽ പിന്നെ എവിടുന്ന് കിട്ടാനാണ്.
5: മനസ്സിലെ ആളുകൾ ഒഴിവാക്കേണ്ടതാണ്. പൊതുവെ നമുക്കത് വേണമെങ്കിൽ വളരെ ചുളിവിൽ എടുക്കാം. പക്ഷെ അതൊരു ആ ഒരു മാനസികാവസ്ഥ ഞാനിങ്ങനെ ഈ സംഭവം കേട്ടപ്പോൾ ആലോചിച്ചു. ആ സുഹൃത്ത് ഒരു 100 തവണ ചിന്തിച്ചിട്ടുണ്ടാകും എന്താകണം വേണ്ട. അവസാനം കൊടുക്കണമെന്ന് തീരുമാനിച്ച ആ പോയിന്റിൽ അദ്ദേഹം വിശ്വാസി കൂടെ ആയതുകൊണ്ട് ഉറപ്പായിട്ടും വലിയൊരു പ്രതിഫലം അദ്ദേഹത്തിന് രേഖപ്പെടുത്തപ്പെടും എന്നതിൽ തർക്കമില്ല. ഞാൻ ഈ അടുത്ത് പിന്നെ വായിച്ച ഒരു ഒരു ഒരു കമന്റ് ഉണ്ട് സോഷ്യൽ മീഡിയയിൽ. പിന്നെ ഐഫോൺ 16 Pro Plus ഒക്കെ ഇറങ്ങിയല്ലോ. അപ്പൊ ആ സമയത്ത് പിന്നെ 4 മണി മുതൽ 6 മണി വരെ വരിയുന്നു. അപ്പൊ ഒരാൾ അടിയിൽ കമന്റ് ചെയ്തിട്ടുണ്ട് ഇതെന്താ റേഷൻ കിടിയാണ് കൊടുക്കുന്നത്, ഇങ്ങനെ ഇത്ര നേരം വരി നിട്ടും. ഇത് ഇത്ര വാല്യൂ ഉള്ള ഒരു സംഗതിയാണ് സത്യത്തിൽ. ഇടയ്ക്ക് നമ്മള് കാണാറുണ്ട് സ്വർണവും ഒക്കെ ഇതുപോലെ നഷ്ടപ്പെട്ട് കിട്ടി അതിന്റെ എഫേർട്ട് എടുത്ത് അതിന്റെ ഉടമസ്ഥരെ കണ്ടുപിടിച്ചൊക്കെ തിരിച്ചേൽപ്പിച്ചു.
2: ചില ഓട്ടോ ഡ്രൈവർമാരും അതേപോലെ വാർത്തകളിൽ നമുക്ക് കാണാറുണ്ട്. അത് വളരെ ഇത്ര മൂല്യമേറിയൊരു സംഗതി കയ്യിൽ കിട്ടുമ്പോൾ അത് തൻ്റേതല്ല എന്ന് മനസ്സിലാകുമ്പോൾ അല്ലെങ്കിൽ അത് വേറെ ആളുടേതാകും എന്ന് വളരെ മാതൃകാപരമാണ്. ശരിക്ക് അഡ്രസ്സൊക്കെ അന്വേഷിച്ച് തിരിച്ചു കൊണ്ടു കൊടുക്കണം. ഇപ്പം അടുത്തൊരു ഇതേപോലെ തന്നെ ഒരു ഒരു ന്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കടം വിട്ടാനുള്ള സംഗതി ഒരു വാർത്ത കൊടുത്തു, വാർത്ത കൊടുത്താണ് എൻ്റെ ഉപ്പ.
5: കുറേ
2: വർഷങ്ങൾക്ക്
5: വ്യക്തിക്ക് എൻ്റെ ഉപ്പ കടം കൊടുക്കാനുണ്ടായിരുന്നു.
2: അതൊക്കെ ശരിക്കും അത്രയും ശുദ്ധ മനസ്സിന്റെ ഉടമകളിൽ നിന്നുണ്ടാകുന്ന പ്രവൃത്തികളാണ്. ഇതേപോലെ തിരിച്ചു കൊടുക്കാൻ നല്ല നീയത്തുള്ള ആളുകൾക്ക് വിശ്വാസി കൂടിയായതുകൊണ്ട് തന്നെ പ്രതിഫലാർഹമായ ഒരു സംഗതിയാണ്. ഒരുപാട് പ്രതിഫലം, അത്രയും മൂല്യമുള്ള സംഗതിയാണ്.
5: എനിക്ക് തോന്നുന്നു മൂല്യം എന്നത് അല്ല അവിടെ നമ്മൾ പരിഗണിക്കണം. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഒരു ഒരു പേഴ്സ് അല്ലെങ്കിൽ ഒരു ഒരു ബാഗ് ഒക്കെ നമുക്ക് വീണ് കിട്ടുന്നു, നമുക്ക് ചിലപ്പോൾ മൂല്യം ഉണ്ടാവില്ലായിരിക്കാം. പക്ഷെ അതിനുള്ളിലുള്ള സാധനങ്ങൾ അത് വളരെ നമുക്കത് നോക്കിയാൽ എന്താണെന്ന് പോലും മനസ്സിലാകാത്ത ചിലപ്പോ പേപ്പർ ഉണ്ടാകാം. ഒരു പക്ഷേ ഈ വ്യക്തിയുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന അദ്ദേഹത്തിന്റെ ജീവിതം മറ്റൊരു തലത്തിലേക്ക് ചിലപ്പോൾ മാറ്റാവുന്ന ഒരു രേഖയൊക്കെ ആകാം അത്. അതുകൊണ്ട് മൂല്യം എന്നത് നിർണ്ണയിക്കുക, ഇപ്പൊ ഇത്തരം വസ്തുക്കളാകുമ്പോൾ നമുക്ക് മൂല്യം നിർണ്ണയിക്കാൻ കുറെ കൂടെ എളുപ്പമാണ്. ഏതായാലും കളഞ്ഞു കിട്ടിയ ഒരു സംഗതി നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അത് അതിന്റെ ഉടമസ്ഥരുടെ കയ്യിലേക്ക് തിരിച്ചേൽപ്പിക്കാൻ തന്നെയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. പ്രത്യേകിച്ചും ഇത്തരം സംഗതികൾ കൂടെ ആകുമ്പോൾ അത് നമ്മൾ അനുഭവിക്കുന്നതിന് തീർച്ചയായും പിന്നെ അന്യായമാണ്, ഭക്ഷിക്കുന്നത് ഹറാമാണ് എന്നതിലൊരു തർക്കമില്ല. ലാലത്തുകൾ അങ്ങനെ വീണിട്ടുന്ന സംഗതികൾ അത് ഇസ്ലാമിക പിന്നെ കാഴ്ചപ്പാടിൽ തന്നെ ഈ പറഞ്ഞതുപോലെയുള്ള മൂല്യ വസ്തുക്കളാണെങ്കിൽ നിർബന്ധമായും അത് തിരിച്ചേൽപ്പിക്കണം എന്നത് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം കൂടിയാണ്. അല്ലെങ്കിൽ കഴിക്കുന്നത് ഹറാമാണ് എന്നതിൽ സംശയമല്ല.
1: പീസ് റേഡിയോ. Tune to reality. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. നിത്യജീവിതത്തിൽ നാം ശീലമാക്കേണ്ട പ്രാർത്ഥനകളാണ് പ്രാർത്ഥനാ പഠനത്തിൽ നമ്മൾ കേൾക്കുന്നത്. ഉപജീവന മാർഗം ലഭിക്കുവാൻ സഹായകരമായ പ്രാർത്ഥന, അതിൻ്റെ രണ്ടാം ഭാഗം നമുക്ക് കേൾക്കാം. പ്രാർത്ഥനാ പഠനം നിർവഹിക്കുന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റീഡേ ശ്രോതാക്കളെ, ഇന്നലെ നമ്മൾ പഠിച്ച പ്രാർത്ഥനയുടെ ബാക്കി ഭാഗമാണ് ഇൻഷാല്ലാ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പഠിച്ച പ്രാർത്ഥന ഏതായിരുന്നു? അല്ലാഹു സുബ്ഹാനഹു വതആല ഉപജീവനം നമുക്ക് നൽകുവാനുള്ള പ്രാർത്ഥനയായിരുന്നു, അത് വിശാലമാക്കുവാൻ ഉള്ള പ്രാർത്ഥന. പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു: അല്ലാഹുമ്മ ഗ്ഫിരി ലീ ഖത്വായായ വദുനൂബി കുല്ലഹ, അല്ലാഹുമ്മ അൻഇംനി വഅഹ്യിനി വർസുഖ്നി വഹ്ദിനി ലിസ്വാലിഹിൽ അഅമാലി വൽ അഖ്ലാഖി فإنه لا يهدي لصالحها إلا أنت ولا يصرف عن سيئها إلا أنت. നമ്മൾ അതിൽ പഠിച്ചത് ഇത്രയുമായിരുന്നു: اللهم اغفر لي خطاياي وذنوبي كلها, اللهم أنعمني وأحيني وارزقني. ഇനി നമുക്ക് ബാക്കി പഠിക്കാം. അത്രയുമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഒന്നുകൂടി പറയാം: വഹ്ദിനി ലിസ്വാലിഹിൽ അഅമാലി വൽ അഖ്ലാഖി ഫഇന്നഹു لا يهدي لصالحها الا انت. അവിടെ മഖ്റജുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വഹ്ദിനി ഹ ആണ് കെട്ടുള്ള ഹ, അതിന് സുക്കൂന്. വഹ്ദിനി ലിസ്വാലിഹിൽ സ്വാദാണ്, ലിസ്വാലിഹി ഹ ആണ്, അൽഹംദു എന്നതിലെ ഹ ആണ്. ലിസ്വാലിഹിൽ അഅമാലി ഐനാണ്, അഅമാലി. വൽ അഖ്ലാഖി, വൽ അഖ്ലാഖി ഖാഫാണ്, കുത്തുള്ള ഖാഫാണ്. വൽ അഖ്ലാഖി വഹ്ദിനി ലിസ്വാലിഹിൽ അഅമാലി വൽ അഖ്ലാഖി فَإِنَّهُ لَا يَهْدِي, അവിടെ ഹ ആണ് കെട്ടുള്ള ഹ. ലാ യഹ്ദി ലിസ്വാലിഹിഹ, സ്വാദാണ് ലിസ്വാലിഹി, ഹ ആണ് പിന്നെ ഹ. ലിസ്വാലിഹിഹ ഇല്ല അൻത, എന്താണ് ഇതിൻ്റെ അർത്ഥം? വഹ്ദിനി, എന്നെ നീ നേർമാർഗത്തിലാക്കിയണമേ. വഹ്ദി, എനിക്ക് നീ നേർമാർഗം കാണിച്ച് നൽകിയണമേ. ലിസ്വാലിഹിൽ അഅമാലി വൽ അഖ്ലാഖി, സൽ സ്വഭാവങ്ങളിലേക്കും സൽ കർമ്മങ്ങളിലേക്കും, അതിലേക്കാണ് നീ നേർമാർഗം കാണിച്ചു തരേണ്ടത്. ഫഇന്നഹു ലാ യഹ്ദി ലിസ്വാലിഹിഹ ഇല്ലാ അൻത, തീർച്ചയായും നീയല്ലാതെ നന്മയിലേക്ക് നയിക്കാൻ മറ്റാരുമില്ല. ഇതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗം ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. ഉപജീവന മാർഗം ലഭിക്കുവാൻ സഹായകമായ പ്രാർത്ഥന. ഈ വിഷയത്തിൽ പ്രാർത്ഥനാ പഠനം നിർവഹിച്ചത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
6: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. Email hello@peaceradio.com.
7: Phone 902-0840-840 www.peaceradio.com.
8: ഇന്നത്തെ സ്നേഹക്കൂടിൽ സംശയരോഗം, സമനില തെറ്റുന്ന ദാമ്പത്യം എന്ന വിഷയത്തിലാണ് ചർച്ച നടക്കുന്നത്. ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത് ബഹുമാന്യ പണ്ഡിതൻ ഹാരിസ് ബിൻ സലീമാണ്. നമുക്ക് ആദ്യമായി ചോദിക്കാനുള്ളത്, ഒരു ഭാര്യക്കോ അല്ലെങ്കിൽ ഒരു ഭർത്താവിനോ ഇത്തരത്തിലുള്ള സംശയരോഗമുണ്ടായാൽ കുടുംബജീവിതത്തെ എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നത് എന്നത്.
9: വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ധാരാളം ഭാര്യഭർത്തൃ ബന്ധങ്ങളെ തകർത്തെറിഞ്ഞ വളരെ ഗൗരവപരമായിട്ടുള്ളൊരു സംഗതിയാണ് ഭർത്താവിന് ഭാര്യയുടെ സദാചാര ജീവിതത്തെക്കുറിച്ചും ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ സദാചാര ജീവിതത്തെക്കുറിച്ചും ഉണ്ടാകുന്ന സംശയങ്ങൾ. ഈ സംശയങ്ങൾ പരസ്പരം സംശയമുണ്ട് എന്ന് അറിയുന്നത് ഏത് നിമിഷമാണോ ആ നിമിഷം വിശ്വാസ്യത തകർന്നു പരസ്പരമുള്ള. അതോടുകൂടെ ഒരു ഭാര്യഭർത്തൃബന്ധത്തിൻ്റെ മാനസികവും ശാരീരികവുമായിട്ടുള്ള അന്ത്യം കുറിച്ചു എന്നതാണ് വസ്തുത. ഒരു വലിയ കെട്ടിടത്തിൻ്റെ തറ വിണ്ടതുപോലെ കുടുംബജീവിതത്തിൻ്റെ അസ്തിത്വമാണ് ഈ സംശയം വരുന്നതോടെ തകർന്നു പോകുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ഭർത്താവിൻ്റെ സദാചാര ജീവിതത്തെക്കുറിച്ച് ഭാര്യയ്ക്കോ ഭാര്യയുടെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് ഭർത്താവിനോ അങ്ങനെ ഒരു സംശയം വെച്ച് പുലർത്തുന്നത് കൊണ്ട് എന്താണ് ലാഭം? ഇനി അങ്ങനെ ഒരു ഡൗട്ട് ശരിക്ക് തോന്നിയെന്ന് വിചാരിക്കാം. ഒരു കാരണവശാലും ആ സംശയം പ്രകടിപ്പിക്കാതിരിക്കും. ഒരു പ്രത്യക്ഷമായ തെളിവ്, ആർക്കും വിശ്വസിക്കാവുന്ന, തൻ്റെ ഇണയെ ബോധ്യപ്പെടുത്താവുന്ന പ്രത്യക്ഷമായ ഒരു തെളിവ് കിട്ടുന്നതുവരെ ഒരിക്കലും അത്തരം ഒരു സംശയം തൻ്റെ ഇണയോട് എനിക്ക് സംശയമുണ്ടെന്ന് രേഖപ്പെടുത്തുന്നത് കൊണ്ട് ഒരു ഗുണമല്ല. ഒന്നത് തെളിയിക്കാൻ പറ്റൂല, തീരുമാനമെടുക്കാൻ പറ്റൂല, എന്നാൽ അവരത്തൊരു സദാചാര വിരുദ്ധ പ്രവർത്തനം നടന്നതുപോലെയുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടെ പെരുമാറാൻ പറ്റുകയും ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, അങ്ങനെ ഒരു സംശയം സ്വാഭാവികമായി രൂപപ്പെട്ടു വന്നാൽ ഒരു പ്രത്യക്ഷമായ തെളിവ് കിട്ടുന്നതുവരെ അതൊരിക്കലും പങ്കുവെക്കും. പ്രത്യക്ഷമായൊരു തെളിവ് കിട്ടുമ്പോൾ പിന്നെ പങ്കുവെക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ആ കാണുന്നതോടുകൂടെ എൻ്റെ ഈ ഒരു സ്വകാര്യത, എൻ്റെ ഈ ഒരു രഹസ്യ പ്രവർത്തനം മറ്റാൾ മനസ്സിലാക്കിയെന്ന് വന്നു, പിന്നെ അവിടെ വെച്ച് തീരുമാനമെടുക്കാൻ പറ്റും. അപ്പോൾ വെറുതെ ഒരു സംശയത്തിൻ്റെ പേരിൽ ഒരു കുടുംബജീവിതം കൊണ്ടുപോകുന്നത് കൊണ്ട് ഒരു ലാഭമല്ല. എന്നാലും പ്രത്യക്ഷമായൊരു തെളിവ് കിട്ടിയാലോ പിന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു പ്രശ്നമല്ല, അത് അവിടെ എന്ത് ചെയ്യും, അവസാനിക്കുകയും ചെയ്യും. അതുകൊണ്ട് കൃത്യമായൊരു തെളിവ് കിട്ടുന്നതുവരെ പരസ്പരം ഇത്തരമൊരു സംശയം പ്രകടിപ്പിക്കുകയോ ആരോപിക്കുകയോ ചെയ്യാതിരിക്കലാണ് ഇതിലേറ്റവും പ്രധാനം. എപ്പോഴെങ്കിലും അങ്ങനെ ഒരു സംശയത്തിൻ്റെ ഒരു ചെറിയ ലാഞ്ചന പരസ്പരം അറിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ അതോടുകൂടെ ദാമ്പത്യത്തിൻ്റെ അടിത്തറ തകർന്നു പോകും.
8: അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു ഭാര്യക്കോ അല്ലെങ്കിൽ ഒരു ഭർത്താവിനോ സംശയമുണ്ടായാൽ അങ്ങനെ സംശയിക്കുന്നത് ഇസ്ലാമികപരമായി തെറ്റാണോ എന്നതാണ്.
9: വളരെ ഗൗരവപരമായി ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണത്. വ്യക്തമായി വിശുദ്ധ ഖുർആൻ സൂറത്തു ഹുജറാത്തിലെ 12-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ജ്തനിബു കസീറ മിനല്ലൻ ഇന്ന ബഅലല്ലൻ ഇസ്മുൻ ഫലാ തജസ്സസു. ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ ഊഹങ്ങളിൽ അധികവും നിങ്ങൾ വെടിയണം. തീർച്ചയായും ചില ഊഹങ്ങൾ പാപമാണ്. ചില ഊഹങ്ങൾ ഇന്ന ബഅലല്ലൻ ഇസ്മുൻ പാപമാണ്. ഫലാ തജസ്സസു, നിങ്ങൾ പരസ്പരം എന്താവരുത്, രഹസ്യമായ ചുഴിഞ്ഞ അന്വേഷണങ്ങൾ നടത്തരുത്. വളരെ ഗൗരവപരമാണ് ഈ വചനം. ഇത് ചെറിയ സംഗതിയല്ല. ഒരാളുടെ സദാചാര ജീവിതത്തെക്കുറിച്ച് സംശയം ഉന്നയിക്കുക എന്ന് പറഞ്ഞാൽ അത് ഗുരുതരമായ തെറ്റാണ്. ഒരു ചെറിയൊരു ചാൻസ് നിങ്ങൾ ആലോചിച്ചോക്കും. നിങ്ങൾ അത്തരമൊരു സംഗതി ചിന്തിക്ക പോലും ചെയ്യാത്ത ഒരാളുടെ പേരിലാണ് ഇതാരോപിക്കുന്നതെങ്കിൽ എത്ര വലിയ ഗൗരവമാണ്. മാത്രമല്ല, ഇവിടെ ഊഹിക്കാൻ പാടില്ല, ഊഹം എന്ന നിലയ്ക്ക് ഇത് തെറ്റാണ്. രണ്ടാമത്തത്, ഊഹിക്കപ്പെടുന്നത് എന്താണ്, അവരെന്താണ്, സദാചാര ജീവിതത്തിൽ അവർക്ക് കളങ്കം വന്നു, അല്ലെങ്കിൽ വ്യഭിചരിച്ചു, അല്ലെങ്കിൽ ആ വ്യഭിചാരത്തോട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്തു എന്നാണ്. ഒരു വ്യഭിചാരോപണം എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഊഹം പോലെ അല്ലത്. ഇന്നല്ലദീന യർമൂനൽ മുഹ്സനാത്തിൽ വാഫിലാത്തിൽ മുഅ്മിനാത്ത് ലുഇനു ഫിദ്ദുനിയാ വല്ലാഖിറ വലഹും അദാബുൻ അലീം. സൂറത്തു നൂറിലെ 23-ാമത്തെ വചനം. അതായത് സത്യവിശ്വാസിനികളായ അതേപോലെ തന്നെ അശ്രദ്ധകളായിട്ടുള്ള സ്ത്രീകളെക്കുറിച്ച്, പരിശുദ്ധകളായ സ്ത്രീകളെക്കുറിച്ച് ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ എന്താണ് ആയത്തിൽ പറഞ്ഞത്? ലുഇനു ഫിദ്ദുനിയാ വല്ലാഖിറ, ഇഹലോകത്തിലും പരലോകത്തിലും അവർ ശപിക്കപ്പെട്ടവരായിരിക്കുന്നു. വലഹും അദാബുൻ അലീം, അവർക്ക് മഹത്തായ ശിക്ഷയുണ്ട്. നമ്മൾ കൃത്യമായൊരു തെളിവ് കിട്ടാതെ ഒരാരോപണം ഉന്നയിക്കുക, എന്നിട്ട് അവരെ കൂടെ തന്നെ ജീവിക്കുകയും ചെയ്യുക, എത്ര ഗൗരവപരമാണിത്. പണ്ഡിതന്മാരോട് ഇത്ര പേരെ ചോദിച്ചിട്ടുണ്ട്, ഇതൊരു വ്യഭിചാര ആരോപണമാണല്ലോ സംശയം എന്ന് പറഞ്ഞാൽ. അങ്ങനെ നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളെ 80 അടിക്കുക എന്നുള്ള ആ ശിക്ഷ നടപ്പിലാക്കേണ്ടതുണ്ടോ എന്ന് വരെ പണ്ഡിതന്മാരോട് ഈ വിഷയത്തിൽ ഫത്വ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഊഹമെന്ന നിലക്ക് തെറ്റ്, രണ്ടാമത്തത് വ്യഭിചാരോപണമെന്ന നിലക്ക് ഇസ്ലാം ശിക്ഷ നിർണയിച്ച, ഹദ്ദ് നിശ്ചയിച്ച ഒരു പ്രവൃത്തി എന്ന നിലക്കാണ്. നബി സ്ലാസ്മ പറഞ്ഞിട്ടുണ്ട്, ലാ തുഫത്തിഷു അൻ ഔറാത്തിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ സ്വകാര്യ ജീവിതങ്ങളെക്കുറിച്ച് നിങ്ങൾ ചുഴിഞ്ഞന്വേഷണങ്ങൾ നടത്തരുത് എന്നും നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത്തരം സംശയകരമായ കാര്യങ്ങൾ ഉണ്ടാകുന്നത് കുറ്റകരം തന്നെയാണ്. ആ കുറ്റം ഇസ്ലാമികമായ ഒരു തെറ്റ് പ്രവർത്തിച്ചതിൻ്റെ ശിക്ഷ ഇത്തരം തെളിവില്ലാതെ പരസ്പരം ആരോപണം ഉന്നയിക്കുന്നവർ ആ തെറ്റിനെക്കുറിച്ചും അതിൻ്റെ ശിക്ഷയെക്കുറിച്ചും ഭയപ്പെടേണ്ടതുണ്ട്.
8: അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഇത്തരം സംശയം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്.
9: നബി സ്ലാസ്മന്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് തൻ്റെ ഒരു കുട്ടി കറുത്തുപോയതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് വാപ്പ വെളുത്ത ആളാകണോണ്ട് ഒരു കറുത്ത കുട്ടി ഉണ്ടാകുമ്പോൾ അത് തൻ്റെ കുട്ടിയാണോ അല്ലേ എന്നൊരു സംശയം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ നബി സ്ലാസ്മ അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഹല്ലക്ക മിൻ ഇബിൽ, നിനക്ക് ഒട്ടകങ്ങൾ ഉണ്ടോന്നാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, ഒട്ടകങ്ങളുണ്ട്. എന്താണ് ഒട്ടകത്തിൻ്റെ നിറം? ചുമപ്പ്. ആ ചുമന്ന ഒട്ടകത്തിന് ചാരനിറത്തിലുള്ള കുട്ടികൾ ഉണ്ടാവാറുണ്ടോ? അപ്പം അദ്ദേഹം അതെ എന്ന് പറഞ്ഞു. അപ്പം എന്താണത്? അതെങ്ങനെ സംഭവിച്ചു? അതേപോലെ സംഭവിക്കാവുന്നൊരു കാര്യമാണെന്നാണ്. അപ്പം നോക്കുന്ന ഈ സംശയം എന്ന് പറഞ്ഞാൽ അത് പുതിയതൊന്നല്ല. ദാമ്പത്യവും ബന്ധങ്ങളും ഏത് കാലത്തുണ്ടോ ആ കാലത്തൊക്കെ ഉണ്ട്. ഒരു പരിധിവരെ ഈ സംശയ രോഗങ്ങളുടെ അടിത്തറ എന്ന് പറയുന്നത് അറിവില്ലായ്മയാണ്. അതാണല്ലോ ഇതിന്ന് കാണുന്നത്. അതായത് തൻ്റെ കുട്ടി വെളുത്ത എനിക്ക് എങ്ങനെ കറുത്ത കുട്ടിയുണ്ടായി എന്ന സംശയം എന്ന് പറഞ്ഞാൽ തികച്ചും എന്താണ് അതിൻ്റെ സാധ്യത എല്ലാ നിലക്കും ഉള്ളതാണ്, ഒരറിവില്ലായ്മയാണ് പലപ്പോഴും. അപ്പോൾ പല കാരണങ്ങളെ കൊണ്ടും സംശയങ്ങൾ വരാം. ഈ കാരണങ്ങൾ ഇവിടെ വിശദീകരിക്കുന്നത് സംശയിക്കാൻ വേണ്ടിയല്ല, നമ്മൾക്കുണ്ടാകുന്ന സംശയങ്ങൾ സ്വാഭാവികമായും ശരിയാണെന്നാണ് സംശയിക്കുന്ന ആളുകൾ പറയുക. എനിക്ക് ഉറപ്പാണ്, എൻ്റെ അടുത്ത് തെളിവുണ്ട് എന്ന് പറയും. തെളിവ് ചോദിക്കുമ്പോഴോ ചില നിഗമനങ്ങൾ മാത്രം. അങ്ങോട്ട് പോയപ്പോൾ ഇന്നൊരു സ്ത്രീയോട് അയാൾ ചിരിക്കുന്നത് കണ്ടു, ഇന്ന സ്ഥലത്ത് പോയപ്പോൾ അവൾ ഒരു പുരുഷനോട് സംസാരിക്കുന്നത് കണ്ടു, അല്ലെങ്കിൽ അയാളിങ്ങനെ ജനലൊക്കെ കൂടി നോക്കിയിരിക്കുന്നത് കണ്ടു, സിറ്റ് ഔട്ടിൽ ഇങ്ങനെ സ്ത്രീകൾ പോകുമ്പോൾ നോക്കിയിരിക്കാറുണ്ട്, ഇങ്ങനെ ഓരോന്ന് പറയാന്നുള്ളൂ. സ്ത്രീകളെ കാണുമ്പോൾ കുറച്ച് തമാശ കൂടുതലാണ്, എന്നോട് പെരുമാറുന്നതിനേക്കാളും കുറച്ചും കൂടി സോഷ്യലായിട്ട് വേറെ സ്ത്രീകളോട് പെരുമാറും. ഇതൊക്കെ എന്ത് തെളിവാ? ഇതൊക്കെ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു സംശയം ഉള്ളതുകൊണ്ട് നോക്കുമ്പോൾ തോന്നുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കാരണങ്ങളെ വിഭജിക്കുമ്പോൾ ഒന്നാമത്തൊരു കാരണം എന്ന് പറഞ്ഞാൽ പിശാജ് തന്നെയാണ്, ഷെയ്ത്താൻ. അതായത് ദാമ്പത്യ ബന്ധങ്ങളെ തകർക്കുക എന്നുള്ളത് പിശാജിനേറെ ആസ്വാദകരമായതും ഏറ്റവും അധികം പിശാജ് ആഗ്രഹിക്കുന്നതുമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു കുടുംബബന്ധത്തെ തകർക്കാൻ ഏറ്റവും ഹൃദയബന്ധത്തോടെ ജീവിക്കുന്ന രണ്ടാളുകളാണ് ഭാര്യ ഭർത്താക്കന്മാർ. അവരെ പിണക്കി കഴിഞ്ഞാൽ ധാരാളം ദുരന്തങ്ങൾ അതുകൊണ്ടുണ്ട്. അവർ നിരന്തരം തിന്മകളിലായി ജീവിക്കേണ്ടി വരും, എപ്പോഴും വഴക്കടിക്കലായിരിക്കും, ആ കുടുംബം അസ്വസ്ഥമാകും, ആ കുട്ടികളുടെ ഭാവി നശിക്കും, ധാരാളക്കണക്കിന് പ്രശ്നങ്ങൾ അതുകൊണ്ടുണ്ട്. അതുകൊണ്ട് പിശാജ് ചില വസ്വാസുകൾ ഉണ്ടാക്കും, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ ചില സംശയങ്ങൾ ഉണ്ടാക്കും. അതാണ് ഒരു കാരണം. രണ്ടാമത്തൊരു കാരണം പണ്ഡിതന്മാർ പറഞ്ഞൊരു കാരണം, അത് സ്വപ്നം കാണുക. തൻ്റെ ഭാര്യ ഒരു അനാവശ്യം ചെയ്യുന്നതായി, തൻ്റെ ഭർത്താവ് ഒരു അനാവശ്യം ചെയ്യുന്നതായിട്ട് ഒരു ദുസ്വപ്നം കാണുക. അപ്പം കാണുമ്പോൾ നീ ആ സ്വപ്നം കണ്ടതിന് ശേഷം അതുവിനെ സംശയം കൊണ്ടുനടക്കുക. ചീത്ത സ്വപ്നങ്ങളൊക്കെ പിശാചെന്നാണ്. അങ്ങനെ വരുന്നവയുണ്ട്. പിന്നെ മറ്റൊരു പ്രധാന കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതായത് വിവാഹപൂർവ്വ ബന്ധങ്ങൾ. അതായത് ഉദാഹരണം പറയാം, കല്യാണം കഴിഞ്ഞ ഉടനെ ഭാര്യ ഭർത്താക്കന്മാർ ആശയ വിനിമയങ്ങൾ നടത്തുന്ന സമയത്ത് ഭാര്യ പറയാം, എനിക്ക് ഇന്ന സമയത്തൊരു അഫെയർ ഉണ്ടായിരുന്നു, അയാളുമായി ഞാൻ ഇത്ര സമയം ജീവിച്ചിട്ടുണ്ട്, ഇന്നൊരു ബന്ധം ഉണ്ടായിരുന്നു എന്ന് ഭാര്യ പറയുകയോ ഭർത്താവ് പറയുകയോ ചെയ്താൽ, അങ്ങനൊരു പൂർവ്വകാല ബന്ധം സ്ഥാപിച്ച വ്യക്തി ഏതു സമയത്തും മറ്റുള്ളവരുമായി ബന്ധം സ്ഥാപിക്കും എന്ന ഒരു മാനസിക ധാരണ ഉണ്ടാകുമ്പോൾ അവിടെ പെരുമാറ്റങ്ങളിൽ എന്തു ചെയ്യും, ഇവർക്ക് സംശയമുണ്ടാവാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു കാരണം പറഞ്ഞു കാണുന്നത്, നമ്മൾ നോവലുകൾ സിനിമകൾ ഇതൊക്കെ സ്ഥിരമായി കാണുന്ന ആളുകൾക്ക് അതിലൊക്കെ പല കഥകളും ഈ സംശയം ഉന്നയിക്കത്തക്ക വിധത്തിൽ ഉള്ള ചില തിരക്കഥകൾ അതിലുണ്ടാവും. അപ്പം അത് കേൾക്കുന്ന ആളുകളുടെ മനസ്സിലും ഇതേപോലെ സംശയങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മറ്റൊന്ന് മാനസിക രോഗമാണ്. അതായത് ഈ സംശയ രോഗം എന്നുള്ളത് തികച്ചും മാനസിക രോഗമായി വരാം. അപ്പം ഈ മാനസിക രോഗമായി വരുമ്പോൾ ചിലപ്പോഴൊക്കെ അതിനു വേണ്ടിയുള്ള ചികിത്സകൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ ഞാൻ അങ്ങനെ ഒരു സംശയിച്ച ആളാണെന്ന് പോലും അവർ പറഞ്ഞ് അംഗീകരിക്കില്ല. അത്ര വലിയ മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ ഒരു മാനസിക രോഗനിലക്ക് വരാൻ പറ്റും. പിന്നെ മറ്റൊരു കാരണം അച്ചടക്കമില്ലായ്മയാണ്. ചില സ്ത്രീകൾ എന്ത് ചെയ്യും, മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ അകലം പാലിക്കാതിരിക്കുക, ശ്രദ്ധിക്കാതിരിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ അച്ചടക്കമില്ലാതെ വേഷവിധാനങ്ങൾ, സ്ത്രീകൾ പുറത്തു ഭാര്യമാർ പുറത്തു പോകുമ്പോൾ അവർ ശരിക്കും ഡ്രസ്സ് ധരിക്കാതിരിക്കുക, അതേപോലെ മേക്കപ്പ് ചെയ്യുക, അങ്ങനെയൊക്കെ പോകുമ്പോൾ പുരുഷന്മാർക്ക് സംശയങ്ങൾ വരും. അതേപോലെ തന്നെ ആണുങ്ങൾ, അവർ വീട്ടിലാണ് സമയത്ത് എപ്പോഴും സ്ത്രീകളുടെ ഫോൺ വരിക, അവരോട് അങ്ങനെ വളരെ സോഷ്യലായിട്ട് സംസാരിക്കുക, അങ്ങനെ വരുമ്പോൾ സ്ത്രീകൾക്ക് സംശയം വരും. അച്ചടക്കമില്ലാത്ത ജീവിതം സംശയത്തിനൊരു കാരണമാണ്. പിന്നെ മറ്റൊരു കാരണം ലൈംഗികമായ സംതൃപ്തി ഇല്ലാതിരിക്കുക. ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനെ തൃപ്തിപ്പെടുത്താൻ കഴിയാത്തൊരവസ്ഥ വരുമ്പോൾ അവർ വെറുതെ വിചാരിക്കും, എനിക്ക് തൃപ്തിപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ട് അയാൾ വേറെ വഴിവിട്ട ജീവിതങ്ങൾ ജീവിക്കുന്നുണ്ടാവും എന്ന് വെറുതെ ഊഹിക്കുക. അതേപോലെ തന്നെ ഭർത്താവും തിരിച്ചെന്ത് ചെയ്യാൻ പറ്റും, ഭാര്യയെക്കുറിച്ച് വിചാരിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനത്തെ ചില കാര്യങ്ങളാണ് സാധാരണ സംശയങ്ങളുടെ കാരണങ്ങളായി പറയുന്നത്. ഏത് കാരണങ്ങളെ കൊണ്ടാവട്ടെ, എന്ത് സംശയം മനസ്സ് തോന്നിയാലും അങ്ങനെ ഒരു സംശയം മനസ്സിലുണ്ട് എന്ന് ഒരു ലവലേശം സംശയം തൻ്റെ ഇണക്ക് തോന്നാൻ പാടില്ല. വ്യക്തമായൊരു തെളിവ് കിട്ടുന്നത് വരെ ഒരിക്കലും ഒരു സംശയമുണ്ടെന്ന കാര്യം പരസ്പരം ഒരാശയവിനിമയത്തിലൂടെ നൽകാതിരിക്കുക എന്നുള്ളതാണ്. വ്യക്തമായ തെളിവ് കിട്ടിയാലോ, ആ തെളിവ് കിട്ടുന്നതോടെ പിന്നെ പറയണ്ടല്ലോ, അവിടെ തീർന്നു, പിന്നെ ആ ബന്ധം മുന്നോട്ട് പോകാൻ വളരെ പ്രയാസമാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങളായി പൊതുവെ കാണപ്പെടുന്നത്.
10: ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ എല്ലാവരും ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോണ്, അതുപോലെ ഫേസ്ബുക്ക്, വാട്സപ്പ് എന്നിവയുടെ ഉപയോഗം വളരെ കൂടിയിരിക്കുകയാണ്. ഇത്തരം ദുരുപയോഗങ്ങൾ പരസ്പരം സംശയമുണ്ടാക്കുന്ന കാര്യത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന്?
9: ഇപ്പോൾ ഏറ്റവും പ്രധാനമായി ആളുകൾ ഈ സംശയ രോഗവുമായി വരുന്ന ആളുകളും അതിൽ ചില യാഥാർത്ഥ്യങ്ങളുമായി വരുന്ന ആളുകളുമൊക്കെ തെളിവ് കൊണ്ടുവരുന്നത് ഫോണിൻ്റെ ഡീറ്റെയിൽസും അതേപോലെ തന്നെ വാട്സപ്പിൽ വന്നിട്ടുള്ള സ്ക്രീൻഷോട്ടും അങ്ങനത്തെ കാര്യങ്ങളാണ് പലരും തെളിവായി കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സംശയം മാത്രമല്ല ചില യാഥാർത്ഥ്യങ്ങൾ എന്തു ചെയ്യുന്നു കാണുന്നതും നമുക്ക് യഥാർത്ഥത്തിൽ ഈ ഫോൺ ബന്ധങ്ങളിലൂടെയാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഫോൺ ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഫോൺ ചെയ്യേണ്ടി വരും. പലപ്പോഴും തൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അതേപോലെ തന്നെ കുടുംബത്തിൽപ്പെട്ട ബന്ധുക്കൾക്കൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരു വ്യക്തിയോട് നിരന്തരമായി ഫോൺ ചെയ്യുകയോ ചാറ്റ് ചെയ്യുകയോ ചെയ്യുമ്പോൾ എന്തായിരുന്നാലും ഇണക്ക് സംശയം വരിക സ്വാഭാവികമാണ്. അപ്പോൾ എന്തിനാണ് നമ്മൾ ഒരു അന്യയാളോട് നിരന്തരം ബന്ധപ്പെടേണ്ടി വരുന്നത്? അപ്പോൾ ഒരു അന്യ പുരുഷനോട് നിരന്തരം ബന്ധപ്പെടേണ്ട ഒരു അവസ്ഥ നമ്മുടെ ഭാര്യയ്ക്കുണ്ടെങ്കിൽ അത് നമ്മളിലൂടെ ആവട്ടെ. ഭർത്താവ് ഒരാണാണല്ലോ, ഒരാണിനോട് ബന്ധപ്പെടേണ്ടി വരുമ്പോൾ ഭർത്താവിന് ഉപയോഗിക്കാം, എനിക്കൊരു പെണ്ണിനോട് ബന്ധപ്പെടേണ്ടി വരുമ്പോൾ എൻ്റെ ഭാര്യയെ ഉപയോഗിക്കാം. അപ്പോൾ നിരന്തരമായി ഫോണിലൂടെയും ഫേസ്ബുക്കിലൂടെയും അതേപോലെ തന്നെ വാട്സപ്പിലൂടെയുമുള്ള ബന്ധങ്ങൾ എന്തായാലും സംശയമുണ്ടാക്കും. അത് സംശയങ്ങൾ മാത്രമാവില്ല, ആ ബന്ധം തുടർന്നു പോകുമ്പോൾ അത് ചിലപ്പോൾ ചില തെളിവുകളും യാഥാർത്ഥ്യങ്ങളുമായി പരിണമിക്കുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കുടുംബപരമായ ഗ്രൂപ്പുകളായാലും അതേപോലെ തന്നെ കൂടെ പഠിക്കുന്ന ഗ്രൂപ്പായാലും മുമ്പ് കൂടെ പഠിച്ചവരുടെ ബാച്ചുകളുടെ ഗ്രൂപ്പുകളായാലും നിരന്തരമായി ഒരു സ്ത്രീയുടെ ഗ്രൂപ്പിൽ ഒരു അന്യപുരുഷനോ ഒരു അന്യപുരുഷന്റെ ഗ്രൂപ്പിൽ ഒരു സ്ത്രീയോ ഒരു അന്യസ്ത്രീയോ ഉണ്ടാവുന്നത് സംശയങ്ങളിലേക്കും ചിലപ്പോൾ തിന്മകളിലേക്കും വഴി നടത്തും എന്ന കാര്യത്തിൽ സംശയമില്ല.
10: സാധാരണ ഈ സംശയരോഗം കൂടുതലായി കാണുന്നതും പ്രവാസി കുടുംബങ്ങളിലാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പരം അകന്നു കഴിയുമ്പോൾ ഇത്തരം കുടുംബങ്ങൾക്ക് ഒരു നിർദ്ദേശം എന്താണ് നൽകാനുള്ളത്?
9: അത് വരാനുള്ളൊരു കാരണം എന്താണെന്ന് വിചാരിച്ചാൽ, ഒന്ന്, പൊതുവെ ഒരു ധാരണ ഉണ്ട് ഭർത്താക്കന്മാർ ഗൾഫിലാണെങ്കിൽ ഭാര്യമാർ ഇവിടെ ഒരു മോശമായ ജീവിതമായിരിക്കും എന്ന ഒരു പ്രചാരം നാട്ടിലുള്ളത് കൊണ്ട് തന്നെ സ്ത്രീകളെ അവിശ്വസിക്കാനുള്ള സാധ്യത ഉണ്ട്. സത്യത്തിൽ അത് അത്ര ശരിയായ സംഗതികളല്ല. സുരക്ഷിതമായൊരു സ്ഥലത്താണ് ഭാര്യമാരെങ്കിൽ അവരിൽ അങ്ങനത്തെ ഒരു അപകടം അതുകൊണ്ടുണ്ടാകുമെന്ന് പറയുന്നത് അത്രമാത്രം നമുക്ക് യോജിക്കാവുന്ന കാര്യമല്ല. പിന്നെ സ്വാഭാവികമായും എന്താ വെച്ചാൽ, ഭർത്താവ് അകന്ന് ജീവിക്കുമ്പോൾ മറ്റുള്ളവരെ ബന്ധപ്പെടേണ്ട ചില അനിവാര്യതകൾ വരും. അതായത് ഭർത്താവ് ബന്ധപ്പെടേണ്ട പല കാര്യങ്ങളും ഭാര്യ ചെയ്യേണ്ടി വരും. അപ്പോൾ അവൾ ചിലപ്പോൾ നിരന്തരമായി പിന്നെ ഇലക്ട്രിക് ബില്ല് അടക്കാൻ പോകേണ്ടി വരും, സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി മാർക്കറ്റിൽ പോകേണ്ടി വരും, അല്ലെങ്കിൽ കുടുംബങ്ങളും ബന്ധുക്കളും പോകേണ്ടി വരും. അതിന് നിരന്തരമായി ചിലപ്പോൾ ഓട്ടോറിക്ഷ വിളിക്കേണ്ടി വരും, ടാക്സി വിളിക്കേണ്ടി വരും. അങ്ങനെ ഭർത്താവിൻ്റെ അസാന്നിധ്യം കൊണ്ട് ആണുങ്ങളുമായി കൂടുതൽ ബന്ധപ്പെടേണ്ടി വരുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ തൻ്റെ ഇളയച്ഛനെയോ മൂത്തച്ഛനെയോ അങ്ങനെയുള്ള അന്യരായ ആളുകളെ ആശ്രയിക്കേണ്ട അവസ്ഥ, ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും നിരന്തര ബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ സംശയങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതിനുള്ള ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ, ഭർത്താവ് വീട്ടിലില്ലാതെ വരുമ്പോൾ ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുമായി ബന്ധപ്പെടേണ്ട ചില അനിവാര്യ ഘട്ടങ്ങൾ അവർക്കുണ്ടാവും. അതിന് ചില പരിഹാരങ്ങൾ ഈ ഗൾഫിലുള്ള ആളുകൾ ഉണ്ടാക്കിയിടും. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണഗതിയിൽ എന്താ വെച്ചാൽ, നമ്മൾ വിവാഹം കഴിഞ്ഞ ആളുകൾ അവരുടെ ഭാര്യമാർ അവരുടെ വീട്ടിലാണ് താമസിപ്പിക്കുക. അത് വീട്ടിലെ സാഹചര്യങ്ങൾ അനുകൂലവും സുരക്ഷിതവുമാണെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അവിടെ അവൻ്റെ ഉമ്മയും വാപ്പയും അതേപോലെ തന്നെ അങ്ങനത്തെ ആളുകളുള്ളതിന് പ്രശ്നമല്ല. പക്ഷേ പൊതുവേ തൻ്റെ അനുജന്മാരും ജ്യേഷ്ഠന്മാരും ഒക്കെ ഉള്ള സ്ഥലത്ത് അവരൊക്കെ നാട്ടിലുണ്ടാവുക, നമ്മൾ നാട്ടിലില്ലാതിരിക്കാം, അങ്ങനെ വരുമ്പോൾ പലപ്പോഴും ഇവരെ ഈ അന്യരായ ആളുകളെ കൂടുതൽ ആശ്രയിക്കേണ്ട സന്ദർഭങ്ങൾ വരും. അപ്പോൾ അവർക്ക് അവിടെ മുഴുവൻ കാര്യങ്ങളും അപകടരഹിതമായി നിർവഹിക്കുവാനും അന്യപുരുഷന്മാരുമായി ബന്ധപ്പെടാത്ത രൂപത്തിൽ കാര്യങ്ങൾ നിർവഹിക്കുവാനുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തെ എന്താണെന്ന് വിചാരിച്ചാൽ, സംശയം ഉണ്ടാകാവുന്ന സന്ദർഭങ്ങളിൽ അത് ഉടനെ തന്നെ ദൂരീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തെങ്കിലും ഒരു സംശയം തൻ്റെ ഇണക്ക് തന്നെ പറ്റി ഉണ്ടാകാവുന്ന എന്തെങ്കിലും സന്ദർഭങ്ങൾ വരാൻ സാധ്യത ഉണ്ടെങ്കിൽ ആ സന്ദർഭങ്ങളെ പെട്ടെന്ന് കറക്റ്റ് ചെയ്യണം. സഫിയ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വൈകുന്നേരത്തെ ഇരുട്ടിൻ്റെ സമയത്തായിരുന്നു. അപ്പോൾ ഉടനെ തന്നെ നടന്നുപോയ രണ്ട് പേരെ വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കറക്റ്റ് ചെയ്ത് സംശയം തീർത്തു കൊടുക്കാനുള്ള കാരണം, സംശയിക്കപ്പെടാവുന്ന വല്ല സാഹചര്യങ്ങളും ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ എന്തിനേ വസ്തുതകൾ പരസ്പരം ബോധ്യപ്പെടുത്തുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണിപ്പോൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ആ വിഷയം വരുമ്പോൾ ഓർമ്മപ്പെടുത്താനുള്ള കാര്യം.
10: ഇപ്പോൾ പൊതുവെ സ്ത്രീകളെക്കുറിച്ചാണ് സംശയം കൂടുതലുള്ളത്. അപ്പോൾ ആ നിലക്ക് പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾ ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒന്ന് വിശദീകരിക്കാം.
9: സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സംശയ രോഗം എന്നത് മാത്രമല്ല, സദാചാര വിരുദ്ധമായ ഒരു പ്രവൃത്തി ഉണ്ടായി എന്ന നിലക്കൊരു ലൈംഗിക ആരോപണം ഏതൊരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞാലും ആ വ്യക്തിയുടെ എല്ലാം അവസാനിച്ചു. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളമുള്ള സമൂഹത്തിലുള്ള അയാളുടെ ഒരു നിലവാരം അതേപോലെ തന്നെ അഭിമാനം എല്ലാം അതോടുകൂടെ അവസാനിക്കണം. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മത, എപ്പോഴെങ്കിലും അങ്ങനെ ഒരു സംഭവം സംശയാസ്പദമായി ഉണ്ടായാൽ പോലും തൻ്റെ ജീവിതത്തിൽ അത്രയും വലിയ പരിക്ക് വരുന്നത് കൊണ്ട് അത് സൂക്ഷിക്കണം. അതിലേറ്റവും സൂക്ഷിക്കേണ്ടത് സ്ത്രീകൾ തന്നെയാണ്. കാരണം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും സംഭവിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ആ അവസ്ഥ മാറിക്കിട്ടണമെങ്കിൽ നല്ല പ്രയാസമുണ്ട്. അതുകൊണ്ട് സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, അന്യ പുരുഷന്മാരോടുള്ള ബന്ധങ്ങളിൽ ആ ഒരു അകലം കാത്തു സൂക്ഷിക്കാൻ അവർ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ പുരുഷന്മാർ പൊതുവെ അടുത്തു വരാനുള്ള സാധ്യതകൾ, ഒന്ന്, സംസാരിക്കുമ്പോൾ എന്താ വെച്ചാൽ, എപ്പോഴും അന്യരോട് സംസാരിക്കുമ്പോൾ ഒരു തന്മയത്വം ഇല്ലാതെ സംസാരിക്കണം. തന്മയത്തിനൊരു ആകർഷണീയത അത് സംസാരിക്കാൻ താല്പര്യമുണ്ട് എന്ന് തോന്നത്തക്ക വിധത്തിലുള്ള ഒരു ഒരു പരസ്പരം അങ്ങോട്ടേക്ക് ഒരു തന്മയത്വത്തോടുകൂടി, വല തഹ്ലാന ബിൽ കൗൽ എന്ന് പറഞ്ഞ ആ തന്മയത്വം, അത്തരം സംസാരങ്ങളാണ് പലപ്പോഴും ആ സംസാരം കേട്ടു നിൽക്കുന്നവനും സംശയമുണ്ടാകും. അത്തരം സംസാരങ്ങളിലൂടെ പുരുഷന്മാർ തങ്ങളിലേക്ക് ആകർഷിക്കപ്പെടാനുള്ള സാധ്യത ഖുർആൻ പറയുന്നുണ്ട്. മറ്റൊന്ന് വേഷവിധാനങ്ങളാണ്. അതായത് ഒരു ശരിയായ ഡ്രസ്സിങ് ചെയ്യാത്തൊരു സ്ത്രീ എത്ര ഹൃദയത്തിൽ ഭക്തിയും സൂക്ഷ്മതയും പുരുഷന്മാരോടുള്ള അകലം പാലിച്ചാലും ആ വസ്ത്രധാരണ രൂപം കാണുമ്പോൾ ഇവൾ പൊതുവെ പുരുഷന്മാരോട് വളരെ സ്വതന്ത്രമായി ഇടപഴകാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണെന്ന് പലപ്പോഴും സംശയിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അത് ഭർത്താക്കന്മാർക്കും ഉണ്ടാകും സംശയം, മറ്റുള്ള ആളുകൾക്കും ഉണ്ടാകും സംശയം. മാത്രമല്ല അങ്ങനത്തെ ആളുകളാണ് ഉപദ്രവിക്കപ്പെടാൻ സാധ്യത കൂടുതലുള്ളത്. അതുകൊണ്ട് സംസാരം അതേപോലെ തന്നെ വേഷം. മറ്റൊരു സംഗതി എന്താന്ന് വിചാരിച്ചാൽ സംശയിക്കപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എവിടെയെങ്കിലും ഒരു സ്ത്രീ ഒറ്റക്കാകുന്ന സമയത്ത് അവിടെ നിരന്തരമായൊരു പുരുഷ സാന്നിധ്യം, ഒരു പുരുഷ സാന്നിധ്യം. ഒരു സ്ത്രീ ഗൾഫ്, ഭർത്താവ് ഗൾഫിലാണ്, അവരൊറ്റക്ക് താമസിക്കുന്നു. ആ വീട്ടിലേക്ക് എപ്പോഴും ഒരേ ആളുകൾ തന്നെ നിരന്തരം വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് എന്തിനായാലും, ഒരു പക്ഷേ അവർക്ക് വീട്ടിൽ ആണുങ്ങളില്ലാത്തത് കൊണ്ട് സഹായത്തിന് വേണ്ടി വരുന്നവരാകാം, എന്താവട്ടെ, അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പുറത്തുള്ളവർ സംശയിക്കും. പക്ഷെ ആ സംശയങ്ങളൊന്നും അയൽവാസികൾ പ്രകടിപ്പിക്കൂല. എപ്പോഴെങ്കിലും ഒരു ആരോപണം ഇവരെ മേൽ വരുമ്പോൾ പഴയതെല്ലാം അവരെടുത്ത് ഉന്നയിക്കും. അതുകൊണ്ട് ഒറ്റയ്ക്കാവുന്ന സാഹചര്യം, നിരന്തരമായി ബന്ധപ്പെടുന്ന സാഹചര്യം, ഡ്രസ്സിങ്ങിൽ വരുന്ന തകരാറുകൾ, സംസാരത്തിൽ വരുന്ന തന്മയത്വങ്ങൾ, ഇതൊക്കെ ഒരു സ്ത്രീ വഴിതെറ്റിപ്പോകാനും ഒരു സ്ത്രീ സംശയിക്കപ്പെടാനുമുള്ള സാഹചര്യങ്ങളുണ്ടാക്കും.
10: ഇനി നമ്മൾ ഇതിൻ്റെ പരിഹാരത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. ഇങ്ങനെ ഒരു കുടുംബത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഒരു അവസ്ഥ ഉണ്ടായാൽ അതിന് നിർദ്ദേശിക്കുന്ന പരിഹാരങ്ങൾ എന്തെല്ലാമാണ്?
9: പരിഹാരമെന്ന നിലക്ക് ആദ്യ തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചൊരു കാര്യം ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് സംശയം തോന്നുന്ന ആ സംശയം ഒരിക്കലും തൻ്റെ ഇണയുമായി പങ്കുവെക്കരുത്. ഭാര്യയെക്കുറിച്ചൊരു സംശയം ഭർത്താവിന് തോന്നിയാലും ഭർത്താവിനെ കുറിച്ചൊരു സംശയം ഭാര്യയ്ക്ക് തോന്നിയാലും അത് പങ്കുവെച്ചാൽ സംഭവിക്കുന്നത് സംശയം പങ്കുവെക്കലല്ല, മറിച്ച് എന്താണ്, അവരുടെ അടുക്കലൊരു വ്യഭിചാരം സംഭവിച്ചു പോയി എന്ന നിലക്ക് തന്നെ തൻ്റെ ഭർത്താവ് തന്നെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നു എന്നാ ഉൾക്കൊള്ളുക. അപ്പം ഈ സംശയം ഉണ്ടെന്ന് പരസ്പരം അറിയുന്നതോടുകൂടെ തന്നെ അവിടെ ദാമ്പത്യത്തിൻ്റെ അസ്ഥിവാരം തകർന്നു. അതുകൊണ്ട് ഏറ്റവും പ്രധാനം സംശയം തോന്നിയാൽ അത് ഉള്ളിൽ മറച്ചു വയ്ക്കുക. പ്രത്യക്ഷമായ ഒരു തെളിവ് കിട്ടുന്നതുവരെ ഒരിക്കലും ആ സംശയം പരസ്പരം പങ്കുവെക്കാതിരിക്കുക. അവിടെ അവലംബിക്കേണ്ട ഒരു കാര്യം ക്ഷമയാണ്. നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഭാര്യനെ പറ്റി സംശയം തോന്നിയാൽ സഹിക്കാൻ പറ്റില്ല, കാരണം വേറൊക്കെ സഹിക്കാൻ പറ്റും. ഒരു വഴിതെറ്റിയ ഒരു ജീവിതമുണ്ടെന്നുള്ളത് ഉൾക്കൊള്ളാൻ ഒരു ഭർത്താവിനും പറ്റില്ല, ഭാര്യയ്ക്കും പറ്റില്ല. അപ്പം നമ്മൾ ക്ഷമിക്കാം. എന്താണ്, ഏത് ക്ഷമക്കും അല്ല പ്രതിഫലം തരുമല്ലോ. നമുക്ക് വ്യക്തമായ തെളിവ് കിട്ടാത്തൊരു കാര്യമാകുമ്പോൾ ഒരു വ്യഭിചാരോപണം നടത്തിയാൽ, ഊഹം പറയാന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ വലിയ കുറ്റമുള്ള കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് തെളിവില്ലാത്തതുകൊണ്ട് ഞാൻ പറയില്ല. ശരിക്കും ഈ ഒരു മനസ്സ് ഇന്ന് ദമ്പതികളിലുണ്ടെങ്കിൽ സംശയ രോഗത്തിൻ്റെ പേരിൽ ദാമ്പത്യം പ്രയാസപ്പെടുന്ന ഒരവസ്ഥയേ ഉണ്ടാവില്ല. പങ്കുവെക്കാതിരുന്നാൽ മതി. എപ്പോഴാണത് പറയുന്നത്? പ്രത്യക്ഷമായ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ പങ്കുവെക്കണ്ടല്ലോ, രണ്ടാൾക്കും പരസ്പരം മനസ്സിലാവും. അതുവരെ ആശയവിനിമയം, സംശയമുണ്ടെന്ന ആശയവിനിമയം നടക്കാതിരിക്കാന്നല്ല. പിന്നെ രണ്ടാമത്തൊരു കാര്യം എന്താ വെച്ചാൽ, ചില ആളുകൾ സംശയം പരസ്പരം ഉന്നയിച്ചു കഴിഞ്ഞാൽ വേഗം സമ്മതിച്ചു കൊടുക്കും പ്രശ്നം അവസാനിക്കാൻ വേണ്ടി. അത് അതിലേറെ അപകടമാണ്. ആ ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്, എൻ്റെ ഇത്ര അബദ്ധം പറ്റിപ്പോയി, നിങ്ങൾ എന്നോട് ക്ഷമിച്ചളി എന്ന് പറയും. എന്നിട്ട് ഒരിക്കലും സംശയങ്ങൾ അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല. സാധനം പ്രത്യക്ഷമായൊരു തെളിവ് കിട്ടുന്നത് വരെ സംശയം അംഗീകരിച്ചു കൊടുത്താൽ, ഒരു ചെറിയൊരു സംശയം അംഗീകരിച്ചു കൊടുത്താൽ പിന്നെ സംശയിക്കുന്നവരുടെ സംശയത്തിലുള്ള സാധ്യതയും അളവും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിക്ക് ചില തകരാറുകൾ, വ്യക്തി ദൂഷ്യങ്ങൾ ഒക്കെ ഉണ്ടാവാം. നമ്മളിപ്പോൾ എന്താന്ന് വിചാരിച്ചാൽ അതൊക്കെ അംഗീകരിച്ചു കൊടുക്കണം എന്നല്ല, ഏത് വ്യക്തിയെയും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പം എന്താ വെച്ചാൽ, ഒരു ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ ആ വ്യക്തിയിൽ ഇത്തരത്തിലുള്ള സദാചാര വിരുദ്ധ ചിന്തകളും വഴിവിട്ട ജീവിതങ്ങളിൽ നിന്നും അയാളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി പുരുഷരാണെങ്കിൽ അയാളെ സുഹൃത്തുക്കൾ ഉപയോഗിച്ചു, സ്ത്രീകളാണെങ്കിൽ അവിടെ ആണെങ്കിൽ ഉപയോഗിച്ചിട്ടോ ഈ വിഷയങ്ങളൊന്നും പറയാതെ തന്നെ അവരെ നന്നാക്കിയെടുക്കാനും അതേപോലെ അവർ നന്നായി വരാനുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനകളും നമ്മളുണ്ടായാൽ ഒരു പരിധിവരെയൊക്കെ ഏത് വ്യക്തിയിലും ഏത് തകരാറുകളിൽ നിന്നും അവരെ മാറ്റിയെടുക്കാൻ നമുക്ക് എന്ത് ചെയ്യും, സാധിക്കും. അപ്പോൾ അതിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു നിർദ്ദേശം അതിൽ നമുക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെ ഇനി ഇത്തരം സംശയങ്ങൾ ഉണ്ടായി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നേരിട്ട് അത് ഉന്നയിച്ച് കഴിഞ്ഞാൽ പിന്നെ പരിഹാര സാധ്യത വിദൂരം. അതുകൊണ്ട് കുടുംബത്തിലോ ബന്ധത്തിലോ ഒക്കെ ഉള്ള ഏതെങ്കിലും പക്വതയുള്ള ഒരാളെ, അതായത് പ്രത്യക്ഷമായ തെളിവ് കിട്ടുമ്പോഴാണ് ഈ പറയുന്നത്, സംശയം തോന്നുമ്പോഴല്ല, പ്രത്യക്ഷമായ തെളിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, കുടുംബത്തിലോ ബന്ധത്തിലോ ഒക്കെ ഉള്ള ഏതെങ്കിലും ഒരാളെ, നമ്മളാണ് തെളിവ് കൊടുത്തു എന്നൊന്നും അതിൻ്റെ പേരിൽ അറിയേണ്ട ആവശ്യമില്ല, ആ തെളിവുകളോട് കൂടെ അവരെ വിളിച്ച് ബോധ്യപ്പെടുത്തി ഉപദേശങ്ങൾ കൊടുത്തിട്ട് പറയുക. ഇത് പൊതുവേ ഇത് ഭർത്താവ് അറിഞ്ഞാൽ അല്ലെങ്കിൽ ഭാര്യ അറിഞ്ഞാൽ അത് വലിയ സങ്കീർണമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ നിയന്ത്രിക്കണം, സൂക്ഷിക്കണം എന്നുള്ള ഉപദേശങ്ങളിലൂടെ ഒരു പരിധിവരെയൊക്കെ പരിഹരിക്കാൻ പറ്റും. അത് എന്തെങ്കിലും കാണുമ്പോഴേക്കും അങ്ങോട്ട് ഡൈവേഴ്സും ഒഴിവാക്കലും അവസാനിപ്പിക്കലും എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വലിയ ദുരന്തങ്ങളിൽ കലാശിക്കും. പക്ഷെ ഒരു ഭാര്യയെപ്പറ്റി സദാചാര വിരുദ്ധമായ സംശയം തോന്നിയാൽ അവളെ തൊലാക്ക് ചെയ്യാൻ പുരുഷന് ശരഅഇയായി തന്നെ അവകാശവും അധികാരവുമുള്ള കാരണങ്ങളിൽ ഒന്നാമത്തതാണ്. പക്ഷെ ഇത്തരം ഈ സംശയങ്ങളുള്ള സദാചാര വിരുദ്ധമായ ജീവിതമുണ്ടെന്ന് നമുക്ക് ബോധ്യമുള്ള ആളുകളെ നന്നാക്കി എടുക്കുവാൻ മറ്റുള്ളവരെ ഉപയോഗിച്ചുകൊണ്ട് ശ്രമിക്കുക എന്നൊരു നിർദ്ദേശവും പൊതുവെ നൽകപ്പെട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത്തരം വഴികളിലൂടെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. പിന്നെ പരിഹരിക്കാൻ പറ്റുന്ന വിഷയമല്ല ഇത് എന്നതും പരിഹാരം പറയുമ്പോൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാം പരിഹരിക്കാം, ഒരാൾ നുണ പറഞ്ഞാൽ നമുക്ക് പരിഹരിക്കാം, മോഷ്ടിച്ചാൽ പരിഹരിക്കാം, പക്ഷേ എന്താ അറിയോ, എൻ്റെ ഭാര്യ ഒരു അവിഹിതം ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെ ആ മുഖത്തേക്ക് നോക്കാൻ ഒരാൾക്ക് സാധിക്കൽ വളരെ പ്രയാസം. ഗീറത്തുണ്ടല്ലോ, അതായത് ഒരു ആത്മരോഷം, അത് മനസ്സിൽ നിന്ന് പോയി കിട്ടണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. പലപ്പോഴും കുട്ടികൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടിയൊക്കെ സദാചാര വിരുദ്ധമായ സംഭവങ്ങളുണ്ടായ ആളുകൾ ഒന്നിച്ച് ജീവിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ വർഷങ്ങൾ കൊണ്ടും അവർക്ക് പരസ്പരം പൊരുത്തപ്പെടാൻ കഴിയാത്ത കേസുകൾ പലതും നമ്മൾ കേട്ടതാണ്. അതുകൊണ്ടെന്താ വെച്ചാൽ പരിഹരിക്കാൻ പറ്റുന്നൊരു വിഷയമാണ് ഇത് എന്ന് വിചാരിക്കരുത്. അബദ്ധവശാൽ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ വല്ലതിനെ ഇതാ ഫാലു ഫാഹിഷത്തൻ ഔലലമോ അംഫുസഹും, അങ്ങനെ വല്ലതും സംഭവിച്ചു പോയാൽ തക്കറുള്ള അള്ളാഹിനെ കുറിച്ച് ഓർമ്മ വരുമ്പോൾ ഫസ്തഗ്ഫിറു ലിദുനൂബിഹിം, ഉടനെ നമ്മൾ ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുക. വലം യുസിറു അലാമാ ഫാലു, നമ്മൾ പ്രവർത്തിച്ച കാര്യത്തിൽ ചടിച്ചു നിൽക്കാതെ വേഗം അതിൽ നിന്ന് പിന്തിരിഞ്ഞു വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഇത് അങ്ങനെ ഒരു പരിഹാരമുള്ള സംഗതിയല്ല. പക്ഷെ സംശയങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ വ്യക്തമായ തെളിവ് കിട്ടുന്നത് വരെ നമ്മൾ എന്താ വെച്ചാൽ അതിൽ ക്ഷമ അവലംബിച്ചുകൊണ്ട് കാത്തിരിക്കുക എന്നുള്ളതാണ് അതിൽ ചെയ്യാവുന്ന ഒരു കാര്യം.
10: ഇത്തരം വിഷയത്തിൽ കുടുംബത്തിൽ വെറുതെ ചർച്ച ചെയ്യരുത് എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇന്ന് പല സ്ത്രീകളും അന്യപുരുഷന്മാരാൽ ശല്യം ചെയ്യപ്പെടുന്നുണ്ട്. ഇത്തരം വിഷയങ്ങളും നമ്മൾ ഭർത്താക്കന്മാരോട് പറയരുത് എന്നാണോ ഉദ്ദേശിച്ചത്?
9: എന്നാൽ സത്യത്തിൽ ഈ സംശയം എന്ന് പറയുന്നതിൽ വലിയൊരു ശതമാനം ഒരു ചെറിയ സംഭവം പോലും ഇല്ലാതെ തന്നെ സംശയിക്കപ്പെടുന്നുണ്ട്. ആ ഒരു ഏരിയ നമ്മളിതിൽ പരിഗണിക്കണം. അതായത് വെറുതെ സംശയിക്കുക, ഒരാൾ ഒരു തിരക്കും അയാളിൽ ഒരു അവിഹിതമായ നീക്കങ്ങളുമില്ല, അവിഹിത ബന്ധങ്ങളുമില്ല, വെറുതെ സംശയിക്കുക, അങ്ങനത്തെ ഒരു ചെറിയ ശതമാനം ഉണ്ട് ഇല്ലാന്ന് നമുക്ക് പറയാം. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ അതാണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ എന്നാൽ ഇതോടൊപ്പം തന്നെ ഒരു സ്ത്രീക്ക് എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചു, ആ അബദ്ധങ്ങൾ കണ്ടുപിടിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അവൾ തന്നെ രക്ഷപ്പെടുത്തണം എന്ന നിലക്ക് ഭർത്താവിനോട് പറയുമ്പോൾ അത് വളരെ പരിക്ക് കുറഞ്ഞ ഒരറിയിക്കലാണ്. അവിടെ എന്താ വെച്ചാൽ സംശയിക്കപ്പെടല്ലേ ചെയ്യണത്, തൻ്റെ കുറ്റം തന്നെ രക്ഷിക്കാൻ വേണ്ടി തൻ്റെ കുറ്റം എന്ത് ചെയ്യാണ്, തൻ്റെ ഒരു ഗാർഡിയൻ എന്നുള്ള നിലക്ക് തന്നെ ഭർത്താവിനോട് അറിയിക്കണം. അതേപോലെ തന്നെ ഭർത്താവിനത്ത് വല്ല അബദ്ധങ്ങളും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അയിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സ്വാഭാവികമായും അത് ഭാര്യയോട് ഡിസ്കസ് ചെയ്യുമ്പോൾ, ഒരു പക്ഷെ അത് മുൻകൂട്ടി അറിയാൻ സാധ്യതയുള്ള കാര്യം മുൻകൂട്ടി അവരെ അറിയിക്കുമ്പോൾ അത് ഒരു പക്ഷേ അപകടം കുറഞ്ഞു വരും. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഒരു നിലക്കും അറിയാൻ സാധ്യതയില്ലാത്തൊരു സംഗതി നമ്മൾ സ്വയം കറക്റ്റ് ചെയ്യാൻ റെഡിയാണ് നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ പങ്കുവെക്കാതിരിക്കലായിരിക്കും കൂടെ. കാരണം ഒന്ന്, തെറ്റുകൾ മറ്റൊരാൾ പറയൽ ആവശ്യമില്ല. നമ്മൾ അയാളോട് ചെയ്യുന്നൊരു തെറ്റായിട്ട് നമ്മൾ നമ്മളത്തോട് ഔലലമോ അംഫുസഹും നമ്മൾ നമ്മളോട് ചെയ്യുന്ന ഒരു ആത്മദ്രോഹമാണ്. അപ്പം അതിന് പശ്ചാത്തലപ്പിച്ച് നമ്മളാണ് ക്ലിയർ ആവുകയാണ്. എന്നാൽ പൊതുവെ എന്ത് വെച്ചാൽ വല്ല പിന്നെ ചതികളും, ഇപ്പോൾ സ്ത്രീകളെയൊക്കെ പല ആളുകളും വഞ്ചനാപരമായി പല തിന്മകളിലും കുടുക്കി അവരെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പോകുന്നൊരവസ്ഥ ഉണ്ടാവും. ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ എന്തായാലും അത് ഏറ്റവും നേരത്തെ ഭർത്താവിനോട് അറിയിക്കുകയും പരിഹാരം തേടുകയും ചെയ്യണം. അതിൽ സ്ത്രീകൾ മനസ്സിലാക്കേണ്ടത്, വിവാഹിതകളാണെങ്കിലും അല്ലെങ്കിലും മറ്റൊരാളാൽ ചൂഷണം ചെയ്യപ്പെടുന്നൊരവസ്ഥ വരുമ്പോൾ ധൈര്യമായി വാപ്പിനോടും ഭർത്താവിനോടും പറയാം. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായും അതൊരു അബദ്ധത്തിൽ കുടുങ്ങിയതാണെന്നും ചതിക്കപ്പെട്ടതാണെന്നും അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. മനസ്സിലായി കഴിഞ്ഞാൽ അത് തിരുത്തും. അതല്ലെങ്കിൽ എന്താ വെച്ചാൽ അത് ആത്മഹത്യയിലേക്കോ ജീവനാശത്തിലേക്കോ വഴിയെത്തലായിരിക്കും അതിൻ്റെ അന്ത്യം. അതിൻ്റെ മുമ്പ് തന്നെ അത് കറക്റ്റ് ചെയ്യലായിരിക്കും നന്നായിരിക്കും.
10: അടുത്തതായി നമ്മുടെ പീസ് റേഡിയോയിലെ സ്നേഹക്കൂട് സ്ഥിരമായിട്ട് കേൾക്കാറുള്ള ഒരു സഹോദരി നമ്മളെ വാട്സപ്പിലേക്ക് അയച്ച ഒരു ചോദ്യമാണ് ചോദിക്കാനുള്ളത്. അവരെ ഭർത്താവിന് ഒരനിയൻ്റെ ഭാര്യയുമായി സംശയമുണ്ട്. അതായത് ഭർത്താവ് വരുമ്പോൾ അനിയൻ്റെ ഭാര്യയാണ് വാതിൽ തുറന്നു കൊടുക്കുന്നത്, അവൾ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നു, ഇതുപോലുള്ള വളരെ വിഷമപ്പെട്ട് ആണ് അവർ അത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള ഒരു കുടുംബത്തിന് എന്തൊരു നിർദ്ദേശമാണ് നമുക്ക് കൊടുക്കാനുള്ളത്?
9: ഇതെന്താണെന്ന് അറിയാം, നമ്മൾ പിന്നെ ഇതിലൊരു സാധ്യത എന്തായിരുന്നാലും ഉണ്ടല്ലോ. അതായത് ഒരു അന്യ സ്ത്രീയും അന്യ പുരുഷനുമാണ്. അതായത് ഇവളുടെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ഇവരിങ്ങനെ ഒന്നിച്ച് ജീവിക്കുമ്പോൾ അന്യ ആണും പെണ്ണുമാണ് ഒന്നിച്ച് ജീവിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം സാധ്യതകൾ കൂടുതലുണ്ട്. ഇതിൽ മറ്റൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, ഇത് ആദ്യ ഘട്ടങ്ങളിലൊക്കെ ഒളിഞ്ഞും മറഞ്ഞും ചെയ്യുന്ന കാര്യങ്ങൾ പിന്നീട് പലവർക്കും അത് മറ്റുള്ളവർ സ്വന്തം ഭാര്യ കാണുകയാണെങ്കിൽ പോലും ലജ്ജയില്ലാത്തൊരവസ്ഥയിലേക്ക് അവർ പരിവർത്തിക്കപ്പെടാൻ സാധ്യത. ഏത് തെറ്റും അങ്ങനെയാണ്, ആദ്യഘട്ടത്തിൽ കുറ്റബോധം പിന്നീട് ഉണ്ടാവില്ല. അൽ ഹമു അൽ മൗത്ത് എന്ന് പറഞ്ഞല്ലോ, ഭർത്താവിൻ്റെ സഹോദരൻ മരണമാണ് എന്ന് പറഞ്ഞ പ്രയോഗം പോലെ ജീവിതത്തിൽ വലിയ അപകടങ്ങളും അബദ്ധങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇത്തരമൊരു സന്ദർഭത്തിൽ സ്വന്തം ഭർത്താവിൻ്റെ കാര്യത്തിലാകുമ്പോൾ എന്തു ചെയ്യണം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തൻ്റെ ഭർത്താവ് ആ രൂപത്തിലുള്ളൊരു സമീപനം തന്നെയാണ് സ്വീകരിക്കുന്നത് എന്ന ഉറപ്പുള്ള പോലെയാണ് ഈ ചോദ്യം കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. അത് ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതൊരു സംശയമാണോ അത് യാഥാർത്ഥ്യമാണോ എന്ന് കൃത്യതയോടുകൂടെ പറയാൻ ഈ ചോദ്യത്തിന് നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കതിൽ പറയാനുള്ളൊരു കാര്യം, ഇവര് ഈ ഒരു സമീപനം ഭർത്താവിൽ നിന്നുണ്ടാകുമ്പോൾ എങ്ങനെയെങ്കിലും ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ടായിരിക്കും. ആ പ്രതികരണ രൂപങ്ങൾ അവർക്കൊരു വാശി വരുത്താവുന്ന രൂപത്തിലുള്ള പ്രതികരണ രൂപങ്ങളാകുമ്പോൾ ഞാൻ എനിക്ക് തോന്നിയത് ചെയ്യും, നീ എന്താ ചെയ്തോളൂ എന്നൊരു സമീപനത്തിലേക്ക് അയാൾ വന്നാൽ ഈ കാര്യം കൂടുതൽ വഷളാവാനാണ് സാധ്യത. അപ്പം അങ്ങനത്തെ സന്ദർഭത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു നിർദ്ദേശം പണ്ഡിതന്മാരോട് തന്നെ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞ നിർദ്ദേശമാണ്, വളരെ പക്വതയും പാകതയും മതബോധവും ഒക്കെയുള്ള ഞങ്ങളുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സുഹൃത്തുക്കളിലോ പെട്ട ഏതെങ്കിലും ഒരാളുമായി വളരെ ഉത്തരവാദിത്തത്തോടുകൂടെ ഈ കാര്യം തെളിവോടുകൂടെ അവരെ ബോധ്യപ്പെടുത്തുകയും അവരിലൂടെ ഭർത്താവിനെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഒരു പരിധിവരെ നന്നാവും. പക്ഷെ അവിടെ വരാവുന്നൊരു പ്രശ്നത്തിലുള്ളൂ, എന്നെപ്പറ്റി ഇവൾ ഇങ്ങനെ ഒരു ആരോപണം പറഞ്ഞു എന്ന നിലക്കുള്ള പ്രശ്നങ്ങളാണ് അടുത്തിട വരാനുള്ള സാധ്യത. അതുകൊണ്ട് അത്തരമൊരു പരിഹാര നീക്കങ്ങളിലേക്ക് നീങ്ങേണ്ടത് 100% അത് ഉറപ്പുള്ളൊരു ഘട്ടത്തിൽ മാത്രമാണ്. അല്ലാത്ത ഘട്ടങ്ങളിൽ പരിഹരിക്കാൻ ശ്രമിക്കുന്നത് തന്നെ കൂടുതൽ അപകടങ്ങളിലേക്ക് വഴി നടത്തും. പിന്നെ ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള പ്രശ്നം എന്താണെന്ന് വിശദമായി കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം അവരുടെ കുടുംബ പശ്ചാത്തലത്തിലും ഭർത്താവിൻ്റെ സ്വഭാവം അനുസരിച്ചും അവർക്ക് സ്വീകരിക്കാൻ പറ്റിയ വഴികളെക്കുറിച്ച് ചിലപ്പോൾ സ്വകാര്യമായി ഇതിനെപ്പറ്റി വിവരമുള്ള ഏതെങ്കിലും മതപണ്ഡിതന്മാരോടോ കൗൺസിലേഴ്സിനോടോ ചോദിച്ചാൽ പേഴ്സണലായിട്ടുള്ള ഉപദേശങ്ങൾ കിട്ടാൻ സാധ്യത.
10: മറ്റൊന്ന്, സ്വന്തം മക്കളെക്കുറിച്ച് സ്വന്തം കുട്ടി എൻ്റെതല്ല എന്ന് ഒരു സംശയം തോന്നുന്ന അപൂർവമായി ചിലരെങ്കിലും ഉണ്ട്. ഇത്തരം സംശയങ്ങൾ ജീവിതത്തിൽ മുഴുവൻ കൊണ്ട് നടക്കേണ്ട അവസ്ഥ ആണ് അതിലൊക്കെ കാണുന്നത്. എന്നാൽ ഈ ഇതുപോലുള്ളൊരു കുടുംബത്തിന് എന്തൊരു നിർദ്ദേശമാണ്?
9: നേരത്തെ നമ്മളൊരു ഹദീസ് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ വന്നു, എൻ്റെ കുട്ടി കറുത്ത കുട്ടിയാണ്, അപ്പം അയാൾ വെളുത്ത ആളാവുന്നതുകൊണ്ട് ഒരു കറുത്ത കുട്ടി എങ്ങനെ എനിക്കുണ്ടാവുക എന്ന സംശയം രേഖപ്പെടുത്തി. അപ്പം നബി ചോദിച്ചു, നിനക്ക് ഹല്ലക്ക പിന്നിൽ ഇബിൽ, നിനക്ക് ഒട്ടകങ്ങളുണ്ടോ എന്ന് ചോദിച്ചു. ഒട്ടകത്തിൻ്റെ കളർ എന്താണെന്ന് ചോദിച്ചു, ചുവന്നാണെന്ന് പറഞ്ഞു. അതിന് ചാരനിറത്തിലുള്ള കുട്ടികളുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അതേ എന്ന് പറഞ്ഞപ്പോൾ അതുപോലെ തന്നെ നീ ഇതും വിചാരിക്കുക എന്ന് നബി സാസം നിർദ്ദേശിച്ചു കൊടുത്തു എന്നാണ്. നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വലിയൊരു പ്രശ്നമാണ്. കാരണം തൻ്റെ ഭാര്യയിലുള്ളൊരു കുട്ടി തൻ്റെ കുട്ടിയല്ലെന്ന് സംശയിക്കപ്പെടുന്നൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായ അപകടകരമായ ഒരു അവസ്ഥയാണുള്ളത്. അങ്ങനെ വരുമ്പോൾ യഥാർത്ഥത്തിൽ ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്താ വെച്ചാൽ, എല്ലാവരുടെയും തെറ്റുകൾ അന്വേഷിച്ച് അത് കണ്ടുപിടിച്ച് അവരെ ശിക്ഷിക്കുവാനുള്ള ബാധ്യത ഒന്നും നമുക്കില്ലല്ലോ. തികച്ചും ഒരു തെളിവും നമ്മുടെ കയ്യിലില്ലാത്ത, നമുക്ക് ബോധ്യമില്ലാത്തതാണെങ്കിൽ, നമ്മളൊരു കുട്ടി നമ്മുടെ കൂടെ ജീവിക്കുന്നു, നമ്മൾ എന്ത് ചെയ്യുക, മനസ്സുകൊണ്ട് ആ കുട്ടിയെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിലും നമ്മൾ ആ കുട്ടിയോടത് പ്രകടിപ്പിക്കാതെ അത് അറിയിക്കാതെ തൽക്കാലം ആ കുട്ടി അവിടെ വളരട്ടെ എന്ന് നമ്മൾ തീരുമാനിക്കും. നമ്മൾ എന്താ ഒരു പരിഹാരം ചെയ്യുക, ഈ സംശയത്തിൻ്റെ പേരിൽ ആ കുട്ടിയെ നമ്മൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ കുട്ടിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പറ്റുമോ, പുറത്ത് വിടാൻ പറ്റുമോ, അതിൻ്റെ പേരിൽ ഭാര്യ ഒഴിവാക്കാൻ പറ്റുമോ? ഇതിനൊക്കെ തെളിവുകൾ വേണ്ടേ? അപ്പോൾ നമ്മളെന്ത് ചെയ്യാം, നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിനും നമ്മൾ കൊടുക്കുന്ന സൗകര്യത്തിനൊക്കെ ഒരു പ്രതിഫലം എനിക്ക് കിട്ടും എന്ന് വിശ്വസിച്ച് നമ്മൾ ആ കുട്ടിയെ വളർത്തുക. നമുക്കുണ്ടാകുന്ന മനസ്സിൽ നിന്ന് വരുന്ന ആ ഒരു ആത്മരോഷം ഉണ്ടല്ലോ, അത് ക്ഷമിച്ച് ഒരു പ്രതിഫലാഗ്രഹത്തോടെ മുന്നോട്ട് പോകാന്നുള്ളതേ പറ്റുള്ളൂ. ഒരു ചാൻസിൽ ഒരു നിലക്കും ആ കുട്ടി ഇങ്ങനെയുള്ള ഒരു കുട്ടി അല്ല എന്നുണ്ടെങ്കിലോ നമ്മുടെ സമീപനങ്ങൾ വളരെ കുറ്റകരമായി തീരൂലേ? ഇനി ബൈ ചാൻസ് അങ്ങനെ ആണെന്ന് വിചാരിക്കുക, നമ്മുടെ അടുക്കൽ തെളിവുകളില്ലല്ലോ. തെളിവില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ തെളിവില്ലാത്തത് കൊണ്ട് ആ കുട്ടി നമ്മുടെ ഒരു കുട്ടി തന്നെയാണ് എന്ന മാനസികാവസ്ഥയിൽ ജീവിക്കലായിരിക്കും ഏറ്റവും നല്ലത് എന്നാണ് നമുക്ക് തോന്നുന്നത്. ഇങ്ങനെ ഈ സംശയം വരാൻ കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ പണ്ഡിതന്മാരെ പറയാറുണ്ട്, ഇപ്പോൾ പ്രെഗ്നൻ്റ് ആകുന്ന സമയത്തെക്കുറിച്ചുള്ള ചില തെറ്റിദ്ധാരണകളാകാം. ചില ആളുകൾ പറഞ്ഞത് ഒരു മെൻസസ് പീരിയഡിന് മുമ്പുണ്ടായിരുന്ന ബീജങ്ങൾ തന്നെ ഒരു മെൻസസ് കഴിഞ്ഞ് പിന്നെ മാസങ്ങളോ വർഷങ്ങളോ കഴിഞ്ഞ് പോലും ബീജസങ്കലനങ്ങൾ നടന്ന് കുഞ്ഞുണ്ടാവാനുള്ള സാധ്യതകളുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. അങ്ങനത്തെ ചർച്ചകളൊക്കെ നിലനിൽക്കുമ്പോൾ എന്താ അറിയോ, ഒരു കുട്ടി ഇപ്പോൾ നമ്മുടെ ഒരു കുട്ടി ഒരു നിലക്കും നമ്മുടെ ഒരു ചായയുമില്ലാതെ നമ്മുടെ പിതാവിൻ്റെയോ അല്ലെങ്കിൽ പിതാവിൻ്റെ പിതാവിൻ്റെയോ ഒക്കെ ചായയോടുകൂടെ ജനിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇങ്ങനെയുള്ള കുറേ സാധ്യതകൾ നിലനിൽക്കുന്നത് കൊണ്ട് നമ്മളൊരു തെളിവ് കൃത്യത ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് സംശയിച്ച് ജീവിതം വിഷമത്തിലാക്കാതിരിക്കലാണ് നല്ലത്. ആ കുട്ടിയെ സംരക്ഷിക്കുന്നതിനുള്ള പ്രതിഫലം നമുക്ക് കിട്ടും, അത് നമ്മൾ മനസ്സിൽ സഹിച്ചാൽ ആ ക്ഷമക്കുള്ളൊരു കൂലി കിട്ടും എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകലാണ് നന്നാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്.
10: ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ ഡി എൻ എ ടെസ്റ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ പിതൃത്വം തെളിയിക്കുന്നതിൽ യുക്തി എന്താണ്, അതുപോലെ അത് എത്രമാത്രം ശരിയാണ്, ഇത് കൂടുതൽ പ്രശ്നത്തിലേക്ക് നയിക്കുമോ എന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
9: അതൊക്കെ എന്താ അറിയോ, ഒരു പ്രശ്നമായി മുന്നോട്ട് പോകാൻ പറ്റാത്ത ചില പ്രശ്നങ്ങൾ വരുമ്പോഴാണ് അത്തരം ടെസ്റ്റിലേക്കും കാര്യങ്ങളിലൊക്കെ നിർബന്ധിതരായി പോകുന്നത്. പക്ഷെ സ്വാഭാവികമായ ഒരു ജീവിതത്തിൽ അത്തരം ടെസ്റ്റുകളെ അവലംബിക്കാതിരിക്കലാണ് നല്ലത്. കാരണം എന്താന്ന് വിചാരിച്ചാൽ, ഇനി അങ്ങനെ ഒരു ടെസ്റ്റിൻ്റെ ഫലത്തിൽ ആ കുട്ടി തൻ്റേതല്ല എന്ന് തെളിയിക്കപ്പെട്ടു എന്ന് വിചാരിക്കുക, ആ ഭാവിയിൽ ആ കുട്ടിയുടെ ഭാവി എന്തായിരിക്കും, ആ ദാമ്പത്യത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ടൊന്നും ഒരു ഗുണം അവർക്ക് വരുമെന്ന് പറയാൻ നമുക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ, ചില സന്ദർഭങ്ങളിലൊക്കെ എന്താ വെച്ചാൽ ചില വെല്ലുവിളികളും പ്രശ്നങ്ങളും നടക്കുമ്പോൾ തൻ്റെ നിരപരാധിത്വം, ഒരു സ്ത്രീക്ക് തൻ്റെ നിരപരാധിത്വം തെളിയിക്കണം എന്ന് വിചാരിക്കുക, ഒരു ഗുരുതരമായ ആരോപണമാണല്ലോ. അപ്പോൾ അവർക്ക് 100% ഉറപ്പാണ് ഇത് ഇയാളുടെ കുഞ്ഞ് തന്നെയാണ്, ഒരു പുരുഷനും തൻ്റെ ജീവിതത്തിൽ ഇതുവരെ സ്പർശിച്ചിട്ടില്ല എന്ന് ആ സ്ത്രീക്ക് ഉറപ്പുണ്ടാകുമ്പോൾ ചിലപ്പോൾ അവർക്ക് ചില തെളിവിക്കലിൻ്റെ ആവശ്യം വരുമ്പോൾ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമെന്നല്ലാതെ സ്വാഭാവിക ജീവിതത്തിൽ ചില സംശയങ്ങൾ വരുമ്പോഴേക്കും ഡി എൻ എ ടെസ്റ്റ് പോലെ ടെസ്റ്റിലേക്ക് കടന്നു പോകുന്നത് എന്തായാലും അപകടമാണ്. എനിക്ക് തോന്നുന്നത് നിയമപരമായി തന്നെ എന്താ വെച്ചാൽ ഒരു കോടതിയൊക്കെ ഇടപെടുന്ന സന്ദർഭത്തിലാണ് ഈ ടെസ്റ്റുകൾ നടത്തേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു വ്യക്തിക്ക് തോന്നുമ്പോൾ ഒരു ഡി എൻ എ ടെസ്റ്റ് എന്നുള്ളത് പോലും ഒരു നിയമപരമായി തന്നെ നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. ഒരു പക്ഷെ എന്താ വെച്ചാൽ അതൊരു കോടതിയിൽ നിന്നൊക്കെ ഒരു നിർദ്ദേശം വരുന്ന സന്ദർഭത്തിൽ തന്നെ ചെയ്യേണ്ട സംഗതികളായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് പോയി എന്തായിരുന്നാലും വിശദമായ അന്വേഷണങ്ങൾ, നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു ഹദീസ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ലാ തുഫത്തിഷു അൻ ഔറാത്തിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ സ്വകാര്യതകളെക്കുറിച്ച് നിങ്ങൾ ഗവേഷണം നടത്താൻ പോകേണ്ടതാണ്. അപ്പോൾ അത് വലാ തജസ്സസു എന്നൊക്കെ പറഞ്ഞ പ്രയോഗങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തുന്നത് അപകടങ്ങളിലേക്കാണ് നയിക്കുക. എന്തെങ്കിലും പ്രത്യക്ഷമായി വന്നു മുന്നിൽ പെടുമ്പോൾ അതിൽ തീരുമാനമെടുക്കലായിരിക്കും ബുദ്ധി എല്ലാ നിലക്കും എന്നാണ് മനസ്സിലാക്കുന്നത്.
10: ജസാക്കുമുല്ലാ ഖൈർ. ഇന്നത്തെ സ്നേഹക്കൂടിൽ ദാമ്പത്യ ജീവിതത്തിലെ സംശയങ്ങളും അതിനുള്ള പരിഹാരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്തത്. വളരെ ഉപകാരപ്രദമായ ഒരുപാട് നിർദ്ദേശങ്ങൾ നമുക്ക് ഹാരിസ് ബിൻ സലീം നൽകിയിട്ടുണ്ട്. സ്നേഹക്കൂടിലേക്കുള്ള നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9020 8440 8440 ഇമെയിൽ

ാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കൂട്ടത്തിൽ ഒരു നിയമം, ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ പഠിച്ചിട്ട് വലിയ വലിയ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു കായിദയാണ്, ഒരു നിയമമാണ്, ഒരു അടിത്തറയാണ്. എന്ത്? അൽ അസുലു ഫിൽ അഷിയ അൽ ഇബാഹ വഫിൽ ഇബാദാത്തി അൽ മൻഉ. ആരാധനകളുടെ വിഷയത്തിൽ അടിത്തറ വിലക്കാണ്. എന്നാൽ ആരാധനകളല്ലാത്ത മറ്റുള്ള വിഷയങ്ങളിൽ അതിൻ്റെ അടിത്തറ അനുവദനീയമാണ്. അപ്പോൾ എന്താണ് ഈ സൂചിപ്പിക്കുന്നത്? ആരാധനകളാണെങ്കിൽ ഇസ്ലാം പഠിപ്പിച്ച ആരാധനകൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ ആരാധനകൾ ഉണ്ടാക്കാൻ പാടില്ല. അതാണ് മൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ആരാധനകൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അള്ളാഹു നബിയെ പഠിപ്പിച്ചിട്ടുണ്ട്, റസൂൽ തിരുമേനി നമ്മെ അത് അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ വക പുതിയ ആരാധനകൾ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അതിൽ അസിൽ വിലക്കാണ് ആരാധനകളുടെ വിഷയത്തിൽ. അപ്പോൾ ദീന് പഠിപ്പിച്ചത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത് മാത്രം, അതാണ് ആരാധനകളായി നമ്മൾ കൊണ്ടു നടക്കേണ്ടത്. എന്നാൽ മറ്റുള്ള വിഷയങ്ങളിൽ അടിത്തറ അനുവദനീയമാണ്, അതിൻ്റെ വിലക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒഴികെ. അപ്പോൾ ഇവിടെ വളരെ വിശാലമായൊരു കാര്യമാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ഒന്ന്, ആരാധനകൾ നമ്മുടെ വക ഉണ്ടാക്കാൻ പാടില്ല, ഇസ്ലാം പറഞ്ഞു മാത്രം. ഇനി ആരാധനയുടെ വിഷയം അല്ലാത്ത വിഷയങ്ങളുണ്ടല്ലോ, അത് എല്ലാം അനുവദനീയമാണ്, നമുക്ക് ചെയ്യാം. നമ്മൾ ഭക്ഷണമാണെങ്കിലും പാനീയമാണെങ്കിലും ഒക്കെ അനുവദനീയമാണ്. പക്ഷെ ഇന്നത് ചെയ്യരുത് എന്ന് വന്നത് മാത്രം. അപ്പോൾ ഹറാമായത് എണ്ണാണ് ഏറ്റവും എളുപ്പം, കാരണം ഹലാല് ധാരാളമുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യം പറഞ്ഞത് ആരാധനകൾ, നമസ്കാരമാണെങ്കിൽ ഫർള നിസ്കാരം പഠിപ്പിച്ചു, പിന്നെ അതിലേക്ക് വർദ്ധിപ്പിക്കാൻ സുന്നത്ത നിസ്കാരങ്ങൾ എന്തൊക്കെയാണ് പഠിപ്പിച്ചു. ഇനി നമ്മുടെ വക ഒരു സുന്നത്ത് ഉണ്ടാക്കാൻ പാടില്ല, നമ്മുടെ വക ഒരു ഫർള നിസ്കാരം ഉണ്ടാക്കാൻ പാടില്ല. ഇതുപോലെ സക്കാത്ത്, അത് ഇസ്ലാം എങ്ങനെയാണ് പഠിപ്പിച്ചത് അതുപോലെയാണ് വേണ്ടത്. പിന്നെ ഐച്ഛികമായി കൊടുക്കേണ്ടത് എങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നോമ്പ്, ഹജ്ജ്, ഇത്തരം വിഷയങ്ങളൊക്കെ ഇസ്ലാമിൻ്റെ ആരാധനകളാണല്ലോ. അതൊക്കെ എങ്ങനെയാണോ ദീന് പഠിപ്പിച്ചത് അതുപോലെ, നമ്മുടെ ഭാഗം അതിനൊരു പ്രസക്തി അതിലില്ല. നമ്മൾ അതിലേക്കൊന്ന് കൂട്ടാനും പാടില്ല, അതിൽ നിന്ന് എടുത്തു മാറ്റാനും പാടില്ല. പക്ഷെ ഇന്ന് പലരും നമസ്കാരം ഇസ്ലാം പഠിപ്പിക്കാത്തത് വർദ്ധിപ്പിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് റജബ് മാസത്തിൽ സ്വലാത്തുർ റവായിബ് എന്ന പേരിൽ ചില ആൾക്കാർ നമസ്കാരം നിർമ്മിച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ട്. അത് പ്രത്യേക വിശേഷണം അതിനുണ്ട്, പ്രത്യേക റക്കായത്തുകാരുടെ എണ്ണമുണ്ട്. പക്ഷെ അതൊക്കെ ബിദഅത്തുകാരുടെ ഗണത്തിലാണ്. അപ്പോൾ ഇസ്ലാം പഠിപ്പിക്കാത്ത ഒരു ആരാധന ഒരുത്തം ചെയ്തോ, ബിദഅത്ത് ചെയ്തു, അല്ലെ അങ്ങനെ ആരാധന ചെയ്യാം എന്ന് പറഞ്ഞാൽ അവൻ ബിദഅത്തിന് പച്ചക്കൊടി കാണിക്കുന്നവനാണ്. ഇതുപോലെ ഇസ്ലാം പഠിപ്പിക്കാത്ത മറ്റൊരു ആരാധനയാണ് ഇന്ന് കൊണ്ടു നടക്കുന്നത്. അതെന്താണ്? നബിദിനം. അങ്ങനെ ഒരു ആരാധന ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഇതുപോലെ ഇസ്റാ മിഅ്റാജ്, അതിൻ്റെ രാത്രി ഒരാഘോഷം എന്ന് പറഞ്ഞ് ചില ആൾക്കാർ ആഘോഷവുമായി നടക്കാറുണ്ട്. അല്ലെ അതുപോലെ റജബ് മാസം 27 അത് ചില ആരാധനകളുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഓരോന്നും അൽ അദ്വാ ബിൽ ഹഖ് വൽ ജാ, ഒന്ന് തൗഹീദിൻ്റെ വിഷയത്തിന് ഒരുപാട് അബദ്ധം. എന്താണ് തൗഹീദ്? ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അവനിൽ യാതൊന്നിനെയും ചെറുക്ക് വെക്കാൻ പാടില്ല. പക്ഷേ ഇന്ന് മൗലാനമാരെന്നൽക്കറിയപ്പെടുന്നവർ പോലും, വലിയ പണ്ഡിതന്മാർ എന്നൾക്കറിയപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഈ വിഷയം പറ്റത്തള്ളിയ അവസ്ഥയിലാണുള്ളത്. അപ്പോൾ ഇവിടെ റബ്ബിനോട് മാത്രം, വളരെ ലളിതമാണ് ഇസ്ലാം, ഈ ലോകത്ത് സൃഷ്ടിച്ച റബ്ബിന് മാത്രം ഇബാദത്തെടുക്കുക, അവനോട് മാത്രം പ്രാർത്ഥിക്കുക, അവൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. ഇതുപോലെ അദ്വാ ബിൽ ഹഖ് വൽ ജാഹ്, മറ്റുള്ളവൻ്റെ സ്ഥാനം, അവരുടെ ഹക്ക്, അത് വെച്ച് വേറൊരുത്തും ചോദിക്കുക, ആ ചോദ്യം തന്നെ പൊട്ടത്തരമാണ്. അങ്ങനെയൊന്നും ഇസ്ലാമിലില്ലേ ഇല്ല. അങ്ങനെയുണ്ടെങ്കിൽ ഇബ്രാഹിം നബിയുടെ ഹക്ക് കൊണ്ട് ഞങ്ങൾക്കത് വേണം എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ടാവും? ഇല്ലല്ലോ. അതുപോലെ ബദരീങ്ങളുടെ ജാഹ് കൊണ്ട് ഞങ്ങൾക്കത് വേണം എന്ന് സഹാബികൾ പറഞ്ഞിട്ടുണ്ടോ? ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ പിൽക്കാലത്ത് മഹാന്മാരുടെ ഹക്ക് കൊണ്ട്, ജാഹ് കൊണ്ട് ഞങ്ങൾക്കത് വേണം, ഇത് വേണം. പിന്നെ ചില വ്യക്തികൾ നിർണ്ണയിച്ച അവർക്ക് ഹക്കുണ്ടെന്ന് നമ്മളങ്ങനെ പറയാം, അള്ളാഹിൻ്റെ അടുത്തുള്ള കാര്യമല്ലേ ഇതൊക്കെ. പിന്നെ അവർക്ക് ഹക്കുണ്ടെങ്കിൽ അവരധ്വാനിച്ചത് കൊണ്ടാണ്, അത് നമ്മളാണോ ചോദിക്കേണ്ടത്? പക്ഷേ ഈ ആദ്യ പൊട്ടൻ ചോദ്യങ്ങളൊക്കെ ഇന്ന് ദീനിൻ്റെ പേരിൽ നടക്കുന്നുണ്ട്. ഇതുപോലെ ഇസ്ലാം പഠിപ്പിക്കാത്ത മറ്റൊരു ആരാധനയാണ് ഖബർ കെട്ടിപ്പൊക്കുക എന്നുള്ളത്, ജാറം നിർമ്മിക്കുക. അത് അതിശക്തമായി ഇസ്ലാം എതിർത്ത വിഷയം കൂടിയാണ്. അത് എതിർത്തിട്ടില്ലെങ്കിൽ പോലും നമുക്ക് സങ്കല്പിക്കാലോ, നബിയുടെ കാലത്ത് ഖബർ കെട്ടിപ്പൊക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല എന്നത് മാത്രം മതി നമുക്ക്. പക്ഷേ അതുണ്ടായിട്ടില്ല, അതിനു പുറമെ
കബറുകൾ കെട്ടി

0: നടക്കുന്നതിനെതിരെ അതിശക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടും പുതിയ ആരാധനകൾ ഞങ്ങളുടെ വക ഉണ്ടാക്കും എന്ന് തന്നെ ചില ആൾക്കാർക്ക് വാശിയാണ്. പക്ഷേ ഇബാദത്തിൻ്റെ വിഷയത്തിൽ അസിൽ മൻ ആണ്, നമ്മുടെ വക ഉണ്ടാക്കാൻ പാടില്ല. ആരാധനകൾ എന്തൊക്കെയാണെന്ന് ഇസ്ലാം വരച്ച് കാണിച്ചിട്ടുണ്ട്, അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം അവിടെ തന്നെ നിൽക്കുക എന്നതാണ്. എന്നാൽ മറ്റുള്ള ഐഹിക വിഷയങ്ങളുണ്ടല്ലോ, അതൊക്കെ അനുവദനീയമാണ്. ഏതൊഴികെ ഹറാമാണെന്ന് പ്രത്യേകം പറയാത്തത്, ബാക്കിയൊക്കെ നമുക്ക് അനുവദിച്ചതാണ്. ഉദാഹരണത്തിന് വസ്ത്രം, എല്ലാം അനുവദനീയമാണ്. വിലക്കപ്പെട്ട് എണ്ണപ്പെട്ട് ചിലതുണ്ടാകും, ബാക്കിയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇതുപോലെ പാനീയം ഒക്കെ അനുവദനീയമാണ്, വിലക്കപ്പെട്ട് ചിലതുണ്ടാകും. മദ്യം പോലെ വിലക്കപ്പെട്ടത് മാത്രം നമുക്ക് കണക്കെടുത്താൽ വിരലിലെണ്ണാവുന്ന അത്രയേ ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ ഹലാലാണ്. ഇതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ അങ്ങനെ തുടങ്ങി എന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഒക്കെ ഹലാലാണ്. ഇന്നത് ഹറാമാണെന്ന് പറഞ്ഞത് ഒഴികെ, അപ്പോൾ ഹറാമുണ്ടെന്നത് വളരെ എളുപ്പമെന്ന് പറഞ്ഞാലോ, അത് എണ്ണി പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ ഒരു വചനം ഞാനിവിടെ കേൾപ്പിക്കാം. ഹുരിമത്ത് അലൈക്കും അൽ മൈത്തത്തു വദ്ദമു വലഹ്മുൽ ഖിൻസീർ വമ ഉഹില്ല ബിഹി ലിഗൈരില്ല വൽ മുൻഖനിഖതു വൽ മൗഖൂദതു വൽ മുതറദ്ദിയതു വൽ നതീഹതു വമ അകല സബു ഇല്ലാ മാ ദക്കൈതും വമ ദുബിഹ അലൻ നുസുബ് വഅൻ തസ്തഖ്സിമു ബിൽ അസ്ലാം ദാലികും ഫിസ്ഖ്. ഇപ്പം ഇവിടെ എന്താണ് ഹറാമായതെങ്ങനെ എണ്ണി പറയാൻ, വളരെ കുറച്ചുള്ളു ഹറാം. എല്ലാവരും പറയണമെങ്കിൽ പിന്നെ ഒരുപാട് എണ്ണി പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ടിയത്. അതുകൊണ്ട് ഇസ്ലാം ചെയ്ത് ഹറാമായതെന്ന് പറഞ്ഞിരുന്നു, പിന്നെ അത് ഒഴിവാക്കിയാൽ മതിയല്ലോ, ബാക്കിയൊക്കെ ഹലാലാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഹറാമാക്കപ്പെട്ടത്? ഒന്ന്, ശവം, അത് തിന്നാൻ പാടില്ല. അപ്പോൾ ഏത് മൃഗമാണ്, ഹലാലാ മൃഗമാണെങ്കിലും ജീവൻ പോണതിന് മുമ്പ് അറവ് നടന്നിരിക്കണം, ബിസ്മില്ലയിട്ട്, അല്ലെങ്കിൽ അത് കഴിക്കാൻ പറ്റില്ല, അത് ശവമായി മാറും. അപ്പോൾ ശവം അത് അറവ് നടത്താതെ കഴിച്ചാൽ പ്രശ്നമാണ്. പിന്നെ വദ്ദമു, അതുപോലെ രക്തം ഹറാമാണ്, രക്തം കുടിക്കാൻ പാടില്ല. പിന്നെ വലഹ്മുൽ ഖിൻസീർ, പന്നി മാംസം തിന്നൽ ഹറാമാണ്. പിന്നെ വമ ഉഹില്ല ബിഹി ലിഗൈരില്ല, അള്ളാഹ് അല്ലാത്തവരുടെ പേരിൽ ഉച്ചരിക്കപ്പെട്ടത്, അത് ബദരീങ്ങളുടെ പേരാണെങ്കിലും ഉഹുദീങ്ങളുടെ പേരാണെങ്കിലും അതുപോലെ അഖബ ഉടമ്പടി പങ്കെടുത്തവരുടെ പേരാണെങ്കിലും മക്കയിൽ വിജയിച്ച മക്ക വിജയത്തിൽ പങ്കെടുത്തവരുടെ പേരാണെങ്കിലും ഏത് പേരാണെങ്കിലും ഇവിടെ അള്ളാഹിൻ്റെ പേരിൽ മാത്രമേ അറിവ് നടത്താൻ പറ്റുള്ളൂ, അല്ലാത്തതെല്ലാം ഹറാമാണ്. പിന്നെ വൽ മുൻഖനിഖത്തു, ശ്വാസം മുട്ടി ചത്തതിനാണ്, അങ്ങനെയുള്ള മൃഗങ്ങൾക്കാണ് പറയാം, അത് നിങ്ങൾക്ക് ഹറാമാണ്. പിന്നെ വൽ മൗഖൂദത്തു, അടിച്ചു കൊല്ലപ്പെട്ടത്, അത് ഹറാമാണ്. വൽ മുത്തറദ്യത്ത്, വീണ് ചത്തുപോയത്, അതും ഹറാമാണ്. വൽ മുൻഖനിഖത്തു, കുത്തേറ്റ് ചത്തത്, അതും ഹറാം. വൽ മൗഖൂദത്തു, വന്യമൃഗം കടിച്ചു തിന്നത്, ഇതിൻ്റെ ബാക്കിയെല്ലാം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് തിന്നാൻ പറ്റില്ല. ഇല്ലാമാതൊക്കെ എത്തും, നിങ്ങൾ അറിവ് നടത്തിയത് ഒഴികെ എന്ന് പറഞ്ഞാൽ വന്യമൃഗം ജീവൻ പോകാൻ നിൽക്കുകയാണ് നോക്കുക. അപ്പം നമുക്കെന്ത് ചെയ്യാം, അതിന് അറിവ് നടത്താം, എങ്കിലത് മരിക്കുന്നതിന് മുമ്പ് അറിവ് നടത്തിയല്ലോ. വമാ ദുബിഹ അലൻ നുസുബ്, അതുപോലെ നിങ്ങൾ പ്രതിഷ്ഠകൾക്ക് മുമ്പിൽ ബലിയർപ്പിച്ചത്, അതൊന്നും പിന്നെ കഴിക്കാൻ പറ്റില്ല നമുക്ക്. ഭക്ഷണത്തിന് എന്താ പ്രശ്നം? ഭക്ഷണത്തിൽ പ്രതിഷ്ഠ ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് കാര്യമല്ല, അതിനുവേണ്ടി സമർപ്പിക്കപ്പെട്ട ഭക്ഷണം നമുക്ക് കഴിക്കാൻ പാടില്ല. പിന്നെ വൻ തസ്തഖ്സിമു ബിൽ അസ്ലാം, നിങ്ങൾ അമ്പുകൾ ഉപയോഗിച്ചിട്ട് ഭാഗ്യം നിർഭാഗ്യം നോക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു, ഇപ്പം പിൽക്കാലത്തുണ്ട്. ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇവിടെ ഹറാമായ കാര്യങ്ങൾ വളരെ കുറച്ചല്ലേ ഉള്ളൂ, പിന്നെ അതിലേക്ക് ചിലതും കൂടിയൊക്കെ എണ്ണി പറഞ്ഞിട്ടുണ്ടാവും ഖുർആനിലും സുന്നത്തിലൊക്കെ, അതൊക്കെ വളരെ കുറവാണ്. നബി തിരുമേനിയൊക്കെ പറഞ്ഞു, ഹുരിമത്ത്, എന്ത് ഹറാമാക്കപ്പെട്ട ഒരു കാര്യത്തെപ്പറ്റി പറഞ്ഞ, നാടൻ കഴുതയുടെ മാംസം നിങ്ങൾക്ക് നിഷിദ്ധമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഖുർആനിലല്ല, അത് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. ഇതുപോലെ അവിടുന്ന് പറഞ്ഞു, കുല്ലുദീന മിനസിബ, നഖങ്ങളുള്ള എല്ലാ വേട്ടമൃഗങ്ങളും അതുപോലെ പക്ഷികളും ഒക്കെ നമുക്ക് നിഷിദ്ധമാണ്. ഇവിടെ ഇപ്പോൾ വന്യമൃഗങ്ങളെ പറ്റി പറഞ്ഞു, കുല്ലുദീന മിനസിബ, ഇതുപോലെ പിന്നെ സിംഹത്തെപ്പോലെ, പുലിയെപ്പോലെ, ചെന്നായ മാതിരി, ഇവരുടെ ഒന്നും ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഇതുപോലെ വേട്ടയാടി പിടിക്കാൻ വേണ്ടി നമ്മൾ അയച്ച മൃഗങ്ങളുണ്ടാകും, അത് പട്ടി നായകളാണെങ്കിലൊക്കെ, അവരെ അയക്കുമ്പോൾ ബിസ്മി ചൊല്ലി അയക്കണം എന്നാണ്. എന്നിട്ട് അവർ കൊണ്ടുവന്നാൽ നമുക്ക് തിന്നാൻ പറ്റും, അത് ചത്താൽ പോലും നമുക്ക് തിന്നാൻ പറ്റും എന്നാണ് പറഞ്ഞത്. ഇനി വൈദാ റിസൽത്ത കൽബ ഫ വജത്തമാഹു കൽബൻ ആഹർ, അവിടെയുള്ള ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മൾ നമ്മുടെ നായാട്ടിന് നായയെ വിട്ടു, പക്ഷെ അത് ഉരുവായി വരുമ്പം അതിൻ്റെ കൂടെ വേറൊരു നായയും കൂടി ഉണ്ട് എന്നൊക്കെ, എങ്കിൽ നമുക്ക് തിന്നാൻ പറ്റൂല. കാരണം റസൂലിനെ പറ്റി പറഞ്ഞു ഫൈനമ സമ്മയിത്താല കൽബിക്കാം, നീ ഇവിടെ ബിസ്മി ചൊല്ലിയത് നിന്റെ നായക്കാണ്, ആ നായ മറ്റേ നായക്ക് നീ ബിസ്മി ചൊല്ലിയില്ല, അതുകൊണ്ട് ആദ്യ നായയാണ് അതിനെ കടിച്ചു പോകുന്നത് നമുക്ക് അറിഞ്ഞുവിടാം, അതുകൊണ്ട് പാടില്ല. അപ്പം ഇതുപോലെ ഈ കോമ്പല്ലുകൾ കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന അല്ലെങ്കിൽ ഭക്ഷണം തേടുന്ന മൃഗങ്ങളുണ്ടല്ലോ, അവരെ തിന്നാൻ പാടില്ല. സിംഹം, നായ, പുലി, ചെന്നായ, അതാ പറഞ്ഞു. ഈ പക്ഷികള കുല്ലുദി മിഹ്ലബ്, ഈ വളഞ്ഞ നഖങ്ങളുള്ള, എന്നിട്ട് അതുകൊണ്ട് വേട്ടയാടി പിടിക്കുന്ന ഇതുപോലെ കഴുകൻ, പരുന്ത് പോലുള്ള പക്ഷികൾ, അതുപോലെ വിഷമുള്ള മ്ലേച്ഛമായ ജീവികളുണ്ടാവും, ഇഴജന്തുക്കൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. അല്ലാത്തതെല്ലാം നമുക്ക് ഭക്ഷിക്കാനുള്ളതാണ്. കടലിലെ സമ്പത്തിനെ പറ്റി, അവിടെയുള്ള ഭക്ഷ്യയോഗ്യമായ കാര്യത്തെപ്പറ്റി നബി തിരുമേനി പറഞ്ഞതൊരിക്കും എങ്ങനെയാണ്? ഒഹില്ലത്ത് ലനാ മൈത്തത്താനി, നമുക്ക് രണ്ട് ശവം ഹലാലാക്കപ്പെട്ടിട്ടുണ്ട്. വദമാനി, രണ്ട് രക്തവും. അമ്മൽ മൈത്തത്താനി, രണ്ട് ശവം എന്ന് പറഞ്ഞാൽ ഫസ്സമക്കു, ഒന്ന് മത്സ്യമാണ്, മത്സ്യത്തെ അറിവ് നടത്തണ്ട, അത് പിടിച്ചിട്ട് അത് ജീവൻ പോയാലും പ്രശ്നമില്ല, നമുക്ക് കഴിക്കാം. മറ്റൊന്ന് വെട്ടുകിളിയാണ്, അൽ ജറാത്ത് എന്ന് പറഞ്ഞാൽ വെട്ടുകിളികൾക്ക് പറയാം, അതിന് അറവ് നടത്തണ്ട, നമുക്കത് എടുത്ത് ഭക്ഷണമായി കഴിക്കാം. അമ്മദ്ദമാനി, എന്നാൽ ഇനി രണ്ട് രക്തം ഹലാലാണെന്ന് പറഞ്ഞല്ലോ, അത് ഫൽ കബിദു ഒത്തിഹാൽ, അതൊന്ന് കരളാണ്, മറ്റൊന്ന് പ്ലീഹ എന്നൊക്കെയാണ് അതിന് പറയാറുള്ളത്. അപ്പം ഏതാൽ ശരി, ഇങ്ങനെ ഹറാമാക്കപ്പെട്ടത് എണ്ണയാ കിട്ടും, അത് കൂടുതലൊന്നും കാണൂല നമുക്ക്, ഇത്രക്ക് തന്നെ ഉള്ളൂ, ഇനി കുറച്ചൊക്കെ ഉണ്ടാവും. അപ്പം ഏതാൽ ശരി, ഈ ഹറാമായി തന്നെ നിർബന്ധ സാഹചര്യത്തിൽ അതും കഴിക്കാമെന്നാണ്. ഒരാൾ ഭക്ഷണം കഴിക്കാൻ കയ്യിലൊന്നുമില്ല, കഴിച്ചിട്ടില്ലെങ്കിൽ അപകടമാണ്, അങ്ങനെ തോന്നുന്ന അവസ്ഥയാണ് അയാളെ കയ്യിൽ ഹറാമായ മദ്യമോ അല്ലെ ഹറാമായതോ അല്ലതുണ്ടെങ്കിൽ, അതുപോലും അയാൾ ജീവൻ നിലനിർത്താൻ മാത്രം പര്യാപ്തമായത് കഴിക്കാവും, അതായത് ഹറാമാണ് എങ്കിൽ പോലും അത് കഴിക്കാം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഹലാലായത് എത്ര ഉണ്ട്, അതിൻ്റെ എണ്ണമൊക്കെ നമുക്ക് ചില ലേഖനങ്ങളെയൊക്കെ കാണാൻ പറ്റും. ഈ പച്ചക്കറി, പഴങ്ങൾ, മൃഗങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, ഇങ്ങനെയൊക്കെ തുടങ്ങി പലതും ഉണ്ടല്ലോ, ഇതൊക്കെ ഹലാലാണ്. അങ്ങനെ ഹലാലായത് ഏകദേശം 35,000 ഇനം പച്ചക്കറികളും പഴങ്ങളും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. നേരെ മറിച്ച് അതിൽ ഹറാമായതോ വളരെ കുറവാണ്. പക്ഷെ ചിലത് നമ്മൾ ഭക്ഷിക്കൂല, നമുക്ക് ഇഷ്ടമല്ല എന്നുള്ളത്, ശീലിക്കാത്തതുകൊണ്ട്. ചെറുപ്പത്തിൽ ഇപ്പോൾ ഉടുമ്പ്, ചെറുപ്പത്തിലൊന്നും ശീലിക്കാത്തവരാണെങ്കിൽ അതിൽ ഇതിൻ്റെ വാസന എനിക്ക് പറ്റുന്നില്ല, അങ്ങനെ ചില ഭക്ഷണത്തെ പറ്റി അങ്ങനെയൊക്കെ പറയാം. പക്ഷേ സംഗതി ഹലാലാണ്, നമുക്ക് ഏത് ഭക്ഷണവും കഴിക്കാം, കാരണം ഹറാമായതിൻ്റെ ലിസ്റ്റ് ഇവിടെ ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ടേ. ഇതുപോലെ മത്സ്യങ്ങളുടെ കണക്കെടുത്ത് കഴിഞ്ഞാൽ മത്സ്യം ഏകദേശം 30,000-ൽ അധികം മത്സ്യങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉപയോഗിക്കുന്ന 500-ൽ പരം മത്സ്യങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്, ബാക്കിയൊക്കെ കടലിലുണ്ട്. അപ്പം അതൊക്കെ കിട്ടിയാൽ നമുക്ക് ഭക്ഷിക്കാം, ഒരു വിരോധവുമില്ല. ഇത്തരം വിഷയങ്ങൾ ഇവിടെ സൗദിയിലെ വലിയ പണ്ഡിതന്മാർക്ക് ചിലർ ചോദ്യം ചോദിച്ചു. എന്താ ചോദ്യം? അൽ ജമീഉ ഹയവാനാത്തിൽ ബഹർ ഹലാൽ മുത്തലഖൻ, കടലിലെ എല്ലാ ജീവികളും നിരുപാധികമായി ഒക്കെ ഹലാലാണോ? ഇതാണ് ചോദ്യം. അപ്പോൾ അവരുടെ ഫത്വ എല്ലാം ഹലാലാണ്, അങ്ങനെയാണ് ഫത്വ. അപ്പോൾ ചിലർ ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ട്, കടൽ മൃഗങ്ങളാണെങ്കിൽ പോലും ഈ തേറ്റപ്പല്ലുള്ള കോമ്പല്ലുള്ളതൊക്കെ പറ്റൂല പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനും പണ്ഡിതന്മാർ പറയാണ് അതിനൊക്കെ എതിരാണ് ഖുർആൻ്റെ ലാഹിർ. ഖുർആൻ പറഞ്ഞു ഒഹില്ലലക്കും സൈദുൽ ബഹർ ഓ തൊഴാമു മത്തായല്ലക്കും, ബഹറിലെ ഉരുക്കളെ അതിലുള്ള ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് വേട്ടയാടി പിടിക്കാം. അവിടെ ഒന്നും ഒഴിവാക്കിയിട്ടില്ല, ഒന്ന് ഒഴിവാക്കിയത് വേറെ ഉണ്ട് താനും. അപ്പോൾ ഒഴിവാക്കാത്തതൊക്കെ നമുക്ക് ഹലാലാണ് എന്നാണല്ലോ ആ പറയുന്നത്. സൗദിയുടെ ലെജനൻ്റെ ഫത്വ ഇങ്ങനെ, അൽ അസൽഫി ഹയവാനിൽ ബഹർ, കടലിലെ എന്തൊക്കെ ജീവികളുണ്ടോ, ഇപ്പോൾ ഇവിടെ പന്നികളുണ്ട്, ഇവിടെ വേറെ പുലികളുണ്ട് കരയിൽ, അങ്ങനെ ഓരോന്ന് പറഞ്ഞു, അതേ രൂപത്തിൽ നമ്മൾ കടൽ കുതിര അല്ലെങ്കിൽ കടൽ പിന്നെ നരി എന്നൊക്കെ പേര് വച്ചിട്ടും കാര്യമില്ല, കടലിൻ്റെ ജീവികളെ ഏത് പേര് വെച്ചാലും അത് ഹറാമാകുന്നില്ല എന്നാണ് ലജനയുടെ ഫത്വ. ഇമാം ബുഖാരിയും മുസ്ലിമൊക്കെ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് കാണാം. ജാബിർ റളിയല്ലാഹു അൻഹു പറയണം, ഞങ്ങളൊരു കഷ്ടപ്പെട്ട കാലത്ത് യുദ്ധത്തിന് പോയി. ഞങ്ങളെ മേൽ അമീർ അബൂ ഉബൈദയാണ്. അങ്ങനെ അന്ന് വല്ലാതെ വിശന്നു വരും ഞങ്ങൾ, എന്ത് ചെയ്യണം എന്നറിയാതെ. അങ്ങനെ കടൽ തീരത്ത് കൂടെ നടക്കുമ്പോൾ അള്ളാഹു അവർക്ക് വലിയൊരു മത്സ്യത്തെ വിട്ടുകൊടുത്തു. മഹാവലിപ്പമുണ്ട് അത്, തിമിംഗലമാണിക്കുക അത്ര വലിയ. അപ്പോൾ ഏതായാലും ശരി, ഇവർ പറയുന്നത് എന്താ പറയുക, അവർ പിന്നെ എന്ത് ചെയ്തു, അതിൻ്റെ മാംസം കഴിക്കാൻ തുടങ്ങി. അപ്പോൾ തിമിംഗലത്തിൻ്റെ മാംസം ഫഖൽനാമിൻ നിസ്വശർ, അരമാസം ഞങ്ങൾ കഴിച്ചു എന്നാണ് ജാബിർ റളിയല്ലാഹു പറയുന്നത്. പിറ്റേ മദീനയിലെത്തി അവർ നബീൻ്റെ അടുത്ത് ചെന്നിട്ട് ഈ വിഷയം പറഞ്ഞു, ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിട്ടുണ്ട്, ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അത് ഞങ്ങളടുത്ത് അബദ്ധമാണോ പറ്റിയത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് നിങ്ങൾ കഴിച്ചോളൂ, അതൊരു പ്രശ്നമില്ല, അത് റിസ്ക് അഖ്റജഹു അല്ലാഹു തന്ന റിസ്ക്കാണത്. അത്രയും മുൻ ഇൻകാനം അങ്ങനെ വല്ലതും ബാക്കിയുണ്ടെങ്കിൽ നമുക്കും തരി, നമ്മളും രുചി നോക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ്ടേ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഇബാദത്തല്ലാത്ത മറ്റുള്ള വിഷയങ്ങളൊക്കെ അസിൽ ഹലാലാണ്. ആ ഹലാലിൻ്റെ പട്ടിക അനേകമാണ്, എറാവ് എണ്ണി പറയപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, അള്ളാഹു ഹലാലാക്കിയത് അതിൽ നമ്മൾ അതിവാദവും അമിതമായൊന്നും കൊണ്ടുവരരുത്, എന്നാൽ അള്ളാഹു ഹറാമാക്കിയ വിഷയത്തിൽ നമ്മൾ ഇടപെടാനും പാടില്ല. അപ്പോൾ ഇതൊക്കെ വളരെ ലളിതമാണ് മനസ്സിലാക്കാനും, ഹറാമാക്കപ്പെട്ടത് വളരെ കുറച്ചേ ഉള്ളൂ. അതിൽ ബാക്കി ഭാഗം ഇൻഷാല്ലാഹ് നമുക്ക് പിന്നെ പറയാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.
1: മാഷാഅല്ലാ. പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സലഫി ദുറൂസ്, നുബുവത്തിന്റെ തെളിവുകൾ, ഇസ്ലാമിന്റെ സമഗ്ര അധ്യാപനങ്ങൾ, ഭാഗം 68. അവതരിപ്പിച്ചത് അബൂബക്കർ സലഫി.
2: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.

0: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടി കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60+ പ്രോഗ്രാമുകൾ, 50+ അവതാരകർ, 1000+ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ, ഇനി കേൾക്കുന്നത് വഴികാട്ടി. നീറ്റ് ജി മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരും വിദേശ പഠനം ആഗ്രഹിക്കുന്നവരുമായ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഭാഗം 3. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നത് മുഹമ്മദ് അജ്മൽ സി, ഫാഹിം കോട്ടക്കൽ, കൂടെ MS ജലീൽ സാർ.
3: അടുത്തൊരു ചോദ്യത്തിലേക്ക് വന്നിട്ടുള്ള ജലീൽ സാറിലേക്ക് എത്താണ്. സൈക്കോളജി കോഴ്സുകൾക്കല്ല ഇപ്പോൾ സാധ്യത കൂടുതലുള്ളത് സർ. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞാൽ മറ്റു സൈക്കോളജിയിലേക്കൊക്കെ തിരിയുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചോദ്യം വന്നിട്ട്, സൈക്കോളജിയുമായി ബന്ധപ്പെട്ട ചോദ്യം, അതിൻ്റെ സ്കോപ്പ് കാര്യങ്ങളാണ്.
4: ഈ ഒരു കാലഘട്ടത്തിൽ വല്ലാതെ ഒരു ട്രെൻഡായി മാറിയൊരു കോഴ്സായിരുന്നു സൈക്കോളജി എന്ന് പറഞ്ഞാൽ. സൈക്കോളജി ഞാൻ എപ്പോഴും പറയാം, രണ്ട് ആസ്പെക്റ്റിലാണ് സൈക്കോളജിയുടെ ഒരു സ്കോപ്പും ഡിമാൻഡും വരുന്നത്, അല്ലെങ്കിൽ അത് കരിയർ ഓറിയൻറ്റഡ് ആവുന്നു. ഒന്ന്, ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ, അത് സ്പോർട്സ് സൈക്കോളജിയോ അതല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് ചൈൽഡ് സൈക്കോളജിയോ ഫാമിലി സൈക്കോളജി എന്തോ ആയിക്കോട്ടെ, ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ പ്രവർത്തിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അത്. അതിൽ വളരെ പ്രധാനപ്പെട്ട കൗൺസിലിംഗ് സ്കില്ലും അതുപോലെ തന്നെ ഒരു ഇമോഷണൽ മെച്യൂരിറ്റി ഒക്കെയാണ് അതിൽ വളരെ പ്രധാനമായിട്ടുള്ളത്. അത്തരം ഒരു സ്കില്ല് നിങ്ങൾക്കുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം തന്നെ ഇനി അത് വളർത്തിയെടുക്കാനുള്ള ശ്രമമാണ് ഡിഗ്രി PG പഠിക്കുന്ന സമയത്ത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ പൊതുവെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പഠിച്ചു കഴിഞ്ഞ ഉടനെ പെട്ടെന്ന് ഒരു ജോലി കിട്ടുന്നു എന്ന അർത്ഥത്തിൽ കാണേണ്ട ഒരു കോഴ്സല്ല അത്. ഒരു 3, 4, 5 വർഷം എടുത്തിട്ടാണ് ആ സ്കില്ലുള്ള ആളുകൾ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കുന്നത്. കാരണം അവർക്ക് ആവശ്യത്തിന് കേസുകളും ഇഷ്യൂകളും ഇൻട്രാക്ട് ചെയ്തും പരിചയിക്കേണ്ടതുണ്ട്. ആ അർത്ഥത്തിൽ ഇന്റേൺഷിപ്പുകളെ പഠിക്കുമ്പോൾ തന്നെ ഇന്റേൺഷിപ്പുകൾ, ട്രെയിനിങ് പ്രോഗ്രാമുകൾ, പലപ്പോഴും ഈ ട്രാൻസാക്ഷൻ അനാലിസിസ് പോലുള്ള സൈക്കോളജിക്കൽ ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ, സൈക്കോ അനലിറ്റിക്കലായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളിലൊക്കെ നമ്മൾ പങ്കെടുക്കേണ്ടതുണ്ട്, ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. ദെൻ മറ്റൊന്ന്, ഒരു HR ഓർഗനൈസേഷൻ സൈക്കോളജി എന്ന അർത്ഥത്തിൽ പറയാൻ പറ്റുന്നു. MHRMO അല്ലെങ്കിൽ HR ജോബുകളിലേക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് സൈക്കോളജിസ്റ്റ്, ഈ രണ്ട് ഓപ്പർച്യൂണിറ്റിയാണ് പ്രധാനമായിട്ട്, പ്രത്യേകിച്ച് ടാലന്റ് അക്വിസിഷനും ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റും റിക്രൂട്ട്മെന്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഏരിയകളിലുള്ള ഓപ്പർച്യൂണിറ്റീസിന് ഓർഗനൈസേഷൻ സൈക്കോളജിയോ MHRMO എടുത്ത് സൈക്കോളജിയിൽ നിന്ന് നമുക്ക് സ്വിച്ച് ചെയ്യാവുന്നതാണ്. ഈ രണ്ട് ഓപ്ഷൻസ് ആണ് മെയിൻ ആയിട്ട് സൈക്കോളജിയിൽ വരുന്നത്. രണ്ടിൻ്റെതായ സ്കില്ലുകളുണ്ട്, അത് പ്രത്യേകം മനസ്സിലാക്കുക, പെട്ടെന്ന് ഒരു ജോലി കിട്ടുക എന്ന അർത്ഥത്തിലോ അല്ലെങ്കിൽ അതാണ് കൂടുതൽ ട്രെൻഡി എന്ന നിലക്കോ അല്ല അതിനെടുക്കേണ്ടത്. ആ ജോബിൻ്റെ ഒരു സ്വഭാവം മനസ്സിലാക്കി നമ്മളുടെ ഒരു സ്കില്ലും നമ്മളുടെ ഒരു ഇൻട്രസ്റ്റും അതിനോട് മാച്ച് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും പേഴ്സണാലിറ്റി, ഭയങ്കര ഒരു സെൻസിറ്റീവായ ഇമോഷണൽ ആളുകളൊക്കെ കൗൺസിലിങ്ങിലേക്ക് സൈക്കോളജി എടുത്ത് വന്നു കഴിഞ്ഞാൽ മിക്കവാറും കൗൺസിലിംഗ് കൂട്ടക്കരച്ചിലാവുന്ന അവസ്ഥയിലേക്ക് പോകും എന്നതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ചെടുക്കേണ്ടതാണ്. എന്തെങ്കിലും ആരെങ്കിലും പറയുന്നത് കേട്ട് മാത്രം എടുക്കേണ്ട ഒന്നല്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. ഓക്കെ
3: ഓക്കെ, റെഡി റെഡി. അതുപോലെ തന്നെ അജ്മൽ സാറിലേക്ക് എത്തുമ്പോൾ, നമ്മൾ ഇന്നലെ കാലത്ത് കുറേയധികം കുട്ടികൾ ഒരു NEET JEE എക്സാം എഴുതുന്ന കുട്ടികളാണ്. അപ്പോൾ ഇപ്പോൾ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടിക്കാണെങ്കിലും പ്ലസ് ടു കഴിഞ്ഞ കുട്ടിക്കാണെങ്കിലും രണ്ട് പേർക്കും രണ്ട് വ്യത്യസ്ത തരത്തിലായിരിക്കും അതിന് ഉത്തരം ഉണ്ടാകുക. ചോദ്യം കുറേ വന്ന ചോദ്യങ്ങളാണ് നമ്മുടെ കമൻറ്റ് ബോക്സിലായിട്ടും നമ്മുടെ മുൻകൂട്ടി കൊടുത്തിട്ടുള്ള ലിങ്കിലൊക്കെ വന്ന ചോദ്യങ്ങളാണ്. അഥവാ NEET JEE എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒരു 10ാം ക്ലാസ്സുകാരനുള്ള ഒരു റിപ്ലൈയും പ്ലസ് ടു റിപ്ലൈയാണ് പ്രതീക്ഷിക്കുന്നത്.
5: 10ാം ക്ലാസ് വരെയുള്ള റിപ്ലൈ നിങ്ങൾ കഴിയുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കോച്ചിങ്ങിന് ജോയിൻ ചെയ്യുക. കോച്ചിങ്ങിന് ജോയിൻ ചെയ്യുന്നത് ഒരു ക്ലാസ്സിന് എന്നുള്ള രീതിയിൽ മാത്രമല്ല, നേരെ മറിച്ച് എനിക്കൊരു സ്ട്രക്ചർ കിട്ടാൻ. അപ്പൊ പലപ്പോഴും നമ്മുടെ പഠിത്തത്തിന് നമുക്കൊരു അടുക്കും ചിട്ടയും വേണം, നമുക്കൊരു റൈറ്റ് മെന്റർഷിപ്പ്, ഒരു ഗൈഡൻസ് വേണം. അതിനാണ് കോച്ചിങ് കുറച്ചും കൂടി ആവശ്യം. അതായത് ഇപ്പൊ കോച്ചിങ്ങിൽ ഒരു ഡെഫിനറ്റ് ആയിട്ട് ഇപ്പൊ എക്സാംസ് നടക്കും, അതേപോലെ തന്നെ അങ്ങനത്തെ ഒരു സംഭവമൊക്കെ നടക്കുമ്പോൾ നമ്മളെന്ത് ചെയ്യും, നമ്മളതിനനുസരിച്ച് കുറച്ചും കൂടി പഠിച്ചു പോയിക്കോളും. അപ്പൊ ഡെഫിനറ്റ്ലി ഒരു നല്ലൊരു ഓപ്ഷൻ എന്നുള്ളത് നമ്മൾ ഇത് സ്വയം ആലോചിച്ച് കണ്ടെത്താതെ നമ്മൾ നമുക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ അതിനുള്ള ഒരു കോച്ചിങ് 10th ശേഷം വളരെ വൈകാതെ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഇത് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് പഠിച്ചു പോകുന്ന ആളുകൾക്കുള്ളതാണ്. നിങ്ങൾ 10th ശേഷമായാലും 12th ശേഷമായാലും വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് പഠിച്ചു പോകുന്ന ആളുകൾക്കാണ് ജെയിൻ നീറ്റ് പോലത്തെ പരീക്ഷകൾ എന്നുള്ളത്. അപ്പൊ അതിന് അതിൻ്റെതായിട്ടുള്ള സീരിയസ്നെസ് കാണണം. കാരണം ഹൈലി കോമ്പറ്റീറ്റീവ് ആണ് നീറ്റ്. 22 ലക്ഷം ആളുകളാണ് ഇപ്രാവശ്യം റദ്ദാക്കപ്പെട്ട പരീക്ഷ എഴുതിയത്. ജെ എഴുതിയത് 15 ലക്ഷത്തിലധികം ആൾക്കാരാണ്. ആ 22 ലക്ഷത്തിൽ 50,000 ആളുകൾക്ക് മാത്രമാണ് ഗവൺമെന്റ് സീറ്റ് കിട്ടുക. ആ ഒരു 15 ലക്ഷത്തിൽ 50,000 ആളുകൾക്കായിരിക്കും IIT NIT സീറ്റുകൾ കിട്ടുക. അപ്പോൾ സീറ്റുകൾ ലിമിറ്റഡ് ആണ്. ഇന്ത്യ എന്നുള്ള രാജ്യത്ത് ദർ ഇസ് എ ഹ്യൂജ് ഡിമാൻഡ് വേഴ്സസ് സപ്ലൈ ഗ്യാപ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെക്കാളും കോമ്പീറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ വളരെ നേരത്തെ തന്നെ പലപ്പോഴും ഇത്തരം പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നുണ്ട്. അപ്പൊ അവരുടെ കൂടെ നമ്മൾ ഓടി എത്തണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം എന്നുള്ളത് നമ്മളും വളരെ സീരിയസ് ആയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ്. ആ സീരിയസ്നെസ് നമുക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ ഈ ഒരു പരിപാടിക്ക് നിൽക്കാത്തതാണ് നല്ലത്. രണ്ട്, ഒരു +2 കഴിഞ്ഞ ഒരാള് ഇതിന് റിപ്പീറ്റ് ചെയ്യണോ ചെയ്യണ്ടോ എന്നല്ല, അതായിരിക്കും ഉദ്ദേശിച്ചതെന്നാണ് ഞാൻ കരുതുന്നത്. അല്ലെ, +2 കഴിഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യണോ ചെയ്യണ്ടോ എന്ന്.
3: അതെ അതെ.
5: അപ്പൊ ഒന്ന്, റിപ്പീറ്റ് ചെയ്യുന്ന ആളുകൾ ശരിക്കും ആലോചിക്കേണ്ട ഒരു കാര്യം, ഞങ്ങൾ കഴിഞ്ഞ 2 വർഷം എന്തൊരു മിസ്റ്റേക്ക് വരുത്തി തിരിച്ചറിയാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് ആ വർഷവും നിങ്ങളത് മിസ്റ്റേക്ക് വരുത്തിയാൽ ആ വർഷവും അതിന് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന പൈസയൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു വിഷയം എന്നുള്ളത് എനിക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് ആ പ്രശ്നം നിങ്ങൾക്ക് ഈ വർഷം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റണം. ആ സോൾവ് ചെയ്യാൻ പറ്റുന്നിടത്താണ് നിങ്ങളുടെ ഒരു വിജയം എന്നുള്ളത്. രണ്ട്, ഈ ജെയുടെയും നീറ്റിന്റെയും ടൈം ലൈൻസ് വളരെ ഡിഫറെന്റ് ആണ്, സ്വഭാവം വളരെ ഡിഫറെന്റ് ആണ്. നീറ്റിന് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങണമെങ്കിൽ നിങ്ങൾക്ക് 1 വർഷം സമയമുണ്ട്. ജെയ് മെയിന് അടുത്ത ജനുവരിയിൽ ജെയ് മെയിന്റെ ഫസ്റ്റ് സെഷൻ വരും. അപ്പൊ ഒരു 6 മാസം സമയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തായാലും സിലബസ് തീർക്കണം. അപ്പൊ നമ്മൾ ശരിക്കും ഒന്ന് ആലോചിക്കേണ്ടത്, ഇപ്പൊ നീറ്റ് നമുക്ക് 1 വർഷം സമയമുണ്ട്, അപ്പൊ കുറച്ചുകൂടി സമയമുണ്ട്, അപ്പൊ ഒന്നുകൂടി പഠിക്കാനുള്ള ഒരു ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട്. ജെയ്ക്ക് നിങ്ങൾ ശരിക്കും ആലോചിക്കണം, ഞാനിപ്പോ ഒരു 6 മാസം കൊണ്ട് ഈ മൊത്തം സംഭവം, അതായത് +1, ഈ 6 മാസം കൊണ്ട് എന്താ ചെയ്യേണ്ടത്, +1 +2 പഠിച്ച മുഴുവൻ പാഠങ്ങളുടെയും എൻട്രൻസ് ലെവൽ ക്വസ്റ്റ്യൻസ്, ജെയ് മെയിൻ ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ സാധിക്കണം. അതായത് ആദ്യം ഒരു NCERT ലെവലില് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കണം, അത് കഴിഞ്ഞ ഒരു കേരള എൻട്രൻസ് ലെവലിൽ മേ ബി ഒരു കുറച്ച് ഈസിയർ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ സാധിക്കണം, എന്നിട്ടാണ് ജെയ് മെയിൻ ലെവൽ, അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ജെയ് അഡ്വാൻസിനെ കുറിച്ച് ആലോചിക്കാൻ സാധിക്കുക. അപ്പൊ ഒരു 3 ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ഈ ഒരു 6 മാസം കൊണ്ട് ഞാൻ എത്രത്തോളം ചെയ്തെത്തും. ഞാൻ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ പറയുന്നല്ല, ഇത് പ്രാക്ടിക്കലി ആലോചിച്ചിട്ട് വേണം ജയിക്കായാലും നമ്മൾ പോവാൻ എന്നുള്ളതാണ്. നമ്മുടെ ബേസ് അത്ര സ്ട്രോങ് അല്ല, പല കുട്ടികളും കാണുന്നത് ഈ ബേസ് അത്ര സ്ട്രോങ് അല്ലാതെ കുട്ടികൾ റിപ്പീറ്റ് ചെയ്യാൻ വരും. അപ്പൊ ആ സമയത്ത് ആണ് അവർക്ക് മനസ്സിലാവുക ഇത് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു സംഭവമാണ്, നമുക്ക് കിട്ടില്ല എന്നുള്ളത്. ഇവൻ നീറ്റിനായാലും ഈ 1 വർഷം കൊണ്ട് പഠിച്ചെടുക്കാവുന്ന ഒരു ബേസ് ഉണ്ടോ? ഇത് പറ്റാത്ത കുട്ടികളാണ്. ഇപ്പൊ കുട്ടികളൊക്കെ പലപ്പോഴും തിങ്കൾ ഒരു കൊല്ലം ഒന്ന് ബേസ് സെറ്റ് ആക്കാൻ വേണ്ടി റിപ്പീറ്റ് ചെയ്യുക, അത് കഴിഞ്ഞ 1 കൊല്ലം പിന്നെ നീറ്റ് ശരിക്കും എഴുതാൻ വേണ്ടി റിപ്പീറ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെയാണ് കുട്ടികളുടെ മൈൻഡ് സെറ്റ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നീറ്റിന് ഈ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളൊരു കാര്യമുണ്ട്. പക്ഷെ ജെയ്ക്ക് അതുമില്ല, ജെയ് അഡ്വാൻസിന് 1 വർഷമാണ് മാക്സിമം റിപ്പീറ്റ് ചെയ്യാൻ പറ്റുക, ജെയ് മെയിൻസിന് 2 വർഷമാണ് മാക്സിമം റിപ്പീറ്റ് ചെയ്യാൻ പറ്റുക. പക്ഷെ അതും അത്രയൊന്നും റിസ്ക് നമ്മൾ നമ്മുടെ ലൈഫിൽ എടുക്കേണ്ടതില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ കൃത്യമായിട്ട് അസസ് ചെയ്യുക, എനിക്ക് എന്ത് ഈ ഒരു സമയം കൊണ്ട് എന്റെ ഒരു കൃത്യമായ സമയം കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രാക്ടിക്കലി എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ 6 മാസം കൊണ്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി ഇല്ലെങ്കിൽ എന്ന് വെച്ചാൽ നമുക്ക് നല്ല നിരാശയായിരിക്കും. 6 മാസം കൊണ്ട് നമുക്ക് എന്തായാലും കിട്ടൂല എന്ന് നമുക്ക് ആദ്യമേ അറിയാമായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ആ പണിക്ക് പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആ ലെവലിൽ പഠിക്കാതെ നമ്മളൊരു കീം ലെവലിനെ പഠിച്ചാൽ മതിയോ എന്ന് ഇതൊക്കെ നമ്മൾ അസസ് ചെയ്യേണ്ട വളരെ ലോജിക്കലി നമ്മൾ ചിന്തിച്ച് വളരെ നമ്മളൊരു അണ്ടർ എസ്റ്റിമേറ്റോ ഓവർ എസ്റ്റിമേറ്റോ ചെയ്യാതെ നമ്മൾ തീരുമാനിക്കും കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ 10th വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക, പരമാവധി റിവിഷൻ ഒക്കെ റിപ്പീറ്റ് ചെയ്യുന്ന ആളുകൾ ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ ഫാക്ടേഴ്സ് ആലോചിച്ചിട്ട് വേണം റിപ്പീറ്റ്.
3: ഓക്കെ, റെഡി. ഇനി അടുത്ത് ജലീൽ സാറൊക്കെ തന്നെ എത്തുകയാണ്. ഒരു ലൈവിലൊരു ചോദ്യം വന്നിട്ടുള്ളത്, ഞാനിപ്പോൾ +2 ബയോസയൻസ് സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ എനിക്ക് മെഡിക്കൽ ഫീൽഡ് കാര്യങ്ങളൊന്നും താല്പര്യമില്ല, മെഡിക്കൽ ഫീൽഡിലെ കോഴ്സുകൾക്ക് താല്പര്യമില്ല. എന്നാൽ ബയോളജി ബേസ്ഡ് ആയിട്ടുള്ള എനിക്ക് മറ്റു സ്കോപ്പുകൾ എന്തൊക്കെയാണുള്ളത്? മെഡിക്കൽ ഫീൽഡ് താല്പര്യമില്ല, ബയോളജി ബേസ്ഡ് ആയിട്ടുള്ള മറ്റു കോഴ്സുകളൊന്ന് സജസ്റ്റ് ചെയ്യാമോ എന്നുള്ളതാണ് ചോദ്യം.
4: നല്ല ചോദ്യമാണ്. നമ്മൾ സാധാരണ ബയോളജി ഓറിയന്റഡ് ആയിട്ട് കരിയർ ഓപ്ഷൻസ് പറയുമ്പോൾ ഒരു നാലഞ്ച് കാറ്റഗറി ആയിട്ടാണ് പറയുക. അപ്പോൾ ഒന്ന് നമ്മൾ ആദ്യം പറഞ്ഞാൽ ഇപ്പോൾ മെഡിക്കൽ താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് എന്നാലും ഒരു ക്ലിനിക്കൽ പ്രാക്ടീസ് കോഴ്സ് എന്ന് പറയുന്ന MBBSഉം BDSഉം BHMSഉം ഹോമിയോ യുനാനി സിദ്ധ പോലുള്ളത്. അത് കഴിഞ്ഞാൽ നമ്മളൊരു അലൈഡ് സയൻസ് ഓപ്ഷൻ, നീറ്റ് പ്രിപ്പറേഷൻ കൊണ്ടും എൻട്രൻസ് കൊണ്ടും പെർഫോമൻസ് കൊണ്ടും എത്താൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് അലൈഡ് സയൻസ്. അഗ്രികൾച്ചർ, ഫിഷറീസ്, വെറ്റിനറി, ഫോറസ്ട്രി പോലുള്ളത്. അപ്പോൾ ഫോറസ്ട്രിയിൽ നിന്ന് വൈൽഡ് ലൈഫ് സയൻസിലേക്ക്, ഫിഷറീസിൽ നിന്ന് ജനറ്റിക്സിലേക്ക്, മറൈൻ ബയോളജിയിലേക്ക്, ദെൻ അഗ്രികൾച്ചറിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു അഗ്രി ബിസിനസ് മാനേജ്മെൻറ്റ്, റൂറൽ മാനേജ്മെൻറ്റ്, അതുപോലെ പ്ലാന്റേഷൻ മാനേജ്മെൻറ്റ് പോലുള്ള മാനേജ്മെൻറ്റിൽ തന്നെ ഏതാണ്ട് മൂന്ന് നാലിലധികം അഞ്ചിലധികം സ്പെഷ്യലൈസേഷൻസിലേക്കൊക്കെ മാറി വൈവിധ്യമുള്ള മേഖലകളിലേക്ക് എത്താം. ദെൻ അതുപോലെ നമുക്ക് വെറ്റിനറിയിൽ നിന്ന് ഫാർമക്കോളജിയിലേക്ക്, ലൈഫ് സയൻസിലേക്ക്, എൻ്റെ കരിയർ ഓപ്ഷൻസിലേക്ക്, പിന്നെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് വേണമെങ്കിൽ അനിമൽ ജനറ്റിക്സ് ഒക്കെ ഉള്ളതിലേക്ക് പോകാം. അപ്പോൾ അതുകൊണ്ട് അലൈഡ് സയൻസ് എടുക്കാം ഒരു ഗ്രൂപ്പ്. മറ്റൊരു ഗ്രൂപ്പ് വരുന്നത് പാരാമെഡിക്കൽ കോഴ്സുകളാണ്. ഈ പാരാമെഡിക്കൽ കോഴ്സുകൾ എന്ന് പറയുമ്പോൾ അതിനെ മൊത്തത്തിൽ അലൈഡ് ഹെൽത്ത് സയൻസ് ഒക്കെ കൂടി ചേർത്തിട്ട് ഞാനൊരു നാല് കാറ്റഗറി ആക്കിയിട്ടാണ് പറയുക. ഒന്ന്, ഒരു ഡെവലപ്പിംഗ് കരിയറുകൾ, ഇപ്പോൾ ഫാർമസി, നഴ്സിംഗ്, ലാബ് ടെക്നോളജി, ഈ മൂന്നിനെ ഞാൻ പറയാം ഡെവലപ്പിംഗ് കരിയർ എന്ന. ഡെവലപ്പിംഗ് കരിയർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ജോലി കിട്ടും, സാധ്യതകളുണ്ട്, പഠിച്ച് പിറ്റേ ദിവസം ജോലി ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അങ്ങനെ പറ്റാവുന്നൊരു കരിയർ ഓറിയൻറ്റേഷൻ. മറ്റൊന്ന് അതിന് ഹയർ സ്റ്റഡീസ്. ഇപ്പോൾ MLT എന്ന് പറഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റിലും മാത്രമല്ല ഇമ്മ്യൂണോളജിയും വൈറോളജിയും പാരസൈറ്റോളജിയും ജനറ്റിക്സ് പോലുള്ളതിലേക്കും ഹിസ്റ്റോപാത്തോളജിയിലേക്കും ക്ലിനിക്കൽ എംബ്രിയോ പോലുള്ള മേഖലകളിലേക്കൊക്കെ അതിൽ നിന്ന് മാറാം. ഇപ്പോൾ കേവലം ഒരു ബ്ലഡ് ടെസ്റ്റ് ഉപയോഗിക്കുന്ന ഒരു കോഴ്സ് എന്നതിനപ്പുറത്തേക്ക് അതിൽ വൈവിധ്യങ്ങളുണ്ട്. ഫാർമസിയിൽ നിന്ന് നേരത്തെ പറഞ്ഞ ഒരു ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗും ജനറ്റിക്സും ബയോടെക്നോളജിയും ഫാർമസ്യൂട്ടിക്കൽ ബയോടെക്നോളജിയും അതുപോലെ തന്നെ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ പോവാം. അപ്പോൾ അതൊരു കരിയർ ഓറിയൻറ്റഡ് ആണ്, കരിയർ ഡെവലപ്മെൻ്റ് ഉണ്ടാവും, ദെൻ ഡെവലപ്പിംഗ് കരിയർ ആണ്. മറ്റൊന്ന് നമ്മൾ പറയാവുന്ന, അപ്പോൾ ഈ കാർഡിയാക് വാസ്കുലർ ടെക്നോളജി, ദെൻ അനസ്തേഷ്യ, എമർജൻസി കെയർ, റെസിപ്പറേറ്ററി, ദെൻ മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, MIT, MRT, മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നിക്സ്, ദെൻ അതുപോലെ തന്നെ അനസ്തേഷ്യ ടെക്നോളജി പോലുള്ള കുറേ കോഴ്സുണ്ട്. ആ കോഴ്സുകൾ നമ്മൾ പറയുക ഒരു നോൺ ഡെവലപ്പിംഗ് കരിയേഴ്സ് എന്നാണ്. വെച്ചാൽ ജോലി കിട്ടുമ്പോഴേ ഹയർ സ്റ്റഡീസ് റിലേറ്റീവ്ലി ഉണ്ടാവില്ല. ദെൻ മൂന്നാമത്തത് ഒരു സാച്ചുറേറ്റഡ് ആയ ഒരു ഗ്രൂപ്പാണ്. സാച്ചുറേറ്റഡ് ആയ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒപ്റ്റോമെട്രി, അതുപോലെ തന്നെ ബ്ലഡ് ബാങ്കിങ്, പെർഫ്യൂഷൻ ടെക്നോളജി ഒക്കെ പോലുള്ള കോഴ്സുകളുണ്ട്. അതൊക്കെ ഓൾറെഡി സാച്ചുറേറ്റഡ് ആണ്. ഒരു ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ഭയങ്കര പാഷൻ്റെ മേലെയോ സപ്പോർട്ട് കൊണ്ടോ അല്ലെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഒരു ഓർഗനൈസേഷൻ്റെയൊക്കെ സപ്പോർട്ട് കൂടി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇനി ഇതിന് പുറമെ, അപ്പോൾ ഇതാണ് പാരാമെഡിക്കൽ, ഈ ഒരു മൂന്ന് കാറ്റഗറിയിലാണ് ഞാൻ ഉൾപ്പെടുത്തുക. മറ്റൊന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബയോളജിക്കൽ സയൻസ് പഠിച്ചൊരാൾക്ക് റീഹാബിലിറ്റേഷൻ കരിയേഴ്സ് എന്ന് പറയാൻ പറ്റുന്ന ഫിസിയോതെറാപ്പി, സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി, ഓക്യുപേഷണൽ തെറാപ്പി. അതിൽ ഈ മൂന്നിനെ ഞാൻ പറയാം, ഡോക്ടർമാരെന്ന നിലക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഒരു ക്ലിനിക്കൽ നോൺ ക്ലിനിക്കൽ പ്രാക്ടീസിലേക്ക് വരാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. ഇപ്പോൾ ഹൈക്കോടതിയുടെ ഒരു റീസൻറ്റ് ജഡ്ജ്മെൻറ്റിൽ ഫിസിയോതെറാപ്പിസ്റ്റുകൾക്ക് ഇനി മുമ്പിൽ ഡോ വെക്കാം എന്നൊക്കെ ഉള്ളൊരു വർത്തമാനമൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആശ്വസിക്കാനെങ്കിലും അങ്ങനെ വെക്കാം എന്നർത്ഥത്തിൽ അതിനെ കാണാം. ഇനി മറ്റൊന്ന് ബയോളജിക്കൽ സയൻസ് വെച്ചുകൊണ്ട്, ഇപ്പോൾ പ്രധാനമായിട്ടും ഞാൻ ലൈഫ് സയൻസും മൈക്രോബയോളജിയാണ് പറയാം. മൈക്രോബയോളജിൻ്റെ ഒരു പ്രത്യേകത, അതൊരു ചെറിയൊരു കോഴ്സല്ല, ഒരുപാട് വൈവിധ്യങ്ങളിലേക്ക്, ഇപ്പോൾ നമ്മൾ ഇമ്മ്യൂണോളജിയും വൈറോളജിയും പാരസൈറ്റോളജിക്കും ഈ പറഞ്ഞ അർത്ഥത്തിൽ അക്കാദമിക് റിസർച്ചിലേക്ക്. റിസർച്ച് നമ്മുടെ നാട്ടിലൊരു അക്കാദമിക് ഓപ്ഷൻ ആണെങ്കിൽ പുറത്തൊക്കെ പലയിടത്തും അതൊരു റിസർച്ച് എന്നതൊരു ജോബിലേക്ക് കൂടി വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി പരമാവധി പുറത്തേക്കൊക്കെ പോകാനുള്ള ഒരു ശ്രമം നടത്തുക. അപ്ലൈഡ് കോഴ്സുകളുണ്ട്. അപ്ലൈഡ് സയൻസ് പ്രോഗ്രാമുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന ബയോകെമിസ്ട്രി, ബയോടെക്നോളജി, മൈക്രോബയോളജി ഒക്കെ ആ അർത്ഥത്തിൽ നമ്മൾ ഹയർ ഓപ്ഷൻസ് മനസ്സിൽ കണ്ട് ജോബ് ഓറിയൻറ്റഡ് അല്ല, ഹയർ ഓപ്ഷൻസും റിസർച്ചും സാധ്യതകളൊക്കെ കണ്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ്. ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി ഒക്കെ ആ ഗണത്തിൽ പെടുത്താൻ പറ്റുന്നതാണ്. ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ്, ഇങ്ങനെ കുറേ കോഴ്സുകൾ, അക്കാഡമിക് പ്രോഗ്രാമുകൾ, അതോടൊപ്പം സെമി പ്രൊഫഷണൽ പ്രോഗ്രാംസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്കതിനെ വിളിക്കാവുന്ന. ഇതാണ് ബയോളജി ആയിട്ട് ഒറ്റയടിക്ക് നമ്മളൊരു ക്രമപ്രവൃദ്ധമായിട്ട് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഓപ്ഷൻസ് ആയിട്ട് ഞാൻ പറയാം.
3: ഓക്കെ, റെഡി, താങ്ക് യു. ഏതായാലും അജ്മൽ സാറ് കുറച്ച് തിരക്കുകളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ് അജ്മൽ സാറിനായിട്ടുള്ള. ഏതായാലും രണ്ട് ചോദ്യങ്ങളാണ് ഞാൻ ഒന്നിച്ചൊന്ന് ചോദിക്കുന്നത്, വന്നില്ലെങ്കിൽ ഒന്ന് സാറിന് തിരക്കായതുകൊണ്ട് ഒന്ന് ചോദിക്കുകയാണ്. IT ഫീൽഡ് ബെസ്റ്റായിട്ട് സ്കോപ്പുള്ള കോഴ്സുകൾ ഏതൊക്കെയാണെന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നിൻ്റെ കാലത്ത് പുറത്തേക്ക് കോഴ്സുകൾക്ക് കുറേ അധികം ആളുകൾ പോകുന്ന സമയത്താണ്, പ്രത്യേകിച്ച് MBBS കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ടൊരു കാര്യങ്ങൾ ഒന്ന് പറഞ്ഞാൽ നന്നാവും തോന്നുന്നുണ്ട് ഈ അവസരത്തിൽ.
5: ഓക്കെ, IT എന്നുള്ള, ഞാൻ IT ഒരു സ്പെഷ്യലിസ്റ്റ് ഒന്നുമല്ല. IT എന്നുള്ളത് വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. IT നമുക്ക് ഒരുപാട് ഏരിയാസ് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ജനറലി ഇപ്പോൾ നമുക്ക് ഒന്നിപ്പോ AI ML റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ, അതിന് ജനറലി ഡിമാൻഡ് കൂടുതലാണ്. IT എന്നുള്ളതിനപ്പുറം മേ ബി കുറച്ചുകൂടി ഒരു കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്നതായിരിക്കും അത് കുറച്ചുകൂടി ശരി. അതേപോലെ ഡെവോപ്സ്, ഡാറ്റ, പിന്നെ പോലെ ഇങ്ങനെയുള്ള കുറെ ഏരിയാസ് ഉണ്ട്. അപ്പൊ അതിൽ ഒരു പ്ലെയിൻ കോഡിംഗ് മാത്രം വരുന്ന സംഭവങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ കുറച്ചുകൂടി കുറഞ്ഞു വരികയാണ്. എന്താണെന്ന് വെച്ചാൽ, ഈ വൈബ് കോഡിംഗ് പോലെയുള്ള കാര്യങ്ങൾ വന്നപ്പോൾ ക്ലോഡ് പോലെയുള്ള, ചാറ്റ് GPT പോലെയുള്ള പ്ലാറ്റ്ഫോംസിന് കോഡ് എഴുതാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ എഞ്ചിനീയേഴ്സിനെ കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്യുന്നല്ല, ഒരു 10 ആളുകൾ വേണ്ടടുത്ത് മേ ബി ഒരു 4 ആളുകൾ മതി, ബാക്കി ആ 4 ആളുകൾ ബാക്കി AI കൊണ്ട് എന്ത് ചെയ്തോളും, വർക്ക് ചെയ്തോളും എന്നുള്ള രീതിയിലോട്ട് കാര്യങ്ങൾ എത്തുന്നുണ്ട്. അപ്പൊ കുറച്ചുകൂടി ഒരു ഡീപ്പർ കമ്പ്യൂട്ടർ സയൻസ് എക്സ്പെർട്ടീസ് ഉള്ള ആളുകൾ, പ്ലസ് ഞാൻ പറയാ നമ്മളൊരു അപ്സ്കില്ലിംഗ് കോഴ്സ് എന്നുള്ളതിനപ്പുറം കുറച്ചുകൂടി ഒരു മാൻ മാനേജ്മെന്റ് സ്കിൽസ്, ഒരു പ്രൊജക്ട് മാനേജ് ചെയ്യാനുള്ള സ്കിൽസ്, ഈ നേരത്തെ പറഞ്ഞ സോഫ്റ്റ് സ്കിൽസ് ഒക്കെ നന്നായിട്ടുള്ള എഞ്ചിനീയേഴ്സിനെയാണ്. ഈ അക്കൗണ്ടബിലിറ്റി, എജിലിറ്റി, സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന, റെസിലിയന്റ് ആയിട്ടുള്ള, അങ്ങനെ കുറെ കാര്യങ്ങൾ ഫാക്ടേഴ്സ് വരുന്ന എഞ്ചിനീയേഴ്സിനെയാണ് ജനറലി ആവശ്യം എന്നുള്ളത് എന്താണ് ഞാൻ പറയാറുണ്ട്. പിന്നെ അപ്പൊ IT എന്നുള്ളത് ഈ പറഞ്ഞ പോലെ IT നമുക്ക് ഒരൊറ്റ എന്താ പറയാ ഒരു 4 ഏരിയ 5 ഏരിയ, അപ്പൊ നേരത്തെ സാർ ഇപ്പൊ ബയോളജിയുടെ അല്ലെങ്കിൽ അലയുടെ ഹെൽത്ത് പറഞ്ഞ പോലെ ഒരുപാട് ഏരിയാസ് ആയിട്ട് നമുക്ക് ബയോളജി ആക്ച്വലി IT നമുക്ക് വിഭജിക്കാൻ പറ്റും. ഓക്കെ, അപ്പോ അത് ആ രീതിയിൽ നമ്മൾ നോക്കി നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് കണ്ടുപിടിച്ച് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തത് പുറത്തു പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, ഇപ്പോ നിങ്ങൾ പുറത്തു പോകുന്നതിന്റെ ലക്ഷ്യം നിങ്ങൾ ആദ്യമായിട്ട് ഒന്ന് പറയുക എന്നുള്ളതാണ് എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത്. അപ്പൊ ഇന്ന് ഒരു കുട്ടിയെല്ലാം ഇങ്ങനെ ഒന്ന് സംസാരിക്കാൻ വേണ്ടി വന്നപ്പോ അവൻ പറഞ്ഞു അവന് ബിസിനസ് ആണ് താല്പര്യം. അപ്പോ ഞാൻ ചോദിച്ചു അപ്പൊ അവന് പുറത്ത് പോകണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എവിടെ പോകുന്ന, അപ്പൊ പറഞ്ഞു മോൾഡോവയില് ബിസിനസ് പഠിക്കാൻ പോകണം. അപ്പൊ ഞാൻ വെറുതെ ചോദിച്ചു നിനക്ക് മോൾഡോവയിൽ പോയി ബിസിനസ് ചെയ്യാനാണോ താല്പര്യം എന്ന് ചോദിച്ചു, അല്ല എനിക്ക് ഇന്ത്യയിൽ തന്നെ ബിസിനസ് ചെയ്യേണ്ടത്. ഇന്ത്യയിൽ ബിസിനസ് ചെയ്യാൻ വേണ്ടി നീ മോൾഡോവയിൽ പോയി ബിസിനസ് പഠിക്കാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഇന്ത്യ തന്നെ പഠിച്ചാൽ മതിയല്ലോ. ശരിയാണല്ലോ അല്ലെ. അപ്പൊ ഒരാള് എന്താണ് അവൻ ഇൻഫ്ലുവൻസ്ഡ് ആണ് അത്രേ ഉള്ളൂ അവിടെയൊക്കെ പോയാൽ. അപ്പൊ നിങ്ങൾക്ക് പുറത്തു പോകുന്നതിന്റെ ലക്ഷ്യം എന്താണ്? പുറത്തു പോകുന്നതിന്റെ ലക്ഷ്യം എന്നുള്ളത് ഡെഫിനറ്റ്ലി അവിടെ പോയി സെറ്റിൽ ആവുക എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ സെറ്റിൽ ആവാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു കൺട്രി ആണോ എന്നുള്ളത്, അതിനനുസരിച്ചുള്ള ഡെമോഗ്രഫിക്സ് ഉള്ള കൺട്രി ആണോ എന്നുള്ളത് നിങ്ങൾ ആദ്യം നോക്കുക. അപ്പൊ പല രാജ്യങ്ങളിലും ഇപ്പോ ഇന്ത്യക്കാരെ കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങളാണ്, PR ഇതൊന്നും കിട്ടാത്ത പ്രശ്നങ്ങളാണെന്നുള്ളത് പല ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട് ഒരു ഒരു റിയൽ ലൈഫ് സിനാരിയോ. എന്നാൽ മേ ബി ചില രാജ്യങ്ങളിൽ ഇനിയും എസ്പെഷ്യലി യൂറോപ്പിലൊക്കെ ചിലപ്പോൾ ചില ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായേക്കാം. പിന്നെ ഒരു ഹ്യൂജ് ലോണൊക്കെ എടുത്തിട്ട് പോവുക എന്നുള്ളത് അത് നമ്മൾ ശരിക്ക് ഭയങ്കര ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു വിഷയമാണ്. ഈ ലോണൊക്കെ ആര് തിരിച്ചടക്കും എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള നമ്മൾ സ്കോളർഷിപ്സ് ഒക്കെ നേടാൻ ശ്രമിക്കുക. നിങ്ങൾ നന്നായി ശ്രമിച്ചാൽ, അതായത് ഇപ്പോൾ ഒരു 10th ഒക്കെ കഴിയുന്ന അല്ലെങ്കിൽ അതിനു മുമ്പുള്ള കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായി ഒന്ന് ശ്രമിച്ചാൽ ചിലപ്പോൾ നല്ല സ്കോളർഷിപ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, കിട്ടും. ഞാൻ അതെല്ലാം നിങ്ങൾക്ക് പുറത്ത് പോകണം എന്നാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുക, നിങ്ങൾ UG നല്ലൊരു സ്ഥലത്ത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ PG കുറച്ചുകൂടി സ്കോളർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് PG PhD ഒക്കെ നിങ്ങൾക്ക് യൂറോപ്യൻ കൺട്രീസിൽ ഉണ്ട്. ഇപ്പൊ ഈ അടുത്ത് ഞാൻ ഒരു ഇന്റർവ്യൂ ചെയ്ത് ഡോക്ടർ ഹസീബ്, ഡോക്ടർ ഹസീബ് PSMO കോളേജിലെ പ്രൊഫസറാണ്. അദ്ദേഹം ഡോക്ടറേറ്റ് ഹിസ്റ്ററി കഴിഞ്ഞ ആളാണ്. അപ്പൊ അദ്ദേഹത്തിന് ഫുൾ ബ്രൈറ്റ് നെഹ്റു ഫെലോഷിപ്പ് കിട്ടണം. അതായത് US പോയിട്ട് റിസർച്ച് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി US ഗവൺമെന്റും ഇന്ത്യ ഗവൺമെന്റും ജോയിന്റ് ആയി കൊടുക്കണം. അദ്ദേഹത്തിന്റെ ഫീൽഡ് എന്നുള്ളത് മാപ്പിളപ്പാട്ടാണ്. മാപ്പിളപ്പാട്ടിൽ റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് US പോണത്. US ഇന്ത്യയിലെ മാപ്പിളപ്പാട്ടിന്റെ അല്ലെങ്കിൽ മലബാറിലെ 1920s മുതലുള്ള മാപ്പിളപ്പാട്ടിന്റെ ആർക്കൈവ്സ് നമ്മുടെ അടുത്തില്ലാത്ത US യൂണിവേഴ്സിറ്റീസിൽ ഉണ്ടാകുന്നതാണ്. അപ്പൊ അതായത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ അല്ലെ, മാപ്പിളപ്പാട്ട് എന്നുള്ളത് നമ്മൾ വളരെ കോമൺലി ഉപയോഗിക്കുന്ന ഒരു സംഭവം ഒരു റിസർച്ചിന് ഒരു ആയുധമാക്കി ഒരാൾ മാറ്റുന്നു. അപ്പോൾ ഇത് ഇത് വളരെ വാല്യൂ ഉള്ള ഒരു സംഭവമാണ്, റൈറ്റ്? അപ്പൊ അതിൽ ഒരു വിഷയത്തിൽ നമ്മൾ ഡീപ്പായി പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇനി ഇന്ത്യയിലാവട്ടെ വിദേശത്താവട്ടെ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് തുറക്കും എന്നുള്ളതാണ്. രണ്ട്, നമ്മൾ വിദേശത്ത് പോകുന്നതിൽ ജനറലി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നമ്മൾ തിരഞ്ഞെടുക്കുന്ന കോഴ്സ്, ഇപ്പൊ നിങ്ങൾ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ നിങ്ങളൊരു MBAക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഒരു ബാച്ചിലർ പ്രോഗ്രാമിൽ നിങ്ങൾ വിദേശത്ത് പോകുന്നു, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി കിട്ടിയില്ല ഇതൊന്നും എന്തല്ല ആക്ച്വലി മാറ്റർ ചെയ്യുന്ന ഒരു കാര്യമല്ല. അതായത് നിങ്ങൾക്ക് സ്കില് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടോ ഇല്ലേ എന്നുള്ളൊന്നും ഇപ്പൊ ആരും നോക്കാൻ പോകുന്നില്ല, അത് മറ്റൊരു ആസ്പെക്ട് ആണ്. നേരെ മറിച്ച് നിങ്ങൾക്ക് ഒരു MBBS പോലെയുള്ള അല്ലെങ്കിൽ ലോ പോലെയുള്ള ഇത്തരത്തിലുള്ള കോഴ്സുകൾ, ഈ മെഡിസിൻ ലോ പോലത്തെ കോഴ്സുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതൊരു രാജ്യത്തെ നിയമവ്യവസ്ഥയുമായിട്ട് കൂടി ബന്ധപ്പെട്ട് നിൽക്കുന്ന കോഴ്സുകളാണ്. അപ്പൊ അവിടെ കൃത്യമായിട്ടുള്ള റൂൾസ് ഉണ്ട്. അതായത് നിങ്ങളിപ്പോ വിദേശത്ത് പോവാണെങ്കിൽ ഇന്ത്യയിൽ വന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാനിലോട്ടും ജോർജിയയിലോട്ടും അതേപോലെ തന്നെ ഒരു ഇതേപോലെയുള്ള ഒരു മിഡ് ഏഷ്യൻ കൺട്രീസിലൊക്കെ ഒരുപാട് സ്റ്റുഡൻസ് ഇന്ത്യയിൽ നിന്ന് MBBSന് പോകുന്നുണ്ട്, MBBSന് സ്പെസിഫിക്കലി. അപ്പോൾ അവർക്ക് ഇന്ത്യയിൽ വന്ന് തിരിച്ച് പ്രാക്ടീസ് ചെയ്യണമെന്നാണ് അവർ പല ആളുകളുടെയും ലക്ഷ്യം. അപ്പോൾ അതിനുള്ള കണ്ടീഷൻസ് ലേ ഔട്ട് ചെയ്യുന്നത് NMC എന്ന് പറയുന്ന നാഷണൽ മെഡിക്കൽ കമ്മീഷൻ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരു റെഗുലേറ്ററി ബോഡിയാണ്. അവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്, അതായത് നിങ്ങൾ ഏത് രാജ്യത്താണോ പോകുന്നത് അവിടെ പ്രാക്ടീസ് ചെയ്യാനുള്ള കോമ്പീറ്റന്റ് ആയിട്ടുള്ള ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ഈ കോഴ്സിന് ശേഷം നിങ്ങൾ ഏൺ ചെയ്യണം. ഇത് നിങ്ങൾ ആ രാജ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പരിശോധിക്കേണ്ടതാണ്. ആ രാജ്യം അങ്ങനെ ലൈസൻസ് കൊടുക്കുന്നുണ്ടോ ഇല്ലേ, ലൈസൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്താണ് അതിനുള്ള മാനദണ്ഡം. അപ്പൊ അവിടെ തന്നെ പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾ ഉസ്ബെക്കിസ്ഥാൻ, അതായത് നിങ്ങൾ ഉസ്ബെക്കിസ്ഥാനാണ് പോകുന്നതെങ്കിൽ ഉസ്ബെക്കിസ്ഥാനിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള ലൈസൻസ് നിങ്ങൾ ഗെയിൻ ചെയ്യണം, എന്നാലേ നിങ്ങൾക്ക് ഇന്ത്യയിലോട്ട് തിരിച്ചു വരാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. അതേപോലെ തന്നെ നിങ്ങൾ ഇന്റേൺഷിപ്പ് അവിടെ ചെയ്യണം. ഇന്റേൺഷിപ്പ് അവിടെ എന്ന് പറഞ്ഞാൽ ഇന്റേൺഷിപ്പ് കോഴ്സിൽ നിന്ന് സെപ്പറേറ്റ് ആയിരിക്കണം. അതായത് ഇപ്പൊ ഇന്ത്യയിൽ നിങ്ങൾ 4.5 വർഷം MBBS കഴിഞ്ഞാൽ പാസ്സായാലാണ് നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റുക. പല വിദേശ രാജ്യങ്ങളിലും അവിടുത്തെ ഒരു മെഡിക്കൽ സിസ്റ്റം അങ്ങനെയല്ല, അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല, അവിടുത്തെ മെഡിക്കൽ സിസ്റ്റം അങ്ങനെയല്ല. അവിടെ ഇന്റേൺഷിപ്പ് ചിലപ്പോൾ 3ാമത്തെ വർഷം തുടങ്ങും. അത്തരത്തിലുള്ള ഇന്റേൺഷിപ്പ് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് NMC പറയുന്നുണ്ട്. അതേപോലെ തന്നെ കോഴ്സ് ഇംഗ്ലീഷിലായിരിക്കണം. 54 മാസം, അതായത് 4.5 വർഷത്തെ കോഴ്സ് ഏറ്റവും മിനിമം കോഴ്സ് വർക്ക് ഉണ്ടായിരിക്കണം എന്ന് തുടങ്ങിയിട്ട് ഒരുപാട് ലീഗൽ ഫ്രെയിംവർക്ക് തന്നെ NMC മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പോകുന്ന രാജ്യങ്ങളിൽ ഇതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ഇനി അങ്ങനെ പോയി കഴിഞ്ഞു വന്നാലും നിങ്ങൾ എന്താണ്, നിങ്ങൾ ഒരു ഇവിടെ ഇന്ത്യയിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ FMG എന്ന് പറഞ്ഞ എക്സാം എഴുതണം, ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാം നിങ്ങൾ എഴുതണം. ആ എക്സാമിന്റെ ഒരു പാസ് റേറ്റ് ഇപ്പൊ ഏകദേശം 20% ഒക്കെയാണ് ജനറലി വരുന്നത്. ആ എക്സാം എഴുതി ക്വാളിഫൈ ചെയ്താലാണ് നിങ്ങൾക്ക് പിന്നെ ഇവിടെ ഒരു വർഷം കൂടി ഇന്റേൺഷിപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാത്തൊരു വിഷയം ഈ MBBS എന്നുള്ളത്. ഇന്ത്യയിൽ നിങ്ങൾ എവിടെ ചെയ്താലും നിങ്ങൾക്ക് 5.5 വർഷം കൊണ്ട് നിങ്ങൾക്ക് MBBS നിങ്ങൾ പാസ്സായി, നിങ്ങൾ നന്നായി പഠിച്ച് പാസ്സായി നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഈ പലപ്പോഴും നിങ്ങൾ പുറത്തു പോകുമ്പോൾ ഒരു 6 വർഷമല്ല കോസ്റ്റ് എന്നുള്ളത്. 6 വർഷമാണ് പലപ്പോഴും നമ്മൾ കോഴ്സിന്റെ ഡ്യൂറേഷൻ പറയാം, പക്ഷെ ആക്ച്വൽ കോസ്റ്റ് എന്നുള്ളത് 6 വർഷം. അപ്പൊ നമ്മളൊരു 10 ലക്ഷം രൂപ ലാഭിക്കാനായിരിക്കും നമ്മൾ പുറത്തു പോകുന്നത്. 6 വർഷവും പ്ലസ് ഒരു 2ോ 3ോ വർഷത്തെ ഈ ഒരു പ്രോസസ് എന്നുള്ളത് കൂടി കുട്ടികൾക്ക് നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് ബോധ്യമായിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ പോവാൻ. എന്ത് സാഹചര്യത്തിലും ഒരു ലോൺ എടുത്ത് ഒരു വലിയൊരു പലിശക്ക് നമ്മളൊരു പണം എടുത്തുകൊണ്ട് അത് MBBS ആവട്ടെ ഏത് കോഴ്സ് ആവട്ടെ ഒരിക്കലും പോകരുത്. അത് ഇസ്ലാമികമായിട്ടുള്ള അതിന്റെ കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ആലോചിക്കേണ്ടതാണ്. അതല്ലെങ്കിൽ പോലും അതിൽ യാതൊരു വിധത്തിലുള്ള റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ നമുക്ക് ഈ ലോകത്ത് തന്നെ നമ്മുടെ ജീവിതം എന്താ പറയാ എല്ലാ നിലക്കും ദുരന്തപൂർണമാകുന്ന ഒരു ഡിസിഷൻ ആയിരിക്കും ഇത്തരത്തിലുള്ള ഡിസിഷൻ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പുറത്ത് നിങ്ങൾക്ക് പോകണം എന്നുണ്ടെങ്കിൽ ജനറലി നല്ല യൂണിവേഴ്സിറ്റികളിൽ പോകാനുള്ളത് അവർ നോക്കുക നിങ്ങളുടെ പ്രൊഫൈലാണ്, നിങ്ങൾ ഒരു വിഷയത്തിൽ എത്രത്തോളം കോമ്പീറ്റന്റ് ആണ് എന്നുള്ളത്. ഇപ്പൊ ഞാൻ ഈ അടുത്ത് മുഹമ്മദ് ബിൻ സായിദ് യൂണിവേഴ്സിറ്റി ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ള UAE യൂണിവേഴ്സിറ്റിയിലോട്ട് ക്ഷണിക്കപ്പെട്ടിരുന്നു. അപ്പൊ അവിടെ പോയപ്പോൾ അവിടെ ഇന്ത്യക്കാരായ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവിടുത്തെ കോഴ്സ് ഫീ എന്നുള്ളത് ഒരു വർഷം $45,000 ആണ്, അതായത് ഏകദേശം 40 ലക്ഷം രൂപയിലധികം വരും. 4 വർഷത്തോട്ട് 1.5 കോടി രൂപയിലധികം കോഴ്സ് ഫീസ് ഉണ്ട്. പക്ഷേ അവിടെ പഠിക്കുന്ന അപ്പൊ അവിടെ ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടു, അഫ്സ എന്ന് പറഞ്ഞ ഒരു കാശ്മീരി ആയിട്ടുള്ള പെൺകുട്ടി, അവിടെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു നീ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? അപ്പൊ അവിടെ പറഞ്ഞ് JEE എഴുതി ക്വാളിഫൈ ചെയ്തിരുന്നു, പക്ഷേ അവിടെയുള്ള റെയർ ഇന്ത്യക്കാരുടെ ഒരാളാണ് ആ പെൺകുട്ടി. അപ്പൊ പറഞ്ഞു അതോടൊപ്പം ഞാൻ വേൾഡ് ഡിബേറ്റിംഗ് കോമ്പറ്റീഷനിൽ എന്റെ സ്കൂളിനെ പ്രതിനിധീകരിച്ച് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാന് മാത്ത് ഒളിമ്പ്യാഡില് ഞാന് നാഷണൽ ട്രെയിനിങ് ക്യാമ്പിലോട്ട് പോയിട്ടുണ്ട്. അപ്പൊ മാത്സിലെയും കമ്മ്യൂണിക്കേഷനിലെയും അവളുടെ മികവാണ് അവൾ അവിടെ എത്തിച്ചത്. അതേപോലെ തന്നെ SAT പോലത്തെ എക്സാംസിനൊക്കെ അതിന്റെ സ്കോർ, IELTS, TOEFL ഇങ്ങനെയുള്ള ഇംഗ്ലീഷ് ടെസ്റ്റുകൾ, ഇങ്ങനെ പല ഫാക്ടേഴ്സ് അവിടെ വരുന്നുണ്ട്. നമ്മൾ ഏതെങ്കിലും NGOs ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും കോഴ്സിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ടോ, നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കി നേരത്തെ തന്നെ പ്ലാൻ ചെയ്താൽ നമുക്ക് മേബി ഒരു സ്കോളർഷിപ്പ് ഏൺ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് വിദേശത്ത് സെറ്റിൽ ആവണം, അതിപ്പോ ജെന്യൂൻ ആയിട്ടുള്ള ഒരു ലക്ഷ്യമാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ UG ഇന്ത്യയിൽ നല്ലൊരു സ്ഥലത്ത് പഠിച്ച് നിങ്ങൾ പുറത്തു പോകണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇറാസ്മസ് മുണ്ടസ് പോലുള്ള റോഡ് സ്കോളർഷിപ്പ് പോലുള്ള, അതല്ലാതെ യൂണിവേഴ്സിറ്റീസ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ടീച്ചിങ് അസിസ്റ്റൻഷിപ്പും റിസർച്ച് അസിസ്റ്റൻഷിപ്പും അടക്കമുള്ള ഒരുപാട് സ്കോളർഷിപ്പുകൾ എന്താണ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ആ ഒരു ഭാഗത്ത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി സാമ്പത്തികമായി ഞെരുക്കങ്ങളില്ലാതെ എന്നാൽ നല്ല യൂണിവേഴ്സിറ്റികളിൽ പോയിക്കൊണ്ട് നിങ്ങൾക്ക് ഇത് പ്ലാൻ ചെയ്യാൻ സാധിക്കും.
3: ഓക്കെ, താങ്ക് യു, താങ്ക് യു. അപ്പോൾ ഏതായാലും പുറത്ത് പോകുന്നവർ എന്തിന് നമ്മൾ പോകുന്ന ലക്ഷ്യം കൃത്യമാക്കണം തുടങ്ങി കുറേയധികം കാര്യങ്ങൾ വ്യക്തമായിട്ട് തന്നെ അജ്മൽ സർ നമ്മോട് അവതരിപ്പിച്ചു. ഏതായാലും ഈ ഒരു തിരക്കേറെ ഷെഡ്യൂളുകൾക്കിടയിലും നമ്മോടൊപ്പം ചേർന്നതിന് വിസ്ഡം സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്നും എല്ലാ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്.
2: മഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ വഴികാട്ടി. നീറ്റ് GEE മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരും വിദേശ പഠനം ആഗ്രഹിക്കുന്നവരുമായ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേർന്നത് മുഹമ്മദ് അജ്മൽ സി, ഫാഹിം കോട്ടക്കൽ, കൂടെ എം എസ് ജലീൽ സാർ.
6: പ്രിയപ്പെട്ടവരെ, നമുക്കുള്ള സമ്പാദ്യമൊക്കെ പൊതുവെ എല്ലാവർക്കും അറിയാനിടയുണ്ട്. അക്കൗണ്ടിലെ ബാലൻസ് മാത്രമേ ഒരുപക്ഷെ അറിയാനിടയില്ലാത്തതുള്ളൂ. അവിടെ പറമ്പുണ്ട്, ഇവിടെ കടമുറിയുണ്ട്, ഇവിടെ കൃഷിഭൂമിയുണ്ട്, അവിടെ തെങ്ങുണ്ട്, ഇവിടെ കവുങ്ങുണ്ട്, അവിടെ കുരുമുളകുണ്ട്, ഒരു കൊച്ചു വീടും 5 സെന്റും ഉണ്ട്. അങ്ങനെ ഓരോരുത്തരുടെയും അവസ്ഥക്കനുസരിച്ച് എല്ലാവർക്കും അവരുടേതായ സമ്പാദ്യങ്ങൾ ഉണ്ടാകും. എന്നാൽ ആരുമറിയാത്ത സ്വകാര്യമായൊരു നിക്ഷേപം നമുക്ക് വേണം. നമ്മുടെ ഉള്ളൻ കൈയിൻ്റെ ഉള്ളിലെ വിരലുകൾ പോലും പരസ്പരം അറിയാതെ കൈമാറ്റം ചെയ്യപ്പെട്ട സ്വതക്കയുടെ ഒരു സമ്പാദ്യം പല പള്ളികളിൽ, പല മദ്രസകളിൽ, പല മനുഷ്യരുടെയും വീട്ടിലെ ഭക്ഷണപാത്രത്തിൽ, പല മനുഷ്യരുടെയും വേദനയരിക്കുന്ന ശരീരത്തിലേക്കുള്ള മരുന്നിൻ്റെ വിലയായി, മറ്റു പലരുടെയും മൂത്രം പുറത്തു കളയാനുള്ള ട്യൂബായി, അതുമല്ലെങ്കിൽ പീസ് റേഡിയോ പോലെയുള്ള മഹാനന്മകളുടെ വിജ്ഞാന പ്രവാഹങ്ങളുടെ ഒക്കെ കാരണമായി ഒക്കെ നമുക്കും മക്കൾക്കും ഭാര്യക്കും കുടുംബങ്ങൾക്കും ഒന്നും അറിയാത്ത, ആരോടും പറയാത്ത കുറച്ച് സ്വകാര്യ നിക്ഷേപങ്ങൾ വേണം. ആ സ്വകാര്യ നിക്ഷേപത്തിൽ ഒരു നല്ല ഐഡിയ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാണ്. എല്ലാ ആഴ്ചയും എല്ലാ പിന്നെ ദിവസവും അല്ലെങ്കിൽ എല്ലാ മാസവും നമ്മളെ സൗകര്യം പോലെ ഒരു തുക നിങ്ങൾക്ക് പീസ് റെഡിയൊക്കെ കൊടുക്കാം. അതൊരു സ്വകാര്യ നിക്ഷേപമായി, ആരും അറിയാത്തൊരു പണമായി അതവിടെ കിടക്കട്ടെ. അത് നമ്മളുടെ മയ്യത്തും കൊണ്ടുപോകുമ്പോൾ എന്നെ വേഗം കൊണ്ടുപോകൂ എന്ന് വിളിച്ചു പറയാനുള്ളതാകട്ടെ. അത് നമ്മളുടെ പിന്നെ ആത്മാവ് കൊണ്ട് ഒന്നാനാകാശത്തെത്തുമ്പോൾ ആ കവാടം തുറന്നു കിട്ടാനുള്ളതാകട്ടെ. ആ രീതിയിൽ ഒരു സ്വകാര്യമായ നിക്ഷേപം നമുക്കൊക്കെ ഉണ്ടാകണം. ആരും അറിയാത്തൊരു തുക, ആരും അറിയാത്തൊരു സമ്പാദ്യം അത് സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് കഴിയണമെന്ന് ഈ ഒരു ഘട്ടത്തിൽ ഞാൻ എല്ലാവരും ഓർമ്മിപ്പിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ നാം കേൾക്കുന്നത് യുഗചരിതം. ഫദലുൽ ഹഖ് ഉമരിയാമയോ രചിച്ച മക്കയിൽ വിരിഞ്ഞ പൂവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പൂർണ്ണ ജീവിതചരിത്രമെന്ന കൃതിയിൽ നിന്നും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിജീവിതം, ഭാഗം 2, നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത് സിദ്ദീഖ് സലാഹി, നിലമ്പൂർ.
7: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രവാചക വ്യക്തിത്വ ജീവിതത്തിലെ 5 കാര്യങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. 6-ാമത്തേത് പാറാവുകാർ. പല സന്ദർഭങ്ങളിലും സ്ഥലത്തും ആയിക്കൊണ്ട് നബിക്ക് പല സ്വഹാബികളും പാറാവ് നിന്നിട്ടുണ്ട്. ബദർ യുദ്ധ ദിവസം നബിക്കു വേണ്ടി പ്രത്യേകം കൂടാരമുണ്ടാക്കിയപ്പോൾ അതിൻ്റെ പുറത്ത് പാറാവ് നിന്നിരുന്നത് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. മുഹമ്മദ് ബിൻ മസ്ലമ ഉഹദ് യുദ്ധ സന്ദർഭത്തിലാണ് ഇദ്ദേഹം പാറാവ് നിന്നത്. സുബൈറു ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു ഖന്ദഖിന്റെ സന്ദർഭത്തിലായിരുന്നു ഇദ്ദേഹം ഈ കൃത്യം നിർവഹിച്ചത്. മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു ഹുദൈബിയ സന്ധിയുടെ സന്ദർഭത്തിൽ പ്രവാചകന്റെ തലക്കരികിൽ വാൾ പിടിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം നിന്നിരുന്നത്. അബ്ബാദ് ബിനു ബിഷർ റളിയല്ലാഹു അൻഹു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഒരു സന്ദർഭത്തിൽ രാത്രി നബിയും സഹാബിമാരും ഉറങ്ങാൻ കിടന്നപ്പോൾ ഇദ്ദേഹമാണ് പാറാവുകാരനായി നിന്നത്. ഇവരല്ലാത്ത മറ്റു ചില സഹാബിമാരും നബിക്ക് പാറാവുകാരായി പല സന്ദർഭങ്ങളിലും നിന്നിട്ടുണ്ട്. ഹേ റസൂലെ, നിന്റെ രക്ഷിതാവിങ്കിൽ നിന്ന് നിനക്ക് അവതരിപ്പിക്കപ്പെട്ടത് നീ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്യാത്ത പക്ഷം നീ അവന്റെ ദൗത്യം നിർവഹിച്ചിട്ടില്ല. ജനങ്ങളിൽ നിന്ന് അള്ളാഹു നിന്നെ രക്ഷിക്കുന്നതാണ്. സത്യനിഷേധികളായ ആളുകളെ അള്ളാഹു തീർച്ചയായും നേർവയിലാക്കുകയില്ല. മൃഗങ്ങൾ. ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തും കഴുതപ്പുറത്തും കോവർ കഴുതപ്പുറത്തും നബി യാത്ര ചെയ്തിട്ടുണ്ട്. സഖബ് എന്നു പേരുള്ള കുതിരയായിരുന്നു നബിയുടെ കയ്യിൽ ആദ്യമുണ്ടായിരുന്നത്. മുർത്തജസ്, ലിസാസ്, ലഹീഫ്, ലിറാബ്, വർദ്ദ്, സബ്ഹ തുടങ്ങിയവയായിരുന്നു നബിയുടെ 7 കുതിരകൾ. ദുൽദുൽ, ഫിർള എന്നീ 2 കോവർ കഴുതകളും ദൗമത്തുൽ ജന്തലിലെ നേതാവ് സമ്മാനമായി കൊടുത്ത കോവർ കഴുതയും ഐലത്തിലെ നേതാവ് സമ്മാനമായി കൊടുത്ത കോവർ കഴുതയും നബിയുടെ കൂടെ ഉണ്ടായിരുന്നു. കസ്വ എന്ന പേരിലായിരുന്നു നബിയുടെ ഒട്ടകം അറിയപ്പെട്ടിരുന്നത്. അതിൻ്റെ പുറത്താണ് ഹിജറ പോയത്. അലുബ, ജദ് അ തുടങ്ങിയ ഒട്ടകങ്ങളും ഉണ്ടായിരുന്നു. ബദറിന്റെ ദിവസം അബൂജഹലിന്റെ ഒരൊട്ടകവും നബിക്ക് കിട്ടി. ഹുദൈബിയ സന്ധിയുടെ സന്ദർഭത്തിൽ മുഷരിക്കുകളെ ദേഷ്യം പിടിപ്പിക്കുന്നതിനു വേണ്ടി നബി ആ ഒട്ടകത്തെ അറുക്കുകയുണ്ടായി. അതിന്റെ മൂക്കിൽ വെള്ളിയുടെ ഒരു ചിറ്റുണ്ടായിരുന്നു. അത് നബി ദാനം ചെയ്യുകയുണ്ടായി. ഫർവത്തുൽ ജുദാം റളിയല്ലാഹു അൻഹു ദാനം ചെയ്ത ഒരു കഴുതയും കിബത്തിലെ രാജാവായ മുഖൌക്കിസ് ദാനം ചെയ്ത കഴുതയും നബിക്കുണ്ടായിരുന്നു. 45 കറവ ഒട്ടകങ്ങളും 100 ആടുകളും നബിക്കുണ്ടായിരുന്നു. 7 പെണ്ണാടുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഉമ്മു ഐമനായിരുന്നു അവയെ മേയ്ച്ചിരുന്നത്. യാത്രാ വാഹനം. കുതിര, ഒട്ടകം, കോവർ കഴുത, കഴുത തുടങ്ങിയ മൃഗങ്ങളിൽ വ്യത്യസ്ത സന്ദർഭങ്ങളിലും അവസരങ്ങളിലുമായി യാത്ര ചെയ്തിട്ടുണ്ട്. ജീനി അണിയിക്കപ്പെട്ട കുതിരപ്പുറത്തും നഗ്നമായ കുതിരപ്പുറത്തും യാത്ര ചെയ്തിട്ടുണ്ട്. ഒറ്റയ്ക്കായിരുന്നു പലപ്പോഴും വാഹനപ്പുറത്ത് ഇരുന്നിരുന്നത്. ചില സന്ദർഭങ്ങളിൽ കൂടെ മറ്റുള്ളവരെയും ഇരുത്തിയിട്ടുണ്ട്. മുമ്പിലും പിറകിലും മറ്റുള്ളവരെ ഇരുത്തിയ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഭാര്യമാരെ തന്റെ പിറകിൽ ഇരുത്താറുണ്ട്. കുതിരയും ഒട്ടകവുമായിരുന്നു യാത്രക്കായി ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. ഉറക്കവും ഉണർവും. ഈത്തപ്പനയുടെ നാരുകളാൽ നിറക്കപ്പെട്ട തോലിന്റെ വിരിപ്പായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ചിലപ്പോൾ പായയിൽ കിടക്കാറുണ്ട്. വെറും തോലുകൊണ്ട് ഉണ്ടാക്കപ്പെട്ട വിരിപ്പിലും കിടന്നിട്ടുണ്ട്. ഒന്നും വിരിക്കാതെ നിലത്തും കിടന്നിട്ടുണ്ട്. കട്ടിലിൽ കിടന്നിട്ടുണ്ട്. കറുത്ത നിറമുള്ള ഒരു പുതപ്പ് നബിക്കുണ്ടായിരുന്നു. അള്ളാഹുമ്മ ബിസ്മിക്ക അമൂത്ത് വാഹയ്യ എന്ന് ചൊല്ലിയായിരുന്നു ഉറങ്ങാൻ കിടന്നിരുന്നത്. ഉറക്ക സന്ദർഭത്തിലുള്ള ഒരുപാട് പ്രാർത്ഥനകൾ വേറെയുമുണ്ട്. ഉറക്കിൽ നിന്ന് ഉണരുമ്പോൾ അൽഹംദുലില്ലാഹില്ലദി അഹ്യാന എന്നും പ്രാർത്ഥിച്ചിരുന്നു. വലതുഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ടായിരുന്നു കിടന്നിരുന്നത്. വലതു കൈപ്പത്തി വലതു കവിളിന്റെ അടിയിൽ വെക്കും. ഉറങ്ങുന്നതിന് മുമ്പ് വുളു ചെയ്യാറുണ്ടായിരുന്നു. ഉറക്കത്തിലും ഉണർവിലും പാലിക്കേണ്ട മര്യാദകളും ആ സന്ദർഭത്തിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും ഫിഖ്ഹിന്റെയും ഹദീസിന്റെയും ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. രാത്രിയുടെ ആദ്യ ഭാഗം ഉറങ്ങുകയും അവസാന സന്ദർഭത്തിൽ എഴുന്നേറ്റ് നമസ്കരിക്കുകയും ചെയ്യും. ചിലപ്പോൾ മുസ്ലിങ്ങളുടെ പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി രാത്രിയുടെ ആദ്യത്തിൽ ഉണർന്നിരിക്കാറുണ്ട്. നബിയുടെ കണ്ണു ഉറങ്ങും, ഹൃദയം ഉറങ്ങാറില്ല. ആരും ഉണർത്താതെ തന്നെ സ്വയം ഉണരാറുണ്ടായിരുന്നു. രാത്രി സുദീർഘമായി ഉറങ്ങുകയാണെങ്കിൽ വലതുഭാഗത്തേക്ക് തിരിഞ്ഞ് കിടന്നുറങ്ങും. സുബഹിക്ക് മുമ്പ് അല്പം കിടക്കുകയാണെങ്കിൽ വലതുകൈ തലയുടെ താഴെ വെച്ചുകൊണ്ട് കിടക്കും. കൂടുതൽ ഉറങ്ങിപ്പോകാതിരിക്കാനാണിത്. 10 ഭാര്യമാർക്കൊപ്പം. തന്റെ ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറുകയും ഇടപെടുകയും ചെയ്തിരുന്നു. രാത്രി കഴിച്ചുകൂട്ടുന്നതിനും ചെലവ് നടത്തുന്നതിനും ഭാര്യമാർക്കിടയിൽ കൃത്യമായ വീതം വെക്കാറുണ്ടായിരുന്നു. അസർ നമസ്കാരം കഴിഞ്ഞാൽ എല്ലാ ഭാര്യമാരുടെയും റൂമുകളും സന്ദർശിക്കും. സുഖവിവരങ്ങൾ ആരായും. രാത്രിയായി കഴിഞ്ഞാൽ അന്ന് എവിടെയാണോ കിടക്കാനുള്ളത് അവിടെ താമസിക്കുകയും ചെയ്യും. എല്ലാ ഭാര്യമാരെയും സന്ദർശിക്കാത്ത ദിവസങ്ങൾ വളരെ കുറവായിരുന്നു. എല്ലാ ഭാര്യമാർക്കുമിടയിൽ കൃത്യമായ നിലക്കായിരുന്നു തന്റെ രാത്രികളെ വിധിച്ചത്. സൗദ റളിയല്ലാഹു അൻഹ പ്രായം കൂടുതലായപ്പോൾ തന്റെ രാത്രികളെ ആയിഷക്ക് നൽകുകയുണ്ടായി. ഒറ്റ കുളി കൊണ്ട് എല്ലാ ഭാര്യമാരിലും എത്താറുണ്ടായിരുന്നു. ചിലപ്പോൾ ഓരോ ഭാര്യമാരുടെയും അടുക്കൽ വെച്ച് കുളിക്കുകയും ചെയ്യും. ലൈംഗിക ബന്ധത്തിലും മറ്റു കാര്യങ്ങളിലും 30 ആളുകളുടെ ശക്തി നബിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. രാത്രിയുടെ ആദ്യ സന്ദർഭത്തിലും ചിലപ്പോൾ അവസാന സന്ദർഭത്തിലും ഭാര്യമാരുടെ അടുക്കലേക്ക് ചെന്നിട്ടുണ്ട്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ കുളിച്ചതിനു ശേഷം ഉറങ്ങും. മറ്റു ചിലപ്പോൾ വുളു ചെയ്ത് ഉറങ്ങുകയും ചെയ്യും. യാത്ര പോകുമ്പോൾ ഭാര്യമാർക്കിടയിൽ നറുക്കെടുപ്പ് നടത്തും. ആർക്കാണോ നറുക്ക് വീണത് അവരെ കൂടെ കൊണ്ടുപോകും. യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നാൽ രാത്രിയിൽ വീടിന്റെ വാതിൽ ചെന്ന് മുട്ടാറില്ല. ഇതിനെ നബി നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയോടൊപ്പം കളിക്കുവാൻ വേണ്ടി അൻസാറുകളുടെ പെൺകുട്ടികളെ അവിടേക്ക് കൊണ്ടുവരാറുണ്ടായിരുന്നു. തെറ്റല്ലാത്ത എന്തൊരു കാര്യം ആഗ്രഹിച്ചാലും അനുവദിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ കുടിക്കുമ്പോൾ നബി ആ പാത്രം വാങ്ങി ആയിഷ റളിയല്ലാഹു അൻഹ എവിടെയാണോ തന്റെ വായവെച്ചത് ആ ഭാഗത്ത് വായവെച്ച് വെള്ളം കുടിക്കും. മാംസം കഴിക്കുമ്പോൾ അത് വാങ്ങുകയും ആയിഷ ഏതു ഭാഗത്താണോ കടിച്ചത് ആ ഭാഗത്ത് തന്റെ വായവെച്ച് തിന്നുകയും ചെയ്യും. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ച് കിടന്ന് നബി ഖുർആൻ ഓതാറുണ്ടായിരുന്നു. ആ സന്ദർഭത്തിൽ അവർ ആർത്തവകാരിയാണെങ്കിലും ശരി, ആർത്തവ സന്ദർഭത്തിൽ അടിമുണ്ട് ധരിക്കുവാൻ ആയിഷ റളിയല്ലാഹു അൻഹയോട് കൽപ്പിക്കുകയും ശേഷം അവരോടൊപ്പം കിടക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. നോമ്പുകാരനായിരിക്കെ ആയിഷയെ ചുംബിക്കാറുണ്ടായിരുന്നു. യാത്രാവേളയിൽ അവരുമായി ഓട്ടമത്സരം നടത്തുകയും ഒരു തവണ ആയിഷ റളിയല്ലാഹു അൻഹയും മറ്റൊരു തവണ നബിയും വിജയിക്കുകയും ചെയ്തു. നിങ്ങളിൽ ഏറ്റവും നല്ലവൻ തന്റെ ഭാര്യയോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ്. ഞാൻ എന്റെ ഭാര്യയോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് എന്ന് നബി പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എത്ര നല്ല ഭർത്താവ്, എത്ര നല്ല പിതാവ്! ആ നബിയുടെ ഭാര്യമാർ എത്ര നല്ലവർ, എത്ര നല്ല ഉപദേശമായിരുന്നു നബി അവർക്ക് കൊടുത്തിരുന്നത്. പ്രവാചക പത്നിമാരെ, സ്ത്രീകൾ മറ്റു ആരെപ്പോലെയുമല്ല നിങ്ങൾ. നിങ്ങൾ ധർമ്മനിഷ്ഠ പാലിക്കുന്നുവെങ്കിൽ നിങ്ങൾ അന്യരോട് അനുനയ സ്വരത്തിൽ സംസാരിക്കരുത്. അപ്പോൾ ഹൃദയത്തിൽ രോഗമുള്ളവന് മോഹം തോന്നിയേക്കും. ന്യായമായ വാക്ക് നിങ്ങൾ പറഞ്ഞുകൊള്ളുക. നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങിക്കഴിയുകയും ചെയ്യുക. പഴയ അജ്ഞാനകാലത്തെ സൗന്ദര്യ പ്രകടനം പോലുള്ള സൗന്ദര്യ പ്രകടനം നിങ്ങൾ നടത്തരുത്. നിങ്ങൾ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും ജക്കാത്ത് നൽകുകയും അള്ളാഹുവേയും അവൻ്റെ ദൂതനെയും അനുസരിക്കുകയും ചെയ്യുക. പ്രവാചകന്റെ വീട്ടുകാരെ, നിങ്ങളിൽ നിന്ന് മാലിന്യം നീക്കിക്കളയുവാനും നിങ്ങളെ ശരിയായി ശുദ്ധീകരിക്കുവാനും മാത്രമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. സൂറത്തുൽ അഹ്സാബ് വചനം 32-33 വരെ. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ പ്രവാചക ചരിത്രത്തിന്റെ മറ്റൊരധ്യായം കേൾക്കാം.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ യുഗചരിതം. ഫള്ളുൽ ഹഖ് ഉമരിയാമയോ രചിച്ച മക്കയിൽ വിരിഞ്ഞ പൂവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പൂർണ്ണ ജീവിതചരിത്രമെന്ന കൃതിയിൽ നിന്നും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിജീവിതം ഭാഗം 2 നമുക്ക് മുൻപിൽ വായിച്ചു കേൾപ്പിച്ചത് സിദ്ദീഖ് സ്വലാഹി, നിലമ്പൂർ.
8: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാരവികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
9: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി പ്രവേശിക്കുന്നത് വോയിസ് ഓഫ് പീസ് എന്ന എപ്പിസോഡിലേക്കാണ്. ബംഗാളിലെ പശുക്കാഴ്ച ഭാഗം 1. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുൽ അഹദ് ചുങ്കത്തറ, കൂടെ അബ്ദുൽ ഹമീദ് പറപ്പൂർ. സ്പോട്ട്ലൈറ്റ് ചർച്ചയിൽ നിന്നും എടുത്ത പ്രസക്ത ഭാഗങ്ങളാണ് വോയിസ് ഓഫ് പീസിൽ നമ്മൾ കേൾക്കുന്നത്.
10: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട്

0: ഉണ്ടായി. അതേപോലെ തന്നെ പശുവിനെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കണം എന്ന രൂപത്തിൽ മുസ്ലിം പണ്ഡിതന്മാർ പറയുന്ന രൂപത്തിലുണ്ടായിരുന്നു. അതേപോലെ പെരുന്നാളിന് നിങ്ങൾ പശുവിനെ അറുക്കണ്ട, പകരം ആടിനെ അറുത്തോളൂ എന്നൊക്കെ പറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലേക്ക്, ഇത്തരമൊരു നിലപാടെടുക്കുന്നതിലേക്ക്, പ്രസ്താവനകൾ ഇറക്കുന്നതിലേക്ക് എത്തിച്ച കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അതോടൊപ്പം ഗോസംരക്ഷണം എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ, അവരുടെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം ഈ സംരക്ഷണമാണോ അതല്ല വേറെ ചില ലക്ഷ്യങ്ങളാണോ എന്നുള്ളതും ഈ ഒരു സംഭവം കൊണ്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ, ആ ഒരു സംഭവവും അത് നൽകുന്ന സന്ദേശവും എന്താണ് എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം.
1: എനിക്ക് സംഭവം കേട്ടപ്പോൾ ആദ്യം ഓർമ്മ എന്ന് പണ്ട് വായിച്ചൊരു നാടോടി കഥയാണ്. എന്ന് വെച്ചാൽ ഒരാൾ അയാളുടെ അയൽക്കാരോട് വലിയ വിരോധം വെച്ച് പുലർത്തുന്നുണ്ട്. പല രീതിയിൽ ആരോ ഉപദ്രവിക്കാൻ ആൾ നോക്കുന്നുണ്ട്. വെയിൽ കെട്ടി, മുള്ളിട്, എല്ലാം ഇന്ന് ചെയ്യുന്നുണ്ട്. ഒടുവിൽ അദ്ദേഹത്തിന് വെച്ചാൽ അയാളുടെ ഉള്ളിൽ ആ ഒരു പക സഹിക്കാതെ അദ്ദേഹം തീരുമാനിച്ചു ഇവരെങ്ങനെയും കൊല്ലണം. അദ്ദേഹം എന്ത് വെച്ചാൽ അവരുടെ കിണറ്റിൽ പോയിട്ട് വിഷം, നല്ല മാരകമായിട്ടുള്ള വിഷം ഒഴിച്ചു. എന്നിട്ട് ഇയാളങ്ങനെ കാത്തു കാണുന്നത്, ഇവർ വെള്ളം കോരും, കുടിക്കും, അവിടെ നിലവിളിയൊക്കെ എന്ത് ചെയ്യും കേൾക്കും, അപ്പോൾ ആളുടെ കൂടി വരും. അപ്പോൾ എന്ത് ചെയ്യും, അവർ വിഷം കുടിച്ച് മരിച്ചു എന്ന് മറ്റേ തീരുമാനമാക്കപ്പെടും. അതൊക്കെ ഇങ്ങനെ ഇതി ഇരിക്കുന്ന സമയത്തുണ്ട് അദ്ദേഹത്തിൻ്റെ രണ്ട് കുട്ടികൾ കളിക്കാൻ പോയ കുട്ടികളാണ്. ആ കുട്ടികളുണ്ട് പെട്ടെന്ന് വന്നിട്ട് എന്ത് ചെയ്യുന്നു, അവർ മുറ്റത്ത് വന്നിട്ട് രക്തമൊക്കെ ചർദ്ദിച്ച് വീഴുന്നു. അപ്പോൾ എന്താ മക്കളെ പറ്റിയെന്ന് ചോദിച്ചെന്താണ് ചൊല്ലുന്നു, എന്താ പറ്റിയറിയില്ല. അപ്പോൾ എന്താണ്, ഞങ്ങൾ ഇവിടെ കളി കഴിഞ്ഞിട്ട് ഓടിക്കതച്ച് വരികയാണ്, അപ്പോൾ നല്ല ക്ഷീണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അപ്പുറത്ത് എന്ത് ചെയ്തു, ആ കിണറ്റിൽ നിന്ന് കുറച്ച് വെള്ളം മുക്കി എന്ത് ചെയ്തു കുടിച്ച് ഇവിടെ എത്തിയപ്പോഴേക്കും എന്ത് ചെയ്തു, ഞങ്ങൾ അങ്ങനെ പറഞ്ഞ് കുട്ടികൾ മരിക്കണം. അപ്പോൾ ഇതുപോലെ ഉള്ള ഒരു യൂ ടേണാണ് ഇപ്പോൾ ഈ കഥയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിട്ടുള്ളത്. അപ്പോൾ ശരിക്കു പറഞ്ഞാൽ ഒരു വലിയ തെറ്റിദ്ധാരണയിൽ നിന്നാണ് ഈ ഗോസംരക്ഷണ വാദം തന്നെയും ഉണ്ടാകുന്നത്. എന്നുവെച്ചാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചോളം അവർക്ക് പരലോകത്ത് രക്ഷ കിട്ടൂല, അല്ലെങ്കിൽ സ്വർഗം കിട്ടൂല, എന്ത് ഒരു പശുവിനെ തന്നിട്ടില്ലെങ്കിൽ എന്ന രൂപത്തിലൊക്കെ ചിന്തിച്ചു പോയി എന്ന് എനിക്ക് തോന്നുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ അവനൊരു പക്ഷേ സ്വയം ഒരു നിയന്ത്രണം എടുക്കാൻ തീരുമാനിച്ചാൽ പലതും അവന് മാറ്റിവെക്കും, മാറ്റിവെക്കാനും കഴിയും. അപ്പോൾ ഒരു ഇത് ആവശ്യമില്ലാത്ത ഒരു രാഷ്ട്രീയ ആയുധമായി ഇവരുപയോഗിക്കാൻ ശ്രമിച്ചപ്പോൾ തിരിച്ചെന്ത് ചെയ്തു, ചെറിയ ഒരു രാഷ്ട്രീയ പ്രയോഗം മുസ്ലിങ്ങൾ നടത്തി എന്നുള്ളതാണ്. അതോടെ തന്നെ ഇതിൻ്റെ കാപട്യം പുറത്തു വന്നു. ഞാൻ വെച്ചാൽ ഹിന്ദുത്വവാദികളുടെ കാപട്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകമാണ് ഈ പശു സംരക്ഷണം എന്ന് പറയുന്നത്. ഒന്നാമതായിട്ട് അത് മതപരമായിട്ട് നിലനിൽക്കുന്നൊരാശയമല്ല, വേദങ്ങളിലോ ഇതിഹാസങ്ങളിലോ ഒന്നും തന്നെ അത്തരത്തിൽ ഉള്ള പരാമർശങ്ങളില്ല എന്ന് മാത്രമല്ല, അത്തരത്തിലുള്ള ഇതിനെതിരെയുള്ള ധാരാളം സംഭവങ്ങൾ അതിനകത്ത് അവർ തന്നെ ചൂണ്ടിക്കാണിക്കാറുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് കപടമായ ഒരു സ്നേഹമാണ് പ്രയോഗിക്കുന്നത്. രണ്ട്, നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടന യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ മാംസാഹാരം കഴിക്കുന്ന ഇവൻ മറ്റേ ഇതടക്കമുള്ള മാംസാഹാരം കഴിക്കുന്നതിനെയോ അല്ലെങ്കിൽ അതിനെ അറുക്കുന്നതിനെയോ അത് വിൽക്കുന്നതിനെയോ അത് ഒരു ഭാഗത്ത് നിന്ന് കൊണ്ടുപോകുന്ന ഇതിനൊന്നും തടയുന്നില്ല. മറിച്ച് യഥാർത്ഥത്തിലുള്ള ഈ കൗ സ്ലോട്ടറുമായി ബന്ധപ്പെട്ട നിയമം എന്താണ്, ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ അഗ്രികൾച്ചറൽ സെക്ടറുമായിട്ട് അഭേദ്യ ബന്ധമുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ പശുക്കളുടെ എണ്ണം ആ രീതിയിൽ ക്രമാതീതമായി കുറഞ്ഞ, പശു എന്ന് മാത്രമല്ല ആ രീതിയിലുള്ള കാർഷിക രംഗത്ത് ഉപയോഗിക്കുന്ന ഇത്തരം മൃഗങ്ങളുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞാൽ അത് ഇവിടുത്തെ അഗ്രികൾച്ചറൽ സെക്ടറിനെ ബാധിക്കും. ആ നിലയ്ക്കാണ് ഈ കൗസ്ലോട്ടറിൻ്റെ നിയമം തർത്ത് നിൽക്കുന്നത്. അല്ലാതെ എന്താ വെച്ചാൽ ഇത് മറ്റേ അറുക്കാനേ പാടില്ല എന്നുള്ള രീതിയിലുള്ള നിയമവും ഇന്ത്യയിലില്ല. അത് വിൽക്കാൻ പാടില്ല എന്നുള്ള നിയമമില്ല. അതിന് വിൽക്കാൻ പാടില്ലെങ്കിൽ ലൈസൻസ് കൊടുക്കുമോ? ഇവിടെ നിരോധിതമായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ ഒരു പഞ്ചായത്തിനോ ഒരു സ്റ്റേറ്റിനോ ലൈസൻസ് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഇവിടെ നിലനിൽക്കണം. മാത്രമല്ല മാക്സിമം എന്താ പറയുന്നത്, സ്റ്റേറ്റ് അപ്രൂവ്ഡ് ആയിരിക്കണം അല്ലെങ്കിൽ ഇന്ന രൂപത്തിലായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ തന്നെ ഈ കാപട്യം തുടങ്ങുന്നുണ്ട്. ഇത് അനുവദനീയമായൊരു കാര്യത്തെ പിന്നെ അവിടെ പോയിട്ട് എന്ത് ചെയ്യുക, തടയുകയാണ് ചെയ്യുന്നത്. അത് നിയമപരമായിട്ട് സ്റ്റേറ്റാണ് നേരിടേണ്ടത്. സ്റ്റേറ്റാണ് ഈ പറയുന്ന കൗവിജിലൻസിൻ്റെ ആളുകളെ പിടിക്കേണ്ടത്. അവിടെയാണ് അനീതി ഒന്നാമതായിട്ട് ഈ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന അർത്ഥം. ഇപ്പോൾ സി ജെ പിയുടെ അവരുടെ പേരിൽ ഇറങ്ങിയതാണ് അവിടെ എന്ന് എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇത് റെഫർ ചെയ്തപ്പോൾ കണ്ടൊരു സാധനം, അവരിതുമായി ബന്ധപ്പെട്ട് ഒരു ഒരു

0: ഡോക്യുമെൻ്റ് എന്നാണ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് അവർ പറഞ്ഞു വെച്ചാൽ ഇത് പിന്നെ ദളിതർക്കും മുസ്ലിങ്ങൾക്കൊക്കെതിരെയുള്ള അനീതിയുടെ ഏറ്റവും വലിയൊരു ആയുധമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിനെന്ത് ചെയ്യും, എതിർക്കും എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് കേവലം ഈ ഹിന്ദുത്വയുടെ ഒരു പ്രയോഗം മാത്രമല്ല, ഇത് ഇന്ത്യയുടെ തകർച്ചയുടെ തുടക്കമാണ് ഞാൻ പറയുന്നത്. കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ സെക്ടർ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ സെക്ടറാണ്. ആ അഗ്രികൾച്ചറൽ സെക്ടറുമായിട്ട് വളരെ ഇൻട്രിൻസിക് ആയിട്ട് റിലേറ്റഡ് ആണ് ഈ പറയുന്ന ക്യാറ്റിൽ എന്ന് പറയുന്നത്. അത് പിന്നെ ഒരു അൺപ്രൊഡക്റ്റീവായ വസ്തുവായി മാറുന്ന സമയത്ത് ചില എപ്പോഴും വെച്ചാൽ നമുക്ക് ഇത് പോരിപ്പോൾ നല്ല പാല് കറക്കണ ഭക്ഷണം കൊണ്ടുപോയിട്ട് വിൽക്കുകയല്ല, മറിച്ച് അവർക്കതിന് പിന്നെ പോറ്റാൻ കഴിയില്ല, പോറ്റിയിട്ട് കാര്യമില്ല എന്ന് തോന്നുമ്പോഴാണ് ഒരു 90% ആളുകൾ ഇതിനെ ഡിസ്പോസ് ചെയ്യുന്നത്. ആ സമയത്ത് ഇതിനെ വിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ അത് ഫിനാൻഷ്യൽ ലയബിലിറ്റി ആയിട്ട് മാറും. അങ്ങനൊരു ഫിനാൻഷ്യൽ ലയബിലിറ്റി വരുന്നതോടെ പിന്നെ സംഭവിക്കുന്നതാണ്, ഒന്നുകിൽ ഇവരെ കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും ഡംപ് ചെയ്യേണ്ടി വരും, അപ്പോൾ അവിടെ കിടന്നായിട്ട് ഒന്നും കിട്ടാതെ ചത്തുപോകും, എന്നിട്ടവർ പുഴുക്കളരിക്കും, രോഗം പടരും ആ പ്രദേശത്ത്. അപ്പോൾ അത് ആരോഗ്യ പ്രശ്നങ്ങളിലേക്കാണ് പോകാൻ പോകുന്നത്. ഇനി അതല്ലെങ്കിലോ ഈ ഇവരെ തുറന്നുവിടും അല്ലേ. അപ്പോൾ ഇന്നത്തെ ഈ സ്ട്രേ ക്യാറ്റ്സ് ഉണ്ടാക്കുന്ന ക്രൈസിസിനേക്കാളും വലിയ ഒരു ക്രൈസിസാണ് ഈ സ്ട്രേ കൗസ് ഉണ്ടാക്കാൻ പോകുന്നത്. അവറ്റെന്താ ചെയ്യുക, അവറ്റെല്ലാവരുടെയും തൊടിയിൽ കയറും, പാടത്തും പറമ്പിലോ കയറിയിട്ട് വിളയ്ക്ക് തിന്നാൻ തുടങ്ങും, തൊടാൻ പറ്റുമോ, വടിയേറ്റ് വെച്ചാൽ എന്ത് ചെയ്തു, അതോടെ അവന് കേസും കൊല്ലാ പോയില്ലേ. പക്ഷേ കർഷകരെ സമത്തോളം നേരിടാൻ പറ്റുമോ, അവർ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അതിനെതിരെ നീ അപ്പോൾ കലാപത്തിലേക്ക് നയിക്കും. ഇന്ത്യയിലല്ലെങ്കിൽ തന്നെ എന്താ വെച്ചാൽ സ്റ്റേറ്റ് ഈ രീതിയിലെല്ലാം മോണോപ്പൊളൈസ് ചെയ്ത് വരുന്നതിന് ഇനി സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിലും എന്തായിരിക്കും, പല രീതിയിലും ഇത്തരത്തിലുള്ള ഫ്രസ്ട്രേഷൻസ് പ്രാദേശികമായി ഒക്കെ തന്നെ കലാപങ്ങളായി മാറും. ഇപ്പോൾ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം നോയിഡയിൽ നമുക്കറിയാം, മറ്റേ അദാനിയുടെ കമ്പനിയിൽ അതിനെതിരെ വമ്പിച്ച കലാപം നടന്നു. അവരിപ്പം ദേശദ്രോഹികളാണ്, പുറത്തുനിന്ന് ഫണ്ട് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറയാൻ ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ കാരണങ്ങളിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ തന്നെ അറിയാം അതൊന്നുമല്ല അവിടെ നടക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കലാപങ്ങളിലേക്ക് പോകും. പിന്നെ വെച്ചാൽ ഇത് പലപ്പോഴും ഒരു ലിക്വിഡായിട്ടുള്ള ഫിനാൻഷ്യൽ അസറ്റായിട്ടാണ് കാണുന്നത്. അപ്പം നമ്മൾ ഗോൾഡൊക്കെ ആളുകൾ പണയം വെക്കുന്ന പോലെ വിൽക്കുന്നത് പോലെയാണ്, പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ രോഗമോ കല്യാണമോ ഒക്കെ വരുന്ന സമയത്തിന് വിൽക്കാൻ തീയുന്നത്. ആ സമയത്ത് ഇതിന് മാർക്കറ്റില്ലാതായാൽ ഈ ജനം എന്താ ചെയ്യാൻ പോകുന്നത്? അപ്പോൾ ഇത് ഈ മുസ്ലിങ്ങളുടെ നട്ടെല്ലൊന്നുമല്ല ഓടിക്കാൻ പോകുന്നത്, ഇതാരൊക്കെയാണോ ഇതിനകത്തൂടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്, ആരുടെയൊക്കെ ലൈവ്ലിഹുഡ് എന്ന് പറയുന്നത് ഇതാണോ, അവരെയൊക്കെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇത് അധികകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന വലിയ മുദ്രാവാക്യമല്ല. കുറച്ച് കഴിയുമ്പോൾ എന്താ വെച്ചാൽ ഈ പിടിക്കണവനെന്ത് ചെയ്യും, പിടിച്ചിട്ടുള്ള എന്ത് ചെയ്യും, മൂക്ക് കയറിട്ടിട്ട് തല്ലുന്ന അവസ്ഥ എന്ത് ചെയ്യുമ്പോൾ ഒരു സംശയം അതിനകത്ത് വേണ്ട. പിന്നെ മാത്രമല്ല ഇവിടെ ഇനിയിപ്പോൾ ഇതും അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടി വരിക, സ്റ്റേറ്റ് എന്ത് ചെയ്യേണ്ടി വരും. ഇപ്പം ഇപ്പോൾ പല സ്ഥലത്തും എന്താ ഗോശാലകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് സംരക്ഷിക്കാൻ.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് വോയിസ് ഓഫ് പീസ്. സ്പോട്ട്ലൈറ്റ് ചർച്ചയിൽ നിന്നും എടുത്ത പ്രസക്തമായ ഭാഗം, ബംഗാളിലെ പശുക്കാഴ്ച ഭാഗം 1. ചർച്ചയിൽ പങ്കെടുത്തവർ അബ്ദുൽ അഹദ് ചുങ്കത്തറ, കൂടെ അബ്ദുൽ ഹമീദ് പറപ്പൂർ.

0: Email hello@peaceradio.com.
1: ഹജ്ജ് നിർവഹിച്ച് ഉംറ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം.
2: യെസ്,
1: ഈ സമയത്ത് ഒരാള് അവിടുന്ന് വല്ലാതെ ഇങ്ങനെ സംശയം ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ആ സംശയം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാള് തൊട്ടപ്പുറത്തേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, അവിടെ ഉണ്ട് ഒരു വ്യക്തി, മഹാനായ ഒരു പണ്ഡിതനാണ്, അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോയി ചോദിച്ചു നോക്കുന്നു പറഞ്ഞു. ആ പണ്ഡിതൻ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ അരികിലേക്ക് യാത്രക്കാരൻ ചെന്ന് ചോദിക്കുകയാണ്. വിചിത്രമായൊരു ചോദ്യമാണ് ചോദ്യം. ഈ ഉംറ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ കൊതുക് അടിച്ചു, അപ്പോൾ കൊതുകിനെ ഞാൻ അടിച്ചു വന്നു. അപ്പോൾ ഉംറക്കിടയിൽ വേട്ട പാടില്ല എന്നല്ലേ, അപ്പോൾ അതെൻ്റെ ഉംറയെ ബാധിക്കുക എന്നിട്ടാണ് അയാൾ സംശയമായിട്ട്, വലിയ സംശയമായിട്ട് ചെന്നു. അത് കേട്ട പാട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാ വരുന്നു ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ കൂഫയിൽ നിന്നാണ്. ആ കൂഫയിൽ അഷറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മരുമകനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹുവിൻ്റെ രക്തം ചിന്തി. അതൊന്നും നിങ്ങൾക്ക് അത്ര വലിയ പ്രശ്നമായിട്ടില്ലല്ലേ, ഇവിടെ ഇപ്പോൾ ഒരു കൊതുകിൻ്റെ രക്തം, അതാണ് നിങ്ങൾക്ക് ഇത്ര വലിയ പ്രശ്നം എന്ന് ചോദിച്ചു അദ്ദേഹത്തെ തിരിച്ചയച്ചു. എന്താണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാവണ്ടേ? ഇസ്ലാമിൽ ചില നമുക്ക് കുറേ കാര്യങ്ങളിൽ ചിന്തിക്കാണ്ടാവും, ചില പ്രയോറിറ്റി ഉണ്ട്. അദ്ദേഹത്തിന് കൂഫക്കാർക്ക് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കൊലപാതകം മാത്രമേ മുസ്ലിങ്ങൾ പിടിച്ചുലച്ച കാര്യമാണ്. അപ്പം ആ ഒരു സന്ദർഭത്തിലാണത്, അത്ര ആ ഒരു വിഷയത്തിൻ്റെ ഗൗരവം പോലും പലപ്പോഴും കൂഫക്കാർ ഒരു കുതുകനെ അടിച്ച കാര്യത്തിലേക്ക് വലിയ ആശങ്ക, ഇതങ്ങനെയാവോ ഇങ്ങനെയാവോ അതെന്താണെന്നുള്ള ഒരു ചോദ്യം. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ടും മനസ്സിലുണ്ടായിരിക്കേണ്ട കാര്യങ്ങൾക്ക് ഒരു പ്രസക്തിയില്ല. ചുരുക്കി പറഞ്ഞാൽ ഫർള് നോക്കാതെ സുന്നത്തിടുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ചില ആളുകൾ അങ്ങനെയാണ്, സുന്നത്തുകൾ ചിലപ്പോൾ ഭയങ്കര പ്രാമുഖ്യം കൊടുക്കും, എന്നിട്ട് എന്ത് ചെയ്യും, ഫർളിന് ഒരു വിലയുണ്ടാവില്ല. ഇപ്പോ
2: ആ ചോദ്യത്തിന് നേരിട്ട് മറുപടി പറയാതെ നല്ലൊരു ചിന്തന ഇട്ടു കൊടുത്തു അല്ലേ.
1: അതെ,
2: കാരണം ആ വ്യക്തിക്ക് ആവശ്യമുള്ളതും അത് ആവശ്യം വേണ്ടതും ആ കൂഫയിലുള്ള ആളുകൾക്കും വേണ്ട ഒരു ചിന്തയോ തന്നെയാണ് എന്നുള്ളതാണ്.
1: കൊതുകിനെ കൊല്ലുക എന്നുള്ളൊരു വേട്ടയേറ്റ് ഒരിക്കലും തൊല്ലം ചെയ്യാൻ പറ്റില്ല, അനാവശ്യമായിട്ടുള്ളൊരു ചോദ്യമാണ്.
2: മറിച്ച് ആ വ്യക്തിക്ക് ഒരു വലിയ ചിന്തയാണ് അവിടെ വേണ്ടത്, അയാളെ കൂഫക്കാരുടെ മനസ്സിന് വലിയൊരു വെളിച്ചം കിട്ടാണ് വേണ്ടതെന്നുള്ളതാണ് ഇബ്നു ഉമർ റളിയല്ലാഹുവിൻ്റെ ഉദ്ദേശിച്ചത്.
1: ഇപ്പോൾ അതിൽ ഞാനിങ്ങനെ അതിൽ ചേർത്ത് അതിങ്ങനെ കേട്ടപ്പോൾ എൻ്റെ കൂടെ ഇങ്ങനെ പിന്നെ വന്നിട്ടുള്ള അത് അത് അതിൽ ആഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഗീബത്ത് നമീമത്ത്, മറ്റുള്ളവരെ കുറ്റം പറച്ച് ഇങ്ങനെയുള്ള വളരെ പിന്നെ ഹറാമായ തെറ്റായ കുറേ സ്വഭാവങ്ങൾ പുലർത്തി പോരുകയും ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള നന്മകളുണ്ടാവും, ചെറിയ നന്മകൾ എന്ന് കൂട്ടിക്കോ, അത്തരം നന്മകളിൽ വല്ലാതെ കണിശതയും അത് വല്ലാതെ ഇതാക്കുകയും ചെയ്യുന്ന ആളുകളുണ്ടാവും. പക്ഷെ അവരെന്ത് ചെയ്യുന്നില്ല, ഇതൊഴിവാക്കുന്നില്ല, മാതാപിതാക്കൾക്കുള്ള കടമകൾ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, അതിദ്രോഹം ചെയ്യുക, അവരവഗണിക്കുക, തൊട്ടപ്പുറത്ത സ്ഥലത്ത് ചാരിറ്റി പ്രവർത്തനത്തിൽ സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുക. പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇസ്ലാമിൽ മുൻഗണനാക്രമം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും പറയാറുണ്ട്, റമദാനിൽ തറാവിസ്കരിക്കാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്തിട്ട് ഇശാ പോയി, എന്നിട്ട് സന്തോഷം എന്താണ്, തറാവി കിട്ടിയല്ലോ. അപ്പൊ ഇങ്ങനെ ഇങ്ങനെയുള്ള അവസ്ഥ പലപ്പോഴും ആളുകൾക്ക് ഉണ്ടാവാറുണ്ട്.
2: നമ്മളെ ഡേ ടു ഡേ ലൈഫിനായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഒരുപാട് ഇപ്പോൾ സലാമൊക്കെ പറഞ്ഞ പോലെ ഓരോ അനുഭവങ്ങൾ വരും, അത് തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്.
1: നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് ഇസ്ലാം ഇപ്പോൾ വിശ്വാസം, വിശ്വാസ കാര്യങ്ങൾ, തൗഹീദിന് മുൻഗണന ഉണ്ട്.
2: അതെ,
1: തൗഹീദ് പറയാതെ ബാക്കിയുള്ള തൗഹീദിൻ്റെ പ്രാധാന്യം അതാണല്ലോ ഏറ്റവും പ്രധാനം. അതില്ലാതെ ബാക്കിയുള്ള വിഷയങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുക, മുൻഗണനാക്രമം തെറ്റിക്കുക. കാരണം ഒരു മനുഷ്യൻ്റെ തൗഹീദ് അത്രമേൽ പ്രധാനപ്പെട്ട വിശ്വാസ കാര്യങ്ങളിൽ എത്രമാത്രം ശ്രദ്ധ ഒരാൾ കാണിക്കണം, അതില്ലെങ്കിൽ പിന്നെ എല്ലാം പോയില്ലേ. അപ്പൊ അതിന് പ്രാമുഖ്യമോ അതിനുള്ള കുറിച്ചുള്ള ഒരു ഗൗരവമോ ഇല്ലാതെ അതല്ലാത്ത വിഷയങ്ങൾക്ക് അതിനേക്കാൾ വലിയ ഗൗരവം വരുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല.
2: നല്ലൊരു തിരിച്ചറിവാണ് അല്ലേ ഈ ഒരു സമയത്ത് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്.
0: അപ്പോൾ നമുക്കിനി അടുത്ത നമ്മുടെ പ്രോഗ്രാമിലേക്ക് പോകുമ്പോൾ തിരുമൊഴികളാണ് നമുക്ക് കേൾക്കാനുള്ളത്.
3: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബി തീർത്തു തന്ന
4: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
0: പ്രവർത്തന നിരതരാവുക, എല്ലാം എളുപ്പമാകും എന്ന ആശയത്തിലുള്ള ഹദീസാണ് ഇന്ന് കെ വി മുഹമ്മദ് അലി തിരുമൊഴികളിലൂടെ നമ്മെ കേൾപ്പിക്കാനിരിക്കുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീ സല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അൻ അലി ഇബ്നു അബി ത്വാലിബിൻ റളിയല്ലാഹു അൻഹു ഖാല കുന്ന ജുലൂസൻ മഅ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം വമഅഹു ഊദുൻ യൻകുതു ഫിൽ അർദി വഖാല ما منكم من أحد إلا قد كتب مقعده من النار أو من الجنة فقال رجل من القوم ألا نتكل يا رسول الله قال لا اعملوا فكل ميسر ثم قرأ فأما من أعطى واتقى إمام بخاري تن صحيح آرائرتي أرنوتي أنجام ذي نمبراي كورت حديثان كيل بيشد صحيح مسلمين വലിയ വ്യത്യാസമില്ലാതെ തന്നെ ഈ ഹദീസ് നമുക്ക് കാണാം. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. ഹിജ്റ കുംബ് 23 ജനിച്ച് ഹിജ്റ 40 മരണപ്പെട്ട പ്രമുഖ സഹാബിയാണ്. 4-ാമത്തെ ഖലീഫയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവാണ് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മാതാവ് ഫാത്തിമ ബിൻത് അസദ് എന്നിവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം തബൂക്ക് യുദ്ധമല്ലാത്ത എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹം പങ്കെടുത്തു എന്നതും നമുക്ക് മനസ്സിലാക്കാനാകും. ഹിജ്റ 35-ന് അദ്ദേഹം ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഇവിടെ അലി റളിയല്ലാഹു അൻഹു പറയുന്നത് ഇങ്ങനെയാണ്, കുന്ന ജുലൂസൻ മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബിയോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഇരിക്കുകയായിരുന്നു. വമഅഹു ഊദുൻ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു മരക്കഷ്ണമുണ്ട്, ഒരു ഊദുണ്ട്, ഒരു മരക്കഷ്ണം, ഒരു കുള്ളിക്കൊക്കെയാണ് പറയുക. അഴ്വാദ് എന്നതാണ് അതിൻ്റെ ബഹുവചനരൂപം, അഴൂദ് എന്നുമുണ്ട്. അപ്പം നബിയുടെ കയ്യിലൊരു മരക്കമ്പുണ്ട്. എൻകുത്ത് ഫില്ലാർദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിലത്ത് അതുകൊണ്ട് ഇങ്ങനെ അടയാളം വെക്കുന്നുണ്ട്, എന്തോ ഇങ്ങനെ വരച്ച് മണ്ണിൽ അടയാളപ്പെടുത്തുന്നുണ്ട്. ആലോചിച്ചുകൊണ്ട് എന്തോ ഒരു കാര്യം ആലോചിച്ച് മണ്ണിൽ നിലത്തിങ്ങനെ അടയാളപ്പെടുത്തുന്നതിനാണ് നെക്കത്ത് എൻകുത്തു എന്ന് ഉപയോഗിക്കാറുള്ളത്. വഖാല, അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻകും മിൻ അഹദിൻ ഇല്ല ഖദ് കുതിബ മഖഅദുഹു മിനന്നാരി ഔ മിനൽ ജന്ന. മാ മിൻകും മിൻ അഹദിൻ, നിങ്ങളിൽ ഒരാളും തന്നെ ഇല്ല, ഇല്ല ഖദ് കുതിബ മഖഅദുഹു മിനന്നാർ, നരകത്തിലുള്ളവൻ്റെ മഖഅദ് നിർണയിക്കപ്പെടാതെ കണ്ട്, ഔ മിനൽ ജന്ന, അതല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്നുള്ള. അപ്പോൾ നരകത്തിലെയോ സ്വർഗത്തിലെയോ അവൻ്റെ ഇരിപ്പിടം, അവൻ്റെ സ്ഥാനം നിർണയിക്കപ്പെടാതെ കണ്ട് നിങ്ങളിലൊരാളും ഇപ്പോഴും ജീവിക്കുന്നില്ല, ഇപ്പോഴുമില്ല എന്ന്. ഫഖാല റജുലു മിനൽ ഖൗം, അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളിൽ ഒരാൾ ചോദിച്ചു, അലാ നത്തക്കിലു യ റസൂലല്ലാ, അള്ളാഹുൻ്റെ റസൂലെ, എങ്കിൽ ഞങ്ങൾ ഭരമേൽപ്പിക്കട്ടെയോ. ഏതായിരുന്നാലും ഞങ്ങളെ നരകവും സ്വർഗവും തീരുമാനിക്കപ്പെട്ടതാണെന്നുള്ള നിലക്ക് ഞങ്ങളതിൽ ഭരമേൽപ്പിച്ച് അള്ളാഹുവിൻ്റെ തീരുമാനം എന്ന നിലക്ക് ഒന്നും ചെയ്യാതെ, അമലുകൾ ഒഴിവാക്കി, പ്രവർത്തനങ്ങളുടെ പ്രയാസമൊന്നുമില്ലാതെ ഞങ്ങളിരുന്നോട്ടെ എന്ന നിലക്ക് റസൂലിനോട് ചോദിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാല, അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, ഇല്ല, അത് പറ്റില്ല. ഇഅ്മലു, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം. നിങ്ങളുടെ സ്വർഗവും നരകവും തീരുമാനിക്കപ്പെട്ടതാണ്, അത് നിങ്ങൾക്കറിയില്ലല്ലോ. നിങ്ങളുടെ ബാധ്യത, ഇഅ്മലു, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. ഫകുല്ലുൻ മുയസ്സറുൻ, എല്ലാം സുഗമമാവും, എല്ലാം എളുപ്പമാക്കപ്പെടും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബാധ്യത എന്നുള്ള നിലക്ക് സൽക്കർമ്മങ്ങളിൽ നിരതരാവുക, കാര്യങ്ങളെല്ലാം എളുപ്പമാകും, എളുപ്പത്തിൽ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ അതിനുള്ള വഴി നിങ്ങൾക്ക് ലഭിക്കും. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഓതി എന്നാണ്. സുമ്മ ഖറഅ, പിന്നീട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി, ഫഅമ്മാ മൻ അഅ്ത വത്തഖ വസദ്ദഖ ബിൽഹുസ്ന, സൂറത്തുൽ ലൈലിലെ അവചനങ്ങൾ ആർ നൽകുകയും സൂക്ഷ്മത പാലിച്ച് ജീവിക്കുകയും ഏറ്റവും നല്ലതിനെ സത്യപ്പെടുത്തുകയും ചെയ്താൽ അവന് ഏറ്റവും എളുപ്പമായതിലേക്ക് സൗകര്യം ചെയ്തു കൊടുക്കും. ഒരർത്ഥത്തിൽ അവന് സ്വർഗത്തിലെത്താനുള്ള വഴി തുറന്നു കൊടുക്കും എന്നൊക്കെയാണ് വിശദീകരണം. പ്രമുളവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഉത്ബോധനം നടത്തിയത് ഒരു ജനാസ കബറടക്കുന്ന വേളയിൽ ബഖയോൽ ഖർക്കതിൽ, മദീനത്തെ പള്ളിക്കടുത്തുള്ള പൊതുശ്മശാനമായ ബഖയോൽ ഖർക്കതിൽ വെച്ചാണ് എന്ന് മറ്റു ചില റിപ്പോർട്ടുകളിൽ ഹദീസുകളിൽ തന്നെ വന്നതായിട്ട് നമുക്ക് കാണാം. ജനാസ അടക്കാൻ സമയമുണ്ട്. അപ്പോൾ അള്ളാഹു റസൂൽ അവിടെ ഇരുന്ന് ഇങ്ങനെ തൻ്റെ കയ്യിലുള്ള മരക്കമ്പ് കൊണ്ട് നിലത്തിങ്ങനെ വരച്ച് എന്തൊക്കെ ആലോചിച്ചിരിക്കുന്നതിനിടയിലാണ് ഓരോരുത്തരുടെയും സ്വർഗവും നരകവും തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്, എങ്കിൽ കൂടി നിങ്ങൾ പ്രവർത്തന നിരതരാകണം, സ്വർഗം ആഗ്രഹിച്ച് പ്രവർത്തിക്കണം, കാര്യങ്ങളെല്ലാം ഏത രൂപത്തിലാണോ അതുപോലെ എളുപ്പമാക്കി തരും എന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കാനാവും. അപ്പോൾ സൂക്ഷ്മതയോടെ മുന്നോട്ട് പോകണം, ശരിയായ വിശ്വാസം കൈക്കൊണ്ടാൽ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കിത്തരും എന്നതാണ്. ഒരു റിപ്പോർട്ടിൽ ഇങ്ങനെ കൂടിയുണ്ട്, ആരെങ്കിലും സൗഭാഗ്യവാനാണെങ്കിൽ അപ്പോൾ അവന് അങ്ങനെയുള്ള ആ ഒരു സൗഭാഗ്യത്തിലേക്ക് എത്താനുള്ള വഴി അള്ളാഹു എളുപ്പമാക്കിക്കൊടുത്തരും. അല്ല, അവൻ ദൗർഭാഗ്യവാനും നരകം ലഭിക്കാനുമാണ് അവകാശിയെങ്കിൽ ആ രൂപത്തിലേക്ക് അവൻ്റെ കാര്യങ്ങളെ അള്ളാഹു കൊണ്ടെത്തിക്കും എന്നുകൂടി സൂചനയുണ്ട്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏറ്റവും നല്ല വിശ്വാസത്തോടുകൂടി, നല്ല വിശ്വാസം കൈക്കൊണ്ടുകൊണ്ട് സൽക്കർമ്മങ്ങളിൽ മുന്നേറുക എന്നതാണ് തന്നെയാണ് കരണീയമായിട്ടുള്ളത്. അങ്ങനെ നിർവഹിക്കണം എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നതും. വിശ്വാസത്തിൽ പാളിച്ച വരാതെ, നിർബന്ധ ബാധ്യതകൾ നിറവേറ്റി അനുഷ്ഠാനങ്ങളിൽ വീഴ്ച വരാതെ, ഐശ്വര്യകർമ്മങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ശരിയായ വിശ്വാസത്തോട് ജീവിക്കാനുള്ള ശ്രമമുണ്ടാക്കണം. മാത്രവുമല്ല, ഇവിടെ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാനാകുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയായിരുന്നു. ഇവിടെ വെച്ചാണോ തൻ്റെ അനുയായികളെ, വിശ്വാസികൾക്ക് ഉത്ബോധനം നടത്താൻ, അവരെ കാര്യങ്ങൾ ഉപദേശിക്കാൻ സാധിക്കുക, ആ സന്ദർഭമൊക്കെ ഉപയോഗപ്പെടുത്തിയിരുന്നു. ഇവിടെ ഖബറിൻ്റെ അടുത്ത് വെച്ച്, ബഖയിൽ വെച്ചാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ ഉപദേശിച്ചത്. അതോടൊപ്പം ഖദറുള്ള വിധിയിലുള്ള വിശ്വാസം ഉണ്ടാകണം. ആ വിശ്വാസത്തോടൊപ്പം കർമ്മങ്ങളിലൂടെ ശരിയായ വിധി ലഭിക്കുന്നവനായി തീരാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം എന്ന സന്ദേശം കൂടി ലഭിക്കുന്നു. കൂടുതൽ പഠിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. തിരുമൊഴികൾ നമ്മൾ കേട്ട് മടങ്ങിയെത്തി പ്രവർത്തന നിരതരാവാനുള്ള സന്ദേശത്തെ നമ്മൾ ഉൾക്കൊള്ളുന്നു.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: أعوذ بالله من الشيطان الرجيم.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാർ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ തിരുനബിയോടൊപ്പം, പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിൽ ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുള്ള മഹ്സിൻ വണ്ടൂർ നമുക്കൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരിൽ പ്രധാനിയായിരുന്ന ഒരു വ്യക്തിയായിരുന്നു അബൂദർദ അൽ അൻസ്വാരി അൽ ഖസ്റജി റളിയല്ലാഹു അൻഹു. ഉവൈമിർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം. അൻസാരിങ്ങളിൽ ഏറ്റവും അവസാനമായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന മുസ്ലിമായ ഒരു വ്യക്തിയാണ് മഹാനായ അബൂദർദ റളിയല്ലാഹു അൻഹു. വിശുദ്ധ ഖുർആൻ അത് ക്രോഡീകരിക്കാൻ നേതൃത്വം നൽകിയ നാല് പ്രമുഖ സ്വഹാബികളിൽ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഇസ്ലാമിക യുദ്ധങ്ങളിൽ വളരെയധികം ധീരതയോടുകൂടി പോരാടിയ ഒരു കുതിരപ്പടയാളിയായിരുന്നു ഇദ്ദേഹം എന്നാണ് ചരിത്രങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഇസ്ലാം സ്വീകരണം തന്നെ വളരെയധികം അത്ഭുതങ്ങൾ നിറഞ്ഞതായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുസ്ലിം സുഹൃത്തായ അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹു അദ്ദേഹം എപ്പോഴും അബൂദർദായിനോട് വിഗ്രഹാരാധനയുടെ അപകടങ്ങളെ ബോധ്യപ്പെടുത്താൻ സംസാരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ധാരാളം പരിശ്രമിച്ചു. ഒടുവിൽ വിഗ്രഹങ്ങൾക്ക് യാതൊരു കഴിവുമില്ലെന്നും അള്ളാഹുവിൽ പങ്കുചേർക്കുക വഴി എനിക്ക് നരകമാണ് ലഭിക്കുക എന്നും അദ്ദേഹം മനസ്സിലാക്കുകയും ഇസ്ലാമാണ് ശരിയായ മതം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും തൻ്റെ സുഹൃത്തിൻ്റെ കൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് പോവുകയും ചെയ്തു. അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പ്രവാചകരെ, എൻ്റെ കൂടെ അബൂദർദ വന്നിരിക്കുന്നു. ഇത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇന്നല്ലാഹ വഅദനി അൽ ഇസ്ലാമ അബീദർദ, അബൂദർദ ഇസ്ലാം സ്വീകരിക്കുമെന്ന് എനിക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇതുകൂടി കേട്ടപ്പോ ഫഅസ്ലമ, അദ്ദേഹം മുസ്ലിമാവുകയും സത്യസന്ദേശം സ്വീകരിക്കുകയും ചെയ്യുകയാണ്. കാലങ്ങൾ കഴിഞ്ഞു. ഒരിക്കൽ താൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയെക്കുറിച്ച് മഹാനായ അബൂദർദ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ എപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എന്താണ് ആ പ്രാർത്ഥന? അഊദു ബില്ലാഹി അയ്യത്തിയ അലയ്യ യൗമുൻ ലാ അദ്കുറു ഫീഹി അബ്ദുല്ലാഹി ബിൻ റവാഹ, എൻ്റെ സുഹൃത്ത് അബ്ദുല്ലാഹി ബിൻ റവാഹയെ ഓർക്കാത്ത ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോകരുതേ എന്ന് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അള്ളാഹുവെ, അതിൽ നിന്ന് ഞാൻ എന്നോട് രക്ഷ തേടുകയാണ് എന്നാണ് അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നത്. സഹോദരങ്ങളെ, ഹിദായത്തിന് കാരണക്കാരനായ, സത്യത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ച, വിഗ്രഹാരാധനയുടെ നിരർത്ഥകതയെ ബോധ്യപ്പെടുത്തിയ അബ്ദുല്ലാഹി ബിൻ റവാഹ അദ്ദേഹത്തെ എന്നും ഓർക്കാൻ സാധിക്കണമെന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, കാന ഇദാ ലഖിയ ഇൻ ഖുബിൽന ളറബ ബൈന യദൈ ബൈന സദൈ, ഞങ്ങൾ തമ്മിൽ പരസ്പരം മുന്നിൽ വന്നുകൊണ്ട് മുന്നിൽ നിന്ന് കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ അബ്ദുല്ലാഹി ബിൻ റവാഹ എൻ്റെ നെഞ്ചിൽ ഒന്ന് കൈവച്ചുകൊണ്ട് എന്നെ സമാധാനിപ്പിക്കും. ഇനി വഇദാ ലഖിയ ഇൻ ദുബിറ, ഞാൻ അറിയാതെ എൻ്റെ പിന്നിൽ നിന്നാണ് അദ്ദേഹം വരുന്നത് എങ്കിൽ ളറബ ബൈന കത്ഫിഹി, എൻ്റെ പിരടയിൽ കൈവച്ചുകൊണ്ട് എന്നെ ഒന്ന് സമാധാനിപ്പിക്കും. എന്നോട് ഒരുപാട് ചെങ്ങാത്തം കാണിച്ച, സ്നേഹം കാണിച്ച ഒരു വ്യക്തിയായിരുന്നു അബ്ദുല്ലാഹി ബിൻ റവാഹ എന്ന് അബൂദർദ റളിയല്ലാഹു അൻഹു പറയുകയാണ്. സഹോദരങ്ങളെ, അബൂദർദ റളിയല്ലാഹു അൻഹുവിൻ്റെ ഇസ്ലാം സ്വീകരണം അത് വളരെ വൈകിയായിരുന്നു നടന്നത് എങ്കിലും പിന്നീട് പ്രവാചകൻ്റെ കൂടെ സദാസമയവും ചിലവഴിച്ച് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഇഷ്ടം നേടിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ പറയുകയാണ്, ഹദ്ദിസൂന അനിൽ ആഫിലീൻ, ഏറ്റവും ബുദ്ധിമാന്മാരായ രണ്ട് സ്വഹാബികളെക്കുറിച്ച് നിങ്ങൾ എന്നോട് സംസാരിക്കൂ എന്ന് ജനങ്ങളോട് പറയുമ്പോൾ ജനങ്ങൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്, മനിൽ ആഖിലീൻ, ആരാണ് ഈ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള ആളുകൾ ആരൊക്കെയാണ്? ഇത് കേട്ട ഇബിനു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മുആദുൻ വ അബൂദർദ, അത് ദീനിൽ ഏറ്റവും കൂടുതലായി പാണ്ഡിത്യമുള്ള, ഹലാലും ഹറാമും കൃത്യമായി പഠിച്ച മുആദ് റളിയല്ലാഹു അൻഹു ആണ്. അതുപോലെ ഈ ഉമ്മത്തിലെ തത്വജ്ഞാനി എന്ന് ചരിത്രം പരിചയപ്പെടുത്തിയ അബൂദർദ റളിയല്ലാഹു അൻഹു ആണ് എന്ന് ഇബിനു ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, അബൂദർദ റളിയല്ലാഹു അൻഹു അദ്ദേഹം എപ്പോഴും ഒരു പുഞ്ചിരി തൂകിയ മുഖവുമായാണ് ആളുകളെ സമീപിക്കാറുണ്ടായിരുന്നത്. അതിൻ്റെ കാരണം അദ്ദേഹത്തോട് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, ഞാൻ അങ്ങനെ സംസാരിക്കാനുള്ള കാരണം, കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുഹദ്ദിസു ബിഹദീസിൻ ഇല്ലാ തബസ്സമ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറയുമ്പോഴും വളരെ സന്തോഷിപ്പിച്ചുകൊണ്ടാണ് സംസാരിച്ചിരുന്നത്, പുഞ്ചിരിച്ചുകൊണ്ടാണ് ജനങ്ങളെ അഭിമുഖീകരിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഞാനും അങ്ങനെ ചെയ്യുന്നത് എന്ന് മഹാനായ അബൂദർദ റളിയല്ലാഹു അൻഹു പറയുകയാണ്. പ്രിയമുള്ളവരെ, ചെറിയ ചെറിയ വാചകം കൊണ്ട് വലിയ വലിയ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന സംസാര വൈഭവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. വളരെയധികം ഇബാദത്തുകളിൽ മുഴുകുന്ന ഒരാളായിരുന്നു അദ്ദേഹം. ചെറുപ്പം മുതലേ കച്ചവടക്കാരനായിരുന്ന അബൂദർദ റളിയല്ലാഹു അൻഹു അങ്ങനെ മുസ്ലിമായതിനു ശേഷം ഇബാദത്തുകളൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ കച്ചവടവും ഇബാദത്തും അവ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോവാൻ അദ്ദേഹം ഒന്ന് പരിശ്രമിച്ചു നോക്കി. പക്ഷേ പലപ്പോഴും ഫലം ഇജ്തമിഅ, അദ്ദേഹത്തിനത് സാധിച്ചില്ല. ഇബാദത്തുകളിൽ മുഴുകുമ്പോൾ കച്ചവടം അവിടെ മുടങ്ങിപ്പോവുകയാണ്. എന്നാൽ കച്ചവടത്തിൽ മുഴുകുമ്പോൾ ഇബാദത്ത് മുടങ്ങിപ്പോകുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഫതറക്തു തിജാറത വലസിംതുൽ ഇബാദ, ഞാൻ എൻ്റെ കച്ചവടം ഉപേക്ഷിച്ചു, എന്നിട്ട് ഇബാദത്തുകളിൽ മാത്രം എൻ്റെ ശ്രദ്ധ ഞാൻ ചെലുത്തുകയുണ്ടായി എന്നുള്ളതാണ്. ഈ സംഭവം വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഒരാൾക്ക് തൻ്റെ ഇബാദത്തുകൾ മുടങ്ങാതെ താൻ ചെയ്യുന്ന നമസ്കാരമാവട്ടെ, നോമ്പാവട്ടെ, മറ്റുള്ള ഏതൊരു ഇബാദത്താവട്ടെ, ഏതെല്ലാം നല്ലതായ ഭൗതിക കാര്യങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കുമോ, അതിനൊന്നും ഇസ്ലാം എതിരല്ല എന്നുള്ളതാണ്. നമസ്കാരം മുടങ്ങാതെ ചെയ്യുന്ന ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങൾ, നോമ്പ് മുടങ്ങാതെ ചെയ്യുന്ന ഭൗതികപരമായി കൊണ്ടുള്ള കാര്യങ്ങൾ, അതിനൊന്നും ഇസ്ലാം എതിരല്ല. പക്ഷേ തൻ്റെ ഇബാദത്തുകൾ മുടങ്ങുന്ന രീതിയിൽ, പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ നമസ്കാരം പോലെ, നോമ്പ് പോലെ, നിർബന്ധ കർമ്മങ്ങൾ മുടങ്ങുന്ന രീതിയിലുള്ള കച്ചവടം പോലും അനുവദനീയമല്ല, ഒരു ജോലിയും അനുവദനീയമല്ല, ഒരു ആഘോഷവും അനുവദനീയമല്ല എന്ന് ഈ സംഭവത്തെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, സ്വഹാബത്തിൻ്റെ ചരിത്രം നമുക്കൊരു മാതൃകയാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ എപ്പോഴും അവർ സദാസമയവും പ്രവാചകൻ്റെ അധ്യാപനങ്ങളെ അവർ കേട്ടുകൊണ്ടും അനുസരിച്ചുകൊണ്ടും ജീവിച്ചു. അതുകൊണ്ട് ആ ഒരു ജീവിതം നമുക്ക് മാതൃകയാണ് എന്നുള്ളതാണ്. അബൂദർദ റളിയല്ലാഹു അൻഹുവിനെ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ആളുകളോട് പുഞ്ചിരിച്ചുകൊണ്ട് ആളുകളെ സന്തോഷിപ്പിച്ചുകൊണ്ടാണ് സംസാരിച്ചിരുന്നത് എന്ന് പറഞ്ഞതുപോലെ നമുക്കും ആ ഒരു രീതിയിൽ ആളുകളോട് പെരുമാറാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ആളുകൾക്ക് നരകമോചനമുണ്ട്, അവർക്ക് പാപമോചനമുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ആളുകളാണ് ഈ ഉമ്മത്തിലെ ഏറ്റവും മാന്യരായ വ്യക്തികൾ, ഉത്തമരായ ആളുകളെന്നൊക്കെ അള്ളാഹുവിൻ്റെ റസൂല് പല തവണയായി കൊണ്ട് നമ്മെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് നമുക്കും ആ ഒരു രീതിയിൽ ജീവിക്കാൻ സാധിക്കണം. എല്ലാവരോടും സ്നേഹത്തോടുകൂടി, തൻ്റെ കൂട്ടുകാരോട് വളരെ സ്നേഹത്തോടുകൂടി പെരുമാറാൻ, പുഞ്ചിരിയോടുകൂടി പെരുമാറാൻ, അവരോട് കളങ്കമില്ലാത്ത ഒരു മനസ്സോടുകൂടി പെരുമാറാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. ക്ലാസ് എടുത്തത് അബ്ദുള്ള മെഴ്സിൻ വണ്ടു.
4: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റെത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെ പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കളിൽ കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുന്നഹ്ലിലെ 76-ാം വചനം. ക്ലാസ് എടുക്കുന്നത് ജാഫർ സലഫി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹലിലെ 76-ാം ആയത്തിൻ്റെ ആദ്യത്തെ ഭാഗം കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമ്മൾ മനഃപ്പാഠമാക്കി. അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം പഠിക്കുന്നത്. ആയത്ത് മുഴുവനായി ആദ്യമൊന്ന് പാരായണം ചെയ്യാം.

അവിടെ ഐനമ യുവജ്ജി ഹ് ഹു രണ്ട് ഹ ഉണ്ട്, രണ്ടു കൂടി ചേർത്ത് ഇദ്ഗാമ ചെയ്ത് യുവജ്ജി ഹു മറ്റ ഹ ആക്കി അതിന് ശ്രദ്ധ കൊടുത്ത് ഉച്ചരിക്കണം.

0: അള്ളാഹു നമ്മുടെ പഠനവും പാരായണവും എല്ലാം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാഅല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ. ക്ലാസ് എടുത്തത് ജാഫർ സലഫി.

0: ലളിതവും സരസവും ചിന്തനീയവുമായ ആശയരചനകളുടെ ശബ്ദാവിഷ്കാരം. പീസ് റേഡിയോ നുറുങ്ങുകൾ.
1: ഹറാമിത്തിയൻ കലാപവും ഹജറുൽ അസ്വദ് മോഷണവും. എഴുത്ത് ഇ യൂസുഫ് സാഹിബ് നദ്വി ഓച്ചിറ. ഹിജ്റ 317 ദുൽഹജ്ജ് 8 യൗമുത്തർവിയ ദിനം. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നെത്തിയ തീർത്ഥാടകരാൽ വിശുദ്ധ മക്കയും പരിസരവും നിറഞ്ഞു കവിഞ്ഞിരുന്നു. കഅബയെ പ്രദക്ഷിണം ചെയ്തും പ്രാർത്ഥനകളിൽ മുഴുകിയും അവർ ഹജ്ജിനായി ഒരുങ്ങുകയായിരുന്നു. പെട്ടെന്നാണ് മക്കയുടെ മതിലുകളിൽ നിന്ന് ആ ഭീതിതമായ നിലവിളി ഉയർന്നത്. ഹറാമിത്തകൾ വരുന്നു, ഹറാമിത്തകൾ വരുന്നു. ഹറാമിത്തകളുടെ നേതാവായ അബൂതാഹിർ സുലൈമാൻ അൽ ജന്നാബിയുടെ നേതൃത്വത്തിലുള്ള വൻ സൈന്യം മക്കയിലേക്ക് ഇരച്ചു കയറി. ഇഹ്റാം വസ്ത്രം പോലും ധരിക്കാതെ ആയുധങ്ങളുമായി എത്തിയ അവർ തവാഫ് ചെയ്തുകൊണ്ടിരുന്ന ഹാജിമാരെ ക്രൂരമായി കൊന്നൊടുക്കി. വിശുദ്ധ ഗേഹത്തിൻ്റെ പവിത്രതയെ ചവിട്ടിമെതിച്ചുകൊണ്ട് അവർ സകല സമ്പത്തും കൊള്ളയടിച്ചു. കഅബയുടെ വാതിൽക്കൽ നിന്നുകൊണ്ട് അവരുടെ നേതാവ് അബൂതാഹിർ അട്ടഹസിച്ചു, "ഞാൻ അല്ലാഹുവാണ്, അല്ലാഹു ഞാനുമാണ്. അവൻ സൃഷ്ടിക്കുന്നു, ഞാൻ അവരെ നശിപ്പിക്കുന്നു." തുടർന്ന് തൻ്റെ സൈനികരോട് ഹജറുൽ അസ്വദ് ഇളക്കിയെടുക്കാൻ അയാൾ കൽപ്പിച്ചു. ഇരുമ്പ് ദണ്ഡുകൾ കൊണ്ട് അടിച്ചതിനെ തുടർന്ന് കല്ല് പല കഷ്ണങ്ങളായി പൊട്ടിപ്പിളർന്നു. ആയിരക്കണക്കിന് മൃതദേഹങ്ങളും തകർന്ന ഹൃദയങ്ങളും ബാക്കിയാക്കി അവർ ആ വിശുദ്ധ ശിലയുമായി ബഹ്റൈനിലെ തങ്ങളുടെ ആസ്ഥാനത്തേക്ക് മടങ്ങി. ഈ ക്രൂരതയുടെ പശ്ചാത്തലം മനസ്സിലാക്കാൻ അവരുടെ ചരിത്രം അല്പം അറിയേണ്ടതുണ്ട്. ഇമാം ഇബ്നു കഥീർ തൻ്റെ അൽ ബിദായ വ നിഹായയിൽ വ്യക്തമാക്കുന്നത് പ്രകാരം കൂഫയിലെ ഹംദാൻ ഇബ്നു അഷ് അസ് എന്ന വ്യക്തിയിൽ നിന്നാണ് ഈ പ്രസ്ഥാനം തുടങ്ങുന്നത്. കുറിയ ശരീരപ്രകൃതിയും ചെറിയ കാലുകളും കാരണമാണ് ഇദ്ദേഹത്തിന് ഹർമത്ത് എന്ന പേര് ലഭിച്ചത്. അഹ്ലുൽ ബൈത്തിനെ സ്നേഹിക്കുന്നു എന്ന് നടിച്ചാണ് ഇവർ രംഗത്തു വന്നതെങ്കിലും സത്യത്തിൽ അതൊരു വിനാശകരമായ ബാത്തിനി പ്രസ്ഥാനമായിരുന്നു. ഇമാം അബുൽ ഹസൻ അൽ അഷ്അരി മഖാലാത്തുൽ ഇസ്ലാമിയീൻ എന്ന ഗ്രന്ഥത്തിൽ ഇവരുടെ വിശ്വാസങ്ങളെ വിശകലനം ചെയ്യുന്നുണ്ട്. ശരിയാത്തിൻ്റെ നിയമങ്ങൾക്ക് ബാഹ്യവും ആന്തരികവുമായ അർത്ഥങ്ങളുണ്ടെന്നും ആന്തരിക അർത്ഥം ഗ്രഹിക്കുന്നവർക്ക് നമസ്കാരം, നോമ്പ് തുടങ്ങിയ ആരാധനകൾ ബാധകമല്ലെന്നും അവർ വാദിച്ചു. മക്കയിലേക്കുള്ള ഹജ്ജ് വെറും പ്രഹസനമാണെന്നും കഅബ കേവലം ചില പ്രതീകങ്ങൾ മാത്രമാണെന്നും അവർ വിശ്വസിച്ചു. അബ്ബാസി ഖിലാഫത്തിൻ്റെ തളർച്ച മുതലെടുത്ത് ബഹ്റൈനിലെ ഹജർ ആസ്ഥാനമാക്കി അവർ ഒരു സ്വതന്ത്ര രാജ്യം തന്നെ കെട്ടിപ്പടുത്തു. ഇസ്ലാമിക നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് സ്വന്തമായ സാമ്പത്തിക സാമൂഹിക ക്രമങ്ങൾ അവർ നടപ്പിലാക്കി. ഹിജ്റ 317 ആക്രമണം പെട്ടെന്നുണ്ടായ ഒന്നായിരുന്നില്ല. അതിനു മുമ്പ് തന്നെ തീർത്ഥാടകരെ ലക്ഷ്യമിട്ട് പല ആക്രമണങ്ങളും അവർ നടത്തിയിരുന്നു. ഹിജ്റ 312 മക്കയിലേക്കുള്ള ഹാജിമാരുടെ സംഘത്തെ അബൂതാഹിർ ആക്രമിക്കുകയും സ്ത്രീകളെയും കുട്ടികളെയും തടവിലാക്കുകയും ചെയ്തു. ഹിജ്റ 315 ഹർമത്തികൾ ബാഗ്ദാദിനെപ്പോലും ഭീഷണിപ്പെടുത്തിയിരുന്നു. അബ്ബാസി ഖലീഫ അൽ മുഖ്തദി റബ്ബില്ലാഹിക്ക് വിശുദ്ധ ഹറമിന് സംരക്ഷണം നൽകാൻ കഴിയാത്ത വിധം ഖിലാഫത്ത് ദുർബലമായിരുന്നു. ചരിത്ര പണ്ഡിതനായ ഇബ്നുൽ അസീർ ആ കാലഘട്ടത്തെക്കുറിച്ച് വിവരിക്കുന്നത്, മുസ്ലിങ്ങളുടെ മേൽ വിപത്തുകൾ കഠിനമായി, ഹജ്ജ് ചെയ്യാൻ കഴിയുമെന്നവർക്ക് പ്രതീക്ഷയില്ലാതായി, എല്ലാ വഴികളും മുറിഞ്ഞു, ലോകം ദുരന്തങ്ങൾ കൊണ്ട് നിറഞ്ഞു. മക്കയിലെ ആ കറുത്ത ദിനത്തെക്കുറിച്ച് ചരിത്രകാരന്മാർ നൽകുന്ന വിവരണങ്ങൾ ഏവരെയും നടുക്കുന്നതാണ്. ഇബ്നു കഥീർ രേഖപ്പെടുത്തി, ഹാജിമാരെ അവർ കഅബയുടെ ചുറ്റും വച്ച് കൊലപ്പെടുത്തി കഅബയുടെ കിസ്വ വലിച്ചുകീറുകയും വാതിൽ തകർക്കുകയും ചെയ്തു. ഇബ്നുൽ അസീർ കൂട്ടിച്ചേർക്കുന്നു, വിശുദ്ധ മസ്ജിദിൽ മാത്രം 30,000 പേർ കൊല്ലപ്പെട്ടു. കഅബയുടെ വിരിയിൽ തൂങ്ങിക്കിടക്കുന്നവരെ പോലും അവർ വെറുതെ വിട്ടില്ല. മൃതദേഹങ്ങൾ സംസം കിണറ്റിലെറിഞ്ഞു. മൃതദേഹങ്ങൾ കുളിപ്പിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാതെ മസ്ജിദിൽ തന്നെ കുഴിച്ചുമൂടി. അബൂതാഹിർ കഅബയുടെ അരികിൽ നിന്ന് പരിഹാസത്തോടെ ചോദിച്ചു, "എവിടെ ആ അബാബിയിൽ പക്ഷികൾ? എവിടെ സിജ്ജീൽ കല്ലുകൾ?" മക്കയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ഹജറുൽ അസ്വദ് ബഹ്റൈനിലെ ഒരു പള്ളിയിൽ അവർ സ്ഥാപിച്ചു. അവിടേക്ക് ഹജ്ജ് ചെയ്യാൻ അവരുടെ നേതാവ് ആളുകളോട് കൽപ്പിച്ചു. എന്നാൽ മുസ്ലിങ്ങൾ അതിന് വഴങ്ങിയില്ല. ഇബ്നു ഖൽദൂൻ രേഖപ്പെടുത്തിയത് പ്രകാരം 22 ആ വിശുദ്ധ ശില ഹർമതികളുടെ പക്കലായിരുന്നു. ഒടുവിൽ ഫാത്തിമി ഖലീഫയുടെ ഇടപെടലിലൂടെയും വൻതുക പകരം നൽകിയുമാണ് അത് തിരികെ ലഭിച്ചത്.
2: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ഹൃദയവസന്തത്തിന്റെ സമയമാണ്. വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തത്തിൽ ഇന്ന് സൂറത്തുൽ ബഖറ 32-33 വചനങ്ങളാണ് നാം പഠിക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി വഹ്ദഹ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ ഫമൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم. قالوا سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم

അവരെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ഈയൊരു സമയമത്രയും അതിൻ്റെ പുണ്യം ഉൾക്കൊള്ളുന്ന രീതിയിൽ തന്നെ ഈ ഒരു പ്രവർത്തനത്തെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിലെ രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞത് 31 വചനം വരെയാണ്. 32, 33 വചനങ്ങളാണ് ഇപ്പോൾ നമ്മൾ ആമുഖമായി ഓതിക്കേട്ടത്. എൻ്റെ കൂടെ ഈ ശബ്ദം കേൾക്കുന്ന ശ്രോതാക്കളെല്ലാം പരിശുദ്ധ ഖുർആൻ നിവർത്തി വച്ച് ഈ ആയത്ത് നോക്കി അതിൽ കൈവച്ച് വിരൽ വച്ച് ശ്രദ്ധയോടെ കാതോർത്ത് അതിലെ അക്ഷരങ്ങളും വാചകങ്ങളും അർത്ഥങ്ങളുമൊക്കെ എഴുതിയെടുക്കേണ്ടവർ എഴുതിയെടുത്ത് അറിയേണ്ടത് അറിഞ്ഞ് ആ നിലയ്ക്ക് തന്നെ ശ്രദ്ധിക്കുന്നു എന്നാണ് വിചാരിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇന്ന് ഓതിയ രണ്ട് ആയത്ത് അതൊന്നുകൂടെ പാരായണം ചെയ്യണം. 32, 33 ആയത്തുകൾ. أعوذ بالله من الشيطان الرجيم قالوا سبحانك لا علم لنا إلا ما علمتنا അവിടെ തിലാവത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ لا علم لنا إلا ما علمتنا لا علم لنا അനൂന് മദ്ദുണ്ട്, അസാമാന്യ ദീർഘം നൽകേണ്ടതുണ്ട് എന്നാണ്, അഥവാ അല്പം നീട്ടി ഓതേണ്ടതുണ്ട്. മദ് മുൻഫസിലാണ്. ലന എന്നുള്ള നൂലിനെ മദ് ഹംസ, ഇല്ല എന്നുള്ള മറ്റൊരു പദത്തിലാണ് ഹംസ വന്നത്. അപ്പം മദ് മുൻഫസിലാണ്. അതുപോലെ തന്നെ ഇല്ലാമ അല്ലംതന, അല്ലംതന എന്നുള്ള നൂലിൻ്റെ അവിടെയും അതുപോലെ തന്നെ മദ്ണ്ട്. പക്ഷെ അവിടെ വഖഫ് ചെയ്യുമ്പോൾ ആ മദ് ബാധകമല്ല. ഈ മദ്ദുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. വഖഫ് ചെയ്യുമ്പോൾ എന്തല്ല അവിടുത്തെ മദ്, ആ വഖഫ് ചെയ്യുന്ന അക്ഷരത്തിലെ അക്ഷരമാണ് മദ്ദക്ഷരമെങ്കിൽ അവിടെ ആ മദ് ബാധകമാവില്ല വഖഫ് ചെയ്യുമ്പോൾ. എന്നാൽ ഒരാൾ ചേർത്ത് ഓതുമ്പോൾ ആ മദ് അവിടെ ബാധകമാവുകയും ചെയ്യും. ആ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 33-ാമത്തെ ആയത്ത് നോക്കൂ. ഖാല യാ ആദമു അംബിഹും ബിഅസ്മാഇഹിം. അവിടെ യാ ആദമു, അവിടെ മദ്ദുണ്ട്, നീട്ടി ഓതണം. അംബിഹും എന്ന് പറയുമ്പോൾ ആ സാക്കിനായ നൂലിൻ്റെ മുകളിലാണ്, ഇഖ്ലാബ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഒരു കുട്ടി മീം, ഒരു ചെറിയ മീം അവിടെ ഉണ്ടാവുക. അപ്പോൾ അൻ എന്നാണല്ലോ ശരിക്ക്, ആ സാക്കിനായ നൂനാണ്. ആ അൻ എന്ന് വരാൻ പാടില്ല. അം ആ നൂനെ മീമാക്കി മാറ്റിമറിച്ച്, ആ സാക്കിനായ നൂനെ സാക്കിനായ മീമാക്കി മാറ്റിമറിച്ചാണ് ഓതേണ്ടത്. അതാണ് ഇഖ്ലാബ് എന്നുള്ള നിയമം. ഇഖ്ലാബ് ഒരക്ഷരത്തെ മറ്റൊരു അക്ഷരമാക്കി മാറ്റുക എന്നുള്ള അതിൻ്റെ അർത്ഥം തന്നെ, അല്ലെ, മാറ്റിമറിക്കൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ആ നൂനെ മീമാക്കി മാറ്റിമറിക്കണം. പിന്നെ ഫലം അംബഅഹും എന്ന് പറയുന്നിടത്തും അതുപോലെ തന്നെയാണ് നിയമം. അൻബ നൂന് കേൾക്കാൻ പാടില്ല, ആ നൂനിനെ മീമാക്കി മാറ്റണം. ഖാല അലം അഖുൽ ലക്കും ഇന്നീ അഅ്ലമു ഗൈബസ് സമാവാതി വൽ അർദി വഅഅ്ലമു മാ തുബ്ദൂന വമാ കുൻതും തക്തുമൂൻ. അപ്പോൾ ഈ രണ്ട് വചനങ്ങളാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാ, അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇപ്പോൾ ഓതിയ 32, 33 വചനങ്ങൾ, അതിൻ്റെ പാരായണം എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടു. അക്ഷരങ്ങളൊക്കെ കൃത്യമായി മഖ്റജിനെ ഉച്ചരിക്കാനും നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഓതാനും നമ്മൾ എന്തു ചെയ്യുക, ഒരു ശക്തമായ ശ്രമം, അതിനൊരു വാശി നമുക്കുണ്ടാകണം. അപ്പോഴാണ് ആ തജ്വീദ് നിയമങ്ങൾ നമുക്ക് ശരിയാക്കാൻ പറ്റുക ഇൻഷാ അല്ലാ. ഇനി തൊട്ട് മുമ്പ് പറഞ്ഞത് അള്ളാഹു സുബ്ഹാനഹു വതആല ഇന്നി ജാഇലും ഫിൽ അർളി ഖലീഫ, അല്ലേ, ഞാൻ ഭൂമിയിലൊരു ഖലീഫയെ ഉണ്ടാക്കിയവനാണ് എന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ മലക്കുകൾ അവർ ചില കാര്യങ്ങൾ പറഞ്ഞു, അല്ലേ, രക്തം ചിന്തുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്ന ആളുകളെയാണോ ഖലീഫയാക്കുന്നത് എന്ന് ചോദിച്ചപ്പം അള്ളാഹു സുബ്ഹാനഹു വതആല മറുപടി പറഞ്ഞു. അവിടെ പറയുന്നുണ്ട് എന്ത്, ഇന്നി അഅ്ലമു മാ ലാ തഅ്ലമൂൻ, അല്ലേ, നിങ്ങൾക്കറിയാത്തത് എനിക്കറിയും. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ അള്ളാഹുവിന് ഒരുപാട് ഹിക്മത്തുകളുണ്ട്, യുക്തിരഹസ്യങ്ങൾ അതിലുണ്ട് എന്നാണ്.

0: അത് പിന്നീട് എന്തു ചെയ്തു, മലക്കുകൾക്ക് ബോധ്യമാവുകയും ചെയ്യു. കാരണം അള്ളാഹുവിൻ്റെ പ്രവാചകനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല എന്തു ചെയ്തു, ഭൂമിയിലുള്ള മുഴുവൻ വസ്തുക്കളുടെയും പേരുകൾ, നാമങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് ഫുമ്മ അറളഹും മലൽ മലായിക്കത്തി എന്ന് പറയുന്നുണ്ട്. ആ എല്ലാ വസ്തുക്കളെയും ആ മലക്കുകൾക്ക് കാണിച്ചു കൊടുത്തിട്ട് നിങ്ങളിതിൻ്റെ പേര് പറയൂ എന്ന് അറിയിച്ചു തരൂ എന്ന് പറഞ്ഞപ്പോൾ അവർക്കത് പറയാൻ കഴിയുന്നില്ല. അങ്ങനെ ശേഷം അള്ളാഹു പറയണം 32-ാമത്തെ ആയത്തിൽ, ഖാലു സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ 'അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. ഖാലു, അവർ പറയും, അവർ പറഞ്ഞു, അഥവാ മലക്കുകൾ പറഞ്ഞു, സുബ്ഹാനക, നീ എത്ര പരിശുദ്ധൻ, ലാ ഇൽമ ലനാ, ഞങ്ങൾക്ക് അറിവില്ല, ലാ ഇൽമ, അറിവില്ല, ലനാ, ഞങ്ങൾക്കൊരറിവില്ല, ഇല്ലാമാ, ഒന്നല്ലാതെ, അല്ലംതന, അല്ലംത, അല്ലമന പഠിപ്പിച്ചു, അല്ലംത, നീ പഠിപ്പിച്ചു, നാ, ഞങ്ങളെ, ഇല്ലാമാ, അല്ലംതന, നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതല്ലാതെ, പഠിപ്പിച്ചതല്ലാതെ ഞങ്ങൾക്ക് യാതൊരറിവുമില്ല എന്ന് മലക്കുകൾക്ക് അപ്പോഴാണ് ബോധ്യപ്പെട്ടത്. ഇന്നക അൻ തൽ അലീമുൽ ഹക്കീം, ഇന്നക, തീർച്ചയായും നീ, അൻത, നീയാണ്, അൽ അലീം, സർവജ്ഞൻ നീയാണ്, അൽ ഹക്കീം, അഗാധജ്ഞനും നീയാണ്. അള്ളാഹുവിൻ്റെ രണ്ട് അസ്മാ വസിഫാത്തുകൾ അവിടെ പറയണം, അൽ അലീം എന്നുള്ളതും അൽ ഹക്കീം എന്നുള്ളതും. അപ്പോൾ ഇവിടെ ഭൂമിയിലൊരു ഖലീഫയെ ഏർപ്പെടുത്താൻ പോകുന്ന വിവരം അറിയിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടിയുടെ സൂചന, മനുഷ്യർ ഭൂമിയിൽ നാശമുണ്ടാക്കൂ, രക്തം ചിന്തൊക്കെ ചെയ്യൂലേ, അവർ ഖലീഫയാക്കപ്പെടുവാൻ അർഹരല്ല, ഞങ്ങൾ തസ്ബീഹ്, തഖ്ദീസ്, പരിശുദ്ധിപ്പെടുത്തൽ, വാഴ്ത്തുക മുതലായ ആരാധനാകർമ്മങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരായിക്കൊണ്ട് ഞങ്ങൾ അതിനർഹരാണെന്നുമാണല്ലോ എന്നൊരു സൂചനയാണ് ആയത്തിൽ കൊടുത്ത്. ഈ ധാരണ തെറ്റാണെന്ന് അള്ളാഹു അവർക്ക് അനുഭവത്തിൽ കാണിച്ചു കൊടുത്തു. ആദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ വസ്തുക്കളും പേരുകൾ അവൻ പഠിപ്പിച്ചു. അതിനുശേഷം അവയെ, മലക്കുകളെ കാണിച്ചുകൊണ്ട് അവരുടെ പേരുകൾ പറയാൻ അവരോട് ആവശ്യപ്പെട്ടു. അവർക്കതിന് കഴിഞ്ഞില്ല. അങ്ങനെ അവർ തങ്ങളുടെ കഴിവുകൾ സമ്മതിക്കണം, അള്ളാഹുവിൻ്റെ മഹത്വത്തെ വാഴ്ത്തി പറയുകയുമാണ്. ലാ സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ 'അല്ലംതനാ, ലേ, നീ പഠിപ്പിച്ചതല്ലാതെ ഞങ്ങൾക്ക് ഒരറിവുമില്ല പടച്ചവനെ എന്ന് മലക്കുകൾ ശരിക്കും നീ ബോധ്യപ്പെട്ട് പറയും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല, അള്ളാഹു അവൻ്റെ തിർക്കൈ കൊണ്ട് അങ്ങയെ സൃഷ്ടിച്ച് അങ്ങക്ക് മലക്കുകളെ കൊണ്ട് സുജൂദം ചെയ്യിച്ചിരിക്കുന്നു. എല്ലാ വസ്തുക്കളുടെയും പേരുകളും അങ്ങക്ക് അവനെ പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ സ്ഥാനത്ത് നിന്ന് ആശ്വാസം നൽകുവാൻ അങ്ങുന്ന റബ്ബിനോട് ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്താൽ കൊള്ളാമായിരുന്നു, അല്ലേ, ഇതിലെല്ലാ വസ്തുക്കളുടെയും പേരുകൾ എന്ന് പ്രസ്താവിച്ചിട്ടുണ്ട്. അപ്പോൾ തുടർന്നുള്ള വാക്യങ്ങളിൽ ആ വസ്തുക്കളെ ഉദ്ദേശിച്ചുകൊണ്ട് ഹും, അവർ എന്ന് ബുദ്ധിജീവികളെ ഉദ്ദേശിച്ച് പ്രയോഗിക്കപ്പെടുന്ന ആ ഒരു ലമീർ ചേർത്ത് പറഞ്ഞിരിക്കുന്നത് സാഹിത്യ ശൈലിയിൽപ്പെട്ടൊരു ശൈലിയാണെന്നും ആ വ്യാഖ്യാതാക്കൾ ചൂണ്ടിക്കാട്ടിയത് കാണാൻ പറ്റും. പേരുകൾ പഠിപ്പിച്ചു എന്ന് പറഞ്ഞതിൻ്റെ വിവക്ഷ ഓരോന്നിനും ഇന്നിന്ന പേരാണെന്ന് പഠിപ്പിച്ചു എന്നാണെന്നും എല്ലാ വസ്തുക്കളുടെയും പേരടക്കം അവയെ സംബന്ധിച്ച വിവരങ്ങൾ പഠിപ്പിച്ചു എന്നാണെന്നും പറയപ്പെടുന്നുണ്ട്. ഏതായാലും വസ്തുക്കളെ സംബന്ധിച്ച് അറിയുന്നതിലും പഠിപ്പിക്കുന്നതിലും അവയുടെ പേരുകൾക്ക് പ്രധാന സ്ഥാനമുണ്ടെന്നും പേരുകൾ മുഖാന്തരമാണ് വസ്തുക്കളെ പരിചയപ്പെടുന്നതെന്നും പറയേണ്ടതില്ല. ഒരു സംഗതി നമുക്ക് കിട്ടുമ്പോൾ അതിന് പേരറിഞ്ഞാൽ എന്ത് ചെയ്യും, ആ വസ്തുവിനെ നമുക്ക് മനസ്സിലാകും പേരിനെ അറിയുമ്പോൾ. പിന്നെ ആ പേര് മുഖേനയാണ് എന്ത് ചെയ്യുക, ആ വസ്തു അറിയപ്പെടുക, അല്ലേ. ഇപ്പോൾ ഭൂമിയിൽ നമ്മൾ കാണുന്നൊരു വസ്തു, ഒരാപ്പിൾ, ആപ്പിൾ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് അതിൻ്റെ ഒരു ചിത്രം വരുന്നത് എന്താ, ആപ്പിൾ എന്നുള്ള ആ ഒരു ആ സാധനത്തിൻ്റെ പേരും, ആ പേര് പറഞ്ഞിട്ട് ആ സാധനം നമ്മൾ കണ്ട് അത് അനുഭവിക്കുമ്പോൾ എന്ത് ചെയ്യും, കൂടുതൽ നമുക്ക് എന്ത് ചെയ്യും, അതറിയും. പിന്നെ ഒരാൾ ആപ്പിൾ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും, ആ പേര് നമുക്ക് അതെന്താണെന്ന് മനസ്സിലാകും. അപ്പോൾ പേരറിയുക എന്നുള്ളത്, വസ്തുക്കളുടെ പേരറിയുക എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്ന് നമുക്കിതിന് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ ആയത്തിൽ പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്. അവരെന്ത് ചെയ്യാണ്, പിന്നെ പറയാണ്, ആ മലക്കുകൾ പറയാണ് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയപ്പം അള്ളാഹു ഉദ്ദേശിച്ച കാര്യങ്ങൾ അവർ പറഞ്ഞത് ചില തെറ്റ് വന്നു എന്ന് അവർക്ക് തന്നെ സ്വയം മനസ്സിലാക്കണം. അവരുടെ ധാരണാപിശകാണ്. അപ്പോൾ അവർ പറയാണ്, ലാ ഇൽമ ലനാ ഇല്ലാ മാ 'അല്ലംതനാ, നീ ഞങ്ങളെ പഠിപ്പിച്ചതല്ലാതെ ഞങ്ങൾക്ക് യാതൊരു അറിവുമില്ല, ഇന്നക അൻതൽ അലീം, തീർച്ചയായും നീയാണ് സർവജ്ഞൻ, അൽ ഹക്കീം, അഗാധജ്ഞൻ, എല്ലാ കാര്യങ്ങളും എന്ത് പറയുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും നിനക്കതിലുള്ള ഒരുപാട് ഹക്കമത്ത്, ഒരുപാട് യുക്തിരഹസ്യങ്ങൾ അതിൽ ഉണ്ട്. ഹക്കീമാണ്, അഗാധജ്ഞനാണ് എന്നൊക്കെ അള്ളാഹുവിൻ്റെ രണ്ട് അൽ അലീം അൽ ഹക്കീം എന്നുള്ള രണ്ട് അസ്മാ വസിഫാത്ത് ആയത്തിൻ്റെ അവസാനത്തിൽ 32-ാമത്തെ ആയത്തിൻ്റെ അവസാനത്തിൽ പറയുന്നുണ്ട്. ശേഷം പറയണം, ഖാല യാ ആദമു അംബിഹും ബിഅസ്മാഇഹിം. ഖാല, അള്ളാഹു പറഞ്ഞു, ഖാല അവൻ പറഞ്ഞു, അഥവാ അള്ളാഹു പറഞ്ഞു, യാ ആദം, ആദമേ, അംബിഹും, അംബ അന അറിയിച്ചു കൊടുത്തു, അംബി നീ അറിയിച്ചു കൊടുക്കുക, ഹും അവർക്ക്, ബി അസ്മാഇഹിം, ഇസ്മിൻ്റെ ജമാണ് അസ്മാ, അവരുടെ പേരുകളെപ്പറ്റി അറിയിച്ചു കൊടുക്കുക. ആദമേ എന്ന് വിളിച്ച് അള്ളാഹു പറഞ്ഞു. ഫലമ്മ അംബഹും അങ്ങനെ അദ്ദേഹം അവരോട് വിവരങ്ങൾ അറിയിച്ചു കൊടുത്തപ്പോൾ, പറഞ്ഞപ്പോൾ, അറിയിച്ചു കൊടുത്തപ്പോൾ, ബി അസ്മാഇഹിം, അവരുടെ പേരുകളെപ്പറ്റി അവരോട് വിവരം പറഞ്ഞപ്പോൾ, ഖാല അവൻ പറഞ്ഞു, അള്ളാഹു പറഞ്ഞു, അലം അഖുൽ ലക്കും ഇന്നി അഅലമു ഗൈബ സമാവാതി വൽ അർദ്, അലം അഖുൽ ഞാൻ പറഞ്ഞിട്ടില്ലേ, ലക്കും നിങ്ങളോട്, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇന്നി അഅലമു, തീർച്ചയായും ഞാനാണ് അഅലമു, ഏറ്റവും കൂടുതൽ അറിയുന്നവനെന്ന്, ഗൈബ സമാവാതി, ആകാശങ്ങളിലുള്ള അദൃശ്യങ്ങൾ സംബന്ധിച്ച്, വൽ അർദി, ഭൂമിയിൽ, അപ്പം തീർച്ചയായും ഞാൻ ആകാശ ഭൂമിയിലെ അദൃശ്യം അറിയുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, വ അഅലമു, എനിക്കാണ് അറിയുക എന്നും ഞാൻ അറിയുന്നതാണ് എന്നും, മാ തുബ്ദൂന, അബ്ദായുബ്ദി എന്ന പ്രത്യക്ഷമാക്കിയതാണ്, അതായത് വെളിവാക്കുന്നത്, മാ തുബ്ദൂന, നിങ്ങൾ വെളിവാക്കുന്നതും, ഉമാ കുൻതും തക്തുമൂൻ, തുബ്ദൂന അതിൻ്റെ ഇതാണ് ഓപ്പോസിറ്റാണ് തക്തുമൻ, നിങ്ങൾ മറച്ചു വെക്കുന്നത്. അപ്പം നിങ്ങൾ മാ തുബ്ദൂന ഒമാ തക്തുമൂന, മാ തുബ്ദൂന ഒമാ കുൻതും തക്തുമൂന, നിങ്ങൾ വെളിവാക്കുന്നതും, ഒമാ കുൻതും തക്തുമൂന, നിങ്ങൾ ഒളിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നതും ഞാൻ അറിയുന്നതാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ ആയത്ത് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മനസ്സിലാക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം പറഞ്ഞാൽ അതിനെപ്പറ്റി പറയാൻ, അതിന് എതിരായി പറയാൻ, അതിൽ സന്ദേഹം പറയാൻ നമുക്ക് അർഹതയില്ല. കാരണം നമ്മെ സൃഷ്ടിച്ച, ലോകത്തെ സൃഷ്ടിച്ച ഇവിടെയുള്ള ഭൂമി, ആകാശം, എല്ലാ സംവിധാനങ്ങളും മുഴുവൻ കൃത്യമായി ശരിപ്പെടുത്തി സംവിധാനിച്ച് തന്ന ആ ഖാലിഖായ, ബാരിആയ, സൃഷ്ടാവായ, ഫാത്തിറായ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം ആ റബ്ബ് പറഞ്ഞത് വളരെ 100% സംശയലേശമന്യേ കറക്റ്റായിരിക്കുമെന്നുള്ളതാണ്. അതാണ് 32-ഉം 33-ഉം വചനങ്ങൾ നമുക്ക് നൽകുന്ന പാഠം അല്ലേ. ആ മനുഷ്യരെ ഭൂമിയിൽ ഖലീഫയാക്കി നിശ്ചയിക്കും എന്ന് പറഞ്ഞപ്പോൾ മലക്കുകൾക്ക് ചെറിയൊരു ധാരണാ പിശക് അവിടെ വന്നു. പിന്നീട് എന്ത് ചെയ്യാണ്, ആദം അലൈഹി സ്വലാത്തു വസ്സലാം എന്ന മനുഷ്യ, ആദ്യത്തെ മനുഷ്യരുടെ പിതാവായ അബുൽ ബഷർ ആദം അലൈഹി സ്വലാത്തു വസ്സലാം, ആദിമ മനുഷ്യനായ ആദം അലൈഹി സ്വലാത്തു വസ്സലാം, അവരെ ഭൂമിയിൽ മുഴുവൻ അല്ലേ, വഅല്ലമ ആദമ അസ്മാ കുല്ലഹ, മുഴുവൻ ഭൂമിയിലെ വസ്തുക്കളും പേരുകളും പഠിപ്പിച്ചു കൊടുത്തു. തുമ്മ അറദഹും അലൽ മലായിക്ക, പിന്നെ ആ എല്ലാ വസ്തുക്കളും മലക്കുകൾക്ക് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പേരുകൾ പറയാൻ പറഞ്ഞപ്പോൾ അവർക്കതിന് കഴിയണില്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു എന്ത് ചെയ്യണം, അതിലൂടെ അവർക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കുക. അപ്പം അള്ളാഹു എന്തൊരു കാര്യം ഉദ്ദേശിച്ചു പോകും, അതിൽ റബ്ബിന് അതിൻ്റേതായ അഗാധമായ അറിവ് റബ്ബിന് മാത്രമേ അറിയൂ, നമുക്കറിയില്ല, മലക്കുകൾക്ക് പോലും അറിയില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടണം. അതാണ് ഖാലു അല്ലേ, അവർ പറഞ്ഞു, സുബ്ഹാനക, നീ മഹാപരിശുദ്ധൻ, ലാ ഇൽമ ലനാ, ഞങ്ങൾക്ക് ഒരറിവുമില്ല, ഇല്ലാ മാ അല്ലംതന, നീ ഞങ്ങളെ പഠിപ്പിച്ചതല്ലാതെ, ഇന്നക അൻതൽ അലീമുൽ ഹകീം, തീർച്ചയായും നീ തന്നെ സർവജ്ഞനും അഗാധജ്ഞനുമായുള്ളവൻ. ഖാല, അള്ളാഹു പറഞ്ഞു, യാ ആദം, ആദമേ, അംബിഹും, നീ അവർക്ക് അറിയിച്ചു കൊടുക്കുക, ബി അസ്മാഇഹിം, അവരുടെ പേരുകളെപ്പറ്റി, ഫലമ്മ അംബഹും ബി അസ്മാഹിം, അവരുടെ പേരുകളെപ്പറ്റി അദ്ദേഹം അവർക്ക് അറിയിച്ചു കൊടുത്തപ്പോൾ, ആദം അലൈഹി സ്വലാം അവർക്ക് അറിയിച്ചു കൊടുത്തപ്പോൾ, ഖാല, അള്ളാഹു പറഞ്ഞു, അവൻ പറഞ്ഞു, അലം അഖുൽ ലക്കും, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇന്നി അഅലമു ഗൈബ സമാവാതി വൽ അർദ്, ആകാശഭൂമികളിലെ അദൃശ്യം ഞാൻ അറിയുമെന്ന്, വ അഅലമു മാ തുബ്ദൂന വമാ കുൻതും തക്തുമൂൻ, നിങ്ങൾ വെളിവാക്കുന്നതും നിങ്ങൾ ഒളിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നതും ഞാൻ അറിയുന്നതാണ് എന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ നിങ്ങൾ, നമ്മളെ സംബന്ധിച്ച് രഹസ്യവും പരസ്യവും ഒക്കെ ആയിരിക്കാം, പക്ഷെ അതൊക്കെ പടച്ച റബ്ബിനെന്താണ്, പരസ്യം എന്ന പോലെ പടച്ചു എന്ന് അറിയുന്നതാണ്. അപ്പോൾ ആ നിലക്കറിയുന്ന അള്ളാഹു സുബ്ഹാനഹു വതആലയെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും ആ റബ്ബിനെ തഖ്വയോടെ നമ്മൾ ഭയപ്പെട്ടും സൂക്ഷ്മതാബോധത്തോടുകൂടി ജീവിച്ചും രഹസ്യപരസ്യങ്ങളിൽ തിന്മ ചെയ്യാതെ നന്മകൾ വർദ്ധിപ്പിച്ച് തിന്മയിൽ നിന്ന് അകന്ന് നിന്നുകൊണ്ടുള്ള ജീവിതം നയിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ആ നിലക്കുള്ള യഥാർത്ഥ മുത്തഖികളായി ജീവിക്കാൻ തുണക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. ഇന്ന് സൂറത്തുൽ ബഖറയിലെ 32-33 വചനങ്ങളാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് സഹൽ അരിപ്ര.
2: പണ്ട് ഉണ്ടാക്കിയ കുറേ നിയമവ്യവസ്ഥതകളുണ്ട്, അത് ഇപ്പോഴും ഫോളോ ചെയ്യേണ്ടത്. അത് മാറ്റാൻ ശ്രമിച്ചാലും നമ്മളുള്ള കുറെ ഗ്രൂപ്പ്സ് വന്നത് മാറ്റാൻ വിടില്ല.
3: എന്താണ് ആ ഗ്രൂപ്പിന്റെ ലക്ഷ്യം? എന്താണ് അല്ലെങ്കിൽ അപ്ഡേറ്റഡ് ആവാത്ത നിയമങ്ങൾ എന്താണ്? ഒന്ന് രണ്ട് എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന്.
2: എക്സാമ്പിൾ എന്ന് പറയാൻ മുസ്ലിം ലോ എടുത്തോളൂ, ചേഞ്ച് വന്നിട്ടില്ല. പലവിധമായുള്ള ചേഞ്ചസ് കൊണ്ടുവരാൻ നോക്കി കഴിഞ്ഞാലും വിടില്ല. അതുകൊണ്ട് എത്ര ആൾക്കാർ വന്ന് ഇന്ന് സഫർ ചെയ്യുന്നുണ്ട്.
4: ഓക്കെ, ചാനൽ മൈക്കുകൾ ക്യാമ്പസിലേക്ക് എത്തിയപ്പോൾ ഒരു കുട്ടി, ഒരു മുസ്ലിം പെൺകുട്ടി എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ഒരു പ്രതികരണമാണ് നമ്മള്, അതിനാണ് നമ്മളിപ്പോൾ സാക്ഷിയായത്. ഒരു തട്ടിട്ടോ അല്ലേന്നുള്ളത് നമുക്കറിയില്ല. ഏതായാലും തട്ടമിട്ട ഒരു സമൂഹത്തിന്റെ ഭാഗമാണ് അവരെന്ന് അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാകും. അതിന്റെ ബാക്കിയോട് കേൾക്കുമ്പോൾ അത് വ്യക്തമാണ്. അവരുടെ ഒരു വിയോജിപ്പ് സ്ട്രോങ് ആകാനുള്ള കാരണം അവരുടെ ഒരു പ്രണയ, ഒരു പുരുഷൻ ഒരു ചെറുപ്പക്കാരനുമായി, ഒരു അന്യമതസ്ഥനായ ചെറുപ്പക്കാരനുമായി അവർ പ്രണയത്തിലായി. ആ പ്രണയം കുടുംബം സമ്മതിച്ചു കൊടുത്തില്ല. കുടുംബം അതിനെതിരെ സ്ട്രോങ് ആയിട്ട് അതിനെതിരെ നിന്നു എന്നുള്ളതാണ് അവരുടെ ഒരു വിയോജിപ്പിന്റെ കാരണമായി യഥാർത്ഥത്തിൽ വരുന്നത്. ആ കുട്ടി ഉയർത്തിയ ഉന്നയിച്ച ഒരു വിഷയം മുസ്ലിം മതത്തിൽ ഒന്നും മാറ്റങ്ങളില്ലാതെ തുടരുന്നു. അതങ്ങനെ തന്നെ എത്രയോ കാലഘട്ടങ്ങളായി നിലനിൽക്കുന്നു. അത് മാറ്റാൻ ആരെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ ആ ശ്രമിക്കുന്ന ആളുകളെ എന്ത് ചെയ്യുന്നു, വിലക്കുന്നു, അല്ലെങ്കിൽ അവർ വളരെ സ്ട്രോങ് ആയ പ്രതിരോധം നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ് ആ കുട്ടി പറഞ്ഞതിൻ്റെ ഒരു കാര്യം
5: ചുരുക്കം.
4: അപ്പോൾ നമുക്കതിൽ ക്ലിയറായി പറയാൻ പറ്റും, അങ്ങനെ തന്നെയാണ് ആ കുട്ടി പറഞ്ഞതിൽ വ്യത്യാസമൊന്നുമില്ല. ഇസ്ലാം അവതരിപ്പിക്കപ്പെട്ട നാൾ മുതൽ അത് പൂർണ്ണാർത്ഥത്തിൽ അതിൻ്റെ നിയമങ്ങളിലും തത്വങ്ങളിലും നിലനിൽക്കുകയാണ്. കാലങ്ങൾക്കനുസരിച്ച് മാറ്റേണ്ടെന്നൊരു സാഹചര്യം ഈ ഇസ്ലാമിൻ്റെ കാര്യത്തിൽ വരുന്നേയില്ല. അതിൻ്റെ കാരണം മനുഷ്യൻ്റെ കാലഘട്ടവും കാലഗണനയും മനസ്സും മസ്തിഷ്കവും ഒക്കെ അറിയുന്ന റബ്ബാണ് അതിലെ നിയമങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നതാണ്. ഇപ്പം മതത്തിൻ്റെ നിയമങ്ങൾ എന്നുള്ള നിലക്ക് മാറ്റണം എന്ന മുറവിളികൾ ഉയർന്ന പല വിഷയങ്ങളുമുണ്ട്. ലോകം അതിശക്തമായ മാറ്റങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ച പല വിഷയങ്ങളുമുണ്ട്. ആ വിഷയങ്ങളിൽ ഒരു കാലഘട്ടം സഞ്ചരിച്ചതിന് ശേഷം പിന്നീട് യു ടേൺ എടുക്കേണ്ട അവസ്ഥയാണ് യഥാർത്ഥത്തിൽ സാമൂഹ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കോ ശാസ്ത്ര മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കോ അല്ലെങ്കിൽ ലോകത്തെ വ്യത്യസ്തമായ രാഷ്ട്ര നിർമ്മാതാക്കൾക്കോ ഒക്കെ യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടി വന്നിട്ടുള്ളത്. ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ പോപ്പുലേഷൻ കൺട്രോൾ, ജനസംഖ്യാ നിയന്ത്രണം, മനുഷ്യൻ്റെ വികസനം അവൻ്റെ എണ്ണത്തിൽ നിന്നുകൊണ്ടാണ് ആകുന്നത്. അതുകൊണ്ട് ഒരു നാട്ടിൽ ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ ആ നാട്ടിൽ ഒരു ആളുകളുടെ പട്ടിണി മാറ്റാനും മറ്റും നമുക്ക് കഴിയില്ല എന്നൊരാശയം ലോകത്തൊരു വലിയ കാലഘട്ടം ക്യാമ്പയിൻ ചെയ്യപ്പെട്ടു. ആ ക്യാമ്പയിൻ ചെയ്യപ്പെട്ട ആ കാലഘട്ടം അത് പല രാജ്യങ്ങളും പല രീതിയിലാണ് ആ വിഷയം നടപ്പിലാക്കാൻ ശ്രമിച്ചത്. ചില ആളുകൾ കൃത്യമായ നിയമനിർമ്മാണങ്ങൾ ഉണ്ടാക്കി, വേറെ ചില ആളുകൾ അവരുടെ ഫോഴ്സ് ആൻഡ് പോലീസ്, അവരുടെ സൈന്യത്തെയും പോലീസിനെയും ഇറക്കി ആളുകളെ ജയിലിലടച്ചു. വേറെ ചില സ്ഥലങ്ങളിൽ മോഹന വാഗ്ദാനങ്ങൾ നൽകി. നമ്മളൊക്കെ നാട്ടിൽ മോഹന വാഗ്ദാനങ്ങളിലൂടെ ഒക്കെയാണ് അത്തരം കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ചത്. നാം രണ്ട്, നമുക്ക് രണ്ട്, നാം ഒന്ന്, നമുക്കൊന്ന്, നാം നമുക്ക് മതിയല്ലോ, വേറെ എന്തിനാ നമുക്കൊന്ന്, എങ്ങനെയൊക്കെ ആദ്യം രണ്ട് പിന്നെ ഒന്ന് പിന്നെ ഒട്ടും കുഞ്ഞു വേണ്ട എന്നുള്ളിടത്തൊക്കെ ക്യാമ്പയിൻ പോയി. എന്നാൽ ഇന്ന് അത് ആ ക്യാമ്പയിൻ്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ ഈ ആശയം നടപ്പിലാക്കിയ സ്ഥലങ്ങളിലൊക്കെ കൃത്യമായ മാൻ പവർ മിസ്സിംഗ്, ഒരു മനുഷ്യ വിഭവശേഷിയുടെ അപൂർണതയുണ്ടാവുകയും പൂർണ്ണത പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അവിടെയൊക്കെ തിരിച്ച് ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പൊ ചൈനയിലാണെങ്കിലും റഷ്യയിലാണെങ്കിലും ഒക്കെ
5: കൂടുതൽ മക്കളുള്ളവർക്ക് സമ്മാനങ്ങൾ,
4: കൂടുതൽ മക്കളുള്ള ആളുകൾക്ക് സൗകര്യങ്ങളും സംവിധാനങ്ങളും ചെയ്തു കൊടുക്കുന്ന പുതിയൊരു ക്യാമ്പയിൻ അത് ശക്തമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിലെ ഒരു മന്ത്രിക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ചൈനയിലെ ഒരു ഒരു മൂന്ന് കുട്ടികളെ പ്രസവിക്കണ അതിന് സന്നദ്ധയായ ഒരു സ്ത്രീക്ക് കിട്ടും. ഈ കഴിഞ്ഞ ഒരു ഒരു ന്യൂസിനെ ബേസ് ചെയ്ത് പരിശോധിച്ചപ്പോൾ എനിക്ക് പേഴ്സണലി മനസ്സിലായ ഒരു കാര്യമാണ്, അത്രയും പ്രിവിലേജുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടിയോട്, ആ കുട്ടിയെപ്പോലെ ചിന്തിക്കുന്നവരോട് പറയാനുള്ളത്, ദൈവിക നിയമങ്ങളും മതത്തിൻ്റെ തത്വങ്ങളും ഒരു ഘട്ടത്തിൽ അത് നമുക്ക് ശരിയല്ല എന്ന് തോന്നിയാലും ആ കാര്യങ്ങൾ അത്രയും തിരിച്ച് അതിലേക്ക് യൂട്ടേൺ അടിക്കുന്ന കാര്യങ്ങൾ. ഇപ്പം വലിയൊരു ഈ കഴിഞ്ഞൊരു 20-25 വർഷം കൊണ്ട് ലോകത്ത് വലിയ ക്യാമ്പയിൻ നടന്ന വിഷയമാണ് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നം, അല്ലെങ്കിൽ പുരുഷനും സ്ത്രീയും എന്ന രണ്ട് അസ്തിത്വങ്ങൾക്ക് ഇടയിൽ
5: മൂന്നാമതൊന്ന്
4: ട്രാൻസ്ജെൻഡർ എന്നൊന്നുണ്ട് എന്നത് ഭയങ്കര ക്യാമ്പയിൻ നടത്തി. ആ ക്യാമ്പയിനിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയണത് പോലെ അതൊരു ജൂത തത്വങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ഒരു ഒരു ഇടപെടലായിരുന്നു. ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ മതം ആളുകൾക്ക് മുന്നിൽ വെച്ച് ആകർഷിക്കാൻ കഴിയില്ല. അവർക്ക് രാഷ്ട്രീയമായ പ്രതിരോധങ്ങളും ലോകത്ത് പല കാരണങ്ങളാലും ഉണ്ട്. അപ്പോൾ അവരൊരു സാംസ്കാരിക അധിനിവേശവും പിന്നെ സിസ്റ്റങ്ങൾക്കുള്ളിലേക്കുള്ള കടന്നുകയറ്റവും ഒക്കെ ഒരു ഒരു ഒരു ലിബറൽ ചിന്തകളിലൂടെ അധാർമിക പ്രചാരണങ്ങളിലൂടെ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുന്ന രീതിയൊക്കെ ലോകത്ത് ആസൂത്രണം ചെയ്തു. അമേരിക്കയിൽ നിന്നൊക്കെയാണ് അതിൻ്റെ ഒരു ഉത്ഭവം ഉണ്ടായത്. ആ ഉത്ഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയിലെ ഭരണകൂടത്തെ, അവിടുത്തെ കോടതിയെ, അവിടുത്തെ നിയമനിർമ്മാണ സഭകളിലൊക്കെ ഇത്തരം ആളുകളുടെ സാന്നിധ്യങ്ങൾ ഉണ്ടാക്കി മുന്നോട്ട് പോകുന്ന ആളുകൾ ഇപ്പം പുതിയ ട്രെൻഡ് ട്രംപ് കടന്നു വന്നതിന് ശേഷം ഞാൻ ആദ്യം ഏതാണ് നടപ്പിലാക്കേണ്ടത് എന്ന്, ഇത് ആദ്യം ഇതിനെതിരെ ട്രാൻസ്ജെൻഡർ എന്നുള്ള ഭ്രാന്ത് അവസാനിപ്പിക്കണോ എന്ന് ചോദിക്കുന്ന
5: ഏതാണ് ആദ്യം അവസാനിപ്പിക്കേണ്ടത്.
4: ആ ഒരു അവസ്ഥയ്ക്ക് വന്നു. ഇപ്പോൾ റഷ്യയാണെങ്കിൽ പോലീസിനെ ഉപയോഗിച്ച് അവരെ പൊതുനിരത്തുകളിൽ നിന്ന് നീക്കം ചെയ്യുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് എക്സാമ്പിളുകൾ എടുത്തത് സ്വാഭാവികമായും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ ബുദ്ധിയിൽ നിന്ന് വിരിയുന്ന തത്വങ്ങളും നിയമങ്ങൾക്കൊക്കെ ലിമിറ്റേഷനുകളുണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു വിഷയം പ്രശ്നം തോന്നുകയാണെങ്കിൽ നമ്മുടെ ഇച്ഛകൾക്കോ താല്പര്യങ്ങൾക്കോ വിരുദ്ധമാകുന്നത് കൊണ്ട് അത് പ്രശ്നം തോന്നുക, അപ്പോൾ അതിനോട് വിയോജിപ്പ് തോന്നുക എന്നുള്ളതല്ല വേണ്ടത്. നേരെ തിരിച്ച് വസ്തുതാപരമായി ചരിത്രപരമായി പരിശോധിക്കുമ്പോൾ ആ കുട്ടിയുടെ കാഴ്ചപ്പാടിൽ വലിയ പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്നതാണ് ഇതിൽ ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത്.
6: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: മാഷാ. മധുരം ഖുർആനിലെ രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 21-22 ആയത്തുകളാണ് ശ്രോതാക്കളിപ്പോൾ ശ്രവിച്ചത്. പാരായണം ചെയ്തത്
1: വിശാരി റാഷിദ് അൽഅഫാസിയാണ്. നമ്മൾ വളരെ സാധാരണയായിക്കൊണ്ട് നോർമലായിട്ട് നമ്മൾ കൂടുതൽ കേൾക്കാറുള്ള ഒരു കാര്യം കൂടെയാണ് എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ റേഡിയോയിൽ ഒരുപാട് പ്രാവശ്യം പല
0: മോഡലും
1: നമ്മൾ കേട്ടിട്ടുണ്ട്.
0: എന്തായാലും ഇന്ന് പാരായണം ചെയ്ത ആയത്തുകളെ കുറിച്ച് പറയുമ്പോൾ, ഈ ലോകത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരോടുമുള്ള പടച്ചറബിൻ്റെ ആഹ്വാനമാണെന്ന് മാത്രമല്ല, എല്ലാ ജനങ്ങളും ജീവിക്കുന്നതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന രണ്ട് വചനങ്ങൾ ഉൾക്കൊള്ളുന്ന ആയത്തുകളാണ്. എല്ലാ മനുഷ്യരും ആരെയാണ് ആരാധിക്കേണ്ടത് എന്ന് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത രീതിയിൽ സംശയലേശമന്യേ തെളിയിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് സമർത്ഥിക്കുന്നത്. അതായത്, എല്ലാ മനുഷ്യരെയും ആരാണ് സൃഷ്ടിച്ചത്? ഈ ലോകത്ത് ജീവിച്ച നമുക്ക് മുമ്പുള്ള, നമുക്ക് ശേഷം വരാനിരിക്കുന്ന ആരൊക്കെ ജീവിച്ചു പോയോ അവരെയൊക്കെ സൃഷ്ടിച്ച യഥാർത്ഥ രക്ഷിതാവ് ആരാണോ ആ രക്ഷിതാവിനെ ആരാധിച്ചുകൊണ്ടാണ് ജനങ്ങളെ, മനുഷ്യരെ, നിങ്ങൾ ജീവിക്കേണ്ടത്. അതാണ് നിങ്ങൾക്ക് ദോഷബാധയെ തടുക്കാൻ ഏറ്റവും ഉചിതമായിട്ടുള്ളത്, സൂക്ഷ്മതക്ക് അതാണ് നല്ലത് എന്ന് കൃത്യമായി പറയുന്നു. അതോടൊപ്പം തന്നെ, ഈ സ്വാഭാവികമായും ഒരു കുഞ്ഞ് പിറന്നു വീണാൽ പിന്നീട് ആ കുഞ്ഞ് വലുതായി പ്രായപൂർത്തിയെത്തിയ അവസ്ഥയിൽ പിന്നീട് ശരിക്ക് ഒരു പക്വമായ പ്രായമെത്തിയ മനുഷ്യനായി ജീവിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ ഇടം ഭൂമിയാണ്. ആ ഭൂമിയെ ഒരു മനുഷ്യന് വസിക്കാവുന്ന രീതിയിൽ എല്ലാ നിലക്കും അനുയോജ്യമായ ഒരു വിരിപ്പെന്നോണമാക്കി തന്നു. ആകാശത്തെ അവന് ഒരു മേൽക്കൂര എന്നോണം. അതുപോലെ തന്നെ ആ ഭൂമിയിൽ അവൻ ജീവിക്കുമ്പോൾ അവന് ഭുജിക്കാനും ഭക്ഷിക്കാനും അതുപോലെ തന്നെ കുടിക്കാനുമൊക്കെ ആവശ്യമായിട്ടുള്ള വെള്ളം ആകാശത്ത് നിന്ന്, മേഘക്കിറകളിൽ നിന്ന് മഴയായി വർഷിച്ചു തന്നു. ഇതൊക്കെ ആരാണെന്ന് ശരിക്ക് ചിന്തിക്കുകയും അത് വേറൊരു മനുഷ്യനോ മറ്റൊരു സൃഷ്ടിക്കോ മറ്റു ചരാചരങ്ങൾക്കോ കഴിയില്ല എന്ന തിരിച്ചറിവോടുകൂടി അതിൻ്റെ പിന്നിലുള്ള ശക്തിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അത് നിന്നെ സൃഷ്ടിച്ച, നിന്റെ മുമ്പുള്ളവരെ സൃഷ്ടിച്ച രക്ഷിതാവാണെന്ന തിരിച്ചറിവിലേക്ക് ഏതൊരു മനുഷ്യനും എത്തിച്ചേരുകയും ആ ശക്തിയായ പടച്ച റബ്ബിനെ മാത്രം ആരാധിച്ചുകൊണ്ടാണ് ജീവിക്കേണ്ടത് ജനങ്ങളെ എന്നുള്ള ആഹ്വാനവും ഇതിലുൾപ്പെടുന്നു. എന്ന് മാത്രവുമല്ല, അതിൽ നിന്ന് ആ മഴവർഷം കൊണ്ട് അള്ളാഹു ഫലവും കായ്ക്കനികളും നിങ്ങൾക്ക് ഭക്ഷണമായിട്ട് അന്നമായിട്ട് ഉൽപ്പാദിപ്പിച്ചു തരികയും ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹമായി ചെയ്തു തന്ന് ആ അനുഗ്രഹങ്ങളെ അനുഭവിച്ച് നിങ്ങൾ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ പിന്നീട് നിങ്ങൾ അവൻ്റെ കൂടെ ഇങ്ങനെയുള്ള ഒരു അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ലോകരുടെ നാഥൻ്റെ കൂടെ, ഇതിൽ മറ്റുള്ള ഒരാളും പങ്കാളിയില്ല, അള്ളാഹു ഏകനാണ്, ആ ഏകനായ റബ്ബിൻ്റെ കൂടെ നിങ്ങൾ സമന്മാരെ വെക്കരുത്, നിങ്ങൾ അങ്ങനെ വെക്കുന്നുണ്ട് എങ്കിൽ ഇതൊക്കെ അനുഭവിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ സ്വയം ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ കൽപ്പിച്ചു കൂട്ടി നിങ്ങൾ ചെയ്യുമ്പോൾ അത് വലിയ അപരാധമായിരിക്കും. അതുകൊണ്ട് ഏകനായ സൃഷ്ടാവിനെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് ജനങ്ങളെ എന്നുള്ള കൃത്യമായ ഗുണപാഠം നൽകുന്ന, തിരിച്ചറിവ് നൽകുന്ന രണ്ട് വചനങ്ങളാണ് ഇന്ന് നമ്മൾ കേട്ടിട്ടുള്ളത്.
1: സൽമാഷേ, ഈ ആയത്തുകൾ കേട്ടപ്പോളേ ചിന്തിച്ചു പോയത് എന്താ വെച്ചാൽ, ഇത് ചില എവിഡൻസുകൾ നൽകുന്ന ആയത്തും കൂടിയാണ്. കാരണം യാ അയ്യുഹന്നാസ് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല വിശുദ്ധ ഖുർആൻ എന്നതിന്റെ ഒരു തെളിവ് കൂടിയാണ്. കാരണം മൊത്തം ജനങ്ങളെ
0: വിളിച്ചിട്ടുണ്ട്, പ്രയോഗം നടത്തിയിട്ടുണ്ട്.
1: അതെ, ജനങ്ങളെ, മുസ്ലിങ്ങളെ എന്നോ വിശ്വാസികളെ എന്നോ അല്ല വിളിച്ചത്. രണ്ടാമത്തെ ഒരു കാര്യം, പിന്നെ നിങ്ങൾ എന്നെ ആരാധിക്കണം എന്ന് പറഞ്ഞു. എന്നെ മാത്രം ആരാധിക്കണം എന്നാണല്ലോ. അപ്പോൾ എന്നെ ആരാധിക്കണം എന്ന് പറയുന്ന, അതിന് അവകാശമുള്ള, അങ്ങനെ കൽപ്പിക്കുന്ന മറ്റൊരു കൽപ്പന വേറെ ഏതെങ്കിലും വേദഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുമോ? എന്നെ ആരാധിക്കണം എന്ന് പറയണത് ഇല്ലല്ലോ. അതേപോലെ എന്തുകൊണ്ട് ആരാധിക്കണം എന്ന് വെച്ചാൽ, അല്ലദീന ഖലഖക്കും അല്ലദീന മിൻക, അല്ലെ, നിങ്ങളെ സൃഷ്ടിച്ചു എന്നതുകൊണ്ടും അതേപോലെ ആകാശങ്ങളെ, ഭൂമികളെ,
0: അതെ,
1: മുമ്പുള്ളവരെയും നിങ്ങളെയും സൃഷ്ടിച്ച നാമാണ് അവരവകാശവാദം. അങ്ങനെ ലോകത്ത് വേറെ ആർക്കും അവകാശപ്പെട്ടാൽ നമുക്ക് കാണാൻ സാധ്യമല്ല. അതേപോലെ തന്നെ പിന്നെ ആകാശത്തെയാണെങ്കിലും ആകാശം മഴ ഇറക്കുന്നതാണെങ്കിലും ഇങ്ങനെ ഇതൊക്കെ നമുക്ക് നൽകുന്നത് നാമാണ് എന്ന് അവകാശപ്പെടുന്ന മറ്റൊരു ദൈവിക അവകാശവാദങ്ങൾ നമുക്ക് കാണാൻ സാധ്യമല്ല.
0: അതെ അതെ, പൊതുവായിട്ട് എല്ലാവർക്കും അനുഭവിക്കുന്ന കാര്യങ്ങളാണ് പിന്നെ പറയുന്നത്.
1: അതെ അതെ.
0: എന്തായാലും ഷെയ്ഖ് മിശാരി റാഷിദ് അൽഅഫാസി ഹഫിളഹുല്ല പാരായണം ചെയ്ത ഈ രണ്ട് ആയത്തുകളാണ് ഇന്ന് നമ്മുടെ മധുരം ഖുർആനിൽ നമുക്ക് മനസ്സിലാക്കാനും അറിയാനുമുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് ജീവിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം അല്ലേ.
2: പീസ് റേഡിയോ നേർരേഖ, ഹാരിസ് ബിൻ സലീം നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അഅ്മശിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ചരിത്ര സംഭവമുണ്ട്. ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് പറയുന്ന ഭരണാധികാരിയുടെ സൈന്യനായകനായിരുന്നു സാലിം ഇബ്നു അബ്ദുല്ലാ എന്ന് പറയുന്ന വ്യക്തി. അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ ഹാജരാക്കപ്പെട്ട ഒരു വ്യക്തിയുടെ കഴുത്തു വെട്ടാൻ വേണ്ടി ഭരണാധികാരി ഖലീഫ ആവശ്യപ്പെട്ടു. അങ്ങനെ ആ വ്യക്തിയെ വധിക്കുന്നതിന് വേണ്ടി സാലിം വാളെടുത്തു. അങ്ങനെ വെട്ടാൻ വേണ്ടി കൊണ്ടുപോയ സന്ദർഭത്തിൽ അദ്ദേഹം ആ കൊല്ലപ്പെടേണ്ട വ്യക്തിയോട് ചോദിച്ചു, സൊല്ലൈത്തുൽ ഖദാത്ത്, ഇന്ന് നീ സുബ്ഹ് നമസ്കരിച്ചിട്ടുണ്ടോ എന്ന്. അദ്ദേഹം അതെ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ നിനക്കിഷ്ടമുള്ള വഴിക്ക് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞ് അവനെ വെറുതെ വിടുകയും വാള് വലിച്ചെറിയുകയും ചെയ്തു. അപ്പോൾ ഹജ്ജാജ് അദ്ദേഹത്തോട് സാലിമിനോട് ചോദിച്ചു, നീ അവൻ്റെ കഴുത്ത് വെട്ടിയോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല. എന്തുകൊണ്ടാണ് നീ അത് ചെയ്യാതിരുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് എൻ്റെ പിതാവ് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, മൻ സ്വല്ലല ഖദാത്ത ഫഹുവ ഫി ദിമ്മത്തില്ലാഹി ഹത്താ യുംസി. ആരെങ്കിലും ഒരാൾ സുബ്ഹ് നമസ്കരിച്ചാൽ അവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ് വൈകുന്നേരമാകുന്നതുവരെ എന്നാണ്. വളരെയധികം പാഠങ്ങൾ നൽകുന്ന, ചിന്തകൾ നൽകുന്ന ഒരു വലിയ സംഭവമാണ് ഈ സംഭവം. അതേപോലെ തന്നെ ഈ നബി വചനവും. അള്ളാഹു ഒരു മനുഷ്യൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഒരു ദിവസത്തിൻ്റെ തുടക്കം സുബ്ഹ് നമസ്കാരം, അത് ജമാഅത്തായി പള്ളിയിൽ വെച്ച് നിർവഹിക്കുക എന്നത്. നമ്മുടെ സുരക്ഷയ്ക്ക് ഏറ്റവും വലിയ ഒരു നടപടിക്രമമാണ് അത് എന്ന് ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൻ്റെ രൂപം ഇങ്ങനെയാണ്, മൻ സ്വല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ല. ഒരാൾ സുബ്ഹ് നമസ്കരിച്ചാൽ അവൻ അള്ളാഹുവിൻ്റെ ദിമ്മത്തിലാണ്, അള്ളാഹുവിൻ്റെ ലമാൻ, അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ് അവനുള്ളത്. അതുകൊണ്ട് ഫലാ യത്തുലുബന്നക്കും അല്ലാഹു, അള്ളാഹു നിങ്ങളോട് ആവശ്യപ്പെടാതിരിക്കട്ടെ, മിൻ ദിമ്മത്തി ഹി ബിഷൈ എന്നാണ്. അള്ളാഹു സംരക്ഷണം നൽകൊടുത്ത ഒരാളുടെ എന്തെങ്കിലും നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പേരിലെ നടപടിക്രമങ്ങൾ അള്ളാഹു സ്വീകരിക്കുന്നതാണ്. അങ്ങനെ വന്നാൽ അള്ളാഹു അവനെ പിടികൂടുകയും അങ്ങനെ അവസാനം ഫയക്കുബ്ബഹു ഫീ നാരി ജഹന്നം, അവൻ നരകത്തിൽ മുഖം കുത്തി വീഴുകയും ചെയ്യും എന്നാണ് ആ ഹദീസിൻ്റെ ആശയം. അപ്പോൾ വളരെയധികം നമ്മളെ ആ സുബ്ഹ നമസ്കാരത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ മഹത്വവും ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണത്. കാരണം ജീവിതത്തിലൊരു അഭിനയത്തിന് വേണ്ടിയോ ഒരു മുസ്ലിം എന്ന ഒരു തൻ്റെ നാമധേയം നിലനിർത്തുന്നതിന് വേണ്ടിയോ ഒക്കെ നമസ്കരിക്കുന്ന ആളുകൾക്കൊന്നും സുബ്ഹ് നമസ്കാരം, ആ സമയത്ത് എഴുന്നേറ്റ് പള്ളിയിൽ പോവുക എന്നുള്ളത് ആത്മാർത്ഥമായി അത് ഉൾക്കൊള്ളുന്ന ഒരാൾക്ക് മാത്രമേ പറ്റുകയുള്ളൂ. അതാണ് ഒമൻ കാന മുഅ്മിനൻ ഖാലിസൻ ഫഹുവി ദിമ്മത്തില്ല. ഒരു നിഷ്കളങ്കമായ ഒരാളാണെങ്കിൽ, ഒരു വിശ്വാസിയാണെങ്കിൽ അവൻ അള്ളാഹു സംരക്ഷണം നൽകും എന്ന് പറയുന്നത് നമ്മുടെ നിഷ്കളങ്കത, ആത്മാർത്ഥത, ആ പ്രവർത്തനത്തിനോടുള്ള ഏറ്റവും വലിയ സന്നദ്ധത അറിയിക്കുന്നത് ആ സുബ്ഹ് നമസ്കാരമാണ്. നാം ഓരോരുത്തരും ഒരു ആത്മവിചിന്തനം നടത്തേണ്ടതുണ്ട്. നാം നമ്മുടെ തൊട്ടടുത്ത പള്ളിയിൽ എത്താറുണ്ടോ എന്നത് എന്തുമാത്രം വലിയ ഒരു ഓഫറാണ് അള്ളാഹു നമുക്ക് തരുന്നത് എന്നാണ്. ഷെയ്ഖ് സ്വാലിഹ് ബിൻ ഉസൈമീൻ റഹ്മഹുല്ലാ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകളുണ്ട്. ഫി ഹാദ ദലീലുൻ അല അന്നഹു യജ്ബു ഇഹ്തിറാമൽ മുസ്ലിമീൻ അലദിന സദ്ദഖു ഇസ്ലാമുഹും ബിസ്വലാത്തിൽ ഫജർ എന്നാണ്. അതായത് സുബ്ഹ് നമസ്കാരത്തിലൂടെ തങ്ങളുടെ ഇസ്ലാമിനെ സത്യപ്പെടുത്തിയതായ മുസ്ലിങ്ങളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടതുണ്ടെന്നാണ്. അതായത് സുബ്ഹക്ക് പള്ളിയിൽ വരുന്ന നമസ്കരിക്കുന്ന ഒരു വിശ്വാസിയോട്, ഒരു മുസ്ലിമിനോട് നാം വളരെ ആദരവോടുകൂടെയും ബഹുമാനത്തോടുകൂടെയുമാണ് പെരുമാറേണ്ടത്. ഒരുപക്ഷെ അവനോട് നാം കാണിക്കുന്ന അതിക്രമങ്ങളും അപമര്യാദകളും നമ്മുടെ ജീവിതത്തിന് തന്നെ പ്രതികൂലമായി ബാധിക്കാം എന്ന് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത്തരം ആളുകളോട് നമ്മൾ പെരുമാറുന്നിടത്തുള്ള ശ്രദ്ധയും ഈ നമസ്കാരം അത് കൃത്യതയോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടതിൻ്റെ ഒരു ഗൗരവവും ഈ കാര്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്നാണ്. സുബഹ് നമസ്കാരത്തിൽ ഒരു ഉദാസീനത ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലെന്നുള്ള ശക്തമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ ഈ ഹദീസിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശയം. ഇവിടെ സുബഹ് നമസ്കരിക്കുക എന്നാണ് പറഞ്ഞതെങ്കിലും പലരും ഇതിനെ വിശദീകരിക്കുന്ന സമയത്ത് മുബാറക് ഫൂരിയെ പോലെയുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ ശറഹു തുർമുദിയിലൊക്കെ പറയുന്നത് മൻ സല്ല സുബഹ് എന്ന് പറഞ്ഞാൽ ഫി ജമാഅത്തിൻ, അത് ജമാഅത്തായി നമസ്കരിക്കുക എന്നുള്ളതാണ് അദ്ദേഹമൊക്കെ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട്. വേറെ ചില റിപ്പോർട്ടുകളിൽ തന്നെ അങ്ങനെ വന്നിട്ടുണ്ട് എന്നും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. മൻ സല്ല സുബഹ ഫി ജമാഅത്തിൻ ഫഹു ഫി ദിമ്മത്തില്ല എന്നും, ആരെങ്കിലും സുബഹി നമസ്കാരം ജമാഅത്തായി നിർവഹിച്ചാൽ അവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ് എന്ന നിലക്ക് തന്നെ ഹദീസുകൾ റിപ്പോർട്ട് വന്നിട്ടുണ്ട് എന്നും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വളരെ നല്ല ഒരു ആശയം, സുബഹി അതിൻ്റെ സമയത്ത് നമസ്കരിക്കുവാനും അത് ജമാഅത്തായി നമസ്കരിക്കുവാനുമുള്ള ഏറ്റവും വലിയ ഒരു പ്രേരണയാണ് യഥാർത്ഥത്തിൽ ഈ ഹദീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ജീവിതത്തിൽ ഈ ഒരു ടൈമിന്, ഈ ഒരു സമയത്തിന് വലിയ പ്രത്യേകതയുണ്ട്. വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതായത് അത്താഴ സമയത്ത്, പ്രഭാത സമയങ്ങളിൽ പാപമോചനം തേടുന്നവരാണ് എന്ന് പറയുന്ന ആയത്തിനെ വിശദീകരിച്ചപ്പോഴും ഇമാം തബരി തൻ്റെ തഫ്സീരിൽ പറയുന്ന ഒരു ആശയമുണ്ട്, ഹുമുല്ലദീന യഷ്ഹദൂന സുബ്ഹ ഫീ ജമാഅത്തിൻ, അതായത് സുബഹ് നമസ്കാരത്തിന് ജമാഅത്തിന് പള്ളിയിൽ വരുന്നവരാണ് എന്നതാണ് വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്നും വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിം എന്ന നിലക്ക് നാം സത്യസന്ധനാണെങ്കിൽ ഈ ശബ്ദം നമ്മൾ കേൾക്കുമ്പോൾ നാം സുബഹക്ക് പള്ളിയിൽ പോകുന്നവരായിരിക്കും. അതിൽ നമ്മൾ അലസതയും മടിയും കാണിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അതിലൊരു ആത്മാർത്ഥത ഇല്ലെന്ന് ഒരു പക്ഷേ നാം സ്വയം സമ്മതിക്കേണ്ടി വരും. ജീവിതത്തിലേറെ നമുക്ക് ആവശ്യം അപകടങ്ങളും റോഡപകടങ്ങളും അതേപോലെ തന്നെ പല പ്രശ്നങ്ങളും നഷ്ടങ്ങളും പലതും സംഭവിക്കുന്ന ഈ ഒരു പ്രത്യേക ജീവിത കാലഘട്ടങ്ങളിൽ സുബഹ് നമസ്കാരം അള്ളാഹുവിൻ്റെ സുരക്ഷ നമുക്ക് വാങ്ങിത്തരുമെങ്കിൽ തീർച്ചയായും നാം ആത്മാർത്ഥമായും അതേപോലെ തന്നെ വളരെയധികം അള്ളാഹുവിനോടുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ടും നമ്മുടെ വിശ്വാസത്തെ സത്യപ്പെടുത്തിക്കൊണ്ടും ഇനിയൊരു സുബഹം ബോധപൂർവം നഷ്ടപ്പെടുകയില്ലെന്ന് നാം ഓരോരുത്തരും ഉറപ്പിക്കേണ്ടതും.
2: മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ നേർരേഖ. നമുക്ക് മുൻപിൽ സംസാരിച്ചത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
4: ഈ കുറെ കുട്ടികളുള്ള പെണ്ണുങ്ങൾക്ക് പലപ്പോഴും ഒരു പരാതി എന്താ വെച്ചാലോ, ഒന്നിനും നേരല്ല, ഒരു മര്യാദക്ക് നിസ്കരിച്ചാൽ പറ്റില്ല, ഖുർആൻ ഓതാൻ പറ്റില്ല. കാരണം അത് നിസ്കരിച്ചുമ്പോത്തിന് കാണാ ഒരു കുട്ടി പുട്ടിന്റെ പാത്രമായിട്ട് പുട്ടുംപൊടി നിസ്കാര പായിൽ ഒന്നായിട്ടിടുക, ആലോചിക്കുന്നിട്ട് മാന്റെ മേലെ തല കുത്തി മാറിയ പുട്ടൊക്കെ തലയിക്കിടുക, എന്നിട്ട് അതിനെ പുടിച്ചൊന്ന് റെഡിയാക്കുമ്പോത്തിനോ വേറൊന്ന് സ്റ്റോർ റൂമിൽ പോയിട്ട് പത്തിരിപ്പൊടി കുളിച്ച് കിടക്കണ്ടാവും. സങ്കടം തന്നെയല്ലേ, ഒന്ന് മര്യാദക്ക് നിസ്കരിച്ചാലും സമ്മതിക്കൂല. ചെറിയ കുട്ടികളുടെ സ്ത്രീകളെ കാര്യം ഭയങ്കര കഷ്ടമാണ്, അത് കുറെ ഉള്ള പറയും വേണ്ട. ഒരു മര്യാദക്ക് നിസ്കരിച്ചാണ് ഖുർആൻ ഓതാൻ ഒന്ന് നഷ്ടല്ല സഹോദരങ്ങൾ, പറഞ്ഞത് നഷ്ടല്ലതൊന്നും. കാരണം നിങ്ങൾ ആ കുട്ടിക്ക് വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കണം എന്ന് കുട്ടിക്ക് പറഞ്ഞുകൊടുത്താൽ, ബിസ്മില്ല പറയും കുട്ടി മോനെ എന്ന് പറഞ്ഞാല് അത് കുട്ടി മരിക്കോളം ഓരോ പറച്ചിൽ പറയുമ്പോൾ ഉമ്മാന്റെ അക്കൗണ്ടിലേക്കാണ്
5: വരുന്നത്. മാഷാല്ലാ, ആ വോയിസിന്റെ ആളെ നമുക്ക് സുപരിചിതമായ ഒരു ശബ്ദമാണ്.
0: അതെ, ഡോക്ടർ മുഹമ്മദ് കുട്ടി കണ്ണിയൻ. നമ്മളെ ശ്രോതാക്കൾക്കും പല വിഷയങ്ങളിലും ശ്രോതാക്കൾ അദ്ദേഹത്തിന്റെ സംസാരം കേട്ടിട്ടുണ്ടാവും.
5: തീർച്ചയായും തീർച്ചയായും, അദ്ദേഹത്തിന്റെ ശബ്ദം അത്രയും നമുക്ക് അറിയാവുന്നതാണ്.
0: എന്തായാലും സാധാരണ ശബ്ദത്തിനപ്പുറം ഇന്ന് പറഞ്ഞ ചിന്തയുടെ ഭാഗം നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ആളുകള് പിന്നെ കുറെ മക്കളൊക്കെ ഉള്ള ആൾക്കാര് അതിന് അനുഗ്രഹം തിരിച്ചറിയാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴേക്ക്, പ്രത്യേകിച്ച് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു, പുട്ടില് പുട്ടൊക്കെ ആകെ പരത്തി പച്ചരിപ്പൊടിയൊക്കെ അവിടെ കളഞ്ഞ്, അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, അട് ഒരു ശപിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ വരാൻ സാധ്യതയുണ്ട്.
5: സ്വാഭാവികമായി
0: ഒരിക്കലും അതുണ്ടാവാൻ പാടില്ല. ആ കുട്ടികൾ വലിയ അനുഗ്രഹമാണ്, അങ്ങനെയൊക്കെ കുട്ടികളിൽ ഉണ്ടാവും എന്ന് തിരിച്ചറിഞ്ഞ് ആ കുട്ടികൾക്കൊക്കെ ശരിക്കും വല്ല നന്മയും പറഞ്ഞുകൊടുത്ത് ഇസ്ലാമികമായി വളർത്തിക്കൊണ്ടുവന്നാൽ ഉണ്ടാകുന്ന മേന്മ പുണ്യം മനസ്സിലാക്കുകയാണ് വേണ്ടത് എന്നൊരു കാമ്പാണ് ആ ഒരു സംസാരത്തിൽ അടങ്ങിയിട്ടുള്ളത് എന്നാണ്.
5: തീർച്ചയായും തീർച്ചയായും ഇതിപ്പോ ചെറിയ കുട്ടികളുള്ള വീടുകളിൽ സ്വാഭാവികമായി നടക്കുന്നതാണ്. അത് എല്ലാ ഉമ്മമാർക്കും അതൊരു പരിചയമായിട്ടുണ്ടാവും.
0: അതെ അതെ,
5: നമുക്കൊക്കെ നമ്മുടെ വീടുകളിൽ സ്വന്തം അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടാവും. ഇടക്ക് ജോലിന്റെ ഇടയ്ക്ക് ഒരു ഫോട്ടോ വരും വീട്ടിൽ നിന്ന് വാട്സപ്പില് നോക്കുമ്പോ ഇതേപോലെ ഉസ്താദ് പറഞ്ഞതുപോലെ കുട്ടിയും പൊടിയില് മുങ്ങി കുളിച്ചു നിൽക്കുന്ന ഫോട്ടോ ആയിരിക്കും.
0: ഇത് മാത്രല്ല, നല്ല വൃത്തിയില് നമ്മള് പെയിന്റ് ഒക്കെ അടിച്ച് നല്ല വൃത്തിയായിട്ട് വീട് കയറി ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. അതിനു മുമ്പേ ഈ ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോലെ കലാപരമായിട്ടുള്ള ചുമരിലും വരച്ചിട്ടും കളറ് കൊടുത്തിട്ടും അവിടെയൊക്കെ ഓരോ അടയാളങ്ങൾ ഉണ്ടാവും. അതുണ്ടാകുന്ന സ്വാഭാവികമാണ്. ചെറിയ മക്കളിൽ ആ നിലക്കുള്ള സംഭവങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലും ആ പേരമക്കളെ കളിക്കുമ്പോൾ നിസ്കരിക്കാൻ പോകുമ്പോൾ പിന്നെ മേത്ത് കയറി ഇറങ്ങിയതും ഇതൊക്കെ കുട്ടികളിൽ അങ്ങനെ ഉണ്ടാകും എന്നുള്ളത് തന്നെ നമ്മൾ മനസ്സിലാക്കണം.
5: തീർച്ചയായും.
0: എന്നാൽ
5: നമ്മളൊരു പുതിയ വീട്ടിലേക്ക് കയറി പോകുമ്പോൾ നമുക്കത് അനുഭവപ്പെടും.
0: അതെ,
5: ഞാൻ ഈ അടുത്ത് ഒരു 2 മാസം മുമ്പ് ഒരു വീട്ടിലേക്കൊക്കെ പ്രവേശിച്ചു. ഒരു സഹോദരന്റെ വീട്ടിലേക്ക് അദ്ദേഹത്തിന്റെ ക്ഷണത്തോടെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒരു ഭക്ഷണത്തിന് പ്രവേശിച്ചു. ഉച്ചഭക്ഷണത്തിനാണ് ഞാൻ ചെന്നത്. അങ്ങനെ അവിടെ സുഹൃത്തിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് എനിക്ക് പുതിയ ഒരാളാണ്, എനിക്ക് പരിചയമില്ലാത്ത ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വീട് ഒരു 4-5 വർഷം പഴക്കമുണ്ട്. ഞാൻ പറഞ്ഞു, വീടിന്റെ പഴക്കമൊന്നും കാണുന്നില്ലല്ലോ, മക്കളൊക്കെ മാഷാല്ലാഹ് ഉഷാറാണല്ലോ, ഒന്നും വരച്ചിട്ടില്ലല്ലോ എന്നൊരു വാക്ക് എന്നിൽ നിന്ന് വന്നുപോയി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഉസ്താദ് എനിക്ക് മക്കളില്ല എന്ന് പറഞ്ഞു. വല്ലാത്തൊരു ഫീലിംഗ് ആയി എനിക്ക്.
0: അപ്പൊ
5: ആ മക്കളുടെ ഒരു പ്രസൻസ് വീട്ടില് ഉണ്ടാവല് അതൊരു ഖൈറാണ്. കുടുംബത്തിനും അതോടൊപ്പം മറ്റൊരുപാട് ആളുകൾക്കും നല്ല സ്വലഹ്യങ്ങളായ
0: പ്രദാനം ചെയ്യും. അപ്പോഴാണ് അങ്ങനെയുള്ള ഒരു അനുഭവം ആ അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് ശരിക്ക് നമ്മള് നമ്മളെ കൂടെയുള്ള മക്കള് നീ ഒന്ന് വരക്കേ എന്തെങ്കിലുമൊക്കെ ഒരു പൊടി അപ്പുറത്ത് ഒൽക്കത അറിയില്ല, തിരിച്ചറിയുമ്പോൾ പക്വത ഇല്ലാത്തതുകൊണ്ടാണ് ആ ശൈശവപ്രായത്തിൽ ആ പ്രവർത്തനം ചെയ്യുന്നത്. അങ്ങനെ ചെയ്താലും കുട്ടികളില്ലാത്ത ആളുകളെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ഈ മക്കൾക്ക് മക്കൾ അള്ളാഹു നൽകിയ അനുഗ്രഹമാണെന്നും ആ മക്കളെ ഇസ്ലാമികമായ തർബിയത്തും ഒക്കെ കൊടുത്ത് നമ്മൾ വളർത്തുമ്പോൾ റബ്ബ് നൽകുന്ന പുണ്യവും മനസ്സിലാക്കുമ്പോഴാണ് അവരെന്ത് ചെയ്താലും അമിതമായിട്ട് അതിൽ നമ്മള് ക്ഷമകെട്ടുള്ള സംസാരത്തിന്റെ ആവശ്യമില്ല.
5: ക്ഷമകെട്ടുള്ള സംസാരം വരുമ്പോഴാണ് കുട്ടികളെ ഭയപ്പെടുത്തലും ഒക്കെ വരുന്നത്. ഈ കുട്ടികൾ ഞെട്ടിപ്പോകുന്നതാണ്. ശരിക്ക് സയൻസ് ഒക്കെ പറയുന്നത് കുട്ടികൾ പലപ്പോഴും അവരുടെ ചില കഴിവുകൾ, ചിലപ്പോൾ അത് കേൾവി ശക്തിയാകാം അല്ലെങ്കിൽ സംസാരശേഷിയാകാം, ഈ ഭയപ്പെടുത്തലുകളിലൂടെ ഞെട്ടലുകളിലൂടെ സ്വന്തം മാതാപിതാക്കളാണെങ്കിൽ പോലും അത് നടത്തുമ്പോൾ ആ കുട്ടികൾക്ക് അത് വലിയ എഫക്റ്റാണ് വരുന്നത് അവരുടെ ജീവിതത്തിൽ.
0: ശരിക്കും കുട്ടികളുടെ മനസ്സറിഞ്ഞ് ആ ഒരു സാഹചര്യത്തെ നമ്മൾ പ്രയോഗത്തിൽ കൊണ്ടുകൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചുമരിൽ വരക്കുന്ന കുട്ടിക്ക് നമ്മൾ ചെയ്യണം, ശരിക്ക് കുറച്ചൊക്കെ വരച്ചാലും ഒന്നും പറയാതെ എന്തെങ്കിലുമൊക്കെ പിന്നെ എന്ത് ചെയ്യുക, ഒരു കളറോ ഒരു കളർ ബുക്കോ കുറച്ച് കളറുകളും ഒക്കെ ചിത്രം വരയ്ക്കാൻ പറ്റിയ സംഗതിയൊക്കെ വാങ്ങിക്കൊടുത്താൽ ആ നിലക്ക് പിന്നെ കുട്ടികളുടെ മനസ്സ് പ്രായവും കുട്ടിയുടെ മനസ്സും മനസ്സിലാക്കിയിട്ടേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
5: തീർച്ചയായും.
6: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
2: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ഇൻസൈറ്റ് എന്ന പ്രോഗ്രാമിന്റെ സമയമാണ്.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ച് കുഞ്ഞിനെ 91-ലധികം മുറിവുകൾ ഏൽപ്പിച്ചുകൊണ്ട് ശരീരത്തിലെ 4 വാരിയെല്ലുകൾക്ക് പൊട്ടലേൽക്കുന്ന രൂപത്തിൽ, പല എല്ലുകൾക്കും ക്ഷതമേൽക്കുന്ന രൂപത്തിൽ, സിഗരറ്റ് കുറ്റികൾ കൊണ്ട് കൈകാലുകളിൽ നിരന്തരം കുത്തി നോവിച്ചുകൊണ്ട് പേടിപ്പെടുത്തിയിട്ട് ഒരു കുഞ്ഞിനെ ഇഞ്ചിഞ്ചായി നുറുക്കിക്കൊന്നു ഒരു ക്രൂരനായ ഒരു പിതാവ്. അവനെ പിതാവെന്ന് വിളിക്കാൻ പോലും പറ്റില്ല എന്ന് സോഷ്യൽ മീഡിയകൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു പിഞ്ചു കുഞ്ഞിനെ കൊന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പരമാവധി ശിക്ഷ എന്തായിരിക്കും? ഒരുപക്ഷെ നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് പുറത്തിറങ്ങി മാന്യമായി നടക്കാൻ അവന് ഇവിടെ സാധ്യതകളുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ രൂപത്തിൽ കൊലപാതകം നടത്തിയ ആളുകളൊക്കെ പകൽമാഞ്ഞന്മാരായി ഞെളിഞ്ഞു നടക്കുന്ന കുറേ സംഭവ വികാസങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ട്രെയിൻ ബോഗിയിൽ വെച്ച് ഒരു പെൺകുട്ടിയെ നിഷ്ഠൂരമായി വ്യഭിചരിച്ച് കൊന്നുകളഞ്ഞ ഒരു വ്യക്തി, ആ വ്യക്തി നിരപരാധിയാണെന്ന് വാദിച്ചുകൊണ്ട് അവൻ്റെ വധശിക്ഷ ഒഴിവാക്കി കൊടുക്കാൻ വേണ്ടി പണിയെടുത്ത വക്കീലിനെയും ആ വ്യക്തി പിന്നീട് ജയിലിൽ നിന്ന് തടിച്ചു കൊഴുത്തുഷാറായ കഥകളൊക്കെ നമ്മൾ വാർത്തകളിൽ വായിച്ചതാണ്. രാഷ്ട്രീയ പകപോക്കലിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട വ്യക്തികൾ, ആ വ്യക്തികളെ കൊന്ന ആളുകൾ ഇപ്പോൾ MLA മാരായിക്കൊണ്ട് അതല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്ത് ഉന്നതന്മാരായിക്കൊണ്ട് ഞെളിഞ്ഞു നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ നിങ്ങൾ നോക്കൂ, ഈ കുഞ്ഞ്, 1.5 വയസ്സുള്ള ഈ കുഞ്ഞിനെ ഈ രൂപത്തിൽ അതിനിഷ്ഠൂരമായി കൊല ചെയ്ത വ്യക്തിയെക്കുറിച്ച് സമൂഹത്തിൻ്റെ വർത്തമാനം എന്താണ്? അവനെ തെളിവെടുപ്പിന് വേണ്ടി പോലീസുകാർ കൊണ്ടുവന്നപ്പോൾ സഹിക്ക വയ്യാതെ അവനോടുള്ള വിദ്വേഷം കൊണ്ട് ആ കുഞ്ഞിനോടുള്ള സ്നേഹം കാരണച്ചാൽ അവനെ പോലീസുകാർക്കിടയിൽ നിന്ന് പോലും അവനെ മർദ്ദിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടിത് സംഭവിക്കുന്നത്? അവനെ ഏറ്റവും വലിയ ശിക്ഷ നൽകണമെന്ന്, അവനെ കൊന്നുകളയണമെന്ന് എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നു. സമൂഹത്തിൽ ഇത്തരത്തിൽ അതിനീചമായ കൊലപാതകങ്ങൾ നടത്തുന്ന ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകളെ അവന് ഏറ്റവും മാന്യമായ, അതല്ലെങ്കിൽ ആളുകൾക്ക് മുമ്പിൽ ഗുണപാഠം ലഭിക്കുന്ന രൂപത്തിലുള്ള ശിക്ഷകൾ നൽകണമെന്ന് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ശരി, കുറേ ആളുകളെ കൊന്ന വ്യക്തികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഈ വ്യക്തികൾക്ക് ഏറ്റവും വലിയ ശിക്ഷയായിക്കൊണ്ട് വധശിക്ഷ നൽകിയാൽ എത്ര തവണ കൊല്ലാൻ കഴിയും? 100 പേരെയും 1000 പേരെയും ലക്ഷക്കണക്കിന് ആളുകളെയും കൊന്നുകളഞ്ഞ വ്യക്തികളെ നമ്മുടെ നാട്ടിൽ എത്ര തവണ ആൾക്ക് കൊല്ലാൻ കഴിയും? വെറും 1 തവണ നമുക്ക് വേണമെങ്കിൽ കൊല്ലാം. ചില ആളുകളൊക്കെ ഈ വധശിക്ഷയൊന്നും ലഭിക്കാതെ പുറത്തേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞെളിഞ്ഞു നടക്കുന്നുമുണ്ട്. ഇപ്പോഴൊക്കെ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇവിടെ നീതി കിട്ടിയിട്ടില്ല, ഇവിടെ നീതി എവിടെ, യഥാർത്ഥമായ നീതി ആർക്കാണ് കിട്ടുന്നത് എന്ന്. സഹോദരന്മാരെ, ഇതിനുള്ള മറുപടിയാണ് വിശുദ്ധമായ ഇസ്ലാം നമുക്ക് മുമ്പിലേക്ക് വെക്കുന്നത്. നമ്മുടെ നാട്ടിൽ യഥാർത്ഥമായ നീതി നടപ്പാക്കപ്പെടുന്നില്ല. എന്നാൽ ശരിയായ രീതി നടപ്പാക്കപ്പെടേണ്ടതില്ലേ? ശരിയായ രീതി നടപ്പാക്കപ്പെടുന്നില്ല എങ്കിൽ ഒരു വ്യക്തികൾ ഈ രൂപത്തിൽ പ്രയാസങ്ങൾ അനുഭവിച്ചാൽ ഈ വ്യക്തിക്ക് ആരാണ് നീതി കൊടുക്കുന്നത്? പിന്നെ ഈ ജീവിതത്തിന് എന്ത് ലക്ഷ്യമാണുള്ളത്? ആക്രമിക്കപ്പെടുന്നവനും അക്രമിയും ഒരേപോലെയാണെങ്കിൽ, ആക്രമിക്കപ്പെടുന്നവനേക്കാൾ മാന്യനായിക്കൊണ്ട് അക്രമികൾ നടക്കുന്നുവെങ്കിൽ ഈ ഭൂമിയിൽ, ഈ ലോകത്ത് എന്തു നീതിയാണ് നടപ്പിലാക്കപ്പെടുന്നത്? എല്ലാവരും തെളിവുകളും ഒരു വ്യക്തിക്ക് പ്രതികൂലമായിട്ടും നിയമത്തിൻ്റെ പഴുതുകൾ കൊണ്ട്, അധികാരത്തിൻ്റെ ഇളവുകൾ കൊണ്ട് രക്ഷപ്പെട്ട് പുറത്തേക്ക് വരുന്ന ആളുകൾ നമ്മൾ കണ്ടിരിക്കുമ്പോൾ അവിടെയും നമ്മൾ ചോദിക്കും, നീതി എവിടെയാണ്? എവിടെ നീതി നടപ്പാക്കപ്പെടുന്നു? അപ്പോൾ നീതി കൃത്യമായി കൂടെ നടപ്പിലാക്കപ്പെടണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ്. ആ നീതി യഥാർത്ഥമായി നടപ്പിലാക്കപ്പെടുന്ന ലോകം ഉണ്ടാവേണ്ടതുണ്ട് എന്നത് ഒരു മനസ്സിൻ്റെ ഒരു തേട്ടമാണ്. അവിടെയാണ് ഇസ്ലാം മുന്നിട്ട് നിൽക്കുന്നത്. സഹോദരന്മാരെ, യഥാർത്ഥമായ നീതി എന്നത് നമുക്ക് ഈ ഭൂമിയിലും അതേപോലെ തന്നെ പരലോകത്തും നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അതിന് ഇസ്ലാം കൃത്യമായ രൂപത്തിൽ നമുക്ക് ആദർശങ്ങൾ, ആശയങ്ങൾ മുന്നിലേക്ക് വെക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ടല്ലോ, ജീവനോടുകൂടി കുഴിച്ചു മൂടപ്പെട്ട, കൊല ചെയ്യപ്പെട്ട ഒരുപാട് കുട്ടികളുണ്ട്. ആ കുട്ടികൾക്കറിയില്ല, ബി അയ്യിദം ബിൻ ഖുതിലത്ത്, ഞാൻ എന്തൊരു കുറ്റത്തിനാണ് ഞാൻ ശിക്ഷിക്കപ്പെട്ടത് എന്ന്. ഒരു പിഞ്ചു കുഞ്ഞ് എന്ത് തെറ്റാണ് ചെയ്യുന്നത്? ഭൂമിയിലേക്ക് പിറന്നു വീണിട്ട് ചുറ്റുപാടും ഒന്ന് നോക്കാൻ പോലുമായിട്ടില്ലാത്ത, നന്നായി സംസാരിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ലാത്ത, യഥാർത്ഥമായ രൂപത്തിൽ ഒന്ന് ലോകം ആസ്വദിക്കാൻ പോലും കഴിയാത്ത, ഒരു തെറ്റും ചെയ്യാത്ത കുഞ്ഞുങ്ങൾ ഇവിടെ മരിച്ചു വീഴപ്പെടുന്നു. ഞാൻ എന്തിന് കൊല ചെയ്യപ്പെട്ടുവെന്ന് ആ കുഞ്ഞറിയേണ്ടതില്ലേ? ആ കുഞ്ഞിന് നീതി ലഭിക്കേണ്ടതില്ലേ? അതാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്, വഇദല്‍ മൗഊദതു സുഇലത്, അവൻ ചോദിക്കപ്പെടുമെന്ന്. ചോദിക്കപ്പെടുമ്പോൾ അവനെ കൊല ചെയ്ത, ജീവനോടെ കൊല ചെയ്തത് ആരാണോ അവനുള്ള ശിക്ഷ കൃത്യമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല പരലോകത്ത് നടപ്പിലാക്കുമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. ആ പരലോകം, അത് ഉണ്ടാകേണ്ടത് ഒരു യാഥാർത്ഥ്യമാണ്, അതൊരു സ്വാഭാവിക മനസ്സിൻ്റെ തേട്ടമാണ്. അനീതി ലഭിക്കുന്ന ആളുകൾ, അവർക്ക് കൃത്യമായ നീതി നടപ്പിലാക്കപ്പെടേണ്ടതുണ്ട്. ഭൂമിയിൽ പ്രയാസമനുഭവിച്ച ആളുകൾക്കെല്ലാം അവരുടെ പ്രയാസങ്ങൾക്ക് കൃത്യമായിക്കൊണ്ട് പ്രത്യുപകാരം എന്ന രൂപത്തിൽ അല്ലെങ്കിൽ അവർ കൃത്യമായി സമാധാനം ലഭിക്കുന്ന രൂപത്തിൽ ഇവിടെ നീതി നടപ്പിലാക്കപ്പെടേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല കൃത്യമായി അതിനു വെച്ച ഏർപ്പാടാണ് പരലോകം എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, കൊമ്പുള്ള ആട് ഒരു കൊമ്പില്ലാത്ത ആടിനെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, കുത്തി നോവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പരലോകത്തേക്ക് ഈ രണ്ട് ആടുകളെയും കൊണ്ടുവരും. കൊണ്ടുവരുമ്പോൾ കൊമ്പില്ലാത്ത ആടിന് കൊമ്പുണ്ടാവുകയും കൊമ്പുള്ള ആടിന് കൊമ്പില്ലാതിരിക്കുകയും ചെയ്യും. എന്നിട്ട് തിരിച്ച് അവനെ ശിക്ഷിച്ചതുപോലെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളാഹു ആവശ്യപ്പെടുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അഥവാ ഒരു ജീവി പോലും അക്രമം നേരിടാൻ വേണ്ടി പാടില്ല. നീതി എല്ലാവർക്കും നടപ്പിലാക്കപ്പെടണമെന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് സജദയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്ന ചോദ്യമുണ്ട്, അഫമൻ കാന മുഅ്മിനൻ കമൻ കാന ഫാസിഖൻ ലാ യസ്തവൂൻ. വിശ്വാസിയായിക്കൊണ്ട് ജീവിച്ച് മരിച്ച ഒരു വ്യക്തിയും തെമ്മാടിയായിക്കൊണ്ട് ജീവിതം മുന്നോട്ട് നയിച്ച ഒരു വ്യക്തിയും ഒരേപോലെയാകുമോ? ഒരിക്കലും. ലാ യസ്തവൂൻ, അവർ ഒരിക്കലും ഒരിക്കലും ഒരേപോലെയാവുകയില്ല. അമ്മല്ലദീന ആമനു വഅമില സാലിഹാത്തി ഫലഹും ജന്നാതുൽ മഅ്വ നുസുലം ബിമാ കാനു യഅമലൂൻ. വിശ്വസിച്ച ആളുകൾ, സൽക്രമം പ്രവർത്തിച്ചവർ, ഭൂമിയിൽ മാന്യന്മാരായി നടന്ന, ഭൂമിയിൽ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ആരെയും പ്രയാസപ്പെടുത്താതെ ജനങ്ങൾക്ക് നന്മ മാത്രം ചെയ്ത് അതിൻ്റെ കൂടെ വിശ്വാസം ശരിയാക്കി അള്ളാഹുവെ മാത്രം ആരാധിച്ച് തന്നെ സൃഷ്ടിച്ച രക്ഷിതാവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് ആരാധനകളഖിലവും അവനല്ലാത്ത ഒരാൾക്കും തിരിക്കാതിരുന്ന, യഥാർത്ഥ വിശ്വാസം കാത്തു സൂക്ഷിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾക്ക് അവർക്ക് ജന്നാത്തുൽ മഅ്വ അള്ളാഹു സുബ്ഹാനഹു വതആല ശാശ്വത ഗേഹമായ സ്വർഗം പകരമായി കൊണ്ടു നൽകും. താഴ്ഭാഗത്തുകൂടി അരുവികൾ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഒഴുക്കിക്കൊടുക്കും. അവർ ചെയ്ത പ്രവൃത്തിക്ക് അനന്തരഫലമായി കൊണ്ട് ഒരു വിരുന്നോണം അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്കവിടെ നൽകുമെന്നാണ്. എന്നാൽ വഅമ്മല്ലദീന ഫസഖു ഫമഅ്വാഹുമുന്നാർ, ഫാസിഖായിക്കൊണ്ട് താന്തോന്നിയായിക്കൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചും പ്രയാസപ്പെടുത്തിയും അന്യായമായിക്കൊണ്ട് ആളുകളെ ഉപദ്രവിച്ചും കൊല ചെയ്ത് നടന്ന ആളുകൾ, വിശ്വാസം നേരെയാകാത്തവർ, അത്തരം ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഫമഅ്വാഹും അന്നാർ അവരുടെ സങ്കേതം എന്നത് അവർക്ക് ജീവിക്കാനുള്ളത് അവർക്ക് കഴിയാനുള്ള ഗേഹം അത് നരകമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നു. കുല്ലമാ അറാദു അയഖ്റുജു മിൻഹാ ഉഈദു ഫീഹാ, ഓരോ തവണയും ഈ നരകത്തിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് വന്നെങ്കിൽ നിന്ന് അവർ ആഗ്രഹിക്കുന്ന സന്ദർഭത്തിലെല്ലാം അവർ അതിലേക്ക് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല തിരിച്ചിടുകയും വഖീലഹും അവരോട് പറയുമെന്നാണ്. ലൂഖു അദാബന്നാരില്ലദീ കുന്തും ബിഹി തുക്കദിബു, നിങ്ങൾ നിഷേധിച്ച കളവാക്കിയ കാരണത്താൽ, നിങ്ങൾ ഭൂമിയിൽ നിഷേധികളായി ജീവിച്ച കാരണത്താൽ നിങ്ങൾ ഈ ശിക്ഷ ആസ്വദിച്ചുകൊള്ളുക എന്ന് അവരോട് പറയുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നു. സഹോദരൻ നോക്കൂ, എത്ര കൃത്യമായിക്കൊണ്ട് നീതി നടപ്പിലാക്കുമെന്ന് അള്ളാഹു പഠിപ്പിക്കുന്നത്. ഭൂമിയിൽ നല്ലവനായിക്കൊണ്ട് ജീവിച്ചാൽ, അവൻ ആളുകളിൽ നിന്നും പ്രയാസം ഇങ്ങോട്ട് ഏറ്റിട്ടുണ്ടെങ്കിൽ അവന് കൃത്യമായി നീതി ലഭിക്കേണ്ടതുണ്ട്. എന്നാൽ ഭൂമിയിൽ ആളുകളെ ബുദ്ധിമുട്ടിച്ച് പ്രയാസപ്പെടുത്തി കൊല ചെയ്ത് താന്തോന്തരങ്ങൾ കാണിച്ച് എന്നിട്ട് ഭൂമിയിൽ അവന് യാതൊരു പ്രയാസവുമില്ലാതെ എല്ലാവരും അധികാര സോപാനങ്ങളിൽ ജീവിച്ച് മുന്നോട്ട് പോയാൽ അത്തരം ആളുകൾക്ക് കൃത്യമായി അതിനുള്ള ശിക്ഷയും അവന് പ്രയാസപ്പെടുത്തിയ ആളുകൾക്ക് സന്തോഷം ലഭിക്കുന്ന രൂപത്തിൽ ഈ ആളുകൾക്ക് അതിനുള്ള ശിക്ഷയും കിട്ടൽ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ പ്രയാസം പ്പെടുത്തിയ ആളുകൾക്ക് ശിക്ഷയും പ്രയാസം അനുഭവിച്ച ആളുകൾക്ക് രക്ഷയും പരലോകത്ത് കിട്ടുമെന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഇസ്ലാം കൃത്യമായ ശിക്ഷാരീതികൾ പഠിപ്പിക്കുന്നത്. ഇവിടെ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന രൂപത്തിൽ ഉണ്ടാകുവാനും വേണ്ടിപ്പാടില്ല. വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബ്, അള്ളാഹു സുബ്ഹാനഹു വതആല പ്രതിക്രിയയിൽ ശിക്ഷാ നടപടിയിൽ ആളുകൾക്ക് ജീവനുണ്ട് എന്ന്, ആളുകൾ കൃത്യമായിക്കൊണ്ട അവർക്ക് നിർഭയത്വമുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നു. അത് റബ്ബിൻ്റെ ശിക്ഷാ നടപടിക്രമങ്ങൾ ഭൂമിയിൽ നടപ്പിലാക്കുമ്പോൾ മാത്രമാണ്. നമ്മുടെ നാട്ടിൽ അതല്ലാത്ത രൂപത്തിൽ ഭരണകൂടങ്ങൾ ഉണ്ടാക്കിയെടുത്ത വ്യത്യസ്തങ്ങളായ നീതിന്യായ നടപടികളുണ്ട്. ആ നടപടികളൊന്നും യഥാർത്ഥത്തിൽ ആളുകൾക്ക്, കുറ്റവാളികൾക്ക് ഒരുപക്ഷെ കൃത്യമായ രൂപത്തിൽ ശിക്ഷ ലഭിക്കാത്ത, ആരോപിതർക്ക്, പ്രയാസം ലഭിച്ചവർക്ക് നീതി ലഭിക്കാത്ത രൂപത്തിലുള്ള പല ശിക്ഷകളും, നമ്മൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊല ചെയ്യപ്പെട്ട പലരുടെയും കുടുംബങ്ങൾ തന്റെ മകളെ കൊന്ന, തന്റെ മകനെ കൊന്ന, തന്റെ ഭർത്താവിനെ കൊന്ന, തന്റെ ഭാര്യയെ കൊന്നവനും കൊലക്കയർ ലഭിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഭരണകൂടത്തിന്റെ നീതിന്യായത്തിന്റെ കോണുകളിൽ നിന്ന് കറങ്ങിത്തിരിഞ്ഞ അവസാനം അവൻ നിരപരാധിയായിക്കൊണ്ട് അല്ലെങ്കിൽ തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരുന്ന ഈ കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബക്കാരുടെ മുമ്പിൽ ഈ കൊന്നവൻ മാന്യനായിക്കൊണ്ട് നടക്കുന്ന അവസ്ഥാവിശേഷം നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നുണ്ട്. ഇതൊരിക്കലും ന്യായമാവുകയില്ല. അതിന് കൃത്യമായി ശിക്ഷാ നടപടികൾ ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിൽ കൃത്യമായി ഇസ്ലാമിക ശിക്ഷാ നടപടിക്രമങ്ങൾ നടപ്പിലാക്കുമ്പോൾ ആളുകൾക്ക് അവിടെ സമാധാനവും സന്തോഷവും ഉണ്ടാകും. നീതി നടപ്പിലാക്കപ്പെടുന്നു എന്നുള്ള ബോധം അവർക്കുണ്ടാകും. മോഷണം നടത്തിയാൽ ആളുകളെ ബുദ്ധിമുട്ടിച്ചാൽ ഓരോന്നിനും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ശിക്ഷാ നടപടികളുണ്ട്. ആ നടപടിക്രമങ്ങളെല്ലാം കൃത്യമായി ചെയ്യുമ്പോൾ ആളുകൾക്കതിൽ തിന്മകൾ ചെയ്യാതിരിക്കാനുള്ള പ്രേരണയും തിന്മകൾ ചെയ്തവർക്ക് ശിക്ഷ ഉണ്ടെന്ന ചിന്തയും അവർക്കുണ്ടാവുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഇനി എത്രത്തോളം ഇവിടെ ആ നീതി നടപ്പിലാക്കപ്പെട്ടില്ല എന്ന് നമ്മൾക്ക് തോന്നിയാലും ഈ നീതി, സമൂഹത്തിൽ ആളുകൾ കിട്ടാത്ത നീതി, അത് പരലോകത്ത് കൃത്യമായി കൊടുക്കുന്ന ഒരു സിസ്റ്റവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്ന് നമ്മളെ പഠിപ്പിക്കും. അതുകൊണ്ട് തന്നെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഈ യഥാർത്ഥമായ പരലോക വിശ്വാസത്തെ പരിപൂർണമായും ഉൾക്കൊണ്ട് അത് മാത്രമാണെന്ന് ശരിയെന്ന് മനസ്സിലാക്കി ഇസ്ലാമിൻ്റെ ആശയാദർശങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് യഥാർത്ഥമായ നീതി ലഭിക്കുന്ന ലോകത്തിനു വേണ്ടി ഈ ലോകത്ത് ഏറ്റവും നല്ല രൂപത്തിൽ പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമ്മൾ കഴിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ ജീവിതം ക്രമീകരിക്കുവാൻ നമ്മൾക്ക് കഴിവ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദ്. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
8: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്.
9: أعوذ بالله من الشيطان الرجيم.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇസ്രഡി വൈബ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. മോർണിംഗ് ലൈവ് കഴിഞ്ഞു, ഇൻഷാല്ലാ ഇനി ഒരു വൈബ്സിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഒരു സ്കൂള് തുറന്നതിന് ശേഷം ആദ്യമായി കിട്ടിയൊരു ഞായറാഴ്ചയാണ്, ഒരു അവധി ദിനമാണ്. പല നാടുകളിലും CRE തുടങ്ങുന്ന ആരംഭിക്കുന്ന ദിവസം കൂടിയാണ് ഇന്ന് എന്നുള്ളത്. മക്കളൊക്കെ CRE-ക്കും മറ്റൊക്കെ പറഞ്ഞയച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇല്ലാത്തവർ നാട്ടിലെ CRE പോലുള്ള ക്ലാസ്സുകളിലേക്ക് കുട്ടികളൊക്കെ പറഞ്ഞയക്കാൻ ശ്രമിക്കണമെന്ന് കൂടി ആമുഖമായി സൂചിപ്പിക്കുകയാണ്. ഇൻഷാല്ലാ എപ്പിസോഡ് വൈബ്സിൽ നമ്മൾ ആദ്യമായി
1: പ്രോഗ്രാമിലേക്ക് തന്നെയാണ് പ്രവേശിക്കുന്നത്. ഇന്നത്തെ ഇൻസൈറ്റിൽ അജ്മൽ ഫൗസാൻ അൽഹിക്കിമിയാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്.
0: ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്യ പുരുഷനോടൊപ്പം കണ്ടുവന്നോ, വസ്തുത എന്ത് എന്ന വിഷയമാണ് അജ്മൽ ഫൗസാൻ അൽഹിക്കിമി നമ്മോട് സംസാരിക്കുന്നത്. കേട്ടുവരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഉസല്ലി വഅസല്ലിമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബതിഹി കുല്ലിഹിം അജ്മാഈൻ അമ്മാ ബഅദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തി ജീവിതം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ ജീവിതം, പ്രവാചകന്റെ വിവാഹങ്ങൾ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവങ്ങൾ, സവിശേഷതകൾ, ഇതൊക്കെയും ഹദീസ് ഗ്രന്ഥങ്ങളിൽ

ൾക്കനുസരിച്ച് വ്യാഖ്യാനിക്കുകയും അതിന് അങ്ങനെയുള്ള അർത്ഥങ്ങൾ കൊടുക്കുകയും അതിന് താഴെ അവരുടെ താല്പര്യങ്ങൾ പൂർത്തീകരിക്കുന്ന രൂപത്തിലുള്ള അടിക്കുറിപ്പുകൾ എഴുതി പരിഹാസ രൂപേണ സമൂഹ മാധ്യമങ്ങളിലൂടെ ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട്. നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നിയായിരുന്ന ആയിഷ റളിയല്ലാഹു അൻഹയെക്കുറിച്ച് വിമർശകർ ഉന്നയിക്കാറുള്ള നിരവധി ആരോപണങ്ങളിൽ ഒന്നിനെക്കുറിച്ചാണ്. ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവത്തെക്കുറിച്ച് വിമർശകർ ഉന്നയിക്കാറുള്ളത് ഇപ്രകാരമാണ്. അതായത്, ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ അവിടെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ വീട്ടിനുള്ളിൽ മറ്റൊരു പുരുഷനുണ്ടായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദേഷ്യമുണ്ടാവുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം വിവർണമാവുകയും ഇതാരാണെന്ന് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇത് എൻ്റെ സഹോദരനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ നീ ഒന്ന് മനസ്സിലാക്കുക, ഒരു കുട്ടി പാൽ മാത്രം കുടിച്ച് ജീവിക്കുന്ന ഒരു പ്രായം, ആ പ്രായത്തിൽ മുല കുടിച്ചാൽ മാത്രമേ മുലകുടി ബന്ധം ഇസ്ലാമിൽ സ്ഥിരപ്പെടുകയുള്ളൂ എന്ന് പഠിപ്പിക്കുകയും ചെയ്തു. ഇമാം ബുഖാരി ഒക്കെ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ ഹദീസ് കൊണ്ടുവന്ന് വിമർശകനായ ഒരു മലിനമായ മനസ്സുള്ളൊരു മനുഷ്യൻ അതിന് താഴെ രേഖപ്പെടുത്തിയത് ഇങ്ങനെയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ എന്തായിരുന്നു അവിടെ സംഭവിച്ചു കൊണ്ടിരുന്നത് എന്ന് വായനക്കാർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. വളരെ മോശമായി ചിന്തിച്ച് അയാൾ എഴുതുന്നതാണ്. ഈ വിമർശനത്തിൻ്റെ വസ്തുത എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഇമാം ബുഖാരി അടക്കമുള്ള ഇസ്ലാമിക ലോകത്തെ പ്രാമാണികരും പ്രഗത്ഭരുമായ ഹദീസ് പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉൾപ്പെടുത്തിയ ഒരു ഹദീസ് തന്നെയാണിത്. ഇമാം മുസ്ലിമും റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ ഉദ്ധരിക്കുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നപ്പോൾ വഅന്ദഹ റജുലുൻ അവരുടെ അടുക്കൽ ഒരു പുരുഷനുണ്ടായിരുന്നു. ഫകഅന്നഹു തഗയ്യറ വജ്ഹു അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കടന്നു വന്നപ്പോൾ റസൂലിൽ ഈ ഇങ്ങനെ ഒരു പുരുഷനെ കണ്ടപ്പോൾ പ്രവാചകൻ്റെ മുഖം വിവർണമായി. കഅന്നഹു കരിഹ ദാലിക് അത് പ്രവാചകൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് മനസ്സിലായി. അപ്പോൾ അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമോട് പറഞ്ഞു, ഇന്നഹു അഖി പ്രവാചകൻ ഇതെൻ്റെ സഹോദരനാണ്, അഥവാ മുലകുടി ബന്ധത്തിലുള്ള സഹോദരനാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു, ഉന്നുർന മൻ ഇഖ്വാനുക്കുന്ന ആരൊക്കെയാണ് നിങ്ങളുടെ സഹോദരങ്ങൾ, അഥവാ മുലകുടി ബന്ധം സ്ഥിരപ്പെടുന്ന രൂപത്തിൽ തന്നെയുള്ളതാണ് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, സൂക്ഷിക്കേണ്ടതുണ്ട്. ഫഇന്നമ റളാതു മിനൽ മജാ ഒരു കുട്ടി പാൽ മാത്രം കുടിച്ച് ജീവിക്കുന്ന ആ ഒരു പ്രായം, തുടക്ക കാലഘട്ടം, ആ ശിശുവിൻ്റെ തുടക്ക കാലഘട്ടം, പാൽ മാത്രം മുലപ്പാൽ മാത്രം കുടിച്ച് ജീവിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ മുല കുടിച്ചാൽ മാത്രമേ മുലകുടി ബന്ധം ഇസ്ലാമിൽ സ്ഥിരപ്പെടുകയുള്ളൂ, സഹോദരി ബന്ധം ഉണ്ടാവുകയുള്ളൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയും ചെയ്തു. ഇതിൻ്റെ പല റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ കഴിയും. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലിഹി ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി തന്നെ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ വിശദീകരിക്കുന്ന കാണുകയും, ദഖല അലൈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇന്ദി റജുലുൻ എൻ്റെ അടുക്കൽ ഒരു പുരുഷനുണ്ടായിരുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ അവിടേക്ക് കടന്നു വന്നു. അപ്പോൾ പ്രവാചകൻ ചോദിച്ചു എന്നുകൂടി റിപ്പോർട്ടിൽ കാണാൻ കഴിയും. യാ ആയിഷ മൻ ഹാദ, ആയിഷ ഇത് ആരാണ്? അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ മറുപടി കൊടുത്തു, ഖുൽതു അഖി മിനർ റളാ ഇതെൻ്റെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരനാണ് പ്രവാചകരെ. അപ്പോൾ നേരത്തെ ഹദീസിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ, നേരത്തെ റിപ്പോർട്ടിൽ കണ്ടതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ആയിഷ റളിയല്ലാഹു അൻഹയെ ആക്ഷേപിക്കാൻ വിമർശകർ കൊണ്ടുവരുന്നൊരു ഹദീസാണിത്. ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം അവർ നേരത്തെ എഴുതിയ വാചകങ്ങൾ നമ്മൾ പറഞ്ഞു. ഇത് വായിക്കുമ്പോൾ നബി കടന്നു ചെന്നപ്പോൾ അവിടെ എന്താണ് നടന്നുകൊണ്ടിരുന്നതെന്ന് മനസ്സിലാക്കാൻ ആർക്കും പ്രയാസമില്ലല്ലോ എന്നൊക്കെയാണ് ചിലർ എഴുതിയത്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കടന്നു വന്നപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ മറ്റൊരു പുരുഷന് മുല കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് അവർ ഇതുകൊണ്ട് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. ഏതായിരുന്നാലും എന്തിലും ലൈംഗികത മാത്രം കാണാൻ ശ്രമിക്കുകയും എവിടെയും മോശമായ ചിന്തകൾ മാത്രം വെച്ച് പുലർത്താൻ ശ്രമിക്കുന്ന അങ്ങനെയുള്ള മനസ്സുകളുടെ ഉടമകൾക്കാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഇങ്ങനെ ഈ വ്യക്തമായ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ഉന്നയിക്കാൻ കഴിയുന്നത്. സ്വതന്ത്ര ലൈംഗികതയുടെ വക്താക്കളും എന്തിലും ഈ ലൈംഗികമായ കാര്യങ്ങൾ മാത്രം തിരയുന്ന ആളുകളുമൊക്കെയാണ് ഇങ്ങനെയുള്ള ചില ബാലിശമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. യുക്തിവാദികളും നിരീശ്വരവാദികളും അടങ്ങുന്ന ഇസ്ലാം വിമർശകർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നിയായിരുന്ന ആയിഷ റളിയല്ലാഹു അൻഹയെ അപഹസിക്കാൻ വേണ്ടി യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഉന്നയിക്കുന്ന ഒരു ആരോപണം മാത്രമാണിത്. വിമർശകരുടെ ആരോപണത്തെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ മറ്റൊരു പുരുഷന് മുല കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ഇവരുടെ ഒരു വിമർശനം. ഈ ഹദീസിൽ തന്നെ അതിനുള്ള മറുപടിയുണ്ട്. ഇതാരാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ സഹോദരനാണ് എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞത്.
നേരത്തെ പറഞ്ഞതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹ മുല കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ എങ്ങനെയാണ് ഇതെൻ്റെ സഹോദരനാണ്

0: എന്ന് പറയുക, എൻ്റെ മകനാണ്, എൻ്റെ മുരകുടി ബന്ധത്തിലെ മകനാണ് എന്നായിരുന്നില്ലേ ആയിഷ റളിയല്ലാഹു അൻഹ പറയേണ്ടിയിരുന്നത്. മാത്രമല്ല ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന റിപ്പോർട്ടിൽ ആ മനുഷ്യൻ അവിടെ ഇരിക്കുകയായിരുന്നു എന്ന്, അടുത്തിരിക്കുകയായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ വളരെ വ്യക്തമായി ഉദ്ധരിക്കുന്ന റിപ്പോർട്ട് നമുക്ക് കാണാൻ കഴിയും. ഏതായിരുന്നു ഈ മനുഷ്യൻ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുലകുടി ബന്ധത്തിലുള്ള ഈ സഹോദരനായി എണ്ണപ്പെടുന്ന മനുഷ്യൻ ആരായിരുന്നു എന്ന വിഷയത്തിൽ, അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു എന്ന വിഷയത്തിൽ ചരിത്രത്തിൽ പല അഭിപ്രായങ്ങളുമുണ്ട്. വിഖ്യാത ഹദീസ് പണ്ഡിതനായിരുന്ന അലാമ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം ഇബ്നു അബിൽ ഖ്വൈസ് എന്ന പേരുള്ള മനുഷ്യനായിരുന്നു അദ്ദേഹം എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായിരുന്നാലും മൂലകുടി ബന്ധത്തിലെ സ്വന്തം സഹോദരൻ തന്നെ സന്ദർശിക്കാൻ വന്നപ്പോൾ ആ ബന്ധം പരിഗണിക്കുകയും അയാളെ സ്വീകരിച്ച് വീട്ടിലിരുത്തുകയും ചെയ്യുക മാത്രമാണ് ആയിഷ റളിയല്ലാഹു അൻഹ ഇവിടെ ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല അന്നത്തെ സാമൂഹിക സാഹചര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മൂലകുടി ബന്ധങ്ങൾ വ്യാപകമായിരുന്നു അന്ന്. അതുകൊണ്ട് തന്നെ ഇസ്ലാം മൂലകുടി ബന്ധങ്ങൾക്ക് കൃത്യമായി അതിന് അംഗീകാരം നൽകുകയും അതിൻ്റെ അതിർവരമ്പുകൾ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. അതുമാത്രമല്ല ചെറുപ്പകാലത്ത് ആരൊക്കെയാണ് ആരുടെയൊക്കെ ഏത് ഉമ്മയുടെയൊക്കെ മൂല കുടിച്ചിട്ടുള്ളത് എന്ന് പലപ്പോഴും അന്നത്തെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആശയക്കുഴപ്പമുണ്ടാകുന്ന ഒരു സംഗതി തന്നെയായിരുന്നു. ഒരു ഉമ്മയിൽ നിന്ന് ഒരുപക്ഷെ ഒരുപാട് കുട്ടികൾ മുല കുടിച്ചിട്ടുണ്ടാകും. അതൊക്കെയും വലുതാകുമ്പോൾ മുതിരുമ്പോൾ എല്ലാവർക്കും അത് അറിഞ്ഞുകൊള്ളണം എന്ന് തന്നെ ഇല്ല. ഒരുപക്ഷെ പലപ്പോഴും മുതിർന്ന ആളുകൾ പറഞ്ഞു കൊടുക്കുമ്പോഴായിരിക്കും തങ്ങൾ മുലകുടി ബന്ധത്തിലെ സഹോദരങ്ങളാണ് എന്ന് പല ആളുകളും അന്ന് മനസ്സിലാക്കുന്നത് തന്നെ. അങ്ങനെ ഇസ്ലാമിക ചരിത്രത്തിൽ ഇങ്ങനെ പരസ്പരം അറിയാത്തത് കൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. മുലകുടി ബന്ധത്തിലെ ഒരു സഹോദരനും സഹോദരിയും തമ്മിൽ വിവാഹം കഴിച്ച സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹുവിൻ്റെ ജീവിതകാലത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് പിന്നീട് അത് അറിയുന്ന മുതിർന്ന ആളുകൾ, ഒന്നുകിൽ ആ മുല കൊടുത്ത ഉമ്മയോ അല്ലെങ്കിൽ അതറിയാവുന്ന മറ്റു സ്ത്രീകളോ ഒക്കെ പറയുമ്പോഴായിരിക്കും ഈ പറഞ്ഞ ഈ സഹോദരിമാർ അത് സഹോദരനും സഹോദരിയും അത് മനസ്സിലാക്കിയിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള കൺഫ്യൂഷനുകൾ അന്നത്തെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായിരുന്ന ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഈ ഒരു മുലകുടി ബന്ധത്തിലെ സഹോദരനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയുമായിരുന്നില്ല എന്നത് ഒരു വലിയ പ്രശ്നമായി നമുക്ക് എടുത്ത് ഉന്നയിക്കാൻ കഴിയുന്ന ഒന്നല്ല. സ്വന്തം സഹോദരനല്ല, മുലകുടി ബന്ധത്തിലെ സഹോദരനാണ്. അത് അന്നത്തെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പരസ്പരം അറിയുകയും അറിയാതിരിക്കുകയും ചെയ്യാം. അറിയാത്തത് കൊണ്ടുണ്ടായ വിവാഹം വരെ ഉണ്ടായ പ്രശ്നങ്ങൾ നമ്മൾ സൂചിപ്പിക്കുകയും ചെയ്തു. ഏറ്റവും ചുരുക്കത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വന്നപ്പോൾ, ഭാര്യയുടെ വീട്ടിൽ വന്നപ്പോൾ ഒരു അന്യപുരുഷനെ കണ്ടു. ആരാണെന്നറിയില്ല, അതുകൊണ്ട് ചോദിച്ചു. അതിന് സ്വാഭാവികമായിട്ടും ഒരു അന്യപുരുഷനാണ്, പ്രവാചകൻ അറിയില്ല സഹോദരനാണ് എന്ന്. അതുകൊണ്ട് തന്നെ ഒരു നീരസമുണ്ടായി. അത് ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിച്ചു കൊടുത്തു. അപ്പോൾ വിവാഹബന്ധം നിഷിദ്ധമാകുന്ന അടക്കമുള്ള ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ, ഇസ്ലാമിക നിയമങ്ങളിൽ കൃത്യമായി പ്രതിപാദിക്കുന്ന ഒരു നിയമം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. വിവാഹബന്ധം നിഷിദ്ധമാകുന്ന അടക്കമുള്ള ഈ മുലകുടി ബന്ധം എന്നത് ഒരു കുട്ടി മുല കുടിക്കുന്ന പ്രായത്തിൽ മുല കുടിച്ചാൽ മാത്രമേ, പാൽ മാത്രം കുടിച്ചുകൊണ്ട് വിശപ്പെടങ്ങുന്ന ആ പ്രായത്തിൽ മുല കുടിച്ചാൽ മാത്രമേ ഈ മുലകുടി ബന്ധം സ്ഥിരപ്പെടുകയുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു ആ നിയമം. അതുമാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മനുഷ്യന് വളരെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ കഴിയുന്ന ഒരു ഇടമായിരുന്നില്ല. ഈ മുസ്ലിങ്ങൾ സദാ മുസ്ലിങ്ങളുടെ സാന്നിധ്യമുള്ള മദീനയുടെ ഒരു കേന്ദ്രമായിരുന്ന മസ്ജിദുൻ നബവി, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയുടെ പള്ളിയോട് ചേർന്നിട്ടാണ്, ആ ചുമരിനോട് ചേർന്നിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ വീടുകളൊക്കെയും. അവിടെ ഒരു അന്യ മനുഷ്യന്, ഒരു അന്യപുരുഷന് വളരെ എളുപ്പത്തിൽ ഒരിക്കലും ആ വീടുകളിലേക്ക് കയറി ചെല്ലാൻ കഴിയില്ല. കാരണം പ്രവാചകൻ്റെ വീടുകളായതുകൊണ്ട് തന്നെ സഹാബിമാരുടെ സദാ നിരീക്ഷണം അവിടെ ഉണ്ടാകും. അതുമാത്രമല്ല, മദീനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണസിരാ കേന്ദ്രവും അതുപോലെ തന്നെ പള്ളിയും മുസ്ലിങ്ങളുടെ വ്യവഹാരങ്ങളെല്ലാം അതിനു ചുറ്റിപ്പറ്റിയാണ് നടക്കുന്നത്. അപ്പോൾ അവിടെ ഒരു മനുഷ്യന് എളുപ്പത്തിൽ കയറി ചെല്ലാൻ കഴിയുന്ന ഒരിടമല്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്ക് ഒരിക്കലും ഒരു മനുഷ്യൻ വളരെ സ്വാതന്ത്ര്യത്തോടുകൂടി, അധികാരമില്ലാതെ, അർഹതയില്ലാതെ കടന്നു ചെല്ലുകയില്ല എന്നത് അന്നത്തെ ഈ ഒരു സാമൂഹിക സാഹചര്യവും അന്നത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് ഇരിക്കുന്ന സ്ഥലവും ഒക്കെ പരിഗണിക്കുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായി മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അതുമാത്രമല്ല, ആയിഷ റളിയല്ലാഹു അൻഹ എന്ന വ്യക്തിത്വം ചരിത്രത്തിൽ വളരെ ശ്രദ്ധയുള്ള, പ്രത്യേകിച്ച് ഇത്തരം വിഷയങ്ങളിൽ നല്ല ശ്രദ്ധയുള്ള മഹതിയായിരുന്നു എന്ന് മറ്റ് ഹദീസ് റിപ്പോർട്ടുകളിൽ നിന്ന് വളരെ കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരിക്കൽ ഈ ഒരു സമാനമായ സംഭവം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു വീട്ടിലേക്ക്, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഉപ്പയുടെ സഹോദരൻ, മുലകുടി ബന്ധത്തിലുള്ള സഹോദരൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ വന്നു. ഉപ്പയുടെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരൻ, അപ്പോൾ ഒരു പിതൃവ്യൻ എന്ന നിലക്ക് തന്നെ ഗണിക്കണം. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അദ്ദേഹത്തിന് വീട്ടിലേക്ക് പ്രവേശിക്കാൻ അനുവാദം കൊടുത്തില്ല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയിഷ റളിയല്ലാഹു അൻഹ ഇതിനെക്കുറിച്ച് ചോദിച്ച് ഉറപ്പുവരുത്തി, പ്രവാചകരെ ഇങ്ങനെ ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്, എൻ്റെ ഉപ്പയുടെ മുല്ല കുടുംബത്തിൻ്റെ സഹോദരനാണ്. അഥവാ എൻ്റെ ഉപ്പയുടെ സഹോദരൻ എന്ന നിലക്ക് തന്നെ എനിക്ക് ഗണിക്കാൻ കഴിയുന്ന ആളാണ്. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കാൻ കഴിയുമോ? അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, തീർച്ചയായും മുലകുടി ബന്ധത്തിലെ സഹോദരന്മാർ എന്ന് പറയുന്നത് സഹോദരന്മാരായി തന്നെ ഗണിക്കേണ്ടതുണ്ട്. അവരൊരിക്കലും അന്യപുരുഷന്മാരല്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ തിരിച്ചു ചോദിക്കുന്നത് ആ ഹദീസിൽ അത് വളരെ ആശ്ചര്യകരമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ അപ്പോൾ ഇതാ ഈ നിയമം പ്രവാചകൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അങ്ങോട്ട് ചോദിക്കുന്നത്, പ്രവാചകരെ, എനിക്കും എന്നെ മുല കൊടുത്തത് സ്ത്രീകളല്ലേ, പുരുഷന്മാരല്ലല്ലോ. അപ്പം സ്ത്രീകളുമായുള്ള മുലകുടി ബന്ധം എൻ്റെ മുലകുടി ബന്ധത്തിലെ ഉമ്മയാകുന്ന സഹോദരിയാകുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. പുരുഷന്മാർ അവിടെ ഒരു റോളില്ലല്ലോ എന്നാ. അങ്ങനെ വരെ ആയിഷ റളിയല്ലാഹു അൻഹ അത്രമാത്രം സൂക്ഷ്മത ആ വിഷയത്തിൽ പുലർത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രമാത്രം സൂക്ഷ്മതയും ശ്രദ്ധയും ഉണ്ടായിരുന്ന മഹദിയായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ. അങ്ങനെയുള്ള ആയിഷ റളിയല്ലാഹു അൻഹയാണ് ഈ സ്വന്തം മുലകുടി ബന്ധത്തിലെ സഹോദരനെ വീട്ടിൽ സ്വീകരിക്കുകയും അവിടെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവിടെ ഇരുത്തുകയും ചെയ്തത് എന്നത് നമ്മൾ മനസ്സിലാക്കണം എന്ന് ചുരുക്കം. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയെ വെറുതെ വിമർശിക്കാൻ വേണ്ടി എന്തിലും ലൈംഗികതയും അതുപോലെ തന്നെ ഈ ഇത്തരത്തിലുള്ള വിഷയങ്ങളും മാത്രം കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, സ്വതന്ത്ര ലൈംഗികതയെ വ്യാപിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ചരിത്രത്തിൽ ഇത്തരം വളരെ സംശുദ്ധമായ ജീവിതം നയിച്ച ഇത്തരത്തിലുള്ള വ്യക്തിത്വങ്ങളെ കരിവാരിത്തേക്കാൻ ഇങ്ങനെയുള്ള ദുരാരോപണങ്ങളുമായി അവർ വരുന്നത് സ്വാഭാവികമാണ്. അതും ഏറ്റവും ചുരുങ്ങിയത് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഗർഭം ധരിക്കുകയോ പ്രസവിക്കുകയോ ചെയ്യാത്ത ആയിഷ റളിയല്ലാഹു അൻഹ മുല കൊടുക്കുന്നു എന്ന ഒരു ഒരു വളരെ ആശ്ചര്യകരമായ ഒരു പരിഹാസ്യമായ ഒരു ദുരാരോപണം കൂടിയാണിത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ശരിയെ ശരിയായി മനസ്സിലാക്കാൻ, തെറ്റിനെ തെറ്റായി മനസ്സിലാക്കാനും, ശരിയായ വസ്തുതകൾ തിരിച്ചറിഞ്ഞ് പ്രവാചക ജീവിതത്തിലെയും അതുപോലെ തന്നെ പ്രവാചക പത്നിമാരുടെയും ജീവിതത്തിലെയും ഈ സുതാര്യമായ ഈ ഏടുകൾ അങ്ങനെ തന്നെ അതിൽ നിന്ന് പഠിച്ചു മനസ്സിലാക്കാനും മാതൃകകൾ ഉൾക്കൊള്ളാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹദാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല അലിഹി വസഹ്ബിഹി അജ്മാഇൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ്. ഇന്നത്തെ ഇൻസൈറ്റിൽ അജ്മൽ ഫൗസാൻ അലിഖിമിയാണ് നമ്മോടൊപ്പം ചേർന്നത്. അദ്ദേഹം ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ചുള്ള ഒരു വിമർശനം, അത് കൃത്യമായി അന്യപുരുഷനോടൊപ്പം ആയിഷ റളിയല്ലാഹു അൻഹയെ കണ്ടു എന്ന വിഷയത്തിന്റെ വസ്തുതയെക്കുറിച്ച് കൃത്യമായി അവതരിപ്പിച്ചു. ഇനി നാം പ്രവേശിക്കുന്നു സ്വരം.
2: ഉടയവനെ നിന്നിലെ ഉയരുന്നു.
1: സഹാജിത് പുതുനഗരമാണ് ഇന്നത്തെ സ്വരത്തിൽ നമ്മോടൊപ്പം ചേരുന്നത്.

0: മഷല്ല, മനോഹരമായ ഒരു ഗാനമാണ് നമ്മൾ കേട്ടത്. സാജിദ് പുതിനഗരത്തിൻ്റെ മനോഹരമായ ശബ്ദത്തിൽ നമ്മൾ കേട്ടപ്പോൾ അതിന് ഒന്നുകൂടി ഭംഗി കൂട്ടിയെന്നുള്ളതാണ്. ഇനി പി ശ്രോഡി ശ്രോതാക്കൾ നേരെ പ്രവേശിക്കുന്നത് ആരോഗ്യ വിചാരം എന്ന പ്രോഗ്രാമിലേക്കാണ്. കുട്ടികളിലെ വളർച്ചക്കുറവും പരിഹാരങ്ങളും എന്ന വിഷയത്തിൽ ഡോക്ടർ നിലാർ മുഹമ്മദും പി ശ്രോഡിയോ പ്രതിനിധി മൂസ പിപ്പിയുമാണ് നമ്മോടൊപ്പം ചേരുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കുട്ടികളിലുണ്ടാകുന്ന വളർച്ചക്കുറവിനെക്കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയാം, സാധാരണ പല കുട്ടികൾക്കും വളർച്ചക്കുറവുണ്ടാവും, പല രീതിയിലുള്ള വളർച്ചക്കുറവുകൾ ഉണ്ടാവും. അപ്പോൾ അത് എന്തൊക്കെയാണ് സാധാരണയായിട്ട് ഉണ്ടാകുന്ന വളർച്ചക്കുറവുകൾ, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയുള്ള അതിനെ വിശദമായിട്ടാണ് നമ്മൾ ഇന്ന് ആരോഗ്യ വിചാരം ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചർച്ചയിൽ നമ്മളൊപ്പം പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുള്ളത് പെരിന്തൽമണ്ണ ARMC AGS ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ നിലാർ മുഹമ്മദ് സാറാണ്. സാറേ, ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് സാറേ, നമുക്ക് ഈ ഒരു കുട്ടികളിൽ ഉണ്ടാകുന്ന വളർച്ചക്കുറവ് നമ്മൾ സാധാരണ പറഞ്ഞു കേൾക്കുന്ന ഒരു ഇതാണ്, പക്ഷെ അത് ശരിക്കും എന്താണ് ഈ കുട്ടികളിലെ വളർച്ചക്കുറവ്, അത് ഒന്ന് വിശദീകരിക്കാമോ?
2: അത് ഒരുപാട് തലത്തിലുള്ള വളർച്ചക്കുറവുകളുണ്ട്. ഒന്ന്, കുട്ടികളിലുണ്ടാകുന്ന തൂക്കം കൂടാതിരിക്കുക. രണ്ട്, കുട്ടികളിലുണ്ടാകുന്ന ഹൈറ്റ് ഉയരം വെക്കാതിരിക്കുക, അതൊരു വളർച്ചക്കുറവാണ്. മൂന്നാമതായിട്ട് അവർക്കുണ്ടാകുന്ന ബിഹേവിയറൽ ചേഞ്ചസ്, അതായത് കുട്ടികളുണ്ടാകുന്ന സംസാരിക്കുക, അതേപോലെ അവരുണ്ടാകുന്ന സാധാരണ നോർമലായിട്ട് ഒരു സ്റ്റേജിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ആ കുട്ടി
1: ചെയ്യാതിരിക്കുക.
2: അതെ, അങ്ങനെ ഗ്രോത്ത്, ഒരു ഗ്രോത്ത് ചാർട്ട് ഉണ്ട് അതിന്. അപ്പം ഇത്തരം കാര്യങ്ങൾ പ്രധാനമായിട്ടും നമുക്കുണ്ടാകുന്ന തൂക്കക്കുറവ് അല്ലെങ്കിൽ ഹൈ ഉയരക്കുറവ്, ഇത്തരം സോഷ്യൽ ബിഹേവിയറൊക്കെ ഡിലേ വരിക അല്ലെങ്കിൽ താമസം വരിക, മെയിനായിട്ട് ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വളർച്ചക്കുറവ് എന്ന് ഉദ്ദേശിക്കുന്നത്.
1: അപ്പോൾ ഈ വളർച്ചക്കുറവിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഇങ്ങനെ ഒരു കുട്ടിയിൽ ഇപ്പോൾ വളർച്ചക്കുറവ് ഉണ്ടാവാനുള്ള കാരണം നമുക്കറിയുമ്പോൾ ഗർഭാശയത്തിൽ നിന്ന് ഭൂമിയിൽ വന്ന് ജനിച്ചു, അതിനുശേഷം പിന്നീട് ഈ കുട്ടിക്ക് അങ്ങനെ ഒരു വരാനുള്ള കാരണം എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്?
2: നമ്മളിപ്പോൾ ഈ പ്രധാനമായിട്ടും നമ്മൾ ഒപ്പിലൊക്കെ വരുമ്പോൾ ഈ മാതാപിതാക്കൾ പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ കുട്ടി തീരെ തൂക്കമില്ല, ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷെ അതിനനുസരിച്ചുള്ള തൂക്കം കൂടുന്നില്ല എന്നുള്ളത്. അപ്പോൾ പ്രധാനമായിട്ടും ഇതിൻ്റെ ഒരു കാരണം, വളർച്ചക്കുറവിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ന്യൂട്രീഷണൽ കോസാണ്, അതായത് പോഷകാഹാരത്തിൻ്റെ കുറവാണ്. പോഷകാഹാരത്തിൻ്റെ കുറവുകൊണ്ട് നമുക്ക് അവരുടെ തൂക്കം കുറയാം, വെയിറ്റ് കുറയാം, ഹൈറ്റ് കുറയാം, മറ്റുള്ള സോഷ്യൽ ബിഹേവിയർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറയാൻ സാധ്യതയുണ്ട്. നമുക്ക് ശരീരത്തിന് ആവശ്യമായ മറ്റ് പ്രോട്ടീൻസും അതേ മിനറൽസും കാൽഷ്യവും
1: വളർച്ചക്കാവശ്യമായ
2: അതിൻ്റെ തോതിൽ നമുക്ക് ലഭ്യമായിട്ടില്ലെങ്കിൽ അവർ അത്തരം കുട്ടികളിൽ ഇത്തരം തൂക്കക്കുറവും ഹൈറ്റ് കുറവും എല്ലാം കാണും. അപ്പോൾ ഒരു ഇത്രയും പ്രോട്ടീൻ്റെ നമുക്കറിയാം ശരീരത്തിലെ ഭാരം കൂടുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനാണ് ആവശ്യം. അപ്പോൾ പ്രോട്ടീൻ അവർക്ക് കിട്ടാതിരുന്നാൽ അവർക്ക് അതിനനുസരിച്ച് മസിൽ മാസ് ബിൽഡ് ചെയ്യാൻ സാധിക്കില്ല, അതുകൊണ്ട് അവർക്കുള്ള തൂക്കം ഉണ്ടാവാനും കുറയും. അതോടൊപ്പം തന്നെ ഉയർച്ച അല്ലെങ്കിൽ ഹൈറ്റ് കുറയുന്നതും ഇത്തരം ന്യൂട്രീഷൻ നേസ് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാതിരിക്കുന്നത് കൊണ്ടും ഉണ്ടാകും. പ്രത്യേകിച്ച് കാൽഷ്യം പോലുള്ള സാധനങ്ങൾ കഴിക്കാതിരിക്കൊണ്ട് റിക്കറ്റ്സ് എന്നൊരു അസുഖമുണ്ട്, അതായത് നമ്മളെ ശരീരത്തിലെ എല്ലുകളുടെ വളർച്ച നിൽക്കുന്ന സാഹചര്യമാണ് റിക്കറ്റ്സ് എന്ന് പറയുന്നത്. അതായത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന റിക്കറ്റ്സ്, നമ്മളതിനനുസരിച്ചിട്ടുള്ള വൈറ്റമിൻ ഡി അതേപോലെ കാൽഷ്യം കുട്ടികൾക്ക് നൽകേണ്ടതുണ്ട്. ഭയത്തിനനുസരിച്ചിട്ടുള്ള ഇത്ര ന്യൂട്രീഷൻ്റെ കുറവാണ് കുട്ടികൾക്ക്, ഹൈറ്റും കുറയും അതേമാതിരി വെയിറ്റും കുറയും. അപ്പം ഇതിന് രണ്ടാമതായിട്ടുണ്ടാകുന്നത് ജനറ്റിക് കോസസ് ഉണ്ട്. ജനറ്റിക് എന്ന് പറഞ്ഞാൽ അത് പാരമ്പര്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, പാരമ്പര്യമായിട്ടുള്ള കോസസ്സാണ് രണ്ടാമതായിട്ട് വരുന്നത്. അതായത് ഇപ്പം മാതാവും അല്ലെങ്കിൽ പിതാവും അല്ലെ അവരെ ഹൈറ്റിനനുസരിച്ചും കുട്ടികൾ ഉണ്ടാകുന്നു. ഇപ്പം രണ്ടുപേരുടെയും ഹൈറ്റ് നോക്കിയിട്ട് പ്ലസ് ചെയ്തിട്ട് അതിന് രണ്ടുകൊണ്ട് ഹരിച്ചിട്ട് ഉണ്ടാകുന്ന ആ ഹൈറ്റായിരിക്കും മിക്കവാറും കുട്ടികൾക്ക് ഉണ്ടാകുന്നത്. ചിലർ പറയും ചെറിയ ഉയരം കുറഞ്ഞ മാതാവും പിതാവും എൻ്റെ കുട്ടിക്ക് ഉയരലാന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ആ സാഹചര്യം ഉണ്ടായിട്ടുള്ളത്, അത് നമുക്കൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല. മറ്റൊന്ന് ഉണ്ടാവുന്നത് നമ്മളെ ഹോർമോണൽ കാരണങ്ങളുണ്ട്. ഇവർ നമ്മളെ ഹോർമോൺ അല്ലെങ്കിൽ നമ്മളെ പിറ്റുവിട്ടിരുന്ന ഗ്രോത്ത് ഹോർമോണാണ് നമ്മളെ ഹൈറ്റൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാകുന്ന ഹോർമോൺ. ഈ ഹൈറ്റ് ഈ ഗ്രോത്ത് ഹോർമോണിൻ്റെ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ അതിൻ്റെ കുറവുകൊണ്ട് നമുക്ക് ഈ ഹൈറ്റ് കുറയും. അതുപോലെ തന്നെ തൈറോയ്ഡ് ഹോർമോൺ, നമുക്കൊരു തൈറോയ്ഡ് ഹോർമോൺ ജനിച്ച എല്ലാ കുട്ടികളിലും ഇപ്പോൾ തൈറോയ്ഡ് ഹോർമോൺ ചെക്ക് ചെയ്യണം എന്നാണ് ഉള്ളതാണ്.
1: ടെസ്റ്റ് ചെയ്യണം,
2: കാരണം ഏറ്റവും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോസാണ് തൈറോയ്ഡ് എന്ന് പറഞ്ഞത്. ചെറിയ ചിലവിലുള്ള മരുന്ന് കൊടുത്തുകൊണ്ട് ആ കുട്ടിയെ നമുക്ക് സാധാരണ ലെവലിലോട്ട് എത്തിക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ് ഹൈപ്പോ തൈറോയ്ഡ്സ് എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പ്രസവിച്ച എല്ലാ കുട്ടികളിലും ഈ
1: ടെസ്റ്റുകൾ
2: ഈ തൈറോയ്ഡ് ടെസ്റ്റുകൾ ചെയ്തിട്ട് അതിന് വേണ്ട ചികിത്സ നൽകാറുണ്ട്. മറ്റേത് ഉണ്ടാവുന്നത് നമ്മളെ ഹോർമോണൽ അല്ലെങ്കിൽ ഈ ജനറ്റിക് കാരണങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഡൗൺ സിൻഡ്രോം, അത് ഒരുപാട് അത്തരം ജനറ്റിക് നമ്മൾ ജനിതമായ കാരണങ്ങളുണ്ട്, ഉണ്ടാകുന്ന ചില അസുഖങ്ങളുണ്ട്, ഡൗൺ സിൻഡ്രോം, പെട്ടാവസ് ഉണ്ടാകും, അതേമാതിരി കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഹൈറ്റ് മാത്രമല്ല, മറ്റ് മുഖ വൈകല്യങ്ങളും കൈകളും കാലുകളും അതേപോലെ ഹൃദയത്തിനും മറ്റവയങ്ങൾക്ക് കുറേ വൈകല്യങ്ങളൊക്കെ ആയിട്ട് ജനിക്കുന്ന കുട്ടികളിലും ഇത്തരം ഹൈറ്റ് കുറവും തൂക്ക കുറവും
1: കാണാറുണ്ട്. ഇപ്പോൾ ചില കുട്ടികളിപ്പോൾ സാറത് പറഞ്ഞു വന്നപ്പോൾ ചില കുട്ടികളെ നമുക്ക് കാണാം അവരുടെ തലഭാഗം വലുതായിട്ട് ഉണ്ടാവും, ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ അത്രക്ക് വളർച്ച കാണാറുണ്ടാവില്ല. അപ്പം ഇതൊക്കെ ഇതിൻ്റെതുപോലെ ഉള്ള ജനറ്റിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നത്,
2: അതൊക്കെ ജനറ്റിക്കലായിട്ട് വരുന്ന അസുഖങ്ങളാണ്. ഈ തല വലുതാകുമ്പോൾ മറ്റൊന്ന് വന്ന ഹൈഡ്രോകഫലസ് എന്ന അസുഖമുണ്ട്, അതായത് നമ്മളെ തല മാത്രം അങ്ങനെ വലുതായിട്ട് വരും, ഉടലിൽ ചെറുതായിട്ട് വരും, അതിന് ഹൈഡ്രോകഫലസ്. അതൊരു ജനറ്റിക് അസുഖത്തിൽപ്പെട്ടതാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഉണ്ടാകുന്ന ഈ എസിമെട്രിക്കൽ ഡോർഫിസ് എന്ന് പറയും, എസിമെട്രിക്കലായിട്ട്, അതായത് നമ്മളെ തലയുടെ ഭാഗങ്ങളൊക്കെ വലുതായിരിക്കും, മറ്റ് ശരീരങ്ങൾക്ക് ചെറുതായിരിക്കും. സിമെട്രിക്കലായിട്ട് ന്യൂട്രീഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ഒരു ഗ്രോത്ത് ഡെഫിഷ്യൻസിയാണ് ഈ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണം.
1: ഇനിയിപ്പോൾ നമ്മളെ ഇപ്പോൾ നമ്മളതിൻ്റെ ഒരു കാരണങ്ങൾ പറഞ്ഞു. അപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടീൻ്റെ കൂടെ ഉള്ളത് അമ്മയായിരിക്കും, കുട്ടീൻ്റെ ഉമ്മയായിരിക്കും അല്ലേ. അപ്പോൾ അവർക്ക് ഇതിനെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഇപ്പോൾ ന്യൂ ബോൺ ബേബിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, നവജാത ശിശുവിനുള്ള കാര്യമാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഈ ഒരു ഉമ്മയ്ക്ക് എങ്ങനെയാണ് ഇപ്പോൾ നിൻ്റെ കുട്ടിക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെന്ന് അവർക്ക് ദൈനംദിന ഇതിൽ തിരിച്ചറിയാൻ പറ്റുമോ? അങ്ങനെ എന്തെങ്കിലും
2: അവര് പല കുട്ടികളും കാണുന്നതാണല്ലോ, അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ വേറെ അടുത്തുള്ള അവരെ ജ്യേഷ്ഠത്തിൽ അല്ലെങ്കിൽ അന്യത്തിലെ കുട്ടികൾ അല്ലെങ്കിൽ അടയാലോക്കത്തുള്ള കുട്ടികളൊക്കെ അവർ കമ്പയർ ചെയ്യും. ഇതേ പ്രായത്തിലുള്ള കുട്ടികൾ അവർ കമ്പയർ ചെയ്യുമ്പോൾ വ്യത്യാസം കാണാൻ അവർക്ക് തോന്നുന്നത് എന്തോ എൻ്റെ കുട്ടിക്ക് മതിയായ തൂക്കില്ലാന്നും എൻ്റെ കുട്ടിക്ക് മതിയായ ഹൈറ്റ് ഇല്ലാന്ന് തോന്നും. അങ്ങനെ ഒരു കമ്പാരിസണിലൂടെയാണ് അവർക്ക് മനസ്സിലാവുള്ളൂ. അതോടൊപ്പം തന്നെ നമുക്കൊരു ഗ്രോത്ത് ചാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു നമ്മൾ വാക്സിൻ കാർഡിലൊക്കെ ഗ്രോത്ത് ചാർട്ട് എന്ന് പറഞ്ഞിട്ട് സംഗതി കൊടുക്കും. അതായത് പ്രായത്തിൽ ഇത്ര പ്രായത്തിൽ ഇത്ര കുട്ടിക്ക് ഇത്ര ഹൈറ്റ് വേണമെന്നുള്ളൊരു ചാർട്ട്, അത് അതിൻ്റെ അപ്പർ ലെവലും 95th centile ഉണ്ട്, സെൻറ്റൈൽ കാണിക്കുന്നുണ്ട് എത്ര വേണമെന്നുള്ളത്. അതിൻ്റെ ആവറേജ് ലെവല് നമ്മൾ അതിൽ മാർക്ക് ചെയ്ത് നോക്കി നോക്കാം. അതൊരു ഗ്രാഫാണ്, അത് ഗ്രോത്ത് ചാർട്ട് എന്ന് പറഞ്ഞാൽ ആ ഗ്രോത്ത് ചാർട്ടിൻ്റെ ഇടയിൽ വരുന്നുണ്ടോ ഇല്ലയോ നോക്കാം. അതിൻ്റെ താഴെ വരികയാണെങ്കിൽ കുട്ടിയുടെ ഹൈറ്റ് കുറവാണ്, അല്ലെങ്കിൽ വെയിറ്റ് കുറവാന്ന് പറയാം. അതിൻ്റെ മേലെയാണെങ്കിൽ കുട്ടിക്ക് അമിതമാണ് അതിൻ്റെ വണ്ണമെന്ന് പറയാം, അല്ലെങ്കിൽ ഹൈറ്റ് കൂടുതലാന്ന് പറയാം.
1: ചാർട്ടിനെ
2: ഡിപ്പെൻഡ് ചെയ്തിട്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നുള്ളൂ, ഒരു സൈഡില് കുട്ടിയുടെ ഏജ് ഉണ്ടാവും,
1: എത്ര മാസമാണ്,
2: അടിയിൽ എത്ര വെയിറ്റ് എന്നുള്ള ഉണ്ടാവും. അപ്പൊ ഈ ഏറ്റും ഏജും വെയിറ്റും കൂടെ നോക്കി എവിടെയാണ് മുട്ടുന്നത് അവിടെ ഒരു പോയിന്റ് ഇട്ട് നോക്കി അറിയാം എവിടെയാണ്
1: വരുന്നത്.
2: സിമ്പിളാണ്, ഗ്രാഫ് പോലെ തന്നെയുള്ളതാണ്.
1: ഒരു കുട്ടി ഇപ്പൊ നമ്മൾ പറയാം ഗർഭാവസ്ഥയിലാവുമ്പോൾ പല രീതിയിൽ നമ്മൾ സ്കാനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടാവും. അപ്പോൾ ആ സമയത്ത് തന്നെ ഈ കുട്ടീൻ്റെ വളർച്ചക്കുറവ് കണ്ടെത്താനും അതിനെ പരിഹരിക്കാനും കഴിയുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇത് വളർച്ചക്കുറവ് കണ്ടെത്തി കഴിഞ്ഞാൽ അവർക്ക് ആ സമയത്ത് പിന്നെ എങ്ങനെയാണ് അതിനെ കുട്ടീൻ്റെ വെയിറ്റ് കൂട്ടാൻ അല്ലെങ്കിൽ വളർച്ച കൂട്ടാനുള്ള മാർഗങ്ങൾ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള?
2: തീർച്ചയായും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. നമുക്ക് ഓരോ ഗർഭിണിയുടെയും 3 മാസം മുതൽ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കും. 3 മാസം കഴിഞ്ഞാൽ 5th മാസം 6th മാസമൊക്കെ നമുക്ക് കുട്ടിയുടെ വളർച്ച, അതിൽ ശാരീരിക വളർച്ചയും അതുപോലെ തന്നെ മറ്റു വളർച്ചയും എല്ലാം നമുക്ക് വിശദമായി തന്നെ സ്കാൻ ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ലാസ്റ്റ് ട്രൈമിസ്റ്ററിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കുട്ടിയുടെ വളർച്ച ഉണ്ടാകുന്നത്, അതായത് ലാസ്റ്റ് 3 മാസം, ആദ്യത്തെ 3 മാസം, 2nd, 3rd, 3rd മാസത്തിലാണ് ഏറ്റവും കൂടുതൽ കുട്ടിയുടെ വളർച്ച ഉണ്ട്. പെട്ടെന്നാണ് പിന്നെ കുട്ടിയുടെ തൂക്കം കൂടുന്നത്. ആ സമയത്ത് നമ്മൾ 1 മാസം അല്ലെ 2 ആഴ്ച കൂടുമ്പോഴോ 3 ആഴ്ച കൂടുമ്പോഴോ നമ്മളത് കുട്ടിയുടെ തൂക്കം ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയുള്ള സമയങ്ങൾ ഇപ്പോൾ കുട്ടിയുടെ തൂക്കം കുറവാണെന്നുണ്ടെങ്കിൽ ആ ഗർഭിണിയെ അവർ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ അഡ്വൈസ് ചെയ്യും. അതിനോടൊപ്പം തന്നെ കൊടുക്കാനുള്ള മരുന്നുകളൊക്കെ ഉണ്ട്. അതിൻ്റെ കുട്ടിയെ തൂക്കം കൂടാനൊരു ഹൈ പ്രോട്ടീൻ ഡയറ്റൊക്കെ നിർദ്ദേശിക്കുകയും ചെയ്യും. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ് തൂക്കം കൂടുതൽ എന്നുള്ളത്,
1: അമിതമായ
2: ഒബിസിറ്റി. ഇന്നത്തെ പ്രത്യേകിച്ച് ഇന്നത്തെ ഭക്ഷണ രീതി നമുക്കറിയാം, കുട്ടികളൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഹോട്ടൽ ഭക്ഷണമാണ്. അതെ, അതും ഈ ജങ്ക് ഫുഡ്സ് ആണ്, ഈ ബർഗറും അതേപോലെ തന്നെ സാധനങ്ങളൊക്കെ. ഈ ജങ്ക് ഫുഡ്സ് കഴിച്ചിട്ട് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നം നമ്മുടെ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ള ഒബിസിറ്റി എന്ന് പറയുന്നത്. ഒബിസിറ്റി കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും ഏറ്റവും വലിയ കൂടുതൽ മറ്റുള്ള അവയവങ്ങൾ ഇതൊക്കെ എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഇത്തരം ജങ്ക് ഫുഡ്സ് ഒക്കെ കഴിക്കരുത് എന്നുള്ളതാണ്. നമ്മൾ വല്ലപ്പോഴും കഴിക്കുന്നത് കുഴപ്പമൊന്നുമില്ല, മാസത്തിൽ 1-2 പ്രാവശ്യം കഴിക്കുന്നില്ല, പക്ഷെ നമ്മളിന്ന്
1: സ്ഥിരമാക്കരുത്.
2: പക്ഷെ പല കുട്ടികളിന്ന് സ്ഥിരമായിട്ട് ഇത്തരം ജങ്ക് ഫുഡ്സ് കഴിച്ചുകൊണ്ടിരിക്കണാണ്. കാരണം അവൈലബിലിറ്റിയാണ് പ്രശ്നം. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായി കൊണ്ടിരിക്കുന്ന ഹോട്ടലുകളാണ്.
1: അതെ അതെ സാർ, അത് പറയുമ്പോൾ തന്നെ അതിന്റെ കൂടെ എനിക്ക് തോന്നുന്നത് ഈ പിന്നെ ജങ്ക് ഫുഡ് കഴിക്കലും പിന്നെ കുട്ടികള് ഒരു ഭാഗത്ത് ഇരുന്നിട്ടുള്ള ഗെയിമുകളാണ്, ഔട്ട്ഡോറിലെ കളികൾ പൊതുവെ കുറവാണ്.
2: പണ്ടത്തെ പോലെ അല്ലല്ലോ, ഇന്ന് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന മൊബൈലും ലാപ്ടോപ്പും ഗെയിംസ് ഒക്കെയാണ്, എക്സസൈസ് കുറവുള്ളൂ. പണ്ടെന്ന് പറഞ്ഞത് കുട്ടികളൊക്കെ നടന്ന് സ്കൂളിൽ പോകും, തിരിഞ്ഞ് ബാഗ് ഉണ്ടാവും. ഇന്നെന്ന് പറഞ്ഞ വീടിന്റെ മുറ്റത്ത് വരുന്ന ബസ്സിൽ കയറി നേരെ സ്കൂളിന്റെ മുന്നത്ത് ഇറങ്ങാം, അവിടുന്ന് നേരെ തിരിച്ചു വരാം, പിന്നെ ഇരിക്കുന്നത് ഈ ലാപ്ടോപ്പിന്റെ മുന്നിലാണ്,
1: സ്ക്രീനുകളുടെ
2: മുന്നിലാണ്. പിന്നെ അവർക്ക് യാതൊരു എക്സസൈസും ഇല്ല. പിന്നെ കഴിക്കുന്ന രാത്രി ആയാലും അവർ കഴിക്കുന്ന ഇത്തരം ജങ്ക് ഫുഡ്സ് ആണ്. അപ്പോൾ എല്ലാം കൊണ്ടും കുട്ടികളുടെ അമിതവണ്ണം ഇന്ന് കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണത്.
1: ശരിക്കും മാതാപിതാക്കൾ നല്ല
2: ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്.
1: അവർക്ക് വേണ്ട ശരിക്കും വ്യായാമം അവർ ചെയ്യുന്നുണ്ട് നമ്മൾ ഉറപ്പ് വരുത്തണം.
2: അതുപോലെ കളികളില്ലല്ലോ, പണ്ട് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഫുട്ബോൾ മാറ്റ് കളികളൊക്കെ ഉണ്ടായിരുന്നു, ഇന്ന് യാതൊരു കളിയില്ല. കുട്ടികൾക്കുള്ള ആ കളി മൊബൈൽ കളി മാത്രമേ ഉള്ളൂ.
1: കുട്ടീന്റെ വളർച്ച കുറവ് പറഞ്ഞു. ഇപ്പൊ നമുക്ക് അറിയാം, ഹൈറ്റ് വെയിറ്റിനൊക്കെ നമുക്ക് പിന്നെ മനസ്സിലാകുന്നത് പോലെ ഇന്റേണൽ ഓർഗൻസിനെ വളർച്ച കുറവ് ഇപ്പൊ നമ്മൾ കണ്ടെത്തുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നതാണോ, എങ്ങനെയാണ് അതിന്റെ?
2: ഈ കഞ്ചനൈറ്റിൽ ആയിട്ടുണ്ടാവുന്ന, അതായത് ജന്മലാ ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾക്ക് ചികിത്സ വളരെ കുറവാണ്. നമ്മൾ കണ്ടെത്തിയിട്ട് അത് മറ്റു പ്രശ്നങ്ങൾ ഗുരുതരാവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ മാത്രമേ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ.
1: നിലവിൽ വന്ന
2: അവസ്ഥയെ നമുക്ക് പിന്നെ മാറ്റാൻ സാധിക്കും. ബുദ്ധിമുട്ട്
1: ബന്ധപ്പെട്ട് പിന്നെ കൂടുതൽ മറ്റൊരു പ്രയാസങ്ങളിലേക്ക്
2: പ്രയാസങ്ങളിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും.
1: അങ്ങനത്തെ ഒരു ട്രീറ്റ്മെന്റ് ആണ് നമുക്ക്
2: കൊടുക്കുന്നത്.
1: പിന്നെ അതുപോലെ കുട്ടികളുടെ മറ്റ് വളർച്ച കുറവ്, ഇപ്പൊ നമുക്ക് സാർ നേരത്തെ സൂചിപ്പിച്ചു പറഞ്ഞ ന്യൂട്രീഷൻസ് ഒക്കെ കൊടുത്ത് അങ്ങനെ തൂക്കക്കുറവൊക്കെ നമുക്ക്
2: മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ ഉണ്ടാവുന്ന മെയിൻ ആയിട്ട് ഉണ്ടാവുന്ന തലച്ചോറുണ്ടാവുന്ന വളർച്ചക്കുറവാണ്. അത് ജന്മലാ ഉണ്ടാവുന്ന കുറെ കാര്യങ്ങൾ കൊണ്ടുവന്നാലും, നമ്മൾ പ്രസവിക്കുന്ന സമയത്ത് ഗർഭസ്ഥ അവസ്ഥയിലോ കുട്ടികൾക്ക് തലച്ചോറിലേക്ക് ഉണ്ടാകുന്ന ഓക്സിജന്റെ സപ്ലൈ കുറയുമ്പോൾ, അതായത് അവർക്കുണ്ടാകുന്ന തലച്ചോറിലെ വളർച്ചക്കുറവ് പിന്നെ ഭാവിയിൽ അവർക്ക് മെന്റൽ റിട്ടാർഡേഷൻ ഉണ്ടാക്കും. അപ്പം അത് വേറൊരു വളർച്ചക്കുറവ് തന്നെയാണ്, ശരീരത്തിലുണ്ടാവുന്ന ഒരു അവയവത്തിന്റെ വളർച്ചക്കുറവാണ് തലച്ചോറിന്റെ പ്രശ്നങ്ങൾ. അത് റെഡി ആവുന്ന, അത് നമ്മൾ ഫിസിയോതെറാപ്പി കൊണ്ടും മറ്റ് ഗ്രാജുവൽ ആയിട്ട് അവർ ചെറിയ വ്യതിയാനങ്ങൾ മാത്രമേ വ്യത്യസ്തപ്പെടുത്താൻ സാധിക്കുള്ളൂ. പെട്ടെന്ന് നമുക്ക് മരുന്നുകൾ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല.
1: വളർച്ചക്കുറവ് വരാതിരിക്കാൻ ഇപ്പൊ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ഒരു ഉമ്മക്ക് എന്തൊക്കെ അല്ലെങ്കിൽ മാതാവിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും?
2: പ്രത്യേകിച്ച് നമ്മൾ കൊടുക്കുന്ന ഫുഡ്, നമ്മൾ കൊടുക്കുന്ന ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്, ന്യൂട്രീഷ്യസ് ആയിട്ട് എന്ന് പറയുന്നത് നമ്മൾ ചിലവുള്ള വലിയ കോസ്റ്റ്ലി ഫുഡൊന്നും മേടിച്ചു കൊടുക്കണമെന്നൊന്നുമില്ല. നമുക്കുണ്ടാ വീട്ടിലുണ്ടാക്കുന്ന അതേ സാധനം, പരിപ്പും പയറും ഇത് കടലയും മുതലൊക്കെ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ട് സാധനങ്ങളാണ്,
1: പ്രോട്ടീൻ കണ്ടൻ്റ്,
2: പ്രോട്ടീൻ കൂടുതലുള്ള സാധനങ്ങൾ. അതോടൊപ്പം തന്നെ നമുക്ക് പച്ചക്കറികൾ, നമ്മൾ ചീരയും അതും സാധാരണ നോൺ വെജ് അതേ ഭക്ഷണം തന്നെ മതി കൂട്ടിക്ക് ന്യൂട്രീഷ്യസ് ആയിട്ട് കൊടുക്കാൻ. പ്രത്യേകിച്ച് പിന്നെ നമ്മൾ ഇപ്പോൾ നമുക്കറിയാം ഈ നവധാന്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്, അതായത് കുറെ ധാന്യങ്ങൾ
1: വാങ്ങിക്കാൻ കിട്ടുന്ന,
2: അതെ അതെ, ഈ റാഗി അതുപോലെ തന്നെ കാഷ്യു അതുപോലത്തെ കുറെ നട്സുകൾ മിക്സ് ചെയ്തിട്ട് വരുന്ന പാക്കറ്റിലും വരുന്നുണ്ട്, ഇപ്പൊ ഗവൺമെന്റ് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ ഇത്തരം പ്രോട്ടീനിഷ് ആയിട്ടുള്ള ഫുഡുകൾ ഇപ്പൊ ഗ്രാമങ്ങളിലൊക്കെ കുട്ടികൾക്ക് വേണ്ടി ഫ്രീ ആയിട്ട് ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. അത് വളരെ ന്യൂട്രീഷ്യസും ഹൈ പ്രോട്ടീനിഷ്യസ് ആയിട്ടുള്ള ഒരു ഡയറ്റാണ് ഈ ഈ ധാന്യങ്ങൾ പറയുന്നത്. അത് പല ധാന്യങ്ങൾ കൂടി മിക്സ് ചെയ്ത് പൊടിച്ചിട്ട് ഉണ്ടാക്കുന്ന റാഗി, ഇതൊക്കെ ഏറ്റവും നല്ല സാധനമാണ്.
1: റാഗി,
2: നവരരി, ഗോതമ്പ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് പൊടിച്ച് കുട്ടികൾക്ക് കുറുക്ക് പോലെ കൊടുക്കുന്നത് ഏറ്റവും നല്ല സാധനമാണ്.
1: അതുപോലെ നമ്മള് സാധാരണ നാട്ടുമ്പുറങ്ങളിലൊക്കെ കാണുന്നതാണ് ഈ നേന്ത്രക്കായ പൊടിച്ച് കൊടുക്കുന്ന ഒരു സിസ്റ്റം കാണാം.
2: അതെ,
1: പച്ചക്കായ ഉണക്കി അത് പൊടിച്ച്,
2: അത് നല്ലതാണ്, കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടുന്ന സാധനമാണ്. നമുക്കായ നേന്ത്രക്കായ പച്ചക്കായ പൊടിച്ച് ഉണക്കി കൊടുക്കാം, അതിന്റെ കൂടെ തന്നെ നമുക്ക് റാഗി മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ നവരല് മിക്സ് ചെയ്യാം, അതിൽ കൂടെ നമുക്ക് കൽക്കണ്ട അല്ലെങ്കിൽ അല്പം ശർക്കര ചേർത്തിട്ട് കൊടുക്കാം. ശർക്കര ഒക്കെ നല്ല സാധനമാണ്, അയൺ കണ്ടന്റ് കൂടുതലുള്ള സാധനമാണ്
1: ശർക്കര.
2: റാഗിയും നല്ല അയൺ ഉള്ളതാണ്, കുട്ടികളുടെയൊക്കെ ശരീര വളർച്ചയ്ക്ക് ഏറ്റവും നല്ല സാധനമാണ് റാഗി. ഇതൊക്കെ
1: പിന്നെ കുട്ടികൾ സാധാരണ ഭക്ഷണമൊക്കെ കഴിച്ചു തുടങ്ങുമ്പോൾ സാർ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന എല്ലാ ഭക്ഷണവും,
2: എല്ലാ ഭക്ഷണവും കൊടുക്കും. പ്രത്യേകിച്ച് പുറത്തുനിന്നുള്ള ജങ്ക് ഫുഡ്സ് ഒഴിവാക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ബേക്കറി സാധനങ്ങൾ, നമ്മൾ മേടിക്കുന്ന മൈദ ചേർത്തുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് ഒഴിവാക്കേണ്ടി വരും. പ്രത്യേകിച്ച് പൊറോട്ട പോലെ ബ്രെഡ്, അങ്ങനത്തെ വൈറ്റ് ബ്രെഡ്, മൈദയുള്ള ഷുഗർ, ഏറ്റവും ശരീരത്തിന് നമ്മൾ ഹാനികരാക്കേണ്ട സാധനങ്ങളാണ് മൈദയും ഷുഗറൊക്കെ. ഇത്തരം സാധനങ്ങൾ ഒഴിവാക്കുക.
1: ബേക്കറികൾ ഇത് രണ്ടും,
2: ആ ബേക്കറി, ഇതില്ലാത്ത ബേക്കറികളൊന്നും ഇല്ലല്ലോ, മൈദയും ഷുഗറും നെയ്യില്ലാത്ത സാധനങ്ങളൊന്നുമില്ല. അപ്പൊ ഇത്തരം സാധനങ്ങൾ ഒഴിവാക്കേണ്ടി വരും കുട്ടികൾ.
1: ആരോഗ്യപരമായ ഒരു ഭക്ഷണ രീതി നമ്മൾ
2: ശീലിപ്പിച്ചെടുക്കുക. ബിസ്ക്കറ്റ്സ് ഒന്നും കൂടുതൽ കൊടുക്കുന്നത് നല്ലതല്ലത്, ഇതൊക്കെ മൈദ കണ്ടന്റ് ഉള്ളതാണ്.
1: എപ്പോഴെങ്കിലൊക്കെ യാത്രയിലോ അല്ലെങ്കിൽ
2: അത് കൊടുക്കാം, നമുക്ക് കൊടുക്കാം. റെഗുലർ ആയിട്ട് കൊടുക്കുന്നത് ഒഴിവാക്കുക എന്ന് പറയുന്നു. നമ്മളടുത്ത് വരുന്ന മാതാപിതാക്കളിലും ഏറ്റവും കൂടുതൽ പറയുന്നത് എൻ്റെ മോൻ ഭക്ഷണമൊന്നും കഴിക്കില്ല എന്ന് പറയും. അപ്പം ഞാൻ യൂഷ്വലി ചോദിക്കും എന്താ കഴിച്ചെന്ന് ചോദിക്കുന്നത്. അവൻ രാവിലെ എൻ്റെ ഇപ്പം തന്നെ ഒരു ഗ്ലാസ് പാലും രണ്ട് ബിസ്ക്കറ്റും കഴിച്ച്, പിന്നെ അവൻ ഉച്ചക്കൊരു പഴം കഴിച്ച്, പിന്നെ ഉച്ച പിന്നെ വൈകുന്നേരത്തെ അവനെന്താ അവനെന്താ ബ്രെഡ് ബെന്ന അവന് നേരത്തെ കൊണ്ടുവന്ന പപ്സാ കഴിച്ചത്. അപ്പം ഇതൊന്നും ഭക്ഷണമല്ലേ നോക്കി. അല്ല, അവൻ ചോറൊന്നും കഴിച്ചില്ല എന്നറിയും. ഒരു കുട്ടി ഇത്രയും ഭക്ഷണം കഴിച്ച് പിന്നെ അവിടെ ചോറ് കഴിക്കാനുള്ള വിശപ്പ്, അവന് വിശപ്പിന് വേണ്ടിയിട്ട് എന്തോ കഴിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ ഓരോ ഉമ്മമാരും ധാരണ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ചോറ് മാത്രം എന്നുള്ളതാണ്.
1: ഭക്ഷണം
2: കഴിച്ചു തോന്നുന്നുള്ളു. അവന് വിശപ്പിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ കഴിച്ചിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ബ്രെഡ് ഇത് ബെന്നും കൊടുക്കുന്ന സമയത്ത് ചോറ് കൊടുത്താൽ മതി.
1: ഇത് മിക്കവാറും രക്ഷിതാക്കളുടെ പരാതിയാണ്.
2: അതെ, ഒരു കുറെ പേര് വരുന്ന ഒന്നും കഴിക്കുന്നില്ല, പക്ഷെ അവനെന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവും. അവന് വയറെന്നറിയാനുള്ള സാധനങ്ങൾ എന്തായാലും കഴിച്ചിട്ടുണ്ടാവും. ചോറ് കഴിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ,
1: വീട്ടിലുണ്ടാക്കിയ ചോറ് കഴിച്ചു. ബാക്കി ബേക്കറി ഐറ്റംസോ അല്ലെങ്കിൽ ഇതുപോലെ പഴങ്ങളോ
2: അവനക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാവും വീട്ടിലുള്ളത്. അതൊക്കെ എപ്പോഴും അപ്പോഴും ഇപ്പോഴൊക്കെ ആയിട്ട് അവൻ കഴിച്ചിട്ടുണ്ടാവും, പക്ഷെ ചോറ് കഴിച്ചിട്ടില്ല എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ.
1: പിന്നെ അതുപോലെ തന്നെ ചില കുട്ടികളിൽ ഇടക്കിടക്ക് ഭക്ഷണം കഴിക്കണ ശീലമുണ്ടാവും. ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറിന്റെ ഇടയിലൊക്കെ അവരിങ്ങനെ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കണ്ടാവും. അത് ശരിക്ക് ഒരു പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണോ?
2: അതല്ലാണ് അത് ഇടക്കിടക്ക് ഭക്ഷണം കഴിക്കുന്ന ഒബിസിറ്റിക്ക് അല്ലെങ്കിൽ അമിത വണ്ണത്തിന് കാരണം. പിന്നെ വേറെ ഒന്നുള്ളത്, ചിലവർ എത്ര ഭക്ഷണം കഴിച്ചാലും തടി വെക്കാത്ത കുട്ടികളുണ്ട്. അതൊന്ന് രണ്ട് കാരണം എന്ന് പറഞ്ഞാൽ, ഒന്ന് വേം ഇൻഫെസ്റ്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും വരയുടെ പ്രശ്നങ്ങൾ, നമ്മൾ ഗ്രഹിണി എന്നൊക്കെ പറയും. ഇത്തരം കുട്ടികൾ എന്ത് കഴിച്ചാലും തടി വെക്കൂല. അവരിപ്പോ ഈ അതിനു വേണ്ടി നമ്മൾ ഡീവേമിങ് കൊടുക്കാന്നുള്ളതാണ്. മെഡിസിൻ കഴിക്കേണ്ടി വരും, കാരണം അവര് കഴിക്കുന്ന സാധനങ്ങളൊന്നും അവരെ ശരീരത്തിലോട്ട് എത്തുന്നില്ല. അത് അത് മുഴുവൻ ഇത്തരം ഈ വേംസ് ഉള്ളതുകൊണ്ട് അങ്ങനെ പോവുകയാണ്.
1: അപ്പൊ
2: അതിന് നമ്മൾ ഇടക്കിടക്ക് ഡീവേമിങ് ചെയ്യുകയാണെങ്കിൽ അവര് ശരീരത്തിൽ ഈ ഭക്ഷണമൊക്കെ ചെല്ലുന്ന ഭക്ഷണമൊക്കെ അബ്സോർബ് ചെയ്യാൻ സാധിക്കും.
1: അതുപോലെ തന്നെ കുട്ടികൾ ചെറുതായിരിക്കുന്ന സമയത്ത് ഇപ്പൊ ഒരു ഒന്നര രണ്ട് ഇങ്ങനെ ഔട്ട്ഡോറിലൊക്കെ ഇറങ്ങുന്ന പ്രായമാകുമ്പോൾ ചില കുട്ടികൾ കല്ല് അല്ലെങ്കിൽ മണ്ണൊക്കെ ഇങ്ങനെ കഴിക്കുന്നതാണ്, വെറുതെ ഇരുന്ന് മണ്ണ് വാരി കഴിക്കുന്നതാണ്. അപ്പൊ അത് ശരിക്കും എന്തെങ്കിലും അസുഖത്തിന്റെ ലക്ഷണമാണോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ്?
2: അത് രണ്ടുമൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്നൊരു പ്രധാനമായിട്ടും കാണുന്നത് ഒരു പൈക്കാന്ന് പറയും. പൈക്കാന്ന് പറയുന്നത് അതായത് നമ്മളെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒന്ന് ഈ അയണിന്റെ കുറവുകൊണ്ട് ഇത്തരം കുട്ടികൾക്ക് ഇങ്ങനെ തിന്നാൻ തോന്നും. ഇതേമാതിരിത്തുള്ള സാധനങ്ങളൊക്കെ പെൻസില് കടലാസ് കല്ല് ഇതൊക്കെ ഇങ്ങനെ കടിച്ച് തിന്നാൻ തോന്നും. അതൊരു കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അതൊരു അസുഖത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അതിന് കൃത്യമായി ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണ് അത് മാറാവുന്നുള്ളൂ. നമ്മൾ യൂഷ്വലി അയൺ സിറപ്പും അതുപോലെ തന്നെ ഡീവോമിയും ഒക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ മാറലുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ എന്തെങ്കിലും മാനസിക വൈകല്യമുള്ള കുട്ടികളും ഉണ്ട്, അവരും ഇതേമാതിരി ഇങ്ങനെ ഇത്തരം സാധനങ്ങളൊക്കെ തിന്നുകൊണ്ടിരിക്കുക. അത് ആ മനസ് ആ പ്രശ്നം മെന്റൽ പ്രശ്നങ്ങൾ കൊണ്ടാണ് അത് തിന്നത്. ബ്രെയിൻ വളർച്ച കുറവുള്ള കുട്ടികളും ഇതേമാതിരി അതൊക്കെ പറക്കി തിന്നും. അപ്പൊ രണ്ട് തലത്തിലുണ്ടത്. പ്രധാനമായിട്ടുണ്ടാവുന്ന ഈ പൈക്കാണ്, അതിനെ നമ്മൾ കൃത്യമായ ട്രീറ്റ്മെന്റും ചികിത്സയൊക്കെ ഉണ്ട്. അത് കൊടുക്കുകയാണെങ്കിൽ അത് മുഴുവനായിട്ടത് മാറ്റാൻ പറ്റുന്നേ ഉള്ളൂ.
1: ഓക്കെ, അപ്പൊ അത് ശരിക്കും അങ്ങനത്തെ ശീലങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണിക്കണം. പറഞ്ഞാൽ അതിന് ചികിത്സയും മരുന്നും
2: ഉണ്ട്, ഡെഫിനറ്റ് ആയിട്ടുള്ള ചികിത്സ ഉണ്ട്. അത് മാറ്റാവുന്നേ ഉള്ളൂ. അത് വലിയൊരു പ്രശ്നമാണ്.
1: പല ആളുകളും അത് എത്ര കാര്യമാക്കൂല. കുട്ടികൾ സാധാരണ മണ്ണിൽ കളിക്കുന്നതിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതായിരിക്കും ചിലവരൊക്കെ വിചാരിക്കുക. പക്ഷെ അതൊരു കുട്ടികളുണ്ടാകുന്ന പ്രയാസം തന്നെയാണ്.
2: അതുകൊണ്ട് തന്നെ അവർ മറ്റുള്ള ഭക്ഷണം കഴിക്കൂല.
1: കഴിക്കൂല, അതെ. ഇത്
2: ചികിത്സിച്ചാൽ മാത്രമേ അത് ശരിക്കുള്ള നോർമൽ ഭക്ഷണത്തിലൂടെ
1: വരുള്ളൂ. അതെ, ഓക്കെ. ആ ഒരു ദുശീലം മാറ്റി
2: എടുക്കാം.
1: അപ്പോൾ നമ്മൾ എന്തായാലും ഇന്നത്തെ ഒരു ആരോഗ്യ വിചാരത്തിൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കുട്ടികളിലെ വളർച്ചക്കുറവിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ സംസാരിച്ചത്. എപ്പിസോഡിൽ നമ്മൾ ഇവിടെ കൂടെ ഈ ചർച്ചയിൽ പങ്കെടുത്തത് പെരിന്തൽമണ്ണ ARMCIGS ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ നിലാർ മുഹമ്മദ് സാറാണ് ഉണ്ടായിരുന്നത്. ഡോക്ടർക്ക് നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും
2: വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: ബാർക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ആരോഗ്യ വിചാരം എന്ന പ്രോഗ്രാമായിരുന്നു. വളരെ കാലിക പ്രസക്തിയുള്ള കുട്ടികളിലെ വളർച്ചക്കുറവും പരിഹാരങ്ങളും, മാതാപിതാക്കൾക്ക് വളരെ ആശങ്കയുള്ള വിഷയത്തിൽ അത് കൃത്യമായിട്ട് തന്നെ അത് അവതരിപ്പിച്ചു. നമ്മോടൊപ്പം ചേർന്നത് ഡോക്ടർ നിലാർ മുഹമ്മദ്, അതുപോലെ തന്നെ പീസ് റേഡിയോ പ്രതിനിധി മൂസ PP.
0: മാഷാല്ലാ, ഇനി പീസ് റേഡിയോ നേരെ പ്രവേശിക്കുന്നത് പ്രാർത്ഥനാ പഠനം എന്ന പ്രോഗ്രാമിലേക്കാണ്. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു തവണ ചൊല്ലേണ്ട ദിക്റുകളാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മൾ പഠിച്ചു വരുന്നത്. അതിൻ്റെ ഭാഗം 4 ഇന്ന് നാം കേൾക്കുന്നത്. ബഹുമാന്യ ജ്യേഷ്ഠ സുഹൃത്ത് സഫീർ അൽ ഹിക്കമി നമ്മോടൊപ്പം ചേരും.
4: ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ ഒരു തവണ ചൊല്ലേണ്ട പ്രാർത്ഥനയുടെ ഭാഗങ്ങളാണ് കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളിലൂടെ നമ്മൾ പഠിച്ചത്. ഇൻഷാല്ലാ ആ പ്രാർത്ഥനയുടെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഇതുവരെ നമ്മൾ പഠിച്ച ഭാഗം ഞാൻ ആദ്യമൊന്ന് പറയാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക, വഫവ്വൽതു അംരി ഇലൈക വവജ്ജഹ്തു വജ്ഹി ഇലൈക വഅൽജഅ്തു ലഹരി ഇലൈക റഗ്ബതൻ വറഹ്ബതൻ ഇലൈക ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക. ഇനി അതിൻ്റെ അവസാന ഭാഗത്ത് ഇപ്രകാരമാണ് വാചകം: ആമൻതു ബികിതാബികല്ലദി അൻസൽത വബിനബിയികല്ലദി അർസൽത. ആമൻതു ബികിതാബികല്ലദി അൻസൽത വബിനബിയികല്ലദി അർസൽത. ഉച്ചാരണത്തിൽ വളരെ എളുപ്പമുള്ള പദങ്ങളാണ്, തെറ്റിക്കാൻ സാധ്യതയുള്ള പദങ്ങളൊന്നും ഇവിടെയില്ല. ആമൻതു ത ആണ്, ബികിതാബിക സാധാരണ ക ആണ്, രണ്ടും ഖാഫല്ല കാഫാണ്. അല്ലദി അൻസൽത, അവിടെ സാ എന്ന അക്ഷരം സെഡിനോട് സമാനമായ അക്ഷരമാണ് അൻസൽത. വബിനബിയികല്ലദി അർസൽത, അവിടെയും പ്രത്യേകമായി ശ്രദ്ധിക്കാനൊന്നുമില്ല. അപ്പോൾ തെറ്റായി ഉച്ചരിക്കാൻ സാധ്യതയില്ലാത്ത പദങ്ങളും അക്ഷരങ്ങളുമാണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ ആരും തെറ്റിക്കരുത് എന്നാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്. ഒന്നുകൂടി ഞാൻ ഈ വാചകം പറയാം: ആമൻതു ബികിതാബികല്ലദി അൻസൽത വബിനബിയികല്ലദി അർസൽത. ആമൻതു ബികിതാബികല്ലദി അൻസൽത വബിനബിയികല്ലദി അർസൽത. ഇനി ഞാൻ ഇത് പതുക്കെ ഓരോ വാചകങ്ങളായി പറയാം, നിങ്ങൾ കേട്ട് കൂടെ പറയണം. ആമൻതു ബികിതാബികല്ലദി അൻസൽത വബിനബിയികല്ലദി അർസൽത. ആമൻതു ബികിതാബികല്ലദി അൻസൽത വബിനബിയികല്ലദി അർസൽത. എന്താണ് ഇതിൻ്റെ അർത്ഥം? ആമൻതു, ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ബികിതാബിക്, അള്ളാഹുവേ നിൻ്റെ ഗ്രന്ഥത്തിൽ. അല്ലദി, എങ്ങനെയുള്ളതാണ്? അൻസൽത, നീ ഇറക്കിയതായ, അള്ളാഹുവേ നീ ഇറക്കിയതായ ഗ്രന്ഥത്തിൽ ഞാനതാ വിശ്വസിച്ചിരിക്കുന്നു. അതോടൊപ്പം വബിനബിയികല്ലദി അർസൽത, നീ പറഞ്ഞയച്ച, നീ ദൂതനായി തിരഞ്ഞെടുത്തയച്ച നബിയിലും പ്രവാചകനിലും അള്ളാഹുവേ ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു. പടച്ചോനെ, നിന്റെ വിശുദ്ധ ഗ്രന്ഥത്തിലും നീ തിരഞ്ഞെടുത്തയച്ച പ്രവാചകനിലും ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു എന്ന് വിശ്വാസമൂട്ടി ഉറപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഉറക്കത്തിലേക്ക് നീങ്ങുന്നത്. അപ്പോൾ വളരെ വലിയ അർത്ഥമാണ്, നല്ല അർത്ഥമാണ് ഈ പ്രാർത്ഥനക്കുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ പരിപൂർണമായും ഏൽപ്പിച്ച് കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് നൽകി അവനിലേക്ക് മുഖം തിരിച്ച് അവനിലേക്ക് മുതുകിനെ തിരിച്ച് ചായച്ചു വെച്ച് എല്ലാ ഭയവും പ്രതീക്ഷയും അള്ളാഹുവിൽ അർപ്പിച്ച് അവനിലേക്ക് പരിപൂർണമായി ഖേദിച്ച് മടങ്ങിക്കൊണ്ട് അതിലല്ലാതെ മറ്റൊരു രക്ഷയില്ല എന്ന് മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിലും പ്രവാചകനിലും പരിപൂർണമായി വിശ്വസിച്ചുകൊണ്ടാണ്, അങ്ങനെ ഞാൻ വിശ്വസിച്ചിരിക്കുന്ന പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇവിടെ ഈ പ്രാർത്ഥന അവസാനിക്കുന്നത്. ഈ പ്രാർത്ഥനയുടെ തുടക്ക ഭാഗം മുതൽ ഒരിക്കൽ കൂടി ഞാൻ പറയാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. പഠിച്ച ആളുകൾ അതൊന്ന് ഓർമ്മ പുതുക്കണം, എന്നിട്ട് ജീവിതത്തിൽ സ്ഥിരമായി കിടന്നുറങ്ങുമ്പോൾ ഇത് പറയണം. ഒന്ന് ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക. അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വഫവ്വൽതു അംരി ഇലൈക വവജ്ജഹ്തു വജ്ഹി ഇലൈക വഅൽജഅ്തു ലഹരി ഇലൈക റഗ്ബതൻ വറഹ്ബതൻ ഇലൈക ലാ മൽജഅ വലാ മൻജാ മിൻക മില്ലാ ഇലൈക ആമൻതു ബികിതാബികല്ലദി അൻസൽത വബിനബിയികല്ലദി അർസൽത. അപ്പോൾ ഈ പ്രാർത്ഥന ജീവിതത്തിൽ പതിവാക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് പ്രാർത്ഥനാ പഠനം എന്ന പ്രോഗ്രാമായിരുന്നു. നമ്മുടെ നിത്യജീവിതത്തിൽ നാം അനുവർത്തിക്കേണ്ട, ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു തവണ ചൊല്ലേണ്ട ദിക്റിന്റെ നാലാം ഭാഗമാണ് നാം ഇതുവരെ കേട്ടത്. ഇനി നാം പ്രവേശിക്കുന്നു പൂമരത്തണലിൽ.
0: അതെ, പൂമരത്തണലിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. നൂറാവധി ദിവസമായതുകൊണ്ട് കുട്ടികളൊക്കെ വീട്ടിലുണ്ടാകും, അവരൊക്കെ ഒന്ന് വിളിച്ചിരുത്തി നിങ്ങളുടെ പ്രോഗ്രാം തുടങ്ങാൻ പോകണ്ടെന്ന് അറിയിച്ച് അവരെയും കൂടി പീസ് റേഡിയോ കേൾപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. ഇന്ന് പൂമരത്തണലിൽ
3: നിസ്കരിച്ചു നല്ല കുട്ടിയാകാം എന്നാണ് ഇന്നത്തെ ടൈറ്റിൽ. അൽ ഫഹദ് പൂന്തുറയാണ് അവതരിപ്പിക്കുന്നത്.
5: ഇസ്ലാം എന്ന സുന്ദരമായ മതത്തിലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച അഞ്ചു കാര്യങ്ങൾ, അതായത് ഇസ്ലാമിന്റെ അടിസ്ഥാന കാര്യങ്ങൾ അഞ്ചെണ്ണമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. അതിലെ ഒന്നാമത്തെ കാര്യം ഷഹാദത്ത് കലിമയാണ്. ഷഹാദത്ത് കലിമ എന്താണെന്നും ആ ഷഹാദത്ത് കലിമ നമ്മൾ സാക്ഷ്യം വഹിക്കുമ്പോൾ നമ്മുടെ ആരാധ്യൻ അള്ളാഹു മാത്രമാണെന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. കൂട്ടുകാരെ, ഈ ക്ലാസ്സിൽ അതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് വലിയൊരു സംഭവം എന്നതുപോലെ അതിൻ്റെ തുടർച്ചയായിക്കൊണ്ടുള്ള ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞില്ലേ

0: ആണ്.
1: കൂട്ടുകാരെ, ഇതിൽ പറഞ്ഞു കലിമ ഷഹാദത്ത് ഒന്നാണ്, നിസ്കാരം അത് രണ്ടാണ്. നമ്മുടെ നമസ്കാരം രണ്ടാമത്തെ കാര്യമാണ്. നമ്മുടെ ആരാധ്യൻ അള്ളാഹു ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അനുഗ്രഹങ്ങളൊക്കെ ചൊരിഞ്ഞു തന്ന ഏകനായ റബ്ബ് സുബ്ഹാനഹു തആലയ്ക്ക് ആ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു നന്ദി പ്രകടനം കൂടിയാണ് നമസ്കാരമെന്നത്. കൂട്ടുകാരെ, ഈ നമസ്കാരം എല്ലാ മുസ്ലിമിൻ്റെ മേലും നിർബന്ധമായ ഒരു കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു. വിശുദ്ധ ഖുർആനിൻ്റെ പല പേജുകൾ മറിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, വഅഖീമുസ്സലാ, നിങ്ങൾ നമസ്കാരം നിലനിർത്തണേന്ന്. കൂട്ടുകാരെ, നമസ്കാരം നിലനിർത്തണേന്ന്. നമസ്കാരം അഞ്ചു നേരമാണ്. ആ നമസ്കാരം നമ്മൾ നിലനിർത്തേണ്ടതുണ്ട്. അതാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ജനതയോട്, തൻ്റെ ഉമ്മത്തിനോട്, നമ്മളോട് പഠിപ്പിച്ചത് അപ്രകാരമാണ്. നമസ്കാരം നമ്മൾ നിലനിർത്തേണ്ടതുണ്ട്. ആ നമസ്കാരം എന്ന കർമ്മം അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് നമ്മൾ ചെയ്യേണ്ട ആ നന്ദി പ്രകടനമായ കർമ്മം, അത് ഓരോ മുസ്ലിമിൻ്റെ മേലും നിർബന്ധമാക്കപ്പെട്ട കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ നബിയായ, നമ്മുടെ ഗുരുനാഥനായ, നമുക്ക് നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു തന്ന, നമ്മളെ സുഖസുന്ദരമായ സ്വർഗത്തിലേക്ക്, സുഖസുന്ദരമായ സ്വർഗത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള വഴി പഠിപ്പിച്ചു തന്ന മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നമസ്കാരമെന്നത് ഒരു മുസ്ലിം തൻ്റെ വീടിൻ്റെ മുന്നിലൂടെ ഒഴുകിപ്പോകുന്ന സുന്ദരമായ ശുദ്ധജലം, ഒഴുകിപ്പോകുന്ന ശുദ്ധമായ ജലമുള്ള ഒരു പുഴ, ആ പുഴയിൽ ആരെങ്കിലും അഞ്ചു നേരം മുങ്ങിക്കുളിക്കുകയാണെങ്കിൽ അവൻ്റെ ശരീരത്തിൽ വല്ല അഴുക്കും ഉണ്ടാകുമോ? ഉണ്ടാകുമോ? ഇല്ല. രാവിലെ ഒന്ന് കുളിച്ചു, പിന്നെ രണ്ടാമതൊരു ഉച്ചയൊക്കെയായപ്പോൾ വീണ്ടും കുളിച്ചു, പിന്നെ ഒരു 4 മണിയൊക്കെയായപ്പോൾ വീണ്ടും കുളിച്ചു, പിന്നെ സന്ധ്യസമയമായപ്പോൾ സൂര്യനങ്ങ് അസ്തമിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും കുളിച്ചു, പിന്നെ ഒരു 8 മണിയൊക്കെയായപ്പോൾ രാത്രി 8 മണിയൊക്കെയായപ്പോൾ നമ്മൾ വീണ്ടും കുളിച്ചു. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും അഴുക്കുണ്ടാകുമോ? ഇല്ലല്ലോ കൂട്ടുകാരെ. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നമസ്കാരം അതുപോലെയാണ്. നമസ്കാരത്തിന് വേണ്ടി നമ്മൾ ഒളു എടുക്കാറില്ലേ? ഒളു എടുക്കാറില്ലേ? ആ ഒളു എടുക്കുന്നതോടുകൂടി നമ്മുടെ പാപങ്ങളെല്ലാം അല്ലാഹു കഴുകിക്കളയുമെന്നാണ്. നമ്മളിപ്പോൾ ചെറുതായിട്ട് ചെയ്തു വെച്ച ചില ചില പാപങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഉമ്മ കാണാതെ, വാപ്പ കാണാതെ, ചിലപ്പോൾ ഉമ്മ കാണാതെ നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഉമ്മ ചോദിക്കുമ്പോൾ നമ്മൾ ചെറിയൊരു കള്ളം പറയും. കള്ളം പറഞ്ഞാൽ ശിക്ഷ കിട്ടും. ആ ശിക്ഷയൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആല ചെറിയ ചെറിയ പാപങ്ങളെല്ലാം നമുക്ക് പുറത്തു തരുന്നതാണ്. അങ്ങനെ നമ്മുടെ നമസ്കാരത്തിലൂടെ നമ്മുടെ പാപങ്ങളെയെല്ലാം, പാപമെന്ന കറയെ അള്ളാഹു സുബ്ഹാനഹു തആല കഴുകിക്കളയുന്നതാണ്. കാരണം എന്താണെന്നറിയോ? നമസ്കാരത്തിൽ ആദ്യം നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയില്ലേ, അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ആ പ്രാർത്ഥനയിലൂടെ ആ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി, പിന്നെ അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ കമാ ബഅത ബൈനൽ മശ്രിക് വൽ മഗ്രിബ് എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന, ആ പ്രാർത്ഥനയിലൂടെ നമ്മുടെ പാപങ്ങളെല്ലാം അല്ലാഹു പുറത്തു തരും. അള്ളാഹുവിനോട് നമ്മൾ എന്താ പറയുന്നത്? അള്ളാഹുവേ, കിഴക്കിനെയും പടിഞ്ഞാറിനെ നീ അകറ്റിയതുപോലെ എന്നെയും എൻ്റെ പാപത്തെയും നീ അകറ്റണേ അല്ലാ എന്നുള്ള പ്രാർത്ഥനയാണ് അതിലൂടെ ഉള്ളത്. അപ്പോൾ നമ്മൾ നമസ്കരിക്കുമ്പോൾ നമ്മുടെ അങ്ങനത്തെ ചെറു ചെറു പാപങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു തആല പുറത്തു തരുമെന്നാണ്. ആ നമസ്കാരം, ഈ സുന്ദരമായ നമ്മുടെ പാപങ്ങൾ പൊറുക്കുന്ന, നമ്മൾ സ്വർഗത്തിലെത്തിപ്പെടാൻ കാരണമാകുന്ന, നമുക്ക് കണ്ണും കാതും വെളിച്ചവും കാഴ്ചയും വായുവും ജലവും ധാന്യവും എല്ലാം തന്ന നമ്മുടെ ആരാധ്യനായ അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് ചെയ്യുന്ന ഒരു നന്ദി പ്രകടനം കൂടിയാണ്. ആ നന്ദി പ്രകടനം ഓരോ മുസ്ലിമിൻ്റെ മേലും നിർബന്ധമായ ബാധ്യതയാകുന്നു എന്നാണ് പറയുന്നത്. ആ ബാധ്യത സമയം നിർണയിക്കപ്പെട്ട ഒരു ബാധ്യത കൂടിയാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മോട് പറയുന്നത്. അള്ളാഹു പറഞ്ഞത് എന്താണെന്നറിയോ? വിശുദ്ധ ഖുർആൻ സൂറത്തു നിസായിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല പറയുകയാണ്. ആ ഖുർആൻ വചനമേതാ? കൂട്ടുകാരെ, നമുക്ക് വേണ്ടി ആ ഖുർആൻ വചനം നമ്മുടെ ഒരു സഹോദരൻ മുഖ്താർ നമുക്ക് വേണ്ടി ഓതി തരുന്നതാണ്. മുഖ്താർ, ആ വചനം ഒന്ന് ഓതിക്കൊടുക്കൂ.

കൂട്ടുകാരെ, കണ്ടോ അള്ളാഹുവിൻ്റെ സുന്ദരമായ വചനങ്ങൾ നമ്മുടെ മുഖ്താർ നമുക്ക് വേണ്ടി ഓതി തന്നു. ഇതിൽ പറഞ്ഞതെന്താണെന്ന് നോക്കൂ. നിർണയിക്കപ്പെട്ട സമയം നിർണയിക്കപ്പെട്ട ഒരു നിർബന്ധ ബാധ്യതയാകുന്നു എന്നാണ്. നോക്കൂ കൂട്ടുകാരെ, സമയം നിർണിതമായ ഒരു നിർബന്ധ ബാധ്യത. അതെന്താ അങ്ങനെ പറയാൻ കാരണം? സമയമൊക്കെ നിശ്ചയിച്ചു, നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യം. നോക്കൂ കൂട്ടുകാരെ, ഓരോ സമയത്തും പള്ളികളിൽ നിന്നിങ്ങനെ ബാങ്ക് വിളിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. അല്ലാഹു അക്ബാർ, അല്ലാഹു അക്ബാർ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ബാങ്ക് ഇങ്ങനെ തുടങ്ങും. എന്നിട്ട് അതിൻ്റെ ഒരു രണ്ടാമത്തെ മൂന്നാമത്തെ വരി എത്തുമ്പോൾ അതിൽ പറയുന്നത് കാണാം, ഹയ്യാലസ്സലാം. എല്ലാവരെയും ആ ബാങ്കിലൂടെ വിളിക്കുകയാണ് പള്ളിയിൽ നിന്നിട്ടും. ഹയ്യാലസ്സലാ, നിങ്ങളെല്ലാവരും നമസ്കാരത്തിലേക്ക് വരുവീൻ, നമസ്കാരത്തിലേക്ക് വരുവീൻ. എന്തിനാണെന്നറിയോ? എന്നിട്ട് ആ ബാങ്കിൻ്റെ തുടർച്ചയിൽ പറയുന്നതെന്നറിയോ? ഹയ്യാലൽ ഫലാഹ്. എന്താ പറഞ്ഞത്? നിങ്ങൾ വിജയത്തിലേക്ക് കടക്കുവീൻ, നിങ്ങൾ നമസ്കാരത്തിലേക്ക് വരുവീൻ. നമസ്കരിച്ച് അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്ത് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നിർബന്ധമാക്കിയ ഈ നമസ്കാരത്തിൽ നമ്മൾ അള്ളാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വിജയത്തിലേക്ക് വരണം. എന്താ വിജയം? എവിടെയാണ് നമുക്ക് വിജയം കിട്ടുന്നത്? ഓട്ട മത്സരത്തിന് ഓടിയിട്ടാണോ ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നത് പോലെ അങ്ങനത്തെ വിജയം വല്ലമാണോ കൂട്ടുകാരെ? അല്ല. അള്ളാഹുവിൻ്റെ അടുക്കൽ വിജയമെന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിക്കാനിരിക്കുന്ന സുഖസുന്ദരമായ സുഖാനുഭൂതികൾ കൊണ്ട് നിറക്കപ്പെട്ട സുന്ദരമായ സ്വർഗം. ആ സ്വർഗം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വിജയം പ്രാപിച്ചു. കൂട്ടുകാരെ, ഈ നമസ്കാരത്തിൻ്റെ സമയങ്ങൾ പല സമയങ്ങളിലായിട്ട് ബാങ്ക് ഇങ്ങനെ പള്ളികളിൽ നിന്ന് വിളിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട്, ഇല്ലേ കൂട്ടുകാരെ? ബാങ്ക് ഇങ്ങനെ കേൾക്കാറുണ്ട്. അത് ഏതൊക്കെ സമയത്താണ് വിളിക്കുന്നത്? ഏതൊക്കെ സമയത്താണ് വിളിക്കുന്നത് കൂട്ടുകാരെ? ചിലപ്പോൾ ളുഹറിൻ്റെ സമയം, അസറിൻ്റെ സമയം, മഗ്‌രിബിൻ്റെ സമയം, ഇശാഇൻ്റെ സമയം, സുബ്ഹിൻ്റെ സമയം. ഇങ്ങനെ അഞ്ച് സമയങ്ങളിലായിട്ട്. ആദ്യം സുബ്ഹ്. എപ്പോഴാണ് വിളിക്കുന്നത്? രാവിലെ നമ്മളിങ്ങനെ കണ്ണെല്ലാം ഇങ്ങനെ തിരുമ്മി, സോഹജ്ജിക്കു സബാഹൽ യൗമി ബഗിൻ സൗത്തും ചെവിയിലുമെത്തി ഉപ്പ പറഞ്ഞു കും യാ അല്ലാ ഇംഷി ഇംഷി നഹ്വൽ മസ്ജിദ്. അങ്ങനെ സോഹജ്ജിക്കു നമ്മളെ കോഴി ഇങ്ങനെ വിളിക്കും, കൊക്കര കോക്കോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കോഴി വിളിക്കുമ്പോൾ നമ്മൾ ഉപ്പ വിളിക്കും. ആ സമയം രാവിലത്തെ തണുപ്പ് കൊണ്ട് നിറച്ച, തണുപ്പ് കൊണ്ട് നിറയ്ക്കപ്പെട്ട സമയം. ആ സമയത്ത് ഇങ്ങനെ മോനെ വന്ന് വിളിക്കും, മകൻ യാ ഇബ്രാഹിം നമുക്ക് പോകാം, പള്ളിയിൽ പോകാം, എഴുന്നേൽക്കൂ. അങ്ങനത്തെ ആ സമയമാണ് സുബ്ഹ് സമയം, സുബ്ഹ് നമസ്കാരത്തിൻ്റെ സമയം. പിന്നെ ഉച്ച സമയമൊക്കെ ആകുമ്പോൾ നമ്മുടെ വയറൊക്കെ ഇങ്ങനെ വിശക്കുന്ന സമയം, അപ്പോഴും വീണ്ടും പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നു, ഹയ്യാലസ്സലാ നമസ്കാരത്തിലേക്ക് വരണേ, ഹയ്യാലൽ ഫലാഹ് വിജയത്തിലേക്ക് വരുവീൻ എന്ന് വീണ്ടും വിളിക്കും. അപ്പോൾ ആ സമയം ളുഹറിൻ്റെ സമയം. പിന്നെ അതുപോലെ അസറിൻ്റെ സമയം, നമ്മളിങ്ങനെ സ്കൂളൊക്കെ വിട്ട് സ്കൂളൊക്കെ കഴിഞ്ഞിങ്ങനെ വീട്ടിലേക്ക് ഇങ്ങനെ നടന്നു വരുന്ന സമയത്തായിരിക്കും പള്ളിയിൽ നിന്ന് ബാങ്ക് വീണ്ടും വിളിക്കും, നമസ്കാരത്തിലേക്ക് വരുവീൻ, വിജയത്തിലേക്ക് വരുവീൻ എന്ന് വിളിക്കും. അതാണ് അസറിൻ്റെ സമയം. പിന്നെയോ മഗ്‌രിബിൻ്റെ സമയം, സന്ധ്യ സമയം, സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച്, സൂര്യൻ അസ്തമിച്ചിട്ടുള്ള ആ സമയം, ആ സമയത്ത് പള്ളിയിൽ നിന്ന് വീണ്ടും വിളിക്കും. നമ്മളിങ്ങനെ കളിച്ച് തളർന്ന് വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് വന്ന് സ്കൂളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി, വീട്ടിലെത്തി ഒന്ന് കളിച്ച് തളർന്നിട്ടുള്ള ആ സമയം, ആ സമയത്ത് വീണ്ടും അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പള്ളികളിൽ നിന്ന് ബാങ്ക് വിളിക്കും, വരുവീൻ നമസ്കാരത്തിലേക്ക് വരുവീൻ, വിജയം കൈവരിക്കാൻ വരുവീൻ എന്ന് പറഞ്ഞിട്ട്. ആ സമയമാണ് മഗ്‌രിബിൻ്റെ സമയം. കൂട്ടുകാരെ, ഇനി ഒരു സമയം കൂടിയുണ്ട്, അഞ്ച് സമയമാകണമെങ്കിൽ. രാത്രിയുടെ സൂര്യൻ്റെ അസ്തമശോഭമറിഞ്ഞിട്ടുള്ള ഇശാഇൻ്റെ സമയമാണ് അത്. രാത്രി ഇങ്ങനെ നമ്മൾ ഉറങ്ങാനൊക്കെ കിടക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ ഉറങ്ങാനൊക്കെ കിടക്കുന്ന സമയത്ത്, ഉറങ്ങാനായിട്ട് പോകുന്ന ഒരു സമയം,
കളിച്ച് ട്യൂഷനൊക്കെ കഴിഞ്ഞു മഗരിബിൻ്റെ സമയം കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്ത് ബാങ്ക് വീണ്ടും വിളിക്കും. അന്നത്തെ ദിവസത്തിലെ അവസാനത്തെ സമയം, അവസാനത്തെ നമസ്കാരത്തിൻ്റെ സമയത്ത് വീണ്ടും ബാങ്ക് വിളിക്കും. പള്ളികളിൽ നിന്ന് പള്ളിയിലേക്ക് വരുവീൻ, നമസ്കരിക്കാൻ വേണ്ടി വരുവീൻ, വിജയം കൈവരിക്കാമെന്ന് പറഞ്ഞ് വീണ്ടും വിളിക്കും. അങ്ങനത്തെ അഞ്ച് സമയങ്ങളിൽ നിർബന്ധമായ നിർണയിക്കപ്പെട്ടൊരു കർമ്മമാകുന്നു നമസ്കാരമെന്നതെന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല കൂട്ടുകാരെ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ, നമുക്ക് നിർബന്ധമായ ഈ കർമ്മം സമയാധിഷ്ഠിതമാണ്, ആ സമയത്ത് നമ്മൾ നിർവഹിക്കണം. കൂട്ടുകാരെ, ഒരു ഗാനം ഒന്ന് ശ്രവിച്ചു നോക്കൂ. നമ്മുടെ ഈ നമസ്കാരത്തിൻ്റെ സമയങ്ങളെ ഊന്നിപ്പറയുന്ന, നമസ്കാരത്തെക്കുറിച്ച് പറയുന്ന ഒരു ഗാനം ഒന്ന് ശ്രവിച്ചു നോക്കൂ.

0: റക്അത്ത് ഇശാ രാത്രിയിലാണല്ലോ, റക്അത്ത് അതിനും നാലല്ലോ.
1: കൂട്ടുകാരെ, സുന്ദരമായ ഒരു ഗാനം. അതിൽ നമ്മുടെ നമസ്കാരത്തിൻ്റെ സമയങ്ങളൊക്കെ ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു തആല നിർബന്ധമാക്കപ്പെട്ട സമയത്തോടുകൂടി, സമയാധിഷ്ഠാനത്തോടുകൂടി നിർബന്ധമാക്കപ്പെട്ട ഈ കർമ്മത്തെ, ഈ അതിൻ്റെ സമയങ്ങളെ വിവരിച്ചു കൊണ്ടുള്ള സുന്ദരമായൊരു ഗാനം അല്ലേ കൂട്ടുകാരെ? അതിൽ നമ്മൾ നിർബന്ധമാണ്, അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യണം? സ്വലാത്ത് എന്ന പുഴയിൽ, സ്വലാത്ത് എന്ന പുഴയിൽ നമ്മൾ കുളിച്ചിടേണം. മുസ്ലിമാണേൽ നിർബന്ധമാണ് അല്ലേ കൂട്ടുകാരെ? അപ്പോൾ ആ നിർബന്ധമായ ആ കർമ്മം നമ്മൾ എന്ത് ചെയ്യേണ്ടതുകൊണ്ട്? നിർവഹിക്കേണ്ടതുണ്ട്. കൂട്ടുകാരെ, ഈ സമയങ്ങളിലൊക്കെ നമസ്കരിക്കുന്ന, അല്ലാഹു സുബ്ഹാനഹു തആല നിർണയിക്കപ്പെട്ട ഈ സമയങ്ങളിലൊക്കെ നമസ്കരിക്കുന്ന ആളുകളാണ് മതത്തിൽ നമ്മുടെ സഹോദരങ്ങളെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുകയാണ്. അവരാണ് മതത്തിൽ നമ്മുടെ സഹോദരങ്ങൾ. അല്ലാഹുവിൻ്റെ മതത്തിൽ, അല്ലാഹുവിൻ്റെ മതമേതാ? സുന്ദരമായ, ആരെയും ബുദ്ധിമുട്ടിക്കാത്ത സുന്ദരമായ ഇസ്ലാം മതം. ആ ഇസ്ലാം മതത്തിലെ എല്ലാവരും സഹോദരങ്ങളാണ്. എങ്ങനെയുള്ളവരാണ്? അവർ നമസ്കരിക്കുന്നവരായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല അക്കാര്യം ഖുർആനിലൂടെ പറയുന്നു. എന്താണ് അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിലൂടെ പറയുന്നത്? കൂട്ടുകാരെ, നമുക്ക് വേണ്ടി വീണ്ടും നമ്മുടെ സഹോദരൻ ആ വചനം വീണ്ടും ആവർത്തിക്കുന്നതാണ്.

0: നോക്കൂ കൂട്ടുകാരെ, അതിൽ പറഞ്ഞു നോക്കൂ, അള്ളാഹുവിന്റെ മതത്തിൽ നമസ്കരിക്കുകയും സകാത്ത് കൊടുക്കുകയും അവനോട് പശ്ചാത്തപിക്കുകയും ചെയ്യുന്നവർ അവന്റെ മതത്തിൽ സഹോദരങ്ങളായിരിക്കുന്നു എന്ന്. നോക്കൂ കൂട്ടുകാരെ, ആ സമയനിർണിതമായ സമയത്ത് നമസ്കരിക്കുന്ന നമ്മൾ മതത്തിൽ സഹോദരങ്ങളാണ്. ആ സഹോദരങ്ങൾ എങ്ങനെയായിരിക്കും? നമസ്കരിക്കുന്നവരായിരിക്കും, സകാത്ത് നൽകുന്നവരായിരിക്കും, സകാത്ത് നൽകുന്നവരായിരിക്കും. അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ എപ്പോഴും പശ്ചാത്തപിച്ചു കൊണ്ടിരിക്കും. അള്ളാഹുവേ, ഞാൻ എൻ്റെ ഉമ്മാട്ട കള്ളം പറഞ്ഞു, എന്നോട് ക്ഷമിക്കണേ അല്ലാ. അങ്ങനെയൊക്കെ നമ്മൾ പശ്ചാത്തപിക്കണം, അപ്പോഴേ നമ്മൾ മതത്തിൽ സഹോദരങ്ങളാകുള്ളൂ. അള്ളാഹുവിൻ്റെ അടുത്ത് നമ്മൾ സഹോദരങ്ങൾ അപ്പോഴേ ആകുകയുള്ളൂ. അതല്ലേ അള്ളാഹു സുബ്ഹാന തആല പറഞ്ഞത്. അതുകൊണ്ട് കൂട്ടുകാരെ, നമ്മൾ എന്തു ചെയ്യണം? നമസ്കരിക്കണം. അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ നമസ്കരിക്കേണ്ടതുണ്ട്. ഇനി നമസ്കാരം നിർവഹിക്കാതെ കളി കളി കളി, എനിക്ക് കളിക്കാൻ പോകണം, എനിക്ക് പഠിക്കാൻ പോകണം, എനിക്ക് നമസ്കരിക്കാൻ സമയമില്ല, എനിക്ക് ടാബിൽ ഗെയിം കളിക്കണം എന്നൊക്കെ ഇങ്ങനെ വാശി പിടിച്ച് ഉമ്മ പറഞ്ഞ അനുസരിക്കാതെ നടക്കുന്നവരൊക്കെ അവസ്ഥ എന്താണെന്നറിയോ? അവരുടെ അവസ്ഥ, സ്വർഗം കിട്ടോ നമുക്ക്? ഇല്ല, നമുക്ക് കിട്ടുന്നത് നരകമായിരിക്കും. കൂട്ടുകാരെ, നമുക്ക് ലഭിക്കുന്നത് നരകമായിരിക്കും. എന്തേ കാരണം? നമ്മൾ നമസ്കരിക്കാത്തത് കൊണ്ട്, ഉമ്മ പറഞ്ഞ് അനുസരിക്കാത്തത് കൊണ്ട്. അള്ളാഹു പറഞ്ഞെന്താണെന്നറിയോ ആ കുറ്റവാളികളെ പറ്റി? അള്ളാഹു അങ്ങനെ തന്നെ പറയുകയാണ്. എന്താണ് അള്ളാഹു പറഞ്ഞത് കൂട്ടുകാരെ? അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനിലൂടെ പറയുകയാണ് ആ കുറ്റവാളികളെ പറ്റി. സഹോദര, ഒന്നുകൂടി ഓതി കൊടുക്കൂ.
1: അനിൽ മുജ്രിമീൻ,
0: ആ നമസ്കരിക്കാത്ത കുറ്റവാളികളെ പറ്റി. എന്നിട്ട് പിന്നീടും പറയുകയാണ്, എന്താണ്?
1: മാ സലഖക്കും ഫീ സഖർ,
0: നിങ്ങൾ എന്തിനാണ് ഇവിടെ പ്രവേശിപ്പിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ചോദിക്കുമെന്ന്. എന്നിട്ടോ അവർ മറുപടി പറയുന്ന എന്താണെന്നറിയോ? അവർ പറയുകയാണ്, സഹോദര ഓതു ആ വചനം.
1: ഖാലു ലം നകു മിനൽ മുസല്ലീൻ,
0: എന്ത് മനോഹരമായ വചനം! പക്ഷേ അതിൽ പറയുന്നത് വെച്ചാൽ നാം നമസ്കരിക്കാത്തവരായിരുന്നു. അവർ മറുപടി പറയുന്നതാണ്, ഞങ്ങൾ നമസ്കരിക്കാത്തവരായിരുന്നു, അതുകൊണ്ടാണ് ഇവിടെ പ്രവേശിക്കപ്പെട്ടത്. നമുക്ക് പോകണോ നരകത്തിൽ, അതോ സുന്ദരമായ സ്വർഗത്തിൽ പോണോ? അതുകൊണ്ട് കൂട്ടുകാരെ, നമ്മൾക്ക് നരകം വേണ്ട, സുന്ദരമായ സുഖാനുഭൂതികൾ കൊണ്ട് നിറയ്ക്കപ്പെട്ട സ്വർഗം മതി, അതാണ് നമുക്ക് ആവശ്യം. കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ ആരെങ്കിലുമൊക്കെ നമസ്കാരം ഒഴിവാക്കാൻ പാടുണ്ടോ? പാടുണ്ടോ? ഇല്ല. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ കൂട്ടുകാരെ? വലിയൊരു കാര്യം. അതായത്, ചില സമയത്തൊക്കെ നമ്മുടെ വാപ്പ അല്ലെങ്കിൽ നമ്മുടെ ഉമ്മ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ, നമ്മൾ പേടിക്കുന്ന ആരെങ്കിലുമൊക്കെ വടിയൊക്കെ ആയിട്ട് ഇങ്ങനെ ബേക്കേന്ന് വരും. എടാ നമസ്കരിക്കടാ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞാൽ കേൾക്കൂല. അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങുകയായിരിക്കും, നമ്മൾ കിടന്ന് ഉറങ്ങുന്ന സമയത്തായിരിക്കും നമ്മളുടെ ഉമ്മ ഒന്ന് പറയും, മോനെ ലൊഹറിൻ്റെ ബാങ്ക് കൊടുത്തു, അല്ലെങ്കിൽ മഗ്രിബിൻ്റെ ബാങ്ക് കൊടുത്തു, കളിച്ചതൊക്കെ മതി, കളിയൊക്കെ ഉപേക്ഷിച്ച് നീ നമസ്കരിക്കാൻ പോര് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ നമസ്കരിക്കൂല. അപ്പോഴാണ് ആ വാപ്പ ഇങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയമായിരിക്കും. അപ്പോൾ ഉമ്മ പറയുന്നത് വാപ്പ കേൾക്കും. അപ്പോൾ ഇവൻ നമസ്കരിക്കാത്തത് കാണുമ്പോൾ വാപ്പ ഓടിപ്പോയി അലമാരയുടെ ബേക്കിൽ നിന്ന് ചൂരലിങ്ങനെ ഊരിയെടുത്തുകൊണ്ട്, ഇബ്രാഹിം ഇവിടെ വാ, നീ നമസ്കരിച്ചോ? അപ്പോൾ അവൻ പറയും, ഇല്ല. അങ്ങനെ വാപ്പാൻ്റെ അടി പേടിച്ച് അവൻ പോയി അല്ലാഹു അക്ബർ എന്ന്

0: നോക്ക് കൂട്ടുകാരെ, ഫവൈലുല്ലിൽ മുസല്ലീൻ, അപ്പോൾ നമസ്കരിക്കുന്നവർക്ക് നാശം. നാശമായതുകൊണ്ട് രക്ഷപ്പെട്ടെന്ന, നമസ്കരിക്കാതിരിക്കേണ്ടെന്ന അല്ല. എന്നിട്ട് അതിനെ തുടർന്ന് വീണ്ടും പറയുകയാണ്. എന്താണ് പറഞ്ഞത് സഹോദര? ഒന്നും കൂടി ഓതു.
1: അല്ലദീനഹും അൻ സ്വലാത്തിഹിം സഹൂൻ,
0: അവർ അവരുടെ നമസ്കാരത്തിൽ അശ്രദ്ധരായിരുന്നു എന്ന്. അവർ ചിലപ്പോൾ ഉമ്മാനെ പേടിച്ച് വാപ്പാട അടി പേടിച്ചായിരിക്കും നമസ്കരിച്ചു എന്ന്. അതുകൊണ്ട് അവരുടെ നമസ്കാരം നാശത്തിലായി പോകും. അപ്പോൾ നമ്മൾ നമസ്കരിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അതുകൊണ്ട് നമ്മൾ വിജയിക്കുന്നതിന് വേണ്ടി നമസ്കരിക്കേണ്ടതുണ്ട്. നമ്മുടെ ആരാധ്യനായ, ഏകനായ ആരാധ്യനായ, നമുക്ക് അനുഗ്രഹങ്ങളൊക്കെ ചൊരിഞ്ഞു നൽകിയ അള്ളാഹുവിന് വേണ്ടി നമ്മൾ നമസ്കരിക്കണം. അപ്പോൾ അവർ വിജയികളായി മാറും. നമസ്കരിക്കുന്നവർ മുസ്ലിമാണ്, മുഅ്മിനാണ്, അവൻ വിജയിക്കും. ആ മുസ്ലിമായ മുഅ്മിനായ ആളുകൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ വിജയം പ്രാപിക്കും എന്ന് അള്ളാഹു സുബ്ഹാന വ തആല വിശുദ്ധ ഖുർആൻ സൂറത്ത് മുഅ്മിനിലൂടെ പറയുന്നതായി കാണാം. കൂട്ടുകാരെ, ആ വചനം നമ്മുടെ സഹോദരൻ ഓതിത്തരുന്നതാണ് നമുക്ക്.
1: ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ,
0: അതെ, മുഅ്മിനുകൾ, വിശ്വാസികൾ വിജയം പ്രാപിച്ചിരിക്കുന്നു. കാരണം എന്താണ്?
1: അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ,
0: അതെ, അവർ അവരുടെ നമസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരായിരുന്നു. അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നമസ്കരിക്കുന്നതെന്ന ബോധം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ വിജയം പ്രാപിച്ചു. നമ്മളും വിജയം പ്രാപിച്ച് സ്വർഗം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ആയിത്തീരേണ്ടതുണ്ട്. അതുകൊണ്ട് കൂട്ടുകാരെ, നമ്മൾ നമസ്കരിക്കുന്നവരാകണം. ഞാൻ പറഞ്ഞ ഇസ്ലാം എന്ന സുന്ദരമായ മതത്തിലെ പൂന്തോട്ടത്തിലെ രണ്ടാമത്തെ പൂവാണ് ഇപ്പോൾ പറഞ്ഞത്. ഈ പൂവ് നമ്മൾ പറിച്ചെടുക്കുമ്പോൾ നമുക്ക് സ്വർഗത്തിലൊരു പൂ നമുക്ക് ലഭിക്കണം. സ്വർഗത്തിലൊരു സുന്ദരമായ ഒരു പൂവ് ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അതുപോലെ ആ ഇസ്ലാം എന്ന സുന്ദരമായ പൂന്തോട്ടത്തിലെ അടുത്ത പൂവിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം പീസ് റേഡിയോയുടെ പൂമരത്തണൽ ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: മാഷാല്ലാ, നല്ലൊരു സംസാരമാണ് നമ്മൾ കേട്ടത്. കൂട്ടുകാർക്ക് ഏറെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അവരുടെ ജീവിതത്തിൽ അവർ നമസ്കാരം പോലുള്ള കർമ്മങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ഇതൊരു നല്ല പ്രചോദനമാകട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. ഇനി പി സ്റ്റുഡിയോ നേരെ പ്രവേശിക്കുന്നത് നുറുങ്ങുകളിലേക്കാണ്. വൃദ്ധസദനം എന്ന ഹനീഫ് ആറമയിൽ രചിച്ച കൃതിക്ക് ശബ്ദം നൽകുന്നത് മുഹമ്മദ് അലിയാണ്. നുറുങ്ങുകളിലേക്ക്.
3: വൃദ്ധസദനത്തിന്റെ മൂകത നിറഞ്ഞ ഇടനാഴിയിലൂടെ അയാൾ നടന്നു. റമദാൻ മാസത്തിന്റെ അവസാന ദിനങ്ങളിൽ ഒന്നായിരുന്നു അന്ന്. അസ്ര നമസ്കാരത്തിന്റെ സമയത്താണ് അയാൾ നഗരത്തിലെത്തിയത്. വണ്ടിയിറങ്ങിയതിനോ അടുത്തുള്ള ഒരു സെലഫി പള്ളിയിൽ കയറി ജമാഅത്തോടെ നമസ്കാരം നിർവഹിച്ച് ഒരു ഓട്ടോ പിടിച്ചാണ് ഈ വൃദ്ധസദനത്തിലെത്തിയത്. ഇതൊരു മലയുടെ മുകളിലാണ്. പല ഓട്ടോക്കാരെ സമീപിച്ചിട്ടാണ് ഒരു ഓട്ടോക്കാരനെ കിട്ടിയത്. മല കയറുമ്പോൾ തന്നെ മനസ്സിലായി മറ്റു ഓട്ടോക്കാർ മടി കാണിച്ചതിൻ്റെ പൊരുൾ. എന്തായാലും ഇയാൾ വന്നത് സാമ്പത്തിക ലാഭം കൊതിച്ചല്ല, നന്മ വറ്റാത്തവർ പിന്നെയും ഉണ്ടെന്നോർത്ത് അയാൾക്ക് സന്തോഷം തോന്നി. കഴിഞ്ഞ 5 വർഷങ്ങളിലും ഇത്തരം യാത്രകൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇത്തരം സാഹസപ്പെട്ട യാത്ര ആദ്യമായാണ്. വഴി അയാൾക്ക് തടസ്സമായിരുന്നില്ല. ലക്ഷ്യം അത്രയേറെ പ്രിയപ്പെട്ടതായതുകൊണ്ട് അയാൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇടനാഴി അവസാനിക്കുന്നിടത്ത് ഒരു അടുക്കള, അതിനോടടുത്തേക്കാണ് അയാളെ അവിടുത്തെ ഒരന്തേവാസി കൊണ്ടുപോയത്. അയാളുടെ കൈകളിലുള്ള സഞ്ചികൾ നിറയെ പഴവർഗ്ഗങ്ങളും പലഹാരങ്ങളുമായിരുന്നു. അടുക്കളയിലെത്തിയപ്പോൾ അവിടെ കണ്ട വൃദ്ധ സ്ത്രീകളോട് അയാൾ സലാം പറഞ്ഞു. അവർ സലാം അടക്കുകയും കൗതുകത്തോടെ അയാളുടെ അരികിൽ വരികയും ചെയ്തു. അയാളുടെ കൈകളിൽ നിറഞ്ഞു നിൽക്കുന്ന സഞ്ചികൾ അവർ വാങ്ങി ഒരു ഭാഗത്തു വെച്ചു. ഇനി ഞാൻ അയാളുടെ കഥ പറഞ്ഞു തരട്ടെ. അയാളുടെ പേര് അബ്ദുൽ മുത്തലിബ്. പാലക്കാടിനോടടുത്തുള്ള ഒരു ഗ്രാമത്തിലാണ് അയാൾ. അവിടെയൊരു ചെറിയ പലചരക്ക് കട നടത്തി ഉമ്മയും ഭാര്യയും 2 മക്കളുമടങ്ങുന്ന കുടുംബം. അവർ സമാധാനപൂർവം ജീവിതം നയിച്ചുവരെ

0: വേയാണ് ഒരു പ്രളയകാലം വന്നത്. 6 വർഷത്തിനു മുമ്പുള്ള ഒരു പ്രളയകാലത്തിൻ്റെ ബാക്കിപത്രമാണ് അയാൾ. ആ പ്രളയത്തിനൊടുവിൽ അയാളുടെ ഭാര്യയുടെയും മയ്യത്തുകൾ കണ്ടുകിട്ടി. എന്നാൽ ഉമ്മയ്ക്ക് എന്ത് സംഭവിച്ചുവെന്നത് ഇന്നും അജ്ഞാതമാണ്. അതിനുശേഷമുള്ള ഓരോ റമദാൻ കാലത്തും അയാൾ അയാളുടെ ഉമ്മയെ തേടി ഇത്തരം വൃദ്ധസദനങ്ങളിൽ അന്വേഷിക്കുക പതിവാക്കി. അങ്ങനെയാണ് അയാൾ ഈ വർഷം ഇവിടെ എത്തിയത്. ഇവിടെ അധികം സ്ത്രീകളൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ കൂടിയിരുന്ന 7 പേരിൽ അയാൾ അയാളുടെ ഉമ്മയെ തിരഞ്ഞു. നിരാശയുടെ കാർമേഘം ഉരുണ്ടുകൂടുന്ന അയാളുടെ മുഖത്തേക്ക് നോക്കി ആ ഉമ്മമാർ കനിവോടെ സംസാരിച്ചു തുടങ്ങി. "മോനെ വിടുന്ന?" ഒരു ശോഷിച്ച സ്ത്രീ ചോദിച്ചു. അയാൾ പാതി വിതുമ്പി അയാളുടെ കഥ പറഞ്ഞു. കുനിഞ്ഞിരുന്ന് വിതുമ്പുന്ന അയാളുടെ അടുത്തേക്ക് ആ ശോഷിച്ച സ്ത്രീ വന്ന് അയാളുടെ മുടിയിഴകളിൽ തലോടി. എന്നിട്ട് പറഞ്ഞു, "ഞങ്ങളെല്ലാവരും മോൻ്റെ ഉമ്മ തന്നെയാണ്. ഇപ്പോൾ പുറത്ത് മഴക്കാലമല്ലാതിരുന്നിട്ടും ഒരു ചെറുമഴ നേരിയ കാറ്റിനൊപ്പം അവിടം തണുപ്പേക്കി." അയാൾ ആ ശോഷിച്ച സ്ത്രീയുടെ മാറിൽ മുഖം പൂഴ്ത്തി മാതൃത്വത്തിൻ്റെ ആനന്ദമനുഭവിച്ചു. അപ്പോൾ പുറത്ത് വെളിച്ചം മറിഞ്ഞ് ഇരുട്ടുവരാൻ തുടങ്ങുന്നുണ്ടായിരുന്നു. മലയുടെ മുകളിലുള്ള പള്ളിയിൽ നിന്ന് മഗ്‌രിബ് മാഗിന്റെ അലയടി കേൾക്കാൻ ആരംഭിച്ചിരുന്നു.
1: പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകളായിരുന്നു. ഹനീഫ് 6-ാം മൈൽ അദ്ദേഹത്തിന്റെ രചനയ്ക്ക് മുഹമ്മദ് അലിയാണ് ശബ്ദം നൽകിയത്.
2: ശ്രോതാക്കളെ, ഇനി നാം കേൾക്കാൻ പോകുന്നത് അള്ളാഹുവിന്റെ നാമങ്ങൾ ഓരോന്നും പഠിച്ചു വരുന്ന
1: അസ്മാ ഉൽ ഹുസ്നയിലേക്കാണ്.
2: അൽ ഹാഫിൽ, അൽ ഹഫീദ് എന്ന അള്ളാഹുവിന്റെ 2 നാമങ്ങൾ, സംരക്ഷകൻ, ഏറ്റവും നന്നായി സംരക്ഷിക്കുന്നവൻ എന്ന 2 നാമങ്ങളുടെ ആദ്യ ഭാഗമാണ് നമ്മൾ കേൾക്കുന്നത്.
1: അവതരിപ്പിക്കുന്നത് അബ്ദുറൌഫ് അലിക്കമി, തിരുവനന്തപുരമാണ്.
3: അള്ളാഹുവിന്റെ അതിമഹത്തായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. അള്ളാഹുവിന്റെ നാമങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക എന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അറിവുകളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അത് പഠിക്കുക, മനസ്സിലാക്കുക, അതിൻ്റെ തേട്ടം അനുസരിച്ച് കൊണ്ട് ജീവിക്കുക, ഇതെല്ലാം നമുക്ക് പുണ്യമായി വർത്തിക്കുന്നതുമാണ്. ആ രൂപത്തിൽ നല്ല നിയത്തോടുകൂടി ഈ ഒരു ക്ലാസ്സിനെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹു കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ അൽ ഹാഫിൽ, അതുപോലെ തന്നെ അൽ ഹഫീർ എന്ന് പറയുന്ന നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിക്കുന്നത്. അള്ളാഹുവിൻ്റെ സംരക്ഷണവും കാവലുമാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ എല്ലാത്തിനെയും സംരക്ഷിക്കുന്നവനാണ്, എല്ലാത്തിനും കാവൽ നൽകുന്നവനാണ്. വിശുദ്ധ ഖുർആനിൽ അൽ ഹാഫിൽ എന്ന പദത്തിനെ പല രൂപത്തിൽ, അത് പല ആവർത്തി നമുക്ക് പഠിപ്പിച്ചു തരുന്ന വചനങ്ങൾ കാണാൻ സാധിക്കും. 2 പ്രാവശ്യം ബഹുവചന രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതിലൊന്ന് സൂറത്തുൽ ഹജറിൻ്റെ 9-ാമത്തെ ആയത്തിലും 2-ാമത്തേത് അൽ അംബിയയിലെ 82-ാമത്തെ ആയത്തിലുമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അൽ ഹാഫിളാണ് എന്നതിനെ ബഹുവചന രൂപത്തിൽ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ 3 പ്രാവശ്യം അൽ ഹഫീൽ എന്ന നാമത്തെ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചു. അതിലൊന്ന് സൂറത്തു സബയിലാണ്, സബയിലെ 21-ാമത്തെ ആയത്ത്. 2-ാമത്തേത് സൂറത്തു ഷൂറയിലെ 6-ാമത്തെ ആയത്ത്. 3-ാമത്തേത് സൂറത്തു ഹൂദിലെ 57-ാമത്തെ ആയത്ത്. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല അൽ ഹാഫിളാണ്, അൽ ഹഫീലാണ് എന്ന് പഠിപ്പിക്കുന്ന നാമങ്ങൾ നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണുവാൻ സാധിക്കും. അള്ളാഹു നൽകുന്ന കാവലും സംരക്ഷണവുമാണ് ഈ നാമം അറിയിക്കുന്നത് എന്ന് അതിൻ്റെ അർത്ഥമായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു കാവൽ നൽകുന്നവനാണ്, അള്ളാഹു സംരക്ഷിക്കുന്നവനാണ്. അള്ളാഹുവിൻ്റെ കാവലും സംരക്ഷണവും ലഭിച്ചവൻ, അവൻ വിജയിച്ചു എന്നാണ് നാം ഈ നാമം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല സംരക്ഷകനാണ്. അള്ളാഹു സംരക്ഷിക്കും, അവൻ്റെ സൃഷ്ടികളെ സംരക്ഷിക്കും, അവൻ സൃഷ്ടിച്ചത് മുഴുവൻ സംരക്ഷിക്കാൻ കഴിവുള്ളവനാണ്. അങ്ങനെ അള്ളാഹു സംരക്ഷകനാണ് എന്നതുപോലെ തന്നെ ഏറ്റവും നന്നായി സംരക്ഷിക്കുന്നവനുമാണ് എന്ന് നമുക്ക് ഈ നാമം പഠിക്കുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ആശയമായിക്കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ സംരക്ഷണം ലഭിച്ചാൽ പിന്നെ അവനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യന് റബ്ബിന്റെ സംരക്ഷണം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരാളുടെയും പ്രയാസങ്ങളോ പ്രതിസന്ധികളോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളോ ശക്തികളോ ഈ മനുഷ്യനെ നശിപ്പിക്കാൻ ശ്രമിച്ചാലും ശരി, റബ്ബിന്റെ കാവലുള്ളിടത്തോളം കാലം ഒരിക്കലും ഒരു മനുഷ്യനെയും നശിപ്പിക്കാൻ സാധ്യമല്ല, ഒന്നിനെയും നശിപ്പിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണല്ലോ വിശുദ്ധ ഖുർആനിന്റെ വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ലോകത്ത് എത്രയെത്രയാളുകൾ ഇസ്ലാമിനെ നശിപ്പിക്കാൻ, വിശുദ്ധ ഖുർആൻ തെറ്റാണെന്ന് പറയാൻ, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ ഒരു പിന്നെ മുൻകഴിഞ്ഞ ആളുകളിൽ നിന്ന് കേട്ട കഥകളാണെന്ന് പറയാൻ പല രൂപത്തിലുള്ള ആളുകൾ ഇതിനെയെല്ലാം നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞല്ലോ, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വഇന്നാ ലഹു ലഹാഫിദൂൻ, ഞാനാണ് അതിനെ അവതരിപ്പിച്ചിട്ടുള്ളത്, ഞാൻ അതിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല അവൻ്റെ സൃഷ്ടികളെയും അതുപോലെ തന്നെ അവനെയും അവൻ്റെ എല്ലാ നിലക്കുമുള്ള അവൻ സംരക്ഷിക്കാൻ ഒരു വിഷയത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ഇനി ലോകത്ത് ആരെല്ലാം ഒരുമിച്ചുകൂടി അതിനെ നശിപ്പിക്കാൻ ശ്രമിച്ചാലും ശരി, ഒരിക്കലും അതിനെ നശിപ്പിക്കാൻ സാധ്യമല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് അൽ ഹാഫിദ് എന്ന് പറയുന്ന നാമത്തെ പഠിപ്പിക്കുന്ന ചില ഭാഗങ്ങൾ കാണാൻ സാധിക്കും. ഒന്നാമത്തേത് യഅഖൂബ് നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിൻ്റെ 10 മക്കൾ, ആ 10 മക്കളും ഈജിപ്തിലേക്ക് ഭക്ഷണ സാധനങ്ങൾ വാങ്ങുവാൻ വേണ്ടി യാത്ര തിരിക്കുന്ന സമയത്ത് 11-ാമനായ ബെന്യാമിനെ കൂടെ കൂട്ടാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. എന്നാൽ ഈ 10 മക്കളുടെയും സ്വഭാവം അറിയുന്ന തൻ്റെ പിതാവ് യഅഖൂബ് നബി അലൈഹിസ്സലാം 11-ാമനായ ബെന്യാമിനെ വിട്ടുകൊടുക്കാൻ മനസ്സു കാണിച്ചില്ല. ആ ബെന്യാമിനെ വിട്ടുകഴിഞ്ഞാൽ ഈ 10 പേർ ചേർന്ന് ബെന്യാമിനെ എന്തു ചെയ്യും എന്ന ആശങ്കയിലായിരുന്നു. അങ്ങനെ യഅഖൂബ് നബി അലൈഹിസ്സലാം ഉള്ളു തുറക്കുകയാണ്. ആ വിഷയം വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, ഖാല ഹൽ ആമനുകും അലൈഹി ഇല്ലാ കമാ ആമിൻതുകും അലാ അഖീഹി മിൻ ഖബ്ൽ. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ഇതുപോലെ കളിക്കാൻ കൂട്ടി പിന്നീട് ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞ കളവുമായി ഈ സഹോദരങ്ങൾ വന്നു പിതാവിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞു. പിതാവിൽ നിന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ വേർപെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളായിരുന്നു, അതിലവർ പരാജയപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇതുപോലെ മുന്നൊരു അനുഭവമുള്ളത് കൊണ്ട് തന്നെ ബെന്യാമിനെയും കൊണ്ട് ഇനി ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുമോ എന്ന പേടിയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഫല്ലാഹു ഖൈറുൻ ഹാഫിള വഹുവ അർഹമുർ റാഹിമീൻ. അദ്ദേഹം പറയാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല സംരക്ഷിക്കുന്നവനിൽ ഏറ്റവും ഉത്തമമായി സംരക്ഷിക്കുന്നവൻ, ഏറ്റവും നല്ല രൂപത്തിൽ സംരക്ഷിക്കുന്നവൻ അള്ളാഹു ആകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വിഷയത്തെ അവിടെ അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിച്ച് അള്ളാഹുവിലേക്ക് തവക്കുലേൽപ്പിക്കുകയാണ്. ഏതായാലും ഇങ്ങനെ നോക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റവും നല്ല രൂപത്തിൽ സംരക്ഷിക്കുന്നവനാകുന്നു എന്നതാണ് നമുക്ക് ഈ ആയത്തുകളിൽ നിന്ന്, അള്ളാഹു അൽ ഹാഫിദ് എന്ന നാമത്തിൽ നിന്നും നാം മനസ്സിലാക്കുന്നത്. കാരണം ഇവരൊക്കെയും ചേർന്ന് യൂസുഫ് നബി അലൈഹി സ്വലാമിനെ നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ സംരക്ഷിച്ചു, ആ യൂസുഫിനെ വളർത്തി വലുതാക്കി. ഇനി ചരിത്രം വായിച്ചു നോക്കുമ്പോൾ ഒരുപാട് സംഭവങ്ങൾ നബിമാരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. മഹാനായ മൂസ നബി അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാം പെട്ടു എന്ന അവസ്ഥയിൽ മുന്നിൽ ചെങ്കടൽ, പിന്നിൽ ഇവരെ പിടികൂടാനുള്ള ഫിറഔനും കൂട്ടരും, ഇനി ഒരു രക്ഷയില്ല എന്ന് കൂടെയുള്ളവർ പോലും പറഞ്ഞപ്പോൾ മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞത്, ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ട്, അവൻ എന്നെ എനിക്ക് വഴി കാണിച്ചു തരും. മൂസ നബി അലൈഹി സ്വലാമിനോട് കടലിലേക്ക് അടിക്കാൻ പറഞ്ഞു, വടികൊണ്ട് കടലിലടിച്ചു. ആ കടലിലെ വെള്ളങ്ങൾ മല കണക്കിന് അവിടെ രണ്ട് സൈഡിലേക്ക് മാറി നിൽക്കുന്ന രംഗം, അവിടെ ഒരു വഴി പ്രത്യക്ഷപ്പെടുന്നു. ആ വഴിയിൽ ഒരു ഇറ്റ് വെള്ളത്തിൻ്റെ നനവ് പോലും നമുക്ക് കാണാൻ കഴിയാത്ത രൂപത്തിൽ അവിടെ വഴി രൂപപ്പെട്ടു എന്നാണ്. ആ വഴിയിലൂടെ രക്ഷപ്പെട്ടവർ മറ്റൊരു സ്ഥലത്തേക്കെത്തി. അതേ വഴിയിലേക്ക് പ്രവേശിച്ച ഫിറഔനിൻ്റെയും കൂട്ടരൻ്റെയും കഥ കഴിഞ്ഞു. ഏതായാലും അവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല മൂസ നബി അലൈഹി സ്വലാമിനെ സംരക്ഷിച്ചു. ഇനി മൂസ നബി അലൈഹി സ്വലാമിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ നോക്കുമ്പോൾ, മൂസ നബി അലൈഹി സ്വലാം ജനിക്കുന്ന നാട്, അന്നത്തെ സാഹചര്യം, ആൺകുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ നശിപ്പിക്കും കൊന്നുകളയും എന്ന സാഹചര്യത്തിലായിരുന്നു കഴിഞ്ഞു പോയിരുന്നത്. അങ്ങനെ ഒരു ഭരണാധികാരി അവിടെ വിധി കൽപ്പിക്കുകയും ചെയ്തു. മൂസ നബി അലൈഹി സ്വലാം ജനിക്കപ്പെട്ടു. ആ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മയോട് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞെന്താ? വഅഹൈനാ ഇലാ ഉമ്മി മൂസാ അൻ അർളിഇ. മൂസാ അലൈഹി ഇസ്ലാമിനോട്, മൂസാ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മയോട് മൂസാ അലൈഹി ഇസ്ലാമിനെ മുലയൂട്ടാൻ വേണ്ടി പറയുന്നുണ്ട്. എന്നിട്ട് ആ സമയത്ത് ഇവർ കൊല്ലുമോ, എൻ്റെ മകനെ കൊന്നുകളയുമോ എന്ന പേടിയാൽ നിന്നപ്പോഴാണ് ആ മഹദിയോട് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്, ഫഇദാ ഖിഫ്തി അലൈഹി ഫഅൽഖീഹി ഫിൽ യം. നീ ഇത് പേടിക്കുകയാണെങ്കിൽ, ഈ കുട്ടിയെ കൊന്നുകളയുമെന്ന് നിങ്ങൾ പേടിക്കുകയാണെങ്കിൽ നീ പുഴയിൽ ഒഴുക്കി കളയുക, ഒരു പെട്ടിയിലിട്ട് പുഴയിൽ ഒഴുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അത് സംഭവിക്കുകയും, വല തഖാഫി വല തഹ്സനി, അതുകൊണ്ട് പേടിക്കേണ്ടതില്ല, വ്യസനിക്കേണ്ടതില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ആശ്വാസം കൊടുക്കുകയും, എന്നിട്ട് ആ അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ്, ഇന്നാ റദ്ദൂഹു ഇലൈഹി വജാഇലൂഹു മിനൽ മുർസലീൻ. അള്ളാഹു പറയാണ്, ഞാൻ അതിനെ സംരക്ഷിക്കും, മുർസലീങ്ങളിൽ ഉൾപ്പെടുത്തും. അങ്ങനെ തുടങ്ങി അവസാനം ഏതൊരു രാജാവാണോ ഈ പുരുഷന്മാർ ജനിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആൺകുട്ടികൾ ജനിക്കപ്പെട്ടു കഴിഞ്ഞാൽ കൊല്ലുമെന്ന് വിധി കൽപ്പിച്ച ഏതൊരു രാജാവാണോ അതേ രാജാവിൻ്റെ വീട്ടിൽ വളർന്നു, ആ രാജാവിൻ്റെ വീട്ടിൽ വളർന്നപ്പോൾ ആ കുഞ്ഞിൻ്റെ ഉമ്മ തന്നെ, അതായത് മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഉമ്മ തന്നെ മുല കൊടുക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ എല്ലാ നിലയ്ക്കും അള്ളാഹു സുബ്ഹാനഹു തആല വലിയൊരു സംരക്ഷണമാണ് പിന്നീട് ഏർപ്പെടുത്തിയത് എന്ന് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല അൽ ഹാഫിളാണെന്ന് പറയുമ്പോൾ ഏറ്റവും അനുയോജ്യമായ രൂപത്തിൽ സംരക്ഷിക്കുന്നവൻ എന്ന നാമമാണ് നമുക്ക് വിശദീകരിച്ച് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഫല്ലാഹു ഖൈറുൻ ഹാഫിള, അള്ളാഹു സുബ്ഹാനഹു തആല ഏറ്റവും നല്ല രൂപത്തിൽ സംരക്ഷിക്കുന്നവനാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ വീണ്ടും ചരിത്രങ്ങളിലേക്ക് വരുമ്പോൾ യൂനുസ് നബി അലൈഹിസ്സലാം, യൂനുസ് നബി അലൈഹിസ്സലാമിനെ കടലിലേക്ക് വലിച്ചെറിയുന്നുണ്ട്. കടലിലേക്ക് വലിച്ചെറിഞ്ഞാലുള്ള അവസ്ഥ എന്താണ്? മുങ്ങി മരിക്കുന്ന സാഹചര്യമുണ്ടാകും. എന്നാൽ കടലിലേക്ക് വലിച്ചെറിഞ്ഞിട്ടും മുങ്ങി മരിച്ചിട്ടില്ല. യൂനുസ് നബി അലൈഹിസ്സലാമിനെ പിന്നീട് തിമിംഗലം വിഴുങ്ങുന്നുണ്ട്. ആ തിമിംഗലം വിഴുങ്ങിക്കഴിഞ്ഞാലോ, അവിടെയും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവൻ തിരിച്ചു കിട്ടുന്ന സാധ്യതയില്ല. അങ്ങനെ തിമിംഗലം വിഴുങ്ങിയപ്പോൾ പോലും തിമിംഗലത്തിൻ്റെ ഉള്ളിൽ ആ തിമിംഗലത്തിന് ഭക്ഷണമാകാനോ അതിൽ ദഹിക്കുവാനോ കഴിയാതെ ആ തിമിംഗലം പുറത്തേക്ക് തുപ്പുകയാണ്. അവിടെയും അള്ളാഹു സുബ്ഹാനഹു തആല സംരക്ഷിച്ചു. ആ ഇരുട്ടറകൾക്കുള്ളിൽ യൂനുസ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന റബ്ബ് കേട്ടു. അവിടെയും അള്ളാഹു സുബ്ഹാനഹു തആല യൂനുസ് നബി അലൈഹിസ്സലാമിനെ ആ കടലിൻ്റെ ഉള്ളിൽ, ആഴക്കടലിൽ, തിമിംഗലത്തിൻ്റെ വയറ്റിൻ്റെ ഉള്ളിൽ, ഇരുട്ടുകൾക്കുള്ളിൽ ആ യൂനുസ് നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥന അള്ളാഹു സുബ്ഹാനഹു തആല കേട്ട് ആ യൂനുസ് നബി അലൈഹിസ്സലാമിനെ സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പ്രയാസവുമില്ലാതെ ജീവിക്കാൻ ഉതകുന്ന രൂപത്തിൽ തന്നെ തിരിച്ച് മറ്റൊരു അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്ത യൂനുസ് നബി അലൈഹിസ്സലാമിനെ സംരക്ഷിച്ചവൻ അള്ളാഹുവാണ്. അവൻ്റെ പേരാണ് അൽ ഹാഫിൽ. അള്ളാഹു അവനാണ് ഖൈറുൻ ഹാഫിള, ഏറ്റവും നല്ല രൂപത്തിൽ സംരക്ഷിക്കുന്നവൻ അള്ളാഹുവാണ് എന്ന് തിരിച്ചറിയാൻ കഴിയും. അതോടൊപ്പം നമുക്ക് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് നാടും വീടും അതുപോലെ തന്നെ ഭരണാധികാരികളും എല്ലാവരും എതിരാണ്. അവസാനം തീക്കുണ്ടാരം ഉണ്ടാക്കി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ അതിലേക്ക് വലിച്ചെറിഞ്ഞു. ആ വലിച്ചെറിഞ്ഞപ്പോൾ മറ്റു ജീവജാലങ്ങൾ പോലും, അതിൻ്റെ മുകളിലൂടെ പാറിപ്പറക്കുന്ന പക്ഷികൾ പോലും അതിൻ്റെ ചൂടിൻ്റെ കാഠിന്യത്താൽ വെന്തുരുകി താഴേക്ക് വീഴും. അങ്ങനെ അത്ര വലിയ തീക്കുണ്ടാരമുണ്ടാക്കി അതിലേക്ക് വലിച്ചെറിയപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്സലാം, എന്താണ് അവിടെ സംഭവിച്ചത്? അള്ളാഹു സുബ്ഹാനഹു തആല അവിടെ സംരക്ഷിക്കനായി. അള്ളാഹു സംരക്ഷിച്ചു. തീയിനോട് പറഞ്ഞു, തീ നീ എന്ത് ചെയ്യണം? ബർദൻ വ സലാമൻ, നീ ശാന്തിയും അതുപോലെ തന്നെ തണുപ്പുമേകണം. ആർക്ക്? ഇബ്രാഹിം നബി അലൈഹി സ്സലാമിന്. തീയിന് കരിക്കുക എന്ന സ്വഭാവത്തിൽ നിന്ന് തണുപ്പേകുക എന്ന സ്വഭാവം ഇട്ടുകൊടുത്തു അള്ളാഹു. ആ രൂപത്തിൽ അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി സ്സലാമിനെ സംരക്ഷിക്കുകയാണ്. ഇങ്ങനെ തുടങ്ങി ചരിത്രത്തിലുടനീളം അള്ളാഹു സുബ്ഹാനഹു വതആല അവിടുന്ന് തൻ്റെ അടിയാറുകളെ, പ്രത്യേകിച്ച് വിശ്വാസികളായ അടിയാറുകളെ, പ്രത്യേകിച്ച് പ്രവാചകന്മാരെയും നബിമാരെയും അവരുടെ പ്രതിസന്ധി ഘട്ടത്തിൽ, പ്രയാസഘട്ടങ്ങളിൽ എല്ലാം അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ പ്രത്യേകമായ കാവൽ അരുളി, അവൻ്റെ പ്രത്യേകമായ സംരക്ഷണം നൽകി. ഈ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല സംരക്ഷണമേകുന്നവനാണ് എന്നതാണ് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും കാണാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ റളിയല്ലാഹു അൻഹുവുമായി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന വേളയിൽ 100 ഇന മുട്ടകം പ്രഖ്യാപിച്ച് പ്രവാചകന്റെ കഥ കഴിച്ച ആളുകൾക്ക് 100 ഇനം ഒട്ടകം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞ് ആ 100 ഇനം കിട്ടാൻ വേണ്ടി പ്രവാചകനെ തേടി നടന്ന് നേരെ തലയുടെ മുകളിലുള്ള പാറയുടെ മുകളിൽ വന്ന് നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒളിച്ചിരുന്ന സൗർ ഗുഹയുടെ തൊട്ടുമുകളിൽ വന്ന് നിന്ന ഘാതകന്മാർ അബൂബക്കർ അൻഹു പറഞ്ഞൊരു വാചകം വിശുദ്ധ ഖുർആനിൽ എടുത്തു പറയുന്നുണ്ട്. ഇദ്ഹുമാ ഫിൽ ഗാർ ഇദ് യഖൂലു ലിസാഹിബിഹി, അതായത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, റസൂലെ അവരെങ്ങാനും തങ്ങളുടെ കാലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ. കാരണം സൗർ ഗുഹ എന്നത് ഒരു ഗുഹയായി ഒളിച്ചിരിക്കാൻ പറ്റുന്ന ഗുഹയായിട്ടുള്ള ഒരു പ്രദേശമല്ലായിരുന്നു. അതിന് തൊട്ടു മുമ്പിലുള്ള അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടുമുകളിലുള്ള ഭാഗത്ത് കയറി നിന്ന് താഴേക്കൊന്ന് നോക്കിയാൽ കാണുന്ന രൂപത്തിൽ ആയിരുന്നു അവരുടെ ഇരിപ്പിടം, ആ ഒരു ഗുഹയുടെ ഷേപ്പ്. എന്നിട്ട് പോലും അവിടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു പേടിച്ചിട്ട് പറയുകയാണ്, റസൂലെ അവരെ ഒന്ന് കാലിലേക്ക് നോക്കിയാൽ നമ്മൾ പെട്ടു, നമ്മുടെ കഥ കഴിഞ്ഞു. കാരണം വലിയ ഓഫറാണ് കിട്ടിയിരിക്കുന്നത്, അതും ശത്രുക്കളാണ്, ഒരിക്കലും വിടാൻ പോകുന്നില്ല. അപ്പോൾ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ന ആശങ്കയിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, എന്താണ് അള്ളാഹുവിനെ കുറിച്ച് നിന്റെ വിശ്വാസം, നിന്റെ വിചാരം എന്താണ്? മാ ദന്നു കബിസ്നൈനി അള്ളാഹു സാലിസുഹുമ, രണ്ടുപേരുടെ വിഷയത്തിൽ നിന്റെ വിചാരം എന്താ? അള്ളാഹു മൂന്നാമനായി, സംരക്ഷകനായി, സഹായമേകുന്നവനായി, അൽഹാഫിദായി നമ്മുടെ കൂടെയുണ്ടാകും എന്നാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചെന്നത്. വിശുദ്ധ ഖുർആനിലും അത് തന്നെ പറഞ്ഞു, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന ഫഅൻസലല്ലാഹു സകീനതഹു, അള്ളാഹു സുബ്ഹാനഹു തആല കൂടെയുണ്ട് എന്ന് പറഞ്ഞു, അള്ളാഹു അവിടെ ഒരു സമാധാനം ഇട്ടുകൊടുത്തു എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അങ്ങനെ വിശ്വാസികളെ പ്രത്യേകം സംരക്ഷിക്കും, പ്രതിസന്ധി ഘട്ടത്തിൽ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കും, പ്രയാസഘട്ടങ്ങളിൽ ആ പ്രയാസത്തിൽ നിന്ന് അവർക്ക് മുക്തി നൽകും. അങ്ങനെ സംരക്ഷണമേകുന്നവൻ, സംരക്ഷിക്കുന്നവൻ, വിജയം നൽകുന്നവൻ അള്ളാഹു സുബ്ഹാനഹു തആല അൽഹാഫിളാകുന്നു എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആ രൂപത്തിലുള്ള സഹായം കിട്ടാനുള്ള ഒരു കാര്യം കൂടി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. നമ്മളൊക്കെയും പല ആവശ്യങ്ങൾക്കായി നമ്മുടെ വീട് വിട്ട് പുറത്തേക്ക് പോകുന്നു, പല സ്ഥലങ്ങളിലും പോകുന്നു, കമ്പോളത്തിൽ പോകുന്നു, അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നു, ഓഫീസുകളിലേക്ക് പോകുന്നു, ജോലിയിലേക്ക് പോകുന്നു, അങ്ങനെ തുടങ്ങി പല ആവശ്യങ്ങൾക്കായി നമ്മൾ നമ്മുടെ വീട് വിട്ട് പുറത്തിറങ്ങുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ബിസ്മില്ലാ തവക്കൽതു അലല്ലാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ഈ പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ട് നിങ്ങൾ വീട് വിട്ട് പുറത്തേക്ക് പോകണം എന്ന് പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറയാണ്, പിശാചുക്കൾ അവനെ പിന്നെ വഴിപിഴപ്പിക്കുകയില്ല. ഇങ്ങനെ ഈ രൂപത്തിൽ ബിസ്മില്ലാ തവക്കൽതു അലല്ലാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് നമ്മൾ പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ സംരക്ഷണം പ്രത്യേകമായി ഏറ്റെടുക്കുകയാണ്. അപ്പോൾ പ്രത്യേകമായി അള്ളാഹുവിൻ്റെ സംരക്ഷണം നമുക്ക് ലഭിക്കണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആലയോട് ചെയ്യേണ്ട ചില ബാധ്യതകൾ നമുക്കുണ്ട്. പ്രത്യേകിച്ച് ഈയൊരു വിഷയം, ഈയൊരു പ്രാർത്ഥന നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ പറയുമ്പോൾ പിശാചുക്കൾ പറയുമെന്നാണ്, എങ്ങനെയാണ് ഇനി അവനെ വഴിപിഴപ്പിക്കുക? കാരണം അള്ളാഹുവിൽ സർവ്വതും സമർപ്പിച്ചുകൊണ്ടാണ് അവൻ്റെ ഈ യാത്ര. പിന്നെ എങ്ങനെ എനിക്ക് വഴിപിഴപ്പിക്കാൻ സാധിക്കും എന്ന് പിശാചുക്കൾ സംസാരിക്കുമെന്നാണ്. അതുകൊണ്ട് അത്ര വലിയ സംരക്ഷണം ലഭിക്കുന്ന പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രാർത്ഥന കൂടിയാണ്. അതുകൊണ്ട് അള്ളാഹു അൽഹാഫിളാണെന്ന് പഠിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ സംരക്ഷണം നമുക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ ഇത്തരം ദിഖറുകൾ, പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പ്രത്യേകം ശ്രമിക്കേണ്ടതുണ്ട്. അതോടൊപ്പം അള്ളാഹു സംരക്ഷകനാണ് എന്ന് പറയുമ്പോൾ എല്ലാ സൃഷ്ടികളെയും സംരക്ഷിക്കും. പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞത് ആകാശത്തിനെ സംരക്ഷിക്കുന്നു, അത് താഴേക്ക് വീഴാതെ അള്ളാഹു സുബ്ഹാനഹു തആല സംരക്ഷിച്ച് നിർത്തുകയാണ്. അതുപോലെ തന്നെ ആകാശത്തിലെ നക്ഷത്രങ്ങളെക്കുറിച്ച് പ്രത്യേകം പറഞ്ഞു, വലഖദ് ജഅൽനാ ഫിസ്സമാഇ ബുറൂജ വസയ്യന്നാഹാ ലിന്നാദിരീൻ, നോക്കുന്നവർക്ക് ഏറ്റവും നല്ല ആകർഷണീയമായ രൂപത്തിൽ നക്ഷത്രങ്ങളെ അതിൽ സ്ഥാപിച്ചു എന്നാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, വഹഫിൽനാഹാ മിൻ കുല്ലി ഷൈത്താനിൻ റജീം, എല്ലാ എറിയപ്പെട്ട പിശാചുക്കളിൽ നിന്നും അതിനെ നാം സംരക്ഷിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല നക്ഷത്രങ്ങളെ സംരക്ഷിച്ചു, അതിനെ ഏറ്റവും ഭംഗിയായ രൂപത്തിൽ അവിടെ സ്ഥാപിച്ചു, ആകാശത്തെയും സംരക്ഷിച്ചു, അതിനെ അവിടെ നാട്ടി നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ തുടങ്ങി അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ സൃഷ്ടികളെ സംരക്ഷിച്ചു. ഇനി അല്ലാഹുവിൻ്റെ കലാമിനെ സംരക്ഷിച്ച വിഷയം വിശുദ്ധ ഖുർആനിൽ തന്നെ എടുത്തു പറയുന്നുണ്ട്. അല്ലാഹുവിൻ്റെ കലാം ഒരിക്കലും സൃഷ്ടിയല്ല എന്നുകൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു പറയണ ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, ഞാനാണ് ആ ദിക്റിനെ, അതായത് ഖുർആനിനെ അവതരിപ്പിച്ചിട്ടുള്ളത്, അതിനെ നാം തന്നെയാണ് സംരക്ഷിക്കുക. ആരെല്ലാം ഈ ഖുർആനിനെ നശിപ്പിക്കാൻ ശ്രമിച്ചാലും ശരി, ആരെല്ലാം ഈ ഖുർആൻ സത്യമല്ല എന്ന് വാദിച്ചാലും ശരി, അല്ലാഹു സുബ്ഹാനഹു തആല അതിനെ ലോകാവസാനം വരെ ഒരക്ഷരത്തിനു പോലും മാറ്റമില്ലാത്ത രൂപത്തിൽ അല്ലാഹു സംരക്ഷിക്കുമെന്ന് വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നു. അവനാണ് അൽ ഹാഫിൽ, അവനാണ് അൽ ഹഫീൽ, അവനാണ് ഖൈറുൽ ഹാഫിള. അല്ലാഹു സുബ്ഹാനഹു തആല ഏറ്റവും നന്നായി സംരക്ഷിക്കുന്നവൻ അല്ലാഹുവാണ് എന്നാണ്. അങ്ങനെ സർവ്വതിനെയും സംരക്ഷിക്കാൻ കഴിയുമെന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. ഇന്ന റബ്ബി അലാ കുല്ലി ഷൈഇൻ ഹഫീൽ, അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാ കാര്യങ്ങളെയും സംരക്ഷിക്കാൻ കഴിവുള്ളവനാണ്, കഴിവുറ്റവനാണ് എന്ന് പറയുമ്പോൾ, ഈ രൂപത്തിൽ മനുഷ്യൻ്റെ പ്രയാസങ്ങളിൽ പ്രതിസന്ധികളിൽ എല്ലാ നിലയ്ക്കും അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ കാവൽ നമുക്ക് നൽകും. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോൾ, ഇഹ്ഫളില്ലാ ഇഹ്ഫളുക്, നീ അല്ലാഹുവിനെ സൂക്ഷിക്ക്, അല്ലാഹു നിന്നെ സംരക്ഷിക്കും. ഇഹ്ഫളില്ലാ തജ്ദുഹു തുജാഹക്, നീ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്ക്, എങ്കിൽ നിന്റെ പ്രതിസന്ധിയിൽ പ്രയാസത്തിൽ നിനക്ക് നിന്റെ റബ്ബിനെ നിന്റെ കൺമുമ്പിൽ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുദീർഘമായ ചില ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. അവിടെയും പ്രത്യേകം പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു തആല നിനക്കൊരു കാര്യം എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ടോ, അത് ഈ ലോകത്താരൊക്കെ തടയാൻ വിചാരിച്ചാലും തടയാൻ സാധ്യമല്ല. അല്ലാഹു തടയാൻ ഉദ്ദേശിച്ചത് ആരൊക്കെ തരാൻ വേണ്ടി ഉദ്ദേശിച്ചുവോ ആർക്കും അല്ലാഹു തടഞ്ഞതിനെ തരാൻ സാധ്യമല്ല. അപ്പോൾ അല്ലാഹു സംരക്ഷിക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ സംരക്ഷിക്കപ്പെടാൻ ഉദ്ദേശിക്കപ്പെട്ട വ്യക്തിയെ പ്രയാസപ്പെടുത്താൻ ഒരിക്കലും അല്ലാഹു അല്ലാത്ത ഒരു ശക്തിക്കോ ഒരു വ്യക്തിക്കോ സാധ്യമല്ല എന്നാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നാം മനസ്സിലാക്കേണ്ട തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യമാണ് അല്ലാഹു നമ്മെ സംരക്ഷിക്കുമെന്നുള്ളത്, പ്രത്യേകിച്ചു വിശ്വാസികളെ. എന്നാൽ ഇന്ന് മുസ്ലിം ഉമ്മത്തിൻ്റെ തന്നെ അവസ്ഥ എന്താണ്? അവരുടെ മനസ്സിൽ അല്ലാഹുവിൻ്റെ സ്ഥാനം എന്താണ്? ഒരു പൂച്ച മറികടക്കുമ്പോഴേക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഓതി ഊതി നമ്മുടെ ശരീരത്തിലേക്ക് ഏലസും ഉറുക്കും അതുപോലെയുള്ള നൂലുകളും പട്ടുകളും കെട്ടുന്നയാളുകൾ, വണ്ടിയിൽ പട്ടുകൾ കെട്ടുന്നയാളുകൾ, പള്ളിയിൽ പോയി പള്ളിയിലെ പച്ച പട്ട് കീറി അതിനെ എടുത്ത് വണ്ടിയിൽ കെട്ടി അതിൽ ഒരു തവക്കൂൽ ഏൽപ്പിക്കുന്ന ഒരവസ്ഥ, അല്ലാഹു സംരക്ഷണം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ ആവശ്യമെന്താണ്? അപ്പോൾ ആ നൂല് കെട്ടുന്നതിൻ്റെ ഉദ്ദേശമെന്താ? സംരക്ഷണം ലഭിക്കണം എന്നാണ്. എങ്ങനെയാണെങ്കിൽ ഇവരുടെയൊക്കെ മനസ്സിൽ അല്ലാഹുവിൻ്റെ സ്ഥാനം എത്രയായിരിക്കും? അതുകൊണ്ട് സഹോദരന്മാരെ, അൽ ഹാഫിളായ അല്ലാഹു എന്ന് നമ്മൾ പഠിക്കുമ്പോൾ ഈ നൂലിൻ്റെ ആവശ്യം വരൂല, ഈ ഉറുക്കിൻ്റെ ആവശ്യം വരൂല, ഈ ഏലസിൻ്റെ ആവശ്യം വരൂല, ഒരു ഖബറാളികളുടെയും അത്തരത്തിലുള്ള അഭൗതികമായ മാർഗത്തിലുള്ള സഹായത്തേട്ടത്തിൻ്റെ ഒരാവശ്യവും വരൂല. ശരിയായ വിശ്വാസത്തിലേക്ക്, കറകളഞ്ഞ തൗഹീദിലേക്ക് തിരിച്ചു വരാൻ അല്ലാഹു അൽ ഹാഫിളാണ് എന്ന് പഠിച്ച ഒരു വ്യക്തിക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഉറുക്കല്ല, ഏലസല്ല, ഇതുപോലെയുള്ള ദുർമന്ത്രവാദങ്ങളൊന്നുമല്ല ഇസ്ലാമിൽ സംരക്ഷണം ലഭിക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വതാലയിൽ നിന്നാണ്, അവൻ അൽ ഹാഫിളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അല്ലാഹു സുബ്ഹാനഹു തആല ആ രൂപത്തിൽ തൗഹീദിനെ കൃത്യമായി മനസ്സിലാക്കുന്ന, റബ്ബിനെ ശരിയാവണ്ണം മനസ്സിലാകുന്ന, അല്ലാഹുവിന് കൊടുക്കേണ്ട വഖാർ ശരിയാവണ്ണം കൊടുക്കുന്ന, റബ്ബിനെ ശരിയാവണ്ണം മനസ്സിലാക്കി നെഞ്ചോട് ചേർക്കുന്ന ശരിയായ വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാല്ലാ, അസ്മാഉൽ ഹുസ്നയാണ് നാം ഇതുവരെ കേട്ടത്. ബഹുമാനി ജ്യേഷ്ഠ സുഹൃത്ത് അബ്ദുറൌഫ് അൽ ഹിക്കമി തിരുവനന്തപുരമായിരുന്നു നമ്മോട് ഇതുവരെ സംസാരിച്ചത്. അൽ ഹാഫിൽ അൽ ഹഫീൽ എന്ന അള്ളാഹുവിന്റെ രണ്ട് നാമങ്ങളെ കുറിച്ചാണ് ഇതിന്റെ ഭാഗം ഒന്നായിരുന്നു നമ്മൾ പഠിച്ചത്.
1: ഇനി പീസ് റേഡിയോ കഥ പറയാം പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുന്നു. എന്നത്തെയും പോലെ തന്നെ കുട്ടികളുടെ വീട്ടിയങ്കിളായ വീട്ടി അബ്ദുൽ സലാമാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഷാഹിദയുടെ ചിന്താലോകം, അജ്മലും കുഞ്ഞുപെങ്ങളും എന്ന പുസ്തകത്തിലെ 16 ഭാഗമാണ് ഇന്നത്തെ കഥ പറയാം പ്രോഗ്രാമിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നത്.
4: അജ്മലും കുഞ്ഞുപെങ്ങളും, അധ്യായം 16, ഷാഹിദയുടെ ചിന്താലോകം. അജ്മൽ മദ്രസ പാഠം വായിച്ചുകൊണ്ടിരിക്കെ ഷാഹിദ അടുത്തുപോയിരുന്നു. അജ്മൽ തന്റെ വരവ് അറിഞ്ഞില്ലെന്ന് മനസ്സിലായപ്പോൾ ഷാഹിദ് അവന്റെ പുറത്തു തലോടി. ഞാൻ വന്നത് മോനറിഞ്ഞില്ലേ? ഞാൻ വായിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെയാണുമ്മ. ശ്രദ്ധിച്ചാണ് വായിക്കുന്നതെങ്കിൽ കുറച്ച് സമയം കൊണ്ട് കുറേ കാര്യം മനസ്സിലാവും. നന്നായി ശ്രദ്ധിക്കാതെ 10 വട്ടം വായിച്ചാലും പാഠം തലേ കയറൂല. ഉമ്മാക്ക് തന്നോട് എന്തോ പറയാനുണ്ടെന്ന് മനസ്സിലാക്കി അജ്മൽ പുസ്തകമടച്ചു വെച്ചു. മോനെ, ഞാനും എന്തെങ്കിലും ജോലിക്ക് പോയാലോ ഒന്ന് ആലോചിക്ക. ആ ആലോചന വിട്ടാളിമ്മ, അജ്മൽ പറഞ്ഞു. നമ്മൾ രണ്ടാളും കൂടി ജോലി ചെയ്താൽ കഷ്ടപ്പാട് വേഗം തീരും. അത് കേട്ട് അജ്മൽ ചിന്തയിലാണ്ടു. ഉമ്മ പറഞ്ഞത് കാര്യമാണ്, പക്ഷേ ഉമ്മയ്ക്കു പറ്റിയ ജോലി എന്താണ്? ഏതെങ്കിലും വീട്ടിൽ പാത്രം കഴുകാനും അടിച്ചുവാരാനും പോകാമെന്നല്ലാതെ കാര്യമായ പണിയൊന്നും ഉമ്മയെക്കൊണ്ട് ചെയ്യാനാകില്ല. വീട്ടുജോലിക്കാണെങ്കിൽ കൂലിക്കുറവും, പക്ഷെ വൈകുന്നേരമേ പണി തീരുകയുള്ളൂ. സഹപാഠിയായ സമീറിന്റെ ഉമ്മ വീട്ടുവേലക്കാരിയാണ്. 8 മണിക്ക് പണിക്കു പോയാൽ 6 മണിക്കാണത്രേ തിരിച്ചു വരിക. അപ്പോഴേക്കും വളരെ ക്ഷീണിക്കും. മദ്രസ വിട്ടുവരുമ്പോഴും സ്കൂൾ വിട്ടുവരുമ്പോഴും ഉമ്മ വീട്ടിലുണ്ടാവില്ല. ഉമ്മ, നമുക്ക് ഞാൻ അധ്വാനിക്കുന്ന കൂലി കൊണ്ട് ചെറിയ രീതിയിൽ അങ്ങ് ജീവിച്ചു പോകാം. ഞമ്മൾ 3 ആളും മാത്രമുള്ള കുടുംബല്ലേ. ഉച്ചഭക്ഷണം സ്കൂളിൽ നിന്ന് കിട്ടും. ഡ്രസ്സാണെങ്കിൽ നമ്മൾ വാങ്ങിക്കഴിഞ്ഞു. BPL-കാരായതുകൊണ്ട് കുറഞ്ഞ പൈസയ്ക്ക് അരിയും പഞ്ചാരയും കിട്ടും. പിന്നെ കുറച്ചു കഴിഞ്ഞാൽ ഞമ്മളെ ആട് പ്രസവിക്കൂലേ. കോഴികൾക്കും കുട്ടികളുണ്ടാവും. പുറമേ സ്കൂൾ പൂട്ടിയാൽ ഞാൻ സ്ഥിരമായി ജോലി ചെയ്യുകയും ചെയ്യും. ഉമ്മ ആടിനെയും കോഴികളെയും ഇന്നേയും സെൽവാനെയും നോക്കി ജീവിച്ചാൽ മതി. മകന്റെ സംസാരം കേട്ട് ഷാഹിദ് ചെറുതായൊന്ന് ചിരിച്ചു. ഇവന്റെ വർത്തമാനം കേട്ടാൽ ആള് വലുതായ മാതിരിയുണ്ട്. ഭാവിയെക്കുറിച്ച് കാഴ്ചപ്പാടും ഉത്തരവാദിത്തബോധവുമുണ്ട്. ഉമ്മ, എനിക്കും സെൽവക്കും കൂടി ഒരു മേശ വേണം. എഴുതാനും സാധനങ്ങൾ വെക്കാനും. എന്നാലേ ഒരു സുഖമുണ്ടാകുള്ളൂ. സ്കൂളിൽ ഞാൻ 7-ൽ എത്താൻ പോവല്ലേ. അപ്പോൾ കുറേ ഹോംവർക്കുണ്ടാകും. അതൊക്കെ കണ്ടിട്ടാ ഞാൻ കൂടി ജോലിക്ക് പോകട്ടെയെന്ന് ചോദിച്ചത് മോനെ, ഷാഹിദ പറഞ്ഞു. സ്കൂളും മദ്രസും വിട്ടുവരുമ്പം ഉമ്മാനെ കണ്ടാൽ എനിക്ക് ചെറിയ കുട്ടികൾക്ക് അമ്പിളിമാമനെ കാണുമ്പോഴുള്ള സന്തോഷം പോലെയാ, അജ്മൽ പറഞ്ഞു. മകന്റെ മാതൃസ്നേഹവും അവനുപയോഗിച്ച ഉപമയും ഷാഹിദയുടെ മനസ്സിൽ പൂനിലാവു പരത്തി. മക്കൾ വലിയ സമ്പത്താണെന്ന് ഇസ്ലാം പറഞ്ഞത് എത്ര സത്യമാണ്! അതോടൊപ്പം അവർ ഒരു പരീക്ഷ കൂടിയാണ്. അള്ളാഹുവെ സ്നേഹിക്കുന്നവരും സൽസ്വഭാവമുള്ളവരുമായിരിക്കുമ്പോൾ മാത്രമേ മക്കൾ സമ്പാദ്യമായി തീരുകയുള്ളൂ. അവരെ അങ്ങനെയാക്കൽ മാതാപിതാക്കളുടെ കടമയാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അള്ളാഹുവിന്റെ പരീക്ഷയിൽ തോറ്റതു തന്നെ. ഉമ്മന്താ ഒന്നും മിണ്ടാത്തത്? എത്ര നേരായി ആലോചിച്ചു നിൽക്കണ്? അജ്മൽ ചോദിച്ചു. ആലോചനയാണ് കുഞ്ഞെ മനുഷ്യരെ ജീവിപ്പിക്കുന്നത്. നല്ല ചിന്തകൾ, നല്ല പ്രതീക്ഷകൾ എപ്പോഴും നമുക്ക് വേണം. അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് ഓർക്കുകയായിരുന്നു ഞാൻ. ഉപ്പ മരിച്ചപ്പോൾ എത്രയാണ് ഞാൻ ദുഃഖിച്ചത്! എങ്ങനെ നിങ്ങളെ പോറ്റുമെന്നായിരുന്നു ചിന്ത. ഖുർആൻ പരിഭാഷ വായിച്ചപ്പം എല്ലാ ദുഃഖത്തിനും പരിഹാരമായി. അജ്മലിന് ഉമ്മ വായിച്ച ആശയം അറിയാൻ തിടുക്കമായി. പ്രശ്നങ്ങൾക്ക് പരിഹാരവും മനസ്സിന് ആശ്വാസവും നൽകുന്ന ആ ഖുർആൻ വചനങ്ങൾ തനിക്കും പഠിക്കണം. അത് പറഞ്ഞുതരാൻ അവൻ ഉമ്മയോട് ആവശ്യപ്പെട്ടു. അതെല്ലാം ഞാൻ പിന്നീട് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾക്കുള്ള മേശയും ഭക്ഷണവും വസ്ത്രങ്ങളൊക്കെ പടച്ചോന്റെ ഖജനാവിലുണ്ട്. ആർക്കെപ്പോൾ എത്ര കൊടുക്കണമെന്ന് പടച്ചോൻ തീരുമാനിക്കും. നമ്മൾ പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അവൻ തന്നതിൽ സന്തോഷിക്കുക. ഇത് ഞാൻ ഖുതുബയിൽ കേട്ടിട്ടുണ്ടുമ്മ. ഉമ്മാക്ക് ഇതൊക്കെ നന്നായി അറിയാമല്ലോ. ഉമ്മാക്ക് മദ്രസയിൽ ടീച്ചറാവാൻ പറ്റും. അജ്മലിന്റെ സംസാരത്തിൽ സാന്ദർഭികമായി വന്ന ഈ വാക്ക് ഷാഹിദയുടെ മനസ്സിലൊരു പുതിയ വെളിച്ചമായി. ഒരിക്കലും തന്റെ ചിന്തയിൽ വരാത്ത ആശയമാണ് മകനിൽ നിന്ന് കേട്ടത്. അവൾ വീണ്ടും ചിന്തയിലാണ്ടു.
2: ഒരു അടിപൊളി കഥയാണ് നമ്മളിപ്പോൾ കേട്ടത്. ഷാഹിദയുടെ ചിന്താലോകം എന്ന മനോഹരമായ കഥ നമ്മൾ കേട്ടു. അജ്മലും കുഞ്ഞുപെങ്ങളും എന്ന പുസ്തകത്തിൽ നിന്നായിരുന്നു കഥ നമ്മൾ കേട്ടത്. കൂട്ടുകാരുടെ സ്വന്തം വീട്ടിയങ്കിളിന്റെ മനോഹരമായ ശബ്ദത്തിൽ ആ കഥ പറഞ്ഞു തന്നപ്പോൾ അതിന് രസം ഏറെ കൂടിയെന്നുകൂടി സൂചിപ്പിക്കുകയാണ്.
1: അതെ. ഇനി നാം പ്രവേശിക്കുന്നു ജനക്ഷേമം. ഇന്നത്തെ ജനക്ഷേമം പ്രോഗ്രാമിൽ മുജീബ് റഹ്മാൻ തിരുത്തിയാടും അതുപോലെ തന്നെ നവാസ് ഒളവണ്ണയും നമ്മോടൊപ്പം ചേരുന്നു.
2: മാനസിക വൈകല്യം സംഭവിച്ചവരുടെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയത്തിലാണ് ഇന്നത്തെ ജനക്ഷേമം വരുന്നത്. കേട്ടുവരാം.
5: ജനക്ഷേമം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കൂടെ ഇന്നുള്ളത് തിരുത്തിയാട് സ്വദേശിയായ മുജീബ് റഹ്മാൻ സാഹിബാണ്. അദ്ദേഹം പിന്നെ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ കീഴിലുള്ള ഭിന്നശേഷി വിഭാഗത്തിൻ്റെ ഒരു ട്രെയിനറാണ്. അദ്ദേഹം ആർ സി ഐയുടെ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഭാഗമായി കേരളത്തിലങ്ങോളം ഇങ്ങോളം ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഈ രംഗത്ത് 22 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന മാന്യ അദ്ദേഹത്തിന് സ്വാഗതം. അദ്ദേഹത്തെ തന്നെ ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്.
6: സ്വാഗതം. അസ്സലാമു അലൈക്കും. മുജീബ് റഹ്മാൻ MP, ഭിന്നശേഷി ക്ഷേമ രംഗത്ത് 1999 മുതൽ പ്രവർത്തിച്ചു വരുന്നു. കോഴിക്കോട് മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കായുള്ള ഒരു സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പലായി 13 വർഷം സേവനമനുഷ്ഠിച്ചു. ശേഷം കേരള ഗവൺമെൻറ് ഭിന്നശേഷി വിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമാക്കി ആരംഭിച്ച സ്റ്റേറ്റ് ഇനീഷ്യേറ്റീവ് ഓൺ ഡിസബിലിറ്റീസ് എന്ന പ്രോജക്റ്റിൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്ററായി സേവനമനുഷ്ഠിച്ചു വരുന്നു.
5: താങ്കൾക്ക് ഈ രംഗത്ത് ഒരുപാട് അവാർഡുകളൊക്കെ ലഭിച്ചിട്ടുണ്ടല്ലോ, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
6: കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും താഴെക്കടയിൽ നിൽക്കുന്ന, പ്രത്യേകിച്ചും സാമ്പത്തികമായി പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിലെ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടി ആരംഭിച്ച സ്ഥാപനം. അവിടുത്തെ പ്രവർത്തനങ്ങൾ ഏകദേശം 2000 ആദ്യ കാലഘട്ടങ്ങളിൽ സമൂഹത്തിൽ തുല്യതയില്ലാത്ത രീതിയിലുള്ളതായിരുന്നു. എന്ന് പറഞ്ഞാൽ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ പുറം ലോകം കാണിക്കാതെ, സ്ഥാപനങ്ങളിലേക്ക് എത്തിക്കാതെ, വെറും വീടിൻ്റെ ഉള്ളറകളിൽ ഒതുങ്ങിക്കഴിയുന്നൊരു സാഹചര്യത്തിൽ നമ്മുടെ സ്ഥാപനം ചെയ്തുകൊണ്ടിരുന്നത് ഇത്തരം കുട്ടികളെ പുറത്തോട്ട് കൊണ്ടുവരികയും സാധാരണ കുട്ടികൾക്ക് കിട്ടുന്ന എല്ലാ അവസരങ്ങളും നൽകി ഇവരുടെ പരിമിതികളെ മറികടന്ന് മുഖ്യധാരയിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമം, അതിൻ്റെ ഭാഗമായി ഈ കുട്ടികളെ പ്രത്യേകം ട്രെയിനിൽ ബോഗിയൊക്കെ റിസർവ് ചെയ്തുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് 2-3 ദിവസം ഇവരുടെ രക്ഷാകർത്താക്കൾ കൂടാതെ തന്നെ കൊണ്ടുപോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ട്രെയിനിൽ യാത്ര ചെയ്യാൻ ഇവർ പ്രയാസമുണ്ടാക്കുന്നൊരു സാഹചര്യം, അതുപോലെ പബ്ലിക് പാർക്കിലേക്ക്, പൊതുയിടങ്ങളിലേക്ക്, പബ്ലിക് വാഹനങ്ങളിൽ, പബ്ലിക് ഹോട്ടലിലൊക്കെ കയറുമ്പം ഇവർ പ്രശ്നക്കാരാവും എന്നുള്ള അർത്ഥത്തിൽ രക്ഷാകർത്താക്കൾ ഇവരെ കൊണ്ടുപോവാതെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം. അതിനൊരു മാറ്റം ഉണ്ടാവാൻ വേണ്ടി ഇത്തരം വേളകളിൽ ഈ കുട്ടികൾ ഏത് രീതിയിലുള്ള പ്രയാസങ്ങളാണ് സൃഷ്ടിക്കുന്നത് എന്ന് മനസ്സിലാക്കുക എന്നുള്ളത് കൂടെ ഇത്തരം ഔട്ടിങ്ങുകളുടെ ലക്ഷ്യമായിരുന്നു. അങ്ങനെ ആ ഔട്ടിങ് കഴിഞ്ഞാൽ പിന്നീടുള്ള ഞങ്ങളുടെ പ്രവർത്തനം, ഈ ഓരോ കുട്ടിയും ഓരോ സന്ദർഭങ്ങളിലും ചെയ്ത പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പരിമിതികൾ എന്തൊക്കെയെന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കി അത് മറികടക്കാനുള്ള പ്രത്യേക ട്രെയിനിങ് കൊടുത്തതുകൊണ്ട് തന്നെ വലിയ മാറ്റമാണ് കുട്ടികൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനങ്ങളൊക്കെ പരിഗണിച്ചിട്ടാവാം 2010 കേരളത്തിലെ മികച്ച സ്പെഷ്യൽ എഡ്യൂക്കേറ്റർക്കുള്ള PV Thambi സ്മാരക അവാർഡ് നേടുകയുണ്ടായി. ഒപ്പം 2 സ്ഥാപനം കേരളത്തിലെ മികച്ച ഭിന്നശേഷി മേഖലയിലെ മികച്ച സ്ഥാപനത്തിനുള്ള അവാർഡുകളും നേടി. 2013 ഇന്ത്യയിലെ തന്നെ മികച്ച ഭിന്നശേഷി മേഖലയിലെ സ്ഥാപനം എന്നുള്ള അംഗീകാരം കൂടെ നേടാൻ സാധിച്ചിട്ടുണ്ട്.
5: ഈ ഭിന്നശേഷി വിഭാഗത്തെക്കുറിച്ച് പറയുമ്പോൾ, അവർ എത്ര വിഭാഗമുണ്ട്? കേരള കേന്ദ്ര ഗവൺമെൻറ്റുകൾ ഇവരെ എങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത്?
6: 2016 ഇന്ത്യൻ പാർലമെൻറ്റ് ഭിന്നശേഷി വിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ടൊരു നിയമം പാസാക്കുകയുണ്ടായി, ഭിന്നശേഷി അവകാശ നിയമം. അത് പ്രകാരം ഇന്ത്യയിൽ നിലവിൽ 21 തരം ഭിന്നശേഷി വിഭാഗങ്ങളുണ്ട്. ഈ നിയമം പാസാക്കുന്നതുവരെ 7 വിഭാഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ നിലവിൽ 21 വിഭാഗങ്ങളുണ്ട്. ഈ 21 വിഭാഗങ്ങൾക്കും സംസ്ഥാനത്ത് പ്രത്യേക മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റുകൾ നൽകുകയും അവർക്ക് അവരുടെ ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പ്രത്യേക സഹായ സംവിധാനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
5: ഈ 21 വിഭാഗം എന്ന് പറയുമ്പോൾ അതൊന്ന് ചുരുക്കി വിവരിക്കാമോ?
6: 21 വിഭാഗം എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് 2016 വരെ ഉണ്ടായിരുന്ന 7 വിഭാഗങ്ങൾ ഏതൊക്കെ നോക്കാം. 1, കാഴ്ച വൈകല്യമുള്ളവർ. 2, ഭാഗിക കാഴ്ചക്കുറവ്. 3, കേൾവി വൈകല്യം. 4, ശാരീരിക വൈകല്യം. 5, മാനസിക വൈകല്യം. 6, മാനസിക രോഗം. 7, ഭേദമായ കുഷ്ഠരോഗം. ഈ 7 വിഭാഗങ്ങളായിരുന്നു മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത്. ഈ ഭിന്നശേഷി അവകാശ നിയമം വന്നതോടുകൂടി 14 വിഭാഗം കൂടെ കൂടുതലായിട്ട് ഭിന്നശേഷി മേഖലയിലേക്ക് വന്നു എന്നുള്ളതാണ് പ്രത്യേകത. ആ വിഭാഗങ്ങൾ സെർബ്രൽ പാൾസി, ഓട്ടിസം, പഠന വൈകല്യം, ഹൃസ്വകായത്വം, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്, ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡിസബിലിറ്റീസ്, ഹീമോഫീലിയ, താലസീമിയ, സിക്കിൾസെൽ അനീമിയ, മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ്, പാർക്കിസൺസ് എന്നിവയാണ്. അങ്ങനെ മൊത്തം 21 വിഭാഗമാണ് ഇപ്പോൾ അംഗീകൃത ഭിന്നശേഷി വിഭാഗം.
5: നമുക്ക് ഇതിൽ ഇപ്പോൾ മാനസിക വൈകല്യമുള്ളവരുമായി ബന്ധപ്പെട്ട ഒരു കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്.
6: തീർച്ചയായും.
5: അതിൽ ട്രെയിൻഡ് ആണല്ലോ താങ്കൾ. അപ്പോൾ മാനസിക വൈകല്യങ്ങൾ നമുക്ക് പല അത് പല തരമുണ്ട്. അതായത് അത് 2, 3, 4 തരങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ടല്ലോ. അത് എങ്ങനെയൊക്കെയാണത്?
6: ഭിന്നശേഷി വിഭാഗങ്ങളിൽ ഏറ്റവും അധികം പ്രയാസം അനുഭവിക്കുന്ന വിഭാഗം സത്യത്തിൽ ബൗദ്ധിക വെല്ലുവിളി നേരിടുന്ന വിഭാഗങ്ങളാണ്. മാനസിക വെല്ലുവിളി നേരിടുന്ന നമ്മൾ MR എന്നൊക്കെ ഷോർട്ട് പേരിലറിയപ്പെടുന്ന വിഭാഗം. അവരിൽ തന്നെ മറ്റ് ഭിന്നശേഷി വിഭാഗങ്ങളെ പോലെ തന്നെ 4 കാറ്റഗറിയുണ്ട്. ചെറിയ തോതിലുള്ള ബുദ്ധിപരിമിതിയുള്ള മൈൽഡ് വിഭാഗങ്ങളുണ്ട്. സാധാരണഗതിയിൽ ഈ മാനസിക വെല്ലുവിളി നേരിടുന്നവരെ IQ മാനദണ്ഡമാക്കിയിട്ടാണ് വേർതിരിച്ചെടുക്കാറ്. IQ എന്ന് പറയുമ്പോൾ ബുദ്ധിമാനം. സാധാരണ വ്യക്തികളുടെ ബുദ്ധിമാനം ശരാശരി 100-നും 90-നും 110-നും ഇടക്കാണ് നമുക്കറിയാം. 70-ൽ താഴെ IQ ബുദ്ധിമാനമുള്ള വിഭാഗമാണ് സത്യത്തിൽ നമ്മൾ പറയുന്ന മാനസിക വെല്ലുവിളി നേരിടുന്നവർ. ഈ IQ 50-നും 70-നും ഇടക്കുള്ള വിഭാഗം മൈൽഡ് MR അഥവാ നേരിയ ബുദ്ധിമാന്തിയുള്ളവർ എന്നറിയപ്പെടുന്നു. IQ 35-നും 49-നും ഇടക്കാണെങ്കിൽ അവർ മോഡറേറ്റ് ആണ്, മിതമായ ബുദ്ധിമാന്ദ്യം. 20-നും 34-നും ഇടക്കാണെങ്കിൽ സിവിയർ അഥവാ തീവ്ര ബുദ്ധിമാന്ദ്യം. 20-ന് താഴെ IQ ഉള്ള കുട്ടികളെയാണ് നമ്മൾ പ്രൊഫൗണ്ട് MR അഥവാ ഗുരുതര ബുദ്ധിമാന്ദ്യം എന്ന് അറിയപ്പെടുന്നത്.
5: അപ്പോൾ നമ്മളീ ബുദ്ധിമാന്ദ്യം വളരെ ഏർലി സ്റ്റേജിൽ കണ്ടുപിടിച്ചാൽ അത് തെറാപ്പിയും ചികിത്സയും ഒക്കെ കൊടുത്ത് മാറ്റാൻ ഏറെക്കുറെയൊക്കെ ഓവർകം ചെയ്യാൻ പറ്റും എന്ന് നമുക്കറിയാലോ. അപ്പോൾ അതിന് ഈ ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കാൻ, ഒരു കുട്ടിയാവുമ്പോൾ തന്നെ ഇത് കണ്ടുപിടിക്കാൻ എന്ത് സംവിധാനമാണ് നിലവിലുള്ളത്?
6: സത്യത്തിൽ ഈ ഭിന്നശേഷി വിഭാഗങ്ങളുടെ റീഹാബിലിറ്റേഷൻ അഥവാ പുനരധിവാസ പ്രക്രിയയിൽ വളരെ നിർണായകമായ 2 ഘട്ടങ്ങളാണ് ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച നേരത്തെ കണ്ടെത്തൽ, അതുപോലെ നേരത്തെയുള്ള ഇടപെടൽ, ഏർലി ഡിറ്റക്ഷൻ, ഏർലി ഇൻ്റർവെൻഷൻ. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബൗദ്ധിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതിൽ പ്രത്യേകിച്ചും സിവിയർ അല്ലെങ്കിൽ പ്രൊഫൗണ്ട്, ഈ മോഡറേറ്റ് വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെയൊക്കെ കൂടുതൽ പരിശീലനമില്ലാത്ത, കൂടുതൽ ധാരണയില്ലാത്ത സാധാരണ ജനങ്ങൾക്ക് പോലും എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ് വസ്തുത. ചെറിയൊരു ഈ മേഖലയെക്കുറിച്ച് ചെറിയൊരു അറിവ് ഉണ്ടെങ്കിൽ തന്നെ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇത്തരം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ വളർച്ചാ വികാസഘട്ടങ്ങളിൽ കാലതാമസം നേരിടുന്നവരായിരിക്കും. നമ്മൾ ഡെവലപ്മെൻറ്റൽ മൈൽസ്റ്റോൺസ് എന്ന് പറയാറുണ്ടല്ലോ. അതായത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഓരോ പ്രായത്തിലും ആ കുട്ടി ആർജിച്ചെടുക്കേണ്ട ചില വളർച്ചാഘട്ടങ്ങളുണ്ട്. അതിൽ കാലതാമസം നേരിടുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇപ്പോൾ 2 മാസത്തിൽ സാധാരണ കുഞ്ഞ് അമ്മയുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുമെന്നുള്ളതാണ്. 4 മാസമാവുമ്പോൾ കഴുത്തുറയ്ക്കും, 6 മാസമാകുമ്പോൾ പിടിച്ചിരിക്കും, 8 മാസമാകുമ്പോൾ സ്വന്തമായിട്ടിരിക്കും, 10 മാസമാകുമ്പോൾ പിടിച്ചു നിൽക്കും തുടങ്ങിയ ഈ ഒരു ഘട്ടങ്ങൾ ഞാനീ പറഞ്ഞ ഭൗതിക വെല്ലുവിളി നേരിടുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം താമസിച്ചേ നടക്കൂ. അപ്പോൾ ഒരു 4 മാസമായിട്ട് കഴുത്തുറച്ചില്ല, നമുക്ക് പരമാവധി 1 മാസം കൂടെ വേണമെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യാം. 5 മാസമായിട്ടും കഴുത്ത് ഉറയ്ക്കാത്ത കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആ പ്രായത്തിൽ തന്നെ വിദഗ്ധ ഇടപെടലുണ്ടാവുകയാണെങ്കിൽ ഭാവിയിൽ സങ്കീർണതകൾ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് കുഞ്ഞിനെ ഏറെക്കുറെ ഒരു സാധാരണ അവസ്ഥയിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇത്രയും നേരത്തെ കണ്ടെത്താനുള്ള സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. അത് ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ആ പ്രായത്തിൽ തന്നെ കണ്ടെത്തുകയും ചെയ്തു കഴിഞ്ഞാൽ വലിയൊരാളോളം ഇവരെ പ്രശ്നരഹിത വിഭാഗക്കാരാക്കി മാറ്റാൻ പറ്റും എന്നുള്ളതാണ് ഗുണപരമായ വസ്തുത.
5: അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ അവർക്ക് നിലവിലുള്ള ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ തെറാപ്പി അങ്ങനെ എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ, അതൊക്കെ അതൊന്ന് വിശദീകരിച്ചു തന്നായിരുന്നു.
6: ഒത്തിരി സംവിധാനങ്ങളാണ് ഈ ഏർലി ഡിറ്റക്ഷൻ അല്ലെങ്കിൽ ഏർലി ഇൻ്റർവെൻഷൻ മേഖലകളിൽ ഇപ്പം നിലവിലുള്ളത്. നമ്മളൊരു 10 വർഷം പിറകോട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഈ മേഖലകളിൽ സംവിധാനങ്ങൾ വളരെ പരിമിതമായിരുന്നു എന്നുള്ളതാണ് വസ്തുത. എന്നാൽ നിലവിലൊരു സാഹചര്യം പരിഗണിക്കുമ്പോൾ ഗവൺമെൻറ് തലത്തിലും സന്നദ്ധ സംഘടനാ സംവിധാനങ്ങളിലുമൊക്കെയായി ഇത്തരം പ്രാരംഭ നിർണായക ഘട്ടങ്ങൾ അല്ലെങ്കിൽ അത്തരം സ്ഥാപനങ്ങൾ ഒത്തിരിയുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് തലത്തിൽ തന്നെ പറയുകയാണെങ്കിൽ എല്ലാ ജില്ലകളിലും ജില്ലാ പ്രാരംഭ ഇടപെടൽ കേന്ദ്രങ്ങൾ അഥവാ ഡിസ്ട്രിക്ട് ഏർലി ഇൻ്റർവെൻഷൻ സെൻ്ററുകൾ നിലവിൽ വന്നു കഴിഞ്ഞു. ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന മലപ്പുറം ജില്ലയിലാണെങ്കിൽ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലാണ് ഈ സംവിധാനമുള്ളത്. അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു പ്രായത്തിലുള്ള അഥവാ 1-2 മാസം അല്ലെങ്കിൽ 3 മാസം പ്രായമുള്ള കുഞ്ഞിനെ പോലും നമുക്കവിടെ ഒരു സംശയം തോന്നുകയാണ്, കുഞ്ഞ് മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നില്ല അല്ലെ അമ്മയുടെ മുഖത്ത് നോക്കുന്നില്ല എന്ന് നമുക്കൊരു സംശയം തോന്നുന്നെങ്കിൽ ആ പ്രായത്തിൽ തന്നെ നിങ്ങൾക്ക് കുഞ്ഞിനെ ഈ സ്ഥാപനത്തിൽ എത്തിച്ചു കഴിഞ്ഞാൽ അവിടെ എല്ലാ തെറാപ്പിയും എല്ലാ എക്സ്പേർട്സും മാത്രമല്ല ആധുനിക ഉപകരണങ്ങളടക്കം ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞിനെ പരിശോധിച്ച് കൃത്യമായി പരിശോധിച്ചിട്ട് ഏത് തരം തുടർ സാഹചര്യങ്ങളാണ് അല്ലെങ്കിൽ തുടർ തെറാപ്പി സംവിധാനങ്ങളാണ് കുഞ്ഞിന് വേണ്ടത് എന്ന് പരിശോധിച്ച് അതവിടെ നൽകുന്നു. ചില കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്പീച്ച് തെറാപ്പി ആവണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഫിസിയോതെറാപ്പി, ഏർലി ഇൻ്റർവെൻഷൻ തെറാപ്പി, ഡിവലപ്മെൻ്റൽ തെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി, സ്പീച്ച് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഇങ്ങനെ എല്ലാ സംവിധാനങ്ങളും തീർത്തും സൗജന്യമായി ഡിസ്ട്രിക്ട് ഏർലി ഇൻ്റർവെൻഷൻ സെൻ്ററുകളിലുണ്ട്.
5: അത് മിക്കവാറും എല്ലാ ജില്ലാ സെൻ്റർ
6: എല്ലാ ജില്ലകളിലും ഉണ്ട്. ഇത് വെറും ഒരു DICയെ കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത്. വീണ്ടും കുറേ സംവിധാനങ്ങൾ ഇപ്പോൾ ഓട്ടിസം വിഭാഗങ്ങളെ അത്തരം കുട്ടികൾക്ക് നേരത്തെ കണ്ടെത്താനും നേരത്തെ ഇടപെടാനുമായി ഓട്ടിസം സെൻ്ററുകൾ കേരളത്തിൽ 7 മെഡിക്കൽ കോളേജുകളോടനുബന്ധിച്ച് 6 മെഡിക്കൽ കോളേജിനോടനുബന്ധിച്ചും കൂടാതെ കോഴിക്കോട് ഇംഹാൻസ് എന്ന സ്ഥാപനത്തിലും അങ്ങനെ 7 സ്ഥാപനങ്ങളിൽ സൗജന്യമായി പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയും നേരത്തെ ഞാൻ സൂചിപ്പിച്ച എല്ലാ തെറാപ്പിസ്റ്റുകളുടെയും സേവനം തീർച്ചയായും സൗജന്യമാണ്.
5: ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി നമ്മളെപ്പോലെ എടുത്ത് നിങ്ങളെപ്പോലെയുള്ള ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ആളുകളുടെ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ അവർ ഗവൺമെൻറ്റോ സ്വകാര്യ മേഖലയോ ഒക്കെ നടത്തുന്ന സ്ഥാപനങ്ങളിലാണല്ലോ എത്തുക. അവിടെ നമുക്ക് എന്ത് ഏത് രീതിയിലാണ് ഇവരെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുക? ഒരു പൂർണ്ണമായിട്ടും നമുക്കത് മാറ്റിയെടുക്കാനോ അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു നോർമൽ പേഴ്സണാക്കി എടുക്കാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ തോത് കുറച്ച് ഡെയിലി ലിവിങ് സ്കില്ല് ഡെവലപ്പ് ചെയ്ത് അവരുടെ കാര്യങ്ങളൊക്കെ നടത്തി കൊണ്ടുപോകാൻ നിങ്ങൾ എന്ത് സംവിധാനമാണ് ഇപ്പോൾ നിലവിലുള്ളത്?
6: ബുദ്ധിപരിമിതിയുള്ള കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റ് കുഞ്ഞുങ്ങളിൽ നിന്നും ഇവർ ഏറെ വിഭിന്നരാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ താങ്കൾ സൂചിപ്പിച്ച ദൈനംദിന കൃത്യനിർവഹണമുണ്ട് അഥവാ ADL ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്, ഇതിലിവർ സ്വയം പര്യാപ്തരായിരിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ട്രെയിനിങ് നമ്മൾ ആരംഭിക്കുന്നത് അവിടെ വെച്ചാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 3 വയസ്സായിട്ടും സ്വന്തമായിട്ട് പല്ല് തേക്കാത്ത അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത, 5 വയസ്സായിട്ടും സ്വന്തമായി പല്ല് തേക്കാത്ത അല്ലെങ്കിൽ സ്വന്തമായി ഡ്രസ്സ് ചെയ്യാനറിയാത്ത ഇത്തരം കുഞ്ഞുങ്ങളെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1.5 വയസ്സ് 2 വയസ്സിൽ തന്നെ കണ്ടെത്തിയിട്ട് ആ പ്രായത്തിൽ തന്നെ ഇത്തരം ദൈനംദിന കൃത്യനിർവഹണത്തിൽ പരിശീലനം കൊടുക്കുക എന്നുള്ളതാണ് കേരളത്തിലെന്നല്ല ഈ ബുദ്ധിപരിമിതിയുള്ള കുഞ്ഞുങ്ങളുടെ മേഖലയിൽ ഇതം പ്രഥമമായി ചെയ്യേണ്ടതും ചെയ്തുകൊണ്ടിരിക്കുന്നതും. അതോടൊപ്പം ഈ ഭക്ഷണം കഴിക്കാനും ടോയ്ലറ്റിങ്ങിൽ ബ്രഷിങ് ഡ്രസ്സിങ് ഗ്രൂമിങ് പോലെയുള്ള കാര്യങ്ങളിൽ പരിശീലനം കൊടുത്തു തുടങ്ങുമ്പോഴാണ് നമ്മൾ അക്കാഡമിക് മേഖലകൾ എഴുതാനും വായിക്കാനും കണക്ക് കൈകാര്യം ചെയ്യാനൊക്കെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് പടിപടിയായി വളർന്ന് കുഞ്ഞിനെ ഒരു തൊഴിലും കൂടെ അഭ്യസിപ്പിച്ചിട്ട് സമൂഹത്തിലേക്ക് ഇറക്കി വിടുക എന്നുള്ള സംവിധാനമാണ് ചെയ്യേണ്ടതും ചെയ്തുകൊണ്ടിരിക്കുന്നത്.
5: സാധാരണ ഇപ്പോൾ തൊഴിലിനെ കുറിച്ച് താങ്കൾ സൂചിപ്പിച്ചല്ലോ, എന്ത് തൊഴിലാണ് ഇവർക്ക് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റുക, ട്രെയിനിങ് കൊടുക്കാൻ പറ്റുന്നത്?
6: പൊതുവായി ബുദ്ധിപരിമിതിയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇന്ന മേഖല അല്ലെങ്കിൽ ഇന്ന തൊഴിൽ പഠിപ്പിച്ചെടുക്കാം എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം അത് ഡിപ്പെൻസ് ആണ് ഓരോ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം. ആ കുഞ്ഞിൻ്റെ പരിമിതികൾ കൃത്യമായി മനസ്സിലാക്കി ഒപ്പം അവൻ്റെ കഴിവുകളെയും കൃത്യമായി നമ്മൾ അസസ്മെൻ്റ് നടത്തിയിട്ട് കൃത്യമായി ഒരു മേഖല തിരഞ്ഞെടുക്കുന്നു, ആ മേഖലയിൽ പ്രാവീണ്യം നൽകുന്നു. മാത്രമല്ല ഒരു പക്ഷേ ചില പ്രത്യേക ഒരു സ്കില്ല് അല്ലെങ്കിൽ ചില പ്രത്യേക ഒരു ഒരു പ്രൊഡക്ഷൻ മേഖല നാലോ അഞ്ചോ സ്റ്റെപ്പായി നാലോ അഞ്ചോ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പേപ്പർ കപ്പ് നിർമ്മാണം. ഈ പേപ്പർ കപ്പ് നിർമ്മാണത്തിൽ തന്നെ നാലോ അഞ്ചോ സ്റ്റെപ്പുകളുണ്ട്. ആ പേപ്പർ കപ്പ് അത് പേപ്പർ റെഡിയായി കട്ട് ചെയ്തെടുക്കുക, അത് കൃത്യമായി ഒരു കുഞ്ഞിനെ പഠിപ്പിക്കുന്നു. അത് കൃത്യമായി ഫോൾഡ് ചെയ്തെടുക്കുക, അത് വേറെ കുഞ്ഞിനെ പഠിപ്പിക്കുന്നു. അതിൻ്റെ പെർഫെക്ഷൻ മറ്റൊരു കുഞ്ഞ്. പിന്നെ ആ രീതിയിൽ നാലോ അഞ്ചോ പ്രോസസ്സ് ഓരോരുത്തരെയും പഠിപ്പിച്ച് കഴിഞ്ഞാൽ ഈ നാലോ അഞ്ചോ കുഞ്ഞുങ്ങളെ വെച്ചുകൊണ്ട് നമുക്കൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് തുടങ്ങാനും അവരെ ഒരു എന്താ പറയുക വരുമാനദായകനാക്കി മാറ്റിയെടുക്കാനും സാധിക്കും.
5: അപ്പം സാധാരണ ഒരു യൂണിറ്റിൽ ഒരു കുറഞ്ഞ ബുദ്ധി വൈകല്യമൊക്കെ ഉള്ള ഒരാളെ നമുക്ക് ഈ തരം ട്രെയിനിങ് കൊടുത്തിട്ട് വിടാൻ പറ്റുമോ?
6: തീർച്ചയായിട്ടും. പലപ്പോഴും ഇത്തരം കുഞ്ഞുങ്ങൾ ഒരു സൂപ്പർവിഷൻ കൂടെ ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് പരിപൂർണമായിട്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവനെ മാത്രം അങ്ങ് ഏൽപ്പിക്കാതെ ഒരു എന്താ പറയുക ഒരു മൾട്ടി യൂണിറ്റിൽ ഒരു ഭാഗവാക്കായിട്ട് ഒരു മോണിറ്ററിങ്ങോട് കൂടി കുഞ്ഞിനെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ വളരെ പെർഫെക്ഷനോടുകൂടി ഇവർ ചെയ്യുമെന്നുള്ളതാണ് വസ്തുത. എനിക്ക് അനുഭവമുണ്ട്. ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ തന്നെ 10 കുട്ടികളെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിലോട്ട് വൊക്കേഷണലി ഇൻഡിപെൻഡൻ്റ് ആക്കി മാറ്റിയപ്പോൾ മനസ്സിലാവുന്നത് ഇവർ ചെയ്യുന്ന ജോലി വളരെ പെർഫെക്ഷനോടുകൂടി കൃത്യമായി ഇവർ ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം മറ്റ് രീതിയിലുള്ള താല്പര്യങ്ങളോ അല്ലെങ്കിൽ സമയം കൊല്ലികളോ ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ അവരതിൽ ഡെഡിക്കേറ്റഡ് ആയിരിക്കും.
5: ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് ഇവർക്ക് ഇവരുടെ പാരൻസ് സത്യത്തിൽ ഒരു കുട്ടി മെൻ്റലി റിട്ടാർഡേഷൻ അല്ലെ മെൻ്റലി ഹാൻഡിക്കാപ്പ്ഡ് ആകുമ്പോൾ അവരുടെ പാരൻ്റ് ശരിക്ക് മാനസികമായി പ്രയാസപ്പെടുന്നില്ലേ?
6: തീർച്ചയായിട്ടും.
5: അവരെ നമ്മളെങ്ങനെ റീഹാബിലിറ്റേറ്റ് ചെയ്യും?
6: പലപ്പോഴും ഇത്തരം കുടുംബങ്ങളിൽ സംഭവിക്കുന്നൊരവസ്ഥയാണ് താങ്കൾ സൂചിപ്പിച്ചിട്ടുള്ളത്. കുഞ്ഞിന് ബുദ്ധിപരിമിതിയുണ്ട് അല്ലെങ്കിൽ വളർച്ചാ വികാസത്തിൽ കാലതാമസം നേരിടുന്നുണ്ട് എന്നറിയുമ്പോഴേക്കും ഒരു പക്ഷേ രക്ഷാകർത്താക്കൾ തളർന്നു പോകുന്ന ഒരു സാഹചര്യം. മാത്രമല്ല ഇനി അങ്ങോട്ട് കുഞ്ഞിൻ്റെ ഭാവി എന്ത്, ഏത് രീതിയിലാണ് അവന് സേവനം കൊടുക്കേണ്ടത് എന്ന് കൃത്യമായി അറിയാത്തൊരു സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കുടുംബത്തിൽ ഒരു താളക്രമം ഭംഗം സംഭവിക്കുന്നുണ്ട്. അത്തരം മേഖലകളിലാണ് പ്രൊഫഷണൽസിൻ്റെ ഇടപെടൽ വേണ്ടത്. അത്തരം കുടുംബങ്ങളെ തോളോട് തോൾ ചേർത്ത് പിടിക്കാനും കൃത്യമായി ഈ കുഞ്ഞിന് നൽകേണ്ട സഹായ സംവിധാനങ്ങളെക്കുറിച്ച് ഇടപെടലുകളെക്കുറിച്ച് കുടുംബത്തെ ബോധ്യപ്പെടുത്താനും അത്തരം സെൻ്ററുകളിലേക്ക് എത്തിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി ഇത്തരം ഏർലി പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഇടപെടൽ നടത്താനുള്ള സംവിധാനങ്ങൾ ഗവൺമെൻറ് തലത്തിലും മറ്റ് സന്നദ്ധ സംഘടനാ തലത്തിലും ധാരാളമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ DEIC ഒക്കെ ആണെങ്കിൽ ഗവൺമെൻറ് സംവിധാനങ്ങളാണ്. ഒപ്പം കേരളത്തിലെ മിക്ക ജില്ലകളിലും സന്നദ്ധ സംഘടന നടത്തുന്ന ഏർലി ഇൻ്റർവെൻഷൻ സെൻ്ററുകൾ വളരെ മാതൃകാപരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്.
5: അപ്പം ഈ റീഹാബിലിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പം പൊതുവേ അതായത് ഭിന്നശേഷിക്കാരുടെ പേരൻസ് ഒക്കെ ഞാൻ കണ്ടുവരുന്നത് വളരെ പുവർ ഫാമിലിയിലാണ്. അല്ലാതെ അതിസമ്പന്നരോ സമ്പന്നരോ ആയതൊക്കെ വളരെ അപൂർവമുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ഈ പാവങ്ങളായ ആളുകൾക്ക് ഇതും കൂടി വരുമ്പോൾ അവർക്ക് സത്യത്തിൽ അവർക്ക് അതെങ്ങനെയാണ് അവർ ഓവർകം ചെയ്തു പോവുക? അവർ അതിനെന്തെങ്കിലും സർക്കാരിനോ സ്വകാര്യ മേഖലക്കോ എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ?
6: ധാരാളം സംവിധാനങ്ങളുണ്ട്. ഇത്തരം കുടുംബങ്ങളെ അവരെ അവരനുഭവിക്കുന്ന സാമ്പത്തിക പ്രയാസങ്ങൾ അതിനൊരു സപ്പോർട്ട് എന്നുള്ള നിലക്ക് സഹായ സംവിധാനങ്ങൾ ഗവൺമെൻറ് തലത്തിൽ ധാരാളമുണ്ട്. അതിനെക്കുറിച്ച് കൃത്യമായ ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ ഗവൺമെന്റ് തലത്തിലെ സംവിധാനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇവർക്ക് നേരിട്ട് സാമ്പത്തിക സഹായം നൽകുന്ന സംവിധാനങ്ങൾ, സഹായ പദ്ധതികളുണ്ട്. ഇവരുടെ ആരോഗ്യ സുരക്ഷ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒത്തിരി സഹായ പദ്ധതികളുണ്ട്. വിദ്യാഭ്യാസ സഹായ പദ്ധതികൾ, നേരത്തെ പറഞ്ഞുള്ള സൗജന്യ തെറാപ്പി സംവിധാനങ്ങൾ, അതുപോലെ സൗജന്യ ഉപകരണ വിതരണ സഹായ പദ്ധതികൾ, യാത്രാ സൗജന്യങ്ങൾ, ധാരാളം ഇത്തരം പദ്ധതികൾ, അതുപോലെ തൊഴിൽ നൽകാനുള്ള സാമ്പത്തിക സഹായ പദ്ധതികൾ തുടങ്ങി ധാരാളം പദ്ധതികൾ ഗവൺമെൻറ് തലത്തിൽ നിലവിലുണ്ട്. അതിനെക്കുറിച്ച് കൃത്യമായി എന്താണ് പറയുക, സെൻസിറ്റൈസേഷൻ, ബോധവൽക്കരണം അനിവാര്യമാണ്.
5: ജനക്ഷേമം പരിപാടിയുടെ ഈ ഒരു എപ്പിസോഡിൻ്റെ സമയം അവിടെ തീരുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് തുടർച്ച കേൾക്കാം.
1: പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് മാനസിക വൈകല്യം സംഭവിച്ചവരുടെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയത്തിലുള്ള ജനക്ഷേമം പ്രോഗ്രാമായിരുന്നു. നമ്മോടൊപ്പം ചേർന്നത് മുജീബ് റഹ്മാൻ തിരുത്തിയാട്, അതുപോലെ തന്നെ പീസ് റേഡിയോ പ്രതിനിധി നവാസ് വളവണ്ണ.

0: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിന്റെയും അന്വേഷണത്തിന്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
1: പീസ് റേഡിയോ ശ്രോതാക്കളെ, നാം നേരെ പ്രവേശിച്ച സ്നേഹക്കൂട് എന്ന പ്രോഗ്രാമിലേക്കാണ്. കുടുംബാംഗങ്ങളിൽ കുളിർത്തന്നലായി എന്നും രാവിലെ വീശാറുള്ള സ്നേഹക്കൂടാണ് നാം കേൾക്കുന്നത്. കേട്ടുവരാം.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദുൻ മജീദ്. എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹക്കൂടിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സ്നേഹക്കൂടിൻ്റെ ഈ എപ്പിസോഡിൽ നമ്മളോടൊപ്പമുള്ളത് സുലമുസ്ലാം അറബി കോളേജിലെ അധ്യാപകനും പ്രബോധകനുമായ ബഹുമാനനായ ഹാരിസ് ബിൻ സലീം അവറുകളാണ്. കുടുംബരംഗത്തെ ഇസ്ലാമീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലുള്ള ചർച്ചയിലേക്കാണ് ഇന്നത്തെ സ്നേഹക്കൂട് കടന്നെത്തുന്നത്. എല്ലാ ശ്രോതാക്കളെയും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം നേരുകയാണ്. സ്നേഹക്കൂടിൻ്റെ ഈ എപ്പിസോഡിൽ നമ്മൾ ആദ്യം കടന്നെത്തുന്നത് ഇൻഷാല്ലാ സമൂഹത്തിലെ രണ്ട് തട്ടിലുള്ള ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, കുടുംബരംഗത്ത് മാറ്റം കൊതിക്കുന്നവരും അതോടൊപ്പം കുടുംബരംഗത്ത് ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ സാധ്യമാകാതെ നിരാശപ്പെട്ട് ജീവിക്കുന്ന ആളുകളും കുടുംബരംഗത്തെ ഇസ്ലാമീകരിക്കാൻ ആഗ്രഹിക്കാത്ത ആളുകളും. ഹാരിസ് ബിൻ സലീമിനോട് ശ്രോതാക്കൾക്ക് വേണ്ടി നമ്മൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, മാറാൻ ആഗ്രഹിക്കുന്നവർക്കും മാറാൻ കഴിയാത്ത ഒരു പ്രതിസന്ധി പലപ്പോഴും കുടുംബരംഗത്ത് നിലനിൽക്കുന്നു. രണ്ട് തരത്തിലുള്ള ആളുകൾ കുടുംബങ്ങളിലുണ്ട്. ഒന്ന്, മാറാൻ ആഗ്രഹിക്കുന്ന പ്രബോധനങ്ങളെയും മത ഉപദേശങ്ങളെയും കേട്ട് കുടുംബം നന്നാവണം, മാറണം, എല്ലാവരും ഒരു ദീനീ കാഴ്ചപ്പാടിലേക്ക് എത്തണം എന്നാഗ്രഹിക്കുന്നവരും, എന്നാൽ അതിനനുസരിച്ച് കൂടെ വരാത്ത കുടുംബാംഗങ്ങളും. ഇത്തരം ഒരു പ്രതിസന്ധിയെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും?
3: നമ്മൾ ഈ ചർച്ചയിലേക്ക് കടന്നു വരുമ്പോൾ ചെറിയൊരു മുഖപുര ഏതാനും വാചകങ്ങൾ ആവശ്യമാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതായത്, സാധാരണഗതിയിൽ നമ്മുടെ കുടുംബത്തെ ഇസ്ലാമികവൽക്കരിക്കുക എന്നുള്ളത് നമ്മൾ വാശി പിടിക്കേണ്ട ഒരു കാര്യമാണ്. സാധാരണഗതിയിൽ എന്താ വെച്ചാൽ ചില കാര്യങ്ങൾ നമുക്ക് പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ മാറ്റിവെക്കാനും ഒഴിവാക്കാനൊക്കെ പറ്റുന്ന ചില വിഷയങ്ങളുണ്ടായിരിക്കും. പക്ഷെ ഒരിക്കലും എന്തല്ല, നമ്മുടെ കുടുംബത്തെ ഇസ്ലാമികവൽക്കരിക്കുക എന്നുള്ളത് നമുക്കങ്ങനെ മാറ്റിവെക്കാനോ വിട്ടുവീഴ്ച ചെയ്യാനോ തടസ്സങ്ങൾ വരുമ്പോൾ വേണ്ടെന്ന് വെക്കാനോ പറ്റാത്ത കാര്യമാണ്. അതെന്തുകൊണ്ടെന്ന് വിചാരിച്ചാൽ, ഒന്ന്, നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികൾ എന്ന നിലക്ക് പരലോകത്ത് ഈ ലോകത്ത് വളരെ അടുത്തും ഒന്നിച്ചും സ്നേഹിച്ചും ജീവിച്ച ആളുകൾ നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോവുകയും അവർ മഹാദുരിതങ്ങളിലും ദുരന്തങ്ങളിലും ആപതിക്കുകയും ചെയ്യുക എന്നുള്ളത് നമുക്കൊരിക്കലും സഹിക്കാൻ പറ്റാത്തതാണ്.

0: ആണെങ്കിൽ നമ്മൾ നമ്മുടെ മക്കൾ ശരിക്കും നമ്മൾ വിശ്വസിക്കുന്ന പോലെ, നമ്മൾ ചിന്തിക്കുന്ന പോലെ ദീനിയായ ചിന്തകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളിലേക്കും കടന്നു വന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് മുഴുവനും അധ്വാനങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു പോകും. നാം സമ്പാദിച്ച സമ്പത്ത് അത് ഭാവിയിൽ എന്തു ചെയ്യും? അന്യാധീനപ്പെട്ടു പോകും.
1: തീർച്ചയായും
0: നമ്മളെത്രയോ തലമുറകളായി കാത്തു സൂക്ഷിച്ചു വരുന്ന മാന്യതയും മതപരമായ പാരമ്പര്യവും സമൂഹത്തിലുണ്ടാകുന്ന അംഗീകാരങ്ങളും എന്തെല്ലാം നന്മകൾ നമുക്കുണ്ടോ അതൊക്കെ അടുത്ത തലമുറയിൽ ഇസ്ലാമികമായ ഒരു ജീവിതം നയിക്കാത്ത പുതുതലമുറ എല്ലാം കളഞ്ഞു കുളിക്കും.
1: കുട്ടികൾ, പേര കുട്ടികൾ,
0: വരാവുന്ന മുഴുവൻ ഭാവിയുള്ള ആളുകളും ഒരു ഇസ്ലാമികമായ നിലക്ക് അവര് ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ, അപ്പൊ ഞാൻ പറഞ്ഞ രണ്ട് ലോകത്തും, ഇഹലോകത്തും പരലോകത്തും നമുക്ക് വലിയ നഷ്ടം സംഭവിക്കുന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു അവരെ ഇസ്ലാമികമായ ഒരു പാതയിലേക്ക് കൊണ്ടുവരിക എന്ന കാര്യത്തിൽ ഒരു നിലക്കും നമുക്ക് വിട്ടുവെച്ച് ചെയ്യാൻ പറ്റൂല. അവിടെയാണ് നിങ്ങൾ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിൻ്റെ പ്രസക്തി. സത്യത്തിൽ നമ്മളൊരു വീട് എന്ന് പറയുമ്പോൾ അതിൽ പല കുടുംബാംഗങ്ങൾ ഉണ്ടായിരിക്കും. വാപ്പുണ്ട്, ഉമ്മുണ്ട്, അതേപോലെ തന്നെ നമ്മളെ പോലെ നമ്മുടെ ജ്യേഷ്ഠൻ്റെ ഫാമിലി ഉണ്ടാവും, അനുജൻ്റെ ഫാമിലി ഉണ്ടാവും, പല ആളുകളുണ്ടാവും.
1: അതെ.
0: അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നമ്മളൊരു പുതിയ ഇസ്ലാമികമായ ഒരു ജീവിത രീതി കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ അവിടെ ടെലിവിഷൻ ഉണ്ട്, അപ്പോൾ സ്വാഭാവികമായും അതിൽ ചില പ്രോഗ്രാമുകൾ നമ്മുടെ കുട്ടികൾ കാണരുത് എന്ന് നമുക്ക് നിർബന്ധമുണ്ടാകും. അപ്പോൾ നമ്മളതിന് തടസ്സം നിൽക്കുമ്പോൾ ബാക്കിയുള്ള ആളുകൾ അത് കാണുന്നു, മുതിർന്ന പിതാവ് അത് കാണുന്നു, ഉമ്മ അത് കാണുന്നു. നമ്മുടെ പിഞ്ചു മക്കൾ തടയാൻ ശ്രമിക്കുമ്പോൾ അവർ ചോദിക്കുന്നു, ഉപ്പ കാണുന്നുണ്ടല്ലോ, വല്യപ്പ കാണുന്നുണ്ടല്ലോ, ഞാൻ കണ്ടാൽ എന്ത്? അപ്പോൾ നമ്മൾ പൊതുവേ നമ്മുടെ ശ്രമത്തിന് അതൊക്കെ ഒരു വിപരീതമായ ഫലങ്ങളാണ് അതൊക്കെ ആ സന്ദർഭത്തിൽ ഉണ്ടാക്കി. ഇതായിരിക്കും പൊതുവേ ഇസ്ലാമികമായി ചിന്തിക്കാത്ത ആളുകളുള്ളൊരു വീട്ടിൽ നമ്മളതിനു വേണ്ടി ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം. അതേപോലെ ഒരു കുട്ടി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ ഭക്ഷണം ഒരു ഇസ്ലാമികമായ നിലക്ക് അവൻ കഴിക്കണം എന്നൊക്കെ നിർബന്ധം പിടിക്കുമ്പോൾ വെറുതെ കുട്ടികളല്ലേ, അവരെ വെറുതെ എന്തിനാ ബുദ്ധിമുട്ടാക്കുന്നത്, അവരെങ്ങനെയൊക്കെ ചെയ്തോട്ടെ എന്ന് പറയുന്ന ഒരു സമീപനത്തോടെ വേറെ ആളുകൾ വരുമ്പോൾ, നമ്മളൊരു കാര്യം അവർക്ക് ഉപദേശിക്കുമ്പോൾ വേറൊരാൾ അതിന് തിരുത്തു പറയുമ്പോൾ നമുക്കൊന്നും പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വീട്ടിലെന്തെയും സംജാതമാകും. ഇങ്ങനത്തെ ചില തടസ്സങ്ങൾ സ്വാഭാവികമായി ഉണ്ടാകാൻ പറ്റും. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരാശയം, നമ്മളെന്തായിരുന്നാലും ഇത് പരിഹരിച്ച് മുന്നോട്ട് പോയേ പറ്റൂ. കാരണം നമ്മുടെ കുട്ടികളെ ഈ പ്രായത്തിൽ അവരെ ഒരു ഇസ്ലാമികപരമായ ഒരു വഴിയിലേക്ക് കൊണ്ടുവരാൻ ഈ സമയം പിന്നെ കിട്ടില്ലല്ലോ.
1: അതെ അതെ.
0: ഇപ്പം കുട്ടിക്ക് 8 വയസ്സാണെങ്കിൽ ഇനി നമ്മളൊരു സ്വന്തമായ ഒരു കുടുംബവും ഒരു അന്തരീക്ഷമൊക്കെ വന്ന് സ്വതന്ത്രമാകുന്ന സമയത്ത് കുട്ടിക്ക് 15 വയസ്സായിരിക്കും. അപ്പം നമുക്ക് ഈ 8 വയസ്സിൽ കൊടുക്കാൻ പറ്റുന്ന കാര്യം
1: കൊടുക്കാൻ കഴിയില്ല.
0: അപ്പം അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാൻ പറ്റൂല. ഓരോ സമയത്തും സന്ദർഭത്തിലും 7 വയസ്സാകുമ്പോൾ ഉപദേശിക്കേണ്ട സമയമാണ്, 10 വയസ്സാകുമ്പോൾ അവനെ നിർബന്ധിച്ച് നമസ്കരിപ്പിക്കേണ്ട സമയമാണ്. ഈ സമയങ്ങളിൽ സമയാസമയങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോൾ തന്നെ ചെയ്യാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? പ്രയാസകരമായി തീരും. അതുകൊണ്ട് നമ്മൾ അതിന് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, എന്തു കാര്യങ്ങളാണെങ്കിലും അതിന് ഒരു വഴിയല്ലെങ്കിൽ മറ്റൊരു വഴി നമ്മൾ എന്ത് ചെയ്യണം? കണ്ടെത്തി മുന്നോട്ട് പോകണം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ, കുട്ടികൾക്ക് അവരുടെ ഇസ്ലാമികപരമായ ഓരോ വിഷയത്തിലുമുള്ള കാഴ്ചപ്പാടുകൾ അവർക്ക് ബോധ്യമാകുന്ന മാർഗത്തിലൂടെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക.
1: കുട്ടികളെ ബോധവൽക്കരിക്കുക.
0: അപ്പോൾ കുട്ടികളെ ബോധവൽക്കരിക്കുമ്പോൾ എന്താ വെച്ചാൽ, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്തുകൊണ്ടത് താഴെ പോയിക്കൂടാ, ഈ ഒരു ആശയം നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ, ഒരു ഭക്ഷണത്തിൻ്റെ വില, ഒരു വറ്റ് നമ്മുടെ മുന്നിലെത്തുന്നതിൻ്റെ വഴി, അതിൻ്റെ യാത്രാ വഴി, അത് കൊയ്തെടുക്കുന്ന ഒരു വയലിൽ നിന്നും അത് സഞ്ചരിച്ച് ഉമ്മ പാചകം ചെയ്ത് മുന്നിലെത്തുന്നത് വരെയുള്ള ഒരു ഭക്ഷണ പദാർത്ഥത്തിൻ്റെ അതിൻ്റെ യാത്ര, ഇതൊരു കുട്ടിക്ക് നമ്മളൊരു സന്ദർഭത്തിൽ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, നമ്മൾ മോനെ വറ്റ് പോകുന്നത് ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ അതിന് എത്ര വലിയ ആൾ തിരുത്തു പറഞ്ഞാലും ആ തിരുത്ത് കുട്ടി അംഗീകരിക്കൂല. അപ്പൊ കുട്ടിക്ക് എന്ത് ചെയ്യണം? എന്താണോ നമ്മൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ആശയങ്ങൾ, ഉദാഹരണം ടി വി കാണാണ്. അപ്പൊ ടി വിയിൽ കുട്ടിക്ക് ദോഷകരമായ ഒരു കാര്യം, ഒരു സിനിമ അതെന്തുകൊണ്ട് കണ്ടുകൂടാ? അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കുട്ടി പറയുന്നു, നിങ്ങൾക്കറിയാം മോനെ, പുരുഷന്മാരും സ്ത്രീകളും അന്യരായ ആളുകൾ ഒന്നിച്ച് യാത്ര ചെയ്യും. നമ്മൾ ബസ്സിൽ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? ഒരു സ്ത്രീ ഒരു സ്ഥലത്ത് ഇരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഉപ്പേ ആരെങ്കിലുമൊക്കെ കയറിയാൽ ആ സ്ത്രീൻ്റെ അടുത്ത് പോയി ഇരിക്കൂലല്ലോ, നമ്മൾ മാറിയിരിക്കും. ഒരു ആണും പെണ്ണും തമ്മിലുള്ള ഒരു വ്യത്യാസവും അതിൽ കാണിക്കേണ്ട ഒരു അകലവും ഒക്കെ നമ്മൾ കുട്ടികളെ ശരിക്ക് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായി നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും, എല്ലാ സിനിമയിലും നമ്മൾ കാണുന്നത് അതിലഭിനയിക്കുന്ന നടി നടന്മാരൊക്കെ അന്യരായ ആളുകളാണ്. അവരൊക്കെ പരസ്പരം അവിഹിതമായ നിലക്കുള്ള ബന്ധങ്ങളും കഥകളും ചിത്രങ്ങളൊക്കെയാണ് നമ്മളതിൽ കാണുന്നത്. ഇതൊന്നും എന്തായാലും നല്ല ഒരു

0: വിചാരവും നല്ലൊരു ചിന്തയും നമ്മളിൽ ഉണ്ടാക്കുന്നതല്ല എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ, പിന്നെ എന്തുകൊണ്ടത് കണ്ടുകൂടാ എന്ന് നമ്മൾ പറയുമ്പോൾ, അത് കുട്ടി അംഗീകരിക്കുക മാത്രമല്ല മുതിർന്നവരെ പോലും ചിന്തിപ്പിക്കുന്ന രൂപത്തിൽ അതിനോട് പ്രതികരിക്കാൻ അവന് പറ്റും.
1: ശുദ്ധ മനസ്സും ശുദ്ധ പ്രകൃതിയാണ് കുട്ടികൾക്കുള്ളത്.
0: അതുകൊണ്ട് കുട്ടികളെ നമ്മൾ അടിസ്ഥാനപരമായ ബോധം അവർക്ക് നൽകുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുട്ടികൾ പലപ്പോഴും രക്ഷിതാക്കന്മാർ ചെയ്യുന്നത്, അവർക്ക് പല കാര്യങ്ങളെക്കുറിച്ചും ബോധമുണ്ടാകും, ആ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിയെ തടയുക
1: ചെയ്യും.
0: എന്ന് വെച്ചാൽ കുട്ടി അത് ചെയ്യാതിരിക്കാനുള്ള ബോധം കുട്ടിക്ക് കൈമാറുകയാണ് ഓരോ സന്ദർഭങ്ങളിലും ഇടപെടുന്നതിനേക്കാളും രക്ഷിതാക്കന്മാർക്ക് ഏറ്റവും യുക്തിപത്രമായിട്ടുള്ളത്. ഇങ്ങനത്തെ ചില സമീപനങ്ങളിലൂടെ ഒരു രക്ഷിതാവ് എന്തൊരു ഇസ്ലാമികമായ ആശയമാണോ തൻ്റെ കുടുംബത്തിന് കൈമാറാൻ ഉദ്ദേശിക്കുന്നത്, അതിനാര് പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയാലും നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് നമ്മളെ മക്കളെ കൊണ്ടുവരുന്നിടത്ത് നമുക്ക് വിജയിക്കാൻ സാധിക്കുമെന്നാണ്. അതിന് പ്രായോഗിക മാർഗങ്ങൾ നമ്മൾ അന്വേഷിക്കണം.
1: യെസ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മുടെ ശ്രോതാക്കൾ മനസ്സിലാക്കിയിട്ടുള്ളത്, നമ്മൾ ഉൾക്കൊണ്ടിട്ടുള്ളത്, കുടുംബരംഗത്തെ ഇസ്ലാമീകരണം കോംപ്രമൈസ് ഇല്ലാതെ വിട്ടുവീഴ്ച ഇല്ലാതെ നടപ്പിൽ വരുത്തേണ്ടതാണ്. കാരണം അതിൻ്റെ നഷ്ടം ദുനിയാവിലെ നഷ്ടമല്ല, ദുനിയാവിലെ നഷ്ടത്തോടൊപ്പം പരലോകത്തുകൂടി ഏറ്റവും പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുന്ന പ്രതിസന്ധി ഉണ്ടാകും. ബോധവൽക്കരണമാണ് അതിൻ്റെ വഴി. അത് കുട്ടികളാണെങ്കിലും ഉപ്പയാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും ജ്യേഷ്ഠാനിയന്മാരാണെങ്കിലും ഒക്കെ കുട്ടികൾക്ക് കുട്ടികളുടെ തലത്തിൽ നിന്നുകൊണ്ടുള്ള ബോധവൽക്കരണം കൊടുക്കുന്നു, മറ്റുള്ളവർക്ക് അല്ലാത്ത ബോധവൽക്കരണത്തിൻ്റെ വഴികൾ തേടുന്നു. ഇവിടെ തോന്നുന്നൊരു കാര്യം, പലപ്പോഴും ഏറ്റവും അടുത്തവരോടും ഏറ്റവും സ്നേഹമുള്ളവരോടും ഇത്തരം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമ്പോൾ ഒന്ന് ബോധ്യപ്പെടുത്താത്ത ഒരു വിഭാഗം ആൾക്കാർ, അവരെന്ത് ചെയ്യൂല, ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കൂല, അവർ വരുന്നു, അവർ പോകുന്നു, അവർ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നു, അതിനനുസരിച്ച് അവർ വളർന്നുകൊണ്ടിരിക്കുന്നു, എന്നിട്ട് അവരെ മക്കളെയോ ഭാര്യയോ ഒക്കെ മാത്രം നന്നാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ചില ആളുകൾ ആ ശ്രമവും നടത്തുന്നില്ല, അവരുടെ ഒരു ടാവട്ടത്തിൽ അവർ പരിമിതരായി ജീവിക്കുന്നു. രണ്ട്, സംസാരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധമുള്ളവരോടും സ്നേഹമുള്ളവരോടും ഒരു സ്നേഹത്തിൽ സംസാരിക്കാൻ കഴിയാത്തൊരു പ്രശ്നം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അത്തരം ആളുകളോട് ബോധവൽക്കരണത്തിൽ ശ്രദ്ധിക്കേണ്ട ക്രമങ്ങൾ എന്താണ്, അല്ലെങ്കിൽ എന്തെല്ലാം വഴികൾ ബോധവൽക്കരണത്തിന് ഉപയോഗിക്കാൻ കഴിയും എന്നതിലെ ഒരു ഉപദേശവും കൂടി ലഭിക്കേണ്ടതുണ്ട്. കുടുംബരംഗത്തെ ഒരുപാട് കേസുകൾ ആരിസ്കാനെ പോലത്തെ ആളുകളെടുത്ത് വരുന്നതുകൊണ്ടും അത്തരം കാര്യങ്ങളുടെ ഒരു ഒരു അനുഭവ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു മറുപടി നമ്മുടെ ശ്രോതാക്കൾക്ക്, വിശേഷിച്ച് ഈ പരിപാടി കേൾക്കുന്ന സ്ത്രീ സമൂഹത്തിനൊക്കെ കൂടുതൽ ഉപകാരപ്പെടുമെന്ന് തോന്നുന്നു.
0: ഇതിലുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ശരിയായ ഒരു ഇസ്ലാം പ്രായോഗികമായി ലോകത്ത് കാണിച്ചു കൊടുത്ത നാട്ടിൽ നിന്നും സമൂഹത്തിൽ നിന്നും കാലം കൊണ്ടും വർഷങ്ങളെ കൊണ്ടും വളരെ വിദൂരത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പൂർവികന്മാരായ സച്ചരിതരായ ആളുകളുടെ പല വിഷയങ്ങളിലുമുള്ള മാതൃകകൾ വളരെ ഭാഗികമായി ഇപ്പോൾ കിട്ടിത്തുടങ്ങുന്നേ ഉള്ളൂ നമ്മുടെ ആളുകൾക്ക്
1: ബോധവൽക്കരണം.
0: അതെ. അപ്പോൾ അതിൽ നമ്മൾ ശ്രമിക്കും മനസ്സിലാക്കുമ്പോൾ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നതിൽ നിന്നൊരു വലിയ വ്യത്യാസം ഇന്നുണ്ട്. അതുകൊണ്ട് ഒരു ചെറിയ മാറ്റം നമ്മൾ വേണം. ഇത് മുമ്പത്തെ ജനസമൂഹങ്ങളെയും പണ്ഡിതന്മാരെയും കുടുംബങ്ങളുടെയും പിതാക്കളെയും ഒക്കെ കഴിഞ്ഞ ഇസ്ലാമിക കാലഘട്ടങ്ങളിലും സച്ചരിതരായ ആളുകളുടെ കാലഘട്ടങ്ങളിലും നമ്മുടെ പൂർവിക പണ്ഡിതന്മാരുടെയൊക്കെ ചരിത്രം പരിശോധിക്കുമ്പോൾ അവർക്കൊക്കെ ഏറ്റവും അധികം മാർഗനിർദ്ദേശങ്ങൾ ലഭിച്ചിരുന്നതും ഇസ്ലാമിക അറിവ് ലഭിച്ചിരുന്നതും സ്വന്തം പിതാവിൽ നിന്നും മാതാവിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നുമായിരുന്നു. നമ്മൾ ഏത് ഇമാമിങ്ങളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാലും അവരൊക്കെ ഹിഫ്ള് പഠിച്ചത്, ഖുർആൻ പാരായണം പഠിച്ചത്, ഫിഖ് പഠിച്ചത്, അല്ലെങ്കിൽ ഗ്രാമർ പഠിച്ചത് ഒക്കെ എൻ്റെ വാപ്പയിൽ നിന്നാണ്, വല്യപ്പയിൽ നിന്നാണ്, അല്ലെങ്കിൽ അമ്മാവനിൽ നിന്നാണ്, ജ്യേഷ്ഠനിൽ നിന്നാണ് എന്ന് പഴയ കാലത്തെ ചരിത്രങ്ങൾ പറയുമ്പോൾ, ഇന്നത്തെ മുസ്ലിം സമൂഹത്തിലും നമ്മുടെ വീടുകളിലൊക്കെ ഒരു കാരണവശാലും സ്വന്തം പിതാവ് ഒരു പണ്ഡിതനാണെങ്കിൽ പോലും അയാളിൽ നിന്നൊരു ഭാഷയോ വിജ്ഞാനമോ മക്കൾക്ക് പകർന്നു കൊടുക്കാത്ത ഒരവസ്ഥയുണ്ട്.
1: 100%.
0: അപ്പൊ ഇത് നമ്മൾ സാധാരണ ഇത്തരം ആളുകളെ എന്ത് ചെയ്യും, നിങ്ങൾ മക്കളെ പഠിപ്പിക്കുന്നില്ല, നിങ്ങൾ മക്കളെ കാര്യം ശ്രദ്ധിക്കുന്നില്ല, നാട്ടിൽ ഉള്ള ആളോട് പറയുന്നുള്ളൂ എന്ന് പറയുന്നതിലുപരി ഇങ്ങനെ ഒരു സംസ്കാരമാണ് നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള ആളുകൾ കാത്തു സൂക്ഷിച്ചു വന്നത് എന്നും അതാണ് ഖുർആനികം. അതായത് ഇപ്പോൾ ലുക്കുമാൻ എന്ന് പറയുന്ന ഒരു മഹൽ വ്യക്തിയെ ഖുർആൻ അവതരിപ്പിക്കുന്നത് തന്നെ ഒരു പിതാവിൽ നിന്നാണ് മക്കൾക്ക് ഉപദേശം കിട്ടേണ്ടത് എന്നാണ് ആ സൂറത്തിന്റെ തന്നെ ഏറ്റവും വലിയ അകക്കാം. അപ്പൊ അത് ഖുർആന്റെ സംസ്കാരമാണ്, അത് പൂർവികന്മാരായ നമ്മുടെ മാതൃകായോഗ്യന്മാരായ പണ്ഡിതന്മാരുടെ സംസ്കാരമാണ്. അതുകൊണ്ട് നമ്മൾ സ്വാഭാവികമായും എന്ത് ചെയ്യണം, ഒരു ചമ്മൽ കൂടാതെ മക്കളോട് പറയേ, ഭർത്താവിനോട് പറയേ, ഭാര്യയോട് പറയേ എന്ന് ചിന്തിക്കാതെ പുസ്തകമെടുത്ത് വെച്ച് കിതാബുകൾ എടുത്തു വെച്ച് സ്വന്തം മക്കളെ അടുത്തിരുത്തി നമുക്കറിയാവുന്ന അറിവുകൾ പകർന്നു നൽകുന്ന ഒരു പുതിയ സംസ്കാരത്തെ എല്ലാ നന്മകളെയും നമ്മുടെ നാട്ടിലേക്കും നമ്മളിലേക്കും നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ചതുപോലെ തന്നെ നമ്മുടെ സലഫിയത്തിൻ്റെയും ദീനിൻ്റെയും ഭാഗമായി നമ്മൾ ഇനി മുതൽ സമൂഹത്തിൽ കൊണ്ടുവരേണ്ട ഒരു കാര്യമാണെന്ത്, മാതാവിൽ നിന്ന് മക്കൾ പഠിക്കുക, പിതാവിൽ നിന്ന് മക്കൾ പഠിക്കുക, ജ്യേഷ്ഠനിൽ നിന്ന് മക്കൾ പഠിക്കുക, അനുജന്മാർ പഠിക്കുക, ഇങ്ങനെ കുടുംബത്തിൽപ്പെട്ട അംഗങ്ങൾ മറ്റുള്ളവർക്ക് ഇസ്ലാമികമായ വിഷയങ്ങൾ പകർന്നു നൽകുന്ന ഒരു പുതിയ സംസ്കാരത്തെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഉണ്ടാക്കേണ്ടതുണ്ട്. പിന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ രണ്ടാമത്തൊരു ഭാഗത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യം, ഇത് ഫലപ്രദമായി ആശയ കൈമാറ്റങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ എന്താണെന്ന് വിചാരിച്ചാൽ, സാധാരണഗതിയിൽ എപ്പോഴും ഉയർന്നു നിൽക്കുന്ന ഒരാൾ തൻ്റെ കീഴിൽ നിൽക്കുന്ന ഒരാളോട് സംസാരിക്കുമ്പോൾ എപ്പോഴും അതിൽ ചില ശൈലി വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ വാഹനം ഓടിപ്പിക്കുന്ന ഒരു ഡ്രൈവർ അയാളോട് ഒരു ഒരു അതിൻ്റെ ഒരു ബോസ്, അതിൻ്റെ ഒരു ഓണർ സംസാരിക്കുമ്പോൾ മറ്റുള്ളവരോടൊന്നും സംസാരിക്കുന്ന ഒരു ശൈലി ആയിരിക്കില്ല അയാൾ സ്വീകരിക്കുക. ഒരുപക്ഷെ അങ്ങനൊരു ശൈലി പാടില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വർഷങ്ങളോളം സേവനം ചെയ്ത അനസ് റളിയല്ലാഹു അൻഹു പറയുന്ന അനുഭവം വെച്ച് നമ്മളെല്ലാവരോടും ഏറ്റവും നന്നായിട്ടാണ് പെരുമാറേണ്ടത്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ്, അധ്യാപകൻ വിദ്യാർത്ഥി, വാപ്പ മകൻ, ഉമ്മ മകൻ എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ്, ഒരു അകലം, ഈ അകലം എല്ലാവരുടെയും മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ഒരു മയമായിട്ടും സ്നേഹമായിട്ടും പെരുമാറിയാൽ എന്തോ നഷ്ടപ്പെടുന്ന പോലെയാണ് പുതിയ കുടുംബ സംവിധാനങ്ങൾ നമ്മൾ കാണുന്നത്. ഒരു അധ്യാപകൻ തൻ്റെ വിദ്യാർത്ഥിയോട് ഒന്ന് കമ്പനിയായി, ഒന്ന് ഒരു ഫ്രണ്ട്ഷിപ്പിലായാൽ അത് തൻ്റെ ഒരു അധ്യാപകൻ എന്ന് പറയുന്ന ആ ഒരു മികവിനെയും സ്ഥാനത്തെയും പ്രതികൂലമായി ബാധിക്കുമോ എന്ന് ചിന്തിക്കുന്നൊരു അധ്യാപകന് തൻ്റെ വിദ്യാർത്ഥികളുമായി എത്ര മാനസിക ബന്ധമുണ്ടാക്കാൻ പറ്റും?
1: ഒരിക്കലും കഴിയില്ല.
0: ഇതുപോലെ തന്നെയാണ് ഒരു പിതാവിൻ്റെ സ്ഥിതി. ഞാൻ എൻ്റെ മകനെ ഒന്ന് സ്നേഹിച്ചാൽ, അവനെ ഞാനൊന്ന് മടിയിലിരുത്തിയാൽ, വെയ്ക്കിൽ കയറ്റിയാൽ, അവനോട് എന്തെങ്കിലും ഒരു നല്ല കാര്യം ഞാൻ പറഞ്ഞു കൊടുത്താൽ, അവനോട് കുറച്ചൊരു ഫ്രണ്ട്ഷിപ്പോടുകൂടെ ഞാൻ പെരുമാറിയാൽ ഒരു പിതാവ് എന്ന നിലക്കുള്ള എൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളതാണ്. സത്യത്തിൽ ഇവിടെ ഇത്രേ പ്രശ്നമുള്ളൂ. നമ്മൾ ചെറിയ അകലം വേണമെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. ഈ അകലം എന്താണ് എന്ന ചോദ്യം പ്രധാനമാണ്. അകലം എന്താണെന്ന് ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പേരമക്കളെ മടിയിലെടുത്തുകയും ഉമ്മ വയ്ക്കുകയും അവർക്ക് കളിക്കാൻ വേണ്ടി കിടന്നുകൊടുക്കുകയും ചെയ്തിരുന്ന ആ ഒരു മനസ്സുകൊണ്ടോ ജീവിതപരമായിട്ടുള്ള പെരുമാറ്റം കൊണ്ടോ ഒന്നും സംഭവിക്കില്ല എന്ന് നമുക്കതുകൊണ്ട് മനസ്സിലാക്കാം. ഇവിടെ എന്തുള്ളൂ വെച്ചാൽ, ഇപ്പോൾ ഞാനൊരു 45 വയസ്സുകാരായ ആളാണെങ്കിൽ ഒരു 45 വയസ്സുകാരനായ എൻ്റെ ഒരു സുഹൃത്തിനോട് ഞാൻ എൻ്റെ ജീവിത രഹസ്യങ്ങളും എൻ്റെ കുടുംബ പ്രശ്നങ്ങളും പലതും ഞാൻ പങ്കുവെക്കും. പക്ഷെ എൻ്റെ കുട്ടിക്കോട് ഞാൻ എത്ര ഫ്രണ്ട്ഷിപ്പായാലും അവനോട് പറയാൻ പറ്റാത്ത ചില വിഷയങ്ങളുടെ ഏരിയകളുണ്ട്, അത് നമ്മൾ കീപ്പ് ചെയ്യണം. അതാണ് ശരിക്ക് അകലം കീപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ കുടുംബപരമായ വിഷയങ്ങളും കാര്യങ്ങളിലൊക്കെ നമ്മൾ ചില വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികളെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ പറ്റാത്ത ചില വിഷയങ്ങളുണ്ടാവും. അത് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവരെയിലും അതിന് മാറ്റി നിർത്തി സംസാരിക്കുന്നുള്ളൂ. അതല്ലാതെ നമ്മൾ അവരോട് ഉപദേശം കൊടുക്കുന്നതുകൊണ്ടോ കൂടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടോ ആശയ കൈമാറ്റങ്ങൾ നടക്കുന്നത് കൊണ്ടോ ഒരിക്കലും ഒരു പിതാവും മകനും തമ്മിലുള്ള അകലത്തിലൊരു പ്രശ്നം വരുന്നില്ല, ആദരവിനൊരു പ്രശ്നം വരുന്നില്ല, ബഹുമാനത്തിനൊരു പ്രശ്നം വരുന്നില്ല. എന്നാൽ നമ്മൾ ഇതോടൊപ്പം കാണേണ്ടതാണ്, നേരെ മറിച്ച് അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് മാതാപിതാക്കളും മക്കളും തമ്മിൽ ഉണ്ടാവുന്നില്ല എന്ന് വിചാരിച്ചോളി, എങ്കിൽ പിന്നെ അവിടെ ഉണ്ടാവാൻ പോകുന്നത് ഒരു പ്രതികാര മനസ്ഥിതിയാണ്. വാപ്പയ്ക്ക് എന്നെ സ്നേഹിക്കില്ല, സ്നേഹമല്ല, ഉമ്മയ്ക്ക് എന്നെ സ്നേഹമല്ല, അവരെന്നോട് നിലക്ക് പെരുമാറുന്നില്ല, അവർക്ക് എന്നോട് ഇഷ്ടമല്ല, അവർക്ക് എന്നോട് ദേഷ്യമാണ്, ഇങ്ങനെയുള്ള കുറേ പുതിയ പുതിയ ആശയങ്ങളാണ് കുട്ടികളുടെ മനസ്സിൽ വരുന്നത്. അങ്ങനെ വരുമ്പോൾ മാതാപിതാക്കളുടെ സംസ്കാരം എന്താണോ, മതം എന്താണോ, ദീൻ എന്താണോ, അതിന് ആൻറ്റിയായി ജീവിച്ച് അവരോട് പ്രതികാരം ചെയ്യാനാണ് മക്കൾ പലപ്പോഴും തയ്യാറാവുക. അതുകൊണ്ട് ഒരു നല്ല ബന്ധമുണ്ടാക്കി കുട്ടികളുമായി നല്ല രൂപത്തിൽ ആശയ കൈമാറ്റങ്ങൾ നടത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്.
1: സ്നേഹക്കൂടിൻ്റെ ഈ എപ്പിസോഡിൽ നടക്കുന്ന ചർച്ച ശ്രോതാക്കൾ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കുടുംബത്തിലുമുള്ള നീറുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായി കുടുംബകങ്ങളിൽ പുതിയ ശാന്തിയുടെ സന്ദേശമാണ് സ്നേഹക്കൂട് പകർന്നുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴായി പലരിൽ നിന്നായി ഉയർന്നു വന്ന സമൂഹത്തിൽ നിലനിൽക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് ഈ സെഷൻ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം ശ്രോതാക്കൾ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ അയക്കാനുള്ള ഒരു വാട്സപ്പ് നമ്പർ പലപ്പോഴായി ഈ സെഷനുകളിൽ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. 90 20 840 840 എന്ന നമ്പറിൽ ഇതേ സന്ദർഭത്തിൽ അടുത്ത എപ്പിസോഡുകളിലേക്കുള്ള നിങ്ങളുടെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് അയക്കാവുന്നതാണ് എന്ന് സാന്ദർഭികമായി ഈ ചർച്ചയ്ക്കിടയിൽ ഉണർത്തുകയാണ്. ഇവിടെ നമ്മുടെ ചർച്ച എത്തി നിൽക്കുന്നത് കുടുംബ രംഗത്ത് മാറ്റങ്ങളും പരിവർത്തനങ്ങളും ഉണ്ടാക്കാൻ സ്നേഹപൂർവ്വമുള്ള ഉപദേശങ്ങൾ കൊണ്ടും ബോധവൽക്കരണങ്ങൾ കൊണ്ടും കഴിയുമെന്നതാണ്. ഒരുപക്ഷെ ഈ ചർച്ച ഇപ്പോൾ വീട്ടിലോ അല്ലെങ്കിൽ പരിസരങ്ങളിലോ അല്ലെങ്കിൽ യാത്രയിലോ ഒക്കെ കേൾക്കുന്ന ചില സുഹൃത്തുക്കളെങ്കിലും അവരെങ്കിലും അവർ വളരെ അടിയന്തരമായും അടിസ്ഥാനപരമായും ഓർക്കേണ്ടത്, അവർക്കിടയിൽ മാറ്റമുണ്ടാക്കാൻ ശ്രമിക്കുന്ന അവരുടെ അനിയൻ അല്ലെങ്കിൽ ജ്യേഷ്ഠൻ അല്ലെങ്കിൽ മകൻ, അയാളുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും എന്നൊരിക്കൽ പോലും ചിന്തിക്കാൻ വയസ്സായ മാതാപിതാക്കൾക്ക് കഴിയാറില്ല. അല്ലെങ്കിൽ നിസ്കരിക്കാതെ വീട്ടിൽ 8 മണിക്ക് രാവിലെ എഴുന്നേൽക്കുന്ന അനിയന്റെ വാതിൽക്കൽ പോയി മുട്ടുന്ന അയാളുടെ സഹോദരന്റെ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് ഓർക്കാൻ പലപ്പോഴും കഴിയാറില്ല. ഈ വയസ്സായ മാതാപിതാക്കൾ ഇത്തരം കുടുംബരംഗത്തെ ഉപദേശങ്ങൾ നേരത്തെ കേൾക്കാത്ത ആളുകൾ, അവരോടൊക്കെ ഈ മാറ്റത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഈ കാര്യത്തോട് സഹകരിക്കേണ്ടതിനെ സംബന്ധിച്ചും എന്താണ് നമുക്ക് ഈ ചർച്ചയിലൂടെ കൈമാറാനുള്ളത്?
0: അതായത്, നമ്മൾ എന്ത് കാര്യത്തിനും ഒരു സാവകാശം ആവശ്യമാണ്. നമ്മളൊക്കെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഇസ്ലാമികമായൊരു ബോധം അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാവാം. ഈ ഒരു ബോധവുമായി നമ്മൾ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ നമ്മൾ ഉൾക്കൊണ്ട ആശയങ്ങൾക്ക് നേർവിപരീതമായി പ്രവർത്തിക്കുന്ന കുടുംബാംഗങ്ങളെയാണ് നമ്മൾ കാണുക. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? നമ്മൾ ഉൾക്കൊണ്ട നമ്മുടെ അതേ മാറ്റം അന്നത്തൊരു സുപ്രഭാതത്തിൽ തന്നെ ഈ വാപ്പക്കും ഉമ്മക്കും അനുജനും മക്കൾക്കുമെല്ലാം ഉണ്ടാവണം എന്ന് വാശി പിടിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾക്ക് അവരിലൂടെ അവരിൽ ഇസ്ലാമിനെ എത്തിക്കുവാനുള്ള അവസരങ്ങളുടെ വാതിൽ അടയുകയാണ് ചെയ്യുന്നത്. ഇന്ന് ഗൾഫിലും നാട്ടിലൊക്കെയുള്ള മിക്കവാറും ആളുകൾ കുടുംബങ്ങളെ ഇസ്ലാമികവൽക്കരിക്കുന്നതിൽ പരാജയപ്പെട്ട ഒരു സന്ദർഭം ഇതാണ്. ഇപ്പോൾ ഇസ്ലാമിൻ്റെ ഒരു ഇസ്ലാമിക വേഷത്തെക്കുറിച്ച് ഒരു ഭർത്താവിന് ബോധമുണ്ടായി കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് വീട്ടിലേക്ക് ഫോൺ ചെയ്തിട്ട് ഇനി എന്ത് ചെയ്യണം, ഇന്ന് നീ ഉപയോഗിക്കുന്ന എല്ലാ വസ്ത്രങ്ങളും ഇപ്പം അഴിച്ചു വെച്ച് ഇതാ ഞാൻ കുറച്ച് ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട് ഇത് നീ ഉപയോഗിക്കണം എന്ന് പറയുമ്പോൾ ഒരു പുതിയ സമരമാണ് ആരംഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ ഒരു ഉപദേശം മാത്രമല്ല, ഉപദേശത്തിൻ്റെ ഈ ഒരു രൂപം അയാൾ സ്വീകരിച്ചതോടുകൂടെ അയാളിൽ നിന്ന് എല്ലാം സ്വീകരിക്കുവാനുള്ള മനസ്സ് ആ സ്ത്രീക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ മാതാപിതാക്കളോടാണ് പറയുന്നത് വിചാരിക്കാം. മാതാപിതാക്കൾ എപ്പോഴും ചിന്തിക്കുന്ന വെച്ചാൽ ഞങ്ങൾ അവനെ വളർത്തിയ ആളാണ്, അവനേക്കാളും എത്രയോ പ്രായം കൂടുതലുള്ള ആളാണ്, ഇപ്പം അവൻ ഞങ്ങളെ ചോദ്യം ചെയ്യുന്നു, ഞങ്ങൾ എത്ര കാലമായിട്ട് ഇസ്ലാമികമായി ജീവിക്കുന്ന ആളുകളാണ്, ഞങ്ങളെ ഇസ്ലാം പോരാന്നാവൻ പറയുന്നത്. അപ്പം എന്ന് വെച്ചാൽ ഈ രൂപത്തിലുള്ള ഒരു സമീപനം പലരും സ്വീകരിക്കുന്നത് കൊണ്ട് മറ്റുള്ള അന്യന് പോലും കിട്ടുന്ന ഒരു ആക്സസ് എന്ത് ചെയ്യുന്നില്ല, ഒരു അവസരം നമുക്ക് കിട്ടാതെ പോകുന്നു എന്നുള്ളതാണ്
1: ഈ മാറ്റം ഉൾക്കൊണ്ട ആൾക്ക് കിട്ടാതെ പോകുന്നു.
0: അതുകൊണ്ട് നമ്മൾ ഇത്ര ചിന്തിക്കൊണ്ടുള്ളൂ, ഞാൻ എങ്ങനെ മാറി, അതേ ഒരു മാറ്റം ഇവർക്കും ഉണ്ടാകുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന പോലെയും പ്രവർത്തിക്കുന്ന പോലെയും അവരെന്ത് ചെയ്യും, പ്രവർത്തിക്കും. അപ്പം അതുകൊണ്ട് അതിനനുസരിച്ച് അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തത്തക്ക വിധത്തിലുള്ള ഇടപെടലുകളാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ പരലോകത്തെക്കുറിച്ചും അള്ളാഹുവിനെക്കുറിച്ചും തൗഹീദിനെക്കുറിച്ചൊക്കെയുള്ള ബോധം നമ്മൾ അവർക്കിങ്ങനെ ആദ്യമായി കൊടുക്കുമ്പോൾ സ്വാഭാവികമായും അവരടുത്ത സ്റ്റേജിൽ പുതിയ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. പരലോകത്തെക്കുറിച്ച് ബോധം മനസ്സ് തട്ടുമ്പോൾ എൻ്റെ വേഷത്തിൽ തകരാറുണ്ടോ, ഭാര്യ ചോദിക്കാൻ തുടങ്ങും. എനിക്കിപ്പോൾ നിസ്കാരമൊന്നും അത്ര കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ലടോ, എനിക്കതൊന്ന് ഭക്തിയോടെ ചെയ്യണം, അതിൻ്റെ അർത്ഥമൊക്കെ ഒന്ന് പഠിക്കണം. അപ്പോൾ അത് അവരിങ്ങോട്ടേക്ക് പറയും. നമ്മൾ അവർക്ക് നൽകേണ്ട ഒരു ഇസ്ലാമിക ബോധം ഹൃദയങ്ങളിലേക്ക് നമ്മൾ നൽകുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ അവർ ചോദിച്ചറിയാനും അന്വേഷിക്കാനുമുള്ള ഒരു മനസ്സ് അവർ കാണിക്കും. അതാണ് പലപ്പോഴും ഫലപ്രദമാകുക. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു പിതാവിനും മാതാവിനൊക്കെ തൻ്റെ മക്കളെ എത്ര സമയം അവരുടെ മുന്നിൽ കിട്ടുന്നുണ്ട്? എന്നാൽ സ്വാഭാവികമായിട്ടും എന്തെങ്കിലുമൊക്കെ പ്രശ്നം കൊണ്ടാണ് സമയത്ത് അത്തരം കുട്ടികളെ എന്തെങ്കിലുമൊക്കെ ഉപദേശങ്ങൾ കൊടുക്കാൻ വേണ്ടി കൊണ്ടുവരുമ്പോൾ നമ്മൾ അവരോട് സംവദിക്കുന്നത് അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറാണ്. ആ 1 മണിക്കൂർ കൊണ്ട് ജീവിതത്തിലെ സമ്പൂർണമായൊരു മാറ്റത്തിന് അവൻ തയ്യാറാകുന്നു എന്നുള്ളത് നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഫലപ്രദമായ ഒരു ഉപദേശം അവന് നൽകുന്നതിൽ പരാജയപ്പെട്ടത് കൊണ്ടാണ് അവൻ മാറാതിരുന്നത്. അപ്പോൾ ഇനി ചിന്തിക്കേണ്ടത്, എപ്പോഴെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു കൗൺസിലറെ കാണുക അല്ലെങ്കിൽ ഒരു പണ്ഡിതനെ സമീപിക്കുക എന്നതിലുപരി നമ്മൾ അവൻ എന്താവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അതിനനുസരിച്ച് അവനെ മാറ്റാവുന്ന ആശയങ്ങൾ അവരിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ അവരെ ഉൾക്കൊണ്ടും മനസ്സിലാക്കിയും സന്ദർഭം മനസ്സിലാക്കി അവരിലേക്ക് അത് കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു പ്രായോഗിക മാർഗം.
1: ബോധപൂർവം സാവകാശം, ബുദ്ധിപൂർവം കുടുംബത്തിൽ ഇടപെടുക എന്ന് നമുക്കതിനെ ചുരുക്കി
0: പറയാം.
1: തീർച്ചയായും ഇവിടെ ഉള്ള ഒരു ഒരു വിഷയം ഇപ്പൊ പലപ്പോഴും ഭർത്താക്കന്മാർ, അതല്ലെങ്കിൽ മക്കൾ, അതല്ലെങ്കിൽ പെൺകുട്ടികൾ, വിശേഷിച്ചും വിദ്യാഭ്യാസ രംഗത്ത് ഉള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്ന് അറിയാനും പഠിക്കാനും ഒക്കെ ഉള്ള കൂടുതൽ സൗകര്യങ്ങളുണ്ട്. ഭർത്താക്കന്മാർ പുറത്തായതുകൊണ്ട് അവരും ഒരു സുപ്രഭാതത്തിലെ മാറ്റങ്ങളുമായി വീട്ടിലേക്ക് കയറി വരുന്നു. അപ്പോൾ ഈ പാരൻസ്, അതല്ലെങ്കിൽ ഭാര്യമാർ, അതല്ലെങ്കിൽ കുടുംബങ്ങൾ പറയുന്ന ചില കമൻസ് ഉണ്ട്, നിന്റെ താടി, നിന്റെ ഡ്രസ്സ്, നിനക്ക് നിന്റെ കാര്യം നോക്കിയാൽ പോരെ. ഒരു കുട്ടി അവൻ ഇസ്ലാമിക പ്രബോധന രംഗത്ത് ഇടപെട്ട് തുടങ്ങുമ്പോൾ മാതാക്കൾ ചെയ്യുന്നതാണത്. അപ്പുറത്തെ വീട്ടിലെ കുട്ടി, അവന് ചിലപ്പോൾ മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെട്ടതിൻ്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ട ദുരന്തം വരെ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പാരൻസിന് ഉണ്ടായിട്ടുണ്ടാകും. ഇവൻ ഇസ്ലാമിക പ്രബോധന രംഗത്ത് ആക്ടിവിറ്റികളിലൊക്കെ ഇടപെട്ട് തുടങ്ങി, അവൻ്റെ പഴയ ഡ്രസ്സ് മാറി. അപ്പം പാരൻസ് പറയുന്ന, മാതാപിതാക്കൾ പറയുന്ന കാര്യമാണ്, നിനക്ക് കുറച്ച് കൂടുന്നുണ്ട്, നിന്റെ താടി ഒന്ന് കുറക്കണം. ഇത്തരം കാര്യങ്ങൾ പറയുന്ന പാരൻസിനോട് നമുക്ക് എന്താണ് പ്രത്യേകിച്ച് ഒരു ഉപദേശമായി കൊടുക്കാനുള്ളത്?
0: ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, മക്കളോട് മാതാപിതാക്കൾ പ്രതികരിക്കുമ്പോൾ എന്തായിരുന്നാലും അവൻ്റെ ഒരു ഗുണം മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർ പ്രതികരിക്കുന്നത്. അപ്പോൾ താടി വടിക്കാൻ വേണ്ടി പറയുമ്പോൾ, താടി നബി സല്ലല്ലാഹുമയുടെ മുഖത്തുണ്ടായിരുന്നതാണ്, അത് ഇസ്ലാമികമായ ഒരു സുന്നത്താണ് എന്ന് ഉൾക്കൊണ്ട് താടി വെച്ച ഒരുത്തിനോട് താടി വടിക്കാൻ പറയുമ്പോൾ അവൻ ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ, ഇത്ര ഹദീസിൽ സ്ഥിരപ്പെട്ട, ഇസ്ലാമിക പ്രമാണങ്ങളിൽ സ്ഥാപിക്കപ്പെട്ട ഒരു കാര്യം വാപ്പ പറയുമ്പോൾ വാപ്പന് അംഗീകരിക്കേണ്ട ആവശ്യം എനിക്കില്ലല്ലോ എന്ന നിലക്ക് പലപ്പോഴും നമ്മുടെ പ്രതികരണങ്ങൾ എന്താകും, അല്പം ധിക്കാരപൂർവമാകും. യഥാർത്ഥത്തിൽ പുറത്തുള്ള ഒരാൾ പറയുന്ന പോലെ അല്ല എന്ത് മാതാപിതാക്കൾ. അപ്പോൾ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ എന്തായിരിക്കും അവർ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, ഓ എൻ്റെ മകനെ നല്ലൊരു ഭംഗിയിൽ കാണാൻ ഞാൻ ആഗ്രഹിച്ചത്, എന്തപ്പോൾ അവൻ്റെ കോലം. അത് അവരുടെ മനസ്സിൻ്റെ കാഴ്ചപ്പാട് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. നേരെ മറിച്ച് നമ്മുടെ മനസ്സിൻ്റെ അതേ കാഴ്ചപ്പാട് മാതാപിതാക്കൾക്കുണ്ടാകുമ്പോൾ, ഒരു താടി വെച്ച ആൾ മതി എനിക്ക് ഭർത്താവായിട്ട്, ഒരു താടി വെച്ച ആൾ മതി എനിക്ക് മരുമകനായിട്ട് എന്ന് പറയുന്ന രക്ഷിതാക്കൾ സമൂഹത്തിലുണ്ടല്ലോ,
1: ഒരുപാടുണ്ട്.
0: അത് ഭംഗിയായിട്ട് അവർക്ക് തോന്നാൻ കാരണം എന്താണ്? അവർക്കതിൻ്റെ അടിസ്ഥാനപരമായ തത്വങ്ങളും ആശയങ്ങളും മൂല്യങ്ങളും, ഒരു താടി വെച്ച ഒരാളുടെ മാനസികാവസ്ഥയും അയാളുടെ കാഴ്ചപ്പാടും അയാളുടെ വിശ്വസ്തതയും ഒക്കെ, ദീനിൻ്റെ ഒരു നിലവാരമൊക്കെ മനസ്സിലാകുമ്പോൾ, ഒരു താടി ഉണ്ടെങ്കിൽ ജീവിതത്തിൽ എന്താകും, അതിൻ്റെ സൂക്ഷ്മത ഉണ്ടാകും എന്ന് ബോധ്യപ്പെടുമ്പോൾ അവർ താടി ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ മാതാപിതാക്കളാണ് പ്രതികരിക്കുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്നോടുള്ള ഗുണം കൊണ്ട് തന്നെയാണ് ഈ പറയണത്, പക്ഷെ എന്താണ് എനിക്ക് ഗുണകരമായതെന്ന് മനസ്സിലാക്കുന്നിടത്ത് അവരുടെ അറിവില്ലായ്മ അവരെ എന്ത് ചെയ്തിട്ടുണ്ട്, വഴി തെറ്റിച്ചിട്ടുണ്ടെന്നാണ്. അതുകൊണ്ട് ഗുണകാംക്ഷയോടുകൂടെ സംസാരിക്കുന്ന ഒരുത്തനോട്, തനിക്ക് ദോഷകരമായി സംസാരിക്കുന്ന ഒരുത്തനോട് പ്രതികരിക്കുന്ന പോലെ പ്രതികരിക്കുമ്പോൾ മാതാപിതാക്കൾ അത് വലിയ ഷോക്ക് ഉണ്ടാക്കും. അതുകൊണ്ട് പ്രതികരണ രൂപങ്ങളിൽ എന്ത് ചെയ്യണം, ഒരു സാവകാശവും അവധാനതയും ആവശ്യമാണ് എന്നർത്ഥം. അപ്പം എന്തുള്ളൂ, സ്വാഭാവികമായി എന്താ വെച്ചാൽ, ഞാൻ എപ്പോഴും താടി വടിക്കുന്ന ഒരാളാണ്, ഇപ്പം ഞാൻ എന്ത് ചെയ്തു, താടി വടിക്കാതിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഇതിനെപ്പറ്റി ചില ഹദീസുകളും ചില സംഗതികളും ഒക്കെ കേട്ടപ്പോൾ നമ്മുടെ ചില സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ സ്വീകരിക്കുന്നുണ്ട്. അപ്പം ഞാനതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന നിലക്ക് നമ്മൾ സംസാരിച്ച് തുടങ്ങുകയും, എന്നിട്ട് ആ നമ്മൾ സ്വീകരിച്ച തുണി നിരയാക്കിയെടുക്കുന്നതും താടി വളർത്തുന്നതൊക്കെ എന്തുകൊണ്ട് എന്നുള്ള ഇസ്ലാമിക പ്രമാണങ്ങളിലുള്ള ചർച്ചകളിൽ അവർ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. നമ്മളൊക്കെ അറിയുന്നവനെ പോലെ പറയണ്ട, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ആ പഠനത്തിൽ അവരെയും കൂടെ പങ്കാളികളാക്കിയിട്ട്, അപ്പോൾ അവർക്ക് അവരുടേതായ ന്യായം ഉണ്ടാവും, അവർക്ക് ചില പിന്നെ അവർക്കും ചില ഹദീസുകൾ പറയാനുണ്ടാവും. അപ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യുക, കറക്റ്റ് ചെയ്യുക, നമുക്കറിയില്ലെങ്കിൽ ഇവരോട് ചോദിക്കുക. അങ്ങനെ ആ ഒരു പിന്നെ ചർച്ചയിൽ അവർ നമ്മൾ കൊണ്ടുവന്നാൽ നമ്മൾ ഉൾക്കൊള്ളുന്ന പോലെ അവർ ഉൾക്കൊള്ളും. അപ്പോൾ നമ്മുടെ ഇസ്ലാമിക ജീവിതത്തിൽ അവർ സൗകര്യം ചെയ്തു തരും, അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അല്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ബുദ്ധിപരമായി ഇടപെടുമ്പോൾ നമുക്കൊക്കെ അനുകൂലമാക്കാൻ പറ്റും. പക്ഷെ പ്രതികരണങ്ങളിൽ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കിക്കൊണ്ടേ പ്രതികരിക്കാവൂ. അവർ ചിന്തിക്കുന്നത് എന്താണെന്ന് ചിന്തിച്ചുകൊണ്ട്
1: പ്രതികരിക്കണം. ഇവിടെ ഇത്തരം മാർഗനിർദ്ദേശങ്ങൾ ജുമാ ഖുത്ബകളിലൂടെയും ഖുർആൻ ക്ലാസ്സിലൂടെയും ഒക്കെ ലഭിച്ച് സമൂഹത്തിലുണ്ടായ മാറ്റത്തിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നു. നിലവിലുള്ള ഒരു സാമൂഹിക അന്തരീക്ഷം എന്താണെന്ന് ചോദിച്ചാൽ, തിന്മകളുടെ മാതൃകകളാണ് ഒക്കെ ചൂണ്ടിക്കാണിക്കാനുള്ളത്. തകർന്ന കുടുംബങ്ങൾ, വഴിതെറ്റിയ മക്കൾ. ഇപ്പൊ പോസിറ്റീവായി നമുക്ക് അങ്ങനത്തെ പ്രായോഗിക മാറ്റങ്ങൾ നടന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും സൂചിപ്പിക്കാൻ എടുത്തു കാണിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്.
0: അതായത് ഇവിടെ ഇവിടെ രണ്ട് വ്യത്യസ്തമായ ലോകങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ, ഇസ്ലാമികമായ ചർച്ചകളും ഉത്ബോധനങ്ങളും കേൾക്കുകയും മനസ്സിലാക്കുകയും അത്തരം ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്യുന്ന ആളുകളുടെ ഒരു ലോകം. എന്നാൽ ഇത്തരമൊരു ലോകമുണ്ടെന്ന് പോലും അറിയാതെ വീടുകളിൽ കഴിഞ്ഞുകൂടുന്ന ധാരാളക്കണക്കിന് ആളുകളും സ്ത്രീകളും നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ അവരെ നമ്മൾ ആ ലോകത്ത് വെച്ചുകൊണ്ട് അവരെ നമ്മൾ വിചാരിച്ചൊരു മാറ്റത്തിന് വിധേയമാക്കാൻ പറ്റൂല. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു സ്ഥിരമായിട്ട് ജുമാ ഖുത്തുബകളിലൂടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കിയ പല ചെറുപ്പക്കാരും നമ്മുടെ സമൂഹത്തിലുണ്ട്. അത്തരമൊരു ചെറുപ്പക്കാരൻ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ടൗണിൽ എവിടെയെങ്കിലും ഒരു പള്ളിയിലേക്ക് തൻ്റെ ഭാര്യനെ കൂട്ടി വരിക, അവളിഞ്ഞ് ജുമാക്ക് കയറിയില്ല വിചാരിക്കുക, ജുമാ നടക്കുന്ന സ്ഥലത്തൊന്ന് വന്നു നിന്നാൽ തന്നെ അവിടെ സ്ത്രീകൾ ജുമാക്ക് വരുന്നതും അവിടുത്തെ പ്രസംഗവും പ്രഭാഷണവും ഒക്കെ കേൾക്കുമ്പോൾ, ഞാൻ മനസ്സിലാക്കാത്തൊരു പുതിയ ലോകം ഇവിടെ ഉണ്ട് എന്ന് അവൾക്ക് ബോധ്യപ്പെടും.
1: യെസ്,
0: ആ ബോധ്യത അന്നത്തെ ഒരു പ്രസംഗത്തിൻ്റെ കണ്ടൻറ്റ് മാത്രമല്ല, ഒരു ജീവിതത്തിൽ തന്നെ എന്താണ് പുതിയൊരു ഇസ്ലാമിൻ്റെ വെളിച്ചത്തിൻ്റെ പുതിയൊരു ലോകത്തിലൊരു കാഴ്ച ലഭിക്കാൻ അവൾക്ക് ചെയ്യണത്. അപ്പോൾ സത്യത്തിൽ ഇവിടെ ഒരു സംഗതി നമ്മൾ കുറ്റപ്പെടുത്തല്ല, പലപ്പോഴും എന്താണെന്ന് വിചാരിച്ചാൽ ഈ നമ്മൾ വാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും ഭർത്താവാണെങ്കിലും ഒക്കെ നമ്മളൊരു നല്ല ഭക്ഷണം വഴിയിൽ നിന്ന് കഴിച്ചാൽ നമ്മളന്ന് വന്നിട്ട് പറയും ഇങ്ങനെ ഹോട്ടലിൽ കയറി നല്ലൊരു ഫുഡാണ് എന്ന് നമ്മൾ പറയും. എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, അപ്ഡേറ്റ് ചെയ്ത് ഷെയർ ചെയ്യും. എല്ലാ കാര്യവും അങ്ങനെയാണല്ലോ, ജീവിതത്തിൽ എന്തും നമ്മൾ ഷെയർ ചെയ്യും. പക്ഷേ എന്ത് ചെയ്യുന്നില്ല, നമുക്ക് കിട്ടുന്ന വീണ് കിട്ടുന്ന ഈ മതപരമായ ബോധങ്ങളെ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഷെയർ ചെയ്യുന്നില്ല. അത് നമ്മൾ എപ്പോഴാ ഷെയർ ചെയ്യുക, നമ്മളതൊക്കെ കേട്ട് കേട്ട് കേട്ട് ഏകദേശം നമ്മൾ ഒരുതിൻ്റെ ഒരു പൂർണ്ണതയിൽ എത്തിക്കഴിയുമ്പോഴാണ് നമ്മൾ ഷെയറിങ് തുടങ്ങുക. നേരെ മറിച്ച് നമുക്ക് കിട്ടുമ്പോൾ തന്നെ
1: ക്ലാരിറ്റി, ഈ വ്യക്തിയിൽ മാറ്റം പൂർണ്ണമായി ഉണ്ടായതിന്റെ ശേഷമാണ് അയാൾ ഇത്
0: പറയുന്നത്.
1: അയാൾക്ക് കിട്ടിയ ആദ്യത്തെ സ്പാർക്ക് അയാൾ കുടുംബമായിട്ട് ചർച്ച ചെയ്യണില്ല.
0: അതെ അതെ അതെ, പുത്തനം പറഞ്ഞാൽ അയാൾ ഒരു വെള്ളിയാഴ്ച പള്ളി കൂടി, അതാണ് അയാളുടെ ആദ്യത്തെ അനുഭവം എന്ന് വിചാരിക്കുക. അയാൾ അത് വൈഫിനോട് പറയണം, വാപ്പയോട് പറയണം, ഇവിടെ പറയണം, ഞാൻ ഇന്നിങ്ങനെ പള്ളി പോയി. നമ്മൾ വിചാരിച്ച എന്താ വെച്ചാൽ സാധാരണ മുജാഹിദികളെ പള്ളി എന്നൊക്കെ പറഞ്ഞാൽ അവിടെ എന്തായിരിക്കും ഈ പിന്നെ രാഷ്ട്രീയ പ്രസംഗം പോലെ പ്രസംഗമായിരിക്കും, അങ്ങനെ ആയിരിക്കും, ആണും പെണ്ണൊക്കെ സിനിമക്ക് വന്നമാരി ഒന്നിച്ചിരിക്കായിരിക്കും, അങ്ങനൊന്നും അല്ലട്ടോ. പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് വേറെ ഡോറാണ്, പെണ്ണിനവിടെ കാണുന്നേയില്ല. അതേപോലെ തന്നെ ആണ് പ്രസംഗം എന്ന് പറഞ്ഞാൽ വളരെ നല്ല രൂപത്തിൽ ഹംദു സലാത്തൊക്കെ ആദ്യം അറബിയിൽ നമ്മൾ കേൾക്കണം, അറബി കുത്തുബി കേൾക്കുന്നത് മുഖപുര അതുപോലെ അറബി പറഞ്ഞിട്ട് പിന്നെ ഖുർആനൊക്കെ ഭംഗിയായിട്ട് ഓതിയിട്ട് ആശയങ്ങൾ പറയുകയാണ്, ഇന്നത്തതിൽ ഇന്ന ആശയമായിരുന്നു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഇയാളെ സ്വാധീനിച്ചതിലേറെ അവരെ സ്വാധീനിക്കും. അടുത്തൊരാഴ്ച ചിലപ്പോൾ അവരെ കൂടെ അടുത്ത ആഴ്ച തന്നെ ഇവരെന്ത് ചെയ്യും, ആ പള്ളിയിലേക്ക് വരാൻ തയ്യാറാവും. ഇവിടെ പറ്റുന്നൊരു അബദ്ധം, നമുക്കുണ്ടാവുന്ന ആദ്യത്തെ ഒരനുഭവം മുതൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, മതപര കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നില്ല. ഗൾഫിൽ നിന്നൊരു സി ഡി കേട്ടാൽ അതേ സി ഡി അപ്പം തന്നെ എന്ത് ചെയ്യണം, അപ്പം അവരും നമ്മുടെ കൂടെ വരും. അപ്പോൾ മാത്രമേ നമുക്ക് കുടുംബത്തെ ഒന്നിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതിപ്പോൾ നമ്മുടെ ലേണിംഗ് ക്ലാസ്സുകൾ, ഖുത്ബകൾ, എന്തൊക്കെ അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു അതൊക്കെ നമ്മുടെ കുടുംബത്തിനും അവസരങ്ങൾ. എത്രമാത്രം വെച്ചപ്പോൾ ഒരാൾ നല്ലൊരു ഭക്ഷണം വഴി നിന്ന് കഴിച്ചാൽ എന്ത് ചെയ്യും, അത് കുറച്ച് പാർസൽ വാങ്ങും. അതെന്തുകൊണ്ടാ, ഞാൻ കഴിച്ച ഭക്ഷണം
1: കുടുംബത്തിന്
0: കിട്ടും. അത്ര വിചാരിക്കുന്ന ആളുകൾ അതിനേക്കാളും പ്രയോജനപ്രദമായതും ഉപകാരപ്രദവുമായ ഈ കാര്യം ഷെയർ ചെയ്യുന്നിടത്ത് ആളുകൾ പലപ്പോഴും ഒളിപ്പിച്ചും മറപ്പിച്ചും വെക്കുന്നത് കൊണ്ടാണ് പിന്നീട് അവർക്കത് ആളുകളിലേക്ക് കുടുംബത്തിലേക്ക് എത്തിക്കാൻ പ്രയാസം വരാറ്.
1: അപ്പോൾ ബോധപൂർവം, ബുദ്ധിപൂർവം, സാവകാശം,
0: അതെ
1: എല്ലാം ചർച്ച ചെയ്തുകൊണ്ടും കൈമാറിക്കൊണ്ടും കുടുംബത്തിൽ വളരെ ശ്രദ്ധാപൂർവം ഇടപെടുന്ന ഒരാൾക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നതാണ്. നിലവിൽ ഇത്തരം മാറ്റങ്ങൾക്ക് ഓരോരുത്തരെയും വിധേയമാക്കാനുള്ള സൗകര്യങ്ങളുണ്ട് എന്നത് ഒരുപക്ഷെ നമ്മുടെ ശ്രോതാക്കൾക്ക് വിപുലമായ രീതിയിൽ പീസ് റേഡിയോ സമൂഹം കേട്ടുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ ഇതിൻ്റെ പിന്നെ എല്ലാ തലങ്ങളും അറിയുന്ന ആളുകളും ഒന്നും അറിയാത്ത ആളുകളും ഉണ്ടാകും. ഇപ്പോൾ CRE സംവിധാനം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചെറിയ പ്രായത്തിൽ മദ്രസ പഠനം എന്ന് പറയുന്നത് മനസ്സുറക്കാത്ത സന്ദർഭത്തിലെ പഠനമാണ്. ആ മനസ്സുറക്കാത്ത സന്ദർഭത്തിലെ പഠനങ്ങൾ പലപ്പോഴും പ്രായോഗികമായി അവരുടെ പ്രായോഗിക ജീവിതത്തിലേക്ക് എത്താൻ പല കുട്ടികൾക്കും അവസരങ്ങൾ കുറവാണ്. മനസ്സുറച്ച പ്രായത്തിൽ കിട്ടുന്ന CRE പഠനം മുതൽക്ക് പിന്നെ അവന് സ്കൂളിലെത്തി, ഹൈസ്കൂളിലെത്തി, അവൻ ക്യാമ്പസിലെത്തി, ക്യാമ്പസിൽ നിന്ന് അവൻ കോഴ്സ് കഴിഞ്ഞു, കോഴ്സ് കഴിഞ്ഞ് അവൻ പ്രൊഫഷണൽ രംഗത്താണെങ്കിൽ അത്തരം പഠന സംവിധാനങ്ങൾ, ഇങ്ങനെ വിപുലമായ പഠന സംവിധാനങ്ങളും നെറ്റ്വർക്കുകൾ യഥാർത്ഥത്തിലുണ്ട്. ഈ പഠന സംവിധാനങ്ങളും നെറ്റ്വർക്കുകളൊക്കെ ഉപയോഗിക്കുന്നിടത്ത് കുടുംബം വെക്കുന്ന തടസ്സം, ഇപ്പൊ തൊട്ട് അയൽപ്പക്കത്തോ അല്ലെങ്കിൽ അടുത്ത പ്രദേശത്തോ ഒരു ഖുർആൻ പഠന സംരംഭം ഉണ്ടെങ്കിൽ ആ അതിലേക്കുള്ള യാത്രാ ദൂരം, ഇങ്ങനത്തെ കുറെ കാരണങ്ങളാണ് അല്ലെങ്കിൽ ജുമാ ഖുത്ബക്ക് കാരണങ്ങളാണ് പൊതുവെ പറയാറുള്ളത്. ഇങ്ങനെ ചിന്തിക്കുന്ന നിസ്സാരമായ കാരണങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളെയും സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്താത്ത ആളുകൾ ഒരുപാടുണ്ട്. ഒരുപക്ഷെ എൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളടുത്തേക്ക് എത്തുമ്പോൾ ആ ക്വസ്റ്റ്യൻ കേൾക്കുന്ന ആളുകൾ ഞാനതാണല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന ആളോട് എന്താണ് നമുക്ക് ഒരു ഒരു ഉപദേശമായി, ഒരു വാചകമായി, ഗൗരവതരമായ ഒരു ഉണർത്തലായി പറയാനുള്ളത്?
0: നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ മുമ്പത്തെ അപേക്ഷിച്ച് നമ്മൾ എന്താണോ, എന്തൊരു ഇസ്ലാമിക നിലവാരത്തിലേക്കാണോ നമ്മുടെ കുടുംബങ്ങളെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്, അതിന് പൂർണ്ണമായും ഫലപ്രദമായിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ നാട്ടിൽ ധാരാളമായി നടക്കുന്നുണ്ട്. അതെല്ലാവർക്കും കയ്യെത്താവുന്ന ദൂരത്ത് തന്നെ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇതിലേക്ക് മൊത്തം ആളുകൾ എത്തിപ്പെടാത്തതിൻ്റെ കാരണങ്ങൾ നമുക്ക് രണ്ട് ഏരിയ ആയിട്ട് കാണാൻ പറ്റും. അതിൽ ഒരു ഏരിയ ഏതാന്ന് ചോദിച്ചാൽ ഇതൊക്കെ ആ ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പ് ഇല്ലെങ്കിൽ മറ്റേ ആളുകൾ അവർ നടത്തുന്നത്, ഇവർ നടത്തുന്നത് എന്ന് പറഞ്ഞിട്ട് എന്താണ്, ഒന്നില്ലെങ്കിൽ ഫലപ്രദമല്ലാത്ത ക്ലാസ്സുകളിലേക്ക് പറഞ്ഞയക്കുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ പറഞ്ഞയക്കാതിരിക്കുകയോ ചെയ്യുന്നവരാണ് സമൂഹത്തിൽ ഒരു വിഭാഗം ആളുകൾ. അത്തരം ആളുകളോട് നമുക്ക് പറയാനുള്ളൊരു സംഗതി എന്താണെന്ന് വിചാരിച്ചാൽ, എന്തൊരു കാര്യത്തെക്കുറിച്ചും ഒരു മുൻധാരണകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ധാരണകളിൽ നമ്മൾ വിശ്വസിക്കുന്നതിൻ്റെയും അത് സ്വീകരിക്കുന്നതിനേയും മുമ്പ് നമ്മുടെ അനുഭവത്തിൽ അതിനൊരു പരിശോധന നടത്തണം. ജീവിതത്തിൽ നമ്മൾ കണ്ടെത്തിയ എല്ലാ സത്യങ്ങളും അങ്ങനെയാണ്. ഇപ്പോൾ നമ്മളൊരു ഖുത്ബനെ മുജാഹിദ് പള്ളിയെക്കുറിച്ച് പണ്ട് കാലത്ത് പറഞ്ഞിരുന്ന ആരോപണങ്ങളും മറ്റു സംഗതികളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഒരു പള്ളിയിൽ പോയപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത് ഈ പറഞ്ഞതൊന്നും ശരിയല്ല, ഒരു വയലിന് പോയപ്പോഴാണ് മനസ്സിലായത് എന്ന രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത്തരം സംഗതികൾ ഒന്ന് പോയി കേട്ട് നോക്കുക, ഒന്ന് പറഞ്ഞയച്ച് നോക്കുക, എന്നിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന, നമ്മൾ വിചാരിക്കുന്ന പോലെ ഇത് എൻ്റെ കുട്ടിക്കോ അല്ലെങ്കിൽ എനിക്കോ വല്ല വഴികേടുകൾ ഉണ്ടാക്കുന്നതാണോ അതോ എന്നെ ശരിയായ നിലക്ക് വഴി നയിക്കുന്നതാണോ നോക്കുക. ചിലപ്പോൾ പോകണമെന്നില്ല, ഉദാഹരണം പ്രോഫ്കോൺ, പ്രോഫ്കോണിൻ്റെ സി ഡികൾ ലഭ്യമാണ്, അപ്പോൾ അതൊന്ന് കേട്ട് നോക്കുക, അപ്പോൾ മനസ്സിലാവും അടുത്ത പ്രോഫ്കോൺ കുട്ടിനെ പറഞ്ഞേക്കണോ ഇല്ലേ എന്നുള്ളത്. ഈ രൂപത്തിൽ എന്ത് ചെയ്യണം, നടക്കുന്ന സംരംഭങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളിൽ നിന്ന് അകന്നു നിൽക്കാതെ, നമ്മൾ തെറ്റിദ്ധാരണകൾ മൂലം അകന്നു നിൽക്കാതെ നമ്മളതിനെക്കുറിച്ച് അടുത്തറിയാൻ ശ്രമിക്കണം എന്നാണ് അവരോട് പറയാനുള്ളത്. രണ്ടാമത്തൊരു ഏരിയയിൽ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണെന്ന് വിചാരിച്ചാൽ, ചില പ്രായോഗിക പ്രശ്നങ്ങൾ പറയാം. എന്ത് ദൂരം കൂടുതലാണ്, നീ കൊണ്ടയക്കാൻ ആളില്ല, വാഹന സൗകര്യമില്ല, പോയ ഒറ്റയ്ക്ക് വരൂല, അല്ലെങ്കിൽ അവിടെ അങ്ങനെയാണ്,
1: കുട്ടികൾ
0: അപകടം ഉണ്ടാക്കും, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് വീട്ടിലുള്ളൂ, ഞാൻ എന്താ ചെയ്യുക എന്നൊക്കെ പറയുന്ന ചില തടസ്സങ്ങൾ ആളുകൾ പറയും. ഇല്ലെങ്കിൽ ഇപ്പം ഇതിനൊക്കെ ഇപ്പം തന്നെ പോകേണ്ടതുണ്ടോ, ഇപ്പോൾ അവർക്ക് കുറച്ച് ഇംഗ്ലീഷ് പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് ഒക്കെ പഠിപ്പിച്ച് കൊടുക്കുക, പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഒരു നമ്മളൊക്കെ എപ്പോഴാണ് നന്നായത്, അപ്പോഴൊക്കെ നന്നായിക്കോളും എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ, ഇതൊക്കെ സത്യത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ ഇത്തരം ആളുകളാണ് പലപ്പോഴും മതപരമായ ബോധം സമയത്ത് കൊടുക്കാത്തതിൻ്റെ പേരിൽ പ്രതിസന്ധികൾ വരുമ്പോൾ അവർ വരും, എന്ത് ഒരു ഉപദേശം കൊടുക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അവർ 20 കൊല്ലം കൊണ്ട് ഈ കുട്ടിക്ക് കൊടുക്കേണ്ടത് മുഴുവൻ നമ്മൾ എന്ത് ചെയ്യണം, ഒരു രാത്രി ഉറക്കം വെച്ചിരുന്ന് നമ്മൾ എന്ത് ചെയ്യണം,
1: പറഞ്ഞുകൊടുക്കണം.
0: അപ്പോൾ സത്യത്തിൽ ഇവരെന്ത് ചെയ്താൽ മതി, കുട്ടിക്ക് ആ ചെറുപ്പകാലം മുതൽ തന്നെ എന്ത് ചെയ്യുക, മദ്രസ വ്യവസ്ഥാപിതമായിട്ട് കൊടുക്കുക, അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഹൈസ്കൂൾ തലത്തിലെത്തുമ്പോൾ അവർക്ക് CRE പോലുള്ള അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ക്ലാസ്സുകളുടെ അതിൽ കൊടുക്കുക. അത് കഴിഞ്ഞാൽ നമ്മൾ നിരന്തരമായി പോകുന്ന ഖുർആൻ ഹദീസ് റീഡിംഗ് സ്കൂളിലേക്ക് അവരെ കൂട്ടുക, ജുമാക്ക് അവരെ കൊണ്ടുപോവുക. ഇങ്ങനെ ജീവിതത്തിൻ്റെ സമയത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് കാര്യങ്ങൾ കൊടുത്താൽ എന്ത് ചെയ്യൂല, ഇങ്ങനത്തെ പ്രതിസന്ധികൾ വന്നു ചേരാതിരിക്കാനും അവർക്കിടെ മനസ്സിലുണ്ടാകുന്ന ആ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ എവിടെയും സുരക്ഷിതരായിട്ട് അവർക്ക് നിലകൊള്ളാനും അവർക്ക് സാധിക്കും. അതുകൊണ്ട് സമയോചിതമായിട്ടുള്ള അറിവ് അവർക്ക് കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അതിന് ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ അതിജീവിക്കാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ പിന്നീട് ഖേദിക്കേണ്ടി വരും എന്നുള്ളതാണ് അത്തരം ആളുകൾ നമുക്ക് ഓർമ്മപ്പെടുന്നത്.
1: അതെ, തീർച്ചയായും സമയോചിതമായി സാന്ദർഭികമായി ഇടപെട്ട് കുടുംബത്തിൽ ബോധപൂർവവും ബുദ്ധിപൂർവവുമായ ഒരു പുതിയ ക്രമം രൂപീകരിക്കലാണ് കുടുംബരംഗത്തെ വിമലീകരണത്തിൻ്റെ കാരണമെന്നതാണ് ഇന്നത്തെ ചർച്ചയിലൂടെ നാം എത്തി നിൽക്കുന്നത്. ചർച്ചയുടെ സമയം ഇവിടെ അവസാനിക്കുന്നു. സ്നേഹക്കൂടിൻ്റെ ഈ എപ്പിസോഡിൽ നമ്മളോടൊപ്പം പങ്കെടുത്ത ബഹുമാനനായ ഹാരിസ് ബിൻ സലീം അവർക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ, പരാതികൾ, സങ്കടങ്ങൾ, വിഷമങ്ങൾ, ചോദ്യങ്ങൾ നിങ്ങൾ അയക്കേണ്ടത് 90 20 480 480 എന്ന നമ്പറിലേക്കാണ്. കുടുംബകങ്ങളിൽ സ്നേഹത്തിൻ്റെ കുളിർത്തന്നലുമായി സ്നേഹക്കൂട് നാളെ ഇതേ സന്ദർഭത്തിൽ ഇതേ വിഷയത്തിൽ പുതിയ ചിന്തകളും ചർച്ചകളുമായി കടന്നെത്തുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹൃദ അവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് സ്നേഹക്കൂട് എന്ന പ്രോഗ്രാമായിരുന്നു. അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോകുന്നു, പ്രവേശിക്കുന്നു.
3: അൽ ഉസൂൽ എന്ന പ്രോഗ്രാമിലേക്കാണ് നമ്മൾ കടക്കുന്നത്. പലപ്പോഴും ഉണ്ടാകുന്ന സംശയമാണ് മക്കിയായ സൂറത്തും മദനിയായ സൂറത്തും എന്നുള്ളത്. ഏതൊക്കെ സൂറത്താണ് മക്കി, ഏതൊക്കെ സൂറത്താണ് മദനി? റസൂൽ മക്കത്തുള്ളപ്പോൾ അവതരിച്ചാണോ മക്കി, റസൂൽ മദീനത്തുള്ള അവതരിച്ചാണോ മദനി? അതല്ല, റസൂല് മക്കയിലും മദീനയിലും അല്ലാത്ത സമയത്ത് സൂറത്തുകൾ അവതരിച്ചിട്ടുണ്ടോ, അതൊക്കെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നുള്ളൊക്കെ സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോ മക്കിയായും മദനിയായും ഉള്ള സൂറത്തുകൾ എന്ന വിഷയത്തിൽ ബഹുമാനി ഉസ്താദ് ജാമിഅ അൽ ഹിന്ദ് ഇസ്ലാമിയുടെ പ്രിൻസിപ്പൽ കൂടിയായ
2: അബ്ദുൽ മാലിക് സലഫിയാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്.
4: അൽ ഉസൂലിന്റെ കഴിഞ്ഞ എപ്പിസോഡിൽ നാം മനസ്സിലാക്കിയത് വിശുദ്ധ ഖുർആനിന്റെ ക്രോഡീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അഥവാ ഇസ്ലാമിക ശരീഅത്തിൻ്റെ ഒന്നാമത്തെ മഖ്റജായ, ഒന്നാമത്തെ ഉറവിടമായ വിശുദ്ധ ഖുർആനിനെ കുറിച്ചുള്ള ചർച്ചയിലാണ് നാം ഇപ്പോൾ ഉള്ളത്. അതിൽ വിശുദ്ധ ഖുർആനിൻ്റെ നാമങ്ങളെക്കുറിച്ചും വിശേഷണങ്ങളെക്കുറിച്ചും ആ വിശുദ്ധ ഖുർആൻ അതിൻ്റെ മഹത്വങ്ങൾ എന്തൊക്കെയാണ്, അപ്രകാരം തന്നെ അതിൻ്റെ ക്രോഡീകരണ ചരിത്രമെന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇനി ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം അൽ മക്കി വൽ മദനി എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ ഓതുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ നിർബന്ധമായും മനസ്സിലാക്കിയിരിക്കേണ്ട ഖുർആനിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇൽമാണ് മക്കിയായ സൂറത്തുകളും മദനിയായ സൂറത്തുകളും. ഒരു മനുഷ്യൻ അയാൾ ഖുർആനിൽ നിപുണത നേടി എന്നു പറയണമെങ്കിൽ, ഖുർആനിൽ അയാൾ മാഹിറാണ് എന്നു പറയണമെങ്കിൽ അയാൾക്ക് ഈ വിവരം കൂടിയേ തീരൂ. മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു സംഭവം കാണാൻ കഴിയും. വല്ലാഹി അല്ലദി ലാ ഇലാഹ ഗൈറുഹു മാ നസലത് സൂറത്തു മിൻ കിതാബില്ലാ ഇല്ലാ വ അന അഅലമു ഐന നസലത് ولا نزلت آية من كتاب الله إلا وأنا عالم فيما نزلت اللهുവിനെ തന്നെയാണ് സത്യം. അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ ഒരു സൂറത്ത് പോലും അവതരിച്ചിട്ടില്ല. എനിക്ക് ആ സൂറത്തിനെ കുറിച്ച് അറിഞ്ഞിട്ടല്ലാതെ ആ സൂറത്ത് അധ്യായം എവിടെയാണ് അവതരിച്ചത് എന്ന്. അതുപ്രകാരം ഖുർആനിലെ ഒരു ആയത്തുമില്ല. ആ ആയത്ത് ഏത് വിഷയത്തിലാണ്, ഏത് ആളുകളെക്കുറിച്ചാണ് അവതരിച്ചിട്ടുള്ളത് എന്ന് എനിക്കറിഞ്ഞിട്ടല്ലാതെ. വീണ്ടും അദ്ദേഹം പറയുന്നു, വലോ ആലം അനാഹദൻ ആലം ഉമ്മന്നി ബി കിതാബില്ല തബ്ലുഗുൽ ഇബിൽ ലറകിബ്തു ഇലൈഹി. ഒട്ടകത്തിനെത്തിപ്പെടാൻ കഴിയുന്ന ദൂരപരിധിയിൽ, അഥവാ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഉള്ള പരിധിയിലുള്ള ഒരു മനുഷ്യന് എനിക്കറിയാത്തൊരു കാര്യം ഖുർആനെ കുറിച്ച്, അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെക്കുറിച്ച് അറിയുന്നുണ്ട് എന്നെനിക്ക് വിവരം കിട്ടിയാൽ ഞാൻ ആ മനുഷ്യൻ്റെ അടുക്കിലേക്ക് യാത്ര ചെയ്ത് എത്തിപ്പെടുമായിരുന്നു എന്ന് അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറയുന്നൊരു കാര്യം, ഏത് ആയത്ത് ഏത് വിഷയത്തിൽ എവിടെ ഇറങ്ങി, ഇത് ഖുർആനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു വലിയ അറിവാണ്. ആ ഖുർആനിൻ്റെ ഇൽമ് പഠിക്കുമ്പോൾ, ഖുർആനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഇപ്പം മക്കിയായ സൂറത്തുകൾ, മദനിയായ സൂറത്തുകൾ, മക്കിയായ സൂറത്തുകൾ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്, പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും പ്രധാനമായും അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുടെ മുമ്പ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള സൂറത്തുകളും ആയത്തുകളും. മദനിയായ സൂറത്തുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് പ്രവാചകൻ്റെ ഹിജ്റാനന്തരമുള്ള ജീവിതത്തിൽ ഇറക്കപ്പെട്ടിട്ടുള്ള സൂറത്തുകളും ആയത്തുകളും. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വ്യത്യാസം ഈ സൂറത്തുകൾക്കിടയിലും ആയത്തുകൾക്കിടയിലും വരാനുണ്ടായ കാരണമെന്താണ്, എന്തിനാണ് ഇങ്ങനെ ഒരു വേർതിരിവ് നാം നടത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഉലമാക്കൽ പ്രവാചകന്റെ കാലഘട്ടത്തിലും സുഹൃദാന്റെ സഹാബത്തുമൊക്കെ അങ്ങനെ ഒരു വേർതിരിവ് നടത്തിയിട്ടുള്ളത് എന്തിനാണ്? നമുക്കറിയാം മക്കയിലുള്ള അവസ്ഥയല്ല യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മദീനയിൽ ഉണ്ടായിരുന്നത്. ഖുർആൻ എന്ന് പറയുമ്പോൾ അത് മനുഷ്യന്മാരോട് അഭിസംബോധന നടത്തുന്ന ഒരു കലാമുള്ളയാണ്, അള്ളാഹുവിൻ്റെ സംസാരമാണ്. നാം ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്ന വിഷയം, ആ സംസാരിക്കുന്ന ശൈലി, സംസാരത്തിൻ്റെ രൂപം, ഭാവം, ഇതെല്ലാം സംസാരിക്കപ്പെടുന്ന വ്യക്തിക്കനുസരിച്ച് കൊണ്ട് മാറ്റമുണ്ടാകും. തീർത്തും ജ്ഞാനമില്ലാത്ത, അക്ഷരജ്ഞാനമില്ലാത്ത, അബദ്ധധാരണകൾ മാത്രം നിറഞ്ഞ്, അതുമാത്രം കൈമുതലാക്കിയ ഒരു വ്യക്തിയോട് സംസാരിക്കുന്ന രൂപത്തിലാവുകയില്ലല്ലോ ഒരു ജ്ഞാനിയായ, കാര്യങ്ങളെക്കുറിച്ച് ധാരണയുള്ള, ചിന്താശേഷിയുള്ള ഒരു മനുഷ്യനോട് സംസാരിക്കുന്നത്. വ്യത്യാസമുണ്ടാകാം. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ, മക്കിയായ സൂറത്തുകളും മദനിയായ സൂറത്തുകളും എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ശൈലിയിലും രൂപത്തിലും അതുപോലെ തന്നെ വിഷയങ്ങളിലും അവതരണ രീതികളിലും എല്ലാം വ്യത്യസ്തമാണ്. നമുക്കറിയാം ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ, അഥവാ മക്ക കാലഘട്ടത്തിൽ ജീവിച്ച ആളുകൾ, അവർ ശരിക്കും ഒരു ജഹാലത്തിലായിരുന്നു, ജാഹിലിയത്തിലായിരുന്നു അവരുണ്ടായിരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതാല അവരെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹ, അവർക്ക് ഹൃദയമുണ്ട്, അവർ ചിന്തിക്കുന്നില്ല, കണ്ണുണ്ട്, കാണുന്നില്ല, ചെവിയുണ്ട്, കേൾക്കുന്നില്ല. ഔസാനുകളെ, വിഗ്രഹങ്ങളെ ആരാധിച്ച് അള്ളാഹുവിൽ പങ്കുചേർത്ത് കല്ലുകളെയും മരങ്ങളെയും ദൈവങ്ങളായി കണ്ട് ഇലാഹുകളായി സമർപ്പിക്കുന്ന, പരലോകത്തെ തന്നെ നിഷേധിക്കുന്ന ഒരു വിഭാഗം ആളുകൾ, ഐദാ മിത്ന വകുന്ന തുറാബൻ വഇലാമൻ ഐന്ന ലമബഉസൂൻ എന്ന് സൂറത്തു സ്വാഫാത്തിൽ അള്ളാഹു ചോദിച്ചതുപോലെ, അവർ പറഞ്ഞത് അള്ളാഹു ഉദ്ധരിച്ചതുപോലെ, ഞങ്ങളുടെ ജീവിതമെന്ന് പറഞ്ഞാൽ ഇവിടെ മരിക്കുന്നു, ജീവിക്കുന്നു, ഞങ്ങൾ എല്ലായി കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് രണ്ടാമത് പുനർജനിക്കുക? ഈ രൂപത്തിൽ ബഅത്തിനെ തന്നെ, പരലോകത്തെ തന്നെ നിഷേധിക്കുന്ന ആളുകളുണ്ടായിരുന്നു. ഒമാഹിയ ഇല്ല ഹയാത്തുന ദുനിയ നമൂത്തു വനഹയ ഒമാ യുഹലിക്കുന ഇല്ല ദഹർ, കാലമല്ലാതെ ഞങ്ങളെ നശിപ്പിക്കുന്നില്ല എന്നു പറഞ്ഞ ആളുകൾ, അവർ ഹുസൂമത്തിൽ, അലദ്ദുൽ ഹുസൂം, താർക്കികന്മാരായിരുന്നു. ചെറിയ ചെറിയ കാര്യത്തിൽ പോലും അനാവശ്യമായ തർക്കവിതർക്കങ്ങൾ നടത്തി അത് യുദ്ധത്തിൽ വരെ കലാശിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു അവർ. മാത്രമല്ല, അതേ സമയത്ത് ഫസാഹത്തിൻ്റെയും ബലാഗത്തിൻ്റെയും ബയാനിൻ്റെയും അഥവാ അറബി സാഹിത്യ രംഗത്ത് മികവ് പുലർത്തിയിരുന്നു എന്ന് മാത്രമല്ല, ഏറ്റവും നല്ല മികവ് പുലർത്തിയ ആളുകളായിരുന്നു അറബികളായ മക്കയിൽ ജീവിച്ചിരുന്ന ആളുകൾ. അതുകൊണ്ട് തന്നെ അവരുടെ അഖീദയും അവരുടെ സ്വഭാവവും അവരുടെ ഭാഷയുമൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കും വിശുദ്ധ ഖുർആൻ മക്കയിൽ ഇറങ്ങുക, സ്വാഭാവികമാണ്. ആ കാരണം കൊണ്ട് തന്നെയാണ് ഖുർആനിൽ സൂറത്തു മക്കിയായ സൂറത്തുകളെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് അഖീദയുമായി ബന്ധപ്പെട്ട അഥവാ അവരുടെ വിശ്വാസ സംസ്കരണവുമായി ബന്ധപ്പെട്ട ഒരുപാട് തെളിവുകൾ, അനവധി നിരവധി തെളിവുകൾ വ്യത്യസ്തമായ ശൈലികളിലൂടെ പ്രകൃതിയിലെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, മഴയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, സസ്യലതാദികൾ മുളച്ചു പൊന്തുന്നതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അതുപോലെ തന്നെ മനുഷ്യൻ്റെ മുമ്പിലൂടെ വിഹരിച്ചു കൊണ്ടിരിക്കുന്ന ഒട്ടകങ്ങൾ, അതുപോലെ തന്നെയുള്ള ഈച്ച, പ്രാണി പോലെയുള്ള ജീവജാലങ്ങൾ, തേനീച്ച പോലെയുള്ള ജീവജാലങ്ങളെ നോക്കാൻ വേണ്ടി പറയുന്നു. കടലിലൂടെ സഞ്ചരിക്കുമ്പോൾ കപ്പലുകളിലൂടെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് പറയുന്നു. ഇതൊക്കെ തന്നെയും അവർക്ക് പരിചിതമായ ശൈലിയുള്ള, അവർക്ക് വിവരമുള്ള കാര്യങ്ങളായിരുന്നു. ഈ കാര്യങ്ങളെ നോക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ അസ്തിത്വവും അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തും അള്ളാഹുവിൻ്റെ റുബൂബിയത്തും അതുപോലെ തന്നെ അസ്മാഉ വസിഫാത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും എല്ലാം അള്ളാഹു വളരെ മനോഹരമായ ശൈലിയിലൂടെ സൂറത്തു മക്കിയായ സൂറത്തുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലാകുന്ന പ്രബോധനം ചെയ്യാൻ കഴിയുന്ന ആ രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചു കൊടുത്തു. മാത്രമല്ല ഇങ്ങനെയുള്ള അതിശക്തമായ തെളിവുകൾ, അനിഷേധ്യമായ പ്രമാണങ്ങൾ, തെളിവുകൾ മുന്നിൽ വന്നു കിട്ടിയിട്ടും അതിനെ നിഷേധിച്ച് അതിനെ തൃണവൽക്കരിച്ച് അതിനെ കളവാക്കി ജീവിച്ച ആളുകളുടെ ഒരുപാട് ചരിത്രവും വിശുദ്ധ ഖുർആൻ അതിൽ ഉദ്ധരിക്കുന്നുണ്ട്. എന്തിനാണ് ഈ നിഷേധത്തിൻ്റെ പര്യവസാനം? ഈ നിഷേധികളുടെ ഈ ദുനിയാവിലുള്ള മരണം എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ കാണിക്കാനും അത് മനസ്സിലാക്കുവാനും വേണ്ടി തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു വേർതിരിവ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നൽകിയിട്ടുള്ളത്. കുറച്ചുകൂടി ശക്തമായ ശൈലിയാണ് മക്കി സൂറത്തുകൾ നമുക്ക് കാണാൻ കഴിയുക. ഇടിവെട്ടുപോലെയുള്ള വാക്കുകൾ, ചെറിയ ചെറിയ വാക്കുകൾ, നീളം കുറവായ, ഗാംഭീര്യമുള്ള, അതേസമയത്ത് ഇൽമുകളും ബലാഗകളും അതിൻ്റെ സാഹിത്യ ഔന്നിത്യത്തിന് ഒരു കുറവുമില്ലാത്ത രീതിയിലുള്ള വാക്കുകൾ, കാരണം അതവരുടെ ഒരു സംസ്കാരത്തിൻ്റെ കൂടി ഭാഗമായിരുന്നു. തീർത്തും നിഷേധികളായ, അതുപോലെ തന്നെ എതിർക്കുക എന്നത് മാത്രം കൈമുതലാക്കിയ, എല്ലാത്തിനെയും നിഷേധിച്ച് തള്ളുക എന്ന നിഷേധ പ്രവണത ഒരു ഐഡൻറ്റിറ്റിയായിക്കൊണ്ട് സ്വീകരിച്ചിട്ടുള്ള ഒരു സമൂഹത്തോട് പറയുമ്പോൾ ആ വാക്കിനൊരു ഗാംഭീര്യമുണ്ടാകണം, ആ വാക്കുകൾക്ക് ഒരു ഘനമുണ്ടാകണം, ആ വാക്കുകൾക്ക് ഒരു കമാൻഡിങ് പവർ ഉണ്ടാകണം. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മക്കിയായ സൂറത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതേസമയത്ത് മദീനയുടെ അവസ്ഥ തീർത്തും വ്യത്യസ്തമായിരുന്നു. അവിടെ അഹ്ൽ കിതാബിൽപ്പെട്ട ആളുകൾ, വേദം നൽകപ്പെട്ട ആളുകൾ, തൗറാത്തും ഇഞ്ചിയിലും അവർക്ക് പരിചയമുണ്ട്. അള്ളാഹുവിൻ്റെ വഹികളെക്കുറിച്ച് അവർക്കറിയാം, ജിബ്രീലിനെക്കുറിച്ച് അവർക്കറിയാം, പരലോകത്തെക്കുറിച്ചും മറ്റുമുള്ള വിവരങ്ങൾ അവർക്കുണ്ടെങ്കിലും അതിലൊരുപാട് അബദ്ധങ്ങൾ അവർക്ക് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ കൂടി ഈ ഒരു അടിസ്ഥാനപരമായ കാര്യം അവരുടെ മനസ്സിലുണ്ട്. മക്കയിൽ അതല്ല, തീർത്തും പുതിയ ഒരു ജ്ഞാനവുമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ മക്കയിലെയും മദീനയിലും ശൈലികൾ വ്യത്യസ്തപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം അവിടുത്തെ സാമൂഹിക സ്ഥിതിയുടെ വ്യത്യാസമാണ്, സമൂഹത്തിൻ്റെ ഭാഷാപരമായിട്ടുള്ള ശൈലി വ്യത്യാസമാണ്, സമൂഹത്തിൻ്റെ ആചാരപരവും അനുഷ്ഠാനപരവും അതുപോലെ തന്നെ വിശ്വാസപരമായിട്ടുള്ള പല കാര്യങ്ങളും അഭിപ്രായ വ്യത്യാസമുള്ളതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ഒരു വ്യത്യാസം മക്കിയായ സൂറത്തുകളിലും മദനിയായ സൂറത്തുകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ മക്കിയായ സൂറത്തുകൾ മദനിയായ സൂറത്തുകൾ എന്നത് അത് മനസ്സിലാക്കുക എന്നുള്ളത് ഒരു വലിയ സംഗതിയാണ്. എത്രത്തോളം ചോദിച്ചാൽ അബുൽ ഖാസിം അൽ ഹസൻ ബിൻ മുഹമ്മദ് അൻ നൈസാബൂരി റഹ്മഹുല്ലാ അദ്ദേഹത്തിൻ്റെ കിതാബിൽ കിതാബു തംബീഹ് അല ഫളിൽ ഉലൂമിൽ ഖുർആൻ എന്നു പറയുന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു, മിൻ അഷ്റഫി ഉലൂമിൽ ഖുർആൻ ഇൽമു നുസൂലിഹി വജിഹാതിഹി وترتيب ما نزل بمكة والمدينة وما نزل بمكة وحكمه مدني وما نزل بمدينة وحكمه مكي وما نزل بمكة في أهل المدينة وما نزل بالمدينة في أهل مكة وما يشبه نزول المكي في المدني وما يشبه نزول المدني في مكي وما نزل بالجحفة وما نزل ببيت المقدس وما نزل بالطائف وما نزل بالحديبية وما نزل ليلا وما نزل نهارا ഇന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നു. ഒരു ഖുർആനിൻ്റെ അറിവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആ ഖുർആനിൻ്റെ അവതരണത്തെക്കുറിച്ചുള്ള ഇൽമ്. അതിൻ്റെ തർത്തീബ് മക്കിയായതേതാണ്, മദനിയായതേതാണ്, അതേപോലെ തന്നെ മക്കിയായ സൂറത്തുകളിൽ മദനിയുടെ ഹുക്കുമുള്ളതേതാണ്, മദീനയിൽ അവതരിപ്പിക്ക മദനിയായ സൂറത്തുകളിൽ മക്കിയായ ഹുക്കുമുള്ളതേതാണ്, ഇങ്ങനെ വ്യത്യസ്തമായ വിധികൾ ഈ വിഷയങ്ങളിൽ കടന്നു വരുന്നുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കുക എന്നുള്ളത് മിൻ അഷ്റഫിൽ ഉലൂം, ഇൽമുകളിൽപ്പെട്ട ഏറ്റവും പ്രാമുഖ്യമുള്ള പ്രധാനപ്പെട്ട ഇൽമാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കൊണ്ട് കാണാൻ കഴിയും. ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിനെ 14 ഇനങ്ങളായി പണ്ഡിതന്മാർ വേർതിരിച്ചിട്ടുണ്ട്. അഥവാ ഖുർആനിൻ്റെ അവതരണവുമായി കൊണ്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ 14 കാര്യങ്ങൾ: ഒന്ന്, മക്കയിൽ അവതരിച്ചു; രണ്ട്, മദീനയിൽ അവതരിച്ചു; മൂന്നാമത്, മക്കയിലാണോ മദീനയിലാണോ അവതരിച്ചത് എന്നുള്ളത് സംശയമുള്ള അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളുണ്ട്; അഞ്ചാമതായി, അല്ല, ആയാത്തുൽ മക്കിയ ഫിസ്സുവരിൽ മദനീയ, മദനി സൂറത്തുകളിലുള്ള മക്കിയായ ആയത്തുകൾ, അത് പണ്ഡിതന്മാർ കണ്ടെത്തിയിട്ടുണ്ട്; അതുപോലെ തന്നെ മദനി സൂറത്തുകളിലുള്ള മക്കിയായ ആയത്തുകൾ; ആറാമതായി, മാ നസല ബിമക്ക മഹുക്കുമുഹു മദനി, മക്കയിൽ അവതരിച്ചതാണ് പക്ഷേ അതിൻ്റെ ഹുക്കും മദനിയാണ്; അതുപോലെ തന്നെ മദീനയിൽ അവതരിച്ചതിൻ്റെ ഹുക്കുമുകൾ മക്കിയാണ്; അതേപോലെ മാ യുഷ്ബിഹു നുസൂല മക്കി വൽ ഫിൽ മദനി, മക്കിയായതും മദനിയായതുമായിട്ടുള്ള നുസൂലുകൾ, അതിൻ്റെ മുത്തശാബിഹാത്തുകൾ വന്നിട്ടുള്ള, അതായത് മക്കിയോട് സാദൃശ്യമുള്ള മദനി ആയത്തുകളേതാണ്, അതേപോലെ തന്നെ മദനിയോട് സാദൃശ്യമുള്ള മക്കി ആയത്തുകൾ ഏതൊക്കെയാണ്, ഇങ്ങനെ മഹമില മിമ്മക്ക ഇൽ മദീന വഹിക്കപ്പെട്ടത്, അതിനോട് മഹ്മൂൽ ചെയ്യപ്പെടുന്നത്, അതിലേക്ക് പറയപ്പെടുന്നത്, അതുപോലെ തന്നെ മദീനയിൽ നിന്ന് മക്കയിലേക്ക് ചേർത്തി പറയപ്പെടുന്നത്, പകലിൽ അവതരിച്ച സൂറത്തുകൾ, അതുപോലെ തന്നെ രാത്രി അവതരിച്ചത്, അതുപ്രകാരം ശൈത്യകാലത്തും ഉഷ്ണകാലത്തും അവതരിച്ച ആയത്തുകൾ, യാത്രയിൽ അവതരിച്ചത്, അതുപോലെ നാട്ടിൽ നിൽക്കുന്ന അവസ്ഥയിൽ അവതരിച്ചത്, ഇങ്ങനെയുള്ള വ്യത്യസ്തമായ കാര്യങ്ങൾ ഈ വിഷയത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഈ മക്കിയായ സൂറത്തുകളും അതുപോലെ തന്നെ മദനിയായിട്ടുള്ള സൂറത്തുകളും ആയത്തുകളും നമ്മൾ ഗ്രഹിക്കുന്നത് കൊണ്ടുള്ള ലക്ഷ്യം, അതിൻ്റെ നേട്ടം എന്താണ്, അതിൻ്റെ ഫായിദ എന്താണ്, പ്രധാനമായും മൂന്ന് കാര്യങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, തഫ്സീറിൻ്റെ വിഷയം, അഥവാ ഖുർആനിൻ്റെ തഫ്സീറുകൾ നമ്മൾ ചെയ്യുമ്പോൾ, എഴുതുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒന്നാണ് മക്കിയാണോ മദനിയാണോ എന്നുള്ളത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സൂറത്ത് അവതരിപ്പിക്കപ്പെടാനുള്ള അല്ലെങ്കിൽ അവതരിക്കാനുള്ള പശ്ചാത്തലം എന്ത് എന്നത് കൃത്യമായി മനസ്സിലാകുമ്പോഴാണ് ഈ ആയത്തിൻ്റെ യഥാർത്ഥമായ വിശദീകരണവും ആശയവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഒരു ആയത്ത് അല്ലെങ്കിൽ ഒരു സൂറത്ത് അവതരിപ്പിക്കപ്പെടാനുള്ളതായ പ്രധാനപ്പെട്ട കാരണം ഇന്നതാണ്, അല്ലെങ്കിൽ ഇന്ന സന്ദർഭത്തിലാണ് ഈ ആയത്ത് അവതരിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ ഒരു യഥാർത്ഥ പിക്ചർ, ഒരു യഥാർത്ഥ ചിത്രം നമുക്ക് കിട്ടും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ആയത്ത് അവതരിപ്പിക്കപ്പെടാൻ ഒരു പ്രത്യേക പശ്ചാത്തലമുണ്ടെങ്കിൽ ആ പശ്ചാത്തലത്തിലേക്ക് മാത്രമേ ഈ ആയത്ത് ബാധകമാക്കാവൂ എന്ന ഒരു നിയമമില്ല. കാരണം അൽഇബ്റത്തു ബിഉമുമി ലഫ്ളി ലാ ബിഖുസൂസി സബബ് എന്നുള്ളതാണ് ഉസൂലു തഫ്സീറിൻ്റെ ഒരു, അല്ലെങ്കിൽ ഉലൂമുൽ ഖുർആന്റെ അടിസ്ഥാന തത്വം അതാണ്. എന്ന് പറഞ്ഞാൽ ഒരു സംഗതിയിലേക്ക് ഇറക്കപ്പെട്ട സൂറത്താണെങ്കിലും ആ സൂറത്തിൻ്റെ ഉമുമുൽ ലഫ്ളാണ് നമ്മൾ പരിഗണിക്കുക, അതിൻ്റെ വാക്കുകളുടെ, അതിൻ്റെ വാക്കുകൾ പൊതുവായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആമാണെങ്കിൽ പൊതുവായ കാര്യങ്ങളാണ് നമ്മൾ പരിഗണിക്കുക, അതിൻ്റെ ഖുസൂസ് സബബല്ല, അത് അവതരിപ്പിക്കപ്പെടാനുള്ള പ്രത്യേക സാഹചര്യമല്ല. എങ്കിൽ കൂടിയും ഇത് മനസ്സിലാക്കാൻ ഒരു മുഫസ്സിറിന് സാധിച്ചാൽ അവൻ്റെ ആയത്തുകൾ നാസിഖ് ഏതാണ്, മൻസൂഖ് ഏതാണ്, ഏതാണ് ആദ്യം ഇറങ്ങിയത്, ഏതാണ് പിന്നീട് ഇറങ്ങിയത്, ഏതാണ് മക്കയിൽ ഇറങ്ങിയത്, മദീനയിൽ ഇറങ്ങിയതൊക്കെ എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് തഫ്സീറിൻ്റെ ഒരു വിശദീകരണം പറയുന്നിടത്ത് അബദ്ധങ്ങളില്ലാതിരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. രണ്ടാമതായി, ഖുർആനിൻ്റെ ശൈലികളും ഖുർആനിൻ്റെ സംസാര രീതികളും മനസ്സിലാക്കാൻ ഇത് ഉപകാരം ചെയ്യും. കാരണം എന്താ ചോദിച്ചാൽ, അറബികൾ സാധാരണ പറയാറുണ്ട് ഫൈനലി കുല്ലി മഖാമി മഖാലൻ, ഓരോ സദസ്സിലേക്കും ഓരോ മഖാമിലേക്കും ഓരോ സ്ഥലത്തേക്കും അതിന് യോജിച്ച രീതിയിലുള്ള സംസാരങ്ങളുണ്ട്. അപ്പോൾ ആ സംസാര ശൈലികൾ എങ്ങനെയാണ്, അതിൻ്റെ പ്രത്യേകത എന്താണ്, അതുകൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ വിശുദ്ധ ഖുർആനിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു അവസരം കൂടിയാണ് യഥാർത്ഥത്തിൽ ഇത്. ഒരു പരുഷ സ്വഭാവികളായ ആളുകളെ എങ്ങനെയാണ് നാം നേരിടേണ്ടത്, ലോലമനസ്കരായ ആളുകളോട് നാം എന്ത് നിലപാടുകളാണ് സ്വീകരിക്കേണ്ടത് എന്നിങ്ങനെയുള്ള സാമൂഹികവും അതുപോലെ തന്നെ സാംസ്കാരികപരമായിട്ടുള്ള ഒരുപാട് സംഗതികൾ, ഈ സംഗതികൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിലൂടെ നമുക്ക് നേടിയെടുക്കാനുണ്ട്. മൂന്നാമതായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഖൂഫ് അല സീറത്തിൻ നബവിയ്യ മിൻ ഖിലാലിൽ ആയാത്തിൽ ഖുർആനിയ, ഈ ഖുർആനിൻ്റെ ആയത്തുകളിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്ഭുതകരമായ സീറത്തുകൾ, പ്രവാചകൻ്റെ സ്വഭാവങ്ങൾ, റസൂലുള്ളാഹിൻ്റെ ശൈലികൾ, പ്രവാചകൻ്റെ സംസാരങ്ങൾ, റസൂലുള്ളാഹിൻ്റെ ഇടപാടുകൾ, ഇതെല്ലാം ഖുർആനിൻ്റെ തന്നെ ശൈലിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഗ്രഹിക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിച്ചത് മക്കിയായ സൂറത്തുകളും മദനിയായ സൂറത്തുകളും അതിൻ്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. അത് ഇൻഷാ അള്ളാഹ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹം ചൊരിയുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: മാഷാഅല്ലാഹ്, അൽ ഉസൂൽ പ്രോഗ്രാമാണ് നമ്മൾ ഇതുവരെ കേട്ടത്.
2: മക്കി മദനി സൂറത്തുകൾ എന്ന വിഷയത്തിൽ അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മോടൊപ്പം ചേർന്നത്. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ വൈബ്സിൽ ഞാൻ ഹനീഫ വണ്ടൂർ, എന്നോടൊപ്പം മുജിത്തപ്പ പി സി. തൽക്കാലം ഞങ്ങൾ വിടവാങ്ങുന്നു.
3: ഇൻഷാല്ലാ മറ്റു ദിവസങ്ങളിൽ മറ്റു പ്രോഗ്രാമുമായി വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ വിടവാങ്ങുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
5: നമുക്ക് ആദ്യം മധുരം ഖുർആൻ കേട്ടുവരാം. മധുരം ഖുർആൻ കേട്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം.
6: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മാഷാല്ലാ, വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഫജറിൽ നിന്നുള്ള ഭാഗങ്ങളാണ് നമ്മൾ കേട്ടത്. കല്ലാബല്ലാ തുക്രിമൂന ലത്തീം, അവർ അങ്ങനെയല്ല, അവർ ഒരിക്കലും അനാഥയെ അവർ ആദരിക്കുന്നില്ല. വലാ തഹാദൂന അലാ തഅമിൽ മിസ്കീൻ, അവർ അഗതിയുടെ ഭക്ഷണത്തിൽ പ്രചോദനമാകുന്നും ഇല്ല. അങ്ങനത്തെ ഒരു രീതി അവർ പാലിക്കുന്നില്ല എന്നുള്ളതാണ് ഖുർആനിൻ്റെ അടിസ്ഥാനപരമായി ഈ ഒരു വചനങ്ങളുടെ ഏറ്റവും മുഖ്യമായ ഭാഗം എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പം ഞാൻ ചില കാര്യങ്ങൾ അതിലേക്ക് ആഡ് ചെയ്യാൻ വിചാരിക്കുകയാണ്. ഇത് നമ്മളൊരു എല്ലാവരും ഒരു ആത്മപരിശോധനയോടുകൂടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണിത്. നമ്മൾ അനാഥനെ അവഗണിക്കുന്നുണ്ടോ? ബേസിക്കലി നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ല. നമ്മളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ല. പക്ഷേ ഇത് എവിടെയാണ് സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ബന്ധത്തിലോ കുടുംബത്തിലോ അയൽപ്പക്കത്തോ ഒക്കെ ഒരു അനാഥനുണ്ടെങ്കിൽ വളരെ ഇൻഡയറക്റ്റായിട്ട്, വളരെ ഡയറക്റ്റാവില്ല, നമ്മൾ പലപ്പോഴും അവർക്ക് അർഹതപ്പെട്ട അല്ലെങ്കിൽ അവകാശപ്പെട്ട അംഗീകാരം നൽകാത്തൊരു സാഹചര്യം ചിലപ്പോഴൊക്കെ ഉണ്ടാകും. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ തൊട്ട് മുന്നിലെ വീട്ടിൽ നമ്മളെ മോൻ്റെ അതേ പ്രായമുള്ളൊരു കുട്ടി ഉണ്ട്, അവൻ അനാഥനാന്ന് വിചാരിക്കാം.
1: ഓക്കെ,
0: നമ്മളെ മോനെയും കൊണ്ട് വരുന്നു, പോകുന്നു, അവന് ഡ്രസ്സ് വാങ്ങുന്നു, അവനെ സ്കൂളിൽ കൊണ്ടേക്കുന്നു, അവന് സർപ്രൈസ് ഗിഫ്റ്റുകൾ കൊടുക്കുന്നു, അവന് നല്ല വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കുന്നു, അവനായിട്ട് ടൂറ് പോകുന്നു. ഇതൊക്കെ വളരെ ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ ഈ കുട്ടി കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോഴൊക്കെ അവൻ്റെ ഉള്ളം പൊള്ളുന്നുണ്ട്. അവനിങ്ങനെ അവൻ്റെ ഉപ്പ മരിച്ചതും ആ വീട്ടിൽ ആംബുലൻസ് എത്തിയതും അവൻ്റെ ഉപ്പയെ ആരൊക്കെയോ കഫൻ ചെയ്ത് കൊണ്ടുപോയതും ആൾക്കൂട്ടത്തിൽ ആരുടെയൊക്കെയോ വിരൽത്തുമ്പിൽ അവനിങ്ങനെ

0: കഴിഞ്ഞ് അവർ പോയ ടൂറുകളെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ പലപ്പോഴും എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഞാൻ ലൈവിൽ തന്നെ പലപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട്, കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകൾ പലപ്പോഴും സ്വന്തം ഒരു പ്രൗഢിയുടെ പ്രകടന കേന്ദ്രങ്ങളായി മാറാറുണ്ട്. പല സ്ഥലത്തും പോകും, അതെല്ലാം കൂടിയും കൊണ്ടുവന്നിട്ട്
1: പ്രത്യേകിച്ച് ഹോട്ടൽ ഭക്ഷണം
0: ടൂറ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യുന്നൊരു സാഹചര്യം പലപ്പോഴും ഉണ്ടാകും. ഇത് അനാഥൻ്റെ കാര്യത്തിൽ മാത്രമൊന്നുമല്ല, ഈ സാമ്പത്തികമായി ഏറ്റക്കുറച്ചിലുള്ള ആളുകൾ അല്ലെങ്കിൽ ബോധം കൊണ്ട് ഏറ്റക്കുറച്ചിലുള്ള ആൾക്കാർ, ഇപ്പോൾ ഞാനും നിങ്ങളും തൻസീലും ഒരേ വീട്ടിലെ ജ്യേഷ്ഠാനിയന്മാരാന്ന് വിചാരിക്കുക, നിങ്ങളിങ്ങനത്തെ കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് പരിമിതി ഉണ്ട്, എന്നാൽ പോലും അതൊക്കെ മാനേജ് ചെയ്യാനുള്ള ഒരു ബോധം വന്ന ഒരാളാണ്. ഞാൻ അങ്ങനത്തെ ഒരു ബോധമുള്ള ആളല്ല, എനിക്ക് ഭയങ്കര പൈസയൊക്കെ ഉണ്ട് വിചാരിക്കുക, ഞാൻ എൻ്റെ കുട്ടികളെ എടുക്കും ചിലപ്പോൾ കൊണ്ടുപോകണ്ടാവില്ല. അവിടെയൊക്കെ ഈ ഇഷ്യൂ യഥാർത്ഥത്തിൽ വരുന്നുണ്ട് എന്നാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. അപ്പോൾ അനാഥനെ അവഗണിക്കുന്ന കാര്യത്തിൽ തീർച്ചയായും അതാണ് അതിൻ്റെ ഒരു അവസ്ഥ. ഇനി രണ്ടാമത്തെ പാർട്ട് വല യഹദൂന അലാ തഅമിൽ മിസ്കീൻ, അഗതിയുടെ ഭക്ഷണം, അഗതിക്ക് ഭക്ഷണം കൊടുക്കണില്ല എന്നല്ല അവിടുത്തെ പ്രയോഗം, അഗതിയുടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അവർ പ്രചോദനമാകുന്നില്ല എന്നാണ്. അപ്പോൾ ശരിക്കും നമ്മൾ എന്ത് ചെയ്യണം, സാമ്പത്തിക പ്രാരാബ്ധതയുള്ള കുടുംബങ്ങൾക്ക് ഭക്ഷണം നൽകണമെന്നത് ഒരു വിശ്വാസി ജീവിതത്തിൽ ക്യാമ്പയിനാക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. സംസാരിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ പൊതുവേ എന്താ വെച്ചാൽ, ഓനിപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു ജോലിയുണ്ട്, പിന്നെ എല്ലാവരും കൊടുക്കുന്നുണ്ട്, അങ്ങനെ പറയാം. ഈ വെൽഫെയർ കമ്മിറ്റികളുടെ മീറ്റിങ്ങിലൊക്കെ ഇരിക്കണേ, സക്കാത്ത് സെല്ലിൻ്റെ മീറ്റിങ്ങിലിരിക്കണേ, അപ്ലിക്കേഷനുകൾ തീരുമാനമാക്കുന്ന യോഗങ്ങളിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും, ഒരു പ്രിപ്പറേഷനും ഉണ്ടാവില്ല. അവർക്ക് അപ്പം തോന്നിയത് അപ്പം പറയും. അയാൾക്ക് കിട്ടേണ്ടിയിരുന്ന ആനുകൂല്യം 100,000 15,000 ആക്കിയതിൻ്റെ ക്രെഡിറ്റ് അല്ലെങ്കിൽ തീരെ വേണ്ട എന്നുള്ളതിൻ്റെ ആക്കിയതിൻ്റെ ക്രെഡിറ്റിലേക്ക് പോകുന്നല്ലാതെ പലപ്പോഴും മറ്റൊന്നും ചെയ്യാത്ത കുറേ ആളുകൾ നമുക്ക് സമൂഹത്തിൽ കാണാം. മാത്രമല്ല, നമ്മൾ പ്രചോദനമാകുക എന്ന് പറയുമ്പോൾ അത് വർത്തമാനം കൊണ്ട് മാത്രമല്ല, കർമ്മങ്ങൾ കൊണ്ടുകൂടി അങ്ങനെ ആകണം. ഇപ്പോൾ റസൂലുള്ളാഹിൻ്റെ ഹദീസിൽ നമുക്ക് കാണാം, ഇന്നല്ലാഹ ലയുറബ്ബി ലിഅഹദികും അത്തംറ വല്ലുഖ്മ, നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുത്തൊരു കാരക്ക അല്ലെങ്കിൽ ഒരു ഉരുള ഭക്ഷണം, അതിനെ അള്ളാഹു ഇങ്ങോട്ട് വളർത്തും. നിങ്ങൾ കൊടുക്കുമ്പോൾ അത് എന്താണ്, ഒരു കാരക്കയാണ്. ഒരു കാരക്കൻ്റെ വലുപ്പം എത്രയെന്ന് അറിയാലോ, അണ്ടർസ്റ്റുഡാണ്. ഒരു ഉരുള പരമാവധി ഉരുട്ടി എത്രയാകുക എന്നറിയാലോ. പക്ഷേ അള്ളാഹു എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, അതിനെ അതിൻ്റെ പുണ്യത്തെ എത്രത്തോളം വലുതാക്കും, ഹത്ത യക്കൂന മിസ്ല ഉഹദിൻ, ഉഹദ് മലയോളം ആക്കുന്നതാണ്. മാത്രമല്ല, അഹബ്ബുന്നാസ് ഇലല്ലാഹി അൻഫഅഹു ലിന്നാസ്, അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടം ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യണവരെയാണ്. എന്നിട്ടിങ്ങനെ പറയാണ്, കുറേ കാര്യങ്ങൾ എണ്ണി പറഞ്ഞിട്ട് പറയാണ്, ഔ തത്റുദു അൻഹു ജുഅൻ, ഒരാളുടെ വിശപ്പ് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ വിശപ്പ് മാറ്റുക എന്നുള്ളത് ഇസ്ലാം അത്രയും പ്രാധാന്യത്തോടെയാണ് യഥാർത്ഥത്തിൽ പഠിപ്പിച്ചത്.
1: അതെ അതെ, വിശുദ്ധ ഖുർആനിൽ നമുക്ക് ഒരുപാട് സന്ദർഭങ്ങളിൽ ഇതേ സമാനമായ ആയത്തുകൾ കാണാൻ പറ്റും. അനാഥയെ പരിഗണിക്കുന്ന വിഷയവും അതുപോലെ തന്നെ ഈ രൂപത്തിലുള്ള മിസ്കീൻ്റെ ഭക്ഷണത്തിൻ്റെ വിഷയവും അല്ലേ?
0: അതെ, ഇങ്ങനെയുള്ള ഒരുപാട് ഹദീസുകളും ആയത്തുകളൊക്കെ കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ദിവസം ആളുകളോട് പറയണ ഒരു കാര്യം, ഇപ്പം നമ്മൾ ഇപ്പം വിശുദ്ധ യൂത്തിനൊരു പ്രോജക്റ്റ് ഉണ്ട്, ട്രീറ്റ് പദ്ധതി.
1: യെസ്.
0: അപ്പോൾ ഈ ട്രീറ്റ് പദ്ധതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും പങ്കാളിയാകാൻ പറ്റിയൊരു സംരംഭമാണ്. നമ്മളതിലെ പ്രപ്പോസൽ ഇതാണ്, അതിൽ നമ്മൾ എടുക്കുന്ന ഒരു സ്റ്റാൻഡ് ഇതാണ്, ഒരു വീട്ടിലേക്ക് ഒരു മാസം 2,000 രൂപയുടെ ഭക്ഷണ വസ്തുക്കൾ നമ്മുടെ വക എന്നുള്ളതാണ്. ഇപ്പോൾ ഷമീലിൻ്റെ നാട്ടിലാണെങ്കിൽ ഷമീലിൻ്റെ നാട്ടിലെ ഒരു വ്യക്തിയെ ഷമീലും സുഹൃത്തുക്കളും തീരുമാനിക്കുന്നു. ആ വ്യക്തിയുടെ അടുത്ത് പോയിട്ട് പറയുന്നു, നിങ്ങൾ സാധാരണ സാധനം വാങ്ങലിൻ്റെ കടയിൽ നിന്നാണല്ലോ, അവിടെ നിന്നൊരു 2,000 രൂപയുടെ സാധനം ഒരു മാസം നിങ്ങൾക്ക് വാങ്ങാം, അതിൻ്റെ പൈസ നമ്മൾ കൊടുത്തോളും, പൈസ നിങ്ങൾ നോക്കണ്ട. അപ്പോൾ അവിടെ ഈ വ്യക്തിക്ക് നമ്മളെ മുന്നിൽ നിരന്തരം തലകുനിക്കേണ്ട സാഹചര്യം വരുന്നില്ല. പിന്നെ നമ്മളുടെ തിരക്കനുസരിച്ച് നമ്മളെ കിറ്റ് വെട്ടി നമ്മൾ പോകുമ്പോൾ അത് വൈകിയതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ട് വരുന്നില്ല. പിന്നെ അവർക്ക് ആവശ്യമുള്ളത് അവർക്ക് എടുക്കാം.
1: അതെ,
0: അവർക്ക് പയറായിരിക്കും ആവശ്യം, നമ്മൾ കൊടുക്കുന്നത് ഗോതമ്പായിരിക്കും, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ പരിഹരിക്കാം. അപ്പോൾ നമ്മൾ ശ്രോതാക്കളോട് ഈ ഒരു സമയത്ത് ആവശ്യപ്പെടുന്നത്, ഈ ഒരു പദ്ധതിയുടെ ഭാഗമാകാൻ നമുക്ക് പറ്റണം. നമുക്ക് 2,000 എല്ലാ മാസവും കൊടുക്കാൻ പറ്റില്ല, 500 കൊടുക്കാൻ പറ്റുമെങ്കിൽ 500 നിയത്താക്കാം, അതിനനുസരിച്ചുള്ളൊരു തുക കൊടുത്താൽ മതി. അപ്പോൾ എന്തായാലും ഇതിൻ്റെ പിന്നെ നിങ്ങളുടെ പ്രദേശങ്ങളിലൊക്കെ അത് തുടങ്ങുക എന്നുള്ളതാണ് ശരിക്കും സംഭവിക്കേണ്ടത്. ഏത് സംസ്ഥാന

0: സ്ഥലത്തിൽ ഇതിന് ഒരു ഫണ്ട് നമ്മൾ മോണിറ്റർ ചെയ്ത് പോകുന്നുണ്ട്.
1: ഇനി നിങ്ങൾക്കും ചോദിക്കാം ഡോക്ടറോട്, നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾ തീർക്കാനായി ഇനി ഡോക്ടർക്ക് ബുക്കിംഗ് എടുക്കേണ്ട, സമയവും പണവും ചിലവാക്കി എങ്ങും പോകേണ്ടതില്ല. സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസ് ആയോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ ചോദിക്കൂ. ദിവസങ്ങൾക്കകം നിങ്ങളുടെ മറുപടി പീസ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രവിക്കാം. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് നബിചരിത്രം, യുദ്ധാനുമതി. നബിചരിത്രം വിശദീകരിച്ചുകൊണ്ട് മുർഷിദ് ഒട്ടുമലാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്.
4: സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. മബഅദ്. ഏറെ പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു വെച്ചത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലുണ്ടായിരുന്ന ജൂതന്മാരുമായി കൊണ്ട് ഒരു കരാറിൽ ഏർപ്പെടുകയാണ്. ആ കരാറ് പിന്നീട് അവർ യാതൊരു വിധത്തിലുമുള്ള വില കൽപ്പിക്കാതെ അത് തള്ളിക്കളഞ്ഞ ചരിത്രം, അതിൻ്റെ ഒരു ചെറിയ സൂചന നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളും ആ മദീനയിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രത്യക്ഷത്തിൽ മുസ്ലിങ്ങളായി അഭിനയിക്കുകയും പരോക്ഷമായി കൊണ്ട് ശത്രുക്കൾക്ക് എല്ലാവിധ സപ്പോർട്ട് നൽകിയിരുന്ന ഒരു വിഭാഗമുണ്ട്. അവരെയാണ് നമ്മൾ മുനാഫിക്കുകൾ എന്ന് പറയുന്നത്. മുനാഫിക്കുകളുടെ നേതാവായിക്കൊണ്ട് അബ്ദുല്ലാഹിബിന് ഉബയ്യിബിന് അസ്സുലൂൽ എന്ന് പറയുന്ന വ്യക്തിയാണ് മദീനയിൽ പ്രധാനമായിക്കൊണ്ട് ഉണ്ടായിരുന്നത്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഈ മുനാഫിക്കുകൾ രൂപപ്പെടാനുള്ള ഒരു കാരണമുണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വരുന്ന സമയത്ത് മദീനയിൽ ഏറെ സ്വാധീനമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു അബ്ദുല്ലാഹിബിന് ഉബയ്യിബിന് സുലൂൽ എന്ന് പറയുന്ന വ്യക്തി. പ്രത്യേകിച്ച് അദ്ദേഹത്തെ രാജാവാക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ അവിടുത്തെ നേതാവാക്കുവാൻ വേണ്ടി മദീനക്കാർ ഒരുമിച്ച് നിൽക്കുന്ന സമയത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആഗമനം അവിടെ ഉണ്ടാകുന്നത്. ഇത് അയാളെ വല്ലാത്ത രീതിയിൽ നിരാശപ്പെടുത്തി. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനമാണ് അവിടെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത്. ഈ ഒരു വികാരം, അതേപോലെ തന്നെ ഈ ഒരു പക അദ്ദേഹം മനസ്സിൽ കൊണ്ടു നടന്നിരുന്നു. പക്ഷേ പ്രത്യക്ഷത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ അത് പ്രകടിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹം ഒറ്റപ്പെടുമോ എന്നുള്ളൊരു വിചാരം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയ ഉടനെ തന്നെ ഖുറൈശികളിൽ നിന്ന് നിരന്തരമായിക്കൊണ്ടുള്ള കത്തുകൾ ഈ അബ്ദുല്ലാഹിബിൻ ഉബൈബിന് സുലൂലിന് കിട്ടിയിരുന്നു. ആ കത്തിൻ്റെ പ്രധാന ആമുഖം എന്നുള്ളത്, നിങ്ങൾ ഈ മുഹമ്മദിനെയും കൂട്ടരെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അവരോട് നിങ്ങൾ യുദ്ധം ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങളെ ഞങ്ങൾ അക്രമിക്കുകയും, അഥവാ മദീനെ ഞങ്ങൾ അക്രമിക്കുകയും, നിങ്ങളുടെ സ്ത്രീകളെ ഞങ്ങൾ ബന്ദികളാക്കുകയും അടിമകളാക്കുകയും ചെയ്യുമെന്ന് ഖുറൈശികൾ നിരന്തരം ഭീഷണിപ്പെടുത്തി. ഈ ഒരു ഭീഷണിക്ക് വഴങ്ങിക്കൊണ്ട് അബ്ദുല്ലാഹിബിൻ ഉബൈബിന് സുലൂൽ പ്രവാചകർക്കെതിരെ ഒരു യുദ്ധത്തിന് ഒരുങ്ങുന്നൊരു സന്ദർഭം നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു യുദ്ധത്തിന് പുറപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഖുറൈശികളുടെ ഭീഷണിക്ക് വഴങ്ങിയതുകൊണ്ടൊന്നുമല്ല, അദ്ദേഹത്തിന് അതിനു മുൻപ് തന്നെ അവിടുത്തെ മുസ്ലിങ്ങളെ കീഴ്പ്പെടുത്തണമെന്ന ചിന്താഗതി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷേ ഇയാളും ഇയാളുടെ കൂട്ടാളികളും എല്ലാ നിലക്കുമുള്ള യുദ്ധത്തിന് സജ്ജീകരിച്ച സമയത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനുള്ള പുറപ്പാടാണ്? നിങ്ങൾ ഞങ്ങളോട് യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്യുന്നത് ആരോടാണ്? നിങ്ങളുടെ സഹോദരങ്ങളോടും സഹോദരങ്ങളുടെ കുട്ടികളോടുമാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ നഷ്ടം വരാൻ പോകുന്നത് നിങ്ങൾക്കാണ് എന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ പിന്തിരിപ്പിക്കുവാനുള്ള ശ്രമമാണ് നടത്തിയത്. അപ്പോൾ ഈ രീതിയിലൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞുകൊണ്ടും മുനാഫിക്കുകൾ മദീനയിൽ ചുറ്റി നിൽക്കുന്ന സമയമാണ്. ഈ സമയത്താണ് മദീനയിൽ നിന്ന് സഅദ് ബിൻ മുആദ് എന്ന് പറയുന്ന പ്രഗത്ഭനായിട്ടുള്ള സ്വഹാബി, മദീനയിലെ ഒരു ഗോത്രത്തിൻ്റെ നേതാവാണ് ഇദ്ദേഹം. സഅദ് ബിൻ മുആദ് ഉംറയ്ക്ക് വേണ്ടി മക്കയിലേക്ക് പോകുന്നുണ്ട്. ഇദ്ദേഹം ഉമയ്യത്ത് ബിൻ ഖൽഫിൻ്റെ സഹകരണത്തിലായിരുന്നു അദ്ദേഹം ഉംറ ചെയ്യുന്നത്. ഈ സമയത്ത് അബൂ ജഹൽ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് പറയുന്നു, ഇവിടുത്തെ ജനങ്ങളെ നിങ്ങൾ മദീനയിൽ അഭയം നൽകിക്കൊണ്ട് താങ്കൾ ഇവിടെ വന്ന് ഉംറ ചെയ്യുന്നല്ലേ, യഥാർത്ഥത്തിൽ ഉമയ്യത്ത് ബിൻ ഖൽഫ് നിൻ്റെ കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ നിന്റെ ഞാൻ പ്രയാസപ്പെടുത്തിയേനെ, അല്ലെങ്കിൽ നിന്റെ ഞാൻ ആക്രമിച്ചേനെ എന്ന് അബൂ ജഹൽ പറഞ്ഞപ്പോൾ സഅദ് ബിൻ മുആദ് തിരിച്ചടിക്കുകയാണ്, നിങ്ങൾ എന്നെ ആക്രമിക്കുകയാണെങ്കിൽ നിൻ്റെയും നിൻ്റെ കച്ചവട സംഘത്തെയും ഞങ്ങൾ മദീനയിൽ തടയുമെന്ന് സഅദ് ബിൻ മുആദ് ആ ഭീഷണിപ്പെടുത്തുന്ന രംഗം നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ഭീഷണിപ്പെടുത്തുന്നത് നിമിഷം മുതൽ ബദറിലേക്കെത്തുന്ന ആ ഒരു നീണ്ടൊരു കാലഘട്ടം നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അനുയായികൾക്കും ഏറ്റവും സുദൃഢമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു അവസരമായിരുന്നു ഖുറൈശികളുടെ കച്ചവട വസ്തുക്കളെ കണ്ണുവെക്കുക എന്നുള്ളത്. കാരണം മക്കയിൽ നിന്ന് സിറിയയിലേക്കുള്ള ഒരു പാത, ആ ഒരു പാത ഖുറൈശികൾക്ക് പരമ്പരാഗതമായി കൊണ്ട് തന്നെ നിർഭയത്വമുള്ളൊരു വഴിയായിരുന്നു. എന്നാൽ ഈ ഒരു സംഘട്ടനത്തിന് ശേഷം, അഥവാ പ്രവാചകർക്കും അനുയായികൾക്കും മർദ്ദനമേറ്റതിന് ശേഷം, ഈ വഴികൾ അത്ര സുഖകരമാക്കുവാൻ ഇവർ ഉദ്ദേശിച്ചില്ല, അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളും ഉദ്ദേശിച്ചിട്ടില്ല. ആ വഴികളിൽ തടസ്സം സൃഷ്ടിക്കുവാനും അവരുടെ കച്ചവട വസ്തുക്കളെ സ്വന്തം മുഖനീമത്താക്കി എടുക്കുവാനും മുസ്ലിങ്ങൾ ആഗ്രഹിച്ചു എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അനുമതിയോടുകൂടിയും അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വഹിയുടെ അടിസ്ഥാനത്തിലുമാണ് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു നിമിഷം മുതലാണ് യഥാർത്ഥത്തിൽ യുദ്ധത്തിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമും അനുയായികളും ഇറങ്ങുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലായപ്പോൾ തന്നെ പ്രവാചകൻക്ക് ഒരു നിലക്കും സുരക്ഷിതമായിരുന്നില്ല. ഏത് നിമിഷവും ഖുറൈശികൾ ആക്രമിക്കും, അല്ലെങ്കിൽ ഖുറൈശികളുടെ സഹായത്തോടുകൂടി ജൂതന്മാരാകാം, അല്ലെങ്കിൽ മുനാഫിക്കുകളാകാം. ഈ രീതിയിലൊക്കെ മുസ്ലിങ്ങൾക്ക് ഭീഷണി ഉണ്ടാകുന്ന ഘട്ടമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഉറക്കം വരുന്നില്ല അദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ കാരണം ഏത് സമയത്ത് ശത്രുക്കളുടെ അക്രമം ഉണ്ടാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടു. ആ സമയത്താണ് സഅദ് റളിയല്ലാഹു അൻഹു അവിടേക്ക് കടന്നു വരുന്നത്. സഅദ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ ചോദിച്ചു, എന്താണ് സഅദ്, ഈ ഒരു സമയത്ത്? സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നു, പ്രവാചകൻ, എനിക്ക് വീട്ടിൽ കിടന്നിട്ട് ഉറക്കം കിട്ടുന്നില്ല. കാരണം പ്രവാചകനെ ഇവിടെ ഒറ്റക്കാക്കിയിട്ട്, ഒരു സുരക്ഷിതമല്ലാത്ത അവസ്ഥയിൽ പ്രവാചകനെ ഇവിടെ ആക്കിയിട്ട് എനിക്ക് ഉറങ്ങാൻ തോന്നുന്നില്ല എന്ന് സഅദ് റളിയല്ലാഹു അൻഹു പറയണം. ആ നിമിഷം മുതൽ പിന്നീട് കുറേ കാലം സഅദ് റളിയല്ലാഹു അൻഹു കാവൽ നിന്നിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി കാലങ്ങളിൽ കഴിച്ചു കൂട്ടിയത്. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വതആല ആയത്തിറക്കുന്നുണ്ട്, വല്ലാഹു യഅസിമുക മിനന്നാസി, ജനങ്ങളിൽ നിന്ന് അള്ളാഹു നിന്നെ സംരക്ഷിച്ചിട്ടുണ്ട് പ്രവാചകരെ, ഇന്നല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ കാഫിരിൻ, കാഫിരിങ്ങളായിട്ടുള്ള സമുദായത്തെ അള്ളാഹു നേർമാർഗത്തിലാക്കുകയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ആയത്തിറക്കി. അഥവാ ഈ ആയത്തിൻ്റെ പ്രത്യക്ഷമായിക്കൊണ്ട് തന്നെ നമ്മൾ കാണുന്നത് പോലെ ജനങ്ങളുടെ അക്രമങ്ങളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല, അഥവാ ജനങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കുന്നതിൽ നിന്ന് സംരക്ഷിച്ച് നിർത്തിയെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. ഇതോടുകൂടി തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പറഞ്ഞു, ഇനി മുതൽ നിങ്ങൾ എനിക്ക് കാവൽ നിൽക്കേണ്ട ആവശ്യമില്ല, അള്ളാഹുവിൻ്റെ കാവൽ എനിക്കുണ്ടാകും, അള്ളാഹു എന്നെ സംരക്ഷിക്കുമെന്ന് എനിക്ക് വാഗ്ദാനം തന്നിട്ടുണ്ട്. അങ്ങനെ പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല രീതിയിൽ തങ്ങളുടെ വീട്ടുകളിൽ കഴിച്ചുകൂടാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചു എന്നതാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞത് വെച്ചതുപോലെ തന്നെ മുസ്ലിങ്ങൾക്ക് യുദ്ധത്തിനുള്ള അനുമതി കിട്ടുകയാണ്. നീണ്ട കാലഘട്ടങ്ങളിൽ, മക്ക കാലഘട്ടങ്ങളിൽ ശത്രുക്കളുടെ പീഡനം സഹിച്ചുകൊണ്ട്, ഖുറൈശികളുടെ എല്ലാ നിലക്കുമുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് കഴിച്ചു കൂടിയപ്പോഴൊക്കെയും മുസ്ലിങ്ങൾക്ക് ഒരു യുദ്ധത്തിനുള്ള, ഒരു സംഘട്ടനത്തിനുള്ള അനുവാദം അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു ചരിത്ര സംഭവങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വലിയൊരു പാഠമുണ്ട്. ഒരിക്കലും ശക്തിയില്ലാതെ, അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള ആയുധബലമില്ലാതെ ശത്രുവിനെ എതിരിടുന്നത് ആത്മഹത്യാപരമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ചരിത്രം നമ്മളെ സൂചിപ്പിക്കുന്നുണ്ട്. കാരണം അത്രയും ന്യൂനപക്ഷമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളും മക്കയിലുണ്ടായിരുന്നത്. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയപ്പോൾ ഒരടിത്തറ പാകിയപ്പോൾ, അതേപോലെ തന്നെ ഒരു യുദ്ധത്തിനുള്ള ഒരു ശക്തി പ്രാപിച്ചപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വതആല യുദ്ധത്തിനുള്ള അനുമതി അവിടെ നൽകുന്നത്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, ഉദിന ലില്ലദീന യുഖാതലൂന, യുദ്ധത്തിന് ഇരയായ ആളുകൾക്ക് അള്ളാഹു അനുമതി നൽകിയിട്ടുണ്ട്, തിരിച്ചടിക്കുവാനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. കാരണം എന്താണ്? ബി അന്നഹും ദുലിമു, മുൻപ് അവർ അക്രമിക്കപ്പെട്ടവരാണ്. വ ഇന്നല്ലാഹു അലാ നസ്രിഹിം ലഖദീർ, അവരെ സഹായിക്കുവാൻ അള്ളാഹു അങ്ങേയറ്റത്തെ കഴിവുള്ളവനാണ് എന്ന് അള്ളാഹു പറയുകയാണ്. ഈ ആയത്തോടുകൂടി മുസ്ലിങ്ങൾക്ക് യുദ്ധത്തിനുള്ള അനുമതി ലഭിക്കുകയാണ്. ഈ ഒരു യുദ്ധത്തിനുള്ള അനുമതിയാണ് ചെറിയ സംഘട്ടനങ്ങളായും ആ സംഘട്ടനങ്ങൾ പിന്നീട് ബദർ യുദ്ധത്തിലേക്ക് നയിച്ചതും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു അനുമതി ലഭിച്ചപ്പോൾ തന്നെ മുസ്ലിങ്ങൾ യുദ്ധത്തിനുള്ള എല്ലാ തന്ത്രങ്ങളും അവിടെ ആവിഷ്കരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ആവിഷ്കരിച്ച പ്രധാനപ്പെട്ട രണ്ട് തന്ത്രം എന്നുള്ളത്, മക്കയുടെയും സിറിയയുടെയും പാതകളിൽ പ്രയാസം സൃഷ്ടിക്കുക എന്ന് നമ്മൾ മുൻപ് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഭാഗം എളുപ്പമാക്കുവാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഭാഗങ്ങളിൽ ജീവിക്കുന്ന ഗോത്രക്കാരുമായി കൊണ്ട് ഒരു സമാധാന കരാറിൽ ഏർപ്പെടുകയാണ്. അഥവാ ഖുറൈശികളുമായി കൊണ്ടൊരു പോരാട്ടം നടക്കുകയാണെങ്കിൽ ആ അവിടുത്തെ ജനങ്ങൾ ഖുറൈശികളുടെ കൂടെ നിൽക്കരുത്, എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങളുമായി കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കരാറിലേർപ്പെട്ടു, ഒരു സമാധാന സന്ധിയിലേർപ്പെട്ടു. ഇതിനടിസ്ഥാനത്തിലാണ് ജുഹൈന ഗോത്രക്കാരുമായി, ഏകദേശം മദീനയിൽ നിന്ന് 250 കിലോമീറ്റർ അകലെയുള്ള ജുഹൈന ഗോത്രവുമായി കൊണ്ട് മുസ്ലിങ്ങൾ സന്ധിയിലേർപ്പെടുന്നു. ഇതെല്ലാം നിലക്കും മുസ്ലിങ്ങളെ ഒരു സുരക്ഷിതമായിട്ടുള്ള പാതയൊരുക്കിയെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ചെറിയ സംഘട്ടനങ്ങൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുമ്പോഴൊക്കെയും അവിടുത്തെ സമൂഹവുമായി കൊണ്ട് പ്രവാചകൻ സമാധാന കരാറിലേർപ്പെട്ടു എന്നതാണ്. ഇത് എല്ലാം നിലക്കും ആ മദീനയും മദീനക്ക് പുറത്തുമുള്ള വലിയൊരു ഭാഗവും മുസ്ലിങ്ങളുടെ അധീനതയിൽ പെട്ടു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം ആ ഭാഗങ്ങളിൽ വരുന്ന അക്രമങ്ങളൊക്കെയും തിരിച്ചറിയാനും അതിനെ ഏകപക്ഷീയമായിക്കൊണ്ട് തിരിച്ചടിക്കാനും മുസ്ലിങ്ങൾക്ക് സാധിക്കുന്ന രീതിയിൽ മദീനയുടെ പല ഭാഗങ്ങളും ആ സമയത്ത് തന്നെ വളർന്നു കഴിഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇൻഷാല്ലാ ബദർ യുദ്ധത്തിലേക്ക് എത്തിയിട്ടുള്ള സംഘട്ടനങ്ങളെക്കുറിച്ച് വരും എപ്പിസോഡുകളിൽ നമുക്ക് വിശദമായി കൊണ്ട് തന്നെ സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: മാഷാല്ലാ ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നബിചരിത്രം യുദ്ധാനുമതി. നമ്മോടൊപ്പം സ്റ്റുഡിയോയിൽ കൂടി ഉണ്ടായിരുന്നത് മുൻഷിദ് ഒട്ടുമൽ.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: അടുത്തൊരു സെഷനിലേക്ക് പോയാലോ,
2: മജ്റ ഖുർആനിലേക്ക്.
3: അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം.
4: ولنبلونكم بشيء من الخوف والجوع

0: മഷാല്ല, നാം ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ സൂറത്തുൽ ബഖറയുടെ 155 മുതൽ 157 വരെയുള്ള ആയത്തുകളാണ് നാം കേട്ടത്. ഇന്നത്തെ മധുരം ഖുർആനിൽ ഖാരി ആയിക്കൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഖലീഫ അത്തുനൈജിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ പല സന്ദർഭങ്ങളിലായി നമ്മൾ മധുരം ഖുർആനിലൂടെയും പീസ് ഖുർആൻ റേഡിയോയിലൂടെയും ഒക്കെ അദ്ദേഹത്തിൻ്റെ പാരായണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ആത്മീയതയും നിറഞ്ഞ പാരായണവും പ്രത്യേക ഒരു ശൈലിയും അദ്ദേഹത്തിനുണ്ട്. ലോകമെമ്പാടുമുള്ള ശ്രദ്ധ നേടിയ ഖുർആൻ ഖാരികളിൽ ഒരാളാണ് അദ്ദേഹം. UAE ഷാർജയിലാണ് അദ്ദേഹം ജനിച്ചത്. ബാല്യത്തിൽ തന്നെ ഖുർആൻ മുഴുവൻ ഹിഫ്ദ് പൂർത്തിയാക്കി അദ്ദേഹം പ്രശസ്തരായ ഉസ്താദുമാരുടെ കീഴിൽ ഉയർന്ന നിലവാരത്തിലുള്ള തജ്വീദ് ഖിറാഅത്ത് പഠനം നടത്തിയിട്ടുണ്ട്. ഇന്നത്തെ ആയത്തുകളിലേക്ക് നമ്മൾ വരുമ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ വളരെ നമ്മൾ ഉൾക്കൊള്ളേണ്ട, അങ്ങേയറ്റം മനസ്സിലാക്കേണ്ട ചില വചനങ്ങളാണ്. നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 155 മുതലുള്ള 157 വരെയുള്ള വചനങ്ങൾ. അതിൽ വല നബ്ലുവന്നകും ബിഷൈഇ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസി മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരി സ്വാബിരിൻ. ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മെ പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പരീക്ഷിക്കുന്ന കാര്യങ്ങൾ, അത് ഭയം കൊണ്ടാകാം, വിശപ്പ് കൊണ്ടാകാം, സ്വത്തുക്കളെ കൊണ്ടാകാം, ദേഹങ്ങളെ കൊണ്ടാകാം, ഫലങ്ങളെ കൊണ്ടാവാം, ആ ഫലങ്ങളിലെ കുറവ് കൊണ്ടാകാം, ഇങ്ങനെ വിവിധ മേഖലയിൽ അള്ളാഹു അവനുദ്ദേശിക്കുന്ന രൂപത്തിൽ നമ്മെ പരീക്ഷിക്കും എന്നുള്ളതാണ്. എന്നാൽ ആ പരീക്ഷണ ഘട്ടങ്ങളിൽ ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്നാണ് അള്ളാഹു ഈ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് നൽകുന്ന സന്തോഷ വാർത്ത. അതേപോലെ തന്നെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വല്ല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സംഭവിച്ചാൽ അവരാ സമയത്ത് എന്ത് പറയണം എന്നുള്ളതും അള്ളാഹു പഠിപ്പിക്കുന്നു. അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതായത് യാതൊരു കൂട്ടർക്കും അവർക്ക് വല്ല ബാധയും ആപത്തും ഉണ്ടായിക്കഴിഞ്ഞാൽ ബാധിച്ചാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമുക്ക് പ്രയാസമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ പറയേണ്ടതാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമുക്കൊക്കെ അതിൻ്റെ അർത്ഥം അറിയും, ഞങ്ങൾ അള്ളാഹുവിനുള്ളവരാണ്, ഞങ്ങൾ അവങ്കലേക്ക് തന്നെ മടങ്ങുന്നവരുമാകുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. ഇനി ഈ ആയത്ത് 157-ാമത്തെ ആയത്തിലൂടെ പറയുന്നത് ഉലായിക അലൈഹിം സലവാത്തു മിൻ റബ്ബിഹിം വറഹ്മ ഉലായിക ഹുമുൽ മുഹ്തദൂൻ. അക്കൂട്ടർ, അവരിൽ അവരുടെ റബ്ബിങ്കൽ നിന്നുള്ള അനുഗ്രഹാശിസ്സുകൾ കാരുണ്യവും ഉണ്ടായിരിക്കും. അക്കൂട്ടർ തന്നെയാണ് സന്മാർഗം പ്രാപിച്ചവർ. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടും അവനിൽ നിന്നുള്ള പ്രതീക്ഷകളെ യാതൊരു നിലക്കും കൈവിടാതെയും ഒരു വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏത് പ്രയാസങ്ങളോടും വളരെ ക്ഷമയോടുകൂടി അതിനെ സ്വീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവൻ സന്തോഷവാനാകുന്നത് എന്നാണ്. അത്രക്കാരോട് അള്ളാഹുവിന് ഇഷ്ടമാണുള്ളത്. മാത്രമല്ല ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണമെന്നും ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്.
1: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിന്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിന്റെ വരമൊഴി.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം. ആത്മരോഷം സലഫുകളിൽ വിഷയം അവതരിപ്പിക്കുന്നത് ബാസിൽ കുന്നപ്പള്ളി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ നബിയ്യന മുഹമ്മദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വിശ്വാസിക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും നല്ല സ്വഭാവങ്ങളിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്വഭാവമാണ് ആത്മരോഷം എന്നുള്ളത്. ഗൈറത്ത് എന്ന് അറബി ഭാഷയിൽ അതിനെ പറയപ്പെടുന്നു. ഇത് യഥാർത്ഥത്തിൽ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരിലെല്ലാം ഒരു സ്വഭാവഗുണം നമുക്ക് കാണുവാൻ സാധിക്കും. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ വല്ലാതെ ഗീറത്തുള്ള, തങ്ങളുടെ ഭാര്യമാരുടെയും മക്കളുടെയും എല്ലാം വിഷയത്തിൽ ആത്മരോഷമുള്ള വ്യക്തിയായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അദ്ദേഹം ഒരു നബിയാണ്, അതിനു പുറമെ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി കൂടിയാണ്. ഒരിക്കൽ അദ്ദേഹം തൻ്റെ വീട്ടിൽ നിന്നും കഥകടച്ചുകൊണ്ട് പുറത്തേക്ക് പോയ സന്ദർഭത്തിൽ വീട്ടിനകത്ത് ഒരു മനുഷ്യനെ ദാവൂദ് നബി അലൈഹിസ്സലാമയുടെ ഭാര്യ കാണുകയുണ്ടായി എന്നാണ്. ഭാര്യ അദ്ദേഹത്തോട്, താങ്കൾ എങ്ങനെ ഇവിടെ പ്രവേശിച്ചു? എങ്ങനെയാണ് താങ്കൾക്ക് ഇവിടേക്ക് പ്രവേശിക്കാൻ സാധിച്ചത്? എൻ്റെ ഭർത്താവ് ദാവൂദ് അലൈഹിസ്സലാം, അദ്ദേഹമെങ്ങാനും ഈ കാര്യം അറിഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹം ആത്മരോഷം കൊള്ളുമായിരുന്നു എന്ന് തൻ്റെ ഭാര്യ പറയുന്നുണ്ട്. പക്ഷേ അതിനൊന്നും മറുപടി നൽകാതെ ആ വ്യക്തി വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. അല്പസമയം കഴിഞ്ഞ് ദാവൂദ് നബി അലൈഹിസ്സലാം എത്തിയ സന്ദർഭത്തിൽ ദാവൂദ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നുണ്ട്, താങ്കൾ ആരാണ്, താങ്കൾ എങ്ങനെ ഇവിടെ പ്രവേശിച്ചു എന്നെല്ലാം ചോദിച്ച സന്ദർഭത്തിൽ അദ്ദേഹം മൗനം വെടിഞ്ഞുകൊണ്ട് സംസാരിക്കുകയാണ്. എന്നെ ഒരു രാജാവിനും കീഴ്പ്പെടുത്താൻ സാധിക്കുകയില്ല, ഒരാൾക്കും എന്നെ കീഴ്പ്പെടുത്താൻ സാധിക്കുകയില്ല എന്നദ്ദേഹം പറയുകയുണ്ടായി എന്നാണ്. ദാവൂദ് നബി അലൈഹിസ്സലാം വളരെ യുക്തിമാനായ ഒരു ഭരണാധികാരിയും നബിയുമായിരുന്നു. അദ്ദേഹത്തിന് മനസ്സിലായി, ഈ വന്നിരിക്കുന്നത് കേവലമൊരു മനുഷ്യനല്ല, അത് അല്ലാഹു സുബ്ഹാനഹു തആല എൻ്റെ റൂഹ് പിടിക്കുവാൻ വേണ്ടി പറഞ്ഞയച്ചിട്ടുള്ള മലക്കാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം തൻ്റെ മരണത്തിന് കീഴൊതുങ്ങുകയാണ് ചെയ്തത് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ തൻ്റെ വീട്ടിലേക്ക് അന്യനായ ഒരാൾ പ്രവേശിച്ചപ്പോൾ അദ്ദേഹത്തിലുണ്ടായ ഈ ആത്മരോഷം അത് ഏറ്റവും നല്ലൊരു സ്വഭാവമായിക്കൊണ്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും നമുക്ക് കാണുവാൻ സാധിക്കും. തനിക്ക് വെറുക്കപ്പെട്ട ഒരു കാര്യം മറ്റുള്ള ആളുകളിൽ കാണുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ലാതെ ആത്മരോഷം കൊള്ളുമായിരുന്നു എന്നാണ്. ഒരിക്കൽ പ്രവാചകൻ്റെ അയൽവാസിയായിരുന്ന ഒരു അയൽവാസി, അവർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഖദീജ റളിയല്ലാഹു അൻഹയുടെയും അയൽവാസിയായിരിക്കെ അവരെക്കുറിച്ച് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഉച്ചത്തിൽ സംസാരിക്കുന്നതായിക്കൊണ്ട് ഞാൻ കേട്ടിട്ടേയില്ല. എന്നാൽ ഒരേ ഒരു സന്ദർഭത്തിൽ മാത്രമാണ് ഞാനത് കേട്ടിട്ടുള്ളത്. അന്ന് എന്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്? ഖദീജ, ഞാനൊരിക്കലും ലാത്തയെ ആരാധിക്കുകയില്ല, ഉസ്സയെ ആരാധിക്കുകയില്ല, കഅബയുടെ ചുറ്റിലും പ്രതിഷ്ഠിച്ചിരുന്ന പല പ്രതിമകളെയും അന്നാട്ടിലുണ്ടായിരുന്ന പല മക്കാ മുശ്രിക്കീങ്ങളും ആരാധിക്കുമ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അത്തരത്തിൽ ചെയ്തിരുന്നില്ല എന്നാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ലാതെ ആത്മരോഷത്തോടെ പറഞ്ഞിരുന്നു എന്നാണ്. മാത്രമല്ല റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും മറ്റു പല സന്ദർഭങ്ങളിലുമെല്ലാം ഇത്തരത്തിൽ ആത്മരോഷം കൊണ്ട സന്ദർഭങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇത്തരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പ്രവാചക സ്വഹാബത്ത് അത് മാതൃകയാക്കിയിരുന്നു. അതുകൊണ്ടാണ് സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയുണ്ടായി, ലൗ റഅയ്തു റജുലൻ മഅ ഇംറഅതി ലദറബ്തു ബിസ്സൈഫ് ഗൈറു മുസ്ഫിഹിൻ അൻഹു, എങ്ങാനും എൻ്റെ ഭാര്യ മറ്റൊരു പുരുഷൻ്റെ കൂടെ കാണുകയുണ്ടായാൽ എൻ്റെ വാളുകൊണ്ട് അവനെ ഞാൻ പ്രതികരിക്കുമെന്നാണ്. ഈ സന്ദർഭത്തിൽ ഇത് റസൂലുള്ളയുടെ അടുക്കൽ വാർത്തയെത്തിയപ്പോൾ റസൂലുള്ള ചോദിക്കുന്ന ചോദ്യം, അതഅജബൂന മിൻ ഗൈറതി സഅദ്, സഅദിൻ്റെ ആത്മരോഷത്തിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ അത്ഭുതപ്പെടുന്നത്, അതിൽ നിങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ടോ? ഫവല്ലാഹി ലഅന അഗ്യറു മിൻഹു, അല്ലാഹുവാണേ സത്യം, ഞാൻ സഅദിനേക്കാൾ ഗീറത്തുള്ള ആത്മരോഷമുള്ള വ്യക്തിയാണ്. വല്ലാഹു അഅയ്യറു മിന്നി, തീർച്ചയായും അല്ലാഹു എന്നേക്കാൾ ഗീറത്തുള്ളവനാണ് എന്ന് പറയുകയുണ്ടായി എന്നാണ്. മിൻ അജ്ലി ഗീറത്തുല്ലാ ഹറമൽ ഫവാഹിസ്, അല്ലാഹുവിൻ്റെ ഗീറത്ത് എന്ന് പറഞ്ഞാൽ ആ ഗീറത്ത് അത് വിശ്വാസികൾ മ്ലേച്ഛതകൾ പ്രവർത്തിക്കുമ്പോൾ അല്ലാഹുവിനുണ്ടാകുന്നു എന്നാണ്. സഹോദരങ്ങളെ, ഇത് പ്രവാചക ശിഷ്യന്മാരിൽ പല ആളുകളും അവരിലുണ്ടായിരുന്ന ആത്മരോഷത്തിൻ്റെ ഉദാഹരണങ്ങളാണ്. രണ്ടാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആത്മരോഷത്തെക്കുറിച്ച് നമുക്ക് ഏറെ പരിചിതമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സ്വപ്നം കാണുകയുണ്ടായി. ആ സ്വർഗത്തിൽ ഒരു കൊട്ടാരം കാണപ്പെടുകയുണ്ടായി. അതിലേക്ക് പ്രവേശിക്കാനിരിക്കെ അതിനെക്കുറിച്ച് ചോദിക്കപ്പെട്ടു. ഇത് ആരുടെ കൊട്ടാരമാണെന്ന് ചോദിക്കപ്പെട്ടപ്പോൾ ഇത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൊട്ടാരമാണ് എന്ന് അറിയിക്കുകയുണ്ടായി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഫദക്കർതു ഗൈറതുഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആത്മരോഷം അതിനെക്കുറിച്ച് ഞാൻ ഓർത്തു, ഫവല്ലൈതു മുദ്ബിറ, അതിൽ നിന്നു പിറകോട്ട് മാറി എന്നാണ്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ അനുസ്മരിക്കുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആത്മരോഷമെന്ന സ്വഭാവഗുണത്തെയാണ്. അത് ഏറ്റവും നല്ലൊരു സ്വഭാവമായിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ആ ഒരു സ്വഭാവഗുണത്തെ കൊണ്ടുവരാൻ നമുക്കേവർക്കും സാധിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ഒരു ഹറാം ഒരാൾ പ്രവർത്തിക്കുമ്പോൾ ആ വിഷയത്തിൽ നമ്മുടെ മനസ്സിൽ ഒരു രോഷമുണ്ടാവുക എന്നുള്ളത് അത് ഏറ്റവും നല്ല സ്വഭാവമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അത്തരം നല്ല സ്വഭാവങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം ആത്മരോഷം സലഫുകളിൽ. നമ്മോടൊപ്പം ചേർന്നത് ബാസിൽ കുന്നപ്പള്ളി.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി പീസ് റേഡിയോയിൽ അടുത്തതായി വോയിസ് ഓഫ് പീസ്.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
2: വോയിസ് ഓഫ് പീസിന്റെ ഇന്നത്തെ എപ്പിസോഡ് ചർച്ച ചെയ്യുന്നു തണൽ തേടുന്ന വാർദ്ധക്യം. സ്പോട്ട്ലൈറ്റ് ചർച്ചയിൽ പങ്കെടുത്തത് അബ്ദുൽ അമീദ് പറപ്പൂർ, അബ്ദുൽ അഹദ് ചുങ്കത്തറ. ഈ വിഷയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
3: സർക്കാർ പുതുതായി ഒരു വകുപ്പ് കൂടി ആദ്യം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, വയോജനങ്ങൾക്ക് വേണ്ടിയൊരു വകുപ്പ് രൂപീകരിച്ചിട്ടുണ്ട്. തീർച്ചയായും വയോജനങ്ങളെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗം തന്നെയാണ്. അവർക്കായിട്ടുള്ള പല പരിരക്ഷകളുണ്ട്. അതേപോലെ ചികിത്സാ സഹായങ്ങൾ, പെൻഷൻ പോലെയുള്ള ആനുകൂല്യങ്ങൾ നിലവിൽ ഓൾറെഡി ഉണ്ട്. പക്ഷെ ഒരു പ്രത്യേക വകുപ്പായി തന്നെ രൂപീകരിക്കുകയും അതിൻ്റെ കീഴിൽ വരുന്ന പദ്ധതികൾ എന്തൊക്കെയാണ് എന്നതിൻ്റെ സർക്കുലറുകൾ പുറത്തിറങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഒരു വലിയൊരു പുരോഗമനപരമായ ഒരു ചരിത്രപരമായ തീരുമാനമായിക്കൊണ്ട് പല വികസിത രാജ്യങ്ങളിലുമുള്ള ഒന്നാണ്. അത് കേരളത്തിൽ കൂടി നടപ്പിലാക്കുകയാണ് എന്ന രൂപത്തിൽ വാർത്തകൾ വന്നിട്ടുണ്ട്, പ്രഖ്യാപനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വയോജനങ്ങൾക്കായി ഒരു വകുപ്പ് പുതുതായി വരുമ്പോൾ എന്തൊക്കെ പ്രതീക്ഷകളാണ് അതിലുള്ളത്, അതേപോലെ ആ രംഗത്തുള്ള ആശങ്കകൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് കൂടി ഒന്ന് വ്യക്തമാകട്ടെ.
4: അല്ലേ, മനുഷ്യ ഒരു സമൂഹത്തിൻ്റെ ഈ വളർച്ചയിലും പുരോഗതിയിലും അവനെ തിരിച്ചറിയുന്ന ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും ബൗദ്ധികമായി അവന് നിയമങ്ങൾ ഉണ്ടാക്കുന്നത്, പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതൊക്കെ. ഇപ്പം നമുക്കിന്നെ അറിയാം, നമ്മുടെ നാട്ടിലിപ്പോൾ ചൈൽഡ് പ്രൊട്ടക്ഷൻ, കുട്ടികളുടെ ഇതിന് പ്രത്യേകത ഉണ്ട്, സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയ നിയമങ്ങളുണ്ട്. അപ്പോൾ വളരെ ഈ സെക്ടർ തിരിച്ചുകൊണ്ട് തന്നെയുള്ള അത്തരം ധാരാളം നിയമങ്ങളും പദ്ധതികളുമൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടികൾ വരെ എന്താണ് സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ടുള്ളതുണ്ട്, ശൗചാലയങ്ങൾ എന്താണ് പ്രത്യേകമായിട്ട്, അങ്ങനെ സ്റ്റേ ഹോമുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇത്തരത്തിലുള്ള പദ്ധതികളുടെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണ്. ആ അർത്ഥത്തിലൊരു സംശയവും വേണ്ട, അങ്ങനെ ഒരു വിഭാഗം നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തെ അവർ മാത്രമായിട്ട് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് മുഴുവനായിട്ടൊരു ചർച്ചയ്ക്ക് വരികയും അവർക്ക് വേണ്ടി ചില കാര്യങ്ങൾ സ്റ്റേറ്റ് കൂടെ ചെയ്യേണ്ടതുണ്ട് എന്നതിലേക്ക് എത്തിച്ചേരുന്നത് തീർച്ചയായിട്ടും വളരെ ശ്ലാഘനീയമായ പ്രോത്സാഹനജനകമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. അതിന് യാതൊരു സംശയമില്ല. പക്ഷെ ഒപ്പം ഞാൻ കരുതുന്നെച്ചാൽ ഇതൊരു ഒരു ജനതയുടെ, ഒരു സമൂഹത്തിൻ്റെ ഒരു മൂല്യക്ഷയത്തിൻ്റെ കൂടെ ഒരു സൂചനയാണ്. കാരണം നമ്മുടെ സമത്തോളപ്പോൾ പ്രത്യേകിച്ചും പരലോക വിശ്വാസമുള്ള ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മാതാപിതാക്കളെ ഇപ്പോൾ സ്റ്റേറ്റ് സംരക്ഷിക്കുന്നു ആലോചിക്കൂ, അല്ലെങ്കിൽ സ്റ്റേറ്റ് അതിനൊരു പദ്ധതി കൊണ്ടുവരേണ്ടതുണ്ടോ? ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. കാരണം ഒരു വ്യക്തിയെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചോളം അവൻ്റെ സ്വർഗപ്രാപ്തിക്ക് വേണ്ടി അള്ളാഹു നൽകുന്നതാണ് പ്രായമുള്ള മാതാവിനെയും പിതാവിനെയും. അങ്ങനെ തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. രണ്ടുപേരുണ്ടായെന്ത് ചെയ്തു? രക്ഷപ്പെട്ടു എന്നുള്ളതാണ് അല്ലേ. അപ്പം അത്രമാത്രം വലിയ ഒരു സ്വത്ത് നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത് പോലെയാണെന്ന്. അപ്പം ഇവിടെ അങ്ങനെ ഒരു ബോധം ഒരു സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ, അവരൊരു ബാധ്യതയായി കാണാൻ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ സംരക്ഷണം, അവർക്ക് നൽകേണ്ട കെയറ്, മറ്റ് രീതിയിലുള്ള ഈ പിന്തുണകൾ, ഇതിനൊക്കെ സമൂഹത്തിന് അല്ലെങ്കിൽ കുടുംബങ്ങൾക്ക് കഴിയാതെ വരുമ്പോഴാണ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോളം സാമൂഹ്യ സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടി വരുന്നത്. ഞാൻ ഓർക്കുന്നൊരു ഈ എന്താണ് ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ എന്ന് പറയുന്നൊരു കമ്പനി ഉണ്ടല്ലോ, അതിൻ്റെ മുതലാളി ഹംസ എന്താണൊരു അഞ്ചുമുക്കിൽ, അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കുറച്ച് മുൻപ്, അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് എനിക്ക് ഓർമ്മയില്ല, കണ്ടൊരു ഓർമ്മയുണ്ട്. അപ്പോൾ അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട്, അദ്ദേഹം ഈ കാഷിയോ കമ്പനിയിൽ ജനറൽ മാനേജറായി അപ്പോയിൻമെൻ്റ് വെച്ചാൽ, നേരത്തെ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പ്രൊമോഷൻ കിട്ടി ജനറൽ മാനേജറായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് കാലം ആയിട്ടുള്ളൂ, 8 മാസം ആയിട്ടുള്ളൂ. ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ പിതാവ് എൻ്റെ ഫോണ് വരുന്നത്, മോനെ എനിക്ക് കുറച്ച് ഒരു അസുഖമുണ്ട്, എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് തന്നെ എന്താണ് അയൽവാസിയെ വിളിച്ചു ചോദിച്ചു, അപ്പോൾ മനസ്സിലായി എന്തോ കാര്യം ക്യാൻസർ ആണെന്നുള്ളത് മനസ്സിലായി. അദ്ദേഹം തിരിച്ചു വരികയാണ്, തിരിച്ചു വന്ന് അപ്പോൾ അവിടെ തന്നെ എന്ത് മറ്റേ എംപ്ലോയർ തന്നെ പറയുന്നുണ്ട് ഈ സമയത്ത് നിങ്ങൾ പോകുന്നത് ശരിയല്ല എന്നൊക്കെ, പക്ഷേ എനിക്ക് പോകണം, നിർബന്ധ ബുദ്ധി തിരിച്ചു വരുന്നു. അങ്ങനെ അദ്ദേഹം അവിടെ വരുന്നു, തൻ്റെ ഉപ്പാൻ്റെത് ക്യാൻസറാണെന്ന് തിരിച്ചറിയുന്നു, 4th സ്റ്റേജിലാണ്, ഒന്നും ചെയ്യാനില്ല എന്ന് ഡോക്ടർ പറയുന്നു. പക്ഷെ എന്നാലും അദ്ദേഹം എന്താണ് നിർബന്ധിച്ച് തൻ്റെ വീട് പണയപ്പെടുത്തി, തൻ്റെ ബാങ്ക് ബാലൻസ് കംപ്ലീറ്റ് തന്നെ ഉപയോഗിച്ചു, മറ്റ് ഉണ്ടായിരുന്നൊക്കെ വിറ്റഴിച്ച് ഉപ്പാനെ എന്താണ് ചികിത്സിക്കുന്നു. പക്ഷെ ഉപ്പ എന്താണ് പിന്നെ മരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അവസാന സമയത്ത് അദ്ദേഹം ഈ വാപ്പ മകനോട് ചോദിച്ചു എന്നാണ്, മോനെ നീ എന്തിനാണ് എന്ത് ചെയ്യുന്നത്, നിൻ്റെ എല്ലാം വിറ്റുതെറിച്ച് എന്നെ ചികിത്സിക്കുന്നത്, ഞാൻ രക്ഷപ്പെടില്ല എന്ന് എനിക്കറിയില്ല. അപ്പോൾ മൂപ്പർ തിരിച്ചു ചോദിച്ചൊരു ചോദ്യം, വാപ്പ നിങ്ങളെനിക്ക് പണ്ട് പറഞ്ഞു തന്നിട്ടില്ലേ, വാപ്പാനെയും ഉമ്മാനെയും സംരക്ഷിക്കുന്ന മക്കൾ ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടുകയില്ല എന്ന് എനിക്ക് പറഞ്ഞു തന്നിട്ടില്ലേ എന്ന് ചോദിച്ചു ചോദിച്ചു എന്നാണ്. എന്നിട്ട് പിന്നീട് ആ വാപ്പാൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹം, നമുക്കറിയാം, വെറും 6ാം ക്ലാസ്സോ എന്തോ പഠിച്ചിരുന്ന വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം പിന്നീട് സ്വയം ആർജിച്ച അറിവും ഡിഗ്രികളും ഒക്കെ ആയിട്ട് ഡോക്ടറായി വരെ എന്ത് ചെയ്യുന്നു, ഡോക്ടറേറ്റ് വരെ അദ്ദേഹം എടുക്കുന്നുണ്ട്. മാത്രമല്ല 1000 കണക്കിന് ആളുകൾക്ക് എംപ്ലോയ്മെൻറ്റ് കൊടുക്കുന്ന, ഇത് 1997 ഈ സംഭവം ഉണ്ടാവുന്നത്. പിന്നീട് വർഷങ്ങൾ കൊണ്ട് അദ്ദേഹം വലിയൊരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയാണ്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അതൊക്കെ ചിലപ്പോൾ എല്ലാവർക്കും സംഭവിക്കുന്നുള്ളതല്ല, പക്ഷേ അവിടെ ഉള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ ഒരു മഹത്വം ഉണ്ടല്ലോ. യഥാർത്ഥത്തിൽ ഇത് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ടാൽ പിന്നെ ഈ വയോജന സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരൊരു ഭാരമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയുടെ അല്ലെ ഏറ്റവും കൂടുതൽ മുതിർന്ന പൗരന്മാരുള്ള സംസ്ഥാനമാണ് കേരളം. അതായത് 18% 19% എന്തെയും വരുന്നുള്ളതാണ്. ഇന്ത്യയുടെ ഒരു ശരാശരി 9-10% ഉള്ളൂ. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചോളം അതിൻ്റെ ആ ഒരു മറ്റേ പോപ്പുലേഷൻ്റെ പിരമിഡ് നോക്കിയാൽ നമുക്കറിയാം അതിനകത്ത് എന്തുണ്ട്, ഇത് വലുതാണെന്ന് മാത്രമല്ല വൈഡനിങ്ങുമാണ്. ഏറ്റവും കൂടുതൽ ഏറ്റവും മീൻസ് ലോങ്ങിവിറ്റി എന്ന് വെച്ചാൽ ആയുസ് ഉള്ള ഇന്ത്യയിലെ സമൂഹം
5: പെൻഷൻ പ്രായം കൂടുന്നതിനെ പറ്റിയുണ്ട്
4: കേരളീയരാണ്. അതിൽ തന്നെ വെച്ചാൽ സ്ത്രീകൾ എന്ന് വെച്ചാൽ പുരുഷന്മാർ മരിച്ചിട്ടും സ്ത്രീകളാണ് കൂടുതൽ എന്ത് ചെയ്യുന്നത്, ദീർഘകാലം ജീവിക്കുന്നത്. അപ്പോൾ അവർ കൂടുതൽ പ്രയാസവും ദുർബലതയൊക്കെ അനുഭവിക്കുന്നവരും ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എന്താ വെച്ചാൽ ഒരു അവർക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കൽ പ്രധാനമാണ്. പക്ഷെ അവരുടെ യഥാർത്ഥ പ്രശ്നം എന്താണ്, അത് ഗവൺമെൻറ്റിന് ശരിക്കും പരിഹരിക്കാൻ പറ്റുമോ? അല്ലേ, അവരനുഭവിക്കുന്ന ഏകാന്തത, അവരനുഭവിക്കുന്ന വിഷാദം എന്ന് പറയുന്നത്, ഒറ്റപ്പെടൽ എന്ന് പറയുന്നത്, തങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് കിട്ടേണ്ട ഒരു ഒരു കെയറ്, സ്നേഹത്തിൻ്റെ വാക്കുകൾ, പരിചരണം, ഇതൊക്കെ ലഭ്യമാകുക എന്ന് പറയുന്നത്, അവർക്ക് ആരോഗ്യ പ്രശ്നമുണ്ടാവുമ്പോൾ അവരെ തലോടാൻ തയ്യാറാവുക എന്ന് പറയുന്നത്, അതുപോലെ കുടുംബത്തിൻ്റെ ഒരു ഒരു പരിഗണന ലഭിക്കുക എന്ന് പറയുന്നത്, അവർ അവഗണിക്കാതെ വാക്കുകളുണ്ടാണെങ്കിലും സമാധാനിപ്പിക്കുന്നൊരവസ്ഥ ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സർക്കാരിനൊരു സംവിധാനത്തിലൂടെ എത്രമാത്രം നൽകാൻ പറ്റും എന്നുള്ളത് എന്തായാലും ഒരു ചോദ്യമാണ്. തീർച്ചയായിട്ടും അതിനുവേണ്ടി പ്രത്യേകമായിട്ട് പരിശീലനം ലഭിക്കുന്ന മറ്റേ തൊഴിൽ പരിശീലനമൊക്കെ ലഭിക്കുന്നവർ ഒരു പക്ഷേ ആ രീതിയിൽ ഒക്കെ കെയർ ചെയ്യുന്ന നല്ല സെൻറ്റേഴ്സൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ സത്യനാണ്. പക്ഷേ അത് കൂടുന്ന മുറക്ക് യഥാർത്ഥത്തിൽ ഈ വാർദ്ധക്യം ബാധിച്ചവരെ സ്വയം സംരക്ഷിക്കണമെന്നായിരിക്കുമോ കുടുംബത്തിൽ ചിന്തിക്കുക, അതോ അതിനേക്കാളും മാ വാപ്പാ നമുക്ക് എന്താണ് അവിടെ പോയാൽ സുഖം, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാം, എന്തു ചെയ്യാം, നിങ്ങളെ കാണാം, നിങ്ങളെന്താ ആവശ്യങ്ങൾക്കും എന്ത് ചെയ്യാം, ഞാൻ ഉണ്ടാവും എന്ന് പറയുന്നൊരവസ്ഥയായിരിക്കുമോ എന്നത് എന്തായാലും വലിയൊരു ചോദ്യമാണ്. എനിക്ക് തോന്നുന്നത് വെച്ചാൽ നമ്മൾ ഈ കുടുംബം എന്നുള്ള ഒരാശയത്തിൻ്റെ ഒരു അടിസ്ഥാനം, മൂല്യങ്ങൾ, ഈ കാര്യങ്ങൾ കൂടുതൽ സമൂഹത്തെ പഠിപ്പിക്കാതെ അത് എംഫസൈസ് ചെയ്യാതെ ഇത്തരത്തിലുള്ള ഇതൾക്ക് പരിഹാരമില്ല. കാരണം ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഒരു സർക്കാരിനെ സംബന്ധിച്ചോളം ഇങ്ങനത്തെ ഒരു സാധനം ഏറ്റെടുക്കുമ്പോൾ അവർക്ക് ഇവിടുന്ന ഫണ്ട് ഇപ്പോൾ നിലവിലുള്ള ബജറ്റ് ഇപ്പോൾ 100 കോടിയാണെങ്കിൽ ഈ 100 കോടി ഈ വയോജന വകുപ്പ് ഉണ്ടാകുമ്പോൾ 100 കോടി ആവില്ല, 100 കോടിയിൽ നിന്ന് തന്നെ 2 കോടി ഇതിലേക്ക് മാറ്റി വയ്ക്കാനേ പറ്റുള്ളൂ. അപ്പോൾ മറ്റു ചില പദ്ധതികളെ ഇത് ബാധിക്കും, അല്ലെങ്കിൽ മറ്റു ചില പദ്ധതികൾക്ക് വേണ്ട പദ്ധതി പണത്തെ ഡൈവേർട്ട് ചെയ്ത് ഇതിനുവേണ്ടി ഉപയോഗിക്കാനേ പറ്റുള്ളൂ. അത് സ്വാഭാവികമായും വേറെ ചില സെക്ടറുകളിൽ ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ അത് കട്ട് ഷോർട്ട് ചെയ്യുന്നൊരിതിലേക്ക് പോകും. അപ്പോൾ ഇവിടെ യൂത്ത് എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിമൻ എംപ്ലോയ്മെൻ്റ് എന്നൊക്കെ പറയുന്ന ഇതുകളുണ്ട്. ഇതിനെ ഒന്നും ഇത് ബാധിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കൺട്രിയെ സംബന്ധിച്ചോളം അതിൻ്റെ ഫ്യൂച്ചറിനെ കൂടെ ബാധിക്കുന്നതാണ്. അപ്പോൾ അവിടെ ഒരിക്കലും എന്താ വെച്ചാൽ ഏറ്റവും നല്ല മാർഗമെന്ന് പറയുന്നത് എന്തല്ല, സർക്കാർ ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കലെല്ലാം മറിച്ച് അത് കുടുംബങ്ങളെ കൂടുതൽ ആ രീതിയിൽ മോറലി എംപവർ ചെയ്ത് എടുക്കലാണ്.
2: മാഷ അള്ളാ ജസാക്കുമുല്ലാഹു ഖൈറ. നമ്മൾ ഇതുവരെ കേട്ടത് വോയിസ് ഓഫ് പീസ്. തണൽ തേടുന്ന വാർദ്ധക്യം എന്ന വിഷയത്തിൽ സ്പോട്ട്ലൈറ്റ് ചർച്ചയിൽ നടന്ന ഭാഗങ്ങളാണ് നമ്മൾ ഈയൊരു എപ്പിസോഡിൽ കേട്ടത്. ചർച്ചയിൽ പങ്കെടുത്തവർ അബ്ദുൽ ഹമീദ് പറപ്പൂർ, അബ്ദുൽ അഹദ് ചുങ്കത്തറ.
6: ഒരിക്കലേയും ഒരാൾ ഒരു ആനക്കോട്ടയിലൂടെ അങ്ങനെ നടന്നു പോവുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ ആനക്കോട്ടകൾ, ആനകൾ ഒരുപാടുള്ള. അപ്പോൾ അങ്ങനെ ഒരുപാട് ആനകൾ വസിക്കുന്ന ആ കോട്ടയിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ ആനകളെ കൂട്ടിലിട്ടതായി അദ്ദേഹം കാണുന്നില്ല, പൊതുവെ നമ്മളും കാണില്ലല്ലോ. മാത്രമല്ല ചങ്ങലയിൽ ബന്ധിച്ചിട്ടുമില്ല ആനകളെ. അപ്പോൾ അദ്ദേഹം അതിങ്ങനെ കണ്ട സമയത്ത് ചിന്തിക്കുകയാണ്. മാത്രമല്ല അദ്ദേഹം കാണുന്നത് വെച്ചാൽ അവിടെ നിന്ന് ആ ആനകൾ പുറത്തു പോകാതിരിക്കാൻ ഒരു ചെറിയൊരു കയറുകൊണ്ട് മാത്രമാണ് അവറ്റകളുടെ കാല് ഒന്ന് ബന്ധിച്ചിട്ടുള്ളത്. അപ്പോൾ അയാൾ ചിന്തിക്കണേ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ആനകൾ ഇത്രയും ശക്തിയും കരുത്തും വലുപ്പൊക്കെ ഉള്ള ആനകൾ
7: ഒരു
6: ചെറിയ കയറ് പൊട്ടിക്കാൻ ശ്രമിക്കാതെ ഇങ്ങനെ അവിടെ നിൽക്കുകയാണല്ലോ. ഒരു ആനയോട് ഒന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കണില്ല, സത്യത്തിൽ രക്ഷപ്പെടാൻ ആർക്കായാലും ബോധ്യമുണ്ടാവും, സ്വാതന്ത്ര്യമാണല്ലോ എല്ലാവരും കൊതിക്കുന്നത്. അപ്പോൾ അവക്കത് എളുപ്പം കഴിയും, പക്ഷെ ആരും എന്ത് ചെയ്യുന്നില്ല, അതിന് പരിശ്രമിക്കുന്നില്ല. അപ്പോൾ എന്താണ് അതിന് കാരണം എന്നറിയാൻ അയാൾക്ക് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ അടുത്ത് നിൽക്കുന്ന ആനപ്പാപ്പാനോട് ഇയാളെ ചെന്ന് ചോദിക്കുകയാണ്, എന്താണ് ഈ ആനകൾ ഇങ്ങനെ വളരെ ചെറിയൊരു കയറിനെ ബഹുമാനിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ ഇപ്പോഴും ഈ ആനക്കോട്ടയിൽ തുടരുന്നത്, എന്താണ് പൊട്ടിച്ച അവറ്റകൾ പോകാത്തത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ ആനപ്പാപ്പാൻ കൊടുക്കുന്ന മറുപടിയാണ് നമ്മളിന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയം. ഈ ആന കുട്ടിയായിരുന്നത് മുതൽ, വലിയ ശക്തിയൊന്നും ഇല്ലാതെ കുട്ടിയായിരുന്നത് മുതൽ ഇതേ വലിപ്പമുള്ളൊരു കയറിലാണ് ആനയെ ബന്ധിച്ചിരുന്നത്. അപ്പൊ ആ പ്രായത്തില് ആനകളെ തളക്കാൻ ഇത് മതിയായിരുന്നു, അവറ്റകളെ കെട്ടിയിടാൻ ഇത് മതിയായിരുന്നു. പക്ഷേ ഇവര് വളരുമ്പോ ഇവറ്റകളുടെ വിചാരം ആ കയറിപ്പോഴും അതേ ബലമുണ്ട് എന്നാണ്. ആ കയറിൽ അങ്ങനെ തങ്ങി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് പൊട്ടിക്കാനുള്ളൊരു ശ്രമം ചെയ്യുന്നില്ല, അവർ നടത്തുന്നില്ല.
7: പൊട്ടിക്കാനുള്ള ശക്തി എനിക്ക് വന്നതിന് വരെ ആനക്ക് തോന്നി
6: തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോ തന്നെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളൊരു വിശ്വാസം കൊണ്ട് കാലാകാലം അവിടെ ഇങ്ങനെ തളച്ചിടപ്പെടുന്ന ആനകളെയാണ് ആ ആനക്കോട്ടയിൽ അയാൾ കാണുന്നത്. അപ്പൊ ഇതാണ് ചെറിയൊരു കഥ ശ്രോതാക്കളോട് പങ്കുവെക്കാനുള്ളത്. സത്യത്തിൽ
7: ഒരുപാട്
6: ജീവിതത്തിലേക്ക് എടുത്തു വെക്കാവുന്ന കുറേ മെസ്സേജുകൾ
7: അതിലുണ്ട്.
6: എന്താന്ന് വെച്ചാല് നമ്മളിങ്ങനെ പലപ്പോഴും നമ്മള് നമ്മുടേതായ പ്രതിസന്ധികളുടെ പ്രയാസങ്ങളുടെ ഒക്കെ ചുറ്റുവട്ടത്ത് ഇങ്ങനെ കടന്നു കറങ്ങുക, അവിടെ നിന്നൊന്ന് അതൊന്ന് പൊട്ടിച്ച് പുറത്തിറങ്ങാനുള്ള ശക്തിയൊക്കെ നമുക്കുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ ഇപ്പോഴും ആ കയറ് എന്തോ വലിയ കയറാണ്.
7: അതെ, നമ്മളൊരുപാട് പഠിച്ച് മാറി, അല്ലെങ്കിൽ സാന്ദർഭികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുത്തിട്ടുണ്ട് എങ്കിൽ പോലും ആ ഒരു ഇട്ടാവട്ടത്ത് ഇങ്ങനെ നിൽക്കുകയാണ് എന്നുള്ളതാണ്.
6: അതെ അതെ. ഏതായാലും പിന്നെ അത്തരത്തിൽ നമുക്കൊക്കെ നമ്മുടെ പിന്നെ ചുറ്റുപാടിലുള്ള ചില പ്രതിസന്ധികളെ, ചില പ്രയാസങ്ങളൊക്കെ ബുദ്ധിപൂർവം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. അങ്ങനെ സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുക, വലിയ പുരോഗതിയിലേക്ക്. പഠനരംഗത്ത് അങ്ങനെയാണ്, നേരത്തെ പറഞ്ഞ കുടുംബരംഗത്ത് അങ്ങനെയാണ്, അതുപോലെ ജോലിയുടെ വിഷയത്തിലൊക്കെ അങ്ങനെയാണ്. കുറച്ചുകൂടി മുന്നോട്ട് പോകണമെങ്കിൽ ഇപ്പോഴുള്ള നമ്മളെ കെട്ടിയിടപ്പെട്ട ഏതോ ചില കയറുകളെ ഒന്ന് പൊട്ടിക്കേണ്ടി വരും.
7: അല്ലെ,
6: അത് ശരിയായ കയർ. നമ്മൾ ഉദ്ദേശിക്കുന്നത് ചിലരൊക്കെ മതത്തെ ഒരു പിന്നെ വലാൽക്കാരമായി, അല്ലെങ്കിൽ അതൊരു പ്രതിസന്ധിയായിട്ട്, അങ്ങനെയല്ല. ഏറ്റവും പിന്നെ നമുക്കുള്ള ചില പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയൊക്കെ, നമ്മൾ പ്രതിസന്ധിയാണെന്ന് വിചാരിക്കുന്ന ചില വിഷയങ്ങളൊക്കെ ഒന്ന് പൊട്ടിച്ചെറിഞ്ഞ് മുന്നോട്ട് പോകാനുള്ള പരിശ്രമം നടത്തിക്കഴിഞ്ഞാൽ, പ്രാർത്ഥനയോടുകൂടി നടത്തിക്കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും നമുക്ക് ജീവിതത്തിൽ വലിയ ഉയരങ്ങൾ താണ്ടാം എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്.
7: കുടുംബ രംഗത്തൊക്കെ എടുത്തു വെക്കുകയാണെന്നുണ്ടെങ്കിലും അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ശരിക്ക്.
6: അതെ.
7: അപ്പോൾ ഭാര്യമാര്, ഭർത്താക്കന്മാർ, അവരങ്ങനെ ആ ഒരു ഡിസ്റ്റൻസ്, ചില പ്രായമുള്ളവരങ്ങനെ ഡിസ്റ്റൻസിലാണ് അവരുണ്ടാവുക. അപ്പോൾ അതിൽ നിന്നൊന്ന് മാറിയിട്ട് ഒന്ന് അടുത്ത് പോയിരുന്ന് കാര്യങ്ങൾ സംസാരിക്കാനുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് പ്രായമുള്ളവരൊക്കെ ഒന്ന് ശ്രമിച്ചാൽ ഭർത്താക്കന്മാർക്കും വലിയ സന്തോഷമാവും. ഭർത്താക്കന്മാരും തന്നെ അവരടുത്തേക്ക് ഒന്ന് ചെന്ന് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതും വലിയൊരു സന്തോഷമാവും. അപ്പോൾ ചിലതൊക്കെ നമ്മളൊന്ന് പൊട്ടിക്കണം ആ എന്നേന അതിലും പറയാനുള്ളത്.
6: അതെ അതെ.
1: പീസ് റേഡിയോ, tuned to reality.
8: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചു വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരന്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ, ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ 100 കണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി, തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ, എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമേ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
9: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഡോക്ടറോട് ചോദിക്കാം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം കോങ്കണ്ണ് ആണ്. കോങ്കണ്ണുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ എല്ലാ സംശയങ്ങളും നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840. ഇപ്പോൾ നിങ്ങൾ കേൾക്കൊണ്ടിരിക്കുന്ന ഈ ലൈവ് പ്രോഗ്രാമിലേക്ക് നേരിട്ട് നിങ്ങൾക്ക് ഈ നമ്പറിൽ അഥവാ 90 20 840 840 എന്ന നമ്പറിൽ വിളിച്ച് സംശയ നിവാരണം നടത്താവുന്നതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ ഇന്ന് നമ്മോടൊപ്പമുള്ളത് ബഹുമാന്യനായ ഡോക്ടർ അബ്ദുൽ ഷമീർ. അദ്ദേഹം പെരിന്തൽമണ്ണ അബേറ്റ് ഹോസ്പിറ്റലിലെ ഒപ്താൽമോളജി വിഭാഗം ഡോക്ടറാണ്. ഡോക്ടറെയും പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ഡോക്ടർ, കോങ്കണ്ണുമായി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എന്താണ് കോങ്കണ്ണ്, അതിനൊരു ഒരു ഡെഫിനിഷൻ, ഒരു നിർവചനം ഉണ്ടാവുമല്ലോ, പിന്നെ അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം.
2: ബിസ്മില്ലാ, അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാം അലാ മല്ലാ നബിയ ബാദ്. കോങ്കണ്ണ് എന്നാന്ന് പറഞ്ഞാൽ നമ്മളുടെ കണ്ണുകൾ രണ്ട് സാധാരണ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ രണ്ട് കണ്ണുകളും ഒരു വസ്തുവിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരേ ദിശയിലേക്ക് ആണ് സാധാരണ ഉണ്ടാവുന്നത്. അപ്പോൾ അത് മാറി ഒരു കണ്ണ് നമ്മൾ നോക്കുന്ന സ്ഥലത്തേക്ക് നോക്കുകയും മറ്റൊരു കണ്ണ് വേറൊരു ദിശയിലേക്ക് പോവുകയും ചെയ്യുന്നതിനാണ് സാധാരണ രീതിയിൽ കോങ്കണ്ണ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വേണമെങ്കിൽ നമ്മൾ തെറ്റി നിൽക്കുന്ന കണ്ണ് മുകളിലേക്കോ താഴേക്കോ ഇരുവശങ്ങളിലേക്കോ ഒക്കെ പോവാം. ചിലത് നല്ല രീതിയിൽ നോട്ടീസബിൾ ആയിരിക്കും, ചിലത് അങ്ങനെ അങ്ങോട്ട് നോട്ടീസ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ. പക്ഷേ വരുന്ന ആൾക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം.
1: ഒരു വസ്തുവിൽ നേരിട്ട് നോട്ടം കേന്ദ്രീകരിക്കാൻ പറ്റാത്ത അവസ്ഥക്കാണ് ഈ കോങ്കണ്ണ്.
2: ഒരു കണ്ണ് കേന്ദ്രീകരിക്കും, മറ്റേ കണ്ണ് കേന്ദ്രീകരിക്കാൻ
1: ആ വ്യക്തിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ.
2: ആ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ മിക്കവാറും കേസിൽ, ചില കേസുകളിൽ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാറുണ്ട്. അവർ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റാറുണ്ട്, ഇൻ്റർമിറ്റൻറ്റ് സ്ക്വിൻഡ് എന്നൊക്കെ പറയുന്ന വെറൈറ്റിയിൽ. ബാക്കി മിക്കവാറും കേസുകളിൽ അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല.
1: ഇത് യഥാർത്ഥത്തിൽ ഒരു രോഗമാണോ അതോ?
2: സയൻസിൻ്റെ ഇതിൽ ഒരു രോഗത്തിൻ്റെ വിഭാഗത്തിൽ തന്നെയാണ് അത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷെ അതിൽ ഒരുപാട് സബ് ടൈപ്പുകളായിട്ട് പല വിധങ്ങളായിട്ട് ഉണ്ട്, ജന്മനാ കാണുന്നതും പിന്നീട് വരുന്നതും ഒക്കെ ആയിട്ടുള്ള.
1: ഈ ജന്മനാ കണ്ടുവരുന്ന അതാണ് നമുക്ക് പലപ്പോഴും സാധാരണ സമൂഹത്തിൽ കണ്ടുവരുന്ന പലതും. അങ്ങനെ ഇതിൽ ചികിത്സിച്ച് ഭേദമാക്കാവുന്നതും അല്ലാത്തതും ഉണ്ടോ?
2: ജന്മന കണ്ടു വരുന്നതിൽ ഒട്ടുമിക്ക ഇതും നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നതാണ്. അപൂർവമായിട്ട് ബ്രെയിനിനൊക്കെ ബാധിച്ചിട്ടുള്ള കണ്ടീഷൻ കൊണ്ട് വരുന്നതായിട്ടുള്ള, അതായത് തലച്ചോറിന് ഡയറക്റ്റ് വരുന്ന ഞരമ്പുകളുണ്ട്, അതിനൊക്കെ തളർച്ച കാരണം വരുന്ന അപൂർവം ചില കണ്ണുകൾ, അതായത് മൂന്നാമത്തെ ഞരമ്പിൻ്റെ തളർച്ച, ആറാമത്തെ ഞരമ്പിൻ്റെ തളർച്ച, അങ്ങനെയൊക്കെയുള്ള രീതികൾ വരുന്നതിൽ നമുക്കൊരു പരിധി വരെ അതിന് ചികിത്സിച്ച് മാറ്റാൻ പറ്റുള്ളൂ. ബാക്കി മിക്കവാറും ജന്മനാളുള്ള സ്ക്വിൻഡുകളൊക്കെ ചികിത്സിച്ച് മാറ്റാൻ പറ്റാവുന്നതാണ്.
1: ജന്മലാൽ അല്ലാതെ നല്ല അവസ്ഥയിൽ കണ്ണുകളുമായി ജനിച്ച് പിന്നീട് പല അപകടങ്ങളോ രോഗങ്ങളോ അല്ലെങ്കിൽ ജീവിത സാഹചര്യത്തിൽ, നമ്മുടെ ടെലിവിഷൻ സ്ക്രീന്, പ്രത്യേകിച്ച് ഈ കാലത്ത് മൊബൈൽ സ്ക്രീനിലേക്കുള്ള അമിത നോട്ടം, ഇത്തരം കാരണങ്ങളാൽ ഇങ്ങനെ നല്ല അവസ്ഥയിൽ ജനിച്ച കുട്ടികൾക്ക് പിന്നീട് കോങ്കണ്ണ് വരാനുള്ള സാധ്യത?
2: അതെ അതെ, ഭൂരിഭാഗം കേസും അങ്ങനത്തെ തന്നെയാണ്. ജന്മനാ അതായത് ജനിച്ച

0: ആയിട്ടൊക്കെ കൂടുതലായിട്ട് വരുമ്പോൾ വരുന്ന രീതിയിലുള്ള മറുകണ്ണുണ്ട്. അത് ചില സമയത്ത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും അവർക്ക്, ചില സമയത്ത് നല്ല രീതിയിൽ പ്രകടമായിട്ട് വരും. അങ്ങനത്തെ ടൈപ്പ് ഉണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ അപകടം പറ്റുമ്പോൾ ഒക്കെ വരുന്ന ഞരമ്പുകൾക്ക് തകർച്ച കാരണം അപകടം പറ്റുമ്പോൾ വരുന്നത്, ബ്രെയിനിൽ ബ്ലീഡിംഗ് ഒക്കെ പറ്റുമ്പോൾ വരുന്നത്, അങ്ങനെയൊക്കെയുള്ള പല ടൈപ്പുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളാ പറഞ്ഞത് ഇപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് അതിനൊരു പേര് തന്നെ അവർ കൊടുത്തിട്ടുണ്ട്, ഇപ്പോൾ സ്മാർട്ട് ഫോൺ അസോസിയേറ്റഡ് അക്യൂട്ട് കൺകമിറ്റൻ ഡിസോർഡർ ആണ്. സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ട് അത് കാരണം വന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള മറികണ്ണ്, സ്മാർട്ട് ഫോണിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം കാരണം വരുന്നത്. അതിപ്പോൾ മിക്കവാറും എല്ലാ ദിവസവും ഒരു ഒ പിയിൽ ഒരു പേഷ്യൻ്റെങ്കിലും വെച്ചിട്ട് മിനിമം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഗണ്യമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കും, പ്രത്യേകിച്ച് വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു സമയമായത് കാരണം അത് വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ അതെ അതെ
1: മൊബൈൽ ഫോൺ ജീവിതത്തിൽ
0: അതെ. നമ്മൾ ആദ്യമൊക്കെ കുട്ടികളോട് പറഞ്ഞ് പേടിപ്പിക്കുമല്ലോ, ഇങ്ങനെ മൊബൈൽ ഉപയോഗിച്ചാൽ കണ്ണ് കേടുവരും എന്നുള്ളത്. നമ്മളതിങ്ങനെ ലൈവായി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, പവർ കുറയുന്നു, കണ്ണിന് ഡ്രൈനെസ് വരുന്നു, പിന്നെ അതുപോലെ കോങ്കണ്ണ് വരുന്നു, ഇതുപോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് വരുന്നത്.
1: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിലേക്ക് നേരിട്ട് വിളിച്ച് സംശയ നിവാരണം നടത്താവുന്ന നമ്പർ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, 90 20 840 840. ഈ ഒ പിയിൽ വരുന്ന ഈ കേസുകളിൽ ഏജിന് പ്രായത്തിന് വല്ല റോളും പ്രത്യേകം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ?
0: അതെ, പ്രായത്തിന് കൂടുതലും ഈ രീതിയിലുള്ള കേസുകളൊക്കെ കാണുന്നത് 18 വയസ്സിനൊക്കെ താഴെയുള്ള കുട്ടികളിലാണ്. ഒരു ഓരോ ഏജ്, അതായത് നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊന്ന് പറഞ്ഞു, ഒരു 6 മാസത്തിന് ശേഷം വരുന്ന ഒരു മറുകണ്ണുണ്ട്. അപ്പോൾ അതൊന്നും അത് കുട്ടികളുടെ പ്രോബ്ലം കൊണ്ടൊന്നുമല്ല, ചില കുട്ടികളിൽ അങ്ങനെ വരുന്നു. അതിൻ്റെ ശരിക്കുള്ള കാരണമൊന്നും ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ബ്രെയിനിൻ്റെ എന്തോ ഒരു കോർഡിനേഷൻ കാരണമാണെന്ന് മാത്രമേ, ഇൻകോർഡിനേഷൻ കാരണമാണ് മാത്രമേ എന്ന് ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടുള്ളൂ. അത്തരം രീതിയിൽ അത് കഴിഞ്ഞ ശേഷം പിന്നെ പവറിൻ്റെ പ്രോബ്ലം കൊണ്ട് വരുന്ന ഒരു 2 വയസ്സ് 3 വയസ്സ് അതിനൊക്കെ ആയിട്ട് വരുന്നത്, പിന്നീടും വരുന്നത് മൊബൈൽ ഫോണിൻ്റെ ഇതൊക്കെ കാരണം, പവർ കുറഞ്ഞതിന് കാരണം, ഇതൊക്കെ ഭൂരിഭാഗം വരുന്നത് കുട്ടികളിലാണ്. ഈ കുട്ടികൾ വന്നിട്ടുള്ള ഈ മറുകണ്ണ് അതവർ വലുതായി വലുതായി വരുമ്പോൾ പിന്നെ വലുതായ ആൾക്കാരിലേക്ക് അത് മാറുന്ന മറുകണ്ണാണ് കൂടുതൽ വലുതായ ആൾക്കാരിൽ കാണുന്നത്. പിന്നെ പിന്നീട് പ്രായമുള്ള ആൾക്കാരിൽ ഇപ്പോൾ ഷുഗറിൻ്റെ പ്രഷറിൻ്റെ ഒക്കെ മാറ്റങ്ങൾ കാരണം, അമിതമായിട്ടുള്ള ഷുഗർ കാരണം ഒക്കെ ബ്രെയിനിൽ വരുന്ന മാറ്റങ്ങൾ കാരണം ഒക്കെ വരുന്ന മറുകണ്ണ്, പിന്നെ സ്ട്രോക്കിൻ്റെ ഒക്കെ ഭാഗമായിട്ട് വരുന്ന മറുകണ്ണ് അതൊക്കെ വേറെ ആയിട്ട് വരും.
1: ഇങ്ങനെ കോങ്ങണ്ട് ഉള്ള വ്യക്തികൾ, പ്രത്യേകിച്ച് ഡ്രൈവിംഗ് പോലെയുള്ള ജോലികളൊക്കെ, സ്വയം വാഹനം ഓടിക്കാമോ അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ട് അങ്ങനെ എന്തെങ്കിലും റിപ്പോർട്ടുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ?
0: എന്താണെന്ന് വെച്ചാലേ, നമ്മൾ സുബ്ഹാനല്ലാഹ്, നമ്മൾ രണ്ട് കണ്ണുകളും പടച്ചോൻ തന്നിട്ടുള്ള, ഫ്രണ്ടിലേക്കായിട്ടുള്ള കണ്ണുകൾ തന്നിട്ടുള്ള, അതിന് ഒരുപാട് നമുക്ക് ചിന്തിക്കാത്ത രീതിയിലുള്ള ഒരുപാട് അർത്ഥങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഈ രണ്ട് കണ്ണും, അതായത് നമ്മൾ ഇരപിടിക്കുന്ന ജീവികളുണ്ടല്ലോ, അവരൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, അവരൊക്കെ കണ്ണ് രണ്ടും ഫ്രണ്ടിലേക്കാണ്. ഇപ്പോൾ കടുവയാണെങ്കിൽ, പുലി, അങ്ങനത്തെ ജീവികൾ, അതുപോലെ മനുഷ്യൻ്റെ. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഡെപ്ത് അറിയുന്ന, നമുക്കൊരു സാധനത്തിന് പിടിക്കണമെങ്കിൽ അതിൻ്റെ ഡെപ്ത് കറക്റ്റായിട്ട് അറിയണം, എന്നാലേ ഒരു ഒരു കടുവക്കൊക്കെ ചാടി വന്നിട്ട് ഒരു ഇതിനെ പിടിക്കാനൊക്കെ പറ്റുള്ളൂ. നമുക്കും പ്രത്യേകിച്ച് നമുക്ക് വളരെ ഇതായിട്ട് അത് മനസ്സിലാവുന്ന വെച്ചാൽ, നമ്മൾ സർജറി ചെയ്യുമ്പോൾ, മൈക്രോസ്കോപ്പിക്കലി സർജറി ചെയ്യുമ്പോൾ, നമുക്ക് ഓരോ മില്ലിമീറ്ററിൻ്റെ ഡെപ്ത് ചേഞ്ച് പോലും നമുക്ക് അറിയാൻ പറ്റുന്ന ഈ രണ്ട് കണ്ണുകളും ഉള്ളതുകൊണ്ടാണ്. നേരെ മറിച്ച് നമ്മൾ ഒരു കണ്ണ് അടച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഡെപ്ത് കിട്ടില്ല, കറക്റ്റ് ഏത് ഡെപ്തിലാണ് അതുള്ളത് എന്നുള്ള
1: കിട്ടും.
0: ഇതേത് തന്നെ ഡ്രൈവിങ്ങിൽ അഫക്റ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ വണ്ടി പോകുന്ന സമയത്തെ ഇപ്പോൾ മാർക്കിംഗ് ഇല്ലാത്ത ഹമ്പുകൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഡാർക്കായി കിടക്കുന്ന കുഴികളില്ലേ, ഇതൊക്കെ ശരിക്കും തിരിച്ചറിയണം, കറക്റ്റായിട്ട് തിരിച്ചറിയണമെങ്കിൽ രണ്ട് കണ്ണിൻ്റെയും ഇത് വേണം. അപ്പോൾ ഈ ഡെപ്ത്, അതായത് രണ്ട് കണ്ണും ഒരുമിച്ച് കാണുന്ന ഇത് നമ്മൾ ബ്രെയിനിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോഴാണ് ഇത് വരുന്നത്. നമ്മൾ 3D കാർട്ടൂണുകളൊക്കെ ഉണ്ടായാലും മുന്നേ അതിലൊരു ബ്ലാക്ക് കളറും, അല്ല ബ്ലാക്ക് അല്ല സോറി, റെഡ് കളറും ബ്ലൂ കളറും രണ്ടും ഉണ്ടാവുമല്ലോ, ഈ രണ്ടും മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ കണ്ണട വെച്ച് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ 3D എഫക്റ്റ് വരുന്നത്. അതുപോലെയുള്ള പടച്ചോൻ നമുക്ക് തന്നിട്ടുള്ള ഈ 3D എഫക്റ്റാണ് ഈ ഇതിലെ, അത് ഈ അത് ഈ രണ്ട് കണ്ണും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ അതിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്ക്വിൻഡ് വരുമ്പോൾ ശരിക്കുള്ള പ്രോപ്പറായിട്ടുള്ള ഡ്രൈവിങ്ങിന് അത് പ്രോബ്ലം വരും. അത് ഇത് പക്ഷേ മെയിനായിട്ട് നമ്മൾ ഇപ്പോൾ ഡ്രൈവിങ് ടെസ്റ്റിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ സ്ക്വിൻഡുള്ള ആൾക്ക് സ്വന്തം വണ്ടി ഓടിക്കാനുള്ളതിന് കുഴപ്പമില്ല, ഒരു കണ്ണ് ഫോക്കസ് ചെയ്യുന്ന ഒരു കണ്ണിൽ നല്ല കാഴ്ച ഉണ്ടെങ്കിൽ സ്വന്തം വണ്ടി ഓടിക്കാൻ കുഴപ്പമില്ല. പക്ഷേ നേരെ മറിച്ച് നമ്മൾ ടാക്സി അല്ലെങ്കിൽ ഹെവി വണ്ടികളൊക്കെ ഓടിക്കാൻ സ്ക്വിൻഡുള്ള ആൾക്ക്

0: നിങ്ങൾക്ക് അത് കാറ്റഗറി 2 ലൈസൻസ് കിട്ടാൻ പറ്റില്ല, കിട്ടില്ല അതിൽ. പിന്നീട് ഇത് നമ്മൾ ഈ ഇത് പൈലറ്റ് ആവാൻ അങ്ങനെയൊക്കെയുള്ള പോകുമ്പോൾ അവർ ടെസ്റ്റ് കറക്റ്റ് ഈ ഡെപ്ത് പെർസെപ്ഷൻ എത്ര ഉണ്ട് എന്നൊക്കെ അവർ ചെക്ക് ചെയ്യും, എന്നിട്ട് അതിനനുസരിച്ച് മാത്രമേ അത് കൊടുക്കുകയുള്ളൂ.
1: ഇത് പാരമ്പര്യമായി വരാനുള്ള സാധ്യത
0: പാരമ്പര്യമായിട്ട് കാണപ്പെടാറുണ്ട്, പക്ഷേ അതൊക്കെ വളരെ കുറഞ്ഞ ഇതായിരുന്നു. ചില ഫാമിലികളിൽ ഇങ്ങനെ ഒരേ ടൈപ്പുള്ള മറുകണ്ണ് കണ്ടുവരാറുണ്ട്. പിന്നെ ചില പ്രത്യേക ടൈപ്പ് മറുകണ്ണുകൾ അത് ഫാമിലികളിൽ കണ്ടുവരാറുണ്ട്, സിൻഡ്രോമൊക്കെ വെച്ചിട്ടുള്ള.
1: അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് പഠനങ്ങളോ റിപ്പോർട്ടുകളോ ഒന്നും അങ്ങനെ
0: പഠനങ്ങളും ഒക്കെ ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് അതിൽ ഒരു ഒരു മാസ് പോപ്പുലേഷനിൽ അത് അത്ര വലിയൊരു പ്രോബ്ലമായിട്ട് വരാറില്ല. പിന്നെ ചിലത് ഫാമിലിയിലുണ്ട്, പക്ഷെ അത് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള മറുകണ്ണുകളും ഒരുപാടുണ്ട്.
1: ശ്രോതാക്കൾ അവസരം ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ലൈവ് പ്രോഗ്രാമിലേക്ക് കോങ്കണ്ണ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഉള്ള സംശയങ്ങൾ നേരിട്ട് റേഡിയോയിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് സംശയനിവാരണം നടത്താവുന്നതാണ്. 90 20 840 840 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ചെറിയ കുട്ടികൾ ജനിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഒരു ഒരാറുമാസത്തിനിടയിൽ കണ്ണിന് ചെറിയ ഒരു ഒരു കോട്ടം പോലെയൊക്കെ തോന്നാറുണ്ട്. ഇത് പിന്നീട് ചിലപ്പോൾ ശരിയായി, അത് ഇതിൽ പെട്ടതാണോ?
0: അല്ല, അത് ചില ചെറിയ കുട്ടികൾ ജനിക്കുമ്പോൾ അവരുടെ കണ്ണ് മസില് അതിൻ്റെ ഞരമ്പുകൾ ഇത് ബ്രെയിനിൻ്റെ ഒക്കെ ഒരു കോർഡിനേഷൻ ആയി വരാനൊരു 4 മുതൽ 6 മാസം വരെയൊക്കെ പ്രോപ്പറായിട്ടുള്ളൊരു സമയമെടുക്കും. അപ്പോൾ ഈ ഒരു 4 മുതൽ 6 മാസം വരെയുള്ളൊരു പ്രായത്തിൽ, അത് ജനിച്ചതിന് ശേഷം ഒരു 6 മാസം വരെയുള്ളൊരു പ്രായത്തിൽ ചില സമയങ്ങളിൽ കുട്ടി നോക്കുമ്പോൾ മറുകണ്ണ് പോലെ കാണുന്നുള്ളത് അത് രക്ഷിതാക്കൾ ഒരു വിധത്തിലും പേടിക്കേണ്ടതില്ല. അത് അങ്ങനെ വരുന്ന മറുകണ്ണിൽ ഭൂരിഭാഗവും ഈ 6 മാസത്തിന് ശേഷം അത് സ്റ്റേബിളായിട്ട് വരാറുണ്ട്, അതിന് പ്രോബ്ലമില്ല. നേരെ മറിച്ച് ഒരു കുട്ടി ജനിച്ചതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് മുഴുവൻ സമയം ഒരു കണ്ണ് മറിഞ്ഞിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അത് ഗൗരവമുള്ളതാണ്, അതിനെ ഉടൻ തന്നെ ഡോക്ടറെ കാണിച്ചിട്ട് എന്തിൻ്റെ കാരണങ്ങളും അന്വേഷിക്കേണ്ടതായിട്ട് ഉണ്ട്.
1: തുടക്കത്തിൽ ഇതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ രണ്ട് കണ്ണുകളും ഒരേ വസ്തുവിൽ കേന്ദ്രീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കോങ്കണ്ണെന്ന് പറഞ്ഞു. സ്വാഭാവികമായും ഒരു കണ്ണിന് കൂടുതൽ സ്ട്രെസ് വരികയും ഒരു വസ്തുവിലേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ മറ്റേ കണ്ണ് സ്വയം നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ സ്വാഭാവികമായും ഈ ഒരു കണ്ണിന് കൂടുതൽ സ്ട്രെസ് വരും. ഈ അവസ്ഥയിൽ ഈ കണ്ണിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഡാമേജ് വരാനോ അല്ലെങ്കിൽ കാഴ്ച കുറവ് വരാനോ അങ്ങനെ എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടോ?
0: കൂടുതൽ സ്ട്രെസ് ചെയ്യുന്ന കണ്ണിനോ?
1: അതായത് രണ്ട് കണ്ണിൽ ഒരു കണ്ണ്.
0: അതെ, അത് മനസ്സിലായി. സാധാരണഗതിയിൽ ഒരു ഒരു ഒരു മനുഷ്യന്റെ എപ്പോഴും രണ്ട് കണ്ണുണ്ടെങ്കിലും ഒരു കണ്ണ് അവരുടെ ഡൊമിനൻ്റ് ആയിട്ട് കണ്ണായിട്ട്, നമ്മളിപ്പോൾ വലത് കൈയും ഇടത് കൈയും വലത്തെ കൈയും എന്നൊക്കെ പറയില്ലേ, അതുപോലെ കണ്ണിലും ഉണ്ട്. നമ്മുടെ ഒരു കണ്ണ് നമ്മളിപ്പോൾ ഒരു പോയിന്റിലേക്ക് നോക്കുമ്പോൾ എപ്പോഴും നമ്മൾ കണ്ണിൽ അത് അതിൻ്റെ പ്രതിബിംബം വരുമ്പോൾ ഒരു കണ്ണിൽ ഒരു പൊസിഷനിൽ മറ്റേ കണ്ണിൽ ചെറിയൊരു ഡിസ്പാരിറ്റി ഉണ്ട്, ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. ഈ വ്യത്യാസത്തിനെ ബ്രെയിൻ എടുത്തിട്ട് ഫ്യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ 3D ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. കറക്റ്റ് ഒരേ പൊസിഷനിലെ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഈ ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഏത് കണ്ണിനാണോ അതേ പൊസിഷനിൽ കാണുന്നത് ആ കണ്ണാണ് നമ്മളുടെ ഡൊമിനൻ്റ് ആയിട്ടുള്ള കണ്ണ് വരുന്നത്. അപ്പോൾ ആ കണ്ണിന് അങ്ങനെ സ്ട്രെസ് സ്ട്രെയിൻ അങ്ങനെ അങ്ങോട്ട് വരുന്നതൊന്നുമില്ല. പക്ഷേ നിങ്ങളീ പറഞ്ഞാൽ മറ്റേ കണ്ണിൽ പവർ കുറവാണെങ്കിൽ, മറ്റേ കണ്ണിൽ പവർ കുറവാണ് അത് നമ്മൾ കറക്റ്റ് ചെയ്യണം, ഗ്ലാസ്സുകളുണ്ട് അത് വെച്ച് കറക്റ്റ് ചെയ്യാതെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ കണ്ണിന് സ്ട്രെയിൻ ഫീൽ ചെയ്യാം.
1: അതായത് കോങ്കണ്ണിനോടൊപ്പം കണ്ണിൻ്റെ പവർ കൂടി കുറവുണ്ടെങ്കിൽ,
0: അതെ അതെ,
1: ഈ കുഴപ്പമില്ലാത്ത കണ്ണിന് കൂടുതൽ
0: കൂടുതൽ
1: വർക്ക്ലോഡുകൾ
0: വരും. ബ്രെയിൻ, അതായത് ബ്രെയിനിൻ്റെ കമാൻഡും കൂടി കൊണ്ടാണ് കണ്ണിനെ ഒരുമിച്ച് നിർത്തുന്നത്. അപ്പോൾ ബ്രെയിൻ നോക്കുമ്പോൾ ഒരു കണ്ണിൽ നിന്ന് വരുന്ന കാഴ്ച നല്ല ക്ലിയർ ഉള്ളതും മറ്റേ കണ്ണിൽ നിന്ന് വരുന്ന കാഴ്ച ക്ലാരിറ്റി കുറഞ്ഞുവാണെങ്കിൽ ബ്രെയിൻ അതിനെ ഇഗ്നോർ ചെയ്യുന്ന പോലെ ഇഗ്നോർ ചെയ്യുക, അല്ലെങ്കിൽ അതിൽ രണ്ട് ഇമേജിനെ ഫ്യൂസ് ചെയ്യാൻ ഒരുമിച്ചാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കേസിലും ആ കണ്ണ് മറിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അത് ഈ പവറിൻ്റെ പ്രോബ്ലം കൊണ്ടൊക്കെ വരുന്ന മറുകണ്ണിൽ അത് കോമൺ ആയിട്ട് കാണാം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഈ ഗ്ലാസ് വെച്ച് പവർ കറക്റ്റ് ആക്കുമ്പോൾ അവരത് ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് വരാറുമുണ്ട്.
1: ലേസി ഐ,
0: ആ അതെ,
1: അലസ,
0: മടിക്കണ്ണ്,
1: മടിക്കണ്ണ് എന്നൊക്കെ പറയുന്നത് എന്താണ് അതിൻ്റെ ഒരു,
0: അതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേസി ആയി ബാധിച്ച ആ കണ്ണിൽ കാഴ്ച കുറയും, കാഴ്ചയുടെ പൊട്ടൻഷ്യൽ കുറയും. അപ്പം അത് അതിൻ്റെ ഒരു രചയെ വരാനുള്ള ഒരു കാരണമാണ് ഈ കോങ്കണ്ണ്. വേറെ പല കാരണങ്ങളുണ്ട്. ഈ ഇപ്പോൾ ഇത് വരുന്നത് നമ്മളെ പവറിൻ്റെ പ്രോബ്ലം വരുന്നത് രണ്ട് കണ്ണും തമ്മിൽ ഭയങ്കരമായിട്ട് പവറിൻ്റെ വ്യത്യാസം വരുമ്പോൾ. അപ്പം അതിൻ്റെ മെയിൻ കാരണം വെച്ചാൽ കുട്ടികളായിരിക്കുമ്പോഴേ നമ്മളിപ്പോൾ ഇത് ശ്രദ്ധിച്ചിട്ടില്ല, അതായത് ജന്മനാ കേൾവിയില്ലാത്ത കുട്ടികളില്ലേ, അവർക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലേ, അവർ കേൾക്കുന്നില്ല. കേട്ട് പഠിച്ചാലേ അവർക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അവരെ സംസാരിക്കാനുള്ള മെക്കാനിസം ഒക്കെ ഓക്കെയാണ്, പക്ഷെ എന്നാലും കേട്ട് പഠിക്കാത്തതുകൊണ്ടാണ് അവർ
1: സംസാരിക്കുന്നത്.
0: അതുപോലെ തന്നെ എന്താ വെച്ചാൽ കാഴ്ച എന്ന് പറഞ്ഞതും ഒരു നമ്മളൊരു ലാംഗ്വേജ് പഠിക്കുന്ന പോലെ, ഇപ്പോൾ നമ്മൾ കേട്ടിട്ടാണല്ലോ ഒരു ലാംഗ്വേജ് പഠിക്കുന്നത്, അതുപോലെ കാഴ്ച ഒരു ലാംഗ്വേജ് പഠിക്കുന്ന പോലെയാണ്. അപ്പോൾ നമ്മളെ ബ്രെയിൻ കണ്ട് കണ്ട് പഠിച്ചുകൊണ്ടിരിക്കണം, എന്നാലേ ആ ബ്രെയിനിന് അത് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ രണ്ട് കണ്ണിലും വ്യത്യാസം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു കണ്ണ് കോങ്കണ്ണായി നിൽക്കുമ്പോൾ ആ കണ്ണിൽ നിന്നുള്ള കാഴ്ച ബ്രെയിന് എടുക്കാതിരിക്കുമ്പോൾ ആ കണ്ണുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബ്രെയിനിൻ്റെ ഏരിയ അല്ലേ, അത് സ്റ്റിമുലേറ്റഡ് ആവില്ല. അത് സ്റ്റിമുലേറ്റ് അത് ചെറുപ്പത്തിലെ തൊട്ട് വരുന്ന മറുകണ്ണിലാണ് ഞാൻ പറയുന്നത്, അത് സ്റ്റിമുലേറ്റഡ് ആവാത്തത് കൊണ്ട് ആ കണ്ണിൻ്റെ കാഴ്ച ബ്രെയിനിന് പഠിക്കാൻ പറ്റില്ല. അങ്ങനെ വരുന്ന കണ്ണുകളിൽ ആണ് ഈ മടിക്കണ്ണ് എന്ന് പറഞ്ഞു വരുന്നത്. അത് പിന്നീട് ചികിത്സിച്ച് മാറ്റാൻ കുറച്ച് സമയമെടുക്കും. പതുക്കെ ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് കണ്ടുപിടിച്ചാൽ എളുപ്പമാണ്. അതായത് നമ്മൾ ചെറിയ കുട്ടികളെ ലാംഗ്വേജ് പെട്ടെന്ന് പഠിക്കുമല്ലോ, നേരെ മറിച്ച് വലിയ ആൾക്കാർ പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വലിയ ആൾക്കാർ, നമ്മളിവിടെ വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ അവർക്ക് വേണമെന്നുള്ളതുകൊണ്ട് അവർക്ക് അത്യാവശ്യമാണ് ഭാഷ പഠിക്കുക, അതുകൊണ്ട് അവർ മലയാളം പഠിച്ചെടുക്കുന്നുണ്ടല്ലോ. അപ്പം അതുപോലെയാണ് അതിൻ്റെ കേസ് വരുന്നത്. ഈ മടിക്കണ്ണ് വന്നു കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ തന്നെ, ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ നല്ലോണം ചികിത്സിക്കണം, എന്നാൽ മാറിയെടുക്കാൻ എളുപ്പമാണ്. വലുതായി കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്.
1: പല രോഗങ്ങളും നമ്മൾ സാധാരണ കേട്ട് വരാറുള്ളതുണ്ട്, നേരത്തെ കണ്ടുപിടിച്ചാൽ നേരത്തെ ചികിത്സിച്ചാൽ നമുക്ക് ഭേദമാക്കാം. ഈ കോങ്കണ്ണിന്റെ കാര്യത്തിൽ അങ്ങനെ പ്രത്യേകിച്ച്?
0: അതെ അതെ, ഉണ്ട്, പ്രധാനമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളിൽ കാണുന്ന കണ്ണ് ഉള്ളിലേക്ക് തിരിയുന്ന രീതിയിലുള്ള കോങ്കണ്ണില്ലേ, ആ ടൈപ്പ് കോങ്കണ്ണ് നമുക്കൊരു 6 മാസം മുതൽ ഒരു 1.5-2 വയസ്സിൻ്റെ ഇടയിൽ കണ്ടുപിടിച്ച് ആ സമയത്ത് തന്നെ ചികിത്സിച്ച് കഴിഞ്ഞാൽ അവരുടെ അതിൽ ഭൂരിഭാഗം ആൾക്കാരുടെയും കാഴ്ചയും പിന്നെ അവരുടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഡെപ്ത് കാണാനുള്ള കഴിവില്ലേ, 3D ആയിട്ട് കാണാനുള്ള കഴിവ്, സ്റ്റീരിയോപ്സിസ് എന്നൊക്കെ പറയും, അതൊക്കെ ഒരുപാട് ഒരുപാട് അളവിൽ പ്രിസർവ് ചെയ്യാൻ കഴിയും. നേരെ മറിച്ച് ഇതൊക്കെ കുറേ കഴിഞ്ഞിട്ടാണ് വരുന്നത്. അതായത് ചെറുപ്പം തൊട്ടേ 6 മാസം തൊട്ടേ മറുകണ്ണുണ്ട്, പക്ഷേ അവർ ചികിത്സിക്കാതൊക്കെ ഇരുന്ന്, നമ്മൾ നാട്ടിൽ പറയലേ ഭാഗ്യക്കണ്ണാണ് അതാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് കുറേ വർഷം കഴിഞ്ഞാൽ, ഒരു 2 വയസ്സിന് ശേഷമൊക്കെ ആയി, പിന്നെയും കുറേ വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ചികിത്സിച്ച് മാറ്റുമ്പോൾ കണ്ണ്, ഇപ്പോൾ സർജറി ഒക്കെ ചെയ്താൽ കണ്ണ് നേരെ ഇരിക്കും, പക്ഷേ രണ്ട് കണ്ണും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുക, ആ ഒരു ഡെപ്ത് അപ്പോഴും കിട്ടിയെന്ന്.
1: അതായത് പുറമെ നിന്ന് കാണുന്ന ആളുകൾക്ക് ഇയാളുടെ കണ്ണ്
0: നോർമലായി
1: തോന്നും, പക്ഷേ ഈ വ്യക്തിക്ക് രോഗികളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ഉള്ള ഒരു എഫക്റ്റ്
0: കിട്ടില്ല. അതായത് നമ്മൾ പഠിച്ചതല്ല, കണ്ണിൻ്റെ ഒരു പൂർണ്ണത ഉണ്ടല്ലോ, അപ്പോൾ അത് അവർക്കത് കിട്ടില്ല.
1: അലം നജ്അലക്കും ഐനൈൻ വലിസാനം വശഫത്തൈൻ എന്ന പ്രയോഗം, സുബ്ഹാനല്ലാഹ്, അല്ലാഹു എത്രമാത്രം മനുഷ്യന്. ഏതായാലും പി സിയുടെ ശ്രോതാക്കളെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, പലരും കേട്ടുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം ലൈവാണെന്ന് അറിയുന്നുണ്ടാവില്ല. ഈ സമയത്ത് റേഡിയോയിലേക്ക് നേരിട്ട് വിളിച്ചാൽ ഇത് സംബന്ധമായ, കൊങ്ങണ്ണ സംബന്ധമായ സംശയങ്ങൾ ദൂരീകരിക്കൽ അവസരമുണ്ട്. 90 20 840 840 എന്നാണ് നമ്പർ. കണ്ണട കൊണ്ട് മാത്രം ഇത് കുറേ ചില കേസിലൊക്കെ എത്ര വർഷം കണ്ണട വെച്ചാൽ ശരിയാവും എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഇത് കൊങ്ങണ്ണുമായി ബന്ധപ്പെട്ട് അങ്ങനെ വല്ല
0: ഉണ്ട്? ഞാൻ പറഞ്ഞ ഏകദേശം ഒരു 1.5-2 വയസ്സ് മുതൽ ഒരു 3 വയസ്സ് ആ ഒരു ഗ്യാപ്പിലൊക്കെ വരുന്ന ചില ടൈപ്പ് മറുകണ്ണുണ്ട്. അതായത് നല്ല ഹൈപ്പർ മെട്രോപ്പിയ എന്നൊക്കെ പറയാം, ഹൈപ്പർ മെട്രോപ്പിയ പ്ലസ് പവറിൻ്റെ കുറവ് കാരണം വരുന്ന രീതിയിലുള്ള മറുകണ്ണുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ രീതിയിലുള്ള മറുകണ്ണ് നമുക്ക് കണ്ണട കറക്റ്റ് സമയത്തിന് കൊടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായും കണ്ണട കൊണ്ട് തന്നെ മാറുന്നതാണ്, പൂർണ്ണമായും കണ്ണട തന്നെ. എന്നിട്ട് പിന്നെ അവർ കുറച്ച് കുട്ടികൾ വലുതായി വലുതായി വരുന്നതിനനുസരിച്ച് പതുക്കെ പതുക്കെ നമുക്ക് അതിൻ്റെ കണ്ണടയുടെ പവർ കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് അങ്ങനെ ഒരുപാട് കുട്ടികൾ നമുക്ക് നിശേഷമായി കണ്ണടയും മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട്, മറുകണ്ണും മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട്. പിന്നീടുള്ളത് നോർമലായിട്ടുള്ളൊരു പവറിൻ്റെ നല്ല ഷോർട്ട്സ് ആയിട്ടുള്ള ഒരു ആൾ അവരിൽ വരുന്ന രീതിയിലുള്ള മറുകണ്ണും നമുക്ക് ഇതുകൊണ്ട് കണ്ണട കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട്.
1: ചില രോഗികളൊക്കെ ഒരു കണ്ണ് ഒരു പാച്ചൊക്കെ വെച്ച് മുടി കെട്ടി കാണാൻ. അത് ഈ കൊങ്ങണുമായി ബന്ധപ്പെട്ട വല്ല ചികിത്സയിലും അങ്ങനെ?
0: അതെ അതെ അതെ അതെ അതെ, അതാണ് നമ്മൾ നിങ്ങൾ നേരത്തെ ചോദിച്ചില്ലേ മറ്റേ മടിക്കണ്ണ് ലേസി ആയി, അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനുള്ള ഒരു ഇതാണ്. അതായത് ഇപ്പോൾ ഒരു കുട്ടിയുടെ വലത്തെ കണ്ണിൽ ഇപ്പോൾ മടിക്കണ്ണാണെന്ന് വിചാരിക്കാം, ഇടത്തെ കണ്ണ് നല്ല നോർമലായിട്ട് വർക്ക് ചെയ്യുന്ന കണ്ണാണ്. അപ്പോൾ ആ കുട്ടി നോക്കുന്ന സമയത്ത് ഇടത്തെ കണ്ണിൽ നിന്നുള്ള കാഴ്ചയാണ് ബ്രെയിൻ എടുക്കുക, വലത്തെ കണ്ണ് ഓഫായ പോലെയാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ കണ്ണ് വലത്തെ കണ്ണ് അതായത് ഇടത്തെ കണ്ണ് നല്ല കണ്ണിനെ നമ്മൾ അടച്ച് പാച്ച് ചെയ്ത് അടച്ചാൽ മാത്രമേ ഈ കണ്ണ് ഓണാവുള്ളൂ. അപ്പോൾ മാത്രമേ ഈ കണ്ണിൽ നിന്നുള്ള സിഗ്നൽസ് ഈ കണ്ണിൻ്റെ ബ്രെയിനിലേക്ക് പോവുള്ളൂ. അതൊരു ട്രീറ്റ്മെൻറ്റ് ഭാഗമാണ്, അതായത് ആ കണ്ണിനെ നമ്മൾ കാഴ്ച പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്.
1: അതാണ് ഈ പാച്ചസ്, പാച്ചിങ്ങിൻ്റെ പാച്ചിൻ്റെ. അത് പിന്നെ അതിൻ്റെ ഡ്യൂറേഷൻ എങ്ങനെയായിരിക്കും?
0: ഡ്യൂറേഷൻ അത് നമ്മളെ മടിക്കണ്ണിൻ്റെ എന്താ പറയുക ഇതിനനുസരിച്ച് അതെത്ര കൂടുതലായിട്ടുണ്ടോ അതിൻ്റെ ഇപ്പോൾ കാഴ്ച അത് നല്ല കുറവാണ്, മടിക്കണ്ണ് നല്ല കൂടുതലാണെങ്കിൽ കൂടുതൽ മണിക്കൂറുകൾ വേണം. ചെറിയ വ്യത്യാസമൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് ഒരു മണിക്കൂർ അങ്ങനെയൊക്കെ,
1: ഡെയിലി ഓരോ മണിക്കൂർ,
0: ഡെയിലി ഓരോ മണിക്കൂർ വളരെ ചെറിയ, ഇപ്പോൾ ഒരു കാഴ്ചയിൽ ഇപ്പോൾ ഒന്നോ രണ്ടോ ലൈൻ്റെ വ്യത്യാസമൊക്കെ ആണെങ്കിൽ ഒരു മണിക്കൂറൊക്കെ മതിയാവും. നേരെ മറിച്ച് ഒരു മൂന്നാല് ലൈനിൻ്റെയൊക്കെ വ്യത്യാസം ആണെങ്കിൽ 3 മണിക്കൂർ 4 മണിക്കൂർ ചില കേസുകളിൽ 6 മണിക്കൂർ വരെയൊക്കെ പാച്ചിങ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അത് എത്രയും കൂടുതൽ ഓപ്പൺ ആയിട്ട് അതിരിക്കുന്നു അത്രയും കൂടുതൽ ആ കണ്ണിൻ്റെയും ആ കണ്ണും ആ കണ്ണിന് ബന്ധപ്പെട്ട ബ്രെയിനിൻ്റെ ഏരിയ ഒക്കെ സ്റ്റിമുലേറ്റഡ് ആയിട്ടിരിക്കും.
1: ചികിത്സ എന്ന് പറയുമ്പോൾ ഇത് സർജറി മാത്രമാണോ ഇതിന് ചികിത്സ, അതോ മറ്റ് തുള്ളിമരുന്നുകളോ അതുപോലെയുള്ള എന്തെങ്കിലും മെഡിസിൻ മാത്രം ഉപയോഗിച്ച് ശരിയാക്കാവുന്ന കൊങ്ങണ്ണുകൾ ഉണ്ടോ? അതോ
0: മെഡിസിൻ ഉപയോഗിച്ച് ശരിയാക്കാവുന്ന പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറയുന്ന ഒന്നിപ്പോൾ പ്രായമുള്ള ആൾക്കാരിൽ ഷുഗറൊക്കെ നല്ലോണം കൂടിയിട്ട് വരുന്ന ആൾക്കാരിൽ വരുന്ന മറുകണ്ണുകളുണ്ട്, ഞരമ്പിൻ്റെ താൽക്കാലികമായ തളർച്ച കാരണം. അങ്ങനെയുള്ള ആൾക്കാരിലൊക്കെ ഷുഗർ അത് നമ്മൾ കറക്റ്റായിട്ട് ചികിത്സിച്ച് കഴിഞ്ഞാൽ കുറേ ഒരുപാട് ആൾക്കാരിൽ അത് ഇമ്പ്രൂവ് ചെയ്ത് വരാറുണ്ട്. പിന്നെ അതുപോലെ ചില വൈറൽ ഇൽനെസ്, വൈറൽ പനിയൊക്കെ കാരണം അത് കാരണം ഞരമ്പ് തളർച്ച വരണം. അപ്പോൾ അതൊക്കെ അത് മാറുമ്പോൾ അതിനനുസരിച്ച് അങ്ങനെ അങ്ങനത്തെ രീതിയിലും, പിന്നെ ചില വൈറൽ പനികൾക്കൊക്കെ ശേഷം വരുന്ന ഇതുണ്ട്, അതൊക്കെ അങ്ങനെ മാറിപ്പോവാറുണ്ട്. ബാക്കി കുട്ടികൾ കാണുന്ന മിക്കവാറും കേസുകളിൽ കണ്ണട, ഈ പാച്ചിങ്, പിന്നെ ഈ സർജറി അങ്ങനെയൊക്കെയാണ് സാധാരണ രീതിയിലുള്ള ചികിത്സാ രീതികൾ.
1: ഈ സർജറി എന്ന് കേൾക്കുമ്പോൾ സാധാരണ കവിഞ്ഞ് കണ്ണിൻ്റെ സർജറി, കണ്ണിൽ ഓപ്പറേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് അതൊരു പേടി തന്നെയാണ്. യഥാർത്ഥത്തിൽ ഇത് കഴിഞ്ഞാൽ കാഴ്ചയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വരാനുള്ള സാധ്യതകളുണ്ടോ? ഈ സർജറി എത്രമാത്രം?
0: അത് സാധാരണഗതിയിൽ മറുകണ്ണിൻ്റെ സർജറി ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ കാഴ്ചയുടെ മെക്കാനിസമുള്ള ഏരിയനെ ഡയറക്റ്റ് അത് ഇൻവോൾവ് ചെയ്യുന്നില്ല. കാഴ്ചയുടെ മെക്കാനിസം നമ്മൾ കൃഷ്ണമണി, പിന്നെ ഉള്ളിലുള്ള ലെൻസ്, പിന്നിലുള്ള റെട്ടിന, ഇതൊക്കെയാണല്ലോ. ഇത് നമ്മൾ യൂഷ്വലി ചെയ്യുന്ന കണ്ണിൻ്റെ പുറമെയാണ് മസിലുകളുള്ളത്, നമ്മൾ കണ്ണിൻ്റെ വെള്ളഭാഗമല്ലേ, അതിൻ്റെ ഉള്ളിലൊരു ചെറിയ ആവരണത്തിൻ്റെ അടിയിലായിട്ടാണ് മസിലുകളിലെ. ഇപ്പോൾ ഈ മസിലുകളെ റീഅറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് സാധാരണ രീതിയിൽ സർജറിക്ക് ഉണ്ടാവുക.
1: അലൈൻമെൻറ്റ്?
0: അതെ അതെ, അലൈൻമെൻറ്റ് വണ്ടിയുടെ, അതെ അതെ, അതുപോലെ തന്നെ. അതായത് ശരിക്കും പറഞ്ഞ ഒരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം ആണ്.
1: ഈ ഐബോളിൻ്റെ ഒരു അലൈൻമെൻറ് പോലെ
0: അലൈൻമെൻറ്റ്, അതെ അതെ, നമ്മൾ നോക്കും. അതായത് ഒരു കണ്ണ് നേരെ നിൽക്കുന്നു, മറ്റേ കണ്ണ് എത്ര ഡിഗ്രിയാണ് ഡീവിയേറ്റ് ചെയ്യുന്നത്, അത് പ്രിസം ഡയോപ്റ്ററിൽ നിന്നാണ് നമ്മൾ മെഷർ ചെയ്യുക. ഇത്ര പ്രിസം ഡയോപ്റ്റർ ഡീവിയേറ്റ് ചെയ്തിരിക്കുന്ന കണ്ണാണെങ്കിൽ മസിലിൻ്റെ മുകളിൽ ഇത്ര ഇത്ര മസിലുകളിന് ഇത്ര മില്ലിമീറ്റർ വെച്ചിട്ട് നമ്മൾ ശക്തിപ്പെടുത്തുകയും പിന്നെ ലൂസാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ഇത്ര തിരിഞ്ഞു കിട്ടുന്നുള്ള ഒരു കണക്കാണ്. ഒരു അത് മനുഷ്യൻ്റെ കേസായതുകൊണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ഓവർ കറക്ഷൻ അണ്ടർ കറക്ഷൻ ചില ആൾക്കാരുണ്ടാവും. എന്നാലും ഒരു ഒട്ടുമുക്ക കേസുകളിലും ഒരു 80% കേസുകളിലും ആദ്യത്തെ ഒരു സിംഗിൾ പ്ലാനിൽ തന്നെ, അതായത് ഒരു 10 ആളിലൊക്കെ സർജറി ചെയ്താൽ 7-8 ആളിൽ ഒറ്റ സർജറി കൊണ്ട് തന്നെ നല്ല കറക്റ്റായിട്ട് ഇരിക്കാറുണ്ട്. ബാക്കി 2-3 ആൾക്കാരിൽ പിന്നെ ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട്.
1: വ്യായാമത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും റോൾ കണ്ണിനായിട്ട് ഇത്തരം പ്രത്യേകിച്ച് കൊങ്ങണുള്ള വ്യക്തികൾക്ക് നിർദ്ദേശിക്കാവുന്ന പോലെ വ്യായാമങ്ങൾ എന്തെങ്കിലും?
0: അതായത് ചില ടൈപ്പ് മറുകണ്ണിൽ, അതായത് നമ്മളെ ഒരു ചില സമയത്ത് കണ്ണ് നേരെ ഇരിക്കുന്നു, ചില സമയത്ത് കണ്ണ് മറിഞ്ഞു പോകുന്നു, ദൂരം നോക്കും മറിഞ്ഞു പോകുന്നു, അങ്ങനെയൊക്കെയുള്ള ചില ടൈപ്പ് മറുകണ്ണിൽ നമ്മളെ ഉള്ളിലേക്ക് തിരിക്കുന്ന മസിലുകളെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില വ്യായാമങ്ങളുണ്ട്. പക്ഷേ വീട്ടിൽ നിന്ന് നമുക്ക് സ്വയം ചെയ്യാവുന്ന ഇത് തന്നെയാണ്, പക്ഷേ ഓരോ ആൾക്കാർക്കനുസരിച്ച് ഇൻഡിവിജ്വലൈസ് ചെയ്തിട്ട് അങ്ങനെ വേണം. ഇൻ ജനറലായിട്ട് നമുക്കിപ്പോൾ ഒരാൾക്ക് ചെയ്യാൻ അങ്ങനെയുള്ള അതല്ല.
1: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറോട് ചോദിക്കാം ലൈവ് പ്രോഗ്രാമിലേക്ക് നേരിട്ട് വിളിക്കാവുന്ന നമ്പർ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, 90 20 840 840. ശസ്ത്രക്രിയയ്ക്ക് ശേഷം കണ്ണ് വീണ്ടും ഇതുപോലെ തിരിച്ചു വരാവുന്ന സാധ്യതയുണ്ടോ, അങ്ങനെ എന്തെങ്കിലും റിപ്പോർട്ടുകൾ?
0: അതാണ് ഞാൻ പറഞ്ഞത്, ഒരു 70 മിക്കവാറും കേസുകളിൽ ഒരു 70-80% ആൾക്കാരിൽ ഓക്കെ ആയിട്ടിരിക്കും, ബാക്കി ഒരു 20-30% ആൾക്കാരിൽ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ചില അപൂർവം ഞരമ്പ് തളർച്ച കൊണ്ട് വരുന്ന ചില കേസുകളുണ്ട്, അതിൽ സർജറിയൊക്കെ സ്റ്റേജുകളായിട്ട് 2-3 സ്റ്റേജുകളായിട്ട് ചെയ്യേണ്ടി വരും. ആദ്യത്തെ സ്റ്റേജിൽ 50% സാധ്യത ഉണ്ടാവുള്ളൂ, പിന്നെ അടുത്ത സ്റ്റേജ് അങ്ങനെ വേണ്ടി വന്നേക്കാം.
1: ഒരു പ്രത്യേക പ്രായ പരിധി കഴിഞ്ഞപ്പോൾ ഒരു 50-60 ഒക്കെ എത്തിക്കഴിഞ്ഞ അത്തരം ആളുകൾക്ക് പലപ്പോഴും നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ അന്നത്തെ കാലത്തിൻ്റെ ഒരു ബോധത്തിൻ്റെ കുറവോ അല്ലെങ്കിൽ സാമ്പത്തിക പ്രയാസങ്ങളോ ഒക്കെ കാരണം അങ്ങനെ കിട്ടി. ഇത്തരതൊക്കെ കേൾക്കുമ്പോൾ, ഉദാഹരണത്തിന് ഇന്നിപ്പോൾ ഈ ലൈവ് പ്രോഗ്രാം കേട്ടിട്ട് വയസ്സൊരാൾ ഇങ്ങനെ തീരുമാനിക്കുകയാണ് സർജറി, അങ്ങനെയാണെങ്കിൽ ഏജിൽ വല്ല റോളുണ്ട്? ഇപ്പോൾ 50-60 ആളെ ഏജൊക്കെ ആയ ഒരാൾ വന്നിട്ട് ഈ കൊങ്ങണ്ണൻ ഈ പറഞ്ഞ പോലെയുള്ള സർജറികളൊക്കെ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ഇതിൻ്റെ ഒരു പിന്നെ സക്സസ് വിജയസാധ്യത
0: ഇത് ചെറുപ്പത്തിലുള്ള മറുകണ്ണാണ്, അത് വലുതായി അവർ വെച്ചുകൊണ്ടിരുന്നിട്ട് അങ്ങനെ ചെയ്യുന്നതിൽ സാധാരണ ഇതിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അവർക്കും നല്ല ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. ഇന്ന് കുറച്ചുകൂടി അവയർനെസ് വന്നുകൊണ്ട് ഒരുപാട് ആൾക്കാർ വന്ന് ചെയ്യാറുണ്ട്, പ്രായമുള്ള ആൾക്കാർ തന്നെ വന്ന് ചെയ്യാറുണ്ട്. ചില ഞരമ്പ് തളർന്ന കേസുകളാണെങ്കിൽ, ഇപ്പോൾ സ്ട്രോക്കൊക്കെ ബാധിച്ചുകൊണ്ട് വന്ന് അങ്ങനെയൊക്കെ കേസാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും, അതിലൊന്നും പൂർണ്ണമായിട്ടുള്ളൊരു കറക്ഷൻ കിട്ടാനുള്ള സാധ്യത കുറവാണ്.
1: പെട്ടെന്നൊരു ദിവസം കണ്ണിന് ചില പ്രയാസങ്ങൾ വരികയും രണ്ടായി കാണും, ഡബിൾ വിഷൻ ഒക്കെ, അത് എന്തെങ്കിലും ഇതിൻ്റെക്ക് ബന്ധപ്പെട്ട പല കാര്യങ്ങളും
0: ബന്ധപ്പെട്ട് വരാം. അപ്പം നോർമലി നല്ല രീതിയിൽ കണ്ണ് ഡെവലപ്പ് ചെയ്ത് വന്നൊരു ഒരാൾ, രണ്ട് കണ്ണ് നല്ല അലൈൻമെൻ്റ് ആയിട്ട് വന്ന ഒരാളിൽ പെട്ടെന്ന് കണ്ണ് കൊങ്കണ്ണായി പോയി കഴിഞ്ഞാൽ അവർക്ക് ഡബിൾ വിഷൻ വരാം. അപ്പം ബ്രെയിനിന് പെട്ടെന്ന് ആ ഒരു 2 ഇമേജിനെ ഇതാക്കാൻ കഴിയില്ല, അന്ന് ഇതാക്കാൻ കഴിയില്ല. അപ്പോൾ അത് 2 ഇമേജ് കണ്ട് ഡബിൾ വിഷൻ വരാറുണ്ട്. അത് ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോൾ 6-ാമത്തെ ഞരമ്പും 3-ാമത്തെ ഞരമ്പും 4-ാമത്തെ ഞരമ്പും ഒക്കെ ഉണ്ട്, അതൊക്കെ പെട്ടെന്ന് തളച്ച് വരുമ്പോൾ ഇത് കോമൺ ആയിട്ട് വരാറുണ്ട്.
1: പ്രമേഹം, അതുപോലെ പിന്നെ പ്രഷർ, സ്ട്രോക്ക്, ഒരു ഭാഗം കുഴഞ്ഞു പോകുന്ന അവസ്ഥ, ഇത്തരം രോഗങ്ങൾ പൊതുവെ ഇന്ന് ജീവിതശൈലി രോഗങ്ങൾ എന്ന തരത്തിൽ ഗണ്യമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രോഗങ്ങൾ അനുഭവിക്കുന്ന രോഗികൾക്ക് ഈ കോങ്ങണ്ണ് വരാനുള്ള സാധ്യത എത്രമാത്രമുണ്ട്? അവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന്.
0: അതെ അതെ, അതായത് ഈ ഷുഗർ, പ്രത്യേകിച്ച് ഷുഗറിൻ്റെതാണ് ഇതിൽ, ഷുഗർ അൺകൺട്രോൾഡ് ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ കണ്ണിനെ കൺട്രോൾ ചെയ്യുന്ന, കണ്ണിൻ്റെ പേശികളെ കൺട്രോൾ ചെയ്യുന്ന മെയിനായിട്ട് 3-ാമത്തെ 4-ാമത്തെ 6-ാമത്തെ ഞരമ്പുകളാണ് ബ്രെയിനിൽ നിന്ന് വരുന്നത്. ഈ ഞരമ്പുകളുടെയൊക്കെ മുകളിലുള്ള അതിനെ സപ്ലൈ ചെയ്യുന്ന ചെറിയ രക്തക്കുഴലുകളുണ്ടല്ലോ, ആ ചെറിയ രക്തക്കുഴലുകൾ അടയും, അത് കാരണം ഈ ഞരമ്പുകൾക്ക് തളർച്ച വരികയും ചെയ്യാറുണ്ട്. പിന്നെ സ്ട്രോക്ക് മൂലം, ആ സ്ട്രോക്ക് ബാധിച്ച ഏരിയയിൽ നമ്മൾ ഈ 3 ഞരമ്പുകളെ കൺട്രോൾ ചെയ്യുന്ന ഭാഗങ്ങളാണെങ്കിൽ അത് കാരണം വരാറുണ്ട്, അത് കാരണം വരുന്ന മറികണ്ണ് കോമണായിട്ട് ഉണ്ടാവും. സാധാരണഗതിയിൽ ന്യൂറോളജിസ്റ്റിൻ്റെ അടുത്താണ് സാധാരണ ഇങ്ങനത്തെ കേസുകൾ എത്താറുള്ളത്.
1: പിന്നെ ന്യൂറോളജിയിൽ നിന്ന് റെഫർ ചെയ്തിട്ട് വരുമ്പോൾ പലപ്പോഴും ഈ ബസ് അപകടങ്ങൾ, സ്കൂൾ കുട്ടികൾ ഒന്നിച്ച് പോകുന്ന ഇതൊക്കെ പലപ്പോഴും നമ്മൾ പത്രത്തിലും പിന്നെ സോഷ്യൽ മീഡിയകളൊക്കെ കാണാറ്, അത്തരം വാഹനാപകടങ്ങളിലും മറ്റും കുട്ടികളിൽ ഇങ്ങനെ ഈ കോങ്ങണ്ണ് പോലത്തെ സംഭവങ്ങളൊക്കെ വരാനുള്ളൊരു സാധ്യത, അല്ലെങ്കിൽ താങ്കളുടെ ഇത്രയും കാലത്തെ പിന്നെ എക്സ്പീരിയൻസിൽ അങ്ങനെ എന്തെങ്കിലും പ്രത്യേക ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ?
0: അതെ, അപകടങ്ങൾ കാരണം മെയിനായിട്ട് വരുന്നത് പറഞ്ഞാൽ ഈ ഒന്ന് കണ്ണിൻ്റെ കാഴ്ച ഞരമ്പില്ലേ, ഇപ്പം പെട്ടെന്ന്
1: തലച്ചോറിനെ ബാധിക്കുന്ന,
0: അതെ അതെ അതെ, പെട്ടെന്ന് സഡനായിട്ട് വണ്ടി ഇടിച്ചു, കുട്ടിയുടെ തല പോയിട്ട് മുന്നിലുള്ള കമ്പിയിലൊക്കെ, പ്രത്യേകിച്ച് ഹെഡിൻ്റെ ഈ ഭാഗം പോയിട്ട് നല്ലോണം കമ്പിൻ്റെ ഇവിടെ ഒക്കെ ഇടിച്ചു, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ചില ആൾക്കാരിൽ അത് നമ്മളെ ഒപ്റ്റിക് നെർവ്, കാഴ്ച ഞരമ്പിൻ്റെ മുകളിൽ ഷോക്ക് വേവ്സ് പോലെ വന്നിട്ട് അത് അതിന് വരുന്ന ഇൻറ്റേർണൽ ഡാമേജ് കാരണം കാഴ്ച കുറഞ്ഞു പോവാറുണ്ട്. അപ്പം അങ്ങനെ കാഴ്ച കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ആ കണ്ണ് കോങ്കണ്ണാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മൂന്നാമത്തെ നാലാമത്തെ ആറാമത്തെ ഞരമ്പുകൾ, അത് ട്രോമ കാരണം ഹെഡ് ഇഞ്ചുറി കാരണമൊക്കെ ഡാമേജ് വന്നാൽ അത് കാരണം വരാറുണ്ട്. പിന്നെ ഡയറക്റ്റായിട്ട് ഇപ്പം മസിലിൻ്റെ മുകളിൽ ഇഞ്ചുറി വന്നാലും അങ്ങനെ വരാം, കണ്ണിൻ്റെ മസിലിൻ്റെ മുകളിൽ ഇഞ്ചുറി വന്നാലും വരാം.
1: ഇങ്ങനെ കോങ്ങനുള്ള കുട്ടികളിൽ പഠനത്തിലോ അല്ലെന്തെങ്കിലും മറ്റു കാര്യങ്ങളിലോ ഒക്കെ കളിയിൽ ഇപ്പോൾ സ്പോർട്സ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ക്രിക്കറ്റ് ഫുട്ബോൾ പോലെയുള്ള അതുപോലെ നല്ല പഠിക്കുന്ന കുട്ടികളൊക്കെയാണെങ്കിൽ ഇത് അവരുടെ പഠനത്തെ ബാധിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളോ എന്തെങ്കിലും അനുഭവങ്ങളോ അത്തരം കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് കൊടുക്കാൻ എന്തെങ്കിലും പ്രത്യേക നിർദ്ദേശങ്ങൾ എന്തെങ്കിലും?
0: അത് പഠനം ചില രീതിയിൽ അതിപ്പോൾ കാഴ്ച കുറഞ്ഞുകൊണ്ടൊക്കെ വരുന്ന രീതിയിലുള്ള കോങ്ങണ്ടല്ലേ, അപ്പം അങ്ങനെയുള്ള കേസിൽ നമ്മൾ കൃത്യമായിട്ട് ചികിത്സിച്ചില്ലെങ്കിൽ അവരെ പഠനത്തിന് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ബാക്കി കുറേ കാലമായിട്ട് ആ കുട്ടി അതുമായിട്ട് അഡാപ്റ്റഡ് ആയിട്ടുണ്ട്, മറ്റേ കണ്ണിൽ കാണുന്ന കാഴ്ച നല്ലതാണ്, അവരെ നോർമൽ പഠനത്തിനൊന്നും വലിയ പ്രോബ്ലം വരാറില്ല. പിന്നെ ചില കുട്ടികളുടെ സ്പോർട്സിൽ അത് ബുദ്ധിമുട്ട് വരാറുണ്ട്, അത് മെയിനായിട്ട് ഈ ഡെപ്ത് പെർസെപ്ഷൻ കിട്ടാത്തതുകൊണ്ട്, ഡെപ്ത് കിട്ടാത്തതുകൊണ്ട് ചില കളികളിൽ ഇപ്പോൾ നമുക്കൊരു ഇപ്പോൾ ക്രിക്കറ്റിലൊരു ബോള് വന്ന് ക്യാച്ച് ചെയ്യണമെങ്കിൽ കറക്റ്റ് അതിൻ്റെ പൊസിഷൻ മനസ്സിലാവണമെങ്കിൽ നമുക്ക് ആ ഡെപ്ത് കറക്റ്റ് കിട്ടണമല്ലോ. അപ്പോൾ ആ ഒരു ഇത് കൊണ്ടുവരുന്ന ബുദ്ധിമുട്ട് ചില ആൾക്കാരിലുണ്ടാവാം.
1: ഈ കോങ്കണ്ണിൻ്റെ ചികിത്സ ഇപ്പോൾ നേരത്തെ നിങ്ങൾ സംസാരിച്ചപ്പോൾ നമുക്കിപ്പോൾ പുറമേയുള്ള സമൂഹത്തിന് കണ്ണനിങ്ങനെയുള്ള ഒരാളെ തിരിച്ചറിയാൻ പറ്റും, അയാൾക്കൊരു പക്ഷേ വലിയൊരു പ്രശ്നമൊന്നും ഉണ്ടാവാത്തതും ഉള്ളതും ഉണ്ടാവാം, നമുക്കറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇതിൻ്റെ ചികിത്സ ഇപ്പോൾ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ, കാര്യമായിട്ടും ആളുകൾക്ക് പുറത്തേക്കുള്ള ഈ ഒരു ഭംഗിക്ക് മാത്രമാണോ അല്ല എഴുതി കിട്ടിയ ചോദ്യങ്ങളിൽ അങ്ങനെ ഒന്നുണ്ട്, ഈ കോങ്ങണ്ണിന് സർജറി ചെയ്യുന്നത് ആളുകൾക്ക് കാണാൻ ഇയാൾക്കൊരു ഭംഗി എന്നതിന് മാത്രമാണോ അല്ല ഈ രോഗിക്ക് പ്രത്യേകിച്ച് പ്രയാസമൊന്നും ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടോ, എന്താണ് അതിൻ്റെ ഒരു?
0: അതായത് ഭംഗി ഒരു ഘടകമാണ്, പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ അതായത് ഒരു മനുഷ്യൻ്റെ കാഴ്ചയുടെ പൂർണ്ണത എപ്പോഴും വരുന്നത് നമുക്ക് ആ ഒരു 3D ആയിട്ട് നമ്മളെ ചുറ്റുമുള്ള ലോകത്തിനെ കാണാൻ കഴിയുന്ന ഒരു കഴിവിനാണ്. അപ്പോൾ ആ ഒരു ഫങ്ഷൻ മെയിൻറ്റെയിൻ ചെയ്ത് കിട്ടുക എന്നുള്ളത് ഈ ഒരു ഭംഗിനേക്കാളും ഒരു പക്ഷേ ആൾക്കാർക്ക് അതായത് പല പേഷ്യൻസും വന്ന് പറയാറുണ്ട്, അവർ മുൻപ് ഈ 3D സിനിമകളൊക്കെ കാണാൻ പോകുമ്പോൾ അവർക്ക് ഒന്നും അനുഭവിച്ചിട്ടുണ്ടായിരുന്നില്ല, പിന്നെ ഇത് ചെയ്തതിന് ശേഷം അവർക്ക് ആ ഒരു 3D എഫക്റ്റ് അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നതെന്നൊക്കെ പറഞ്ഞ് വന്ന് പറഞ്ഞ പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ച, അതായത് നമ്മൾ ചുറ്റുമുള്ള പടച്ചം സൃഷ്ടിച്ചിട്ടുള്ള ഒരു ഈ മാസ്മരികമായിട്ടുള്ള ലോകം അതിൻ്റെ പൂർണ്ണതയോടെ നമുക്ക് കാണാൻ കഴിയുന്ന ആ ഒരു എഫക്റ്റ് കിട്ടുക എന്നുള്ളതാണ് ശരിക്കൊരു കണ്ണിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ഫങ്ഷനായിട്ട് വരുന്നത്.
1: ഈ പുരുഷന്മാർക്കിടയിൽ കൂടുതൽ അല്ലെങ്കിൽ സ്ത്രീകൾക്കിടയിൽ കൂടുതൽ അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും ശ്രദ്ധയിൽ?
0: പ്രത്യേകിച്ച് അങ്ങനെയല്ല, ചില ടൈപ്പ് അതായത് ഇപ്പോൾ ചില സിൻഡ്രംസ് DRS എന്നൊക്കെ പറഞ്ഞുള്ള ചില സിൻഡ്രംസിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്, അല്ലാതെ ബാക്കി അങ്ങനെ ഒരു ഇഷ്യൂ ആയിട്ട് അങ്ങനെ കാണുന്നില്ല.
1: ചുരുക്കത്തിൽ ഇതിൻ്റെ ചികിത്സ ഇപ്പോൾ പിന്നെ വളരെ ലഭ്യമാണ് എന്നാണ്?
0: എല്ലാ ആധുനിക കണ്ണാശുപത്രികളിലും അതിൻ്റെ ചികിത്സ ഉണ്ട്, ചികിത്സ കണ്ണട ആണെങ്കിലും സർജറി ആണെങ്കിലും എല്ലാ ആധുനിക കണ്ണാശുപത്രിയിലും ലഭ്യമാണത്. അപ്പോൾ അതുകൊണ്ട് ചില പണ്ടൊക്കെ ആൾക്കാർ ഭാഗ്യക്കണ്ണാണെന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റി വെക്കുമായിരുന്നു, ഇന്നൊന്നും അങ്ങനെ ഇല്ല, ആൾക്കാർ വന്ന് ചികിത്സ തേടുന്നുണ്ട്.
1: മാത്രമല്ല അന്ന് ഈ ഇത്തരം ഇതിനൊക്കെ ചികിത്സക്ക് തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ ഡൽഹിയിലോ മറ്റൊക്കെ ദൂര പ്രദേശങ്ങളിലൊക്കെ പോകേണ്ട ഒരവസ്ഥ പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട്. ഇന്നിപ്പോൾ നമ്മുടെ ചുറ്റുപാടിലൊക്കെ തന്നെ
0: അവൈലബിൾ.
1: ഇത് എത്രമാത്രം എക്സ്പെൻസീവ് ആണ് സാധാരണ സർജറി?
0: അതെ, ബാക്കി ചികിത്സകൾ ഗ്ലാസ് പാച്ചിങ് ഇതൊക്കെ വളരെ നോർമലായിട്ടുള്ള റേറ്റിൽ തന്നെയാണുള്ളത്. ഈ സർജറിയിലേക്ക് പോകുമ്പോൾ സർജറിയുടെ കോംപ്ലക്സിറ്റിയൊക്കെ അനുസരിച്ച് എത്രമാത്രം മസിലുകൾ ഇൻവോൾവ് ആണ്, രണ്ട് കണ്ണും ചെയ്യേണ്ടി വരുമോ എന്നൊക്കെ അനുസരിച്ചിട്ടാണ് അതിൽ സാറിന് വരിക. എന്നിരുന്നാലും അതൊരു ഒരു ഒരു 20,000 മുതൽ ഒരു അറൗണ്ട് 70,000-80,000 ഇടയിൽ വാരി ചെയ്യും. ഇപ്പോൾ രണ്ട് കണ്ണിലും നാല് മസിലും ഒക്കെ ഇൻവോൾവ് ആണെങ്കിലൊക്കെ അതിനനുസരിച്ചിട്ട് ടൈമും സർജറിയും ഒക്കെ കൂടുന്നുണ്ട്, അതിൻ്റെ വ്യത്യാസം വരും.
1: ഇത് ഒഴിവാക്കാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും മുൻകരുതലുകൾ എടുക്കാൻ പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി?
0: അതെ അതെ, ഇന്നത്തെ കാലത്ത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞു മൊബൈൽ ഫോൺ അതിൻ്റെ പേര് തന്നെ അവരിട്ടുണ്ട്, സ്മാർട്ട് ഫോൺ അസോസിയേറ്റഡ് അക്യൂട്ട് കൺകമിറ്റൻ്റ് ഇസോട്രോപ്പി. അതെ, സ്മാർട്ട് ഫോൺ ഉണ്ടാകുന്ന പെട്ടെന്നുണ്ടാവുന്ന കോങ്കണ്ണ്, ഇത് കണ്ണുള്ളിലേക്ക് തിരിയുന്നത്. അത് നമ്മൾ നോർമലായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു വസ്തു, നമ്മൾ ദൂരെയുള്ളൊരു വസ്തുവിനെ നമ്മൾ നോക്കുമ്പോൾ രണ്ട് കണ്ണും നേരെയാണ് നിൽക്കുക. ആ ഒരു വസ്തു നമ്മൾ അടുത്തേക്ക് അടുക്കും തോറും, ഏകദേശം ഒരു 30 സെൻറ്റിമീറ്ററിൻ്റെ അടുത്തുനിന്ന് പിന്നെ അടുത്തേക്ക് വരും തോറും നമ്മൾ കണ്ണുള്ളിലേക്ക് തിരിയണം. എന്നാലേ നമുക്ക് ആ ഒരു ഒരു പോയിന്റിൽ രണ്ട് കണ്ണും ഫോക്കസ് ആവുള്ളൂ. അപ്പോൾ കുട്ടികളിൽ നിന്ന് കുട്ടികളിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, അവർ ഫോണെടുത്ത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൂടുതലും കുട്ടികളിലാണ് പറ്റുന്നത്, ഫോണെടുത്ത് പ്രത്യേകിച്ച് കളിക്കുക അല്ലെങ്കിൽ ഷോർട്സ് റീൽസൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ കളിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ, ഗെയിം ഒക്കെ കളിക്കുമ്പോൾ അവരാദ്യം ഈ ഒരു ഡിസ്റ്റൻസിലായിരിക്കും പിടിക്കുക. പിന്നെ അവർ കളിയുടെ ഹരം കൂടുന്തോറും ഇങ്ങനെ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കും. കിടന്നിട്ട് കളിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച്, കിടന്ന് കളിക്കുകയാണെങ്കിൽ ഭയങ്കര ക്ലോസ്, കുറച്ച് കഴിയുമ്പോൾ കൈ നമ്മൾ ക്ഷീണിക്കുമല്ലോ, ഭയങ്കര ക്ലോസ് ആയി വരുന്നതോടും കണ്ണുള്ളിലേക്കുള്ളിലേക്ക് വന്ന് കണ്ണിൻ്റെ മസിൽസിന്, നമ്മൾ സാറിന് ഫുട്ബോൾ കളിക്കുമ്പോൾ മസിൽ കയറാന്നൊക്കെ പറയില്ല, അതുപോലെ കണ്ണിൻ്റെ മസിലിന് സ്പാസം വരും. കണ്ണിൻ്റെ മസിലിന് സ്പാസം വരുമ്പോൾ ഈ കണ്ണുള്ളിലേക്ക്, അങ്ങനത്തെ കുട്ടികളിൽ ഇതിൻ്റെ ലക്ഷണങ്ങളിൽ തുടക്കം എന്താ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവർ കുറേ നേരം മൊബൈലൊക്കെ നോക്കിയിട്ട് പിന്നെ ദൂരെ നോക്കുമ്പോൾ അവർ പറയും രണ്ടെണ്ണമായിട്ട് കാണുമെന്ന് പറയും, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പറയും അവർ ശരിയായെന്ന് പറയും. പിന്നെ അല്ലെങ്കിൽ ഉറങ്ങിയിട്ട് എണീക്കുമ്പോൾ രാവിലെ എണീക്കുന്ന സമയത്ത് പറയും എനിക്ക് കുറച്ച് നേരമായിട്ട് രണ്ടെണ്ണം കാണുന്നത്, ഇപ്പോൾ അത് ശരിയായെന്ന് പറയും. ഇത് തുടക്കത്തിൽ ലക്ഷണമാണ്. ഈ ഒരു സമയത്ത് നമ്മൾ ഡിജിറ്റൽ ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയും, അതായത് ഈ ഡിജിറ്റൽ ഡിവൈസുകൾ കംപ്ലീറ്റ് ഒഴിവാക്കി കിട്ടുകയാണെങ്കിൽ അത് പെർമനൻ്റ് ആയിട്ടുള്ള കോങ്കണ്ണിൽ നിന്ന് അവരെ രക്ഷിക്കും. ഇത് കഴിഞ്ഞ് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റിയില്ല കുട്ടി പിന്നെ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ മസിൽ സ്പാസം വന്ന് ഉള്ളിലേക്ക് പോയിട്ട് കണ്ണ് സ്റ്റക്കാവും. ഇങ്ങനത്തെ കുട്ടികളിൽ ഇപ്പോൾ നമുക്കൊരു ഒ പിയിൽ ഇപ്പോൾ ഒരു 40 കുട്ടികളെ കാണുകയാണെങ്കിൽ ഒന്നോ രണ്ടോ കുട്ടികൾ ഇങ്ങനത്തെ കുട്ടികൾ ഇപ്പോൾ ഡെയിലി വരുന്നുണ്ട്. ഒന്നുകിൽ ഇടക്കിടക്ക് വരുന്ന, അല്ലെങ്കിൽ കംപ്ലീറ്റ് ഉള്ളിലേക്ക് പോയി സ്റ്റക്കായി സർജറിയൊക്കെ വേണ്ടി വരുന്ന രീതിയിൽ. അപ്പോൾ ഇത് നമ്മളുടെ ശ്രോതാക്കൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ അവർ കുട്ടികൾ ഡിജിറ്റൽ ഡിവൈസ് യൂസ് ചെയ്യുകയാണ്, അതിനൊരു രക്ഷയുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് അവരോട് ഒരു 30 സെൻറ്റിമീറ്ററെങ്കിലും കുറച്ച് വിട്ടിട്ട്, ഏറ്റവും നല്ലത് എപ്പോഴും ഡിജിറ്റൽ ഡിവൈസ് യൂസ് ചെയ്യുമ്പോൾ വലിയ സ്ക്രീൻ എത്ര വിട്ട് വെച്ചിട്ട് യൂസ് ചെയ്യുന്നോ അത്രയും കണ്ണിന് അത് സ്ട്രെയിൻ കുറക്കും. സ്ക്രീൻ എത്ര അടുത്ത് വരുന്നോ അത് കണ്ണിന് സ്ട്രെയിൻ കൂട്ടും. പല വിധത്തിലുള്ള സ്ട്രെയിനുകളുണ്ട്, ഡിജിറ്റൽ ഐ സ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇത്. ഒന്ന് ഈ കണ്ണ് ഉള്ളിലേക്ക് തിരിയുന്നതുകൊണ്ട് വരുന്ന പ്രോബ്ലം, മസിലിൻ്റെ പ്രോബ്ലം, പിന്നെ കണ്ണ് ഡ്രൈ ആവുന്നതുകൊണ്ടുള്ള പ്രോബ്ലം, കണ്ണ് ബ്ലിങ്കിങ് കുറയും, അങ്ങനെ മൾട്ടിപ്പിൾ ഡിജിറ്റൽ ഐ സിൻഡ്രം തന്നെയാണ് അതിന് പറയുന്നത്, മൾട്ടിപ്പിൾ പ്രോബ്ലംസ് വരുന്നതുകൊണ്ട്. അപ്പോൾ ശ്രോതാക്കൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ള മൊബൈൽ യൂസ്, പ്രത്യേകിച്ച് ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് കണ്ണിനോട് അടുത്ത് ചേർത്തൊക്കെ വെക്കുമ്പോൾ ഇത് അതിൻ്റെ ഇത് കൂടും, ഇതിൻ്റെ ഒരു സിവിയറിറ്റി കൂടും. അപ്പോൾ അവർ ഡിജിറ്റൽ ഡിവൈസ് യൂസ് ചെയ്യുകയാണെങ്കിൽ വിട്ടുവെച്ച് യൂസ് ചെയ്യുക. പിന്നെ ഒരു 20-20-20 റൂള് ഫോളോ ചെയ്യുക. അത് ഇത് ശരിക്കും കമ്പ്യൂട്ടറിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടില്ലായിരുന്നു. കമ്പ്യൂട്ടർ ഡിസ്റ്റൻസിൽ നമുക്ക് നോക്കുമ്പോൾ ഓരോ 20 മിനിറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഒരു ഷോർട്ട് ബ്രേക്ക് എടുക്കുക, 20 സെക്കൻഡിൻ്റെ ഒരു ഷോർട്ട് ബ്രേക്ക് എടുക്കുക, എന്നിട്ട് ഒരു 20 അടി ദൂരത്തേക്ക് നോക്കുക. അപ്പോൾ നമുക്ക് ആ സ്ട്രെയിൻ കുറയും. ഇത് തന്നെ ഇപ്പോൾ മൊബൈലിൻ്റെ ആകുമ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ ഡിസ്റ്റൻസ് നമ്മളൊരു 1 ആം ഡിസ്റ്റൻസ് ആണല്ലോ, മൊബൈൽ പിന്നെ അടുത്ത് വന്നല്ലോ. മൊബൈലാണ് നോക്കുന്നതെങ്കിൽ നമ്മളൊരു 10 മിനിറ്റ് എങ്കിലും കൂടുമ്പോൾ നമ്മളൊരു ചെറിയ ബ്രേക്ക് എടുത്ത് ഒരു 20 സെക്കൻഡ് നേരം ദൂരെ നോക്കുന്നത് അത് നല്ലതായിരിക്കും. പിന്നെ ഇങ്ങനെ ഇതാക്കുന്ന കുട്ടികൾ ഡെയിലി അവർ അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും അവർ പുറത്തിറങ്ങിയിട്ട് കളിക്കണം, ദൂരക്കാഴ്ചകൾ കാണണം, ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഉണ്ടാവണം. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പം അത് കാരണം ഒരുപാട് ഇങ്ങനെ വരുന്ന മറികണ്ണ് നമുക്ക് പ്രിവെൻ്റ് ചെയ്യാൻ പറ്റും.
1: ചുരുക്കത്തിൽ ഈ നമ്മൾ പറഞ്ഞല്ലോ, രാവിലെ കുട്ടി എണീക്കുമ്പോൾ കുറച്ച് സമയം ഞാൻ രണ്ടായി കാണുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സമയത്തൊക്കെ പറയുമ്പോൾ അത് കുട്ടി എന്തോ പറയണേ എന്ന് വിചാരിച്ച് ശ്രദ്ധിക്കാതെ വിടേണ്ടതല്ല, അത് വളരെ ഗൗരവപൂർവ്വം രക്ഷിതാക്കൾ
0: ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നും, ആ സമയത്ത് പിടിച്ചാൽ
1: അത് അശ്രദ്ധമായി പോയാൽ ഒരു പക്ഷേ കൈവിട്ട് പോകാവുന്ന,
0: 1-2 മാസമൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാവും, ചില സമയത്ത് മാത്രം ഉള്ളിലേക്ക് പോകുന്നു, രണ്ടായിട്ട് കാണുന്നു, പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള 2-3 മണിക്കൂർ നോട്ടം വന്നു കഴിഞ്ഞാൽ അതിൽ അങ്ങോട്ട് ഉള്ളിൽ പോയി സ്റ്റക്കാവും.
1: ഒരു റുട്ടീൻ ചെക്കപ്പിന്റെ ആവശ്യം വരുന്നുണ്ട് ഇതിൽ.
0: അമിതമായിട്ടുള്ള ഫോൺ യൂസ് ഉള്ള കുട്ടികളാണ് എങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഒന്ന് മറുകണ്ണേക്കാൾ ഉപരിയായിട്ട് അവരിൽ വരുന്നത് ഷോർട്ട് സൈറ്റാണ്. ഈ ഷോർട്ട് സൈറ്റിന് വളരെ ചാൻസ് കൂടുതലാണ്. അപ്പൊ ഒന്ന് അങ്ങനെ അമിതമായിട്ട് ഫോൺ യൂസ് ഉള്ള കുട്ടികളല്ലോ, വീട്ടിൽ നിന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് റഫായിട്ട് ചെക്ക് ചെയ്യുക. അതിപ്പോ ഒരു കലണ്ടറൊക്കെ അല്ലേ, കലണ്ടറിന്റെ ലെറ്ററുകളൊക്കെ അല്ലേ, കലണ്ടറിന്റെ ലെറ്ററുകളൊക്കെ ഏകദേശം ഒരു 8-10 മീറ്റർ എങ്കിലും പിന്നിൽ നിന്നിട്ട് നമ്മളൊന്ന് ഓരോ കണ്ണ് പൊത്തിയിട്ട് അവർക്ക് വായിച്ച് പറ്റുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അത് പറ്റുന്നില്ലെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്.
1: ഈ മൊബൈൽ ഫോണിൻ്റെ യൂസേജ് കുട്ടികളിലാണ് ഇപ്പം നമ്മൾ കുറച്ച് പറഞ്ഞത്. അതുപോലെ തന്നെ മുതിർന്നവരിലും ഇന്ന് പല ജോലിയിലും മണിക്കൂറുകളോളം കമ്പ്യൂട്ടർ മോണിറ്ററുകളിലേക്ക് നോക്കിയിരിക്കേണ്ട അവസ്ഥ നമുക്കൊക്കെ ഉള്ളതാണ്. അപ്പം അങ്ങനെ അത് ഇതുമായി വല്ല ബന്ധങ്ങളുണ്ട് ഇങ്ങനെ സ്ഥിരം.
0: ഇതിന് മെയിൻ ആയിട്ടുള്ള ഇതിൻ്റെ ഒരു റിസ്ക് എന്താ വെച്ചാൽ ഡിസ്റ്റൻസ്, അടുത്ത് എത്ര അടുത്ത് വരുന്ന അത്ര. ഇപ്പോൾ മുതിർന്ന ആൾക്കാരിലും ഈ കോങ്കണ്ട് വരുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ അവരിലൊക്കെ ഇപ്പം മുതിർന്ന ആൾക്കാരും ഒരുപാട് ആൾക്കാർ ഗെയിമിങ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനെ കണ്ടിന്യൂസ് ആയി മണിക്കൂറോളം ഗെയിം അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ കിടന്നൊക്കെ ഗെയിം അടിക്കുന്ന ആൾക്കാരിൽ അവരിൽ ഇത് കണ്ടുവരുന്നുണ്ട്. പക്ഷെ കമ്പ്യൂട്ടർ ഇപ്പോൾ മണിക്കൂറോളം ലൈക്ക് ഒരു 10 മുതൽ 12 മണിക്കൂറൊക്കെ ഡെയിലി യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവർക്ക് ഡ്രൈനസ്സും കണ്ണിന് സ്ട്രെയിനൊക്കെ വരാറുണ്ട്. പക്ഷെ കോങ്കണ്ട് അത് കാരണം കണ്ടിട്ടില്ല. കോങ്കണ്ട് വരുന്നത് വളരെ വളരെ അപൂർവമാണ്.
1: ഇപ്പോൾ കുട്ടികളെ ഈ സ്കൂളുകളിലൊക്കെ പിന്നെ നേത്ര പരിശോധന നടത്തുന്ന കൂട്ടത്തിൽ ഈ താങ്കൾ പറഞ്ഞ പോലെയുള്ള സ്ക്രീൻ ഉപയോഗത്തുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് അധ്യാപകർക്കൊക്കെ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ പറ്റും എന്നാണ് ഇപ്പോൾ നിങ്ങളുടെ സംസാരത്തിൽ മനസ്സിലായത്. അതുകൊണ്ട് അധ്യാപകരും രക്ഷിതാക്കളും പ്രത്യേകിച്ച് ഈ ക്ലബുകൾ പോലെയുള്ള ഇവർക്കൊക്കെ ഇതിൽ റോളുകൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്.
0: അതെ അതെ. പിന്നെ ഞാൻ പറയാം, വേറെ പറയാൻ വിട്ടൊരു ചെറിയ കുട്ടികളിൽ കോങ്കണ്ണ് കാണുന്നത്, അതായത് 6 മാസത്തിന് ശേഷം കോങ്കണ്ണ് കണ്ട് സ്ഥിരമായിട്ട് കോങ്കണ്ണ് കാണുന്നത്, അതിൽ ആ കാണുന്ന കണ്ണിൽ ഒരു വൈറ്റ് കളർ പോലെ കാണുക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ കാണിക്കാൻ പറഞ്ഞത്. അത് കുട്ടികളിലുണ്ടാകുന്ന തിമിരം അല്ലെങ്കിൽ കണ്ണിൻ്റെ ഉള്ളിലുണ്ടാകുന്ന റെട്ടിനോബ്ലാസ്റ്റോമ എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയ മുഴകളുണ്ട്, അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനുകളിലെ അപ്പോൾ അതിൽ വരുമ്പോഴാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ കാണും ചില ഒരു കണ്ണിൽ ഇങ്ങനെ ചുമന്ന അല്ലെങ്കിൽ വൈറ്റ് കളറിലൊക്കെ കാണുക, ഒരു കണ്ണ് കൂടുതലായിട്ട് മറുകണ്ണായിട്ട് ഇരിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ ടൈപ്പ് കാരണങ്ങൾ കൊണ്ടും വരാം. ജന്മനാ ഉണ്ടാകുന്ന തിമിരം കൊണ്ടുവരാം, പിന്നെ കണ്ണിൽ ഞരമ്പിലൊക്കെ ഉണ്ടാകുന്ന മുഴകൾ കൊണ്ടുവരാം. അതൊക്കെ പെട്ടെന്ന് തന്നെ ചികിത്സ വേണ്ട സംഗതികളാണ്.
1: ഹലോ, വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഡോക്ടറോട് ചോദിക്കാൻ ചോദിച്ചോളൂ.
2: ആ, എന്റെ പേര് താജുദ്ദീനെ. ആ, എന്റെ മോളെ, ഹലോ,
1: ചോദിച്ചോളൂ.
2: ആ, എന്റെ മോളെ 15 വയസ്സാണോടെ?
1: 15 വയസ്സ്.
2: ആ, 15 വയസ്സ്.
1: ഓക്കേ.
2: ആ, അവിടെ ചെറുതില് നാലില് പഠിച്ചോണ്ടിരിക്കണ. നാലില് വരെ പഠിച്ചോണ്ടിരിക്കുമ്പോ കണ്ണ് കുഴപ്പമില്ലേ. പിന്നെ ഇപ്പോഴും പഠിക്കാൻ പോയി. പിന്നെ കുറച്ച് ദിവസം മുതലേ കണ്ണ് നല്ല കാഴ്ച ലോങ് വന്ന്
1: കുറവായിരുന്നു. നമുക്ക് കേൾക്കുന്നുണ്ട്. ലൗഡ് സ്പീക്കർ ആണെങ്കിൽ അത് ഓഫ് ആയിക്കോളൂ.
2: അപ്പൊ കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ പഠിക്കാൻ ഖുർആൻ പഠിക്കാൻ പോയതാണ്. അതിനുശേഷം കാഴ്ച അവനക്ക് 5, 6, 7 -7 ആയിരുന്നു. ഇപ്പൊ അതിനോട് ഇപ്പൊ കോങ്കണ്ണ് വന്നോണ്ടിരിക്കാ.
1: ഇപ്പൊ എത്ര വയസ്സായി?
2: ഇപ്പൊ 15 കഴിഞ്ഞു, 10 കഴിഞ്ഞിരിക്കാണ്.
0: കണ്ണട ഉപയോഗിക്കുന്നുണ്ടല്ലോ അല്ലേ?
2: ഹലോ,
0: കണ്ണട ഉപയോഗിക്കുന്നുണ്ടല്ലോ അല്ലേ? രണ്ട് കണ്ണിലും 7 പവർ ഉണ്ടോ?
2: രണ്ട് കണ്ണും
0: ഒരു സൈഡാണ് 7. എന്നിട്ട് ലാസ്റ്റ് ഇപ്പൊ കണ്ണിൽ മരുന്നൊഴിച്ചൊക്കെ പരിശോധന ഒക്കെ നടത്തിയിരുന്നോ?
2: നടത്തിയിരുന്നു.
0: ഓക്കേ ഓക്കേ.
2: ഇപ്പൊ അവന് നേരത്തെ ഒരു കണ്ണ് 7 ആയിരുന്നു, പിന്നെ വൺ സൈഡ് 6.5 ആണ്. ലാസ്റ്റ് ചെക്കപ്പ് ചെയ്തപ്പോൾ
0: 7.7. ഓക്കേ. ഇത് നമ്മള് മൊബൈൽ ഫോൺ പോലെ തന്നെയാണ്, ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ടുള്ള അടുത്തു നിന്നുള്ള വായന കൊണ്ടും ഈ ഇങ്ങനെ പവർ ഷോർട്ട്സ് ആയിട്ട് കൂടി വരാം. അപ്പോൾ നമ്മൾ അവർ പഠിക്കുന്ന സമയത്ത് അവരോട് പറയാം, ഖുർആനൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു 10 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചു കഴിഞ്ഞാലേ, ചില കുട്ടികളെന്ന് ചില ഇതൊന്നും കണ്ണെടുക്കാതെ മണിക്കൂറുകളോളം വായിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അവർ വളരെ അടുത്ത് പിടിച്ചിട്ടും ചെയ്യും. അപ്പം അങ്ങനെ ചെയ്യുന്ന ഒഴിവാക്കി അതിൻ്റെ പ്രോപ്പറായിട്ട് ഇപ്പം നമ്മൾ മുസാഫ് വെക്കാനുള്ള സ്റ്റാൻഡ് ഉണ്ടല്ലോ, അതിലൊക്കെ വെച്ച് ഒരു 30-35 സെൻറ്റിമീറ്റർ എങ്കിലും വിട്ട് വെക്കുക. നല്ല വെളിച്ചമുള്ള റൂമിലായിരിക്കണം പഠിക്കുന്നത്. പിന്നെ ഓരോ 10-15 മിനിറ്റോ കൂടുമ്പോൾ ജസ്റ്റ് അതിൽ നിന്ന് മുസാഫിൽ നിന്ന് കണ്ണെടുത്തിട്ട് നമ്മൾ റിവൈസ് ചെയ്യുകയൊക്കെ ചെയ്യില്ലേ, നമ്മൾ ദൂരെ നോക്കുക. ദൂരെ നോക്കിയിട്ട് നമ്മൾ ആ കാര്യങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഓർക്കുക, ഇത് ഇടപെട്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ അത് കുറേ കണ്ണിന് സ്ട്രെയിൻ കുറയും. കണ്ണിന് സ്ട്രെയിൻ കൂടുന്തോറും ആണ് നമുക്ക് ഇത് പവർ ഇങ്ങനെ വേരിയേഷൻ വരികയും കൊങ്ങണ് കൂടുകയൊക്കെ ചെയ്യും. ഇനി അതാ ഇനി ഇത് ഇതേ സെയിം സിറ്റുവേഷനിൽ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ കൂടാനുള്ള സാധ്യത ഉണ്ട്. അപ്പം അതൊന്ന് ഈ ഒരു രീതിയിൽ ഒന്ന് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് പറയാം. പ്രോപ്പറായിട്ടുള്ള പവർ യൂസ് ചെയ്യാം. പിന്നെ അവർ ഈ ഹിഫ്സൊക്കെ ഉള്ള സ്ഥലങ്ങളിലും ഒരു മണിക്കൂറൊക്കെ അവർ കളിക്കാനൊക്കെ വിടുമല്ലോ. അപ്പം ചില കുട്ടികളൊന്നും കളിക്കാൻ പോവാതെ ഇരുന്ന് വായിക്കും. അത് ചെയ്യരുതെന്ന് പറയാം. ഒരു മണിക്കൂർ നിർബന്ധമായിട്ടും പുറത്ത് കളിക്കാൻ പോകണം. അത് കുട്ടികൾ ദൂരക്കാഴ്ചകൾ കാണണം. പിന്നെ ചില ടൈപ്പ് ചില തുള്ളിമരുന്നുകളുണ്ട്, അത് റെഗുലറായിട്ട് ഇടുക. ചില ടൈപ്പ് സ്പെഷ്യൽ ആയിട്ടുള്ള കണ്ണടകളുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ പ്രോഗ്രഷനെ തടയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത്തരം രീതിയിലുള്ള ചികിത്സാ രീതികളും ഉപയോഗിക്കുക.
1: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ലൈവ് പ്രോഗ്രാം ഡോക്ടറോട് ചോദിക്കാം എന്ന പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840. ഡോക്ടർ, താങ്കളുടെ സംസാരത്തിനിടയിൽ നേരത്തെ വെള്ളപ്പാടുകൾ എന്നൊരു സൂചന കണ്ടല്ലോ. ഇത് നമ്മുടെ കണ്ണിലെ കൃഷ്ണമണിയുടെ കറുത്ത ഭാഗത്ത് വരുന്ന പാടുകളാണോ?
0: കണ്ണില് തിമിരം ബാധിച്ചിട്ടുണ്ടെങ്കിലേ, ജന്മനാ ഉണ്ടാവുന്ന തിമിരം ഉണ്ട്. അപ്പൊ അത് നമുക്ക് കുട്ടിക്ക് ഇപ്പൊ ഒരു കണ്ണിൽ മാത്രം തിമിരാണെങ്കിൽ കുട്ടി അത് ലക്ഷണങ്ങളൊന്നും പ്രകടിപ്പിക്കില്ല. പക്ഷെ കുട്ടിക്ക് മറ്റേ കണ്ണുകൊണ്ട് എല്ലാം കാണാം. അപ്പൊ അതിന്റെ ആകെ വരുന്ന ലക്ഷണം ചിലപ്പോ ഈ ഒരു മറുകണ്ണായിരിക്കാം. അല്ലെങ്കിൽ പുറമേ നോക്കുമ്പോൾ ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ ഒരു വൈറ്റ് കളർ ഉള്ളിൽ നിന്ന് കാണുക, അല്ലെങ്കിൽ ആരെങ്കിലും നോക്കുമ്പോൾ ഒരു വൈറ്റ് കളർ ഉള്ളിൽ കാണുക. അപ്പൊ അങ്ങനെ കാണുകയാണെങ്കിൽ വൈറ്റ് കളർ കണ്ണിന്റെ കൃഷ്ണമണിന്റെ സെന്ററിലായിട്ട് ഉള്ളിൽ കാണുകയാണെങ്കിൽ അത് ഗൗരവപൂർവം നോക്കേണ്ടതാണ്.
1: ശ്രോതാക്കൾ കണ്ണുമായി ബന്ധപ്പെട്ട് ഇതുവരെ കേട്ടുകൊണ്ടിരുന്ന കോങ്ങണ്ണ് എന്ന പ്രോഗ്രാം, ഇതിൽ നിങ്ങളുടെ അനുഭവത്തിലോ പരിചയത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടി പഠിക്കുന്ന സ്കൂളിലോ മദ്രസയിലോ ഒക്കെ പലപ്പോഴും ഉള്ള ഇത്തരം രോഗികൾ ഉള്ള രക്ഷിതാക്കളോട് ഇതിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഇന്ന് നിങ്ങൾ കേട്ട വിവരങ്ങളൊക്കെ ഷെയർ ചെയ്ത് ഒരുപക്ഷെ നമ്മുടെ ഒരു ഇടപെടൽ ആയിരിക്കാം ഒരു ഒരു ഒരു ഒരു വ്യക്തിയുടെ ഒരു കുട്ടിയുടെ ആജീവനാന്ത മാറ്റത്തിനും വലിയ ഒരു വിപ്ലവകരമായ ഒരു കുതിച്ച് ചാട്ടത്തിനും കാരണമാകുന്നു. അതുകൊണ്ട് എല്ലാവർക്കും ഈ കാര്യത്തിൽ വളരെയധികം റോളുകളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഈ ചൈൽഡ്ഹുഡിൽ വരുന്ന എപ്പിലെപ്സി, അതുപോലെ അലർജിക്, പിന്നെ ചിലർക്കൊക്കെ ഉണ്ടല്ലോ ഈ ഡസ്റ്റ്, ഇതിനൊക്കെ സ്ഥിരം മരുന്ന് കഴിക്കുന്ന അത്തരം കേസുകളിലൊക്കെ കുട്ടികളിൽ എന്തെങ്കിലും ഇങ്ങനെ കണ്ണുമായി ബന്ധപ്പെട്ട കോങ്ങണ്ണ് മാത്രമല്ല ഏതെങ്കിലും അസുഖങ്ങൾ ഒക്കെ വന്നിട്ട്
0: എപ്പിലെപ്സി, തുടർച്ചയായിട്ടുള്ള എപ്പിലെപ്സി ഉണ്ടാകുമ്പോൾ അത് നമ്മളെ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട ഏരിയയിൽ ആണ്, അതായത് ബ്രെയിനിൻ്റെ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട ഏരിയയിലാണ് അതിൻ്റെ ഫോക്കസ് എങ്കിൽ അപ്പം എപ്പിലെപ്സി ഉണ്ടാകുമ്പോൾ ആ ഒരു ഏരിയയിലേക്കുള്ള രക്തോട്ടത്തിലൊക്കെ കുറവ് വരുന്നുണ്ട്. അപ്പോൾ ഈ കാഴ്ച ഞരമ്പിനെയും അത് ചില കേസുകളിൽ ബാധിക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ കാഴ്ച കുറവ് വരാനും ഞരമ്പുകൾക്ക് തളർച്ച വരാനൊക്കെയുള്ള സാധ്യത അങ്ങനത്തെ കേസുകളിൽ ഉണ്ടാവാറുണ്ട്.
1: ചില കണ്ണടകൾ വളരെ കട്ടി കൂടിയ ഇതായിട്ട് ആളുകൾക്ക് നമുക്ക് പുറത്തു നോക്കുമ്പോൾ തന്നെ അത് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇതാണോ?
0: അത് മെയിനായിട്ട് ഷോർട്ട്സ് ആയിട്ട് നല്ല മെയിനായിട്ട് ഏറ്റവും കൂടുതലായിട്ട് കോമൺ ആയിട്ട് കാണാം. ഷോർട്ട്സ് ആയിട്ട് മറ്റേതിലും കാണാം. അത് ഹൈപ്പർ മെട്രോപ്പിയ എന്ന് പറയുന്ന അതിലും കാണാം. ഇത് മയോപ്പിയ, അതായത് ഷോർട്ട് സൈറ്റ് എന്ന് പറഞ്ഞാൽ അതിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഇന്നത്തെ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നല്ല ഹൈ മയോപ്പിയ ഒക്കെ ഉള്ള ആൾക്കാരിൽ, അപ്പോൾ നല്ല കട്ടിയുള്ള ഇപ്പോൾ -6-7 ഒക്കെ മുകളിലുള്ള മൈനസ് ഗ്ലാസ്സുകൾ വരുമ്പോഴേ അതിൻ്റെ ആ ഒരു പ്രോപ്പർ പവർ വരണമെങ്കിൽ അപ്പോൾ അതിൻ്റെ എഡ്ജ് പുറം ഭാഗം കട്ടി കൂടുതലും ഉൾഭാഗം തിന്നായിട്ടും അങ്ങനെ വരുന്നത് ലെൻസുകൾ വരുന്നത്
1: കോൺകേവ്
0: ലെൻസുകൾ വരുന്നത് അപ്പോൾ ആ ലെൻസുകൾ ആണ് നമുക്ക് ആ കട്ടി കൂടിയായിട്ട് തോന്നുന്നത്. നേരെ മറിച്ച് നേരെ തിരിച്ചും വരും. പണ്ടൊക്കെ തിമിര ഓപ്പറേഷൻ കഴിഞ്ഞാൽ ലെൻസ് ഇടൂലായിരുന്നല്ലോ പണ്ടൊക്കെ. അപ്പോൾ ഭയങ്കര കട്ടിയുള്ള ഗ്ലാസ് ഉണ്ടായി, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. പണ്ടത്തെ ആൾക്കാരിലൊക്കെ കട്ടിയുള്ള ഗ്ലാസ് വെക്കുന്നത് അത് കോൺവെക്സ് ലെൻസുകൾ വെക്കേണ്ടതായിട്ട് വരുന്നത്, 10 ഒക്കെ കട്ടിയുള്ള കോൺവെക്സ് ലെൻസുകൾ. ഇന്നത്തെ കാലത്ത് അത്ര അങ്ങോട്ട് വരുന്നില്ല. പിന്നെ ഒരുപാട് പുതിയ ലാസിക്ക്, പിന്നെ ഉള്ളിലേക്ക് ലെൻസ് ഇടുന്ന കോൺടാക്ട് ലെൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് ഒരുപാട് ആൾക്കാർ അതിൽ നിന്ന് മാറ്റം വരാറുണ്ട്. അപ്പം അതും കോങ്കണ്ണുമായിട്ട് ഡയറക്റ്റ് റിലേഷൻ അല്ല. അതായത് കോങ്കണ്ണ് ഉള്ള ആൾക്കാരിൽ, കാഴ്ച കുറവുള്ള ആൾക്കാരിൽ അങ്ങനത്തെ ക്ലാസ്സുകൾ ചില ആൾക്കാരിൽ ഉണ്ടാവും.
1: ഏതായാലും നമുക്ക് അനുഭവിച്ച സമയം അവസാനിക്കുകയാണ്. ഒരു കോളർ കൂടി ലൈനിൽ ഉണ്ടെന്ന്, ആരാണ് നോക്കാം. ഹലോ, സാങ്കേതിക തകരാറ് കാരണം അദ്ദേഹത്തിന് ലൈൻ കണക്ഷൻ കിട്ടിയിട്ടില്ല. ശ്രോതാക്കൾക്ക് അവസാനമായി എന്തെങ്കിലും നിർദ്ദേശങ്ങൾ, പ്രത്യേകിച്ച് കണ്ണടയുമായി ബന്ധപ്പെട്ടൊക്കെ പറഞ്ഞല്ലോ, ഈ കണ്ണട ഉപയോഗിക്കുന്നവരൊക്കെ കൊങ്ങണ്ണായാലും അല്ലെങ്കിലും ഒരു പർട്ടിക്കുലർ ഡ്യൂറേഷനിൽ ഇതിൻ്റെ പവർ ചെക്ക് ചെയ്യുന്നത്, അതിൻ്റെ ഒരു
0: കുട്ടികളില്, കുട്ടികളില് പ്രത്യേകിച്ച് നമ്മളൊരു ഒരു 15 വയസ്സിനൊക്കെ താഴെയുള്ള കുട്ടികളില്,
1: പഠന പ്രായത്തിലുള്ള
0: കുട്ടികളില് ഒരു 6 മാസമെങ്കിലും കൂടുമ്പോൾ പവർ ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്, പ്രത്യേകിച്ച് ഇന്നത്തെ സ്മാർട്ട് ഫോണിൻ്റെ ഒക്കെ യുഗത്തില്. അപ്പോൾ വേരിയേഷൻ വരുന്നുണ്ടോ എന്നുള്ള അറിയാം, വേരിയേഷൻ ഉണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള മാർഗങ്ങൾ നോക്കാനൊക്കെ അത് ചെക്ക് ചെയ്യുന്നത് ഇതാണ്. അങ്ങനെയുള്ള കുട്ടികളിൽ മിക്കവാറും കേസുകളിൽ നമുക്ക് മരുന്ന് ഒഴിച്ചിട്ടും കൂടി പവർ ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ ഡോക്ടർ കാണുമ്പോൾ ഒരു 6 മാസം കൂടുമ്പോൾ പോവുക, ആ പോകുന്ന ദിവസം ഒരു 3-4 മണിക്കൂറൊക്കെ സമയമെടുക്കും, അവിടെ ഇരുന്ന് മരുന്നൊഴിച്ചൊക്കെ ചെക്ക് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം എന്നുള്ളൊരു രീതിയിൽ മുൻകരുതലോടെ പോവുക. ഒരു 15 വയസ്സിനൊക്കെ ശേഷം പിന്നീട് പതുക്കെ ഇങ്ങനെ പവർ സ്റ്റെബിലൈസ് ആവാൻ തുടങ്ങും. ഒരു 18-19 ആകുമ്പോഴത്തേന് സ്റ്റേബിൾ ആവും. അപ്പോൾ പിന്നെ ഒരു 1 ഇയറൊക്കെ കൂടുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി. ഒരു 20 വയസ്സിനൊക്കെ ശേഷം പിന്നെ എപ്പോഴാണോ ബുദ്ധിമുട്ട് തോന്നുന്നത് ആ ഒരു സമയത്ത് ചെക്ക് ചെയ്താൽ മതി. കുട്ടികളിൽ കുറച്ച് ഫ്രീക്വൻ്റ് ആയിട്ട് ചെക്ക് ചെയ്യേണ്ടതായിട്ട്.
1: ഏതായാലും ജസാക്കുള്ള ഖൈർ, ഒരുപാട് ഉപകാരപ്രദമായ കാര്യങ്ങൾ പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവെച്ച താങ്കൾക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കോങ്കണ്ണ് എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾ എഴുതി കിട്ടിയതും കോൾ വഴി വന്നതുമായ ചോദ്യങ്ങൾക്കും ഉള്ള മറുപടിയാണ്. നമ്മോടൊപ്പം ഇതുവരെ സംസാരിച്ചത് പെരിന്തൽമണ്ണ അബേറ്റ് ഹോസ്പിറ്റലിലെ നേത്രരോഗ വിഭാഗം വിദഗ്ധനായ ഡോക്ടർ അബ്ദുൽ ഷമീറാണ്. ഒരിക്കൽ കൂടി ശ്രോതാക്കൾക്കും ഡോക്ടർക്കും പീസ് റേഡിയോയുടെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പ്രോഗ്രാം അവസാനിപ്പിച്ച് അറിയിക്കുന്നു. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ല ഇലാഹ ഇല്ല അന്ത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.

0: ഇന്നലെ ഞാനൊരു ഒരു അനുഭവം കേട്ടത്. പിന്നെ ഒരു കുടുംബത്തിലൊരു വിവാഹം നടക്കുകയാണ്. വിവാഹം നടക്കുന്ന സമയത്ത് നല്ലൊരു കുടുംബം, നല്ലൊരു കുടുംബം, അവർ ദിനിയായി എല്ലാ നിലക്കും ഉഷാറുള്ളൊരു കുടുംബം. പക്ഷേ അവിടുത്തെ വല്യുപ്പയും വല്യുമ്മയൊക്കെ അല്പം പ്രായമായി. മക്കളുടെ അവരുടെ പേരക്കുട്ടികളുടെ കല്യാണം നടക്കുന്ന സമയമാണ്. അപ്പോൾ മാന്യമായൊരു നിക്കാഹ് ഖുത്ബ നടന്നു. അതിനുശേഷം പിന്നെ അവിടെ ആളുകളൊക്കെ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ച് കുറേ ആൾക്കാർക്ക് പിരിഞ്ഞു പോയി. പിരിഞ്ഞു പോയതിന് ശേഷം കുറച്ച് സ്ത്രീകൾ മാത്രം ബാക്കിയുള്ള സമയത്ത് രണ്ട് ചെക്കന്മാരോ ഇനി പെണ്ണുങ്ങളോ ആരാന്നറിയില്ല, സ്ത്രീകൾ, അവർ വേഗം പ്രത്യേക ഒരു വേഷവിധാനമൊക്കെ എടുത്തിട്ട് നേരെ സ്റ്റേജിലേക്കാണ് കയറി. സ്റ്റേജിലേക്കാണ് കയറി അവർ പാട്ട് പാടാനോ ചെറിയൊരു ശബ്ദം, ഒരു ശബ്ദത്തോടുകൂടിയൊക്കെയാണ് കയറാൻ വേണ്ടി തുടങ്ങിയപ്പോൾ അവിടെ ഒരു പാട്ടും മ്യൂസിക്കും ഒക്കെ ഉണ്ടായി വരും. അതുവരെ നടന്നൊരു ദീനിയ ഒരു അന്തരീക്ഷത്തു നിന്ന് മാറ്റം വരാൻ പോകും. അപ്പോൾ അവിടെ ഉള്ളൊരു മകൻ, ഈ കല്യാണം നടക്കുന്ന ആളുടെ
1: ചെറുപ്പക്കാരൻ,
0: കല്യാണം നടക്കുന്ന ആളുടെ അനിയനാണ് അദ്ദേഹം. സ്റ്റേജിലുള്ള ആളുകളോട് കൈ ഇങ്ങനെ ചൂണ്ടിയിട്ട് ചുണ്ടിൽ വെച്ചിട്ട് പറഞ്ഞു, മിണ്ടാൻ പാടില്ല, സ്ട്രോങ് ആയി കൈ വെച്ചിട്ട് മിണ്ടാൻ പാടില്ല. അപ്പോൾ ഇത് അനുഭവം പറഞ്ഞെന്നാൾ പറയുന്നത്, അപ്പം തന്നെ ആ കുട്ടികൾ ഇറങ്ങി വേഗം കാറിൽ കയറി പോയിന്ന്. അത് ആരാന്നറിയില്ല വെച്ചാൽ കുടുംബത്തിൽപ്പെട്ട ആളുകളായിരിക്കും, അല്ലെങ്കിൽ ഭാര്യ വീട്ടിൽ നിന്നോ ഭർത്താവ് വീട്ടിൽ നിന്നോ വന്ന ആരെങ്കിലും ആളുകളായിരിക്കും അവരുടെ. അപ്പം പ്രത്യേകിച്ച് കസിൻസൊക്കെ അങ്ങനെ പ്ലാൻ ചെയ്യാറുണ്ട്. അപ്പോൾ വിവാഹത്തിൻ്റെ സമയത്ത് ഇങ്ങനത്തെ ചില സംഗതികൾ ഉണ്ടാവുമ്പോൾ അവിടെ ആ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട ആൾ, അയപ്പ് കുട്ടികളല്ലേ ഓലെന്താ വെച്ചാൽ കാട്ടിക്കോട്ടെ എന്ന് പറയുന്നതിന് പകരം മതപരമായി യോജിക്കാൻ പറ്റാത്ത മേഖല, ഇപ്പോൾ ഒരു പാട്ട് പാടുക, ഒരു വിവാഹത്തിൻ്റെ സമയത്ത് ഒരു പാട്ട് പാടണം പറ്റുമോ എന്ന് ചോദിച്ചാൽ മതപരമായി നേരിട്ട് നോക്കിയാൽ പാട്ട് പാടാൻ അതിന് പ്രശ്നമൊന്നുമില്ല. വിവാഹത്തിൻ്റെ സമയത്ത് ഒരു പാട്ട് പാടാം. പക്ഷേ ഇത് ഇന്നത്തെ പാട്ട് പാടാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നതിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അതിൽ മറുപടി പറയാൻ. ഇന്നത്തെ പാട്ട് പറഞ്ഞാൽ ആ പ്രത്യേക മ്യൂസിക്കും ഇതൊക്കെ ഇട്ടിട്ട് ഒരു ചാടിക്കളിയും പ്രത്യേക രൂപത്തിൽ അലങ്കരിച്ചു കൊണ്ട് അങ്ങനത്താണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു തുടക്കത്തിൽ തന്നെ വളരെ സ്ട്രോങ് ആയി ഇടപെടാൻ കഴിഞ്ഞു എന്നുള്ളതിൽ വലിയൊരു പറയേണ്ട കാര്യങ്ങൾ ചില സമയത്ത് നമ്മൾ പറയൽ വളരെ ആവശ്യമാണ്. അതേപോലെ തന്നെ ഇന്നലെ കേട്ട മറ്റൊരു അനുഭവം കൂടി, വളരെ ഒരു ഒരു ഇസ്ലാമിക സംഘടനയുടെ ഒരു നേതാവായ ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു കല്യാണം നടക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം സ്ഥിരമായി ഈ വിവാഹങ്ങൾ നടക്കുമ്പോഴുള്ള ആർഭാടത്തെപ്പറ്റിയും അതിൻ്റെ ഈ കാട്ടിക്കൂട്ടലുകളെപ്പറ്റിയും ഒക്കെ വളരെ സ്ട്രോങ് ആയി പ്രസംഗിക്കുകയും ചെയ്യുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വിവാഹം നടക്കുന്ന സമയത്ത് ഓഡിറ്റോറിയത്തിൽ നിക്കാഹ് കഴിഞ്ഞ ഉടനെ തൊട്ടപ്പുറത്തെ പറമ്പെന്ന് പടക്കം പൊട്ടിയെന്ന്.
1: ഓ,
0: പടക്കം എന്ന് പറഞ്ഞാൽ വെറും പടക്കമല്ല, മാലപ്പടക്കമാണ് പൊട്ടിയത്. അപ്പം അദ്ദേഹത്തിന് ഏറ്റവും ഒരു അപമാനം,
1: പിന്നെ
0: മനസ്സിലുണ്ടായൊരു വേദന.
1: പക്ഷെ അദ്ദേഹം ഒരു പക്ഷേ അറിഞ്ഞോളൂ, അദ്ദേഹത്തിൻ്റെ പ്ലാനിലൊന്നുമല്ല,
0: ആരുമല്ല അത്. അത് ഈ കസിൻസ് ആണ് ഈ വിഷയത്തിലൊക്കെ കൂടുതൽ പ്രശ്നങ്ങൾ, അവരത് ഇടപെടുക, അങ്ങോട്ട് ഓല് പ്ലാൻ ചെയ്യുക, ഫുൾ പ്ലാനും അവരാണ്. ഇങ്ങോട്ട് ആ പ്ലാനിനെ മുടക്കാൻ പറ്റില്ല, അപ്പോൾ ഭയങ്കര പ്രശ്നം. അങ്ങനത്തെ കുറേ അനുഭവങ്ങളും നമ്മുടെ നാട്ടിലുണ്ടാവുകയാണ്.
1: ഇതിപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം കൂടിയാണത്, വിവാഹ രംഗത്തൊക്കെ. ഇപ്പം നമ്മൾ മലബാർ ഏരിയയിലൊക്കെ ഖുതുബ കൊണ്ടിരിക്കുന്ന പോകുന്നതാണ്, പലപ്പോഴും അവിടെ പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. നിങ്ങൾ പറഞ്ഞ പോലെ ഖുതുബ കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്താ നടക്കണമെന്നുള്ളത് നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. പലയിടങ്ങളിലും ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ പോലെ ബ്ലോക്ക് ചെയ്യാൻ പോലും വേണ്ടെന്ന് പറയാൻ പോലും ആരുമില്ലാത്തൊരു സാഹചര്യമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ചിലപ്പോഴൊക്കെ ഇങ്ങനെ പോകുമ്പോഴേ നമ്മൾ നമ്മുടെ പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ടൊരു നിക്കാഹ് ഖുതുബ പോയിട്ടുണ്ടാവും. പോയിട്ട് ഒരു സ്ഥലത്ത് വന്നിട്ട് 4 മണിക്ക് നിക്കാഹ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അസറിന് മുമ്പ് അവിടെ എത്തിയൊക്കെ കഴിഞ്ഞ് നമ്മൾ മറ്റു പ്രോഗ്രാമുകളൊക്കെ പലതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ശനി അവരുടെ നിക്കാഹ് നടക്കട്ടെ എന്ന് വിചാരിച്ചു പോയി. അവിടെ എത്തിയ പുതിയാപ്പിള വരുന്നത് മഗ്രിബിൻ്റെ 15 മിനിറ്റ് മുമ്പ്. അസറിന് മുമ്പ് നമ്മളവിടെ, നമ്മൾ വൈകരുതെന്ന് വിചാരിച്ചാണ്. കുറേ രോഗികളുണ്ട്, പ്രായമായവരുണ്ട്, ഇത് കഴിഞ്ഞാൽ വേറെ എവിടേക്കോ പോകേണ്ട എത്രയോ ആൾക്കാരുണ്ട് ഇവരൊക്കെ. എന്നിട്ട് ഈ വരുന്ന ആൾക്കാരുണ്ട്, അതാണ് ഞാൻ ഏറ്റവും, ഞങ്ങൾ ഇത്രയും വൈകിട്ടാണ് വരുന്നത് എന്നുള്ള യാതൊരു മാനക്കേടും ഇല്ലാതെ ഓരോ പാട്ടും പാടി തള്ളി കയറ്റി കയറി വരുന്നുണ്ട്. പിന്നെ കുത്തു പറയാൻ നമുക്ക് ചാൻസ് കിട്ടിയത്, അതൊക്കെ ഈ പറയാൻ പറ്റുന്നൊക്കെ പരമാവധി 15 മിനിറ്റിൻ്റെ ഉള്ളിൽ വാങ്ങിക്കുന്നതിന് മുമ്പ് നമുക്ക് പറയാൻ പറ്റുന്ന പരമാവധി സാധനം ചെയ്തു അവിടെ വെച്ചിട്ട് നേരെ പറഞ്ഞു, വിഷയങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു, അൽഹംദുലില്ല. അപ്പം ചിലയിടത്ത് ചിലത് പറയേണ്ടി വരും, ചില ആളുകൾ പറയേണ്ടി വരും, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ.
0: അതൊരു പ്രധാന കാര്യമാണ്. ഇതാരെങ്കിലും ഒരാളല്ല പറയുന്നത്, ഇതാരെങ്കിലും ഒരാൾ പറഞ്ഞപ്പോൾ ചില സമയത്ത് ഖതീബ് പറഞ്ഞാൽ പോലും അത് അവർക്ക് ഓനാരാവ് പറയാം എന്ന് ചിന്തിക്കാം. കുടുംബത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഈ വിഷയത്തിൽ വളരെ സ്ട്രോങ് ആയ ചില നിലപാട്, ചിലപ്പോൾ അതിൽ അതൃപ്തി ഉണ്ടാവും, ചിലപ്പോൾ അത് അവനൊരു തന്ത വൈബിൻ്റെ ആളാണ്, ഒരു പഴഞ്ചനാണ്, ഒരു മൊരടൻ, അങ്ങനെയൊക്കെ പറഞ്ഞോട്ടെ. അവിടെയൊക്കെ വലായ ഖാഫുന ലൗ മതലായിം ആ ഒരു പാട്ട്.
1: ഒരു സ്ഥലത്ത് തല വെച്ചു കൊടുത്താൽ പിന്നെ ബാക്കിയുള്ളടത്തൊക്കെ തല വെച്ചു കൊടുക്കാൻ പോണ്ടേ?
0: യെസ്,
1: അങ്ങനൊരു പ്രശ്നം കൂടിയുണ്ട്.
0: അപ്പൊ ശരിക്കും കുടുംബത്തിലെ ആദ്യ വിവാഹങ്ങളിൽ തന്നെ, അവിടെ നടക്കുന്ന പേരമക്കളുടെ ആദ്യ കല്യാണത്തിൽ തന്നെ വലിയാപ്പന്മാർ വളരെ സ്ട്രോങ് ആയ നിലപാടെടുക്കണം. എന്നാ പിന്നെ
1: ബാക്കിയുള്ള
0: ഒന്നുമില്ല. അത് ഒന്ന് ലാസ്റ്റ് എന്താ പറയാന്നറിയോ? അപ്പോ അത് വലിയാപ്പാക്ക് ഇഷ്ടല്ല,
1: അത് നടക്കൂല.
0: വലിയാപ്പ സമ്മതിക്കൂല. ഇനി വലിയാപ്പ മരിച്ചു പോയി എന്ന് കൂട്ടുക. വലിയാപ്പ മരിച്ചു പോയാലും അവിടെ പറയും ഉപ്പാക്ക് ഇഷ്ടല്ലാത്തൊരു സാധനം നമ്മളെ വീട്ടിൽ.
1: അതാ ശരിയാട്ടോ, അത് അങ്ങനെ ഉണ്ടാവും. ആള് വേണമെന്നില്ലല്ലോ,
0: വേണ്ട.
1: അതൊരു ആ സ്ഥാനത്തിനും ആ വ്യക്തിക്കും ലഭിക്കുന്ന ഒരു പരിഗണനയും ഒരു ബഹുമാനം തന്നെയാണ്.
0: അപ്പൊ എന്റെ വീട്ടിലൊന്നും നടക്കലുണ്ടാവില്ല എന്ന് ഒരാളും വിചാരിക്കരുത്. അതാണ് ഇതിലെ പ്രധാനം. ഇപ്പം നമ്മളൊക്കെ വീട്ടിൽ നമ്മളൊക്കെ എത്ര നല്ല ആളുകളാണെങ്കിലും നമ്മളൊക്കെ ഇതിനെതിരെ പ്രസംഗിക്കുന്ന ആളുകളാണെങ്കിലും നമ്മുടെ വീട്ടിലും കസിൻസും മറ്റാളുകളൊക്കെ വിചാരിച്ചാൽ ഇങ്ങനത്തെ സംഗതികളൊക്കെ ഉണ്ടാവും എന്ന് തന്നെ നമ്മൾ വിചാരിക്കും.
1: സിമ്പിളായി നടക്കാൻ പറ്റും. മാത്രമല്ല പുതിയ തലമുറയിലെ മക്കളൊന്നും ഈ ഭാഗം കേൾക്കണില്ല. അവർ കേൾക്കുന്ന റീൽസിലെയും മാധ്യമങ്ങളിലെയും കേൾക്കുന്നത് അവരുടെ മുമ്പിലെ വൈബുകൾ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെയാണ്, ഈ പൊളികളാണ് അവരുടെ മുമ്പിലുള്ളത്. അതിൻ്റെ പരിഷ്കരിച്ച പുതിയ പുതിയ ഭാവങ്ങളാണ് ഇപ്പോൾ പല വിവാഹങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്.
0: ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, ഇപ്പോൾ നിക്കാഹ് എന്ന് പറയുമ്പോൾ നിക്കാഹിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം പുരുഷനും അതുപോലെ പിതാവും ഇരുന്നിട്ട് ഓല് നിക്കാഹ് ചെയ്ത് കൊടുത്തു സ്വീകരിച്ചു എന്ന് പറയാം. പിന്നെ അതിലൊരു പ്രധാന കാര്യം അവിടെ ഒരു ഖുതുബ നിർവഹിക്കപ്പെടുക എന്നുള്ളതാണ്. ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ചോളം അവിടെ നിക്കാഹ് നടക്കുക എന്നുള്ളതോ നിങ്ങൾ പറഞ്ഞ പോലെ അവിടെ ഖുതുബ നടക്കുക എന്നുള്ളതോ കുടുംബങ്ങൾ വരിക എന്നുള്ളതോ ഭക്ഷണം കഴിക്കുക അതൊന്നും അല്ല പ്രധാനം. അവർക്ക് റീലെടുക്കാനുള്ള എന്തെങ്കിലും കിട്ടുമെന്നുള്ള മാത്രം,
1: എന്തെങ്കിലും ഒരു സാധന പേരും പറഞ്ഞ് അയാളുള്ള സേവ് ദ ഡേറ്റും അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങനെ ഒരു വീഡിയോ കിട്ടണം. അതിന് വേണ്ടുന്ന എല്ലാ സെറ്റപ്പുകളും ഉണ്ടായിക്കൊണ്ടിരിക്കും. മാത്രമല്ല നമ്മൾ പറയില്ലേ, അവിടെ ബാക്കിയുള്ളവരൊക്കെ അധികം ആൾക്കാരും ഭക്ഷണത്തെക്കുറിച്ച്
0: നല്ല
1: ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, ഇവരിവിടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ എണ്ണം പുതിയ അപ്പളേ. അതേസമയത്ത് മറ്റുള്ളവർ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു റീല് അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മുടെ നാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും നല്ലൊരു മെസ്സേജ് നമുക്കിതിൽ ഉണ്ട്, പഠിക്കാനുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാം.
0: ഈ വിവാഹരംഗത്ത് നടക്കുന്ന എല്ലാ അനാചാരങ്ങളും എല്ലാ വേണ്ടാത്ത കാര്യങ്ങളും ഒഴിവാക്കാനും അല്ലെങ്കിൽ അതില്ലാതാക്കാനും ഒരു പക്ഷേ നമുക്ക് സാധിക്കില്ല. പക്ഷേ നമ്മുടെ വീട്ടിൽ എൻ്റെ കുടുംബത്തിൽ അങ്ങനൊന്നും നടക്കില്ല എന്ന് തീരുമാനിക്കാൻ നമ്മൾ സാധിക്കും. ചിലപ്പോൾ ഒരു പക്ഷേ ഇത്തരം സന്ദർഭങ്ങൾ പെട്ടെന്നുണ്ടാവും. പെട്ടെന്നുണ്ടാവുമ്പോഴും അതിപ്പോൾ നടന്നു പോയില്ലേ എന്താ ഇപ്പോൾ കാട്ടുക എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ച് നിൽക്കില്ല. യഥാർത്ഥത്തിൽ നമ്മൾ വേണ്ട, നമ്മളവിടെ ആളുകളോട് അത് കൃത്യമായി പറയാം, ഇത് ചെയ്തത് ശരിയായില്ല. മക്കളോട് നമ്മൾ സൂചിപ്പിക്കുക, നിങ്ങൾ അത് ചെയ്തത് ശരിയായില്ല. ഇപ്പോൾ ഇദ്ദേഹത്തെ പറ്റി ആ ഒരു ഇസ്ലാമിക സംഘടനയുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം രാത്രി ചെയ്തത് അതും മനോഹരമായൊരു കാര്യമാണ്. ഇതിൽ ഇടപെട്ട എല്ലാ ആളുകളെയും അദ്ദേഹം വിളിച്ചു അവരോടൊക്കെ വളരെ കൃത്യമായി വിചാരണ ചെയ്തു എന്നാണ് പറഞ്ഞത്. വിചാരണ മക്കളൊക്കെ കൂട്ടി വിചാ അത് അതോടുകൂടി അത് പിന്നെ സ്റ്റോപ്പ് ആവാണ്. അപ്പോൾ നമ്മൾ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് നാട്ടിൽ എന്തൊക്കെ നടക്കുന്നു, ആളുകൾ എന്തൊക്കെ ചെയ്യുന്നു, അതൊന്നും അല്ല ശരിക്ക് വിവാഹത്തിൻ്റെ ആണെങ്കിലും ഏതിൻ്റെ ആണെങ്കിലും അതിൻ്റെ ഒരു കോർ അതല്ല. അതിൻ്റെ കോറായ കാര്യങ്ങൾ ഭംഗിയായി നടക്കുന്നു, അതിൽ നമുക്ക് എന്തെല്ലാം ചെയ്യാം.
1: മാത്രമല്ല നമ്മൾ നമ്മളെ ഉപ്പ സുഹർ മൗലവിയൊക്കെ പണ്ട് ബിസ്മി അതിൻ്റെ വിഷയം വന്നപ്പോഴേക്ക് സ്ത്രീധനത്തിനെതിരെയാണ് കാര്യമായിട്ട് സംസാരിച്ചിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ ആഡംബരത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഈ പേക്കൂത്തുകളെയും ആഭാസങ്ങളെക്കുറിച്ചൊക്കെ ധാരാളമായിട്ട് ഇന്നിപ്പോൾ പറയാം. ഇന്ന് സ്ത്രീധനത്തെക്കുറിച്ച് അധികം ചർച്ച അല്ലല്ലോ, ഇന്നിപ്പോൾ ഈ ആദ്യ കാര്യങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. അതിനെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് രംഗത്തിറങ്ങണം.

ഖുർആൻ 22-ാമത്തെ അധ്യായം സൂറത്തു അൽ ഹജ്ജാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അതിൻ്റെ 17-ാമത്തെ ആയത്താണ് ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ

നസ്വാറാവൽ മജൂസ് വൽമജൂസ വല്ലദീന അശ്റഖൂ ഇന്നല്ലാഹ യഫ്സിലു ബൈനഹും യൗമൽ ഖിയാമ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. ആയത്തിന്റെ അർത്ഥം നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്നല്ലദീന ആമനു, തീർച്ചയായും സത്യവിശ്വാസികൾ. ഇന്നല്ലദീന ആമനു, തീർച്ചയായും സത്യവിശ്വാസികൾ. വല്ലദീന ഹാദു, യഹൂദന്മാരും. വസ്വാബിഈന, സ്വാബി മതക്കാരും. വന്നസ്വാറ, ക്രിസ്ത്യാനികളും. വൽമജൂസ, അഗ്നിയാരാധകരും, മജൂസികളും. വല്ലദീന അശ്റഖൂ, ബഹുദൈവ വിശ്വാസികളും, ശിർക്ക് ചെയ്തതായ ആളുകളും. അപ്പോൾ കുറേ ആളുകൾ എണ്ണി എണ്ണി പറയുകയാണ്, തീർച്ചയായിട്ടും വിശ്വസിച്ചതായ ആളുകൾ, ജൂതന്മാരായ ആളുകൾ, സ്വാബി മതക്കാർ, ക്രിസ്ത്യാനികൾ, മജൂസികൾ, ശിർക്ക് ചെയ്യുന്നതായ ആളുകൾ. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, യഫ്സിലു ബൈനഹും, അവർക്കിടയിൽ വിധി കൽപ്പിക്കും. യഫ്സിലു ബൈനഹും, അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്കിടയിൽ വിധി കൽപ്പിക്കും. യൗമൽ ഖിയാമ, അന്ത്യനാളിൽ. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, എല്ലാ കാര്യങ്ങളും സാക്ഷിയാകുന്നു. തീർച്ചയായും അല്ലാഹു എല്ലാ കാര്യത്തിനും സാക്ഷിയാകുന്നു എന്നർത്ഥം. ഇതാണ് ആയത്തിൻ്റെ അർത്ഥം. സൂറത്തുൽ ബക്കറയിലും ഇതുപോലെ ഓരോ മതങ്ങളെ എണ്ണി പറയുന്ന ഒരായത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ ഓരോന്നോരോന്ന് എണ്ണി എണ്ണി പറയുന്നു. ഇന്നല്ലദീന ആമനു, തീർച്ചയായും വിശ്വാസികൾ. തഫ്സീറുകൾ നമുക്ക് കാണാം. ഐ ബില്ലാഹി വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, വിശ്വസിച്ചതായ ആളുകളെന്ന് പറഞ്ഞാൽ അല്ലാഹുവിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും വിശ്വസിച്ചതായ സത്യവിശ്വാസികൾ എന്നതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. രണ്ടാമതായി പറയുന്ന വല്ലദീന ഹാദു എന്നാണ്. ഐ അൽ യഹൂദ്, ജൂതന്മാർ. വഹും അൽ മുൻതസിബൂന ഇലാ മില്ലത്തി മൂസ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മില്ലത്തിലേക്ക് ചേർത്തി പറയുന്ന ആളുകളാണ് യഹൂദികൾ, ജൂതന്മാർ എന്ന് പറയുന്നത്. മൂന്നാമതായി പറയുന്നത് വസ്വാബിഈൻ, സ്വാബി മതക്കാർ എന്നാണ്. തഫ്സീർ ഖുർത്തുബിയിലൊക്കെ കാണാം. ഹും ഖൗമൻ യഅബുദൂന അന്നുജൂം, അവർ നക്ഷത്രങ്ങളെ ആരാധിക്കുന്നവരാണ് എന്നാണ്. ഹും ഖൗമൻ യഅബുദൂന അന്നുജൂം, നക്ഷത്രങ്ങളെ ആരാധിക്കുന്ന ആളുകളാണ് സ്വാബി മതക്കാർ എന്ന് പറയുന്നത്. നാലാമതായി പറയുന്നത് വന്നസ്വാറ, നസ്രാണികൾ, ക്രിസ്ത്യാനികൾ. ഹും അൽ മുൻതസിബൂന ഇലാ മില്ലത്തി ഈസ അലൈഹിസ്സലാം, അവർ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മില്ലത്തിലേക്ക് ചേർത്തി പറയുന്ന ആളുകളാണ് നസ്വാറാക്കൾ അഥവാ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്. അടുത്തത് വൽ മജൂസ്, അഞ്ചാമതായി പറയുന്നത് വൽ മജൂസ, മജൂസ്, അഗ്നിയാരാധകർ അഥവാ ഹും അബദത്തുന്നീറാൻ, അവർ തീയിനെ, അഗ്നിയെ ആരാധിക്കുന്ന ആളുകളാണ് അൽ മജൂസ് എന്ന് പറഞ്ഞാൽ. അടുത്തതായിട്ട് പറയുന്നത്, ആറാമതായി പറയുന്നത് വല്ലദീന അശ്റഖൂ, ശിർക്ക് ചെയ്യുന്നതായ ആളുകൾ. അതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹും അൽ അറബ്, അബദത്തുൽ ലൗസാൻ, അറബികളാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മക്കയിലുണ്ടായിരുന്ന മക്ക മുശ്രിക്കുകളായ ആളുകൾ വസനിനെ അല്ലെങ്കിൽ

വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്ന ആളുകൾ. അവരാണ് വല്ലദീന അശ്റഖൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ഏകദേശം അഞ്ചാറ് ആളുകളെ, അഥവാ ഒന്നാമതായിട്ട് സത്യവിശ്വാസികളെയും, പിന്നീട് ജൂതന്മാർ, അതേപോലെ നക്ഷത്രങ്ങളെ ആരാധിക്കുന്ന സ്വാബി മതക്കാർ, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അനുയായികളായിട്ടുള്ള ക്രിസ്ത്യാനികൾ, അഗ്നി ആരാധകരായ മജൂസികൾ, അതേപോലെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന മുശ്രിക്കുകളായ ആളുകൾ, ഇങ്ങനെ ആറ് തരം ആളുകളെയാണ് ഇവിടെ എണ്ണി പറഞ്ഞിട്ടുള്ളത് എന്നർത്ഥം. ഈ ആറ് ആളുകളുടെ കൂട്ടത്തിൽ ഇവർക്കിടയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വേർതിരിവ് നടത്തും. ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു, യഫ്സിലു ബൈനഹും യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കിടയിൽ വേർതിരിവ് ഉണ്ടാക്കും. ഐ, അതുകൊണ്ടുള്ള ഉദ്ദേശം, യഖ്ലീ വ യഹ്കുമു, അവർക്കിടയിൽ വിധി കൽപ്പിക്കും എന്നതാണ്. അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കും. വ യഹ്കുമു, അവർക്കിടയിൽ വിധി കൽപ്പിക്കും. ആ വിധി കൽപ്പിക്കുമ്പോൾ, ഫലിൽ കാഫിരീന അന്നാർ, നിഷേധികളായ ആളുകൾക്ക് നരകമുണ്ടാകും. വലിൽ മുഅ്മിനീൻ, വിശ്വാസികളായ ആളുകൾക്ക് അൽ ജന്ന, സ്വർഗവും ഉണ്ടാകും എന്നർത്ഥം. ഇങ്ങനെ ഈ സ്വർഗത്തിൻ്റെ ഈ പറയപ്പെട്ട ആളുകളിൽ നിന്ന് സ്വർഗത്തിൻ്റെ ആളുകളായും നരകത്തിൻ്റെ ആളുകളായിട്ടും അവർക്കിടയിൽ വിധി കൽപ്പിക്കപ്പെടും എന്നാണ് പറഞ്ഞത്. അവർക്കിടയിൽ സത്യത്തിൻ്റെ ആളുകളാര്, അസത്യത്തിൻ്റെ ആളുകളാര് എന്നത് വേർതിരിക്കപ്പെടും എന്നുകൂടിയാണ് ഇവിടെ വിശദീകരിക്കുന്നത്. എന്നിട്ട് ആ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ അള്ളാഹു പറയുന്നത്, ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, തീർച്ചയായും അള്ളാഹു എല്ലാ കാര്യങ്ങളുടെ മേലും ഷഹീദ്, സാക്ഷിയാകുന്നു എന്നാണ് പറഞ്ഞത്. അതിൻ്റെ വിശദീകരണവും നമുക്ക് കാണാം. ഐ മിൻ അഅമാലി ഖൽഖിഹി വ ഹറകാതിഹിം വ അഖ്വാലിഹിം എന്നാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളുടെ ആ പ്രവർത്തനങ്ങൾക്ക്, അവരുടെ ചലനങ്ങൾക്ക്, അവരുടെ വാക്കുകൾക്ക്, അഥവാ അള്ളാഹുവിൻ്റെ സൃഷ്ടികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹു ഷഹീദായിരിക്കും, സാക്ഷിയായിരിക്കും എന്നാണ് വിശദീകരിച്ചത്. ഫലാ യഅസുബു അൻഹു ഷൈഇൻ മിൻഹ, അതിൽ നിന്നൊന്നും തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ തൊട്ട് മറച്ചു വെക്കുവാൻ, ഒളിപ്പിച്ചു വെക്കുവാൻ, വിട്ടുകളയുവാൻ സാധ്യമല്ല എന്നുകൂടി എന്ത് ചെയ്യുന്നു, ഇവിടെ വിശദീകരിക്കുകയാണ്. അപ്പൊ സഹോദരങ്ങളെ, നമുക്ക് ഈ ഒരായത്തിലൂടെ, സൂറത്തുൽ ഹജ്ജിലെ പതിനേഴാമത്തെ ഈ ഒരായത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്, ലോകത്ത് വിവിധങ്ങളായ മതക്കാരൊക്കെയുണ്ട്, അതിൽ ഒന്നാമതായിട്ട് വിശ്വാസികളെ എണ്ണുന്നു, പിന്നീട് വേറെ കുറേ മതങ്ങളെ, യഹൂദികൾ, സ്വാബി മതക്കാർ, ക്രിസ്ത്യാനികൾ, അഗ്നി ആരാധകർ, ബഹുദൈവ വിശ്വാസികൾ, ഇവരെ എല്ലാം എണ്ണിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അവർക്കിടയിൽ അന്ത്യനാളിൽ അള്ളാഹു വേർതിരിക്കുമെന്നാണ്. ആ വേർതിരിവ് എന്താണ്? അത് നരകത്തിൻ്റെ ആളുകളെന്നും സ്വർഗത്തിൻ്റെ ആളുകളെന്നും വേർതിരിക്കും, അല്ലെങ്കിൽ സത്യത്തിൻ്റെ ആളുകളെന്നും അസത്യത്തിൻ്റെ ആളുകളെന്നും അവർക്കിടയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തീർപ്പ് കൽപ്പിക്കും, വിധി കൽപ്പിക്കുമെന്നാണ്. കാരണം തീർച്ചയായിട്ടും അള്ളാഹു ഈ ഓരോ ആളുകളും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളിൽപ്പെട്ട ഓരോ സൃഷ്ടിയുടെയും ഓരോ മനുഷ്യൻ്റെയും മുഴുവൻ പ്രവർത്തനങ്ങൾക്കും, ഓരോ മനുഷ്യൻ്റെയും വാക്കുകളും അവൻ്റെ ഓരോ ചലനങ്ങളും, അവൻ ചെയ്തുകൂട്ടുന്ന രഹസ്യവും പരസ്യവുമായിക്കൊണ്ടെല്ലാം അവൻ ചെയ്യുന്നതായ മുഴുവൻ കാര്യങ്ങളും, രഹസ്യമായി ചെയ്യുന്നതും പരസ്യമായി ചെയ്യുന്നതുമായ മുഴുവൻ കാര്യങ്ങൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല സാക്ഷിയാണ് എന്നുകൂടി ഈ ആയത്തിൽ പറയുന്നു. അവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഈ ഓരോ മതങ്ങളെയും എണ്ണിപ്പറയുമ്പോൾ ഇതിൽ സ്വർഗത്തിൻ്റെ ആളുകൾ ആര്, സത്യത്തിൻ്റെ ആളുകൾ ആര് എന്ന് തിരിച്ചറിഞ്ഞ്, ആ ഇന്നല്ലദീന ആമനു, തീർച്ചയായും വിശ്വസിച്ചതായ ആളുകൾ എന്ന് പറഞ്ഞ ആ കൂട്ടത്തിൽ ഉൾപ്പെടാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ആയത്തിൻ്റെ അർത്ഥം ഒരിക്കൽ കൂടി പറയാം, ഇന്നല്ലദീന ആമനു, തീർച്ചയായും വിശ്വസിച്ചതായ ആളുകൾ, വല്ലദീന ഹാദു, യഹൂദികളായ ആളുകൾ, വസ്വാബിഈന, സ്വാബി മതക്കാർ, വന്നസ്വാറ, ക്രിസ്ത്യാനികൾ, വൽ മജൂസ, അഗ്നി ആരാധകർ, വല്ലദീന അശ്റഖൂ, ബഹുദൈവ വിശ്വാസികൾ,
ഇന്നല്ലാഹ യഫ്സിലു ബൈനഹും യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അവർക്കിടയിൽ അല്ലാഹു വിധി കൽപ്പിക്കും. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, തീർച്ചയായും അല്ലാഹു എല്ലാ കാര്യങ്ങളുടെ മേലും സാക്ഷിയാകുന്നു എന്നർത്ഥം. ഒന്നുകൂടെ നമുക്കൊന്ന് പാരായണം ചെയ്യാം. ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വസ്വാബിഈന വന്നസ്വാറ വൽമജൂസ് വൽമജൂസ വല്ലദീന അശ്റകൂ ഇന്നല്ലാഹ യഫ്സിലു ബൈനഹും

0: ഇത് കൃത്യമായി വ്യത്യസ്തങ്ങളായ മതവിഭാഗങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ സത്യവും അസത്യവും ഒക്കെ എന്താണ് വേർതിരിവ് എന്ന് കൃത്യമായി മനസ്സിലാക്കി സത്യത്തിന്റെ ഭാഗത്ത് ഉറച്ചു നിൽക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാ ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. സൂറത്തുൽ ഹജ്ജിലെ 17-ാമത്തെ വചനമാണ് നാം പഠിച്ചത്. വിശ്വാസികൾക്കും അവിശ്വാസികളായ വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ടവർക്കിടയിലും അല്ലാഹു തീർപ്പ് കൽപ്പിക്കും. ഈ വിഷയമായിരുന്നു ഇന്ന് നാം മനസ്സിലാക്കിയത്. ക്ലാസ് എടുത്തത് അബ്ദുൽ വഹാബ് സുലാഹി.
2: ഇന്ന് എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട വല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സ് പോവുകയും സങ്കടം വരുമ്പോൾ ഞാൻ എൻ്റെ ഉമ്മയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയും ചെയ്യാം. അതിലും വലിയൊരു ആശ്വാസം എനിക്ക് വേറല്ല. വല്ലാതെ സങ്കടങ്ങളൊക്കെ വരും ചിലപ്പോൾ. ഒന്നും നേടിയെടുക്കാനുള്ള സങ്കടമല്ല, സമൂഹത്തിൽ നമ്മൾ ഇടപഴകി ജീവിക്കുമ്പോൾ നമ്മുടെ ഉള്ളില് പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്ന പലതിനെയും നേരിടേണ്ടി വരും. നമുക്കത് എവിടെയെങ്കിലുമൊക്കെ ഇറക്കി വെക്കേണ്ടി വരും. നേരത്തെ ജ്യോതിക പറഞ്ഞ പോലെ ഒന്ന് എന്നെ തൊടാൻ ആരെങ്കിലും ഉണ്ടായാൽ മതി എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. പക്ഷെ വളരെ നിർണായകമായ ഘട്ടത്തിൽ ഞാൻ എൻ്റെ ഉമ്മയുടെ മടിയിൽ തലവെച്ച് പോയി കിടന്നിട്ടുണ്ട്. അച്ഛനും അമ്മ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാനൊക്കെ രസമായിരിക്കും, ഭയങ്കര രസമായിരിക്കും സ്വാതന്ത്ര്യം അനുഭവിക്കാൻ. വിട്ടുകൊടുക്കരുത്, അവരെ വേദനിക്കാൻ അനുവദിക്കരുത്, ഒരിക്കലും വേദനിക്കാൻ അനുവദിക്കരുത്. ആ ഒരു ശ്രദ്ധയാണ് നമ്മുടെ ഉള്ളിലുണ്ടാവുന്നത്, ആ ഒരു നനവാണ് നമ്മുടെ ഉള്ളിൽ.
3: ഉമ്മയുമായി ബന്ധപ്പെട്ട് നമുക്ക് വരുന്നുണ്ട്, നമുക്ക് വരുന്ന പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, അതിൽ ഉമ്മയുടെ മടിയിൽ തലവെച്ച് കിടന്നാൽ കിട്ടുന്ന ഒരു സമാധാനവും പ്രശ്നങ്ങളിൽ നിന്നുള്ള ഒരു ആശ്വാസവും അതിനെ സംബന്ധിച്ചുള്ള ഒരു ഹൃദ്യമായ ഒരു ചിന്തയാണ് എന്ന് കേട്ടത്.
4: നമുക്ക് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും, നമുക്ക് വ്യക്തിപരമായിട്ട് പ്രയാസം അനുഭവിച്ചാലും നമുക്ക് വേറെന്തെങ്കിലുമൊക്കെ സംഗതി ഉണ്ടെങ്കിലും നമ്മുടെ ഉമ്മക്കത് മനസ്സിലാക്കാനും നമ്മുടെ ഉമ്മയിലൂടെ അതിനെ പരിഹരിക്കാനും സാധിക്കുമെന്നുള്ളത് ഒരു ഉറപ്പുള്ള കാര്യമാണ്.
3: തീർച്ചയായും.
4: അത് മാത്രമല്ല, ഒരു വീട്ടിൽ പിന്നെ ഉമ്മ മരിച്ചു പോയെന്ന് വിചാരിക്കുക, ഉമ്മ മരിച്ചു പോയാൽ ശരിക്ക് പിന്നീട് ആ ഉമ്മക്ക് വലിയ മക്കളൊക്കെ ഉണ്ട്, പേരമക്കൾ ഒരുപാടുണ്ട്, കല്യാണം കഴിഞ്ഞ് എല്ലാവരും വീട് വേറെ വീടൊക്കെ വെച്ചു എങ്കിലും ആ ഉമ്മ ജീവിച്ച ആ ഒരു നമ്മുടെ പിന്നെ നാട്ടിലൊക്കെ മാതിരി പറയുകയാണെങ്കിൽ ആ തറവാട്ട് വീട്ടിലേക്ക് എല്ലാവരും കൂടി ഒന്ന് ഒത്തുകൂടി നിൽക്കുമ്പോൾ, വല്ല പെരുന്നാളിനും ഞാൻ അല്ലാത്തപ്പോഴോ വിരുന്ന് പോയിട്ട് ഒരുമിച്ച് കൂടി നിൽക്കുമ്പോൾ ആ ഉമ്മ അവിടെ ഇല്ലെങ്കിൽ ആ ഉമ്മയുടെ ഒരു സ്പേസ് അത് വല്ലാത്തൊരു വടവന്നെ, അത് വേറെ നമുക്ക് ചെല്ലുന്നവർക്കൊക്കെ അത് ഫീൽ ചെയ്യും. ഉമ്മ അവിടെ ഇല്ല എന്നുള്ളത് ചെല്ലുന്നവർക്കൊക്കെ ഫീൽ ചെയ്യും. ആ രൂപത്തിൽ ശരിക്ക് എന്തിനും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ട, എന്ത് സംഗതിയും നമ്മുടെ മനസ്സിൽ നിന്ന് ശരിക്ക് അവിടെ ഇറക്കി വെച്ച് നമുക്ക് സമാധാനം കണ്ടെത്തേണ്ട ഒരു എന്താ പറയുക, ഒരു അവലംബം തന്നെയാണ് ശരിക്ക് ഒരു മാതാവ് എന്ന് പറഞ്ഞാൽ.
3: തീർച്ചയായും. ഇപ്പോൾ ഇസ്ലാമികപരമായി നോക്കുകയാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, മൻ ഹഖ്ഖുൻ നാസി ബിഹുസ്നി സ്വഹാബത്തി എന്ന് ഒരു സ്വഹാബി ഒന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടത് ആരോടാണ്? ഉമ്മയോടാണ്. പിന്നെ ആരോടാണ്? ഉമ്മയോടാണ്. പിന്നെ ആരോടാണ്? നിന്റെ ഉമ്മയോട് തന്നെ.
4: മൂന്ന് പ്രാവശ്യം ഉമ്മുക്ക ഉമ്മുക്ക ഉമ്മുക്ക.
3: നാലാമതാണ് പറഞ്ഞത് വാപ്പയോട്. അപ്പൊ അത് എന്താണ്, ആ ഒരു അവകാശം ഉമ്മക്കുള്ളതാണ്, അത് മക്കളിൽ നിന്ന് കിട്ടേണ്ട കടമയാണ്. ഇത് ഞാൻ മനസ്സിലാക്കുന്നത് അത് തിരിച്ചും അങ്ങനെ തന്നെയാണ്, തിരിച്ചും അപ്രകാരം തന്നെയാണ്. എൻ്റെ മക്കളെ വളർത്തുന്നതിൽ, അവർക്ക് കൃത്യമായ ദിശാബോധം നൽകുന്നതിൽ എൻ്റെ ഭർത്താവിനുള്ള പങ്കിനേക്കാൾ എനിക്ക് ഒന്നും രണ്ടും മൂന്നും മുൻപ് അതല്ലെങ്കിൽ അതിൻ്റെ സ്ഥാനം അവരെ വളർത്തുന്നതിലുള്ള പങ്ക് എനിക്കുണ്ട്. പൊതുവെ എല്ലാ മക്കൾക്കും വാപ്പയേക്കാൾ കൂടുതലൊരു അറ്റാച്ച്മെൻ്റ് ഉമ്മയോടായിരിക്കും.
4: വാപ്പയിൽ നിന്ന് കിട്ടാൻ എന്തെങ്കിലുമൊക്കെ കൈപ്പറ്റാനും ഉമ്മയിലൂടെയാണ്, ഉമ്മ വഴിയാണ് വല്ല സോപ്പിട്ട് ചെല്ലുക.
3: അതെ അതെ. ഞാൻ ഇന്നലെ ഒരു ഒരു കിതാബ് വായിക്കുകയുണ്ട്, അതിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു നിർദ്ദേശം ഉണ്ടായി, ഞാനത് ഓർക്കുകയാണ്. ഈ ഉമ്മക്ക് ദൗറുൽ ഉമ്മഹാജ് ഫി തർബിയത്തുൽ ഔലാദ് എന്നൊരു വിഷയമാണ് ഞാൻ വായിച്ചത്. ഈ മക്കളെ വളർത്തുന്നതിൽ മാതാക്കൾക്കുള്ള ഉമ്മമാർക്കുള്ള പങ്ക്. അപ്പൊ അതിലിങ്ങനെ പറയുന്നിടത്ത് ഈ ഉപ്പയേക്കാൾ കൂടുതൽ പങ്കും അതിലുള്ള ഒരു ശ്രദ്ധ ചെലുത്തുന്നതും ഉമ്മമാര് തന്നെയാണ്. അതിൻ്റെ മൂന്ന് കാരണങ്ങളാണ് കിതാബിൽ പ്രത്യേകമായും പ്രതിപാദിക്കപ്പെടുന്നത്. അതിലൊന്ന്, കൂടുതൽ സമയം ഉപ്പയേക്കാൾ കൂടുതൽ സമയം മക്കളുമായി ഇടപഴകുന്നത് ഉമ്മയാണ്. കാരണം ഉപ്പ എന്ന് പറയുമ്പോഴേ ഇൻഷാഅല്ലാഹി അദ്ദേഹത്തിൻ്റെ ശോലകളും ജോലി തിരക്കുകളും മറ്റുമായി പുറത്തായിരിക്കാം. കൂടുതൽ സമയവും മക്കളുടെ കൂടെ ഉമ്മയാണ്. രണ്ടാമത്തത്, ആർദ്രമായ സ്നേഹമുള്ള മനസ്സിൻ്റെ ഉടമകളാണ് സ്ത്രീകൾ, ഉമ്മമാർ. അതുകൊണ്ട് തന്നെ അവർക്കാണ് ഒരു പക്ഷെ കൂടുതൽ ഉപ്പയേക്കാൾ സ്നേഹത്തോടുകൂടി ശാസിക്കാനും ലാളിക്കാനും വാത്സല്യം കാണിക്കാനും തിരുത്താനും കഴിയുക. മൂന്നാമത് പറഞ്ഞത്, ഉമ്മമാർക്കാണ് ഉപ്പമാരേക്കാൾ ക്ഷമയുള്ളത്. കാരണം ഉറക്കമൊഴിച്ച് മക്കൾക്ക് പ്രയാസം ഉണ്ടാകുമ്പോൾ, രോഗമുണ്ടാകുമ്പോൾ അവരെ പരിചരിക്കാനും ശുശ്രൂഷിക്കാനും ഉമ്മമാരാണ് ക്ഷമ കാണിക്കുക, ക്ഷമിച്ചുകൊണ്ട് സഹനത്തോടുകൂടി അതിലിടപഴകുക. പത്തു മാസം ഗർഭം ചുമന്ന് അത് തന്നെ ഒരു വലിയ ക്ഷമയാണ്. ഗർഭം ചുമന്ന് പ്രസവ സമയം അതൊക്കെ ഒരു വലിയ ക്ഷമയാണ്. അപ്പോൾ അത്രയും വലിയ ക്ഷമ കൈക്കൊണ്ട ഉമ്മമാർക്ക് തന്നെയാണ് ഉപ്പയേക്കാൾ കൂടുതൽ, ഉപ്പക്കവരുടേതായ ബാധ്യതയുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഉമ്മ എന്നുള്ളത് എല്ലാവർക്കും ഒരു വികാരമാണ്. അള്ളാഹു നമ്മുടെയൊക്കെ മാതാപിതാക്കൾക്ക് ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാണ്. പല ഉമ്മമാരും ഉപ്പമാരും ഇന്ന് ഖബറിലാണ്. അള്ളാഹു അവർക്കൊക്കെ
4: ഇന്നത്തെ കാലവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞാലേ, ശരിക്ക് ഇന്നുള്ള കുട്ടികള് ഈ ഉമ്മയെ പറ്റിയുള്ളൊരു ചിന്തയാണ് കേട്ടത്. ഈ ഉമ്മക്ക് മാതാക്കൾക്ക് വേണ്ട പോലുള്ള ഒരു അവരുടെ വാക്കിനൊരു വിലയും കൽപ്പിക്കാത്ത അവസ്ഥയിലുള്ള പല സാഹചര്യങ്ങളും ക്യാമ്പസുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. കുട്ടിയെ സംബന്ധിച്ചറിഞ്ഞ് ഉമ്മ ഓഫീസിൽ വന്ന് പ്രിൻസിപ്പളെ മുമ്പിൽ വന്ന് എച്ച് എമ്മിൻ്റെ മുമ്പിൽ വന്ന് കരയുന്ന അവസ്ഥ അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നുകൂടി ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം. ഉമ്മയുടെ പങ്കും ഉമ്മയുടെ ഒരു മഹത്വവും മനസ്സിലാക്കി എന്ത് പ്രയാസമുണ്ടെങ്കിലും ഉമ്മയോട് തുറന്ന് ഷെയർ ചെയ്യാനുള്ള ഒരു അവലംബമായി ഉമ്മയെ കാണണം. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യില്ല, ഈ നിലക്കുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് കൂടി ഈ സമയത്ത് ഷെയർ ചെയ്യാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين فلا عدوان إلا على الظالمين أما بعد ഏറെ സ്നേഹമുള്ള വിശ്വാസി വിശ്വാസിനികളെ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അറിവ് നേടുക എന്നുള്ളത് നമുക്ക് അനിവാര്യമാക്കിയ അതിന് റബ്ബിൻ്റെ പക്കൽ നിന്നുമുള്ള ആഹ്വാനവും കൽപ്പനയും നമ്മോടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ കാണാം, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധകർഹനായ മറ്റാരുമില്ല എന്നതിനെ നീ അറിയണം. അഥവാ ഫഅലം, ആ അറിവ് നേടണം, ആ ഇൽമ് നീ അറിയണം. സ്വത്ത് മുഹമ്മദിലൂടെ കൃത്യമായി പഠിപ്പിച്ചത് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഹദീസിൽ കാണാം, തലബുൽ ഇൽമി ഫരിയദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമത്തിൻ എന്ന റിവായത്തും കാണാം. അഥവാ അറിവ് തേടുക എന്നുള്ളത് ഓരോ മുസ്ലിമിൻ്റെയും മുസ്ലിമത്തിൻ്റെയും നിർബന്ധമായ ഫർദായ ബാധ്യതയാണ് എന്ന് കാണാം. അതുകൊണ്ട് തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഭൗതികമായ എന്തൊക്കെ ആഗ്രഹങ്ങളും മറ്റ് പല വരുമാന സ്രോതസ്സ് അത് ലഭിക്കാനുള്ള മാർഗങ്ങളുമുണ്ട് എങ്കിലും അതിൻ്റെ കൂടെ മതപരമായ അറിവ് നേടിക്കൊണ്ടിരിക്കുക എന്നുള്ളത് അവൻ്റെ നിർബന്ധ ബാധ്യതയാണെന്ന് നമ്മൾ ബോധ്യപ്പെടുത്തുന്നു. എന്ന് മാത്രവുമല്ല, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മഹുള്ള പറഞ്ഞത് കാണാൻ പറ്റും, ഹാജത്തുൻ നാസി ഇലൽ ഇൽമി അഷദ്ദു മിൻ ഹാജതിഹിം ഇലൽ ത്വആമി വശ്ശറാബ് لأن الطعام والشراب يحتاج إليه في اليوم مرة أو مرتين وحاجته إلى العلم بعدد أنفاسه മനുഷ്യന് ഭക്ഷണത്തോടും വെള്ളത്തോടും പാനീയത്തോടും ഒക്കെയുള്ള ആവശ്യത്തെക്കാൾ വലുതാണ് അറിവിനോടുള്ള ആവശ്യമെന്ന് പറയുന്നത്. കാരണം ഈ ഭക്ഷണവും വെള്ളവും ഒരു ദിവസത്തിൽ ഒന്നോ രണ്ടോ തവണയേ മനുഷ്യന് ആവശ്യമുള്ളൂ. എന്നാൽ അറിവ് അവൻ്റെ ഓരോ ശ്വാസത്തിൻ്റെ എണ്ണം എത്രമാത്രമാണോ അത്രമാത്രം അവൻ ആവശ്യമുള്ളതാണ് എന്ന് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മഹുള്ള പറഞ്ഞത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇമാം ഷാഫി റഹ്മഹുള്ള അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് കാണാൻ പറ്റും, നമ്മൾ മതപരമായ അറിവ് നേടണം, അതുപോലെ തന്നെ ഭൗതികമായും നമ്മൾ നല്ല ഉന്നതികൾ അഥവാ വിദ്യാഭ്യാസം നമ്മൾ നേടണം. ഇമാം ഷാഫി റഹ്മഹുള്ള പറഞ്ഞ വാചകം, ലാ അഅലമു ഇൽമൻ ബഅദൽ ഹലാലി വൽ ഹറാം അംബല മിനൽ ത്വബ്, അഥവാ ഹലാലും ഹറാമും പഠിക്കുന്ന ദീനി വിജ്ഞാനം കഴിഞ്ഞാൽ
4: വൈദ്യശാസ്ത്രത്തെക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു വിജ്ഞാനവും ഞാൻ അറിയുന്നില്ല എന്നതാണ്. അഥവാ മതപരമായ ഇസ്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല മതത്തിൻ്റെ ഭാഗമായി പഠിപ്പിച്ച ശരിയത്ത് നിയമങ്ങൾ, മതനിയമ സംഹിതകൾ, പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പഠനം, അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ശ്രേഷ്ഠമായ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഭൗതികമായ വിദ്യാഭ്യാസം നമ്മൾ നേടേണ്ടതുണ്ട് എന്ന് പഠിപ്പിച്ചു. ആ നിലക്ക് അറിവുകൾ നമ്മൾ നേടിയെടുക്കുമ്പോഴാണ് ഇഹത്തിലും പരത്തിലും വിജയം ലഭിക്കുന്ന യഥാർത്ഥ അടിമകളായി മാറാൻ നമുക്ക് കഴിയുക എന്ന് മാത്രവുമല്ല, ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഇന്നമാ യഖ്ഷ അല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ എന്ന സൂറത്തുൽ ഫാത്തിഹ 28-ാം ആയത്ത് ത്തിന്റെ വ്യാഖ്യാനത്തിൽ കാണാം, കുല്ലമ കാനത്തിൽ മഅരിഫത്തു ബിഹി അതമ്മ വൽ ഇൽമു ബിഹി അക്മല കാനത്തിൽ ഖശ്യതു ലഹു അഅ്ളമ വ അക്സർ. അല്ലാഹുവെ കുറിച്ചുള്ള ജ്ഞാനം, അറിവ്, ആ ഇൽമു എത്രത്തോളം പൂർണ്ണവും സമ്പൂർണവുമാകുന്നുവോ അത്രത്തോളം അവനോടുള്ള ഭയവും അല്ലാഹുവിനെ കുറിച്ചുള്ള പേടിയും ആദരവും മനുഷ്യനിൽ വലുതും അധികവുമായിരിക്കും എന്നർത്ഥം. അപ്പോൾ നമ്മളും നമ്മുടെ മക്കളും അല്ലാഹുവിനെ ഭയപ്പെടുന്നവരാകണം. നമ്മൾ കാണാത്തിടങ്ങളിലും നമ്മുടെ പിന്നെ അടുത്തു നിന്നുമുള്ള എത്ര വിദൂരത്ത് പഠിക്കുന്ന കുട്ടികളാണ് എങ്കിലും നമ്മൾ എത്ര വിദൂരത്താണ് എങ്കിലും പലപ്പോഴും യഥാർത്ഥ പ്രശ്നമെന്ന് പറയുന്നത് അറിവ് നേടാതെ നമ്മൾ സംസാരവും പ്രവർത്തനവുമുണ്ട്, നമ്മൾ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ കൃത്യമായി പഠിക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല എന്നുള്ളത് പലപ്പോഴും നാട്ടിലെ പ്രശ്നങ്ങൾക്കും അവിഹിത ബന്ധങ്ങൾക്കും മറ്റൊരുപാട് വേണ്ടാത്ത പ്രവർത്തനങ്ങൾ എത്തിപ്പെടുക, അതുപോലെ തന്നെ അള്ളാഹുവിനെ ഭയമില്ലാത്ത സാഹചര്യമുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് തിന്മകൾ, അത് ഭാര്യയാവട്ടെ, ഭർത്താവട്ടെ, മക്കളാവട്ടെ, അയൽവാസിയാവട്ടെ, ഇനി വർക്ക് ചെയ്യുന്ന ഇടമാകട്ടെ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം കാണാം. എന്നാൽ ഈ നിലക്കുള്ള കൃത്യമായ പഠനം നമ്മൾ നടത്തുകയും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുകയും ചെയ്യുമ്പോൾ, അത് പിതാവായാലും മാതാവായാലും മക്കളായാലും അള്ളാഹു ഉണ്ട് എന്ന ബോധവും ബോധ്യവും ശരിക്കും ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരെക്കൊണ്ട് മക്കളെ സംബന്ധിച്ചിടത്തോളം സ്കൂളിലെ അധ്യാപകർക്കോ മറ്റുള്ള മാതാക്കളെയും പിതാക്കളെയും സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർക്കോ ഭാര്യനെ കൊണ്ട് ഭർത്താവിനെ ഭർത്താവിനെ കൊണ്ട് ഭാര്യയ്ക്കോ ഒന്നും യാതൊരു പ്രയാസവും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ജീവിക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ ഇസ്ലാമികമായ അദബും മര്യാദയും ഇൽമൊക്കെ കൃത്യമായി നേടി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
6: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക, നേർവഴി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പുതിയ അധ്യയന വർഷം ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ കുട്ടികൾക്ക് ഇനിയും മികച്ചൊരു സ്കൂൾ ബാഗോ ലഞ്ച് ബാഗോ വാങ്ങാൻ സാധിച്ചില്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ പ്രൊമോഷന്റെ ഭാഗമായുള്ള ക്വാളിറ്റി ബാഗുകൾ, ലഞ്ച് ബാഗുകൾ, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന മനോഹരമായ കുടകൾ, നെയിം സ്ലിപ്പുകൾ എന്നിവ ഇപ്പോൾ ലഭ്യമാണ്. കൊറിയർ ചാർജ് ഉൾപ്പെടെയുള്ള തുക അയച്ചു തന്നാൽ പോസ്റ്റ് വഴി ഈ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതമായി നിങ്ങളുടെ വീട്ടിലെത്തിക്കും. വൈകിക്കേണ്ടതില്ല. ഓർഡറുകൾക്കായി ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക. ഫോൺ 9746950006. പീസ് റേഡിയോ, എന്നും എപ്പോഴും നന്മയോടൊപ്പം.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: ദൃശ്യം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. വേറിട്ടൊരു ബീഹാറി കല്യാണ കാഴ്ചകൾ. നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുസ്സലാം വീട്ടി, കൂടെ നസറുല്ലാ സ്വലാഹി.
9: അസ്സലാം വലൈക്കും വറഹമത്തുള്ള. ബിസ്മില്ലാ, അലഹമുല്ലാ, സ്വലാത്തു വസ്സലാം അലാ റസൂലില്ലാ. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രേക്ഷകരെ, പീസ് റേഡിയോ ദൃശ്യം, അതിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ബീഹാർ യാത്രയുമായി ബന്ധപ്പെട്ടും അവിടുത്തെ ചില കാഴ്ചകളും കാര്യങ്ങളും ഒപ്പം അവസാനിപ്പിച്ചപ്പോൾ നമ്മളൊരു